0: അവരുടെ ബുദ്ധിപരമായ കപ്പാസിറ്റിയെ കൂട്ടുക എന്നുള്ളതാണ്. പക്ഷേ ഉപയോഗിക്കുന്ന ടൂൾ, നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ മലയാളം ഉപയോഗിക്കുന്നത് പോലെ ടൂൾ ഓൾഡ് കാൽക്കുലേറ്റർ ആയതുകൊണ്ട് അത് നമ്പറുകൾ, അത് നമ്പറുകളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും എന്നുള്ളതാണ് അതിലെ ഒരു പ്രത്യേകത.
1: നിങ്ങൾ മാത്സ് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി ഞാൻ മനസ്സിലാക്കുന്നത്, ശരിക്ക് അബാക്കസ് എന്നൊരു മേഖലയിലേക്ക് വരുന്നതിന് മുമ്പേ നിങ്ങളൊരു മാത്സിൻ്റെ അധ്യാപകനാണ്.
0: ഞാൻ ബി എഡ് എടുക്കുന്നതിന് മുമ്പ് അബാക്കസ് ടീച്ചിങ് ആണ് തുടങ്ങിയത്.
1: ആദ്യം അബാക്കസ് ടീച്ചിങ് ആണ്, എന്നിട്ടാണ് മാത്സിലേക്ക് എത്തി. ശരിക്ക് നിങ്ങളുടെ ഒരു പഠനത്തിൽ ഈ അബാക്കസ് എന്നൊരു മേഖല തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്സിനോട് നിങ്ങളുടെ ഒരു ഇഷ്ടം കൂടിയിട്ടുണ്ടോ? എന്താണ് അതിനെക്കുറിച്ച് എന്താ ശരിക്കും പറയാനുള്ളത്?
0: അബാക്കസ് പഠനവും മാത്സും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ അതിനെ രണ്ടായിട്ടാണ് കണ്ടിട്ടുള്ളത്. കാരണം ഇതിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, പക്ഷെ നമുക്ക് മാത്സ് എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് ആൾജിബ്രായിക്കും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഒരിക്കലും മാത്സ് എന്നുള്ളത് അബാക്കസിൽ കംപ്ലീറ്റ് അല്ല. പക്ഷേ കുട്ടികളെ, ചെറിയ കുട്ടികൾക്ക് അത് മാത്സ് ആണെങ്കിലും മറ്റ് സബ്ജക്റ്റ് ആണെങ്കിലും അവരെ ക്ലാസ്സിൽ സ്റ്റാറാക്കുക എന്നുള്ളതിലും അവരുടെ ബുദ്ധിപരമായ വികാസം ഉറപ്പുവരുത്തുക എന്നുള്ളതിലേക്കുമാണ് ഞാൻ അബാക്കസ് പഠനം കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളത്.
1: അപ്പോൾ കേവലം ഒരു കണക്ക് കൂട്ടലുകൾക്കപ്പുറമുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ അബാക്കസുമായിട്ട് കണക്ട് ചെയ്യാനുണ്ട്. ശരിക്കും അത് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് വിശദീകരിച്ച് കൊടുക്കണ്ടേ? ഈ ഇപ്പോൾ മാത്സ് എന്ന് പറഞ്ഞാലേ കേവലം കണക്ക് കൂട്ടലല്ല, അതിന് കുട്ടികളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ അതൊക്കെ ശരിക്കും വളർത്താൻ ഒരു.
0: അതെ, അബാക്കസ് പഠനം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ നാട്ടിൽ നമ്മുടെ കുട്ടികളെല്ലാവരും ഒരു 90% വലത്തേ കൈ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഇടത്തേ കൈ ഉപയോഗിക്കുന്ന ആളുകളുടെ പ്രത്യേകത നമുക്ക് കണ്ടാലും അറിയാം, അവർക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാകും. ചിലപ്പോൾ അവരൊരു പാട്ടുകാരനായിരിക്കും, ഒരു ചിത്രം വരക്കാൻ കഴിയുന്ന ആളായിരിക്കും, എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകളായിരിക്കും ഇടത് കൈ ഉപയോഗിക്കുന്ന. പക്ഷേ ഇടത് കൈ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കുറവായിരിക്കും. അതിൻ്റെ കാരണം നമ്മുടെ വലത്തേ കൈ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഇടത്തേ ബ്രെയിനാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം ഈ ഇടത്തേ കൈ ഉപയോഗിക്കുമ്പോൾ വലത്തേ ബ്രെയിനാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷേ ഞാൻ ഉപയോഗിക്കുന്നത് വലത്തേ കൈയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഇടത്തേ ബ്രെയിൻ സ്ട്രോങ് ആയിരിക്കും. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് ബ്രെയിൻ എന്ന് പറയുന്നത് ചുളിവുകളും മടക്കുകളുമാണ്. നമ്മുടെ പഠിക്കുന്ന അറിവുകളെല്ലാം ഈ ചുളിവിനും മടക്കിനും ഇടക്ക് വെക്കുകയാണ്, സ്റ്റോർ ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ വലത്തേ കൈ ഞാൻ ഉപയോഗിക്കുമ്പോൾ എൻ്റെ ഇടത്തേ ബ്രെയിൻ ഒരുപാട് ചുളിവുകളും മടക്കുകളും ഉള്ള, അതിനുള്ളിൽ ഒരുപാട് അറിവുകൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ എൻ്റെ ഇടത്തേ കൈ ഉപയോഗം കുറവായതുകൊണ്ട് തന്നെ വലത്തേ ബ്രെയിൻ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ അബാക്കസ് പഠനത്തിലൂടെ രണ്ട് കൈയും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ കുട്ടികളുടെ ഓർമ്മശക്തിയും ചിന്താശക്തിയും ഒക്കെ കൂടുന്നതിൻ്റെ ഒപ്പം തന്നെ ഇടത്തേ ബ്രെയിൻ, വലത് ബ്രെയിൻ, ഇടത്തേ കൈ ഉപയോഗിക്കുമ്പോൾ വലത് ബ്രെയിൻ നന്നായി പ്രവർത്തിക്കുമ്പോൾ അവരുടെ സർഗാത്മകമായ കഴിവുകൾ, ചിത്രരചനയാവട്ടെ, പാട്ടാവട്ടെ, അങ്ങനെ തുടങ്ങിയ സർഗാത്മകമായ കഴിവുകൾ കൂടി വളർത്താൻ അബാക്കസ് പഠനം ഉപകരിക്കുമെന്നുള്ളതാണ്.
1: ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഈ കുട്ടികളെ ശരിക്ക് ഈ അബാക്കസ് പരിശീലനത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പുരോഗതി, അതിൽ എൻ്റെ കുട്ടി ഇന്ന കാര്യങ്ങളിലൊക്കെ മികവ് നേടുന്നുണ്ട് എന്ന് രക്ഷിതാക്കൾക്ക് പിന്നെ നേരിട്ട് ബോധ്യപ്പെടുത്താൻ ശരിക്കും സാധിക്കും?
0: യെസ്, രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് ഏറ്റവും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഡെയിലി പ്രാക്ടീസാണ്. നമ്മൾ കുട്ടികളാണ്, അവർ തന്നെ താല്പര്യത്തിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രീതിയാണ് പൊതുവെ കാണുക എങ്കിൽ പോലും ഡെയിലി പ്രാക്ടീസിന് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. എന്നോടൊരു രക്ഷിതാവ് പറഞ്ഞു, ഞാൻ വൈകുന്നേരം വീട്ടിലെത്തിയാൽ കുട്ടി ചോദിക്കുന്നത് അച്ഛ എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ അതവരുടെ ഒരു പ്രാക്ടീസാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളോട് നിരന്തരം ക്വസ്റ്റ്യൻ ചോദിക്കുക, അതുപോലെ നമ്മുടെ ഫോണിൽ നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 8 മിനിറ്റ് കൊണ്ട് 100 ക്വസ്റ്റ്യൻ എത്താൻ വേണ്ടി അവർ ഡെയിലി പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ് അഗെയിൻ പ്രാക്ടീസ്, ഇതാണ് അതിൻ്റെ ഒരു മെത്തഡോളജി എന്ന് പറയുന്നത്. അതുകൊണ്ട് കുട്ടികളെ പ്രാക്ടീസ് എത്ര പ്രാവശ്യം ചെയ്തോ അതാണ് കുട്ടികളുടെ സ്പീഡിലേക്ക് അവരെത്തിക്കാൻ കഴിയുക. അതിനുവേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ വീണ്ടും പ്രിൻ്റ് എടുത്ത് കൊടുത്ത് അവരെ ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ വീണ്ടും നമ്മൾ എറൈസ് ചെയ്ത് നമുക്ക് വീണ്ടും അത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇഷ്ടം പോലെ പ്രാക്ടീസ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഒരു പാരന്റ് എന്നുള്ള നിലക്ക് നമ്മൾ ചെയ്യണം.
1: പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേവലം ഒരു അബാക്കസിന് ചേർത്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോഴ്സിന് നമ്മുടെ മക്കൾ വിട്ടു എന്ന് പറഞ്ഞ് വീട്ടിൽ മടി പിടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ അതിൽ യാതൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ലാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു രക്ഷിതാവ് ചെയ്യേണ്ട കാര്യമല്ല എന്നുള്ളതാണ്. അവിടെ നമ്മൾ കൃത്യമായ നമ്മുടെ ഒരു ഇടപെടൽ, അതുപോലെ തന്നെ നമ്മളും അവരെ കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ അവസരങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും നമുക്കൊക്കെ വളരാൻ സാധിക്കുക എന്നുള്ളതാണ്. ഏതൊരു ലോകത്ത് ഏതൊരാളെ പരീക്ഷിക്കുകയാണെങ്കിലും നിരീക്ഷിക്കുകയാണെങ്കിലും അവരേറ്റവും ഉയരങ്ങളിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അവർക്കൊരുപാട് അവസരങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ്. അതുപോലെ കൺസിസ്റ്റ് എഫേർട്ട് അല്ലെ, നിരന്തരമായ പരിശ്രമങ്ങളിലൂടെയാണ് അവരിലേക്ക് അവരെ എന്ത് ചെയ്ത് ഉയരങ്ങളിലേക്ക് എത്തിച്ചതാണ്. അപ്പം അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളായ നമുക്ക് ചിലത് ഈ മേഖലയിൽ ചെയ്യാനുണ്ട്. കുട്ടികളെ കൂടുതൽ ഈ രംഗത്തേക്ക് പ്രാപ്തമാക്കുക എന്നുള്ളത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ്. അപ്പം അതുകൊണ്ട് സാറ് സൂചിപ്പിച്ചതുപോലെ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് എന്തായിരുന്നാലും നമ്മുടെ മക്കൾക്ക് ഉണ്ടാവുമെന്നുള്ള യാതൊരു സംശയമില്ല. ആ രൂപത്തിലേക്ക് ഒരു ഇൻവോൾവ്മെൻ്റ് നമുക്കുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ രക്ഷിതാക്കൾ, അപ്പോൾ അത് കുട്ടികൾക്ക് മാത്രമല്ലല്ലോ ഉപകരിക്കുക അല്ലേ. അപ്പോൾ മാത്സ് എന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് നമ്മൾ ചോദിക്കാറുണ്ട് സാധാരണ. എന്തിനാണ് മാത്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും അവരുടെ നിത്യജീവിതത്തിലെ വ്യത്യസ്തമായ അവസരങ്ങളിൽ ഓരോ മേഖലയിൽ ഉപയോഗപ്പെടുത്താനാണ് ശരിക്കും മാത്സ്. ഇതിങ്ങനെ ഒരു തിയറി പഠിച്ച് പോകേണ്ടതല്ലോ. ഇപ്പോൾ നമ്മൾ ഒരു കടയിൽ ഇടപഴകുമ്പോൾ അവിടുന്ന് കിട്ടേണ്ട അങ്ങനെയാണ്. അപ്പോൾ രക്ഷിതാക്കൾക്ക് ഈ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങളുണ്ടോ?
0: രക്ഷിതാക്കൾക്ക് ഉപകാരം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മേഖലയിൽ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. ഇപ്പോൾ വിദേശത്ത് സ്കൂളുകളിൽ പോലും അബാക്കസ് പഠനത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ പോകുന്നുണ്ട് പഠിപ്പിക്കാൻ വേണ്ടി. അതിനപ്പുറത്തേക്ക് ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ അറിഞ്ഞ ഒരു കാര്യമാണ്, ഒരു ഓൺലൈൻ സെഷൻ നടക്കുന്നുണ്ട്. ആ സെഷൻ അൾഷിമേഴ്സ് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ക്ലാസ് എന്നാണ് പറയുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് ആ ക്ലാസ് ഓൺലൈൻ നടന്ന സമയത്ത് അവരുടെ അത് കാണാനിടയായപ്പോൾ അവിടെ പഠിപ്പിക്കുന്നത് അബാക്കസാണ്. അപ്പോൾ അബാക്കസ് പഠനം അൾഷിമേഴ്സ് തടയുന്നതിന് കാരണമാവുമെന്ന് കണ്ടെത്തിയ ഒരു അധ്യാപകനാണ് ആ ക്ലാസ് കൊടുക്കുന്നത്. അതൊരു റിട്ടയർഡ് അധ്യാപകനായിരുന്നു. അപ്പോൾ റിട്ടയർഡ് അധ്യാപകൻ ഒരുപാട് പ്രായമായ ആളുകൾ അബാക്കസ് പഠിക്കുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ചതൊരു അത്ഭുതമായിരുന്നു. കാരണം അത് ഫോളോ ചെയ്യുന്നുണ്ട് കൃത്യമായി ഒരുപാട് ആളുകൾ, വലിയ ആളുകൾ. ഞങ്ങളെപ്പോഴും പറയാം അബാക്കസ് എന്ന് നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചോദിച്ച സമയത്ത് പറഞ്ഞു 14 വയസ്സിനുള്ളിൽ അബാക്കസ് പഠിക്കണം. എന്നാൽ അതിനപ്പുറത്തേക്ക് അതിന് സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ മനസ്സിലായിട്ടുള്ളത്.
1: ഈ മേഖലയിൽ ഒരു കരിയർ സാധ്യത തുറന്ന് കാണിക്കേണ്ട, നമ്മൾ ആർക്കാണത് സാധിക്കുക, അല്ലെങ്കിൽ ഈ മേഖലയിലുള്ള കരിയർ. ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഭാര്യമാർ അതുപോലെ തന്നെ മറ്റു പല ആളുകളും അവർ നന്നായിട്ട് ക്വാളിഫിക്കേഷനുള്ള ആളുകളായിരിക്കും, പക്ഷേ ഒരു ജോലി എന്നുള്ള നിലയിൽ പലപ്പോഴും എത്താത്തവരുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണോ അബാക്കസ്?
0: ഞാൻ അതൊരു സ്റ്റോറി പറയുകയാണ്. 2020 അവസാനം നമുക്ക് കോവിഡ് വന്ന സമയം, കഴിഞ്ഞ എപ്പിസോഡിൽ അതിൻ്റെ ഒരു സൂചന ഞാൻ പറഞ്ഞു. ആ സമയത്ത് നമുക്ക് ടൗൺ സെൻ്ററുകളാണുള്ളത്. അന്ന് 2015 നമ്മൾ 500 രൂപയൊക്കെ വാങ്ങി ടൗൺ സെൻറ്ററിൽ ക്ലാസ് എടുത്തിരുന്ന ഒരു സാഹചര്യം. അന്ന് 100-ഉം 125 കുട്ടികളൊക്കെയാണ് ഞാൻ ഒക്കെ പഠിപ്പിച്ച സെൻറ്ററിൽ സ്ട്രെങ്ത്. ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസമാണ് ക്ലാസ്സിന് വരേണ്ടത്. പക്ഷേ ആ കുട്ടികൾ നന്നായി ഇങ്ങനെ പഠിച്ചു പോയിരിക്കുമ്പോൾ അന്ന് കോവിഡ് വരികയാണ്, ലോക്ക്ഡൗണാണ്, എല്ലാ സെൻറ്ററുകളും അപ്രഖ്യാപിതമായി ഒരു ദിവസം അടച്ചിടുകയാണ്. എന്ന് തുറക്കുന്നറിയില്ല. അപ്പോൾ ഞങ്ങളുടെ ചെയർമാൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ കുട്ടികൾക്കൊക്കെ ഡെയിലി പ്രാക്ടീസ് നിന്ന് പോവാണ്, എന്ത് പരിഹാരം വേണം? അന്ന് ഒരു പ്രൊജക്റ്റ് വന്നു, ഓരോ കുട്ടിക്കും കണ്ണെത്തും ദൂരത്ത് ഒരു ടീച്ചർ വേണം. അതിനുവേണ്ടി ബീസ്മാർട്ട് അബാക്കസ് ഒരു ഇനീഷ്യേറ്റീവ് എടുത്തു. ഒരു വാർഡിൽ അതാത് വാർഡ് മെമ്പർമാരുമായി സഹകരിച്ച് മെറ്റീരിയൽ കോസ്റ്റ് മാത്രം വാങ്ങി അബാക്കസിന് ഒരു വാർഡിൽ നിന്ന് 6 ടീച്ചർമാരെ വരെ ട്രെയിനറാക്കാം. അപ്പോൾ നമുക്ക് ലോക്ക്ഡൗൺ ആണ്, ഒരുപാട് ദൂരത്തേക്ക് പോയി പഠിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. പക്ഷേ ഒരു വാർഡിൽ 6 ഏരിയകളാക്കി തിരിച്ച് അവിടേക്ക് കുട്ടികൾ എത്തിക്കുക എന്നുള്ളത്, അത് ഏറ്റെടുത്തു. കോവിഡ് കാലത്ത് ജോലി നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ആ ആളുകൾ ഒക്കെ അവരുടെ ജീവിതം പറയുമ്പോൾ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് അബാക്കസാന്ന് പറയും. കാരണം അവരുടെ ചുറ്റുവട്ടത്തുള്ള കുട്ടികൾ ഒന്നും പഠിക്കാൻ കഴിയാത്ത ഒരു കാലത്ത് അബാക്കസ് എന്ന് പറയുന്നൊരു കോഴ്സ് അവരുടെ വീടിൻ്റെ അടുത്ത് വളരെ കുറഞ്ഞ ഫീയിൽ പഠിപ്പിക്കുകയാണ്. നേരത്തെ 500 രൂപയൊക്കെ ടൗൺ സെൻറ്റർ ഉണ്ടായിരുന്നത് 200-300 രൂപയ്ക്ക് ഹോം ട്യൂഷനായിട്ട് കുട്ടികൾ വരികയാണ്. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ജോലി സാധ്യത വന്നു. ഇന്നത് ഒരു 30,000-ൽ അധികം ടീച്ചേഴ്സായി നമ്മുടെ ടീച്ചേഴ്സ് ബാങ്കിനെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സാധിച്ചു.
1: 30,000-ത്തോളം ടീച്ചേഴ്സ് നമ്മുടെ ബാങ്കിലുണ്ട്,
0: ടീച്ചേഴ്സ് ബാങ്കിലുണ്ട്.
1: ശരിക്കും അബാക്കസിൻ്റെ ടീച്ചേഴ്സ് ആവാൻ എന്തെങ്കിലും ബേസിക് ക്വാളിഫിക്കേഷൻ?
0: പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ പറയാറ്. പ്ലസ് ടു പഠിച്ച ഒരാൾക്ക് അബാക്കസ് പഠിക്കാൻ കഴിയും.
1: പ്ലസ് ടു സയൻസ് നിർബന്ധമൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ മാത്സിൽ പ്രത്യേകം താല്പര്യമുള്ള ആളുകൾക്ക് മാത്രമേ ഉള്ളൂ.
0: അവർ മനസ്സുകൊണ്ട് അവർ റെഡി ആവുക എന്നുള്ളതാണ്. അവർ ടീച്ചറാവാൻ റെഡിയായ ഒരാൾക്ക് ബാക്സ് പഠിച്ചാൽ അവർക്ക് ടീച്ചറാവാൻ പറ്റും.
1: ഓക്കെ, പ്രിയപ്പെട്ടവരെ, ആ ഒരു വാക്കിനൊന്നും കൂടെ ഞാൻ അടിവരയിടുകയാണ്. പലപ്പോഴും നിരാശ അടഞ്ഞ് നിൽക്കുന്ന ആരെങ്കിലും, എനിക്കൊരു ജോലിയില്ല, എനിക്കിനി എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു വലിയ സാധ്യതയാണ്. കാരണം നമ്മുടെ പിഞ്ചു മക്കളെ ജീവിതത്തിൻ്റെ നല്ലൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ ഒരു നിമിത്തമാവാം. അതിലുപരി നല്ലൊരു കരിയർ നമുക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മനസ്സുകൊണ്ട് താല്പര്യമുണ്ട്, ആ ഒരു വാക്ക് വളരെ ഇഷ്ടപ്പെട്ട ആ ഒരു വാക്ക്, മനസ്സുകൊണ്ടൊരു ടീച്ചറാവാൻ അബാക്കസിൻ്റെ ഒരു ട്രെയിനർ ആവാൻ താല്പര്യമുണ്ടോ? അവർക്കൊക്കെ ട്രെയിനർമാരായി മാറാൻ സാധിക്കും എന്നുള്ളതാണ്. അതിന് എത്ര സമയം വേണ്ടി വരും, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് പഠിച്ചെടുക്കാൻ എത്ര സമയം ആവശ്യമായിരിക്കും റഷീദ്?
0: സമയം എന്ന് പറയുമ്പോൾ അവർക്ക് ആ കോഴ്സ് പഠിക്കാൻ ഏകദേശം ഒരു ലെവൽ ട്രെയിനിങ്ങിന് ഒരു ഫുൾ ഡേ ട്രെയിനിങ് കിട്ടിയാൽ അവർക്ക് ആ സിലബസ് പഠിക്കാൻ കഴിയും. പിന്നീട് നമ്മുടെ ഒരു സിസ്റ്റത്തിലേക്ക് അവരെ നമുക്ക് അടുത്തൊരു 3 മാസത്തിന് കഴിയുമ്പോഴേക്ക് അടുത്ത ലെവൽ അങ്ങനെ കൊണ്ടുപോകാറാണ്. ഒരു അവർക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരാൾ ട്രെയിനിങ് ഒരു ദിവസം കൊണ്ട് അവർക്കൊരു ലെവൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കുട്ടിയെങ്കിലും അഡ്മിഷൻ എടുക്കാനാണ് നമ്മൾ പറയുക. ഹോം ട്യൂഷനോ സ്വന്തം വീട്ടിലെ സ്വന്തം കുട്ടിയായാൽ പോലും ആ കുട്ടിയെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ, കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിലൂടെ അവർക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ ഒരു 3 മാസത്തിനുള്ളിൽ അവർക്ക് 2nd level അറ്റൻഡ് ചെയ്താൽ മതി.
1: ടോട്ടലി എത്ര ലെവലുകളുണ്ട്?
0: 10 ലെവലുകളാണ് നമ്മൾ ചെയ്യുന്നത്. അത് പല ആളുകളും പല ലെവലുകളാക്കി ചുരുക്കാറുണ്ട്. അതിൻ്റെ ഒരു ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 10 ലെവലുകൾ.
1: അപ്പോൾ ഈ 10 ലെവൽ ക്ലാസ്സുകൾ ഏകദേശം ഒരു 3 മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല?
0: 3 മാസം കൊണ്ട് എന്നല്ല, അവരുടെ 1st level കഴിഞ്ഞ ആൾ അടുത്തൊരു ലെവൽ ട്രെയിനിങ് ഒരു ലെവൽ ഒരു ഡേ. പക്ഷെ അവർക്ക് അതിനിടയിൽ അവർ പ്രാക്ടീസ് ചെയ്യണം. അവർക്ക് നമ്മൾ ബുക്ക് കൊടുക്കുന്നുണ്ട്, മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട്. ആ മെറ്റീരിയൽ അവർ വീട്ടിൽ നിന്ന് ചെയ്താലും അവർ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ 2nd level വരാം.
1: അപ്പോൾ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഡേ ക്ലാസ്സാണ്. പക്ഷേ ഒരു ക്ലാസ് എടുത്തിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ 2nd level ചെയ്യാന്നുള്ളത് സാധ്യമല്ല. കാരണം ഒന്നാമത്തെ ലെവല് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾക്ക് കൂടി ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ നമുക്ക്
0: ഒന്നാമത്തെ ട്രെയിനിങ് ക്ലാസ് കഴിഞ്ഞാൽ അവർക്ക് ആ 2 ബുക്കുകൾ കൊടുക്കുന്നുണ്ട്. ആ 2 ബുക്കുകളും പഠിപ്പിക്കുന്ന റൂള്, 10 റൂള് 1st level പഠിപ്പിക്കുന്നുണ്ട്. ആ 10 റൂള് വെച്ചിട്ടുള്ള 2 ബുക്കുകളാണ്. ആ 2 ബുക്കും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 2nd level അറ്റൻഡ് ചെയ്യാം.
1: ഏതൊരാൾക്കും പഠിച്ചെടുക്കാൻ പറ്റുന്നത് തന്നെയാണല്ലേ, എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ലെവലുകൾ തന്നെയാണ്. ഇനി അബാക്കസുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും, ഇപ്പോൾ ഞാൻ ചോദിച്ച ചില കാര്യങ്ങൾക്ക് നിങ്ങളിങ്ങനെ പറയുന്നു, ഇതിൻ്റെ അപ്പുറത്തുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അബാക്കസുമായി ബന്ധപ്പെട്ട് പറയാറുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നാവും തോന്നുന്നു.
0: അബാക്കസ് പഠനം നടത്തുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, 100 ക്വസ്റ്റ്യനുള്ള 8 മിനിറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കൊടുക്കുന്നത്. അത് കുട്ടിക്കൊരു ബൗണ്ടറിയാണ്, ഒരു ടൈം ലിമിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു 8 മിനിറ്റ് കൊണ്ട് 100 ക്വസ്റ്റ്യൻ ആയി കഴിഞ്ഞാൽ നമ്മൾ ബൗണ്ടറി ഒന്ന് നീക്കും, പിന്നെ നമ്മൾ 7 മിനിറ്റ് കൊടുക്കണം. അങ്ങനെ കുട്ടികൾക്ക് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ടൈം ബൗണ്ടഡായി ചെയ്യണം എന്നുള്ള ഒരു മെസ്സേജ് കുട്ടികൾക്ക് അറിയാതെ അവരുടെ ഉള്ളിലേക്ക് വരികയും എല്ലാ കാര്യത്തിലും ഒരു കൃത്യനിഷ്ഠത കുട്ടികൾക്കുണ്ടാവുകയും ചെയ്യും. അതേപോലെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പല രക്ഷിതാക്കളോട് നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഫീഡ്ബാക്ക് ചോദിക്കാറുണ്ട്. ആ ഫീഡ്ബാക്കിൽ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പഠിപ്പിക്കാത്ത പല കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ, ഒരു രക്ഷിതാവ് ഒരിക്കൽ പറഞ്ഞു, കുട്ടി ഒരു ആളുകളെ കണ്ടാൽ, എൻ്റെ വീട്ടിലേക്ക് ഒരാൾ വന്നാൽ അവരോട് എങ്ങനെ പെരുമാറണം എന്ന് പോലും അറിയാത്തൊരു കുട്ടി അബാക്കസ് പഠിച്ച് 2 മാസമാകുമ്പോൾ കുട്ടിക്ക് ഭയങ്കരമായ ഒരു പക്വത വന്ന പോലെ ഒരു ഫീൽ. അപ്പം ഞാൻ പറഞ്ഞു, അത് ഞങ്ങൾ പഠിപ്പിക്കുന്നില്ല, ഒരു പക്വത നമ്മൾ പഠിപ്പിക്കുന്നില്ല, അബാക്കസിൽ പക്വത എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇല്ല. അപ്പം ഞാനിതിനെക്കുറിച്ച് ബയോളജി ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ബുദ്ധി വികാസം എന്ന് പറയും, ബുദ്ധിയുടെ വളരെ ചെറിയൊരു അംശം മാത്രമാണ് ഓരോ ആളുകളും ഉപയോഗിക്കുന്നത്. അപ്പോൾ ബുദ്ധി വികാസം അവർക്കുണ്ടായിക്കഴിഞ്ഞാൽ തലച്ചോറിൻ്റെ 2 ഭാഗവും വർക്ക് ചെയ്യുന്നതിലൂടെ അവരുടെ ഏത് കഴിവാണ് പുറത്തു വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അബാക്കസ് പഠനത്തിലൂടെ അവർക്ക് നമ്മളൊരു ഒരു പ്രാക്ടീസ് കൊടുക്കുകയാണ്. പക്ഷെ അതിൽ നിന്ന് ഉണ്ടാവാൻ പോകുന്ന റിസൾട്ട് ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കായിരിക്കും. അതുകൊണ്ട് അബാക്കസ് പഠിപ്പിക്കുന്ന കുട്ടികളെ കൃത്യമായി നിരീക്ഷിക്കുക എന്നുള്ളത് കൂടി രക്ഷിതാക്കളുടെ ഒരു കടമയായിട്ട് വേണം കാണാൻ.
1: വളരെ സന്തോഷം ഈ ഒരു മേഖലയിൽ ഒന്ന് പ്രത്യേകിച്ച്, കാരണം നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് ഇല്ലാതെ പോകുന്നതാണ് പ്രാക്ടിക്കൽ നോളജ് എന്ന് പറഞ്ഞ സാധനം. ആ ഒരു പ്രാക്ടിക്കൽ നോളജിലേക്ക് എത്താൻ ഇത് കാരണമാവുന്നുണ്ടെങ്കിൽ വേറെ എന്താ നമ്മൾ വേണ്ടത്? സ്വാഭാവികമായിട്ടും ആ രംഗത്ത് കൂടി നമ്മുടെ മക്കളൊക്കെ വളരുന്നു എന്നുള്ളതാണ്. ഫൈനലി അവസാനമായിട്ട് പീസ് റേഡിയോ വഴികാട്ടിയിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഒരു പീസ് റേഡിയോ പ്രേക്ഷകരായ ഒരുപാട് ആളുകളുണ്ട്, യൂട്യൂബിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ റേഡിയോ സംവിധാനത്തിലൊക്കെ ഈ പ്രോഗ്രാമുകൾ കേൾക്കുന്ന കാണുന്ന ആളുകളുണ്ടാവും. അവരോട് സാറിനുള്ളൊരു നിർദ്ദേശം കൂടി പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോഗ്രാം അതിൻ്റെ
0: ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികൾ ഓരോ സമയത്തും നമ്മൾ ഓരോ മിഠായി വാങ്ങിക്കൊടുക്കാറുണ്ട്, സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ട്. നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്താണ് കൊണ്ടുവന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ആ ചോദ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും വാങ്ങിയാൽ പോവാം. കുട്ടികൾക്ക് ബർത്ത്ഡേ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വാങ്ങിക്കൊടുക്കും. നമുക്ക് ഏറ്റവും സന്തോഷകരമായ ദിവസം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിലും നല്ല ഒരു ഗിഫ്റ്റ് കുട്ടികൾക്ക് കൊടുക്കും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് എൻ്റെ രക്ഷിതാക്കളോടും കുട്ടികളോടും ഒക്കെ പറയാനുള്ളത്, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ എന്തൊക്കെ ഗിഫ്റ്റ് കൊടുത്താലും അതിനപ്പുറത്തേക്ക് അവർ അബാക്കസിൻ്റെ ഒരു കോഴ്സ് ആ കുട്ടികൾക്ക് നമുക്ക് ഗിഫ്റ്റായി കൊടുക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ കുട്ടികൾക്കത് ജീവിതത്തിൽ എല്ലാ കാലത്തും ഉപകാരപ്പെടും. എത്ര കാലം നമ്മുടെ കുട്ടി ജീവിക്കുന്നുണ്ടോ, എത്ര കാലം നമ്മുടെ കുട്ടി അവരുടെ ബുദ്ധി ഉപയോഗപ്പെടുത്തുന്നുണ്ടോ, അത്രയും കാലം അവരുടെ ജീവിതത്തിൽ അവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു ഗിഫ്റ്റായി അത് മാറും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത്, അബാക്കസ് പഠനം നമ്മുടെ കുട്ടികൾക്ക് നമ്മളൊരു ഗിഫ്റ്റായി കൊടുക്കണം. എൻ്റെ കുട്ടി ഒരു ഗിഫ്റ്റ് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ രക്ഷിതാക്കളോട് എനിക്ക് അബാക്കസിന് ചേർക്കുക എന്നുള്ളതായിരിക്കണം ആ ഒരു ഗിഫ്റ്റ് എന്നുള്ളതാണ് എനിക്ക് രക്ഷിതാക്കളോടും കുട്ടികളോടും പറയാനുള്ളത്.
1: വളരെ സന്തോഷം. അബാക്കസ് എന്ന മേഖലയെക്കുറിച്ച് കഴിഞ്ഞൊരു എപ്പിസോഡിലും ഇന്നും നമുക്ക് വേണ്ട ഒരുപാട് അറിവുകൾ പകർന്ന ബഹുമാനായ റാഷിദ് സർ, അദ്ദേഹം ഈ ഒരു മേഖലയിൽ വളരെ കഴിവുറ്റ ഒരുപാട് ആളുകളെ ഈ ഒരു രംഗത്തേക്ക് കൊണ്ടുവന്ന, അതിലുപരി ഒരുപാട് കുടുംബങ്ങൾക്ക് ഇതൊരു അവസരമാക്കി മാറ്റാൻ സാധിച്ചതാണ്. ഇനിയും അള്ളാഹു നിങ്ങളുടെ ഈ ഒരു മേഖലയിൽ വിശാലതയും കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കാനുള്ളൊരു തൗഫീക്ക് നൽകട്ടെ. കാരണം നമ്മളൊക്കെ ഇങ്ങനെ ഇടപെടുമ്പോൾ അതിലൂടെ പിന്നെ ചെറിയതാണെങ്കിലും ഒരു ചെറിയ വരുമാനത്തിലൂടെ സന്തോഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്നാണ്. അപ്പം അങ്ങനെയുള്ളൊരു അവസരം കൂടിയാണത്. അപ്പോൾ അതിൽ അള്ളാഹു വീണ്ടും താങ്കൾക്ക് ബർക്കത്ത് നൽകട്ടെ എന്ന് വീസ് റേഡിയോക്ക് വേണ്ടിയിട്ട് നമ്മളോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട സമയം വഴികാട്ടിക്ക് തന്നതിനുള്ള നന്ദി കൂടി അറിയിക്കുന്നു. നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഒരു നല്ല കർമ്മമായിട്ട് അള്ളാഹു നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. കൂടുതൽ അറിവുകൾ നേടാനും അതൊക്കെ പകർന്നു കൊടുക്കാനുള്ള ഒരു അവസരം പീസ് റേഡിയോയിലുണ്ട്. ഇനിയും നിങ്ങളുടെ സാന്നിധ്യമൊക്കെ ഈ മേഖല ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ വഴികാട്ടി ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: ശ്രോതാക്കൾ ഇതുവരെ കാത്തോർത്തത് വഴികാട്ടി, അബാക്കസ് കുട്ടികളുടെ ഭാവിയിലേക്കുള്ള നിക്ഷേപം. അവതരിപ്പിച്ചത് ഷമീം എം വണ്ടൂർ, കൂടെ വി മുഹമ്മദ് റാഷിദ്.

0: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്ഡം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا
4: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
5: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു.
6: അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക നുഷൂർ.
5: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
7: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور
8: سيد الاستغفار
7: اللهم انت ربي لا اله الا انت
6: اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي
4: വഅബു ഉബിദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അല്ലാഹുവേ, നീയാണ് എൻ്റെ നാഥൻ, നീയല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു, നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക്കൽ ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനാണ്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ഒരിക്കലൊരു രാജാവ് ഒരു ചെറുപ്പക്കാരനെയും ഒരു വയോധികനെയും സമൂഹത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് അവർക്കൊരു ഒരു മത്സരം നിശ്ചയിച്ചു. ഏറ്റവും കൂടുതൽ മരച്ചെടികൾ നടുന്നത് ആരായിരിക്കും അവർക്കാണ് ഏറ്റവും മികച്ച സമ്മാനമുള്ളത്. പൊതുവെ രണ്ടുപേരുടെയും ആരോഗ്യവും സാഹചര്യവും എല്ലാം പരിഗണിച്ചപ്പോൾ എല്ലാവരും എത്തിപ്പെട്ടൊരു ഉത്തരം ഉണ്ടായിരുന്നു, ആ മസിൽ മാനായ ചെറുപ്പക്കാരനായിരിക്കും ഇതിൽ വിജയിക്കുക എന്ന്. എന്നാൽ ചെറുപ്പക്കാരൻ കഠിനാധ്വാനം ചെയ്തു, തുടർച്ചയായ മണിക്കൂറുകളിൽ അവിശ്രാന്ത പരിശ്രമം നടത്തി. എന്നാൽ വയോധികൻ ഇടക്ക് വിശ്രമിക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ വൈകുന്നേരമായപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയും പൂർത്തീകരിച്ചു. എണ്ണി നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ മരം നട്ടത് ഈ വയോധികനായിരുന്നു. അതിൻ്റെ കാരണം, അദ്ദേഹം വിശ്രമിക്കുമ്പോൾ ആ വിശ്രമത്തിൻ്റെ ഇടവേള ആയുധം മുറിച്ച കൂട്ടാനും കൂടുതൽ നല്ല പ്ലാനിങ്ങോടുകൂടെ തൻ്റെ അനുഭവ സമ്പത്ത് ഉപയോഗിച്ച് എങ്ങനെയെല്ലാം എവിടെയെല്ലാം ഏറ്റവും സമർത്ഥമായി മരത്തൈകൾ നടാൻ കഴിയും എന്നതുകൂടി പരിശോധിക്കുകയായിരുന്നു. അവസാനം കണക്കെടുപ്പിനെത്തിയ രാജാവ് എണ്ണം മാത്രമല്ല അതിൻ്റെ വ്യവസ്ഥാപിതത്വവും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടി പരിഗണിച്ചു. എണ്ണം കൊണ്ടും വ്യവസ്ഥാപിതത്വം കൊണ്ടും എല്ലാം കൊണ്ടും ഈ വയോധികൻ മുന്നിൽ വരാനുള്ള കാരണം അദ്ദേഹം കൃത്യമായ ഇടവേളയിലെ വിശ്രമങ്ങളിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ ആയുധം മൂർച്ച കൂട്ടലും സ്വയം സജ്ജമാക്കലും അനുഭവ സമ്പത്ത് ഉപയോഗിക്കലുമായിരുന്നു. ജീവിതത്തിൽ നമുക്ക് ജീവിതയാത്രയിൽ നമുക്കൊരുപാട് ആലോചിക്കാനും ചിന്തിക്കാനും സ്വയം പരിശോധിക്കാനും വിമർശിക്കാനും വിലയിരുത്താനും തിരുത്താനുമുണ്ട്. ഒരു പോക്കങ്ങനെ പോവുകയല്ല വേണ്ടത്, മറിച്ച് ശരിയായ ചിന്തയും പരിശോധനയും പിന്നോട്ട് നോക്കലും എല്ലാം ജീവിതം നമ്മളോട് ആവശ്യപ്പെടുന്നതാണ്. അങ്ങനെയുള്ള സ്വയം പരിശോധനയുടെ സ്വന്തം വിജ്ഞാനം കൊണ്ടുള്ള അറിവുകൊണ്ടുള്ള മൂർച്ച കൂട്ടലിൻ്റെ ഒക്കെ നല്ല ദിനമായി ഈ ദിനം മാറുമാറാകട്ടെ. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുച്ചരിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാതത്തിൽ ആരംഭിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ അബ്ദുറഹ്മാൻ, എന്നോടൊപ്പം താജുദ്ദീൻ സലാഹി.
1: ഇന്ന് 2026 ജൂലൈ 30 വ്യാഴം.
0: ഹിജറ വർഷം 1448, സഫർ 15.
1: കൊലവർഷമാണെങ്കിൽ 1201, കർക്കിടകം 14.

0: പ്രിയപ്പെട്ട ശ്രോതാക്കൾ, നമ്മളോടൊപ്പം പ്രഭാതത്തിൽ തന്നെ വളരെ നേരത്തെ എത്തിച്ചേർന്ന് ഇവിടെ എത്തിയതിൻ്റെ അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് അറ്റൻഡൻസ് പോകൂല എന്ന് ഉറപ്പുവരുത്തിയ ആളുകളുണ്ട്. നസീബത്ത്, കൊല്ലം, മഞ്ചാലമൂട്, തോഹിറ, ടി കെ, കാസർഗോഡ്, ആയിഷ, അങ്ങാടിപ്പുറം, ആരിഫ, കുന്നപ്പള്ളി, ഷമീന ബുഖാരി, അത്താണിക്കൽ, സഫിയ കെ, തിരുരങ്ങാട്, സീനത്ത് പാലക്കാട്, സീനത്ത് തിരുരങ്ങാടി, സാജിദ ഷംസു കാസർഗോഡ്, അങ്ങനെ തുടങ്ങി നമ്മുടെ സ്ഥിരമായി നമ്മളോടൊപ്പമുള്ള ധാരാളം ശ്രോതാക്കൾ ഇന്ന് സലാം പറഞ്ഞ് നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. എല്ലാവരോടും വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ശ്രോതാക്കൾ ഒരു ചോദ്യത്തോട് പ്രതികരിക്കണം. ഒന്ന് ഫീഡ്ബാക്ക് ബട്ടൺ എടുത്ത് അതിൽ പിന്നെ പ്രോഗ്രാം സെലക്ട് ചെയ്ത് നമ്മൾ ഒന്ന് ഒരു ചോദ്യത്തിനോടൊരു ഉത്തരം, ഒരു പ്രതികരണം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അത് ആരാണ്? സാധാരണ എല്ലാവർക്കും, വ്യക്തികൾക്ക് മതപരമായി ചിന്തിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ളത് അള്ളാഹുവിനോടാണ്. അതോടൊപ്പം ഭൗതികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ പിന്നെ എന്താ മാതാപിതാക്കളോട്, അല്ലെങ്കിൽ ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോടൊക്കെ സാധാരണഗതിയിൽ ഇഷ്ടമുണ്ടാവും. ഞാൻ ഏറ്റവും അധികം ഇഷ്ടമുള്ളത് എന്ന വാക്ക് തിരുത്തുകയാണ്, അത് ഇവരൊക്കെ ആയിരിക്കും. അതല്ലാത്ത, സാധാരണ ഇതല്ലാത്ത മറ്റൊരു വ്യക്തിയോട് നമുക്ക് ഇഷ്ടം ഉണ്ടാകാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു വ്യക്തി ആരാണ്, എന്തായിരിക്കും അതിൻ്റെ ഒരു ഒരു സവിശേഷത, സ്വഭാവത്തിലെ ഒരു സവിശേഷതയോ, അല്ലെങ്കിൽ പ്രത്യേകമായി എന്തെങ്കിലും ഒരു നമുക്ക് സഹായം ചെയ്ത ഒരു അവസ്ഥയോ, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഉപദേശം നൽകിയതോ, അങ്ങനെ തുടങ്ങി പല കാരണങ്ങളും ആകും. നമുക്ക് ആ കാരണമാണ് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ടത്. അപ്പോൾ ആ വ്യക്തിയെ പറയാം, ഇനി വ്യക്തിയെ പറയാതെ കാരണം പറയാം. അങ്ങനെ നമുക്ക് ഇഷ്ടം തോന്നിയ ഒരു അവസ്ഥയുണ്ടെങ്കിൽ ആ അവസ്ഥയാണ് നമ്മൾ ചുരുങ്ങിയ വാക്കുകളിൽ പറയേണ്ടത്. വളരെ വിശദമായി എഴുതേണ്ടവർക്ക് എഴുതാം, പക്ഷേ നമുക്ക് വളരെ വേഗത്തിൽ ഉത്തരം ലഭിക്കേണ്ട ഒരു കാര്യം എന്ന നിലക്ക് ഷോർട്ടായിട്ട് ആ കാര്യം ശ്രോതാക്കൾ പറഞ്ഞാൽ സന്തോഷം.
1: ഓക്കെ, ഉത്തരവുമായി ടെക്സ്റ്റുകളുമായി ശ്രോതാക്കൾ വരട്ടെ. അതിനു മുമ്പ് നമ്മൾ മധുരം ഖുർആൻ സെഷനിലേക്ക് പോകണം. മധുരം ഖുർആൻ സെഷനിൽ സൂറത്തു റൂമിലെ 27-ാമത്തെ വചനമാണ് പാരായണം ചെയ്യുന്നത്.
2: أعوذ بالله من الشيطان الرجيم.

0: وله المثل الأعلى في السماوات والأرض وهو العزيز الحكيم.
1: ഇന്ന് നമുക്ക് പാരായണം ചെയ്തു നൽകിയിട്ടുള്ളത് ലോകമെമ്പാടും അറിയപ്പെട്ട വിശുദ്ധ ഖുർആന്റെ ഖാരി ഖലീഫ അത്തുനേജി ഹഫദഹുള്ളയാണ്. യുഎഇയിലെ ഷാർജയിൽ ജനിച്ച അദ്ദേഹം വിശുദ്ധ ഖുർആനിൻ്റെ വ്യത്യസ്തരായ പ്രശസ്ത അധ്യാപകരുടെ ഉസ്താദുമാരുടെ കീഴിൽ പഠനം നടത്തി വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ ഏറ്റവും അറിയപ്പെടുന്നൊരു വ്യക്തിത്വമായി ലോകത്ത് തന്നെ മികച്ച് നിൽക്കാൻ അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ അത്യാപാരമായ അനുഗ്രഹത്താൽ സാധിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര വിശുദ്ധ ഖുർആൻ മത്സരങ്ങളിലും അദ്ദേഹത്തിൻ്റെ സേവനം നമുക്ക് കാണാം. വ്യത്യസ്തമായ ഖുർആൻ പഠന സംരംഭങ്ങൾ അദ്ദേഹം നടത്തുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പാരായണത്തിന് മികവ് നൽകുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ മേന്മ കൂടി വർദ്ധിപ്പിക്കുകയാണ്.
2: യുഎഇയിലെ വിവിധ മസ്ജിദുകളിൽ അദ്ദേഹം ഇമാമായി ഖാരിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഖുർആൻ മത്സരങ്ങൾ ജഡ്ജിയായും മുഖ്യ കാര്യദർശിയായും അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഖുർആൻ അക്കാദമികൾ അതിൻ്റെ മാതൃകാപരമായ രീതിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകളടക്കം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ തജ്വീദ് കോഴ്സുകൾ അദ്ദേഹം നയിക്കുന്നുണ്ട്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകത, ഖുർആൻ പാരായണത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ ആത്മ ആനന്ദത്തെ ഹൃദയങ്ങളിൽ സന്നിവേശിപ്പിക്കും വിധമുള്ള ഒരു ശൈലിയും, അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലി, അദ്ദേഹത്തിൻ്റെതായ ഒരു രീതി ഖുർആൻ പാരായണ രംഗത്ത് അദ്ദേഹത്തിന് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ ഖലീഫ അത്തുനേജി, നമ്മളങ്ങനെ ഓരോ ദിവസവും ഓരോ വ്യക്തിയെയും വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ആ വ്യക്തികളുടെയൊക്കെ ഖിറാഅത്തുകൾ നമുക്ക് ഓൺലൈനിൽ നിന്ന് സ്വന്തവും സ്വതന്ത്രവുമായി കണ്ടെത്താനും അത് കേൾക്കാനും പറ്റും. അങ്ങനെയുള്ള ചില സൗകര്യങ്ങൾക്ക് കൂടി വേണ്ടിയാണ് നമ്മൾ അങ്ങനെ തന്നെ ഇതിൻ്റെ ഓരോ ദിവസവും ഒരുപക്ഷെ ആവർത്തിച്ച് വ്യക്തികളെക്കുറിച്ച് പറഞ്ഞ് പോകുന്നത്. ഗ്രൗണ്ടിൽ കാൽപന്ത് കളിയുടെ അത്ഭുതങ്ങൾ കാണിക്കുന്നവരെയും അതുപോലെ തന്നെ ബാറ്റിനും സ്റ്റമ്പിനുമിടയിൽ വലിയ സംഭവമാകുന്നവരെയും ഏതെങ്കിലുമൊക്കെ BGMകളുടെ പശ്ചാത്തലത്തിൽ നൃത്തം ചവിട്ടുന്നവരെയും ഒക്കെ നെഞ്ചിൻ കൂട്ടിൽ വെക്കുന്ന പുതിയ തലമുറക്ക് മഹാ അത്ഭുതങ്ങളുടെ ലോകം വിരിക്കുകയാണ് അല്ലെങ്കിൽ തുറക്കുകയാണ് യഥാർത്ഥത്തിൽ ഖുർആൻ പാരായണ രംഗത്തെ ഈ വ്യക്തികളൊക്കെ. അവർ സെലിബ്രിറ്റി മോഡുകൾ സ്വീകരിച്ചുകൊണ്ട് സെൽഫ് പ്രൊമോഷന് വേണ്ടി ഒരുപക്ഷെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നുണ്ടാകില്ല. പക്ഷെ അവരെയൊക്കെ നാം അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ് എന്നു തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്.
1: വിശുദ്ധ ഖുർആനിലെ സൂറത്തു റൂമിലെ 27-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്തു കേട്ടത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളോട് പറയുന്ന കാര്യം, വഹുവല്ലദി യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു വഹുവ അഹ്വനു അലൈഹി വലഹുൽ മസലുൽ അഅല ഫിസ്സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. വഹുവ അല്ലദി യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു, ആദ്യമായി പടച്ചത് അല്ലാഹു സുബ്ഹാനഹു വതാലയാണ്. അവൻ തന്നെയാണ് ആ സൃഷ്ടിപ്പിനെ പിന്നീട് അത് ആവർത്തിക്കുകയും ചെയ്യുന്നത്. വഹു അഹ്വനു അലൈഹി, അല്ലാഹു സുബ്ഹാനഹു വതാലയെ സംബന്ധിച്ചോളം ആദ്യം സൃഷ്ടിച്ചവനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും സൃഷ്ടിക്കുക എന്ന കാര്യം അത് വളരെ ലളിതമായ എളുപ്പമുള്ള ഒരു കാര്യമാണ്. ആകാശങ്ങളിലും ഭൂമിയിലും ഏറ്റവും അത്യുന്നതമായ ഉപമ അൽ മസലുൽ അഅല, അത് അല്ലാഹു സുബ്ഹാനഹു വതാലക്കാണ്. അവനാകട്ടെ അൽ അസീസ് അൽ ഹക്കീം, അവൻ പ്രതാപശാലിയാണ്, അതുപോലെ അതോടൊപ്പം അവൻ അഗാധജ്ഞനുമാണ്.
2: തീർച്ചയായും നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ വചനത്തിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. മരണത്തിന് ശേഷം മനുഷ്യനൊരു ജീവിതമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടു മൂന്ന് തരത്തിലുള്ള മനോഗതങ്ങൾ മനുഷ്യർക്കിടയിലുണ്ട്. ഒന്ന്, അതില്ല എന്നുറപ്പിക്കുകയും അതൊക്കെ ചെറിയ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ വികൃതി കാണിക്കുമ്പോൾ ആ വികൃതി കാണിക്കുന്ന ആളെ പേടിപ്പിക്കണ പോലെ, പൂച്ച വരും, കോത്താമ്പി വന്ന് നിന്നെ പിടിക്കും എന്നൊക്കെ പറയണത് പോലത്തെ ഒരു ധാർമ്മികതയുടെ മാനദണ്ഡങ്ങൾ പാലിക്കാൻ മതങ്ങൾ വെക്കുന്ന ചില ഭയപ്പെടുത്തലിൻ്റെ ഉപകരണങ്ങളാണ് എന്ന് വിചാരിക്കണ ആളുകളുണ്ട്. രണ്ട്, 100% മരണത്തിന് ശേഷം മനുഷ്യനൊരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന, എന്നാൽ അത് സ്വന്തം കർമ്മങ്ങളിലൂടെ ആവർത്തിക്കപ്പെടുകയാണെന്ന് വിചാരിക്കുന്ന, അങ്ങനെ വ്യത്യസ്തങ്ങളായ സങ്കല്പങ്ങൾ ആ വിഷയത്തിലുണ്ട്. പിന്നെ ഇതെന്താണെന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. ശരിക്കും ഇതുണ്ടോ ഇല്ലേ എന്നൊക്കെ, ചിലപ്പോൾ തോന്നുന്നുണ്ട് എന്ന് ചിലപ്പോൾ തോന്നുന്നു ഇല്ല എന്ന്. അവനാൻ നല്ല പീഡനങ്ങളും ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിനൊക്കെ പകരമുള്ളൊരു ലോകം ഉണ്ടാകും എന്ന് വിചാരിക്കും. വേറുള്ളവൻ്റെ നെഞ്ചി കയറുമ്പോൾ അങ്ങനെ ചിന്തിക്കൂല. ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമുക്ക് സമൂഹത്തിൽ കാണാം. പക്ഷേ ഇവിടെ ഖുർആൻ ശരിക്ക് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് ശരിയായ രീതിയിൽ അവൻ്റെ ഉള്ളിലെ ഒരു കാഴ്ചപ്പാടിനെ രൂപപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയ റബ്ബിന് പിന്നീട് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരലൊരു പ്രയാസമുള്ള കാര്യമല്ല. പൂജ്യത്തിൽ നിന്ന് നിങ്ങളെ പടച്ചവന്, നിങ്ങളുടെ ബയോളജിക്കൽ ഇൻഫർമേഷൻസ്, നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ ധാരണകളും ഉണ്ടായിരിക്കെ പിന്നെ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരൽ പ്രയാസമല്ല എന്നാണ്. നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പുരുഷൻ്റെ ശരീരത്തിൽ നിന്ന് 20 കോടി മുതൽ 40 കോടി വരെ, 200 മുതൽ 400 മില്യൺ ശുക്ലകണങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഇതിലേറ്റവും ഇതിലൊന്ന് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അണ്ഡവുമായി കൂടിച്ചേരുന്നത്. അപ്പോൾ ഈ ശുക്ലകണത്തിന് അണ്ഡത്തിലേക്ക് പോകാൻ ഗൂഗിൾ മാപ്പൊന്നുമില്ല. അത് കൃത്യമായി അവിടെ എത്തുന്നു. എന്നിട്ട് അത് കണ്ണാകുന്നു, ചെവിയാകുന്നു, ഹൃദയമാകുന്നു, കരളാകുന്നു, തലച്ചോറാകുന്നു, അസ്ഥിയാകുന്നു, ചർമ്മമാകുന്നു, ഒക്കെ അതുണ്ടായിപ്പോകുന്നു. അപ്പോൾ ഈ

0: ഈ ഒരു കോശം വളർന്നത് 37 ലക്ഷം കോടി കോശങ്ങളായി മാറുന്നു എന്നാണ്. അപ്പോൾ 37 കോടി ലക്ഷം എന്ന് പറയുമ്പോൾ എത്ര പൂജ്യം ഇടേണ്ടി വരും എന്ന് വെറുതെ ആലോചിച്ചാൽ മതി. 4 3 12 അല്ലേ, 4 3 12 37 എഴുതിയിട്ട് 12 പൂജ്യം ഇടണം. 37 ട്രില്യൺ കോശങ്ങൾ എന്ന് പറയുമ്പോൾ അത്രയുണ്ട്. ഓരോ കോശവും സ്വന്തമായ ജോലി ചെയ്യുന്നുണ്ട്, ഓരോ കോശത്തിനും ഭക്ഷണം ലഭിക്കുന്നുണ്ട്, ഓരോ കോശവും മാലിന്യത്തെ പുറത്താക്കുന്നുണ്ട്, ഓരോ കോശവും അള്ളാഹു നിശ്ചയിച്ച നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ മുഴുവൻ പ്രക്രിയ നമ്മുടെ ശരീരത്തിൽ കൃത്യമായി നടന്നു പോകുന്നുണ്ട്. ഇനി ഒരു കോശത്തിൻ്റെ വലിപ്പമാണെങ്കിൽ, ഒരു കോശത്തിൻ്റെ വലിപ്പം എടുക്കുകയാണെങ്കിൽ 10 മുതൽ 30 വരെ മൈക്രോമീറ്റർ മാത്രമാണ്. ഒരു മൈക്രോമീറ്റർ എന്ന് പറയുന്നത് 1 മീറ്ററിൻ്റെ 10 ലക്ഷം ഭാഗത്തിൽ ഒരു ഭാഗമാണ്. ഒരു മീറ്റർ നമുക്ക് മനസ്സ് കാണാമല്ലോ, അതിനെ 10 ലക്ഷം പീസാക്കുക, എന്നിട്ട് ആ പീസിൽ ഒരു പീസ് എടുത്താൽ അതാണ് എന്ത്,
1: ഒരു മൈക്രോമീറ്റർ.
0: ആ ഒരു മൈക്രോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കുഞ്ഞു സാധനങ്ങളാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ ഇത് മുഴുവൻ ചെയ്യുന്നത്. ഓരോ കോശത്തിനുള്ളിലും വലിയൊരു ലോകമുണ്ട് എന്നാണ് ഈ ഒരു ഈ പറഞ്ഞ വലിപ്പമുണ്ടല്ലോ. 1 മീറ്ററിനെ 10 ലക്ഷം പീസുകളാക്കി അതിൽ നിന്ന് ഒന്നെടുത്തു കഴിഞ്ഞാൽ ആ വലിപ്പത്തിലിരിക്കണ ഒരു കോശത്തിൽ അത് ഊർജ്ജം ഉൽപ്പാദിക്കാൻ അതിൽ സംവിധാനമുണ്ട്, പ്രോട്ടീൻ നിർമ്മിക്കുന്ന ഫാക്ടറികളുണ്ട്, മാലിന്യം നീക്കം ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്, വിവരങ്ങൾ സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്, ഓരോ കോശത്തിനുള്ളിലും DNA ഉണ്ട്. ഓരോ കോശത്തിലെ DNA നിവർത്തിയാൽ ഏകദേശം 2 മീറ്റർ നീളം വരും. ഒരു ചെറിയ കോശത്തിനുള്ളിൽ മുഴുവൻ മനുഷ്യ ശരീരത്തിൻ്റെ നിർമ്മാണ രേഖകൾ സൂക്ഷിക്കുന്നുണ്ട്. കണ്ണിൻ്റെ നിറം, മുടിയുടെ സ്വഭാവം, ഉയരം, ശരീരഘടന എല്ലാം രൂപപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ ഒരു ദേശാടന പക്ഷികളെക്കുറിച്ച് സാധാരണ നമ്മൾ പറയും, ദേശാടന പക്ഷികൾ അവർ എന്താണ് പറയുക, ആർട്ടിക് ടേൺ പക്ഷികൾ എടുത്തു കഴിഞ്ഞാൽ ഓരോ വർഷവും വടക്കേ ധ്രുവത്തിൽ നിന്ന് തെക്കേ ധ്രുവത്തിലേക്ക് അത് പോകുന്നു, തിരിച്ചത് കറക്റ്റ് അതിൻ്റെ ആ പൊസിഷനിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്, ആ അതേ മരക്കൊമ്പിലേക്ക് അത് തിരിച്ചെത്തുന്നുണ്ട്. 70,000 മുതൽ 90,000 വരെ കിലോമീറ്റർ യാത്ര ചെയ്യുന്നുണ്ട്. GPS ഇല്ല, ഗൂഗിൾ മാപ്പിൽ ഒന്നുമില്ല. ഒരു ചെറിയ വിത്ത് മണ്ണിൽ വീണാൽ അത് വലിയ മാവായി, തെങ്ങായി, തേക്കായി, അങ്ങനെ അത് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവോട് ചോദിച്ച ചോദ്യം, അഹ്വാൻ അലേ, നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കിയ റബ്ബിന് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരൽ വളരെ എളുപ്പമാണ് എന്നാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഈ ചിന്ത. എനിക്ക് എല്ലാ നഷ്ടങ്ങളും നികത്തുന്ന ഒരു ലോകം വരാനുണ്ട്, എൻ്റെ എല്ലാ ഞാൻ അനുഭവിച്ച എല്ലാത്തരം സമ്മർദ്ദങ്ങളെയും പ്രതിരോധങ്ങളെയും അതിനെ എനിക്ക് അതിജീവിക്കാനുള്ള ഒരു ദിവസം വരാനുണ്ടെന്നുള്ള ബോധ്യം മനുഷ്യൻ്റെ ഉള്ളിൽ തീർച്ചയായും നൽകുന്ന ആശ്വാസത്തിൻ്റെ ലോകം വളരെ വലുതാണ്. പക്ഷേ അത് പരലോകത്തെ അറിഞ്ഞുകൊണ്ടും ബോധ്യപ്പെട്ടുകൊണ്ടും അനുഭവിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്.
1: അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു മഹത്വം ഉൾക്കൊണ്ട് അവൻ അസീസും ഹക്കീമുമാണ് എന്ന് തിരിച്ചറിയാൻ ഈ ഒരു വചനം നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
2: നിന്നോട് മാത്രം കാരുണ്യനിധി ജഗൻ നീ എന്താവേ ആടി ഞങ്ങൾ.
1: പീസ് റേഡിയോയിൽ ഇനി പുലരിവട്ടം.
3: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
1: പുലരിവട്ടത്തിൽ പതിവ് പോലെ നമ്മളോടൊപ്പം പ്രൊഫസർ ഹാരിസ് ബിൻ സലീം ചേരുന്നു. ബന്ധങ്ങൾ വളർത്താൻ എന്നതാണ് ഇന്നത്തെ വിഷയം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. പരസ്പര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുവാനും പരസ്പര സ്നേഹമുണ്ടാക്കുവാനുമുള്ള വഴി എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്. വിശുദ്ധ ഖുർആൻ നമുക്ക് നിർദ്ദേശിച്ചു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് കൂടിയാലോചന എന്നത്. നമ്മൾ ആരുമായിട്ടാണ് നമ്മളെ ബന്ധം ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, അവർ തമ്മിലുള്ള കൂടിയാലോചന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭർത്താവിനോട് എപ്പോഴും വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാര്യ അവരേറ്റവും പ്രധാനമായ ഒരു കാര്യമായിട്ട് ഭർത്താവിനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം ഞാൻ അറിയണില്ല എന്നാണ്. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണെന്നോ അയാൾ എവിടെ പോകുന്നു, എവിടെ നിന്ന് വരുന്നു, എപ്പോൾ വരുന്നു, എപ്പോൾ പോകുന്നു എന്ന ഒരു കാര്യത്തെക്കുറിച്ചും എനിക്കറിയില്ല എന്നാണ്. അപ്പോൾ ഒന്നിച്ച് ജീവിക്കുന്ന ആളുകൾ തമ്മിൽ പരസ്പരം എന്ത് ചെയ്യുക, അറിയാതിരിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ സ്നേഹബന്ധത്തെ അത് ഏറ്റവും പ്രധാനമായിട്ട് ബാധിക്കും. അപ്പോൾ അവർ തമ്മിൽ മാനസിക അടുപ്പില്ലാതിരിക്കാൻ കാരണം രണ്ടുപേരും രണ്ടുപേരുടെ കാര്യങ്ങളും പരസ്പരം

0: കയറിയാറില്ല എന്നുള്ളതാണ്. നാം എപ്പോഴും നാം ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആളുകളുമായിട്ട് നമ്മളെപ്പോഴും കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കണം. അത്തരം ചർച്ചകൾ നമ്മളുടെ സ്നേഹബന്ധങ്ങൾ ഉണ്ടാവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മരുമക്കളെക്കുറിച്ച് അമ്മായിമാർക്കുള്ള പരാതിയിൽ ഏറ്റവും പ്രധാനം അതാണ്. നമ്മളെല്ലാം അവരോട് വെറുതെ ചോദിക്കുക, അങ്ങനെ വെറുതെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കുക. നമുക്കറിയാം അവരെക്കാളും നന്നായി നമുക്ക് എല്ലാ കാര്യവും അറിയാം, പാചകം ചെയ്യാനറിയാം, വീട്ട് വൃത്തിയാക്കാനൊക്കെ അറിയാം. പക്ഷേ എങ്കിൽ പോലും എന്താ വെച്ചാൽ വീടിൻ്റെ ഒരു ഉടമസ്ഥ നിലക്ക് അവിടെ നമ്മൾ ചോദിക്കുമ്പോൾ ഒരു ശൂറ ഒരു കൂടിയാലോചന, അങ്ങനെ തന്നെ അല്ലേ അമ്മ, ഇങ്ങനെയല്ലേ വേണ്ടത്, അത്രയല്ലേ എടുക്കണത്, എന്നും എടുക്കുന്ന അരിയും ഇന്ന് എത്രയും നാല് നായനല്ലേ എടുക്കേണ്ടത് എന്ന് വെറുതെ ഒന്നും ചോദിച്ചാൽ അതൊരു ഹൃദയബന്ധമുണ്ടാക്കാൻ സഹായകമാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കൂടിയാലോചന എന്നുള്ളത് ആരോടാണെങ്കിലും നമ്മൾ സഹപ്രവർത്തകരുണ്ടാവും, അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളൊക്കെ നമ്മൾ കൂടിയാലോചിക്കുക. നമ്മൾ കുട്ടികളുടെ ഒരു വർക്ക് പറയുമ്പോൾ, കോളേജിലോ സ്കൂളിലൊക്കെ ഒരു വർക്ക് പറയുമ്പോൾ അവരുമായിട്ടൊരു ഡിസ്കഷൻ ചെയ്തിട്ട് നമ്മൾ പറയാം, നിങ്ങളുടെ എഴുത്തൊക്കെ നന്നാവാൻ, ഇങ്ങനെയല്ലേ നമുക്ക് നല്ല എല്ലാ ദിവസവും ഒരു പാരഗ്രാഫ് എഴുതി കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ എന്താണത്, അവരുമായിട്ടുള്ളൊരു കാര്യത്തിൽ നമ്മൾ തീരുമാനിക്കുന്നത് എല്ലാ കാര്യത്തിലും. നമ്മൾ വീട് ക്ലാസ് നമ്മൾ ഇരിക്കുന്ന സ്ഥലമൊക്കെ തന്നെ വൃത്തിയാക്കിയാലോ എന്നവിടെ ഒരു ഒരു ചർച്ച, അത്രയേ ഉള്ളൂ സംഭവം. അതിപ്പോൾ നമ്മുടെ ഒരു സ്വന്തം ഡ്രൈവറാണെങ്കിൽ പോലും അയാളോട് നമ്മളൊന്ന് കോഴിക്കോട് വരെ ഒന്ന് പോയി വന്നാലോ എന്ന് ചോദിക്കുന്നതും കോഴിക്കോട് ഒന്ന് പോകാണ്ട് വണ്ടി എടുക്കുക എന്ന് പറയുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് ശൈലിയിലും, മനസ്സിലാക്കുന്നതിന് വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ കൂടിയാലോചന എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ആരെങ്കിലോട്ടൊക്കെ നമ്മളൊരു മാനസിക അകലമുണ്ട്, എന്നോടെന്തോ അയാൾക്കൊരു വിഷമമുണ്ട്, എന്നോട് മിണ്ടാൻ വരുന്നില്ല, എന്നോടെന്തോ ഒരു വെറുപ്പുണ്ടോ എന്നൊക്കെ നമ്മളെക്കുറിച്ച് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അവരുമായിട്ടൊരു കാര്യം ഡിസ്കസ് ചെയ്താൽ അവർക്കത് തീരും. എന്തായി അന്നത്തെ കാര്യമല്ലേ, ഇങ്ങനെ ദിവസമല്ലേ, ഇന്ന ഇന്നല്ലേ, ഇന്നല്ലേ, ഇങ്ങനെയല്ലേ വേണ്ടത് എന്നൊരു വെറുതെ ഒരു കാര്യത്തെക്കുറിച്ചൊരു ചർച്ച ചെയ്താൽ അവർക്കതെന്ത് ചെയ്യും, ഏറ്റവും അധികം സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ പരസ്പര കൂടിയാലോചനകളിലൂടെ നമുക്ക് വളരെ വലിയ സൗഹാർദ്ദവും സന്തോഷവും ഉണ്ടാക്കാൻ പറ്റും. നമ്മളൊരു യാത്ര പോവുകയാണെങ്കിൽ പോലും യാത്രയിലെ ഓരോ ഘട്ടങ്ങളും നമ്മൾ ചർച്ച, ഇവിടെ നിർത്തല്ലേ വണ്ടി, ഇവിടെ നിസ്കരിക്കല്ലേ, അല്ലെങ്കിൽ ഇവിടുന്ന് ഭക്ഷണം കഴിക്കല്ലേ എന്ന് നമ്മളെപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ആ ചർച്ചകൾക്ക് പല ഗുണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് എന്ത് ചെയ്യും, ആ ചർച്ചയിൽ ഒരു അബദ്ധം പറ്റാതിരിക്കാൻ നമുക്ക് നന്നാവും. അതേപോലെ തന്നെ മാനസികമായി ഈ സൗഹാർദ്ദ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ പല ഗുണങ്ങളും നമുക്കതിലുണ്ട്. അതുകൊണ്ട് എവിടെയെല്ലാം നമ്മളൊരു മാനസിക ബന്ധം ആഗ്രഹിക്കുന്നുണ്ടോ അവിടെയെല്ലാം ചർച്ചകൾക്ക് അവസരം കൊടുക്കുക, ഷൂറകൾക്ക് അവസരം കൊടുക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളുമായിട്ടും നമ്മുടെ ഭാര്യയുമായിട്ടും ഒക്കെ ഒരു നല്ല ബന്ധം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദിവസത്തിൽ എപ്പോഴെങ്കിലും ഒരു സമയം ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ തീരുമാനിക്കുകയും അവിടെ വെച്ച് നമുക്ക് ചർച്ച ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ടായിരിക്കും. നമ്മുടെ കാര്യങ്ങൾ പരസ്പരം അറിയുവാനും നമ്മുടെ വീടിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പരസ്പരം മനസ്സിലാക്കുവാനും അത് പരിഹരിക്കുവാനും നമുക്ക് കഴിയും. അതുകൊണ്ട് ഈ ഒരു ഷൂറ ഏറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുത്ത നിർദ്ദേശങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ അവർക്കും എല്ലാം പറഞ്ഞു കാര്യങ്ങൾ പരസ്പരം കൂടിയാലോചിക്കുക എന്നുള്ളതാണ്. നമുക്ക് അവരെക്കാളും അറിവുണ്ടെങ്കിലും നമ്മളത് കൂടിയാലോചിക്കുക. അപ്പോൾ ഒരു കമ്പനിയുടെ മാനേജർ അവിടെയുള്ള ആളുകളുമായിട്ടത് കൂടിയാലോചിക്കുമ്പോൾ അവരും കൂടെ അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യും, മാനസികമായി അവരെന്ത് ചെയ്യും, ഉൾക്കൊള്ളും. ഒരു സ്ഥാപന മേധാവി ആ സ്ഥാപനത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അവിടെയുള്ള മറ്റുള്ളവരോട് കൂടിയാലോചിക്കുമ്പോൾ അവിടെയെല്ലാം സഹകരണങ്ങൾ അതിൽ ഉറപ്പു വരുത്താൻ അതുമൂലം കഴിയും. അതുകൊണ്ട് കൂടിയാലോചന എന്നത് പരസ്പര ബന്ധമുണ്ടാക്കുവാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ്. ഇതിനെ എത്ര കണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക. ഒരു ഈ ഖുർആൻ കൽപ്പിച്ച കാര്യം കൊണ്ടൊരു പുണ്യമായിട്ട് നമുക്കതിനെ പരിഗണിക്കാം. നമുക്ക് കാര്യങ്ങളിൽ നല്ല തീരുമാനങ്ങൾ ഉണ്ടാക്കാനത് പറ്റും, മാനസിക ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, ധാരാളം പ്രയോജനങ്ങളുണ്ട്. അതുകൊണ്ട് പരസ്പര ഇഷ്ടവും ബന്ധവും ഉണ്ടാക്കാനുള്ളൊരു ഏറ്റവും വലിയൊരു വഴിയാണ് കൂടിയാലോചന എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ബന്ധപ്പെടുന്നവരോടെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും ആ ചർച്ചകൾക്കനുസരിച്ച് മുന്നോട്ട് പോകുവാനും അങ്ങനെ പരസ്പരം ഒരു ബന്ധം നമ്മൾ നിലകൊള്ളുന്ന എല്ലാ രംഗങ്ങളിലും അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കി തീർക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു സഹായിക്കട്ടെ.
1: മാഷാ ബർക്കല്ലാഹു ഫീക്. നമ്മൾ അരിസ്മലിയുടെ കൂടെ കുറഞ്ഞ മിനിറ്റുകളാണ് ചെലവഴിച്ചതെങ്കിലും ജീവിതത്തിൽ ഏറെ ഉപകാരമുള്ള ചില പാഠങ്ങൾ അദ്ദേഹം നമുക്ക് പകർന്നു തന്നിരിക്കുന്നു. ഓരോ ദിവസവും അൽഹംദുലില്ലാ ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ ചിന്തകളും വിശേഷങ്ങളുമായി അദ്ദേഹവും അദ്ദേഹത്തെപ്പോലെ നമ്മുടെ പണ്ഡിതന്മാരും ഈയൊരു കൂട്ടായ്മയിലെ നേതൃനിരയിലുള്ളവരും ഒക്കെ നമ്മളോടൊപ്പം ചേരുകയാണ്. അള്ളാഹു എല്ലാവർക്കും ദീർഘായ സ്വാഫിയത്തും പ്രധാനം ചെയ്യുമാറാകട്ടെ എന്നീ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നു.
2: നമ്മുടെ പണ്ഡിതന്മാരായ ആളുകൾ, അവതാരകരായ ആളുകൾ ഈ റേഡിയോ ഫ്ലോറിലെത്താനും റെക്കോർഡിങ്ങിനും ലൈവുകൾക്കുമായി എത്തിച്ചേർന്ന് അവരുടെ കാര്യങ്ങൾ ഒരുങ്ങുന്നു, തയ്യാറാകുന്നു, യാത്ര ചെയ്യുന്നു, ഇവിടെ എത്തുന്നു. അതിൽ അവർ എടുക്കുന്ന ഒരു റിസ്ക്കുണ്ട്, ഒരു ത്യാഗമുണ്ട്. ആ ത്യാഗത്തിന് അവർ പ്രതീക്ഷിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്നുള്ള വലിയ പ്രതിഫലമാണ്. അതോടൊപ്പം ഈ റേഡിയോ സംവിധാനം നിലനിൽക്കുന്നതിൻ്റെ ഒരു പുണ്യം മനസ്സിലാക്കിക്കൊണ്ട്, ഇത് നമ്മളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പുണ്യമല്ല. നമുക്ക് നിസ്കരിച്ചാലും നോമ്പെടുത്താലും സക്കാത്ത് കൊടുത്താലും നിസ്കരിച്ചാലും നോമ്പെടുത്താലും അത്തരം നന്മകൾ ചെയ്താൽ അത് നമുക്ക് വലിയ നേട്ടമുണ്ടാക്കുന്ന പുണ്യമുണ്ടാക്കുന്ന ഒരു നന്മയാണ്. എന്നാൽ ഈ നന്മ മറ്റുള്ളവരിലേക്ക് കൂടി പടരുന്ന, ഒരുപാട് ആളുകളിലേക്ക് നന്മയെത്തുന്ന വലിയൊരു സംവിധാനമാണ് നമ്മുടെ പീസ് റേഡിയോ. അതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് കൂടി വിട്ടുകിടക്കുന്ന നന്മകൾക്ക് നമ്മളെന്തു കൊടുക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. ഇതിൻ്റെ സംഘാടകരായ ആളുകൾ, അവതാരകരായ ആളുകൾ, പണ്ഡിതന്മാർ, അവരൊക്കെ ഇതിനു വേണ്ടി എഫേർട്ട് എടുക്കുന്നു. അതേപോലെ നമ്മൾ ഇതിനു വേണ്ടി എന്തു നൽകുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ചിന്തിക്കുക. അതിനുള്ള നല്ല അവസരങ്ങൾ നമ്മുടെ പീസ് റേഡിയോ സംവിധാനം ഒരുക്കുന്നുണ്ട്. ഓരോ മാസവും എല്ലാവരും എന്തെങ്കിലും ഒരു തുക എന്ന നമ്മുടെ പദ്ധതിയിൽ നമുക്ക് അംഗമാകാം. ചെറിയ സംഖ്യകളോ വലിയ സംഖ്യകളോ നമ്മളാലാകുന്ന രൂപത്തിൽ തുടർച്ചയായി ഓരോ മാസവും പ്രത്യേകം അത് അയക്കാൻ നമ്മൾ സന്നദ്ധരാവുക. എന്നാൽ ആ ഒരു പ്രതിഫലം നമുക്ക് തുടർച്ചയായി ലഭിക്കാനുള്ള അവസരമുണ്ടാകും ഇൻഷാല്ല.
1: തീർച്ചയായും അനുബന്ധം ഈ ഒരു ഘട്ടത്തിൽ പറയുന്നു, നമ്മൾ പീസ് റേഡിയോയുടെ അടുത്തൊരു ഘട്ടം മുന്നിൽ വെച്ചുകൊണ്ട് കുറച്ചുകൂടി വിശദവും വിശാലവുമായ പദ്ധതി അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റബ്ബിൻ്റെ തോഫിക്ക് ഉണ്ടെങ്കിൽ നിശ്ചിത വർഷങ്ങൾ കൊണ്ട് ആ ഒരു സ്വപ്നത്തിലേക്ക് നമ്മളെത്തും. അപ്പോൾ അതിന് വേണ്ടത് ഭൂമിയാണ്, കുറച്ചധികം ഭൂമി വേണം. നിങ്ങളുടെ കയ്യിലോ നിങ്ങളുടെ കുടുംബത്തിലോ ബന്ധത്തിലോ ഒക്കെ ഭൂമിയുണ്ടെങ്കിൽ അത് ചെറിയ വിലക്കോ അല്ലെങ്കിൽ വഖഫായോ ഒക്കെ നൽകാൻ കഴിയുന്നവരെ, പിന്നെ എന്താ പറയുക, കഴിയുന്നവർക്ക് അത് നൽകാൻ അവസരമുണ്ട് എന്നുകൂടി പറയാണ്. ഭൂമിയുള്ളതുകൊണ്ട് മാത്രമല്ല, അത് നമുക്ക് അനുയോജ്യമാണെങ്കിൽ അങ്ങനെ ഭൂമിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പല ഭൂമിയും ചൂണ്ടിക്കാണിച്ചു തന്ന ആളുകളുണ്ട്. പക്ഷേ അത് നമുക്ക് നമ്മുടെ പ്രോജക്റ്റിന് പര്യാപ്തമല്ല. ഇനി കുറച്ച് വലിയ കുറച്ചധികം ഭൂമി ചെറിയ വിലക്ക് കിട്ടുന്ന ഇടങ്ങളുണ്ടെങ്കിൽ അതുമൊക്കെ സൂചിപ്പിക്കാൻ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും അങ്ങനെ ഒരു വലിയ പദ്ധതി വരുമ്പോൾ അത് വിജയിപ്പിക്കേണ്ടത് തീർച്ചയായും പീസ് റേഡിയോ ശ്രോതാക്കളാണ്. പീസ് റേഡിയോ ശ്രോതാക്കളിലൂടെയായിരിക്കും അതിൻ്റെ സാമ്പത്തിക ശേഖരണത്തിലേക്ക് നമ്മൾ പോവുക. ആ കാര്യം ഉണർത്തുന്നു. അതോടൊപ്പം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മീറ്റിങ്ങുകളിലൂടെ രൂപപ്പെട്ട വലിയൊരു ഡോക്യുമെൻ്റ് എൻ്റെ കയ്യിലുണ്ട്. ഏകദേശം ഒരു 10-15 ലക്ഷത്തോളം രൂപ എക്സ്പെൻസ് വരുന്ന വ്യത്യസ്തങ്ങളായ ഡിവൈസുകൾ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനുണ്ട്. ജാരിയായ പുണ്യമാണ്. അങ്ങനെ നിയത്താക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും ബന്ധപ്പെടാം. ഇവിടുത്തെ ഇലക്ട്രിസിറ്റിയായിട്ട് ബന്ധപ്പെട്ടും സ്റ്റുഡിയോയുമായി ബന്ധപ്പെട്ടുമൊക്കെയുള്ള വ്യത്യസ്തങ്ങളായ എക്യുപ്മെൻറ്റ്സാണ്. നമ്മളുടെ എല്ലാ പരിപാടികളും ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതിൻ്റെയും അത് സമൂഹത്തിലേക്ക് എത്തുന്നതിൻ്റെയും ഒക്കെ ഒരു പുണ്യം നമുക്ക് ലഭിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സന്നദ്ധരായ ആളുകൾക്ക് ബന്ധപ്പെടാമെന്നുള്ള കാര്യം ഉണർത്തുന്നു. കൂട്ടത്തിൽ ഞാൻ പ്രത്യേകം ഓർക്കുന്നത്, കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. നമ്മുടെ ഒരു ഏറ്റവും അടുത്തൊരു സുഹൃത്തിൻ്റെ ഉമ്മൻ്റെ ജ്യേഷ്ഠത്തിയും മറ്റൊരു സുഹൃത്തിൻ്റെ ഉമ്മയുമായിട്ടുള്ള യൂണിവേഴ്സിറ്റി മണ്ഡലത്തിലെ സൈനുവിൻ്റെ ഉമ്മ, അവർ മരണപ്പെട്ടിരുന്നു പെട്ടെന്ന്. പ്രായമുള്ള ആളായിരുന്നു, പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ രോഗമായി പെട്ടെന്ന് അവർ മരിക്കുകയും ചെയ്തു. മരിക്കുന്നതിൻ്റെ മുമ്പ് കുറഞ്ഞ മണിക്കൂറുകൾക്ക് മുമ്പ് അവരുടെ കമ്മൽ പീസ് റേഡിയോക്ക് സ്വതക്ക കൊടുത്താണ് അൽഹംദുലില്ലാ അവർ യാത്രയായത്. മക്കൾ അതൊക്കെ തന്നെയായിരിക്കും ചെയ്യുക, അമ്മേൻ്റെ ബോധമുള്ള ആളുകളായതുകൊണ്ട്. പക്ഷേ അത് അവർക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളത് വലിയൊരു സംഭവമാണ്. അള്ളാഹുവർക്ക് അതിൻ്റെ ഗുണം അവരുടെ കബറിടത്തിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്നീ ഘട്ടത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. മുനീർ ചെമ്മനാട് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിൻ്റെ മരണ വിവരം പറയുന്നു, അള്ളാഹു ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. പർപ്പൂർ ഉസ്താദിൻ്റെ ഭാര്യയുടെ മാതാവ് ഇന്ന് ലോകത്തോട് വിട പറഞ്ഞു എന്ന് സഫിയത്താൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്, ഒരുപക്ഷെ ഗ്രൂപ്പിലുണ്ടാവും, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്തായാലും ആ അവരുടെ ഖബറിടവും അള്ളാഹു സുബ്ഹാനഹു വതാല സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.

0: ഇസ്രയേലിൽ നമ്മൾ ഇനി മോർണിംഗ് ലൈവ് ക്വിസിലേക്ക് പോവുകയാണ്. മോർണിംഗ് ലൈവ് ക്വിസിന് നമ്മൾ വേഗത്തിൽ തയ്യാറാവുക. ഫീഡ്ബാക്ക് ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് പിന്നെ ചോദ്യങ്ങൾ കേട്ട ഉടനെ ആദ്യത്തെ 25 സെക്കൻഡ് സമയമെടുത്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഉത്തരമയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചോദ്യം ഫീഡ്ബാക്ക് ഓപ്ഷനിൽ ലൈവ് ക്വിസ് എന്ന പ്രോഗ്രാം തന്നെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് നമ്മൾ ഉത്തരം അയക്കുന്നത് എന്നത് ഉറപ്പുവരുത്തുക ഇൻഷാല്ല. ചോദ്യം ഇതാണ്, ഹദീസുകൾ ക്രോഡീകരിക്കുന്നതിന് ഔദ്യോഗികമായി നേതൃത്വം നൽകിയ ഉമവി ഖലീഫ ആരാണ്? അമവി ഭരണകാലത്ത് ഹദീസ് ക്രോഡീകരണത്തിന് ഒഫീഷ്യലായി ഔദ്യോഗികമായി തന്നെ നേതൃത്വം നൽകിയ ഖലീഫ ആരാണ് എന്നതാണ് ഇന്നത്തെ ചോദ്യം.
1: ഓപ്ഷൻ എ വലീദ് ബിൻ അബ്ദുൽ മലിക്,
0: ബി ഉമർ ബിൻ അബ്ദുൽ അസീസ്,
1: സി മർവാൻ ബിൻ ഹക്കം,
0: യസീദ് ബിൻ മുആവിയ ഡി. ചോദ്യം ഒരിക്കൽ കൂടി പറയാം, ഹദീസ് ക്രോഡീകരണത്തിന് ഔദ്യോഗികമായി നേതൃത്വം നൽകിയ ഉമവി ഖലീഫ ആരാണ്?
1: ഓപ്ഷൻ എ വലീദ് ബിൻ അബ്ദുൽ മലിക്, ഓപ്ഷൻ ബി ഉമർ ബിൻ അബ്ദുൽ അസീസ്,
0: ഓപ്ഷൻ സി മർവാൻ ബിൻ ഹക്കം, ഓപ്ഷൻ സി ഓപ്ഷൻ ഡി യസീദ് ബിൻ മുആവിയ.
1: നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഡിനോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
0: എന്തോ രണ്ടു വട്ടം തെറ്റിയപ്പോൾ വായിച്ചു.
1: ആ
0: അല്ലെ, അങ്ങനെ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല വായിക്കുമ്പോൾ.
1: ഉണ്ടെങ്കിൽ ആ പ്രശ്നമാണ്, ക്വിസിന്റെ ചാർജ് നിങ്ങൾക്ക്
0: അല്ല. ചാർജ് മാത്രല്ല, യസീദ് ബിൻ മുആവിയയുടെ പേര് വായിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവണ ഒരു വേറെ പ്രശ്നമാണ്.
1: അതൊരു വലിയ പ്രശ്നമാണ്,
0: ആ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല.
1: യസീദ് ബിൻ മുആവിയയോട് പ്രശ്നമുണ്ടായി, ഈമാൻ പോയ കുറെ ടീമുണ്ട് അല്ലേ.
0: അതെ, ചോദ്യം ഒരിക്കൽ കൂടി നമ്മൾ പറയാണ്, ഹദീസുകൾ ക്രോഡീകരിക്കുന്നതിന് ഔദ്യോഗികമായി നേതൃത്വം നൽകിയ ഉമവി ഖലീഫ ആരാണ്? ഓപ്ഷൻ എ വലീദ് ബിൻ അബ്ദുൽ മലിക്, ഓപ്ഷൻ ബി ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഓപ്ഷൻ സി മർവാൻ ബിൻ ഹക്കം, ഓപ്ഷൻ ഡി യസീദ് ബിൻ മുആവിയ.
1: കുറെ ആൾ കറക്കി കുത്തിയതായിരിക്കും. എന്തായാലും സെനിയ കെ എ കാഞ്ഞിരമറ്റം, ഉമ്മു സൽമ വളാഞ്ചേരി, നാദിറ ഇടിമൂഴിക്കൽ, ജമീല വടശ്ശേരിക്കോണം വർക്കല, സെലീന തോട്ടശ്ശേരിയറ, ഫായിസ് എം ഇരുവേറ്റി, ഇങ്ങനെ കുറെ ആളുകൾ കറക്റ്റ് ഉത്തരം അയച്ചിട്ടുണ്ട്. കറക്റ്റ് ഉത്തരം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ നോക്കിയാണ് നല്ല ഉദ്ദേശം. ഉത്തരം അയക്കേണ്ടടുത്തൊക്കെ തന്നെ അയച്ചിട്ടുണ്ട് എന്ന് പറയാം.
0: തെറ്റിയോലെ പറഞ്ഞില്ലല്ലോ, ശരിയായോലോട് പറയണേ.
1: ശരി, തെറ്റിയോലെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നമ്മൾ ശരിയാവൂല എന്ന് വിചാരിക്കണേ. പക്ഷെ അടിപൊളി ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. പീസ് റേഡിയോ എന്റെ ഫോണിലുള്ള പീസ് റേഡിയോ വേറെ പീസ് റേഡിയോ ആണ്. ടെസ്റ്റിംഗിലുള്ള പീസ് റേഡിയോ ആണ്, നല്ല അടിപൊളി സാധനമാണ്. ഇൻഷാല്ലാ അധികം വൈകാതെ നിങ്ങളടുത്തേക്ക് എത്തും.
0: ഇപ്പൊ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് കാണൂലല്ലേ?
1: കാണൂല, ഞാനൊന്നും ഇങ്ങനെ എടുത്തു കാണിച്ചു കൊടുക്കാനേ.
0: എന്തായാലും കുറെ സംവിധാനങ്ങളുണ്ട്. കറക്കി കുത്തിയാണെന്ന് ഉത്തരം എഴുതിയതെന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ സാറല്ല
1: ഉത്തരം. പിന്നെ ഇനി കറക്കി കുത്തിയ സാധനം ഇനി ഒരു തവണ വരുമ്പോ എന്ത് ചെയ്യണം? കറക്റ്റ് കുത്താൻ പറ്റണം. ഇപ്പൊ കറക്കി കുത്തിയത് കറക്റ്റ് കുത്താൻ പറ്റണമെങ്കിൽ ആ കറക്കി കുത്തിയത് അത് ഏതാണെങ്കിലും ഓർമ്മ വേണം അല്ലേ?
0: അതെ.
1: ആ പേര് വേണമെങ്കിലും ഒന്നുകൂടി പറയാൻ തോന്നുന്നുണ്ട്. ഹദീസ് ക്രോഡീകരണത്തിന് ഔദ്യോഗികമായി അമവി ഖലീഫ നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു. അമവിയ ഭരണകാലത്ത് നേതൃത്വം നൽകിയ ആ വ്യക്തി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഓപ്ഷൻ എ പറഞ്ഞത് വലീദ് ബിൻ അബ്ദുൽ മലിക്കാണ്, വലീദ് ബിൻ അബ്ദുൽ മലിക്. ബി പറഞ്ഞത് ഉമർ ബിൻ അബ്ദുൽ അസീസ്. സി മർവാൻ ബിൻ ഹക്കം. ഡി യസീദ് ബിൻ മുആവിയ. ഇതിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് പൊതുവെ നല്ല പരിചയമുള്ള പേരാണ്, നന്മയുടെ പേരിൽ എല്ലാവരും ഹൃദയം കൊണ്ട് സ്വീകരിച്ച പേരാണ്. യസീദ് ബിൻ മുആവിയ പലപ്പോഴും ചരിത്രത്തിൽ കാരണങ്ങളില്ലാതെ വിമർശിക്കപ്പെട്ട വ്യക്തിത്വമാണ്. രണ്ട് പേരുകൾ കുറച്ചൊരു പരിചയമുണ്ട്. എന്നാൽ വലീദ് ബിൻ അബ്ദുൽ മലിക്കും മർവാൻ ബിൻ ഹക്കമും അങ്ങനെ തന്നെ എല്ലാവർക്കും പരിചയം ഉണ്ടായിക്കൊള്ളണം എന്നില്ല.
0: ഓക്കെ, നമ്മൾ നേരത്തെ ആളുകളോട് ചോദിച്ച ചോദ്യത്തോട് കുറച്ചധികം ആളുകൾ പ്രതികരണം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ പ്രതികരണത്തിലേക്ക് എല്ലാം കൂടി നമ്മൾ ഓടിയെത്തൂല. എന്നാലും ഒന്ന് രണ്ട് പ്രതികരണങ്ങൾ നമുക്ക് തീർച്ചയായും ഇപ്പോൾ എടുക്കാൻ പറ്റും എന്ന് തോന്നുന്നു. ഒരു സഹോദരിയെ അയച്ചിട്ടുള്ളത്, പിന്നെ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ളത് എൻ്റെ തഫ്സീർ പഠന ഗ്രൂപ്പിലെ ടീച്ചറോടാണ് എന്നാണ്. അവർ വളരെ വ്യക്തമായി നമുക്ക് തഫ്സീർ പഠിപ്പിച്ചു തരുന്നു എന്നതാണ് അവരുടെ ഒരു പ്രതികരണം ഉള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പീസ് റേഡിയോ സന്ദർശിക്കാൻ ഉസ്താദ് അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനി വന്നിരുന്നു. വന്ന സമയത്ത് റേഡിയോ ടീമംഗങ്ങളോട് അദ്ദേഹം പങ്കുവച്ച ആ ഒരു കാര്യം റേഡിയോ ശ്രോതാക്കളായ പഠിതാക്കളായ ആളുകൾ തങ്ങളുടെ അധ്യാപകൻ എന്ന നിലക്ക്, ഉസ്താദ് എന്ന നിലക്ക് അദ്ദേഹത്തോട് കാണിക്കുന്ന ഒരു സ്നേഹവും ബഹുമാനവും എവിടുന്ന് കണ്ടാലും
1: മത്താഫിൽ നിന്നൊക്കെ കണ്ട കാര്യം പറയണ്ടേ അല്ലേ.
0: അതെ, അപ്പോൾ അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ അത് വേണ്ടതുമാണ്, കാരണം നമ്മളെ പഠിപ്പിച്ച അധ്യാപകരെ നമ്മൾ സ്നേഹിക്കുക, പ്രത്യേകിച്ച് നമുക്ക് ദീന് പറഞ്ഞു തരുന്ന ആളുകളോട് നമുക്ക് ഇഷ്ടം ഉണ്ടാവുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്.
1: ഷംന ഉദായി, എൻ്റെ മൂത്തമ്മ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിയായിരുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അത്ഭുതമായിരുന്നു അവരുടെ ജീവിതം. ജീവിതം കാണുമ്പോൾ മാതൃകയാക്കാൻ പറ്റിയ സ്വഭാവം, വേണ്ടാത്തത് ചെയ്യുമ്പോൾ ഗുണദോഷിക്കുന്നതോടൊപ്പം തന്നെ നല്ല കാര്യങ്ങളെ നന്നായി പ്രോത്സാഹിപ്പിക്കും. പരീക്ഷണങ്ങളുടെ കൂമ്പാരങ്ങളായിരുന്നു അവരുടെ ജീവിതം. അതിനെയെല്ലാം ക്ഷമയോടെ ഒരു പരാതിയുമില്ലാതെ മറികടന്നു. ഉള്ളതിൽ തൃപ്തി ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നെപ്പോഴും പറയുമായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉപദേശമായി തോന്നിയത്. എൻ്റെ കല്യാണത്തിലേക്കുള്ള വഴികാട്ടിയായതും അവരായിരുന്നു. എപ്പോഴും അവരെ ഓർക്കുമ്പോൾ ഒരു വിങ്ങലാണ്, ഒരു വിടവ് നിവർത്താൻ പറ്റാത്ത ഒരാളാണ്. എൻ്റെ ഭർത്താവ് മുത്തമ്മയുടെ വിടവാങ്ങലിന് മുമ്പ് തന്നെ ഭർത്താവിനെ എനിക്ക് ഏൽപ്പിച്ചു തന്ന അള്ളാഹുവിന് സർവസ്തുതിയും. ഇനിയും ഒരുപാട് പറയാനുണ്ട്. മക്കൾക്ക് മദ്രസയിൽ പോവാനായി, അതുകൊണ്ട് നിർത്തിയതാണ്. എനിക്ക് നല്ല എഴുതാനുള്ള ഭയങ്കര കപ്പാസിറ്റി ഉണ്ട്. എന്താ പറയുക, പേര് ഷംന അല്ലേ പറഞ്ഞു, നമ്മള്
0: ഞാൻ പേര് ശ്രദ്ധിച്ചില്ല.
1: ഷംന ഉദായി. അപ്പോൾ ഷംന ചെയ്യേണ്ടത് നിങ്ങൾ ഇങ്ങനെ എഴുതുക, നല്ല വിശദമായി ഇങ്ങനത്തെ കാര്യങ്ങൾ എഴുതാൻ ശ്രമിക്കുക. നമ്മളെപ്പോഴും നിങ്ങളോട് എല്ലാവരോടും ആവശ്യപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൽ ശരിക്ക് കുറേ പാഠങ്ങളുണ്ട്. വളരെ പ്രായമുള്ളൊരു ഉമ്മ വളരെ സൈക്കോളജിക്കലായിട്ടാണ് അവരുടെ അനിയത്തിയുടെ കുട്ടിനെ കൈകാര്യം ചെയ്യുന്നത്. അവർ തന്നെയും പരീക്ഷണങ്ങളുടെ നടുവിലാകുമ്പോൾ ആ അവർക്ക് ഷംനക്ക് പ്രചോദനമായ വഴികാട്ടിയായ ആ പിന്നെ മൂത്തമ്മേൻ്റെ ഖബർ, അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ കൊണ്ട് ഏറ്റവും സന്തോഷകരമായ ഒരിടമാക്കി റബ്ബ് മാറ്റിക്കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവർക്കും ഭർത്താവിനും മക്കൾക്കൊക്കെ അള്ളാഹു, നമുക്ക് എല്ലാവർക്കും അള്ളാഹു ദീർഘായ സ്വാഫിയത്വം പ്രദാനം ചെയ്യട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്.
0: ആമീൻ യാ റബ്ബ്. ഫാത്തിമ സാലിഹ ചുങ്കത്ര, അവരുടെ ഒരു മെസ്സേജ് ഉള്ളത് ഇങ്ങനെയാണ്. ഞാൻ ശരിയായ ആദർശത്തിലല്ലായിരുന്നു, എന്നാൽ ശരിയായ ഇസ്ലാമിക ആദർശത്തിൽ എത്തിച്ചേരാൻ കാരണക്കാരനായ ആളെയാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ദീനിയായ ശരിയായ വഴിയിലേക്ക് എത്തിച്ചു തന്ന ആളെ.
1: പിന്നെ റുക്സാന എം എഴുതിയ മെസ്സേജ്, എന്നെ വിവാഹാന്വേഷണത്തിന് വന്നപ്പോൾ ഭർത്താവ് പറഞ്ഞ കമൻ്റ് ഇതാണ്, മയ്യത്ത് കൊണ്ടുവന്നാൽ അത് സ്വീകരിക്കാൻ കഴിയുന്ന ഒരാളാവണം എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ ഇന്ന് നല്ല ദാമ്പത്യ ജീവിതം നയിക്കുന്നു. ഒരു പേര് പറയരുത് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എല്ലാ എഴുതിയതിൻ്റെ ശേഷം പേര് പറയരുത് എന്ന് എഴുതിയിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ കാര്യം അങ്ങനെ പേര് പറയാൻ പറ്റാത്ത കാര്യമല്ല. മാഷാല്ലാ, നല്ല സന്തോഷം. നിങ്ങളുടെ ദാമ്പത്യത്തിൽ ഇനിയും സന്തോഷവും സൗഭാഗ്യവും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ അവർക്ക് ഭർത്താവിനാണ് ഇഷ്ടം എന്നാണ്. എനിക്ക് എൻ്റെ ഭർത്താവിന് ഇഷ്ടമാണെന്ന് നല്ല ഓപ്പണായിട്ട് എഴുതണേന് കുഴപ്പമൊന്നുമില്ല അല്ലേ. മാത്രമല്ല, ആരോടും പറയും വേണ്ട, എനിക്ക് ഭർത്താവിനെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ള. ചിലപ്പോൾ രണ്ടോ ചെറിയ അടിയൊക്കെ കൂടിയതിൻ്റെ ശേഷം ആയിരിക്കും, ഇനിയിപ്പോൾ മൂപ്പർക്ക് മൈലേജ് കിട്ടണ്ട വിചാരിച്ചിട്ടായിരിക്കും, എന്താ അറിയില്ല.
0: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരോടാണ് എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത് ആയിഷ എന്നാണ്. എനിക്ക് ആയിഷയോടാണ് ഏറ്റവും ഇഷ്ടം.
1: അതെ.
0: പിന്നെ അപ്പോൾ അല്ല, ആണുങ്ങളെ കൂട്ടത്തിൽ ആരോടാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അബൂഹ, അവളൊപ്പാനോടാണ്, അബൂബക്കർ സിദ്ദീഖിനോടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇഷ്ടങ്ങൾ പറയാന്നുള്ളത് എന്തല്ല, അത് ഭാര്യയോടാണെങ്കിലും ഭർത്താവ്.
1: ഇനിയിപ്പോ അങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിലും ഇഷ്ടം പറയാം. നമുക്ക് ഇഷ്ടം പറയാൻ പറ്റാത്ത നമ്മൾക്ക് എന്താ പറയാ, വിവാഹബന്ധം അനുവദിക്കപ്പെട്ട അങ്ങനത്തെ ആളടുത്ത് പോയിട്ട് ഈ കുട്ടികൾ ചെയ്യണ മറ്റേ പരിപാടി ചെയ്യുമ്പോൾ അത് പറ്റില്ല എന്നല്ലേ പറയണുള്ളൂ. അല്ല, കുറച്ച് അങ്ങനെ ഉണ്ട്. പണ്ട് ഞാൻ ഈ ഇസ്രോയുടെ ഫീഡ്ബാക്കിൽ ഞാൻ വായിച്ച ഏറ്റവും കോമഡി ആയിട്ടുള്ള സാധനം എന്താ അറിയോ, ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ്. അയാൾ പ്രവാസിയാണ്, കൊല്ലത്തിൽ ആകെ ഒരു മാസേ നാട്ടിലുണ്ടാവുള്ളൂ. അപ്പോൾ എനിക്കെൻ്റെ ഭാര്യയോട് അശ്ലീലം പറയാൻ പറ്റുമോ എന്നാണ്. അപ്പോൾ എനിക്ക് വ്യക്തിപരമായ ആളായതുകൊണ്ട് ഞാൻ വാട്സപ്പിൽ പോയിട്ട് പറഞ്ഞു, എടാ അമ്മക്കെ, നീ നിൻ്റെ ഭാര്യൻ്റെ അടുത്തല്ലാതെ പിന്നെ നാട്ടുകാരുടെ അടുത്താണോ അതൊക്കെ പറയേണ്ടതെന്ന് വെച്ചാൽ. അവിടെ അശ്ലീലം എന്ന് പറഞ്ഞ ഇപ്പോൾ ഉദ്ദേശിച്ചത് നമ്മളൊരു എന്താ പറയുക, ഭാര്യയും ഭർത്താവും അല്ലാത്തൊരു സ്പേസ് പറയുമ്പോൾ പറയണത് ശരിയല്ലാത്ത കാര്യങ്ങളുണ്ടാവുമല്ലോ, അതിനെക്കുറിച്ചാണ് ഉദ്ദേശിച്ചത്.
0: ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെടാൻ നമുക്ക് പലർക്കും പല കാരണങ്ങളുണ്ടാവും. നമ്മളെ ഈമാനിലേക്ക് നയിച്ച വ്യക്തികൾ, നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ നിർദ്ദേശിച്ച ആളുകൾ, അങ്ങനെ പലതും. ഇന്ന് ഒരു മറ്റൊരു ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുള്ളത്,
1: ചുങ്കത്തർക്കാരിൽ നിന്ന് കുറച്ച് കൂടുതലുണ്ടല്ലോ
0: തന്നെ.
1: ഫാത്തിമ സ്വാലിഹനങ്ങൾ
0: വായിച്ചു. മറ്റൊരു ജാസ്മിൻ ഐക്കെ പറഞ്ഞിട്ടുള്ളത്, എൻ്റെ ഫ്രണ്ട് ഹൈസ്കൂളിലൊപ്പം പഠിച്ചതാണ്, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എന്നെ കണ്ടുപിടിച്ച് എൻ്റെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി സഹായങ്ങൾ ചെയ്യാൻ തയ്യാറായി. ഇപ്പോഴും അവൾ സഹായം ചെയ്യുന്നു, അവളെ ജീവിതത്തിൽ മറക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു.
1: അതേപോലെ ഞാൻ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നു, ഞങ്ങളുടെ നേഴ്സിംഗ് സൂപ്രണ്ടായിരുന്ന ഒരു മാഡം ഉണ്ടായിരുന്നു, ഞങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ആ മാഡം എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ കേൾക്കാനും നമ്മളെ കേൾക്കാനും നമ്മുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനും മാഡം ശ്രമിക്കാറുണ്ട്. ആ മാഡം റിട്ടയറായി പോയിരുന്നാലും എന്നെ വിളിക്കുകയും കാര്യങ്ങൾ തിരക്കുകയും ചെയ്യും. ആ മാഡത്തിനെ എനിക്ക് വളരെ ഇഷ്ടമാണ് എന്ന് ഷക്കീല അതിരാംപുഴ. അപ്പോൾ എൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയണേ, ഒരു മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് ഫീൽഡിലാണ് വർക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇങ്ങനത്തെ ആളുകളൊക്കെ നമ്പർ നമുക്ക് ആവശ്യമുണ്ട് ശരിക്കും. നമ്മുടെ ആളുകൾ ഇങ്ങനെ പൊതുവെ നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, മെഡിക്കൽ റിക്വയർമെൻറ്റുകളായിട്ടും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെയുള്ള ആളുകൾ, അവർക്ക് നമ്മളുടെ മെഡിക്കൽ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്ന സംവിധാനം നമുക്കുണ്ട്. മെഡിക്കൽ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്നത് വ്യത്യസ്ത ഹോസ്പിറ്റലുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് പ്ലാനുകൾ, ബാക്കി കാര്യങ്ങൾ, സാമ്പത്തികമായുള്ള ആശ്വാസങ്ങൾ ഒരുപക്ഷെ ആ സംവിധാനം വഴി നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷെ ശരിയായ ചികിത്സ ഉറപ്പുവരുത്തുന്നിടത്ത് നീണ്ട എന്താ പറയുക അഡ്മിഷനുകൾ അല്ലെങ്കിൽ നീണ്ട കാലം ആശുപത്രിയിൽ കഴിയേണ്ടി വരിക, വലിയ രോഗങ്ങൾ, ജലദോഷത്തിനും പനിക്കൊക്കെ കൂടങ്ങൾ വിളിക്കാൻ തുടങ്ങിയാൽ ഒന്നും നടക്കില്ല. അല്ലാത്ത കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനുള്ളൊരു സിസ്റ്റം വിസ്റ്റം യൂത്തിൻ്റെ അണ്ടറിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഒക്കെ ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മൾ സാന്ദർഭികമായി ഉണർത്തുകയാണ്.
0: എന്തായാലും തൻ്റെ ഒരു സീനിയറായ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥയായ ഒരു സഹോദരി കാണിച്ച ഒരു പെരുമാറ്റം, പലപ്പോഴും അത്തരം ആളുകൾക്ക് മേലുദ്യോഗസ്ഥരുടെ അടുക്കൽ നിന്ന് ഉണ്ടായ പീഡനങ്ങളെ പറ്റിയാണ് സംസാരിക്കാറുണ്ടാവുക.
1: പ്രത്യേകിച്ച് സ്ത്രീകളാകുമ്പോൾ കുറച്ച് കൂടുന്നാണ് ആളുകൾ പറയുന്നത്, നമുക്ക് അഭിപ്രായമല്ലേ. ഇപ്പൊ എന്ത് പരാമർശം, വി ഡി സതീശ് ഇപ്പൊ എറിലായിരിക്കാണ്, മരുമോൾക്ക് എന്ത് ചെയ്യണം, ഭക്ഷണം ഉണ്ടാക്കണേ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴേക്ക് എന്താ മരുമോള് മാത്രം ഉണ്ടാക്കിയാൽ മതി ഭക്ഷണം, എന്താ മകൻ ഉണ്ടാക്കണ്ടേന്നൊക്കെ ചോദിച്ചിട്ട് കുറെ ടീം ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ അത് പറഞ്ഞാലേ നമ്മൾ വി ഡി സതീശനെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് അടുത്തത് പറയാം. പോട്ടെ, ഏതായാലും അത് പൂർത്തിയായിക്കോളൂ.
0: അപ്പോൾ അങ്ങനെ നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് നമ്മുടെ കീഴിലുള്ള ആളുകൾ, അത് ആരാണെങ്കിലും, അത് കുടുംബമാകാം, ഈ ഒരു സ്ഥാപനമാകാം, അവർക്കൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന ചെറിയൊരാശ്വാസവാക്ക് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കാവുന്ന രൂപത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ചെറിയ ചില സ്റ്റെപ്പുകൾ, അത് ജീവിതകാലം മുഴുവൻ ഓർക്കുന്ന ഒരു കാര്യമായി മാറും. ഞാൻ അത് ഓർക്കാൻ വേണ്ടിയിട്ടല്ലെങ്കിൽ കൂടി പ്രയാസം ഉണ്ടാക്കാതിരിക്കുക, എളുപ്പമാക്കുക എന്ന ചിന്ത എന്തായാലും നമ്മുടെ മനസ്സിലുണ്ടാവും വേണം.
1: ഇൻഷാല്ലാ.

0: ഒരു വലിയ കാട്, വലിയ മരങ്ങൾ, ഒരുപാട് പക്ഷികളൊക്കെ ജീവിക്കുന്ന ആ വലിയ കാട്ടിൽ ഒരു ചെറിയ ചെടി, അതിന്മേൽ ഒരു ചെറിയ പൂവ്. അപ്പം ഈ പൂവ് എപ്പോഴും ഈ കാട് നോക്കും, അവിടെ വരുന്ന ഈ വേട്ടക്കാരെ കാണും. അപ്പോൾ വേട്ടക്കാർ വേട്ടമൃഗങ്ങളുടെ പിന്നാലെ പോകുന്നു, വലിയ മരങ്ങൾക്ക് പിന്നാലെ കാടിൽ നിന്ന് മരം വെട്ടിക്കൊണ്ടുപോകുന്ന ആളുകൾ അതിനുവേണ്ടി വരുന്നു. അവരൊക്കെ അതിനെ ശ്രദ്ധിക്കുന്നുണ്ട്, അത് നോക്കുന്നുണ്ട്. പക്ഷേ ഈ നടന്നു പോകുന്ന പൂവിനെ ആരും മൈൻഡ് ചെയ്യണില്ല, ശ്രദ്ധിക്കണില്ല. അപ്പോൾ ഈ പൂവിന് തോന്നി, ഞാൻ എത്ര ചെറുതാണ്, എത്ര നിസ്സാരനാണ്, എന്നെ ആർക്കും പരിഗണിക്കണ്ട, എന്നെ ആരും നോക്കണു പോലുമില്ല എന്ന് സങ്കടപ്പെട്ട് ആ പൂവ് കഴിയുകയാണ്. അത് കഴിയാൻ കാരണമുണ്ട്, കൂടെയുള്ള വൻമരങ്ങൾ ഇടക്കിടക്ക് പൂവിനെ പുച്ഛിക്കാറുണ്ട്. ഞങ്ങളൊക്കെ വലിയ വലുപ്പമുള്ള ആൾക്കാരാണ്, തടിയും വണ്ണമൊക്കെ ഉണ്ട്, ഞങ്ങൾക്കാണ് കഴിവ് കൂടുതൽ, നീ ആര് നിസ്സാരക്കാരൻ എന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട്. പക്ഷേ പഠിക്കുന്ന ചില വിദ്യാർത്ഥികൾ അവരുടെ പഠനത്തിൻ്റെ ഭാഗമായി കാട് സന്ദർശിച്ചപ്പോഴാണ് ഈ പൂവിൻ്റെ അടുത്തെത്തിയത്. അപ്പോൾ ഈ നാട്ടിൽ ഈയൊരു പൂവുണ്ടാവുക എന്നുള്ളത് അവർക്ക് വലിയ കൗതുകമായി. അവരതിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ ഫോട്ടോ എടുക്കുന്നു, അതിൻ്റെ ഗവേഷണത്തിനാവശ്യമായ സാമ്പിളുകൾ അതിൽ ശേഖരിക്കുന്നു. അവരുടെ കുറേ സമയം ആ മരങ്ങളൊന്നും പരിഗണിക്കാതെ ഈ പൂവിൻ്റെ അടുക്കൽ അവർ കുറേയധികം സമയം ചെലവഴിച്ചു എന്നതാണ്. അപ്പോഴാണ് ആ പൂവിന് മനസ്സിലായത്, മറ്റാർക്കുമില്ലാത്ത ചില സവിശേഷതകൾ എനിക്കുണ്ട്, പക്ഷേ ആ സവിശേഷതകൾ തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞില്ല, മാത്രമല്ല അത് തിരിച്ചറിയുന്ന ആളുകൾ എത്തുന്നതുവരെ എനിക്കതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ എൻ്റെ സവിശേഷതകൾ, എൻ്റെ പ്രത്യേകതകൾ, എനിക്ക് മറ്റുള്ളവരിൽ നിന്നുള്ള ക്വാളിറ്റികൾ തിരിച്ചറിയാത്തതാണ് പ്രശ്നം. അത് ഈ മരങ്ങൾക്കറിയില്ലല്ലോ, മരങ്ങൾക്ക് വിവരവും വിദ്യാഭ്യാസവും ഇല്ല. വിവരവും വിദ്യാഭ്യാസമുള്ള കാഴ്ചപ്പാടുള്ള ആളുകൾ എത്തിയപ്പോൾ എൻ്റെ അവസ്ഥകൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഞാൻ അത്ര കാലം സങ്കടപ്പെട്ടത് വെറുതെയാണ് നഷ്ടമായി എന്ന പൂവിന് തോന്നി എന്നാണ് കഥ.
1: കഥയുടെ പാഠങ്ങൾ നമുക്ക് ശ്രോതാക്കൾക്കും ടെക്സ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി എന്നുള്ളത് ശ്രോതാക്കൾക്കും ടെക്സ്റ്റ് ചെയ്യാം. അത് ഈ കഥയുടെ പാഠം നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുന്നതിൻ്റെ കൂടി ഭാഗമാണ്. നമ്മൾ പൊതുവേ ഒരു വർക്ക് സ്റ്റേഷനിൽ, ഒരു ജോലിസ്ഥലത്ത്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ, അങ്ങനെ പല പല ഇടങ്ങളിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കുള്ള കഴിവുകൾ അംഗീകരിക്കാത്തവരുണ്ടാകും. ഒരുപക്ഷെ നമുക്കാണെങ്കിൽ നമ്മളെ കഴിവ് എക്സിബിറ്റ് ചെയ്യാൻ, അത് പ്രദർശിപ്പിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞോളണം എന്നുമില്ല. അപ്പോൾ നമുക്കുള്ള ചില കുറവുകളുണ്ടാകും. ആ കുറവെന്താണ്? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അശ്രദ്ധ നമ്മളുടെ ഒരു പ്രശ്നമായിരിക്കും. അപ്പോൾ അശ്രദ്ധമാണോണ്ട് തന്നെ നമ്മൾ ചിലപ്പം നമ്മളെ സാധനങ്ങൾ അവിടെ മറന്നിടും, ഇവിടെ വെക്കും. അപ്പോൾ അതിൻ്റെ പേരിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ട്രോൾ ചെയ്യപ്പെടുന്നത്. ജീവിതത്തിൽ പണ്ടെപ്പോഴോ സംഭവിച്ച, ഇപ്പോൾ ഒരു ഓഫീസാണെങ്കിൽ ആ ഓഫീസിൽ അവിടുത്തെ ഒരു ക്ലർക്കാണ് വിചാരിക്കുക, അവരെപ്പോഴോ അവരെടുത്ത് പറ്റിയൊരു അബദ്ധം, ആ അബദ്ധത്തിന് മേലായിരിക്കും ലൈഫ് ടൈം മുഴുവൻ അവർ ഓർക്കപ്പെടുന്നത്. ആ ഓഫീസിലെ തന്നെ നൂറുനൂറ് ഫയലുകൾ, നൂറുനൂറ് ജീവിതങ്ങൾ, അത് ഈ പറഞ്ഞ പോലെ ചുവന്ന പിന്നെ നാടക്കുള്ളിൽ കുടുങ്ങാതെ കൈകാര്യം ചെയ്തതിൻ്റെ സംഭവമൊന്നും ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല. ഒരു വീട്, ആ വീട്ടിനുള്ളിൽ ഒരു പക്ഷേ നമുക്ക് മാത്രമുള്ള ചില സവിശേഷതകളുണ്ടാകും. ആ സവിശേഷതകൾ നമ്മൾ മരിച്ചാലേ ചിലപ്പോൾ മനസ്സിലാവുള്ളൂ, അതുവരെ മനസ്സിലാകലുണ്ടാവില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഒരു വ്യക്തിനെ വിലയിരുത്തുമ്പോൾ ആ വ്യക്തിക്കുള്ള യോഗ്യതകളെ കൂടി കാണുക എന്നുള്ളത് പ്രധാനമാണ്. ഈ ദാമ്പത്യത്തിൻ്റെ സുഖകരമായ യാത്രയെ വളരെ സൈക്കോളജിക്കലായി, മനഃശാസ്ത്രപരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിവരിക്കുന്നിടത്ത് വഹിയാണല്ലോ പറഞ്ഞ കാര്യം, ഇൻ കരിഹ മിൻഹ ഖുലുഖൻ റളിയ മിൻഹ ഉഖ്റ, ആ സ്ത്രീയിൽ നിനക്ക് അനിഷ്ടകരമായ വല്ലതും തോന്നിയാൽ അവരിലെ നല്ല കാര്യങ്ങളെ നീ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ അവിടെ കിടന്ന് ചിലക്കണുണ്ടല്ലോ പടച്ചോനെ, ഇങ്ങനെ ദേശം ഇങ്ങനെ കത്തിങ്ങനെ വരുമ്പോൾ, ഇല്ല അവളെനിക്ക് നാലഞ്ച് കുട്ടികളെ തന്നല്ലോ, നല്ല മക്കളെനിക്ക് തന്നല്ലോ, അതല്ലെങ്കിൽ എന്നെ നമ്മൾക്കുള്ള അപ്പം ഇങ്ങനെ വരുമ്പോൾ അപ്പം കട്ടിക്കൂടിയതാണ് എന്ന് നമ്മളെ മനസ്സിങ്ങനെ വല്ലാതെ പറയുമ്പോൾ, നാല് നേരം വെളുക്കുമ്പോൾ എണീറ്റ് അവളത് ഉണ്ടാക്കി തന്നല്ലോ, കെട്ടിക്കൂടിയതാണെങ്കിലും, അങ്ങനെ ഒരു രീതി വേണമെന്നാണ്. അപ്പോൾ അവിടെ ഈ പൂ, ഒന്നാ പൂ സ്വയം തിരിച്ചറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, എൻ്റെ ടൈമാവുമ്പോൾ എനിക്കുള്ളതെല്ലാം തെളിഞ്ഞോളും എന്ന് ചിന്തിക്കാൻ സാധിക്കണം, എൻ്റെ ലെവലിലുള്ള ആളുകളുടെ കൂടെ ആകാനും ശ്രമിക്കണം. തന്നെക്കാളും എന്താ പറയുക, കാഴ്ചപ്പാട് കുറഞ്ഞ ആളുകൾക്കിടയിൽ എപ്പോഴും ജീവിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടൂ എന്നതും തിരിച്ചറിയാൻ തീർച്ചയായും കഴിയണം.
0: ഈ വിദ്യാർത്ഥികൾക്ക് ഇതിൽ വലിയൊരു പാഠമുണ്ട്. പഠിക്കുന്ന സമയത്ത് ആക്ഷേപങ്ങൾ കേൾക്കേണ്ട പലരും ആ ആക്ഷേപത്തിലാണ് മുഴുകി ഇന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് തീരുമാനമെടുത്തു പോകും. ചില അധ്യാപകർ ശബ്ദം കുറഞ്ഞ കുട്ടികളെ പറ്റി പറയും, ഇജൊക്കെ എങ്ങനെ ടീച്ചറാവുക എന്ന് പറയും. പിന്നെ ആ കുട്ടിക്ക് കാലാകാലം ടീച്ചിങ്ങിനൊക്കെ കഴിയൂല എന്നുള്ള തോന്നലാണ്. ടീച്ചിങ് എന്നുള്ളത് ശബ്ദം കൂട്ടുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് എന്താ പണിയുള്ളത്? ഒരു മൈക്ക് വാങ്ങി വെച്ചാൽ കഴിയണ പ്രശ്നമേ ഉള്ളൂ ടീച്ചിങ് എന്നുള്ളത്. അപ്പോൾ അത് അധ്യാപകൻ്റെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. കുട്ടികൾ തടി കുറഞ്ഞ ആളുകളെ വല്ലാതെ പരിഹസിക്കും, നീളം കുറഞ്ഞവരെ കളിയാക്കും, എന്താ കഥ എന്ന് പറയും. പക്ഷേ ഈ കളിയാക്കിയ ആളുകളൊക്കെ പിന്നീട് എവിടെ എത്തി ജീവിതത്തിൽ? കളിയാക്കപ്പെട്ടവർ പിന്നീട് എവിടെ എത്തി? നന്നായി സംസാരിക്കുന്ന കഴിവുള്ള ആളുകളുണ്ടോ? അപ്പോൾ ഇംഗ്ലീഷും മലയാളവും അറബിയും ഒക്കെ ആളുകളോട് നന്നായി സംസാരിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഈ കൂട്ടത്തിലുള്ള ആളുകൾക്ക് എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ ആളായി നടക്കുകയാണ് എന്ന തോന്നലായിരിക്കും. അങ്ങനെ പരിഹാസങ്ങളുണ്ടാവും പഠിക്കുന്ന സമയത്ത്. പക്ഷേ പിന്നീട് വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കാൻ കഴിവുള്ള അയാൾ പിന്നീട് ഇവരെക്കാട്ടിലൊക്കെ എത്രയോ വലിയ ഉയരത്തിലെത്തും. പക്ഷെ അപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ?
1: ഇല്ല, ഒട്ടുമില്ല.
0: അപ്പോൾ അപ്പോൾ വലിയ മറ്റേ ഓനെക്കാളും ഉഷാറായി എന്ന് സമാധാനിച്ചു, അവൻ ഭയങ്കര ഉഷാറായിരുന്നു എന്ന് അപ്പം സമ്മതിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾ എന്ന നിലക്കാണെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിലാണെങ്കിലും മറ്റൊരാളെ നമ്മൾ കളിയാക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും ഒക്കെ അവൻ എന്നേക്കാൾ ഇനി മികച്ചവനാകാൻ പോവുകയാണ് എന്നൊരു ചിന്ത ഉണ്ടാവണം നമുക്ക്.
1: ഖുർആൻ അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാഅൻ
0: യകൂനു
1: ഖൈറൻ മിൻഹു. മിൻഹു നാ മിൻകും എന്നാണ് ഖൈറം.
0: ലാ യസ്ഖർ ഖൗമുൻ
1: എന്തായാലും നിങ്ങൾ കളിയാക്കുന്ന ആൾക്ക് നിങ്ങളെക്കാളൊരു ക്വാളിറ്റി ഉണ്ടാവും അങ്ങക്കറിയിട്ടാണ് എന്നാണ്. അപ്പം നമ്മൾ ആരെയും അങ്ങനെ പറയാൻ പോകണ്ടെന്നാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ടീച്ചിങ് ഫീൽഡ് പരാമർശിക്കപ്പെട്ടുകൊണ്ട് പിന്നെ ഒരാൾ പറയണ്ടായി, ഈ ടീച്ചർ ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേനും അതിച്ചൊക്കെ പെട്രോൾ പമ്പിൽ നിൽക്കേണ്ടി വരും എന്നാണ് പറയാം. അപ്പോൾ ഈ കുട്ടി പറഞ്ഞത് പെട്രോൾ പമ്പ് കണ്ടാൽ എനിക്ക് ടീച്ചർ ഓർമ്മ വരുന്നതാണ്, പെട്രോൾ പമ്പ് കണ്ടാലത് കേട്ട് കേട്ടേ. അപ്പം നമ്മളെ നാവിലും ചുണ്ടിലൊക്കെ ഉള്ള ചില സ്ഥിരം വാക്കുകൾ, നമ്മൾ പോലെ അറിയാതെ പറയുന്ന വാക്കുകൾ, അതൊക്കെ വലിയ ഡാമേജ് ഉണ്ടാക്കും. മക്കളോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും ഷോപ്പിൽ പർച്ചേസിന് വരുന്ന ആളോടാണെങ്കിലും ആരോടാണെങ്കിലും. നമ്മുടെ നാവ് എന്ന് പറയുന്നത് ഒരു ശരിക്കൊരു റിവോൾവറാണ്, നെഞ്ചിലേക്ക് ചൂണ്ടപ്പെട്ട ഒരു റിവോൾവറാണ്. ആ ഒരു അതിൽ നിന്നിങ്ങനെ എന്താ പറയുക, ട്രിഗർ അടിക്കുമ്പോൾ അത് നെഞ്ചുകളെ പിളർത്തുന്നുണ്ട്, രക്തം പൊടിയണത് നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് വാക്കുകളും വരികളും നോട്ടങ്ങളും ചിരികളും ഫേഷ്യൽ എക്സ്പ്രഷൻ മുഖഭാവങ്ങളും ഒക്കെ ഒരു വ്യക്തിയിൽ വലിയ സ്വാധീനങ്ങൾ ഉണ്ടാക്കും. ആ വ്യക്തിയെ പ്രതീക്ഷയിലേക്കും പ്രത്യാശയിലേക്കും നിരാശയിലേക്കും മരണത്തിലേക്കും ആത്മഹത്യയിലേക്കും അടക്കം നയിക്കും എന്നത് നമ്മൾ പറഞ്ഞു പോകണം.
0: പ്രയാസങ്ങളിലൂടെ ഇത്തരം ആക്ഷേപങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകൾ, അത് കേൾക്കുന്ന ആളുകൾ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അത് ഇവർ പറയണ എന്താ വെച്ചാൽ ഏറ്റവും മിനിമം ചിന്തിക്കേണ്ട, ഓ ഓൽക്ക് അന്തല്ലാത്തതുകൊണ്ടാണ്, അന്തുള്ള ആൾക്കാർ വരുമ്പോൾ കാര്യം മനസ്സിലായിക്കോളും എന്ന ചിന്തയാണ് അതിലാവശ്യം. എന്നാൽ വളരെ പ്രധാനമായ ചില ഉപദേശങ്ങൾ ബാക്കിയുള്ളവർ നമ്മളോട് പറയുമ്പോൾ ആ ഉപദേശത്തെ എന്താണ് അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് അവഗണിക്കാതിരിക്കാനും കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്താം.

0: പീസ് റേഡിയോ വൺ മിനിറ്റ് ടോക്കിലേക്ക് പോകണം. ആദരണീയനായ പി എൻ അബ്ദുൽ ലത്തീഫ് മദനിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്.
1: മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു നാസ് യഗ്ദു വബായിഉ നഫ്സുഹു ഇമ്മാ മുഅതിഖുഹ ഔ മുബിഖുഹ. എല്ലാ മനുഷ്യരും ഓരോ പ്രഭാതത്തിലും അവൻ ജീവിതത്തോട് അഭിമുഖീകരിക്കുമ്പോൾ ഒന്നുകിൽ അവൻ്റെ ഭാവി അവൻ നന്നാക്കുകയാണ്, അതല്ലെങ്കിൽ അവനെ അപകടത്തിൻ്റെ പാതാളത്തിൽ ചാടിക്കുകയാണ്. ഓരോ പ്രഭാതത്തിലും മനുഷ്യൻ അവൻ്റെ ജീവിതത്തെ അഭിമുഖീകരിക്കുമ്പോൾ നന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കും, അതല്ലെങ്കിൽ ഒരുപാട് തിന്മകളിൽ ചെന്ന് ചാടി അവൻ്റെ ജീവിതത്തെ നരകക്കുണ്ടിൽ ചെന്ന് ചാടിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും ഓരോ പ്രഭാതത്തിലും അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നത് ഒന്നുകിൽ അവൻ്റെ ജീവിതത്തെ രക്ഷിച്ചുകൊണ്ടും അതല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടുമാണ്. നമുക്കേത് വേണം അത് തിരഞ്ഞെടുക്കാം. നന്മയുടെ വഴി തിരഞ്ഞെടുക്കലാണ് ഏറ്റവും ബുദ്ധിപരം. അങ്ങനെ നന്മ തിരഞ്ഞെടുത്തുകൊണ്ട് ജീവിതത്തെ ഓരോ പ്രഭാതത്തിലും വിജയത്തിലെത്തിച്ച സജ്ജനങ്ങളിൽ ഉൾപ്പെടാൻ നമ്മൾ പരിശ്രമിക്കണം.
2: പി എൻ അബ്ദുൽ ലത്തീഫ് മദനിയാണ് ഇന്നത്തെ വൺ മിനിറ്റ് ടോക്കിൽ നമ്മളോട് സംസാരിച്ചത്. 1936 ദിവസങ്ങളിലായി ഓരോ ദിവസവും വ്യത്യസ്തമായ ചിന്തകളും അനുഭവങ്ങളും അറിവുകളുമായി വൺ മിനിറ്റ് ടോക്ക് നമ്മളിലേക്ക് എത്തുകയാണ്. വിസ്ഡം ഗ്ലോബൽ ടി വി യൂട്യൂബ് ചാനലിൽ, വിസ്ഡം സ്റ്റുഡൻസ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജുകളിൽ നമ്മൾ വൺ മിനിറ്റ് ടോക്ക് പോസ്റ്റ് ചെയ്യാറുണ്ട്. അതോടൊപ്പം ദ ലൈറ്റ് ഗ്രൂപ്പിൽ അതിൻ്റെ വീഡിയോകൾ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരമാണ് വൺ മിനിറ്റ് ടോക്ക് നമ്മളിലേക്ക് എത്താറുള്ളത്. അപ്പോൾ അത് സ്റ്റാറ്റസിലേക്ക് ഷെയർ ചെയ്യാനും ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് 1109 വൺ മിനിറ്റ് ടോക്കാണ് നമ്മൾ കേട്ടിട്ടുള്ളത്.

1431 ദിനങ്ങളിലായി ആയിരക്കണക്കിന് മനുഷ്യരുടെ സ്റ്റാറ്റസുകളിൽ, അവരുടെ സ്റ്റോറികളിൽ ഖുർആൻ നിറച്ച, അതിൻ്റെ ഇംഗ്ലീഷ് മലയാളം ട്രാൻസ്ലേഷനുകൾ നിറച്ച, പ്രബോധന രംഗത്തെ വിപ്ലവകരമായ ഒരു സംരംഭമാണ് പീസ് റേഡിയോ കുടുംബത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ. ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലെ 2431 എപ്പിസോഡ് നമുക്ക് കേൾക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ, വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ നമ്മുടെ സ്റ്റാറ്റസുകളായി വയ്ക്കാവുന്ന വീഡിയോസ് എന്നും ഇറങ്ങുന്നുണ്ട്. പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിലും ദ ലൈറ്റ് ഗ്രൂപ്പിലുമൊക്കെ ഇത് ലഭ്യമാണ്. ഇത്തരം ഗ്രൂപ്പുകളിൽ നമ്മളുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഉമ്മകുലുസോ ചിറമംഗലം, അവർ 1 മിനിറ്റ് സ്റ്റാറ്റസ് വെക്കാറുണ്ട് എന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ കഥാപാഠം കുറേ ആളുകൾ എഴുതിയിരിക്കുന്നു. ഷോയബ് കാരാടൻ ബാംഗ്ലൂരിൽ നിന്ന് എഴുതുന്നത്, കാടിൻ്റെ കണ്ണുകൾ കാണാതെ പോയ പൂവിനെ അറിവിൻ്റെ കണ്ണുകളാണ് കണ്ടെത്തിയത്. അവഗണന കഴിവില്ലായ്മയുടെ തെളിവല്ല, തിരിച്ചറിയപ്പെടാത്ത മൂല്യത്തിൻ്റെ നിശബ്ദ കാലഘട്ടം മാത്രമാണ് എന്ന് നല്ല മനോഹരമായ ഒരു ടെക്സ്റ്റാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതോടൊപ്പം റുക്സാന എം എഴുതിയത്, നമുക്കെല്ലാവർക്കും അള്ളാഹു കഴിവുകൾ തന്നിട്ടുണ്ട്. ചിലർ പരിശ്രമിച്ച് നേടും, ചിലർ പരിശ്രമിക്കാറില്ല. ചിലർക്ക് മറ്റുള്ളവരുടെ ഇടപെടൽ വേണ്ടി വരും എന്നാണ് എഴുതിയിട്ടുള്ളത്.
1: സത്യം, ചെയ്തു കൊടുത്ത കാര്യങ്ങളൊന്നും കാണില്ല, ചെറിയ തെറ്റ് സംഭവിച്ചാൽ അത് പറഞ്ഞ് കളിയാക്കും എന്ന് റുഷ്ദ കാളികാവ് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
0: ഇഷ്ടപ്പെട്ട വ്യക്തികളെ വീണ്ടും വീണ്ടും ആളുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആരാണെന്നുള്ള ചോദ്യത്തിന് ഐഷ അവരുടെ ഭർത്താവ് ാണ് പറയുന്നത്. പ്രായമുള്ള ആളാവുമോ എനിക്കൊരു സംശയം. 16 വർഷമായി ഖബർ, അവർ മരണപ്പെട്ടിട്ട്. അള്ളാഹുവിടെ ഖബറിടം വിശാലമാക്കുമാറാകട്ടെ.
1: എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ ഉപ്പ എന്നിവരെ ആയിരുന്നു. ഇപ്പോൾ അവർ ഖബറിലാണ്. സുന്നി കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന എന്നെ അവർ പള്ളിയിൽ പോകാനും ക്ലാസ്സിന് പോകാനും സപ്പോർട്ട് ചെയ്തു. ഇത് മുഖേന എൻ്റെ മക്കളെ സലഫി മദ്രസയിൽ ചേർത്തു. അൽഹംദുലില്ലാ, ഇപ്പോൾ കുട്ടികളും ഭർത്താവും ദഅവത്തിൻ്റെ മാർഗത്തിലാണ്. ഇത് അള്ളാഹു തൗഫീഖ് നൽകിയതാണെങ്കിലും എൻ്റെ ഭർത്താവിൻ്റെ ഉപ്പയെയും ഉമ്മയെയും ഞാൻ ഓർക്കുന്നു. അവരുടെ കബറിടം വിശാലമാക്കി സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നാണ് നാദിറ ഇടിമുഴിക്കൽ മെസ്സേജ് അയച്ചിട്ടുള്ളത്.
0: എൻ കെ എം അഷ്റഫ് പത്തപ്പെരിയം, ഇഷ്ടപ്പെട്ട വ്യക്തികളിൽ ഒരാൾ എടവണ്ണ മണ്ഡലം വിസ്റ്റം യൂത്തിൻ്റെ ട്രഷറർ ആണ് എന്നാണ് അദ്ദേഹം. യാസീൻ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 10 വർഷത്തിലേറെയായി മണ്ഡലത്തിൻ്റെ സൗണ്ട് സിസ്റ്റം യാതൊരുവിധ ഭൗതിക താല്പര്യങ്ങളും ഇല്ലാതെ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. അല്ലാഹു തഖബ്ബൽ.
1: ആമീൻ യാ റബ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളുള്ളവരാണ്. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം എന്നില്ല. എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ടവരല്ല നമ്മൾ എന്നാണ് ഇംതിയാസ് തിരുവമ്പാടി നമ്മുടെ കഥാപാഠമായി എഴുതിയത്.
0: അലി പി ടി അരീക്കോട്, ഓരോ മനുഷ്യർക്കും അള്ളാഹു നൽകിയ ഓരോ കഴിവുകളുണ്ട് എന്നാണ് പറയുന്നത്.
1: അസുഖം കാരണത്താൽ മോൾ ബുദ്ധിമുട്ടിലാണ്, പ്രാർത്ഥിക്കണം എന്ന് സുലൈഹ തിരുവാലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല മോളുടെ അസുഖം എത്രയും പെട്ടെന്ന് ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ.
0: മുഹമ്മദ് കരുവാരക്കുണ്ട്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. പീസ് റേഡിയോ ആങ്കർമാർക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചിരിക്കുകയാണ്, അള്ളാഹു സ്വീകരിക്കട്ടെ.
1: നെറ്റ് പീസ് റേഡിയോ കേൾക്കാൻ വേണ്ടി നെറ്റ് തീർന്ന ഉടനെ തന്നെ പൈസ കയറ്റി തരുന്ന ഭർത്താവിനെയാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടം.
0: ഓ മാഷാ അല്ലാ.
1: ഉമ്മുകുൽസു ചിറമംഗലം എഴുതിയത് അങ്ങനെയാണ്. യെസ്, നമുക്ക് അടുത്ത പ്രോഗ്രാമുകളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം അല്ലേ?
0: യാ,
1: കുറേയധികം മെസ്സേജുകളുണ്ട്, തീരുമല്ല.

0: പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ അതിൻ്റെ വ്യത്യസ്ത പ്രോഗ്രാമുകളുമായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നല്ല പലപ്പോഴായി എൻ്റെ ശ്രദ്ധയിൽ വന്നൊരു വീഡിയോ, അത് കഴിഞ്ഞ ദിവസം ഞാൻ ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഒരു വലിയ ചരക്ക് ലോറി അതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ടയറ് പഞ്ചറായി, അതിങ്ങനെ ചെരിഞ്ഞ് വീഴുകയാണ്. അപ്പോൾ ഒരു ഇരുചക്രവാഹനത്തിൻ്റെ ആൾ അതിൻ്റെ തൊട്ടടുത്തുണ്ട്. അയാളിങ്ങനെ പതിയെ സ്ലോ ഡൗൺ ആക്കിയിട്ട് അയാൾ മാറി. പെട്ടെന്ന് മറ്റേ ട്രാക്കിലൂടെ പോയിരുന്ന അതേ വലുപ്പമുള്ള വേറൊരു ലോറി വന്നിട്ട് അതിനെ പതുക്കെ അങ്ങോട്ട് ചാരിക്കൊടുത്തു. അതോടുകൂടെ വലിയൊരു അപകടത്തു നിന്ന് അത് രക്ഷപ്പെട്ടു. അപ്പോൾ ആ ചിത്രം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, റോഡുകളിൽ നമ്മൾ കാണിക്കേണ്ട ചില അച്ചടക്കങ്ങളും മര്യാദകളും അത് നിരന്തരം പറഞ്ഞു പോകേണ്ടതാണ് എന്നാണ്. ഞാനൊരു കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു 10-12 കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്ന് കമൻ്റ് ചെയ്ത് പോകാം, അബ്ദുവിന് ആഡ് ചെയ്യുള്ളത് ആഡ് ചെയ്ത് പോകാം. ഒന്നാമത്തത്, അപകട സൂചനകളെ ഒന്നും അവഗണിക്കരുത് എന്നുള്ളതാണ്. സ്വന്തം വാഹനത്തിൻ്റേത് മുതൽക്ക് മറ്റുള്ളവരുടേത് വരെ ഒരു പഞ്ചറാകാൻ സാധ്യതയുള്ള ടയറും കൊണ്ട് നമ്മളൊരിക്കലും റോട്ടിൽ ഇറങ്ങരുത്. കുറച്ചും കൂടിയും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, വണ്ടിയുടെ ടയർ മാറ്റൂല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കുറച്ച് ദിവസം കൂടി ചിലപ്പോൾ കിട്ടും, ഒന്നിച്ച് പോകും ചെയ്യാം, പിന്നെ മക്കൾക്ക് പോകും, ചിലപ്പോൾ നമ്മളെ വണ്ടി ആക്സിഡൻ്റായി വേറുള്ളവർക്ക് നഷ്ടം വരുന്ന സാഹചര്യം ഉണ്ടാകും.
1: ഈ വെള്ളക്കെട്ടുണ്ടാവും വഴിയിൽ, അപ്പോൾ അതിലേക്ക് ഇറങ്ങരുത് എന്ന് നാട്ടുകാർ പറയും. പ്രത്യേകിച്ച് ഇനി മഴക്കാലത്ത് പ്രളയവും സംഗതികളൊക്കെ ഉള്ള സമയത്ത് ഇറങ്ങിയാൽ കുടുങ്ങൂട്ടം ഇറങ്ങരുത് എന്ന് ആൾക്കാർ പറയും. പക്ഷേ ഇറങ്ങും, ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സൈലൻസറിൻ്റെ ഉള്ളിൽ വെള്ളം കയറും, എന്നിട്ട് വണ്ടി അവിടെ ബ്ലോക്ക് ആവും, പിന്നെ ഈ നാട്ടുകാരനെയാണ് തള്ളി അതിന് രക്ഷപ്പെടുത്തേണ്ടി വരും.
0: അപ്പം അപകട സൂചനകൾ കണ്ടാൽ അവഗണിക്കരുത് എന്നുള്ള പോയിന്റിൽ മറ്റൊന്ന് തീപിടുത്താണ്. എന്തെങ്കിലും സ്പാർക്ക് വെറുതെ കണ്ടു എന്ന് തോന്നിയാൽ നമ്മളെന്ത് ചെയ്യണം, കൈകൊണ്ടോ ലൈറ്റ് കൊണ്ടോ എന്തെങ്കിലുമൊക്കെ സൂചന കൊടുത്തിട്ട് മറ്റുള്ള വാഹനങ്ങളുടെ അത്തരം സംരക്ഷണങ്ങൾ ഉറപ്പുവരുത്തണം. ഇനി രണ്ടാമത്തെ കാര്യം, അടിയന്തര ഘട്ടങ്ങളിൽ സഹായിക്കാൻ മടിക്കരുത് എന്നുള്ളതാണ്. ഒരു വാഹനം ഒന്ന് സൈഡാക്കി നിർത്തിയത് കണ്ടാൽ ചോദിക്കണം, എന്താണെന്ന് ചോദിക്കണം. അവർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ സ്കൂളിൻ്റെ മുമ്പിൽ ഒരു ആംബുലൻസ് വന്ന് സൈഡാക്കി. ആംബുലൻസ് വന്ന് സൈഡാക്കിയപ്പോൾ നമ്മൾ ഗേറ്റിലിങ്ങനെ ഓടിച്ചെന്നു ചെന്ന് നോക്കിയപ്പം ഒരു മനുഷ്യൻ, എൻ്റെ ജീവൻ്റെ അവസാന സന്ദർഭമാണ്. അപ്പോൾ ഒരു ലേഡി, ഒരു കുട്ടി മാത്രമേ വണ്ടിയിലുള്ളൂ. പെട്ടെന്ന് ആരോ വണ്ടി ആംബുലൻസ് കയറ്റി കൊടുത്തിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ വേഗം ആംബുലൻസ് ഡ്രൈവർ ഇയാളുടെ നില മാറുന്നത് കണ്ടപ്പോൾ വണ്ടി സൈഡാക്കിയിട്ട് CPR കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ CPR അവർക്ക് കൊടുക്കാൻ കഴിയണില്ല എന്നുള്ളതാണ് വിഷയം. പക്ഷേ CPR ഒക്കെ കൊടുത്തപ്പോൾ തന്നെ ആകെ കൊളാഷായിട്ടുണ്ട്. അപ്പം നമ്മൾ കയറി അൽഹംദുലില്ലാ എന്ത് ചെയ്തു, കെലിമൊക്കെ ചൊല്ലി കൊടുത്തു, ഒന്ന് റിലാക്സ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഒരു വണ്ടി സൈഡാക്കുമ്പോൾ നമ്മൾ പിന്നെ നോർമലി അല്ലാത്തൊരവസ്ഥയിൽ ഒരു വണ്ടി പാർക്ക് ചെയ്യപ്പെട്ടത് കണ്ടാൽ അത് മുതൽക്ക് നമുക്ക് എന്തുണ്ട്, ശരിയായ ഉത്തരവാദിത്തം ഉണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്.
1: അത് വണ്ടിയുടെ വലുപ്പമോ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന ആളോ ആരാണ് എന്ന് നോക്കിയിട്ടല്ല നമ്മൾ ആ കാര്യം ചെയ്യേണ്ടത്. പ്രയാസം ഉണ്ടാകുന്ന വ്യക്തി, അതിപ്പോൾ വലിയ ആളായാലും ചെറിയ ആളാണെങ്കിലും, വഴിയിൽ കുടുങ്ങിയാൽ, അത് എണ്ണ കഴിഞ്ഞിട്ടാണെങ്കിലും വണ്ടി കംപ്ലൈൻ്റ് ആയിട്ടാണെങ്കിലും ഒക്കെ, അത് അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടിൽ ചെറിയ സഹായം ചെയ്താൽ, ചിലപ്പോൾ ഒന്നുമില്ല, അയാൾ തിരിക്കണ കൂട്ടത്തിൽ ഒന്ന് തിരിച്ചു കൊടുക്കലോ, അല്ലെ അവിടെ അല്ല കുറച്ച് അപ്പുറത്ത് വെച്ചാൽ ഇന്നലെ ശരിക്ക് ടയർ പൊന്തിക്കിട്ടുള്ളൂ എന്ന് പറയലായിരിക്കും. ഒരു വാക്കുകൊണ്ടെങ്കിലും സഹായിക്കാൻ സാധിക്കുമെങ്കിൽ സഹായിക്കുക എന്നുള്ളതാണ്.
0: ഓക്കെ, ഇനി അമിത വേഗം ഒഴിവാക്കുക എന്നുള്ളതാണ്. പറയുമ്പോൾ ചെറിയൊരു ഇതുണ്ട്, നമ്മളത്ര പെർഫെക്റ്റ് അല്ല, സ്വന്തം സുരക്ഷ മാത്രമല്ല മറ്റുള്ളവരുടെ സുരക്ഷ കൂടി ഇതിൽ പ്രധാനമാണ് എന്നുള്ളത് പരിഗണിക്കേണ്ടതാണ്.
1: അപകടം പറ്റിയാൽ കൊലപാതകത്തിന്റെ കുറ്റമാണ് അമിത വേഗതയിൽ വാഹനം ഓടിച്ചാലുള്ളത്.
0: പ്രത്യേകിച്ച് മരിച്ചാൽ ആത്മഹത്യന്റെ കുറ്റമാണ്.
1: അതെ, പ്രത്യേകിച്ച് അത് അശ്രദ്ധ ഉണ്ടാകുന്ന കാരണങ്ങൾ സ്വയം ഉണ്ടാക്കുകയാണെങ്കിൽ. പലർക്കും ഇപ്പോൾ വാഹന അപകടം ഉണ്ടാവുന്നതിൻ്റെ ഒരു കാരണം ഡ്രൈവിങ്ങിനിടയിൽ മൊബൈൽ ഫോൺ നോക്കുക എന്നുള്ളതാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ അപകടത്തിന് കൂടുതൽ സാധ്യതയാണ്, കണ്ണ് തെറ്റിപ്പോ അപകടത്തിൽ പെട്ടാൻ കൂടുതൽ സാധ്യതയുണ്ട്.
0: ഓവർടേക്ക് ചെയ്യുമ്പോൾ ക്ഷമ പാലിക്കുക എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അത്യാവശ്യത്തിന് പോയപ്പോൾ ഇതേപോലെ ഒരു സ്ഥലത്ത് വെച്ച് ഒന്ന് തട്ടിയ ഒരാളെ, ഞാനാണ് അതിൻ്റെ ഉത്തരവാദി, ഞാനാണ്, ഭയങ്കര തട്ടലല്ല പക്ഷേ വരാൻ പാടില്ലാത്തതാണല്ലോ. അപ്പോൾ അദ്ദേഹം ഭയങ്കര ഫയർ ചെയ്തൊക്കെ വന്നു. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്തേലും പ്രശ്നമുണ്ട്, എൻ്റെ അടുത്താണ് പ്രശ്നം. നിങ്ങൾ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും ഞാനത് സമ്മതിക്കുമല്ലോ. പിന്നെ എന്താ പ്രശ്നം? അപ്പോൾ എൻ്റെ നിങ്ങളെ വണ്ടി നേരാക്കിയിട്ട് എമൗണ്ട് പറഞ്ഞോളീന്ന് പറഞ്ഞു മൂപ്പരോട്. അപ്പോൾ മൂപ്പര് ഒരു ഭയങ്കര നിസ്സഹായമായി നോക്കിയതുപോലെ തോന്നി എനിക്ക്. അപ്പോൾ എന്തായാലും ഇത് പറയുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരു കുത്തലുണ്ടാവും, അതുകൊണ്ടാണ് ഓവർടേക്കൊക്കെ പറയുമ്പോൾ ഈ വിഷയം എടുത്ത് പറയുന്നത്.
1: എന്തായാലും വളവുകളിൽ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ അപ്പുറം കാണുന്നില്ല എന്നൊരു തിരിച്ചറിവ് ഡ്രൈവർമാർക്ക് ഉണ്ടാവണം. പിന്നെ പ്രത്യേകിച്ച് സ്കൂൾ ബസ്സുകളൊക്കെ സൈഡിൽ നിർത്തിയിട്ട സമയത്താണെങ്കിൽ അവിടെ ഓവർടേക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരാൾ കുട്ടിയെ പിടിച്ചിങ്ങോട്ട് വരാൻ നിൽക്കുന്നുണ്ട് എന്നൊരു അറിവ്
0: സ്കൂൾ സോൺസൊക്കെ പരിഗണിക്കണം. അതെ. പിന്നെ ഹെവി വാഹനങ്ങൾക്ക് ആവശ്യമായ ഇടം കൊടുക്കുക. ഹെവി വാഹനങ്ങൾ ചുറ്റിലും പിന്നിലൊക്കെ വരുന്ന വണ്ടികളൊക്കെ ഒന്ന് പരിഗണിക്കുക. പിന്നെ അവർ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തേണ്ടതിൻ്റെ കുറച്ചുകൂടി മണിക്കൂർ മുമ്പ് പുറപ്പെടാനുള്ള തീരുമാനം ഉണ്ടാക്കുക. ഭയങ്കര ഹൈ ട്രാഫിക്കുള്ള ടൈം നോക്കി അവരുടെ ഭക്ഷണം കഴിക്കലും വിശ്രമമൊക്കെ സെറ്റ് ചെയ്യാൻ അവർ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളത് ഇതിൽ പ്രധാനമാണ്.
1: ഹെവി വാഹനങ്ങൾ എന്തായാലും ഓടിക്കുന്ന ആളുകളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. അവർ ഓടിക്കുമ്പോൾ സൈഡ് തരുന്നില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷേ അവർക്ക് നമ്മുടെ ഒരു കാറോ ബൈക്കോ ഒക്കെ ഓടിക്കുന്ന ആളുകളെ പോലെ പെട്ടെന്ന് റോഡിൽ നിന്ന് ഇറക്കാൻ പറ്റൂല. ഇറങ്ങിയാൽ പിന്നെ വണ്ടി കയറൂല.
0: നമുക്ക് കഴിക്കാനുള്ള ഫുഡും ഒക്കെയാണ് അവർ കൊണ്ടുവരുന്നത്.
1: അതെ.
0: അതുകൂടി നമ്മൾ ഓർക്കണം. ഈ വലിയ വണ്ടി റോട്ടിൽ കാണുമ്പോഴേക്കും നമുക്ക് ആകെ പ്രശ്നമായിരിക്കും. നിശ്ചിത കണ്ടെയ്നറുകൾ വരാതിരിക്കുകയും അതിൽ നിന്ന് വലിയ വണ്ടിയിലേക്ക് ഹെവി വണ്ടികളിലേക്ക് മെറ്റീരിയൽസ് എത്താതിരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കുഞ്ഞാപ്പാക്കാൻ്റെ കടയിൽ സാധനം എത്തൂല. ആ ഓർമ്മ ഉണ്ടാകുന്നത് പൊതുവേ നന്നായിരിക്കും. ഞാൻ കുറച്ചുകൂടി സ്പീഡ് പറഞ്ഞു പോകുന്നു, നമുക്ക് മറ്റു പരിപാടികളുടെ സമയമായിട്ടുണ്ട്. വാഹനത്തിൻ്റെ പരിപാലനം കൃത്യമായി നടത്തുക എന്നുള്ളതാണ് ഏഴാമത്തെ കാര്യം. ഓപ്പണാകാത്ത ഡോറൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതൊക്കെ ക്ലിയർ ആക്കണം. ചില്ല് താകാത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കണം. ഈ കഥയിൽ പറയുന്നത് തന്നെ ഏതെങ്കിലും കഥാപാത്രങ്ങളോട് ബന്ധമുണ്ടെങ്കിൽ
1: സ്വാഭാവികം മാത്രം
0: ഡിസ്ക്ലൈമർ ഇടുകയാണ് ഞാൻ. ഓക്കെ. പിന്നെ ലൈറ്റ്, ബ്രേക്ക്, ടയറ് ഇങ്ങനെയുള്ള സേഫ്റ്റി സംഭവങ്ങളൊക്കെ കുറച്ച് പൈസ ചിലവാക്കാൻ റെഡിയാകണം. റോഡിൽ മത്സരവേദിയല്ല, ഞാൻ ആദ്യം എത്തണം എന്നുള്ള സംഭവം ഒഴിവാക്കണം. പിന്നെ മറ്റുള്ളവരുടെ തെറ്റിന് പ്രതികാരം ചെയ്യരുത്. ചില ആളുകൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ തിരിച്ചടിക്കാൻ വാഹനം തന്നെ ഉപയോഗിക്കുന്ന സ്വഭാവമൊക്കെ ചില ആളുകളുടെ അടുത്ത് ഉണ്ടാകാറുണ്ട്.
1: അതൊരു സത്യത്തിൽ അതൊരു മാനസിക പ്രശ്നം കൂടിയാണ്,
0: ചികിത്സിക്കേണ്ട കേസാണ്. ഇവിടെ ഒരുപാട് നല്ല മെന്റൽ ഹോസ്പിറ്റലുകളുണ്ട്. അപകടത്തിൽപ്പെട്ടവരുടെ വീഡിയോ എടുക്കുന്നതിന് പകരം അവരെ സഹായിക്കാൻ ശ്രമിക്കണം. റോട്ടിലെ എല്ലാവരും ഒരു കുടുംബമാണ്, ഇവനെ തിരിച്ചു തന്നിട്ട് അവനെ കാത്തിരിക്കാൻ ആളുണ്ട് എന്ന ബോധമുണ്ടാകണം. പരസ്പര സഹകരണം ജീവൻ രക്ഷിക്കും എന്നുള്ളതാണ് പറഞ്ഞു പോകുന്നത്. പിന്നെ എപ്പോഴും ട്രോമ കെയർ പരിശീലനങ്ങൾ കിട്ടിയിരിക്കണം. ഒരാൾക്ക് CPR കൊടുക്കാൻ അറിയണം. ബ്ലഡ് വന്നാൽ എന്താണ് മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയണം. ഊര കേടുന്ന ഒരാളെ നമ്മൾ കാറിലെടുത്തിട്ട് കൊണ്ടുപോകുന്നത് അയാളെ കൊണ്ടുപോകാതിരിക്കലോ അയലേറെ നല്ലത്.
1: അതെ.
0: ഊര കേടുന്ന ഒരാളെ കൊണ്ടുപോകേണ്ടത് ലോറിയിലോ ആംബുലൻസിലൊക്കെയാണ്. നല്ല ലോറിയിൽ നാഷണൽ പെർമിറ്റ് ലോറിയൊക്കെ കയറ്റി കടത്തിയാലും അതാണ് ഒരു കാറിനേക്കാളും ഒരു BMW നല്ലത്. കാരണം അയാളുടെ ശരീരം ഇനി മടങ്ങാനും ഒന്നും പാടില്ല. സാധാരണഗതിയിൽ ഈ കുട്ടികളൊക്കെ കാലും കൈയൊക്കെ ആയിട്ട് കേടുന്നു നെക്കി നോക്കും. നെക്കി നോക്കാൻ പാടില്ല. കാരണം നെക്കലായ എല്ലിനെ വീണ്ടും പൊട്ടിക്കായിരിക്കും ചെയ്യുക. ഞാനൊക്കെ ഡോക്ടർ താജുദ്ദീൻ ABCD ആണ് സ്കൂളിൽ, മനസ്സിലായില്ലേ? അതിൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് പറയണത്. ശരി.

0: പീസ് റേഡിയോയിൽ ഇനി തിരുമൊഴികൾ.
1: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: തിരുമൊഴികളിൽ പതിവ് പോലെ കെ വി മുഹമ്മദ് അലി മൗലവി നമ്മളോടൊപ്പം ചേരുന്നു. ഇന്ന് നമ്മൾ ഒരു ഹദീസ് പതിവ് പോലെ പഠിക്കുകയാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ യദൈനി തസ്ജുദാനി കമാ യസ്ജുദുൽ വജ്ഹു فإذا وضع أحدكم وجهه فليضع يديه وإذا رفعه فليرفعهما. പ്രവണ ശ്രോതാക്കളെ, ഇമാം അബൂ ദാവൂദ് തൻ്റെ സുനനിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു തിരുവചനമാണ് കേൾപ്പിച്ചത്. അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസിൻ്റെ നിവേദകൻ. അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിജ്റ 30 മക്കയിൽ ജനിക്കുന്നത്. ഹിജ്റ 73 അദ്ദേഹത്തിൻ്റെ മരണം. മക്കയിൽ വെച്ച് തന്നെയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. കൂടുതൽ ഹദീസുകൾ നിവേദനം ചെയ്ത സ്വഹാബികൾ ഒരാൾ കൂടിയാണ് അദ്ദേഹം. 2630 ഹദീസുകളാണ് നിവേദനം ചെയ്തതായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ, സുന്നത്തുകളെ, നബിയുടെ സീറകളെ വളരെ സൂക്ഷ്മമായി വിലയിരുത്തി ജീവിതത്തിൽ അനുധാവനം ചെയ്യുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു എന്ന് കാണാം. അബു അബ്ദുറഹ്മാൻ എന്ന വിളിപ്പേര് അദ്ദേഹത്തിനുണ്ട്. സൈനബ് ബിൻ മദ്ഊൻ എന്നിവരാണ് മാതാവ്. ഉമ്മുൽ മുഅ്മിനീന ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ നേർസഹോദരനും കൂടിയാണ് അദ്ദേഹം എന്ന് കാണാം. ജനങ്ങൾക്ക് കൂടുതൽ ഫത്വ നൽകിയിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 60 ജനങ്ങൾക്ക് മതവിധി നൽകി അദ്ദേഹം ഉണ്ടായിരുന്നു എന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, അല്ലാഹുൻ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ യദൈനി തസ്ജുദാനി നിശ്ചയമായിട്ടും രണ്ട് കൈകളും സുജൂദ് ചെയ്യുന്നുണ്ട്. ഇവിടെ യദ് കൊണ്ട് അർത്ഥമാക്കുന്ന കഫാണ് മുൻകൈ. രണ്ട് കൈകളും സുജൂദ് ചെയ്യുന്നു. കമാ യസ്ജുദുൽ വജുഹു, മുഖം സുജൂദ് ചെയ്യുന്നതുപോലെ. ഒരാൾ സുജൂദ് ചെയ്യുമ്പോൾ തൻ്റെ മുഖം നെറ്റിയും മൂക്കും നിലത്ത് വെക്കുമ്പോൾ അതോടൊപ്പം തന്നെ കൈകളും അവൻ വെക്കേണ്ടതുണ്ട്. കാരണം കൈകളും സുജൂദിൽ തന്നെ ശ്രദ്ധയോടുകൂടി നിർവഹിക്കേണ്ടതുണ്ട് എന്ന് ചുരുക്കം. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഈദാ വളഅ അഹദുക്കും വജ്ഹഹു, നിങ്ങളൊരാൾ തൻ്റെ മുഖം നിലത്ത് വെച്ചാൽ, ഫല്യള യദൈഹി, അപ്പോൾ അവൻ്റെ കൈയും നിലത്തുണ്ടായിരിക്കണം. മാത്രവുമല്ല, വൈദാ റഫഅഹു, അവൻ്റെ മുഖം അവൻ നിലത്ത് നിന്ന് ഉയർത്തിയാൽ, ഫല്യർഫഅഹുമാ, കൈകളും ഉയർത്തേണ്ടതുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. കൈകളും സുജൂദ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ മുഖവും ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ കൈകളും സുജൂദിൻ്റെ കാര്യത്തിൽ, സുജൂദ് എടുക്കുന്ന കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കയ്യിനെ അവഗണിക്കരുത് എന്ന് തന്നെയാണ് പ്രധാനമായ ഒരു സന്ദേശം. യഥാസ്ഥാനത്ത് വെക്കണം, യഥാസ്ഥാനത്തല്ലാതെ വെക്കരുത്. ശ്രദ്ധയോടെ നബിചര്യപ്രകാരം തന്നെയാണ് സുജൂദിൽ കൈ വെക്കേണ്ടത് എന്നതാണ് പഠിപ്പിക്കുന്നത്. സുജൂദിൽ കൈ വെക്കുമ്പോൾ, അതായത് സുജൂദിൽ മുഖം വെക്കുമ്പോൾ കൈകളും സുജൂദിലുണ്ടായിരിക്കണം. നെറ്റിയും മൂക്കുമാണല്ലോ മുഖം കൊണ്ട് അർത്ഥമാക്കുന്നത്. അത് രണ്ടും നിലത്ത് പതിച്ചു വെക്കുമ്പോൾ കൈ പൊക്കുകയോ ചുരുട്ടി വെക്കുകയോ അരുത് എന്നതാണ് അതിൻ്റെ ഒരു വിശദീകരണം. കൈ പരത്തി വിരലുകൾ ചേർത്ത് ഖിബലയിലേക്ക് തിരിച്ച് തന്നെ കൈകൾ വെക്കുക എന്നതും അതിൻ്റെ ഭാഗമാണ്. കൈവിരലുകൾ വിടർത്തി വെക്കാതെ സുജൂദിൽ ചേർത്തി വെക്കണമെന്ന് ഹദീസുകളുണ്ടല്ലോ. അപ്രകാരം തന്നെ മുൻകൈ നിലത്ത് അമർത്തിയാണ് വെക്കേണ്ടത്, ചുരുട്ടി വെക്കാൻ പാടില്ല. മറ്റൊരു കാര്യം, ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ നമ്മൾ വായിക്കുന്നു, തല ഉയർത്തുമ്പോൾ, അതായത് നെറ്റിത്തടം സുജൂദിൽ നിന്ന് ഉയർത്തുമ്പോൾ കൈകളും ഉയർത്തണം. കൈ എടുക്കാതെ രണ്ടാമത്തെ സുജൂദിലേക്ക്, ഇപ്പോൾ നമസ്കാരത്തിൽ രണ്ട് റക്അത്തിൽ രണ്ട് സുജൂദ് നിർവഹിക്കുമ്പോൾ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കൈ നിലത്തുനിന്ന് എടുക്കാതെ വീണ്ടും സുജൂദിലേക്ക് തന്നെ പോകുന്ന അപൂർവം ചില ആളുകളെയെങ്കിലും കാണാറുണ്ട്, അല്ലെങ്കിൽ പലരും അങ്ങനെയുണ്ട്. അതൊരിക്കലും പാടില്ലാത്തതാണ്, അത് നബിചര്യയ്ക്ക് വിരുദ്ധമാണ്. അല്ലാഹു റസൂലിൻ്റെ ഈ വചനം വളരെ ഗൗരവത്തോടെ അക്കാര്യം ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ കൈ സുജൂദിൽ രണ്ട് സുജൂദിൻ്റെ ഇടയിലിരിക്കുമ്പോൾ കൈ നിലത്തുനിന്നെടുത്ത് കാൽമുട്ടിനോട് ചേർത്തി വെക്കുക എന്നതാണ്. തുടർന്ന് രണ്ടാമത്തെ സുജൂദ് ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ മുഖം നിലത്ത് വെക്കുമ്പോൾ, നെറ്റിയും മൂക്കും നിലത്ത് അമർത്തി വെക്കുമ്പോൾ കൈകളും ശരിയായ രൂപത്തിൽ തന്നെ വെക്കേണ്ടതുണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത്.

0: കൈ മാത്രമേ സുജൂദിൽ നിലത്ത് വെക്കാവൂ. മുട്ടുവരെ പരത്തി വെക്കുന്നത് പാടില്ല എന്നതും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഏതൊരു പിന്നെ കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടി അക്കാര്യം ചെയ്യുകയും തൻ്റെ സമുദായത്തെ അത് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിസ്സാരമായി കാണരുത് പലതും. നിസ്സാരമായി കാണുമ്പോൾ പ്രതിഫലം നഷ്ടപ്പെടുന്നു. ചിലപ്പോൾ ഒരു അശ്രദ്ധ വലിയ നഷ്ടത്തിലേക്കാണ് എത്തുക. പ്രത്യേകിച്ചും സുജൂദ് നഷ്ടപ്പെടുമ്പോൾ ഒരു വേള നമസ്കാരം തന്നെ നമസ്കാരത്തെ തന്നെ അതിൻ്റെ പ്രതിഫലത്തെ തന്നെ ബാധിക്കുമല്ലോ. അതുകൊണ്ട് അള്ളാഹു പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ റസൂൽ മാതൃക കാണിച്ച ഏതൊരു കാര്യവും ഏതൊരു ഇബാദത്തും അതിൻ്റെ ശ്രദ്ധയോടെ കൃത്യതയോടുകൂടി നബിചര്യക്കനുസരിച്ച് തന്നെ സൂക്ഷ്മതയോടുകൂടി നിർവഹിക്കുക എന്നിടത്തേക്ക് എല്ലാവരുടെയും മനസ്സ് പാകപ്പെടേണ്ടതുണ്ട്. അപ്പോഴാണ് പൂർണ്ണമായ പ്രതിഫലം ലഭിച്ച് നാളെ രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക. അക്കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് കെ വി മുഹമ്മദ് അലി മൗലവി നമുക്കിന്നും ഒരു ഹദീസ് പഠിപ്പിച്ചു തന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഇത് കബൂൾ ചെയ്യുമാറാകട്ടെ.

റേഡിയോ ശ്രോതാക്കൾ സ്ഥിരമായി നമ്മളോട് സംവദിച്ചു കൊണ്ടിരിക്കുകയാണ്. അമിതവേഗം കാരണം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഭർത്താവിൻ്റെ എളാപ്പാൻ്റെ മകനെയാണ്. പെരുന്നാളിന് തലേ ദിവസം സാധനം വാങ്ങാൻ പുറത്തു പോയതാണ്. അമിതവേഗതയിൽ വന്ന ഒരു ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ചു. ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് നഷ്ടപ്പെട്ടത്. എല്ലാവരും ദുആ ചെയ്യുക എന്ന് സൽമ മെസ്സേജ് അയച്ചിട്ടുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ ഉള്ള മൊബൈൽ ഉപയോഗം, അത് നമ്മളെല്ലാവരും സൂക്ഷിക്കണം. രണ്ട് ദിവസം മുമ്പ് എൻ്റെ മുമ്പിൽ ഒരു സ്ത്രീ ടൂ വീലറിൽ മൊബൈൽ എടുത്തപ്പോൾ അവരുടെ വണ്ടിയുടെ കൺട്രോൾ പോയി. ഞങ്ങൾ തൊട്ടുപുറകിലായിരുന്നു, കണ്ടപ്പോൾ പേടിച്ചു. അൽഹംദുലില്ലാ, പെട്ടെന്ന് തന്നെ കൺട്രോൾ കിട്ടി. അവർ സൈഡിൽ നിർത്തി, ഞങ്ങളും നിർത്തി. അവർ ആകെ ടെൻഷനായിരുന്നു, ജസ്റ്റ് അവരെ സമാധാനിപ്പിച്ചു. അള്ളാഹു നമ്മളെല്ലാവരെയും അപകടങ്ങളെത്തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് സഫ്ന മുഹമ്മദ് പാണക്കാട്. വാഹനവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ആളുകൾ ഒട്ടനവധി പ്രതികരണങ്ങളുമായി വന്നിട്ടുണ്ട്. നമ്മൾ പ്രതികരണങ്ങളിലേക്ക് തിരിച്ചു വരാം. ഒരു പാട്ട് കേട്ടിട്ട് പീസ് റേഡിയോയിൽ ഇനി സ്വരത്തിലൂടെ നമ്മളൊരു മനോഹരമായ ഗാനം കേൾക്കുകയാണ്. അബവാ ഇൻ ദേശത്ത് എന്നു തുടങ്ങുന്ന ഗാനമാണ് ഇൻസാഫ് ഒറ്റപ്പാലത്തിൻ്റെ ശബ്ദത്തിൽ നമ്മൾ കേൾക്കുന്നത്.

0: വളരെ സുന്ദരമായ മനോഹരമായ ഒരു ഗാനം നമ്മൾ കേട്ടു. അൽഹംദുലില്ലാ, ഗാന രചയിതാവിനും അത് ആലപിച്ച ഇൻസാഫ് ഒറ്റപ്പാലത്തിനുമൊക്കെ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. സന്തോഷം. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഒരു നല്ലൊരു ആസ്വാദനവും അനുഭവവും സമ്മാനിച്ചുകൊണ്ടാണ് നമ്മുടെ റേഡിയോ പ്രോഗ്രാമുകൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് വളരെ സവിശേഷമായി നമ്മളുടെ കൂടെ നൗഷാദ് മാഷ് നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നുണ്ട്.
1: ഇന്നത്തെ റേഡിയോ സമകാലികം സെഷനിലേക്കാണ് ഇനി മോർണിംഗ് ലൈവ് ഷോ പോകുന്നത്. മോർണിംഗ് ലൈവ് ഷോ നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ നമ്മൾ വ്യത്യസ്ത രംഗത്ത് മികവ് പുലർത്തുന്ന വ്യക്തികളെ അറിയുകയും അവരുടെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സമകാലികം സെഷനുകളിൽ ഏത് ഘട്ടത്തിലും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച അദ്ദേഹം നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സാങ്കേതിക കാരണങ്ങളാൽ ആ സെഷൻ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ കഴിയാതെ പോയി. അത് പിന്നെ സമൂഹത്തിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയി. അന്ന് യാതൊരു നീരസവുമില്ലാതെ സൗമ്യനായി സ്നേഹത്തോടെ അതെല്ലാം സ്വാഭാവികമല്ലേ എന്ന ആശ്വാസവാക്കോടെ അദ്ദേഹം പീസ് റേഡിയോ ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്ന് തൻ്റെ തിരക്കുകളിലേക്ക് നടന്നു കയറിയത് എന്നെ നമ്മൾ സാക്ഷിയാണ്. ബാറക്കല്ലാഫി നൗഷാദ് മാഷ്, അസ്സലാമു അലൈക്കും.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
1: മാഷാ അല്ലാ, കഴിഞ്ഞ പ്രാവശ്യം സലാം പറഞ്ഞപ്പോൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇന്ന് ഇന്ന് ഖബർ സാർ, സന്തോഷ വാർത്ത. ബാറക്കല്ലാഫിക്ക്. പിന്നെ നൗഷാദ് മാഷ്, അദ്ദേഹം കാഴ്ച പരിമിതിയുള്ള ഒരാളാണ്, എന്നാൽ വിദ്യാഭ്യാസ രംഗത്ത് ഒരു വ്യക്തിക്ക് നേടാവുന്ന മിക്കവാറും കാര്യങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. ഈ സർട്ടിഫിക്കറ്റിനും ഡിഗ്രിക്കും സക്കാത്ത് കൊടുക്കണമെങ്കിൽ
0: സക്കാത്ത്.
1: എം എ ഉണ്ട്, ബി എഡ് ഉണ്ട്, ടി ടി സി ഉണ്ട്. ഈ ബി എഡും ടി ടി സിയും കൂടി എന്തിനാ മാഷേ?
2: ടി ടി സി ചെയ്തപ്പോ പിന്നെ ഒന്നും കൂടി ഒന്ന് പഠിച്ചാൽ നല്ലതാന്ന് തോന്നിപ്പോ. പിന്നെ ഒരു വർഷം ബി എഡും കൂടി അങ്ങോട്ട് ചെയ്തു. അപ്പൊ ഒന്ന് ചെയ്താൽ മറ്റൊന്ന് എളുപ്പാവുമല്ലോ.
1: അപ്പോ
2: അതൊരു ഉദ്ദേശമുണ്ട്. പിന്നെ പഠിക്കുമ്പോഴല്ലേ പഠിക്കാൻ പറ്റുള്ളൂ എന്ന് കരുതിയിട്ട് ചെയ്തതും കൂടി.
1: പിന്നെ കേട്ടറ്റ് കാറ്റഗറി 1, 2, 3, ഇനിപ്പോ 4 മാത്രമേ ഉള്ളൂ അല്ലേ?
2: പിന്നെ സ്കൂളിൽ ജോയിൻ ചെയ്തതിനു ശേഷം പിന്നെ നമ്മുടെ പ്രവർത്തനം ആ മേഖലയിലായതുകൊണ്ട് പിന്നീട് അങ്ങനെ ഒരു ഒഴിഞ്ഞ സമയമോ മറ്റോ കിട്ടാത്തോണ്ടുള്ള ഒരു പ്രയാസമാണ്.
1: നമുക്കൊരു പരിപാടി ഉണ്ട്, ആളുകളെ
2: തൃപ്തിപ്പെട്ട് ഇങ്ങനെ ജീവിക്കാണല്ലോ,
1: ആളുകളെ കെണിയിൽ കൊടുക്കുക എന്നുള്ള ഒരു പരിപാടി ഉണ്ട്. അപ്പോ നിങ്ങളെ കൈയൊന്ന് നീട്ടി, കൈയൊന്ന് നീട്ടി നീട്ടി പിടിച്ചോളി. നീട്ടിയില്ലേ? നിങ്ങൾ എന്റെ കയ്യമ്മ കൈ വെച്ചിട്ടുണ്ട്, കയ്യമ്മ കൈ വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രതിജ്ഞ എടുപ്പിക്കാൻ പോവാണ്. ഞാന് പറഞ്ഞോളൂ.
2: ഞാൻ
1: ഡോക്ടറേറ്റിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താം, സാധ്യതകൾ പരിശോധിക്കാം.
2: നടത്താൻ സാധ്യതകൾ പരിശോധിക്കാമെന്ന് പരിശോധിക്കാം.
1: അല്ല പക്ഷെ സൈഡിലൂടെ ഒരു സാധനം പോയിക്കോട്ടെ, നമുക്ക് പിന്നെ ശമ്പളത്തോടുകൂടെ തന്നെ പറ്റുമല്ലോ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തീമുണ്ട്, ഏത് ഈ കാഴ്ച പരിമിതരുടെ ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയിൽ നിന്നുകൊണ്ടുള്ള നല്ലൊരു തീം നിങ്ങളെ കയ്യിലുണ്ട്. ഒരുപാട് റിസർച്ച് ഒന്നും നടന്നിട്ടില്ല, പ്രത്യേകിച്ച് മലയാളത്തിൽ നിന്ന് അങ്ങനത്തെ ഒരുപാട് റിസർച്ച് ഒന്നും നടന്നിട്ടില്ല. പിന്നെ നമ്മള്
2: നിലവിൽ ഇതിലൊക്കെ ചില ഗവേഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പിന്നെ ചില പിന്നെ കാര്യങ്ങളൊക്കെ കുറച്ച് ആളുകളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് പൊതുമധ്യത്തിലേക്ക് അങ്ങനെ എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: ആണല്ലേ? അങ്ങനെയാണ് നമുക്ക്.
2: നമ്മുടെ നിലവിൽ ഫറൂഖ് കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരു പിന്നെ അധ്യാപകനുണ്ട്, ഇംഗ്ലീഷ് അധ്യാപകനാണ്, ഹബീബ്.
1: അദ്ദേഹം
2: മേഖലയില് പിന്നെ തീസീസ് അവതരിപ്പിച്ചിട്ട് ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. അടുത്ത് ഒരു 2 വർഷത്തിനുള്ളായി.
1: എന്തായാലും നൗഷാദ് മാഷ്ക്ക് ഇത് പറ്റുന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ പക്ഷെ അത് പറയാൻ
2: അത്രയും ശ്രമിക്കാം.
1: അബ്ദുറഹ്മാൻ റിസർച്ച് സ്കോളറാണ്, ഞാൻ അത്ര പറയാൻ, എന്നാലും ഒരു ശ്രമം ആവശ്യമുണ്ട് ശരിക്കും കേട്ടോ. സൈഡായിട്ട്
0: നൗഷാദ് മാഷെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുകയാണെങ്കിൽ, നൗഷാദ് മാഷ് പിന്നെ 16 വയസ്സിൽ അദ്ദേഹത്തിന്റെ കാഴ്ച കുറഞ്ഞു കുറഞ്ഞു വന്ന് അങ്ങനെ പൂർണ്ണമായും കാഴ്ച ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് വർഷങ്ങൾ കൊണ്ട് എത്തി. ഇപ്പോൾ സമ്പൂർണമായി കാഴ്ചശക്തി ഇല്ലാതെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു പ്രായം വരെ കാഴ്ചശക്തി ഉള്ളവനായും പിന്നീട് കാഴ്ചശക്തി ഇല്ലാത്തവനായും കാഴ്ച കുറഞ്ഞ് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവും അങ്ങനെ മൂന്ന് കാലഘട്ടം അദ്ദേഹം ഇപ്പോൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ഒരുപാട് കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനും ഉണ്ടാകും ഇൻഷാല്ലാ.
1: ഓക്കെ, കുടുംബ പശ്ചാത്തലവും പഠനകാലവും ഒന്ന് വേഗത്തിൽ പറഞ്ഞ് വെക്കാം.
2: അതായത് ഞാൻ ജനിച്ച് വളർന്ന സ്ഥലം കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്തുള്ള പാലക്കുറ്റി എന്ന സ്ഥലത്താണ്. അപ്പം ഞങ്ങൾ 6 മക്കളാണ്. അതിൽ 4 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. അതിൽ ഞാൻ 4 ആൺകുട്ടികളിലുള്ള പിന്നെ 6 മക്കളിൽ 5-ാമത്തെ ആളാണ്. അപ്പോൾ പഠിച്ചതൊക്കെ പാലക്കുറ്റി തന്നെയുള്ള ഒരു LP സ്കൂളും പിന്നീട് കൊടുവള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ്. ഒരു പിന്നെ 10-ാം ക്ലാസ് കഴിഞ്ഞു പിന്നെ ഹയർ സെക്കൻഡറി വരെ കൊടുവള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ കാഴ്ച വല്ലാതെ കുറഞ്ഞു പോവുകയും പിന്നീട് ഒരു 2-3 വർഷക്കാലം പഠിക്കാൻ പറ്റാതാവുകയും പിന്നീട് പിന്നെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പിന്നീട് പഠനം തുടരുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ താമസിക്കുന്നത് ചെറുവാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചെറുവാടിയിൽ കോഴിക്കോട് ജില്ലയിൽ തന്നെ പെട്ട ഒരു സ്ഥലമാണ്. ഇപ്പോൾ ചെറുവാടിയിൽ ഞാനും ഭാര്യയും 2 കുട്ടികളുമായിട്ട് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിനടുത്ത് തന്നെയായിട്ട് ഇപ്പോൾ ഒരു കഴിഞ്ഞൊരു 5-8 വർഷമായിട്ട് ഇപ്പോൾ താമസിക്കുകയാണ്.
1: കുട്ടികളെ
2: ഇപ്പോഴൊക്കെ ഉണ്ട്.
1: കുട്ടികൾ
2: 2 ട്വിൻസാണ്.
1: പേരും വയസ്സും ക്ലാസ്സും പറഞ്ഞോളൂ.
2: ഓക്കെ. 2 പിന്നെ പഠിക്കുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ തന്നെയാണ്. 7-ാം ക്ലാസ്സിലാണ് 2. ഒരാൾ ഫസീഹുൽ അമാൻ, മറ്റൊരാൾ ഫഹീമുൽ അമാൻ.
1: ഫസീഹ് ആൻഡ് ഫഹീം, നിങ്ങളുടെ ഉപ്പ ഒരു സൂപ്പർ സ്റ്റാർ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ അല്ലേ. ബാറക്കല്ലാഫി. ഞാൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ചേക്കുട്ടി മാഷ്. ചേക്കുട്ടി മാഷ മോനെ തബ്ഷീർ എൻ്റെ സ്റ്റുഡൻ്റാണ്. തബ്ഷീർ ഞാൻ അങ്ങനെ വളരെ ചെറിയ പ്രായത്തിൽ അവനുപ്പാൻ്റെ കൈ പിടിച്ച് സ്കൂളിലേക്ക് കയറ്റി കൊണ്ടുവരുന്നതും സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുന്നതും ഇങ്ങനെ വളരെ എനിക്ക് വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു ഫീലാണത്. പിന്നെ ആ കുട്ടി ഉപ്പാനെ കൈകാര്യം ചെയ്യുന്ന ഒരു രൂപമൊക്കെ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഫസീഹും ഫഹീമും 2 കൈയും പിടിക്കാൻ അദ്ദേഹത്തിന് ആളുണ്ട് എന്നുള്ളത് ചെറിയ കാര്യമല്ല. അഹമ്മദുല്ലാ. പക്ഷേ 2 കണ്ണും എടുത്തു കളഞ്ഞപ്പോൾ പകരം കൊടുത്തതാണ് ഈ 2 കണ്ണുകൾ എന്ന് ആ മക്കൾക്ക് ബോധ്യമുണ്ടാകും. ചെറിയ മക്കളാണ് ഇപ്പോൾ അവർ. അവർക്ക് ബോധ്യം ഉണ്ടാവട്ടെ. നിങ്ങളെ ഇക്കാക്കെ നിന്നിട്ട് നമ്മൾ പറയാണ് ഫസീഹിനോടും ഫഹീമിനോടും ഉപ്പാനങ്ങൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം. ഇപ്പം എന്തായാലും കെയർ ചെയ്യും. വലിയ കുട്ടികളാകുമ്പോൾ പരീക്ഷയും തിരക്കൊക്കെ വരുമ്പോൾ പഠനവും ജീവിതവും തിരക്കൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് കൂടി പറയണം.
0: മാഷേ, ഈ ഒരു കാഴ്ച നഷ്ടപ്പെട്ടത് ക്രമേണയാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു സാഹചര്യം എന്തായിരുന്നു എന്ന് ഒന്ന് പറയാൻ പറ്റുമോ?
2: അതെ അതെ. അതായത് ഈ കാഴ്ച അങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് ഫീല് ചെയ്തപ്പോൾ നമ്മൾ പിന്നെ മെഡിക്കൽ മേഖലയിൽ ബന്ധപ്പെട്ട് പരിശോധന ഒക്കെ നടത്തിയ സമയത്ത് ഈ കണ്ണിലേക്ക് വരുന്ന ഈ മർദ്ദം കൂടുന്നതിനനുസരിച്ച് കണ്ണുകളിലെ ഞരമ്പുകൾക്ക് വരുന്ന ആ ഒരു ക്ഷയമാണ് ഇതിനേക്ക് കാരണമാക്കിയത്. ഗ്ലോക്കോമ എന്ന് പറഞ്ഞ അസുഖമാണ്. പക്ഷെ അത് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന ഒരു രോഗം കൂടിയാണ്. പ്രത്യേകിച്ച് നമുക്ക് ചില സമയത്തൊരു മങ്ങൽ തോന്നുകയും പിന്നീട് അത് നേരെയാവുകയും ചെയ്യുകയും അത് ക്രമേണ നമ്മുടെ സൈഡ് വിഷൻ നഷ്ടപ്പെട്ട് വരികയും പിന്നീട് ഞരമ്പിൻ്റെ ക്ഷീണം സംഭവിക്കുന്നതിനനുസരിച്ച് അത് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. നമുക്കത് തുടക്കത്തിലേ കണ്ടുപിടിക്കാൻ കഴിയുകയാണെങ്കിൽ ഒരു പക്ഷേ മരുന്ന് കൊണ്ട് നമുക്കൊരു പരിധി വരെയൊക്കെ ആ ഒരു കാഴ്ച കുറച്ച് കാലം കൂടി അധികം നമുക്ക് നിലനിർത്തി കിട്ടും. ശാശ്വതമായൊരു പരിഹാരം നിലവിൽ മെഡിക്കൽ സയൻസ് കണ്ടുപിടിച്ചിട്ടില്ല. ഈ കാഴ്ച ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ അതിൻ്റേതായ ചില പ്രയാസങ്ങൾ നമുക്ക് എന്തായാലും ഉണ്ടാകുമല്ലോ. കാരണം നമ്മൾ അതുവരെ ജീവിച്ച് വരുന്ന സാഹചര്യത്തിൽ നിന്ന് ചില ചെറിയ വ്യത്യാസങ്ങൾ ഇങ്ങനെ വരികയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്തത് ഒരു പക്ഷേ ഇന്ന് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ നാളെ കഴിയുന്നില്ല. അങ്ങനെ ആ രീതിയിൽ നമുക്ക് ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ജീവിതം അങ്ങനെ സെറ്റ് ചെയ്ത് മാറ്റി മാറ്റി വരുമ്പോൾ അതിൻ്റേതായ ഒരു കൺഫ്യൂഷൻസും ഒരു സ്ട്രെസ്സൊക്കെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ഉണ്ടാകുമല്ലോ. അപ്പം അങ്ങനെ ഒരു പ്രയാസമാണ് ആ തുടക്കത്തിൽ ഉണ്ടായിരുന്നത്.
1: കാഴ്ചയുള്ള കാലത്തെ കണ്ട കാഴ്ചകളിൽ ഏറ്റവും നല്ലൊരു നിമിഷം ഏതാണ്?
2: അങ്ങനെ ചോദിച്ചാലിപ്പം നമ്മൾ പതിനാറ് വയസ്സിന് മുമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ട കാഴ്ച കാണിച്ചാൽ ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരു പിന്നെ ഒരു സംവിധാനത്തിലാണ് നമ്മളൊക്കെ പഠിച്ചു വളർന്നത്. ഒരു പുഴയുടെ അടുത്താണ്, പൂനൂർ പുഴയുടെ തീരങ്ങളിലാണ് പിന്നെ ഓരത്താണ് എൻ്റെ വീട് ഉണ്ടായിരുന്നത്. അപ്പം നമ്മുടെയൊക്കെ പ്രധാനപ്പെട്ട കാഴ്ചകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്ന് പിന്നെ പുഴയിൽ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ നന്നായിട്ട് വെള്ളം കയറും. ഇപ്പം ഈ സമയത്ത് നമ്മൾ ഈ പുഴയിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന ഒരുപാട് മരങ്ങളുണ്ടാവും, അതിൻ്റെ മുകളിൽ കയറിയിട്ട് പുഴയിലേക്ക് ചാടുക, എന്നിട്ട് ഒരു അര കിലോമീറ്റർ ഒരു കിലോമീറ്ററോളം താഴോട്ടേക്കൊക്കെ പോയിട്ട് വീണ്ടും കരയിലൂടെ കയറി വന്നിട്ട് ഈ പുഴയിൽ കയറി ഈ മരത്തിൽ കയറി വീണ്ടും പുഴയിലേക്ക് ചാടുക. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു രസകരമായ ചില ഓർമ്മകളുണ്ട്. ആ ഒരു ഓർമ്മകൾ ഇന്നും ആ പുഴേൻ്റെ അടുത്ത് കൂടെ പാലത്തിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓർമ്മയിലേക്ക് ഇങ്ങനെ ആ പുഴയൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ നിറയും, പുഴയിൽ നിന്നറിയും മനസ്സിലും നിറയും എന്നുള്ളതാണ്. പക്ഷേ അന്ന് കണ്ടതിനെക്കാട്ടിലും നല്ല വ്യക്തമായ ഒരു പുഴയാണ് ഇപ്പോൾ ഇന്ന് മനസ്സിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതൊരു നല്ലൊരു ചിത്രമാണ്.
1: അതോ ഈ കാഴ്ച ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ മാഷ ഫീലിങ്സ് എന്തായിരുന്നു ശരിക്കും? ആ ഒരു ഞാനിങ്ങനെ കാഴ്ച പരിമിതനാകാൻ പോകുന്നു എന്നുള്ള ആ സമയത്തൊക്കെയുള്ള ഫീലിങ്സ് എന്തായിരുന്നു? ചുറ്റുമുള്ളവരുടെ ഒരു പ്രതികരണങ്ങൾ എന്തായിരുന്നു? നിങ്ങൾ അന്ന് അനുഭവിച്ചൊരു മാനസിക നില എന്തായിരുന്നു?
2: അതായത് ഈ കുറഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ഇത് പൂർണ്ണമായും നഷ്ടപ്പെടുമെന്ന് നമ്മൾ ഒരിക്കലും മനസ്സിൽ കരുതുന്നില്ലല്ലോ. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഒരു പക്ഷേ അത് ശരിയായി വന്നേക്കാം, ഇന്നുള്ള ഒരു മങ്ങലൊക്കെ നാളെ തെളിഞ്ഞ് തെളിഞ്ഞ് വരുമെന്നൊരു പ്രതീക്ഷ മനസ്സിലെവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് ആ സമയത്ത് നമുക്കത് എന്താ പറയുകയെന്ന് വെച്ചാൽ നമ്മളെ ഈ സംസാരങ്ങൾ നമ്മളെ പ്രവൃത്തികളൊക്കെ ആകെ ഡിസോർഡറാവും. അപ്പോൾ അതുവരെ ചെയ്ത കാര്യങ്ങളല്ല നമ്മൾ ചെയ്യുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലൊരു സംഘർഷം ഉണ്ടാകുമ്പോൾ ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അത് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ കൂടെ പിന്നെ ജീവിക്കുന്ന ആളുകൾക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അവരാ രീതിയിൽ അത് ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടോയെന്നറിയില്ല. പക്ഷെ പിന്നീട് നമ്മുടെ പ്രയാസങ്ങൾ ഇങ്ങനെ കണ്ട് വരുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ടാവും. പക്ഷേ എല്ലാവരെയും ബോധ്യപ്പെടുത്തുക എന്നുള്ളത് പിന്നെ നമുക്കൊരിക്കലും സാധ്യമല്ലാത്തതുകൊണ്ട് തന്നെ ആളുകളൊക്കെ അതിനു മുമ്പുള്ള ഒരു അവസ്ഥ വെച്ചിട്ടാണ് നമ്മളോട് പ്രതികരിക്കുക. പിന്നെ അപ്പോൾ പലപ്പോഴും ചില ആളുകളെ മൈൻഡ് ചെയ്യുന്നില്ല, ചില ആളുകളെ പിന്നെ കൈ വീശി കാണിച്ചിട്ട് ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതികൾ പിന്നീട് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പോൾ പിന്നെ പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ട സമയത്താണ് അവർക്കത് മനസ്സിലായത്. അപ്പം ഞാനത് പറയാത്തത് കൊണ്ട് തന്നെ അവരറിഞ്ഞില്ല. നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഒരുപാട് പേരോട് പറയേണ്ടി വരുമല്ലോ. അപ്പം നമ്മുടെ ഒരു പ്രവൃത്തിയിൽ നിന്ന് അവർ പൂർണ്ണമായിട്ടത് മനസ്സിലാക്കുകയും പിന്നീട് അവർ പിന്നെ എന്നിലേക്ക് കൂടുതലായിട്ട് ചേരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ടും പിന്നെ സുഹൃത്തുക്കളിൽ ചില ആളുകളുടെ സപ്പോർട്ടും പിന്നെ അതിലേറെ ഉപരി പിന്നെ നമുക്ക് തന്നെ ഉള്ളിലുള്ള ഒരു സെൽഫ് സപ്പോർട്ടും ഉള്ളതുകൊണ്ടാണ് അങ്ങനൊരു പ്രയാസത്തിൽ നിന്ന് വലിയൊരു പോറലൊന്നും ഇല്ലാതെ നമുക്കിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും.
0: ഈ താജു കമാഷ പ്രൊഫൈൽ വായിച്ചപ്പോൾ 2008 എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് പരീക്ഷയിൽ കോഴിക്കോട് ജില്ലയിൽ മാഷ്ക്ക് ഒന്നാം റാങ്കാണ്. അതോടൊപ്പം ഈ നേടിയെടുത്ത ക്വാളിഫിക്കേഷനുകളൊക്കെ എല്ലാം നമ്മൾ പറഞ്ഞോന്നറിയില്ല, കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ എന്തായാലും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ കാഴ്ച പരിമിതിയുടെ പ്രശ്നങ്ങൾ ആരംഭിച്ചതിന് ശേഷമാണ്, എന്തായാലും 16 ശേഷമാണല്ലോ ഇത്തരം ക്വാളിഫിക്കേഷനുകളൊക്കെ നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. അപ്പോൾ ആ ഒരു മുന്നോട്ട് പോക്ക് യാത്ര എങ്ങനെയായിരുന്നു? പഠനവുമായി ബന്ധപ്പെട്ട, ജോലി നേടുന്നതുമായി ബന്ധപ്പെട്ട നമ്മുടെ രൂപം എങ്ങനെയായിരുന്നു?
2: അതായത് ഈ നമ്മൾ കാഴ്ച കുറഞ്ഞു വരുമ്പോഴും എനിക്ക് പിന്നെ വായിക്കുന്നതിന് അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വായിക്കുന്നതിന് പ്രയാസം ഉണ്ടായിരുന്നില്ല. പിന്നീട് അത് അടുത്ത് വെച്ചിട്ടും വായിക്കാൻ കഴിയാതാവുകയും അങ്ങനെ അകന്നു പോവുകയും ചെയ്തപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ പുസ്തകങ്ങൾ ഒരുപാട് റെഫർ ചെയ്യേണ്ടി വരും. ഒരുപാട് പിന്നെ ആനുകാലികങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അക്ഷരങ്ങൾ നമ്മുടെ മുമ്പിലില്ല. അപ്പോൾ ഈ അക്ഷരങ്ങൾ എങ്ങനെയാണ് പിന്നീട് ഇത് പഠിച്ചെടുക്കുക എന്നുള്ള ഒരു വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ ഓഡിയോ പുസ്തകങ്ങൾ ലഭ്യമായിരുന്നു. അപ്പോൾ ഓഡിയോ പുസ്തകങ്ങൾ കിട്ടാവുന്നത്ര ശേഖരിക്കുകയും ഈ അന്ന് അത്രയധികം ഈ മാഗസിനുകൾ, ഞാൻ ഇതിനിടയിൽ പത്രവിതരണം നടത്താൻ പോകാറുണ്ടായിരുന്നു. അപ്പോൾ പത്രവിതരണം നടത്തി വന്നു കഴിഞ്ഞാൽ പിന്നെ മൂന്നോ നാലോ പത്രം മിനിമം എൻ്റെ കയ്യിലുണ്ടാവും. ഞാനത് മുഴുവനും ഇരുന്ന് വായിച്ച് തീർത്തിട്ടേ പിന്നെ അടുത്ത ഒരു പരിപാടിക്ക് നിൽക്കുള്ളൂ. രാവിലെ അതാണ് പിന്നെ പത്രവിതരണം കഴിഞ്ഞു വന്നാലുള്ള പരിപാടി. അപ്പോൾ അതൊന്നും പറ്റാതായ സമയത്ത് പിന്നെ വല്ലാത്തൊരു ഒരു ഒരു ഒരു ശൂന്യത ഇനി അങ്ങോട്ടില്ലാന്ന് തോന്നിയിരുന്നു. ഈ സമയത്താണ് ഈ ശബ്ദ ഓഡിയോ ബുക്കുകളെ കുറിച്ച് അറിഞ്ഞത്, ആ ഓഡിയോ ബുക്കുകൾ ശേഖരിക്കുകയും ചെയ്തത്. പിന്നീട് ഇങ്ങോട്ട് കാലം പുരോഗമിച്ചതിനനുസരിച്ച്
1: സ്ക്രീൻ
2: റീഡറിന്റെ ഹെൽപ്പ് ഉള്ളതോടുകൂടി
1: സ്ക്രീൻ
2: റീഡർ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ നമ്മളെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടൊക്കെ കണ്ടന്റുകൾ പഠിച്ചെടുക്കുന്നതിനോ വായിച്ചെടുക്കുന്നതിനോ നിലവിലൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കാഴ്ചയില്ലെങ്കിലും ആ അക്ഷരങ്ങളൊക്കെ ശബ്ദത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്ന ടെക്നോളജി ഡെവലപ്പ് ചെയ്തപ്പോൾ പിന്നെ അത്തരം ആളുകൾക്കൊക്കെ തന്നെ ഇന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനോ പഠിക്കുന്നതിനോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഏത് അറ്റം വരെ പോകുന്നതിനോ നിലവിൽ യാതൊരു തടസ്സവുമില്ല. അപ്പോൾ ടെക്നോളജി അങ്ങനെ വലിയൊരു സൗകര്യം അംഗപരിമിതരായ ആളുകൾക്ക് നന്നായിട്ട് നൽകിയിട്ടുണ്ട്. ആ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ്.
1: കേൾക്കാമോ? എന്നെ കേൾക്കാമോ? കേൾക്കാമല്ലോ. ആ ഓക്കെ ഓക്കെ. അതായത് നിങ്ങൾ പറഞ്ഞപ്പോൾ ഈ ഓഡിയോ ഓഡിയോ ബുക്കുകൾ എത്രത്തോളം അവൈലബിൾ ആണ്? ഇന്നിപ്പം എല്ലാത്തരം ടെക്സ്റ്റുകളും ഏത് കോഴ്സിന് പഠിക്കുന്ന ആളുകൾക്കും ഒക്കെ ഈ ഓഡിയോ ലഭ്യമാകുന്നൊരു സാഹചര്യം നിലവിലുണ്ടോ?
2: നിലവിൽ ഇത്തരം ഒരു സംവിധാനം പല പിന്നെ വ്യക്തികളും ചില സംഘടനാ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് പുസ്തകങ്ങൾ ഇന്ന് ഓഡിയോ രൂപത്തിൽ ലഭ്യമാണ്. വിജ്ഞാനദീപം എന്നൊക്കെ പറഞ്ഞ ചില കൂട്ടായ്മകളും അതുപോലെ നിരവധി വായനാ കൂട്ടായ്മകളുണ്ട്. നമ്മളിപ്പോൾ ഈ നേത്രദാനം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ, രക്തദാനം എന്നൊക്കെ പറയുന്ന പോലെ ആളുകൾ ഈ ശബ്ദദാനം നൽകുന്നുണ്ട്. പൊതുവെ സമൂഹത്തിൽ അങ്ങനെ പ്രചരിപ്പിക്കപ്പെടാത്ത ഒരു സാധനമായിരുന്നു അത്. അതായത് ആളുകളുടെ ഒഴിവ് സമയങ്ങൾ അവരുടെ ശബ്ദം ഈ കാഴ്ചയില്ലാത്ത ആളുകൾക്ക് അക്ഷരങ്ങളെ ശബ്ദരൂപത്തിലാക്കിക്കൊണ്ട് അവർ ശബ്ദദാനം നടത്തുന്നുണ്ട്. അപ്പോൾ ശബ്ദദാനം നടത്തുക എന്നുള്ള ആ ഒരു കാര്യത്തിന് നമുക്ക് സമൂഹത്തിൽ കൂടുതൽ പ്രചാരം കിട്ടേണ്ടതുണ്ട്. കാരണം കാഴ്ചയില്ലാത്തവരുടെ വെളിച്ചമായിട്ട് അറിവ് പകർന്നു കൊടുക്കാൻ ശബ്ദം നൽകുക എന്ന ഒരു ലക്ഷ്യം ആളുകൾ ചെയ്യുകയാണെങ്കിൽ ഇനിയും ആവശ്യാനുസരണം പുസ്തകങ്ങൾ ആളുകൾക്ക് കിട്ടും. നിലവിൽ ഇത് ശബ്ദരൂപത്തിൽ പലതും ലഭ്യമാണ്. എന്നാൽ ചിലതൊക്കെ പിന്നെ ലഭ്യമാവാത്തതുമുണ്ട്. അത് ആ മേഖല എത്തുമ്പോൾ ഓരോ വ്യക്തികൾ അവരുടെ സുഹൃത്തുക്കൾ വഴിയോ അല്ലെങ്കിൽ ഇത്തരം സംവിധാനങ്ങൾ വഴിയോ ഒക്കെ റെക്കോർഡ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ അതിനെ ടെക്സ്റ്റ് രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇത്തരം ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് അത് വായിച്ചെടുക്കുകയോ ചെയ്യുന്നുണ്ട്.
1: ടോക്ക് ബാക്ക് പോലുള്ള സംവിധാനങ്ങളായിരിക്കും?
2: അതെ അതെ അതെ അതെ, ടോക്ക് ബാക്ക് പോലുള്ള സംവിധാനങ്ങൾ അത് നിലവിൽ നമ്മുടെ സ്മാർട്ട് ഫോണുകളിലൊക്കെ ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. അത് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതും അത് അതിനൊരു ട്രെയിനിങ് ആവശ്യമാണ്. അപ്പോൾ ആ ട്രെയിനിങ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് ഒരുപാട് പഠിച്ചെടുക്കാം. ഉണ്ട് എന്നതിനേക്കാൾ ഉപരി അത് ഉപയോഗിക്കാൻ അറിയുക, അത് അറിയുന്നവരടുത്ത് നിന്ന് പഠിച്ചെടുക്കുക, അത് ഉപയോഗിക്കുക എന്നുള്ളതും ഒരു പ്രശ്നം തന്നെയാണല്ലോ. ഒരു സൗകര്യം കൂടി നിലവിലുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഇത് ഒരു വെളിച്ചമായിട്ട് മാറും.
1: ഒരു കാഴ്ച പരിമിതനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പിന്നെ ടോക്ക് ബാക്ക് വഴിയുള്ള ടെക്സ്റ്റ് റീഡിംഗ് ആണോ അതല്ല ഒരു ഓഡിയോ അതേ സാധനം നല്ല വൃത്തിയുള്ള ഓഡിയോ കിട്ടുന്നതാണോ കൂടുതൽ ആശ്വാസവും കംഫർട്ടബിളായിട്ടുള്ള കാര്യം?
2: അത് രണ്ട് രീതിയിൽ നമുക്കത് എടുക്കാം. അതായത് നമുക്കൊരു ഒരു ഉള്ളടക്കം മാത്രമാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ അതൊരു പക്ഷേ അത് ടെക്നോളജി ഈ ടോക്ക് ബാക്ക് അല്ലെങ്കിൽ NVDA ജോസ് ഓർക്ക എന്നൊക്കെ പറഞ്ഞുള്ള സ്ക്രീൻ റീഡർ മതി. നമുക്ക് ഉള്ളടക്കം മാത്രമാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ, കാരണം ആ ടെക്സ്റ്റിനെ സ്പീച്ചാക്കി കൺവേർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് കിട്ടിയാൽ മതിയാവും. എന്നാൽ ചില പുസ്തകങ്ങൾ ചില പ്രസിദ്ധീകരണങ്ങളൊക്കെ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ കേവലം അതിലെ അക്ഷരങ്ങൾ മാത്രം നമുക്ക് മതിയാവില്ല. അതിന് പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായി നൽകുന്ന ചിത്രങ്ങൾ, അതിൻ്റെ ലേഔട്ട്, അതിൻ്റെ ഫോണ്ടിൻ്റെ കളേഴ്സ്, അതുപോലെ തന്നെ ഫോണ്ടിൻ്റെ സൈസ്, പിന്നെ നൽകിയിരിക്കുന്ന ചില ആശ്ചര്യ ചിഹ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്തരം ചിഹ്നങ്ങൾ, ഇതൊക്കെ ഒരു വ്യക്തി വായിക്കുമ്പോഴാണ് അത് കുറച്ചുകൂടി വിശദമായിട്ട് വായിക്കുക. കേവലം വായിക്കുക എന്നുള്ളതിനപ്പുറം ഒരു പേജ് എങ്ങനെയാണ് അതിൻ്റെ ലേഔട്ട് വരുന്നത് എന്നുള്ളത് ഒരു നമുക്കൊരു വിവരണം നൽകണം. അങ്ങനെ ഒരു ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാക്കിയെടുത്തിട്ടാണ് പിന്നീടാണ് അതിലെ ഉള്ളടക്കം വായിക്കുക. അപ്പോൾ ആ രീതിയിൽ വായന ആവശ്യമുള്ള ആളുകൾക്ക് ഒരു വ്യക്തി വായിക്കുന്നതാണ് നല്ലത്. അല്ല, കണ്ടൻറ്റ് മാത്രമാണ് ആവശ്യമെങ്കിൽ ഇത്തരം സ്ക്രീൻ റീഡറുകളെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും.
1: ഇതിലെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു പോകണം, തീർച്ചയായും ഇത് കേൾക്കുന്ന ആയിരങ്ങളുണ്ട്. നമുക്ക് ഈ രംഗത്ത്, ശബ്ദദാനത്തിൻ്റെ രംഗത്ത് വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് പീസ് റേഡിയോ അനുബന്ധ കൂട്ടായ്മകൾ. നല്ല ലക്ഷങ്ങൾ മുടക്കിയുള്ള ധാരാളം സ്റ്റുഡിയോസ് നമ്മളെടുത്തിട്ടുണ്ട്, ധാരാളം വ്യക്തികളെ നമുക്ക് ലഭിക്കും. പാമാനി മൗലവിയുടെ പരിഭാഷ അങ്ങനത്തെ ഒരു ശബ്ദം പകരുന്ന ഒരു പ്രോജക്റ്റ് നിലവിൽ റണ്ണിംഗ് ആണ്. അപ്പോൾ അതിലൊക്കെ ആളുകളുടെ അവൈലബിലിറ്റി, അതിൻ്റെ കോർഡിനേഷൻ ഒക്കെയാണ് പലപ്പോഴും വിഷയം. ഇപ്പോൾ നമ്മുടെ കൂടെ ഈ ഒരു പിന്നെ യാത്രയിൽ ശ്രോതാവായി തന്നെ ഇപ്പോൾ ഉള്ള ആളാണ് നസ്റുള്ള സലാഹി. അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റ് തന്നെ ഇടയ്ക്കെപ്പോഴോ കണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഉണ്ടെന്ന് പറയുന്നത്. പൊതുവെ രാവിലെ അദ്ദേഹം കേൾക്കാറുണ്ട്. അദ്ദേഹം അടങ്ങുന്ന ഒരു ടീം ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഒഴിവും തിരക്കും ഒക്കെ വെച്ചിട്ട് വലിയ സമയമെടുത്ത് ആ ഒരു പ്രോസസ്സ് പൂർത്തിയാകുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പം നമുക്ക് ബൗദ്ധിക കലാലയങ്ങളിലെ ടെക്സ്റ്റ് ബുക്കുകൾ മുതൽക്ക് മതകലാലയങ്ങളിൽ ടെക്സ്റ്റ് ബുക്കുകൾ വരെയും നല്ല അറിയേണ്ട വായിക്കേണ്ട സാഹിത്യങ്ങൾ ഉൾപ്പെടെയുള്ളതൊക്കെ പൊതുയിടത്തിലേക്ക് കൊടുക്കുന്നിടത്ത് പീസ് റേഡിയോക്ക് ശബ്ദദാനത്തിന് തയ്യാറായ ആളുകളുടെ സഹകരണം ഈ ഒരു ഘട്ടത്തിൽ തേടുകയാണ്. മാഷുമായിട്ടുള്ള ഈ ഒരു സംസാരത്തിൻ്റെ ഒരു ഉൽപ്പന്നമായി എൻ്റെ മനസ്സിൽ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്ലേബാക്കാണോ ടോക്ക് ബാക്കാണോ ഓഡിയോ ആണോ കൂടുതൽ ബെറ്റർ എന്നുള്ള ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചത്. നമുക്കതിൽ ഇടപെടാവുന്ന ചില സ്പേസുകൾ ഉണ്ടെന്ന് തോന്നുകയാണ്.
0: ഈ നിലവിൽ നമ്മുടെ മതപരമായ വിജ്ഞാനങ്ങൾ നേടിയെടുക്കാൻ ആവശ്യമായ ഏതാനും പുസ്തകങ്ങളുടെ ഓഡിയോ ബുക്കുകൾ നമ്മൾ തയ്യാറാക്കിയത് പീസ് റേഡിയോ പോലുള്ള സംവിധാനം, മറ്റൊരു സംവിധാനമാണ് ജമീൽ. അത് ഒരു ഓൺലൈൻ ലൈബ്രറിയാണ്, ഉപയോഗിക്കാത്ത ആളുകൾ അത് ജമീൽ എന്ന് ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓഡിയോ ബുക്ക്, ഓഡിയോസ് എന്ന ഭാഗത്ത്, ഓഡിയോ ബുക്ക്സ് എന്ന ഭാഗത്ത് നമ്മൾ ഏതാനും ചില ഓഡിയോ ബുക്കുകൾ മനോഹരമായ ശബ്ദത്തിൽ വായിച്ചതുണ്ട്. അത് മാഷു പറഞ്ഞതുപോലെ അതിൻ്റെ വിഷയത്തിൻ്റെ ഗാംഭീര്യവും ഗൗരവവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വായനകളാണ്. അത് ഉപയോഗപ്പെടുത്തണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മാഷോട് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ കാഴ്ച കുറഞ്ഞ് പോകുന്ന സമയത്തുണ്ടായിരുന്ന ഒരു മാനസിക സംഘർഷം, ഒരു പ്രയാസം, അത് എങ്ങനെയാണ് തരണം ചെയ്യാൻ പറ്റിയത്, എങ്ങനെയാണ് അത് മാനേജ് ചെയ്തത്?
2: നമുക്ക് പ്രതീക്ഷകൾ അവസാനിക്കാമെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും. അതായത് നാളെ എന്താവും എന്നൊരു ആശങ്ക വല്ലാതെ നമ്മുടെ മനസ്സിലുണ്ടാവും. കാരണം നാളെ നമുക്ക് സ്വന്തമായിട്ടൊരു ജീവിതം ഉണ്ടാവണം, പിന്നെ അല്ലെങ്കിൽ കുടുംബത്തിനൊരു ഒരു ഒരു താങ്ങും തണലും ആവണം, പിന്നെ സമൂഹത്തിൽ നമുക്കുണ്ട് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവണം. അതിനൊക്കെ ഇപ്പോൾ ഈ ഒരു കാഴ്ചപരിമിതി തടസ്സമാകുമോ എന്നുള്ള ഒരു വലിയൊരു ആശങ്ക മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ആ ആശങ്ക മനസ്സിലുണ്ട്, പക്ഷെ അതിനൊരു പരിഹാരം മനസ്സിലേക്ക് വരുന്നില്ല. അപ്പോൾ പരിഹാരം തേടിയിട്ടുള്ള ഒരു ഒരു ഒരു ശ്രമമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് ഒരിക്കലും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് എന്ത് എന്നാണ് നമ്മൾ ചിന്തിക്കുക. അപ്പം നമ്മൾ നിലവിലുള്ള അവസ്ഥ വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷകൾ കുറവായിരിക്കും. പക്ഷേ അത്തരം പ്രതീക്ഷകൾ നമുക്ക് കിട്ടിയത് ഇത്തരം ആളുകളും ഇതിനു മുമ്പേ നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ടെന്നും അവർ ഈ പ്രശ്നങ്ങളൊക്കെ പിന്നെ പല വഴിക്ക് പരിഹരിച്ച് അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ളൊക്കെ ഒരു അറിവ് നമ്മളിലേക്ക് എത്തിയപ്പോൾ അത് ഇത് എനിക്കും ഇത് മറികടക്കാൻ കഴിയുന്നു, ഇതിനേക്കാൾ മികച്ച ഒരു സാഹചര്യം നാളെ ഉണ്ടാകുന്നു എന്നുള്ളൊക്കെ ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഇതിനേക്കാൾ മെച്ചപ്പെട്ടതാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരും. അതായത് പ്രവാചകനെയൊക്കെ ഉദ്ദേശിച്ച് പറയുന്നുണ്ടല്ലോ, അനാഥനായി വളർന്ന പ്രവാചകൻ ലോകത്തിൽ മുഴുവനും വെളിച്ചമാകുന്ന രീതിയിൽ പ്രവർത്തിച്ചു വന്നത് നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ. അപ്പോൾ നേരത്തെ ഉള്ളതിനേക്കാൾ നല്ലതാണ് ഇപ്പോഴുള്ളത് അല്ലെങ്കിൽ വരാനുള്ളത് എന്നൊരു പ്രതീക്ഷ ഇത്തരം ഖുർആനിക വചനങ്ങളിലൂടെയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ എനിക്കും ഈ ഒരു വെളിച്ചം കിട്ടും, അതുപോലെ മറ്റുള്ള പലതും ചെയ്യാൻ കഴിയും, മറ്റുള്ളവർക്ക് ഒരു ബാധ്യതയാവാതെ എന്നാൽ മറ്റുള്ളവർക്ക് കഴിവിൻ്റെ പരമാവധി എന്തെങ്കിലുമൊക്കെ ഉപകാരമൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായി എനിക്ക് മാറാൻ കഴിയും എന്നുള്ളിൽ ഇങ്ങനെ ഒരു ഒരു ഒരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ ആ തോന്നൽ തന്നെയാണ് മുന്നോട്ടേക്ക് നമ്മളിങ്ങനെ ജീവിക്കാൻ പ്രേരിപ്പിച്ച് കൊണ്ടുവന്നത്.
0: മാഷ്, കാഴ്ച പരിമിതി അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് കേൾവി പരിമിതരായ ആളുകളുണ്ട്, ഭിന്നശേഷിക്കാരായ ആളുകളുണ്ട്. ഈ ആളുകളോടൊക്കെ സമൂഹം എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് മാഷ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും തോന്നുന്നുണ്ട്.
2: അതെ അതെ, നമ്മൾ ഏകദേശം ഒരു നമ്മുടെ 21 അംഗപരിമിതി ഉണ്ട് എന്നാണ് പിന്നെ സർക്കാർ കണക്കാക്കിയിട്ടുള്ളത്. പക്ഷെ ഇത് പലതും നമുക്ക് ചില ഭിന്നശേഷികൾ പ്രകടമാണ്, ചിലത് പ്രകടമല്ല. ഈ മാനസികമായ ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ ഭിന്നശേഷിത്വം നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയില്ല. എന്നാൽ അല്ലാത്ത ശാരീരികമായ പരിമിതികളാണെങ്കിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അംഗപരിമിതരായ ആളുകൾക്ക് വേണ്ടത് കേവലം സഹതാപം മാത്രമല്ല, അവരോടുള്ള ഒരു അനുകമ്പ നമുക്ക് തോന്നണം. അതായത് നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഒരു പൂന്തോട്ടത്തിൽ ഒരുപാട് പുഷ്പങ്ങളുണ്ടാവും, ഒരുപാട് പൂക്കളുണ്ടാവും. ആ പൂക്കളൊക്കെ വിടരുന്നത് ഒരേ സമയത്തല്ല, ഒരേ മണമല്ല അത് പുറത്തേക്ക് പ്രസരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ വേരുകൾ ഒരുപോലെയല്ല, അതിൻ്റെ ഇലകൾ ഒരുപോലെയല്ല, അത് വളരുന്ന അതിൻ്റെ ചുറ്റുപാടുകൾ ഒരുപോലെയല്ല. അതുപോലെ തന്നെയാണ് സമൂഹത്തിലും, എല്ലാവരും ഒരിക്കലും ഒരുപോലെ ആയി വളരുക എന്നുള്ളത് ഒരു സമൂഹത്തിലും ഉണ്ടാവില്ല. അപ്പോൾ അത്തരം ഭിന്നശേഷിത്വം അനുഭവിക്കുന്ന ആളുകൾ കൂടി ഉള്ളതുകൊണ്ടാണ് ഈ സമൂഹം അങ്ങനെ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ടാവണം. അപ്പോൾ ഭിന്നശേഷിക്കാരായ ആളുകളെ കാണുമ്പോൾ അത് തൻ്റെ ഒരു പ്രയാസമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് തനിക്കങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ എങ്ങനെയായിരിക്കും മറ്റുള്ളവരെന്നെ സമീപിക്കേണ്ടത് എന്നൊരു ചിന്തയോടുകൂടി വേണം സാധാരണക്കാരായ ആളുകൾ ഇത്തരം ആളുകളോട് പെരുമാറാൻ വേണ്ടിയിട്ട്. അപ്പം ഓരോ അംഗപരിമിതിക്കും ഓരോ പ്രയാസങ്ങളാണ് ഉണ്ടാവുക. അതായത് കാഴ്ചാപരിമിതിയുള്ള ഒരാളുടെ പ്രയാസമായിരിക്കില്ല കേൾവി പരിമിതനായ ഒരാൾക്കുണ്ടാവുക, അതുപോലെ തന്നെ ആയിരിക്കും ശാരീരികമായ അസ്ഥി സംബന്ധമായ പരിമിതികളുള്ള ഒരാൾക്ക് അതായിരിക്കില്ല ഉണ്ടാവുക. അതുപോലെ ഓട്ടിസം, ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ADHD പോലുള്ള ആളുകൾക്കാണെങ്കിൽ അത് തീർത്തും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇതിൽ ഓരോരുത്തരുടെയും പരിമിതി അനുസരിച്ച് അവരെ ആ പരിമിതികളിൽ നിന്നും മറികടക്കാൻ പരമാവധി അവർക്കാവശ്യമുള്ള രീതിയിൽ പിന്തുണ നൽകുക എന്നുള്ളതാണ് ഈ ഭിന്നശേഷിക്കാരായ ആളുകളോട് പിന്നെ പൊതുസമൂഹം സ്വീകരിക്കേണ്ട ഒരു സമീപനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: ഇത് ഭിന്നശേഷിക്കാരനായ ഒരാൾ ബന്ധത്തിലോ കുടുംബത്തിലോ അയൽപ്പക്കത്തോ സ്വന്തം ശിഷ്യഗണങ്ങളിലോ ഉണ്ടെങ്കിൽ അയാളിലുള്ള ഒരു ഒരു പ്രത്യേക കഴിവുണ്ടാകും. ആ കഴിവ് കണ്ടെത്തി അയാളെ ആ വഴിയിൽ നടത്തുക. ആ വഴിയിൽ നടത്തുമ്പോൾ ഈ വ്യക്തി നടക്കുന്നതിലേറെ സമർത്ഥമായി, ഈ വ്യക്തി ജീവിക്കുന്ന എല്ലാ ഒരു പരിമിതിയും ഇല്ലാതെ ജീവിക്കുന്ന വ്യക്തി ജീവിക്കുന്നതിലേറെ സ്വസ്ഥമായി, പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും, പരിമിതി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്, പക്ഷെ ആ വ്യക്തിക്കൊരു സ്വതന്ത്രമായ മാനസിക സ്വാതന്ത്ര്യത്തോടു കൂടെ അയാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് മാഷ് പറഞ്ഞത്. അപ്പം മാഷ് ഇടപെടുന്ന കുറേ ഏരിയകളുണ്ട്, സമൂഹത്തിന് കൊടുക്കുന്ന കുറേ സേവനങ്ങളുണ്ട്, ചില ട്രെയിനിങ് സംഭവങ്ങളുണ്ട്. മാഷ് അതൊന്ന് ബ്രീഫ് ചെയ്യാമോ?
2: അതെ അതെ, അതായത് നിലവിൽ നമുക്കൊരുപാട് സാങ്കേതിക വിദ്യ ഇത്രയധികം പുരോഗമിച്ച സാഹചര്യത്തിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ അറിയാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ആ സാധ്യതകളെ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു പ്രയത്നമാണ് ചെയ്യുന്നത്. പല ആളുകളും ഇതുപോലെ 4 ചുമരുകൾക്കുള്ളിൽ പുറം ലോകവുമായിട്ടൊരു ബന്ധവുമില്ലാതെ അവരവരുടേതായ ഒരു ലോകത്തിലേക്ക് ഒതുങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ ഒതുക്കപ്പെടുകയോ ചെയ്യുന്നത് ഇത്തരം സാധ്യതകൾ അവരിലേക്ക് എത്താത്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ലോകത്തുള്ള എല്ലാ അറിവുകളും നമ്മളെ വിരൽത്തുമ്പിൽ ലഭ്യമാണ്. അപ്പോൾ ആ വിരൽത്തുമ്പിൽ ലഭ്യമായ അറിവുകളെ കാഴ്ചാപരിമിതി എന്നൊരു പരിമിതി ഉള്ളതുകൊണ്ട് കിട്ടാതാവരുത് എന്ന ഉദ്ദേശത്തോടുകൂടി ഇത്തരം ട്രെയിനിങ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാറുണ്ട്. അതായത് സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആരും തന്നെ ഇന്ന് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പോൾ ആ സ്മാർട്ട് ഫോണുകളിൽ നിന്ന് തന്നെ സാധാരണ ആളുകൾ എന്തൊക്കെയാണോ അറിവ് ആർജിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, സമൂഹത്തിൽ സമൂഹ മാധ്യമങ്ങളിലെ സൈബർ ഇടങ്ങളിൽ ഇടപെടുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒരു കാഴ്ചാപരിമിതിയുള്ള ഒരാൾക്കും ചെയ്യാൻ കഴിയും എന്നുള്ളത് അറിയാത്ത ആളുകൾ ഇന്നുണ്ട്. എന്നാൽ ഇത് കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ പ്രയോജനപ്പെടുത്താൻ അവസരം കിട്ടാതെ, പരിശീലനം കിട്ടാതെ പോയ ആളുകൾക്ക് വേണ്ടിയിട്ട് അത്തരം പരിശീലനങ്ങൾ നിരന്തരമായിട്ട് സംഘടിപ്പിക്കാറുണ്ട്. അത് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടാണെങ്കിലും നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണെങ്കിലും ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരം നിരവധി ഓഡിയോ ട്യൂട്ടോറിയലുകൾ നിലവിൽ കുറേ ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ പഠനാവശ്യത്തിനുള്ളതാണെങ്കിലും അതല്ല ഒരു വ്യക്തിക്ക് വ്യക്തിഗതമായ ആവശ്യങ്ങൾക്കുള്ളതാണെങ്കിലും അത്തരം ഒരുപാട് ട്യൂട്ടോറിയലുകൾ നിലവിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പീസ് റേഡിയോ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് സ്മാർട്ട് ഫോണിൽ ഇൻസ്റ്റോൾ ചെയ്ത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് സ്ക്രീൻ റീഡർ സഹായത്തോടു കൂടി ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം അത് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അത് വിസ്ഡത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ നിലവിൽ ലഭ്യമാണ്. ഇപ്പോൾ കാഴ്ചപരിമിതരായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ പീസ് റേഡിയോ സംവിധാനം കേൾക്കാനുള്ള ഒരു അവസരം ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ചെയ്യാവുന്ന ഒരു ട്യൂട്ടോറിയൽ നിലവിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എല്ലാവരും പ്രയോജനപ്പെടുത്തണം കൊണ്ട് ആവശ്യപ്പെടുകയാണ്. ഇത്തരം ചില പ്രവർത്തനങ്ങളാണ് ഈ ഒരു മേഖലയിൽ ചെയ്തു വരുന്നത്. അത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു.
1: ഗവൺമെൻറ് സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കെ സ്മാർട്ട് തൊട്ട് കുറേ വെബ്സൈറ്റുകളും ആപ്പുകളും ഒക്കെ ഉണ്ട്. പൊതു ഇടത്തിലുള്ള കുറേ പൊതുവേ നമ്മൾ ആക്സസ് ചെയ്യേണ്ട കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ ഈ പോലെ ഇതുപോലെ പിന്നെ കാഴ്ച പരിമിതർക്ക് യൂസർ ഫ്രണ്ട്ലി ആണോ, അവർക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണോ സെറ്റ് ചെയ്തിട്ടുള്ളത്?
2: നിലവിൽ അങ്ങനെ ഒരു പ്രോട്ടോക്കോൾ, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ പ്രകാരം എല്ലാ ആളുകൾക്കും ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ വെബ്സൈറ്റുകൾ ഡിസൈൻ ചെയ്യണം എന്നാണ് നിയമം പറയുന്നത്. പക്ഷെ അത് പലപ്പോഴും ഉണ്ടാവാറില്ല. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാവുന്നത് ഇത്തരം യൂസേഴ്സ് ഇതിൻ്റെ റിവ്യൂ നൽകുമ്പോൾ അതിൽ അവരുടെ എന്താണ് അവരുടെ ആക്സസിബിലിറ്റി ഇഷ്യൂ എന്നുള്ളത് പരിശോധിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇതിൻ്റെ അതോറിറ്റിയെ നമ്മൾ നിരന്തരമായിട്ട് ബന്ധപ്പെടുമ്പോൾ ചില സമയങ്ങളിൽ ചിലതൊക്കെ പരിഹരിക്കപ്പെടും. എന്നാൽ ചിലത് പരിഹരിക്കപ്പെടുമ്പോൾ മറ്റ് ചിലത് നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരാറുണ്ട്. അപ്പം സർക്കാർ സംവിധാനത്തിൽ നിലവിലുള്ള പല വെബ്സൈറ്റുകളും നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുമെങ്കിലും ഈ ക്യാപ്ച കോഡ് നമ്മൾ നോക്കി ടൈപ്പ് ചെയ്യേണ്ട ഭാഗങ്ങളിലൊക്കെ വരുമ്പം അത്തരം സ്ഥലങ്ങളിൽ ചില പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. എന്നാൽ ചില വെബ്സൈറ്റുകൾ അവിടെ നമുക്ക് അവിടെ ഓഡിയോ ക്യാപ്ച ഓപ്ഷൻ നൽകുന്നതുകൊണ്ട് തന്നെ ആ ക്യാപ്ചയിൽ എന്താണോ ഉള്ളത് അത് ഓഡിയോ രൂപത്തിൽ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുകയും അത് പിന്നീട് നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ കഴിയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ വെബ്സൈറ്റുകളും ആ രീതിയിൽ നിലവിൽ നമുക്ക് ആക്സസ് ആകുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല. സർക്കാർ സംവിധാനങ്ങൾ ശരിക്കും ചെയ്യേണ്ടത് ഈ ഏതൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഏതൊരു പോർട്ടൽ ഡെവലപ്പ് ചെയ്യുമ്പോഴും അതിൽ ഇത്തരം ആക്സസിബിലിറ്റി ഉണ്ടോ എന്ന് പരിശോധിച്ച് അത്തരം ആളുകളെ അതിൽ പിന്നെ ചേർത്തുകൊണ്ട് ആക്സസിബിലിറ്റി ഇഷ്യൂ ടെസ്റ്റ് ചെയ്തിട്ട് അത് റെക്ടിഫൈ ചെയ്തിട്ട് മാത്രമേ അത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ. കാരണം സമൂഹത്തിൽ പലതരത്തിലുള്ള ആളുകളുണ്ടല്ലോ. അപ്പം അവർക്കൊക്കെ ഇത് ഒരു പിന്നെ ഉപയോഗിക്കാൻ കഴിയണം എന്ന ഉദ്ദേശത്തോടു കൂടി സർക്കാർ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത്തരം ആക്സസിബിലിറ്റി ഇഷ്യൂസ് പരിഹരിച്ച് പരിശോധിച്ച് അത് വ്യക്തമായ ഒരു പിന്നെ ഒരു മാർഗരേഖ അതിനുണ്ടാക്കിയിട്ട് ഇനിയുള്ള വെബ്സൈറ്റ് ഡിസൈനിങ്ങിലൊക്കെ ഇക്കാര്യം ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്.
1: ഓക്കെ, തീർച്ചയായും വിസ്ഡം യൂത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പീസ് റെഡി ടീം വർക്കിനെ സംബന്ധിച്ചിടത്തോളം ഇടപെടാവുന്ന വലിയൊരു മേഖലയാണിത്. നമ്മളുടെ നിരവധി ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ് ഫീൽഡിലുള്ള ആളുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഒന്നിച്ചുള്ളൊരു മൂവ്മെൻറ്റ് ഇതിൽ ആകാം. മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഇതേപോലെയുള്ള കാര്യങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്താൽ ആ ലിസ്റ്റ് ചെയ്തത് നമുക്ക് സംവിധാനങ്ങളുമായി സർക്കാരുമായി ബന്ധപ്പെട്ടവരുമായി സംസാരിക്കാനുള്ള ഇടപെടലുകൾ വളരെ കൃത്യമായ ഫോളോ അപ്പോടുകൂടെ നമുക്ക് ചെയ്യാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, കൃത്യമായ പരിശീലനങ്ങൾ. ഇപ്പോൾ മാഷ്ക്ക് അതിൽ നല്ലൊരു ഡ്യൂട്ടി എടുക്കാൻ പറ്റും. ഇപ്പോൾ പീസ് യൂട്യൂബ് ചാനലുണ്ട് എന്ന് പറഞ്ഞ പോലെ തുടർച്ചയായിട്ട് മാഷേ നമുക്ക് കുറച്ച് എപ്പിസോഡ്സ് അങ്ങനെ വേണ്ടത് ഷോർട്ട് ടൈമിൽ ആളുകൾക്ക് അവൈലബിൾ ആകുന്ന രീതിയിലുള്ള പരിശീലന സെഷനുകൾക്ക് നമുക്ക് തുടക്കം കുറിക്കാൻ പറ്റും. അതോടൊപ്പം ഇനി എന്തെങ്കിലും ഒരു കാഴ്ച പരിമിതരുടെ ജീവിതം എളുപ്പമാക്കുന്ന ഡെവലപ്മെൻറ്റുകൾ, ആപ്പുകൾ, അല്ലെങ്കിൽ കാഴ്ച പരിമിതരെ മാത്രം എയിം ചെയ്തിട്ടുള്ള അവരുടെ ടോട്ടൽ ലൈഫുമായി എയിം ചെയ്തിട്ടുള്ള എന്തെങ്കിലും ആപ്പുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ, മൊത്തൊരു ടോട്ടലി കണക്ട് ചെയ്തുകൊണ്ടുള്ളൊരു അത്തരം സാധ്യതകളുണ്ടെങ്കിൽ അതുമൊക്കെ മാഷെ നമുക്ക് പരിഹരിക്കാമെന്ന് തോന്നുന്നുണ്ട്. മാഷ്ക്ക് അതിൽ അഡീഷണൽ ആയിട്ടുണ്ടെങ്കിൽ ഇനി ഒരു 4 മിനിറ്റ് നമ്മളെ മുന്നിലുള്ളത് ആഡ് ചെയ്ത് പോയിക്കോളൂ.
2: ഓക്കെ, നിലവിൽ പിന്നെ ഇത്തരം മേഖലയിൽ പരീക്ഷണം നടത്തി പിന്നെ പുതിയ സാധ്യതകൾ തുറക്കുന്ന ചില സംവിധാനങ്ങൾ ഈ അധ്യാപന മേഖലയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ പരപ്പനങ്ങാടിയുള്ള ഒരു ജെയ്സൽ എന്ന് പറഞ്ഞ ഒരു അധ്യാപകനുണ്ട്, നിലവിൽ കോഴിക്കോട് കൊളത്തറ വിദ്യാലയത്തിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹം നിരവധി എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർസ് ആക്സസിബിലിറ്റിയോട് കൂടി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗമാകാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഏതാണ്ട് 50 ഇത്തരം എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർസ് നമ്മുടെ ഹാട്ട്സ്പോട്ടുകൾ കണ്ടെത്തി അത് എങ്ങനെയാണ് ഒരു പിന്നെ വിഷ്വലി ചാലഞ്ചഡായ ടീച്ചർക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതും എന്നാൽ പൊതുവായിട്ട് കുട്ടികൾക്ക് കിട്ടാവുന്നതുമായ രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംവിധാനം അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു 10 സോഫ്റ്റ്വെയർസ് ഇപ്പോൾ ഓൾറെഡി ഡെവലപ്മെൻറ്റ് കഴിഞ്ഞു, ബാക്കിയുള്ളതിൻ്റെ പണിപ്പുരയിലാണ്. അതിൻ്റെ ഭാഗമാവാനും നിലവിൽ എനിക്കും അദ്ദേഹത്തോടൊപ്പം സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ മേഖലയിൽ ഇത്തരം ടെക്നോളജി നമ്മൾ പരമാവധി ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തി പരിമിതികളെ പരമാവധി മറികടക്കാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതിന് പൂർണ്ണമായ പിന്തുണ പൊതുസമൂഹവും നൽകണം, സർക്കാരും നൽകണം, നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളും നൽകണം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഈ പരിമിതികളെ നമുക്ക് ഒരു പരിധിവരെ മറികടക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ എന്നെക്കുറിച്ച് പറഞ്ഞ കുറേ യോഗ്യതകൾ പറഞ്ഞപ്പോൾ ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിനേക്കാളേറെ യോഗ്യതകൾ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് നേടിയ ഒരുപാട് ആളുകൾ ഇന്ന് നിലവിൽ എൻ്റെ അതേ പരിമിതി അനുഭവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഇത്തരം മേഖലകളിൽ അവ എത്തിപ്പെട്ട അവരെ കണ്ടിട്ടാണല്ലോ നമ്മളൊക്കെ മുന്നോട്ടേക്ക് ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. അപ്പോൾ നിലവിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജലീൽ മാഷ് പരപ്പനങ്ങാടി സ്വദേശി തന്നെയാണ്. അതുപോലെ തന്നെ നിരവധി ആളുകൾ അധ്യാപന മേഖലയിലും അല്ലാതെ നമ്മുടെ സിവിൽ സർവീസ് മേഖലയിലൊക്കെ ഇന്ന് ഒരുപാട് ഉന്നതങ്ങളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നമുക്കൊരു പ്രചോദനം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടി ഇത് കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കുന്നതേ, ഭിന്നശേഷിക്കാരായ ആളുകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് ഈ ഭിന്നശേഷിക്കാരായ ആളുകളെ നമ്മൾ പരമാവധി ചേർത്ത് നിർത്തണം, അവരുടെ പരിമിതികളെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നിട്ടിറങ്ങണം എന്നൊക്കെയാണ്. പക്ഷേ പലരും പറയാതെ പോയ ഒരു സംഭവം, ഈ ഭിന്നശേഷിത്വം ഉള്ള കുട്ടികളുള്ള വീടുകളിൽ താമസിക്കുന്ന രക്ഷിതാക്കളെക്കുറിച്ച് പൊതുസമൂഹം അത്രത്തോളം കൺസേൺ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഓട്ടിസം പോലുള്ള ഗുരുതരമായ മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുണ്ട്. പിന്നെ അത്തരം കുട്ടികളുടെ രക്ഷിതാക്കൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം വലുതാണ്. അവർക്കൊരാശ്വാസമാകാൻ ശരിക്കും നമുക്കാർക്കും കഴിയുന്നില്ല എന്നുള്ളത് വലിയൊരു സങ്കടമാണ്. നമ്മൾ ഈ കുട്ടികളെക്കുറിച്ച് വല്ലാതെ കൺസേൺ ചെയ്യുമ്പോൾ അത്തരം രക്ഷിതാക്കൾ അവരെയാണ് നമ്മൾ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടത്. കാരണം ആ രക്ഷിതാവ് ഈ കുട്ടിയെക്കുറിച്ചുള്ള ചിന്തയിലായിരിക്കും സദാസമയവും. അപ്പോൾ ആ രക്ഷിതാവ് ഒരുപക്ഷെ ജീവിതത്തിൽ അവരുടെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഈ കുട്ടിക്ക് വേണ്ടി ജീവിക്കുകയാണ്. ഈ കുട്ടി ഇന്നൊരു കുട്ടിയാണെങ്കിൽ നാളെ വളർന്ന് ഈ സമൂഹത്തിൻ്റെ ഭാഗമാവേണ്ട ഒരാളാണ്. അപ്പോൾ വളർന്ന് വലുതായി വരുമ്പോൾ ഈ കുട്ടി എന്തായിരിക്കും, എങ്ങനെ ആവണം എന്നൊക്കെ ഈ മാതാവിനും പിതാവിനും നല്ല ആഗ്രഹമുണ്ടോ? പക്ഷെ അതുപോലെ ഈ കുട്ടികൾ അങ്ങനെ വളർന്ന് വരുമോ വരില്ലേ എന്നുള്ള ആശങ്കയിൽ അവരിങ്ങനെ നിൽക്കുമ്പോൾ അവർ മാനസികമായൊരു വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രയാസത്തിൽ ഒരു ചെറിയൊരു ആശ്വാസം നൽകാൻ അയൽവാസികൾക്ക് കഴിയണം, നമ്മുടെ നാടിന് കഴിയണം.
1: ഓക്കെ മാഷെ, ഇനി വെറും 10 ലൈവ് ക്ലോസ് ചെയ്യാനുള്ളത്. മാഷെ നമുക്ക് മാഷെ പറഞ്ഞു തീർന്നിട്ടില്ല, അദ്ദേഹം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, മോർണിംഗ് ഷോ അവസാനിച്ചു. ഇനി നമ്മൾ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ റേഡിയോ വൈബ്സിൽ നിങ്ങളോടൊപ്പം ചേരുന്നത് ഞാൻ മുസ്തഫ അൻസാരി എപ്പിക്കാട്,
1: ഞാൻ സഫീർ അലിക്കമി അഴീക്കൽ.
0: ഇൻഷാല്ലാ, പതിവ് പോലെ നമ്മൾ ഒരു പ്രോഗ്രാമിലേക്ക് പോകുന്നത് ഇൻസൈറ്റിലേക്കാണ്. ആത്മഹത്യ എന്തു പറയുന്നു എന്ന വിഷയത്തിൽ മുനവർ ഫൈറൂസിൻ്റെ സംസാരത്തിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയങ്ങരായ സഹോദരി സഹോദരന്മാരെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു മനുഷ്യൻ സ്വയം തന്നെ അവൻ്റെ ജീവൻ ഹനിക്കുന്നതിനാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. ആത്മഹത്യ വൻ പാപമായിട്ടാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ആത്മഹത്യ തെറ്റാണ് എന്ന് വിശുദ്ധ ഖുർആനിലും പ്രവാചക അധ്യാപനങ്ങളിലും കൃത്യമായി കൊണ്ട് പരാമർശിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ വന്ന പ്രമാണവചനങ്ങളും ആത്മഹത്യക്കുള്ള പരിഹാരമെന്ത് എന്നുള്ള വിഷയവുമാണ് ഇൻഷാ അല്ലാ വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ആരും തന്നെ മരണത്തെ കൊതിക്കുവാൻ പാടില്ല. നിങ്ങൾക്ക് എന്ത് അപകടം വന്നാലും എന്ത് രോഗം വന്നാലും എന്ത് പരീക്ഷണത്തിൻ്റെ തീച്ചുളയിലൂടെ നിങ്ങൾ കഴിയേണ്ടി വരുന്ന സാഹചര്യമുണ്ടായാലും ഏത് വലിയ പ്രയാസങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിലും മരണത്തെ നിങ്ങൾ കൊതിക്കരുത് എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം ഒരു മനുഷ്യൻ നല്ല വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായി അയാൾക്ക് ഇനിയും നന്മകൾ വർദ്ധിപ്പിക്കുവാനുള്ള അവസരമുണ്ട് ജീവിക്കുകയാണെങ്കിൽ. ഒരു ദുഷിച്ച വ്യക്തിയാണെങ്കിൽ ആ തിന്മകളിൽ നിന്നെല്ലാം അള്ളാഹുവിങ്കലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുവാൻ ഇനിയും അവസരമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇനി ചില രോഗികൾ മാരകമായ ക്യാൻസർ പോലെയുള്ള പ്രയാസകരമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന രോഗികൾ, അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട് നട്ടലിന് ക്ഷതം സംഭവിച്ച് കൈകാലുകൾ തളർന്ന് ഒരു പ്രതീക്ഷയുമില്ലാതെ ജീവിക്കുന്ന രോഗികളൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള രോഗികൾ എന്ന് പറഞ്ഞാൽ ഒരു നല്ല ജീവിതത്തിലേക്ക് ഇനിയൊന്നും മടക്കമില്ല എന്ന് കരുതുന്ന, പ്രതീക്ഷകൾ അറ്റുപോയ ചില രോഗികളുണ്ടാകും. അവർ ഈ ലോകത്ത് ജീവിച്ചാൽ ഞാൻ മറ്റുള്ളവർക്ക് ഭാരമാകുമോ എന്ന് വരെ സ്വയം കരുതി നിരാശരായി കഴിയുന്ന രോഗികളുണ്ടാകും. അങ്ങനെയുള്ള രോഗികൾ പോലും, അല്ലെങ്കിൽ മരണം മുമ്പിൽ കണ്ടു കിടക്കുക എന്നൊക്കെ നമ്മൾ പറയല്ലോ, മരണശയ്യയിൽ കിടക്കുക എന്നൊക്കെ പറയല്ലോ, അങ്ങനെയുള്ള രോഗികൾ പോലും മരണത്തെ ആഗ്രഹിക്കരുത്. അല്ലാഹുവേ എന്നെ ഒന്ന് മരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കരുത്. ആത്മഹത്യ ചെയ്യാൻ പാടില്ലെന്ന് മാത്രമല്ല, മറ്റൊരാളോട് ഡോക്ടറോട് എന്നെ ഒന്ന് നിങ്ങൾ കൊന്നു തരുമോ എന്ന് ചോദിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അല്ലാഹുവിനോട് പോലും അല്ലാഹുവേ എൻ്റെ ഈ രോഗം മൂർച്ഛിച്ചിട്ടുള്ളത് കൊണ്ട് എന്നെ ഒന്ന് മരിപ്പിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കരുത്. മറിച്ച് അല്ലാഹുവേ എനിക്ക് ജീവിതമാണ് ഉത്തമമെങ്കിൽ എന്നെ ജീവിപ്പിക്കുകയും എനിക്ക് മരണമാണ് ഉത്തമമെങ്കിൽ എന്നെ മരിപ്പിക്കുകയും ചെയ്യണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിക്കുന്നുണ്ട്. ഇനിയൊരു മനുഷ്യൻ ഒരു ആയുധമെടുത്തുകൊണ്ട് സ്വന്തം ശരീരത്തിൽ മുറിവാക്കാൻ പോലും അവന് പാടില്ല. അകാരണമായി സ്വന്തം ശരീരത്തിൽ ബ്ലേഡ് കൊണ്ട് മുറിക്കാനോ ശരീരത്തിന് പരിക്കേൽപ്പിക്കുവാനോ പാടില്ല. നീ സ്വന്തം ശരീരത്തിൻ്റെ നേരെ പോലും ആയുധം ചൂണ്ടിക്കൊണ്ട് നിൽക്കാൻ പോലും പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആത്മഹത്യയിലേക്കുള്ള എല്ലാ രൂപത്തിലുമുള്ള കവാടങ്ങൾ ഇസ്ലാം അടക്കുന്നു എന്നാണ്. വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയിലെ 195-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വലാ തുൽക്കൂ ബിഐദീകും ഇലത്തഹ്ലുക, നിങ്ങൾ നിങ്ങളുടെ കൈകളെ നാശത്തിൽ തള്ളിയിടരുത് എന്നാണ്. ഇപ്പം ലഹരി ഉപയോഗിക്കൽ ഇസ്ലാമിക വീക്ഷണപ്രകാരം എന്തുകൊണ്ടാണ് ഹറാമാകുന്നത്, എന്തുകൊണ്ടാണ് നിഷിദ്ധമാകുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്ന്, ആ ലഹരി ഉപയോഗം മനുഷ്യൻ്റെ സമ്പത്തിനെ നശിപ്പിക്കുന്നതാണ്, അവൻ്റെ സമയത്തെ കൊല്ലുന്നതാണ്, അവൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്, അവൻ്റെ അഭിമാനത്തെ തകർക്കുന്നതാണ്, അവൻ്റെ ദീനിനെ തകർക്കുന്നതാണ്, അതുപോലെ അവൻ്റെ ആരോഗ്യത്തെ തകർക്കുന്നതാണ് എന്നുള്ളതാണ്. ഘട്ടം ഘട്ടമായി ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത് പോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ ലഹരിയുടെ ഉപയോഗം കൊണ്ട് മനുഷ്യൻ അപകടത്തിൽപ്പെടുന്നത്. അപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ, സിഗരറ്റ് പോലെ, കഞ്ചാവ് പോലെ, ഏത് മയക്കുമരുന്നാണെങ്കിലും കള്ളാണെങ്കിലും എല്ലാം നിഷിദ്ധമാണ് ഇസ്ലാമിൽ. എന്തുകൊണ്ടാണത്? അതിനൊരു കാരണം, അത് മനുഷ്യൻ്റെ ശരീരത്തെ നശിപ്പിക്കുന്നതാണ് എന്നതാണ്. അപ്പോൾ സ്വന്തം ശരീരത്തിൽ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള പാനീയം കുടിക്കാനോ അത്തരം പൊടികൾ ഉപയോഗിക്കാനോ ഒന്നും പാടില്ലെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം ഒരു മനുഷ്യൻ്റെ ജീവൻ അഥവാ സ്വന്തം ജീവൻ, അത് നമ്മുടെ ജീവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് നിശ്ചയിച്ച ജീവനാണത്, അള്ളാഹു നമുക്ക് നൽകിയതാണത്, അത് നമുക്ക് തന്നെ എടുക്കാനുള്ള അവകാശം ഇസ്ലാം നൽകുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല 4-ാം അധ്യായം സൂറത്തുൻ നിസാഇന്റെ 29-ാമത്തെ ആയത്തിൽ പറയുന്നു, വലാ തഖ്തുലു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയരുത്. സ്വയം കൊല്ലുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യരുത്. ഇന്നല്ലാഹ കാന ബികും റഹീമ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് ഏറെ കാരുണ്യമുള്ളവനാണ്. ഇനി ഒരാൾ ആത്മഹത്യ ചെയ്താൽ എന്താണ് അതിനുള്ള ശിക്ഷ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ചറജ മിൻ ജബലിൻ ഫഖത്തല നഫ്സഹു ഫഹുവ ഫീ നാരി ജഹന്നമ യതറദ്ദ ഫീഹി ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദ. ആരെങ്കിലും പർവ്വതത്തിന് മുകളിൽ കയറി ചാടി ആത്മഹത്യ ചെയ്താൽ നരകത്തിലതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും, അവനതിൽ നിത്യവാസിയായിരിക്കും. അതുപോലെ ആരെങ്കിലും വിഷം തീണ്ടിക്കൊണ്ട് അല്ലെങ്കിൽ വിഷം കഴിച്ചുകൊണ്ട് മരണപ്പെട്ടാൽ അഥവാ ആത്മഹത്യ ചെയ്താൽ ആ നരകത്തിലതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ആരെങ്കിലും ഇരുമ്പിൻ്റെ ആയുധം ഉപയോഗിച്ച് ശരീരത്തിൽ കുത്തിയിറക്കുകയോ മറ്റോ ചെയ്തുകൊണ്ട് കൊല്ലപ്പെടുകയാണെങ്കിൽ, മരണപ്പെടുകയാണെങ്കിൽ നരകത്തിലതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമെന്നാണ് സുഹീഹുൽ ബുഖാരിയിലെ 5788-ാമത്തെ ഹദീസിൽ ആ കാര്യം നമുക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല, യുദ്ധത്തിൻ്റെ വേളയിൽ ഒരു മനുഷ്യൻ പരിക്ക് പറ്റി സഹിക്കാൻ കഴിയാതെ വാള് നിലത്ത് കുത്തിവെച്ചതിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു, ആ മനുഷ്യൻ നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം മാത്രമേ ഉള്ളൂ എന്നല്ല അവൻ വിശ്വസിക്കുന്നത്, മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. പലരും വിചാരിച്ചത് ആത്മഹത്യ എന്ന് പറയുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് എന്നാണ്. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന, നിരാശരായ ആത്മഹത്യ ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആത്മഹത്യയോടുകൂടി യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. ഈ ലോകത്തുള്ള പ്രശ്നങ്ങളേക്കാൾ വലിയ പ്രശ്നം പരലോകത്തവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. ഇനിയും മാത്രവുമല്ല, ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ പലപ്പോഴും കുടുംബത്തെയും മറ്റും ചതിക്കുകയാണ് ചെയ്യുന്നത്, കോടിക്കണക്കിന് രൂപ കടം വരുത്തി വെക്കുകയും എന്നിട്ട് ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ കുടുംബം പിന്നീട് അനുഭവിക്കുന്ന പ്രയാസം എത്രയായിരിക്കും. ആ കുടുംബത്തിൽ പോലീസുകാർ വന്ന് കയറുന്നു, അതുപോലെ തന്നെ കടക്കാർ വന്ന് കയറുന്ന അവസ്ഥയുണ്ടാകുന്നു. അതുപോലെ തന്നെ തൻ്റെ അച്ഛൻ അല്ലെങ്കിൽ തൻ്റെ ഉപ്പ അല്ലെങ്കിൽ തൻ്റെ ഉമ്മ ഇവരൊക്കെ ആത്മഹത്യ ചെയ്തു എന്നറിയുന്ന മക്കൾ എത്രമാത്രം വലിയ നിരാശയിൽ കഴിയുന്ന ഒരവസ്ഥയുണ്ടായിരിക്കും. ആളുകൾക്കിടയിൽ അഭിമാനത്തോടുകൂടി പുറത്തിറങ്ങാൻ പറ്റാത്ത രൂപത്തിൽ തങ്ങളുടെ മക്കളെ അപമാനിതരാക്കിക്കൊണ്ട് ജനങ്ങളുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത സാഹചര്യം മക്കൾക്ക് വരുത്തി വെച്ചുകൊണ്ടാണ് അവർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നത്. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ ധൈര്യസമേതം അഭിമുഖീകരിച്ച് ആ പ്രശ്നങ്ങളുടെ പരിഹാരം തേടേണ്ടതിന് പകരം എല്ലാ അർത്ഥത്തിലും പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ്. ഈ ലോകത്തെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒളിച്ചോടി, എന്നാൽ അതിനേക്കാൾ വലിയ പ്രയാസകരമായ ഒരവസ്ഥയിലേക്ക് അവർ എത്തിപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു ചെറിയ കുഴിയിൽ നിന്ന് ഒരു വലിയ ഗർത്തത്തിലേക്ക് ചാടുന്നത് പോലെ ഒരു ചെറിയ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ആത്മഹത്യയിലേക്ക് ആളുകൾ അഭയം പ്രാപിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇസ്ലാം കൃത്യമായി മനുഷ്യജീവന ജീവിതത്തിന് ലക്ഷ്യമുണ്ട് എന്ന് പറയുന്നു. ഏത് പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ശേഷം ഒരു നല്ല ഒരു വസന്തകാലം വരാനുണ്ടെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. രാവിന് ശേഷം പകൽ വരുന്നത് പോലെ, ചൂടുകാലത്തിന് ശേഷം ഒരു തണുപ്പ് കാലം വരുന്നത് പോലെ പ്രയാസങ്ങളുടെ കൂടെ എളുപ്പമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇന്നമ അൽ ഉസ്രി യുസ്രാ, തീർച്ചയായും പ്രയാസത്തിൻ്റെ കൂടെ എളുപ്പമുണ്ട് എന്നാണ്. പ്രത്യക്ഷത്തിൽ നമുക്കൊരു കാര്യം മോശമായി തോന്നിയാലും അതിന് നമ്മളറിയാത്ത ഒരുപാട് ഗുണങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് വിശ്വസി തിരിച്ചറിയുന്നു. അള്ളാഹു തീരുമാനിച്ച കാര്യങ്ങളെ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ സങ്കടപ്പെട്ട് കഴിയേണ്ടവനല്ല. അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. എൻ്റെ ഈ പ്രയാസങ്ങൾ റബ്ബ് പരിഹരിക്കും, എന്നെ എൻ്റെ റബ്ബ് സഹായിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടാകുന്നു. വിശ്വസിക്കുക മാത്രമേ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. നിരീശ്വരവാദിയായ ഒരു മനുഷ്യൻ്റെ കോടിക്കണക്കിന് രൂപ ബിസിനസ്സിൽ നശിച്ചു പോയാൽ അയാൾ നിരാശനായി കഴിയും. വിശ്വസിക്ക്, അവിടെയും പ്രതീക്ഷയുണ്ട്. അള്ളാഹുവിൻ്റെ തീരുമാനമാണെന്ന് അവൻ ആശ്വസിക്കും. തൻ്റെ കുട്ടി മരണപ്പെടുകയാണെങ്കിൽ ഇത് അള്ളാഹുവിൻ്റെ വിധിയാണ്, ഇതിൽ ഞാനറിയാത്തൊരു ഗുണമുണ്ട്, ഏതൊരു മനുഷ്യനും മരിച്ചു പോകേണ്ടവൻ തന്നെയാണല്ലോ. ഇൻഷാ അല്ലാ അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ എനിക്കെൻ്റെ ഈ കുട്ടിയെ സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന പ്രതീക്ഷ വിശ്വസിക്കുന്നുണ്ട്. മാരകമായ രോഗം അനുഭവിക്കുന്ന, വേദന സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലും അവൻ മനസ്സിലാക്കും, ഞാൻ ഈ വേദനയുടെ പ്രയാസങ്ങൾ സഹിക്കുകയാണെങ്കിൽ, ഈ രോഗത്തിൻ്റെ വേദനകൾ സഹിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ പാപം പുറക്കപ്പെടാനും എൻ്റെ പദവി ഉയർത്താനും ഇത് കാരണമായി തീരും. അതുകൊണ്ട് ഈ രോഗം ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണെന്നവൻ കരുതും. അവൻ ആത്മഹത്യയിലേക്ക് പോവുകയില്ല. അതുപോലെ തന്നെ പലപ്പോഴും മതത്തിൻ്റെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് പലർക്കും ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്. അതായത് തൻ്റെ അഭിമാനത്തെ പണയപ്പെടുത്തി അമിതമായ രൂപത്തിൽ കടം വാങ്ങി ബാങ്കിൽ നിന്ന് ലോണെടുത്ത് അതുപോലെ തന്നെ അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെട്ടൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായി അവർ ചെയ്യുന്ന തിന്മകൾ പിടിക്കപ്പെടുമ്പോൾ, കടക്കണിയിലും മറ്റും അവർ അകപ്പെടുമ്പോൾ അവർക്ക് ആത്മഹത്യയിൽ അഭയം തേടേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകും. എന്നാൽ കൃത്യമായി മതത്തിൻ്റെ അധ്യാപനങ്ങളനുസരിച്ച് ജീവിക്കുന്ന, തൻ്റെ ചെലവ് മനസ്സിലാക്കി മാന്യമായ രൂപത്തിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് അത്തരത്തിലുള്ള പ്രതിസന്ധികൾ അതിജയിക്കുവാൻ കഴിയും. അള്ളാഹുവിൻ്റെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ ജീവിക്കും. എല്ലാം റബ്ബിൻ്റെ തീരുമാനമാണ്, അതുകൊണ്ടുതന്നെ അവൻ്റെ കൽപ്പനകൾ ഞാൻ നെഞ്ചേറ്റണമെന്ന് അവൻ തീരുമാനിക്കും. പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലുമൊക്കെ ഈ ലോകത്തുള്ള പ്രതിസന്ധി മാത്രമാണിത്. ഈ ലോകമെന്ന് പറഞ്ഞാൽ പരീക്ഷണത്തിൻ്റെ ലോകമാണ്. എനിക്ക് ഞാനൊരു സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ വന്നത് എന്ന് അവൻ ചിന്തിക്കും. അപ്പോൾ അവൻ ആത്മഹത്യയിൽ നിന്ന് വേറിട്ട് നിൽക്കും. പല ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നലുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ പോലും ഇല്ല, ഞാനത് ചെയ്യില്ല.

0: റേഡിയോ വൈബ്സിൽ നമ്മൾ സാധാരണയായിട്ട് ഓരോ ദിവസവും പിന്നെ വ്യത്യസ്തമായ എന്നാൽ നമുക്ക് ഒരു പക്ഷേ നമ്മൾ അശ്രദ്ധരായി പോകുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് പറയാൻ കഴിയും. കാരണം ഈ മോർണിംഗ് ഷോ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ അധികം റേഡിയോയുമായിട്ടൊരു ബന്ധം ചിലപ്പോൾ നമുക്ക് ഉണ്ടാകാത്തൊരവസ്ഥയുണ്ട്. എന്നാൽ ഈ ഒരു സമയത്തെ വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന ആളുകളുമുണ്ട്. ഏതായിരുന്നാലും റേഡിയോ വൈബ്സിൻ്റെ സമയത്ത് നമുക്ക് ഒട്ടനവധി പ്രോഗ്രാമുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തു വെക്കാൻ സാധ്യമാകുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നാം കേട്ടത് സ്വരമാണ്. അക്കസയിലെ മുറ്റത്ത് എന്ന് തുടങ്ങുന്ന ഈ ഒരു സ്വരം ആലപിച്ചിട്ടുള്ളത് ഷെരീഫ് വാളംകുളമാണ്.
1: റേഡിയോ വൈബ്സിൽ ഇനി നമ്മൾ പോകുന്നത് ആരോഗ്യ വിചാരത്തിലേക്കാണ്. വിശ്വാസി അവൻ്റെ ഈമാൻ മുറുകെ പിടിക്കുന്നതോടൊപ്പം തന്നെ അവൻ്റെ ആരോഗ്യവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരോഗ്യമുള്ള വിശ്വാസിയാണ് ആരോഗ്യമില്ലാത്ത വിശ്വാസിയേക്കാൾ ഉത്തമൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ആരോഗ്യ വിചാരത്തിൽ ചെവിയും ആരോഗ്യ പ്രശ്നങ്ങളും എന്ന വിഷയത്തിലാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മുടെ പങ്കുചേരുന്നത് ഡോക്ടർ ആദിൽ മുഹമ്മദ്. അദ്ദേഹം ENT സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ സൗദി അറേബ്യയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ PCOD പ്രതിനിധിയായി നസറുല്ലാ സലാഹിയുമുണ്ട്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതമാകുന്നു. ഇന്നത്തെ പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിൽ നമ്മളോടൊപ്പമുള്ള അതിഥി ആലപ്പുഴ ഹരിപ്പാടിലെ കെയർക്രാഫ്റ്റ് ഹോസ്പിറ്റലിലെ ENT സർജൻ ബഹുമാനനായ ഡോക്ടർ ആദിൽ മുഹമ്മദ് സാറാണ്. അദ്ദേഹത്തെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് വിനയ പുരസ്സരം സ്വാഗതമാകുന്നു. സർ, പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ENT കൺസൾട്ടൻ്റ് അഥവാ ENT സർജൻ, ഈയൊരു ഭാഗം പ്രത്യേകിച്ച് മറ്റുള്ള ഏരിയകളിൽ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ അല്ലെങ്കിൽ പരിചയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഒന്നുകൂടെ ശ്രദ്ധയോടുകൂടെ പരിചരിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഉടലിൻ്റെ മുകളിലുള്ള ഭാഗം എന്ന് പറയുന്നത്. ശരിക്ക് ചെവി, മൂക്ക്, തൊണ്ട നന്നായി പരിചരിക്കുകയും അതോടൊപ്പം ശ്രദ്ധിക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ കൂടുതൽ പരിക്കുകൾ വരാവുന്ന അല്ലെങ്കിൽ കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാകാവുന്ന

0: ഏരിയ കൂടിയാണ്. അപ്പം എന്തായാലും ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പേ സാറെ ഒന്ന് ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് സ്വയം പരിചയപ്പെടുത്താം.
1: എൻ്റെ പേര് ആദിൽ മുഹമ്മദ്. ഞാൻ ആലപ്പുഴയിലാണ് ഇപ്പം താമസിക്കുന്നത്. എൻ്റെ MBBSഉം PG MS ENDയും ഞാൻ ഡൽഹി എയിംസിൽ നിന്നാണ് പൂർത്തിയാക്കിയത്. അതിനുശേഷം എയിംസ് ഡൽഹിയിലും ഭോപ്പാലിലൊക്കെ ആയിട്ട് സീനിയർ റെസിഡൻ്റായി വർക്ക് ചെയ്തു. ഇടയിലൂടെ റോയൽ കോളേജ് ഓഫ് സർജൻ ലണ്ടനിലുള്ള അവിടുത്തെ എക്സാം ക്ലിയർ ചെയ്തു. ഇപ്പം ഫാമിലി കാരണങ്ങളൊക്കെ കൊണ്ട് ആലപ്പുഴയിൽ തൽക്കാലം ജോലി നോക്കുകയാണ്. ഹരിപ്പാടാണ് വർക്ക് ചെയ്യുന്നത്. താമസം
0: കുടുംബം
1: വൈഫ്, രണ്ട് മക്കള്, വാപ്പ ഉമ്മ, വാപ്പുമ്മ വീട്ടിലുള്ളത്.
0: വൈഫ് ആലപ്പുഴയാണ് ഇപ്പൊ താമസിക്കുന്നത് പറഞ്ഞാല് ശരിക്കും ആലപ്പുഴക്കാരനല്ല.
1: ശരിക്കും ഞങ്ങൾ നേരത്തെ കൊല്ലത്തായിരുന്നു. വാപ്പാടെ സ്ഥലം ആലപ്പുഴ ജില്ല, കൊല്ലം ജില്ലയുടെ ബോർഡറായിട്ട് ഓച്ചിറ ചൂനാട് എന്ന് പറയുന്ന ഇരിപ്പിക്കുളം, അവിടെയാണ് വാപ്പാടെ സ്ഥലം. ഞങ്ങൾ താമസമൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചതൊക്കെ കൊല്ലത്തായിരുന്നു. പിന്നെ ഇപ്പം വൈഫ് ആലപ്പുഴയിൽ മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണ്. അവിടെ PG കഴിഞ്ഞ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം തൽക്കാലത്തേക്ക് ആലപ്പുഴ
0: താമസം. ഏതായാലും നമ്മൾ നേരെ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഇപ്പം ഈ ENT വിഭാഗം പൊതുവെ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുകയും എന്നാൽ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു ഏരിയയാണ് സത്യം പറഞ്ഞാൽ. കാരണം പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് വരുമ്പോൾ വരാം. എന്തൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഈ ENT വിഭാഗത്തിൽ ഉണ്ടാകാവുന്ന പൊതുവെ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
1: ENT എന്ന് പറയുമ്പോൾ ഇയർ നോസ് ത്രോട്ട്, കണ്ണുൾപ്പെടത്തില്ല. അപ്പം ഇയർ നോസ് ത്രോട്ട് എന്ന് പറയുന്നത് ഒരു സെൻസറി ഓർഗൻ, അതായത് നമ്മുടെ സെൻസേഷനകത്തേക്ക് പോകുന്ന ഒന്ന് കേൾവി, ഒന്ന് മണം, ടേസ്റ്റ്, അങ്ങനെയുള്ള, പിന്നെ നമ്മുടെ സൗണ്ട് ബോക്സ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള മെയിനായിട്ടുള്ള കുറച്ച് ആണ് ഈ ചുരുങ്ങിയ ഒരു ഏരിയയിലുള്ളിൽ ഉള്ളത്. ചെവി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളായിട്ടാണ് കൂടുതലും പേഷ്യൻസ് വരുന്നത്. അതുകൂടാതെ മൂക്കിൻ്റെ പ്രശ്നങ്ങളും തൊണ്ടയുടെ പ്രശ്നങ്ങൾ, സൗണ്ട് പ്രശ്നങ്ങൾ, പിന്നെ നമ്മുടെ നാട്ടിൽ കൂടുതൽ മൈഗ്രെയിൻ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ്, ബാലൻസ് സംബന്ധമായുള്ള, ഇയർ ബാലൻസ് സംബന്ധമായ രോഗങ്ങൾ.
0: അപ്പം സർ, ഈ ചെവിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ മിക്കവാറും ചെറിയ കുട്ടികൾക്ക് കൂടുതലും നമ്മൾ അവിടുന്നാണ് ഒരു പരിരക്ഷ എന്നുള്ള നിലക്ക് ശ്രദ്ധിക്കുമ്പോൾ കുട്ടികളുടെ ചില സമയത്ത് വല്ലാണ്ട് കരയുക, ചെവി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കരയുന്നൊരവസ്ഥ, ഇതിനൊക്കെ ശരിക്കും നീരുദോഷം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും എന്താണ് ശരിക്കും അതിൻ്റെ ഒരു പ്രശ്നമുണ്ടാവാറുള്ളത്?
1: കുട്ടികൾക്ക് പനി വരുന്ന സമയത്താണ് കൂടുതലായിട്ട് ചെവി വേദന കാണപ്പെടുന്നത്. ചെവി വേദന കുട്ടികളിൽ കാണുന്നതിൻ്റെ ഏറ്റവും രണ്ട് മെയിൻ കാരണം, ഒന്ന് ഈ പനി സംബന്ധമായി ഉണ്ടാകുന്നതും പിന്നെ ഒന്ന് ഇയർ വാക്സ് സംബന്ധമായിട്ടുണ്ടാകുന്നത്. അപ്പോൾ ചെവിയിൽ ചെപ്പി അടയുക, അല്ലെങ്കിൽ വാക്സ് അടഞ്ഞിട്ടുണ്ടാവുന്ന വേദന ഒരു കാരണമാണ്. ഇപ്പം എല്ലാ ചെവി വേദന അതല്ല, പനി സംബന്ധമായിട്ട് ഉണ്ടാവും. അതായത് നമ്മുടെ ചെവിയും മൂക്കും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബുണ്ട്, യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയും. അപ്പോൾ അത് അതിന് ചുറ്റും പനി വരുന്ന സമയത്ത് മൂക്കിലോ തൊണ്ടയിലോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പം ചെവിയുടെ ഉള്ളിൽ ഈ ട്യൂബ് അടയുകയും അതല്ലെങ്കിൽ ഉള്ളിൽ ചെവിയുടെ ഉള്ളിൽ നീർക്കെട്ടുണ്ടാക്കും, ഫ്ലൂയിഡ് കളക്ട് വരാം. അപ്പോൾ അവിടെ പനി വരുന്ന ഇൻഫ്ലമേഷൻ കൂടിയിട്ട്, അതായത് ചെവിക്ക് മൂന്ന് വശമാണുള്ളത്, പുറമേ ഉള്ള ഒരു കനാൽ, ചെവിയുടെ നമ്മുടെ സൗണ്ട് അകത്തേക്ക് പോകുന്നൊരു വഴി, പിന്നെ ചെവിയുടെ പാട, അതിനുശേഷം എല്ലുകൾ, പിന്നെയാണ് ചെവിയുടെ കേൾക്കുന്ന മെഷീൻ, കോക്ലിയ എന്ന് പറയുന്ന മെഷീൻ വരുന്നത്. അവിടെ ഇയർ ബാലൻസിൻ്റെ മെഷീനും KLD മെഷീനും അടുത്ത് ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എല്ലുകൾ നിൽക്കുന്ന പാടയ്ക്കും അതിൻ്റെ ഉള്ളിലുള്ള വശത്തിൻ്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്, അതിനാണ് മിഡിൽ ഇയർ അല്ലെങ്കിൽ മധ്യഭാഗം എന്ന് പറയുന്നത്. അപ്പം അവിടെ ഫ്ലൂയിഡ് അല്ലെങ്കിൽ കളക്ഷൻ ഉണ്ടാവും ഇൻഫെക്ഷൻ കാരണവും, അതെല്ലാം ഈ ട്യൂബ് ബ്ലോക്ക് ആവുന്നത് കാരണമൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടാണ് പൊതുവെ കുട്ടികൾക്ക് പനി സംബന്ധമായി ഉണ്ടാവുന്ന വേദനകളും കാര്യങ്ങളും ഉണ്ടാവുന്നത്.
0: അതിനുള്ള പരിഹാരം ശരിക്ക്
1: അത് പനിയെ ചികിത്സിക്കുക എന്നുള്ളതാണ് അതിന് മെയിൻ ആയിട്ട്.
0: സ്വാഭാവികമായിട്ട്
1: മാറും, പിന്നെ അതിനൊന്ന് പെട്ടെന്ന് മാറാനായിട്ട് ചെറിയ രീതിയിലുള്ള മൂക്കിലെ തുള്ളിമരുന്നും. പൊതുവേ എല്ലാവരും ചെവി വേദന വരുമ്പം ചെവിയിൽ തുള്ളിമരുന്നിനാണ് വരിക. പക്ഷേ എല്ലാ ചെവി വേദനയ്ക്ക് നമ്മൾ തുള്ളിമരുന്ന് ചെവിയിൽ കൊടുക്കണമെന്നില്ല. ചെറിയൊരു വേദന കുറയാനുള്ള തുള്ളിമരുന്നുകൾ ഉണ്ട്, എന്നാൽ പോലും നമ്മൾ ഇങ്ങനെയുള്ള ചെവി വേദന നമ്മള് മൂക്കിലൂടെ തുള്ളിമരുന്ന് കൊടുക്കുകയും സിറപ്പ് കൊടുക്കുകയൊക്കെയാണ്.
0: ശരിക്കും ചെവിയും മൂക്കും കണക്ട്,
1: ചെവിയും മൂക്കും അത് കണക്റ്റഡ് ആണ്. യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയുന്ന ഒരു ട്യൂബ് ഉണ്ട്, മൂക്കിന്റെ ഏറ്റവും പിൻവശം തൊണ്ടയുടെ ഏറ്റവും മുൾവശവും ചേരുന്ന ഒരു ഏരിയ ഉണ്ട്, നേസോഫാരിങ്സ് എന്ന് പറയും. അപ്പൊ അവിടെ ഈ ഒരു ട്യൂബ് ഓപ്പൺ ആവുന്ന ഏരിയ ആണ്, അത് ചെവിയുടെ ഉൾവശത്തേക്ക് ഉള്ള എയർ സർക്കുലേഷൻ അതുവഴിയാണ് നടക്കുന്നത്. ഇപ്പം ഈ ഫ്ലൈറ്റിൽ യാത്രയൊക്കെ ചെയ്ത ആൾക്കാർക്ക് അറിയാം, നമ്മളൊരു ഒരു അല്ലെങ്കിൽ ഒരു
0: ഹിൽ സമയത്തേക്ക് വേദന വരും,
1: പൊങ്ങുന്ന സമയത്തോ അതല്ലെങ്കിൽ നമ്മൾ ഹിൽ സ്റ്റേഷൻ കയറുക. അപ്പം ആ ഒരു പ്രഷർ ഡിഫറൻസ് വരുമ്പം ഈ മൂക്കടച്ച് പിടിച്ച് വായിലൂടെ ശ്വാസമൊക്കെ നിറച്ച് നമ്മൾ ഇങ്ങനെ വായിൽ കയറി നിറയ്ക്കാനൊക്കെ പറയും, അല്ലെങ്കിൽ ഫ്ലൈറ്റിലാണെങ്കിലും നമ്മൾ മുട്ടായി ചവയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു പ്രഷർ ഡിഫറൻസ് മെയിൻറ്റെയിൻ ആകുമ്പോൾ ചെവി ആ കൊട്ടി അടച്ച അവസ്ഥയൊക്കെ ഒന്ന്
0: മാറ്റിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആ ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് പലരും ചെയ്യുന്നത്. വേദന ഉണ്ടാവാനുള്ള കാരണം ആ ഒരു
1: വേദനയുള്ള കാരണം അവിടെ നീർക്കെട്ട് പനി വരുന്ന സമയത്ത് അവിടെ ഒക്കെ ഇൻഫ്ലുവൻസ്.
0: ഈ ഫ്ലൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ
1: അതുണ്ടാവും. അവിടെ ആ പ്രഷർ ഡിഫറൻസ് കൂടി അവിടെ ഉള്ള പ്രഷർ വേരിയേഷൻ വരുമ്പം അവിടെ പ്രഷർ കൂടുമ്പോഴാണ് പൊതുവെ വേദന വരുന്നത്.
0: അത് സ്വാഭാവികമായിട്ടും പിന്നെ നമ്മൾ ഇറങ്ങുന്ന സമയത്തേക്ക് അത് മാറും.
1: അത് മാറാറുണ്ട്. ഇനി ചെവിയിൽ എന്തെങ്കിലും ഈ ഇത് യാത്ര സംബന്ധമായ ചെവിയും ഈ നീർക്കെട്ട് പോലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറച്ച് ദിവസത്തേക്ക് അടച്ചിലും വേദനയും സാധ്യത. അപ്പം നമ്മൾ മരുന്ന് കൊടുത്ത് അതിന്
0: ശരിക്കും സ്വാഭാവികമായിട്ടും ഇപ്പം ചെവിക്ക് ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ ചെവിയിൽ ഉണ്ടാകാവുന്ന പരിക്കുകൾ എന്തൊക്കെയായിട്ടാണ് നമുക്ക്?
1: ചെവിയിൽ പൊതുവെ നമ്മളെ കേരളത്തിലെ പോപ്പുലേഷനിൽ വളരെയധികം കാണാത്തത് എന്നാൽ വളരെ കോമൺ ആണ്, ഉണ്ട് ഇല്ല എന്നല്ല, പക്ഷെ ഇന്നത്തെ ഒരു സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഒക്കെ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയൊക്കെ മാറിയത് കൊണ്ടാകാം. പക്ഷെ നോർത്ത് ഞാൻ പഠിച്ചതും കൂടുതൽ പ്രാക്ടീസ് ചെയ്തതും ഡൽഹി ഭോപ്പാൽ ഏരിയയിലാണ്. അപ്പം അവിടെയൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇതാണ് ചെവിയിൽ നിന്ന് പഴുപ്പ് വരിക, അങ്ങനെയുള്ള സംഭവമാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുക. കേരളത്തിൽ അത്രയും കോമൺ അല്ല എന്നാലും ഉണ്ട്. അപ്പോൾ ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നതിനൊക്കെ കുറേ കാരണങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ടുള്ളത് ഈ പാടയിൽ പൊട്ടലുണ്ടാവലും അതിൻ്റെ ഉള്ളിൽ
0: വെറുതെ പൊട്ടലുണ്ടാവും. അതായത് ഇപ്പോൾ ഈ കുട്ടികളിൽ തന്നെ നമ്മളിപ്പം ഒരു സ്കൂൾ പ്രായത്തിലൊക്കെ ഉള്ള കുട്ടികളിലാണ് കൂടുതലും ഇങ്ങനൊരു വിഷയം കാണാറുള്ളത്, ഈ പഴുപ്പ് പൊട്ടലുണ്ടാവുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് പൊട്ടണയാണോ അതോ?
1: അതായത് ഈ നമ്പറല്ലോ, ചെവിയിലുള്ളിൽ പ്രഷർ കൂടുക, അപ്പോൾ പ്രഷർ വർദ്ധിക്കുന്ന സമയത്ത് പാട അവിടെ അവിടെ പൊട്ടിയിട്ട് പഴുപ്പ് പുറത്തേക്ക് വരാം. അതൊരു ചെറിയൊരു ഇൻഫെക്ഷൻ വന്നതുകൊണ്ട്, ഒരു പനി സംബന്ധമായ ഒരു ഇൻഫെക്ഷൻ വന്നതുകൊണ്ടാണെങ്കിൽ അതുകൊണ്ട് അതിനെ സോൾവ് ആവും, ആ തലത്താനം അടഞ്ഞ് ഓക്കെ ആവും. ഇത് റിക്കറന്റ് ആയിട്ട് വരികയും അല്ലെങ്കിൽ മൂക്ക് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ എപ്പോഴും എപ്പോഴും ജലദോഷ പനി ഇങ്ങനെ പെർസിസ്റ്റന്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ചെവിയിൽ ഇൻഫെക്ഷൻ സ്ഥിരമായി നിൽക്കുകയും അതുപോലെ തന്നെ ഉള്ളിൽ ബാക്ടീരിയ കോളനൈസ് ചെയ്യുകയും അവിടെ നിന്ന് പഴുപ്പ് ഇങ്ങനെ സ്ഥിരമായി. അപ്പോൾ അത് ആദ്യം തന്നെ ചികിത്സിച്ച് കഴിഞ്ഞാൽ അത് അപ്പോഴത്തന്നെ അങ്ങ് പൊതുവെ കേരളത്തിൽ അതുകൊണ്ടാണ് കുറേയൊക്കെ വ്യത്യാസം വരുന്നത്. പിന്നെ മൂക്ക് സംബന്ധമായുള്ള രോഗങ്ങൾ, ഇപ്പം കുട്ടിക്കാലത്തുള്ള അഡിനോയിഡ് അങ്ങനെയൊക്കെയുള്ള മൂക്കിലെ ദശ എന്നൊക്കെ പറയുന്നത്, അതൊക്കെ നേരത്തെ കണ്ട് നമ്മുടെ നാട്ടിൽ ചികിത്സ എടുക്കുന്നത് കൊണ്ടായിരിക്കണം കൂടുതലും ചെവിയുടെ പ്രശ്നങ്ങളും പൊതുവെ കുറവാണ്.
0: കേരളത്തിൽ കുറവാണ്,
1: കൂടുതൽ കുറവാണ്. കുട്ടികളിൽ പനി വരുമ്പോൾ ഈ നീർക്കെട്ടുണ്ടാവുകയും ഉള്ളിലെ പഴുപ്പ് പാടയിൽ പൊട്ടി പുറത്തേക്ക് വരികയും അത് കണ്ടിന്യൂസ് ആയിട്ട് അതിനെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അതങ്ങനെ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുമ്പം ഈ നമ്പറിലോ പാടെ തന്നെത്താനെ അടഞ്ഞു പോകുന്നു. അത് അടഞ്ഞു പോവാതെ അത് സ്ഥിരമായിട്ട് ആ ഒരു പ്രഷർ റിലീസിംഗ് മെക്കാനിസം ആയിട്ട് അത് ഓപ്പൺ ആയിരിക്കുന്നത് പോലാണ് അതിൻ്റെ കാണപ്പെടുന്നത്. പിന്നെ ഇത് കൂടാതെ മറ്റൊരു ഇതാണ് എല്ല് ദ്രവിക്കുന്ന അസുഖമുണ്ട് ചെവിയുടെ, അപ്പം അതിനകത്തും പഴുപ്പ് വരാറുണ്ട്.
0: ചെവിക്കുള്ളിലെ
1: ചെവിയിലെ, അതായത് നമ്മുടെ കേൾവി ചെവിക്ക് മൂന്ന് വിഷമാണുള്ളത്. ഏറ്റവും പുറമെയുള്ള എക്സ്റ്റേണൽ ഇയർ അല്ലെങ്കിൽ ഏറ്റവും പുറമെയുള്ള വിഷം, അവിടുന്ന് സൗണ്ട് നമ്മുടെ പാടയിലെത്തുന്നു. പാടയിൽ മൂന്ന് എല്ലുകളുണ്ട്, മലയസിംഗ സ്റ്റെപ്പ് മൂന്ന് ചെറിയ ചെറിയ എല്ലുകളുണ്ട്. ആ മൂന്നാമത്തെ എല്ലാണ് അത് ഉള്ളിലെ മെഷീനിലേക്ക് ഇത് സൗണ്ട് കൊടുക്കുന്നത്. അപ്പൊ ഈ മൂന്ന് എല്ലുകളും പിന്നെ അതിന് ചുറ്റിനുള്ള എല്ലുകളൊക്കെ ദ്രവിക്കുന്ന അസുഖമുണ്ട്. അങ്ങനെ ഉണ്ടായാലും പഴുപ്പ് വരാം. ഇതൊന്നും അല്ലാതെ ഈ കനാലിലുള്ള ഇൻഫെക്ഷനിലും പഴുപ്പ് വരാറുണ്ട്, അതല്ലാതെ ഫംഗൽ ഇൻഫെക്ഷന് ചില കേസുകളിൽ.
0: ഇപ്പൊ ഈ ചെപ്പിയുടെ കാര്യം പറഞ്ഞില്ല, അതായത് ഈ വാക്സ്, വാക്സ് നിറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ചില ആളുകൾക്ക് ഇതൊരു ഒരു ഒരു പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഒന്നുകിലും ഒരു കമ്പെടുത്തിട്ട് അല്ലെങ്കിൽ ബഡ്സ് എടുത്തിട്ട് അത് തോണ്ടി വൃത്തിയാക്കാനുള്ളൊരു, അതിനെ പുറത്തെടുത്തേക്കാനുള്ളൊരു സംവിധാനം ചെയ്യും. അപ്പോഴുണ്ടാകുന്ന ഒരു ഒന്നുകിൽ ഇൻഫെക്ഷനോ അതല്ലെങ്കിൽ പരിക്കുകളോ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നുള്ളത്?
1: അതെ, ചെവിയുടെ തൊലി എന്ന് പറഞ്ഞാൽ വളരെ നേർന്നതാണ്. അപ്പോൾ അവിടെ കുറേ ഹെയർ, അതായത് ചെവിയുടെ വഴി ഞാൻ പറഞ്ഞല്ലോ പാട വരെയുള്ള വശം, അതാണ് എക്സ്റ്റേണൽ ഇയർ. അതിൻ്റെ ഏറ്റവും പുറമെയുള്ള വശത്താണ് ഹെയർ ഫോളിക്കിൾസ്, ഈ രോമകൂപങ്ങൾ. അതുപോലെ തന്നെ അവിടെ ഒരു മോഡിഫൈഡ് നമ്മുടെ വിയർപ്പ് ഗ്രന്ഥികൾ എന്ന് പറയുന്ന പോലെ ഗ്രന്ഥികളും ഉണ്ട്. അപ്പം അതിൽ നിന്നുള്ള സെക്രീഷൻ, പിന്നെ നമ്മുടെ എല്ലാ ദിവസവും തൊലിയിൽ നിന്ന് ചെറിയ അംശം പൊഴിഞ്ഞു പൊഴിഞ്ഞ് പോകുന്നത് നമ്മൾ കാണുന്നില്ല എന്നുള്ളൂ. അതുപോലെ അവിടെ നിന്നും അങ്ങനെ പൊഴിഞ്ഞു പോകാറുണ്ട്. ചില ആളുകൾക്ക് ഈ ചെപ്പ് ഉണ്ടാകുന്നതിൻ്റെ റേറ്റ് സ്പീഡ് കൂടുതലായിരിക്കും. അപ്പം അവർക്ക് അതിങ്ങനെ അടിഞ്ഞു കൂടുകയും അത് പുറം തള്ളപ്പെടാതെ അവിടെ അക്യുമുലേറ്റ് ചെയ്യും, അത് അവിടെ കെട്ടി നിൽക്കുകയും ചെയ്യും.
0: സ്വാഭാവികമായിട്ട് പുറന്തള്ളും,
1: മിക്ക ആൾക്കാർക്കും പുറന്തള്ളപ്പെടും, തന്നെത്താനെ പോകും. ഒരു ചെറിയ അംശമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ പച്ചക്ക് ഇടുമ്പോഴേക്കും വരാറുണ്ട്. പക്ഷെ പൊതുവെ പ്രശ്നം പറ്റുന്നതെന്ന് വെച്ചാൽ ഇത് ചെവി ചെപ്പി കെട്ടുക അല്ലെങ്കിൽ അത് അടിഞ്ഞു കൂടു കഴിയുമ്പം നമ്മൾ അവിടെ നന്നായിട്ട് ബഡ്സിട്ട് അമക്കുക. ചിലർ ചൊറിച്ചിൽ കാരണം നല്ല ബഡ്സ് അമക്കുകയോ ചെവി തോണ്ടിയിട്ട് നല്ലപോലെ സ്ക്രാച്ച് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇൻഫെക്ഷനിലേക്ക് പോകും.
0: പാട പൊട്ടുന്നതിലേക്ക്,
1: പാട കുറച്ചും കൂടി ഉള്ളിലേക്കാണ്. അത് ഉണ്ടാകാം. ഇപ്പൊ ഒരാൾ ചെവിയിൽ പഠിച്ചിട്ട് സമയത്ത് വേറെ ആൾ വന്ന് തട്ടുക, കുട്ടികൾ വന്ന് അടിക്കുക, അങ്ങനെയൊക്കെ സംഭവിച്ച് കുറെ കുട്ടികൾ ആൾക്കാർ വരാറുണ്ട്. അപ്പം അത് അല്ലാതെ പൊതുവെ ചെവി തോണ്ടി ഇട്ടത് കൊണ്ട് അങ്ങനെ പഴ പൊട്ടി കാണലില്ല, ഉണ്ട് ഇല്ല എന്നല്ല, എന്നാൽ പോലും അത് കുറവാണ്. കൂടുതലായിട്ട് പാട് ഇയർ കനാൽ ഇൻഫെക്ഷൻ ആണ് ഈ ബഡ്സ് ഇട്ടത് കൊണ്ടോ അതല്ലെങ്കിൽ ചെവി തോണ്ടി ഇട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പൊ അതിന് നമ്മൾ പറയാ കുറച്ചംശമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ബഡ്സിൽ
0: പോരും.
1: കൂടുതലുള്ള ആൾക്കാർ ഒരിക്കലും ബഡ്സ് ഇടരുത്. അതായത് ചെവി വാക്സ് കെട്ടുന്ന അല്ലെങ്കിൽ ചെപ്പി കെട്ടുന്ന അസുഖങ്ങളുള്ള ആൾക്കാർ ബഡ്സ് ഇട്ട് കഴിഞ്ഞാൽ അതിനെ തള്ളി ഉള്ളിലേക്ക് നീക്കും.
0: അപ്പൊ
1: ഏറ്റവും പുറമേ ഉള്ള വശത്താണല്ലോ ഈ വാക്സ് ഉണ്ടാകുന്നത്. അത് എവിടുന്ന് വാക്സ് എടുക്കാൻ നമുക്ക് എളുപ്പമാണ്. ഇതിന്റെ ഉള്ളിലേക്കുള്ള പാടയോടടുത്തോട്ടുള്ള വശത്തേക്ക് വാക്സ് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുക, അത് ബഡ്സ് ഇട്ടത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് തള്ളി നീക്കിയതായിരിക്കും. അത് പിന്നെ ഒരിക്കലും അത് പുറം തള്ളപ്പെടില്ല. ഓക്കെ, അപ്പൊ കാരണം അവിടെ അങ്ങോട്ട് പുറം തള്ളാനുള്ള ഒരു മെക്കാനിസം ഇല്ല. ചെവിയുടെ ഷെയ്പ്പ് അങ്ങനത്തെ ഒരു രീതിയിലാണ് ഘടന. അപ്പൊ അത് നമ്മൾ ക്ലീൻ ചെയ്യിക്കുക തന്നെ വേണം. പിന്നെ ചില ആൾക്കാർക്ക് അടയുന്ന അസുഖമുള്ള ആൾക്കാർക്ക് ആറുമാസം മിനിമം അല്ലെങ്കിൽ 3 മാസം 6 മാസത്തിലൊക്കെ ഒന്ന് ചെവി ക്ലീൻ ചെയ്യിക്കേണ്ട ആവശ്യം വരാറുണ്ട്.
0: അത് ഈ ക്ലീൻ ചെയ്യിക്കുക എന്ന് പറയുമ്പോൾ അത് തോണ്ടിയെടുക്കുകയാണോ അതോ അതല്ല മരുന്ന്?
1: അത് കട്ടിയായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ അലിയിക്കാനുള്ള മരുന്ന് കൊടുക്കും, എന്നിട്ട് അതിന് ശേഷം നമ്മളത് ക്ലീൻ ചെയ്യും. അതിന് കുറേ മെത്തേഡുണ്ട്. സക്ഷം വെച്ച് വലിച്ചെടുക്കാറുണ്ട്, വെള്ളം ചീറ്റിച്ച് ചെയ്യാറുണ്ട്.
0: അപ്പൊ ഈ പാട പൊട്ടലുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞല്ലോ. ഹലോ, ഒന്നാമത് ഈ പഴുപ്പ് വന്നിട്ട് അകത്തുനിന്ന് പഴുപ്പ് വന്നിട്ട് പൊട്ടുകയോ അതല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ബഡ്സോ മറ്റോ ഇട്ടിട്ട് പൊട്ടുകയോ ചെയ്യുകയാണെങ്കിൽ അതിന് വല്ല പ്രതിവിധികളുണ്ടോ, അതല്ലെങ്കിൽ അത് ചികിത്സയിൽ എന്തെങ്കിലും?
1: അതായത് പാട പൊട്ടുന്നതിന് മെയിനായിട്ട് രണ്ട് കാരണം. ഒന്ന് ട്രോമാറ്റിക്, അതായത് എന്തെങ്കിലും കൊണ്ട് എന്തെങ്കിലും ഒരു സാധനം കുത്തിക്കയറിയതുകൊണ്ട് പൊട്ടുക, അതല്ലെങ്കിൽ ഒരു ചെകിടത്തടി കിട്ടുകയോ അല്ലെങ്കിൽ ഒരു സ്ലാപ്പ് അങ്ങനെയുള്ള ഇഞ്ചുറി എന്തെങ്കിലും ഒരു അപകടത്തിൽ പെട്ടത് കൊണ്ടൊക്കെ പൊട്ടലുണ്ടാവാം. ടൈറ്റായിട്ടൊരു ചെവിക്കലടി കിട്ടുക എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഒരു അടി കിട്ടുന്ന സമയത്ത് ഉണ്ടാവുന്ന പൊട്ടലുകളുണ്ട്. അത് മറ്റേ പൊട്ടലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ പൊതുവേ അങ്ങനെ മരുന്നുകളൊന്നും ആവശ്യം വരാറില്ല. മരുന്നുകൾ എന്ന് പറഞ്ഞാൽ ചെവി തുള്ളി മരുന്നും കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല. ചെവി ക്ലീൻ ആണോ നോക്കും, ഓക്കെ ആണെന്ന് കണ്ടാൽ പൊതുവേ നമ്മൾ ഇൻഫെക്ഷൻ തോന്നുകയാണെങ്കിൽ മാത്രം ഡ്രോപ്പുകളും കാര്യങ്ങളും കൊടുക്കും. മെയിനായിട്ട് പറയാം, വെള്ളം കയറാതെ സൂക്ഷിക്കണമെന്നാണ് അതിന് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്.
0: ചെവിയിൽ വെള്ളം സ്വാഭാവികമായിട്ട്
1: തന്നെത്താനെ കൂടിക്കോളും. അതിന്റെ മുകളിലുള്ള പാട പയ്യെ പയ്യെ അത് മൈഗ്രേറ്റ് ചെയ്ത് വന്ന് അത് തന്നെത്താനെ കൂടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ നമ്മൾ ഇപ്പം ഒരാൾ ചെവി പാട പൊട്ടിയിട്ട് നമ്മളത് വന്നാൽ ഒരിക്കലും നാളെ സർജറി ചെയ്യണമെന്ന് നമ്മൾ പറയത്തില്ല. അത് നമ്മൾ 6 മാസത്തോളം വെയിറ്റ് ചെയ്യും.
0: പൊതുവെ
1: ഇനി മറ്റൊരു ഗ്രൂപ്പ് വരുന്നതാണ് ഈ ചെവിയിൽ ഹോൾ, പാടയ്ക്ക് ഹോൾ എന്ന് പറയുന്നത്. അതിന്റെ കാരണം തന്നെ ഈ ഇൻഫെക്ഷൻ ആദ്യം ഉണ്ടായി, ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും. അത് നമ്മൾ പിന്നെയും പിന്നെയും ഇൻഫെക്ഷൻ വരുമ്പോൾ ആ ചെവിയിലൊരു എന്താ പറയുന്നത്, ഈ ഇൻഫെക്ഷൻ പുറത്തേക്ക് പോകാനായിട്ട് ഒരു വഴിയായിട്ട് ചെവി അതിനെ മാറ്റിയെടുക്കും. അപ്പൊ ആ ഹോള് സ്ഥിരമായിട്ട് അവിടെ നിൽക്കും. അതിനെയാണ് സ്ഥിരമായിട്ട് ചെവിയിൽ പഴുപ്പ് വരുന്ന ആൾക്കാർക്കാണ് ഈ ഹോൾ അടയാതിരിക്കുക.
0: ഓക്കെ,
1: അതിന്റെ അതായത് ഒരു എപ്പിത്തീലിയം, അതായത് അതിന്റെ തൊലി മുന്നോട്ടേക്കുള്ള സഞ്ചാരം അവിടെ നിർത്തും, എന്നിട്ട് അതിനെ ഒരു ഹോളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും.
0: അപ്പൊ അങ്ങനെയുള്ള കേസിലേക്ക്
1: തള്ളാനായിട്ട് അത് റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻ വരുന്ന കേസുകളിലാണ് അതിങ്ങനെ ഹോളായിട്ട് മാറുക. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ പറയും ഓപ്പറേഷൻ ചെയ്ത് അടയ്ക്കാം. അത് അതായത് വളരെ കുഞ്ഞതൊക്കെ ആണെങ്കിൽ കുറച്ച് നാൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്താലൊക്കെ തന്നെത്താനെ അടയാറുണ്ട്. പിന്നെ ചില
0: പ്രായം,
1: അതായത് എന്റെ പെർഫറേഷൻ ഹോളിന്റെ സൈസിനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുക. അത് കുഞ്ഞതൊക്കെയാണ് ചിലപ്പോൾ തന്നെത്താൻ അടയാറുണ്ട്. പിന്നെ അടുത്ത സ്റ്റെപ്പ് ചെറുതിലും ചിലത് മരുന്ന് വെച്ചിട്ട് നമ്മൾ അതിന്റെ ചെറിയ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലൊന്നും പോകാതെ തന്നെ ചെറിയ മരുന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ അടയുന്നതായി കാണാറുണ്ട്. അങ്ങനെ അടയ്ക്കാറുണ്ട്. പിന്നെ മറ്റൊന്നാണ് ഓപ്പറേഷൻ ചെയ്ത് അടയ്ക്കാനത് ചെറുത്ത് കുറച്ച് വലുതാണെങ്കിൽ ഇങ്ങനെ കൂടാനുള്ള ഒരു ടെൻഡൻസി കുറവായിരിക്കും. അപ്പം നമ്മളത് ഓപ്പറേഷൻ ചെയ്ത് അടയ്ക്കാറുണ്ട്.
0: പാട മാറ്റിവെക്കുന്ന സംവിധാനമുണ്ടോ?
1: മാറ്റിവെക്കുക എന്ന് പറയുമ്പം ശരിക്കും മാറ്റി വെക്കലല്ല, ശരിക്കും അതൊരു ഒരു നമ്മൾ ഈ കുറേ ടെക്നിക്കുണ്ട് പാടയുടെ ഓപ്പറേഷൻ. കുറേ ടെക്നിക്കുണ്ട്. ഒന്ന് നമ്മൾ ഈ ടയറിന്റെ പഞ്ചർ അടയ്ക്കുന്ന പോലെ ഒരു മറ്റൊരു സാധനം വെച്ച് ഈ ഹോളിനെ അടയ്ക്കുക, എന്നിട്ട് ആ അതിനെ ശരീരം ഏറ്റെടുക്കും. അപ്പൊ അത് പുതിയ പാടയായി മാറും. മനസ്സിലായില്ല? അപ്പൊ ഇതിനായിട്ട് നമ്മൾ ചെവിയുടെ ഏറ്റവും മുന്നിലുള്ള ഈ ട്രാഗസ് എന്ന് പറയും, ഇവിടുത്തെ ഒരു വശമുണ്ട്.
0: അപ്പൊ
1: ഇതിൽ നിന്നും എടുക്കാം, അതല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ഇവിടെ ഒരു ചെറിയ മുറിവ് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്നൊരു ഫേഷ്യ, അതായത് ഒരു ടിഷ്യൂ എടുത്തിട്ട് ടിഷ്യൂ എടുത്ത് നമ്മൾ പുതിയ പാടയ്ക്കുള്ള മെറ്റീരിയലായിട്ട് വെച്ച് അതിനെ അവിടെ ഏറ്റെടുപ്പിക്കണം. അതാണ്
0: സ്വാഭാവികമായിട്ടും ശരീരത്തിലേക്ക് അത് ചേരും.
1: അത് ചേരും. അത് ഇൻഫെക്ഷൻ ആവാതെ സക്സസ് ആയിട്ടുള്ള സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാട ഉണ്ടായി മീൻസ് ഏറ്റെടുക്കുക എന്നുള്ളതാണ്, ശരീരത്തിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കുക എന്നുള്ളത്. പിന്നെ ചില അസുഖങ്ങളിൽ പാട മൊത്തത്തിൽ മാറ്റാറുണ്ട്. മാറ്റി വെക്കുക എന്ന് പറയുമ്പം മറ്റേ മുട്ടുമാറ്റി ആർട്ടിഫിഷ്യൽ സാധനമല്ല, അത് അങ്ങനെയുള്ള സ്റ്റഡീസൊക്കെ നടക്കുന്നേ ഉള്ളൂ. അതായത് കേൾവിക്ക് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പാടയും എല്ല് പിന്നെ മെഷീൻ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചെറിയൊരു ഒരു എമൗണ്ട് ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ എമൗണ്ട് കേൾവിക്കുറവ് വരെ ഉണ്ടാവാറുണ്ട്.
0: ഇപ്പോൾ ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുക എന്നുള്ളതൊരു ശരിക്കൊരു അസ്വസ്ഥത ഉള്ള കാര്യം തന്നെയാണ്. എപ്പോഴും അതിൽ പുറത്തുനിന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ബഡ്സ് അങ്ങനെയുള്ള എന്തെങ്കിലും കാരണങ്ങളാലോ, അതല്ലെങ്കിൽ മുങ്ങിക്കുളിയുടെ സമയത്ത് നമ്മൾ അകത്തേക്ക് വെള്ളം ആയിക്കഴിഞ്ഞാൽ, ഇനി കുളിക്കുന്ന സമയത്തൊക്കെ വെള്ളമായി കഴിഞ്ഞാൽ മിക്കവാറും ആളുകൾ വീണ്ടും വെള്ളം ഒഴിച്ചാണ്ട് തിരിച്ചെടുക്കും. അപ്പോൾ അതൊരു പ്രതിവിധിയായിട്ടാണ് പല ആളുകളും കാണാറുള്ളത്. എന്നാലും അതൊരു ഇൻഫെക്ഷനെ അതൊരു പിന്നെ ബാധിക്കാറുണ്ടോ, ഇൻഫെക്ഷൻ അതൊരു പ്രയാസമാണോ എന്നുള്ളതൊന്ന് പിന്നെ പറഞ്ഞാൽ കൊള്ളാം.
1: മുങ്ങിക്കുളിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ വെള്ളം ചെവിയുടെ ഉള്ളിലേക്ക് പോകുന്നതാണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം ചെവിയുടെ പാടയ്ക്ക് ഞാൻ പറഞ്ഞു പൊട്ടലുണ്ടെന്നുണ്ടെങ്കിൽ ചെവിയുടെ ഉള്ളിലേക്ക് വെള്ളം പോയാൽ പിന്നെ ഇത് ഇൻഫെക്ഷനാവും. അപ്പം പാടയ്ക്ക് പൊട്ടലുള്ള ആൾക്കാർക്ക്
0: തീരെ പറ്റില്ല,
1: ഒട്ടും മുങ്ങിക്കുളിക്കാനേ
0: പാടില്ല.
1: പിന്നൊന്ന്, സാധാരണ ഒരാൾ മുങ്ങിക്കുളിച്ചു കഴിഞ്ഞാൽ ചെവിയുടെ ഉള്ളിലേക്ക് പോകുന്ന വെള്ളം അഴുക്ക മോശം വെള്ളമാണ്. പിന്നെ ചെവി വൃത്തിയാൻ വേണ്ടി ബഡ്സും കൂടെ ഉപയോഗിച്ചു. അപ്പം അവിടെ ആ ഒരു സ്കിൻ എന്നുള്ളൊരു ബാരിയർ ബ്രീച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ നമ്മൾ ബഡ്സ് ഇട്ട് തോണ്ടുക അല്ലെങ്കിൽ അങ്ങനെ ഒരു മുറിവുണ്ടാക്കുമ്പോൾ അതിലൂടെ ആ ബാക്ടീരിയ ഉള്ളിലേക്ക് പോകാനും ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഉപയോഗിക്കുന്ന ബഡ്സിനകത്ത് അണുക്കൾ ഉണ്ടാവാം. അപ്പം അതും ഒരു ഇൻഫെക്ഷന് കാരണമാണ്. ഇതൊന്നും ഇല്ലാതെ വെള്ളം ചെവിയിൽ കയറി കഴിഞ്ഞാൽ തന്നെ ഈ മുങ്ങിക്കുളിക്കുമ്പോൾ മെയിനായിട്ട് സംഭവിക്കാതാണ് പൂപ്പലിൻ്റെ ഇൻഫെക്ഷൻ
0: ഉണ്ടാവുക. സംവിധാനം അല്ലെങ്കിൽ
1: അത് ഇപ്പൊ ഈ നീന്താനൊക്കെ പോകുന്ന ആൾക്കാരല്ലേ, പ്രൊഫഷണൽ നീന്താൻ പോകുന്ന ആൾക്കാർ. അപ്പൊ നമ്മള് പല ഒളിമ്പിക്സിന്റെ വേദികളും കാണാൻ പറ്റും. അതായത് ഒളിമ്പിക്സോ അതല്ലെങ്കിൽ മറ്റ് സ്പോർട്സിലൊക്കെ ഇവര് ഈ നീന്തൽ മത്സരം കഴിഞ്ഞ് വന്നിട്ട് ചെവിയിൽ തുള്ളിമരുന്ന് ഒഴിക്കുന്ന കാണാൻ
0: പറ്റും.
1: അപ്പൊ അങ്ങനെ അതിന് തുള്ളിമരുന്നുകളുണ്ട്. അപ്പം അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടുള്ള അത്ലറ്റ്സ് ഒക്കെ,
0: അതുപോലെ തന്നെ ഈ വെള്ളം കയറാതിരിക്കാൻ
1: ഇയർ പ്ലഗ്സ് ഉണ്ട്. അപ്പം ഇയർ പ്ലഗ്സ് വെച്ചിട്ടാണ് ഈവൻ വലിയ എന്താ പറയുന്ന നീന്താൻ പോകുന്ന ആൾക്കാർക്ക്, വലിയ ആൾക്കാരായാലും കുട്ടികളായാലും നമ്മൾ പറയാ പോയി ഇയർബഡ്സ് ഇയർ പ്ലഗ്സ് വെച്ചിട്ടാണ് ഉപയോഗിക്കുക ഇത് എന്താ നീന്താൻ പോകേണ്ടതെന്ന്.
0: അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ മുങ്ങിയിട്ട് സാധനം എടുക്കുന്ന
1: മണൽ വാരാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് കൂടാതെ തന്നെ ഈ പാടയ്ക്ക് പൊട്ടലുള്ള ആൾക്കാർക്ക് ദൈനംദിന മീൻസ് ഡെയിലി കുളിക്കുന്ന സമയത്ത് ചെവിയിൽ വെള്ളം പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ പറയാം, ഒന്നെങ്കിൽ ഇയർ പ്ലഗ് യൂസ് ചെയ്യാൻ പറയും, അതല്ലെങ്കിൽ കോട്ടൺ ഒരു ബോൾ പോലാക്കിയിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയോ വാസലിനോ ഒന്ന് പുരട്ടിയിട്ട് വെക്കാൻ പറയും. കാരണം കോട്ടൺ കുറച്ച് വെള്ളം വലിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അതിനൊന്ന് വാട്ടർ റിപ്ലന്റ് ആക്കാൻ വേണ്ടി വാസലീനോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് പുരട്ടിയിട്ട് ചെവിയിൽ വെക്കാൻ പറയും. അത് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാനാണ് പറയുക. സ്ഥിരമായിട്ട് ഒരേ കോട്ടൺ ഉപയോഗിക്കാതെ നല്ല കോട്ടൺ മാറ്റി മാറ്റി മാറ്റി ഉപയോഗിക്കാനാണ് പൊതുവെ നമ്മൾ അഡ്വൈസ് ചെയ്യാറ്.
0: ഓക്കെ, ഏതായാലും ചെവിയുമായി ബന്ധപ്പെട്ട് ഇ എൻ ടി വിഭാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ ചെവി എന്നുള്ളത്. ആ ചെവിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അതോടൊപ്പം തന്നെ കരുതിയിരിക്കേണ്ടതുമായ ഒരുപാട് വിഷയങ്ങൾ, ചെവിയുമായി ബാധിക്കുന്ന രോഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അൽഹംദുലില്ലാഹ് ഇന്നത്തെ ആരോഗ്യ വിചാരം പ്രോഗ്രാമിൽ നമ്മൾ ചർച്ചക്കെടുത്തു. ഇതിൻ്റെ തുടർച്ചയെന്നോണം ബാക്കി ഭാഗം ഇൻഷാല്ലാഹ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. ഇപ്പോൾ ഈ ഒരു എപ്പിസോഡിൻ്റെ സമയം ഇവിടെ സമാപിക്കുകയാണ്. വീണ്ടും നമുക്ക് ആദിൽ സാറുമായിട്ട് വരാം. അതുവരെ നമുക്കൊരു ബ്രേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം.
2: മാഷാല്ലാ, ആരോഗ്യ വിചാരത്തിൽ നല്ലൊരു വിഷയമാണ് നമ്മൾ ഇന്ന് കേട്ട് കഴിഞ്ഞത്. സാധാരണ നമുക്ക് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലുള്ള അല്ലെങ്കിൽ നമ്മുടെ അറിവിലുള്ള പല ആളുകളുടെയും പല പ്രശ്നങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ കൃത്യമായൊരു പരിഹാരങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചില ആൾ ഡോക്ടറത്തേക്ക് പോകാൻ പറയും, മറ്റു ചിലർ മറ്റു ഡോക്ടർമാരുടെ പേര് പറയും. അങ്ങനെ ചില ഡോക്ടർമാരുടെ അടുത്തേക്ക് പോയി അങ്ങനെ ഒരു പക്ഷേ വേണ്ട രൂപത്തിലൊരു പരിഹാരങ്ങൾ ലഭിക്കാത്ത അവസ്ഥകൾ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ആദ്യം നമ്മുടെ പ്രശ്നത്തെക്കുറിച്ച് അറിയാനും അതിനുള്ള പ്രതിവിധികൾ എങ്ങനെയാണ് നാം സ്വീകരിക്കേണ്ടത് എന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഇത്തരം ഉപകാരപ്പെടുന്ന സംസാരങ്ങളാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ ചെവിയും ആരോഗ്യ പ്രശ്നങ്ങളും എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഡോക്ടർ ആദിൽ മുഹമ്മദും കൂടെ പീസ് റേഡിയോ പ്രതിനിധി നസറുല്ലാ സുലാഹിയും സംസാരിച്ചത്.
3: ജീവിതത്തിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നമ്മൾ അനുഷ്ഠിക്കാനുള്ള പ്രാർത്ഥനകളും ദിക്കറുകളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. 23 വർഷത്തെ ജീവിത കാലഘട്ടം കൊണ്ട് നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭത്തിലും നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചൊല്ലണം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ആ പ്രാർത്ഥനകൾ ജീവിതത്തിൽ തുടർന്ന് കൊണ്ടുപോകുമ്പോഴാണ് വിശ്വാസി അവൻ എപ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്നവനായി മാറുന്നത്. ജീവിതത്തിൽ നമുക്ക് പഠിക്കാനും പുതിയ പ്രാർത്ഥനകൾ പഠിക്കാനും പഠിച്ച പ്രാർത്ഥനകൾ ഒന്ന് ഓർമ്മ പുതുക്കാനും വേണ്ടിയുള്ള പ്രോഗ്രാമാണ് പി സി റേഡിയോ പ്രാർത്ഥനാ പഠനം. ഇന്നത്തെ പി സി റേഡിയോ പ്രാർത്ഥനാ പഠനത്തിൽ പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ എന്ന വിഷയത്തിലെ പ്രാർത്ഥനയാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മോടൊപ്പം അമീർ ഒറ്റപ്പാല പങ്കുചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, പ്രാർത്ഥനാ പഠനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായ നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ള അഞ്ചു നേരത്തെ നമസ്കാരം, അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് പുറപ്പെടുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കേണ്ട വളരെ അർത്ഥവ്യാപ്തിയുള്ള, ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിൽ നമുക്ക് വേണ്ട ഒരു പ്രാർത്ഥനയാണ് പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്കുവിളി കേട്ട് പള്ളിയിലേക്ക് പുറപ്പെട്ടപ്പോൾ ഇപ്രകാരം ചൊല്ലിയതായി ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. ആ പ്രാർത്ഥനയുടെ വചനങ്ങൾ ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫീ ലിസാനി നൂറ വജഅൽ ഫീ സംഇ നൂറ വജഅൽ ഫീ ബസറി നൂറ വജഅൽ മിൻ ഖൽഫി നൂറ വമിൻ അമാമി നൂറ വജഅൽ മിൻ ഫൗഖി നൂറ വമിൻ തഹ്തി നൂറ അല്ലാഹുമ്മ അഅ്തിനി നൂറ. പ്രാർത്ഥനയുടെ ഓരോ പദങ്ങളും ശ്രദ്ധിച്ച് ഉച്ചരിക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ ജഅൽ, അവിടെ ഐനിൻ്റെ ഉച്ചാരണം, അതുപോലെ തന്നെ ഫീ ഖൽബി നൂറ, ഖാഫിൻ്റെ ഉച്ചാരണമൊക്കെ നന്നായി ശ്രദ്ധിക്കുക. വഫീ ലിസാനി നൂറ വജഅൽ ഫീ സംഇ നൂറ, അതേ പ്രകാരം തന്നെ അവിടെയും ഐനിൻ്റെയും തുടർന്ന് വരുന്ന രണ്ട് ഐനുകൾ ആ പദത്തിലുണ്ട്, അത് ശ്രദ്ധിക്കുക. വജഅൽ ഫീ ബസ്വരി നൂറ, അവിടെ സ്വാദിൻ്റെ ഉച്ചാരണം, വജഅൽ ഫീ ബസ്വരി നൂറ വജഅൽ മിൻ ഖൽഫി നൂറ, ഖ എന്നുള്ള അക്ഷരം. വമിൻ അമാമി നൂറ വജഅൽ മിൻ ഫൗഖി നൂറ വമിൻ തഹ്തി നൂറ അല്ലാഹുമ്മ അഅ്തിനി നൂറ, അവിടെയും ഐനിൻ്റെയും ത്വായിൻ്റെയും ഉച്ചാരണം നന്നായി ശ്രദ്ധിക്കുക. അല്ലാഹുവേ, നീ എൻ്റെ ഹൃദയത്തിലും നാവിലും കേൾവിയിലും കാഴ്ചയിലും പിന്നെ മുന്നിലും മുകളിലും താഴെയും പ്രകാശമാക്കണേ, നീ എനിക്ക് വെളിച്ചമേകണേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ പൊരുൾ. അതിൻ്റെ അർത്ഥം ഓരോ പദങ്ങളും ആവർത്തിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥന മുന്നോട്ട് പോകുന്നത്. അഥവാ അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ, വെളിച്ചമേകണേ എൻ്റെ ഹൃദയത്തിൽ, വഫീ ലിസാനി നൂറ, അതുപോലെ തന്നെ എൻ്റെ നാവിൽ നീ വെളിച്ചമേകണേ എന്നുള്ള ആ പ്രാർത്ഥന പദങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും വജഅൽ ഫീ സംഇ നൂറ, അതുപോലെ തന്നെ കേൾവിയിൽ അങ്ങനെ അത് ആവർത്തിച്ചുകൊണ്ട് പ്രാർത്ഥന കേൾക്കുകയും അത് പഠിക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ സന്ദർഭങ്ങളിലും നമ്മുടെ ഹൃദയത്തിലും നാവിലും കേൾവിയിലും കാഴ്ചയിലും മുന്നിലും പിന്നിലും അതുപോലെ തന്നെ മുകളിലും താഴെയുമൊക്കെ ആയിക്കൊണ്ട് അല്ലാഹുവെ എനിക്ക് നീ പ്രകാശം നൽകണേ എന്നുള്ള അർത്ഥം വരുന്ന ഈ ഒരു പ്രാർത്ഥന ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പള്ളിയിലേക്ക് പുറപ്പെടുന്ന അവസരങ്ങളിൽ ഇത് ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: മാഷാഅല്ലാ, നമ്മളിപ്പോൾ കേട്ടത് പ്രാർത്ഥനാ പഠനം. അല്ലാഹുവിൻ്റെ ഭവനമായ പള്ളികളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് അമീർ ഒറ്റപ്പാലത്തിൻ്റെ ശബ്ദത്തിലൂടെ നമ്മൾ കേട്ടത്. പ്രാർത്ഥനാ പഠനം കേവലം കേട്ടുപോകാനുള്ള ഒരു പ്രോഗ്രാമല്ല, മറിച്ച് നമ്മുടെ ആങ്കറിൻ്റെ കൂടെ ചൊല്ലി നമ്മൾ പഠിക്കാൻ, ആ ചൊല്ലി പഠിച്ചൊരു ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ് നമ്മൾ പ്രാർത്ഥനാ പഠനം കേൾക്കുമ്പോൾ ചിന്തിക്കേണ്ടത്. ആ നിലക്ക് വളരെ മനോഹരമായ ഒരു എപ്പിസോഡാണ് ഇന്ന് പ്രാർത്ഥനാ പഠനത്തിലൂടെ കഴിഞ്ഞു പോയത്. അമീർ ഒറ്റപ്പാലമാണ് നമ്മളിപ്പോൾ പങ്കുചേർന്നത്.
2: റേഡിയോ വേവ്സിൻ്റെ യാത്ര തുടരുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഏറെ കേൾക്കാൻ കേട്ടിരിക്കാൻ കാതോർക്കാൻ ഇമ്പമാർന്ന ഒരു പ്രോഗ്രാമാണ് പൂമരത്തണലിൽ കുട്ടികളുമായി ഇന്ന് സംസാരിക്കുന്നത്. സുബേർ സലഫിയാണ്. അള്ളാഹുവിനോട് സംസാരിക്കാം എന്ന ഒരു വിഷയത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് പൂമരത്തണലിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയ ശ്രോതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പൂമരത്തണലിൽ നിന്ന നമ്മുടെ സ്വന്തം ഈ പരിപാടിയിൽ കഴിഞ്ഞ ആഴ്ചകളിലായി നമ്മൾ പല വിഷയങ്ങളെക്കുറിച്ചും കഥകളായി ചരിത്രങ്ങളായി ഇസ്ലാമിക മൂല്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുകയുണ്ടായി. ഒരുപാട് കുട്ടികൾ പലപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്ന ഒരു ചിന്തയാണ്, നമ്മൾ കാണാത്ത, നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത അള്ളാഹുവിനെ കാണുവാനും അള്ളാഹുവിനെ കേൾക്കുവാനും സാധിക്കുക എന്നത് വല്ലാത്തൊരാഗ്രഹമായിരിക്കും നമുക്ക്. എന്നാൽ നമുക്ക് പറയാനുള്ളതെല്ലാം കേൾക്കാൻ അള്ളാഹു ഒരുക്കമാണ്. നമ്മുടെ എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും സംസാരിക്കാനും നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കാനും അള്ളാഹു നമുക്ക് അവസരം നൽകിയിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ സംസാരം കേട്ടതായി നമ്മൾ ഖുർആനിലൂടെ വായിക്കുകയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അമ്പിയാക്കന്മാർ അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ വഹിയിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർക്ക് മാത്രമല്ല, നമുക്കും അള്ളാഹു അവസരം തരുന്നു അള്ളാഹുവോട് സംസാരിക്കാൻ, മുനാജാത്ത് നടത്താൻ. അതിനുവേണ്ടിയുള്ള ഒരുക്കമാണ് നമസ്കാരം. ഓരോ പള്ളി മിനാരങ്ങളിൽ നിന്നും മഞ്ചുനേരം ബാങ്കുളി ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അതിലെന്താ വിളിച്ചു പറയുന്നത്? ഹയ്യാലസ്സലാ, നമസ്കാരത്തിലേക്ക് വരൂ. പിന്നീട് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹയ്യാലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ. നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ. സുബഹി ബാങ്കിൽ പറയുന്നൊരു വാക്കും കൂടെ നമ്മൾ എപ്പോഴും പരിചയമുള്ളതാണല്ലോ, അസ്സലാത്തു ഖൈറും മിനൻ നൗം. നൗമിനേക്കാൾ ഉത്തമമാണ് സ്വലാ. ഒരു രണ്ടു മണിക്കൂർ നമ്മൾ സ്വസ്ഥമായി ഒന്ന് ഉറങ്ങുമ്പോൾ എന്തൊരു ആശ്വാസമാണ് നമുക്ക്. അതിനേക്കാൾ ആശ്വാസമായി അള്ളാഹു തആല നമ്മളോട് പറയുന്നു നമ്മുടെ നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കൊക്കെ ഭയങ്കര ആനന്ദമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ടിരുന്നു അവിടുത്തെ സുഗന്ധമാണെങ്കിലും ഭാര്യമാരോടൊത്തുള്ള അവിടുത്തെ കളിച്ചിരികളാണെങ്കിലും പ്രവാചകനത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പ്രവാചകൻ പറഞ്ഞു, എനിക്ക് വളരെ ഖുർറത്തു ഐനുൽ ലീ ഫി സ്വലാ, നിസ്കാരത്തിൽ ഒരു കൺകുളിർമയും ആസ്വാദനവുമാണ് എനിക്ക് നമസ്കാരത്തിൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നമസ്കാരത്തിൽ നമുക്കൊരു സുഖവും ആനന്ദവും രസവും കിട്ടാറുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, യാ ബിലാൽ അരിഹ്നാ ബിസ്സലാ, ബിലാലേ വരൂ, നമുക്ക് നമസ്കരിക്കാം. നമസ്കാരത്തിലൂടെ നമുക്ക് ആശ്വാസം കണ്ടെത്താം. നമ്മുടെ മുൻഗാമികളായിരുന്ന ആളുകളൊക്കെ അവർക്ക് നമസ്കരിക്കുന്നത് ഇഷ്ടമായിരുന്നു. നമസ്കാരത്തിനു വേണ്ടി കാത്തിരിക്കുന്ന സമയം പോലും നമസ്കാരത്തിലാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമസ്കാരം കഴിഞ്ഞ ഉടനെയുള്ള പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ടെന്നാണ് പറഞ്ഞത്. നമസ്കാര ശേഷം ഇരുന്ന് ചൊല്ലുന്ന ദിക്റുകൾ കൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടുന്ന പറഞ്ഞത്. കടലിലെ നുരയുമ്പതയോളം പാപം ചെയ്തവനാണെങ്കിൽ പോലും പൊറുത്തു കൊടുക്കുന്ന പറഞ്ഞ്. അപ്പൊ നമസ്കാരത്തിന് എത്ര പ്രത്യേകത ഉണ്ട് നോക്കി. നമ്മെ ഒരാൾ നമ്മുടെ ബാഗിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ അലമാരയിൽ ഒരാൾ ആയിരക്കണക്കിന് രൂപയുടെ നോട്ടുകൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നു. അയാളെ കാണാൻ നമ്മൾ ആരാണെന്ന് അറിയുന്നില്ല. അയാൾ ആരാണെന്ന് പോലും അറിയില്ല. നമ്മുടെ ബന്ധത്തിലോ നമ്മുടെ സുഹൃത്ത് വലയത്തിലോ നമ്മുടെ ഏതെങ്കിലും ഒരു വകുപ്പിൽപ്പെട്ട ആളാന്ന് പോലും നമുക്കറിയില്ല, നമ്മൾ കണ്ടിട്ടില്ല. ആ ക്യാഷ് കൊണ്ടുവന്നു വെച്ച വ്യക്തിനെക്കുറിച്ച് നമ്മൾ എത്ര സ്ഥലങ്ങളിൽ അന്വേഷിക്കും, എവിടെയെല്ലാം പോകും അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അറിയാൻ. പക്ഷേ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ നമസ്കാരത്തിൻ്റെ വിഷയമൊന്ന് പഠിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലും പുറത്തും ഒരുക്കി വച്ച ഒരാളുണ്ടെങ്കിൽ ആ ആളാരാണെന്ന് കണ്ടെത്താനുള്ള ഒരു വഴി, ആ ആളോട് സംസാരിക്കാനുള്ള വഴിയാണ് നമസ്കാരം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകൾ കെട്ടിയിട്ട് നമ്മൾ അല്ലാഹുവോട് പറയുന്നത് അല്ലാഹുമ്മ ബാഇദ് ബൈനീ വബൈന ഖതായായ കമാ ബഅത്ത ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ് എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന ഉണ്ടല്ലോ, പ്രാരംഭ പ്രാർത്ഥന. അല്ലാഹുവേ, നീ എൻ്റെ പാപങ്ങളെ എന്നിൽ നിന്നും ദൂരത്തേക്ക് മാറ്റണേ. നമ്മൾ സംസാരം തുടങ്ങുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ ഫാത്തിഹയിലൂടെ പ്രശംസിച്ചുകൊണ്ട് പറയാണ്. ഖുർആനിലെ സൂറത്തുകൾ ഓതാൻ പറഞ്ഞു നമ്മളോട്. അതുമാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിലും റുക്കുഅയിലും വരുന്ന പ്രാർത്ഥനകളും ഒക്കെ ഒന്ന് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. സുജൂദിന് ശേഷം നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താ പ്രാർത്ഥിക്കുക?

നമ്മളൊക്കെ എന്നും പറയുന്ന വാക്കാണത്. അള്ളാഹുവേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹിനോട് നമ്മൾ ചോദിക്കുകയാണ് നമസ്കാരത്തിലൂടെ, അള്ളാഹുവേ എനിക്ക് പൊറത്തു തരണേ, എന്നോട് കരുണ കാണിക്കണേ, എനിക്ക് സന്മാർഗം കാണിച്ചു തരണേ, എനിക്ക് റിസഖ് ഉണ്ടാക്കി തരണേ, എനിക്ക് സുഖങ്ങളും ആഫിയത്തും നൽകണേ, അള്ളാഹുവോട് നമ്മൾ സംസാരിക്കല്ലേ? അത്തഹിയാത്തിൽ നിന്നിട്ട് എന്താ നമ്മൾ പറയുന്നത് അല്ലേ? അല്ലാഹു

أنت المؤخر، لا إله إلا أنت. അള്ളാഹുവേ, എനിക്ക് എൻ്റെ കഴിഞ്ഞതും എൻ്റെ മുന്നിൽ പോയതും പിന്നിൽ വരാനിരിക്കുന്നതുമായ എൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ പാപങ്ങളും എനിക്ക് പുറത്തു തരണേ എന്ന് നമ്മൾ അള്ളാഹുവോട് സംസാരിക്കാനുള്ള ചാൻസാണിത്. അത് മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ സമയം കണ്ടെത്തി ചിന്തകളോടെ നമ്മളത് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മളെ പറ്റിയിട്ട് ഖുർആൻ പറഞ്ഞത് നിസ്കരിച്ചിട്ട് നാശമുണ്ടെന്ന് പറഞ്ഞില്ലേ?

ഏതാണ് സൂറത്ത്? കൂട്ടുകാരെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളെന്നും പഠിച്ചിട്ടുള്ള സൂറത്തുൽ മാഊൻ. ചില ആളുകൾക്ക് നമസ്കരിക്കുന്നവരാണ് അവർക്ക് നാശമുണ്ട്. നമസ്കാരത്തിൽ ശ്രദ്ധ ഇല്ലാത്തവരാണ്, ശ്രദ്ധിക്കാത്തവരും അതിൻ്റെ കാര്യം പരിഗണിക്കാത്തവരുമാണ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന പള്ളിയിൽ ഒരാൾ കയറി വന്നു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തെ പള്ളിയിൽ പ്രവാചകരും അനുയായികളൊക്കെ നമസ്കാരം കഴിഞ്ഞിരിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസാണ്. അപ്പോൾ പള്ളിയിൽ നമസ്കാരമൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഒരാൾ അങ്ങോട്ട് കയറി വന്നു. വന്ന ആളുടെ പേര് വ്യക്തമല്ല. കയറി വന്ന് അദ്ദേഹം വന്ന് നമസ്കരിച്ചു. നമസ്കാരമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം പ്രവാചകനെ കണ്ടപ്പോൾ നബിനോട് വന്ന് സലാമൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നമസ്കാരം കണ്ടിട്ട് നബിക്കൊരു കാര്യം മനസ്സിലായി. അത് നബി അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു. പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇർജ ഫസല്ലി ഫഇന്നക ലം തുസല്ലി. നീ മടങ്ങിപ്പോകണം. നിസ്കരിച്ച സ്ഥലത്തേക്ക് പോയിട്ട് വീണ്ടും നീ മടക്കി നമസ്കരിക്കണം. ഫഇന്നക ലം തുസല്ലി, കാരണം നീ നിസ്കരിച്ചിട്ടില്ല. ശരിക്ക് നമസ്കരിക്കുന്നത് കണ്ടിട്ടാണാ പറയണത്. അദ്ദേഹം മടങ്ങിച്ചെന്നു. അവിടെ ചെന്ന് വീണ്ടും നമസ്കരിച്ചു. പ്രവാചകന്റെ അടുത്ത് വീണ്ടും വന്നു. പ്രവാചകൻ വീണ്ടും പറഞ്ഞു, ഇർജ ഫസല്ലി ഫഇന്നക ലം തുസല്ലി. താങ്കൾ പോകണം, എന്നിട്ട് മടക്കി നമസ്കരിക്കണം, താങ്കൾ നിസ്കരിച്ചിട്ടില്ല. മൂന്ന് പ്രാവശ്യം ഇതേ സംഭവം ആവർത്തിച്ചു വന്നു. കുട്ടികളൊക്കെ ശ്രദ്ധിക്കണം ഈ സംഭവം കേട്ടോ. ഇതുണ്ടായ അനുഭവമായ ഹദീസിലാണ് വന്നിരിക്കുന്നത്. മൂന്ന് പ്രാവശ്യം കഴിഞ്ഞിട്ട് അദ്ദേഹം വന്നിട്ട് പ്രവാചകരോട് വന്ന് കേണപേക്ഷിക്കുകയാണ്. വല്ലദീ ബഅസക ബിൽ ഹഖ്, പ്രവാചകരെ, താങ്കളെ സത്യവുമായി നിയോഗിച്ചയച്ചതാണല്ലോ. അല്ലാഹുവാണ് സത്യം. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിനേക്കാൾ നന്നായി നമസ്കരിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല നബിയെ. എങ്ങനെയാണ്? ഫഅല്ലിംനീ, എനിക്കൊന്ന് പഠിപ്പിച്ചു തരൂ നബിയെ. എനിക്കൊന്ന് നിസ്കാരം ഒന്ന് പഠിപ്പിച്ചു തരൂ. എങ്ങനെയാണ് പിന്നെ ഞാൻ നിസ്കരിക്കേണ്ടത്? ഞാൻ ഇപ്പോൾ രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്തല്ലോ നബിയെ. ഇതിനേക്കാളൊക്കെ നന്നായിട്ട് എങ്ങനെയാണ് ഞാൻ നിസ്കരിക്കേണ്ടത്? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അയാൾ എനിക്ക് പഠിപ്പിച്ചു തരുമെന്നല്ലേ പറഞ്ഞത്. അറിയാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ അത് പറയാമല്ലോ, ചോദിക്കാലോ. അദ്ദേഹം ചോദിച്ചു, എനിക്കൊന്ന് പറഞ്ഞു തരും പിന്നെ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്. അപ്പം അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, തക്ബീറോടുകൂടെ നീ നമസ്കാരത്തിൽ പ്രവേശിക്കാം. എന്നിട്ട് ഫാത്തിഹ ഓതിയിട്ട് നീ അറിയാവുന്ന സൂറത്തുകൾ മാ തയസ്സറ മഅക മിനൽ ഖുർആനി, ഖുർആനിലുള്ള നിനക്കറിയാവുന്ന സൗകര്യമുള്ള സൂറത്തുകൾ നീ ഓതുക. അത് കഴിഞ്ഞിട്ട് നീ റുക്കൂഇലേക്ക് പോകുക. റുക്കൂഇൽ ചെന്നാൽ ഹത്താ തത്മഇന്ന റാകിഅ, ശരിക്ക് റുക്കൂഇ പൂർത്തിയാക്കി ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അടക്കത്തോടെ തുമഇനീനത്തോടെ ശാന്തതയോടെ റുക്കൂഇൽ ചെയ്യുക. പ്രാർത്ഥനകൾ മൂന്ന് പ്രാവശ്യം പറഞ്ഞ പ്രാർത്ഥന അങ്ങനെ ചെയ്യുക. ദിക്റുകൾ ചൊല്ലുക. സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കുക. അടക്കത്തിൽ ഒതുക്കത്തിൽ നിൽക്കുക. പിന്നെ ഇഅ്തദല അല്ലേ, ഇഅ്തദിൽ ഖായിമ, പിന്നീട് ഇഅ്തിദാലിലേക്ക് വരിക. അവിടെ നിന്നുള്ള പ്രാർത്ഥനകൾ ശരിക്ക് ചൊല്ലുക, അടങ്ങി നിൽക്കുക. ഥുമ്മസ്ജുദ് ഹത്താ തത്മഇന്ന സാജിദ, പിന്നെ നീ സുജൂദിൽ അടക്കത്തോടെ ഒതുക്കത്തോടെ നിന്ന് സുജൂദ് ചെയ്യുക. ഏഴ് അവയവങ്ങൾ സുജൂദിൽ പതിക്കണം. അല്ലാഹുവോട് സംസാരിക്കാൻ, അല്ലാഹുവോട് നമുക്ക് ഏറ്റവും നന്നായി ക്ലോസായി വളരെ സ്വകാര്യമായി സംസാരിക്കാൻ പറ്റും സുജൂദ്. അവിടെ വെച്ചുകൊണ്ട് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലേ? അങ്ങനെ സുജൂദ് ചെയ്യുമ്പോഴും ഹത്താ തത്മഇന്ന, അടക്കത്തോടെ ഒതുക്കത്തോടെ ചലനങ്ങൾ ശ്രദ്ധിച്ച് അല്ലാഹുവിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. സുമ്മ ജലിസ്, പിന്നീട് സുജൂദിൻ്റെ ശേഷം ഒരു ഇരുത്തമിരിക്കാനുണ്ടല്ലോ, ആ ഇരുത്തമിരിക്കാൻ വേണ്ടി പറഞ്ഞു. അതിൽ പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങളൊക്കെ നേരെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തോട് ഇതൊക്കെ
ഒക്കെ പഠിപ്പിച്ചിട്ട് ലാസ്റ്റ് പറഞ്ഞുകൊടുത്തു, ഞാനിപ്പീ പറഞ്ഞതുപോലെ സാവകാശത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുക എന്നത്. വദാലിക ഫീ കുല്ലി സ്വലാത്തിക്, നിന്റെ എല്ലാ നിസ്കാരത്തിലും നീ ഇങ്ങനെ ചെയ്യണം മോനെ. നമ്മളൊക്കെ പള്ളി പോയി നിസ്കരിക്കുന്നുണ്ടാവും, വീട്ടിൽ നിസ്കരിക്കുന്നവരുണ്ടാവും, സ്കൂളിലൊക്കെ പോകുമ്പോൾ സ്കൂളിൽ നിന്ന് വരെ അവിടുത്തെ തൊട്ടടുത്ത പള്ളികളിലൊക്കെ പോയി നമസ്കരിക്കുന്ന കുറേ കുട്ടികളെ കാണാൻ സാധിക്കും നമുക്ക്. അപ്പം തന്നെ നമുക്ക് വേറെയും ചില ആൾക്കാർ ഹൗസിൻ്റെ അടുത്തും ടോയ്ലറ്റിലും അതുപോലെ പള്ളീൻ്റെ ഉള്ളിലൊക്കെ കയറി ബഹളം വെക്കുകയും സംസാരിക്കുകയും കളിക്കുകയും തമാശയ്ക്ക് വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരെയും കാണാൻ സാധിക്കും. അവർക്ക് നിസ്കാരത്തിൻ്റെ ഗൗരവം അറിയില്ല, എന്താണ് നിസ്കാരം എന്നവർ മനസ്സിലാക്കിയിട്ടില്ല. പെൺകുട്ടികളാണെങ്കിലും ശരി, അവരൊക്കെ വീട്ടിലും ഉമ്മയോ ഉപ്പയോ ഒക്കെ ഇങ്ങനെ നിർബന്ധിച്ചും പറഞ്ഞും ഒരുപാട് തവണ ഉപദേശിച്ചാലൊക്കെ ഒന്ന് നമസ്കരിക്കുന്നുള്ളൂ. അതേസമയത്ത് ആരും പറയാതെ ഉമ്മാൻ്റെ കൂടെ പോയി നമസ്കരിക്കുന്ന എത്രയോ പെൺകുട്ടികളുമുണ്ട്. അള്ളാഹു നമ്മളെ നല്ല നമസ്കാരക്കാരാക്കി മാറ്റിത്തരട്ടെ. നമ്മൾ പ്രാർത്ഥിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്താണെന്നറിയോ? റബ്ബി ജഅൽനി

0: അല്ലാഹുവേ റബ്ബേ, ഇജ്അൽനീ മുഖീമസ്സലാത്ത്, എന്നെ നമസ്കാരം നിലനിർത്തുന്നവനാക്കി മാറ്റണം. കൃത്യസമയത്ത് നല്ലപോലെ അതിൻ്റെ നിയമങ്ങൾ പാലിച്ച് നമസ്കരിക്കുന്ന ഒരാളാക്കി എന്നെ മാറ്റണം. എന്നെ മാത്രമല്ല എൻ്റെ കുട്ടികളെയും വദുരീയത്തി, എൻ്റെ സന്താനങ്ങളെയും അങ്ങനെ ആക്കി മാറ്റണം, എൻ്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ലുഖ്മാനുൽ ഹക്കീം തൻ്റെ പ്രിയപ്പെട്ട മോനോട് കുറേ ഉപദേശം കൊടുത്തല്ലോ. ആദ്യം ഷിർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞു, നന്മകൾ ചെയ്യണം, തിന്മകൾ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് മോനെ, യാ ബുനയ്യ ഖിമിസ്സലാത്ത്, പൊന്നുമോനെ നീ നമസ്കാരം കൃത്യമായി നിലനിർത്തണേ. നമസ്കാരം ഭയങ്കര വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നമസ്കാരം എത്ര പ്രാധാന്യമുണ്ട് എന്നത് ഈ പറഞ്ഞ സംഭവങ്ങളും ആ ഹദീസൊക്കെ വെച്ചപ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമ്മുടെ ഉമ്മയോ ഉപ്പയോ ഒന്നും നമ്മളോട് അങ്ങനെ ഒരു കൽപ്പന പറയാതെ തന്നെ ബാങ്ക് കേൾക്കുമ്പോൾ അത് നമസ്കരിക്കാനുള്ളതാണ്, അത് എന്നെ വിളിക്കുകയാണ്, നമസ്കാരത്തിലേക്കും വിജയത്തിലേക്കുമുള്ള വിളിയാണ് എന്നൊക്കെ മനസ്സിലാക്കി നമ്മളതിൽ പങ്കെടുക്കാനും, നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂട്ടുകാരെ കൂടെ ചില മടിയന്മാരായ താല്പര്യമില്ലാത്ത ആളുകളൊക്കെ ഉണ്ട്, അവരൊക്കെ ഒന്ന് കൂട്ടിഘടിപ്പിച്ച് അവരെയും കൂടെ കൊണ്ടുപോയി നമ്മൾ ഒരാളെ ഒരു നല്ല കാര്യത്തിന് ക്ഷണിക്കുകയാണെങ്കിൽ അതിനും നമുക്ക് പ്രതിഫലമുണ്ട് എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പം അവനോടുകൂടെ പള്ളിയിലേക്കൊക്കെ വിളിച്ചു വരുത്തി നേരെ ഒലുവൊക്കെ ചെയ്ത് നമസ്കാരത്തിൽ പങ്കെടുപ്പിക്കാൻ കൂടെ നമ്മൾ ശ്രമിച്ചാൽ നമുക്കും അള്ളാഹുവോടുള്ള നമ്മുടെ സംസാരം നമ്മുടെ നമസ്കാരമാണ് എന്ന് മനസ്സിലാക്കാനും നമ്മുടെ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നമസ്കാര ശേഷത്തിലുള്ള അവസരത്തിലൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും വേണമെന്ന് കൂടെ സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമുക്കൊക്കെ അള്ളാഹു നൽകിയിട്ടുള്ള കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നമ്മുടെ നമസ്കാരം കൊണ്ട് സാധിക്കണം എന്നുകൂടെ നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പൂമരത്തണരെന്ന നമ്മുടെ ഇത്തരത്തിലുള്ള ഈ പ്രോഗ്രാമുകൾ നമ്മുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്യണമെന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, കുട്ടികളോട് ഏറ്റവും മനോഹരമായി ഇടപഴകുന്ന രൂപത്തിൽ തന്നെയായിരുന്നു ഇന്നത്തെ പൂമരത്തണലിൽ സുബൈർ സലഫി പട്ടാമ്പിയുടെ സംസാരം. അള്ളാഹുവോട് സംസാരിക്കാം എന്ന വിഷയത്തിൽ നമ്മുടെ നാഥനായ, നമ്മെ പടച്ച, നമ്മെ പരിപാലിക്കുന്ന അള്ളാഹു, ആ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കാൻ അള്ളാഹുവോട് നമ്മൾ സംസാരിക്കാൻ, അള്ളാഹുവോട് സംസാരം അത് ഏത് പ്രകാരമാണ് എന്നതാണ് ഇന്നത്തെ പൂമരത്തണലിൽ നമ്മൾ കേട്ടത്. നമ്മുടെ കുഞ്ഞു മക്കൾക്കുള്ള പ്രോഗ്രാം വളരെ മനോഹരമായി എടുത്തു നൽകിയ സുബൈർ സലഫിക്ക് അള്ളാഹു ദീർഘായുസ്സ് നൽകട്ടെ പ്രാർത്ഥിക്കുകയാണ്.
2: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്ക്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്ക്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
3: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
4: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
1: Peace Radio. Tune to reality.

0: റേഡിയോ വൈബ്സിൽ നമുക്ക് വ്യത്യസ്തമായ പ്രോഗ്രാമുകളാണ് ഈ ഒരു സമയത്ത് കാണുവാനും കേൾക്കുവാനുമുള്ളത്. ഏതായിരുന്നാലും ഇനി ഇൻഷാല്ലാ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വായന എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ വിജ്ഞാനത്തിൻ്റെ ഒരു വലിയ ഒരു മേഖല തന്നെയാണ്. എന്നാൽ വായന ഒരു പക്ഷേ എല്ലാ സമയങ്ങളും നമുക്ക് അത് സാധ്യമാകണമെന്നില്ല. എന്നാൽ അത്തരം ചില വായനകളെ കേൾവിയിലൂടെ നമുക്ക് പകർന്നു നൽകുന്ന ഒരു പ്രോഗ്രാമാണ് നുറുങ്ങുകൾ. അദൃശ്യനായ അംഗരക്ഷകൻ എന്ന ടി ചാണ്ടിയുടെ രചനയ്ക്ക് മൻസൂർ മണ്ണാർക്കാട് ശബ്ദം നൽകിയ ഒരു ശബ്ദമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നുറുങ്ങുകളിലേക്ക്.
1: അദൃശ്യനായ അംഗരക്ഷകൻ. ദൈവം നമ്മുടെ വഴികാട്ടി മാത്രമല്ല അദൃശ്യനായ അംഗരക്ഷകൻ കൂടിയാണെന്ന് ഒരു ഭക്തൻ പറഞ്ഞിരിക്കുന്നത് എത്രയോ വാസ്തവമാണെന്ന് നമ്മുടെ ജീവിതാനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ബോധ്യമാകും. ദൗർഭാഗ്യകരമായ അനുഭവങ്ങളുടെ കൂരമ്പുകൾ നമ്മുടെ നേരെ പാഞ്ഞു വരുമ്പോൾ അവ നമ്മിൽ തറച്ചുകയറാതെ അവിടുത്തെ കരങ്ങളാകുന്ന പരിച കൊണ്ട് തടഞ്ഞു നിർത്തുന്നു. ഇക്കാര്യം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവർക്ക് അറിയാവുന്ന വസ്തുതയാണ്. നാം ഭൂമുഖത്ത് ഇന്ന് അവശേഷിക്കുന്നത് ദൈവത്തിൻ്റെ കരുതലും കാവലും കൊണ്ടാണെന്ന് വകവെച്ചു കൊടുക്കുന്നവർ വിരളമായിരിക്കാം. ദൈവം തൻ്റെ മക്കളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നുവെന്നുള്ളത് നിഷേധിക്കുന്നവർ കണ്ടേക്കാമെങ്കിലും അതൊരു ശാശ്വത സത്യമാണ്. എന്തുകൊണ്ടാണ് പലർക്കും രോഗങ്ങളും ദുഃഖങ്ങളും പലതരത്തിലുള്ള ദുസ്സഹമായ അഗ്നിപരീക്ഷണങ്ങളും ഉണ്ടാകുന്നത്? ഇങ്ങനെയുള്ള കഷ്ടതകളും വേദനകളും ഒഴിവാക്കണമെന്നാണ് മനുഷ്യൻ സ്വാഭാവികമായി ആഗ്രഹിക്കുക. എന്നാൽ ദൈവം നമ്മുടെ അനുഭവ വിപര്യയങ്ങളെ ഒഴിവാക്കുകയല്ല, അവ നമ്മെ നശിപ്പിക്കാതെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ലിയനാർഡ് ഗ്രിഫിത്ത് ഒരു ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിരിക്കുന്ന സംഭവകഥ ശ്രദ്ധേയമാണ്. ഒരു ദിവസം ഗൈൽസും മിണ്ടാപ്രാണിയായ കൂട്ടുകാരനും ഒരു കാട്ടിൽ കൂടി നടന്നു പോകുകയായിരുന്നു. പെട്ടെന്നൊരു പട്ടിയുടെ കൂര കേട്ടു. ഭയപരവശയായ മാൻ ഓട്ടം തുടങ്ങി. ഗൈൽസും അതിൻ്റെ കൂടെയോടി. അവരൊരു നായാട്ടുകാരൻ്റെ മുമ്പിലാണ് ചെന്നുപെട്ടത്. അയാൾ വില്ലിൻ്റെ ഞാണിൽ അമ്പെടുത്തു വയ്ക്കുകയായിരുന്നു. പെട്ടെന്ന് നായാട്ടുകാരൻ മാനിനെ ഉന്നം നോക്കി അമ്പെയ്തു വിട്ടു. ഗൈൽസ് തൽക്ഷണം കൈനീട്ടി. മാനിൻ്റെ ദേഹത്തു തറയ്ക്കാതിരിക്കാൻ അദ്ദേഹത്തിൻ്റെ ഉള്ളം കൈയിൽ തന്നെ അമ്പു തറച്ചു മുറിവേറ്റു. അദ്ദേഹത്തിൻ്റെ കൈയിൽ നിന്നു തെറ്റിയ അമ്പ് മാനിൻ്റെ പള്ളക്ക് ചെന്നുകൊണ്ടു. പക്ഷേ മാനിൻ്റെ ദേഹത്ത് ഒരു ചെറിയ പോറൽ മാത്രമേ ഉണ്ടായുള്ളൂ. ഗൈൽസിൻ്റെ കൈയിൽ തട്ടി അമ്പിൻ്റെ ആയം കുറഞ്ഞതുകൊണ്ടാണ് മാനിൻ്റെ ദേഹത്ത് ചെന്ന് തറയ്ക്കാതിരുന്നത്. കഷ്ടാനുഭവങ്ങളുടെ മാരകമായ അസ്ത്രങ്ങളെ ദൈവം എപ്പോഴും തടഞ്ഞു നിർത്തിക്കൊണ്ടാണിരിക്കുന്നത്. അതുകൊണ്ട് ചില പോറലുകൾ മാത്രമേ നമുക്ക് ഏൽക്കുന്നുള്ളൂ. നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുവാൻ നോക്കുന്നവരെ നമുക്ക് ഭയപ്പെടേണ്ടതില്ല. മറിച്ച് ആത്മാവിനെ നശിപ്പിക്കുന്നവരെ ഭയപ്പെടണം. പുറമെ ചില പോറലുകൾ മാത്രം ഏറ്റ് നാം വേദനിക്കുമ്പോൾ നമ്മെ രക്ഷിക്കുവാൻ കൈനീട്ടുന്ന ദൈവം അതിലേറെ വേദനിക്കുന്നുണ്ടെന്ന സത്യം നാം വിസ്മരിക്കരുത്. താൽക്കാലികമായി നമുക്കുണ്ടാകുന്ന കഷ്ടാനുഭവങ്ങൾ നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കാതിരിക്കാൻ അവയുടെ മാരകമായ ദുഷ്ഫലങ്ങളിൽ നിന്ന് ദൈവം നമ്മെ സംരക്ഷിക്കുന്നു.
0: മാഷാല്ലാ, നുറുങ്ങുകളിൽ നാം ഇപ്പോൾ കേട്ടത് മൻസൂർ മണ്ണാർക്കാടിൻ്റെ ശബ്ദത്തിൽ ടി ചാണ്ടി രചിച്ച അദൃശ്യനായ അംഗരക്ഷകൻ എന്ന രചനയുടെ ശബ്ദാവിഷ്കാരമായിരുന്നു.
2: പീസ് റേഡിയോ വൈബ്സ് അതിൻ്റെ പ്രയാണം തുടരുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെക്കുറിച്ച് പഠിക്കൽ വിശ്വാസിക്ക് നിർബന്ധ ബാധ്യതയാണ്. തൗഹീദിൻ്റെ മൂന്നിനങ്ങൾ റുബൂബിയത്തും ഉലൂഹിയത്തും അസ്മാഉ സിഫാത്തുമാണ്. അതിൽ ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വഴിപിഴച്ചു പോയതും അസ്മാഉ സിഫാത്തിൻ്റെ വിഷയത്തിലാണ്. ആ അസ്മാഉ സിഫാത്തിൽ വിശ്വാസിക്ക് സലഫുകളുടെ മാതൃക അനുസരിച്ചുള്ള യഥാർത്ഥ അറിവ് പകർന്നു നൽകുന്ന പ്രോഗ്രാമാണ് പീസ് റേഡിയോ അസ്മാഉൽ ഹുസന. പീസ് റേഡിയോ വൈബ്സിൽ ഇനി നമ്മൾ പോകുന്നത് അസ്മാഉൽ ഹുസനയിലേക്കാണ്. ഇന്നത്തെ അസ്മാഉൽ ഹുസനയിൽ അൽ ജമീൽ എന്ന അള്ളാഹുവിൻ്റെ നാമം നമുക്ക് വിശദീകരിച്ച് നൽകുന്നത് ബഹുമാനനായ ഷമീർ മദീനി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്ന് ആമുഖമായി ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കണിശമായി

വുമായി പുറത്തു വരണമെങ്കിൽ തീർച്ചയായും നാം ആരുടെ മുന്നിലാണോ ആരാധനകൾ അർപ്പിക്കുന്നത്, ആരെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്തുകൊണ്ടാണോ അദ്കാറുകൾ ദിക്റുദുആകൾ നമ്മൾ ഉരുവിടുന്നത്, അവനെ നന്നായി അറിയേണ്ടതുണ്ട്. ആ പടച്ചറബിനെ അറിയാനുള്ള ഏറ്റവും ശരിയായ കുറ്റമറ്റ മാർഗമാണ് അള്ളാഹു പറഞ്ഞു തന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അവൻ്റെ വിശേഷണങ്ങളും അവൻ്റെ ഏറ്റവും അത്യുത്തമങ്ങളായ നാമങ്ങളും, അൽ അസ്മാ ഉൽ ഹുസ്ന അറിയുക എന്നത്. ആ ഒരു പഠന പരിശ്രമത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ എല്ലാ നന്മകളും നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 78-ാമത്തെ നാമമായി നമ്മൾ പഠിക്കാനെടുക്കുന്നത് അൽ ജമീൽ എന്ന നാമമാണ്. ജമീൽ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളവൻ, സൗന്ദര്യം ഉള്ളവൻ, അല്ലെങ്കിൽ സൗന്ദര്യം നൽകുന്നവൻ. ഈ രണ്ട് രീതിയിലും അതിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭംഗിയുള്ളവനാണ്, സൗന്ദര്യമുള്ളവനാണ്, അവനാണ് ഭംഗി നൽകുന്നത്, സൗന്ദര്യം നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഭംഗിയെ വിലയിരുത്തുമ്പോൾ, സൗന്ദര്യത്തെ മനസ്സിലാക്കുമ്പോൾ പണ്ഡിതന്മാർ വിശദീകരിച്ചത് 4 തലത്തിലുണ്ട് അള്ളാഹുവിൻ്റെ ജമാൽ, സൗന്ദര്യം. ഒന്ന്, ജമാലുദ്ദാത്ത്, അള്ളാഹുവിൻ്റെ അസ്തിത്വം, അള്ളാഹുവിൻ്റെ സത്ത തന്നെ ഏറ്റവും മനോഹരമാണ്, സൗന്ദര്യമുള്ളതാണ്, ഭംഗിയുള്ളതാണ്. പരലോകത്ത് സ്വർഗം ലഭിച്ച വിശ്വാസികൾ പോലും ആ സ്വർഗത്തെ നിസ്സാരമായി തോന്നുന്ന, അല്ലെങ്കിൽ സ്വർഗത്തേക്കാൾ വലിയതായി കാണുന്ന ഒരനുഗ്രഹം പടച്ചറബിന് നേരിട്ട് കാണുക എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പടച്ചറബിനെ നേരിട്ട് കാണുവാനുള്ള ആ മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊന്ന്, ജമാലു സിഫാത്ത്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെല്ലാം മനോഹരമാണ്, അങ്ങേയറ്റം ഭംഗിയുള്ളതാണ്. അതേപോലെ 3-ാമത്തെ ഒന്ന്, ജമാലുൽ അഫ്ആൽ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മനോഹരമാണ്, സൗന്ദര്യം നിറഞ്ഞതാണ്, ഭംഗിയുള്ളതാണ്. അള്ളാഹുവിൻ്റെ പ്രവൃത്തികളെ അതിൻ്റേതായ രീതിയിൽ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്താൽ അതിൻ്റെ പൂർണ്ണതയും മഹത്വവും സൗന്ദര്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 4-ാമത്തേത്, ജമാലുൽ അഫ്ആൽ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ. ഓരോ നാമവും അത് ഉൾക്കൊള്ളുന്ന അർത്ഥവും ആശയവും താല്പര്യവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ആ നാമങ്ങളുടെ ഓരോന്നിൻ്റെയും മനോഹാരിത, അതിൻ്റെ സൗന്ദര്യം, ഭംഗി നമുക്ക് അനുഭവിക്കാൻ, ആസ്വദിക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ 4 രീതിയിൽ, ദാത്തും സിഫത്തും അഫ്ആലും അസ്മാവും, അതിലെല്ലാം അള്ളാഹുവിൻ്റെ ജമാൽ, ഭംഗി നമുക്ക് ദർശിക്കാൻ കഴിയുന്നതാണ്. അള്ളാഹുവിൻ്റെ ദാത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഹദീസുകളിൽ വന്ന ഒരു പരാമർശം, അള്ളാഹുവിനെ ഈ ദുനിയാവിൽ വച്ച് കാണാൻ സാധിക്കുമോ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത് നൂറുൻ അന്നാറാ, പ്രകാശമാണ്, എങ്ങനെ കാണാൻ കഴിയും ഇവിടെ വച്ച്. ഹിജാബുഹു നൂർ, അള്ളാഹുവിൻ്റെ മറ എന്ന് പറയുന്നത് ഒരു പ്രകാശമാണ്. ലൗ കശഫഹു, ആ പ്രകാശമാകുന്ന മറയങ്ങ് നീക്കിക്കഴിഞ്ഞാൽ ല അഹ്റഖ സുബഹാതു വജ്ഹിഹി മൻ തഹ ഇലൈഹി ബസറുഹു മിൻ ഖൽഖി. അള്ളാഹുവിൻ്റെ നോട്ടം, അള്ളാഹുവിൻ്റെ ദൃഷ്ടി സൃഷ്ടികളിൽ എവിടെയെല്ലാം ചെന്നെത്തുന്നുവോ അവിടെയെല്ലാം നിഷ്പ്രഭമായി പോകുന്ന, കരിച്ചു കളയുന്നതായിരിക്കും സംഭവിക്കുക. അപ്പോൾ അത്രമാത്രം നമുക്ക് കോലപ്പെടുത്താൻ കഴിയാത്ത സൗന്ദര്യത്തിൻ്റെയും ഒളിയുടെയും തെളിമയുടെയും ഒരവസ്ഥയാണ് അള്ളാഹുവിൻ്റെ ദാത്തുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ
നബി സല്ലല്ലാഹു അലൈഹി

0: വസല്ലം പറഞ്ഞു, തീർച്ചയായും അല്ലാഹു ജമീലാണ്, ഭംഗിയുള്ളവനാണ്. അതിൽ നിന്ന് ആ നാമം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, യുഹിബ്ബുൽ ജമാൽ, ഭംഗിയെ സൗന്ദര്യത്തെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അല്ലാഹു ഇഷ്ടപ്പെടുന്ന സൗന്ദര്യം എന്നത് നമ്മുടെ സങ്കല്പത്തിനനുസരിച്ച് നാം കണ്ടെത്തുന്ന സൗന്ദര്യമല്ല. ചില ആളുകൾ പറയും, വസ്ത്രം എന്തുകൊണ്ട് ഇങ്ങനെ ധരിക്കുന്നു, അതാണ് ഭംഗി, അതാണ് സൗന്ദര്യം. സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ അവർക്ക് തോന്നിയതുപോലെയുള്ള വസ്ത്രധാരണ രീതി സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന രീതികളെ അത് ഭംഗിയല്ല, സൗന്ദര്യത്തിന് നിരക്കാത്തതാണ് എന്ന് പറയുന്ന ഒരു തെറ്റായ കൺസെപ്റ്റ്, അത് തിരുത്തേണ്ടതാണ്. പുരുഷന്മാരുടെ താടി രോമങ്ങൾ നീണ്ടു നിൽക്കണം, മീശ വെട്ടി ഒതുക്കണം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്. അത് സൗന്ദര്യത്തിന് നിരക്കാത്തതാണ് എന്ന് കരുതി പാശ്ചാത്യൻ ലോകത്തേക്ക് നോക്കി പുതിയ പുതിയ രീതികൾ സ്വീകരിച്ച് ക്ലീൻ ഷേവുമായി നടക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ വളരെ നേർത്ത രീതിയിൽ ഉമിക്കരി വാരി വിതറിയതുപോലെയുള്ള താടി രോമങ്ങളുള്ള ആളുകൾ, സൗന്ദര്യത്തിൻ്റെ പേരിൽ അതിനെയൊക്കെ കാണാൻ ശ്രമിക്കുമ്പോൾ ഇസ്ലാമികമായത് ശരിയല്ല. ഇസ്ലാമിൻ്റെ സൗന്ദര്യവും ഭംഗിയും അഭംഗിയും വിരൂപതയുമൊക്കെ നാം തീരുമാനിക്കേണ്ടത്, അതിൻ്റെ മാനദണ്ഡം അള്ളാഹുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു തന്ന പഠിപ്പിച്ച മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച എല്ലാ സംഗതികളിലും ഭംഗിയുണ്ട്, അവൻ്റെ നിയമങ്ങളിലും നിർദ്ദേശങ്ങളിലും ഒക്കെ സൗന്ദര്യമുണ്ട്, അത് നാം തിരിച്ചറിയണം. അന്ന കുല്ല അംരിഹി തആല ഹസനുൻ ജമീൽ, അള്ളാഹുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അള്ളാഹുവിൻ്റെ സർവ കൽപ്പനകളും വിധിവിലക്കുകളും മനോഹരമാണ്, സൗന്ദര്യം നിറഞ്ഞതാണ്. വലഹുൽ അസ്മാ ഉൽ ഹുസ്ന, അള്ളാഹുവിനാണ് ഏറ്റവും നല്ല അത്യുത്തമങ്ങളായ നാമങ്ങളുള്ളത്, ഏറ്റവും പെർഫെക്റ്റായ, ഏറ്റവും സൗന്ദര്യമുള്ള, ബ്യൂട്ടിഫുൾ നെയിംസ്, മനോഹരമായ നാമങ്ങൾ അള്ളാഹുവിൻ്റെതാണ്. അതേപോലെ വസിഫാത്തു അൽ ജമാൽ വൽ കമാൽ, പൂർണ്ണതയുടെയും സൗന്ദര്യത്തിൻ്റെയും വിശേഷണങ്ങളാണ് അള്ളാഹുവിൻ്റേത്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലേക്ക് നോക്കിയാൽ സൗന്ദര്യത്തിൻ്റെ വിവിധ രൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷി മൃഗാദികളെ പരിശോധിച്ചാൽ, ചെടികളെയും പൂക്കളെയും നമ്മൾ നിരീക്ഷിച്ചാൽ അതിലൊക്കെ വിസ്മയകരമായ, നമ്മുടെ കൺകുളിർമ നൽകുന്ന, അത്ഭുതപ്പെടുത്തുന്ന പല സൗന്ദര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. ആരാണ് അവക്കൊക്കെ ഈ സൗന്ദര്യവും ഭംഗിയും നൽകിയത്? അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. ജമീൽ എന്ന് പറഞ്ഞാൽ മുജ്മിൽ എന്ന അർത്ഥം കൂടിയുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഫഈൽ എന്ന് പറഞ്ഞാൽ മുഫ്ഇൽ എന്ന ഒരർത്ഥമുണ്ട്. ഫഈൽ പാറ്റേണിൽ വരുന്ന ആ പദങ്ങൾക്ക് മുഫ്ഇൽ അഥവാ സൗന്ദര്യമുള്ളവൻ എന്ന് മാത്രമല്ല, സൗന്ദര്യം നൽകുന്നവൻ എന്നൊരർത്ഥം കൂടിയുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ഈ പ്രപഞ്ചത്തിൽ നാം കാണുന്ന തരത്തിലുള്ള വിസ്മയകരമായ, കൗതുകകരമായ പല ഭംഗിയും നിറവും ഒക്കെ സംവിധാനിച്ചത്. അങ്ങനെയുള്ള പടച്ചിറബിനെ കാണൽ സ്വർഗത്തേക്കാൾ വലിയ നേട്ടമായി, അനുഗ്രഹമായി വിശ്വാസികൾ അനുഭവിക്കുകയും ചെയ്യുമെന്നത് ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. പടച്ചിറബിനെ കാണുമ്പോൾ അതുവരെയും അനുഭവിച്ച എല്ലാ സുഖങ്ങളും മറന്നുപോകും. സ്വർഗത്തെ കാണുമ്പോൾ ദുനിയാവിൽ അനുഭവിച്ച എല്ലാ വേദനകളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും മറന്നുപോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയ ഹദീസുകൾ കാണാം. ജനിച്ചതു മുതൽ മരിച്ചതുവരെയും, ജനനം മുതൽ മരണം വരെയും പ്രയാസങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും മാത്രം പേറി നടന്നൊരു മനുഷ്യൻ, അയാളെ പരലോകത്തല്ലാഹു കൊണ്ടുവന്നിട്ട് സ്വർഗത്തിൽ ഒന്ന് കടത്തി ഉടനെ പുറത്തു കൊണ്ടുവന്നിട്ട് ചോദിക്കും, ഹൽ മർറബി കശിദ്ദത്തുൻ കത്തു, നിന്റെ ജീവിതത്തിൽ വല്ല ബുദ്ധിമുട്ടുകളും കടന്നുപോയിട്ടുണ്ടോ? ബുദ്ധിമുട്ടുകളേ ഉണ്ടായിട്ടുള്ളൂ, അങ്ങനെയുള്ളൊരു മനുഷ്യനോടാണ് ചോദ്യം. പക്ഷേ സ്വർഗം ഒന്ന് അനുഭവിച്ച് അതിൻ്റെ അകത്തൊന്ന് കടന്നു പുറത്തു വരുമ്പോഴേക്കും അതുവരെയും അനുഭവിച്ച എല്ലാ സങ്കടങ്ങളും വേദനകളും പ്രയാസങ്ങളും മറന്നു പോകുമാറ് നമുക്ക് കോലപ്പെടുത്താൻ കഴിയാത്ത സങ്കല്പങ്ങൾക്കതീതമായതാണ് സ്വർഗമെങ്കിൽ, ആ സ്വർഗത്തേക്കാൾ വലിയ അനുഭൂതിയാണ് അള്ളാഹുവിനെ കാണുക എന്നത്. സ്വർഗത്തിൽ കടന്ന് പുറത്തു വന്ന മനുഷ്യനോട് ചോദിക്കുമ്പോൾ അയാൾ പറയും, വല്ലാഹി മാ മർറബി ഷിദ്ദത്തുൻ ഖത്തു, പടച്ചറബ്ബെ നീ തന്നെയാണ് സത്യം, എൻ്റെ ജീവിതത്തിൽ ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ അങ്ങനെയുള്ള സ്വർഗം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നന്മകൾ അധികരിപ്പിക്കാൻ, സത്യവിശ്വാസം പഠിച്ചറിഞ്ഞ് കുറ്റമറ്റ ആശയാദർശങ്ങൾ സ്വീകരിക്കാൻ, തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ, താൽക്കാലികമായ സുഖങ്ങളും ആസ്വാദനങ്ങളും അതിലൂടെ കിട്ടുമെങ്കിലും അനശ്വരമായ, ഒരിക്കലും കോലപ്പെടുത്താൻ സാധിക്കാത്ത അവർണ്ണനീയമായ ആ സുഖവും സന്തോഷവും നഷ്ടപ്പെടുത്താൻ ഈ താൽക്കാലികമായ നൈമിഷിക ആസ്വാദനം എനിക്ക് വേണ്ട എന്ന് വെക്കാൻ നമുക്ക് സാധിക്കണം. വൃത്തിയും ഭംഗിയും ഒക്കെ ദീനിൻ്റെ ഭാഗം കൂടിയാണ്, ഇസ്ലാം പഠിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തഹൂറു ശത്തുറുൽ ഈമാൻ, വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ്. ആന്തരികമായ വൃത്തിയും ബാഹ്യമായ വിശുദ്ധിയും ഒക്കെ വിശ്വാസികൾക്ക് വേണം. ഒരാൾ നല്ല വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കുന്നു, മാന്യമായ വേഷവിധാനം, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചെരുപ്പും അദ്ദേഹത്തിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ വാഹനങ്ങളുമൊക്കെ വൃത്തിയിലും മാന്യതയിലുമാകണം എന്ന് ഒരാൾ ആഗ്രഹിച്ചാൽ അത് ഇസ്ലാം വിലക്കിയ ഏതെങ്കിലും തെറ്റുകളിൽ പെട്ടുപോകുമോ എന്ന് സംശയം ചോദിച്ച സ്വഹാബത്തിനോട്, അത് അഹങ്കാരത്തിൻ്റെ കിബറിൻ്റെ ഭാഗമാകുമോ എന്ന് സംശയിച്ച അനുചരന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അൽ കിബറു ബത്തറുൽ ഹഖി വഗംതുന്നാസ്, സത്യത്തെ അവമതിക്കലും നിസ്സാരവൽക്കരിക്കലും മറ്റുള്ളവരെ ചെറുതായി കാണലുമാണ് അഹങ്കാരം, കിബർ എന്ന് പറയുന്നത്. പറയുന്ന കാര്യം സത്യമാണെങ്കിൽ, ന്യായമാണെങ്കിൽ ആര് പറഞ്ഞാലും അത് സ്വീകരിക്കാൻ സാധിക്കണം. താൻ ശരി, ബാക്കിയുള്ളവരെല്ലാവരും മോശക്കാർ എന്ന രീതിയിൽ ആളുകളെ ഇകഴ്ത്തുന്ന, ആളുകളെ ചെറുതായി കാണുന്ന രീതി അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. അതല്ലാതെ മാന്യമായി വസ്ത്രം ധരിക്കുന്നതോ മാന്യമായ രീതിയിൽ വൃത്തിയോടുകൂടി നടക്കുന്നതോ ഒന്നും അഹങ്കാരത്തിൻ്റേതല്ല, അഹങ്കാരത്തിൻ്റെ വിലക്കപ്പെട്ട തിന്മയുടെ ഭാഗമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയ ഹദീസ് കാണാം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ജമീൽ, ഭംഗിയുള്ളവനാണ് എന്ന് നാം അറിയുമ്പോൾ നമ്മുടെയും വാക്കുകളും പ്രവൃത്തികളും പെരുമാറ്റങ്ങളുമൊക്കെ ഭംഗിയുള്ള, സൗന്ദര്യം നിറഞ്ഞത് ആക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി പോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട പ്രവാചകനുമായി അല്പസമയം ചെലവിട്ട ഒരാൾക്കും ആ പ്രവാചകനോട് വെറുപ്പോ അകൽച്ചയോ വിദ്വേഷമോ തോന്നാറില്ല. ഇനിയും ആ പ്രവാചകനൊന്ന് കാണണം, ആ സദസ്സിലൊന്ന് പോകണം, അവിടത്തോടൊപ്പം സമയം ചെലവഴിക്കണം എന്നേ തോന്നുകയുള്ളൂ. ഒരാൾ കൈകൊടുത്ത് സലാം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് കൈ വിടിയിക്കാറുണ്ടായിരുന്നില്ല, അയാളുടെ കൈ അയാൾ വിടുന്നത് വരെ. ഇങ്ങനെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും സൗന്ദര്യം പ്രതിഫലിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ ആ നാമത്തോട് കൂറ് പുലർത്തിയ വിശ്വാസിയാണ് എന്ന് നമുക്ക് ആശ്വസിക്കുവാൻ സാധിക്കും. ഇസ്ലാമിൻ്റെ എല്ലാ അധ്യാപനങ്ങളും സിബഗത്തല്ലാഹി വമൻ സിബഗത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ വർണ്ണമാണ്, അള്ളാഹു നൽകിയ ചായമാണ്. വമൻ അഹ്സനു മിനല്ലാഹി സിബഗത്തൻ, അള്ളാഹുവിനേക്കാൾ നന്നായി വർണ്ണം നൽകുന്നവൻ ആരുണ്ട് എന്നാണ് സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു ചോദിച്ചത്. അതുകൊണ്ട് അള്ളാഹു നൽകിയ ആ വർണ്ണം വാരിപ്പുണരാൻ നമുക്ക് സാധിക്കണം. ഇബാദത്തുകളിൽ, അധികാരങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ, സ്വഭാവങ്ങളിൽ എല്ലാം ഇസ്ലാം വരച്ചു കാണിച്ച ആ സൗന്ദര്യം നിറഞ്ഞ വർണ്ണം നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കണം. ആ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ, ആ നന്മയും സൗന്ദര്യവുമൊക്കെ വാരിപ്പുണരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഅന ബിമാ അല്ലംതന റബ്ബി സിദ്നാ ഇൽമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാ അല്ലാ, അസ്മാഉൽ ഹുസനയാണ് നമ്മളിപ്പോൾ കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അൽ ജമീൽ എന്ന നാമത്തിൻ്റെ യഥാർത്ഥ വിവക്ഷയാണ് നമ്മൾ ലജ്നത്തുൽ ബുസൂൽ ഇസ്ലാമിയുടെ സംസ്ഥാന ചെയർമാനായ ഷമീർ മദീനിയുടെ ശബ്ദത്തിലൂടെ നമ്മൾ കേട്ടത്.
2: റേഡിയോ വൈബ്സിൻ്റെ വളരെ സുപ്രധാനമായ പ്രോഗ്രാമുകളുടെ കൂട്ടത്തിൽ നമുക്ക് കേൾക്കാൻ ഇമ്പമാർന്ന മറ്റൊരു പ്രോഗ്രാമിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. കഥ പറയാം പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുസ്സലാം വീട്ടിയാണ്. ഓരോ കഥകളും ജീവിതത്തിൽ നിന്നും ചരിത്രങ്ങളിൽ നിന്നും ഒപ്പിയെടുത്ത യാഥാർത്ഥ്യങ്ങളുടെ ചില ചിത്രങ്ങളായിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ കഥ പറയലൂടെ കേൾക്കാം. ഉമർ റളിയല്ലാഹു അൻഹു ആദ്യകാലം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ മഹാനായ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള കഥകളാണ്, ചരിത്രമാണ് നമ്മളിങ്ങനെ കേട്ട് കഴിഞ്ഞിരുന്നത് അല്ലേ. നമ്മളിന്ന് രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെക്കുറിച്ചുള്ള കഥയാണ് കേൾക്കാൻ പോകുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആദ്യകാലത്തെക്കുറിച്ചുള്ള കഥയൊന്ന് കേട്ടാലോ? ഉമർ റളിയല്ലാഹു അൻഹു കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക? നീതിമാനായ ഒരു ഭരണാധികാരി അല്ലെ, അങ്ങനത്തെ ഒരു ഭരണാധികാരിയുടെ കഥ കേൾക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലേ. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം നീതിയുടെയും കാരുണ്യത്തിൻ്റെയും മനോഹരമായ കഥയാണ്. നമുക്കത് കേട്ടു തുടങ്ങാം അല്ലേ. നോക്കൂ, AD 582 മക്കയിലായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനം. ഖുറൈശ് ഗോത്രത്തിൻ്റെ ഉപശാഖയായ അദിയ ഗോത്രത്തിലെ പ്രധാന വ്യക്തിയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവായ ഖത്താബ്. അറബികൾക്കിടയിൽ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അത് പരിഹരിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവായ ഖത്താബായിരുന്നു. ബനു മഹസൂം ഗോത്രക്കാരിയായിരുന്ന ഹൻതമയാണ് അദ്ദേഹത്തിൻ്റെ മാതാവ്. ചെറുപ്പത്തിൽ എന്നെ മറ്റു കുട്ടികളുടെ കൂടെ ആടുമേക്കാനൊക്കെ പോകുകയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. എന്നാൽ അവരിൽ നിന്ന് വ്യത്യസ്തനായി അദ്ദേഹത്തിന് എഴുത്തും വായനയൊക്കെ അറിയായിരുന്നു. അന്നത്തെ കാലത്ത് നമുക്കറിയാലോ, എഴുത്തും വായനയൊക്കെ അറിയുന്ന ആളുകൾ കുറവാണ്. ശക്തനും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയുമായിരുന്നു അദ്ദേഹം. പിന്നെ അതുമല്ലട്ടോ, നല്ലൊരു കുതിരസവാരിക്കാരനുമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ആത്മാർത്ഥതയും ശക്തമായ നിലപാടുകളുമൊക്കെയുള്ള വ്യക്തിയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കുന്നതിലും തിരുത്തുന്നതിലും അതീവ താൽപര്യം കാണിച്ചിരുന്നു. തെറ്റുകൾ തിരുത്തുന്നവരോട് നന്ദിയുള്ളവനും പ്രശംസ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ആളുമായിരുന്നു. കൂട്ടുകാരെ, ഗുണദോഷിക്കുന്നത് നിങ്ങൾക്കിഷ്ടമാണോ? മറ്റുള്ളവർ നമ്മുടെ തെറ്റുകളിങ്ങനെ സൂചിപ്പിക്കുമ്പോൾ അപ്പം എന്തായിരിക്കും നമ്മുടെയൊക്കെ ഒരു മാനസിക പ്രതികരണം? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതുതന്നെയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കണ്ടത്. അദ്ദേഹത്തെ ആരെങ്കിലും ഉപദേശിക്കുന്നത് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ പ്രശംസിക്കുമ്പോൾ, വെറുതെ ഇങ്ങനെ മധു പറയുമ്പോൾ അദ്ദേഹത്തിന് അത്ര ഇഷ്ടമല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. യുവാവായ സമയത്ത് കച്ചവടം തുടങ്ങി ഉമർ റളിയല്ലാഹു അൻഹു. സിറിയ, യമൻ, പേർഷ്യ, ഇറാഖ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് കച്ചവടത്തിനായിട്ടൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. ഉപ്പയെപ്പോലെ തന്നെ ഖുറൈശി ഗോത്രത്തിൻ്റെ പ്രതിനിധിയും മധ്യസ്ഥനും ഒക്കെയായിരുന്നു അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ ഗോത്രം ഖുറൈശി ഗോത്രമായിരുന്നു, അറിയാലോ അല്ലേ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ പറഞ്ഞേല് ഉമർ റളിയല്ലാഹുവിൻ്റെ കഥയിൽ ഒന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയുടെ പേര് നമുക്ക് ഓർമ്മയിലുണ്ടാവണം. ഉമർ റളിയല്ലാഹുവിൻ്റെ ഉപ്പയുടെ പേര്, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഗോത്രത്തിൻ്റെ പേര്, ഇത് ആ അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെക്കുറിച്ച് പഠിക്കുന്ന ഈ ഭാഗത്ത് നമുക്ക് ആ പേരുകളൊക്കെ ഓർമ്മയിലുണ്ടാവണം. അപ്പോൾ ശേഷമുള്ള എപ്പിസോഡിലൂടെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നെക്സ്റ്റ് ഓരോ സംഭവങ്ങളെയൊക്കെ നമുക്ക് പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കഥ പറയാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത കഥ പറയാൻ പരിപാടിയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൻ്റെ വിവിധ വശങ്ങളിലേക്കൊക്കെ നമുക്ക് പോകണം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: കഥകൾ കേൾക്കാൻ എന്നും എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ ആ കഥകൾ നടന്ന സംഭവങ്ങളാകുമ്പോൾ, അതും ഇസ്ലാമിക ലോകത്തെ സംഭവങ്ങളാകുമ്പോൾ അതിന് മാധുര്യം കയറും. അത്തരത്തിൽ വളരെ മനോഹരമായ ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നുള്ളൊരു ശകലമാണ് ഇന്നത്തെ കഥ പറയാം എപ്പിസോഡിലൂടെ നമ്മൾ ശ്രവിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആദ്യകാലം എന്ന വിഷയത്തിൽ അബ്ദുസലാം വീട്ടിയുടെ ശബ്ദത്തിലാണ് ഇന്നത്തെ കഥ പറയാം നമ്മൾ ശ്രവിച്ചത്. അടുത്തതായി പിസിഡിയോ വൈബ്സിൽ ജനക്ഷേമത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇസ്ലാമിക ജീവിതത്തിനപ്പുറത്ത് ഭൗതിക ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മുടെ കരിയറിൽ, നമ്മുടെ ജോലിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ജനക്ഷേമം പ്രോഗ്രാമിൽ കേൾക്കാറുള്ളത്. ഇന്നത്തെ ജനക്ഷേമം പ്രോഗ്രാമിൽ ഗ്രാമസേവകനിൽ നിന്ന് ലഭ്യമാകുന്ന സേവനങ്ങൾ എന്നതാണ് നമ്മൾ കേൾക്കുന്നത്. എന്തൊക്കെ സേവനങ്ങളാണ് ഗ്രാമസേവകനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്നാണ് ഇന്നത്തെ ജനക്ഷേമം പ്രോഗ്രാമിൽ നമ്മോടൊപ്പം പങ്കാളികളാകുന്നത് മുഹമ്മദ് ബൈജു, ഒപ്പം ഇബിനു അലി എടത്തനാട്ടുകാരാണ്.
4: പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ഒരുപാട് ഉദ്യോഗസ്ഥന്മാരും അതേപോലെ വകുപ്പുകളുമുണ്ട്. എന്നാൽ പല ഓഫീസുകളിൽ നിന്നും പല ഉദ്യോഗസ്ഥരിൽ നിന്നും യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട സേവനങ്ങൾ എന്താണ് എന്നതിലുള്ള അറിവില്ലായ്മ കൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ലഭിക്കാതെ പോകുന്നു, സമൂഹത്തിന് ലഭിക്കാതെ പോകുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗ്രാമസേവകനിൽ നിന്ന് ലഭ്യമാകുന്ന സേവനങ്ങളെ കുറിച്ചാണ്. നമ്മുടെ അതിഥി പാണ്ടിക്കാട് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ മുഹമ്മദ് ബൈജു ആണ്. ലൈഫ് ഭവന പദ്ധതിയെക്കുറിച്ച് രണ്ട് എപ്പിസോഡുകൾ മുമ്പ് അദ്ദേഹവുമായി നമ്മൾ റെക്കോർഡ് ചെയ്തിരുന്നു, ശ്രോതാക്കൾ ഓർമ്മിക്കുമെന്ന് വിചാരിക്കുന്നു. ബൈജു, യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് ഒരു വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിൽ നിന്ന് സമൂഹത്തിന് ലഭിക്കുന്ന സേവനങ്ങൾ?
1: സാധാരണഗതിയിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ തലത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പലപ്പോഴും ആളുകളിൽ നിന്ന് നികുതി പിരിച്ചെടുക്കുന്ന ഒരു സംവിധാനമാണ് ഉള്ളതെങ്കിൽ, നികുതി പിരിച്ചെടുത്ത് റവന്യൂ എടുക്കുന്ന ഒരു സംവിധാനമാണെങ്കിൽ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ യഥാർത്ഥത്തിൽ ഗ്രാമപഞ്ചായത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ചെയ്യുന്നത് ഫണ്ട് റിലീസ് ചെയ്ത് ജനങ്ങൾക്ക് സേവന പ്രവർത്തനങ്ങൾ നൽകുക എന്നുള്ളതാണ് പ്രധാനമായും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഉത്തരവുകളും നമുക്കുള്ള ജോലിയും പ്രധാനമായിട്ടും അതാണ്. അത് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന ഭവന പദ്ധതിയുണ്ട്. അതുപോലെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ മുഖാന്തരമാണ് നടപ്പിലാക്കുന്നത്. അതുപോലെ വാർദ്ധക്യകാല പെൻഷൻ അന്വേഷിച്ച് അവർക്ക് പിന്നെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ പെൻഷൻ അനുവദിക്കുന്ന പദ്ധതി VO ആണ്. അതുപോലെ BPL സർട്ടിഫിക്കറ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് VOമാരാണ്. ഓരോ ഗ്രാമപഞ്ചായത്തിൻ്റെയും നിർവ്വഹണ ഉദ്യോഗസ്ഥൻ എന്നുള്ള തരത്തിൽ നിർവ്വഹണ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന അതാത് പദ്ധതിയുടെ പ്രൊജക്റ്റുകളുടെ നിർവ്വഹണം നടത്തേണ്ടത് VOമാരാണ്. സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ, ഭവന പദ്ധതികൾ സംബന്ധിച്ചിട്ടുള്ള, അതുപോലെ ശുചിത്വ മിഷൻ സംബന്ധിച്ചിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കേണ്ടത് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ VOമാരാണ്.
4: BPL സർട്ടിഫിക്കറ്റിൽ തുടങ്ങാം, കാരണം ഒരുപാട് ആളുകൾ ചർച്ച ചെയ്യുന്നതും ചില്ലറ വാക്കേർക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അത്.
1: തീർച്ചയായും.
4: എന്താണ് BPL സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ VOയുടെ റോള്?
1: പല ആളുകൾക്കും ഇപ്പോഴും സംശയമാണ്, എൻ്റെ കാർഡ് ചുവപ്പാണ് മഞ്ഞയാണ്, അതുകൊണ്ട് എനിക്ക് BPL സർട്ടിഫിക്കറ്റ് തരണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ BPL കാർഡ് എന്നുള്ളത്, കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് സിവിൽ സപ്ലൈസ് വകുപ്പാണ്, സംസ്ഥാന സർക്കാരിൻ്റെ സിവിൽ സപ്ലൈസ് വകുപ്പാണ്. റേഷൻ അരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംവിധാനത്തിനാണ് വിവിധ ഘട്ടത്തിലുള്ള കാർഡുകൾ നൽകുന്നത്. അതിനു പുറമെ ഒരു BPL സർട്ടിഫിക്കറ്റ് ഉണ്ട്, BPL ലിസ്റ്റ് ഉണ്ട് പഞ്ചായത്തിൽ എന്നുള്ളത് പല ആളുകൾക്കും, പാവപ്പെട്ട ആളുകൾക്കും അറിയില്ല. തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യം അത്തരം ആളുകൾക്കുള്ള ഒരു കണ്ണു തുറപ്പിക്കലാവും. ഓരോ വാർഡ് തലത്തിലും, പഞ്ചായത്തിലെ ഓരോ വാർഡ് തലത്തിലുള്ള BPL ലിസ്റ്റ് നമ്മുടെ സൈറ്റുകളിൽ ലഭ്യമാണ്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ BPL ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ആ BPL ലിസ്റ്റിലെ ഇത്ര ക്രമനമ്പറിൽ ഉൾപ്പെട്ട ആളാണ്, അതുകൊണ്ട് എനിക്ക് ഇന്ന ആവശ്യത്തിന് BPL സർട്ടിഫിക്കറ്റ് അനുവദിച്ച് തരണമെന്ന അപേക്ഷ നൽകുന്ന മുറക്ക് അതിൽ അന്വേഷണം നടത്തി പിന്നെ അതിൽ പെട്ടിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്യേണ്ടത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരാണ്. തീർച്ചയായിട്ടും ഒരുപാട് ഉപകാരങ്ങളുള്ള ഒരുപാട് പുതിയ വീടുകൾക്ക് വൈദ്യുതീകരണം, അതുപോലെ വിവിധ ഹോസ്പിറ്റലുകളിൽ പലതരത്തിലുള്ള മാരക രോഗങ്ങൾ ബാധിച്ച് പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്ക് ഫ്രീയായി ചികിത്സ ലഭിക്കുന്ന അത്തരത്തിലുള്ള ഒരുപാട് ഉപകാരങ്ങൾ യഥാർത്ഥത്തിൽ BPL സർട്ടിഫിക്കറ്റ് കൊണ്ടുണ്ട്. എന്നാൽ ഇത്തരം ഒരു BPL സർട്ടിഫിക്കറ്റ് BPL ലിസ്റ്റിൽ ഉണ്ടായിട്ട് പോലും താൻ അതിലാണോ എന്ന്, ഉണ്ടോ എന്ന് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. തീർച്ചയായും അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
4: അത് BPL ലിസ്റ്റ് എന്നൊരു ലിസ്റ്റ് ഉണ്ട്, അതിലുണ്ടോ ഇല്ലെന്ന് ആദ്യം അറിയണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി BPL സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിക്കാം. ആ സർട്ടിഫിക്കറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഏത് ആവശ്യത്തിനാണോ അത് കൊടുക്കുന്നത് അതിൻ്റെ ഇളവുകൾ ലഭ്യമാക്കാൻ സാധിക്കും എന്നാണ് താങ്കൾ പറഞ്ഞത്. അതേപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ചില വീട് പദ്ധതികളൊക്കെ ഗ്രാമസേവകൻ വഴിയാണ് നടത്താറുള്ളത്. ഏതാണ് സ്കീം?
1: ഓരോ ഘട്ടങ്ങളിലും ഓരോ കേന്ദ്ര സർക്കാരിൻ്റെ ഓരോ സമയങ്ങളിൽ അവരെ കൊണ്ടുവരുന്ന, സർക്കാർ കൊണ്ടുവരുന്ന വിവിധ പദ്ധതികൾ. ഇതിനു മുമ്പ് ഇന്ദിരാ ആവാസ് യോജനയായിരുന്നു. അത് ഏകദേശം ഒരുപാട് വർഷം ഒരുപാട് വീടുകൾ ഒരുപാട് ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് നൽകാൻ പിന്നെ VO മുഖാന്തരം സാധിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിൽ ഇന്ദിരാ ആവാസ് യോജന എന്ന പദ്ധതിക്ക് പകരം
5: പുതിയ പദ്ധതിയാണ് ഉള്ളത്, പ്രധാനമന്ത്രി ആവാസ് യോജന. അതിൽ അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തുകയും സർവേ പ്രകാരം നേരത്തെ ഉണ്ടായിരുന്ന 2011 സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് പ്രകാരം സെലക്റ്റീവായിട്ടുള്ള ആളുകളെ കേന്ദ്ര സർക്കാർ നമുക്ക് നൽകുകയും അവരുടെ പരിശോധന നടത്തി എലിജിബിളായ അർഹരായിട്ടുള്ള ആളുകൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം വീട് വെക്കുന്നതിനുള്ള ധനസഹായം നൽകാൻ നമുക്ക് സാധിക്കും.
4: അതിൻ്റെ എത്ര എമൗണ്ട് കാര്യങ്ങളൊക്കെ ലഭ്യമാണ് ഇപ്പോഴും?
5: നിലവിൽ എല്ലാ പദ്ധതിക്കും 400,000 രൂപയാണ് യൂണിറ്റ് കോസ്റ്റ്. പുറമെ നേരത്തെ സൂചിപ്പിച്ച പോലെ മുമ്പത്തെ എപ്പിസോഡുകൾ സൂചിപ്പിച്ച പോലെ ലൈഫ് ഭവന പദ്ധതി പ്രകാരം ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കേന്ദ്ര തൊഴിലുറപ്പ് പ്രകാരം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ 90 ദിവസത്തെ അധിക തൊഴിൽ നൽകുന്നതിനും ഇത് ലക്ഷ്യമിടുന്നുണ്ട്. ഒപ്പം പിന്നെ ഇവർക്ക് ഗ്യാസ് കണക്ഷന് ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം PMAY സെക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ഫ്രീ ആയി ഗ്യാസ് കണക്ഷൻ നൽകുന്നതിന്, അതുപോലെ വൈദ്യുതി നൽകുന്നതിന്, അത്തരത്തിൽ അവരെ സമ്പൂർണമായും എല്ലാ സ്കീമുകളിലും അല്ലെ എല്ലാ തരത്തിലും അവരെ സമ്പൂർണമായും ഒരു പിന്നെ ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു നല്ല പദ്ധതി തന്നെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന.
4: വാർദ്ധക്യകാല പെൻഷനുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും VEO ചുമതലയിൽപ്പെട്ടതാണ്. എങ്ങനെയൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടി?
5: തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിക്ക്, അതായത് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് നൽകപ്പെടുന്ന അപേക്ഷ, മിനിമം മാനദണ്ഡം എന്നുള്ളത് 60 വയസ്സ് തികഞ്ഞ. പിന്നീട് മാനദണ്ഡങ്ങൾ പല ഘട്ടങ്ങളിലും മാറി മാറി വരാറുണ്ട്. ഒരു ഘട്ടത്തിൽ 300,000 രൂപ വരുമാന പരിധി എന്ന് വന്നിരുന്നു. പിന്നീട് അത് 100,000 രൂപയാക്കിയിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് 4-ചക്ര വാഹനമുള്ള ആളുകളും 1,000 സ്ക്വയർ ഫീറ്റ് മേലെ വീടിൻ്റെ വലുപ്പമുള്ള ആളുകളൊന്നും ഇതിന് അർഹരല്ല എന്നുള്ളതാണ്. കാരണം ഒരുപാട് ആളുകൾ ക്ഷേമ പെൻഷനുകളിലൂടെ പിന്നെ അനർഹരായിട്ടുള്ള ആളുകൾ കൂടുതൽ ഫണ്ട് തുക പെൻഷൻ വഴി കൈപ്പറ്റുന്നു എന്ന് അത് സർക്കാരിൻ്റെ ബാധ്യതയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം ഓരോ കാലഘട്ടത്തിൽ ഇറക്കുന്ന ഉത്തരവിനനുസരിച്ച് അതിന് കൃത്യമായ രീതിയിൽ ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തി പരിശോധിച്ച് അർഹരാണെങ്കിൽ അർഹനാണ് എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് അതിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് പിന്നെ ഈ അപേക്ഷകൾ നമ്മുടെ അന്വേഷണ റിപ്പോർട്ട് അടക്കം വെക്കുകയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അന്വേഷിച്ച് പരിശോധിച്ച് അത് ബോർഡിലേക്ക് റെക്കമെൻഡ് ചെയ്തിട്ട് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ ക്ഷേമ പെൻഷൻ അവർക്ക് ഒരു ഗുണഭോക്താവിന് അനുവദിക്കപ്പെടുന്നത്.
4: ഗ്രാമപഞ്ചായത്തുമായി അടുത്ത് ഇടപഴകി ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ, അതേപോലെ പഞ്ചായത്തിൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥൻ കൂടിയാണ്. വീട് റിപ്പയർ, അതേപോലെ ശുചിത്വ പ്രൊജക്റ്റ്, മാലിന്യ പ്രൊജക്റ്റുകൾ തുടങ്ങി വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ VEOക്ക് നിർവഹിക്കാനുണ്ട്. ഒരു വിശദീകരണം ആവശ്യമുണ്ട്.
5: വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാർ യഥാർത്ഥത്തിൽ ഗ്രാമവികസന വകുപ്പിലെ ജീവനക്കാരാണ്. ബ്ലോക്ക് തലത്തിലാണ് അവരുടെ മറ്റു കാര്യങ്ങളെങ്കിലും നിർവഹണ ഉദ്യോഗസ്ഥർ എന്ന നിലയ്ക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലേക്ക് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വിട്ടുകിട്ടിയ ഉദ്യോഗസ്ഥർ കൂടിയാണ് VEOമാർ. അപ്പോൾ ഒരേ സമയം രണ്ട് തരം റോള് അവർക്ക് നിർവഹിക്കേണ്ടതുണ്ട്. ഗ്രാമവികസന വകുപ്പിലെ ജീവനക്കാർ എന്നുള്ള രീതിയിൽ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വകുപ്പ് മുഖാന്തരം ചെയ്യേണ്ട പദ്ധതികളും, അതാണ് ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെ പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന അല്ലെങ്കിൽ ഇന്ദിരാ ആവാസ് യോജന തുടങ്ങിയ പദ്ധതികൾ, അതുപോലെ തൊഴിലുറപ്പ് പദ്ധതികളുടെ വെരിഫിക്കേഷൻ പരിശോധന നടത്തേണ്ടത് VEOമാരാണ്. ഒപ്പം നിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന ഒരു ചുമതല കൂടി VEOമാർക്കുണ്ട്. പലപ്പോഴും 1,00,000,000 രൂപ, 1 കോടി മുതൽ 2 കോടി രൂപ വരെ ചിലവഴിക്കേണ്ട പിന്നെ ഏകാംഗ ഉദ്യോഗസ്ഥരാണ് VEOമാർ. പലപ്പോഴും എഗ്രിമെൻ്റ് വെക്കുന്നത് VEO ആണ്, അന്വേഷണം നടത്തുന്നത് VEO ആണ്, ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തുന്നത് VEO ആണ്, അവർക്ക് പിന്നെ ട്രഷറിയിൽ പോയിട്ട് ഫണ്ട് നൽകുന്നതിന് വേണ്ട ബില്ല് സമർപ്പിക്കുന്നത് VEO ആണ്. ഫണ്ട് സമർപ്പിച്ചതിന് ശേഷം അതിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ആ ട്രഷറിയിൽ പോയിട്ട് പരിശോധിച്ച് ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടത് VEO ആണ്. ഓഡിറ്റർമാർക്ക് മുമ്പിൽ ഈ ബില്ലുകൾ മുഴുവനും ചെലവഴിച്ച തുകകൾ മുഴുവനും അതിൻ്റെ കണക്കുകൾ അവതരിപ്പിക്കേണ്ടത് VEO ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഫീസിൽ കൃത്യമായ രീതിയിൽ ഇരിക്കാൻ പോലും പലപ്പോഴും സാധിക്കാതെ ജനങ്ങൾക്കിടയിൽ ജനങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് യഥാർത്ഥത്തിൽ വിയോ. പലപ്പോഴും ജനങ്ങൾക്കിടയിൽ, പാവപ്പെട്ട ആളുകൾക്കിടയിൽ ഇടപഴകി ജീവിക്കുന്ന ഒരു വിയോ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ച പോലെ തീർച്ചയായിട്ടും ഇതൊരു വലിയ ഒരു മാനേജ്മെൻറ്റ് കൂടിയാണ് ശരിക്കും നമ്മൾ പഠിക്കുന്നത്. കാരണം ഒരേ സമയം ഗ്രാമപഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, ബ്ലോക്ക് പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, ബ്ലോക്ക് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ, ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ, ഇവർ ഒപ്പം പാവപ്പെട്ട പൊതുജനങ്ങൾ, ഇവരോടെല്ലാം ഒരേ സമയം ലിങ്ക് ചെയ്ത് മിംഗിൾ ചെയ്ത് അവരുടെ ഒക്കെ ഇടയിൽ തീർച്ചയായും ഓരോരുത്തർക്കിടയിലും കൃത്യമായ രീതിയിൽ നല്ലൊരു മാനേജ്മെൻറ്റ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഈ ജോലിയിൽ പലപ്പോഴും പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ.
4: സാധാരണ ഒരു ഓഫീസിൽ ഫീൽഡിന് വേറെ സ്റ്റാഫ് ഉണ്ടാവും, അക്കൗണ്ട്സിന് വേറെ സ്റ്റാഫ് ഉണ്ടാവും, ക്ലറിക്കൽ വർക്കിന് വേറെ സ്റ്റാഫ് ഉണ്ടാവും. ഇവിടെ വിഇഒ ഒരു വൺ മാൻ ഷോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
5: തീർച്ചയായും
4: ഈ മാലിന്യ പ്രൊജക്റ്റ്, അതേപോലെ ശുചിത്വ പ്രൊജക്റ്റ്, വീട് റിപ്പയർ, അതിനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സർവീസുകളാണ് ഡ്യൂട്ടിയാണ് വിഇഒ ചെയ്തു വരാറുള്ളത്?
5: ഓരോ പഞ്ചായത്തുകളിലും വാർഷിക പദ്ധതികളിലൂടെ നടപ്പിലാക്കുന്ന ഓരോ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പിനും വാർഷിക പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് സംസ്ഥാന സർക്കാർ അനുവദിച്ച് നൽകാറുണ്ട്. ഇത് പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിന്നെ അതുപോലെ വർക്കിംഗ് ഗ്രൂപ്പുകൾ രൂപീകരിച്ച് വർക്കിംഗ് ഗ്രൂപ്പുകളിലൂടെ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ള പദ്ധതികൾ, വന്നിട്ടുള്ള പദ്ധതികൾ, അത് നിർവഹണം നടത്തുക. അതിൽ വീട് റിപ്പയർ, അതുപോലെ ODF ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ, സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി എല്ലാ ആളുകൾക്കും കക്കൂസ് നൽകുക എന്ന പദ്ധതിയുടെ നിർവഹണ ചുമതല വിയോമാർക്കായിരുന്നു. അപ്പോൾ അത് നടപ്പിലാക്കിയത് വിയോമാരാണ്. അതുപോലെ ഓരോ പഞ്ചായത്തിലും നടപ്പിലാക്കുന്ന വിവിധ മാലിന്യ പ്രൊജക്റ്റുകൾ, ഹരിത കേരള മിഷൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്ന പിന്നെ ഹരിത കർമ്മസേന രൂപീകരിച്ച് മാലിന്യ വിമുക്ത കേരളം, മാലിന്യ വിമുക്ത പഞ്ചായത്ത്, ഇത്തരത്തിലുള്ള പദ്ധതികളുടെ ഒക്കെ മേൽനോട്ടവും ആ പദ്ധതിയുടെ നിർവഹണവും നടത്തുന്നത് വിയോമാരാണ്. അപ്പോൾ പഞ്ചായത്തുകളിലെ കക്കൂസില്ലാത്തവർക്ക് കക്കൂസ് നൽകുക, അതുപോലെ കിണറുകളെ ശുചിത്വ കിണറുകളാക്കി മാറ്റുക, പിന്നെ പ്ലാസ്റ്റിക് രഹിത പഞ്ചായത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്റിക്കുകളെ കയറ്റി അയക്കുന്നതിനും അതുപോലെ അത് റെഡ്യൂസ് ചെയ്യുന്നതിനും റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ തുടങ്ങിയ പ്ലാസ്റ്റിക് രഹിത സംസ്ഥാനമാക്കുന്നതിനുള്ള ഇത്തരം പദ്ധതികളുടെ ഒക്കെ മേൽനോട്ടവും ചുമതലയും വഹിക്കുന്നത് പലപ്പോഴും വിയോമാരാണ്.
4: 10 മണി മുതൽ 5 മണി വരെ അവസാനിക്കുന്ന ഒരു ജോലിയല്ല, രാപ്പകൽ നീളുന്ന ഒരു ജോലിയാണ് ഗ്രാമസേവകൻ്റെത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വിഇയുടെ ഒരു പ്രധാന റോളാണ് ലൈഫ് ഭവന പദ്ധതി. പീസ് റേഡിയോ 2 എപ്പിസോഡുകളിലായി വിശദമായി അതിനെക്കുറിച്ച് നമ്മുടെ ഫാക്കൽറ്റി മുഹമ്മദ് ബൈജുവുമായി ചർച്ച ചെയ്തിരുന്നു. എങ്കിലും ലൈഫ് ഭവന പദ്ധതിയെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് ഒരു വിശദീകരണം.
5: ലൈഫ് ഭവന പദ്ധതി വീടില്ലാത്തവർക്ക് വീട് നൽകുന്ന, അർഹരായ എല്ലാവർക്കും വീട് നൽകുന്ന പദ്ധതിയാണ്. 400,000 രൂപയാണ് അതിൻ്റെ തുക. 400 സ്ക്വയർ ഫീറ്റാണ് വീട് വലിക്കുന്നതിന് അനുമതി നൽകിയിട്ടുള്ളത്. വീട് പരിപൂർണമായും നിർമ്മിക്കുന്നതിനുള്ള മുഴുവൻ തുകയും നൽകുക എന്നതാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തുള്ള വീടില്ലാത്ത, സ്വന്തമായി ഭൂമിയുള്ള എല്ലാവർക്കും വീട് നൽകുക എന്ന അതിൻ്റെ 2ാം ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വളരെ സ്തുത്യർഹമായ രീതിയിൽ പദ്ധതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ അടുത്ത ഘട്ടം എന്നുള്ളത് വീടും സ്ഥലവുമില്ലാത്ത ആളുകൾക്ക് ഫ്ളാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിച്ച് നൽകുക എന്നുള്ളതാണ്. അത് അതിൻ്റെ പ്ലാനിംഗ് കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു, സ്ഥലമെടുപ്പും നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അവസാന ഘട്ടം എന്നുള്ളത് ജീർണിച്ച വീടുകളിൽ താമസിക്കുന്ന, ചോർന്നൊലിക്കുന്ന വീടുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് വീട് വാസയോഗ്യമാക്കുന്നതിനുള്ള സംവിധാനമാണ്. അത് 2020 നടപ്പിലാക്കും. അതിൻ്റെ 1ാം ഘട്ടത്തിൽ നേരത്തെ വിട്ടുപോയത് പല പദ്ധതികൾ പ്രകാരം വീടിന് എഗ്രിമെൻ്റ് വെക്കുകയും പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്ത ആളുകൾക്ക്, ഒരു സ്വപ്നവുമില്ലാതെ പ്രയാസപ്പെടുന്നിരുന്ന ആളുകൾക്ക് വീട് പരിപൂർണമായും പൂർത്തിയാക്കുന്നതിനുള്ള ഫണ്ട് അനുവദിക്കുക എന്ന ഒരു സിസ്റ്റം ഇതുവരെ മറ്റു പദ്ധതികളിലൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൂടി ലൈഫ് ഭവന പദ്ധതിയെ മറ്റു പദ്ധതികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. തീർച്ചയായിട്ടും ലൈഫ് എന്നുള്ളത്, ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ഫിനാൻഷ്യൽ എംപവർമെൻ്റ് എന്നുള്ളത്, ലൈഫാണ് നമ്മുടെ ഓരോരുത്തരുടെയും, പ്രത്യേകിച്ച് പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ.
4: ഗ്രാമസേവകൻ്റെ അഥവാ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ ജോലി എന്നത് ഒരു കേവലം ജോലിയല്ല, പേരിൽ അറിയുന്നത് പോലെ തന്നെ ഒരു സേവനമാണ്. മറ്റു ഓഫീസുകളിൽ പല ജോലികൾക്കും പലരുണ്ടെങ്കിലും ഗ്രാമസേവകൻ ആ ജോലികളെല്ലാം സ്വയം തന്നെ ചെയ്യണം. കോടിക്കണക്കിന് രൂപകളുടെ വിനിമയമായി ബന്ധപ്പെട്ട വളരെ പേടിപ്പെടുത്തുന്നവർക്ക് കൂടി ഇവർ ചെയ്യേണ്ടതുണ്ട്. ഗ്രാമസേവകനിൽ നിന്ന് ലഭ്യമാകുന്ന PMAY, വാർദ്ധക്യകാല പെൻഷൻ, BPL സർട്ടിഫിക്കറ്റ് തുടങ്ങി ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ എന്ന നിലയിൽ ഗ്രാമപഞ്ചായത്തുകളുടെ വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചുരുക്കി നമ്മൾ ഈ എപ്പിസോഡിൽ വിശദീകരിക്കുകയുണ്ടായി. മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ മുഹമ്മദ് ബൈജു ആണ് നമ്മുടെ കൂടെയുള്ളത്. കേവലം ഒരു ജോലി എന്നതിലുപരിയായി ഒരു പാഷനായി ജോലിയെ കാണുന്ന വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരിൽ ഒരാളാണ് ബൈജു. ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് എപ്പിസോഡ് ചെയ്തിരുന്നു, അത് ശ്രോതാക്കൾ ഓർമ്മിക്കുന്നുണ്ടാവും എന്ന് കരുതുന്നു. പീസ് റേഡിയോയുടെ ജനക്ഷേമ പരിപാടിയിൽ പങ്കെടുത്ത് അതിന് സമയം കണ്ടെത്തിയതിന് ബൈജുവിന് നന്ദി അറിയിക്കുന്നു. കൂടുതൽ ഉയരങ്ങളിലേക്ക് ഔദ്യോഗികമായി ഉയരാനും കൂടുതൽ സേവനങ്ങൾ നൽകാനും അദ്ദേഹത്തിന് ആവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു.
2: മാഷാല്ലാ, വളരെയേറെ ഉപകാരപ്പെടുന്ന പ്രോഗ്രാമിലാണ് നാം ഇതുവരെ കേട്ടത്. ജനക്ഷേമം പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേർന്നത് മുഹമ്മദ് ബൈജുവും ഇബിനു അലി എടത്തനാട്ടുകരയുമാണ്. ഗ്രാമ സേവകനിൽ നിന്ന് ലഭ്യമാകുന്ന സേവനങ്ങൾ എന്ന വിഷയത്തിലാണ് സംസാരം കേട്ടത്.
6: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രം അറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇൻഷാല്ലാ, പീസ് റേഡിയോ വൈബ്സ് ഇനി പോകുന്നത് റേഡിയോയുടെ ഏറ്റവും ഐക്കണിക്കായ പ്രോഗ്രാമുകളിൽ ഒന്നായ സ്നേഹക്കൂടിലേക്കാണ്. ഹൃദയത്തിൻ്റെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, അതൊക്കെ നമുക്ക് വലിയ ആശ്വാസം ലഭിക്കുന്ന, കുടുംബജീവിതത്തിൽ വ്യക്തിജീവിതത്തിൽ ഉള്ള പ്രശ്നങ്ങൾക്ക് വലിയ സമാധാനം നമുക്ക് നൽകുന്ന സ്നേഹക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം പീസ് റേഡിയോ CEO ബഹുമാനനായ ഹാരിസ് ബിൻ സലീമും ഒപ്പം താജുദ്ദീൻ സലാഹിയുമാണ് പങ്കുചേരുന്നത്. പ്രണയപ്പക കാരണങ്ങളും പരിഹാരവും എന്ന വിഷയത്തിലാണ് ഇന്നത്തെ സ്നേഹക്കൂട് നമ്മോടൊപ്പം ചർച്ച ചെയ്യുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്നേഹക്കൂടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ആദരണീയനായ ഹാരിസ് ബിൻ സലീം അവർകളോടൊപ്പം മറ്റൊരു എപ്പിസോഡിൽ കൂടി നമുക്കെല്ലാവർക്കും പങ്കെടുക്കാനുള്ള സാഹചര്യം വന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഓരോ ദിവസത്തെയും വാർത്താ പ്രഭാതങ്ങളിൽ നാം കേൾക്കുന്നത് ഞെട്ടുന്ന നിരവധി കാര്യങ്ങളാണ്. കഴിഞ്ഞ ആഴ്ചയെ നമ്മൾ ചർച്ച ചെയ്തത് അത്തരം ചില വിഷയങ്ങളായിരുന്നു. വീണ്ടും ഈ ആഴ്ച, കഴിഞ്ഞ ആഴ്ചയിലെ ഇൻട്രോയിൽ നമ്മൾ ഓർമ്മിപ്പിച്ചതുപോലെ, നമ്മളെ ഞെട്ടിക്കുന്ന മറ്റു ചില വാർത്തകൾക്ക് നാം സാക്ഷിയാകേണ്ടി വന്നിരിക്കുകയാണ്. ജീവിതത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ അനുരാഗത്തിലാവുകയും അസ്ഥിയെ ബാധിച്ച പ്രണയത്തിലാവുകയും പിന്നീട് ഒരാൾ വഴിപിരിയുകയും ചെയ്തപ്പോൾ അതിൻ്റെ വൈരാഗ്യം തീർക്കാൻ ആ കുട്ടിയെ കഴുത്തറുത്തു കൊന്ന, ഒരു കോഴിയുടെ കഴുത്തറുക്കും പോലെ അത്ര ലാഘവത്തോടെ കഴുത്തറുത്തു കൊന്ന് ശാന്തനായി തൻ്റെ ജോലിസ്ഥലത്ത് പോയി ജോലി ചെയ്ത ഒരു ചെറുപ്പക്കാരനെക്കുറിച്ച് നാം ഒരു വാർത്ത കേൾക്കുകയുണ്ടായി. അനുബന്ധമായി കുറേയധികം വാർത്തകൾ കൊലകളെക്കുറിച്ചുള്ള റിപ്പോർട്ടിംഗാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. സ്നേഹക്കൂട് ഈ ആഴ്ച ചർച്ച ചെയ്യുന്നത് പ്രണയങ്ങൾ, ഇത്തരം അവിഹിതങ്ങൾ, ഇതുപോലത്തെ അന്ത്യങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ കാരണങ്ങളും അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന കുടുംബ സംവിധാനത്തിൻ്റെ സാധ്യതകളുമാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ഹാരിസ് മൗലവി, ഇത് ചർച്ച ചെയ്യുന്നുണ്ട് മീഡിയകളൊക്കെ, പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, നേരത്തെ ഉണ്ടായിട്ടുണ്ട്, അപ്പോഴൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മർമ്മങ്ങളിലേക്ക് പലപ്പോഴും ചർച്ച എത്തുന്നില്ല. ഇതിലൊരു പ്രധാന കാരണമായി തോന്നുന്നത് പുതിയ കാലത്ത് സ്വതന്ത്രവാദത്തിൻ്റെ ആളുകൾ, അവർ കുട്ടികൾക്ക് കൊടുത്തൊരു ഫ്രെയിം ഉണ്ടല്ലോ, അത് എത്രത്തോളം ഇതിനെ ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്തരം ഒരു ചിന്തയിലേക്ക്, ഇത്തരം വഴികളിലേക്ക് പുതിയ തലമുറ പോകാൻ എത്രത്തോളം കാരണമായിട്ടുണ്ട്.
2: അത് അതന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായൊരു സംഗതി. അടുത്ത കാലത്ത് നമ്മുടെ പൊതുവേ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പാരമ്പര്യം അനുസരിച്ചിട്ട് ഏത് മതസ്ഥരാണെങ്കിലും ചില ധാർമ്മികമായ മൂല്യങ്ങളിലൂടെയാണ് അതിൽ നിന്ന് അപ്പുറത്തേക്ക് പോകാൻ സമൂഹത്തെ അനുവദിച്ചിരുന്നില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ എല്ലാവരും കൂടെ പ്രതികരിച്ച് മീഡിയകൾ അത് ഏറ്റെടുത്ത് പരിഹരിച്ച് മുന്നോട്ട് പോയിരുന്നു. പക്ഷെ അതിലിടക്കാണ് നമ്മൾ കേൾക്കുന്നത് എന്താ വെച്ചാൽ, ആളുകൾക്ക് എന്താണ് എന്തിനും സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടണം, മതങ്ങളോ അല്ലെങ്കിൽ പുരോഹിതന്മാരോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു വ്യക്തിൻ്റെ സ്വാതന്ത്ര്യം, മൈ ബോഡി മൈ ചോയ്സ് എന്നുള്ള എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം, ഞാൻ തീരുമാനിച്ചോളൂ. സത്യത്തിൽ ഇതിന് ഭയങ്കര പ്രൊമോഷനാണ് എന്ത് ചെയ്തത് ലഭിച്ചത്. ശരിക്കും കൊണ്ട് കുട്ടികളൊക്കെ എന്ത് ചെയ്തു, സംഘടനാ തലങ്ങളിൽ തന്നെ ഏറ്റെടുത്തിട്ട് ക്യാമ്പസുകളിൽ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ വരുന്നൊരവസ്ഥ. പക്ഷെ എന്താറിയോ, സത്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ അത് വളരെ അപകടകരമായ ഒരു പോക്കാണെന്നുള്ളതിൻ്റെ ആ പ്രത്യാഘാതം യഥാർത്ഥത്തിൽ ഇത്ര പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടി വന്നിട്ടു.
1: തീർച്ചയായും,
2: കാരണം നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, കേൾക്കുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ ഒരു സിനിമയുടെ തിരക്കഥ പോലും വെല്ലുന്ന സംഗതിക്കാണ് എന്ത് ചെയ്യുന്നത് ആളുകൾ. ശരിക്കും നമ്മൾ യാഥാർത്ഥ്യങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക്. ഇപ്പൊ നമ്മളിപ്പോ ഈ കേൾക്കുന്ന ഇപ്പൊ ഈ പറഞ്ഞ ഈ പ്രേമ നൈരാശ്യത്തിലുണ്ടായ ഈ കൊലപാതകവും അതേപോലെ നരബലിയും ഒക്കെ, നമുക്കും അങ്ങനൊരു സംഭവം നടക്കുമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ബുദ്ധികളിൽ നമ്മുടെ മനസ്സുകളിൽ ഇമാജിൻ ചെയ്യാൻ പോലും കഴിയാത്തതാണ് സംഭവിച്ചു. അപ്പൊ ആസ്വദിക്കാം, എനിക്ക് ആസ്വദിക്കാം, അതിനെനിക്കൊന്നും തടസ്സമല്ല എന്നൊരു അനുവാദം സമൂഹത്തിന് കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ വളരെ വലിയൊരു ചിന്ത ശരിക്കും നമ്മൾ രക്ഷിതാക്കളിൽ ഉണ്ടാവേണ്ടതുണ്ട്. കാരണം എല്ലാവരും ചോദിക്കുന്നതാണ്, രണ്ട് പേര് ഇഷ്ടപ്പെട്ടു പ്രണയിച്ചു, എന്തപ്പോൾ അതിന് പ്രശ്നം, അതിലൊക്കെ ഇപ്പോൾ ഇത്ര ഒരു തടസ്സം നിൽക്കേണ്ടു. അവർക്ക് അവിടെ രക്ഷിതാക്കൾക്കൊക്കെ യോജിക്കാൻ പറ്റണമെങ്കിൽ അവർ വിവാഹിതരായിക്കോട്ടെ അല്ലെങ്കിൽ പിരിഞ്ഞോട്ടെ. ഇതിൻ്റെ അപകടം എന്താ അറിയൂ, ഈ പ്രണയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അത് ഒരു വിവാഹമായി പരിണമിക്കണം, അതല്ലെങ്കിൽ അത് വേർപിരിയണം. ഇത് രണ്ടിലൊന്നും സംഭവിക്കുന്ന ഉറപ്പാണല്ലോ, ഇത് രണ്ടല്ലാത്ത വേറൊരു ഭാവി ഇല്ലല്ലോ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പ്രണയമെങ്ങാനും അവസാനിക്കുക എന്നത് എപ്പോഴാ സംഭവിക്കുക, രണ്ടിലൊരാൾ പിൻവാങ്ങുമ്പോഴാണല്ലോ സംഭവിക്കുക. അപ്പൊ അത് പിൻവാങ്ങുന്നത് മിക്കവാറും പെൺകുട്ടികളായിരിക്കും. അതിൻ്റെ കാരണം എൻ്റെ ജീവിതം സുരക്ഷിതമല്ല എന്ന് ഇവർ രണ്ടുപേരും കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവൾക്ക് ഇവനെ മനസ്സിലാവും. അപ്പോൾ മനസ്സിലാവും ഇവൻ്റെ കൂടെ എന്തായിരുന്നാലും ഒരു ലൈഫ് എനിക്ക് സേഫ് അല്ല എന്ന് മനസ്സിലാവും. അത് മനസ്സിലാകുമ്പോൾ എന്ത് ചെയ്യും, ഇവള് ക്രമേണ പിൻവാങ്ങും. അത് ചിലപ്പോൾ ഒരു പാരൻസ് അവളെ ബോധവൽക്കരിച്ച സ്വന്തം അനുഭവങ്ങളാകാം, ചിലപ്പോൾ അവൾ ലഹരി കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ പല ചാറ്റിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പോൺ വീഡിയോസ് കാണും. അത് ഒരു വ്യക്തിയുമായി അടുത്ത ഇടപഴകുമ്പോൾ ചിലത് കാണും. അപ്പോൾ ഇവരെന്ത് തീരുമാനിക്കും, എൻ്റെ ജീവിതം ഇയാളെ കയ്യിൽ സേഫ് അല്ല. അത് തീരുമാനിക്കുന്നതോടുകൂടെ എന്താ അറിയോ, ഇവൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും അങ്ങനെ ചെയ്യുന്നൊക്കെ പറയണ ആള്, സ്നേഹത്തിൻ്റെ വലിയ ലോക ഉദാഹരണമായിട്ട് പറയണ ആള് എന്താ ചെയ്യാറോ, പിന്നെ അവരുടെ ഏറ്റവും വലിയ ശത്രുവായിരിക്കും
1: മാറും.
2: അപ്പൊ നമ്മുടെ കുട്ടികളെ ഒരാൾ പ്രേമിച്ചാൽ ആ പ്രേമം ഒരു പ്രേമനൈരാശ്യത്തിൻ്റെ കൊലപാതകത്തിലേക്ക് എത്തും, അതിൻ്റെ ഒരു ചാൻസ് എന്തുകൊണ്ട് രക്ഷിതാക്കൾ കാണണില്ലേ, അവിടെ എല്ലാ പ്രേമങ്ങൾക്കും
1: വിരാമമാണ്.
2: ഇനി എന്താണ് ഇപ്പോൾ നമ്മളെ പ്രതീക്ഷ, ഏതെങ്കിലും ഒരു പ്രേമം അതെന്ത് ചെയ്യും, ഒരു യാദൃച്ഛികമായി അതെന്ത് ചെയ്യാം, ഒരു വിവാഹത്തിലേക്ക് എത്തുക എന്നുള്ളതല്ലേ അടുത്തത്. വിവാഹത്തിലേക്ക് എത്താൻ എന്താണ്ട അവസ്ഥ, ഈ തിരിച്ചറി വിവാഹം കഴിഞ്ഞാണ്ടാവും. ഞമ്മള് പ്രേമത്തിൽ തിരിച്ചറിവാണല്ലോ പെൺകുട്ടി, ആണിന് പ്രശ്നമല്ല, അതുകൊണ്ട് പെൺകുട്ടിക്കുള്ള സുരക്ഷിതത്വം പ്രശ്നമാണ് എന്നോട് പിൻവാങ്ങണത്. ആണുങ്ങൾ പിൻവാങ്ങിയിട്ട് ഒരു ആണിനെ കുത്തിക്കൊന്ന കഥ നമ്മൾ ഈ ചരിത്രങ്ങളൊന്നും വായിച്ചില്ലല്ലോ. പ്രേമ നൈരാശ്യം അവിടെ ഉണ്ടാവണല്ലേ. ഇപ്പൊ പെണ്ണാ പിൻവാങ്ങുക, ഇത് വിവാഹം കഴിഞ്ഞിട്ട് തിരിച്ചറിയാണെങ്കിലോ എന്താ ചെയ്യുക. അപ്പോൾ വിവാഹം കഴിഞ്ഞാലും ഈ വ്യക്തികളെ കുറിച്ച് മനസ്സിലാകുമ്പോൾ എന്ത് ചെയ്യും, ഇത് ഈ മനസ്സിലാവാതെ പോകണമെന്ന് വെച്ചാൽ പ്രേമം ഒരു വിശ്വാസ്യത സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രേമിക്കുന്നവൻ്റെ ബേക്കിൽ കയറാനും അവരോട് ടൂർ പോകാനും അവരോട് പാതിരക്ക് വയനാട് ചുരം കയറാനൊക്കെ തയ്യാറാണ് ആ വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും അവൻ്റെ പല കാര്യങ്ങളും ഇവൾക്ക് മനസ്സിലാകാതെ പോകുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ അത് പുറത്തു വരുമല്ലോ, പുറത്തു വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ. അതുകൊണ്ട് വലിയ സന്ദേശമാണ് നൽകുന്നത്, എൻ്റെ മകളൊരു പ്രേമത്തിൽപ്പെട്ട് ആ പ്രേമം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് വരുമ്പോൾ അവളുടെ ജീവൻ ഏറ്റവും, അത് ഈ കൊലപാതകങ്ങളൊക്കെ എന്നാൽ അതിദാരുണമാണ്.
1: അത്
2: നമ്മൾ മനസ്സിലാക്കും, ട്രെയിനിൻ്റെ മുന്നൊക്കെ തള്ളിയിട്ടാണ് ഇപ്പോൾ ലാസ്റ്റ് ഒന്ന് കണ്ടത്. ഇപ്പൊ ഇത് കാണുന്നത് എന്താണ്, ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത്,
1: ആസിഡ് ഒഴിക്കുക മുഖത്ത്,
2: അതായത് ഭീകരമായ കൊലപാതകങ്ങളാ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴും ഈ ചർച്ചകളിലൊന്നും ഇപ്പൊ നമ്മൾ സ്നേഹക്കൂടി ചർച്ച ചെയ്യുന്ന പോലെ ഈ പ്രേമം എന്നുള്ളത് ഒരു തെറ്റാണെന്നോ അല്ലെങ്കിൽ പ്രേമത്തിന് ഇങ്ങനത്തെ ഒരു ചാൻസ് ഉണ്ടെന്നോ ചർച്ചയിൽ വരുന്നില്ല,
1: ചർച്ച ധൈര്യമില്ല,
2: അധൈര്യമില്ല. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഇനിയിപ്പോ ഒരു അടുത്തൊരു കുറച്ചും കൂടി ഒരു സാവകാശം കൊടുത്താൽ അധിക വിവാഹങ്ങളും എന്തായിരിക്കും, പ്രേമവിവാഹങ്ങളായിരിക്കും. അപ്പൊ അവരൊക്കെ ഈ പ്രേമത്തെ സപ്പോർട്ട് ചെയ്യുക ചെയ്യുക. ഇപ്പൊ കോളേജുകളിലും ക്യാമ്പസുകളിലും ഒക്കെ എന്താണ് കുട്ടികളുടെ പ്രേമത്തെ അനുകൂലിക്കുന്ന ആളുകളെ പരിശോധിച്ചാൽ അവിടെയൊക്കെ വിവാഹങ്ങൾ പ്രേമവിവാഹങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായും അവരടുത്ത തലമുറയെ അതിനുവേണ്ടി പ്രേരിപ്പിക്കും. അപ്പോൾ വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.
1: ഇപ്പൊ ചുരുക്കത്തിൽ സ്വതന്ത്രവാദത്തിന്റെ ഒരു ഉപോൽപന്നമായത് വരുന്നു.
2: തീർച്ചയായും
1: സ്വതന്ത്രവാദത്തിന്റെ ആളുകൾ, പ്രത്യേകിച്ച് നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോ ചില പൊളിറ്റിക്കൽ പാർട്ടികളുടെ സ്റ്റുഡൻസ് ഓർഗനൈസേഷനുകൾ ഞങ്ങളെ തുറച്ചു നോക്കരുത്, ഇത് ഞങ്ങളുടെ ശരീരമാണ്, ഞങ്ങളുടെ ചോയ്സാണ് പോലെയുള്ള വാക്കുകൾ എഴുതി വെച്ച് ഒരു തിയറി ഉണ്ടാക്കി കുട്ടികൾ ഈ പ്രായത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് തണലൊരുക്കി അവരെ ഈ ചതികളിലേക്ക് കൊണ്ടുപോയി തന്നെ നമ്മൾ പറയണം.
2: അതെ, തീർച്ചയായും. പിന്നെ ഈ ആസ്വാദനങ്ങളിൽ പെട്ടെന്ന് തലമുറ ആകർഷിക്കുമല്ലോ, ആസ്വദിക്കാനുള്ള ഒരു കാര്യം. ഈ ആസ്വാദനങ്ങൾക്കൊക്കെ ഉള്ള അപകടം എന്താ വെച്ചാൽ ആസ്വാദനങ്ങളിൽ സേഫ്റ്റി ശ്രദ്ധിക്കൂല. കാരണം സേഫ്റ്റി, നമ്മുടെ സുരക്ഷ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്കൊരു ആസ്വാദനം സാധ്യമല്ല, ഇങ്ങനത്തെ ആസ്വാദനങ്ങൾ. അപ്പം നമ്മൾ ഏറ്റവും ലാസ്റ്റ് കേട്ടല്ലോ ആ ഡോക്ടർ, നാല് പേര് കൂടിയിട്ട് വാഹനം ഓടിക്കാൻ ഏത് ഫേസ്ബുക്ക് ലൈവ് ഇട്ടിട്ട് പാട്ട്, ഈ ടൂറിനൊക്കെ പോണ പാട്ടുണ്ടല്ലോ, ബസ് പോലും ഇങ്ങനെ തരിച്ചു പോണ ആ പാട്ടിട്ട് ഇവർ BMW ഡ്രൈവ് ചെയ്യാണ്. അപ്പം ആ ലൈവിൽ പറയണത് എന്താ അറിയോ, അടുത്ത പാട്ട് നമ്മൾ ഇടുമ്പോൾ എന്തു ചെയ്യും, നമ്മുടെ വണ്ടി 300 300 കിലോമീറ്റർ. നമ്മളിവിടെ മാക്സിമം 80 പോകാൻ നമുക്ക് കഴിയില്ല, ആ വണ്ടിയാണ് 300. എന്താ സംഭവിച്ചത്? ആണ്ട് പോയി ഇടിച്ച് 4
1: സ്പോട്ടിൽ,
2: ഒന്ന് ഡോക്ടറാണ്, ഒന്ന് എഞ്ചിനീയർ, 4 അങ്ങനത്തെ ഹൈ എഡ്യൂക്കേറ്റഡ് ആണ്. ആരോടും കാര്യമില്ല, മദ്യപിക്കുന്നവൻ മദ്യത്തിലും ആസ്വാദനം കാണുന്നു, പക്ഷേ ഓൻ്റെ സേഫ്റ്റി മറക്കുന്നു. എന്തിലും എന്താണ്, ഈ ആസ്വാദനങ്ങളുടെ വാതിലുകൾ തുറക്കുമ്പോൾ നമ്മുടെ സമൂഹങ്ങളും വ്യക്തികളും സുരക്ഷ തകരുന്നു. ആ സുരക്ഷയാണ് ഇവിടെ തകർന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ പെൺകുട്ടികളുടെ സുരക്ഷ. അതാണ് പ്രേമം തകർത്തത്. ഏയ്, നമ്മുടെ നാട്ടിലെ ജീവന്റെ സുരക്ഷ, അതാണ് ലഹരി തകർത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വളരെ തിരിച്ചറിഞ്ഞ് ഇതൊക്കെ പറഞ്ഞവർ തന്നെ മടി കൂടാതെ തിരിച്ചു പറയണം. മീഡിയകൾ എന്ത് ചെയ്യണം, അത് പറയാൻ സമയം കാണണം. ഏതെങ്കിലും സംഭവങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രതിയെ കണ്ടെത്തി ആ പ്രതിയുടെ കൂടെ നടക്കുന്നതിന് പകരം ഇതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ, നാളെ ഈ സംഭവം കേട്ട ഒരു രക്ഷിതാവ് എന്താ മോളോട് പറയാ, മോളെ ക്യാം പഠിക്കാനൊക്കെ പോയിക്കോ, ഒറ്റ പയ്യന്മാരെ അവസ്ഥ നമുക്കറിയില്ല, ഒരാളെ കൂടിയും കൂടി പോകരുത് എന്നല്ലേ, അതല്ലേ ഇതിൻ്റെ മെസ്സേജ്. ആ മെസ്സേജ് എന്താണ് പറയാത്തത്? ഇപ്പൊ നിങ്ങൾക്കൊരു മകളുണ്ടെങ്കിൽ ഈ സംഭവം പത്രത്തിൽ വായിച്ചാൽ മോളെ വിളിച്ചെന്താ പറയാ, ഏ നമ്മള് ഇതാണ് ഇതിന്റെ പരിണിതി, ക്ലാസ്സിൽ പഠിക്കുന്ന 17 നീ 17 ഒരുത്തനെ പ്രേമിച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല, പക്ഷെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് നീ അവനോട് പറയുന്ന ദിവസം ഒരു പക്ഷേ നിന്റെ ജീവിതത്തിന്റെ അവസാനം. അതുകൊണ്ട് ഈ പരിപാടിക്ക് പോണ്ട എന്നല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്, അതിവിടെ മുഴങ്ങി കേൾക്കണില്ലല്ലോ നമ്മൾ.
1: ഇതിന്റെ അനുബന്ധമായി വരേണ്ട മറ്റൊരു തിയറിയാണ്, അപ്പൊ ആസ്വാദനം എന്ന് പറയുന്നത് പൊതുവെ അതിലേക്ക് എത്തുന്നത് ജീവിതം ഒന്നേ ഉള്ളൂ, അത് അടിച്ചു പൊളിക്കണം എന്നാണ് പുതിയ തലമുറക്ക് കൊടുത്ത മറ്റൊരു മെസ്സേജ്. ആകെ ഒന്നേ ഉള്ളൂ, ഇത് എവിടേക്ക് കാത്തു നിൽക്കാനാണ്, ഇതിനൊരു നിശ്ചിത സമയം കഴിയുമ്പോൾ എന്തായാലും തീരും, പിന്നെ ജീവിതമല്ല. ഇതും സ്വതന്ത്രവാദത്തിന്റെ ആളുകൾ നമ്മളെ പുതിയ തലമുറയുടെ മസ്തിഷ്കത്തിൽ എത്തിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് പലപ്പോഴും നിങ്ങൾ പറയുന്ന പോലത്തെ ഈ വാഹനം കൊണ്ടുള്ള ക്രൈസുകളും ഒക്കെ പലപ്പോഴും വരുന്നത്. ആ ഒരു ഭാഗം കൂടി നമ്മൾ ഈ ചർച്ചയിൽ അഡ്രസ് ചെയ്യേണ്ടതല്ലേ?
2: തീർച്ചയായും. അപ്പോ പിന്നെ നമ്മളിപ്പോ എന്താ വെച്ചാൽ, എന്തൊരു സംഗതി പറയുമ്പോഴും അതിനെന്ത് ചെയ്യാണ് ഒരു അതിൻ്റെ ഒരു ഗുണത്തെ കുറിച്ച് അതിന് അത് ചെയ്യാനുള്ള ഒരു ആശയപരമായ ഒരു ധൈര്യം കൊടുക്കാതെ ഒരാളെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ലഹരി കൊടുക്കുമ്പോൾ എന്താ സുഹൃത്തിനോട് പറയണത്? ഒന്ന് കഴിച്ചു നോക്ക്, നീ ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിക്കാത്ത ഒരു മാനസിക സുഖം നിനക്ക് കിട്ടും, ഒരു ടെൻഷനും നമ്മൾ അറിയില്ല എന്ന് പറയുമ്പോൾ കഴിക്കണം. അതേപോലെ പുതിയ യുവതലമുറക്ക് കൊടുക്കുന്ന ആസ്വാദനത്തിലുള്ള തിന്മയുടെ ഒരു അടിത്തറയാണെന്ത്, ജീവിതം ഒന്നേ ഉള്ളൂ അടിച്ചു പൊളിക്കുക. സത്യത്തിൽ അതിനെ നമ്മളൊന്ന് ബുദ്ധിപരമായിട്ട് വിശകലനം ചെയ്ത് നോക്കിയാൽ എന്താ നമുക്ക് ഉത്തരം കിട്ടുക? ഏ ജീവിതം ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് ഈ പാട്ട് വിട്ടിട്ട് 300 പോയിട്ടാണ് ഇടിച്ചിട്ട് പെട്ടെന്ന് തരച്ചോളം തകർന്ന എന്ത് ചെയ്യാണ്, ആ 70 ജീവിതം എന്ത് ചെയ്യാണ്, 7 കൊണ്ട് അവസാനിക്കും. അതല്ലേ അതിന്റെ അവസ്ഥ, ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് ഇവരോട് പറയണതുകൊണ്ട് ഇപ്പൊ തന്നെ തീർത്തോന്ന്, വൈകുന്നേരം ആകുമ്പോ തന്നെ തീർത്തോന്നാണ് അതിന്റെ മെസ്സേജ്. അതിലെന്ത് ബുദ്ധിയുള്ളത്? ഏ നമ്മൾ സത്യത്തിൽ എന്താന്ന് വിചാരിച്ചാൽ, ഒരു ജീവിതത്തെ ഏറ്റവും സുരക്ഷിതമായി എൻജോയ് ചെയ്യാനാണ് എന്ത് നമുക്ക് മത നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ എല്ലാ നിയമങ്ങളുടെ പിന്നിലുള്ള ലക്ഷ്യം അതാണ്, എന്ത് ചെയ്യാം, സുരക്ഷിതമായി ജീവിക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്തൊക്കെ അനുഭവിക്കാനും ആസ്വദിക്കാനും ഉണ്ട് ഇവിടെ, അതിന് നമ്മൾ ഉണ്ടാവണ്ടേ? ആ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളോട് നോ പറഞ്ഞിട്ടുണ്ടോ ആ സംഗതികളിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴേ നമ്മുടെ ജീവിതം സേഫ് ആവൂ, അപ്പോഴേ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഇതൊക്കെ മരിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് സഹിക്കാം. ഈ ബേക്കിൽ നിന്നൊക്കെ വീണ എത്ര എത്ര പയ്യന്മാരാണ് സ്പൈനൽ കോഡ് മുറിഞ്ഞ് വീൽ ചെയറിലായി, ഈ കോമയിലായി, എങ്ങനെയൊക്കെ കിടക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഇപ്പൊ ഈ ആശയത്തിൽ പോയതാണല്ലോ, ഏ ജീവിതം ഒന്നല്ലേ ഉള്ളൂ അടിച്ചു. ആ ജീവിതത്തിന്റെ കഥപ്പം എന്താണ്? മറ്റുള്ളവർക്ക് ഭാരമായി കിടക്കുകയാണ് ചെയ്യണത്. അപ്പൊ നമ്മൾ എന്താണെന്ന് വിചാരിച്ചാൽ, ഇത് ശരി, ഇപ്പോൾ ഈ ആസ്വാദനങ്ങൾ എന്ന് പറയുമ്പോൾ സത്യത്തിൽ അതെന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ദാമ്പത്യം, ഭാര്യ ഭർത്താവ്, അതിലൊരു ആസ്വാദനമല്ലേ? ഏ, നമ്മൾ യാത്ര പോകുന്നു, നമ്മൾ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നു, പിന്നെ നമുക്ക് ആ മക്കളുണ്ടാകുന്നു, ആ മക്കളെ നമ്മൾ നല്ലൊക്കെ വളർത്തുന്നു, നമ്മൾ നല്ലൊരു വിദ്യാഭ്യാസം നേടി നല്ലൊരു പോസ്റ്റിലിരിക്കുന്നു, നമുക്ക് നല്ല വരുമാനം കിട്ടുന്നു, നാം നല്ല വാഹനങ്ങൾ ഉപയോഗിക്കുന്നു, നമ്മൾ ഏറ്റവും ഡീസൻ്റ് ഡ്രസ്സ് ധരിക്കുന്നു, ആളുകൾ നമ്മളെ ആദരിക്കുന്നു, ഇതിലൊന്നും ഒരു ആസ്വാദനമില്ല. ഞാൻ ആസ്വാദനങ്ങൾ എന്ന് പറയുന്നതിന് പൈശാചികമായ മനുഷ്യൻ്റെ ജീവൻ നശിപ്പിക്കുന്ന, സമൂഹത്തിൻ്റെ ഭദ്രത തകർക്കുന്ന, നാട് മുഴുവനും കുട്ടിച്ചോറാകുന്ന കാര്യങ്ങളെയാണ് ആസ്വാദനം എന്ന് പറയുന്നത്. വേറെ ഒക്കെ ആസ്വാദനങ്ങളില്ലേ?

0: ശരിയാവൂല. എന്നാൽ ഈ തിയറികൾ പൊതുവെ വിജയിക്കുന്നതിന്റെ പിന്നിൽ ഒന്ന് ഇവരുടെ പ്രായമാണ്, ആ പ്രായത്തിലെ അവരുടെ ലൈംഗിക ആവശ്യങ്ങൾ, ഒരു എതിർ സെക്സിനോടുള്ള താല്പര്യം. രണ്ടാമത്തൊരു സംഗതി എന്ന് പറയുന്നത് പ്രണയത്തിൽ ഒരു സേഫ്റ്റി ഉണ്ട്, ഒരു എന്താ പറയാ പിന്നെ അറേഞ്ച്ഡ് മാരേജ് പോലെയല്ല,
1: അപരിചിതനെ പോയി
0: പിടിക്കേണ്ടതില്ല. ഇതൊരു കുട്ടികള് ഭയങ്കര ഒരു പോയിന്റായി മനസ്സിൽ കൊണ്ടെടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എങ്ങനെയാണത് ഒന്ന് വ്യക്തത വരുത്തേണ്ടത്?
1: അതായത് ഈ പ്രേമത്തിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, പ്രേമം എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുവോ അത് മാക്സിമത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അത് നമ്മൾ ചെറിയൊരു പരിചയം ഉണ്ടാവും, പക്ഷെ ആ പരിചയങ്ങളിൽ നിന്ന് എപ്പോഴാണോ അത് ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു ആൺ പെൺ ബന്ധങ്ങളിലേക്ക് എപ്പോഴാണോ അത് വഴിമാറുന്നത്, എന്ന് പറഞ്ഞാൽ അനൗപചാരികമായൊരു വിവാഹം നടക്കുന്നത് എപ്പോഴാണോ അതോടുകൂടെ അവിടെ ഹൃദയങ്ങൾ അടുത്തു. ഈ ഹൃദയങ്ങൾ അടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒന്നിച്ചു ചേരാനുള്ള ആഗ്രഹത്തിന് മുന്നിൽ അവർക്ക് ജീവൻ പോലും പ്രശ്നമല്ല, ജീവൻ പോലും പ്രശ്നമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താന്ന് വിചാരിച്ചാൽ, നമ്മൾ ഇതിലേക്ക് കടന്നതിനു ശേഷം പിന്നെ പിൻവാങ്ങുക എന്നൊരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് ഏത് തരത്തിലുള്ള ആളുകളെയും ഏത് തരത്തിലുള്ള അവസ്ഥകളിലും ഇവരെന്തെയും ഇവരെ കൂടെ നിൽക്കും. അവസാനം ജീവൻ അപകടപ്പെടുമ്പോൾ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് അവരെന്ത് ചെയ്യുക, ഈ തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവുക. അതാണ് ഇപ്പോൾ ഇതിൽ സംഭവിക്കുക. നമ്മളിപ്പോൾ ഒരു അഫെയർ മാരേജ് ആകുമ്പോൾ രണ്ട് മൂന്നാല് കൊല്ലക്കൊപ്പം നടന്ന് എന്ത് ചെയ്യുക, നമ്മൾ ജീവിക്കണം, പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ് വിവാഹത്തിലേക്ക് പോണത്. മറ്റത് അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലോ ഇന്ന് കാണുന്നു ഇഷ്ടപ്പെടുന്നു അപ്പോൾ തന്നെ ഒന്നാവും. അപ്പോൾ ഇതിലേറെ സുരക്ഷിതത്വം ആദ്യം പരിചയപ്പെട്ടാലേ. അപ്പോൾ അത് പറയാനാണ് ഞാൻ നേരത്തെ കാര്യം ഇതിലേക്ക് ചേർത്ത് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മളിതിൻ്റെ മാക്സിമത്തിൽ പ്രേമം തുടങ്ങിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പരിചയപ്പെടുക എന്നുള്ളൊന്നും നടക്കണില്ല. അവിടെ പരിചയപ്പെടൽ ഉണ്ടാവണില്ല. അത് എന്താളാണെങ്കിലും എന്ത് ചെയ്യും, അയാളെ കൂടെ ജീവിക്കാൻ തീരുമാനിക്കും. അപ്പൊ ഇവര് പറയുമ്പോൾ നമ്മൾ എന്താ തോന്നുക, ആ അങ്ങനെ പോണിയിൽ ഇടയ്ക്ക് ഒരു പരിചയം വന്ന് അങ്ങനെ ഏതെങ്കിലും പ്രേമം അവസാനിച്ചിട്ടുണ്ടോ? ഏത് നമ്മൾ പരിചയപ്പെടുമ്പോൾ നമുക്കിത് ഭാവിയിൽ എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റിയ ഒരു ഭാര്യയാക്കാനോ ഭർത്താവാക്കാനോ പറ്റൂലാന്ന് തോന്നിയിട്ട് പ്രേമം അവസാനിപ്പിക്കലുണ്ടോ? പ്രേമം എന്ത് ചെയ്യാണ്, സ്വാഭാവികമായി വിവാഹത്തിന് നിർബന്ധമാവുകയാണ്. അപ്പോൾ അറേഞ്ച്ഡ് മാരേജിൽ നമ്മൾ വിവാഹം അന്വേഷിച്ചതിന് ശേഷം എന്ത് ചെയ്യാണ്, അവൻ എന്തോ ഒരു കഞ്ചാവൊക്കെ ഉള്ളൊരു പയ്യനാന്ന് തോന്നുന്നുണ്ട്, ഒരു വിവരം കിട്ടിയത് എന്നാ എനിക്ക് വേണ്ടാറേ. അല്ല, ഞാൻ അവൻ്റെ വിദ്യാഭ്യാസം ചോദിച്ചു നോക്കുമ്പോൾ അവന് ഡിഗ്രി ഒന്നും ഇല്ല എന്നല്ല പറയണത്, എന്നാ വേണ്ട എനിക്ക്, അല്ലെങ്കിൽ എന്നെക്കാളും എന്തുണ്ട് അയാൾക്ക് 15 വയസ്സ് അധികം വേ, എന്നാ എനിക്ക് വേണ്ട, അവിടെയൊക്കെ പെണ്ണുങ്ങൾ വേണ്ട വേണ്ട. എന്നാൽ പ്രേമത്തിൽ ഒരിക്കൽ പോലും എന്ത് ചെയ്യൂല, അവനെനിക്ക് വേണ്ട എന്ന് പറയില്ല.
0: കഞ്ചാവാണ്, അത് മാറിക്കോളും.
1: അതെ അതെ, അതാ പറയുള്ളൂ, എന്ത് പറഞ്ഞാലും അത് ശരിയാവുന്ന, അവന് ജീവിക്കാൻ നിവർത്തില്ലാത്ത ഒരാളാണ്, അവനൊരു പണിക്കും പോവാത്ത ആളാണ് എന്നൊക്കെ അതൊക്കെ ഞാൻ മാറ്റുന്ന പറയും. അപ്പം അതിനർത്ഥം എന്താ വെച്ചാൽ, ഒരു അറേഞ്ച്ഡ് മാരേജിൽ നമുക്ക് അന്വേഷിച്ച് നമുക്ക് വളരെ കൃത്യത വരുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളെ പറ്റുമെങ്കിൽ സ്വീകരിക്കാം, പറ്റില്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം. അതുകൊണ്ട് എത്രയോ വിവാഹങ്ങൾ അന്വേഷിച്ച് മുടങ്ങുന്നു, 8-10 വിവാഹങ്ങൾ. എന്നാൽ പ്രേമം ഒറ്റൊന്നുള്ളൂ, ഒരു പ്രേമം തുടങ്ങുന്നു, അത് വിവാഹത്തിൽ അവസാനിക്കും. അറേഞ്ച്ഡ് മാരേജിലോ അനേകം അന്വേഷണങ്ങളിൽ ഒന്ന് മാത്രമേ വിവാഹം ആകണമുള്ളൂ.
0: അതോടൊപ്പം ശരിക്ക് അരിസ്മോലി പറഞ്ഞ ആദ്യത്തെ പോയിന്റ് അതൊരു പ്രസക്തമാണ്. അതായത് ഇവര് തമ്മിൽ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു പ്രകൃതിപരമായ പ്രക്രിയകളിലേക്ക് കടക്കുന്നതോടുകൂടെ രണ്ടാളുടെയും ജീവിതത്തിന്റെ ചുറ്റുപാടുകൾ പരിചയപ്പെടാൻ മറക്കണുണ്ട്. മറക്കണുണ്ട് എന്ന് മാത്രമല്ല ഒളിക്കണുണ്ട്. ഇപ്പോ എക്സ് എന്ന് പറഞ്ഞ ആള് വൈ എന്ന് പറഞ്ഞ ആളുമായിട്ട് പ്രണയത്തിലാവുമ്പോ ഈ തേനെ പാലെ ചക്കര എന്നാ വിളിക്കുക. പിന്നെ ഈ കല്യാണത്തേക്ക് കടക്കുമ്പോ പിന്നെ തേനൊരു കുപ്പി, പാല് 2 കുപ്പി, ശർക്കര 4 കിലോ എന്നുള്ളടത്തേക്കാണ് എത്തുക. അപ്പം യഥാർത്ഥ വ്യക്തിത്വം ഒളിച്ചു വെക്കുക എന്നുള്ള ഒരു സംഭവം നടക്കണില്ലേ?
1: അതെ, തീർച്ചയായും. ഇപ്പോ നമ്മള് സാധാരണഗതിയിൽ എന്താ വെച്ചാലിപ്പോ ഒരു ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നതും ഒരു ഫ്രണ്ട് എന്ന് പറയണതും തമ്മിൽ ഭയങ്കരമായ വ്യത്യാസങ്ങളില്ലേ? ഇപ്പൊ പ്രേമം ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ? നേരെ മറിച്ച് വിവാഹം അതല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഫ്രണ്ട്ഷിപ്പിന് പറ്റുന്ന ഒരാളെ നമുക്ക് ഭർത്താവാകാൻ പറ്റും എന്നുള്ള താരതമ്യം എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതൊരിക്കലും ശരിയല്ലല്ലോ. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാൽ പലപ്പോഴും

0: ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ തന്നെയാണ് വിവാഹമെന്ന് കാമുകി കാമുകന്മാർ തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പ് വിവാഹത്തിലേക്ക് പരിണമിക്കുമ്പോൾ വിവാഹ ജീവിതത്തിൽ അവർക്ക് പ്രണയത്തിൻ്റെ ആസ്വാദനങ്ങളോ അനുഭവങ്ങളോ പെരുമാറ്റ രീതികളോ കാണാതെ വരുമ്പോൾ അവർ നിരാശരാകുന്നു, വിവാഹം വേർപിരിയുന്നു, അവർ തമ്മിൽ പ്രശ്നമാകുന്നു. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ പ്രണയ വിവാഹങ്ങളും എന്ന് പറഞ്ഞാൽ ഒരു കുടുംബജീവിതത്തിനും വിവാഹ ജീവിതത്തിനും ഏറ്റവും മാരകമായ പരിക്കുകൾ ഉണ്ടാക്കുന്നതാണ് യഥാർത്ഥത്തിൽ പ്രണയവിവാഹം. സംശയങ്ങൾ ജനിപ്പിക്കും, നമുക്ക് തികച്ചും എതിരായ ആളെ കല്യാണം കഴിക്കാൻ നിർബന്ധിതമാകുന്ന അവസ്ഥ വരും. അതേപോലെ നമ്മുടെ ആദർശങ്ങളെ ആശയങ്ങളെ നമ്മൾ നിരാകരിക്കേണ്ടി വരും. നമ്മൾക്ക് ഒരു നല്ല ഇണയെ തിരഞ്ഞെടുക്കുവാനുള്ള ചോയ്സ് നഷ്ടപ്പെട്ടു പോകും. ഈ ധാരാളക്കണക്കിന് പ്രശ്നങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാവുന്നത്. ചിലപ്പോൾ ഒരാൾക്ക് ഒരു സമയത്ത് മൂന്നും നാലും പെൺകുട്ടികൾ കാമുകിമാരായി ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിലൊന്ന് വിവാഹത്തിലേക്ക് പോകുമ്പോൾ അവർ വിവാഹിതരായി ജീവിക്കുകയും ബാക്കി മൂന്നാളും വീണ്ടും അവരുടെ പ്രണയം തുടരുകയും ചെയ്യും. അങ്ങനെ എത്രയെത്ര ദുരന്തങ്ങൾ നമ്മൾ മുന്നിൽ കാണുന്നു. ഇതൊക്കെ എന്താ വെച്ചാൽ ന്യായീകരിക്കുക, അവനവനെ എത്തിപ്പെട്ട ഒരു ദുരന്തത്തിൽ മുന്നോട്ട് പോവാൻ വേണ്ടിയുള്ള ഒരു ദുർന്യായം പറയാന്ന് മാത്രം.
1: പിന്നെ ശരിക്കും യാഥാർത്ഥ്യങ്ങളായി ഇപ്പൊ ഈ 18, 20, 22 വയസ്സിലുള്ള ഒരു കുട്ടി തനിക്കൊരു ഇണയെ തിരഞ്ഞെടുക്കുമ്പോ അവരുടെ കാഴ്ചപ്പാടിൽ, അന്നത്തെ കാഴ്ചപ്പാടിന്റെ പരിമിതിയില്, പ്രായത്തിന്റെ പരിമിതിയില് ഒരു അന്വേഷണം മാത്രമാണല്ലോ നടക്കുന്നത്. മറ്റേത് കുടുംബങ്ങളും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഈയൊരു ആളുടെ ശരിയും തെറ്റും യോജിപ്പും വിയോജിപ്പും പരിശോധിക്കപ്പെടുന്നുണ്ടല്ലോ.
0: പിന്നെ വേറെയല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ പ്രണയിക്കുന്ന ആളുകൾ പുരുഷന്മാർ പലപ്പോഴും അവരെ കുറിച്ച് ഇവർക്ക് പിന്നെ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അവർ മറച്ചു വെക്കും. അവരുടെ വീടിൻ്റെ അവസ്ഥ, അവരുടെ വീട്ടിലുള്ള സാഹചര്യങ്ങൾ, അവരുടെ സാമ്പത്തിക സ്ഥിതി എല്ലാം മറച്ചു വെക്കും.
1: പ്രായം,
0: എന്നിട്ട് എന്ത് ചെയ്യും, എല്ലാം ഇവർക്ക് എന്ത് ചെയ്യും, വേറെ എന്തെങ്കിലും പറഞ്ഞ് അഡ്രസ് ഉണ്ടായിക്കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോകുന്ന എത്രയോ പ്രേമങ്ങളുണ്ട്. അവസാനം ഇവരെന്ത് ചെയ്യും, ആ വീട്ടിൽ ചെല്ലുമ്പോഴാണ് അറിയുക. അപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ഈ പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ അവർക്ക് പറയാൻ കഴിയൂല. അപ്പൊ എന്താ വെച്ചാൽ അറിയുന്നുണ്ട് പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് എന്താണ്, ചില പെൺകുട്ടികളോട് നമ്മൾ അവന്റെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ കഴിയൂല. അപ്പൊ അത് എന്താണ്, ആ വിഷയങ്ങളിലേക്കൊന്നും അവർ പോകുന്നില്ല. ഇവനോടുള്ള ഫ്രണ്ട്ഷിപ്പിലുള്ള ആ ഒരു പിന്നെ ലഹരിയിൽ നിൽക്കുന്നു എന്നല്ലാതെ അവിടെ ഒന്നും അവനവന്റെ ബുദ്ധിയോ തൻ്റെ ഇടമോ ഒന്നും വർക്ക് ചെയ്യണ്ടല്ലോ.
1: ഇനി നമുക്കിതിന്റെ മറ്റൊരു കാരണത്തിലേക്ക് വരികയാണെങ്കിൽ, ഒരു സെലിബ്രിറ്റികൾ, സിനിമ, ഇതിലൊക്കെ ഇതാണ് അവിടെയൊക്കെ ഉള്ളൊരു വിവാഹത്തിന്റെ മെത്തേഡ് ഇതാണ്. അപ്പൊ അതിനെ അനുകരിക്കുന്നതിന്റെ ഭാഗമായി കുട്ടികൾ ഇതിലേക്ക് പോകുന്നു.
0: അതെ അതെ അതെ. എന്താണെന്നറിയോ, ഇതിപ്പോ എന്താന്ന് വിചാരിച്ചാല് നമ്മൾ യഥാർത്ഥത്തിൽ ജീവിതത്തെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ബലി കൊടുക്കുന്നത്. ഈ സെലിബ്രിറ്റികൾക്കൊക്കെ സംഭവിക്കുന്നത് നമുക്കറിയാലോ, എത്ര നല്ല ജീവിത സാഹചര്യങ്ങളും കുടുംബ പശ്ചാത്തലങ്ങളുള്ള ആളുകളാണ്. അവർക്ക് വിജയിക്കാത്തത് കുടുംബജീവിതം മാത്രമാണല്ലോ. എത്രമാത്രം വിവാഹമോചനങ്ങൾ, എന്തെല്ലാം ദുരന്തങ്ങൾ, അതിൽ ജനിക്കുന്ന മക്കളുടെ അനാഥത്വങ്ങൾ, സമൂഹത്തിൽ നമ്മൾ കേൾക്കുന്ന അവരെക്കുറിച്ചുള്ള ബാഡായിട്ടുള്ള മോശമായിട്ടുള്ള ഇമേജുകൾ എന്തൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എന്താ പറയുക, ഈ ലോകത്ത് നമുക്ക് ഏറ്റവും അനുഭവിക്കാനുള്ള ഒരു ആസ്വാദനത്തിൻ്റെ ലോകമാണ് ദാമ്പത്യം. ആ ദാമ്പത്യത്തെയാണ് എന്ത് ചെയ്യണത്, അപ്പം ആ നശിച്ച തകർന്നു കിടക്കുന്ന ആ രൂപങ്ങളെ അനുകരിക്കുമ്പോൾ അവരിലൂടെ എന്ത് ചെയ്യണം, ഈ സമൂഹത്തിൽ വളരെ വലിയൊരു വിഭാഗം ആളുകൾ ഇത്തരം കുടുംബജീവിതത്തിൻ്റെ നല്ലൊരവസ്ഥ നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളതാണ് നമ്മൾ അതിൽ വായിക്കേണ്ട കാര്യം.
1: അപ്പം നമ്മൾ സ്വതന്ത്രവാദം, അതേപോലെ തന്നെ ആഘോഷിക്കാനുള്ള ത്വര, സെലിബ്രിറ്റികളുടെ സിനിമ ഫീൽഡിലുള്ള ആളുകളുടെ മോഡലുകൾ അനുകരിക്കൽ പോലത്തെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി മറ്റൊന്ന്, പലപ്പോഴും ഈ ഒരു പ്രായത്തിലെത്തുമ്പോൾ സംസാരിക്കാനും സങ്കടങ്ങൾ പങ്കുവെക്കാനും ഒക്കെ വീടിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടാതെ വരുമ്പോൾ വളർത്തലിൻ്റെയും വളർച്ചയുടെയും പശ്ചാത്തലങ്ങൾ, പലപ്പോഴും ഇങ്ങനെ ഒരു കാമക്കണ്ണോടുകൂടെ നോക്കുന്ന ആളുകളുടെ കെണിയിൽ പോയി കുട്ടികൾ ചാടാൻ പലപ്പോഴും കാരണമല്ലേ?
0: അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ നമ്മുടെ കുട്ടികൾ ബുദ്ധിയുള്ളവരായി സംസ്കാരമുള്ളവരായി നല്ല ശാരീരികമായ നല്ല ഒരു ആരോഗ്യമുള്ളവരായി വളരണമെങ്കിൽ അവർ നല്ലൊരു ഗൃഹാന്തരീക്ഷത്തിൽ വളരേണ്ടത് അത് വളരെ പ്രധാനം. നമ്മൾ ഈ ക്രിമിനലുകളായിട്ട് പോകുന്ന കുട്ടികൾ, ലഹരിക്കടിമയാകുന്നവർ, പ്രേമത്തിലേക്ക് പോകുന്നവർ, ഇതിനൊക്കെ പല പല കാരണങ്ങളുണ്ട്. പക്ഷെ ജീവിത പശ്ചാത്തലം ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം, യാതൊരു സംശയ കാര്യത്തിൽ. പിന്നെ മാതാപിതാക്കൾ തമ്മിൽ നടക്കുന്ന ഫൈറ്റുകൾ ഇന്ന് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് കണ്ടു നിൽക്കാനും അത് അംഗീകരിക്കാനും ഒരിക്കലും പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥകൾ അതുണ്ടാവുമ്പോണ്ടാവണം എന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് ആവശ്യമായ ഒരു സ്നേഹമോ പരിഗണനയോ ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ അവരുടെ സാന്നിധ്യമോ തലോടലുകളോ ഒന്നും ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. ശരിക്കും കുട്ടികൾ എന്ത് ചെയ്യണം, ആ വാപ്പൻ്റെയും ഉമ്മൻ്റെയും നല്ല സ്നേഹത്തിൽ വളരണം. ഇപ്പം എന്താ വെച്ചാൽ വാപ്പയും ഉമ്മയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, ജോലിയുള്ള ആളുകൾ, നാട്ടിലില്ലാത്ത ആളുകൾ, വാപ്പുണ്ടെങ്കിൽ ഉമ്മല്ല, ഉമ്മ ഉണ്ടെങ്കിൽ വാപ്പല്ല, എന്തൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പം നമ്മൾ എന്താ വെച്ചാൽ എപ്പോഴും നമ്മളൊരു കുടുംബ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കും. സ്വലാഹുൽ ഉമ്മ ബി സ്വലാഹുൽ ഉസ്ര എന്നാണ്. ഒരു നല്ല കുടുംബം, വജഅൽനാ ലിൽമുത്തഖീന ഇമാമ എന്നാണ് റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന. അതിൽ നാസിർ സയ്യിദ് റഹ്മുള്ളാഹി പറയുന്നത് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഒരു കുടുംബം നന്നാവുമാണെന്ന് മാത്രമല്ല, ലോകം നന്നാകാൻ നമ്മൾ പ്രാർത്ഥിക്കും.
1: ആ പ്രാർത്ഥനയുടെ
0: ഉള്ളടക്കം. കാരണം വജല ഇവിടുത്തെ സൂക്ഷ്മത പാലിച്ച് ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്കെല്ലാം മുന്നിൽ നടക്കുന്നവരാക്കണം എൻ്റെ മക്കളെ എന്നാണ്. അപ്പോൾ നമ്മുടെ സ്വപ്നം നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ അവർ സംസ്കാരമുള്ളവരാകുക എന്ന് മാത്രമല്ല, സംസ്കാരമുള്ള ഒരു നാടിൻ്റെ നേതൃത്വം വരാൻ ഏറ്റെടുക്കാൻ മാത്രം കഴിവുള്ളവരാവണം എൻ്റെ മക്കളെന്ന്, അത് കാണാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഗ്രഹിക്കണമെന്നാണ്. അപ്പോൾ സത്യം എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു നല്ല ഗൃഹാന്തരീക്ഷം അത് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെ നല്ല സുഹൃത്തുക്കൾ, നല്ല കലാലയങ്ങൾ, കലാലയങ്ങൾക്കൊക്കെ നല്ല പങ്കുണ്ട്. എന്ന് വെച്ചാൽ അവിടെ ആണ് ഒരു കുട്ടി എന്ത് ചെയ്യുക, സ്വാഭാവികൻ്റെ സ്വഭാവങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, അവൻ്റെ പെരുമാറ്റങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അവരപ്പം ഇടപെട്ടിട്ട് ടീച്ചേഴ്സ് എന്ത് ചെയ്യുക, അവിടെ സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവനെ ഗൈഡ് ചെയ്ത് അതെന്തിനും. അപ്പോൾ അവനോട് ഉയർന്നു പോകാൻ പറ്റിയ ആളാണെങ്കിൽ നിനക്ക് ഇന്ന രൂപത്തിലൊക്കെ നിനക്ക് ഉയർന്നു പോകാൻ, നിനക്ക് IAS കിട്ടും, നിനക്ക് മെഡിക്കൽ എൻട്രൻസ് കിട്ടും എന്നൊക്കെ പറയണത് ആരാണ്, അധ്യാപകരല്ലേ. ഇതേപോലെ തന്നെ എന്താണ്, നല്ലൊരു സംസ്കാരത്തിലേക്ക്, നല്ല സ്വഭാവങ്ങൾ കാണുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് അതിലുള്ള പ്രോത്സാഹനങ്ങൾ നൽകി അങ്ങനെ അവരെ നല്ല നിലക്ക് കൊണ്ടുവരുന്ന ഒരു നല്ല സ്കൂളിൻ്റെ അന്തരീക്ഷം, പഠനാന്തരീക്ഷം, നല്ലൊരു വീടിൻ്റെ അന്തരീക്ഷം, സുഹൃത്തുക്കൾ എന്നുള്ള നല്ല ഒരു നല്ല സുഹൃവലയങ്ങൾ, ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ സ്വാഭാവികമായൊരു നല്ലവരായി വളരും. അതൊക്കെ നിരാകരിക്കപ്പെട്ട, സ്നേഹം നിരാകരിക്കപ്പെട്ട, പിന്നെ മാതാപിതാക്കളെ കാണാൻ പറ്റാത്ത അവസ്ഥകളുണ്ടായിരിക്കാം. എല്ലാ സമയത്തും അവർ അനാവശ്യമായി പീഡിപ്പിക്കുക, അവർക്ക് കഴിയാത്ത ജോലികൾ അവർക്ക് കൊടുക്കുക, അവരെ എപ്പോഴും എന്ത് ചെയ്യുകയാണ്, വളരെ ക്രൂരമായി മാനസികമായി ശാരീരികമായി പീഡിപ്പിച്ചു കൊണ്ടിരിക്കുക, മിനിമം അവരുടെ ജീവിതത്തിന് ആവശ്യങ്ങൾ പോലും നിർവഹിച്ചു കൊടുക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ കുട്ടികൾ എന്ത് ചെയ്യും, നമുക്ക് നഷ്ടപ്പെട്ടു പോകും, അവർ വഴിതെറ്റിപ്പോകും, അത് സ്വാഭാവികമാണ്.
1: ഈ ടോർച്ചറിങ് ഉണ്ടല്ലോ, കണ്ടിന്യൂസ് ആയി പഠിക്കാൻ പറയാം, കണ്ടിന്യൂസ് ആയി ജോലി ചെയ്യുക. ഇപ്പം ഏഴാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി വന്ന് പറഞ്ഞൊരു വിഷയം, നീ ഒരു വീട്ടിലേക്ക് പോകാനുള്ളതാണ് കെട്ടിച്ച്. അതുകൊണ്ട് ഇപ്പം തന്നെ നീണം പണി പഠിക്കണമെന്നാണ്, ക്ലാസ് 7 ആയിട്ടുള്ളൂ. ആ ടൈപ്പ് കൈകാര്യം ചെയ്യലുകൾ പലപ്പോഴും കുട്ടികൾക്ക് വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ.
0: പാരന്റിങ് വളരെ പ്രധാനം തന്നെയാണ്. ഇപ്പം നിങ്ങളൊക്കെ മുമ്പ് നമ്മളൊരുക്ക് പറഞ്ഞാണ്, നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർക്ക് എന്ത് ചെയ്യും, എല്ലാ വെക്കേഷനിലും ട്രെയിനിങ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ കുട്ടികൾ എത്ര സമയം ഇരിക്കണത്, നമ്മുടെ ചിലപ്പോൾ ഒരു 10 മണി മുതൽ 4 മണി വരെ ഇരിക്കുന്നു, ബാക്കി 4 മണി മുതൽ അടുത്ത 10 മണി വരെ ആരെടുത്ത കുട്ടി
1: പാരൻസിൻ്റെ അടുത്താണ്
0: അല്ലേ. അപ്പോൾ നമ്മൾ കേവലം അക്ഷരങ്ങൾ മാത്രമേ പഠിപ്പിക്കണം, അവരെന്തൊക്കെ പഠിപ്പിക്കണം, ഉറങ്ങാൻ പഠിപ്പിക്കണം, ഉണരാൻ പഠിപ്പിക്കണം, ഫോണ് നോക്കണം അവർ പഠിപ്പിക്കണം, എല്ലാം പഠിപ്പിക്കണ്ടേ അവരാണ്. എല്ലാം പലപ്പോഴും അധ്യാപകന്മാരും ഉസ്താദുമാരെ ഏൽപ്പിക്കലാണ്. കഴിഞ്ഞ PTIയിൽ ഒരു ഉമ്മ പറഞ്ഞു, 8:30 എല്ലാവരുടെ ഫോണും ഞാൻ വെക്കുന്ന ട്രെയിൽ കൊടുന്നു. 8:30 കഴിഞ്ഞാൽ ഫോൺ വയ്ക്കും. അപ്പോൾ 8:30 മുതൽ രാവിലെ 4 മണി വരെ നമ്മൾ ഉറങ്ങിയിട്ട് കുട്ടി ഫോൺ ഉപയോഗിച്ചാൽ ആ ഫോൺ ഉപയോഗം റോങ്ങാന്ന് ഉറപ്പല്ലേ. അപ്പോൾ ഇവരിപ്പൊന്നും ഉപയോഗിച്ചിട്ടല്ല, പക്ഷെ ആ ഉപയോഗിച്ച ശീലം വരാതിരിക്കാൻ നേരത്തെ വാങ്ങി വെക്കുക. അപ്പോൾ പാരൻസിന്റെ ശ്രദ്ധ തന്നെയാണ് ഏറ്റവും പ്രധാനം. അവർ കൂടെ ഉണ്ടാവും,
1: പ്ലാൻ വേണം ഈ ഉമ്മാക്കുള്ള പോലെ.
0: തീർച്ചയായും വേണം. നമ്മൾ പറയും ഇപ്പോൾ മൊബൈൽ കൊടുക്കുകയാണെങ്കിലും എന്ത് ചെയ്യണം, ഒരു മൊബൈൽ വാങ്ങിക്കൊടുക്കുമ്പോൾ നമ്മളെന്താ പറയുക, നിനക്ക് എല്ലാവരും A+ ഉണ്ടെങ്കിൽ ഞാൻ മൊബൈൽ വാങ്ങി തരാമെന്നാണ്, മനസ്സിലായി. അതല്ലല്ലോ പറയണത്, A+ ഉണ്ടെങ്കിൽ മൊബൈൽ വാങ്ങിക്കൊടുത്തുള്ളൂ. പക്ഷെ മൊബൈൽ വാങ്ങാൻ പോകുമ്പോൾ പറയേണ്ട എന്താണ്, ഈ മൊബൈലിൽ സിം ഇട്ട് നീ സ്വന്തം ഉപയോഗിക്കുമ്പോൾ ഇതുവരെ നീ ഉമ്മൻ്റെ മൊബൈൽ ഉപയോഗിച്ച് അവിടെ നീ അതിൽ എന്തുപയോഗിക്കുമെന്ന് എനിക്കറിയാൻ പറ്റും. അതേപോലെ തന്നെ ഈ മൊബൈൽ എനിക്കോ ഞാൻ നിർദ്ദേശിക്കുന്നവർക്കോ പരിശോധിക്കാൻ അവകാശം, പരിശോധിക്കാൻ പറ്റാത്ത വിധം എന്ന് നീ ലോക്കിടുന്നുവോ അന്ന് മൊബൈൽ നിൻ്റേതല്ലാതെ. രണ്ടാമത്തത്, ഏതെങ്കിലും ഇപ്പോൾ ഒരു മൊബൈൽ ഉപയോഗിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ന്യായമുണ്ട്, നിനക്ക് പഠിക്കാണ്ട് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അപ്പോൾ ഞാൻ അനുവദിക്കും. പിന്നെ ഞാനത് മോശമായി ഒന്നും ഉപയോഗിക്കില്ല എന്നാണ് നീ പറയണത്. അപ്പോൾ മോശമായി ഉപയോഗിക്കുന്നത് എപ്പോൾ കണ്ടുവോ അന്ന് നിൻ്റെ മൊബൈൽ നിനക്ക് നഷ്ടം. പിന്നെന്താ മൊബൈൽ കൊടുക്കണേന് ഒരു പ്രശ്നമല്ല. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ പാരൻറ്റിങ് ആണ്, സ്നേഹത്തോടെ പറയാൻ. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന് 100 ഭാഷയിൽ നമുക്ക് പറയാൻ പറ്റും, 100 ഭാഷയിൽ നമുക്ക് പറയാൻ പറ്റും, മനസ്സിലായി. പക്ഷേ അതിൽ ഏറ്റവും സ്നേഹമുള്ള ഭാഷ ഉപയോഗിക്കുക എന്നുള്ളത് പാരൻസ് ശീലിക്കേണ്ട ഒരു കാര്യം, മനസ്സിലായി. സ്കൂളിലേക്ക് പോകാൻ കുളിച്ച് മാറ്റി ഒരുങ്ങാൻ വേണ്ടി രാവിലെ പറയുന്ന ഉമ്മ എങ്ങനെയൊക്കെ പറയാൻ പറ്റും, എങ്ങനെ പറയാൻ പറ്റും, എന്താ ഇവിടെ ഇങ്ങനെ രാവിലെ വന്നാൽ കടന്നുറങ്ങുക, ഇവിടെ എങ്ങനെ അങ്ങോട്ട് നടക്കുക, സ്കൂളിൽ പോകണ്ടേ, എത്ര സമയമായി എന്ന് ചോദിക്കുന്നതിന് പകരം മോനെ വാ 8:30 കണക്ക് 8:30 ഇനി 1/2 മണിക്കൂറുള്ളൂ ഭക്ഷണം കഴിക്കാനൊക്കെ അല്ലേ, നീ കുളിച്ചിങ്ങ് വാ. അപ്പോൾ ഇങ്ങനെ ഭക്ഷണം റെഡിയാക്കാൻ അറിയുമ്പോൾ ഓൻ കുളിച്ചു വരും, ഈ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ബാക്കി തയ്യാറ. അങ്ങനെ ഭക്ഷണത്തിലേക്ക് ക്ഷണിക്കുന്നത് പോലും ഒരു സ്നേഹത്തോടെ വിളിക്കാൻ, നമ്മൾ ഉണ്ടാക്കുന്ന മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന എന്താണ് രുചികരമായ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി അവർ ആ സന്തോഷത്തോടുകൂടെ മക്കളെ വിളിക്കാനും അവരത് കഴിക്കുന്നതിൽ ഒരു ആനന്ദം കാണാനും പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ അടുക്കളയിൽ പണിയെടുക്കുന്നത്? അപ്പോൾ എന്താണ്, അതാണ് അവസാന നിമിഷങ്ങളിൽ നേരം വൈകി 10 മിനിറ്റ് ആകുമ്പോൾ എല്ലാം കച്ചറയായി ഇനി കുറേ ചീത്ത പറഞ്ഞ് വീട്ടിൽ നിന്ന് അയക്കുമ്പോൾ 1.5 മണിക്കൂർ ചീത്ത, വീട്ടിലേക്ക് കയറി വരുമ്പോൾ 1.5 മണിക്കൂർ,
1: ഉറങ്ങാൻ വിടുമ്പോൾ
0: 1.5 മണിക്കൂർ. ഇത്തരം അവസ്ഥകളിൽ നിന്നൊക്കെ ഈ മനസ്സിന് ഓരോ വിഷമങ്ങൾ വന്ന് കുട്ടികൾ എന്ത് ചെയ്യാണ്, വീട് അവർക്ക് വെറുക്കുന്നു, ഉമ്മ അവർക്ക് വെറുക്കുന്നു, മനസ്സിലെ. അപ്പോഴൊക്കെയാണ് അവരെന്ത് ചെയ്യണത്, പുറം ലോകത്ത് അവർക്ക് കമ്പനികൾ ഉണ്ടാകുന്നു, കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നു, ആസ്വാദനത്തിന് അവസരങ്ങൾ ഉണ്ടാകുന്നു, വീട്ടിലെത്താതിരിക്കാൻ ശ്രമിക്കുന്നു, ഒക്കെ അങ്ങനെ ഉണ്ടാവുന്നു. നല്ലൊരു പാരന്റിങ് അത് വളരെ പ്രധാനം തന്നെയാണ്,
1: പരിഹാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്.
0: തീർച്ചയായും
1: ഏതാനും മിനിറ്റുകളാണ് നമുക്ക് ബാക്കി. അപ്പം ഇത് കാണുമ്പോൾ ഇപ്പം ഈ ഇത്തരം കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, ആസിഡ് ഒഴിച്ച സംഭവങ്ങൾ, അതേപോലെ തന്നെ വളരെ മനസ്സിന് കൊള്ളുന്ന ചില ഉപദേശങ്ങളൊക്കെ കാണുമ്പോൾ, കേൾക്കുമ്പോൾ, പ്രണയത്തിലൊക്കെ അകപ്പെട്ട കുട്ടികൾ അവർ ചിന്തിക്കണം, അവർ പറയണൊരു കാര്യമാണ് എന്ത്, പക്ഷെ പറ്റണില്ല എനിക്ക് ഒഴിവാകണമെന്നുണ്ട് പക്ഷെ പറ്റണില്ല, വീണ്ടും അതിലേക്ക് തന്നെ റീകണക്ട് ചെയ്യപ്പെടുകയാണ്. അവരോട് നമുക്ക് എന്താ പറയാനുള്ളത്?
0: എന്തായാലും നമുക്ക് എപ്പോഴും പറയാനുള്ളത് തുടങ്ങരുതേ എന്നുള്ളത് തന്നെയാണ്. തുടങ്ങിക്കഴിഞ്ഞാൽ അതെന്താണ്, അത് ഇത് പലപ്പോഴും ഇസ്ലാം എന്ത് ചെയ്യുന്നത്, നോക്കരുത്, കാണരുത്, ഒറ്റക്കാകരുത്, സ്വകാര്യ സംസാരിക്കരുത് എന്നൊക്കെ പറയണത് എന്താ വെച്ചാൽ, ഇത് എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ ഒരു അവിഹിതത്തിൽ അവസാനിക്കുള്ളൂ എന്നുള്ളത് കൊണ്ടാണല്ലോ ഇതിലേക്ക് നിരും. അപ്പം ഇപ്പം എത്തി, ഇവങ്ങൾ പറഞ്ഞ പോലെ എത്തിയാൽ നമ്മളത് ഇവരിൽ വർക്ക് ചെയ്യുന്ന ഈ ഒരു സംഗതി ഉണ്ടല്ലോ, ഈ പ്രേമം എന്നത് എങ്ങനെയാണ് ഇവരിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുത്താൽ ഇന്നിൽ അതാണ് സംഭവിക്കുന്നത് അവർ തിരിച്ചാണ്. അത് അതുമാത്രം നമ്മളിപ്പോൾ ഇതിൽ കാണുന്നൊരു പ്രതീക്ഷ. അതായത് നിനക്ക് ഇവനോട് തോന്നുന്നൊരു ഇഷ്ടമുണ്ടല്ലോ, അത് ഇവൻ എന്തെങ്കിലും ആയിട്ടല്ല, ഇവൻ്റെ സൗന്ദര്യം കൊണ്ടോ ഇവൻ്റെ സ്വഭാവം കൊണ്ടോ ഒന്നുമല്ല, ഏത് ആണിനെ അവൻ എൻ്റെതാണ് എനിക്ക് അവൻ ഇഷ്ടമാണെന്ന് നീ വിചാരിച്ചോ അതോടുകൂടെ അവനുമായിട്ട് അതുണ്ടാവും. ഇനി നമുക്ക് ഇഷ്ടം പോലെ ഉദാഹരണമുണ്ട്, 25-30 വയസ്സ് അധികമുള്ളവരെ പറ്റി മക്കളുള്ളവരെ വിചാരിക്കണം, ആരെ നമ്മൾ സങ്കല്പിച്ചാലും അത് നമുക്ക് എന്ത് ചെയ്യും, അയാളെ തന്നെ കിട്ടണമെന്ന് നമുക്ക് തോന്നും. 2-3 മക്കളുള്ള ആളുകളെ കല്യാണം കഴിക്കണം എന്ന് ആവശ്യപ്പെടുന്ന 18-17 വയസ്സുള്ള പെൺകുട്ടികളെ നമ്മൾ കാണുന്നു. അപ്പം അതെന്താ വെച്ചാൽ ആണ് പെണ്ണ് എന്നുള്ള ഓപ്പോസിറ്റ് സെക്സ് തമ്മിലുള്ള അട്രാക്ഷൻ മാത്രമാണ്. അത് നീ ഒരു 3 മാസം എന്ത് ചെയ്യാണ്, ഫോണും ചാറ്റിംഗ് ഒന്നും ഇല്ലാതെ ഇരുന്നാൽ അതങ്ങനെയാണ് പോവും എന്ന് പറയുമ്പോൾ പലർക്കും മനസ്സിൽ.
1: പിന്നെ ഇത് തലച്ചോറുന്ന സാധനത്തിന്റെ
0: ഇറങ്ങും. പിന്നെ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ശരിക്കും ബോധ്യപ്പെട്ടാലേ, പുതിയ പെൺകുട്ടികൾക്ക് എന്താ വെച്ചാൽ അവരുടെ ഭാവിയെക്കുറിച്ച് നല്ല ആശങ്കകളാണ്. അതുകൊണ്ട് ഈ പ്രേമത്തിലൂടെ പോയി കഴിഞ്ഞാൽ താൻ ഒറ്റപ്പെട്ടു പോകും, തനിക്കെല്ലാം നഷ്ടപ്പെടും, തൻ്റെ ഒരു ജീവിതം വെച്ചാണ് ഈ കളിയെന്ന് മനസ്സിലായാൽ ഒരുവിധം പെൺകുട്ടികളൊക്കെ എന്ത് ചെയ്യും,
1: പിന്മാറും. ഏറ്റവും അവസാനം ഇങ്ങനത്തെ ഒരു കെണിയിൽ അകപ്പെട്ട മക്കളുടെ പാരൻസിനോട് നമ്മൾ എന്ത് പറയണം?
0: നമ്മളെന്താ അറിയോ, ഫോഴ്സ് ഉപയോഗിച്ചിട്ട് നീ എൻ്റെ മകളായിരിക്കില്ല, നീ എൻ്റെ മകനായിരിക്കില്ല എന്ന അവസാനത്തെ വാക്കുകൾ നമ്മൾ ആദ്യം പറയരുത്.
1: യെസ്,
0: നമ്മൾ മനസ്സിലാക്കണം. അതായത് പ്രേമിക്കുന്നവർക്കറിയാം അതെത്രമാത്രം അവർ അവിടെ പ്രേമം ആഴമേറിയതാണ്, അവർക്ക് വെറുപ്പിലെ എന്ത് പ്രയാസമുണ്ട്. വാപ്പാക്കും മക്ക് ഈ സൈഡ് പറയാനും അതാണ് ഒഴിവാക്കിക്കളാന്ന് പറയാൻ പറ്റും, കാരണം അവർക്ക് ഈ പ്രേമത്തിൻ്റെ അനുഭവമല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം, എന്നിട്ട് വേണം നമ്മളതിലിടപെടാൻ. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പരിഹാരം ഉണ്ടാക്കി ആ കുട്ടിക്ക് സേഫായ ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്നത് വരെ നമ്മൾ കൂടെ നിൽക്കണം.
1: യെസ്, രോഗാണത്.
0: അതെ അതെ, കൂടെ നിൽക്കണം, എങ്കിൽ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകും.
1: വിശുദ്ധ ഖുർആനും പറഞ്ഞത് ഫൈത്മാഉല്ലദീ ഫീ ഖൽബിഹി മറദ്, ഹൃദയത്തിൽ രോഗമുള്ളവൻ അവനെ അവളെ ആഗ്രഹിക്കും എന്നാണ്. സ്വാഭാവികമായും പ്രണയത്തിലും സംഭവിക്കുന്ന അതാണ്. അതുകൊണ്ട് രക്ഷിതാക്കൾ വികാര വിക്ഷോഭങ്ങൾക്ക് നിൽക്കുന്നതിന് പകരം ഈ നിങ്ങൾ പരിഹരിച്ചിട്ടായില്ലെങ്കിൽ അത് അവരെ ബോധ്യപ്പെടുത്താവുന്ന കൗൺസിലേഴ്സ് ഉണ്ട്, അവരിലേക്ക് കാര്യങ്ങൾ എത്തിച്ച് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക. നമ്മുടെ വീടും പരിസരവും ഇത്തരം വാർത്തകളിലെ ഫോട്ടോകളിലെ സാന്നിധ്യങ്ങളാവാതിരിക്കാൻ പ്രാർത്ഥനാപൂർവ്വം ജാഗ്രതാപൂർവ്വം നീങ്ങേണ്ട പുതിയ കാലത്താണ് നാം ജീവിക്കുന്നത്. നിങ്ങളുടെ ആഡിങ്ങുകളും അതേപോലെ തന്നെ നിങ്ങൾക്ക് പങ്കുവെക്കാനുള്ള കാര്യങ്ങളും സംശയങ്ങളൊക്കെ പീസ് റേഡിയോ സ്നേഹക്കൂട്ടിലേക്ക് അയക്കുക. നമുക്ക് കൂടുതൽ ചർച്ചകളാകാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: മാഷാ, വളരെ കാലികമായ നമ്മളേറെ വേദനയോടെ നോക്കിക്കാണുന്ന കേൾക്കുന്ന ഒരു വാർത്തകളുടെ അല്ലെങ്കിൽ അത്തരം വിശേഷങ്ങളുടെ ഒരു വേദനയേറിയ ഒരു വിഷയമാണ് ഇന്ന് നാം കേട്ടത്. പ്രണയപ്പക, കാരണങ്ങളും പരിഹാരവും എന്ന ഒരു വിഷയത്തിലാണ് സ്നേഹക്കൂടിൽ താജുദ്ദീൻ സലാഹിയും ഹാരിസ് ബിൻ സലീമും നമ്മോട് സംസാരിച്ചത്.
3: പീസ് റേഡിയോ വൈബ്സ് തുടരുകയാണ്. അടുത്തതായി നമ്മൾ കേൾക്കുന്നത് അൽ ഉസൂൽ, ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ അസലുകളിൽ അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടുള്ള ആഴത്തിലുള്ള പഠനമാണ് അൽ ഉസൂൽ പ്രോഗ്രാമിൽ നമുക്ക് ലഭ്യമാകുന്നത്. ഇസ്ലാമിക വിജ്ഞാനങ്ങൾ കേവല വായനക്കപ്പുറത്ത് അതിൻ്റെ ആഴത്തിലിറങ്ങിക്കൊണ്ടുള്ള പഠനമാണ് നമുക്ക് ഈ എപ്പിസോഡിലൂടെ ലഭ്യമാകുന്നത്. ഇന്ന് കണ്ണീറിൻ്റെ ഹദീസ് ഖുർആനിന് എതിരോ എന്ന വിഷയത്തിൽ ബഹുമാനനായ ഉസ്താദ് അബ്ദുൽ മാലിക് സലഫിയുടെ അവതരണമാണ് നമ്മൾ കേൾക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അൽഫായിസീന ബിറളില്ലാഹ് അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം വിശദീകരിച്ചുകൊണ്ടിരുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ, സ്വഹീഹായി വന്നിട്ടുള്ള ഹദീസുകളിൽ ഒരിക്കലും വിശുദ്ധ ഖുർആനിന് എതിരായിട്ടുള്ള പരാമർശങ്ങൾ കാണാൻ സാധ്യമല്ല, അങ്ങനെ ഉണ്ടാവുകയില്ല എന്നതിൻ്റെ തെളിവുകളായിരുന്നു. അങ്ങനെ ഉണ്ട് എന്ന് വിമർശകന്മാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുടെ വസ്തുത എന്താണ് എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നാം മനസ്സിലാക്കി. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ അതുപോലെ തന്നെ വിമർശകന്മാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യവുമായി കൊണ്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വിശദീകരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം അഹ്ലു സുന്ന വൽ ജമാഅ എന്നു പറയുന്ന ഇസ്ലാമിൻ്റെ തനതായ ആദർശം തനിമയോടുകൂടി ഉൾക്കൊള്ളുന്ന ഒരു സംഘം ആളുകൾ, അവരുടെ വിശ്വാസവും അവരുടെ ആചാരങ്ങളും അവരുടെ പ്രവർത്തനങ്ങളുമെല്ലാം വിശുദ്ധ ഖുർആനിനോടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളോടും അനുഗുണമാണ്, അതിനോട് യോജിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അഹ്ലു സുന്ന വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾക്ക്, വിശ്വാസ കാര്യങ്ങൾക്ക് പ്രമാണങ്ങളുടെ പിൻഫലമുണ്ടായിരിക്കും, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പിൻഫലമുണ്ടായിരിക്കും. എന്നാൽ അഹ്ലു സുന്നയിൽ നിന്ന് തെറ്റിപ്പോയിട്ടുള്ള പിഴച്ച കക്ഷികളായ ആളുകൾ പറയുന്ന പല വാദങ്ങൾക്കും ഖുർആനും സുന്നത്തിനും എതിരായിരിക്കും, പലപ്പോഴും അതിന് തെളിവുണ്ടാവുകയുമില്ല. അതിൽപ്പെട്ട ഒരു കാര്യമാണ്, മനുഷ്യൻ്റെ കണ്ണുകൾക്ക് മറ്റൊരു ചില മനുഷ്യന്മാർക്ക് ചില ഉപദ്രവങ്ങൾ വരുത്തുവാൻ സാധിക്കും എന്നുള്ള ഒരു യാഥാർത്ഥ്യം, അഥവാ കണ്ണേറ് എന്നു പറയുന്ന യാഥാർത്ഥ്യമുണ്ട്. ഇത് വിശുദ്ധ ഖുർആൻ കൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്, പ്രായോഗികമായി കൊണ്ടും സ്ഥിരപ്പെട്ട സംഗതിയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബുഖാരി, മുസ്ലിം അടക്കമുള്ള ഒരുപാട് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന കണ്ണേറുമായിക്കൊണ്ട് ബന്ധപ്പെട്ട ഹദീസുകൾ ഒരുപാടുണ്ട്. ആ ഹദീസുകൾ ഉദ്ധരിക്കുന്ന വേളയിൽ അത് വിശ്വസിക്കുന്ന ആളുകളോട് എതിരാളികൾ പറയാറുള്ള ഒരു കാര്യം, ഈ ഹദീസുകൾ മുഴുവനും വിശുദ്ധ ഖുർആനിന് എതിരാണ് എന്നുള്ളതാണ്. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള പല ആയത്തുകൾക്കും എതിരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാൾക്ക് നന്മ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, തിന്മ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അതിനൊരുപാട് മാർഗങ്ങൾ ഇവിടെയുണ്ട്. കണ്ണേറ് അതിലെവിടെയും പറഞ്ഞതായിക്കൊണ്ട് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ പല ആയത്തുകൾക്കും ഈ കണ്ണേറിൻ്റെ ഹദീസുകളെതിരാണ്, അതുകൊണ്ട് കണ്ണേർ അന്ധവിശ്വാസമാണ്, അത് വിശ്വസിക്കാൻ പാടില്ല, അത്തരത്തിലുള്ള ഹദീസുകൾ ഖുർആൻ വിരുദ്ധമായതുകൊണ്ട് തന്നെ അത് സ്വീകരിക്കേണ്ടതില്ല എന്നൊക്കെയാണ് ചില ആളുകൾ കേരളത്തിലും കേരളത്തിന് പുറത്തും ലോകത്തുടനീളം പണ്ടുകാലം മുതൽക്ക് തന്നെ പറഞ്ഞു വന്നിട്ടുള്ള കാര്യം. സഹോദരന്മാരെ, എന്താണ് ഈ വിഷയത്തിൽ സത്യം? കണ്ണേർ ഒരു യാഥാർത്ഥ്യമാണ്. അത് വിശുദ്ധ ഖുർആൻ കൊണ്ടും പ്രവാചകന്റെ ഹദീസുകൾ കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആൻ കൊണ്ട് കണ്ണേർ സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ വിശുദ്ധ ഖുർആനിൽ കണ്ണേറിനെതിരായിക്കൊണ്ട് ആയത്തുണ്ടാവുകയില്ല എന്ന് ഉറപ്പാണല്ലോ. കാരണം വിശുദ്ധ ഖുർആനിൽ ഒരിക്കലും വൈരുദ്ധ്യമുണ്ടാവുകയില്ല. അഫല യതദബ്ബറൂന അൽഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈറില്ലാഹി ലവജദു ഫീ ഇഖ്തിലാഫൻ കസീറ. നിങ്ങളെന്താണ് ഖുർആനെക്കുറിച്ച് ചിന്തിക്കാത്തത്? അള്ളാഹുവിൻ്റെ പക്കൽ നിന്നല്ലായിരുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താമായിരുന്നു. ഒരിക്കലും വൈരുദ്ധ്യമില്ല. അതുകൊണ്ട് ഖുർആനിൽ കണ്ണേർ ഉണ്ട് എന്ന് ആയത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇല്ല എന്നുള്ളതിന് ആയത്തുണ്ടാവുകയില്ല. അതാണ് ഖുർആന്റെ രീതി. കണ്ണേർ ഉണ്ട് എന്നുള്ളതിന് വിശുദ്ധ ഖുർആനിൽ നിന്ന് രണ്ട് ആയത്തുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇത് എൻ്റെ വകയായി പറയുകയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുടെ വകയായി പറയുകയല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്മാർക്ക് സന്മാർഗമാക്കിക്കൊണ്ട് ഇറക്കിയിട്ടുള്ള വിശുദ്ധ ഖുർആനിൽ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖലം, സൂറത്തുൽ ഖലമിൻ്റെ 51-ാമത്തെ ആയത്ത്. ഞാൻ ആയത്ത് ഒന്ന് പാരായണം ചെയ്യാം. അഅ്ദു ബില്ലാഹി മിനശ് ശൈത്താൻ റജീം. وَإِنْ يَكَادُ الَّذِينَ كَفَرُوا لَيُزْلِقُونَكَ بِأَبْصَارِهِمْ لَمَّا سَمِعُوا الذِّكْرَ وَيَقُولُونَ إِنَّهُ لَمَجْنُونٌ وَإِنْ يَكَادُ الَّذِينَ كَفَرُوا لَيُزْلِقُونَكَ بِأَبْصَارِهِمْ لَمَّا سَمِعُوا الذِّكْرَ وَيَقُولُونَ إِنَّهُ لَمَجْنُونٌ എന്താണ് ആയത്തിന്റെ അർത്ഥം? അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, സത്യനിഷേധികൾ ഈ ഉത്ബോധനം കേൾക്കുമ്പോൾ അവരുടെ കണ്ണുകൾ കൊണ്ട് നോക്കിയിട്ട് നീ ഇടറി വീഴുമാറാക്കുക തന്നെ ചെയ്യും. തീർച്ചയായും ഇവൻ ഒരു ഭ്രാന്തൻ തന്നെയാണ് എന്നവർ പറയും. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ പറയുന്നത്? സത്യനിഷേധികൾ ഈ ഉത്ബോധനം കേൾക്കുമ്പോൾ അവരുടെ കണ്ണുകൾ കൊണ്ട് നോക്കിയിട്ട് നീ ഇടറി വീഴുമാറാകുക തന്നെ ചെയ്യും. തീർച്ചയായും ഇവനൊരു ഭ്രാന്തൻ തന്നെയാണ് എന്നവർ പറയും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരുടെ കണ്ണുകൾ കൊണ്ട് നോക്കി വീഴ്ത്താൻ വേണ്ടി അവർ ശ്രമിച്ചിരുന്നു എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഇതിലെവിടെയാണ് കണ്ണേറുള്ളത് എന്നതാണ് ചോദ്യമെങ്കിൽ, മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരെല്ലാത്തവരും നൽകിയിട്ടുള്ള തഫ്സീർ, ലിയും ഫിദൂനക്ക ബി അബ്സാരിഹിം ഐ ലിയുഅയിനൂനക്ക ബി അബ്സാരിഹിം, അവർ അവരുടെ കണ്ണുകൾ കൊണ്ട് നിനക്ക് കണ്ണേറ് തട്ടിക്കാൻ വേണ്ടി ശ്രമിക്കും എന്നതാണ് ഈ ആയത്ത്. ഈ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, അഹ്ലുസുന്നയുടെ മുഫസ്സിറായിട്ടുള്ള ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വാചകമെടുത്തതിന് ശേഷം അദ്ദേഹം പറയുകയാണ്, യഹ്സുദൂനക ലിബുഗ്ലിഹിം ഇയ്യാക ലൗല വഖായത്തുല്ലാഹി ലക് വഹിമായത്തുഹു ഇയ്യാക മിൻഹും, അല്ലാഹുവിൻ്റെ സംരക്ഷണവും അല്ലാഹുവിൻ്റെ കാവലും നിനക്കില്ലായിരുന്നുവെങ്കിൽ അവർ അസൂയമൂത്ത് അവരുടെ കണ്ണേറുകൊണ്ട് നിന്നെ അവർ മറിച്ചിടുമാറായിരുന്നു. എന്നിട്ട് ശേഷം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, വഫി ഹാദിഹിൽ ആയത്ത് ദലീലുൻ, ഈ ആയത്തിൽ നമുക്ക് തെളിവുണ്ട്. അല അന്നൽ ഐന ഇസാബത്തഹ വതഅ്സീറുഹ, അല അന്നൽ ഐന, നിശ്ചയമായിക്കൊണ്ടും കണ്ണേർ, ഇസാബത്തുഹ വതഅ്സീറുഹ ഹഖ്ഖുൻ, അതിൻ്റെ ഇസാബത്തും അഥവാ കണ്ണേറ് ബാധിക്കുക എന്നുള്ളതും അതിൻ്റെ സ്വാധീനവും ഹഖ്ഖാണ്. ബി അംറില്ലാഹി തആല അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അല്ലാഹുവിൻ്റെ കൽപ്പനപ്രകാരം കണ്ണേറ് എന്നുള്ളത് അതിൻ്റെ ഇസാബത്തും തഅ്സീറുമൊക്കെ ഹഖ്ഖാകുന്നു, കണ്ണേറ് യാഥാർത്ഥ്യമാകുന്നു എന്ന് ഈ ആയത്തിൽ തെളിവുണ്ട്. കമാ വറദത്ത് ബിദാലിക അൽഹാദീസുൽ മർവിയത്തു മിൻ തുർഖിൻ മുതഅദ്ദിദത്തിൻ കസീറ, ഒരുപാട് വർദ്ധിച്ച തോതിലുള്ള ഹദീസുകൾ നമുക്ക് റിവായത്ത് ചെയ്ത് കിട്ടി സാബിത്തായ സ്ഥിരപ്പെട്ടതുപോലെ തന്നെ അതിൽപ്പെട്ട ചില ഹദീസുകൾ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി കൊടുക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹു റളിയല്ലാഹു ഉദ്ധരിക്കുന്നു, ഖാല ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ റുഖിയത ഇല്ലാ മിൻ ഐനിൻ, കണ്ണേറിൽ നിന്നും അതുപോലെ തന്നെ ഹുമത്തിൻ ഔ ദമിൻ ലാ യുർഖ എന്ന് പറയുന്ന ഹദീസിൽ കണ്ണേറിൽ നിന്നുള്ള റുഖിയ സംബന്ധിച്ച് മന്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വേറെയും ഒരുപാട് ഹദീസുകൾ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അതിൻ്റെ ശേഷം പറയുന്നു, വൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് യാഥാർത്ഥ്യമാകുന്നു. ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരുപാട് ഹദീസുകൾ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൽ ഐനു ഹഖ്ഖുൻ വലൗ കാന ശൈഉൻ സാബഖൽ ഖദർ സബഖത്തുൽ ഐൻ, വല്ല സംഗതിയും ഖദറിന് മറികടക്കുമായിരുന്നെങ്കിൽ അത് കണ്ണേറാകുമായിരുന്നു, കണ്ണേറ് സത്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഉദ്ധരിക്കുന്നു. ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു, ഉഈദുക്കുമ ബി കലിമാത്തില്ലാഹി തമ്മതി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ, നിങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാ പിശാചുക്കളിൽ നിന്നും വിഷജന്തുക്കളിൽ നിന്നും അതുപോലെയുള്ള ദുഷിച്ച കണ്ണേറുകളിൽ നിന്നും കണ്ണുകളിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. ഇതെല്ലാം ഈ സൂറത്തുൽ ഖലമിലെ 51-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി കൊടുക്കുകയാണ്. ഒരുപാട് ഹദീസുകൾ അദ്ദേഹം കൊടുക്കുന്നു. മാത്രമല്ല, കണ്ണേർ ഹക്കാണ്, യാഥാർത്ഥ്യമാണ് എന്നതിന് ഈ ആയത്താണ് ഇബ്നു കസീർ തെളിവായി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ കൊണ്ട് കണ്ണേർ യാഥാർത്ഥ്യമില്ല എന്ന് പറയാൻ വിശുദ്ധ ഖുർആനിൽ തെളിവില്ല എന്ന് മാത്രമല്ല, ഖുർആനിൽ തെളിവുള്ളത് കണ്ണേറുണ്ട്, അള്ളാഹുവിൻ്റെ വിധിപ്രകാരം അത് ബാധിക്കും, അള്ളാഹുവിനോട് അതിൽ നിന്ന് കാവലിന് ചോദിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മക്കൾക്ക് വേണ്ടി കാവൽ ചോദിച്ചിട്ടുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മക്കൾക്ക് വേണ്ടി കാവൽ ചോദിച്ച അതേ പ്രാർത്ഥനയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ ഹസൻ ഹുസൈൻ റളിയല്ലാഹുമാക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഒരായത്ത്. ഇനി രണ്ടാമത്തെ ആയത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫിലെ 67-ാമത്തെ ആയത്താണ്. സൂറത്ത് യൂസുഫിലെ 67-ാമത്തെ ആയത്ത് ഞാൻ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഖാല യാ ബനിയ ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദിൻ വദ്ഖുലു മിൻ അബ്വാബിൻ മുതഫർരിഖ വമാ ഉഗ്നി അൻകും മിനല്ലാഹി മിൻ ശൈഇൻ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ അലൈഹി തവക്കൽതു വഅലൈഹി ഫല്യതവക്കലുൽ മുതവക്കിലൂൻ. വഖാല യാ ബനിയ ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദിൻ വദ്ഖുലു മിൻ അബ്വാബിൻ മുതഫർരിഖ. മഹാനെ, യഅഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. നിങ്ങൾ യൂസുഫിൻ്റെ അടുക്കിലേക്ക് മിസ്റിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മക്കളെ നിങ്ങൾ ഒരേ വാതിലിലൂടെ പ്രവേശിക്കാതെ വ്യത്യസ്ത വാതിലുകളിലൂടെയാണ് നിങ്ങൾ പ്രവേശിക്കേണ്ടത്. അള്ളാഹുവിങ്കിൽ നിന്നുണ്ടാകുന്ന യാതൊന്നും നിങ്ങളും തടുക്കാൻ എനിക്കാവില്ല. വിധി കർത്തൃത്വം അള്ളാഹുവിനു മാത്രമാകുന്നു. അവൻ്റെ മേൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ്റെ മേൽ തന്നെയാണ് ഭരമേൽപ്പിക്കുന്നവർ ഭരമേൽപ്പിക്കേണ്ടത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുകയാണ്. ഈ ആയത്തിൻ്റെ വിശദീകരണം മഹാന ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെയുള്ള മറ്റു സഹാബിമാർ ഇവരിൽ നിന്നൊക്കെ ഉദ്ധരിക്കുന്ന സംഭവം തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, യഖൂലു തആല ഇഖ്ബാറൻ അൻ യഅഖൂബ അലൈഹി സലാം إنه أمر بنيه لما جهزهم مع أخيهم بن يامين إلى مصر ألا يدخلوا كلهم من باب واحد ألا يدخلوا كلهم നിങ്ങള എല്ലാവരും കൂടി ഒരു വാതിലൂടെ പ്രവേശിക്കരുത്. വലിയ ദഖുലു മിൻ അബ്വാബ് മുത്തഫരിഖ, വേറെ വേറെ വാതിലൂടെ പ്രവേശിക്കണമെന്ന് യാക്കൂബ് നബി തൻ്റെ മക്കൾക്ക് ഉപദേശം കൊടുക്കുകയാണ്. ഫഇന്നഹു, അതെന്തിനാണ്? കമാ ഖാല ഇബ്നു അബ്ബാസ് വ മുഹമ്മദ് ഇബ്നു കഅബ് ഒമുജാഹിദും വല്ലഹാക്ക് വ ഖത്താദ വ സുദ്ദി, ഇമാം സുദ്ദിയും ഇമാം ഖത്താദയും ലഹാക്കും മുജാഹിദും മുഹമ്മദ് ബിൻ കഅബും ഇബിൻ അബ്ബാസും ഇവരൊക്കെ തന്നെയും ഈ ആയത്തിന് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ഇന്നഹു ഖശി അലൈഹിമുൽ ഐൻ, യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മക്കൾക്കു മേൽ കണ്ണേറിന് ഭയപ്പെട്ടു. വദാലിക്ക, അതെന്തുകൊണ്ടാണ്? അന്നഹും കാനു ദവി ജമാലിം വ ഹൈഅത്തിൻ ഹസന, നല്ല ഭംഗിയുള്ളവരും അതുപോലെ തന്നെ നല്ല സുമുഖന്മാരും ആകാര സൗഷ്ഠവുമുള്ളവരും. വമന്തരിവ് ബഹായിൻ, അവർക്ക് നല്ല ശാരീരിക ഭംഗി അവർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതുകൊണ്ട് ഫഹശിയ അലൈഹിം അയ്യുസീബഹും നാസു ബിഉയൂനിഹിം, ജനങ്ങൾ അവരുടെ കണ്ണ് ഇവരുടെ മേൽ തട്ടുമെന്ന് അവർ അദ്ദേഹം ഭയപ്പെട്ടു. കാരണം ഫഇന്നൽ ഐന ഹഖുൻ, കണ്ണേർ എന്നുള്ളത് സത്യമാകുന്നു. അപ്പോൾ ഈ ആയത്തിലും ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള മുഫസ്സിരീങ്ങളായ ആളുകൾ, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി മാത്രമല്ല ഇമാം ഖുർത്തുബി ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കണ്ണേറുമായി കൊണ്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഉദ്ധരിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും. ഇപ്പോൾ ചുരുക്കത്തിൽ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കൊണ്ട് തന്നെ കണ്ണേർ യാഥാർത്ഥ്യമാണ്, അതൊരിക്കലും വിശുദ്ധ ഖുർആനിനെതിരല്ല, അങ്ങനെ പറയുന്ന ആളുകളുടെ വാദം ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനു പുറമെ ഖുർആനിന് പുറമെ ഒരുപാട് ഹദീസുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണത്. അതുകൊണ്ട് ഈ ഹദീസുകളൊന്നും തന്നെ ഖുർആനിനെതിരാണ് എന്ന് ആർക്കും പറയാൻ കഴിയില്ല. കാരണം ഖുർആൻ കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ട കാര്യമാകുന്നു കണ്ണേർ എന്നുള്ളത്. അത് ആധുനികതയുടെ പേരിലോ നമുക്കതിൻ്റെ കാരണങ്ങൾ മനസ്സിലാകുന്നില്ല, എങ്ങനെയാണത് സംഭവിക്കുന്നതെന്നൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് മാത്രം പ്രമാണങ്ങളിൽ വന്നതിനെ നമ്മൾ നിഷേധിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കും. പ്രവാചകൻ വഹീൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന പ്രവാചകനാണ്, ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഈ വിഷയം നമ്മൾ ശരിക്ക് ഗ്രഹിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: അലുസൂലിൽ നാം കേട്ടത് കണ്ണേറിൻ്റെ ഹദീസ് ഖുർആനിനെതിരോ എന്ന വിഷയത്തിൽ വളരെ വിജ്ഞാനപ്രദമായ അബ്ദുൽ മാലിക് സലഫിയുടെ സംസാരമായിരുന്നു. ഇൻഷാല്ലാ റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും റേഡിയോയുടെ കൂടെയുള്ള യാത്ര നമുക്ക് തുടരാം. ഇന്നത്തെ റേഡിയോ വൈബ്സിൽ നിങ്ങളോടൊപ്പം ചേർന്നത് സഫീർ ഹൽ ഹിക്കമിയുടെ കൂടെ ഞാൻ മുസ്തഫ അൻസാരി.

0: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഈകളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ തുടർന്ന് കേൾക്കുക ഹിഫ്ളുൽ ഖുർആൻ സുറ അൽ ഹിജ്ർ 7-8 വചനങ്ങൾ പാരായണം ചെയ്യുന്നത് സിക്കിർ മൗലവി എടത്തനാട്ടുകര.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്ർ 1 മുതൽ 6 വരെയുള്ള ആയത്തുകളാണ് നാം ഇതുവരെ മനഃപ്പാഠമാക്കിയത്. ഹിഫ്ളുൽ ഖുർആനിലെ ഇന്ന് നമ്മൾ പഠിക്കുന്ന ആയത്ത് 7-ാമത്തെ ആയത്ത്, അതുപോലെ 8-ാമത്തെ ചെറിയ 2 ആയത്തുകളാണ്. കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ഭാഗമൊന്ന് നമുക്ക് പാരായണം ചെയ്ത് പുതിയ ഭാഗത്തേക്ക് കടക്കാം.

0: ബിൽഹഖ് വമാ കാനു ഇദം മുൻദരീൻ.
1: അൽഹംദുലില്ലാ. സൂറത്തുൽ ഹിജ്റിലെ 7-8 ആയത്തുകളാണ് നാം മനഃപ്പാഠമാക്കിയത്. റബ്ബിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ പഠിച്ച ഓരോ ഭാഗവും നമുക്ക് പ്രത്യേകം പ്രത്യേകം റബ്ബിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്ന് നമുക്കറിയാം. ആത്മാർത്ഥമായി പഠിക്കുക, ആവർത്തിച്ച് കേൾക്കുക, വീണ്ടും വീണ്ടും കണ്ടിട്ടും കാണാതെയുമൊക്കെ പാരായണം ചെയ്ത് ഹിഫ്ദിനെ നിലനിർത്തുക. റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹിഫ്ദുൽ ഖുർആൻ സൂറ ഹിജ്ർ 7-8 വചനങ്ങൾ പാരായണം നിർവഹിച്ചത് സിക്കിർ മൗലവി അടുത്ത നാട്ടുകാരൻ.
3: ഈ സാധാരണ ആളുകളോട്, വല്ലാതെ സംസാരിക്കുന്ന ആളുകളോട് പറയാറുള്ളൊരു പ്രതികരണം, എന്തത് റേഡിയോമായി ഒന്നും ഉണ്ടാതക്ക് എന്ന് പറഞ്ഞിട്ട്, അങ്ങോട്ട് സംസാരിക്കാൻ അനുവദിക്കാതെ ഇങ്ങോട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകളെ പറ്റി നമ്മൾ റേഡിയോ എന്ന് പറയും.
4: പീസ് റേഡിയോ റേഡിയോ അല്ല. സത്യത്തിൽ പീസ് റേഡിയോ ശ്രോതാക്കൾ എനിക്കുള്ളത് ലക്ഷങ്ങൾ കവിഞ്ഞ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. അത് നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ എന്നുള്ളത് ഒരു വലിയ ലോകമാണ് ശരിക്കും പറഞ്ഞാൽ. മാത്രമല്ല, ഇപ്പോൾ റിവൈൻഡ് ഓപ്ഷനൊക്കെ വന്നത് റേഡിയോ ശ്രോതാക്കൾ ഞങ്ങൾക്ക്
5: ഒരു സന്തോഷ വാർത്ത. പീസ് റേഡിയോ പുതിയൊരു കാൽവെപ്പ് കൂടി നടത്തിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ അതാത് ദിനങ്ങളുടെ പശ്ചാത്തലങ്ങൾ കൂടി ഉൾപ്പെടുത്തി തത്സമയ പ്രഭാത പ്രക്ഷേപണത്തിന് തുടക്കമായി.
6: Peace Radio. Tune to reality.
7: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
8: കോഫി എസ്റ്റേറ്റ് മാനേജ്മെന്റ് പ്രോഗ്രാം അപേക്ഷ 31 വരെ പരിഗണിക്കും. കോഫി ബോർഡിന്റെ കീഴിൽ കർണാടകയിലെ ചിക്മംഗ്ലൂരുവിലുള്ള സെൻട്രൽ കോഫി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 2 വർഷ ഡിപ്ലോമ ഇൻ കോഫി എസ്റ്റേറ്റ് മാനേജ്മെന്റ് പ്രവേശനത്തിന് 31 വരെ തപാലിൽ അപേക്ഷ സ്വീകരിക്കും. കാപ്പിക്കൃഷി, ഗുണനിർണയം, വിപണനം എന്നു തുടങ്ങി കോഫി എസ്റ്റേറ്റ് നടത്തിപ്പിന്റെ എല്ലാ മേഖലകളിലെയും ശാസ്ത്രീയ പരിശീലനവും ഫീൽഡ് പ്രവർത്തനവും പ്രോഗ്രാമിന്റെ ഭാഗമായി ഉണ്ടായിരിക്കും. +2 ജയിച്ചിരിക്കണം. പ്രായം 18 മുതൽ 35 വരെ. പട്ടികവിഭാഗം 40 വരെ. കോഴ്സസ് ഫീ 25,000 രൂപ, 2 ഗഡുക്കളായി അടയ്ക്കാം. 10,000 രൂപയും പ്രതിമാസ സ്റ്റൈപ്പൻഡ് ലഭിക്കും. സൗജന്യ താമസ സൗകര്യവും എല്ലാവർക്കുമുണ്ട്. ആകെ 10 സീറ്റ്. കാപ്പിക്കൃഷി പ്രദേശങ്ങളിലുള്ളവർക്ക് മുൻഗണന. സെലക്ഷന്റെ ഭാഗമായി പരീക്ഷയും ഇന്റർവ്യൂവും ഉണ്ടായിരിക്കും. കോഫി എസ്റ്റേറ്റ് മാനേജ്മെന്റ് അപേക്ഷ 31 വരെ പരിഗണിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് coffeebot.gov.in.
6: Peace Radio. Tune to reality.
7: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
8: മലബാർ ക്യാൻസർ സെന്ററിൽ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മലബാർ ക്യാൻസർ സെന്ററിൽ വിവിധ സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ഹിസ്റ്റോപാത്തോളജി, ഫ്ലോ സ്റ്റോമറി, ബ്ലഡ് ബാങ്ക് ടെക്നോളജി, ഫ്ലബോട്ടോമി, ഹെൽത്ത് കെയർ ഓഡിറ്റ്, പേഷ്യൻറ്റ് നാവിഗേഷൻ, മെഡിക്കൽ റെക്കോർഡ്സ്, ഓങ്കോളജി ഫാർമസി, ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോ റീഹാബിലിറ്റേഷൻ, ക്യാൻസർ ജനറ്റിക് കൗൺസിലിംഗ് എന്നീ കോഴ്സുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ളവർ 21-നകം ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടതാണ്. മലബാർ ക്യാൻസർ സെന്ററിൽ കോഴ്സ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.mcc.kerala.gov.in. മലബാർ ക്യാൻസർ സെന്ററിൽ കോഴ്സുകളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി July 21. വിശദ വിവരങ്ങൾക്കായി വിളിക്കാം 0490239399202.
9: പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവം മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽ ഇജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അല്ലിജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
6: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ നുറുങ്ങുകൾ, ജീവിത പരീക്ഷണങ്ങളും തലമുറകളുടെ സംരക്ഷണവും. ഹാരിസ് ബിൻ സലീമിൻ്റെ രചനയ്ക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോട് ശബ്ദം നൽകുന്നു.
1: ജീവിത പരീക്ഷണങ്ങളും തലമുറകളുടെ സംരക്ഷണവും, എഴുത്ത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം. മനുഷ്യജീവിതം നിരന്തരമായ പരീക്ഷണങ്ങളുടെ വേദിയാണ്. നമ്മുടെ വിശ്വാസത്തിൽ നിന്നും ആദർശത്തിൽ നിന്നും നമ്മെ വ്യതിചലിപ്പിക്കുന്ന ഏതൊരു സാഹചര്യവും വലിയ പരീക്ഷണമാണ്. ഇത്തരം പ്രതിസന്ധികളിൽ പതറാതെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കാൻ സാധിക്കുക എന്നതാണ് ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ വിജയം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് പ്രധാനമായും മനുഷ്യജീവിതത്തിലെ നാല് സുപ്രധാന പരീക്ഷണങ്ങളെക്കുറിച്ചാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഏകദൈവ വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ സ്വന്തം നാട്ടിലെ ഭരണാധികാരികളിൽ നിന്ന് വധഭീഷണി നേരിട്ടിട്ടും വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ടു പോകാത്ത ഗുഹാവാസികളായ അസ്ഹാബുൽ കഹ്ഫ് യുവാക്കളുടെ ചരിത്രം, വിശ്വാസരംഗത്തെ പരീക്ഷണങ്ങളെ എങ്ങനെ നേരിടണം

0: ഉള്ള പരീക്ഷണമാണ് ഖുർആൻ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യം. കാണുന്ന കാര്യങ്ങളുടെ ബാഹ്യമായ അർത്ഥങ്ങൾക്കപ്പുറം അള്ളാഹുവിൻ്റെ വലിയ ചില തീരുമാനങ്ങൾ അതിലുണ്ടെന്നും അറിവ് ലഭിക്കുമ്പോൾ വിനയാന്യുതരാവുകയും ക്ഷമ കാണിക്കുകയും ചെയ്യണമെന്നുള്ള പാഠമാണ് ഇത് നൽകുന്നത്. അധികാരം ലഭിക്കുന്നത് മനുഷ്യൻ്റെ സ്വഭാവത്തെ മാറ്റുകയും അവനെ ധിക്കാരിയാക്കുകയും ചെയ്യാറുണ്ട് എന്നതാണല്ലോ അധികാരത്തിലുള്ള പരീക്ഷണം. എന്നാൽ ലോകം മുഴുവൻ അടക്കി ഭരിച്ച നീതിമാനായ ഭരണാധികാരിയായിരുന്നു ദുൽഖർനൈൻ രാജാവ്. തനിക്ക് ലഭിച്ച അധികാരവും സൗകര്യങ്ങളും അള്ളാഹു നൽകിയതാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ജനങ്ങളെ ദ്രോഹിച്ചിരിക്കുന്ന യജൂജ് മയജൂജ് എന്ന അക്രമകാരികളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ പ്രതിഫലേച്ഛയില്ലാതെ അദ്ദേഹം വലിയൊരു ഇരുമ്പ് മതിൽ കെട്ടി സംരക്ഷണമൊരുക്കി. അധികാരം ലഭിക്കുമ്പോൾ അത് ജനങ്ങളുടെ നന്മയ്ക്കായി ഉപയോഗിക്കണമെന്നാണ് ഈ ചരിത്രം നൽകുന്ന സന്ദേശം. അധികാരവും സമ്പത്തും സ്ഥാനമാനങ്ങളുമൊക്കെ അള്ളാഹു നൽകുന്നതാണ്. അത് സ്വന്തം കഴിവുകൊണ്ടാണെന്ന് വിശ്വസിച്ച ഹാറൂനെ അള്ളാഹു മണ്ണിൽ ആഴ്ത്തിക്കളഞ്ഞു. എന്നാൽ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമയും ദുൽഖർനൈൻ രാജാവും തങ്ങളുടെ നേട്ടങ്ങളെ അള്ളാഹുവിൻ്റെ കാരുണ്യമായി കണ്ടു. അധികാരമുള്ളവർ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ വിനിയോഗിക്കണം. അധികാരം ജനങ്ങളെ ദ്രോഹിക്കാൻ ഉപയോഗിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ കടുത്ത ശിക്ഷയുണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുണ്ട്. ഈ ചരിത്രപാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിനൊപ്പം നാം ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് നമ്മുടെ പുതിയ തലമുറയെക്കുറിച്ചാണ്. ഇന്ന് നമ്മുടെ ചുറ്റുപാടുകൾ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ലഹരിയുടെയും മറ്റ് തിന്മകളുടെയും ഭയാനകമായ വലയത്തിലേക്ക് നമ്മുടെ യുവത്വം വഴുതി വീഴുന്നു. സ്വന്തം വീടുകളിൽ സ്വന്തം സഹോദരങ്ങളിൽ നിന്ന് പോലും പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വമില്ലാത്ത വിധം ലഹരി മനുഷ്യൻ്റെ സമനില തെറ്റിക്കുന്ന വാർത്തകൾ നാം കേൾക്കുന്നു. ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ഒരേ ഒരു മാർഗമേയുള്ളൂ. നമ്മുടെ മക്കൾക്ക് ശരിയായ ധാർമ്മിക ബോധം നൽകുക. നന്മ ചെയ്താൽ ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ചും തിന്മ ചെയ്താലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചും അവരെ നിരന്തരം ഉത്ബോധിപ്പിക്കണം. മദ്രസാ പഠനത്തിനുശേഷം അവരുടെ ജീവിതത്തിൽ നന്മകൾ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നാം സൃഷ്ടിക്കേണ്ടതുണ്ട്.
1: നിങ്ങൾ ഇതുവരെ കാതോർത്തത് നുറുങ്ങുകൾ, ജീവിത പരീക്ഷണങ്ങളും തലമുറകളുടെ സംരക്ഷണവും. രചന ഹാരിസ് ബിൻ സലീം, ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
0: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ, പ്രാർത്ഥനാ പഠനം.
2: ഇസ്ലാമിൻ്റെ ആഴത്തിലുള്ള പഠനം സാധ്യമാക്കിക്കൊണ്ട് പീസ് റേഡിയോ സലഫി ദുറൂസ് നുബുവത്തിൻ്റെ തെളിവുകൾ ഭാഗം 162 അവതരിപ്പിക്കുന്നത് അബൂബക്കർ സലഫി.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അല റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളുടെ പ്രത്യേകതകൾ ഒന്ന് നമ്മൾ പറഞ്ഞു. ഇന്ന് രണ്ടാമത്തെ കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, എന്താണ് സൂചിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തിൽ നിന്ന് മാത്രമാണ് ശുദ്ധമായ വിശ്വാസം. അതിൽ നിന്നാണ് സലഫികൾ അഹ്ലു സുന്നത് വൽ ജമാ അവരുടെ അഖീദ എടുക്കുക, അതുപോലെ കർമ്മവും എടുക്കുക. ഇനി രണ്ടാമത്തെ അതിൻ്റെ പ്രത്യേകത, ലാ യതഅറൽ നസ്ഉൻ സഹീ മഅ അഖിൽ സ്വരീഹ്. ഒരിക്കലും സഹീഹായ നസ് സഹിയായ നസ് ആണ്, വിശുദ്ധ ഖുർആനൊക്കെ സഹിയായ നസ്സാണ്, പിന്നെ സഹിയായ ഹദീസുകളും, അത് യഥാർത്ഥത്തിലുള്ള ബുദ്ധി, നല്ല ബുദ്ധിക്ക് എതിരാവുകയില്ല, വ്യക്തമായ ശുദ്ധമായ ബുദ്ധിക്ക് എതിരാവുകയില്ല. അതൊരടിത്തറയായി മനസ്സിലാക്കേണ്ടതാണ്. പ്രമാണം ബുദ്ധിക്കെതിരാകും എന്ന് ചിന്തിക്കുന്നവരുണ്ട്, വ്യതിചലിച്ചവരാണവർ. അതുപോലെ പ്രമാണം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അത് തന്നെ ചിലത് ഖുർആനെതിരുണ്ടാകും, ഖുർആൻ എങ്ങനെ ഖുർആൻ എതിരാവില്ല. ഇതുപോലെ വിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാനമാണ് ഹദീസ്, അപ്പോൾ പിന്നെ ഹദീസ് ഖുർആൻ എതിരോ? അതില്ല, ഒരിക്കലുമില്ല. കാരണം വിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാനമാണല്ലോ അത്. എതിരാവാനല്ല വിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാനമായ ഹദീസ് അള്ളാർക്കിയിട്ടുള്ളത്, മറിച്ച് പരിശുദ്ധ ഖുർആനിൽ ചിലത് വ്യക്തത വേണ്ടി വരും. വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ നമുക്ക് മുഴുവൻ മനസ്സിലാവാത്തതുണ്ടാകും. അപ്പം എന്ത് ചെയ്യണം? അത് വിശദീകരിച്ച് തരണം. അതാരാ

0: സ്ഥിരീകരിക്കുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ. നമുക്ക് മനസ്സിലാത്ത ചില കാര്യങ്ങളുണ്ടാവില്ലേ? ഉദാഹരണം, വഅബുദ് റബ്ബക ഹത്താ യഅതിയക്കൽ യഖീൻ, താങ്കൾ താങ്കളുടെ റബ്ബിന് ഇബാദത്ത് എടുക്കുക താങ്കൾ യഖീന് വരുന്നത് വരെ. അപ്പോൾ യഖീൻ എന്ന് പറഞ്ഞാൽ പദാർത്ഥം നോക്കുമ്പോൾ എന്താണ്? ഉറപ്പ് എന്നാണ്. ഉറപ്പ് വരുന്നത് വരെ ഇബാദത്ത് എടുക്കുക എന്നാണ് വരിക. അങ്ങനെ അർത്ഥം പറഞ്ഞ എന്താ? ഒന്ന്, പല സൂഫികളും വഴിതെറ്റി ജീവിക്കുന്ന, ദീനിൽ നിന്ന് ബഹുദൂരം അകന്ന ചില സൂഫികൾ പറയാണ്, ഞങ്ങൾ നമസ്കരിക്കുന്നില്ല, നോമ്പ് നടക്കുന്നില്ല. ഒക്കെ നിങ്ങൾ ആക്ഷേപിക്കുന്നുണ്ടല്ലോ. കാരണം എന്താണ്? ഞങ്ങൾക്ക് യഖീൻ വന്നിട്ടുണ്ട്. യഖീന് വരുന്നവർ ഈ ഭാഗത്ത് എടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എന്തൊരു ദുരുപയോഗം ചെയ്യുന്നത്. യഖീൻ വന്നിട്ടില്ല. അപ്പോൾ റസൂൽ തിരുമേനിക്കും സഹാബികൾക്കൊന്നും അവരൊക്കെ മരിക്കുന്നത് വരെ ആരാധനകൾ എടുത്തതല്ലേ? അപ്പോൾ എന്താ അവിടുത്തെ യഖീൻ്റെ അർത്ഥം? അപ്പോൾ നമ്മൾ ഡിക്ഷണറി നോക്കി പദാർത്ഥം നോക്കിയാലൊന്നും ചില ആയത്തുകളുടെ ഹദീസുകളുടെ ആശയം മനസ്സിലാവില്ല. അപ്പോൾ അത് വിശദീകരിച്ച് തരണം. അപ്പോൾ ആരാ വിശദീകരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ഇവിടെ പറഞ്ഞ യഖീൻ ഉറപ്പ് എന്നൊന്നുമല്ല, മറിച്ച് അൽ മൗത്ത് മരണമാണ്. അപ്പോൾ മരിക്കുന്നത് വരെ റബ്ബിന് ഭാഗത്ത് എടുക്കുക എന്നാണ് ആ പറഞ്ഞു. ഇതുപോലെ നബി തിരുമേനിയുടെ വിശദീകരണം ഇല്ലെങ്കിൽ മനസ്സിലാവാത്ത അനേകം വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ തന്നെ ഉണ്ടാകും. വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം ചിലത് ഖുർആൻ തന്നെ പറയുന്നുണ്ടാകും, അല്ലെങ്കിൽ ചിലത് ഹദീസ് പറയുന്നുണ്ടാകും. ഇതുപോലെ നബി തിരുമേനി ഹദീസ് പറഞ്ഞ ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടില്ല, അതിൻ്റെ വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വേറെ സ്ഥലത്തൊക്കെ പറഞ്ഞതുണ്ടാകും. അപ്പോൾ ഏതായാലും ശരി, വൈരുദ്ധ്യത്തിൻ്റെ പ്രശ്നമല്ല അവിടെ ഉള്ളത്. വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും വൈരുദ്ധ്യമാവാനല്ലല്ലോ ഇറക്കിയത്, മറിച്ച് പരിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാനമായിട്ട്, വിശുദ്ധ ഖുർആൻ്റെ വിവരണമായിട്ട് അറിയാത്ത നമുക്ക് വ്യക്തമാക്കി തരാൻ വേണ്ടി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, നബി തിരുമേനിക്കുള്ള ആ സുന്നത്തിന് അള്ളാഹു ഇറക്കി തന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇറക്കിയതാണെന്ന് തന്നെ ഖുർആൻ പറയുന്ന ഒരു കാര്യം കൂടി പറയാം. ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജലബി, ശുദ്ധ ഖുർആൻ ഇങ്ങനെ ഇറങ്ങുമ്പോൾ നബി നാവ് ഇങ്ങനെ ഇട്ട് അടിക്കും, ചലിപ്പിക്കും, അത് ഇഫ്ലാക്കാൻ കഴിയില്ല എന്ന് പേടിച്ചിട്ടാണ്. വിശുദ്ധ ഖുർആൻ വരുമ്പോൾ അതങ്ങനെ ഹൃദിസ്ഥാക്കണമല്ലോ. അപ്പോൾ അത് കഴിയില്ലേ എന്നുള്ള പേടികൊണ്ട് ഇങ്ങനെ നബി തിരുമേനി തൻ്റെ പിന്നെ ചുണ്ടിങ്ങനെ ചലിപ്പിക്കും, അവരെ നാവ് ചലിപ്പിക്കും ഹൃദിസ്ഥമാക്കാൻ. അപ്പോൾ അല്ല പറയാം, അതൊന്നും വേണ്ട, ഇന്ന അലൈന ജംഅഹുവ ഖുർആന, ഇതൊക്കെ താങ്കളുടെ ഹൃദയത്തിൽ ക്രോഡീകരിച്ച് തരാനും താങ്കൾക്ക് ശരിക്കും ഹൃദയത്തിൽ തരാനും പിന്നെ അതിൻ്റെ വിശദീകരണം നൽകലൊക്കെ എൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് പേടിക്കണ്ട, നഷ്ടപ്പെട്ടു പോകില്ല. ഇതൊക്കെ ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മൾ ഏറ്റിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും അത് രണ്ടുകൂടെ പറയണം. സുമ്മ ഇന്ന അലൈന ജംഅഹു ഖുർആന, അത് ക്രോഡീകരിച്ച് തരിക, അത് ഓതിത്തരൊക്കെ ഞാൻ തന്നെ ചെയ്യും. സുമ്മ ഇന്ന അലൈന ബയാൻ, പിന്നെ അതിൻ്റെ ബയാനും ഞാൻ തന്നെ ചെയ്തുതരുന്നു. അപ്പോൾ ഖുർആനും ഞാൻ തന്നെയാണ് ഇറക്കണം, അതിൻ്റെ വിശദീകരണമായ സുന്നത്തും ഞാൻ തന്നെയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇവ പരസ്പരം വൈരുദ്ധ്യമാകുന്ന പ്രശ്നമേ ഇല്ല. പക്ഷെ അങ്ങനെ ഉണ്ട് എന്ന് ചിലർ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ധാരാളം ഷെറുകൾ ഈ ഉമ്മത്തിൽ വന്നത്. ചിലരെന്ത് ചെയ്തു, അതിൽ വൈരുദ്ധ്യമുണ്ട്, പ്രശ്നമുണ്ട്, അതുകൊണ്ട് നമ്മൾ ഒന്നുകിൽ അത് വ്യാഖ്യാനിക്കണം, അതങ്ങനെ തന്നെ മനസ്സിലാക്കരുത് എന്ന് പറഞ്ഞൊരു കൂട്ടർ വന്നു. പരിശുദ്ധ ഖുർആനിലെ തിരുസുന്നത്തിലെ ചിലത് വന്നത് അത് ചിലത് ബുദ്ധിക്കെതിരാണ്, ഒന്നുകിൽ അത് വ്യാഖ്യാനിച്ചൊപ്പിക്കണം. കണ്ട, എങ്ങനെയാണോ അതിലുള്ളത് അത് മനസ്സിലാക്കുന്നതിന് പകരം അതിനെ വ്യാഖ്യാനിക്കണം. എന്നിട്ട് എന്താണോ അള്ളാഹു അതുകൊണ്ട് ഉദ്ദേശിച്ചത്, റസൂൽ അതുകൊണ്ട് ഉദ്ദേശിച്ചത്, അതെന്ത് ചെയ്യാണ് ഇവർ? അതുകൊണ്ട് ഒഴിവാക്കുക, ഫലത്തിലത് നിഷേധിക്കുന്നതാണ്. അപ്പോൾ ഒരു വിശുദ്ധ ഖുർആനിലൊരു വചനം, അതുപോലെ നബി തിരുമേനി പറഞ്ഞൊരു ഹദീസ് ഞാനത് തള്ളിയിരിക്കുന്നു, നിഷേധിച്ചിരിക്കുന്നു എന്ന് പറയൽ മാത്രമല്ല ഹദീസ് നിഷേധം, ഖുർആൻ നിഷേധം. മറിച്ച് ആയത്തും ഹദീസും എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം ഒഴിവാക്കിയിട്ട് വേറെ ചില കാര്യങ്ങൾ അതിലേക്ക് കടത്തിക്കൂട്ടിയാലും ആ ഹദീസും ആയത്തും അസാധുവാക്കിയല്ലോ. അത് തന്നെയാണ് നിഷേധം, അത് നിഷേധം തന്നെയാണ്. അപ്പോൾ ഈ രൂപത്തിലുള്ള നിഷേധങ്ങൾ വന്നതുകൊണ്ട്, വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തിലും വൈരുദ്ധ്യമുണ്ട് എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഈ ഉമ്മത്തിൽ ഒരുപാട് ഫിത്നകൾ വന്നിട്ടുണ്ട്, അനേകം പരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. ഫൈനല്ലതി ഖലഖൽ അഖൽ, ഒരു പണ്ഡിതൻ്റെ വാചകം ഞാൻ പറയാം, ബുദ്ധിയെ സൃഷ്ടിച്ചവൻ തന്നെയാണ്. ഉവല്ലതി അൻസലന്നസ്, ഈ പ്രമാണത്തെ ഇറക്കിയത് അവൻ തന്നെയാണ്. അതുകൊണ്ട് ആ പ്രമാണത്തിറക്കിയ നാഥൻ, ആ നാഥൻ തന്നെയുള്ള മനുഷ്യരുടെ ബുദ്ധിയെ സൃഷ്ടിച്ചത്. അപ്പോൾ ആ ബുദ്ധിക്കെതിരായതല്ലോ അവൻ ചെയ്ത് ഇറക്കുക, മറിച്ച് എല്ലാം അനുകൂലമായത് മാത്രം അവർക്കുള്ള വൈരുദ്ധ്യത്തിൻ്റെ പ്രശ്നം ഇവിടെ ഇല്ല. അപ്പോൾ റബ്ബിൻ്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സന്ദേശമാണല്ലോ. അഹ്സനു ഹദീസനു അസ്ദഖു ഖീല, ഏറ്റവും നല്ല സംസാരമാണ്. പറയപ്പെട്ടതിൽ ഏറ്റവും സത്യസന്ധമായതാണ്. ഇറക്കിയവനാണ്, അലീമാണ്, ഖബീറാണ്, എല്ലാം അറിയുന്നവനാണ്, സൂക്ഷ്മമായി അറിയുന്നവനാണ്, ഹക്കീമാണ്, എല്ലാ ഹിക്മത്തുള്ളവനാണവൻ. ഓരോ നേരത്തും എന്ത് പറയണം എന്നൊക്കെ ആ സമയത്തിനനുസരിച്ചിട്ടാണ് പരിശുദ്ധ ഖുർആൻ ഇറക്കി തന്നിട്ടുള്ളത്. അത് മുഴുവനും ഹിക്മത്തുകളാണ്, ഖുർആനും സുന്നത്തും മുഴുവൻ ഹിക്മത്തുകളാണ്. എന്തുകൊണ്ട്? ഹക്കീമായ റബ്ബാണ് അത് അവതരിപ്പിച്ച് തന്നത്. അപ്പോൾ ആ റബ്ബ് ഇറക്കുമ്പോൾ അവൻ സൃഷ്ടിച്ച സൃഷ്ടികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതേ ഇറക്കിയിട്ടുള്ളൂ. വൈരുദ്ധ്യത്തിൻ്റെ പ്രശ്നം അവിടെ ഇല്ല. എന്നാൽ ചില നസ്സുകൾ, വിശുദ്ധ ഖുർആനാണെങ്കിലും തിരുസുന്നത്താണെങ്കിലും ചില നസ്സുകളെപ്പറ്റി പണ്ഡിതന്മാർ പറയുന്നത്, ബുദ്ധിക്കെതിരായ ഒന്നുമില്ലെങ്കിലും ചിലത് ബുദ്ധി അത്ഭുതപ്പെടുത്തും. അങ്ങനെ നമുക്ക് പരിചയമില്ലാത്ത ചിലത് കേൾക്കും. സാധാരണഗതിയിൽ മനുഷ്യർക്ക് പരിചയമുള്ള ചില വിഷയങ്ങളുണ്ടാകും. അതേസമയം മനുഷ്യർക്ക് പരിചയമില്ലാത്ത ചില കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ പറയുമ്പോൾ അത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ അംഗീകരിക്കണം. ഇതുപോലെ ഇപ്പം മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അദ്ദേഹത്തിന് അള്ളാഹു ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു. കെട്ടിടങ്ങൾ നിർമ്മിക്കാനും പലതിനും അദ്ദേഹം അവരുപയോഗിച്ചിരുന്നു. അവരും അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽപ്പെട്ടവരായിരുന്നു. അങ്ങനെ അവർ പലതും നിർമ്മിക്കുന്നു, പ്രവർത്തിക്കുന്നു. സുലൈമാൻ നബി അങ്ങ് നോക്കി നിൽക്കുകയാണ് അവർ വടിയും പിടിച്ചിട്ട്. പക്ഷേ സുലൈമാൻ അലൈഹിസ്സലാം മരിച്ചു പോയിരുന്നു, പക്ഷേ അവരതറിഞ്ഞില്ല. അവർ സുലൈമാൻ അലൈഹിസ്സലാം നോക്കുന്നുണ്ട് വിചാരിച്ച്, അങ്ങനെ മാസങ്ങളോളം അധ്വാനിച്ചു. പിന്നെ അവലംബിച്ച് പിടിച്ചിരുന്ന വടി ചെതലരിച്ച് അത് വീണുപോയപ്പം ഇദ്ദേഹം വീണുപോയി. അപ്പോഴാണ് അദ്ദേഹം മരിച്ചു വരുമ്പോൾ ഇവർക്ക് അറിയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ? ഒരാളിപ്പം മരിച്ചു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ മണം തുടങ്ങൂല, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, ഇതാണ് നമുക്ക് പരിചയമുള്ളത്. പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ പ്രമാണങ്ങളെ നോക്കിക്കണത് ചില ബുദ്ധിനെ അത്ഭുതപ്പെടുത്തുന്ന ചിലത് അള്ളാഹു അവൻ്റെ ദൂതനോ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സ്വീകരിക്കണം. അപ്പോൾ അത് ബുദ്ധി അത്ഭുതപ്പെടുത്തുന്നൊരു വിഷയമാണ് ആ പറഞ്ഞിട്ടുള്ളത്. അതാണ് ചിലത്. പക്ഷെ അവിടെ ഉടനെ സ്വീകരിക്കുകയാണ്, കാരണം നമ്മുടെ ബുദ്ധിയെ നമുക്ക് തന്ന അതേ റബ്ബ് തന്നെയാണ് ഈ നസ്സുകൾ തന്നത്. അപ്പോൾ അത് ബുദ്ധിക്കെതിരെ ഒന്നും അതിലുണ്ടാവില്ല. തൽക്കാലം എനിക്കത് മനസ്സിലാവാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ളതല്ല, അതിൽ വേറെ ചില പ്രശ്നങ്ങളുള്ളത് കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നേ ഉള്ളൂ. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ചിലപ്പോൾ ഇനി മനസ്സിലായിട്ടില്ല എന്ന് തന്നെ വെക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ അത് സഹിയായ നസ്സല്ലേ, അപ്പോൾ അതിൻ്റെ പിന്നിൽ തന്നെ നിൽക്കണം, ഉടനെ തന്നെ സ്വീകരിക്കണം എന്നുള്ളതാണ്. അതല്ല എങ്കിൽ അത് അവർക്കൊരു പരീക്ഷണമാണ്. കാരണം ഒരു പരീക്ഷണം എന്നൽക്ക് ചിലത് ബുദ്ധിനെ ഹെറാനിത്തിലാക്കുന്നത് അള്ളാഹു ഇറക്കുന്നു പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതാണ്. ഉദാഹരണത്തിന് ഒരു കൂട്ടരെപ്പറ്റി പറഞ്ഞു, അവരിങ്ങനെ ചില വിഷയങ്ങളൊക്കെ അള്ളാഹിൻ്റെ ദീന് പറയുമ്പോൾ അവർ പരിഹസിക്കും. അപ്പം ആ കൂട്ടത്തിലാണ് ഇന്ന അല്ല യസ്തഹി അൻ യദ്രിബ മസലമ്മ ബൗളത്തൻ ഫമാ ഫൗഖഹ. അള്ളാഹു ലജ്ജിക്കുകയില്ല ഉദാഹരണം പറയുമ്പോൾ, ഒരു കൊതുകിൻ്റെ ഉദാഹരണമോ അതിനേക്കാൾ താഴ്ന്നതോ അതിൻ്റെയൊക്കെ മുകളിലുള്ളതോ ഒക്കെ അള്ളാഹിൻ്റെ സൃഷ്ടികളാണ്. അപ്പോൾ ചിലരിങ്ങനെ അതിനെതിർത്തി, എന്താ ഇപ്പോൾ ഒരു കൊതുകിൻ്റെ ഉദാഹരണം, ഇത്ര നിസ്സാരമായൊരു സൃഷ്ടിയാണത്. അത് അങ്ങനെ പറയുമ്പോൾ മനുഷ്യരൊരു തരം അഹങ്കാരിയാണെന്ന് കൂടി ഇന്ന് വരുന്നുണ്ടേ. മനുഷ്യനെ എത്ര അഹങ്കരിച്ചാലും ഈ മനുഷ്യൻ റബ്ബിൻ്റെ സൃഷ്ടിയാണ്, കൊതുകും റബ്ബിൻ്റെ സൃഷ്ടിയാണ്. പക്ഷേ ഈ കൊതുകിനെ നിസ്സാരമാക്കി നിസ്സാരമാക്കുന്ന മനുഷ്യരും കൊതുകിൻ്റെ ശല്യം അവർക്ക് വലിയ പ്രശ്നമാണ്. ചില സമയങ്ങളിലൊക്കെ കൊതുക് പരത്തുന്ന രോഗങ്ങളെപ്പറ്റിയൊക്കെ അതുണ്ടാക്കണ കാരണം കൊണ്ട് മനുഷ്യന്മാർ എന്തൊരു അസ്വസ്ഥരാണ്, എത്ര പേര് മരിച്ചു പോകുന്നുണ്ട് കൊതുകിൻ്റെ ശല്യം കൊണ്ട്. അപ്പോൾ അങ്ങനെ നിസ്സാരമാക്കുന്നവർക്ക് അള്ള കൊടുക്കുന്നൊരു ശിക്ഷ തന്നെയായിരിക്കും അത്. അപ്പോൾ ഏതായാലും ശരി, ഇങ്ങനെയുള്ള ഉദാഹരണം പറയുമ്പോൾ അവർ പറഞ്ഞു, എന്തിനാപ്പോൾ അള്ളാഹു ഈ ഉദാഹരണം പറയണത്, വേറെ എന്തൊക്കെ ഉണ്ട് ഇവിടെ എന്നൊക്കെ പരിഹസിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പരിഹസിക്കുന്നവരുണ്ടോ ഇല്ലയോ? അതല്ല, റബ്ബർ ഉദാഹരണം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഉൾക്കൊണ്ടിട്ട് അതിലൊക്കെ ഒരുപാട് ഹിക്മത്തുകൾ ഉണ്ടാവും. നമ്മൾ നന്നാവാനാണത്, നമുക്ക് പാഠങ്ങൾ പഠിപ്പിക്കാനാണത് എന്നൊക്കെയുള്ള മനസ്സിലാക്കി അത് അങ്ങനെ തന്നെ കീഴടങ്ങുന്നുണ്ട്. പക്ഷെ ചിലരെന്ത് ചെയ്യും, അതിൽ നിന്നൊക്കെ കുതറി ഓടി പരീക്ഷണത്തിൽ അവർ പരാജയപ്പെടും. മറ്റൊരു പരീക്ഷണം കൂടി ഞാനിവിടെ സാന്ദർഭികമായി പറയാം. അതെന്താണ്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞ സൂറത്തുൽ ഇസ്റ അമാ ജാലനർ ഉയർലത്തി അറിയന കയ്യില്ല ഫിത്തനത്തൽ ലിന്നാസ്. പ്രവാചകരെ, താങ്കൾക്ക് നമ്മൾ കാണിച്ചു തന്ന കാഴ്ചകളും അതുപോലെ ഷജറത്തൽ മൽഊനത്തിൽ ഖുർആൻ, ഖുർആനിൽ പറഞ്ഞ ശപിക്കപ്പെട്ട മരം, അതൊക്കെ ഇല്ല ഫിത്തനത്തൽ ലിന്നാസ്, ജനങ്ങൾക്കൊരു പരീക്ഷണമാണത്. ഉള്ള സത്യമാണ്. ഈ ചില സത്യങ്ങൾ പറയുമ്പോൾ ചിലർക്ക് നിഷേധിക്കാൻ തോന്നും, പക്ഷെ നിഷേധിക്കരുതേ. ബുദ്ധി അത്ഭുതപ്പെടുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവാം, പക്ഷേ എന്നാലും അതിൽ നിന്ന് കുതറി മാറരുത്. അങ്ങനെ ഉണ്ട് ചിലർ പരാജയപ്പെട്ടു. ഇതുപോലെ എന്താണ് അള്ളാഹുവിടെ കാണിച്ചു കൊടുത്ത ഈ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഈ കാഴ്ചകൾ? അത് നബി തിരുമേനിയുടെ ഇസ്റാ മിഅ്റാജിൻ്റെ അന്ന് അവിടുന്ന് കണ്ട കാഴ്ചകളാണ് അത്ഭുതകരമായിരുന്നു. അപ്പോൾ ഇതൊക്കെ പെട്ടെന്നൊരു ബുദ്ധി ആലോചിക്കുമ്പോൾ ആർക്കും പരിചയമില്ലാതെ, പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ എത്ര വേഗത്തിൽ സഞ്ചരിക്കണം, 2 മാസത്തെ വഴിദൂരമുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് തന്നെ ഏതാനും അംശങ്ങൾ കൊണ്ട് പോയി വന്നു എന്നാണ് പറയുന്നത്. അത് സംഭവിക്കുമോ? കാലഘട്ടത്തിലാണ് എന്തെങ്കിലുമൊക്കെ വിമാനമോ മറ്റൊക്കെ പറയുക, അതൊന്നും ആ കാലഘട്ടത്തിലില്ലല്ലോ. അതിനും പുറം പിന്നെ 7 ആകാശങ്ങളിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതൊക്കെ? സാധാരണഗതിയിൽ ഒരാൾക്ക് പറയാൻ ബുദ്ധി ഉൾക്കൊള്ളുന്നില്ല. പക്ഷേ സ്വഹീഹായ നസ്സാണോ, കിതാബാണോ, സുന്നത്താണോ, അവിടെ തന്നെ നിൽക്കണം എന്നതല്ലേ നിയമം? അവിടെ തന്നെ നിൽക്കണം. അതാണ് ഇവിടെ പറയുന്നത്, അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അത് അംഗീകരിക്കുന്നവരാർ, അംഗീകരിക്കാത്തവരാർ. അതാ മാ ജഅൽനാ റുയ്യല്ലതീ അറൈനാക ഇല്ലാ ഫിത്നത്തൽ ലിന്നാസ് വശജറത്തൽ മൽഊനത ഫിൽ ഖുർആൻ എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ പൂർവികർ ഇത്ര വലിയ വിഷയമായിട്ടും ഉടനെ അംഗീകരിച്ചു. അതാണ് അബൂബക്കർ സിദ്ദീഖൊക്കെ ഇത് കേട്ട ഉടനെ അംഗീകരിച്ചു. ചില നിഷേധികൾ വന്നു അദ്ദേഹത്തെ വസവാസാക്കം നോക്കി, നിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു ഒക്കെ അംഗീകരിക്കണ ആളല്ല. പക്ഷേ ഇപ്പം പറഞ്ഞാൽ അദ്ദേഹം വിശ്വസിക്കില്ല എന്ന് അവർ വിചാരിച്ചു. അവർ പറഞ്ഞു 2 മാസത്തെ വഴിദൂരമുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയത്രേ നിൻ്റെ ആൾ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു അതെ, എന്നാൽ ഞാനതല്ലതിൻ്റെ അപ്പുറം വിശ്വസിക്കുന്നു പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹത്തിന് സിദ്ദീഖ് എന്നുള്ള പേര് കിട്ടി. അപ്പോൾ നമുക്കൊക്കെ സിദ്ദീഖ് എന്നുള്ള പേര് കിട്ടും. നമ്മൾ അബൂ സിദ്ദീഖിൻ്റെ അടുത്തേക്കൊന്നും എത്തിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഗുണം കണ്ടത്, എന്താണോ കിതാബിലും സുന്നത്തിലുള്ളത് അതങ്ങനെ തന്നെ അംഗീകരിച്ചിട്ട് ജീവിതത്തിൽ പകർത്തുക, അതാണ്. പിന്നെ ഖുർആനിൽ പറഞ്ഞ ആ ശപിക്കപ്പെട്ട മരം അതെന്താണ്? അത് സഖൂം എന്ന മരമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നാ ശജറത്തുൻ തഖ്റുജു ഫി അസലിൽ ജഹീം. അത് അസലുൽ ജഹീം എന്ന് മീൻ അസലിൽ ജഹീം, നരകത്തിൻ്റെ അടിയിൽ നിന്നാണ് അത് വരിക, മുളച്ചു വരിക. അപ്പോൾ ഈ ലോകത്തെ ചൂടിനേക്കാൾ ഇത്രയും ചൂടുണ്ടല്ലോ നരകത്തിലെ തീ. അപ്പോൾ ഇത് കേട്ടപ്പോഴും ജലത്തിൽ ചിലർ ഇതെന്ത് വർത്താനാണ്, വൈരുദ്ധ്യമുണ്ട്, കാരണം നമുക്ക് പരിചയമുള്ള തീ തന്നെ എന്താണ്, അതിൽ നിന്നൊന്നും മുളക്കൂല, തീയറിനൊക്കെ കത്തിച്ച് കളയുന്നതാണ്, തീയിൽ നിന്ന് വല്ലതും മുളക്കുമോ, എന്നിട്ട് പിന്നെ പരലോകത്തിലെ നരകത്തിലെ തീ എത്ര വലുതാണ്, എത്ര കഠിനമാണ്, ഉണ്ടായിരുന്നൊരു മരം മുളക്കുക എത്രേ, ഈ രൂപത്തിൽ പരിഹസിക്കുക. റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ല വിഷയമാണോ എന്നല്ലേ ചിന്തിക്കേണ്ടത്. ഇത്ര നിസ്സാരമായി ചിന്തിക്കാവുന്ന കാര്യമാണ്. അള്ളാഹ് അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഇന്നിവിടെ ചൂടിന് അല്ലെങ്കിൽ പിന്നെ തീക്ക് ചൂട് നൽകിയ ഒരാൾ അല്ല, അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാണ്, അള്ളാഹു ഇവിടെ തീക്ക് ചൂട് നൽകി. ആ അള്ളാഹു തന്നെ കുറച്ച് സമയം അതിൻ്റെ ചൂട് നിർത്തിയത് നമ്മൾ കേട്ടതല്ലേ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഇബ്രാഹിം നബീനെ തീയിലേക്ക് ഇട്ടപ്പോൾ അല്പസമയം അതിന് തണുപ്പിച്ചു, അദ്ദേഹത്തിന് ഒരു പ്രശ്നം സംഭവിച്ചിട്ടില്ല. അങ്ങനെ മാറ്റം വരുത്താൻ റബ്ബിന് വല്ല പണിയുണ്ടോ? ഇനി പരലോകത്തിൽ കൊടും ചൂടാണ്, അതിൽ നിന്നൊരു മരത്തെ കൊണ്ടുവരാൻ റബ്ബിന് എന്താ പണി? ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് പകരം അതിനൊക്കെ എതിർക്കാനുള്ള താല്പര്യം എന്ന് പറയുന്നത് തീർച്ചയായും വഴിപഴച്ചവരുടെ മാർഗമാണ്, അതിലൊരിക്കലും പെടാൻ പാടില്ല. പക്ഷെ ഇവരൊക്കെ അതിനെ എതിർത്തു കളഞ്ഞു, അതുകൊണ്ട് തന്നെ നരകത്തിൻ്റെ വഴി സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അത് കൊണ്ട് ഇവിടെ ഈ അടിത്തറ എന്താണ്? ഒരിക്കലും സ്വഹീഹായ നസ്സും അതുപോലെ യഥാർത്ഥത്തിലുള്ള ബുദ്ധിയും ഒരിക്കലും എതിരാവുകയില്ല എന്നാണ് നമ്മുടെ ഒരു അടിത്തറ വിശ്വാസം. പക്ഷേ ഈ വിശ്വാസത്തിൽ നിന്ന് ചിലർ വ്യതിചലിച്ചതുകൊണ്ട് അഹ്ലു സുന്നാ വൽ ജമാ അഥവാ സലഫികൾ പണ്ട് മുതലേ ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു കൊണ്ടേയിരുന്നു, തെറ്റരുത്, തെറ്റിപ്പോകരുത്, അതുകൊണ്ട് ഖുർആനും സുന്നത്തും വൈരുദ്ധ്യമുണ്ടാകുന്ന പ്രശ്നമില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ വളരെ ശ്രദ്ധേയമായൊരു ഗ്രന്ഥം തന്നെ, വളരെ വിപുലമായൊരു ഗ്രന്ഥം തന്നെ ഈ വിഷയത്തിൽ, വാള്യങ്ങളുള്ള ഒരു ഗ്രന്ഥം തന്നെ ഈ വിഷയത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേര് ദറു തആറുദുൽ അഖ്ലി വൻ നഖൽ, അഖ്ലും നഖ്ലും എതിരാവൽ സംഭവിക്കില്ല, ഒരിക്കലും എതിരാവുകയില്ല എന്നാണ് ആ ഗ്രന്ഥത്തിന് അദ്ദേഹത്തിന് പേരിനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ആരൊക്കെ എന്തൊക്കെ പരസ്പര വൈരുദ്ധ്യമുണ്ട് അല്ലെങ്കിൽ ഇത് ദുർവ്യാഖ്യാനം ചെയ്യണം, അങ്ങനെ തന്നെ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ കിതാബും സുന്നത്തും ഉദ്ധരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടോ? അത്തരം വിഷയങ്ങളിൽ ആ കാലഘട്ടത്തിൽ എന്തൊക്കെ ഉണ്ടോ അത് മുഴുവനും ഉൾപ്പെടുത്തിയിട്ട് വളരെ ബൃഹത്തായൊരു ഗ്രന്ഥം ഷെയ്ഖുൽ ഇസ്ലാം ഈ വിഷയത്തിൽ എഴുതിയത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഈ വഴിയാണ് അഹ്ലു സുന്ന വൽ ജമാഅത്ത് സ്വീകരിക്കുക. അപ്പോൾ യഥാർത്ഥത്തിലുള്ള അഹ്ലു സുന്നയാണോ? അത് പരിശുദ്ധ ഖുർആനിലെ തിരുസന്നത്തിലെ ഒരു ഹർഫ് പോലും അല്ലെങ്കിൽ ഒരു പദം പോലും അത് അഖിലിനെതിരാണ്, ബുദ്ധിക്കെതിരാണ്, എന്നൊരിക്കലും അവർ പറയുകയില്ല. അപ്പോൾ ഇവിടെ ബുദ്ധി അല്ല അഖലുസ്വരി, വ്യക്തമായ ബുദ്ധി അല്ലെ ശുദ്ധമായ ബുദ്ധി, അതിനെതിരാവൂല എന്ന്. ചിലരെ എതിരാന്ന് പറയുന്നുണ്ടല്ലോ, അവരുടെ ബുദ്ധി ഇങ്ങനെ വ്യക്തമായ ബുദ്ധിയാവില്ല, ശുദ്ധമായ ബുദ്ധിയാവില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയും ഇവിടെ അല്ല അഖലുസ്വരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതുകൊണ്ടുള്ള ഉദ്ദേശം അല്ല അഖലുസ്സലീം, ശുദ്ധമായ സുരക്ഷിതമായ ബുദ്ധിയാണ്. വൽഖാലിമിനൽ ആഫാദ് വശുബ, ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെട്ട ബുദ്ധിയാണ്. അതുപോലെ ശുഭകളിൽ നിന്ന്, സംശയങ്ങളിൽ നിന്ന്, അബദ്ധ ആദർശങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട ബുദ്ധിയാണ്. അപ്പോൾ ഇവിടെ ആഫാത്ത്, അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ബുദ്ധി എന്ന് പറഞ്ഞല്ലോ, എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഐതിൽ കൽ ഖവായിദ് വത്തുറുഖ് അൽ ഫൽസഫിയ അൽ കലാമിയ, ഫൽസഫ വചന ശാസ്ത്രം പറഞ്ഞ ഇൽമുൽ കലാം എന്ന് പറഞ്ഞാൽ ഫൽസഫ തത്വശാസ്ത്രങ്ങൾ, അതുപോലെ വില കുറഞ്ഞ പലതും പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് വന്നു. അപ്പോൾ അത് വലിയ വിഷയമാണ്, ഗ്രീക്ക് തത്വശാസ്ത്രം, അതുപോലെ ആ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിൽ വ്യാപിച്ചിരുന്ന കുറേ തത്വശാസ്ത്രങ്ങളൊക്കെ അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടപ്പോൾ അതിലെന്തൊക്കെ കാര്യമുണ്ടെന്ന് വിചാരിച്ച് വളർന്നു വരുന്ന ചില ആൾക്കാർ അതിൻ്റെ പിന്നാലെ കൂടി അതിനൊപ്പിച്ചിട്ട് ഇസ്ലാമിൻ്റെ ശുദ്ധമായ തെളിമയാർന്ന സന്ദേശങ്ങൾ അതിനൊപ്പിച്ച് നീട്ടി വലിക്കാനോ നിഷേധിക്കാനോ ഒപ്പിക്കാനോ ഒക്കെ ശ്രമം നടന്നു. അപ്പോൾ അതാണ് വലിയ അപകടങ്ങൾ. ഏത് ആ അവരുണ്ടാക്കിയ കായിക അവരുടെ ഫലസഫയുടെ വചനശാസ്ത്രത്തിൻ്റെ മറ്റുള്ള മാർഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പലപ്പോഴും പരിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും എതിരായി വരാൻ വഴിയുണ്ട്. അപ്പോൾ അതിനൊപ്പിച്ച് പിന്നെ ഖുർആനും സുന്നത്തിന് വ്യാഖ്യാനിക്കാൻ പാടുണ്ടോ? അങ്ങനെ വ്യാഖ്യാനിച്ച പലരെയും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതിലൊന്നും പെട്ടുപോകരുത്. കിതാബും സുന്നത്തും വൈരുദ്ധ്യമാകുന്ന പ്രശ്നമില്ല. അതിനെതിരെ എന്തൊക്കെ പ്രശ്നങ്ങൾ ആരൊക്കെ ഉണ്ടാക്കിയാലും ആദർശങ്ങളുമായി വന്നാലും അത് കിതാബും സുന്നത്തും എതിരാക്കാനുള്ള ന്യായമായി സ്വീകരിക്കരുത് എന്ന അടിത്തറയാണ് ഇവിടെ പറയുന്നത്. ഏതായാലും ശരി, ഇതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഇൻഷാല്ലാ ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ സലഫി ദുറൂസ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. നബൂവത്തിൻ്റെ തെളിവുകൾ ഭാഗം 162 വിശദീകരിച്ചു നൽകിയത് അബൂബക്കർ സലഫി.
2: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
1: പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ. നമ്മോടൊപ്പം ചേരുന്നു ഷമീർ മുണ്ടേരി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, സർവാദിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേയെന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ സഹോദരങ്ങളെയും സഹോദരികളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കേറെ ഉപകാരപ്പെടുന്ന, നമ്മൾ പഠിച്ചിരിക്കേണ്ട സുപ്രധാനമായ പാഠങ്ങളാണ് ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കാൻ കാരണമാകുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് അത് പറയുന്നതിൻ്റെ മുൻപ് ആരാണ് മലക്കുകളെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ആരാണ് മലക്കുകൾ? നമ്മൾ വിശ്വാസികളാണ്. ഒരാൾ വിശ്വാസം സ്വീകരിക്കണമെങ്കിൽ അവൻ ഈമാൻ കാര്യങ്ങളിൽ വിശ്വസിച്ചിരിക്കണം. ഈമാൻ കാര്യങ്ങളിലെ സുപ്രധാനമായ വിശ്വാസമാണ് മലക്കുകളിലുള്ള വിശ്വാസം. മലക്കുകളെ അംഗീകരിക്കാത്തവർ, മലക്കുകളെ നിഷേധിക്കുന്നവർ, അവർക്ക് വിശ്വാസിയാകാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ മലക്കുകളെ നമ്മൾ അംഗീകരിക്കണം. മലക്കുകളെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. മനുഷ്യരെപ്പോലെ ജിന്നുകളെപ്പോലെ അള്ളാഹു സൃഷ്ടിച്ച മറ്റൊരു വിഭാഗം സൃഷ്ടികളാണ് മലക്കുകൾ. അവരെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് പ്രകാശം കൊണ്ടാണ്. മനുഷ്യരെ കളിമണ്ണുകൊണ്ട്, ജിന്നുവർഗത്തെ തീ കൊണ്ടാണ്, മലക്കുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകാശം കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. തെറ്റ് ചെയ്യാനോ അനുസരണക്കേട് കാണിക്കാനോ മലക്കുകൾക്ക് സാധ്യമല്ല. മനുഷ്യരെപ്പോലെ അവർക്ക് സ്വാതന്ത്ര്യമില്ല. പക്ഷേ അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക, അതാണ് അവരുടെ ഉത്തരവാദിത്തം, അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള മലക്കുകൾ വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ വിശ്വാസികൾക്ക് വേണ്ടിയാണ്, ഏത് പ്രവൃത്തി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയാണ് മലക്കുകൾ പ്രാർത്ഥിക്കുക, അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ കുറിച്ച് പറയുകയാണ്. മലക്കുകൾ അവർ തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മലക്കുകൾ പ്രധാനമായും അവരല്ലാഹുവിനെ സ്തുതിക്കുന്നു, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു. ഭൂമിയിലുള്ളവർക്ക് വേണ്ടി അവർ പാപമോചനം തേടുകയും ചെയ്യുന്നു. നമ്മുടെ വിഷയം അതാണ്. ഭൂമിയിലുള്ളവർ അഥവാ മനുഷ്യർക്ക് വേണ്ടി മലക്കുകൾ പാപമോചനം തേടുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. മഹാനായ ഇബ്നു ബത്താൽ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു കാര്യം അറിയപ്പെട്ടതാണ്, തീർച്ചയായും മലക്കുകളുടെ പ്രാർത്ഥന ഉത്തരം ലഭിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ് എന്നത് അറിയപ്പെട്ട കാര്യമാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആർക്കു വേണ്ടിയാണ് മലക്കുകൾ പ്രാർത്ഥിക്കുക? മലക്കുകൾ വിശ്വാസികൾക്ക് വേണ്ടി പാപമോചനം തേടുമെന്ന് നമ്മൾ മനസ്സിലാക്കി. മലക്കുകളുടെ പ്രാർത്ഥന അത് അല്ലാഹു സ്വീകരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കാനുള്ള മാർഗങ്ങൾ? അതാണ് നമ്മൾ പഠിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതും. പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നാമതായി കൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ആളുകൾ, തൗബ ചെയ്യുന്ന ആളുകൾ. തൗബ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി മലക്കുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഗാഫിറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 7-ാമത്തെയും 8-ാമത്തെയും 9-ാമത്തെയും ഒക്കെ ആയത്തുകളിലൂടെ അത് വിശദീകരിക്കുന്നുണ്ട്. ഒരല്പം സുദീർഘമായ ആയത്താണ്. അല്ലദീന യഹ്മിലൂന അൽഅർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുഅ്മിനൂന ബിഹി വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു റബ്ബന വസിഅത് കുല്ല ഷൈഇൻ എന്ന് തുടങ്ങുന്ന ഒരല്പം സുദീർഘമായ ആയത്ത്. എന്താണ് ആ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്? സിംഹാസനം വഹിക്കുന്നവരും അതിന്റെ ചുറ്റിലുള്ളവരും അഥവാ മലക്കുകളിൽ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവരുണ്ട്. സിംഹാസനം വഹിക്കുന്ന മലക്കുകളുണ്ട്, അതിന്റെ ചുറ്റുമുള്ള മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ ഉത്തരവാദിത്തം അവർ നിർവഹിക്കുകയാണ്. അവരെ കുറിച്ച് പറയുകയാണ്, അവരെന്ത് ചെയ്യുന്നു? തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം കീർത്തനം നടത്തുകയും അവരിൽ വിശ്വസിക്കുകയും വിശ്വസിച്ചവർക്ക് വേണ്ടി അവർ പാപമോചനം നടത്തുകയും ചെയ്യുന്നു. വിശ്വസിച്ച ആളുകൾക്ക് വേണ്ടി മലക്കുകൾ എന്ത് ചെയ്യുന്നു? പാപമോചനം നടത്തുന്നു. അപ്പൊ അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകൾക്ക് വേണ്ടി മലക്കുകൾ അള്ളാഹുവിനോട് പാപമോചനം നടത്തുകയും ചെയ്യുന്നു. ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ കാരുണ്യവും സകല വസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കുന്നു, ആകയാൽ പശ്ചാത്തപിക്കുകയും നിന്റെ മാർഗം പിന്തുടരുകയും ചെയ്യുന്നവർക്ക് നീ പൊറുത്തു കൊടുക്കേണമേ എന്ന് മലക്കുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകൾ, പശ്ചാത്തപിക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ മുന്നോട്ടു പോകുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി മലക്കുകൾ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നു, അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടാകണം. അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ചെറുതും വലുതുമായ തെറ്റുകൾ ഉണ്ടാകാം. അറിഞ്ഞു ചെയ്യുന്നതും അറിയാതെ ചെയ്യുന്നതും, രഹസ്യമായി ചെയ്യുന്നതും പരസ്യമായി ചെയ്യുന്നതും, ഒറ്റക്ക് ചെയ്യുന്നതും കൂട്ടമായി ചെയ്യുന്നതും, അങ്ങനെ പലതരത്തിലുള്ള തെറ്റുകൾ നമ്മളൊക്കെ ചെയ്യാറുണ്ട്. ആ തെറ്റുകളിൽ നിന്ന് നമ്മൾ ഖേദിച്ചു മടങ്ങുകയാണ് എങ്കിൽ, അള്ളാഹുവിലേക്ക് പാപമോചനം നടത്തുകയാണ് എങ്കിൽ, ആ പാപമോചനം നടത്തുന്ന ആളുകൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, നമ്മൾ ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ ഫാത്തിഹ സൂറത്തിൽ നമ്മൾ ചോദിക്കാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവെ ഞങ്ങളെ നീ നേരായ മാർഗത്തിൽ വഴി നടത്തണം. ആ നേരായ മാർഗം ഏതാണ്? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്വാലീൻ. അല്ലാഹുവെ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ നിന്റെ ശാപകോപത്തിനെ വിധേയരായവരുടെ പിഴച്ചുപോയവരുടെ മാർഗത്തിലല്ല എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് സൂറത്തുൽ ഫാത്തിഹയിലൂടെ. ആ സൂറത്ത് നമ്മൾ പാരായണം ചെയ്തു കഴിയുമ്പോൾ നമ്മൾ ആമീൻ പറയും അല്ലേ. നമസ്കാരത്തിൽ നമ്മളൊക്കെ ആമീൻ പറയാറുണ്ട് ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോൾ. ഇമാമ് വലദ്വാലീൻ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ഫാത്തിഹ സൂറത്തിന്റെ പാരായണം അവസാനിപ്പിക്കുമ്പോൾ മഅമൂമുകളായ ആളുകൾ അവരെല്ലാവരും ഉറക്കെ ആമീൻ പറയണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. എന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇമാമിന്റെ മുൻപ് നമ്മൾ ആമീൻ പറയാൻ പാടില്ല. ഇമാമ് ആമീൻ പറഞ്ഞതിന് ശേഷമായിരിക്കണം, അല്ലെങ്കിൽ ഇമാമിന്റെ കൂടെയായിരിക്കണം, ഇമാമിന്റെ തൊട്ടു പിറകെയായിരിക്കണം നമ്മൾ ആമീൻ പറയേണ്ടത്. ഇമാമിനെ മുൻകടന്നുകൊണ്ട് ആമീൻ പറയുക എന്നുള്ളത് ശരിയായ രീതിയല്ല എന്ന് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഇദ അമ്മനൽ ഇമാമു ഫഅമ്മിനു, ഇമാമ് ആമീൻ പറ ചൊല്ലിയാൽ നിങ്ങളും ആമീൻ ചൊല്ലുവീൻ എന്ന് അദ്ദേഹം പറഞ്ഞു. ഫഇന്നഹു മൻ വാഫഖ തഅമീനുഹു തഅമീനൽ മലായികത്തി ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാണ്, നിങ്ങൾ ഇമാമ് ആമീൻ ചൊല്ലിയാൽ നിങ്ങളും ആമീൻ ചൊല്ലിക്കോളൂ. ആരുടെയെങ്കിലും ആമീൻ മലക്കുകളുടെ ആമീനുമായി കൊണ്ട് യോജിച്ചു വന്നാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻപ് കഴിഞ്ഞു പോയ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. സുബ്ഹാനല്ലാഹ്. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, നമ്മൾ പ്രാർത്ഥിക്കണം അല്ലാഹുവെ ഞങ്ങളെ നീ നേരായ മാർഗത്തിൽ വഴി നടത്തണേ, വഴിപിഴപ്പിക്കല്ലേ. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ കൂടെ ആരും ആമീൻ പറയുന്നുണ്ട്? മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. മലക്കുകൾ ആമീൻ പറയുമ്പോൾ ആ ആമീനുമായി നമ്മുടെ ആമീൻ യോജിച്ചു വന്നാൽ നമ്മുടെ മുൻപ് കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ പ്രാധാന്യവും അതിന്റെ ഗൗരവവും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആമീൻ പറയുന്ന വിഷയം ഗൗരവമായി കാണണം, നമ്മളത് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട് നമസ്കാരത്തിൽ ഇമാമ് സമിയല്ലാഹു ലിമൻ ഹമീദ എന്ന് ചൊല്ലുമ്പോൾ അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറയണം അല്ലേ. നമ്മൾ പഠിച്ച ആളുകളാണ്. ഇമാമു സമി അല്ലാഹു ലിമൻ ഹമീദ എന്ന് പറയുമ്പോൾ അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദാ ഖാല അൽ ഇമാമു സമി അല്ലാഹു ലിമൻ ഹമീദ ഫഖൂലു അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ് ഫഇന്നഹു മൻ വാഫഖ ഖൗലുഹു ഖൗല അൽ മലായിക ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഇവിടെയും മുൻപ് കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ്. ഇമാമ് സമിയല്ലാഹു ലിമൻ ഹമീദ എന്ന് പറയുമ്പോൾ നിങ്ങൾ റബ്ബനാ വലക്കൽ ഹംദ് പറയുക. ആ റബ്ബനാ വലക്കൽ ഹംദ് മലക്കുകൾ പറയുന്ന റബ്ബനാ വലക്കൽ ഹംദുമായി കൊണ്ട് യോജിച്ചു വന്നാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻപ് കഴിഞ്ഞുപോയ പാപങ്ങൾ അല്ലാഹു പൊറുത്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ നോക്കൂ നിങ്ങൾ, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള മാർഗമാണ് മലക്കുകളുടെ ആ ആമീനുമായി, അതേപോലെ തന്നെ റബ്ബനാ വലക്കൽ ഹംദുമായി നമ്മുടെ വാചകങ്ങൾ യോജിച്ചു വന്നാൽ അതിലൂടെ ലഭിക്കുന്ന പ്രതിഫലം ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എത്ര മഹത്തരമാണ്. അതുകൊണ്ട് നിസ്സാരമായി കാണാതെ ഈ വിഷയങ്ങളെ ഗൗരവമായി നമ്മൾ കാണണം. നാലാമത്തെ കാര്യം, മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കാനുള്ള നാലാമത്തെ മാർഗം തന്റെ സഹോദരന് വേണ്ടി അവന്റെ അഭാവത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സഹോദരന് വേണ്ടി അവന്റെ അഭാവത്തിൽ പ്രാർത്ഥിക്കുക, അവനില്ലാത്ത സമയത്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കുക. മഹദിയായ ഉമ്മു ദർദ റളിയല്ലാഹു അൻഹ അവരുദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, മൻ ദഅ ലി അഖീഹി ബി ദഹ്രിൽ ഗൈബി ഖാല അൽ മലക്കുൽ മുവക്കൽ ബിഹി ആമീൻ വലക ബിമിസിൽ. എന്താ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, തന്റെ സഹോദരന് വേണ്ടി അവന്റെ അസാന്നിധ്യത്തിൽ ആരാണോ പ്രാർത്ഥിക്കുന്നത് അന്നേരം അതുകൊണ്ട് ബലമേൽപ്പിക്കപ്പെട്ട മലക്ക് പറയും ആമീൻ, അതുപോലുള്ളത് നിനക്കുമുണ്ടാകട്ടെ. നമ്മൾ എന്തിനു വേണ്ടിയാണോ നമ്മുടെ സഹോദരന് പ്രാർത്ഥിച്ചത്, നമ്മുടെ സഹോദരന്റെ രോഗം മാറാൻ, അവന്റെ പ്രയാസങ്ങൾ നീങ്ങാൻ, അവന് മനസ്സമാധാനമുണ്ടാകാൻ, അവന് ഹിദായത്ത് ലഭിക്കാൻ, അവന് ഇസ്തിഖാമത്ത് ഉണ്ടാകാൻ, അവന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന നല്ലവനായി അവനെ വളർത്താൻ. അങ്ങനെ എന്ത് കാര്യമാകട്ടെ, നമ്മുടെ സുഹൃത്തിനു വേണ്ടി നമ്മൾ എന്തൊന്നിനു വേണ്ടി പ്രാർത്ഥിച്ചോ ആ പ്രാർത്ഥിച്ചത് നമുക്കും ലഭിക്കാൻ വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കൂ, നിങ്ങൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നമുക്കെന്താണോ വേണ്ടത്, അത് കിട്ടാനുള്ള മാർഗാണെന്ത്, നമ്മുടെ സുഹൃത്തുക്കൾക്കും അത് ലഭിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, നമ്മുടെ സഹോദരന്റെ നന്മക്കു വേണ്ടി ദുആ ചെയ്യുക. ആ ദുആ ചെയ്യുന്നതിലൂടെ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നത്. ഇനിയോ അഞ്ചാമത്തെ കാര്യം, രോഗ സന്ദർശനം നടത്തുക എന്നുള്ളതാണ്. നമ്മുടെ ഇടയിൽ രോഗികളായ ധാരാളം ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, അദ്ദേഹം പറയാണ്, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ വൈകുന്നേര സമയത്ത് എന്ത് ചെയ്തു, രോഗം സന്ദർശിക്കാൻ വേണ്ടി പോയി. വൈകുന്നേര സമയത്താണ് പോയത്. അങ്ങനെയാണ് എങ്കിൽ ആ വൈകുന്നേര സമയത്ത് രോഗ സന്ദർശനം നടത്തിയ വ്യക്തിക്ക് വേണ്ടി പ്രഭാതം വരെ മലക്കുകൾ എന്ത് ചെയ്യും, പ്രാർത്ഥിക്കും, പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. എത്ര മലക്കുകൾ, 70,000 മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്. പോരാ, അവന് സ്വർഗത്തിൽ ഫലസമൃദ്ധമായ ഒരു തോട്ടവും ഉണ്ടായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇനി ഒരാള് പ്രഭാത സമയത്താണ് രോഗിയെ സന്ദർശിക്കാൻ പോയത്, അങ്ങനെയാണെങ്കിലോ വൈകുന്നേരം വരെ മലക്കുകൾ അവന് വേണ്ടി, 70,000 മലക്കുകൾ അവന് വേണ്ടി പാപമോചനത്തിനായി പ്രാർത്ഥിക്കും. പോരാ, അതിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവന് സ്വർഗത്തിൽ ഫലസമൃദ്ധമായ ഒരു തോട്ടവും ഉണ്ടായിരിക്കും. ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീത്താണ്. വലിയ പ്രതിഫലമാണ് രോഗികളെ സന്ദർശിക്കുന്നതിലൂടെ ലഭിക്കുന്നത്. എത്ര വലിയ നേട്ടമാണ്! നമ്മുടെ പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ, അള്ളാഹുവിന്റെ സാമീപ്യം ലഭിച്ചവരായ, തെറ്റു ചെയ്യാത്ത, അള്ളാഹുവിനെ അനുസരിക്കുക മാത്രം ചെയ്യുന്ന ആ മലക്കുകളാണ് പ്രാർത്ഥിക്കുന്നത്. ആ മലക്കുകളുടെ ദുആയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന മാർഗമാണ് രോഗ സന്ദർശനം നടത്തുക എന്നുള്ളത്. ആറാമത്തെ കാര്യമാണ് ദാനധർമ്മം ചെയ്യുക എന്നുള്ളത്, സ്വതക്ക നൽകുക എന്നുള്ളത്. എന്താ സ്വതക്ക നൽകിയാൽ? സ്വതക്ക നൽകിയാൽ നൽകുന്നയാൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നതാണ്. ആരെങ്കിലും നൽകാതിരുന്നാലോ? നൽകാതിരുന്നാൽ, ആരെങ്കിലും പിശുക്ക് കാണിച്ചാൽ അവരുടെ സമ്പത്തിൽ ബർക്കത്തില്ലാതിരിക്കാൻ വേണ്ടി, അവരുടെ സമ്പത്തിൽ അവർക്ക് അനുഗ്രഹമില്ലാതിരിക്കാൻ വേണ്ടി മലക്കുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഇവ മുസ്ലിമാണ് അത് റിവായത്ത് ചെയ്യുന്നത്. അപ്പൊ കൊടുക്കുക, അർഹരായ ആളുകൾക്ക് വേണ്ടി വല്ലതും കൊടുത്താൽ, നമ്മുടെ അടുക്കലുള്ളത് നമ്മൾ ദാനം നൽകിയാൽ അതിലൂടെ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, മയ്യത്തിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ, മയ്യത്തിന്റെ അടുക്കൽ വെച്ച് നല്ലത് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. കാരണം എന്താ? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്, മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മയ്യത്തിന്റെ സമീപത്ത് വെച്ച് എന്ത് പ്രാർത്ഥിക്കണം? നല്ലത് പ്രാർത്ഥിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവിടെയുള്ള പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട്, മലക്കുകൾ അതിന് ആമീൻ പറയുമെന്നാണ് നബിയുടെ അധ്യാപനം. എട്ടാമത്തെ കാര്യം, സുബഹി അസർ ജമാഅത്തായിക്കൊണ്ട് നമസ്കരിക്കുന്ന ആളുകൾ, അവർക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുക, മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ജീവിതപാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരണം ഷമീർ മുണ്ടേരി.
2: വിസ്ഡം സ്പോട്ട്ലൈറ്റ്. കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൌരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പേസ് റേഡിയോയിൽ അടുത്തതായി മധുരം ഖുർആൻ. സൂറത്ത് യൂനുസിലെ 96 മുതൽ 109 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ശ്രവിക്കുന്നത്. പാരായണം അബ്ദുൽ അസീസ് അസ്സഹ്റാനി.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ ഡയലോഗ് വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന വിസ്ഡം ഡയലോഗ് എന്ന ഇസ്ലാമിക വിമർശനങ്ങൾക്കുള്ള പക്വമായ മറുപടിയിൽ നിന്നും ആ പ്രോഗ്രാമുകളിൽ നിന്നും തിരഞ്ഞെടുത്ത ഭാഗമാണ് ഡയലോഗ് എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കുന്നത്. ഇന്ന് ഇന്ത്യയോട് യുദ്ധമോ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് താജുദ്ദീൻ സലാഹി, സമീർ മദീനി, ഹിലാൽ സലീം സി പി എന്നിവർ.
1: അസ്സലാമു അലൈക്കും സഹോദരങ്ങളെ. വളരെ ശക്തമായ പ്രചാരണങ്ങൾ മുസ്ലിങ്ങൾ ദേശവിരുദ്ധരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എത്രയോ കാലമായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യ സ്വതന്ത്രമാകുന്നതിൻ്റെയും മുമ്പ് ഇന്ത്യയിൽ നിന്ന് മുസ്ലിം ഉന്മൂലനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ചില ഫാസിസ്റ്റ് ശക്തികൾ മുസ്ലിങ്ങളോട് പാകിസ്ഥാനിലേക്ക് പോകാൻ ആഹ്വാനം ചെയ്തു തുടങ്ങിയിട്ട് കുറേയധികം കാലമായി. എന്നാൽ ഇന്ന് ഇവിടുത്തെ ക്രിസംഗികൾ എന്ന് വിളിക്കപ്പെടുന്ന ചിലർ സംവിധാനം ചെയ്യുകയും നവനാസ്തികരും ലിബറലുകളും എക്സ് മുസ്ലിങ്ങൾ എന്ന് സ്വയം പേര് സ്വീകരിച്ച ആളുകളും പ്രചരിപ്പിക്കുകയും സംഘപരിവാരം മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ആരോപണമാണ് ഇന്ത്യയോട് യുദ്ധം ചെയ്യണം എന്ന് പറയുന്ന ഒരു വചനം ഉണ്ട് എന്നത്. കേരളത്തിലെ ഒരു ആക്ടിവിസ്റ്റുമായി ഒരു ചങ്ങാതി നടത്തിയ ഒരു സംവാദത്തിനിടയിൽ അത്തരമൊരു പ്രയോഗം നടത്തുന്നത് നമുക്ക് ആദ്യം ഒന്ന് കണ്ടുകൊണ്ട് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം.
2: ഇപ്പൊ ഗസ്വായ് ഹിന്ദ് എന്ന് പറയുന്ന ഒരു സംഗതിയെ കുറിച്ച് താങ്കൾ കേട്ടിട്ടുണ്ടോ? ആ സംഗതി പോലും ഇവിടെ നടക്കാൻ പോകുന്ന ഒരു വിഷയമാണ് എന്നും അത് അതിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഓരോ മുസ്ലിമിന്റെ ബാധ്യതയാണെന്ന് പറഞ്ഞുകൊണ്ടും അതിനു വേണ്ടി കാത്തിരിക്കണം എന്നും കൂടി പറഞ്ഞു കൊടുത്തുകൊണ്ടുള്ള അധ്യാപനങ്ങളാണ് മദ്രസകളിൽ അടക്കം പറഞ്ഞു വെക്കുന്നത്. ഇന്ത്യയെ കീഴടക്കുക, അത് കോൺക്വസ്റ്റ് ഇന്ത്യ.
1: അതെ, ഇന്ത്യയോട് യുദ്ധം ചെയ്യണം എന്നൊരു ഹദീസ് ഉണ്ട് എന്നാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ രാജ്യസ്നേഹവും അവരുടെ ദേശീയതയും അവരുടെ സന്നദ്ധതയുമൊന്നും ഇത്തരം ആളുകളുടെ ട്രേഡ് മാർക്ക് കിട്ടിയിട്ട് വേണ്ട മുസ്ലിങ്ങൾക്ക് എന്നത് ഈ രാജ്യത്തെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നതും ഒന്നടങ്കം വിശ്വസിക്കുന്നതുമാണ്. മുസ്ലിം ജനകോടികളെ ദേശവിരുദ്ധരാക്കാനുള്ള ശ്രമങ്ങളെ ഇന്ത്യയുടെ മണൽത്തരികളിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള 1000 മനുഷ്യരുടെ ജീവനുകളും അവർ ഉയർത്തിയ ജീവിത സന്ദേശവും വലിയ അർത്ഥത്തിൽ അത് നിലനിർത്തുകയാണ്. ഓർമ്മ ഗോപുരങ്ങളില്ലാതെയും ഓർക്കാൻ ദിനങ്ങളില്ലാതെയും അനുസ്മരിക്കാൻ ആളില്ലാതെയും ഇന്ത്യൻ ജനകോടികളുടെ ഹൃദയങ്ങളിൽ ഇനിയും കടന്നു വരുന്ന തലമുറകളിൽ സ്വാതന്ത്ര്യസമര പോരാളികൾ നടത്തിയ ധീരമായ ശ്രമങ്ങൾ ഓർക്കപ്പെടുമെന്നതുകൊണ്ട് തന്നെയാണ് എല്ലാ ഇടവേളകളിലും ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ധീരമായ പോരാട്ട ചരിത്രങ്ങൾ മായ്ക്കാൻ ശ്രമിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ഇതുപോലത്തെ ഒരു വജ ഹദീസ് എന്താണ്, അതിൻ്റെ സാഹചര്യം എന്താണ്, അതിൻ്റെ കാര്യങ്ങൾ എന്താണ് എന്നത് മദീനയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ലോകത്തെ 100 രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന മദീനയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹദീസ് വിഭാഗത്തിൽ ഹദീസ് ശാസ്ത്രത്തിൽ തന്നെ ഏറ്റവും ഉന്നതമായ ഡിഗ്രി പൂർത്തിയാക്കിയ ആളാണ് ആദരണീയനായ സമീർ മദീനി. ഞാനതിവിടെ പറയുന്നത് ഇത്തരം വചനങ്ങൾ ഉദ്ധരിക്കുന്ന വ്യക്തികൾക്ക് ഇതിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ പോലും അറിയില്ലെന്ന് മാത്രമല്ല അറബി അക്ഷരമാലയുടെ എണ്ണം പോലും അറിയില്ല. അങ്ങനത്തെ ആളുകളാണ് ഗസ്വായെ ഹിന്ദ് അല്ലെ, എവിടെ നിന്നൊക്കെയോ വെച്ചുള്ള ചില സാധനങ്ങൾ വെച്ച് കാച്ചിയിട്ട് ഇവിടുത്തെ സമൂഹത്തിൽ ഇത്തരം വെറുപ്പിൻ്റെ പ്രചാരണങ്ങൾക്ക് സാക്ഷിയാകുന്നവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നോക്കൂ നിങ്ങൾ, 1931 ലണ്ടനിലെ വട്ടമേശ സമ്മേളനത്തിലേക്ക് ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതാരാ, ഒരു കുഞ്ഞു ഖുർആൻ തൻ്റെ ശർവാനിക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ച, തൻ്റെ ശർവാനിക്കുള്ളിൽ ചേർത്ത് വെച്ച, നെഞ്ചിൻ കൂടിനോട് ചേർത്ത് വെച്ച മൗലാന മുഹമ്മദ് അലി ജൗഹറിനെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയിലെ നേതൃത്വം 80 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിലേക്ക്, സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾ നിലനിൽക്കുന്ന 80 രാജ്യങ്ങളിലെ ജനങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മുറവിളികൾ ഉയരുന്ന സദസ്സിലേക്ക് കൊണ്ടുവിടും പറഞ്ഞേക്കുന്നത്. ചരിത്രം ആ 80 രാജ്യങ്ങളിൽ ഏറ്റവും നന്നായി ഓർത്തത് മൗലാന മുഹമ്മദ് അലി ജൗഹറിൻ്റെ രാജ്യത്തെയായിരുന്നു. അതിൻ്റെ കാരണം അദ്ദേഹം അവിടെ വെച്ച് ആ അന്നത്തെ ബ്രിട്ടീഷ് ഏകാധിപതികളോട് ചോദിച്ചത്, ഐ വാണ്ട് എ ഗ്രേവ് ഇൻ എ ഫ്രീഡം കൺട്രി, എനിക്ക് സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യത്ത് ഒരു ഖബർ വേണം, അല്ലെങ്കിൽ എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണം എന്നായിരുന്നു. 5 മിനിറ്റ് അനുവദിച്ചിടത്ത് നിന്ന് 32 കോടി ജനങ്ങളുള്ള രാജ്യത്ത് നിന്നാണ് ഞാൻ വരുന്നത്, ഓരോ കോടിക്കും 1 മിനിറ്റ് എനിക്ക് വേണം, 32 മിനിറ്റ് എനിക്കെങ്കിൽ മിനിമം എങ്കിലും അനുവദിക്കണമെന്ന് പറഞ്ഞ അദ്ദേഹം ഉച്ചൈസ്തരം പ്രസംഗിക്കുകയും ഉജ്ജ്വലമായി സംസാരിക്കുകയും ആ സദസ്സിൽ തൻ്റെ രാജ്യത്തോടുള്ള സ്നേഹവും തൻ്റെ വിശ്വാസത്തോടുള്ള നിലപാടും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പ്രവാചകനെ കുറിച്ച് പരാമർശിച്ചപ്പോൾ ചാടി എണീറ്റ അധ്യക്ഷനോട് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് എൻ്റെ മതമേതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും മുസ്ലിമാണെന്ന്, ഞാൻ പറയും മുസ്ലിമാണെന്ന്, ഞാൻ വീണ്ടും പറയും മുസ്ലിമാണെന്ന്. എൻ്റെ രാജ്യത്തെക്കുറിച്ച് ചോദിച്ചാൽ ഐ ആം ഇന്ത്യൻ, ഞാനൊരു ഇന്ത്യക്കാരനാണെന്ന് ഞാൻ ഉറക്കെ പറയുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ വെച്ച് ആ വൈകാരിക പ്രസംഗത്തിനിടയ്ക്ക് മൗലാന മുഹമ്മദ് അലി ജൗഹർ കുഴഞ്ഞു വീഴുന്നു. പിന്നീട് അദ്ദേഹം അവിടെ തന്നെ വെച്ച് മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സഫലീകരിക്കുന്നു. എന്താ, അടിമത്തം നിലനിൽക്കുന്ന നാട്ടിലേക്ക് എന്നെ കൊണ്ടുപോകരുതെന്ന ആ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലാണ് അദ്ദേഹത്തെ മറവ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഓർമ്മ ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. 1711 നമ്പർ ബോഗിയിൽ തിരൂരിൽ നിന്ന് യാത്ര പുറപ്പെട്ട വാഗണിൽ എന്താ ചരക്കുവണ്ടിയിൽ മനുഷ്യരെ കുത്തി തുറ്റി അവസാനം അവരെല്ലാവരും 64 ആളുകൾ മരിച്ച അവരുടെ മൃതശരീരങ്ങൾ തിരൂരിലെ ജുമാഅത്ത് പള്ളിയിൽ അടക്കം ചെയ്തിട്ടുണ്ട്. ആ മീസാൻ കല്ലുകൾ ലോകത്തോട് പറയുന്നത് ഒരു ജനതയുടെ പോരാട്ടത്തിൻ്റെ കഥയാണെങ്കിൽ ആ കഥയുള്ള ഒരു ജനതയെ നിങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കലുകളിലൂടെ ഒരിക്കലും അരിക്കാക്കാൻ കഴിയില്ല എന്നത് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. എത്രയോ ചരിത്രങ്ങളുണ്ട്, അത്തരം ചരിത്രങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഷമീർ മദീനി നമ്മളോട് ഈ ഹദീസ് എന്താണെന്നും അതെവിടെയാണെന്നും അതിൻ്റെ സാഹചര്യം എന്താണെന്നും പണ്ഡിതന്മാർ അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നും ഇൻഷാല്ലാ അതിനുള്ള വ്യക്തത വരുത്തും. തുടർ ചർച്ചകളിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം.
3: അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ രാഷ്ട്രസ്നേഹം, രാജ്യസ്നേഹം, അത് ചോദ്യം ചെയ്യുന്നവരുടെ രാജ്യസ്നേഹം തമ്മിൽ തുലനം ചെയ്യണമെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം ഒന്ന് പഠിച്ചാൽ മതി. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപകൽപ്പന നടന്ന സാഹചര്യം ഒന്ന് പരിശോധിച്ചാൽ മതി. ഏതായിരുന്നാലും ഇസ്ലാമിനെ സംബന്ധിച്ച് വിമർശിച്ച് അല്ലെങ്കിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അധിക്ഷേപിച്ച് പറയുന്ന ഒരു ഹദീസ്, വാസ്തവത്തിൽ എന്താണ് ആ ഹദീസിലുള്ളത് എന്ന് നമ്മൾ ആദ്യമൊന്ന് കേൾക്കുക. ഇമാം നസാഇ റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ സുനനുൽ കുബ്രയിൽ 3175 നമ്പറായി ഉദ്ധരിച്ച ഹദീസ്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അഷ്ഷൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ 22396 നമ്പറായി ഉദ്ധരിച്ച ഹദീസ്. അൻ സൗബാൻ മൗല റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലയായ സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇസ്വാബതാനി മിൻ ഉമ്മത്തി അഹ്റസഹും അല്ലാഹു മിനന്നാർ, എൻ്റെ സമുദായത്തിലെ രണ്ട് വിഭാഗം ആളുകളെ അല്ലാഹു നരകത്തിൽ നിന്ന് കാക്കും. ഒന്ന് ഇസാബത്തുൻ തഗ്സുൽ ഹിന്ദ്, ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്ന ഒരു വിഭാഗമാണ്. വഇസാബത്തുൻ തഖൂനു മഅ ഈസാ ബ്നു മറിയം, ഖിയാമത്ത് നാളിൻ്റെ മുന്നോടിയായി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും വരുമ്പോൾ ആ പ്രവാചകൻ്റെ കൂടെയുണ്ടാകുന്ന ആളുകൾ, അവരെയും അല്ലാഹു സംരക്ഷിക്കുമെന്നാണ് ഹദീസിലുള്ളത്. ഈ ഹദീസ് സ്വഹീഹാണ്. ഷെയ്ഖ് അൽബാനി അടക്കമുള്ള ആധുനിക മുഹദ്ദിസീങ്ങൾ അത് സ്വഹീഹാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന ഒരു പ്രവചനമാണ്. അത് ഏത് കാലത്ത്, ഏത് സമയത്ത്, ഏതാളുകൾ ചെയ്യുമെന്ന് അവിടെ ഹദീസിൽ പരാമർശമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ, വാക്കുകളിൽ ഇതുപോലെയുള്ള ധാരാളം പ്രവചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്നുള്ള തെളിവ് എന്ന രീതിയിൽ, വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രവാചകൻ സംസാരിച്ചത് എന്നുള്ളതിൻ്റെ നേർരേഖയായി പല കാര്യങ്ങളും പ്രവാചക തിരുമേനി അറിയിച്ചിട്ടുണ്ട്. അത് അക്ഷരം പ്രതി സംഭവിച്ചതുണ്ട്, ഇനി സംഭവിക്കാനിരിക്കുന്നതുണ്ട്. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഈ പ്രവചനം സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് മിക്കവാറും ചരിത്ര പണ്ഡിതന്മാർ, ഇസ്ലാമിക ലോകത്തെ അറിയപ്പെടുന്ന ഇമാമിയങ്ങൾ വിശദീകരിച്ചത്. ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെ, അതേപോലെ തന്നെ സിദ്ദീഖ് ഹസൻ ഖാനിനെ പോലെയുള്ള ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പറഞ്ഞത് അത് പല ഘട്ടങ്ങളിലായി കഴിഞ്ഞുപോയ ചരിത്രമാണ് എന്നാണ്. മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത്, ഹിന്ദ് തഗ്സുൽ ഹിന്ദ്, ഈ ഹിന്ദിനോട് യുദ്ധം ചെയ്യുന്ന, ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്ന ഒരു വിഭാഗം എന്ന് പറയുമ്പോൾ, ഇന്ന് നമ്മൾ കാണുന്ന ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഒരു ഇന്ത്യയുടെ ഭൂപടമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ ഇന്ത്യയുടെ ചിത്രം, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിൻ്റെ ഒരു ഭാഗവും ബംഗ്ലാദേശും നമ്മുടെ ഇന്ത്യയും എല്ലാം കൂടി ചേരുന്ന ഒരു ഭാഗത്തെയാണ്, ഒരു ഭൂപ്രദേശത്തെയാണ് അൽ ഹിന്ദ് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്ത് സ്വാഭാവികമായും ഉദ്ദേശിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിലെ ഈ പ്രത്യേകമായ നാട്ടിൽ ഒരു ആക്രമണം നടത്താൻ തയ്യാറായിക്കൊള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അല്ലെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും വിശ്വാസികളോട് ആഹ്വാനം ചെയ്ത ഒരു വചനമാണ് എന്ന് ഇതിനെ മിസ്കോട്ട് ചെയ്തുകൊണ്ട് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ദേശവിരുദ്ധരും രാജ്യസ്നേഹമില്ലാത്തവരുമൊക്കെയാക്കി ചിത്രീകരിക്കുന്നവരുടെ രാജ്യസ്നേഹം പരതുമ്പോൾ വേറെ പലതും പുറത്തു വരുമെന്നുള്ള കാര്യം കൂടി നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ്. സത്യം സത്യമായി മനസ്സിലാക്കുവാനുള്ള ഹൃദയവിശാലതയും തൗഫീഖും അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.
4: അതായത് ഇസ്ലാമിനെ കുറിച്ച്, മുസ്ലിങ്ങളെ കുറിച്ച് ഒരാള് മലയാളത്തിൽ വന്നിരുന്ന് പറയാണ്, ഇവരുടെ മദ്രസകളിൽ ഇന്ത്യയോട് യുദ്ധം ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും, ഇവിടെയുള്ള പല ആൾക്കാരും, ഏകദേശം എല്ലാവരും മദ്രസകളിൽ പഠിച്ച ആൾക്കാരാണല്ലോ, ആരെങ്കിലും മദ്രസകളിൽ ഇന്ത്യയോട് നമ്മൾ യുദ്ധം ചെയ്യണം എന്ന് പഠിച്ചിട്ടുണ്ടോ? ആർക്കെന്തെങ്കിലും കൈവെക്കാൻ പറ്റുമോ? ഒരാൾക്കും അതിന് സാധ്യമല്ല, കാരണം അങ്ങനെ ഒരു കാര്യം നമ്മൾ ആരും പഠിച്ചിട്ടില്ല. ഇനി ഇവിടെ ഷമീർ മദീനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഹിന്ദ്, ഗസ്വൽ ഹിന്ദ് എന്ന് പറയുമ്പോൾ, ഇന്ത്യയോട് യുദ്ധം ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്. അതിനാണ് നമ്മളിവിടെ ഒന്നാമതായി ഒരു മാപ്പ് കാണിക്കുന്നത്. സിന്ധു നദി തട സംസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവും. സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുമ്പോൾ സിന്ത് എന്ന് പറയുന്ന ഒരു പ്രവിശ്യ, അത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സിന്ധു നദി അല്ലെങ്കിൽ ഇൻഡസ് റിവറുമായി

0: വ്യക്തമായി മറച്ചു വെക്കുകയാണ്. ഇന്ത്യയിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളുടെ മുമ്പിൽ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ മദ്രസകളിൽ ഇന്ത്യയോട് യുദ്ധം ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ആളുകളാണ് എന്ന് പറയാൻ വേണ്ടി ഈ രീതിയിൽ വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ വേറൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇവർ പറയുന്നതൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക, ഇവർ പറയുന്നതൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക, കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഇന്ത്യയുടെ ഭൂപടമാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെ നമ്മൾ അംഗീകരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും അത് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്, അത് ഒരിക്കലും ഇന്ത്യ വിരുദ്ധമാണ് നമുക്ക് പറയാൻ കഴിയില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മക്കയിൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ശേഷം അവർ പലായനം ചെയ്യുകയാണ്, മദീനയിലേക്ക് എത്തുകയാണ്. മദീനയിലേക്ക് എത്തിയ ശേഷവും അവിടേക്കും വന്ന് അവരെ ആക്രമിക്കാനുള്ള കോപ്പ് കൂട്ടുന്ന സമയത്ത് അവർ തിരിച്ച് മക്കാരോട് ആക്രമിക്കാൻ പോകുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലവും സംഘവും മക്കാരെ തിരിച്ച് ആക്രമിക്കുന്നുണ്ട്. അതൊരിക്കലും മക്കാരെ ആക്രമിക്കുന്നു എന്നുള്ളതുകൊണ്ട് അത് മക്കാവിരുദ്ധമാണ്, ഇവരുടെ ഭാഷാ പ്രകാരം സൗദി വിരുദ്ധമാണെന്ന് ഇവർക്ക് പറയാൻ സാധിക്കൂ. അപ്പോൾ ഈ രീതിയിലുള്ള ബ്ലണ്ടറുകളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സിന്ധു നദി തട സംസ്കാരം എന്ന് പറയുമ്പോൾ, സിന്ധു നദിയുമായി ബന്ധപ്പെട്ടു എന്ന് പറയുമ്പം, സിന്ധു നദി ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് പാകിസ്ഥാനിലൂടെയാണ്. സിന്ധു നദി ഏറ്റവും കൂടുതൽ, ഇൻഡസ് റിവർ ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് പാകിസ്ഥാനിലൂടെയാണ്. ഏകദേശം 3200 കിലോമീറ്റർ വരുന്ന ആ സിന്ധു നദി എന്നുള്ളതിൻ്റെ കേവലം 709 കിലോമീറ്റർ മാത്രമാണ് ഇന്ത്യയുടെ കാശ്മീർ എന്ന് പറയുന്ന ഭാഗത്തുള്ളത്. ബാക്കി മുഴുവൻ പാകിസ്ഥാനിലാണ്. മാത്രമല്ല, പാകിസ്ഥാനിൻ്റെ ദേശീയ നദിയായിട്ട് അവർ തിരഞ്ഞെടുത്തത് സിന്ധു നദിയാണ്. ഈ ഇന്ത്യ ഇന്തോ പാക്കായിട്ടുള്ളൊരു ഒരു പാക്റ്റ് ഉണ്ട്. ആ പാക്റ്റിൽ 20% ഈ നദിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കുള്ള, ഇന്ത്യക്ക് 20% മാത്രമേ അതിൽ പിന്നെ അധികാരമുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാനിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുമായി ബന്ധപ്പെട്ട് നമ്മൾ സിന്ധ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹിന്ദ് എന്ന് പറയുന്ന ഒരു വാക്കിനെ, അത് ഇന്ത്യ ഇന്ന് നമ്മൾ ആധുനികമായിട്ട് കാണുന്ന ഈ പറയുന്ന റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് ഇവിടെ വെറുപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ചില വെറുപ്പ് തീനികൾ മാത്രമാണ് ഇവർ എന്ന് ഈ സമൂഹം തിരിച്ചറിയണം എന്ന് തന്നെയാണ് ഈ ഒരു സമയത്ത് കൂടെ സൂചിപ്പിക്കാനുള്ളത്.
1: ഈ ഹദീസിനുള്ള മറുപടി നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട്, വളരെ കൃത്യമായ ഡയലോഗിലൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡയലോഗിലൂടെ കൊടുത്തിട്ടുണ്ട്, അത് ആയിരങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഇപ്പോൾ ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ, തൊട്ടടുത്ത ആഴ്ചകളിൽ രാഹുലീശ്വറുമായിട്ട് ഈ പറയുന്ന വ്യക്തി നടത്തിയ സംവാദത്തിൽ വീണ്ടും ഇത് കൊണ്ടുവരുന്ന എന്തിനാണ്? പോരണോക്കണ് പോന്നോട്ടെ, കിട്ടണോക്കണ് കിട്ടിക്കോട്ടെ, തെറ്റിദ്ധരിപ്പിക്കണം അത്ര തെറ്റിദ്ധരിപ്പിച്ചോട്ടെ എന്നാണ്. അപ്പം അതിലൊരു രംഗമുണ്ട് ശരിക്ക്. ഈ ഇങ്ങനെ ഇന്ത്യയോട് യുദ്ധം ചെയ്യണം എന്നുള്ള ഹദീസ് ഇയാൾ കോട്ട് ചെയ്യുമ്പോൾ രാഹുലീശ്വർ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത് ഖുറാനിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതാണോ? ആ ചോദ്യം നിങ്ങളൊന്ന് കണ്ടു നോക്ക്.
2: ഇത്
3: ഒരു ചോദിച്ചോട്ടെ, ഹിന്ദു ഖുറാനിൽ മെൻഷൻഡ് ആണോ?
2: ഞാൻ പറഞ്ഞു അത് കംപ്ലീറ്റ് ചെയ്യാം.
1: ആ പറഞ്ഞുതരാന്ന് പറഞ്ഞേ, 2 മണിക്കൂറിലധികം ഇരുന്നിട്ടും പറഞ്ഞു കൊടുത്തിട്ടില്ല മൂപ്പര്. പക്ഷേ മൂപ്പർക്ക് ചിലത് ഈ വിഷയത്തിൽ സംസാരിക്കേണ്ടി വന്നു. എന്താ, മദ്രസകളിലൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് വന്നപ്പോൾ അബ്ദുള്ള അബ്ബാസിലടക്കമുള്ള നമ്മുടെ സുഹൃത്തുക്കൾ അത് ശരിക്കും അടുത്ത ആ ദിവസം തന്നെ, അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ അത് ടേക്കപ്പ് ചെയ്തു. ടേക്കപ്പ് ചെയ്തു ഏത് മദ്രസിലാന്ന് ചോദിച്ചു. നിങ്ങൾ പറയണ ഇനാമ തരാന്ന് പറഞ്ഞു. നിങ്ങൾ പറയണ ഇനാമ തരാന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ മൂപ്പരൊരു വെബ്സൈറ്റൊക്കെ ആയിട്ട് വരുന്നുണ്ട്, ഒരു കേസിൻ്റെ ഡീറ്റെയിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്ക്.
2: പറയണം. അപ്പോൾ ഏതായാലും നമുക്ക് മദ്രസ വാർത്തയിലേക്ക് ഒന്ന് പോവാം. ഇത് February 2024 22-ാം തീയതി വന്ന ഒരു വാർത്തയാണ്. ഇത് എവിടുന്നാണ് വന്നിരിക്കുന്നത്? ടോക്സ് അബൌട്ട് ഇൻവേഷൻ, NCPCR, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, അവരൊരു കേസെടുത്തതിൻ്റെതായിട്ടുള്ള ഒരു വാർത്തയാണ്. എന്താ അത് സംഭവം? ആക്ഷൻ അഗെയിൻസ്റ്റ് ദാറുൽ ഉലൂം ദിയോബന്ത്, അവരുടെ മദ്രസകളിൽ ഈ സംഗതി പഠിപ്പിക്കുന്നു. അത് പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫത്വകൾ അവരിറക്കുന്നു. ഇത് NCPCR അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു, പെടുന്നു. അവർ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഫത്വ ഇഷ്യൂഡ് ബൈ മദ്രസ ദാറുൽ ഉലൂം ദിയോബന്ത്.
1: ഉപരി വിചാരി, രാവിലെ 2 മണിക്കൂർ കുട്ടികൾ വേണ മദ്രസ ഉണ്ടല്ലോ, ആ മദ്രസയാണ് ഈ ദിയോബന്ത് എന്നാണ്. ദിയോബന്ത് പറഞ്ഞൊരു ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയാണ് അല്ലേ, ഒരുപാട് പിന്നെ ആയിരങ്ങൾ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അവിടെ നിന്നൊരു ഫത്വ വന്നിട്ടുണ്ട് എന്നാണ്. മൂപ്പരൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചറപറാ നുണ പറയുന്ന മൂപ്പരനെ പറയും, ചറപറാ നുണ പറയുന്ന പരസ്യമായിട്ട് സമ്മതിക്കുന്ന ആളാ മൂപ്പര്. ആ ചറപറാ നുണയണത് സംഭവം ദൈവബന്ധം എന്നൊക്കെ പറയുന്നത് ഉത്തരവാദിത്തമുള്ള പിന്നെ കാര്യങ്ങൾ പറയുന്നൊരു ഏജൻസിയാണ്. വ്യക്തികൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന പിഴവ് ആർക്കും വരാവുന്ന പിഴവ് അവർക്കും വരാം. പക്ഷേ ഈ വിഷയത്തിൻ്റെ ഒരു വസ്തുത എന്താണെന്നറിയോ, ഇയാളിങ്ങനെ ഇംഗ്ലീഷിലുള്ള ഒരു സാധനം ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ കേസ് വന്നു.

0: അങ്ങനെ വന്നു അങ്ങനെ വന്നു, ഹദീസ് കണ്ടോ. യഥാർത്ഥത്തിൽ ഇവിടെ ഷമീർ മദീനി പറഞ്ഞതുപോലെ കഴിഞ്ഞു പോയ, സംഭവിച്ചു പോയ ഒരു പ്രവചനമാണ്. പ്രവാചകൻ്റെ പ്രവചനത്തെ രണ്ട് മൂന്ന് രീതിയിൽ വരും. പ്രവാചകൻ്റെ കാലത്ത് കഴിഞ്ഞു പോയത്, അല്ലെങ്കിൽ പിൽക്കാലത്ത് നടന്ന് കഴിഞ്ഞു പോയത്, പ്രവാചകൻ്റെ കാലം മുതൽ തുടങ്ങിയത്, ഇപ്പോൾ തുടരുന്നതും, ഇനി വരാനുള്ളത്, ഇങ്ങനെ പല നിലക്ക് വരും. ദൈവബന്ധം ഇത് തന്നെയാണ് കൊടുത്തത്. ദൈവബന്ധിൻ്റെ ഫത്വ വളരെ കൃത്യമായ ഹദീസ് കോട്ടിയതിൻ്റെ തൊട്ട് ശേഷം അവരിവിടെ ഷമീർ മദീനി പറഞ്ഞ ഉത്തരം എന്താണോ അത് കൊടുത്തിട്ടുണ്ട്. മൂപ്പർക്ക് ഇതൊന്നും അങ്ങനെ നോക്കിപ്പറയേണ്ട പരിപാടിയൊന്നും ഇല്ലാന്നാണ്, ഞാനൊരു പറയലാണ്, ചറപറാണ്ട് അടിച്ചു വിടലാണെന്ന് മൂപ്പരൻ പബ്ലിക്കായിട്ട് പറഞ്ഞതാണ്. ഞാൻ ഇൻഷാല്ലാ കേൾപ്പിച്ചോളാം. നോക്കൂ, നിങ്ങൾ ദൈവബന്ധിൻ്റെ ഫത്വവിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്. അക്തർ ഉലമ ഓർ ദാറുൽ ഉലൂം ദൈവബന്ധ് കി റൈ ഏഹ് കി ഏഹ് ഗസ്വ മുഹമ്മദ് ബിൻ കാസിം കെ ദൗർ സെൻ സാത് സൗ ഗ്യാരഹ് സെ സാത് സൗ തേര ഈസായി കെ ദർമിയാൻ ഹോ ചുക്കാ ഹേ എന്ന് കൃത്യമായിട്ട് പറയാം. അക്സർ ഉലമ ഓർ ദാറുൽ ഉലൂം ദൈവബന്ധ് കി റൈ, മിക്ക പണ്ഡിതന്മാരുടെയും ദാറുൽ ഉലൂം ദൈവബന്ധിൻ്റെയും ഒക്കെ അഭിപ്രായം എന്ന് പറയുന്നത് ഏഹ് കി ഇതാകുന്നു. ഏഹ് ഗസ്വ ഈ യുദ്ധം മുഹമ്മദ് ബിൻ കാസിം കെ ദൗർ സൻ സാത് സൗ ഗ്യാരഹ് സെ സാത് സൗ തേര 711 തൊട്ട് 700 ആ ഒരു കാലയളവിൽ ഇത് നടന്നിട്ടുണ്ട് എന്നാണ്. ദർമിയാൻ ഹോ ചുക്കാ ഹേ അത് സംഭവിച്ചു പോയിട്ടുണ്ട്. അപ്പം സംഭവിച്ചു പോയ ഒരു കാര്യത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഈ കമൻ്റ് വന്നിട്ടുള്ളത്. ഇതൊക്കെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് മദ്രസകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫത്വയാണ് സംഭവം, ഫത്വയാണ് സംഭവം. മദ്രസ എന്ന് പൊതുവെ ഉത്തരേന്ത്യയിൽ ഇത്തരം സ്ഥാപനങ്ങൾക്കൊക്കെ അങ്ങനെയാണ് പറയുക. അവർ ജനറലി ഉപയോഗിക്കുന്ന ഒരു ടൈറ്റിലാണിത്, മനസ്സിലായില്ലേ? അപ്പോൾ ഓരോ മദ്രസയിലും കുട്ടികളെങ്ങനെ വാളും തോക്കൊക്കെ എടുത്ത് ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ പഠിപ്പിക്കുകയാണെന്നൊക്കെ വ്യാജമായ പ്രചാരണങ്ങൾ അഴിച്ചുവിടുന്ന അല്പന്മാർ, അല്പന്മാർ, വിഷജീവികൾ, അവരെ നമ്മളെ തിരിച്ചറിയണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങളെ ഇതേ ഗൗരവത്തിൽ കാണണം, മനസ്സിലാക്കണം. ഇത്തരം വൈജ്ഞാനിക വിഷയങ്ങളെ പഠിച്ച് മുന്നോട്ട് പോകണം എന്നുകൂടി ഈ ഒരു ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഡയലോഗ്, വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന വിസ്ഡം ഡയലോഗ് 9.0 നിന്നും ഇന്ത്യയോട് യുദ്ധമോ എന്ന ഭാഗം ശ്രോതാക്കൾ കേൾക്കുകയായിരുന്നു. ഇതുവരെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് താജുദ്ദീൻ സൊലാഹി, സമീർ മദീനി, ഹിലാൽ സലീം സി പി എന്നിവരാണ് നമുക്കൊപ്പം ചേർന്നത്.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ

0: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റേത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെപ്പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: അംഗീകാരമില്ലാത്ത സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ തുടർപഠനം, പ്രത്യേക ഇളവ് സംബന്ധിച്ച്. അംഗീകാരമില്ലാത്ത സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 2026-2027 അധ്യയന വർഷത്തേക്ക് മാത്രം ടി സി ഇല്ലാതെ അംഗീകൃത സ്കൂളുകളിൽ പ്രവേശനത്തിന് സർക്കാർ പ്രത്യേക ഇളവ് അനുവദിച്ചു. അടുത്ത അധ്യയന വർഷം മുതൽ ഈ ആനുകൂല്യം ലഭിക്കില്ലെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു. 2009 വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം അംഗീകാരമില്ലാത്ത സ്കൂളുകൾക്ക് പ്രവർത്തിക്കാൻ അനുമതിയില്ല. അംഗീകാരമില്ലാത്ത സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളെ ഈ വർഷം തന്നെ അംഗീകൃത സ്കൂളുകളിലേക്ക് മാറ്റിച്ചേർക്കേണ്ടതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: പ്രൊഫഷൻസി അവാർഡ് 2026 അപേക്ഷ ക്ഷണിച്ചു. ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ 2026 മാർച്ചിൽ SSLC +2 പരീക്ഷകളിൽ വിജയം കൈവരിച്ച ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പ്രൊഫഷൻസി അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. പ്രൊഫഷൻസി അവാർഡ് 2026 എന്ന ലിങ്കിലെ ഗൂഗിൾ ഫോം വഴി സ്വന്തമായോ കമ്പ്യൂട്ടർ സെന്ററുകളിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. www.hpwc.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചും വിശദ വിവരങ്ങളറിയാം. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി August 10 വൈകുന്നേരം 5 മണി. ഓൺലൈൻ അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. പ്രൊഫഷൻസി അവാർഡ് 2026 സംബന്ധിച്ച് അറിയാം വിളിക്കേണ്ട നമ്പർ 0471-2374-7768.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: Peace Radio. Tune to reality.

0: പീസ് റേഡിയോയിൽ അടുത്ത പരിപാടി ഹിഫദുൽ ഖുർആൻ. നേതൃത്വം ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹനിറഞ്ഞ വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, സൂറത്തുൽ ഫത്ഹിലെ 9-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. 7-8 ആയത്തുകൾ പാരായണം ചെയ്ത് മനഃപ്പാഠത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.

0: ഇൻഷാഅല്ലാ 10-ാമത്തെ ആയത്ത് പഠിക്കാനായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കാണാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ നമ്മെക്കൂടി ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: يا من يرى ما في الضمير ويسمع انت المعد.
2: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. 1 കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
3: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം അനാവശ്യ കാര്യങ്ങൾ വിഷയം അവതരിപ്പിക്കുന്നു ബാസിൽ കുന്നപ്പള്ളി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദ്. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിർബന്ധമായി ഉണ്ടാകേണ്ട ഉത്തമമായ ഒരു സ്വഭാവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി നമുക്ക് ഒരു ഹദീസിൽ വായിക്കാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹ്. ഒരു വിശ്വാസിയുടെ അയാളുടെ ഇസ്ലാമിൻ്റെ പൂർണതയിൽപ്പെട്ട ഏറ്റവും നല്ല ഇസ്ലാമിൽപ്പെട്ട കാര്യമാകുന്നു തന്നെ ബാധിക്കാത്ത വിഷയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത്. തന്നെ ബാധിക്കാത്ത വിഷയങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല ഒരു ക്വാളിറ്റിയായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് പലപ്പോഴും പല ആളുകളും തന്നെ ബാധിക്കാത്ത വിഷയങ്ങളിലെല്ലാം കയറി ഇടപെട്ടുകൊണ്ട് അവരുടെ പ്രയാസങ്ങളെല്ലാം തങ്ങളുടെ തലയിൽ കയറ്റിവെച്ച് അതിലൊരിക്കലും തനിക്ക് ഇടപെടേണ്ട ആവശ്യമില്ല എന്നറിഞ്ഞിട്ടും പലപ്പോഴും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് സാമ്പത്തികമായും ശാരീരികമായെല്ലാം പ്രയാസപ്പെടുന്ന പല ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇസ്ലാം സമാധാനമാണ് ആളുകൾക്ക് നൽകുന്നത്. ആ സമാധാനം ലഭിക്കണമെങ്കിൽ ഇസ്ലാം അനുശാസിക്കുന്ന ആ നിയമങ്ങൾ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നാം പരിശ്രമിക്കണം. അത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായിക്കൊണ്ടാണ് ഈയൊരു സ്വഭാവത്തെ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. പണ്ഡിതന്മാർ സൽസ്വഭാവത്തെ 3 ഹദീസുകളിലേക്കാക്കി ചുരുക്കിയതായി നമുക്ക് കാണാൻ സാധിക്കും. ചില പണ്ഡിതന്മാർ അതിനെ 4 ഹദീസുകൾ എന്നെല്ലാം പറഞ്ഞ കൂട്ടത്തിലും ഈയൊരു ഹദീസിനെ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. തന്നെ ബാധിക്കാത്ത വിഷയങ്ങളിൽ നിന്നെല്ലാം ഒരാൾ മാറി നിന്നാൽ അയാൾക്ക് സമാധാനമുണ്ടാകും, അയാൾ തൻ്റെ ഇസ്ലാമിനെ സംരക്ഷിച്ചു എന്നുള്ള തലത്തിലെല്ലാം നമുക്കതിനെ കാണാൻ സാധിക്കും. പലപ്പോഴും പല ആളുകളും പല പ്രശ്നങ്ങളിലേക്കും എത്തിപ്പെടുന്നത് ഇങ്ങനെയുള്ള വിഷയത്തിലാണ്. ഒരിക്കൽ ലഖ്മാൻ അലൈഹിസ്സലാമയോട് തൻ്റെ മുന്നിലുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്, മുൻകഴിഞ്ഞുപോയ ഒരു കാലഘട്ടത്തിൽ താങ്കൾ ഈ ആടിനെ മേയ്ക്കുന്ന ഒരു ആട്ടിടയൻ മാത്രമായിരുന്നല്ലോ. എങ്ങനെയാണ് സുപ്രധാനമായ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ഒരു വലിയ പണ്ഡിതനായി ഒരു വലിയ ഹാക്കിമായിക്കൊണ്ട് താങ്കൾക്ക് മാറാൻ സാധിച്ചത് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം മൂന്ന് ഗുണങ്ങളെടുത്ത് പറഞ്ഞപ്പോൾ അതിലൊരു ഗുണം അദ്ദേഹം പറഞ്ഞത്, ഞാനൊരിക്കലും എന്നെ ബാധിക്കാത്ത വിഷയത്തിൽ ഇടപെടാറില്ല എന്നാണ്. ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ഗോത്രത്തലവൻ വന്നുകൊണ്ട് പറയുന്നുണ്ട്, പ്രവാചകരെ, ഞാൻ എൻ്റെ ഗോത്രത്തിൻ്റെ തലവനാണ്, ഞാൻ എന്ത് കൽപ്പിച്ചാലും അവരത് അനുസരിക്കും, അതുകൊണ്ട് അവർക്ക് നൽകാനായൊരു ഉപദേശം തരണമെന്ന് പറഞ്ഞപ്പോൾ അവിടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി, നീ ആളുകളോട് പറയേണ്ടത് നിങ്ങളെ ബാധിക്കാത്ത വിഷയത്തിൽ നിങ്ങളൊരിക്കലും ഇടപെടരുത് എന്ന വലിയ ഉപദേശമായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെല്ലാം നിരവധി അനവധി തവണ ആ ഒരു പ്രത്യേക ഗുണത്തെ എടുത്തു പറയുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിമകളായ ഇബാദുർ റഹ്മാനിൻ്റെ വിശേഷണങ്ങൾ പറഞ്ഞപ്പോൾ അവിടെയും അള്ളാഹു സുബ്ഹാനഹു തആല ഓർമ്മപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. വഇദാ മറു ബില്ലഗ്വി മറു കിറാമ, അനാവശ്യമായ കാര്യങ്ങളിലൂടെ അതിൻ്റെ അടുത്തുകൂടി നടന്നു പോകുന്ന ആളുകളാകുന്ന സന്ദർഭത്തിൽ അവർ മാന്യന്മാരായിക്കൊണ്ട് അതിൻ്റെ അടുക്കലൂടെ നടന്നു പോകുമായിരുന്നു എന്നാണ്. അതിൽ പങ്കെടുത്ത് പലപ്പോഴും അതിലിടപെട്ടുകൊണ്ട് തൻ്റെ സമയത്തെയും തൻ്റെ അധ്വാനത്തെയും ചെലവാക്കുന്ന ആളുകളല്ല, കൃത്യമായിക്കൊണ്ട് അവർ അതിൽ നിന്ന് മാറി നിൽക്കുന്നവരാകുന്നു എന്ന് പറഞ്ഞപ്പോൾ സൂറത്തു മുഅ്മിനൂനിൻ്റെ മൂന്നാമത്തെ വചനത്തിൽ ആ യഥാർത്ഥ വിശ്വാസികൾ അവരുടെ ഗുണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല എണ്ണി എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു ഗുണമായിക്കൊണ്ട് വിശ്വാസികളുടെ ഗുണത്തെ അള്ളാഹു സുബ്ഹാനഹു തആല പരിചയപ്പെടുത്തിയത് വല്ലദീനഹും അനിൽ ലഗ്വി മുഅരിദൂൻ, അനാവശ്യ കാര്യത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളാണ് യഥാർത്ഥ വിശ്വാസികൾ. അവർ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, അവരതാ വിജയിച്ചിരിക്കുന്നു, തീർച്ചയായും അവർ നാളെ വിജയം വരിക്കുമെന്ന് പറയുമ്പോൾ ആ നാളെ യഥാർത്ഥ വിജയം ലഭിക്കണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുള്ള ഈയൊരു ഗുണം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. ഈയൊരു ആയത്തിൻ്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഈ അനാവശ്യ കാര്യങ്ങൾ? അതിലേറ്റവും പ്രധാനപ്പെട്ടത് സഹോദരങ്ങളെ, ഏറ്റവും വലിയ പാപമായ ശിർക്ക് തന്നെയാണ്. ഏറ്റവും വലിയ പാപമായ ശിർക്ക്, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരിക്കലും അതിനെ കൂട്ടിച്ചേരാൻ പാടില്ല. അള്ളാഹുവിൽ പങ്കുചേർത്തുകൊണ്ടുള്ള ഒരു ആചാരമോ ആഘോഷമോ ആരാധനകളോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനാവശ്യ കാര്യങ്ങളിൽ ഈ ഒരു ആയത്തിൻ്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി കാണാൻ സാധിക്കും. മറ്റൊന്ന് തിന്മകളാണ്, മആസി. ആളുകളിൽ തിന്മകൾ ഉണ്ടാവുക എന്നുള്ളത് അത് സാധാരണയാണ്. എന്നാൽ ആ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുക, അതിനോട് പശ്ചാത്താപം, അള്ളാഹുവിനോട് തേടുക എന്നുള്ളത് ഒരു ഏറ്റവും നല്ല വിശ്വാസിയുടെ ക്വാളിറ്റി ആയിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല പരിചയപ്പെടുത്തിയതാണ്. എന്നാൽ ആ തിന്മയിൽ മുഴുകിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അതൊരിക്കലും വിശ്വാസിക്ക് യോജിച്ചതല്ല. അതുപോലെ തന്നെയാണ് അനാവശ്യമായ വിനോദങ്ങൾ പലതും ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും നിരന്തരമായി സദാസമയം ആ വിനോദത്തിന് പുറകെ നടക്കുക എന്നുള്ളത് ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അതിനെയെല്ലാം ലഗ്വ് എന്ന് പറയുമ്പോൾ അനാവശ്യ കാര്യങ്ങളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് അനാവശ്യമായ സംസാരങ്ങൾ, ഗീബത്ത് പോലെ, നമീമത്ത് പോലെ, പരദൂഷണവും ഏഷണയും കളവുമെല്ലാം ഇസ്ലാം വിലക്കിയതാണ്. അതുപോലെ തന്നെയാണ് തങ്ങളുടെ വ്യക്തിത്വത്തിന് നിരക്കാത്ത പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു വിശ്വാസിക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെയാണ് മറ്റുള്ള മനുഷ്യർക്ക് വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ. ഞാനൊരു കാര്യം ചെയ്താൽ അത് അയാൾക്ക് വെറുപ്പുണ്ടാകുമെന്ന് തോന്നുന്ന നാട്ടിലറിയപ്പെട്ട കാര്യങ്ങൾ, അതെല്ലാം ഇസ്ലാം ഈ ലഘു എന്ന് പറയപ്പെടുന്ന അനാവശ്യ കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിയതാണ്. പൊതുവായി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തൃപ്തിയില്ലാത്ത, അള്ളാഹുവിൻ്റെ ഇഷ്ടമില്ലാത്ത വാക്കുകളും പ്രവൃത്തികളുമെല്ലാം ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുമെന്നാണ് പണ്ഡിതന്മാർ ഉൾപ്പെടുത്തിയത് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളൊന്നുകിൽ ദുനിയാവിൻ്റെ വിഷയത്തിൽ നിങ്ങൾ കൂടുതലായിക്കൊണ്ട് അതിൻ്റെ ആളുകളായി മാറുക, അതല്ല എങ്കിൽ ആഖിറത്തിൻ്റെ ആളുകളായിക്കൊണ്ട് മാറുക. ഇത് രണ്ടിൻ്റെയും അല്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ ഒരിക്കലും ആയി തീരരുത്. നിങ്ങൾ സദാ പണിയെടുക്കുന്ന ആളുകളായി മാറണം. ഒരിക്കലും ഒഴിവ് സമയം ഉണ്ടാകരുത്. ആ സമയമുണ്ടായാൽ പലപ്പോഴും അനാവശ്യമായ ജീവിതത്തിലെ കർമ്മങ്ങളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും ഉണ്ടാവും. ജീവിതത്തിൻ്റെ അനാവശ്യമായ പല വാക്കുകളിലേക്കും പ്രവൃത്തികളിലേക്കും പോകാൻ അത് കാരണമാകുമെന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് കൃത്യമായി ഇത്തരത്തിലുള്ള ആ സ്വഭാവങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനും യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാനും അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് തിരുനബിയോടൊപ്പം. അവതരിപ്പിച്ചത് ബാസിൽ കുന്നപ്പള്ളി. വിഷയം അനാവശ്യ കാര്യങ്ങൾ.
5: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി, ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: നല്ല മധുരകരമായ ഖുർആൻ പാരായണത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അബൂബക്കർ അൽ ശാത്തിരിയുടേതായി ഉള്ള ഒരു പാരായണം സൂറത്ത് ആല ഇംറാനിന്റെ വചനം കേൾക്കാം.
8: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അബൂബക്കർ ഷാത്തരി ഹാഫിള്ളാഹുള്ള സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതൽ കളിക്കപ്പെടുന്ന ഖുർആൻകാരികളിൽ ഒരാളാണ് അബൂബക്കർ ഷാത്തരി. സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. വളരെ ചെറുപ്പത്തിലെ ഖുർആൻ മനഃപ്പാഠമാക്കുകയും തുടർന്ന് തജ്വീദു ഖിറാഅത്ത് ശാസ്ത്രങ്ങളിൽ ഉന്നത നിലവാരത്തിലുള്ള പഠനം നടത്തുകയും ചെയ്തു. ശരിയത്ത് വിഷയത്തിൽ ബിരുദം നേടിയ വ്യക്തിയാണ് അദ്ദേഹം. ജിദ്ദയിലെ പ്രശസ്തമായ നിരവധി പള്ളികളിൽ ഇമാമായും ഖാരിയായും സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അബൂബക്കർ ഷാത്തരി ഹഫിള്ളാഹുള്ള.
1: വിശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായം സൂറ ആലിമ്രാനിലെ 19-ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് ഓതിക്കേട്ടത്. ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, നിശ്ചയമായും ദീൻ എന്നു പറയുന്നത്, മതം എന്നു പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇസ്ലാമാകുന്നു. വമഖ്തലഫല്ലദീന ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗിയൻ ബൈനഹും, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ തങ്ങൾക്കിടയിലുള്ള ധിക്കാരം അഥവാ അസൂയ നിമിത്തം തങ്ങൾക്ക് അറിവ് വന്നെത്തിയ ശേഷമല്ലാതെ ഭിന്നിക്കുകയുണ്ടായിട്ടില്ല. വമൻ യക്ഫുർ ബി ആയാത്തില്ലാഹി ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ ആരെങ്കിലും അവിശ്വസിക്കുന്ന പക്ഷം അള്ളാഹു സുബ്ഹാനഹു തആല വേഗം വിചാരണ നടത്തുന്നവനാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളട്ടെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല ആദ്യം ആയത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് മനുഷ്യാരംഭം തൊട്ട് മനുഷ്യൻ്റെ അവസാനം വരെയുള്ള എല്ലാവർക്കും അള്ളാഹു നിയമിച്ചതും ഒന്നാമത്തെ പ്രവാചകനും ഒന്നാമത്തെ വേദഗ്രന്ഥവും തുടങ്ങി അന്ത്യപ്രവാചകനും അവസാന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനും വരെ പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നതും അള്ളാഹു മനുഷ്യവർഗത്തിന് തൃപ്തിപ്പെട്ടു കൊടുത്തതുമായ ഏകമതമാണ് ഇസ്ലാമെന്ന് പറയുന്നത്. അതിലേക്ക് മാത്രമാണ് എക്കാലത്തും അള്ളാഹു മനുഷ്യരെ ക്ഷണിച്ചിട്ടുള്ളതും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല അതിൻ്റെ ശേഷം പറയുന്നത്, എന്നാൽ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ മറ്റൊരു മതവും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല എന്ന് പറയുമ്പോൾ പ്രവാചകന്മാരുടെ അനുയായികളെന്ന പാരമ്പര്യം അവകാശപ്പെടുക, അങ്ങനെ ചെയ്യുന്ന ചില സമുദായങ്ങൾ ഈ സത്യത്തിൽ നിന്ന് ഭിന്നിച്ചു പോയിട്ടുണ്ട്. അതിന് കാരണം അവർക്ക് വേണ്ടത്ര ഇൽമുണ്ടായിട്ടല്ല, അല്ലെങ്കിൽ ഇൽമ് ഇല്ലാത്തതുകൊണ്ടല്ല, പിന്നെയോ ഇൽമുണ്ടായിട്ടും അവർക്കിടയിൽ ഉണ്ടായിത്തീർന്ന അസൂയ, അതേപോലെ തന്നെ പക, വിദ്വേഷം, ഇങ്ങനെയുള്ള ധിക്കാര സ്വഭാവങ്ങൾ, അതുകൊണ്ട് മാത്രമാണ് അവർ ഈ സത്യത്തിൽ നിന്ന് അകലാനുള്ള കാരണം. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക, ഇങ്ങനെയാണ് ഹക്ക്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ പരമാടിസ്ഥാനമായിട്ടുള്ള തൗഹീദിൽ പോലും തർക്കം നടത്തുന്ന, ന്യായവാദം നടത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവരോട് വാദപ്രതിവാദം നടത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ആയത്തിൻ്റെ അവസാനത്തിൽ സൂചിപ്പിച്ചതുപോലെ വല്ലാഹു സരീഉൽ ഹിസാബ്, അള്ളാഹു വേഗത്തിൽ കണക്കു നോക്കുന്നവനാകുന്നു എന്ന് വളരെ കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മളിവിടെ ഓതിക്കേട്ടത്.
0: മാഷാഅല്ലാ. ഇന്നത്തെ മധുരം ഖുർആനിലെ വചനം കാതോർക്കുകയും അതിൻ്റേതായ ലഘു വിവരണവുമാണ് നമ്മൾ ശ്രവിച്ചത്.

0: ഒരു കുടുംബയോഗം നടക്കുകയാണ്, ഒരു ഫാമിലി മീറ്റ്. ആ ഫാമിലി മീറ്റ് നടക്കുന്ന സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നയാൾ സ്റ്റേജിലേക്ക് കയറിയത് ഒരു ഗ്ലാസ്സുമായിട്ടാണ്. ആ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമുണ്ട്. എന്നിട്ട് അയാൾ ചോദിച്ചു, ഈ ഗ്ലാസ്സിലുള്ള വെള്ളത്തിൻ്റെ കനം എത്രയാണ്, എത്ര തൂക്കം ഉണ്ടാവും? അപ്പോൾ പലരും പല ഉത്തരങ്ങൾ പറഞ്ഞു. അത് 100 ഗ്രാം ഉണ്ടാവും, 50 ഗ്രാം ഉണ്ടാവും, 25 ഗ്രാം ഉണ്ടാവും, 200 ഗ്രാം ഉണ്ടാവും, അങ്ങനെ പല ഉത്തരങ്ങളും അവർ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ ഗ്ലാസ് അവിടെ താഴെ ടേബിളിൽ വെച്ചിട്ട് പറഞ്ഞു, ഇതിൻ്റെ കനം കണ്ടെത്താനുള്ള ഒരു സയൻസ് ചോദ്യമല്ല ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഞാൻ ഈ ഗ്ലാസ് എൻ്റെ കയ്യിൽ പിടിച്ചു നിന്നത് നിങ്ങളെല്ലാവരും ഉത്തരം പറയുന്ന ആ സമയത്രയാണ്. അത്ര നേരം ഞാൻ എൻ്റെ കയ്യിൽ ഈ ഗ്ലാസ് പിടിച്ചു നിന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ കുടുംബയോഗം അവസാനിക്കുന്നതുവരെ ഞാൻ ഈ ഗ്ലാസ് കയ്യിൽ പിടിച്ച് ഇങ്ങനെ ഈ സ്റ്റേജിൽ തന്നെ നിന്നാൽ എൻ്റെ കൈ കുഴഞ്ഞു പോകും, എനിക്ക് നല്ല പ്രയാസം ഉണ്ടാവും. ഇനി ഞാൻ ഈ ഗ്ലാസ് വൈകുന്നേരം വരെയല്ല, നാളെ വരെ, മറ്റന്നാൾ വരെ ഈ സ്റ്റേജിൽ ഇങ്ങനെ കയ്യിലും പിടിച്ച് നിന്നാൽ എനിക്ക് അതിലേറെ പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ എത്ര സമയം ഈ ഗ്ലാസ് കയ്യിൽ വെച്ച് നിൽക്കുന്നോ അത്രയധികം എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ആളുകളോട് പറഞ്ഞു, നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സങ്കടങ്ങൾ, മറ്റൊരാളോടുള്ള വെറുപ്പ്, ഒരാളോടുള്ള വിദ്വേഷ്യം, അയാളോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനിഷ്ടം, അത് ഈ ഗ്ലാസ്സിലെ വെള്ളം പോലെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് വലിയ തീരെ കനല്ല. പക്ഷെ അത് എത്ര ദിവസം നമ്മൾ കൊണ്ടു നടക്കുന്നു അത്രയധികം നമുക്കത് പ്രയാസമുണ്ടാക്കുമെന്നാണ് അദ്ദേഹം വളരെ ലളിതമായൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തന്ന ആ കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരാളോടുള്ള നമ്മുടെ അനിഷ്ടം, അയാളോടുള്ള വെറുപ്പ്, ദേഷ്യം, അയാളോടുള്ള പിന്നെ അയാൾ കാരണത്താൽ നമുക്കുണ്ടായ എന്തെങ്കിലും സങ്കടം, എന്തോ ആകട്ടെ, ഇനി ഒരു വ്യക്തി എന്നല്ല, എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമുക്കുണ്ടായൊരു സങ്കടം, അതിങ്ങനെ മനസ്സിലിങ്ങനെ കുറേ കാലമായി കൊണ്ടു നടക്കുമ്പോൾ അതുകൊണ്ടുള്ള ദോഷം ശരിക്കാർക്കാണ്? ഈ സങ്കടത്തിന് കാരണമായ വ്യക്തിക്ക് അതുകൊണ്ട് വല്ല ദോഷമുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ എത്ര സമയം മനസ്സിൽ അത് കൊണ്ടു നടക്കുന്നു അത്രയധികം നമ്മുടെ മനസ്സിനത് പ്രയാസമാണ് ഉണ്ടാക്കുക. അപ്പോൾ ജീവിതത്തിൽ ദുഃഖങ്ങളോ വിഷമങ്ങളോ മറ്റൊരാളോട് വെറുപ്പോ വിദ്വേഷമോ ഒക്കെ തോന്നിയാൽ അത് പരമാവധി എത്രയും നേരത്തെ മനസ്സിൽ നിന്നത് ക്ലിയറാക്കാൻ നോക്കിയാൽ അത്രയും ജീവിതത്തിൽ നമുക്ക് സമാധാനം കിട്ടും. ഈ പ്രയാസങ്ങൾ സഹിക്കുന്നതിനും ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനുമൊക്കെ വലിയ പ്രതിഫലം കൂടി ഉണ്ട് എന്ന് ചിന്തിച്ചാലോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ നമുക്ക് തീരെ സങ്കടം ഉണ്ടാവില്ല, അത് വലിയൊരു പ്രയാസമായി തോന്നൂല. മാ യുസൈബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാം. ഒരു സത്യവിശ്വാസിയെ ബാധിക്കുന്ന വിഷമമാകട്ടെ, വേദനയാകട്ടെ, ആശങ്കയാകട്ടെ, ടെൻഷനാകട്ടെ, മാനസിക സമ്മർദ്ദങ്ങളാകട്ടെ, അങ്ങനെ തുടങ്ങിയ എന്തെങ്കിലും ഉപദ്രവം, അവനെ ബാധിക്കുന്ന എന്തുപദ്രവും, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അവൻ്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും അവന് അവൻ്റെ പാപങ്ങൾ അത് മുഖേന പൊറുക്കപ്പെടും, അവൻ്റെ കർമ്മരേഖയിൽ നന്മയായി അത് രേഖപ്പെടുത്തും എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ അതെന്തോ വലിയ നഷ്ടമാണ്, വലിയ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ട് സമയം കളഞ്ഞ് ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യം നമുക്കുണ്ടാകാൻ പാടില്ല. അത് ചിലപ്പോൾ സങ്കടം ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായാൽ അതിൽ വിഷമമുണ്ടാവും. ആ വിഷമം എത്ര നേരത്തെ നമ്മൾ കയ്യിൽ നിന്ന് ഗ്ലാസ് താഴെ വെക്കുന്നോ അത്ര നേരത്തെ നമുക്ക് കയ്യിന് കടച്ചിൽ അവസാനിക്കും എന്ന് പറഞ്ഞതുപോലെ മനസ്സ് കേടുവരാതിരിക്കാൻ, മനസ്സ് വേദനിക്കാതിരിക്കാൻ എത്ര നേരത്തെ നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ മറ്റൊരാളോടുള്ള വെറുപ്പ്, ദേഷ്യം, അത് എത്ര നേരത്തെ നമ്മുടെ മനസ്സിൽ നിന്ന് ക്ലിയർ ചെയ്യുന്നു അത്ര നേരത്തെ നമുക്കതുകൊണ്ട് ഗുണമുണ്ടാകും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം.
1: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നത് സ്വരം. മരണത്തെ നേരിൽ കാണും. ഈ വരികൾക്ക് ഈണം നൽകുന്നത് മുനവ്വർ സ്വലാഹി.

0: ജസാകുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സ്വരം, മരണത്തെ നേരിൽ കാണും. ഈ വരികൾക്ക് ഈണം നൽകിയത് മുനവർ സലാഹി.
1: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിൻ്റെ നന്മയും നേരും ശ്രോതാക്കൾക്ക് പകർന്നു നൽകുന്ന ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. മാന്യ ശ്രോതാക്കളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. അറിവിൻ്റെ പ്രാധാന്യം നാം എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ അറിവ് നേടാനും നേടിയ അറിവ് ഉൾക്കൊള്ളാനും ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ് ക്ഷമയും സഹനവും. നന്നായി ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വിജ്ഞാനം നേടാനും നേടുന്ന വിജ്ഞാനത്തിൻ്റെ അകംപൊരുൾ മനസ്സിലാക്കുവാനും കഴിയുകയുള്ളൂ. അതിലേക്കുള്ള വലിയൊരു ഉദാഹരണമാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലെ 66 മുതൽക്കുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നത്. മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വളരെ വലിയ ഒരു പ്രവാചകനാണ്, ഉലുൽ അസ്മിൻ്റെ പ്രവാചകനാണ്. എന്നാൽ പോലും തനിക്ക് നൽകപ്പെടാത്ത ചില അറിവുകൾ മറ്റൊരടിമക്ക് അഥവാ ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം സുദീർഘമായി യാത്ര ചെയ്തു. ഏറെ ക്ഷീണമുണ്ടാക്കുന്ന, ഏറെ ദിവസങ്ങളെടുക്കുന്ന ഒരു യാത്രയാണെങ്കിലും അറിവിന് വേണ്ടി അതെല്ലാം സഹിച്ചുകൊണ്ടും അതെല്ലാം ക്ഷമിച്ചുകൊണ്ടും അദ്ദേഹം ദീർഘമായ ഒരു യാത്ര ചെയ്തു എന്നത് അറിവിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. ശേഷം അദ്ദേഹം അവിടെ ചെന്നിട്ട് ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറഞ്ഞു, ഖാല ലഹു മൂസ ഹൽ അത്തബിഉക അല അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദ. ഞാൻ താങ്കളെ ഫോളോ ചെയ്യട്ടെയോ? അള്ളാഹു താങ്കൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ അറിവിൽ നിന്ന് നേടിയെടുക്കാൻ ഞാൻ താങ്കളുടെ കൂടെ യാത്ര ചെയ്യട്ടെയോ എന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. ഉടനെ തന്നെ അവിടെ നിന്ന് ലഭിച്ച മറുപടി ഇപ്രകാരമാണ്, ഖാല ഇന്നക ലൻ തസ്തതീഅ മഅയ സബ്റ.

പഠിപ്പിച്ചു. വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബറ. താങ്കൾക്ക് സൂക്ഷ്മജ്ഞാനം എത്തിയിട്ടില്ലാത്തൊരു വിഷയത്തിൽ താങ്കൾക്ക് എങ്ങനെ ക്ഷമിക്കാൻ കഴിയും? കാരണം ഒരു വിഷയത്തെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുമ്പോഴേ ക്ഷമയോടുകൂടി അതിനെ സ്വീകരിക്കാനും കഴിയുകയുള്ളൂ. പലപ്പോഴും നാം അക്ഷമ കാണിക്കുന്നത്, ഒരറിവിനെതിരെ നാം ഇറങ്ങിപ്പുറപ്പെടുന്നത്, ആ അറിവിൻ്റെ ശരിയായ ആശയവും അതിൻ്റെ പൊരുളും മനസ്സിലാക്കാൻ നാം ശ്രമിക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾക്ക് അറിവിനോട് ദേഷ്യമുണ്ടാകുന്നത്, അറിവിനോട് പല ആളുകളും ശത്രുത വെച്ച് പുലർത്തുന്നത്. ശരിയായ അറിവ്, ശരിയായ അകക്കാമ്പ് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മജ്ഞാനം നൽകപ്പെടുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള അറിവ് ലഭിക്കുന്നതും ആ അറിവിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയുന്നതും. ഇല്ലെങ്കിൽ നാം ദേഷ്യം പിടിക്കും, ആ അറിവിനെ നാം നിരാകരിച്ചേക്കാം, അതിനോട് അതിൻ്റെ കാര്യങ്ങളിൽ ശത്രുത വെച്ച് പുലർത്തുന്ന ആളുകളായി നാം മാറുകയും ചെയ്തേക്കാം. എന്നാൽ മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഖാല സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറൻ വല അഅസീലക അംറ, ഇൻഷാ അല്ലാ, അള്ളാഹു ഉദ്ദേശിച്ചാൽ താങ്കൾക്കെന്നെ ക്ഷമാലുവായി കണ്ടെത്താൻ സാധിക്കും, താങ്കളോട് ഞാൻ ഒരു അനുസരണക്കേടും കാണിക്കുകയില്ല എന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ അറിവിൻ്റെ തുടക്കത്തിൽ തന്നെ ക്ഷമയുടെ പ്രാധാന്യമാണ് ഇവിടെ എടുത്തു പറയപ്പെട്ടിട്ടുള്ളത്. ഞാൻ ക്ഷമാലുവായ ഒരു വിദ്യാർത്ഥിയാവാൻ ഇൻഷാ അള്ളാഹ് ശ്രമിക്കാമെന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയും ചെയ്തു. അങ്ങനെ അവർ ഒരുമിച്ച് യാത്ര പുറപ്പെട്ടതിനെ സംബന്ധിച്ച് പിന്നീടുള്ള വചനങ്ങളിൽ കാണാം. അവർ ഒരു കപ്പലിൽ കയറിയപ്പോൾ ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം ആ കപ്പലിന് കേടുവരുത്തിയപ്പോൾ താങ്കൾ വളരെ മോശമായൊരു കാര്യമാണ് ചെയ്തത് എന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. ഉടനെ തന്നെ അവിടെ ചോദിക്കപ്പെട്ടു, ഖാല അലം അഖുൽ ഇന്നക ലൻ തസ്തതീ മഅയ സബ്ര, ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ കൂടെ ക്ഷമിച്ചുകൊണ്ട് താങ്കൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന്. കാരണം മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പ്രത്യക്ഷത്തിൽ ശ്രദ്ധിച്ചത് ആ കപ്പലിന് കേടുവരുത്തിയത് ശരിയായില്ല എന്നാണ്. എന്നാൽ അവിടെ ഒരു വലിയ ഹെക്മത്തുണ്ടായിരുന്നു, അത് ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം പിന്നീട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കേടുവന്ന കപ്പലുകൾ പിടിക്കാത്ത, എന്നാൽ നല്ല കപ്പലുകളാണെങ്കിൽ അത് പിടിച്ചെടുക്കുന്ന ഒരു മോശക്കാരനായ രാജാവ് സമുദ്രത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിത് കേടുവരുത്തിയത് ഇത് അദ്ദേഹം പിടിച്ചുകൊണ്ടുപോവാതിരിക്കാനും ദരിദ്രന്മാരായ അതിൻ്റെ ഉടമസ്ഥന്മാർക്ക് അത് നഷ്ടപ്പെടാതിരിക്കാനുമാണ് ഞാനത് ചെയ്തത് എന്ന കാര്യം പിന്നീട് പറഞ്ഞു കൊടുത്തപ്പോഴാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അതിൻ്റെ പൊരുള് മനസ്സിലായത്. പിന്നീട് അദ്ദേഹം ഒരു ചെറിയ കുട്ടിയെ കൊലപ്പെടുത്തുകയുണ്ടായി. അപ്പോഴും മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചത്, നിഷ്കളങ്കനായ ഈ കുട്ടിയെ കൊല്ലുക വഴി താങ്കൾ വളരെ മോശമായ ഒരു കാര്യമാണ് ചെയ്തിട്ടുള്ളത് എന്നതാണ്. ഉടനെ തന്നെ വീണ്ടും ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, ഖാല അലം അഖുല്ലക ഇന്നക ലൻ തസ്തതീ മഅയ സബ്ര, എൻ്റെ കൂടെ ക്ഷമിച്ചു മുന്നോട്ട് പോവാൻ താങ്കൾക്ക് കഴിയില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ? കാരണം ആ കുഞ്ഞിനെ കൊലപ്പെടുത്തുക എന്നത് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പ്രത്യേക നിർദ്ദേശപ്രകാരം അദ്ദേഹം ചെയ്തതാണ്. ആ കുഞ്ഞ് വളരെ മോശക്കാരനായ ഒരു കുട്ടിയാവുകയും മാതാപിതാക്കളെ ഉപദ്രവിക്കുകയും അവരെ കൂടി കുഫറിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാനുള്ള ഒരു സാധ്യത പരിഗണിച്ചപ്പോൾ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഈ കാര്യം പിന്നീട് ബോധ്യപ്പെടുത്തപ്പെട്ടപ്പോഴാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് കാര്യം മനസ്സിലായിട്ടുള്ളത്. അതേപോലെ തന്നെ വീണ്ടും അദ്ദേഹം മൂസ നബിയുടെ കൂടെ ഒരു നാട്ടിൽ പ്രവേശിച്ചു, അവിടുത്തുകാരോട് ഭക്ഷണം ചോദിച്ചു, അവരത് കൊടുത്തില്ല. എന്നിട്ടുപോലും ആ നാട്ടിൽ കണ്ട കേടുവരാറായ ഒരു മതിൽ ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം നന്നാക്കി കൊടുത്തു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾക്കതിന് പ്രതിഫലം വാങ്ങിക്കൂടായിരുന്നോ? എന്തുകൊണ്ട് പ്രതിഫലം വാങ്ങിയില്ല എന്ന്. അപ്പോഴാണ് ഇനി നമ്മൾ തമ്മിൽ ഇനി യാത്രയില്ല എന്ന് അവിടെ പറയപ്പെടുന്നത്. എന്നിട്ട് അതിൻ്റെയും പൊരുൾ മനസ്സിലാക്കി കൊടുത്തു. ആ കേടുവന്ന മതിലിന് അടിയിൽ ആ രണ്ട് അനാഥ കുട്ടികളുടെ മതിലാണത്, അവിടെ ഒരു നിധിയുണ്ട്, അവർ പ്രായപൂർത്തിയായാൽ ആ മതിലിൽ നിന്ന് അവരതെടുത്തോട്ടെ, ഇപ്പോൾ അത് കേടുവന്നാൽ അത് അപകടമാണ്, ഇതല്ലാഹു അറിയിച്ചതുകൊണ്ട് ഞാൻ ചെയ്തതാണ്, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ല എന്ന് അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കൂ, നിങ്ങൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഓരോ കാര്യങ്ങളും പ്രത്യക്ഷത്തിൽ കണ്ടപ്പോൾ അതിൻ്റെ പൊരുൾ മനസ്സിലാക്കാതെ അക്ഷമ കാണിക്കുന്നു. എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം സമചിത്തതയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് പഠനത്തിൻ്റെ വിഷയത്തിൽ, അറിവിൻ്റെ വിഷയത്തിൽ സഹനവും ക്ഷമയും ആവശ്യമാണെന്നും ഓരോന്നിൻ്റെയും അകക്കാമ്പ് കണ്ടെത്താൻ
നല്ല ക്ഷമയും സഹനവും ആവശ്യമാണ് എന്നുമുള്ള വലിയ പാഠമാണ് ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക്

0: മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അറിവ് നേടി പുറപ്പെടുന്ന ആളുകൾ ക്ഷമാലുക്കളായിരിക്കണം. അറിവിൻ്റെ അകക്കാമ്പ് കണ്ടെത്താനുള്ള ക്ഷമ അവർ കാണിച്ചാൽ വലിയ നേട്ടങ്ങൾ ഇരുലോകത്തും നേടിയെടുക്കാൻ സാധിക്കും. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദി വആലിഹി വസഹ്ബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാഅല്ലാഹ് ബാറകല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖുർആൻ പാഠങ്ങൾ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: السلام عليكم ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله على محمد وعلى آله وصحابه أجمعين. أما بعد, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരു ടീച്ചർ അവരുടെ കുട്ടികൾക്ക് EVS പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഈ പൂമ്പാറ്റയുടെ ജീവിതക്രമത്തെക്കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് പുഴു ലാർവയായി അതിൻ്റെ എഗ് മുട്ടയായിട്ട് അവിടെ നിൽക്കുന്നു, പിന്നെ അത് കാറ്റർപില്ലർ ആവുന്നു, പിന്നെ അത് പ്യൂപ്പയായിട്ട് രൂപാന്തരപ്പെടുന്നു, പിന്നെ ബട്ടർഫ്ലൈ ആവുന്നു. അപ്പോൾ അതിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു റിയൽ മോഡല് ശരിക്കും അവർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരാദ്യം ഒരു കാഴ്ച കാണിച്ചു കൊടുത്തു, ഈ പ്യൂപ്പ അത് അതിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നൊരു രൂപം, അതിങ്ങനെ വന്നു. അവരിങ്ങനെ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്. ഒരുപാട് സമയമെടുത്തിട്ടത് കണ്ടപ്പോൾ അതിങ്ങനെ വളരെ പ്രയാസപ്പെട്ട് അതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് അതിങ്ങനെ വരികയാണല്ലോ. പ്യൂപ്പ പൂമ്പാറ്റയായിട്ട് രൂപാന്തരം പ്രാപിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സമയമെടുത്ത് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് അത് പുറത്തേക്ക് വരുന്നത്. കുട്ടികളിങ്ങനെ ക്ഷമയോടുകൂടി കാത്തിരുന്ന അവസാനം ആ ഒരു പുറത്തേക്ക് വരുന്ന സ്ട്രഗിളൊക്കെ കുട്ടികൾ കണ്ട് അവസാനം അത് പുറത്തേക്ക് വന്നപ്പോൾ പൂമ്പാറ്റയായപ്പോൾ അതിമനോഹരമായൊരു പൂമ്പാറ്റ വർണ്ണങ്ങളുള്ള ആ ഒരു ശലഭം ഇങ്ങനെ പാറിപ്പോകുന്നവർ കണ്ടു. അത് കണ്ട ഉടനെ കുട്ടികൾ വീണ്ടും പറഞ്ഞു, ടീച്ചറെ ഞങ്ങൾക്കൊന്നുകൂടി അതൊന്ന്
3: കാണണം,
2: ഒന്നുകൂടി കാണണം. നിർബന്ധം പിടിച്ചപ്പോൾ വീണ്ടും അതുപോലെ ഒന്നുകൂടി കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് ടീച്ചർ അതുപോലെ വീണ്ടും
3: റിപ്ലൈ ചെയ്തു,
2: അതുപോലെ തന്നെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അത് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ പ്യൂപ്പയിൽ നിന്ന് അത് വീണ്ടും പൂമ്പാറ്റയിലേക്ക് രൂപാന്തരം പ്രാപിക്കുന്നതിൽ ഇതേ നേരത്തേനേക്കാൾ കൂടുതൽ നിങ്ങളെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കുട്ടികൾക്ക് ഫീൽ ചെയ്തു. ടീച്ചർ അത് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾ അതിന് ശേഷം ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് പോട്ടെ, ഇത് കണ്ടതിന് ശേഷം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളിങ്ങനെ റൗണ്ട് ചെയ്തിരുന്ന് വട്ടത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത് എത്ര സമയമായിട്ടും അതിൻ്റെ അകത്തു നിന്ന് പുറത്തേക്കൊണ്ട് വരുന്നില്ല, കുറേ ഒന്ന് പൗതി നിൽക്കുന്നു, കുറേ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ കൂട്ടത്തിൽ ഒരാളൊരു ബ്ലേഡ് എടുത്തിട്ട് എന്ത് ചെയ്തു, ഒന്ന് പുറത്തേക്ക് നന്നായി വന്നോട്ടെ പറഞ്ഞിട്ട് ഒന്ന് ശരിയാക്കി കൊടുത്തു,
3: കയറി കൊടുത്തു,
2: ഒന്നിട്ട് കീറി കൊടുത്തു. കയറി കൊടുത്തതിൽ ഉടനെ തന്നെ പുറത്തേക്കൊണ്ട് ചാടി ചാടിയപ്പോൾ എന്താ പൂമ്പാറ്റല്ല, അതൊരു പുഴുവായിട്ട്
3: ചാടിയത്,
2: കാണാൻ അറപ്പുള്ളൊരു പുഴുവാണ്. ടീച്ചർ തിരിച്ചു വന്നപ്പോൾ എന്തായി ഇപ്പം കണ്ടില്ലേ, ടീച്ചർ അത് കണ്ടില്ല, പൂമ്പാറ്റിയായില്ല, അത് പുഴുവായിട്ട് തന്നെ ഉള്ളത്. കുട്ടികൾക്കൊക്കെ ഒരു അറപ്പ് പോലെ തോന്നി. അപ്പം അതെന്തേ സംഭവിച്ചു, അപ്പോൾ കൂട്ടത്തിൽ ഒരുത്തം പറഞ്ഞു അതിനൊന്ന് എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനതാണ് അതങ്ങനെ ചെയ്ത് കൊടുത്തതാണ്. ഈ ഒരു കഥ ശരിക്കും പാരന്റിന്റെ വിഷയത്തിൽ പലപ്പോഴും കുട്ടികൾ സ്ട്രഗിൾ ചെയ്ത് അവരുടെ കഴിവുകളും സ്കില്ലുകളൊക്കെ പുറത്തെടുക്കുന്നതിന് പകരം ചെറുപ്പത്തിലെ പാരൻസ് എന്ത് ചെയ്യും, ഈ ബ്ലേഡ് എടുത്ത് തോണ്ടി കൊടുക്കുന്ന പോലെ കുട്ടികളെങ്ങനെ സഹായിച്ച് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ അവസാനം കുട്ടികളൊരു പുഴുവായി, പൂമ്പാറ്റയാവേണ്ട കുട്ടികൾ പുഴുവായി പുറത്തേക്ക് വരും.
3: അതെ,
2: ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഓരോ കുട്ടിയും ജനിക്കുന്നത് ആ കുട്ടിയുടെ ജീവിത ചക്രത്തിലേക്ക് വേണ്ട എല്ലാ കഴിവുകളും ആർജിച്ചെടുക്കാനുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് വേണ്ട സ്കില്ലുകളുമായിട്ടാണ് ജനിക്കുന്നത്. പക്ഷേ കുട്ടിയുടെ നെർച്ചറിങ്ങിന് വേണ്ട അന്തരീക്ഷം കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനം.
3: യെസ്,
2: അത് പാരൻസ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്.
3: ഓവർ കെയർ വേണ്ട,
2: ഓവർ കെയർ വേണ്ട. ഓവർ കെയർ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ കുട്ടിക്ക് വളരാൻ അവസരമില്ല, കുട്ടിയുടെ സ്കില്ല് പുറത്തെടുക്കാൻ അവസരമില്ല.
3: അതെ,
2: ഒരു ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് 330 ഗ്രാം തൂക്കമാണ് കുട്ടിയുടെ ബ്രെയിൻ ഉണ്ടാവുക. ആ 330 ഗ്രാം എന്നാലൊരു പിന്നെ അപ്പം ആ കുട്ടിയുടെ പൂർണ്ണ വളർച്ച എത്തിയ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ 1440 ഗ്രാമാണ്. അതൊരു 12-18 വയസ്സിന്റെ ഇടയിലാണ് പൂർത്തിയാവുന്നത്. പക്ഷേ ഒരു കുട്ടിയുടെ ജനനത്തിൽ 6-12 വയസ്സിനിടയിൽ ആദ്യത്തെ 2 വയസ്സിനിടയിൽ 75% ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കും. ഈ സമയത്ത് കുട്ടി വളരെയധികം വളരുന്ന സമയമാണ്. ശാരീരിക വളർച്ചയുടെ കൂടെ കുട്ടിയുടെ സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സമയം കൂടിയാണ്. അപ്പൊ ആ സമയത്ത് കുട്ടിക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മറ്റുള്ള മൃഗങ്ങളൊക്കെ ആണെങ്കിൽ 60% ബ്രെയിൻ ഡെവലപ്പ് ചെയ്തിട്ടാ ജനിക്കണേ. അപ്പൊ അതിന് പ്രത്യേകിച്ച് സ്കില്ലുകളുടെ ആവശ്യമല്ല, ഇൻവോൾവ് ആണ് സ്കില്ല്. പക്ഷെ മനുഷ്യന്റെ കുട്ടിന്റെ സാഹചര്യത്തിൽ നിന്ന് അവൻ എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കണം ഫലം. പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മള് പാരന്റ്സ് അതിന് അവസരം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ശരീരവും മനസ്സുമാണ് സ്കില്ല് വളരാൻ. കുട്ടിയുടെ ബുദ്ധിക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവന്റെ ബ്രെയിനും അതുപോലെ തന്നെ കുട്ടിയുടെ ശരീരവും ആയിരിക്കും. പക്ഷെ മനസ്സ് ഏറ്റവും പ്രധാനമാണ് സ്കിൽ ഡെവലപ്മെന്റിന്. അപ്പൊ അതിന് പറ്റിയൊരു അന്തരീക്ഷം ഉണ്ടാവണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്.
3: ചില രക്ഷിതാക്കൾക്കെങ്കിലും ആ ഒരു കാര്യത്തിൽ ചിലപ്പോൾ ഒരു കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കിട്ടിയ രണ്ടാമത്തെ കുട്ടിയായിരിക്കും. അപ്പോൾ അവനെ ഈ അംഗൻവാടി കൊണ്ടാക്കലും അതിരിച്ചും കൊണ്ട് കൊണ്ടുവരലും അതുപോലെ തന്നെ സ്കൂളിൽ കൊണ്ടുവരലും അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കും, അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും കുട്ടികൾ നോക്കും, കരയും, കരയുമ്പോഴേക്ക് വീണ്ടും അങ്ങോട്ട് ചെല്ലലോ. ഈ ഒരു ഓവർ കെയർ കൊടുത്തിട്ട് വീണ്ടും കുട്ടികൾക്ക് കുട്ടിയുടേതായിട്ടുള്ള ഒരു താല്പര്യത്തിൽ വളരാൻ കഴിയാത്ത പിന്നെ സാഹചര്യം ഉണ്ടാക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ.
2: അത് പറഞ്ഞപ്പോഴേ ഇപ്പോൾ പറഞ്ഞ ഇന്നലെ രാത്രി ഞാൻ ആ ഒരു പുസ്തകം ഇങ്ങനെ വായിച്ച സമയത്തിൽ ചില ആൾക്കാർ കുട്ടികൾ ചെറുപ്പത്തിൽ ഫങ്ങൾ പറഞ്ഞ പോലെ ഫസ്റ്റ് കിട്ടിയ കുട്ടിയൊക്കെ ആയിരുന്നു. അപ്പം അതിൻ വീഴുമ്പോഴേക്ക് വീണിട്ട് കുട്ടിക്ക് ഇതെങ്ങനെയെന്ന് പ്രകടിപ്പിക്കാൻ പോലും സമ്മതിക്കാം. അതിന്റെ മുന്നേ വാങ്ങിന്റെ കുട്ടിക്ക് എന്തേ പറ്റിയതോ വെച്ചിട്ട് എടുത്തിട്ട് പിന്നെ കുട്ടിക്ക് തന്നെ ആ ഒരു സാഹചര്യത്തെ എങ്ങനെ ഡീൽ ചെയ്യണം പോലും കുട്ടീനെ അനുവദിക്കാതെ പാരന്റ്സ് അത്.
3: അതെ അതെ അതെ അതെ, ചെറിയ കുട്ടികളായിട്ട് നമ്മൾ കൂടുതൽ മിംഗിൾ ചെയ്യുമ്പോൾ നമുക്ക് ചില കുട്ടികളൊക്കെ അങ്ങനെ കാണാൻ പറ്റും. എന്തെങ്കിലും ചെറിയൊരു വിഷയം ഉണ്ടാകുമ്പോഴേക്ക് ഉമ്മ തന്നെ വരണം.
2: അതെ,
3: ഒരു രക്ഷയുണ്ടാവില്ല. ആയ ഉണ്ടാവും, ടീച്ചർ ഉണ്ടാവും, കൂട്ടത്തിൽ കുറെ അവൻ്റെ ചങ്ങാതിമാരുണ്ടാവും, ചങ്ങാതി എല്ലാവരും ഉണ്ടാവും. ഇവരൊന്നുമില്ല, ഉമ്മ തന്നെ വരണം. ഇതൊരു വാശിപ്പുറത്ത് കുട്ടികൾക്ക് എത്തിപ്പെടാനുള്ള കാരണം ഇതാണ്. നമ്മൾ കൊടുക്കേണ്ട പരിഗണന കൊടുക്കുന്നതോടൊപ്പം അവർ വളരാനുള്ള സാഹചര്യം അവർക്ക് ഉണ്ടായി എന്ത് ചെയ്യണം, ഉണ്ടായി കൊടുക്കണം. കുറച്ചത് വീഴണം, തട്ടി തടയണം, അതുപോലെ തന്നെ ഒന്ന് അവർ നടക്കണം, മുട്ടുകുത്തി നടക്കണം. പണ്ടൊക്കെ എന്നാലും മുട്ടുകുത്തി മണലിലൂടെയും മുറ്റത്തൂടെയും നമ്മളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ സാഹചര്യങ്ങൾ അവൻ്റെ മുട്ടുകുത്തേണ്ട വണ്ടികളുണ്ട്, ഇപ്പോൾ നടക്കാനുള്ള അതിനായിട്ടുള്ള വാക്കറുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതിലൂടെ കുട്ടിയൊക്കെ നിന്നും അവൻ്റെ ശാരീരികവും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മാനസികവുമായിട്ടുള്ള വളർച്ച പൂർത്തീകരിക്കപ്പെടുന്നതിന് ഇതൊക്കെ ചില തടസ്സങ്ങളാകും എന്നുള്ളതാണ്. ആ ഒരു പ്യൂപ്പയെ നമ്മൾ കീറിയിട്ടതുപോലെ
2: കീറിടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അത് കാരണം ക്ഷമ വേണം, നല്ല ക്ഷമ. കുട്ടി ഇത് ഡെവലപ്പ് ചെയ്ത് വരാനുള്ള ക്ഷമ, അതിന് കാത്തിരിക്കാൻ നേരല്ല. അപ്പോഴൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്ത് കുട്ടി എഴുതി തുടങ്ങി. കുട്ടി ഇപ്പം ഉദാഹരണത്തിൽ രണ്ട് മൂന്ന് വയസ്സിനിടയിൽ കുട്ടി ബട്ടൺസ് ഡ്രസ്സിന്റെ ബട്ടൺസ് ഇടണം എന്നാണ്. ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ബ്രെയിൻ കോർഡിനേഷൻ നടക്കണം. അത് ഉണ്ടാവുമ്പോൾ കുട്ടിന്റെ എഴുത്ത് നന്നാവും. കാരണം ഈ കുട്ടിയെ കഴിയുകൊണ്ട് കാലുകൊണ്ട് ഒന്നും സമ്മതിപ്പിക്കാതെ അവസാനം സ്കൂളിലേക്ക് ചേർത്തിട്ട് കുട്ടിക്ക് ഇത് ഓർഡർ ആവണില്ല.
3: പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഭക്ഷണം വാരി കൊടുക്കുന്ന രക്ഷിതാക്കളിപ്പോഴും.
2: അതെ,
3: പത്താം ക്ലാസ്സിൽ ഞാൻ വാരി കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യൂല, അവർ കഴിക്കൂല. അപ്പം എന്നിട്ടോ പരീക്ഷ ടൈമിലൊക്കെ രക്ഷിതാക്കളും ഇങ്ങോട്ട് അധ്യാപകരെ ടീച്ചേഴ്സിനെ വിളിച്ച് ചോദിക്കും അവൾ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണേ. ഇപ്പം സ്വാഭാവികമായിട്ടും ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും കുട്ടീനെ കഴിക്കുന്നാണല്ലോ. പക്ഷെ ആ കുട്ടി അതേപോലെ ടിഫിൻ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയിട്ട് രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം രക്ഷിതാക്കൾ ടീച്ചേഴ്സിനെ വിളിച്ച് പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ചാൽ കുട്ടിക്ക് എന്ത് ചെയ്യണം, ഈ ഭക്ഷണപ്പൊതി കൊണ്ടുപോയത് കഴിക്കാനാണ് എന്നുള്ള ബോധം അവനില്ല. അവൻ്റെ ബാഗിൽ ഈ സാധനം ഉണ്ട്, പക്ഷേ ടീച്ചർ എന്ത് ചെയ്യണം, അതെടുത്ത് തുറന്ന് കൊടുത്ത് നീക്കത് കഴിക്കാനാണ് ഉമ്മ കൊടുത്തയച്ചിട്ടുള്ളതെന്ന് ഓനെ ബോധ്യപ്പെടുത്തേണ്ട ഗതികേടുണ്ട്. അപ്പൊ അത്രത്തോളം എന്ത് വേണ്ട, പ്യൂപ്പയെ പ്യൂപ്പയാക്കിയിട്ട് തന്നെ നിർത്തേണ്ടതില്ല എന്നാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: തോൽക്കും.
1: അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയൊട്ടം പാലതാലും നീരെ. അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയൊട്ടം പാലതാലും നീരെ. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും മുള്ളാഞ്ഞെരിഞ്ഞു മാറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും.

0: പീസ് റേഡിയോ റിയാലുസ് സ്വാലിഹീൻ ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കി പീസ് റേഡിയോ ഒരുക്കുന്ന ഈ പ്രോഗ്രാമിൽ സത്യസന്ധരുടെ പദവി എന്ന വിഷയത്തിൽ നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നു മുജീബ് റഹ്മാൻ സ്വലാഹി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലിദ്ദാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റിയാളുസ് സ്വാലിഹീനിലെ നാലാമത്തെ അധ്യായമാണ് ബാബു സിദ്ഖ്, സത്യം പറയുന്നതിൻ്റെ പ്രാധാന്യവും അതുവഴി കിട്ടുന്ന നേട്ടവും പ്രതിഫലവും. ഇത്തരം വിഷയങ്ങളാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. ഖാലല്ലാഹു തആല يا ايها الذين امنوا اتقوا الله وكونوا مع الصادقين. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെ ആകുകയും ചെയ്യുക. ഈ ആയത്ത് നേരത്തെ നമ്മൾ തൗബയുടെ അധ്യായത്തിൽ ചർച്ച ചെയ്തതാണ്. കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ രണ്ട് സഹോദരങ്ങളുടെയും ചരിത്രം പറഞ്ഞ വേളയിൽ, അഥവാ തബൂക്ക് യുദ്ധത്തിന് പോകാതെ പിന്തുനിന്ന മൂന്ന് സ്വഹാബികളുടെ വിഷയം ചർച്ച ചെയ്ത വേളയിൽ വിശദമായി നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. വസ്വാദിഖീന വസ്വാദിഖാത്ത് സൂറത്ത് അൽ അഹ്സാബിലെ ഇതേപോലെയുള്ള മറ്റൊരു വിഷയമായത്താണ് സൂറ അൽ അഹ്സാബിലെ 35-ാമത്തെ വചനം. സത്യം പറയുന്ന പുരുഷന്മാർ, സത്യം പറയുന്ന സ്ത്രീകൾ, അവർക്കല്ലാഹു അഅദ്ദ ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമ. അല്ലാഹു തആല അവർക്ക് പാപമോചനവും മഹത്തായ പ്രതിഫലവും സജ്ജമാക്കി വച്ചിട്ടുണ്ട്. ഫലൗ സദഖുല്ലാഹ ലകാന ഖൈറൻ ലഹും, സൂറത്ത് മുഹമ്മദിലെ 21-ാമത്തെ വചനം. അവർ അല്ലാഹുമായി സത്യം പുലർത്തിയിരുന്നുവെങ്കിൽ, അഥവാ കളവ് പറയാതെ അല്ലാഹുവിൻ്റെ വിധി വിലക്കുകൾ അവ യഥാവിധി പാലിച്ചിരുന്നുവെങ്കിൽ അതവർക്ക് ഏറ്റവും ഉത്തമമാകുമായിരുന്നു എന്നിങ്ങനെ സത്യത്തെ, അതിൻ്റെ സത്യം പറഞ്ഞാൽ കിട്ടുന്ന നേട്ടവും പ്രതിഫലവും അതെല്ലാം വിശദമായി പറയുന്ന സമാനമായ ധാരാളം ആയത്തുകൾ കാണാം. അപ്പോൾ എന്താണ് ഈ സിദ്ഖ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ സത്യം പറയണം, അതിൻ്റെ ശ്രേഷ്ഠതകളെല്ലാം പറഞ്ഞു. ഒഴിയ ഹദീദിൽ അത് വിശദമായി വരികയും ചെയ്യും. എന്താണ് സിദ്ഖ് എന്നതിൻ്റെ നിർവചനം? സിദ്ഖ് എന്നതിന് നൽകപ്പെട്ടിട്ടുള്ള നിർവചനം, ഹുവ ഇസ്തിവാഉ സിർരി വൽ അലാനിയ വൽ ളാഹിരി വൽ ബാത്തിൻ എന്നാണ്. ഇസ്തിവാഉ സിർരി വൽ അലാനിയ, രഹസ്യവും പരസ്യവും ഒരേപോലെയാകുക, അതുപോലെ ഉള്ളും പുറവും അകവും പുറവും ഒരുപോലെയാകുക, അതിനാണ് സിദ്ഖ് എന്ന് പറയുന്നത്. കാപട്യമോ കപടത അല്ലെങ്കിൽ പ്രകടനപരത, ശിർക്ക് ഇതൊന്നും വരാതിരിക്കുക എന്നർത്ഥം. അപ്പോൾ ഈ നിർവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫൽ മുറാഇ മഥലൻ ലൈസ ബിസ്വാദിഖ്, പ്രകടനപരതയുള്ളവൻ, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവൻ, റിയാ ഉള്ളവൻ, അവൻ യഥാർത്ഥത്തിൽ സ്വാദിഖ് അല്ല. കാരണം അവൻ ജനങ്ങളുടെ മുമ്പിൽ ആബിദാണ് എന്ന് പ്രകടിപ്പിക്കുകയും വാസ്തവത്തിൽ അങ്ങനെ അല്ല അവൻ. ഉള്ളിൽ വേറൊന്ന് മറച്ചു വെക്കുകയും ചെയ്യുന്നു. ജനങ്ങളെ കാണാനും അവരിൽ നിന്ന് എന്തെങ്കിലും നേടാനും വേണ്ടി ആ രീതിയിൽ ചെയ്യുന്ന മുറായി അവൻ സ്വാദിഖല്ല. കാരണം അവൻ ജനങ്ങളുടെ മുമ്പിൽ മാത്രമാണ് നല്ല വെള്ളയായി ചമയുന്നത്. അവൻ്റെ നിയത്ത് ശരിയല്ല, സിദ്ഖില്ല, സത്യസന്ധമല്ല എന്നതുകൊണ്ട്. അതേപോലെ വൽ മുശ്രിക്കു മഅല്ലാഹ് ലൈസ ബിസാദിഖ്, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവൻ അവനും യഥാർത്ഥത്തിൽ സ്വാദിഖ് അല്ല. കാരണം അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യത്തിൽ മറ്റുള്ളവരവൻ പങ്കു ചേർക്കുക വഴി അവൻ്റെ സത്യസന്ധതയ്ക്ക് പോറലേറ്റിരിക്കുന്നു എന്നർത്ഥം. അതുപോലെ വൽ മുനാഫിഖ് ലൈസ ബിസാദിഖ്, കപടൻ, അവനെ സംബന്ധിച്ചും സിദ്ഖ് ഉള്ളവനാണ് അല്ലെങ്കിൽ സത്യസന്ധനാണ്, സാദിഖാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം അവൻ ഈമാൻ പ്രകടിപ്പിക്കുകയും കുഫർ മറച്ചു വെക്കുകയും ചെയ്യുന്നവനാണ്. അതാണല്ലോ നിഫാഖ് എന്ന് പറഞ്ഞാൽ. ഇളഹാറുൽ ഈമാൻ വക്കത്മാനുൽ കുഫർ എന്നാണ് നിഫാഖിൻ്റെ നിർവചനമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇളഹാറുൽ ഈമാൻ, ഈമാൻ പ്രകടിപ്പിക്കും, വക്കത്മാനുൽ കുഫർ, സത്യനിഷേധത്തെ മറച്ചു വെക്കുകയും ചെയ്യും. ഉള്ളിൽ കുഫറാണ്, പുറമെ ഈമാൻ ഉണ്ട് എന്ന് വരുത്തി തീർക്കുകയാണ്. അങ്ങനെയുള്ള മുനാഫിഖ് അവനേതായിരുന്നാലും അവനെ സംബന്ധിച്ച് സ്വാദിഖ് എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ മുബ്തദിഉ, മതത്തിൽ നൂതനമായ കാര്യങ്ങൾ ഉണ്ടാക്കി അത് ചെയ്താൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടും എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ബിദഅത്ത് ചെയ്യുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചും യഥാർത്ഥത്തിൽ സ്വാദിഖ് എന്ന് പറയാൻ കഴിയില്ല എന്നാണ്. കാരണം അവൻ പ്രത്യക്ഷത്തിൽ പ്രവാചകൻ്റെ ആളാണ് എന്ന് വരുത്തി തീർക്കുന്നുവെങ്കിലും വാസ്തവത്തിൽ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ്. അതുകൊണ്ട് അവനും യഥാർത്ഥത്തിൽ സ്വാദിഖ് എന്ന വൃത്തത്തിൽ വരുന്നവനല്ല എന്ന് പണ്ഡിതന്മാർ ഇതിൻ്റെ നിർവചനം ചർച്ച ചെയ്യുന്ന വേളയിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ നാലഞ്ച് വിഭാഗം ആളുകളുടെ അവസ്ഥ, അവരാരും സ്വാദിഖല്ല എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെയും അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളത്. സിദ്ഖിന്, സത്യസന്ധർക്ക് വലിയ സ്ഥാനം വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുണ്ട്. പ്രവാചക വചനങ്ങളിലും അത് കാണാം. ഉദാഹരണമായി വിശുദ്ധ ഖുർആനിലെ നാലാമത്തെ അധ്യായം സൂറത്ത് അന്നിസയിലെ 69-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത് കാണാം: മൈ യുത്ഇല്ലാഹ വർറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശ്ശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആർ അല്ലാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുന്നുവോ അവർ അല്ലാഹു അനുഗ്രഹിച്ച പ്രവാചകന്മാർ, സിദ്ദീഖ്, അതുപോലെ ഷുഹദ, രക്തസാക്ഷികൾ, സജ്ജനങ്ങൾ ഇവരോടൊപ്പമായിരിക്കും സ്വർഗത്തിൽ എന്ന്. അപ്പം ഇവിടെ പ്രവാചകന്മാരെക്കുറിച്ച് പറഞ്ഞ ഉടനെയാണ് സിദ്ദീഖ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് രക്തസാക്ഷികളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ സിദ്ദീഖുകളുടെ പരമസത്യസന്ധരായ ആളുകളുടെ സ്ഥാനം അത് പ്രവാചകന്മാരുടെ താഴെയും ശുഹദാക്കളുടെ മീതയുമാകുന്നു എന്ന് പണ്ഡിതന്മാർ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതായി കാണാം. അത്രയും വലിയ സ്ഥാനമാണ് സിദ്ഖിന് ഉള്ളത് എന്ന്. അതേപോലെ വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട, ഇതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥന നിർവഹിക്കുവാൻ ആവശ്യപ്പെട്ട കാര്യങ്ങളും കാണാം. സൂറ അൽ ഇസ്രായിലെ 17-ാമത്തെ അധ്യായം സൂറ അൽ ഇസ്രാ, അതിലെ 80-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ എന്ന് പറയാൻ, പ്രാർത്ഥിക്കാൻ, എന്റെ നാഥ, എന്റെ റബ്ബെ, അദ്ഖിൽനി, എന്നെ നീ പ്രവേശിപ്പിക്കണേ, മുദ്ഖല സിദ്ഖിൻ, സത്യത്തിൻ്റെ പ്രവേശന സ്ഥലത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ച, അതുപോലെ മുഹ്റജ സിദ്ഖ്, പുറപ്പെടുന്നതിലും സത്യസന്ധമായ സ്ഥലം, പുറപ്പെടുന്ന സ്ഥലവും പ്രവേശിക്കുന്ന ഇടവും എല്ലാം സത്യസന്ധമാക്കിത്തരണേ എന്ന് പ്രാർത്ഥിക്കാൻ, അതാണ് അതിൻ്റെ ആശയം. ഇവിടെ മുദ്ഖല സിദ്ഖ്, മുഹ്റജ സിദ്ഖ് എന്നുകൊണ്ടുള്ള ഉദ്ദേശ്യം ഇമാം ഖത്താദ റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്, മുദ്ഖൽ പ്രവേശിക്കുന്ന സ്ഥലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മദീനയാണെന്നും പുറപ്പെടുന്ന സ്ഥലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കയാണ് എന്നും ഖത്താദ റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം താബിഈ പണ്ഡിതന്മാരിൽ പ്രമുഖനാണ്. അതേപോലെ അബ്ദുറഹ്മാൻ ബിന് സെയ്ദ് ബിന് അസ്ലം, അവരും ഇങ്ങനെ അഭിപ്രായപ്പെട്ടതായി കാണാം. മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു ജരീർ അത്തബരി റഹിമഹുല്ല ഈ അഭിപ്രായത്തെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞതാണ് കൂടുതൽ ശരിയായി തോന്നുന്നത്. ഇതിനർത്ഥം ഖത്താദ റഹിമഹുല്ലയും ഇബ്നു ജരീർ റഹിമഹുല്ലയും അബ്ദുറഹ്മാൻ ബിനു സെയ്ദ് ബിനു അസ്ലം റഹിമഹുല്ലയും ഒക്കെ പറഞ്ഞത് തെറ്റാണ് എന്നല്ല. അവരെല്ലാം മക്ക മദീന എന്ന് പറയുന്നത് ഉദാഹരണം പറഞ്ഞുകൊണ്ടുള്ള വിശദീകരണമാണ്, അതല്ലാതെ മക്കയും മദീനയും മാത്രമാണ് ഉദ്ദേശ്യം എന്ന അർത്ഥത്തിലാണ് എന്നല്ല. ഉദാഹരണങ്ങളിലൂടെ ആയത്തിന് തഫ്സീർ പറഞ്ഞതാണ്, അതല്ലാതെ അവിടെ മക്കയും മദീനയും മാത്രമേ ഉദ്ദേശിക്കാവൂ എന്ന അർത്ഥത്തിലല്ല അവർ വ്യാഖ്യാനിക്കുന്നത്. മൊത്തത്തിൽ സിദ്ഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അതിൽ വരും എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞതായി കാണാം. അതാണ് ആയത്തിൻ്റെ താൽപ്പര്യം. അപ്പോൾ ആ ആയത്തിൽ നിന്ന് സിദ്ഖിൻ്റെ പ്രാധാന്യവും അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയൊക്കെ നിർവഹിക്കണമെന്ന കാര്യം അതിലടങ്ങിയിട്ടുണ്ട്. മറ്റു വിഷയങ്ങളിൽ ഇൻഷാല്ലാ ഒഴിയെ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: മാഷാ ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് റിയാലുസ് സ്വാലിഹീൻ, ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള ഈ പ്രോഗ്രാമിൽ ഇന്ന് സത്യസന്ധരുടെ പദവി എന്ന വിഷയത്തിൽ നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് മുജീബ് റഹ്മാൻ സ്വലാഹി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇനി പ്രിയ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത് മധുരം ഖുർആൻ. സൂറത്തുൽ മുത്തഫിഫീൻ നമുക്ക് വേണ്ടി പാരായണം ചെയ്യുന്നത് ബഹുമാനിയായ ഹാനി അർ റിഫാഇ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മധുരം ഖുർആൻ.
1: ടിസ് റേഡിയോ ആരോഗ്യചിന്തകൾ, സൈനസൈറ്റിസ് കാരണവും പരിഹാരവും. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ അഹ്സനുസമാൻ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ആരോഗ്യചിന്തയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം സൈനസൈറ്റിസുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സൈനസൈറ്റിസിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്നാണ് ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ മൂക്കിൻ്റെ രണ്ട് വശങ്ങളിലും മൂക്കിൻ്റെ പിന്നിലും മൂക്കിൻ്റെ മുകളിലൊക്കെ ആയിട്ട് നമുക്ക് സൈനസുകൾ അല്ലെങ്കിൽ വായു അറകൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക അറകൾ നമ്മുടെ മുഖത്തുണ്ട്. ഈ വായു അറകളുടെ ഫങ്ഷൻ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ, നമ്മുടെ ഫേസിന് അല്ലെങ്കിൽ നമ്മുടെ മുഖത്തിനുള്ള ഭാരം കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ പ്രവർത്തനം. ഈ വായു അറകളിൽ നിന്ന് സാധാരണ ഒഴുകിപ്പോകേണ്ട നീരുകൾ നമ്മുടെ മൂക്കിലേക്കാണ് വരിക. അതിൽ നിന്ന് അത് പിറകിലേക്ക്, തൊണ്ടയുടെ പിറകിലേക്ക് വന്ന് നമ്മുടെ അന്നനാളത്തിലൂടെ വയറിലേക്കാണ് ഇതിൻ്റെ നീരുകൾ, നമ്മൾ സാധാരണ ഒഴുകിപ്പോകേണ്ട നീരുകൾ പോകേണ്ടത്. ചില അവസ്ഥകളിൽ, പ്രത്യേകിച്ച് അണുബാധ വരുമ്പോഴും അല്ലെങ്കിൽ മൂക്കിൽ നീര് വരുമ്പോഴും അല്ലെങ്കിൽ മൂക്കടപ്പ് വരുമ്പോഴൊക്കെ ഈ ഒരു പ്രവർത്തനം, അതായത് ഈ വായു അറകളിൽ നിന്ന് മൂക്കിലേക്ക് വരുന്ന ആ ഒരു സ്ഥലങ്ങളിൽ വല്ല ബ്ലോക്ക് ഉണ്ടാവുകയും ഈ നീരുകളൊക്കെ ഈ വായു അറകളിൽ അല്ലെങ്കിൽ ഈ സൈനസുകളിൽ കെട്ടിക്കിടക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടാവാറുണ്ട്. ഈ അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നീട് ക്രമേണ അവിടെ അണുബാധ വരിക അല്ലെങ്കിൽ ബാക്ടീരിയ വന്ന് അല്ലെങ്കിൽ വൈറസ് വന്ന് ഇതിനെ ചലം പോലെ അല്ലെങ്കിൽ പഴുപ്പ് പോലെ രീതിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ വ്യക്തിക്കുണ്ടാകുന്ന പ്രയാസങ്ങളാണ് സൈനസൈറ്റിസ് എന്ന രൂപേണ നമ്മൾ വിശേഷിപ്പിക്കുന്ന അസുഖം. ഇത്തരം സൈനസൈറ്റിസുകളിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ഇപ്പോൾ ശക്തമായ മൂക്കടപ്പ് അല്ലെങ്കിൽ അതുപോലെ ശക്തമായ തലവേദന, മൂക്കിലൂടെ നല്ല കഫം വന്നുകൊണ്ടിരിക്കുക, മൂക്കിൻ്റെ പിന്നിലൂടെ തൊണ്ടയിലോട്ട് കഫം വരിക, ഇതൊക്കെയാണ് ഈ സൈനസൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ ശക്തമായ തലവേദന ജലദോഷത്തോടുകൂടി ഉണ്ടെങ്കിൽ നമ്മൾ സംശയിക്കേണ്ടത് ഈ വ്യക്തിക്ക് സൈനസൈറ്റിസ് എന്ന അസുഖമായിരിക്കുമോ എന്നുള്ളതാണ്. സൈനസൈറ്റിസ് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തലവേദന മാറണമെങ്കിൽ മിക്കവാറും അതിനുള്ള ചികിത്സ കൃത്യമായി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ മാറുകയുള്ളൂ. സാധാരണ നമുക്ക് വരുന്ന മൈഗ്രെയിൻ അല്ലെങ്കിൽ ചെന്നിക്കുത്ത് പോലെയുള്ള തലവേദനകൾ വേദന സംഹാരികൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 3 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ മിക്കവാറും അത് മാറും. പക്ഷേ ഈ സൈനസൈറ്റിസ് എന്ന് പറയുന്ന തലവേദന വേദന സംഹാരികൾ കൊടുത്തു കഴിയുമ്പോൾ ആ വേദന സംഹാരിയുടെ ഒരു ഡ്യൂറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വേദന തിരിച്ചു വരുന്നത് കാണാവുന്നതാണ്. അത്തരം സമയങ്ങളിൽ നമ്മൾ സൈനസൈറ്റിസിന് കൃത്യമായ ചികിത്സ എടുക്കേണ്ടതാണ്. ചികിത്സകൾ എന്തെന്ന് വെച്ചാൽ, നമ്മൾ ആൻറ്റിബയോട്ടിക് നിർബന്ധമായി എടുക്കേണ്ടിയിരിക്കുന്നു. മൂക്കിലുറ്റിക്കുന്ന തുള്ളി മരുന്നുകൾ, അതുപോലെ നമ്മൾ വീട്ടിൽ നിന്ന് ഉപയോഗിക്കുന്ന ആവി പിടിക്കുക, ഇത്തരം മരുന്നുകൾ കൃത്യമായി ഡോക്ടറെ സമീപിച്ച് എടുത്തു കഴിഞ്ഞാൽ ഈ സൈനസൈറ്റിസ് എന്നുള്ള തലവേദന അല്ലെങ്കിൽ ആ ഒരു പ്രയാസം, മൂക്കടപ്പ്, കഫക്കെട്ട് പോലുള്ള പ്രയാസം എത്രയും പെട്ടെന്ന് സുഖപ്പെടുന്നതാണ്. അപ്പോൾ ഈ സൈനസൈറ്റിസിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഏറ്റവും നമുക്ക് സഹായിക്കുന്നത് ജലദോഷത്തോടുകൂടിയുള്ള തലവേദന അല്ലെങ്കിൽ മൂക്കടപ്പ്, കഫക്കെട്ടുണ്ടെങ്കിൽ ഇതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ, സൈനസൈറ്റിസ് കാരണവും പരിഹാരവും. അവതരിപ്പിച്ചത് ഡോക്ടർ അഹ്സനുസമാൻ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നമുക്ക് പീസ് ടൈമിലേക്ക് പോയിട്ട് തിരിച്ചെത്താൻ തോന്നുന്നു അല്ലെ ശ്രോതാക്കളിലേക്ക്.
1: പീസ് ടൈമിൽ നിന്ന് ആരാണ്
0: ഇന്നത്തെ ശ്രോതാവിൻ്റെ പേര് കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് മെസ്സേജ് വായിക്കാം. ഓരോ ദിവസവും പുതിയ പ്രതീക്ഷയോടും പുതിയ അറിവോടും മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന വേദി. ജീവിതം എത്ര തിരക്കുള്ളതായാലും പീസ് റേഡിയോ കേൾക്കാൻ സമയം കണ്ടെത്തുന്നത് ഒരു സന്തോഷമാണ് എന്നുള്ളതാണ് ഇന്നത്തെ പീസ് ടൈമിലെ ശ്രോതാവ് നമ്മളിലേക്ക് എഴുതിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു കൂട്ടായ്മയുടെ കൂടെ, ഈ പീസ് റേഡിയോ ഫാമിലിയുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ഒട്ടുമിക്ക ആളുകളുടെയും മനസ്സിലെ പ്രതീതി ഇത് തന്നെയാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഓരോ ദിവസവും പുതിയ അറിവ് നേടാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ പീസ് റേഡിയോയുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിൻ്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമ്മൾ മറന്നു പോകും. കാരണം അതിലും വലിയ പ്രതീക്ഷകൾ, നാളേക്കുള്ള പ്രതീക്ഷകളുമായിട്ടാണ് പീസ് റേഡിയോ ആളുകളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭ അവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോതി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഹംസ മദീനി എന്നിവർ.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം,
2: ഇന്ത്യൻ ഗവൺമെന്റ് നൽകുന്ന വർഷത്തിൽ 20 രൂപ മാത്രം ചെലവ് വരുന്ന ആക്സിഡന്റ് ഇൻഷുറൻസ് പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന പദ്ധതിയിൽ ഭാഗമാക്കാൻ പറ്റുമോ എന്നാണ്.
3: മനുഷ്യജീവിതത്തിൽ ഒട്ടനവധി പരീക്ഷണങ്ങൾ വരും. ആ പരീക്ഷണങ്ങളിൽ ഒന്നാണ് രോഗം കൊണ്ട് ഉള്ള പരീക്ഷണം. ബനബുലൂക്കും ബിൽഖൈരി വശ്ശെറി ഫിത്തിന, ഖൈറുകൊണ്ടും ഷെറുകൊണ്ടും നിങ്ങളെ പരീക്ഷിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞപ്പോൾ അതിൻ്റെ വിശദീകരണമായി മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, രോഗം കൊണ്ട്, ആരോഗ്യം കൊണ്ട്, സാമ്പത്തിക ഞെരുക്കം കൊണ്ട്, സമ്പത്ത് കൊണ്ട് ഇങ്ങനെയൊക്കെ പരീക്ഷിക്കുമെന്നത്. വബശ്ശിരി സ്വാബിരീൻ, ഇത്തരം പരീക്ഷണ ഘട്ടങ്ങളിൽ ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്നും ഖുർആൻ പറയുന്നുണ്ട്. മുമ്പ് കാലങ്ങളില്ലാത്ത രോഗം ഇന്ന് സമൂഹത്തിൽ സാർവത്രികമായി കൊണ്ടിരിക്കുന്നു. മുമ്പ് ചികിത്സാ ചെലവുകൾ ഒരു പക്ഷേ ചികിത്സിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന മാരകമായ രോഗങ്ങൾ ഇല്ലാത്തത് കൊണ്ടോ ചികിത്സാ ആവശ്യാർത്ഥം വമ്പിച്ച പണം ചെലവഴിക്കേണ്ട അവസ്ഥ ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് ഒരു പക്ഷേ ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ ചികിത്സയ്ക്ക് വേണ്ടി ഹോസ്പിറ്റലുകളിൽ ഡോക്ടർമാർക്ക് മുമ്പിൽ ക്യൂ നിൽക്കുന്ന അവസ്ഥയുണ്ട്. ഒരു പരിധിവരെ നാം മനസ്സിലാക്കേണ്ടത് ചികിത്സിക്കുക എന്നത് പ്രവാചകന്റെ കൽപ്പന തന്നെയാണ്, തഥാവോ നിങ്ങൾ ചികിത്സിക്കുക. എന്നാൽ അത്തരം ചികിത്സകളൊക്കെ അള്ളാഹുവിൻ്റെ തവക്കുൽ നഷ്ടപ്പെട്ട് മറ്റ് പലരിലും ബലമേൽപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. രോഗം ബാധിച്ചാൽ ക്ഷമ അവലംബിക്കുന്ന ആളുകൾക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട് എന്നതും ഇസ്ലാം പഠിപ്പിക്കുന്നു എന്നത് നാം മറക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജബൻ ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്, അവൻ്റെ എല്ലാ കാര്യങ്ങളും അവന് നന്മയാണ്. അതൊരു വിശ്വാസിക്ക് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. വൈൻ അസാബത്തു സറാ ശക്കർ, സന്തോഷകരമായൊരു അവസ്ഥ സംജാതമായി കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഫക്കാന ഖൈറല്ല, അത് അവന് നന്മയായി ഭവിക്കുന്നു. വൈൻ അസാബത്തു ദറ, പ്രയാസകരമായ ഒരു കാര്യം അവനെ ബാധിക്കുമ്പോൾ സ്വബറ, അവൻ ക്ഷമിക്കുന്നു. ഫക്കാന ഖൈറല്ല, അതിലവൻ അതുവഴി അവന് ഖൈർ ഉണ്ടാകുകയും ചെയ്യുന്നു എന്നാണ്. ചികിത്സിക്കുക എന്ന പ്രവാചക കൽപ്പന പ്രാവർത്തികമാക്കുമ്പോൾ കൂട്ടത്തിൽ നാം അറിയേണ്ടത് നിഷിദ്ധമായ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ചികിത്സിക്കാൻ പാടില്ല. മദ്യം, ശവം, അതേപോലെ ഇസ്ലാം നിരോധിച്ച മദ്യം, പിന്നെ മറ്റ് മയക്കുമരുന്നുകൾ, ഇതൊന്നും ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ പാടില്ല. സിഹർ, ജ്യോത്സ്യവൃത്തി, മറഞ്ഞ കാര്യം അറിയും എന്ന രൂപത്തിൽ മറ്റുള്ള ആൾ ആരെയെങ്കിലും സമീപിക്കുക, ഇതൊന്നും ചികിത്സയ്ക്ക് ഉപയോഗിക്കുവാൻ പാടില്ല. അതേപോലെ തന്നെ പലിശ, ചൂതാട്ടം പോലുള്ള വഴികളിലൂടെയുള്ള ചികിത്സയും പാടില്ലാത്തതാണ്. ഇന്ന് ഇൻഷുറൻസ് എന്ന പേരിൽ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് അവസ്ഥകൾ നാം മനസ്സിലാക്കണം. അതിലൊന്ന് ചൂതാട്ട സമാനമാണ്, ഭാഗ്യക്കുറി പോലെ. ഒരു വ്യക്തിയോ ഒരു കുടുംബമോ ആരോഗ്യ ഇൻഷുറൻസിൽ പങ്കാളിയാകുകയും മാസം തോറുമോ അല്ലെങ്കിൽ ഒറ്റ ഗഡുവായോ ഒരു സംഖ്യ അടച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിശ്ചിത കാലാവധിക്കുള്ളിൽ അദ്ദേഹത്തിന് ചികിത്സ ആവശ്യമായി വരുമ്പോൾ കമ്പനി അവർ അടച്ച സംഖ്യയേക്കാൾ ഭീമമായ സംഖ്യ ചികിത്സയ്ക്ക് വേണ്ടി കൊടുക്കുന്നു ചില നിബന്ധനകളോടുകൂടി. അല്ലെങ്കിൽ കാലയളവിൽ പ്രത്യേകിച്ച് ചികിത്സ ആവശ്യം വന്നിട്ടില്ല എങ്കിൽ കമ്പനിയിൽ കാശ് കെട്ടിവെച്ച ഗുണഭോക്താവ് നഷ്ടം വരുന്നു, എല്ലാം കമ്പനി എടുക്കുന്നു. അപ്പോൾ ഒരു ഭാഗ്യ പരീക്ഷണമാണ് അതിലുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിർ, തീർച്ചയായും വിശ്വാസികളെ മദ്യവും മൈസിർ എളുപ്പത്തിൽ പണം സമ്പാദിക്കുന്ന ഇത്തരം ചൂതാട്ടവുമൊക്കെ നിരോധിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ ആളുകൾക്കിടയിൽ ഇൻഷുറൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഭാഗ്യ പരീക്ഷണം പോലെ കാണുന്ന ഇത്തരം ഇൻഷുറൻസ് എന്ത് പേര് നൽകിയാലും ശരി, അത് നിഷിദ്ധമാണ്. എന്നാൽ രണ്ടാമതൊന്ന്, ഒരു രാജ്യം ആ നാട്ടിലുള്ള പ്രജകൾക്ക് പൗരന്മാർക്ക് നൽകുന്ന സഹായം, പ്രത്യേകിച്ച് നിശ്ചിതമായ സംഖ്യ ഈടാക്കാതെ പാവപ്പെട്ട ആളുകൾക്ക് ഒരു കുടുംബത്തിലെ നിശ്ചിത അംഗങ്ങൾക്ക് നൽകുന്ന വൈദ്യസഹായം, ചികിത്സാ സഹായം, അതിന് ഇൻഷുറൻസ് എന്ന് പേര് ഉണ്ടായേക്കാം, ഇല്ലാതിരുന്നേക്കാം. ഇത്തരം ഒരു മാർഗം കൊണ്ട് ഗവൺമെൻറ് പണം സമ്പാദിക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് പൗരന്മാർക്ക് സഹായം നൽകണം എന്നത് മാത്രമാണ്. ആ രൂപത്തിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ അവയ്ക്ക് ഇൻഷുറൻസ് എന്ന് പേര് നൽകിയാലും ശരി, അനുവദനീയമാണ്. കാരണം ഒരു കമ്പനി ആഗ്രഹിക്കുന്നത് പോലെ പണം സമ്പാദിക്കണം എന്നല്ല പലപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ള പോളിസികളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുക. പല രാജ്യങ്ങളിലും നിർബന്ധമായി ഇൻഷുറൻസ് എടുക്കേണ്ട അവസ്ഥയുണ്ടായേക്കാം. നമ്മുടെ നാട്ടിൽ വാഹനം വാങ്ങുന്ന ആളുകൾക്ക് നിർബന്ധമായും വാഹനത്തിന് ഇൻഷുർ ചെയ്യേണ്ടതുപോലെ രോഗമായിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കാശ് കൊടുക്കുന്നതിന് പകരം ഇൻഷുറൻസ് കമ്പനിയുമായി നേരിട്ട് ബന്ധപ്പെടേണ്ട അവസ്ഥ നിർബന്ധമായ സാഹചര്യമാണ് എങ്കിൽ, താൻ എത്ര സംഖ്യക്കാണോ പണമടച്ചത് അത്രയും സംഖ്യക്കുള്ള ചികിത്സ അവിടെ നിന്ന് സൗജന്യമായി ലഭിക്കപ്പെടുക മാത്രമാണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ആ വിഷയത്തിൽ ആധുനിക പണ്ഡിതന്മാർ സൂചിപ്പിച്ചിരിക്കുന്നത്. ഏതായിരുന്നാലും ശരി, വളരെ ഗൗരവമുള്ള ഒരു കാര്യമായി തന്നെ ഇതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഹലാലായ രൂപത്തിൽ ജീവിക്കുവാനുള്ള തൗഫീഖ് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.
2: ചോദ്യം ഇപ്രകാരമാണ്. എൻ്റെ നാട്ടിൽ ഒരു മഖ്ബറയുണ്ട്, അതിൻ്റെ അടുത്ത് തന്നെ ഒരു നിസ്കാര പള്ളിയുണ്ട്. അവിടെ പോയി നിസ്കരിക്കുവാൻ പറ്റുമോ? ഞാൻ മഖ്ബറയിൽ പോകാറില്ല എന്നാണ്.
3: പൂർവ്വ സമൂഹങ്ങളോ

0: പോയ സ്ത്രീയാണ്. അവിടെയുള്ള പള്ളികളിൽ, ക്രൈസ്തവ ചർച്ചുകളിൽ വിഗ്രഹങ്ങൾ, പ്രതിഷ്ഠകൾ കാണുകയുണ്ടായി. അത് സംബന്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവരിൽ ഒരു സ്വാലിഹായ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇത്തഹദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, അവരവരുടെ അംബിയാക്കന്മാരുടെ ഖബറുകളെ സാഷ്ടാംഗ സ്ഥലമാക്കി മസ്ജിദുകളാക്കി മരണപ്പെട്ട വ്യക്തിയുടെ രൂപമുണ്ടാക്കി അവയിൽ പ്രതിഷ്ഠിച്ചു എന്നൊക്കെ റസൂലുള്ള പറയുന്നു. ഉലായിക ശിറാറുൽ ഖൽഖ് ഇൻദല്ലാ, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ടന്മാരായ ആളുകളാണ് അവരെന്നാണ്. അതുകൊണ്ട് തന്നെ പള്ളിക്കകത്ത് ഒരു പ്രതിഷ്ഠയുണ്ടായിക്കൂടാ എന്നതുപോലെ തന്നെ പള്ളിക്കകത്ത് ഒരു ഖബറും ഉണ്ടായിക്കൂടാ. ഇത്തരം ഖബറുകളുള്ള പള്ളികളിലുള്ള നമസ്കാരം, നമസ്കരിക്കുന്ന വ്യക്തി ഖബറിൽ നിന്നും തബറുക്ക് എടുക്കണം എന്ന ലക്ഷ്യത്തിനാണെങ്കിൽ, അല്ലെങ്കിൽ ഖബറുള്ള പള്ളിയിലുള്ള നമസ്കാരത്തിന് പോരിശ കൂടുതലുണ്ട് എന്ന വിശ്വാസമാണ് എങ്കിൽ, ആ പള്ളിയിലുള്ള നമസ്കാരം ഹറാമാണ് എന്നതിൽ ലോക പണ്ഡിതന്മാർ ഒരേ ഒരു സ്വരത്തിലാണ് മറുപടി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷണമൊന്നും നമസ്കരിക്കാൻ കയറിയപ്പോൾ പള്ളിക്കകത്ത് ഒരു ഖബറുണ്ടായിരുന്നു എങ്കിലോ, ആ വിഷയത്തിൽ ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ ഷൈബാനിയുടെ അഭിപ്രായമാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. തബറുക് ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും ശരി, അല്ലെങ്കിൽ ആ പള്ളിയിൽ പ്രത്യേകിച്ച് പോരിശയുണ്ട് എന്ന നീയത്തുണ്ടായിരുന്നാലും ഇല്ലെങ്കിലും ശരി, എന്ത് ലക്ഷ്യത്തിലാകട്ടെ ഖബറുകളുള്ള പള്ളിയിൽ വച്ച് നമസ്കാരം പാടില്ല. അങ്ങനെ നമസ്കരിച്ചാൽ നമസ്കാരം അസ്വീകാര്യയോഗ്യമാണ്, സ്വീകരിക്കുകയില്ല എന്ന ഇമാം അഹമ്മദ് ഇബ്നു ഹംബലിൻ്റെ അഭിപ്രായമാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തജ്ലിസു അലൽ ഖുബൂർ വലാ തുസല്ലു ഇലൈഹ, നിങ്ങൾ ഖബറുകളിൽ ഇരിക്കുവാൻ പാടില്ല, ഖബറുകളിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുവാൻ പാടില്ല. അപ്പോൾ ഇവിടെ നമസ്കരിക്കുവാൻ പാടില്ല, അത് ഇസ്ലാം നിരോധിച്ചു. ഖബറുകളിലേക്കുള്ള നമസ്കാരം, ഖബറിൽ ഇരിക്കൽ നിരോധിച്ചു. എങ്കിൽ ഖബറിലുള്ള പള്ളിയിൽ വെച്ചുള്ള നമസ്കാരം എന്താണോ വിരോധിച്ചത് അത് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ ഒരു പ്രവർത്തനം അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയില്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഖബറുകളുള്ള പള്ളിക്കകത്താണ് ഖബറ് എങ്കിൽ അത്തരം പള്ളികളിൽ നമസ്കരിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജ്ജുഅ, ഭൂമി മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് നമസ്കരിക്കുവാനുള്ള സ്ഥലവും ശുദ്ധീകരിക്കുവാനുള്ള തയമം ചെയ്യുവാനുള്ള സൗകര്യവുമാക്കിയിരിക്കുന്നു എന്നാണ്. അവയിൽ നിന്നും ഖബറുകൾ, ഖബറുള്ള സ്ഥലം, അതേപോലെ തന്നെ ഹമ്മാമുകൾ പോലുള്ള സ്ഥലങ്ങൾ മാറ്റി നിർത്തി ബാക്കി ഏതൊരു സ്ഥലത്തും നമസ്കരിക്കാം. പള്ളിയിൽ ഖബറുണ്ടെങ്കിൽ പള്ളിയിലല്ല, പള്ളിക്ക് പുറത്ത് നമസ്കരിക്കുക. അതോടൊപ്പം മനസ്സിലാക്കേണ്ട, പ്രത്യേകിച്ച് പല മഹല്ലിലുള്ള ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പള്ളിയുടെ മുൻഭാഗത്താണ് ഖബർസ്ഥാൻ ഉള്ളത് എങ്കിൽ ഖബർസ്ഥാനെയും പള്ളിയെയും വേർതിരിക്കുവാൻ ഉള്ള ഒരു ചുറ്റുമതിൽ, അല്ലെങ്കിൽ മുൻഭാഗത്തെങ്കിലും മതിൽ ഉണ്ടായിരിക്കണം എന്നതാണ്. കാരണം അവിടെ പള്ളിയിൽ നിന്നുള്ള നമസ്കാരം നേരിട്ട് ഖബറുകളിലേക്ക് ആകുന്ന സാഹചര്യമുണ്ട്. അവിടെ പ്രത്യേകിച്ച് തബറുക്ക് ഉദ്ദേശിക്കുന്നില്ല എങ്കിലും സൂക്ഷ്മത പാലിക്കേണ്ടതാണ്. ഖബർസ്ഥാൻ മറ്റൊരു സ്ഥലമാണ്, അത് പള്ളിയുമായി ഒരിക്കലും ഒരു ബന്ധവുമില്ല എന്ന രൂപത്തിൽ മുൻഭാഗത്ത് അഥവാ മിഹ്റാബിൻ്റെ മുൻഭാഗത്താണ് ഖബർസ്ഥാൻ ഉള്ളത് എങ്കിൽ മിഹ്റാബിൻ്റെ മുൻഭാഗത്തുള്ള ഒരു ചുറ്റുമതിൽ അല്ലെങ്കിൽ ഒരു മതിൽ നിർമ്മിക്കുകയാണ് വേണ്ടത്. മഹല്ല് കമ്മിറ്റികളൊക്കെ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഉണർത്തുകയാണ്.
1: ചോദ്യം ഇപ്രകാരമാണ്, എൻ്റെ ഭാര്യയെ അവളുടെ

0: സുഹൃത്തുക്കളുടെ കൂടെ വിവാഹിതരായ സ്ത്രീകൾ അവരുടെ ഒരു ടീച്ചറെ കാണാൻ വേണ്ടി കുറച്ച് ദൂരേക്ക് യാത്ര ചെയ്യാൻ വിടാമോ? രാവിലെ പോയി രാത്രി വരും എന്നാണ്.
1: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, മണിക്കൂറിൻ്റെ കണക്കല്ല ഇവിടെ നമ്മൾ നോക്കേണ്ടത്. ഒരു രാവും ഒരു പകലും എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു രാവും പകലുമായി ഒരു ദിവസം പൂർണ്ണമായി ഒരു മനുഷ്യൻ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറഞ്ഞാൽ 40 കിലോമീറ്ററാണ്. എന്ന് പറഞ്ഞാൽ 40ഉം 40ഉം അപ്പ് ആൻഡ് ഡൗൺ 80 കിലോമീറ്റർ ഉള്ള ഒരു യാത്രയാണെങ്കിൽ അതൊരു സ്ത്രീക്ക് ഒറ്റക്ക് യാത്ര ചെയ്യാൻ പാടില്ല, മഹറമില്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് ഇസ്ലാമിക ശരീഅത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യുദ്ധത്തിൽ സൈന്യത്തിലേക്ക് വന്ന സൈന്യത്തിലേക്കെടുത്ത ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹജ്ജിന് പുറപ്പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ, നീ ഇതിൽ നിന്നും ഒഴിവായി അവളുടെ കൂടെ പോയി ഹജ്ജ് ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പറഞ്ഞയച്ച സംഭവമുണ്ട്. ഒരു രാവും ഒരു പകലുമുള്ള യാത്ര, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു പെണ്ണിന് മഹറമില്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് നേർക്കുനേരെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്ഥിതിക്ക് നമ്മളത് കിലോമീറ്റർ കണക്കിലേക്കോ അല്ലെങ്കിൽ മണിക്കൂർ കണക്കിലേക്കോ എടുത്ത് അതിനെ ലഘൂകരിക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ ഒരു ദിവസത്തെ യാത്ര എന്ന് പറഞ്ഞാൽ അത് 40 കിലോമീറ്ററാണ് ഒട്ടകപ്പുറത്ത് ഒരു മനുഷ്യൻ ഒരു ദിവസം യാത്ര ചെയ്യുക. ആ യാത്രാദൂരമുണ്ട് എങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ശരീഅത്ത് ദീൻ അനുസരിച്ച് ഒരു പെണ്ണിന് മഹ്റമില്ലാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വല്ലാഹു അഅലം.
0: മറഞ്ഞ മയ്യത്തിനു വേണ്ടി മയ്യത്ത് നിസ്കരിക്കാമോ എന്നാണ്
2: സലാത്തുൽ ഗായിബ്, അഥവാ മറഞ്ഞ മയ്യത്തിനു വേണ്ടിയുള്ള നമസ്കാരം, അതിൻ്റെ ഇസ്ലാമികമായ വിധി എന്ത് എന്നാണ്. ജനങ്ങൾക്കിടയിൽ വലിയ തർക്കമുള്ള ഒരു വിഷയമാണ് ഇത്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ, കർമ്മശാസ്ത്ര ഫിഖ്ഹിയായ മസായിലുകളിൽ പണ്ഡിതന്മാർ അവരുടെ മുമ്പിൽ വച്ച തെളിവുകൾക്ക് അനുസരിച്ച് അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ മാനിക്കുവാനും പാലിക്കുവാനും കഴിയണം. ആ അഭിപ്രായ വ്യത്യാസങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ നീക്കുപോക്കുകൾ ഉണ്ടാകാൻ പാടില്ല. ഉദാഹരണമായി പറഞ്ഞാൽ, വായിബായ മയ്യത്തിനു വേണ്ടി നമസ്കരിക്കുന്നവൻ, അഥവാ മുമ്പിലില്ലാത്ത ഒരു മയ്യത്തിനു വേണ്ടി നമസ്കരിക്കുന്ന ആളുകൾ, അവരൊക്കെ മുബ്തദി ആണ്, അവർ തൗഹീദിൻ്റെ ആളുകളല്ല എന്ന് ഈ ഒരു ഫിഖ്ഹിയായ മസ്അല വെച്ച് അടിസ്ഥാനപരമായ മസ്അലയിലേക്ക് ഖിയാസ് ചെയ്യുവാൻ താരതമ്യം ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ മറഞ്ഞ മയ്യത്തിനു വേണ്ടി നമസ്കരിക്കാത്തവരാണ് യഥാർത്ഥത്തിൽ തൗഹീദിൻ്റെ ആളുകൾ എന്ന് അങ്ങനെ ഒരു ഫിഖ്ഹിയായ മസ്അല വെച്ച് ഉസൂലിലേക്ക് നമ്മൾ ഖിയാസ് ചെയ്യുവാൻ പാടില്ല. കാരണം അഭിപ്രായ ഫിഖ്ഹിയായ മസ്അലകളിൽ ഈ രൂപത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. മയ്യത്തിന് അസാന്നിധ്യത്തിൽ നമസ്കരിക്കുക, ആ വിഷയത്തിൽ 4 മദ്ഹബുകൾക്കിടയിൽ 2 അഭിപ്രായങ്ങൾ കാണുവാൻ സാധിക്കും. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു അനുവദനീയമാണ് എന്ന്, മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു ഇല്ല, പാടില്ല എന്ന്. 2 വിഭാഗം ആളുകൾക്കുമുള്ള തെളിവ് നജാഷിയുടെ സംഭവമാണ്. ഇസ്ലാം വിശ്വസിച്ച് മരണപ്പെട്ട രാജാവായിരുന്നു എത്യോപ്യയിലെ രാജാവ് നജാഷി. നജാഷി മരണപ്പെട്ട വേളയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരമറിയിക്കുകയും പ്രവാചകൻ സഹായിമാരെയും കൂട്ടി സാധാരണ മയ്യിത്ത് നമസ്കരിക്കാറുള്ള പള്ളിയുടെ പുറത്ത് വെച്ചുകൊണ്ട് നജാഷിക്ക് വേണ്ടി സഫുകൾ കെട്ടി നമസ്കരിക്കുകയും ചെയ്തു. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മയ്യത്ത്, മറഞ്ഞ മയ്യത്തിന് നമസ്കരിക്കാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കും പ്രവൃത്തിയും അംഗീകാരവുമൊക്കെ സുന്നത്താണല്ലോ. ഇവിടെ നജാഷി അങ്ങകലെ എത്യോപ്യയിലാണ് മരണപ്പെട്ടത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിമാരെയും കൂട്ടി ആ മറഞ്ഞ മയ്യത്തിനു വേണ്ടി നമസ്കരിച്ചു. അതുകൊണ്ട് പ്രവാചകൻ ചെയ്ത സുന്നത്താണ്, അതുകൊണ്ട് നമസ്കരിക്കാം എന്നാണ് ആ വിവാഹം പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നാൽ രണ്ടാമത് അനുവദനീയമല്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ ന്യായവും ഇതേ സംഭവം തന്നെയാണ്. അവർ പറയുന്നു, ഇസ്ലാമിക ലോകത്ത് എത്രയോ മഹാന്മാരായ സഹായിമാർ രക്തസാക്ഷികളായി അല്ലെങ്കിൽ സാധാരണ രൂപത്തിൽ മരണപ്പെടുകയുണ്ടായി. അവർക്കൊന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറഞ്ഞ രൂപത്തിൽ മയ്യിത്ത് നമസ്കരിച്ചിട്ടില്ല. ഉദാഹരണമായി മൂത്ത യുദ്ധത്തിൽ ജാഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ബിൻ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ രക്തസാക്ഷി, സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ രക്തസാക്ഷികളായിട്ടും അങ്ങകലെ മൂത്തയിൽ വധിക്കപ്പെട്ട രക്തസാക്ഷികളായ അവർക്ക് വേണ്ടി മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ആ വിവരം പറയുക എന്നല്ലാതെ, അവർ രക്തസാക്ഷികളായി എന്ന വിവരം പറയുക എന്നല്ലാതെ അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചിട്ടില്ല. എന്നാൽ നജാഷിക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചത് അവിടെ ഇദ്ദേഹം ഒരു മുസ്ലിമായി ജീവിച്ചു എന്ന് അവിടെ അറിയപ്പെട്ട കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു മയ്യത്തുമായി ചെയ്യേണ്ട ബാധ്യതകളൊന്നും അവിടെ ചെയ്തു കൊടുക്കാത്ത സ്ഥിതിക്ക്, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നജാഷിക്ക് വേണ്ടി മയ്യിത്ത് നമസ്കരിച്ചത് എന്ന് ഈ വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു. രണ്ട് വിഭാഗം ആളുകൾക്കുമുള്ള തെളിവ് ഒരേ സംഭവമാണ്, പക്ഷേ അതിൽ നിന്നുള്ള ഇസ്തിദ്ലാൽ തെളിവ് പിടിക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി എന്ന് മാത്രം. ഈ സംഭവം മുന്നിൽ വെച്ചുകൊണ്ട് മഹാനായ ഷെയ്ഖ് അൽബാനിയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, എവിടെയെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ പിന്നെ ദീനിയായ അവസ്ഥകൾ എന്തൊക്കെയാണ് എന്നൊന്നും ആളുകൾക്കറിയില്ല. ഒരാൾ എവിടെയെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് വ്യാപകമായ മയ്യിത്ത് നമസ്കാരം അത് നിർവഹിക്കാൻ പാടില്ലാത്തതാകുന്നു. കാരണം ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നിട്ടില്ല. അതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇനി ഒരാൾ ഇങ്ങനെയുള്ള ഗായിബായ രൂപത്തിൽ ഒരു മയ്യത്തിന് വേണ്ടി നമസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിന് വിരുദ്ധമായ പ്രവർത്തനം ചെയ്തവനാണ്, അവൻ മുബ്തദിയാണ്, അവന് അക്കീദയിൽ പിന്നെ വ്യതിയാനം സംഭവിച്ചതാണ് എന്ന് മുദ്ര കുത്തുവാനും പാടുള്ളതല്ല. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന സമ്പ്രദായം എന്ത് എന്ന് വെച്ചാൽ, ഈ ഒരു മറഞ്ഞ മയ്യത്തിൻ്റെ പേരിൽ ധാരാളം അനാചാരങ്ങൾ നിലനിൽക്കുന്നു. എവിടെയെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പേപ്പറിലോ കത്തടിച്ചോ വ്യാപകമായി വിതരണം ചെയ്യും. ഈ മരിച്ച വ്യക്തി ആരായിരുന്നു, ദീനുമായിട്ട് അയാൾ എന്ത് ബന്ധമായിരുന്നു എന്നൊന്നും അറിയില്ല. രണ്ടാമത് അവിടെ സംഭവിക്കുന്ന മറ്റൊരു കാര്യം, പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ, നാട്ടിലൊരാൾ മരിച്ചു കഴിഞ്ഞാൽ ഗൾഫിൽ ആളുകളെയെല്ലാം ഒരുമിച്ച് കൂട്ടി അത് ഒരു സാമ്പത്തിക സ്രോതസ്സായി സ്വീകരിക്കുന്ന പല ആളുകളുമുണ്ട്. ഒന്നിലധികം ആളുകൾക്ക് ഒരുമിച്ച് മയ്യിത്ത് നമസ്കരിക്കും, അവരിൽ നിന്നെല്ലാം കാശ് വാങ്ങുകയും അതിൻ്റെ പേരിൽ അന്നദാനം നടത്തുകയും ചെയ്യുമ്പോൾ തീർച്ചയായും അത് എതിർക്കപ്പെടേണ്ട ഒരു വിഷയമായി തീരുന്നു എന്ന സത്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്.
0: ചോദ്യം പ്രകാരമാണ്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം ജീവനക്കാർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് നൽകുന്നുണ്ട്. ഇതെല്ലാവരും നിർബന്ധമായും എടുക്കണം എന്നാണ് കമ്പനി പറയുന്നത്. എങ്കിലും എടുക്കാത്ത പലരും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വർഷത്തിൽ 5000 രൂപ കമ്പനി തരുമെങ്കിലും ബാക്കി വരുന്ന ഏകദേശം 3500 രൂപ സാലറിയിൽ നിന്നും കട്ട് ചെയ്യും. എനിക്ക് ഈ ഇൻഷുറൻസ് സ്വീകരിക്കാമോ? ഇത് ഹലാലാണോ? പ്രൈവറ്റ് കമ്പനികൾ നൽകുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ഹറാമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാണ്.
3: ഇൻഷുറൻസ് അതിൽ മൈസിറും റിബയും ഉൾക്കൊള്ളുന്നതാണ്, അഥവാ ചൂതാട്ടവും പലിശയും ഉൾക്കൊള്ളുന്നതാണ്. കുറഞ്ഞ സംഖ്യ കൊടുത്ത് വലിയ സംഖ്യ വാങ്ങുക, ചിലപ്പോൾ അതിൽ പങ്കാളിയായ ആളിന് ലാഭവും കമ്പനിക്ക് നഷ്ടവും അല്ലെങ്കിൽ നേരെ മറിച്ചും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഗവൺമെൻറ്റുകൾ അവർക്ക് കീഴിലുള്ള പ്രജകൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും നൽകുന്ന സഹായ ധനമല്ല ഇവിടെ ഇൻഷുറൻസ് എന്നതുകൊണ്ട് സൂചിപ്പിച്ചത്. മറിച്ച് കമ്പനികൾ അവർക്ക് ലാഭത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഇൻഷുറൻസ് പോളിസികൾ ഏതായിരുന്നാലും ചൂതാട്ട സമാനവും നിഷിദ്ധവുമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പണം എങ്ങനെ സമ്പാദിച്ചു, മീൻ ഐ നക്തസബു ഫീമ അൻഫഖു, എവിടെ ചെലവഴിച്ചു എന്ന ചോദ്യമുണ്ടായിരിക്കും. നിങ്ങൾ അനുഗ്രഹത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് നമ്മുടെ സമ്പാദ്യ മാർഗം ഹലാലായിരിക്കണം, നമ്മുടെ വരുമാന മാർഗം അനുവദിക്കപ്പെട്ടതായിരിക്കണം. ഇന്ന് ഇൻഷുറൻസ് ഇല്ലാതെ തന്നെ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയുന്ന രൂപത്തിലുള്ള അനുവദനീയമായ പല ജോലികളുമുണ്ട്. അത്തരം തൃപ്തികരമായ ജോലികളിലാണ് നാം ഏർപ്പെടേണ്ടതും അതിനുവേണ്ടിയാണ് നാം അന്വേഷിക്കേണ്ടതും. അല്ലാഹു എല്ലാ ആളുകൾക്കും ഹലാലായ ജോലി പ്രദാനം ചെയ്യുമാറാകട്ടെ.
4: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, ഹംസ മദീനി എന്നിവർ.
5: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട, സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു സ്വരം. താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ നാദൻ നൽകിയ സ്വരശുദ്ധിയുള്ള ആലാപനം. തളരും എന്നിടനെഞ്ചിൽ ആലാപനം, അസ്ബഖ് അൽ ഹിക്കമി.

0: മഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇപ്പോൾ കേട്ടത് സ്വരം തളരും എന്നിടനെഞ്ചിൽ നിന്നാരംഭിക്കുന്ന ഗാനം. ആലപിച്ചത് അസ്ബഖ് അൽ ഹിക്കമി.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ. Tune to reality.
1: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: يا من يرى ما في الضمير ويسمع أنت المعد لكل
1: വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് നാലിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്നു വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ല പറയാം. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലെ ഒരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുല്യ വ്യക്തിത്വം എന്ന ശീർഷകത്തിൽ പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിലേക്ക് പ്രോഗ്രാമുകൾ അയച്ച കൂട്ടുകാരുടെ പ്രോഗ്രാമുകളാണ് നമ്മൾ ഈ സ്റ്റാർ ക്വസ്റ്റിൽ കേൾക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ധാരാളം, നമ്മൾ മദ്രസകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പാട്ടായിട്ടും പ്രസംഗങ്ങളായിട്ടും കഥകളൊക്കെ ആയിട്ട് കുറേ കൂട്ടുകാർ റേഡിയോയിലേക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്കൊക്കെ നിങ്ങൾക്കും ഇതുപോലെ ഇനിയും അവസരങ്ങളുണ്ടാവും, അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിലെ ആദ്യത്തെ ഒരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. ജി എൽ പി സ്കൂൾ മമ്പാട്ടുമൂല മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി നഹിയ കെയുടെ ഒരു സോങ് ഒരു പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം.
1: അസ്സലാമു അലൈക്കും, ഞാൻ നഹിയ കെ.

0: അസ്സലാമു അലൈക്കും.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ റബീലവലിലേക്ക് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തേക്കാൾ നമ്മൾ ഓർത്തിരിക്കേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തെക്കുറിച്ചുള്ള ഒരു മനോഹരമായ ഗാനമാണ് നമുക്ക് മുന്നിൽ നാഹിയാക്കെ അവതരിപ്പിച്ചത്.
2: ഞാൻ ഇങ്ങനെ ആലോചിക്കണം എന്താ വെച്ചാൽ, ഈ സ്റ്റാർ ക്വസ്റ്റിനെ കുറിച്ചാണ്. അതായത് അവസരമില്ലാതെ പോയവരുടെ അവസര കേന്ദ്രം എന്ന് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർ ക്വസ്റ്റിനെ നമുക്ക് അത് പറയാൻ പറ്റും. ഇപ്പം നമുക്ക് നോക്കൂ, നമ്മളിവിടെ ഇങ്ങനെ ഈ സ്റ്റാർ ക്വസ്റ്റ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഏതൊക്കെയോ ഒരുപാട് ഒരുപാട് വിഭിന്നങ്ങളായ സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. അതിപ്പോൾ നമ്മുടെ പീസ് റേഡിയോയുടെ ഒരു ശ്രോതാക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതി നമ്മളൊക്കെ വിചാരിക്കുന്നതിന് അപ്പുറമാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ റേഡിയോയുടെ ശ്രോതാക്കൾ.
1: ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്.
2: അപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ മനസ്സിലാക്കും, ഇപ്പോൾ ചില കുട്ടികൾക്കൊക്കെ ചില സങ്കടങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഒരു സ്കൂളിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സ്കൂളിൽ ഒരു ഒരു ഒരു മത്സര പരിപാടി വരികയാണെങ്കിൽ, ഏറ്റവും നന്നായി പാടുന്ന, ഏറ്റവും നന്നായി പ്രസംഗിക്കുന്ന, ഏറ്റവും നന്നായി എഴുതുന്ന, ഏറ്റവും നന്നായി ചിത്രം വരക്കുന്ന കുട്ടികൾക്കാണ് അവിടെ അവസരമുള്ളത്.
1: അതെ.
2: ഇപ്പോൾ ഒരു സ്കൂളിൽ 1000 കുട്ടികളുണ്ടെങ്കിൽ ഒരു ഒരു കലാമേള നടത്തുകയാണെങ്കിൽ ഒരു 50 കുട്ടികൾക്ക് അവസരം ഉണ്ടാവുകയും ബാക്കി 950 പേരെ എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് തഴയപ്പെടുന്ന ഒരു സന്ദർഭമാണ് ഉണ്ടാവുക. അവസരം ഉണ്ടാവില്ല, അതിനുള്ള ചാൻസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ തഴയപ്പെടുന്ന ആളുകൾക്കും ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു സ്കൂളിൽ പ്രോഗ്രാം നടത്തുകയാണെങ്കിൽ മാക്സിമം ഒരു 500-600 ആളുകൾ അത് ശ്രവിക്കുമെന്നതിനപ്പുറത്തില്ല. എന്നാൽ റേഡിയോയിലൂടെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ അത് കേൾക്കാൻ, നമ്മളവരെ കാണുന്നില്ലെങ്കിലും നമ്മളവരെ കേൾക്കുന്നില്ലെങ്കിലും നമ്മുടെ സൗണ്ട്, നമ്മുടെ ശബ്ദം കേൾക്കാൻ, നമ്മുടെ പ്രോഗ്രാമുകൾ കേൾക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് ഇത് കേൾക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കൂട്ടുകാർക്ക് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനുള്ള അവസരമാണ് സ്റ്റാർ ക്വസ്റ്റ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് അവരിലേക്കൊക്കെ എത്തിച്ച് അവരിൽ നിന്ന് പുതിയ പുതിയ ആളുകളിലേക്ക് സ്റ്റാർ ക്വസ്റ്റ് എത്തട്ടെ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.
1: അതെ, ഈ സ്റ്റാർ ക്വസ്റ്റിൽ പുതിയ പാർട്ടിസിപ്പൻസ് ഉണ്ടാവട്ടെ അല്ലേ, പുതിയ ആളുകൾ വരട്ടെ. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോവാം. ഇനി നമ്മൾ കൂടെ വരുന്നത് വടകര പാതിയാരക്കര MLP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനി ഖദീജ ബഷീറാണ്.
2: അതെ,
1: ഖദീജ ബഷീർ നമുക്കൊരു പാട്ടാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്,
2: നമുക്കതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം.
0: അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഖദീജ ബഷീർ, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു, പതിയാരക്കര MLP സ്കൂൾ വടകര. എൻ്റെ ബാപ്പ എഴുതിയ ഒരു മുഹമ്മദ് നബിയെ കുറിച്ചുള്ള ഇസ്ലാമിക ഗാനമാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇരുളിൽ നിന്നു വെളിച്ചം നൽകിയ കരണഭൂതരെ അറിയണ്ടേ, മാമല നാട് മഹത്തരമാക്കിയ പുണ്യ റസൂലിനെ കാണണ്ടേ, പുണ്യ റസൂലിനെ കാണണ്ടേ.

സന്തോഷത്തിൻ സ്വർഗം നേടാൻ മാതൃക കാട്ടിയ പുണ്യവരാം. സന്തോഷത്തിൻ സ്വർഗം നേടാൻ മാതൃക കാട്ടിയ പുണ്യവരാം. ഇരുളിൽ നിന്ന് വെളിച്ചം നൽകിയ കരണഭൂതരെ അറിയണ്ടേ. മാമല്ല നാട് മഹത്തരമാക്കിയ പുണ്യറസൂലിനെ കാണണ്ടേ, പുണ്യറസൂലിനെ കാണണ്ടേ. ഭീകരമാകും നരകത്തിയതു ഓർത്താൽ മനമതു പൊള്ളിയിടും. ഭീകരമാകും നരകത്തിയതു ഓർത്താൽ മനമതു പൊള്ളിയിടും. കല്ലും രക്തച്ചലമാൽ പണിതൊരു ജനമെന്നതു ചൊന്നവരാം. കല്ലും രക്തച്ചലമാൽ പണിതൊരു ജനമെന്നത് ചൊന്നവരാം. ഇരുളിൽ നിന്ന് വെളിച്ചം നൽകിയ കരണഭൂതരെ അറിയണ്ടേ. മാമല്ല നാട് മഹത്തരമാക്കിയ പുണ്യറസൂലിനെ കാണണ്ടേ, പുണ്യറസൂലിനെ കാണണ്ടേ.

ഖുർആനും തിരുസുന്നത്തുകളെ എന്നും ജീവിത വഴിയാക്കാം. ഖുർആനും തിരുസുന്നത്തുകളെ എന്നും ജീവിത വഴിയാക്കാം. ഇരുളിൽ നിന്ന് വെളിച്ചം നൽകിയ കരണഭൂതരെ അറിയണ്ടേ. മാമലനാട് മഹത്തരമാക്കിയ പുണ്യ റസൂലിനെ കാണണ്ടേ, പുണ്യ റസൂലിനെ കാണണ്ടേ.

0: അശേഷം ദുർമാർഗത്തിൻ വഴിയോരം പിൻപറ്റാൻ അതിലില്ല ശേഷം ദുർമാർഗത്തിൻ വഴിയോരം ഇരുളിൽ നിന്ന് വെളിച്ചം നൽകിയ കരണഭൂതരെ അറിയണ്ടേ മാമലനാട് മഹത്തരമാക്കിയ പുണ്യറസൂലിനെ കാണണ്ടേ പുണ്യറസൂലിനെ കാണണ്ടേ.
1: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുല്യ വ്യക്തിത്വം എന്ന ഹെഡിങ്ങിൽ പീസ് റേഡിയോ ഒരുക്കുന്ന സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. നമ്മുടെ മുന്നിൽ ഇപ്പോൾ പ്രോഗ്രാം അവതരിപ്പിച്ചത് ഖദീജ ബഷീർ. വളരെ മനോഹരമായ ഒരു ഗാനമാണ്. നാലാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ്, പക്ഷേ എനിക്ക് ഈ പാട്ട് കേട്ടപ്പോൾ ഒരു മുതിർന്ന കുട്ടി പാടുന്ന ഒരു ഫീലാണ് എനിക്കുന്നത്. വളരെ മനോഹരമായിട്ട് നല്ല നല്ലൊരു സൗണ്ടാണ്, ലിഫ്റ്റഡ് സൗണ്ട് എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള ശബ്ദമാണ് ഖദീജയുടേത്. അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് നമുക്ക് പറയാനുള്ളത്. നല്ല നല്ല പാട്ടുകൾ പാടാനും പാട്ടുകൾ എഴുതാനും അത് അവതരിപ്പിക്കാനും ഒക്കെ തൗഫീഖ് അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ വളരെ ഉഷാറായിട്ട് തന്നെ മോളെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്.
2: ഇനി മറ്റൊരു പാട്ടുമായിട്ട് നമുക്ക് വടകര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മാണിയൂരിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥി അബ്ദുൽ വഹാബ് ബഷീറാണ് ചേരുന്നത്. നമുക്കൊരു പക്ഷേ നമ്മൾ തൊട്ട് മുന്നേ കേട്ട പാട്ടിനെ അവതരിപ്പിച്ച ഖദീജ ബഷീറിൻ്റെ സഹോദരനാവാനാണ് സാധ്യത. ആ ഒരു നമുക്ക് നോക്കാം, എന്തായാലും പാട്ട് കേട്ടിട്ട് നോക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു. എൻ്റെ പേര് അബ്ദുൽ വഹാബ് ബഷീർ. വടകര മണിയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ പഠിക്കുന്നു. എൻ്റെ ബാപ്പ എഴുതിയ മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള ഇസ്ലാമിക ഗാനമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്.

അടുത്തുള്ള അഹലു സഹാബത്ത് കണ്ണു നിർവാർത്തുവല്ലോ, ലോകം ഞെട്ടിത്തരിച്ചുവല്ലോ. മരണത്തിൻ മുൻപായി മൊഴിഞ്ഞു ഖബർ കെട്ടി.

ഏറെ അടുത്തുള്ള അഹ്ലു സഹാബത്ത് കണ്ണു നിർവാർത്തുവല്ലോ, ലോകം ഞെട്ടിത്തരിച്ചുവല്ലോ. ഫാത്തിമ ബീവി കരന്നു, കേട്ട അസ്ഹാബും തേങ്ങിക്കരന്നു. വഹിയും നിലച്ചുള്ള അന്ത്യസമയങ്ങൾ.

0: മഷാല്ലാ. അബ്ദുൽ വഹാബ് ബഷീർ വടകര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മണിയൂരിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നമുക്ക് മുന്നിൽ ഈ ഒരു പാട്ട് അവതരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ മോൻ്റെ ഉപ്പ എഴുതിയ വരികളാണെന്നാണ് സൂചിപ്പിച്ചത്.
1: ഞാൻ ഇവൻ്റെ ഈ പാട്ട് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് അബ്ദുൽ വഹാബിനെ കുറിച്ചല്ല പറയാനുള്ളത്, അബ്ദുൽ വഹാബ് ബഷീർ അല്ലേ, അതിലെതിരെ ഒന്നുകിൽ വഹാബ് അല്ലെങ്കിൽ ബഷീർ വാപ്പയാണ് അല്ലേ,
0: ബഷീർ ആണെന്നാണ് നമുക്ക് തോന്നുന്നത്.
1: അയാളുടെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യമാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. സ്വന്തം പാട്ട് സ്വന്തം മകനിലൂടെ ഒരുപാട് പേര് കേൾക്കാനിടയാകുന്നു എന്നുള്ളതാണ്, അതാണ് സ്റ്റാർ ക്വസ്റ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ വളരെ മനോഹരമായിട്ട് അവനത് അവതരിപ്പിച്ചു, ബാപ്പയുടെ ഒരു ആഗ്രഹം പോലെ തന്നെ അത് അവതരിപ്പിച്ചു, മനോഹരമായിട്ട് പാടി നമ്മളിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. നല്ല ഈ നല്ല വരികൾ അല്ലേ, നല്ല നല്ല വരികൾ, മറ്റൊരു പാട്ടിൻ്റെ ഈണമാണെങ്കിൽ പോലും അതിനോട് ഒക്കുന്ന വരികളാണ് അതിൻ്റെ ഒരു പ്രത്യേകത, മനോഹരമായി കോർത്തിണക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഇനിയും ഇനിയും പുതിയ പുതിയ പാട്ടുകൾ എഴുതണം, അത് നമ്മളിലേക്ക് അയച്ചു തരണം. ഏറ്റവും മനോഹരമായിട്ട് അത് അവതരിപ്പിക്കുന്നു എങ്കിൽ അത് നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാമുകൾക്കിടയിൽ പ്ലേ ചെയ്യുന്നൊരു നമ്മുടെ സ്വരം, ടീസറുടെ സ്വരം ഉണ്ടല്ലോ, അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്,
0: നല്ല
1: നല്ല നല്ല പാട്ടുകൾ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നതാണ് ഇൻഷാല്ലാ. ഇനിയും എഴുത്ത് അവസാനിപ്പിക്കാതെ പുതിയ പുതിയ പാട്ടുകൾ തുടരണമെന്നാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ അബ്ദുൽ വഹാബിൻ്റെ ഫാദറിനോട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്.
0: ജോഹർ മാഷെ, നമ്മൾ നേരത്തെ ഇതുപോലെ ഒരു എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചിരുന്നു തോന്നുന്നു, ഇതുപോലെ ധാരാളം കഴിവുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലെ, നമുക്കിടയിൽ ഇങ്ങനെ വരികൾ എഴുതാൻ പറ്റുന്നവരുണ്ട്. അത് പ്രസംഗങ്ങളായാലും പാട്ടുകളായാലും കഥകളൊക്കെ എഴുതാൻ പറ്റിയ ആളുകൾ സാധാരണക്കാരും സാധാരണക്കാരനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം.
1: ഇതിലേ ഇപ്പോൾ ഈ പ്രസംഗം പറയുന്ന ആളുകളും അതുപോലെ തന്നെ പാട്ട് പാടുന്ന അല്ലെങ്കിൽ പാട്ട് എഴുതുന്ന ആളുകളും രണ്ടും വ്യത്യസ്ത കഴിവാണ്. അതായത് ഈ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അതിന് രണ്ടിനും വാക്കുകളുടെ കുറവ് വേണം. എന്നിരുന്നാൽ പോലും അവതരണ ശൈലിയിൽ പ്രസംഗികർക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. പക്ഷേ ഈ പാട്ട് എഴുതുന്ന ആളുകൾക്ക് നമ്മളിപ്പോൾ ഈ കവിത, നമ്മൾ ഒരു കവിതയൊക്കെയാണ് വൃത്തങ്ങൾ എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതേപോലെ അറബിയിലാണെങ്കിലും എല്ലാത്തിലും പാട്ട് എഴുതുമ്പോൾ അതിൻ്റെ ഒരു വൃത്തമുണ്ട്, ഒരു താളം, ആ താളത്തിനനുസരിച്ചുള്ള വരികൾ വേണം, ഈണം വേണം, ഒക്കെ വേണം. അപ്പോൾ ഈ പ്രസംഗം പറയ ഒരു പ്രാസംഗികനേക്കാൾ കൂടുതൽ പ്രയാസകരമാണ് ഒരു പാട്ട് എഴുതുക. ഇവിടെ നമുക്ക് നമ്മുടെ അബ്ദുൽ വഹാബിൻ്റെ ഉപ്പയുടെ കാര്യം അങ്ങനെ തന്നെ എടുക്കാം. ഒരു പ്രസംഗം എഴുതി കൊടുക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും പറ്റും, പക്ഷെ ഒരു പാട്ട് എഴുതി അതിന് ഈണം കൊടുക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസവും ശ്രമകരവുമാണ്. പക്ഷെ എന്നാൽ പോലും ഒരു എന്താ പറയുക, ഒരു പ്രസംഗത്തേക്കാൾ ചിലപ്പോൾ നല്ല എഫക്റ്റ് ഉണ്ടാവും നല്ലൊരു പാട്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ കുറേ കുട്ടികൾ പാടി മണിമുത്ത് റസൂലിൻ്റെ വിയോഗത്തിന് കഥ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹുടെ വഫാത്തിനെ കുറിച്ച് പ്രസംഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത്ര തന്നെ എഫക്റ്റ് കിട്ടിക്കോളന്നില്ല. പക്ഷേ ഈ ഒരു പാട്ട് അങ്ങനെ ഒരു ഇതൊരു പാട്ടാക്കി മാറ്റി അതിനൊരു പ്രത്യേക ഒരു ടൂണൊക്കെ കൊടുക്കുമ്പോൾ എന്തായി, അതിനെ കൂടുതൽ ആളുകളിലേക്ക് ഹൃദയത്തിലേക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ്. ഏതായിരുന്നാലും നമുക്ക് സൂചിപ്പിക്കാനുള്ളത് പീസ് റേഡിയോ ശ്രോതാക്കൾ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, അവരിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കഴിവുകളുണ്ട് പാട്ടെഴുതാൻ, അല്ലെങ്കിൽ നല്ലൊരു കഥ രചിക്കാൻ, നല്ലൊരു പ്രസംഗം കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ കഴിവുകളുണ്ട് എങ്കിൽ അത് വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് പീസ് റേഡിയോ. വെറും ഒരു കേൾവിക്കാരൻ, ഒരു കാഴ്ചക്കാരൻ എന്നതിനപ്പുറത്തേക്ക് പീസ് റേഡിയോയുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു സഹയാത്രികനായി നിങ്ങൾക്ക് മാറാൻ പറ്റും. അതിലേക്കാണ് സ്റ്റാർ ക്വസ്റ്റ് നിങ്ങളെ വിളിക്കുന്നത്. നിങ്ങളുടെ കഴിവുകൾ വീട്ടിലൊതുക്കേണ്ടതല്ല, തൂലികകളായി അത് ചലിക്കട്ടെ. ഇൻഷാല്ലാ നമുക്ക് ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഒരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം പീസ് റേഡിയോ. ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ വർഷങ്ങളുടെ സജീവ സക്രിയത, മലയാളിയുടെ മതപരവും സാമൂഹികവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000+ റേഡിയോ ആപ്പ് ഡൗൺലോഡ്, പ്രതിദിനം 10,000+ ശ്രോതാക്കൾ, 60+ സ്ഥിരം പ്രോഗ്രാമുകൾ, 50+ സ്ഥിരം അവതാരകർ, 100+ പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാം, ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി, സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ ITജാലകം, സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം, യാത്രകളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം, കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്, കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ, പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ, ലോകത്തിന്റെ ഏതു മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
5: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ, കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
6: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.

0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ പുരോഗമിക്കുമ്പോൾ പ്രമുഖരുടെ ജുമാ ഖുതുബകൾ പ്രക്ഷേപണം ചെയ്യുന്ന അൽ മിമ്പർ എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഇന്ന് അബ്ദുൽ മാലിക് സലഫി നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം കേൾക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل

ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പരിശുദ്ധമായ ദീനിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുവാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം എന്നെല്ലാവരെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിവാഹവും അതുപോലെ തന്നെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നാം മനസ്സിലാക്കിയത്. പരിശുദ്ധ ഇസ്ലാം കുടുംബജീവിതത്തെ കാണുന്നത് ഒരു സമൂഹത്തിൻ്റെ അടിത്തറയായും അടിത്തട്ടുമായിക്കൊണ്ടാണ്. ഒരു ഭാര്യയും ഭർത്താവുമായി ജീവിക്കുമ്പോൾ ദീനിയായിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെ കണിശമായ നിർദ്ദേശങ്ങൾ നൽകിയത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങുകയും വേർപിരിയുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ സമൂഹത്തിൽ വലിയ ഭിന്നതയും ഛിദ്രതയുമാണ് അതിലൂടെ സംഭവിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല

അതിനെ പരിപോഷിപ്പിക്കുവാനും ആവശ്യമായ റഹ്മത്തും മവദ്ദത്തുമെല്ലാം അത് അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ ഭാഗത്തിനും തന്നെ ഉണ്ടാകുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ നിർദ്ദേശങ്ങളെല്ലാം ലഭിച്ചിട്ടുള്ള മുസ്ലിം സമുദായത്തിൽ ഇന്ന് എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ പലപ്പോഴും കുടുംബഛിദ്രതകളും കുടുംബ വഴക്കുകളും തൊലാക്കുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യം മൊത്തത്തിൽ സമൂഹത്തിനെടുത്ത് പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത് ചോദിച്ചാൽ അടിസ്ഥാനപരമായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന രൂപത്തിലുള്ള ദാമ്പത്യ ജീവിതമല്ല പലപ്പോഴും ആളുകൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൗതികതയിലും അതുപോലെ തന്നെ ദുനിയാവിൻ്റെ പളവളപ്പിലും മാത്രം ഒരു ദാമ്പത്യ ജീവിതത്തെ കാണുകയും ആ ദൃഷ്ടിയിലൂടെ മാത്രം നോക്കിക്കാണുകയും ദീൻ മുന്നോട്ട് വെക്കുന്ന സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതം പലപ്പോഴും വിസ്മരിക്കപ്പെടുകയും ചെയ്യുന്നൊരു കാഴ്ച നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഭാര്യയും ഭർത്താവും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഏറ്റവും നല്ല ദാമ്പത്യ ജീവിതം ഏതാണെന്ന് ചോദിച്ചാൽ മുത്തനബി പിന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നതും വരച്ചു കാണിച്ചതുമായിട്ടുള്ള ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്ക് പാഠമുണ്ട്. സഹോദരന്മാർ, ഒരു കുടുംബം തകരാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഭർത്താക്കന്മാരാണ്. ഭാര്യമാർക്കുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടി ഉത്തരവാദിത്തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല ഭർത്താക്കന്മാർക്ക് നൽകിയിട്ടുണ്ട്. ആ ഭർത്താക്കന്മാരുടെ പോരായ്മ കൊണ്ടും അവരുടെ അവിവേകം കൊണ്ടുമാണ് പലപ്പോഴും സമൂഹത്തിൽ തലാക്കിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുന്നത് എന്നൊരു വാസ്തവമാണ്. എന്നാൽ അപൂർവമായിക്കൊണ്ട് തിരിച്ചുമുണ്ടാകാം. അതുകൊണ്ട് തന്നെ പരസ്പരം സ്നേഹം നിലനിർത്താൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുടെ സ്നേഹമാണ് കുടുംബ ബന്ധത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. സമ്പത്തോ സൗന്ദര്യമോ തറവാടിത്തമോ സ്ഥാനമാനങ്ങളോ ജോലിയോ കാറോ വീടോ വളപ്പോ മതിലുകളോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ സ്നേഹം പരസ്പരം നിലനിർത്താൻ ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ ദീൻ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പലപ്പോഴും ഈ കാര്യങ്ങളെ വിസ്മരിക്കുകയോ അതല്ലെങ്കിൽ തിരസ്കരിക്കുകയോ അതൊന്നും വേണ്ട എന്ന് പറയുകയോ ചെയ്യുന്നതുകൊണ്ടാണ് പലപ്പോഴും ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വിള്ളലുകളും ഛിദ്രതകളും അതുപോലെ തന്നെ അനൈക്യങ്ങളും ഒക്കെ സൃഷ്ടിക്കപ്പെടുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ കാണാം, ഇത് വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശമാണ്. ഒരു കുടുംബമായിക്കൊണ്ട് ജീവിക്കുമ്പോൾ ആ കുടുംബത്തിലേക്ക് ഭർത്താവ് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ ആ വീട്ടുകാർക്ക് സലാം പറയണം. ഇതൊരു പക്ഷേ നമുക്ക് നിസ്സാരമായി തോന്നുന്ന കാര്യമായിരിക്കാം, ഇത് വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശമാണ്. ഫൈദാ ദഖൽതും ബുയൂതൻ, നിങ്ങൾ നിങ്ങളുടെ വീടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണെങ്കിൽ ഫസല്ലിമു അല അംഫുസിക്കും, നിങ്ങൾ സ്വന്തത്തോട് തന്നെ സലാം പറയണം. ഇവിടെ സ്വന്തം എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും സ്വന്തത്തിന് പറയില്ല, ആ തൻ്റെ വീട്ടിലുള്ളത് തൻ്റെ സ്വന്തം നഫ്സാണ്, തൻ്റെ ഭാര്യയും തൻ്റെ മക്കളും തൻ്റെ പിതാവും തൻ്റെ മാതാവും ആ അടങ്ങുന്ന കുടുംബത്തെ അള്ളാഹു പ്രയോഗിച്ച പ്രയോഗം അല അംഫുസിക്കും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നഫ്സുകളോട് തന്നെ നിങ്ങൾ സലാം പറയണം. എന്താണ് സലാം പറഞ്ഞത് പ്രവേശിച്ചാലുള്ള പ്രത്യേകത? തഹയ്യത്തു മിൻ ഇൻദില്ലാ, ഇത് അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്കുള്ള അഭിവാദ്യ വചനമാണ്. മാത്രമല്ല മുബാറകത്തൻ തയ്യിബ, ഈ വചനം നിങ്ങൾ പറയുന്നതോടുകൂടി നിങ്ങൾക്ക് ബർക്കത്ത് ലഭിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബർക്കത്ത് ലഭിക്കുകയാണ് പടച്ച റബ്ബിന്റെ. പല ആളുകളും സലാം പറയുമ്പോൾ എന്താ പറഞ്ഞതെന്ന് പോലും മനസ്സിലാകാത്ത അവസ്ഥയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അസ്സലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പേരാണ്. സമാധാനം അള്ളാഹുവിന്റെ പേരാണ് അസ്സലാം എന്ന് പറഞ്ഞാൽ അത് അസ്സലാമെന്ന് തന്നെ പറയണം. അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അത് ശരിയല്ല, അതിൽ അള്ളാഹിന്റെ ബർക്കത്തുണ്ടാകില്ല. അസ്സലാമു അലൈക്കും എന്ന് അള്ളാഹുവിന്റെ നാമം അങ്ങനെ തന്നെ ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ കുടുംബത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ മുബാറകതൻ തയ്യിബ, അതിൽ ബർക്കത്തുണ്ടാകും, അത് തയ്യിബത്താണ്. കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്തി ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി അല്ലാഹു ഇങ്ങനെയാണ് കാര്യങ്ങൾ പറയുന്നത്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് നോക്കൂ, സലാം പറഞ്ഞാൽ മഹബ്ബത്ത് കൂടും. പ്രവാചകൻ പറയാ കൂടും. ഭാര്യയും ഭർത്താവും തമ്മിൽ, കുടുംബാംഗങ്ങൾ തമ്മിൽ, ബാപ്പയും മക്കളും തമ്മിൽ

0: ബോധത്തിന് ഉമ്മയും മക്കളും തമ്മിൽ കുടുംബബന്ധത്തിന്റെ ശൈഥല്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? സ്നേഹത്തിൽ വിള്ളലുണ്ടാകുമ്പോഴാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാൻ, ലാ തദ്ഖുലൂനൽ ജന്നത്ത ഹത്താ തുഅ്മിനൂ, നിങ്ങളൊരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല നിങ്ങൾക്ക് ഈമാൻ ഉണ്ടാകുന്നതുവരെ. എന്ത് അമലുണ്ടായിട്ടും കാര്യമില്ല, ഈമാൻ ഒരു മനുഷ്യന് ശരിയാകണം. തൗഹീദ് ശരിയാകാതെ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാ, വലാ തുഅ്മിനൂ ഹത്താ തഹാബു, നിങ്ങൾക്ക് പരിപൂർണമായിക്കൊണ്ട് ഈമാൻ ഉണ്ടാകണമെങ്കിൽ, പരിപൂർണമായിക്കൊണ്ട് ഈമാൻ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ പരസ്പരമുള്ള സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കണം. വിശ്വാസികൾ തമ്മിലും കുടുംബാംഗങ്ങൾ തമ്മിലും പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണ ഈമാൻ ഉണ്ടാവുകയുള്ളൂ. ഇത് പ്രവാചകൻ വീണ്ടും പറഞ്ഞു, അവല അദുല്ലുക്കും അലാ ഷൈഇൻ, നിങ്ങൾക്കൊരു കാര്യം ഞാൻ അറിയിച്ചു തരട്ടെയോ, ഇദാ ഫഅൽതുമൂഹു, ആ കാര്യം നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, ആ കാര്യം നിങ്ങൾ പ്രാക്ടിക്കലാക്കുകയാണെങ്കിൽ, തഹാബബ്തും, നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകും, നിങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാകും. എന്താണത് ചെയ്യേണ്ടത്? അഫ്ഷു സലാം ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ സലാമിന് വ്യാപിപ്പിക്കുക, ധാരാളമായിക്കൊണ്ട് സലാം പറയുക. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുമായിട്ടുള്ള ബന്ധം പ്രവാചകൻ പഠിപ്പിച്ചപ്പോൾ, ഹഖുൽ മുസ്ലിം അൽ മുസ്ലിം പഠിപ്പിച്ചപ്പോൾ, ഒന്നാമത് നബി സല്ലല്ലാഹു പറഞ്ഞു, നിങ്ങൾ സലാം പറയാൻ കണ്ടുമുട്ടിയാൽ. പലപ്പോഴും അങ്ങാടികളിലും പള്ളികളിലും അതുപോലെ തന്നെ മഴയോരങ്ങളിലും ഇരിക്കുന്ന ആളുകൾക്ക് സലാം പറയുന്ന ആളുകൾ പലപ്പോഴും തൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തൻ്റെ ഭാര്യയോടും മക്കളോടും കുടുംബാംഗങ്ങളോടും ബാപ്പയോടും ഉമ്മയോടും സലാം പറയാൻ മടി കാണിക്കും. നേരെ തിരിച്ചാ വേണ്ടത്. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ റഹ്മത്തുകളും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഏറ്റവും കൂടുതൽ കിട്ടേണ്ടതും സഹോദരന്മാരെ നമ്മുടെ കുടുംബത്തിലാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ അല്ലാഹു പറഞ്ഞു, വഇദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അൻഫുസിക്കും, ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ കുടുംബത്തിൽ ഛിദ്രതകൾ വളരെ കുറയും. കാരണം ഒരു മനുഷ്യൻ പ്രവാചകൻ പറഞ്ഞല്ലോ, രണ്ടാളുകൾ തെറ്റി നിൽക്കുകയാണെങ്കിൽ ആ തെറ്റി നിൽക്കുന്നവരിൽ ഏറ്റവും ഖൈറുള്ളവൻ സലാം കൊണ്ട് തുടങ്ങുന്നവനാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ ആ മനുഷ്യനുള്ള പ്രാർത്ഥനയാണ്, നിനക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തും സലാമും ഒക്കെ ഉണ്ടാകട്ടെ. ഒരു മനുഷ്യൻ ആത്മാർത്ഥമായി തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വതാല ആ മനസ്സുകളെ തമ്മിൽ കൂട്ടിയിണക്കുമെന്നുള്ളത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അതുപോലെ തന്നെ സഹോദരന്മാരെ, കുടുംബജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുന്ന മുഖമായിരിക്കണം. ഭർത്താക്കന്മാരെ സംബന്ധിച്ച കാര്യം ഇപ്പം സൂചിപ്പിക്കുന്നത് പുഞ്ചിരിക്കുന്ന മുഖവുമായിക്കൊണ്ടാണ് കുടുംബത്തെ കണ്ടെത്തേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, തബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖ, നീ തന്റെ കുടുംബത്തെയും നിന്റെ സഹോദരന്മാരെയും പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ അത് സദഖയാണ്, നിനക്ക് പുണ്യമുണ്ട്. ഒന്നും സംസാരിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഒന്ന് പുഞ്ചിരിക്കുക. പലപ്പോഴും ചില ആളുകളെ നടത്തം കണ്ടാൽ ഒരു മസിൽ പിടിച്ച് ആരോടൊക്കെയോ ദേഷ്യം തീർക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ എന്തൊക്കെയോ ചില കാട്ടിക്കൂട്ടലുകൾ കൂടി. സഹോദരന്മാർ, ഇതൊന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ചൊന്നും ഭൂഷണമില്ല. തബസ്സുമുക ഫീ വജ്ഹി അഖീക, നിന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുക. ഒന്ന് പിന്നെ സലാം പറഞ്ഞില്ലെങ്കിൽ പോലും ഒന്ന് പുഞ്ചിരിക്കുക, നിനക്ക് സ്വദഖയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിശ്വാസി വിശ്വാസിയോടുണ്ടാകുമ്പോൾ സ്വന്തം കുടുംബത്തിലും സ്വന്തം മക്കളോടും സഹോദരന്മാരെ അത് പാലിക്കേണ്ടതുണ്ട്. മാത്രമല്ല, പ്രവാചകന്റെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുടുംബത്തിൽപ്പെട്ട ഭാര്യമാരെ പേര് വിളിച്ചുകൊണ്ടല്ല അഭിസംബോധന ചെയ്യുക. നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും ഭാര്യമാരെ പേര് വിളിക്കൽ തെറ്റൊന്നുമല്ല, ഭർത്താക്കന്മാരെ പേര് ഭാര്യമാര് പറയും തെറ്റല്ല. കാരണം പണ്ട് കാലത്ത് മുസ്ലിം സമുദായത്തിൽ ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു, ഭർത്താവിൻ്റെ പേര് പറഞ്ഞാൽ തൊലാക്കായി പോകുന്നു, എന്നിട്ട് കുട്ടികളെ വാപ്പാന്നാ പറയാ, പേര് പറയില്ല. അങ്ങനൊന്നും ഇസ്ലാമിലില്ല. പക്ഷേ ഇസ്ലാമിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ ആയിഷ എന്നല്ല വിളിക്കുക, ആയിഷ് എന്നുമാണ് വിളിക്കുക. സ്നേഹത്തിന്റെ വിളിയാണ്. ആ വിളിയിലും ഒരു മബദ്ധത്തുണ്ട്, റഹ്മത്തുണ്ട്. പ്രവാചകന്റെ ചരിയതാണ് എന്ന് പറഞ്ഞ ഭാര്യമാരെ പേര് വിളിക്കൽ ഹറാമോ തെറ്റൊന്നുമല്ല, പക്ഷെ ആ പേരിന് പകരം ഒരു വിളിപ്പേരും ഒരു സ്നേഹത്തിന്റെ പേരും വിളിക്കുമ്പോൾ അവർക്കിടയിൽ സ്നേഹബന്ധങ്ങൾ ഉണ്ടാകും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുനാദി ആയിഷ റളിയല്ലാഹു അൻഹ ബി ആയിഷ്, ആയിഷ എന്നല്ല വിളിക്കുക, ആയിഷ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ വിളിക്കുക. അതെന്തുകൊണ്ടാണ്? ആയിഷ എന്ന് വിളിക്കാൻ പാടില്ലാത്തത് കൊണ്ടോ തെറ്റായ കാര്യം ആയതുകൊണ്ടല്ല, അവർക്കിടയിലുള്ള സ്നേഹബന്ധങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയുള്ള പിന്നെ കാര്യമാണ് പ്രവാചകൻ അവിടെ ചെയ്തത്. അതുപോലെ തന്നെ പരസ്പരങ്ങൾ ഹദിയ കൊടുക്കുക, സമ്മാനങ്ങൾ കൊടുക്കുക, ഇതൊന്നും പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന പ്രവാചകൻ പറഞ്ഞു, തഹാദോ തഹാബോ, നിങ്ങൾ വിശ്വാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിൻ്റെ സമ്മാനങ്ങൾ കൈമാറുമ്പോൾ നിങ്ങൾക്കുള്ള സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ കഴിയും. ഇതൊന്നും ഇല്ലാത്തൊരു വരണ്ട ദാമ്പത്യമാകുമ്പോഴാണ് പലപ്പോഴും കുടുംബത്തിൽ ചെറിയൊരു വിഷയത്തിൻ്റെ പേരിൽ തെറ്റിപ്പോകുകയും അത് വേഗം കോടതിയിലേക്ക് പോയി, പിന്നെ കള്ളക്കേസായി, പിന്നെ കേസിനുമേൽ കേസായി, അടിപിടിയായി, വക്കാണമായി, കുടുംബങ്ങൾ അനാഥമായി, എന്തൊക്കെയാണ് സഹോദരന്മാരെ നടക്കുന്നത്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ പരസ്പരം ഹദിയകൾ കൊടുക്കുക, ഭാര്യ ഭർത്താവിന് കൊടുക്കുക, ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുമെങ്കിൽ തഹാബു, നിങ്ങൾക്കിടയിൽ സ്നേഹബന്ധമുണ്ടാകും, നിങ്ങൾക്കിടയിൽ ഇണക്കമുണ്ടാകും, പൊരുത്തമുണ്ടാകും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. പ്രവാചകൻ വഹീന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുക, വഹീന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ സംസാരിക്കുക. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഭർത്താക്കന്മാർ ഭാര്യമാരെ വീട്ടിൽ സഹായിക്കണം. പലപ്പോഴും ഇന്ന് സമൂഹത്തിൽ നിന്ന് അത് അന്യം നിന്നു പോകാൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം നിങ്ങൾ എടുത്തു പരിശോധിച്ച് നോക്കൂ സഹോദരന്മാരെ, ആരായിരുന്നു മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? മദീനയുടെ ഭരണാധികാരിയാണ്, അള്ളാഹുവിൻ്റെ റസൂലാണ്, സേനാനായകനാണ്, അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ എല്ലാമെല്ലാമാണ്. കോടതിയുടെ എല്ലാ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആളുകൾ റസൂലുള്ളാഹിനെ തേടി മദീനയിലേക്ക് പള്ളിയിലേക്ക് വരും. വാ മഹാതിരക്ക് പിടിച്ച ജീവിതമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്. ഇതൊന്നും ഇല്ലാത്ത നമ്മുടെ ജീവിതത്തിൽ തിരക്ക് നമുക്കറിയാലോ, നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവിടെ ഒന്നുമല്ലാത്ത നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് ശ്വാസം വിടാൻ നേരമില്ലാതെ നമ്മൾ ഓടല്ലേ? അപ്പൊ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ എത്ര തിരക്കുണ്ടാകും? അള്ളാഹുവിന്റെ പ്രവാചകനാണ്, എന്നിട്ട് പോലും പ്രവാചകന്റെ ചര്യ എന്താണ്? മഹദിയായ ആയിഷ റളിയല്ലാഹുവിനെ പറയാണ്, മാ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅമൽ ഫീ ബൈതിഹി. പ്രവാചകന്റെ വീട്ടിലെ ചര്യകളെക്കുറിച്ച് ആയിഷ അമ്മയോട് ഒരു പെണ്ണ് വന്ന് ചോദിക്കാൻ, എങ്ങനെയാണ് റസൂലുള്ള വീട്ടിൽ ഇങ്ങനെ പെരുമാറാറുള്ളത്? നമ്മളെപ്പറ്റി നമ്മുടെ കുടുംബത്തിൽ എന്താ ചോദിച്ചാൽ, മൂപ്പരങ്ങനെ കസേരയിൽ നിൽക്കും, മൊബൈൽ തോണ്ടി അങ്ങനെ ഇരിക്കും, ഇതാണ് പലപ്പോഴും ഉണ്ടാകുക. അല്ലെങ്കിൽ അടുക്കളയിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച്, വീട്ടിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു വിവരമില്ലാത്ത ഒരു ഭർത്താക്കന്മാരായിരിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും സ്നേഹബന്ധങ്ങൾ കുറയും, കുടുംബത്തിൽ ചിദ്രമുണ്ടാകും, അതുപോലെ തന്നെ പ്രശ്നങ്ങളുണ്ടാകും. പ്രവാചകനെ കുറിച്ച് ആയിഷ റളിയല്ലാഹു പറയാൻ, കാനു ഹീതു തൗബഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വസ്ത്രം തുന്നാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മേനിയിൽ, പൂമേനിയിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ അത് കീറിപ്പോയാൽ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പൊന്നു കരങ്ങൾ കൊണ്ട് തുന്നിച്ചേർക്കാറുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഭരണാധികാരിയാണ്, തുന്നൽക്കാരനെ വേണമെങ്കിൽ ഏൽപ്പിക്കാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തുന്നിക്കൊടുക്കാനും പ്രവാചകന്റെ വസ്ത്രത്തിന്റെ കാര്യം ശ്രദ്ധിക്കാനും ആയിരക്കണക്കിന് സഹാബത്ത് അവിടെ എന്തിനും തയ്യാറായി നിൽക്കുന്ന റസൂലുള്ളാഹിന്റെ സഹാബത്തുണ്ടായിട്ട് പോലും ആ പ്രവാചകന്റെ ലാളിത്യം, റസൂലുള്ളാഹിന്റെ വിനയം പ്രവാചകൻ തന്റെ കുടുംബത്തിൽ കാണിക്കുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വസ്ത്രം കൈകൊണ്ട് തുന്നാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ തന്റെ ചെരുപ്പ്, അതിന്റെ വാറു പൊട്ടിയാൽ പ്രവാചകൻ തുന്നാറുണ്ടായിരുന്നു. ആണുങ്ങൾ വീട്ടിലെടുക്കേണ്ട പണി എന്തൊക്കെയുണ്ടോ അതൊക്കെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കാറുണ്ടായിരുന്നു എന്നാ എന്ന് പറഞ്ഞ് കുറച്ചൊക്കെ ഭാര്യമാരുടെ കാര്യം ശ്രദ്ധിക്കുകയും ഭർത്താക്കന്മാർ വീട്ടിലുള്ള ചില പണികളൊക്കെ എടുത്തുകൊടുത്ത് സഹായിക്കുകയും ചെയ്യണം. ഇതെന്തിനാ റസൂലുള്ളാഹി ചെയ്തത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖാദിമിനെ വെച്ചു കൊടുത്താൽ പോലായിരുന്നു? അതല്ല, തൻ്റെ ഭാര്യമാരെ, തൻ്റെ കൂടെ ജീവിക്കുന്ന ഇണകളെ വീട്ടിൽ സഹായിക്കുമ്പോൾ പലപ്പോഴും അതിലൂടെ മവദ്ദത്തുണ്ടാവും, സ്നേഹബന്ധങ്ങളുണ്ടാവും, മാനസികമായ ഇണക്കവും പൊരുത്തവും ഉണ്ടാകും. അതുകൊണ്ടാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ജീവിച്ചത് എന്ന് കാണാൻ കഴിയും. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാൻ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നമുക്കറിയാലോ, ഉമറിന്റെ പേര് കേട്ടാൽ വിറക്കാത്ത മുശ്രിക്കുകൾ പോലുമില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ പ്രവേശിച്ചാൽ ആ വഴിയിലൂടെ പിശാജ് പോലും പ്രവേശിക്കുകയില്ലെന്ന് പഠിപ്പിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഉണ്ട്. അത്രയും കണിശക്കാരനായ, അത്രയും ധീരനായ സഹാബിയായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. പക്ഷെ അദ്ദേഹം വീട്ടിലെങ്ങനെ, അദ്ദേഹം പറയാണ്, യംബഗിലി റജുൽ അൻ യകൂന ഫി അഹ്ലി കസ്സബിയ്യി, ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെയായിരിക്കണം ആണുങ്ങൾ വീട്ടിലെന്നാ എന്ന് പറഞ്ഞ ഭയങ്കര ഒച്ചിമ്പിളി നായാട്ടുട്ട് വലിയ ഒരു സേനാനായകനെ പോലെ ആ ആക്രോശിക്കുന്ന രീതിയിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ എന്ന് പറഞ്ഞാൽ എനിഫിൽ ഉൻസിഫസ്സഹൂല, ഇണക്കത്തിലും അതുപോലെ തന്നെ ഒരു പിന്നെ ആടുകളോട് പെരുമാറുന്ന രീതിയിലും ഒരു പിഞ്ചു കുട്ടികളെ പോലെയായിരിക്കണം. എന്നാൽ ഫൈൻ കാന ഫിൽ ഖൗം കാന റജുലൻ, ആളുകൾക്കിടയിൽ ചെന്നാൽ ആ ആണത്തം കാണിക്കും വേണം. അവിടെ ഇങ്ങനെ ഒരു ആണത്തല്ലാത്തവരെ പോലെ പെരുമാറി എന്തിനും അനുവാദം കൊടുക്കുന്ന രീതിയല്ല. അതേസമയത്ത് വീട്ടിലാണെങ്കിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ പെരുമാറണം, ഇത് പുരുഷന്മാർക്ക് അനിവാര്യമാണ് എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മാതൃകയാക്കിക്കൊണ്ട് നമുക്ക് പറഞ്ഞുതരും. ഇതൊക്കെ പുരുഷന്മാർ ശ്രദ്ധിച്ചാൽ കുറേ കുടുംബബന്ധങ്ങളും അതുപോലെ തന്നെ അകൽച്ചയും പിണക്കവും അതുപോലെ തന്നെ തർക്കങ്ങളുമെല്ലാം ഇല്ലാതെയായി പോകുന്നു നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, പിന്നെ പോരായ്മകളില്ലാത്ത ആരും ഉണ്ടാവില്ല. കുല്ലു ബനി ആദം ഖത്താവ്, എല്ലാ മനുഷ്യന്മാർക്കും അബദ്ധങ്ങൾ പറ്റും, ഭാര്യയ്ക്ക് പറ്റും, ഭർത്താവിന് പറ്റും. അപ്പോൾ ഭാര്യക്കൊരു അബദ്ധം പറ്റിയാൽ അതും കൊണ്ട് ഊതി വീർപ്പിച്ച് കാലാകാലം ആ ബലൂൺ പൊട്ടിക്കാതെ നടക്കല്ല. അതേസമയത്ത് തിരിച്ചുകൊണ്ട് പ്രവാചകൻ സദസ്സം പറഞ്ഞു, ലാ ഇഫുറുക്ക അയ്യനീ മുഅ്മിനും മുഅ്മിനത്തൻ, ഒരു മുഅ്മിൻ ഒരു മുഅ്മിന് ഒരിക്കലും പിന്നെ വെറുപ്പുള്ളവന് കാലാകാലം വെറുപ്പുണ്ടായിരിക്കുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല, അവനോട് ദേഷ്യം ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് പ്രവാചകൻ പറയാണ്, വഇൻ കരിഹ മിൻഹ ഖുൽഖൻ റളിയ മിൻഹ ആഖർ, ഒരു ഭാര്യയിൽ നിന്ന് നിനക്ക് എന്തെങ്കിലും ഒരു സ്വഭാവം, ഒരു വാക്കുകൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ നിനക്ക് അസ്വീകാര്യമായ, നിനക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്തെങ്കിലും ഒന്ന് കണ്ടാൽ, റളിയ മിൻഹ ആഖർ, അതിൽ നിന്നേക്കാൾ നിനക്ക് ഇഷ്ടമുണ്ടാകുന്ന ഒരുപാട് സ്വഭാവങ്ങളും ഇടപെടലുകളും ഒരുപാട് പെരുമാറ്റങ്ങളും അവളിൽ നിന്ന് വേറെ ഉണ്ടാകും, അത് വിചാരിച്ച് ഒന്നല്ലേ എന്ന് വിചാരിച്ച് അതിൽ നിന്ന് പിന്നെ നീ തെന്നി മാറണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ പിടിച്ചുങ്ങി അന്ന് അങ്ങനെ പറഞ്ഞില്ല, എങ്ങനെ പറഞ്ഞില്ല, അങ്ങനെ ചെയ്തില്ല, എങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവനും അതിന്മേൽ നടക്കുന്ന രീതി ഉണ്ടാകുന്നത്. പ്രവാചകൻ പറഞ്ഞു, ഒന്ന് അനിഷ്ടമുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടമുണ്ടാകുന്ന സ്വഭാവങ്ങൾ നിനക്ക് അവളിൽ കാണാൻ കഴിയും, അതാണ് നീ താല്പര്യപ്പെടേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. പിന്നീട് പെരുമാറ്റത്തിൻ്റെ മര്യാദകൾ പ്രവാചകൻ പറഞ്ഞു, ഖയ്യാറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യനാരാണ്? ഭർത്താക്കന്മാർ റസൂള് പറയാണ്, നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യനാരാണ്? ആണുങ്ങളിൽപ്പെട്ട നല്ല മനുഷ്യന്മാരാരാണ്? പള്ളിയിൽ അഞ്ചു നേരം വരുന്നവരൊക്കെ നല്ല മനുഷ്യന്മാർ തന്നെയാണ്. പക്ഷെ പ്രവാചകൻ പറയുന്നു, ഖൈറുക്കും ലി അഹ്ലിഹി, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും ഖൈറുള്ളവരാരാണോ, ഏറ്റവും ഖൈർ കാണിക്കുന്നവരാരാണോ, അവരാണ് നിങ്ങളിൽ ഏറ്റവും ഖൈറുള്ളവരെന്നാണ്. കുടുംബത്തിൽ വലിയ പുലിയക്കാരും നാട്ടിൽ വലിയ എരിയക്കാരും അങ്ങനല്ല, കുടുംബത്തിലാണ് ഒരു മനുഷ്യൻ്റെ സ്നേഹബന്ധങ്ങളും അവൻ്റെ പൗരുഷവും എല്ലാം നിറ, പിന്നെ അവൻ്റെ ഊക്ക് കാണിക്കേണ്ടതല്ല. ആ സ്നേഹബന്ധങ്ങളെല്ലാം തൻ്റെ കുടുംബത്തിലും തൻ്റെ മക്കൾക്കും തൻ്റെ ഭാര്യയ്ക്കും കൊടുക്കുന്നവനാണ് ഏറ്റവും ഖൈറുള്ളവനെന്നാണ് റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു. ഇതൊന്നും പാലിക്കാത്തതുകൊണ്ട്, റസൂലുള്ളാഹി ഇതിന് നിർദ്ദേശമില്ലാത്തതുകൊണ്ടല്ല, ഈ കാര്യങ്ങളെല്ലാം മുസ്ലിമികളായ ആളുകൾ പഠിച്ചു മനസ്സിലാക്കി അതനുസരിച്ച് പ്രാക്ടീസ് ചെയ്താൽ മുസ്ലിം സമുദായത്തിൽ 90% തലാക്കുകൾ ഉണ്ടാവില്ല, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഇതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വന്തം കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട് പിശിക്കാൻ പാടില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ചില ഭർത്താക്കന്മാരുണ്ട് തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി എത്ര മന്തിയും അൽഫാമും മറ്റൊക്കെ വാങ്ങിക്കൊടുക്കും, പക്ഷെ കുടുംബത്തിലുള്ള ഒരു വീട്ടിക്ക് അതൊന്ന് വാങ്ങിക്കൊണ്ടുപോകാൻ പല ആളുകൾക്കും പിശുക്കായിരിക്കും. തൻ്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കാൻ പിശുക്ക് കാണിക്കാൻ പാടില്ല. പ്രവാചകൻ പറഞ്ഞു, അഫ്ളു ദനാനീർ, നിങ്ങൾ ചെലവഴിക്കുന്ന ദീനാറുകളിൽ ഏറ്റവും അഫ്ളായത് ദീനാറും തുംഫിഖു അല അഹ്ലിക, നിന്റെ ഭാര്യയ്ക്കും നിന്റെ മക്കൾക്കും നീ ചെലവഴിക്കുന്ന ദീനാറാണ്, നീ ചെലവഴിക്കുന്ന ദീനാറുകളിൽ ഏറ്റവും അഫ്ളായതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. ഭർത്താക്കമ്മ പറഞ്ഞു, നീ ഭക്ഷണം കഴിച്ചാൽ നിന്റെ ഭാര്യയ്ക്കും ഭക്ഷണം കൊടുക്കണം. പല ആളുകളും ഇപ്പം ഇന്നത്തെ രീതി എന്ന് വെച്ചാൽ ഭർത്താക്കന്മാർ പലപ്പോഴും രാത്രിയും അതുപോലെ തന്നെ മറ്റൊക്കെ കുടുംബത്തിൻ്റെ കൂട്ടാതെ അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരുടെ കൂടെ ഫുള്ള് ഭക്ഷണം തീറ്റിനായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, രാത്രിയൊക്കെ 10 മണിക്കും 11 മണിക്കും 2 മണിക്കും 3 മണിക്കും 4 മണിക്കൊക്കെ. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ചായക്കടകൾ സജീവമാണ്, ആരവിടെ ഉണ്ടാകുക? ചിലപ്പോൾ ചില ആളുകൾ ഫാമിലിയായിട്ട് പോകുന്ന ആളുകളുണ്ടാവും, അതല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം ഇങ്ങനെ ഉണ്ടാവും. പ്രവാചകൻ പറഞ്ഞു, നിന്റെ കുടുംബത്തിൽ നീ ചെലവഴിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ ഒരിക്കലും തന്നെ അവരുടെ അശകാരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ അന്യായമായിക്കൊണ്ട് ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരിക്കലും അവളെ കുറ്റം പറയുകയോ അതല്ലെങ്കിൽ അവളെ ലാ തഹജ്ജു ഇല്ലാ ഫീ ബൈത്തിക്, നിന്റെ വീട്ടിൽ വെച്ചുകൊണ്ടല്ലാതെ അവളൊരിക്കലും ഹജ്ർ ചെയ്യാൻ പാടില്ല. ഹജർ ചെയ്യാന്ന് പറഞ്ഞാൽ അനാവശ്യമായിക്കൊണ്ട് ശകാരിക്കുകയോ അതല്ലെങ്കിൽ അനാവശ്യമായിക്കൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കുകയോ ചെയ്യാൻ പാടില്ല. അതോടൊപ്പം തന്നെ പ്രവാചകൻ പറഞ്ഞു, ഭർത്താക്കന്മാർ ഭാര്യമാരുമായിക്കൊണ്ട് ചില കാര്യങ്ങൾ മുശാവറ നടത്തണം, ശൂറ നടത്തണം. കുടുംബത്തിൻ്റെ വിഷയമാണെങ്കിലും ഇനി മക്കളുടെ വിഷയമാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും ഭർത്താക്കന്മാർ ഭാര്യമാരുമായിക്കൊണ്ട് കൂടിയാലോചന നടത്തണം. പലപ്പോഴും ചില കാര്യങ്ങൾ അവർക്ക് ചില വിഷയങ്ങൾ ധാരണ ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം, എന്നാലും കൂടിയാലോചന നടത്തണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് വലിയ പ്രയാസത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ, കാരണം ഉംറക്ക് വേണ്ടി വന്നു, ഉംറ ചെയ്യാതെ തിരിച്ചു പോകണമെന്നാണ് മക്കത്ത് മുശ്രിക്കുകളുമായി കൊണ്ട് കരാർ ഏർപ്പെട്ടിരിക്കുന്നത്. പ്രവാചകൻ സഹാബത്തിന് പറഞ്ഞു, നിങ്ങളെല്ലാവരും തലമുണ്ണനം ചെയ്യണം, തലമൊട്ടയടിക്കണം. സഹാബത്ത് ആരും മൊട്ടയടിക്കാൻ തയ്യാറാകുന്നില്ല, കാരണം ഉംറ ചെയ്യാൻ വേണ്ടി വന്ന് ഹുദൈബിയിൽ തടയപ്പെട്ട് ആ ദുഃഖഭാരത്താൽ പ്രയാസപ്പെട്ടുകൊണ്ട് ഉംറയിലുള്ള അടക്കമുള്ള ആളുകൾ വലിയ ദേഷ്യത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും തലമുണ്ണനം ചെയ്യണം. സഹാബത്താരും തയ്യാറായില്ല. അപ്പോഴാണ് ആ കൂടെ ഉണ്ടായിരുന്ന ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂലേ, പ്രവാചകൻ ഒരു പിന്നെ അഡ്വൈസ് കൊടുക്കാൻ, ഒരു നിർദ്ദേശം ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കൊടുക്കാൻ, നബി നിങ്ങൾ ആടുകളുടെ നടുവിൽ പോയിക്കൊണ്ട് നിങ്ങളുടെ തലമുണ്ടനം ചെയ്താൽ മതി. ആ നിർദ്ദേശം പ്രവാചകൻ സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്തപ്പോൾ ഉമ്മു സൽമ റളിയല്ലാഹുവിന്റെ തീരുമാനം ശരിയായിരുന്നു. പ്രവാചകൻ ചെയ്ത് കണ്ടപ്പോൾ എല്ലാവരും അതങ്ങനെ തന്നെ ചെയ്യുകയും പ്രവാചകന് വാക്കുപോലും പറയേണ്ട അവസ്ഥ ഉണ്ടായില്ല. അപ്പൊ തൻ്റെ കുടുംബത്തിൽ ഒരു മുശാവറയും ശൂറയുമായി കൊണ്ടൊക്കെ നടക്കുക അല്ലെങ്കിൽ ശൂറുണ്ടാകുക എന്നുള്ളത് വലിയൊരു പ്രധാനമായി കൊണ്ട് കാണാൻ കഴിയും. അതുപോലെ തന്നെ നന്മയിൽ അഥവാ ദീനിൻ്റെ വിഷയങ്ങളിൽ അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. ഒരു ദീനിൻ്റെ ക്ലാസ്സിൽ പോകാൻ അനുവാദം ചോദിച്ചാൽ കൊടുക്കണം. പള്ളിയിലേക്ക് അനുവാദം ചോദിച്ചാൽ പള്ളിക്ക് അനുവാദം കൊടുക്കണം. ഇത് പ്രവാചകൻ്റെ ഹദീസിൽ കാണാം. ഇത് ഹദിക്കും, നിങ്ങളുടെ ആരെങ്കിലും ഭാര്യമാർ പള്ളിയിൽ പോകാൻ അനുവാദം ചോദിച്ചാൽ ഫഅദ്നൂലഹുന്ന, നിങ്ങൾ അവർക്ക് അനുവാദം കൊടുക്കണം. അപ്പൊ നമുക്ക് പള്ളിക്ക് അനുവാദം ചോദിച്ചാൽ പള്ളിക്ക് മാത്രം നമ്മുടെ സമൂഹത്തിൽ ഹറാം, ബാക്കി എവിടേക്കും അനുവാദം കൊടുക്കും. കല്യാണത്തിനാണെങ്കിലും ഷോപ്പിങ്ങിനാണെങ്കിലും സൽക്കാരത്തിനാണെങ്കിലും മരിച്ചോർത്തുക്കാണെങ്കിലും എല്ലായിടത്തും അനുവാദം കൊടുക്കും. പള്ളിക്കാണ് അനുവാദം കൊടുക്കുക റസൂല് പറഞ്ഞത്, ഫഅദ്നു ലഹുന്ന, നിങ്ങൾ അനുവാദം കൊടുക്കണം. ഫലാത്തമിനു ഇമാ അല്ലാഹി മസാജിദ അല്ലാഹ്, പള്ളിയിൽ നിന്ന് പള്ളിയിലേക്ക് വരുന്നതിന് തൊട്ട് നിങ്ങൾ നിങ്ങളുടെ പെണ്ണുങ്ങളെ തടയാൻ പാടില്ല, നിങ്ങളുടെ പെൺമക്കളെ തടയാൻ പാടില്ല. ഇത് പ്രവാചകൻ ഭർത്താക്കന്മാർക്ക് കൊടുത്ത നിർദ്ദേശമാണ്. ഭാര്യ ഭർത്താക്കന്മാർ പള്ളിയിലേക്ക് ജുമാക്ക് വരുന്നുണ്ടെങ്കിൽ ഭാര്യമാരെ കൂട്ടി വരാൻ അവർക്ക് പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ഇത്തരം ഖുതുബകളും കാര്യങ്ങളും വഅദുകളും പിന്നെ പ്രസംഗങ്ങളൊക്കെ അവരും കേട്ടതിൻ്റെ മാറ്റം കുടുംബത്തിലുണ്ടാകും. പലപ്പോഴും ഭർത്താക്കന്മാർ മാത്രം ദീൻ്റെ വിഷയങ്ങൾ ശ്രദ്ധിക്കുകയും കുടുംബത്തെ തീരെ ശ്രദ്ധിക്കാതിരിക്കുകയും എത്രത്തോളം ചോദിച്ചാൽ പെരുന്നാളിന് പോലും പള്ളിയിലേക്ക് പിന്നെ സ്വന്തം ഭാര്യമാരെയും മക്കളെയും കൊണ്ടുപോകാത്ത ആളുകളൊക്കെ ഉണ്ട്. പ്രവാചകൻ പറഞ്ഞു ഇത് അതല്ല. റഹിം അല്ലാഹു റജുലൻ, അള്ളാഹു സുബ്ഹാനഹു വതആല ഭർത്താവിന് അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടാകട്ടെ. കാമമില്ലയിൽ അവൻ രാത്രിയെ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു, തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു. ഫൈസല്ലി ഫസല്ല, എന്നിട്ടവൻ നിസ്കരിക്കുകയും വൈഖലം ഇംറാഅതഹു, അവൻ തൻ്റെ ഭാര്യയെ വിളിച്ചുണർത്തുകയും ചെയ്തു എന്നാ. അങ്ങനെയുള്ള രാത്രി എഴുന്നേറ്റുകൊണ്ട് നിസ്കരിക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടാകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. ഫൈൻ, എന്നൊരു പ്രവാചകൻ പറഞ്ഞു, ഫൈൻ അബത്ത്, ഇനി അവൾ അതിന് എണീക്കാൻ വിസമ്മതിക്കുകയാണെങ്കിൽ, നല്ലഹഫി വജിഹി അൽമ, അവിടെ മുഖത്ത് വെള്ളം തളിച്ചിട്ടെങ്കിലും എഴുന്നേൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് ആ ഭർത്താക്കന്മാർക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടാകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രീതി, ആയിഷ റളിയല്ലാഹുവിനെ പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോൾ പുറത്തു പോകുകയാണെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഭാര്യമാരെ ചുംബിച്ചുകൊണ്ടാണ് പുറത്തേക്ക് പോവുക. ആയിഷ റളിയല്ലാഹുവിനെ പറയാൻ, റസൂൽ നിസ്കരിക്കാൻ നിൽക്കുകയാണ്, പള്ളിയിൽ ഇഖാമത്ത് കൊടുത്തിട്ടുണ്ടാകും. ഇഖാമത്ത് കൊടുക്കുമ്പോൾ പോലും ആയിഷ റളിയല്ലാഹുവിനെ പറയാണ്, തൻ്റെ ബഅദുൻ നിസ തൻ്റെ ചില ഭാര്യമാരെ ചുംബിച്ചുകൊണ്ട് റസൂല യാത്രക്ക് പോകുകയാണെങ്കിലും പുറത്തേക്ക് പോകുകയാണെങ്കിലും ഒക്കെ പോവുക എന്ന്, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാണ്. ഈ മാതൃക പലപ്പോഴും ഇല്ലാതെയാകുമ്പോഴാണ് സ്നേഹബന്ധങ്ങളിൽ വിളിച്ചകളുണ്ടാകുക. ഇതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഭാര്യമാരുമായി കൊണ്ട് ദീർഘകാലം പിരിഞ്ഞിരിക്കുന്ന രീതി ഒരിക്കലും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരപ്പെട്ടതല്ല. ഞാനിത് പറയുമ്പോൾ ഗൾഫുകാരെ മുമ്പിൽ കാണാതല്ല എന്ന് പറയുന്നത്. പലപ്പോഴും കുടുംബ ബന്ധങ്ങൾ അകലാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, ഭർത്താവ് സ്ഥലത്തില്ലാത്തതും ഭർത്താവിൻ്റെ ദൈർഘ്യമേറിയ ഈ ഒരു പിന്നെ സഹവാസമില്ലാതിരിക്കുമ്പോഴും അത് പലപ്പോഴും സ്നേഹബന്ധങ്ങൾ വീഴ്ചകൾ വരുത്താറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ സല്ലല്ലാഹു പറഞ്ഞു, ഉമർ ഖത്താബ് റളിയല്ലാഹു അടക്കമുള്ള ആളുകൾ തൻ്റെ സൈന്യം ഇസ്ലാമിക സൈന്യം യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ പോലും 40 ദിവസം കഴിഞ്ഞാൽ ആ ഭർത്താക്കന്മാരെ നാട്ടിലേക്ക് പറഞ്ഞയച്ചിരുന്ന രീതിയാണ് ഇസ്ലാമിക സമൂഹത്തിലുള്ളത്. ഞാൻ പറഞ്ഞത് ഹറാമൊന്നുമല്ല, ഓരോന്നോ രണ്ടോ വർഷക്കാലം പിരിഞ്ഞിരിക്കുമ്പോൾ അത്രയും കാലം ഒന്നിച്ച് ജീവിക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതെയാകുന്നു. അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ഇണക്കവും അതുപോലെ തന്നെ അകൽച്ച കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ യാതൊരു സംശയമില്ല. പ്രവാചകന്റെ ചരിനിങ്ങളാക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ദീർഘമായ യാത്രയാണെങ്കിലും തൻ്റെ ഭാര്യമാരെ പ്രവാചകൻ കൊണ്ടുപോകാറുണ്ട് യാത്രയിൽ. അതുപോലെ തന്നെ പ്രവാചകൻ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങിയാൽ ആ പ്രവാചകൻ വേഗം വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരാറുണ്ട്. അപ്പോൾ യാത്ര കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ അടയാളങ്ങൾ കണ്ടാൽ പ്രവാചകൻ യാത്രയ്ക്ക് ദൈർഘ്യം കൂട്ടുമെന്നാണ് പ്രവാചകൻ്റെ ഹദീസിൽ കാണാൻ കഴിയുക. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ചില പ്രത്യേക സാഹചര്യങ്ങൾക്കൊന്നും കുടുംബം പോറ്റേണ്ടി വരുമ്പോണ്ടും അതൊക്കെ വിട്ടു നിൽക്കേണ്ട അവസ്ഥകളുണ്ടാകും. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ സഹവാസത്തിൻ്റെയും മേഖലകൾ പലപ്പോഴും അകൽച്ച ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ അത്രയും ക്ഷമയുള്ള അതുപോലെ തന്നെ അത്രയും പിന്നെ തഖ്വയൊക്കെയുള്ള പെണ്ണുങ്ങളാണെങ്കിൽ അവരൊരു പക്ഷേ ക്ഷമിച്ചേക്കാം കുടുംബത്തെയും മക്കളെ ഓർത്തുകൊണ്ട്. പലപ്പോഴും സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചര്യ കൂടി നമ്മൾ ശരിക്ക് ആ വിഷയത്തെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എപ്പോഴും അവളെ ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു എന്ന വിവരം അവൾ അറിയിച്ചുകൊണ്ടിരിക്കണം. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് എപ്പോഴും അത് പറഞ്ഞിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൾ നീയാണ്. സ്ത്രീകളിൽ നിന്ന് പ്രവാചകൻ തന്റെ സ്നേഹം ആയിഷ റളിയല്ലാഹുവിനോട് എപ്പോഴും പ്രകടിപ്പിച്ചു. ഇതിൽക്ക് വലിയ പിന്നെ മനഃശാസ്ത്രം അതിൽ കൊളിഞ്ഞിരിക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ സ്നേഹം കൽബിൽ വെച്ചുകൊണ്ട് നടന്നാൽ അതിന് സ്നേഹം എന്ന് പറയില്ല. മവദ്ദത്തും പിന്നെ ഹുബ് എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യൻ പുറത്തേക്ക് പ്രകടിപ്പിക്കുമ്പോഴാണ് അത് സ്നേഹമായി മാറുന്നത്. വാക്കിലൂടെയും അതുപോലെ തന്നെ സ്നേഹസ്പർശനങ്ങളിലൂടെയും ഒക്കെ പ്രകടിപ്പിക്കുമ്പോഴാണ് അത് സ്നേഹമായി മാറുക എന്ന് പ്രവാചകന്റെ ഹദീസുകൾ കാണുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുടുംബത്തിൽ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ കുടുംബ ശൈഥല്യങ്ങളൊക്കെ ഇല്ലാതെയാക്കാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കാനും അതനുസരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ഇടപെടറിയാനും അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
1: മഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിംബർ. ഖുതുബ നിർവഹിച്ചത് അബ്ദുൽ മാലിക് സലഫി.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: നവോദയ അപേക്ഷ 31 വരെ. ജവഹർ നവോദയ വിദ്യാലയങ്ങളിലെ അടുത്ത വർഷത്തെ 6-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള നടപടികൾ ആരംഭിച്ചു. അപേക്ഷകൾ ഈ മാസം 31 വരെ നൽകാം. നവംബർ 28 ജെ എൻ വി എസ് ടി എന്ന പ്രവേശന പരീക്ഷ ഫലം അടുത്ത വർഷം മാർച്ചിൽ പ്രഖ്യാപിക്കും. അപേക്ഷിക്കുന്ന ജില്ലയിലെ സ്ഥിരതാമസക്കാരാകണമെന്ന വ്യവസ്ഥ ഇക്കുറി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള അയൽ ജില്ലക്കാർക്കും അപേക്ഷിക്കാം. ഈ അധ്യയന വർഷം 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്കാണ് അർഹത. നേരത്തെ ജെ എൻ വി എസ് ടി എഴുതിയവർ ആയിരിക്കരുത്.
0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: 34 തസ്തികകളിൽ പി എസ് സി വിജ്ഞാപനം. 34 തസ്തികയിൽ നിയമനത്തിന് പി എസ് സി വിജ്ഞാപനം പുറത്തിറക്കി. 12 തസ്തികയിലാണ് നേരിട്ടുള്ള നിയമനം. 7 തസ്തികയിൽ തസ്തിക മാറ്റം വഴിയും 4 തസ്തികയിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റും വഴിയുമാണ് നിയമനമുണ്ടായിരിക്കുക. ഗസറ്റ് തീയതി 30/6/2026. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 ഓഗസ്റ്റ് 5 രാത്രി 12 മണി വരെ. നേരിട്ടുള്ള നിയമനം സർവകലാശാലകളിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ സ്റ്റേഷൻ ഓഫീസർ ട്രെയിനി തുടങ്ങി നിരവധി ഒഴിവുകളുടെ വിജ്ഞാപനമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്, പൊതുഭരണ വകുപ്പിൽ അസിസ്റ്റന്റ്, വിവിധ വകുപ്പുകളിൽ ക്ലർക്ക്, ടൈപ്പിസ്റ്റ് തുടങ്ങിയവ. സംവരണ സമുദായങ്ങൾക്കുള്ള എൻ സി എ നിയമനം. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ സ്റ്റാറ്റിസ്റ്റിക്സ്. പോലീസ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ, പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വനിതാ പോലീസ് ഡ്രൈവർ തുടങ്ങിയവ ഉണ്ട്. 34 തസ്തികകളാണ് പി എസ് സി വിജ്ഞാപനം ഉണ്ടായിരിക്കുന്നത്. അവസാന തീയതി 5 ഓഗസ്റ്റ്.
2: എനിക്ക് കഴിയില്ല, എന്നെക്കൊണ്ട് സാധിക്കില്ല. നന്മകളുടെ അവസരങ്ങൾ നമ്മെ തേടി വന്നപ്പോഴെല്ലാം ഇതായിരുന്നില്ലേ നാം കൂടുതൽ സംസാരിച്ചത്? ഈ നിഷേധ നിലപാടിൽ, നിരാശയിൽ, ആത്മവിശ്വാസക്കുറവിൽ താങ്കളുടെ എത്രയോ അവസരങ്ങൾ നഷ്ടപ്പെട്ടില്ലേ? ഓർക്കുക, നന്മയുടെ ഓരോ അവസരങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. ശിലാഫലകങ്ങളിലോ ചില്ലുകൊട്ടാരങ്ങളിലോ പൊതുനിരത്തിലെ നിശ്ചല പ്രതിമകളിലോ രേഖപ്പെടുന്ന അടയാളമല്ല, മറിച്ച് അത് പതിയുന്നത് ജീവനുള്ള ഹൃദയ ഭിത്തികളിലാണ്. യുഗാന്തരങ്ങളിൽ ഓർക്കപ്പെടാവുന്ന വിധം നല്ല മനുഷ്യരുടെ ഓർമ്മ പുസ്തകങ്ങളിലുമാണ്. നോക്കൂ, പീസ് റേഡിയോ മീഡിയ സ്കൂൾ ജീനിയേഴ്സ് ഹണ്ടിന്റെ ഭാഗമായി ഇപ്പോൾ ഇതാ നിരവധി അവസരങ്ങൾ താങ്കളെ തേടി വന്നിരിക്കുന്നു. ലഭിക്കുന്ന ഈ അവസരം ഉപയോഗിക്കൂ. നിങ്ങളുടെ സർഗസിദ്ധികളും പ്രതിഭാശേഷികളുമാണ് പീസ് റേഡിയോ ചോദിക്കുന്നത്. അതെ, വാക്കുകൾ കൊണ്ട് വിസ്മയം വിതയ്ക്കാവുന്ന നിങ്ങളിലെ അവതാരകനെ, നാളെ അക്ഷരങ്ങളിൽ വർണ്ണം വിരിക്കുന്ന നിങ്ങളിലെ എഴുത്തുകാരനെ, ഒന്നു ശ്രമിച്ചാൽ കണ്ണിൽ കൗതുകവും മനസ്സിൽ ചിന്തയും വിടർത്തുന്ന നിങ്ങളിലെ ഡിസൈനറെ, എന്നും വരികളിൽ അക്ഷരങ്ങളിൽ ശബ്ദങ്ങളിൽ ശരിതെറ്റ് പരതുന്ന പ്രൂഫ് റീഡറെ, എപ്പോഴും മാറുന്ന കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിച്ച് പ്രബോധന മണ്ഡലങ്ങളിൽ പുതുമകൾ കൊണ്ടുവരുന്ന നിങ്ങളിലെ അന്വേഷകനെ, സ്വാർത്ഥതകൾ ഒളിച്ചു കടത്തപ്പെടുന്ന മീഡിയ സംപ്രേഷണങ്ങളിലെ സൂക്ഷ്മ നിരീക്ഷകനെ, പിന്നെ നിങ്ങളിലെ എഞ്ചിനീയറിംഗ് സ്കില്ലിനെ, നിങ്ങളുടെ കഥ, കവിത, ഗാനം, ശബ്ദം, ചിന്ത തുടങ്ങി എല്ലാം ഈ വഴിയിൽ വിനിയോഗിക്കൂ. താങ്കളിലെ സർഗാത്മകതകൾ വെളിച്ചമാകട്ടെ, ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന നൂതന വെളിച്ചം. ഏതെങ്കിലും മേഖലയിൽ സഹകരിക്കാമെന്നുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ മീഡിയ സ്കൂൾ വിൻഡോയിൽ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ടെക്സ്റ്റ് ചെയ്യുക.
3: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിന്റെ സമയമായി. ലക്ഷ്യം മറക്കുന്ന മുസ്ലിം സമൂഹം. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, കോടാനുകോടി ജീവികളുള്ള ഈ പ്രപഞ്ചത്തിൽ മനുഷ്യരായ നാം ഒട്ടനേകം സവിശേഷതകളുമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പ്രത്യേകം ആദരിച്ചിട്ടുണ്ട്. അല്ലാഹു പറയുന്നുണ്ട്, വലഖദ് കറംനാ ബനീ ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. അപ്പോൾ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വതആല ആദരിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഇസ്രയിലെ 70-ാമത്തെ ആയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അത് പറയുന്നത്. എന്നിട്ട് തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വഹമൽനാഹും ഫിൽ ബരി വൽ ബഹർ, കടലിലും കരയിലും അവരെ നാം കയറ്റുകയും ചെയ്തിരിക്കുന്നു, അഥവാ വാഹനം കയറ്റുകയും ചെയ്തിരിക്കുന്നു. വറസഖ്നാഹും മിനത്തയ്യിബാത്ത്, നല്ല വിശിഷ്ട വസ്തുക്കളിൽ നിന്നും അവർക്ക് നാം ആഹാരം നൽകുകയും ചെയ്തിരിക്കുന്നു. വഫള്ളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീല, നാം സൃഷ്ടിച്ചുള്ളവരിൽ മിക്കവരേക്കാളും ഒരു വലിയ ശ്രേഷ്ഠത അവർക്ക് നാം നൽകുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇതര ജീവികളിൽ നിന്നും വ്യത്യസ്തമായി പ്രകൃത്യാ പല വിശേഷണങ്ങളും നൽകിയിട്ടുണ്ട്. ഇരു കാലുകളിൽ നിവർന്ന് നിൽക്കുക, നടക്കുക, അങ്ങനെ ചെയ്യുന്നൊരു ശരീരപ്രകൃതി, അതുപോലെ തന്നെ കാര്യങ്ങൾ ഗ്രഹിച്ചറിയുവാനുള്ള വിവേചന ശക്തി, പഞ്ചേന്ദ്രിയങ്ങൾ മുഖേന കാര്യങ്ങളെ വിലയിരുത്തുവാനുള്ള ഗ്രാഹ്യശക്തി, ഭൂതവർത്തമാന ഭാവി കാലങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള കഴിവ്, ഇതര ജീവികളെ അടക്കി ഭരിക്കുവാനുള്ള പ്രാപ്തി, അതുപോലെ തന്നെ ഭൂവിഭവങ്ങളെ ചൂഷണം ചെയ്യുവാനുള്ള സാമർത്ഥ്യം, കൈകൊണ്ട് ഭക്ഷണപദാർത്ഥങ്ങൾ എടുത്തു തിന്നുവാനുള്ള കഴിവ്, ഇതര ജീവികൾക്കൊന്നും സാധ്യമല്ലാത്ത ഇത്തരത്തിലുള്ള എത്രയോ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുമാറുള്ള ഒരു ശരീരഘടന, വേഷഭൂഷാദി അലങ്കാരങ്ങളും സൗന്ദര്യ വിഭവങ്ങളും ആസ്വദിക്കുവാനുള്ള വാസനയും കഴിവും, വിവിധ ജീവിതമാർഗങ്ങൾ അന്വേഷിക്കുവാനുള്ള സാമർത്ഥ്യം, എഴുത്തും വായനയും ശീലിക്കുവാനും ഉപയോഗപ്പെടുത്തുവാനുമുള്ള സാധ്യത, സംസാരശേഷി എന്നിങ്ങനെ എത്രയോ കാര്യങ്ങൾ ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കും. എന്നാൽ ഈ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വതആല നിസ്സാരമാക്കിയാണ് സൃഷ്ടിച്ചത് എന്നും, ദുർബലതകൾ ധാരാളമുള്ളവനാണ് എന്നും ഈ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. 5400 സസ്തനികളിൽ 14 വർഷം കുട്ടിക്കാലം പ്രായപൂർത്തിയെത്താനുള്ള കാലപരിധിയുള്ള ജീവി മനുഷ്യരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെക്കുറിച്ച് പറഞ്ഞു, വഖുലിഖൽ ഇൻസാനു ളഈഫ, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ദുർബലനായിക്കൊണ്ടാണ്. ഈ ലോകത്ത് ജീവിച്ച മനുഷ്യരുടെ ആയുസ്സിൽ ഏറ്റവും കുറഞ്ഞ ആയുസ്സുള്ള സമുദായമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം. 950 കൊല്ലം ജീവിച്ച നൂഹ് നബിയുടെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ അവസാന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സമൂഹത്തോട് പഠിപ്പിക്കുന്നത് എന്താണ്? അഅമാറു ഉമ്മത്തി മാ ബൈന സിത്തീന വസ്സബഈൻ, എൻ്റെ സമുദായത്തിൻ്റെ ആയുസ് 60-നും 70-നും ഇടയിലാണ്. ഇനി 60-70 കൊല്ലങ്ങൾ കിട്ടിയാൽ തന്നെ അതിലെന്തായിരിക്കും നമുക്ക് ചെയ്യാൻ സാധിക്കുക? അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുഅൻഹു അദ്ദേഹം പാടുന്ന ഒരു കവിതയിൽ കാണാം, ഇദാ ആശൽ ഫതാ സിത്തീന ആമ ഫനിസ്ഫുൽ ഉംരി തംഹഖുഹുൽ ലയാലി. 60 കൊല്ലം ഒരാൾക്ക് ജീവിക്കാൻ അവസരം കിട്ടിയാൽ അതിൽ 30 കൊല്ലം രാത്രിയായിരിക്കും. വനിസ്ഫുന്നിസ്ഫിയദ്ഹബു ലൈസ യദരി ലിഗഫ്ലത്തിഹി യമീനൻ മിൻ ഷിമാലിൻ. 15 വർഷം അങ്ങോട്ടുമിങ്ങോട്ടും നടന്ന കുട്ടിക്കാലമായിരിക്കും. വസുലുസുൻ നിസ്ഫി ആമാലുൻ വഹിർസുൻ വശുഗുലുൻ ബിൽ മകാസിബി വൽ അയാൽ. പിന്നീട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി ജോലിയും പഠനവും വിവാഹവും കുടുംബവുമായി അങ്ങനെ പോകുന്ന കാലഘട്ടമായിരിക്കും. വബാഖിൽ ഉമ്രി അസ്ഖാമുൻ വശൈബുൻ വഹമ്മുൻ ബിർത്തിഹാലിൻ വന്തിഖാലിൻ. അവസാനം വാർദ്ധക്യവും നരയും മാത്രമാണ് നമുക്ക് ബാക്കിയാകുന്നത്. അതുപോലെ തന്നെ അസുഖങ്ങളും. ഫഹുബ്ബുൽ മർഇ തൂലൽ ഉമ്രി ജഹ്ലുൻ വഖിസ്മതഹു അലാ ഹാദൽ മിസാൽ. പിന്നീട് ഖബറിലേക്കുള്ളൊരു യാത്രയും പിന്നീട് നീണ്ട ബർസഖും. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെ ചുരുങ്ങിയ ഒരു സമയം മാത്രമേ അമലുകൾ ചെയ്യാൻ അവന് ലഭിക്കുന്നുള്ളൂ എന്നർത്ഥം. മരണപ്പെടുന്ന സമയത്ത് ചില ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മലക്കുകൾ പറയില്ലേ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ഓ സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഈ ഇലാ റബ്ബിക്, നിന്റെ റബ്ബിലേക്ക് നീ മടങ്ങിക്കോ, റാദിയത്തൻ മർദിയ, തൃപ്തിയുള്ളവനായി തൃപ്തി ലഭിക്കുന്നവനായി നീ മടങ്ങിക്കോ എന്നാണ്. ഈ ഒരവസ്ഥയിൽ വിട പറയാൻ കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, അവൻ്റെ ഖബർ പോലും സന്തോഷത്തിൻ്റെ ഇടമായിരിക്കും. അത്തരക്കാർക്ക് വേണ്ടി വിളിച്ചു പറയുമെന്നാണ് ഖബറിൽ, അഫ്രിഷൂഹു മിനൽ ജന്ന, സ്വർഗത്തിലെ വിരിപ്പുകൾ നിങ്ങൾ അവന് വിരിച്ചു കൊടുക്കൂ. വ അൽ ബിസൂഹു മിനൽ ജന്ന, സ്വർഗത്തിലെ വസ്ത്രങ്ങൾ നിങ്ങൾ അവനെ ധരിപ്പിക്കൂ. വഫ്തഹൂലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വാതിൽ നിങ്ങൾ തുറന്നുകൊടുക്കൂ അവന്. ഫയുഫ്സഹുലഹു ഫീ ഖബ്രിഹി, അതോടെ അവൻ്റെ ഖബർ വിശാലമാകും. അബ്ഷിർ ബില്ലദീ യസുറുക്ക്, നിനക്ക് ലഭിച്ച ഈ നല്ല കാര്യങ്ങൾ, സന്തോഷപ്പെടുത്തുന്ന കാര്യങ്ങൾ, അതുകൊണ്ട് നീ സന്തോഷിച്ചോ എന്ന് അവനോട് പറയും എന്നാണ്. ഇങ്ങനെ ഖബറിൽ കിടക്കണമെന്ന ലക്ഷ്യബോധത്തോടെ ജീവിച്ച് ഈമാനികമായി മരിക്കാൻ കഴിഞ്ഞാൽ അത്തരക്കാർ ഖബറിൽ വെച്ച് പറയുമെന്നാണ്, റബ്ബി അഖിമിസ്സാഅ, അള്ളാഹുവെ അന്ത്യനാളൊന്ന് സംഭവിക്കണമേ. കാരണം അയാൾക്കിനി വരാനുള്ളത് സ്വർഗീയ സുഗന്ധങ്ങളും സ്വർഗീയ സുഖാനുഗ്രഹങ്ങളുമാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ലക്ഷ്യം പരലോക വിജയമായാൽ മാത്രമേ ഖബറിലെ ഈ മഹത്തായ സൗഭാഗ്യങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന, ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്താം. ഒന്ന്, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. എല്ലാ കർമ്മങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം പരലോക വിജയമായിരിക്കണം. അല്ലാഹു പറഞ്ഞതെന്താ, വമൻ അറാദൽ ആഖിറ, ആരെങ്കിലും പരലോകം ഉദ്ദേശിച്ചാൽ, വസഅലഹ സഅയഹ, എന്നിട്ട് അതിന് വേണ്ട പരിശ്രമങ്ങൾ ചെയ്താൽ, വഹുവ മുഅ്മിൻ, അവൻ വിശ്വാസിയുമാണെങ്കിൽ, ഫഉലൈക കാന സഅയുഹും മഷ്കൂറ, അവൻ്റെ പ്രവർത്തനങ്ങൾ നന്ദിയോടെ സ്വീകരിക്കുന്നതാണ്. വിശ്വാസിയായിക്കൊണ്ട് പരലോകത്തിനു വേണ്ടി പ്രവർത്തിച്ചാൽ. അതുപോലെ തന്നെ സ്വർഗസ്ഥരായ ആളുകൾ, അവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, അവർ ദുനിയാവിൽ ഒരു നന്മ ചെയ്യുമ്പോൾ എന്താണ് പറയുക? മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുമ്പോൾ അവരെന്താണ് പറയുക? ഇന്നമാനു ത്വഇമുക്കും ലിവജ്ഹില്ലാ, ഞങ്ങൾ അല്ലാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ, ഞങ്ങൾ നിങ്ങളിൽ നിന്നൊരു പ്രതിഫലം, ഒരു നന്ദി പോലും ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നതുകൊണ്ട് ആഗ്രഹിക്കുന്നത് പരിപൂർണമായ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമാണ്. സ്വർഗമല്ലാതെ പരലോകമല്ലാതെ ഞങ്ങൾക്ക് ഇതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യവുമില്ല എന്നവർ പറയും എന്നാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ ഇഖ്ലാസ് നമ്മുടെ പ്രവർത്തനങ്ങളിലെല്ലാം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തെ ഒന്ന്, സ്വർഗത്തിൽ നമ്മൾ മാത്രമല്ല നമ്മുടെ കുടുംബവും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. ഈ സ്വർഗമെന്ന ലക്ഷ്യത്തിലേക്ക്, പരലോക വിജയമെന്ന ലക്ഷ്യത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ കൂടി നമ്മൾ നയിക്കേണ്ടതുണ്ട്. പ്രവാചകന്റെ മക്കാ ജീവിത കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ തന്നെ കുടുംബത്തിന് താക്കീത് നൽകാൻ അള്ളാഹ് പറഞ്ഞില്ലേ, വഅൻദിർ അശീറത്തക്കൽ അഖ്റബീൻ, ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക് നീ താക്കീത് നൽകുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്. അതുപോലെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു വീണ്ടും പറയുന്നുണ്ട്, യാ യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, ഖു അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്നും രക്ഷിക്കണേ. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഖതാദ റഹിമഹുള്ള പറയുന്നത്, നമ്മൾ അവരോട് എന്തു ചെയ്യണം, അള്ളാഹുവിനനുസരിക്കാൻ അവനെ ധിക്കരിക്കാതിരിക്കാൻ അവരോട് നമ്മൾ പറയണം എന്നാണ്. അങ്ങനെ അവരെ നരകത്തിൽ നിന്നും രക്ഷിക്കാനുള്ള പണികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും സ്വർഗപ്രാപ്തിയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. സുഖങ്ങൾ മാത്രമുള്ള, പ്രയാസങ്ങളില്ലാത്ത, മരണമില്ലാത്ത, ഒരു വാർദ്ധക്യവും ബാധിക്കാത്ത, സന്തോഷം മാത്രം ലഭിക്കപ്പെടുന്ന ശാശ്വതമായ സുഖത്തിൻ്റെ ലോകമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞതെന്താ, ഫമൻ സുഹ്സിഹ അനിൽ നാരി വഉദ്ഖിലൽ ജന്ന, നരകത്തിൽ നിന്ന് ആർ അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ, ഫഖദ് ഫാസ്, തീർച്ചയായും അവൻ വിജയിച്ചിരിക്കുന്നു എന്നാണ്. ദുനിയാവിലെ കൊട്ടാര ജീവിതം നയിച്ചിരുന്ന ആസിയ റളിയല്ലാഹു അൻഹ, അവർ പോലും മോഹിച്ചതെന്താണ്, അവർ പറഞ്ഞില്ലേ, റബ്ബി ബ്നിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, എന്റെ റബ്ബേ, നിന്റെ അടുക്കൽ സ്വർഗത്തിൽ എനിക്കൊരു വീട് നീ പണി കഴിപ്പിച്ച് തരേണമേ എന്നാണ്. ദുനിയാവിലെ കൊട്ടാരത്തിൽ ആഗ്രഹിച്ച് ജീവിച്ച ആസിയ റളിയല്ലാഹു അൻഹ പോലും ആ കൊട്ടാര ജീവിതം ഉപേക്ഷിക്കുവാൻ, ഫിർഔനിന്റെ ശക്തമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുവാൻ തയ്യാറായത് സ്വർഗത്തിൽ ഒരു വീട് ലഭിക്കണം എന്ന അതിയായ ആഗ്രഹം കൊണ്ടായിരുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, അത് തന്നെയായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം എന്നുള്ളത്. അതുപോലെ തന്നെ ഇണകളറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു സ്ത്രീ അവളുടെ വീട്ടിലെ രാജ്ഞിയാണ്, അവളുടെ വീട് കൊട്ടാരമാണ്, അവളുടെ ഭർത്താവ് അതിലെ രാജാവുമാണ്. മറിച്ച് ഭർത്താവിനെ അടിമയാക്കി ഒരടിമയുടെ ഭാര്യയാവാൻ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതെത്ര വലിയ വിഡ്ഢിത്തമാണ് എന്നാലോചിച്ചു നോക്കൂ. സ്വർഗം ലക്ഷ്യമാക്കുന്ന വിവാഹിതയായ ഒരു സ്ത്രീ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ സല്ലത്തിൽ മർഅത്തു ഖംസഹ, ഒരു സ്ത്രീ അഞ്ച് വഖത്ത് നമസ്കരിച്ചാൽ, വസ്വാമത്ത് ഷഹ്റഹ, റമളാനിൽ നോമ്പ് നോറ്റാൽ, വഹഫിലത്ത് ഫർജഹ, തൻ്റെ ഗുഹ്യാവയവം സംരക്ഷിച്ചാൽ, വഅത്വാഅത്ത് സൗജഹ, തൻ്റെ ഭർത്താവിനെ അനുസരിച്ചാൽ, ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അയ്യു മംറഅത്തിൻ മാത്തത് വസൗജുഹ അൻഹ റാളിൻ, ദഖലത്തിൽ ജന്ന, ഏതൊരു സ്ത്രീ മരണപ്പെടുന്നുവോ ആ സമയത്ത് അവളുടെ ഭർത്താവ് അവളെ തൊട്ട് തൃപ്തനാണ് എങ്കിൽ അവൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മറക്കാതെ, അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം മറക്കാതെ നന്മകളിൽ മുന്നേറി പരലോക വിജയം ആഗ്രഹിച്ചുകൊണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനുവേണ്ടി പണിയെടുത്തുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാകുമ്പോഴാണ് സ്വർഗപ്രവേശനം നമുക്ക് സാധ്യമാവുകയുള്ളൂ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ, പരലോക വിജയം നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതാല അതിന് നമുക്കേവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم السلام عليكم ورحمة الله وبركاته
7: ما شاء الله പീസ് റേഡിയോ ശ്രോതാക്കളെ പോൾ കേട്ടത് പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ ലക്ഷ്യം മറക്കുന്ന മുസ്ലിം സമൂഹം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത്
5: ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കളെ, ഇനി നാം പ്രവേശിക്കുന്നത് മധുരം ഖുർആനിലേക്കാണ്.
1: വിശുദ്ധ ഖുർആനിലെ ശ്രവണ മനോഹരമായ വചനങ്ങളിലേക്ക് നമുക്ക് ആഴ്ന്നിറങ്ങി പോകാം.
0: ഇൻഷാല്ലാ, ഇന്ന് 19-ാം അധ്യായം സൂറത്ത് മറിയമിലെ 16 മുതൽ 46 വരെയുള്ള വചനങ്ങളാണ് മധുരം ഖുർആനിലൂടെ ശ്രോതാക്കൾ കേൾക്കുന്നത്.
1: നമ്മളിന്ന് കേൾക്കുന്ന ശബ്ദം വിശുദ്ധ ഹറമിലെ ഇമാമായ ഷെയ്ഖ് ബന്ദർ ബലീലയുടെ പാരായണമാണ്.
0: തീർച്ചയായും അദ്ദേഹത്തിന്റെ പാരായണം നമുക്ക് ശ്രവിക്കാം.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ മുഖമൊഴി. അനീതിക്കെതിരെ നിലകൊള്ളുക. രചന നിർവഹിച്ചത് ഉസ്മാൻ പാലക്കാഴി. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
1: അനീതിക്കെതിരെ നിലകൊള്ളുക. അക്രമവും അനീതിയുമില്ലാത്ത ഭൗതിക ലോകമെന്നത് അസാധ്യമാണ്. കാരണം മനുഷ്യൻ തിന്മകളിലേക്ക് കൂടുതൽ ചായ്വ് കാണിക്കുന്ന പ്രകൃതമുള്ളവനാണ്. മനുഷ്യരുള്ള കാലത്തോളം തിന്മകളുമുണ്ടാകും, അക്രമവും അനീതിയുമുണ്ടാകും. പ്രവാചകന്മാരൊഴിച്ച് ആരും പാപമുക്തരല്ല. എന്നാൽ ചിന്താശേഷിയുള്ള മനുഷ്യന് തെറ്റിൽ നിന്നകന്ന് നിൽക്കാനും തെറ്റ് ചെയ്യാനും കഴിയും. തെറ്റാണെന്ന് ബോധ്യമുള്ള കാര്യം ചെയ്യാതിരിക്കുക എന്നത് മൂല്യബോധത്തിൻ്റെ അടയാളമാണ്. അക്രമവും അനീതിയും കൊടികുത്തി വാഴുമ്പോൾ അതിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്നതിന് പകരം അതിനെതിരെ ശബ്ദിക്കാനാണ് ശ്രമിക്കേണ്ടത്. സാധാരണക്കാരൻ ചെയ്യുന്ന അനീതിയും അക്രമവും വാഗ്ദാന ലംഘനവും ഒരു ഭരണാധികാരിയോ ന്യായാധിപനോ ചെയ്യുന്ന അക്രമവും അനീതിയും വാഗ്ദാന ലംഘനവും ഒരുപോലെയല്ല. അങ്ങനെയല്ല സമൂഹത്തെ ബാധിക്കുക. ഭരണാധികാരിയുടെയും ന്യായാധിപന്റെയും അനീതി ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കും. സമൂഹത്തിൽ അരക്ഷിതാവസ്ഥയുണ്ടാക്കും. ജനങ്ങളിലാകമാനം ഭീതി പരത്തും. നിലനിൽപ്പിനെക്കുറിച്ച് ആശങ്കയുണ്ടാക്കും. ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? കേന്ദ്ര സർക്കാരും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും പക്ഷപാതപരവും വർഗീയവുമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുസ്ലിം പള്ളികൾക്ക് താഴെ ക്ഷേത്രാവശിഷ്ടങ്ങളോ വിഗ്രഹങ്ങളോ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ആസൂത്രിതമായി പരിശ്രമിക്കുന്നു. കോടതികൾ അതിനെല്ലാം കൊടിപിടിക്കുന്നു. മുസ്ലിമായ ഒരു വ്യക്തി എന്തെങ്കിലും തെറ്റു ചെയ്താൽ അയാളുടെ കുടുംബത്തെ മുഴുവൻ തെരുവിലിറക്കി വീട് തകർത്ത് കളയുന്നു. ഭരണാധികാരികളുടെ അഴിമതി, സ്വജനപക്ഷപാതിത്വം, വ്യാജ ഏറ്റുമുട്ടൽ, കൊലപാതകങ്ങൾ, ഭരണത്തെ എതിർക്കുന്നവരെ രാജ്യദ്രോഹികളായി മുദ്രകുത്തി ജയിലിലടക്കൽ, പട്ടിണി പാവങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുകയും കോർപ്പറേറ്റുകളെ വാരിപ്പുണരുകയും ചെയ്യൽ, ഇങ്ങനെ ഒട്ടനേകം കലാപരിപാടികൾ നമ്മുടെ രാജ്യത്ത് നിർബാധ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തുവരുന്നതിനേക്കാൾ വലിയ വാർത്തകൾ ഇരുമ്പുമറയ്ക്കകത്ത് ഉണ്ട് എന്നതാണ് നേര്. അന്യായം അഥവാ അക്രമം എന്നത് അർത്ഥമാക്കുന്നത് ഒന്നിനെ അതിൻ്റേതല്ലാത്ത സ്ഥാനത്ത് പ്രതിഷ്ഠിക്കലാണ്, മാറ്റിസ്ഥാപിക്കലാണ്, ദുരുപയോഗം ചെയ്യലാണ്, പരിധി ലംഘിക്കലാണ്. ശരിയായ പാതയിൽ നിന്നുള്ള വ്യതിയാനമായിട്ടാണ് സത്യമെന്തെന്നറിഞ്ഞിട്ടും കളവു പറയലാണ്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സമ്പത്തുകൊണ്ടോ സ്വാധീനം കൊണ്ടോ അധികാരം കൊണ്ടോ ആരെയും ഉപദ്രവിക്കാനോ ആരോടെങ്കിലും അനീതി കാണിക്കാനോ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അക്രമികളെ സഹായിക്കാൻ ഇഹലോകത്ത് പലരും ഉണ്ടാകും, എന്നാൽ പരലോകത്താരും ഉണ്ടാകില്ല. അക്രമകാരികൾക്ക് യാതൊരു സഹായിയുമില്ല. അധ്യായം 22 വചനം 71. ഈ ബോധ്യമാണ് ഉമർ ബിൻ ഖത്താബിനെ പോലുള്ള ഭരണാധികാരികളെ ലോകം കണ്ട ഏറ്റവും നീതിമാന്മാരായ ഭരണാധികാരികളാക്കി മാറ്റിയത്.
0: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ മുഖമൊഴി, അനീതിക്കെതിരെ നിലകൊള്ളുക. ഈ വിഷയത്തിൽ രചന നിർവഹിച്ചത് ഉസ്മാൻ പാലക്കാഴി. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ. Tune to reality.

0: പഠനം കേവലം അറിവ് നേടൽ മാത്രമല്ല, അത് ജീവിതത്തെ രൂപപ്പെടുത്തലാണ്. അക്കാദമിക മികവും ധാർമ്മിക മൂല്യങ്ങളും കൈകോർക്കുന്ന ഒരു സുരക്ഷിത തണൽ. ഇനി നിങ്ങളുടെ മക്കൾക്കായി മുക്കം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിന്റെ കീഴിൽ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ. 5 മുതൽ 10 വരെ ക്ലാസുകളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മികച്ച CBSE വിദ്യാഭ്യാസത്തോടൊപ്പം താമസിച്ചു പഠിക്കാം. ഇവിടെ വെറുമൊരു ഹോസ്റ്റലല്ല, കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള പരിചരണമാണ്. ഖുർആൻ, ഹിഫ്ദ്, ദീനി പാഠങ്ങൾ, സ്വഭാവ സംസ്കരണം, പ്രാർത്ഥനാ പഠനങ്ങൾ, അതെ, പൂർണമായും ധാർമ്മികമായ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പഠിക്കാം. പഠനത്തിൽ പിന്നിലാവുമോ എന്ന പേടി വേണ്ട. അഡീഷണൽ അക്കാദമിക് സപ്പോർട്ടും മത്സര പരീക്ഷകൾക്കായി പ്രത്യേക വാരാന്ത്യ പരിശീലനവുമുണ്ട്. മാത്രമല്ല, കുട്ടികളുടെ കലാകായിക കഴിവുകൾ വളർത്താൻ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ സൗകര്യങ്ങളും പ്രകൃതിയെ തൊട്ടറിയാൻ എക്കോ ക്ലബ് പ്രവർത്തനങ്ങളും സജീവമാണ്. കൂടാതെ പീസ് റേഡിയോ വിദ്യാർത്ഥികൾക്ക് അസുലഭമായ അവസരം നൽകുന്നു. മികച്ച ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പു നൽകുന്ന ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്യാമ്പ് 2026 ഏപ്രിൽ 11. നിങ്ങളുടെ കുട്ടിയുടെ ശോഭനമായ ഭാവിക്ക് ഇന്നു തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ, നെല്ലിക്കാപറമ്പ്, മുക്കം. ബന്ധപ്പെടേണ്ട നമ്പർ 90-61-74-66-00.
1: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം

0: ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി നുറുങ്ങുകൾ. ഷിയയികളുടെ ഉത്ഭവം. രചന നിർവഹിച്ചത് ഡോക്ടർ ടി കെ യൂസഫ്. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
0: ഷിയ എന്ന അറബി പദത്തിന്റെ അർത്ഥം അനുയായികൾ അല്ലെങ്കിൽ സഹായികൾ എന്നാണ്. സഹായി അല്ലെങ്കിൽ അനുയായി എന്ന അർത്ഥത്തിൽ ഒരാൾക്കും രണ്ടാൾക്കും കൂടുതൽ ആളുകൾക്കും സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനുമെല്ലാം ഷിയ എന്ന പദം തന്നെയാണ് പ്രയോഗിക്കുന്നത്. ഒരു കാര്യത്തിൽ ഒരു ജനത ഒരുമിച്ചു കൂടിയാൽ അവരും ഷിയയാണ്. ഒരാളെ സഹായിക്കുകയോ അയാളുടെ പക്ഷം ചേരുകയോ ചെയ്താൽ അവനെക്കുറിച്ച് അയാളുടെ ഷിയ എന്നാണ് പറയുക. ഷിയാക്കളുടെ സാങ്കേതിക പ്രയോഗമനുസരിച്ച് അമീറുൽ മുഅ്മിനീൻ അലിയുടെ ഖിലാഫത്ത് അംഗീകരിക്കുന്നവർക്കാണ് ഷിയ എന്നു പറയുന്നത്. അതോടൊപ്പം അദ്ദേഹത്തിന് മുമ്പുള്ളവരുടെ ഖിലാഫത്ത് നിഷേധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പ്രസ്തുത നിർവചനത്തിൽ അലിക്ക് ശേഷമുള്ള ഇമാമുകൾ ഉൾക്കൊള്ളാത്തതുകൊണ്ട് വേറെയും അനവധി നിർവചനങ്ങൾ ഈ പദത്തിന് ഷിയകൾ നൽകുന്നുണ്ട്. അലിയുടെ അനുയായിയായി മാറുകയും മറ്റു സഹാബികളെക്കാൾ അദ്ദേഹത്തിന് മുൻഗണന നൽകുകയും ചെയ്യുന്നവർ എന്ന് സാമാന്യമായി പറയാറുണ്ടെങ്കിലും ഈ നിർവചനം അലിയുടെ കാലത്തുള്ളവർക്ക് അനുയോജ്യമാണെങ്കിലും പിന്നീടുള്ളവർ അവരുടെ ഇമാമുമാരെയും അവരുടെ വിശ്വാസകാര്യങ്ങളും അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഈ പേരിന് അർഹത നേടാനാവുകയുള്ളൂ. ചില റാഫിദികളുടെ വാദപ്രകാരം ഷിയാസത്തിന്റെ വിത്തുകൾ പാകിയത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഇത് രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ നബിയുടെ കാലത്ത് ഷിയാ സുന്നി വിഭാഗങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഖുർആൻ തന്നെ അക്കാര്യം വെളിപ്പെടുത്തുമായിരുന്നു. എല്ലാവരും നബിയുടെ ഷിയ അനുയായികളായിരുന്നു. ഇബ്നു തൈമിയ പറയുന്നത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെയും ഉമർ റളിയല്ലാഹുവിൻ്റെയും ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെയും കാലത്ത് ഷിയ എന്ന പ്രയോഗമുണ്ടായിരുന്നില്ല. അവരിൽ ആരുടെയെങ്കിലും ഷിയ എന്ന് പറയപ്പെട്ടിരുന്നില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗാനന്തരം അലിക്കാണ് ഖിലാഫത്ത് ഏറ്റവും അർഹത എന്ന വാദഗതിക്കാരാണ് ഷിയാഇസത്തിന് ബീജാവാപം നൽകിയത്. താനാണ് ഖിലാഫത്തിന് അർഹൻ എന്ന വാദം അലിക്കുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം അബൂബക്കറിന് ബൈഅത്ത് ചെയ്യുമായിരുന്നില്ല. അബൂബക്കറും ഉമറുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഏറ്റവും ഉത്തമർ എന്ന് കൂഫയിലെ മിമ്പറിൽ നിന്ന് പരസ്യമായി അദ്ദേഹം പ്രഖ്യാപിക്കുമായിരുന്നില്ല. എന്നാൽ ഖിലാഫത്ത് വാദം ചിലർ അദ്ദേഹത്തിൻ്റെ മേൽ കെട്ടിച്ചമച്ചതാണ്. യഥാർത്ഥത്തിൽ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ജൂതനായിരുന്ന അബ്ദുല്ലാഹിബിന് സബ് ആണ് മുസ്ലിം സമുദായത്തിൽ ഷിയാ വിശ്വാസത്തിൻ്റെ വിത്തുപാകിയത്. ഷിയായിസത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് അവർക്ക് പോലും ഏകാഭിപ്രായമില്ല. ജമൽ യുദ്ധ ദിവസമാണ് ഷിയായിസത്തിന് ആരംഭം കുറിച്ചതെന്ന് പറയുന്നവർ അവരിലുണ്ട്. മറ്റൊരു വിഭാഗത്തിൻ്റെ അഭിപ്രായപ്രകാരം അലി സുഫീനിൽ നിന്ന് മടങ്ങിയതിനു ശേഷമാണ് ഷിയായിസം രൂപം കൊണ്ടത്. ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ രക്തമാണ് ഷിയായിസത്തിന് വിത്തുപാകിയത് എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, ഷിയകളുടെ ഉത്ഭവം. രചന നിർവഹിച്ചത് ഡോക്ടർ ടി കെ യൂസഫ്. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: റബ്ബിൽ ഭരമേൽപ്പിച്ചാൽ റബ്ബിൻ്റെ രക്ഷ ലഭിക്കും. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറ ബഖറ 49:50 വചനങ്ങൾ വിശദീകരിക്കുന്നു ഷഹൽ അരിപ്ര.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وَإِذْ نَجَّيْنَاكُمْ مِنْ آلِ فِرْعَوْنَ يَسُومُونَكُمْ سُوءَ الْعَذَابِ يُذَبِّحُونَ أَبْنَاءَكُمْ وَيَسْتَحْيُونَ نِسَاءَكُمْ وَفِي ذَلِكُمْ بَلَاءٌ مِنْ رَبِّكُمْ عَظِيمٌ. وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ فَأَنْجَيْنَاكُمْ وَأَغْرَقْنَا آلَ فِرْعَوْنَ وَأَنْتُمْ تَنْظُرُونَ. ഏറെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, വിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അനുഗ്രഹപ്രകാരം പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായത്തിലെ 47-48 വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി കഴിഞ്ഞത്. 49-50 വചനങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഓതി കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒരു സംരംഭത്തെ, പരിശുദ്ധ ഖുർആൻ കേൾക്കുന്നതും അത് പാരായണം ചെയ്യുന്നതും അത് പഠിക്കുന്നതും അള്ളാഹുവിൻ്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടാകുമ്പോൾ അതിൻ്റെ പുണ്യം വളരെയേറെയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രവർത്തനത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഉതകുന്ന രീതിയിലുള്ള കർമ്മമായി, സൽക്കർമ്മമായി രേഖപ്പെടുത്തുമാറാവട്ടെ, കബൂൽ ചെയ്യുമാറാവട്ടെ. പാരായണം ചെയ്യുമ്പോൾ ഖുർആൻ തുറന്നു വെച്ച് ആവശ്യമായത് നോട്ട് ചെയ്ത് മനസ്സിലാക്കി അതിൻ്റെ കൂടെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ അതൊക്കെ വലിയ പുണ്യങ്ങളായി മാറും. ഓതിയ ആ ഭാഗം ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് ഓതുകയാണ്. وَإِذْ نَجَّيْنَاكُمْ مِنْ آلِ فِرْعَوْنَ يَسُومُونَكُمْ

0: يذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم وإذ فرقنا بكم البحر فأنجيناكم وأغرقنا آل فرعون وأنتم تنظرون.
1: ഓതി കേട്ട ഭാഗം വീണ്ടും നമ്മൾ ഒന്നുകൂടി കേട്ടു. തജീവിതമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങൾ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. 49-50 വചനങ്ങളാണ് കേട്ടത്.
0: വഇദ് നജ്ജൈനാകും മിൻ ആലി ഫിർഔൻ. വഇദ്
1: എന്ന് പറയാൻ പാടില്ല. വഇദ് കലക്കത്തിൻ്റെ ഹർഫല്ല ദാൽ. അപ്പോൾ ദാൽ വഇദ് എന്ന് പറയാൻ പാടില്ല.
0: വഇദ് നജ്ജൈൻ وَإِذْ نَجَّيْنَاكُمْ مِنْ آلِ فِرْعَوْنَ مِنْ آلِ إِلْهَارًا
1: വെളി വാക്കി ഉദണം. ഫിർഔൻ എന്ന് പറയാൻ പാടില്ല. ഫിർ അറായിന് സുക്കൂനും തൊട്ട് മുമ്പുള്ളതിന് കെസറുമാകുമ്പോൾ റായിനെ തലക്കേക്ക് ചെയ്ത് അഥവാ മലയാളത്തിലെ രായയുടെ ശബ്ദത്തിൽ ഫിർ ഫിർ രായയുടെ ശബ്ദത്തിലാണ് ഉച്ചരിക്കേണ്ടത്. അതുപോലെ
0: യസൂമൂനകും സൂ അൽ അദാബ്. സൂ അൽ അദാബ്
1: മദ്ദുണ്ട് അസീനിന്. മദ് മുത്തസ്സിലാണ്, നീട്ടി ദീർഘം നൽകി ഓതേണ്ടതുണ്ട്. അതുപോലെ സൂ അവിടെ ഹംസാണ്, അൽ അദാബ് അവിടെ അഴയനുമാണ്.
0: ഹംസും അഴയനും അതിൻ്റെ ഉച്ചാരണം മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. സൂ അൽ അദാബ് അ
1: രണ്ടിനെയും ഉച്ചാരണം ശ്രദ്ധിക്കണം.
0: യുദ്ധ്യഹൂന അബ്നാഅകും
1: അവിടെ മദ്ദുണ്ട് നൂനിന്, മദ് മുത്തസ്സിലാണ്.
0: വയസ്തഹയൂന നിസാഅകും വയസ്തഹയൂന
1: യസ്തഹ് എന്ന് പറയണ്ട,
0: യസ്തഹയൂന
1: സീന് മദ്ദുണ്ട് നിസാഅകും എന്നുള്ളിടത്ത്, മദ് മുത്തസ്സിലാണ്.
0: وَفِي ذَلِكُمْ بَلَاءٌ مِّن رَّبِّكُمْ عَظِيمٌ
1: بَلَاءٌ അവിടെ മദ് മുത്തസ്സിലാണ്.
0: مِّن رَّبِّكُمْ ഇദാവും ബിലാഗുന്നയാണ്.
1: മിറ നൂന് കേൾക്കാനേ പാടില്ല, സാക്കിന നൂനിന് ശേഷം റാ വന്നു. ഇദാവും ബിലാഗുന്നയാണ്. അടുത്തത് നോക്കുക.
0: وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ فَأَنْجَيْنَاكُمْ فَأَنْجَ
1: ഇത് ഇഖ്ഫാ ബിഗുന്നയാണ്, മണിച്ച് മറച്ചോതണം.
0: വഅഗ്റഖ്നാ ആല ഫിർഔന വഅൻതും തൻദുറൂൻ. വഅഗ്റഖ്നാ അഗ്റഖ്
1: ഖൽഖത്തിൻ്റെ ഹർഫാണ്, സുക്കൂൻ വന്നു. ഉറക്കെ ശബ്ദിച്ച് ഉച്ചരിക്കണം. നാ എന്നിടത്ത് മദ്ദുണ്ട്, മദ് മുൻഫസ്സലാണ്. വഅഗ്റഖ്നാ ആല എന്ന് പറയുമ്പോൾ ഫിർഔന നേരത്തെ പറഞ്ഞു.
0: വഅൻതും തന്തു
1: ആ രണ്ട് സ്ഥലത്തും ഇഖ്ഫാ ബിഗുന്നയാണ്.
0: അൻതും
1: സാക്കിനുണ്ട് ശേഷം ഇഖ്ഫാ ബിഗുന്നയുടെ അക്ഷരമായ ത വന്നു.
0: തന്തു തന്തു
1: എന്ന് പറയുമ്പോഴും സാക്കിനുണ്ട് ശേഷം ഇഖ്ഫാ ബിഗുന്നയുടെ അക്ഷരങ്ങളിൽപ്പെട്ട ലോ എന്ന അക്ഷരം വന്നു. രണ്ടിടത്തും മണിച്ച് അവ്യക്തമാക്കി ഓതണം. ഗുനത്ത് സഹിതം ഇഖ്ഫാ ചെയ്യണം, മണിച്ച് മറച്ചോതണം. ഇതാണ് തജ്വീദുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ. അള്ളാഹു കൂടുതൽ പഠിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ഇനി അതിൻ്റെ അർത്ഥത്തിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ രണ്ട് ആയത്തുകളിലായിട്ട് മനസ്സിലാക്കിയത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ വർഗത്തിന്, ഇസ്രായേൽ സന്തതികൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ സംബന്ധിച്ച് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന വചനങ്ങളും, പരലോകത്ത് ഖിയാമത്ത് നാളിൽ മരണശേഷം എല്ലാവരും ഒറ്റയ്ക്ക് വരുന്ന ആ സമയത്ത് ഓരോരുത്തരും സ്വന്തമായി ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് അവനവന് ഇണയായും തുണയായിട്ടും ഉപകാരപ്പെടുന്നതായിട്ടുണ്ടാവുക. അവിടെ നമ്മെ സഹായിക്കാനോ മറ്റ് പകരം വെച്ചു കൊടുക്കാനോ മറ്റ് സ്വാധീനം ചെലുത്താനോ ഒന്നും കഴിയുന്ന ഒരു സ്ഥിതിഗതി അന്നുണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും അവനവൻ ചെയ്ത കാര്യങ്ങൾ മാത്രം ഉപകാരപ്പെടുന്ന ഒരു ദിവസത്തെ സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത് എന്ന ഇസ്രായേൽ സന്തതികളോടുള്ള, നമ്മോടൊക്കെയുള്ള, എല്ലാവരോടുമുള്ള ഓർമ്മപ്പെടുത്തൽ, അതാണ് 47-48 വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു തുടർന്ന് പറയുന്നു, وَإِذْ نَجَّيْنَاكُمْ مِنْ آلِ فِرْعَوْنَ يَسُومُونَكُمْ سُوءَ الْعَذَابِ يُذَبِّحُونَ أَبْنَاءَكُمْ وَيَسْتَحْيُونَ نِسَاءَكُمْ وَفِي ذَلِكُمْ بَلَاءٌ مِنْ رَبِّكُمْ عَظِيمٌ وَإِذْ نَجَّيْنَاكُمْ نَام نِڠळे نَجَّانُ بَنَ رَكْشِچُونَ அப்ப நாம் نِڠळे രക്ഷിച്ച സന്ദർഭം നജ്ജാ നജ്ജയ്തു നജ്ജൈന നാം രക്ഷപ്പെടുത്തി വ ഇദ് അല്ലേ ഇദ് എന്ന സന്ദർഭം നജ്ജൈന നാം നിങ്ങളെ രക്ഷപ്പെടുത്തിയ നജ്ജൈന നാം രക്ഷപ്പെടുത്തിയ സന്ദർഭം വ ഇദ് നജ്ജൈന നാം രക്ഷപ്പെടുത്തിയ സന്ദർഭം ആരേക്കും നിങ്ങളെ അപ്പോൾ നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയ സന്ദർഭം ആരിൽ നിന്ന് മിൻ ആലി ഫിർഔന ഫിർഔന്റെ കൂട്ടുകാരിൽ നിന്ന് ആല് എന്ന് പറഞ്ഞ കുടുംബം കൂട്ടുകാർ ആൾക്കാർ അതുപോലെ തന്നെ അല്ലേ ആല് മുഹമ്മദ് മുഹമ്മദ് നബിയുടെ കുടുംബം മുഹമ്മദ് നബിയുടെ ആൾക്കാർ ഫിർഔന്റെ ആൾക്കാർ ആല് ഫിർഔൻ മിൻ ആല് ഫിർഔന ഫിർഔന്റെ കൂട്ടുകാരിൽ നിന്ന് ആൾക്കാരിൽ നിന്ന് നിങ്ങൾ നാം രക്ഷപ്പെടുത്തിയ സന്ദർഭം യസൂമൂനക്കും സൂ അല്ലാദാബ് എന്താ അവർ ചെയ്തിരുന്നത് ഫിർഔന്റെ ആളുകൾ യസൂമൂനക്കും യസൂമൂന എന്നാൽ അനുഭവിപ്പിക്കുക എന്നാണ് യസൂമൂന അവർ അനുഭവിപ്പിക്കുന്നു കും നിങ്ങളെ സൂ അൽ അദാബി എന്ത് സൂ ചീത്തയായ അൽ അദാബ് ശിക്ഷ സൂ അൽ അദാബ് എന്ന കടുത്ത ശിക്ഷ കടും ശിക്ഷ ഹീനമായ ചീത്തയായ ശിക്ഷ അങ്ങേറ്റം കടുത്ത ശിക്ഷ നിങ്ങളെ അനുഭവിപ്പിച്ചു കൊണ്ടിരിക്കെ ഫിർഔന്റെ കൂട്ടരിൽ നിന്ന് ആളുകളിൽ നിന്ന് ആൾക്കാരിൽ നിന്ന് നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയ സന്ദർഭം ആ സന്ദർഭം നിങ്ങൾക്ക് ഓർമ്മ വേണം എന്തൊക്കെയായിരുന്നു അവർ ചെയ്തിരുന്നത് യുദബ്യഹൂന അറുകൊല നടത്തിയിരുന്നു ദബഹ അറവ് നടത്തുക അറുത്ത് കൊലപ്പെടുത്തുക യുദബ്യഹൂന അവർ അറുകൊല നടത്തിയിരുന്നു ആരെ അബിനാക്കും നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ ബിൻ ഇബിന് ഇബിൻ എന്ന് പറഞ്ഞാൽ മകൻ എന്നാണ് സൺ അതിൻ്റെ ജം ആണ് ബഹുവചനമാണ് അബിനാ മക്കൾ ആൺമക്കൾ അബിനാക്കും നിങ്ങളുടെ ആൺമക്കളെ അവർ അറുത്ത് കൊല ചെയ്തിരുന്നു വയസ്തഹയൂന നിസാഅക്കും വയസ്തഹയൂന അവർ ജീവിക്കുവാൻ വിടുകയും ചെയ്തിരുന്നു ഇസ്തഹയ എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ അനുവദിക്കുക വയസ്തഹയൂന അവർ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തിരുന്നു നിസാഅക്കും നിങ്ങളുടെ പെൺമക്കളെ നിങ്ങളുടെ സ്ത്രീകളെ അഥവാ ആൺകുട്ടികൾ എന്ത് ചെയ്യും കൊന്നുകളയും പെൺകുട്ടികളാണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യും വഫീദാലിക്കും അതിലുണ്ട് ബലാഉൻ പരീക്ഷണം ബല എന്ന് പറഞ്ഞാൽ പരീക്ഷണം അതിലൊരു പരീക്ഷണമുണ്ട് മിയർ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള അളീം വമ്പിച്ച വലിയ വമ്പിച്ച നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പരീക്ഷണം അതിലുണ്ട് അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വചനം മുതൽ തുടർന്നുള്ള ആയത്തുകളിലൊക്കെ പരാമർശിക്കപ്പെടുന്ന ചില ഇസ്രായേലിയരുടെ ചരിത്രത്തിൽ ഉണ്ടായ സംഭവങ്ങളാണ് അതിലെ ചില പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ സൂറത്ത് യൂസുഫിൽ പഠിക്കുമ്പോൾ കാണാൻ പറ്റും ആ യൂസുഫ് എന്ന അധ്യായത്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ മിസ്രയിലെ ധനകാര്യ വകുപ്പ് മേധാവിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവും ഇസ്രായേൽ എന്ന യഅ്ഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയും സഹോദരന്മാരും ഈജിപ്തിൽ ചെന്ന് താമസിച്ചു അങ്ങനെ 400 വർഷം കൊണ്ട് ആ കുടുംബം ഒരുപാട് തലമുറകൾ ആ കുടുംബം പിന്നീട് മക്കളും ഒരമക്കളുടെ മക്കളും അങ്ങനെ ഒരു ജനറേഷൻ വലുതായിട്ട് വലിയൊരു വമ്പിച്ച ജനതയായിത്തീർന്നു അങ്ങനെ അവരുടെ ജനപ്പെരുപ്പും പാരമ്പര്യ സംസ്കാരങ്ങളൊക്കെ ഈജിപ്തിലെ പഴയ വംശജായ കിബിത്തിയ ആൾക്കാർക്ക് സഹിക്കാൻ പറ്റാതായി അത്രയും ആളുകൾ ഇവരുടെ കുടുംബത്തിൽ നിന്നായി അവരെ നേരെ അവരക്രമവും കോപ്റ്റിക്കാർ കിബിത്തികൾ അക്രമം അഴിച്ചു വിട്ടു കാരണം അവരുടെ കയ്യിലാണെന്നുള്ള രാജ്യത്തിൻ്റെ ഭരണം റോമിലെ ഭരണാധിപന്മാർ കൈസർ അല്ലെങ്കിൽ സീസർ എന്ന പേരിലും പേർഷ്യയിലെ ഭരണാധികാരികൾ കിസ്റ കൊസറു കിസ്റ എന്നും യമനിലെ രാജാക്കന്മാർ തുബ്ബൾ എന്നുമുള്ള നാമങ്ങളിലാണ് അറിയപ്പെട്ടിരുന്നത് അതുപോലെ ഈജിപ്തിലെ ഭരണാധിപന്മാർ അറിയപ്പെടുന്ന പേരാണെന്ത് ഫറോവ ഫിറഔൻ അറബിൽ ഫിറഔൻ ഫറോവമാരെന്നാണ് അറിയപ്പെടുക ഈജിപ്തിലെ ഭരണാധിപന്മാർ ഫറോവമാരെന്നാണ് പറയുക അങ്ങനെ ഒരു ഫിറൌന്റെ കാലത്ത് ഇസ്രായേലിലുള്ള വിരോധം വർഗീയ പക്ഷപാതവും വളരെ അധികമായി അപ്പോൾ ഈ നിലക്ക് വിട്ടാൽ പറ്റൂല ഈ നിലക്ക് വിട്ടാൽ കിബിത്തുകളുടെ പേരിലും പ്രശസ്തിക്കും കോട്ടം തട്ടും രാജ്യഭരണം കിബിത്തുകൾക്ക് തന്നെ നഷ്ടപ്പെടാൻ ചിലപ്പോൾ അത് കാരണമാക്കും എന്ന് കരുതി ഇസ്രായേലരെ അവർ തങ്ങളുടെ അടിമകളായി ഗണിക്കുകയും അവരോട് മൃഗങ്ങളെ മൃഗീയമായി പെരുമാറുക ഒക്കെ ചെയ്തു. അങ്ങനെ ഒരുപാട് മർദ്ദിച്ച് മർദ്ദനങ്ങളൊക്കെ ഇരയാക്കി. ഈ സംഭവമൊക്കെ സൂറത്തുൽ ഖസസിൻ്റെ ഭാഗത്തും വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മർദ്ദനങ്ങളിൽപ്പെട്ട ഒരു മർദ്ദനാണെന്ന് ഇസ്രായേലിൽ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ അറുത്ത് കൊലപ്പെടുത്തുക, ജനിച്ച ഉടനെ തന്നെ കൊല്ലുക, ആൺകുട്ടിയാണെങ്കിൽ കൊല്ലുക, പെൺകുട്ടിയാണെങ്കിൽ പെൺകുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുക, കൊല്ലണ്ട, ജീവിക്കാൻ അനുവദിക്കുക. ഇത് അന്നത്തെ ഫിറൗന്റെ എന്ന് പറഞ്ഞ ഫറോവ ഭരണാധിപന്മാരിൽ ഒന്നാമത്തെ ആ അന്നുണ്ടായിരുന്ന ഫറോവയുടെ കൽപ്പന, ആ ഭരണാധിപൻ്റെ കൽപ്പനയാണ്. അപ്പോൾ അതിന് പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട കുറച്ച് ജോലിക്കാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്. അങ്ങനെ ഒരു ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളെ അവർ മൃഗീയമായി അറുത്ത് കൊല ചെയ്തിട്ടുണ്ട്. അതിനടക്കാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജനനം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവ് പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ എന്ത് ചെയ്തു, ഒരു പെട്ടിയിലാക്കി നീന്തതിൽ ഒഴുക്കി, ചരിത്രം നമുക്ക് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒഴുക്കി എന്ത് ചെയ്യാണ്, ആ ഫിറഔന്റെ അന്നത്തെ ഭരണാധിപൻ്റെ ഫറോവയുടെ വാതിൽക്ക് കൂടി ഒഴുകിപ്പോകുന്ന നദിയുടെ ആ കരക്കണിഞ്ഞപ്പോൾ ആ കൊട്ടാരത്തിലുള്ള ജോലിക്കാർ അവരെന്ത് ചെയ്തു, അത് കണ്ടെടുത്തു. ആ കുട്ടിയെ തുറന്നു നോക്കിയപ്പോൾ കുട്ടിയെ അവരെന്ത് ചെയ്തു, കൊട്ടാരത്തിലെ കുഞ്ഞായി വളർത്തി. അങ്ങനെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അവസാനം ചരിത്രം മൊത്തം പ്രതിപാദിക്കണില്ല. മൂസ നബിക്ക് പ്രവാചകത്വവും ദിവ്യത്വവും അഥവാ അനുഭവത്തിൽ ഇസ്ലാത്തക്ക് ലഭിച്ച് പ്രബോധനകൃത്യം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഫിറൌന്റെ അക്രമം വീണ്ടും ശക്തിപ്പെട്ടു. അങ്ങനെ ഇസ്രായേലുടെ ആൺകുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഏർപ്പാട് ആ സമയത്തും നടക്കുന്നുണ്ട്. സൂറത്തുൽ അഅ്റാഫ് 127 129 ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന അവർക്ക് പിന്നെ മോചനം നൽകിയതിനെയാണ് ഇത് നജ്ജൈനാകും മിൻ ആലി ഫിറഔൻ എന്നുള്ള ഈ ഒരു ആയത്തിൻ്റെ തുടക്കം അല്ലെ. ഇത് നജ്ജൈനാകും മിൻ ആലി ഫിറഔന യസൂമൂനകും സൂ അൽ അദാബ്. ഇനി നോക്കൂ, ഇനി അതിൻ്റെ അർത്ഥം നോക്കൂ, ഇതുവരെ നമ്മൾ അതിൻ്റെ സംഭവം കേട്ടല്ലോ. ഇത് നജ്ജൈനാക്കും, നാം നിങ്ങളെ രക്ഷപ്പെടുത്തിയ സന്ദർഭം, മിൻ ആലി ഫിറഔന, ഫിറഔന്റെ ആൾക്കാരിൽ നിന്ന്, യസൂമൂനകും സൂ അൽ അദാബി, അവർ കടുത്ത ശിക്ഷ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, അനുഭവിപ്പിക്കുന്നു. യുദബ്യഹൂന, എന്താണത്, യുദബ്യഹൂന, അവർ അറുത്തുകളയും, അറുകോല നടത്തും, അബിനാക്കും നിങ്ങളുടെ ആൺമക്കളെ, വയസ്തഹയ്യൂന നിസാഅക്കും നിങ്ങളുടെ പെൺമക്കളെ, സ്ത്രീകളെ അവർ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യും. എന്നിട്ട് പടച്ചോൻ പറയാണ്, വഫീ ദാലിക ബലാ ഉമ്മി റബ്ബിക്കും അദീം, അതിലൊക്കെ വമ്പിച്ച നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള വമ്പിച്ച പരീക്ഷണം അതിലുണ്ട്. അത് വല്ലാത്തൊരു പരീക്ഷണം തന്നെയായിരുന്നു. പോലെ പടച്ചോൻ പറഞ്ഞല്ലോ, വനബ്ലൂക്കും ബിശ്ശരി വൽ ഖൈരി ഫിത്ന, നന്മ കൊണ്ടും തിന്മ കൊണ്ടും നാം നിങ്ങളെ പരീക്ഷിക്കും. സൂറത്തുൽ അംബിയാൽ പറഞ്ഞല്ലോ. അപ്പോൾ ആ രൂപത്തിൽ ബലാ എന്നാണ് ഇവിടെ പ്രയോഗിച്ചത് അല്ലേ. ഒരു പരീക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പരീക്ഷണം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഉണ്ടായിരുന്നു ആ ഫിറഔന്റെ അന്നത്തെ ഭരണകാലത്ത്. അപ്പോൾ അതിൽ ക്ഷമയും സഹനവും പരിശോധിക്കാനുള്ള ഒരു ബലാ, ഒരു പരീക്ഷണമായിരുന്നു അത് എന്ന് അള്ളാഹു അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്തു, അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തി എന്നാണ് അള്ളാഹു അവിടെ സൂചിപ്പിക്കുന്നത്. അടുത്ത ആയത്തിൽ നോക്കൂ, അള്ളാഹു പറയാണ്, വഇദ് ഫറഖ്ന ബികുമുൽ ബഹ്റ ഫഅൻജൈനാകും വഅഗ്റഖ്ന ആല ഫിറഔന വഅൻതും തൻദുറൂൻ. വഇദ് ഫറഖ്ന, നാം വേർപ്പെടുത്തിയ സന്ദർഭം, ഫറഖ ഫറഖ എന്ന് പറഞ്ഞാൽ, വഇദ് ഫറഖ്ന അല്ലേ, ഫറഖ എന്ന് പറഞ്ഞാൽ എന്താണ്, വേർപ്പെടുത്തി അല്ലേ, പിളർത്തി എന്നൊക്കെയാണ് ഫറഖ. വഇദ് ഫറഖ്ന, നാം പിളർത്തിയ സന്ദർഭവും നിങ്ങൾ ഓർക്കണം. എങ്ങനെ, ബിക്കും നിങ്ങൾ കാരണം, അൽ ബഹ്റ ഒരു സമുദ്രത്തെ, നിങ്ങൾ കാരണമായി ഒരു സമുദ്രത്തെ നാം പിളർത്തി, നാം വേർപ്പെടുത്തി. എന്നിട്ടോ ഫ അൻജൈനാക്കും, ഫ എന്നിട്ട് അങ്ങനെ അൻജൈന, നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു, കും നിങ്ങളെ നാം രക്ഷിച്ചു, വ അഗ്റഖ്ന അതോടൊപ്പം നിങ്ങളെ രക്ഷപ്പെടുത്തി, അതോടൊപ്പം വ അതോടൊപ്പം അഗ്റഖ്ന, ഗരിഖന മുങ്ങി അല്ലേ, അഗ്റഖ അഗ്റഖ മുക്കി നശിപ്പിച്ചു, വ അതോടൊപ്പം അഗ്റഖ്ന നാം മുക്കി നശിപ്പിക്കുകയും ചെയ്തു അല്ലേ, വെള്ളത്തിൽ മുക്കി നശിപ്പിച്ചു, അതിനാണ് അഗ്റഖ എന്ന് പറയുക. ആല ഫിറഔന, ആരെ, ഫിറഔന്റെ കൂട്ടരെ, നിങ്ങളപ്പോൾ അവിടെയായിരുന്നു, വ അൻതും നിങ്ങളായിരിക്കെ, തന്തുറൂന നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു അല്ലേ. എത്ര വൃത്തിയായിട്ടാണ്, ക്ലിയറായിട്ടാണ് അള്ളാഹു പറഞ്ഞിരുന്നത് സുബ്ഹാനഹു വതആല. അപ്പോൾ നിങ്ങളിങ്ങനെ, വൈദ് ഫറഖ്ന ബിക്കുമുൽ ബഹ്റ, നിങ്ങൾ കാരണമായി സമുദ്രത്തിൽ നാം പിളർത്തിയ സന്ദർഭവും നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഫിറഔന്റെ ആൾക്കാർ ഇങ്ങനെയൊക്കെ പ്രയാസം നിങ്ങളെ സഹിപ്പിച്ച് ബുദ്ധിമുട്ടിച്ച് ആൺകുഞ്ഞ് ജനിക്കുമ്പോൾ ജീവനോടെ കുഴിച്ചു മൂടുന്ന പെൺകുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ അനുവാദം നൽകുന്ന ആ നിലക്കുള്ളൊരു സാഹചര്യമുണ്ടായപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങളെ രക്ഷപ്പെടുത്തി. പിന്നീട് നിങ്ങൾ നിങ്ങളെ ആക്രമിക്കാൻ വന്നപ്പോൾ അല്ലേ ഞങ്ങളതാ ഒരു പിടികൂടി അല്ലേ ഇന്നാല മുതറക്കൂൻ ഞങ്ങൾ പിടി ഉറപ്പായിട്ട് ഞങ്ങൾ പിടിക്കപ്പെട്ടു ഇനി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഓടി കഴിച്ചിലാകുമ്പോൾ ഒരു സമുദ്രത്തിൻ്റെ വക്കത്ത് എത്തി നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ് ആ വടികൊണ്ട് മൂസാലിസത്തു വസ്സലാം ആ വടികൊണ്ട് അടിച്ചപ്പോൾ സമുദ്രം രണ്ടായി പിളർന്നു നിന്നിട്ട് നിങ്ങൾ ആ സമുദ്രത്തിലൂടെ നടന്ന് രക്ഷപ്പെടാൻ നിങ്ങളെ പിന്നാലെ ഫിറഔനും കൂട്ടരും നടന്ന് അതിലേക്ക് ഇറങ്ങി നടക്കുന്നുണ്ട്. അവർ ഏറെക്കുറെ സമുദ്രത്തിലേക്ക് ഇറങ്ങി എന്ന് ഉറപ്പായി നടന്ന് മുന്നോട്ട് പോയപ്പോഴാണ് സമുദ്രം പകുത്ത് രണ്ടായി പകുത്ത് നിൽക്കുന്ന ആ ജലം സമുദ്രജലം അവരെ വന്ന് മൂടി വിഴുങ്ങൺ. അങ്ങനെ നിങ്ങളെ രക്ഷപ്പെടുത്തുകയും നിങ്ങൾ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്രായേലരായ മൂസാ നബിയിൽ വിശ്വസിച്ച ആളുകൾ അള്ളാഹു രക്ഷപ്പെടുത്തുകയും വഅറഖ്നാ ആല ഫിറഔന ഫിറഔന്റെ കൂട്ടാളികളെ കൂട്ടുകാരെ ആൾക്കാരെ നാം മുക്കി കൊല്ലുകയും ചെയ്തു മുക്കി നശിപ്പിക്കുകയും ചെയ്തു. നിങ്ങളതൊക്കെ നേർക്കുനേരെ കണ്ട ആളുകളല്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ ഒരു അനുഗ്രഹം അല്ലേ അവരെയും കൂട്ടി മൂസാ നബി രാത്രി പുറപ്പെട്ട് ചെങ്കടലിനടുത്തെത്തി അല്ലേ ബാക്കിയുള്ള ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ആ നിലക്ക് അതുകൊണ്ടിങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ ഓർത്ത് അതിന് കൃത്യമായ നന്ദി കാണിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇപ്രകാരം പ്രസ്താവിച്ച ഹദീസ് കാണാം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ യഹൂദികൾ അല്ലേ ആഷുറ അതാ മുഹറം മാസം മുഹറം 10-ന്റെ അന്ന് നോമ്പ് പിടിക്കുന്നത് കണ്ടു. അപ്പോൾ ഈ ദിവസം എന്താണ് തിരുമേനി എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഇതൊരു നല്ല ദിവസമാണ് ഇസ്രായേലിലെ അവരുടെ ശത്രുക്കളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ്. ഈ രക്ഷപ്പെടുത്തൽ മുഹറം 10-നായിരുന്നു ആഷുറ ദിവസമായിരുന്നു. അതുകൊണ്ട് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം നോമ്പ് നോറ്റു അതുകൊണ്ട് ഞങ്ങളും എന്നവർ നോമ്പ് നോക്കുകയാണ് എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൂസയെ സംബന്ധിച്ച് മൂസയെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെക്കാൾ മൂസാ നബിയുമായി അവകാശപ്പെട്ടവരാണ് ബാധ്യതയുള്ളതാണ് കടപ്പാടുള്ളതാണ് എന്ന് മറുപടി പറഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നോമ്പ് നോൽക്കുവാൻ കൽപ്പിക്കുകയും ചെയ്തു മുഹറം 10-ന്റെ ആഷുറ ദിവസം. ഈ ഹദീസ് അനുസരിച്ചാണ് ആഷുറ ദിവസം അതോ മുഹറം 10-ന് മുസ്ലിങ്ങളായ ആളുകൾ നോമ്പ് പിടിക്കുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽപ്പെട്ടതാണ് ചര്യയിൽപ്പെട്ടതാണെന്ന് പൊതുവെ അറിയപ്പെട്ടതുമാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പശ്ചാത്തലം എന്നുകൂടി ഈ ആയത്തുമായി ബന്ധപ്പെട്ട് ഈ ആയത്ത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ഇനി അപ്പോൾ ആ ആയത്തൊന്നുകൂടിയും അർത്ഥമൊന്ന് മനസ്സിലാക്കുക. വഇദ്നജ്ജൈനാക്കും തീർച്ചയായും വഇദ്നജ്ജൈനാക്കും നാം നിങ്ങളെ രക്ഷപ്പെടുത്തിയ സന്ദർഭം മിൻ ആലി ഫിറഔന ഫിറഔന്റെ കൂട്ടാളികളിൽ നിന്ന് ആൾക്കാരിൽ നിന്ന് യസൂമൂനക്കും അവർ നിങ്ങളെ അനുഭവിപ്പിക്കുന്നു സു അൽ അദാബി കടുത്ത ശിക്ഷയെ യുദ്ധ്യഹൂന അവർ അറുകൊല നടത്തുകയും ചെയ്യുന്നു അബിനാക്കും നിങ്ങളുടെ ആൺമക്കളെ വയസ്തഹയ്യൂന അവർ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു നിസാക്കും നിങ്ങളുടെ പെൺമക്കളെ സ്ത്രീകളെ വഫീദാലിക്കും അതിലുണ്ട് ബലാഉം മിർ റബ്ബിക്കും അളീം നിങ്ങൾ റബ്ബിങ്കൽ നിന്നുള്ള വമ്പിച്ച ഒരു പരീക്ഷണം അതിലുണ്ടായിരുന്നു നിങ്ങളപ്പോൾ എന്തൊക്കെ ചെയ്യും ക്ഷമിക്കാൻ സഹനവും ഒക്കെ അള്ളാഹുവിനുള്ള പ്രാർത്ഥന അള്ളാഹുവിനുള്ള അടുപ്പമെല്ലാം അള്ളാഹു പരീക്ഷിച്ചിരുന്നു ആ വിപത്തിലൂടെ. പക്ഷേ പിന്നീട് വഇദ് ഫറഖ്ന ബികുമുൽ ബഹ്റ നിങ്ങൾ കാരണമായി സമുദ്രത്തെ നാം പിളർത്തുകയും ചെയ്ത സന്ദർഭവും ഓർക്കുക ഫഅൻജൈനാകും എന്നിട്ട് നിങ്ങളെ നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു വഅഗ്റഖ്ന ആല ഫിറഔന ഫിറഔന്റെ ആളുകളെ ആൾക്കാരെ നാം മുക്കി നശിപ്പിക്കുകയും ചെയ്തു വഅൻതും തൻദുറൂൻ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ നിങ്ങളിങ്ങനെ നോക്കി നിൽക്കുന്നവരായിരിക്കും നിങ്ങളത് കണ്ട് മനസ്സിലാക്കിയല്ലോ അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്രായേൽ സന്തതികൾ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് കൃത്യമായി അവരെന്ത് ചെയ്യാണ് ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ രൂപത്തിൽ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിന് നന്ദി കാണിക്കണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ പരീക്ഷണത്തിൽ സഹിച്ചും ക്ഷമിച്ചും നിന്ന് അതിൽ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുന്ന ഒരു മനസ്ഥിതി ഉണ്ടാകണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലുമാണ് ശരിക്ക് ഈ ആയത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഓരോന്നും കൂടുതൽ പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ തവക്കുലോടുകൂടി അല്ലേ അള്ളാഹുൽ ഉറച്ച വിശ്വാസത്തോടുകൂടി ആദർശം പണയം വെക്കാത്ത അവസ്ഥയിൽ ജീവിക്കാനുള്ള തൗഫീഖും ഒക്കെ അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് ഹൃദയ വസന്തം, സൂറ ബക്കറ 49:50 വചനങ്ങൾ. വിശദീകരിച്ചത് ഷഹൽ അരിപ്ര.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അംസൈന വഅംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹി ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
2: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്ക്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്ക്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ഈവനിങ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെ ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ മിസ് അബ് കാരപ്പറമ്പ്. ഇൻഷാല്ലാ, വളരെ അധികം ആളുകൾ നമ്മുടെ ഈ ഒരു ഈവനിങ് ലൈവിലേക്ക് സലാം പറഞ്ഞ് എത്തിയിട്ടുണ്ട്. ആയിഷ അങ്ങാടിപ്പുറം, ഫൗസിയ മമ്മു കാരുണ്യം കൊല്ലം കൊയിലാണ്ടി, സലീമ ഒതുക്കുങ്ങൽ, വഹീദ അട്ടിക്കൊട്ടു, നഫീസ പി താമരശ്ശേരി, മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ. ഇൻഷാല്ലാ, നമ്മുടെ ഇന്നത്തെ ഒരു ഈവനിങ് ലൈവ് ഇവിടെ ആരംഭിക്കുകയാണ്. ഇൻഷാല്ലാ, ഇന്ന് നമ്മോടൊപ്പം ഇവിടെ രണ്ട് കൂട്ടുകാർ ചേരുന്നുണ്ട്. ഇൻഷാല്ലാ, നമുക്ക് അവരെ പരിചയപ്പെടാം. ആദ്യം
1: അസ്സലാമു അലൈക്കും, എൻ്റെ പേര് അദീം ബിൻ ഖാലിദ്.
0: അദീം ബിൻ
1: ഖാലിദ്.
0: ഖാലിദ് എവിടുന്ന വരുന്നത്?
1: ഞാൻ മഞ്ചേരിയിൽ നിന്നും.
0: മഞ്ചേരി, അതെ. ഇവിടെ ഗ്രീൻ വാലിയിൽ പഠിക്കുകയാണ്.
1: ഓക്കെ,
0: എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏഴില്. അപ്പോൾ അദീബിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമുണ്ടാവില്ല അല്ലേ? ഇതിനു മുമ്പ് ലൈവിൽ ഇരുന്നിട്ടില്ലേ? ആ ഓക്കെ. എന്നാലും അദീബിന്റെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് ഇപ്പുണ്ട്, ഉമ്മണ്ട്, താത്ത ഉണ്ട്, കാക്കണ്ട്.
0: കാക്കണ്ട്, ഓക്കെ.
1: അനിയന്മാരുണ്ട്.
0: അനിയന്മാരുണ്ട്, അനിയത്തി അനിയത്തി ഉണ്ട്. അനിയന്മാര് പറയുമ്പോ എത്ര അനിയന്മാരുണ്ട്?
1: മൂന്നനിയന്മാര്.
0: ആ ഓക്കെ. അപ്പൊ കാക്കൊക്കെ എന്താ ചെയ്യുന്നത്? കാക്ക താത്തയൊക്കെ എന്താ ചെയ്യുന്നത്?
1: കാക്ക ബിബിയൊക്കെ പഠിക്കാം.
0: ബിബിയൊക്കെ പഠിക്കുന്നു. ഓക്കെ. താത്ത
1: മൈക്രോബയോളജി.
0: മൈക്രോബയോളജി, ഓക്കെ. അനിയത്തിയോ? അനിയത്തി
1: സ്കൂളിൽ പോവാ.
0: സ്കൂളിൽ പോവാ. ഇവിടാണോ?
1: അല്ലല്ല,
0: അൽഫിത്ര. ഇവിടെ വേറെ ആരെയുണ്ടോ?
1: ഇവിടെ ഇല്ല.
0: ഇവിടെ ഇല്ല. ഓക്കെ. പിന്നെ അനിയന്മാര് എന്ന് പറയുമ്പോ
1: മൂന്നനിയന്മാര്.
0: എത്ര എന്തൊക്കെ പഠിക്കുന്നുണ്ടോ? പഠിക്കാണോ?
1: ചെറിയ അനിയൻ പഠിക്കുള്ള രണ്ടനിയന്മാര്
0: പഠിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ ഗ്രീൻ വാലിയില് എത്ര കൊല്ലായി? ഇപ്പൊ എത്ര ക്ലാസ്സിലേനു? ഏഴില്. എത്ര കൊല്ലായി ഗ്രീൻ വാലി? ഇക്കൊല്ലം വന്നതാണ്. ഓക്കെ. എങ്ങനെയുണ്ട് പഠനമൊക്കെ? ഉഷാറായി പോകുന്നു ഇൻഷാല്ലാ. ഉപ്പ എന്ത് ചെയ്യുന്നു?
1: ഉപ്പക്ക് ഹോസ്പിറ്റൽ.
0: ഹോസ്പിറ്റൽ, ഓക്കെ. എവിടെ?
1: കോട്ടക്കൽ.
0: കോട്ടക്കൽ, ആ ഓക്കെ. ഉമ്മ?
1: ഉമ്മ ഹൗസ്
0: വൈഫ്. ഓക്കെ. വീട്ടില് അത്ര ആൾക്കാരാള്. ഓക്കെ. ഇൻഷാല്ലാ, നമുക്ക് അടുത്തൊരു കൂട്ടുകാരനിലേക്ക് പോവാൻ തോന്നുന്നുണ്ട്.
2: അസ്സലാമു അലൈക്കും, എന്റെ പേര് മിഷാല്, ഞാൻ അരീക്കോട് നിന്നാണ് വരുന്നത്.
0: അരീക്കോട് നിന്ന്? ആ ഓക്കെ. നമ്മളെ ഗ്രീൻ വാലി സ്റ്റുഡിയോയുടെ തൊട്ടപ്പുറത്ത് തന്നെ അല്ലേ? ആ അപ്പോ വീട്ടില് മിഷാലിന്റെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
2: ഉമ്മണ്ട്, ഉപ്പുണ്ട്, അനിയനുണ്ട്.
0: ഉമ്മ, ഉപ്പ, അനിയൻ. ഈ അപ്പൊ മിഷാലാണ് എന്ത് മൂത്തത് അല്ലേ? മൂത്തക്കാക്ക മിഷാലാണ്. ഓക്കെ. അപ്പോ മിഷാല് ഇപ്പൊ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്?
2: എയ്ത്തില്.
0: ഇവിടെ ഗ്രീൻ വാലി.
2: ഗ്രീൻ വാലി.
0: ഇക്കൊല്ലം വന്നതാ?
2: പത്ത് കൊല്ലായി.
0: പത്ത് കൊല്ലായി, മാഷാല്ലാ. അപ്പോ എൽ കെ ജി മുതലേ ഇവിടെ തന്നെ? ഓക്കെ. ഇവിടെ ഗ്രീൻ ഹോമില്? ഓക്കെ. പത്ത് കൊല്ലായി ഗ്രീൻ ഹോമില്?
2: ഗ്രീൻ ഹോമില് മൂന്നാമത്തെ കൊല്ലാണത്.
0: മൂന്നാമത്തെ കൊല്ലം, മാഷാല്ലാ. അപ്പോ അനിയൻ എന്താ ചെയ്യുന്നത്?
2: അനിയന് പഠിക്കുക രണ്ടാം ക്ലാസ്സില്.
0: ഇവിടാണോ? ഗ്രീൻ വാലി തന്നെയാണ്. ഓക്കെ. പിന്നെ ഉപ്പ?
2: ഉപ്പ ബിസിനസ്.
0: ബിസിനസ്.
2: രണ്ടാളും ഒപ്പം.
0: ഒപ്പം, ഓക്കെ. ഇൻഷാല്ലാ. അപ്പോ വീണ്ടും കുറേ ശ്രോതാക്കള് നമ്മുടെ ഒപ്പം ലൈവിൽ ചേർന്നിട്ടുണ്ട്. മുഹമ്മദ് റഫീഖ് ടൈലർ മാംഗ്ലൂർ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിഷ തോട്ടശ്ശേരി അറ അസ്സലാമു അലൈക്കും പറഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ താഹിറ ടി കെ കാസർഗോഡ്, ഉമ്മുക്കുൽസു ചിറമംഗലം, ജമീല വി കെ പൂനൂർ, ആയിഷ അങ്ങാടിപ്പുറം. ഓക്കെ. ഇൻഷാല്ലാ, നമ്മൾക്ക് ഇന്ന് എന്തൊക്കെ പരിപാടികളാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത്?
2: കഥ ഉണ്ട്, പിന്നെ ഒരു ടോപ്പിക്കില് ഡിസ്കഷൻസ് ഉണ്ട്.
0: ഡിസ്കഷൻസ്.
2: ഹജ്ജിന്റെ മുമ്പിൽ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ പ്രവേശിച്ചില്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്തതും ചെയ്യേണ്ട കാര്യങ്ങളും.
0: ഓക്കെ ഓക്കെ ഓക്കെ. ഇൻഷാല്ലാ. അപ്പോൾ നമ്മുടെ ലൈവിൽ ഇങ്ങനെ ആളുകൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിരവധി ആളുകൾ, നിരവധി ശ്രോതാക്കൾ വീണ്ടും സുബൈദ പുളിക്കൽ സലാം പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മളെ ലൈവ് തുടങ്ങിയിട്ട് 5 മിനിറ്റോളം എടുത്തതായി. നമുക്ക് സാരോപദേശം കേട്ടിട്ട് ഇൻഷാല്ലാ തിരിച്ചു വരാം. അതുപോലെ തന്നെ ഇന്നത്തെ ലൈവിൽ പാട്ട് ഉണ്ടോ? പാട്ടില്ല, ഇല്ല. ഓക്കെ, പക്ഷെ അതിലും വെറൈറ്റി ആയിട്ട് ഡിസ്കഷൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇൻഷാല്ലാ നമുക്ക് സാരോപദേശം കേട്ടിട്ട് തിരിച്ചു വരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സിന് മുമ്പ് അദ്ദേഹത്തെ നാട്ടുകാരെന്തായിരുന്നു വിളിച്ചിരുന്നത്? അൽ അമീൻ എന്നായിരുന്നു. അൽ അമീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വസ്തൻ എന്നാണ് അതിൻ്റെ അർത്ഥം. വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വാക്കിലും അവിടുത്തെ പ്രവൃത്തിയിലും അവിടുന്ന് ഏൽപ്പിച്ച ചുമതലകളിലുമെല്ലാം വിശ്വസ്തത കാത്തുസൂക്ഷിച്ച ഒരു വ്യക്തിയായിരുന്നു. ഒരാൾക്കും കുറ്റം പറയാനാകാത്ത വിധം വിശ്വസ്തതയിൽ മികച്ചു നിന്ന വ്യക്തിയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ പോലും മുഹമ്മദ് താങ്കൾ ഞങ്ങളോട് കളവ് പറഞ്ഞിട്ടേയില്ല എന്ന് ആരാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരനും പിന്നീട് ഏറ്റവും വലിയ ശത്രുവുമായി മാറിയ അബൂജഹലാണ് പറഞ്ഞത്. മുഹമ്മദ് താങ്കൾ, അബൂലഹബാണ് പറഞ്ഞത്, താങ്കൾ ഒരിക്കലും ഞങ്ങളോട് കളവ് പറഞ്ഞിട്ടില്ല എന്ന്. നോക്കൂ നിങ്ങൾ, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഏൽപ്പിച്ചതെല്ലാം വിശ്വസ്തതയോടുകൂടെ മനോഹരമായി നിർവഹിച്ചു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ കച്ചവട സംഘത്തിൻ്റെ കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുമായിരുന്നു. ആ കച്ചവട സാധനങ്ങൾ സത്യസന്ധമായി വിറ്റഴിച്ച് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരുപാട് ലാഭമുണ്ടാക്കി കൊടുത്തു മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹായികൾക്ക് പോലും അത്ഭുതമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു സത്യസന്ധത. ഒരു കളവ് പറയാതെ, ഒരു പൂഴ്ത്തിവെപ്പില്ലാതെ, ഒരാളോടും എന്തെങ്കിലും തരത്തിൽ ഇല്ലാത്തതു പറയാതെ, ഉള്ളത് ഉള്ളതുപോലെ തന്നെ പറഞ്ഞ് കച്ചവടം നടത്തി. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ബിസിനസ് അതിന് ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്തിച്ചത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയെ നബിയായി നിയോഗിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. 23 കൊല്ലം അള്ളാഹുവിൻ്റെ ദീനിനെ പഠിപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ചുമതല ഏൽപ്പിച്ച ആ നബി ലോകത്തോട് വിട പറയും മുമ്പ് എന്താ പറഞ്ഞത്? സ്വർഗത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതുമായ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാണ്. ഒന്നുപോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാതെ വിട്ടില്ല. എല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് നബിക്ക് പരിചയമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ ആളുകൾ നോമ്പായിട്ടും ദിക്റായിട്ടും ദുആയായിട്ടും നബിദിന ആഘോഷമായിട്ടൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ അതൊന്നും പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നുപോലും മറച്ചു വെക്കാതെ നമ്മളെ പഠിപ്പിച്ചതിൻ്റെ കൂട്ടത്തിൽ നബിദിനമില്ല, ജമാഅത്ത് നമസ്കാരത്തിന് ശേഷം കൂട്ടു പ്രാർത്ഥനയില്ല, അതുപോലെ തന്നെ മാല മൗലീദുകളില്ല, അതുപോലെ മിഅറാജ് നോമ്പില്ല, ഷഅബാൻ പിന്നെ 16-ന് 17-ന് പ്രത്യേക നോമ്പില്ല, പ്രത്യേകമായ നമസ്കാരങ്ങളില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം പഠിപ്പിച്ചു പോയിട്ടുണ്ട്. അത്രയും വിശ്വസ്തതയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കാഴ്ചവെച്ചത്. അപ്പോൾ ആ നബിയെ മാതൃകയാക്കുന്ന നമ്മൾ എങ്ങനെയായിരിക്കണം? ഖുർആൻ നമുക്കുണ്ടാകണമെന്ന് പറയുന്ന ക്വാളിറ്റി പറഞ്ഞതെന്താണ്? ഖുർആൻ പറയുന്നത് വല്ലദീനഹും ലി അമാനാത്തിഹിം വഅഹദിഹിം റാഊൻ, വിശ്വാസികൾ അവരെ ഏൽപ്പിച്ച കാര്യത്തിലും അവർ ഏറ്റെടുത്ത കാര്യത്തിലൊക്കെ വിശ്വസ്തത പാലിക്കുന്ന, അത് വൃത്തിക്ക് നിർവഹിക്കുന്ന ആൾക്കാരായിരിക്കുന്നതാണ്. അപ്പോൾ കുട്ടികളെന്ന നിലക്ക് ഒരുപാട് പണം ചിലവഴിച്ച് നമ്മുടെ പാരൻസ് നമ്മുടെ സ്കൂളിൽ ചേർത്തു. നാം എന്തു ചെയ്യണം? നന്നായി പഠിക്കണ്ടേ? മാർക്ക് നോക്കാനും പ്രോഗ്രസ് റിപ്പോർട്ടിൽ സൈൻ ചെയ്യാനും നമ്മുടെ താഴെയുള്ള കുട്ടിയൊക്കെ കെട്ടി ഉമ്മച്ചി എത്രയോ നിലകൾ കയറി അല്ലേ സ്കൂളിൻ്റെ 3-ാം നിലയിൽ നടക്കുന്ന മീറ്റിങ്ങിലേക്ക് ചെന്ന് നമ്മുടെ പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കുമ്പോൾ മാർക്ക് പലതിനും മാർക്കില്ല, കുട്ടിയുടെ സ്വഭാവം മോശമാണ്, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, കളിയാണ് കൂടുതൽ, തീരെ അനുസരിക്കില്ല, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കൂ, നമ്മൾ ശരിക്കും വിശ്വസ്തരാണോ? നമ്മളെ ഏറ്റെടുത്ത ആ ഒരു കാര്യം നമ്മളെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയാണല്ലോ ചേർന്നത്. ആ ഉത്തരവാദിത്വം നമ്മൾ ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ടോ? നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുന്നുണ്ടോ? പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ നിർവഹിക്കേണ്ട കാര്യങ്ങളാണല്ലോ നിസ്കാരം, നോമ്പ്, ദിക്ര്, ദുആ, ഖുർആൻ പാരായണം. അതൊക്കെ നമ്മൾ പഠിച്ചോന് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റെടുത്ത കാര്യങ്ങളാണ്. അത് നമ്മൾ വൃത്തിക്ക് ചെയ്യുന്നുണ്ടോ? അല്ല ഉമ്മച്ചി നമ്മൾ നിർബന്ധിക്കേണ്ടി വരുന്നുണ്ടോ? ഉപ്പ പിന്നെ കണ്ണുരുട്ടേണ്ടി വരുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ ആലോചിച്ച് നമ്മുടെ നബി അൽ അമീനായ വിശ്വസ്തനായ എല്ലാ പ്രവൃത്തിയും വളരെ പെർഫെക്റ്റായി ചെയ്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ നല്ല വിശ്വസ്തരായി നമ്മൾ മുന്നോട്ട് പോവുക. നമ്മളെ ഏൽപ്പിച്ച പണികളെല്ലാം നമ്മൾ വൃത്തിക്ക് നിർവഹിക്കുക. നമ്മളെ ഏൽപ്പിച്ചതും നമ്മൾ ഏറ്റെടുത്തതുമെല്ലാം അത് മനോഹരമായി നിർവഹിച്ച് ഏറ്റവും നല്ല വിശ്വസ്തരായി ബാധ്യതകൾ നിർവഹിക്കുന്നവരായി നമ്മൾ മാതൃകയായി ചെറുപ്പം മുതൽക്കേ മാറുക. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലമെന്നാണല്ലോ പറയുക. അതുകൊണ്ട് ചെറുപ്പം മുതൽക്കേ നമ്മൾ എല്ലാ നല്ല ശീലങ്ങളുടെയും ഉടമകളായി മാറിയാൽ ഭാവിയിൽ നമ്മളായിരിക്കും ഏറ്റവും നല്ല ഉയരങ്ങളിലുണ്ടാകുന്നത്. ഇൻഷാല്ലാ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ബാറക്കല്ലാഹു ഫീക്കും, ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. മാഷാല്ലാ, ബാറക്കല്ലാ. വളരെ നല്ലൊരു അർത്ഥവത്തായ ഒരു സാരോപദേശമാണ് നമ്മൾ കേട്ടത്. നമ്മുടെയൊക്കെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയെക്കുറിച്ചിട്ടുമാണ് നമ്മളിന്ന് ഇന്നത്തെ സാരോപദേശത്തിൽ പ്രിയപ്പെട്ട പണ്ഡിതൻ മുനവർ സുലാഹി നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. ഇൻഷാല്ലാ, അതുപോലെ തന്നെ നമ്മുടെ കൂടെ വീണ്ടും ധാരാളം ആളുകൾ ഈ ഒരു ഈവനിങ് ലൈവിൽ ഈ ഒരു സമയത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആയിഷ കരുമ്പിൽ, സഫിയ കെ തിരൂരങ്ങാടി, മുഹമ്മദ് കരുവാരക്കുണ്ട്, സഫിയ കെ, ഓക്കെ, മറിയം ഹസീന ബിന്ത് അബ്ദുള്ള, അതുപോലെ തന്നെ ഇബ്രാഹിം നൂർ ടെക്സ് ഉള്ളാൽ മാംഗ്ലൂർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, സാര ഉപദേശം, നല്ലൊരു മെസ്സേജാണ് കിട്ടിയത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ. അതുപോലെ തന്നെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. നമ്മളെ എല്ലാ ഈവനിങ് ലൈവിലും വരുന്ന മാതിരി തന്നെ ഒരു ചോദ്യം ഇന്നും വന്നിട്ടുണ്ട്. അതായത് സഫിയ കെ തിരൂരങ്ങാടി അയച്ചൊരു ചോദ്യമാണ്. അസ്സലാമു അലൈക്കും, ഖുർആൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അറിയോ? ഖുർആൻ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് ശ്രോതാക്കൾക്ക് വിട്ടുകൊടുക്കാം ഇൻഷാല്ലാ. അപ്പോൾ അവർ ഉത്തരം പറയുമോ നോക്കാം. അതുപോലെ തന്നെ അമീർ ടി എടത്തനാട്ടുകാര ഒരു ഒരു കുറിപ്പുമായി അദ്ദേഹത്തിൻ്റെ, നമ്മളെ എല്ലാ ഈവനിങ് ലൈവിലും അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇന്നും അദ്ദേഹം ഒരു ഒരു എഴുത്തുമായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് വായിക്കാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ജീവിതത്തിൽ കൂടിയാലോചന അഥവാ ഷൂറ എന്നത് അത്യന്തം പ്രധാനപ്പെട്ട ഒരു സൽച്ചര്യയാണ്. തങ്ങളുടെ കാര്യങ്ങളിൽ പരസ്പരം കൂടിയാലോചിച്ചു നിർവഹിക്കുന്നവരാണ് അവർ എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകത്തിൻ്റെ നേതാവായിരുന്നിട്ടും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ തൻ്റെ അനുയായികളോട് നിരന്തരം കാര്യങ്ങൾ കൂടിയാലോചിക്കുമായിരുന്നു. ഏതൊരു നല്ല കാര്യത്തിലും ഭാര്യ, ഭർത്താവ്, ഉമ്മ, മക്കൾ തുടങ്ങിയ കുടുംബാംഗങ്ങളുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമ്പോൾ കുടുംബത്തിൽ സ്നേഹവും ഐക്യവും നിലനിൽക്കുകയും കാര്യങ്ങൾ കൂടുതൽ കുറ്റമറ്റതായി തീരുകയും ചെയ്യും. ഒരാളുടെ മാത്രം ചിന്തയേക്കാൾ പലരുടെയും അഭിപ്രായങ്ങൾ ഒരുമിപ്പിക്കുമ്പോൾ ആ തീരുമാനത്തിന് അള്ളാഹുവിൻ്റെ അനുഗ്രഹവും വിജയവും ലഭിക്കുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, ആമീൻ. മാഷാല്ലാ, വളരെ നല്ലൊരു ഭംഗിയുള്ള അല്ലെ, വളരെ നല്ല അർത്ഥവത്തമായിട്ടുള്ള ഒരു എഴുത്താണ് പ്രിയപ്പെട്ട അമീർ സാഹിബ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് നമ്മളെ ഇപ്പോഴത്തെ ഒരു തലമുറ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ജനറേഷനെ വെച്ച് നോക്കുമ്പോൾ, ഇപ്പോഴത്തെ ഒരു കുട്ടികളോ അല്ലെ ഇപ്പോഴത്തെ ഒരു യുവാക്കളൊക്കെ ആകുമ്പോൾ വീട്ടിൽ എന്ത് കാര്യങ്ങളും ചർച്ച ചെയ്യാൻ വളരെ മടിയാണ്. അതായത് നമ്മൾ എന്തൊരു കാര്യമായാലും, നമ്മൾ സ്കൂളത്തെ കാര്യങ്ങളായാലും അല്ലെങ്കിൽ ഇപ്പോൾ കോളേജ് അല്ലെങ്കിൽ എന്തൊരു കാര്യങ്ങളായാലും ഉമ്മനോട്, ഉപ്പനോട്, അതായത് അല്ലെങ്കിൽ കാക്കനോട്, താത്തനോട് ഒക്കെ നമുക്ക് എന്താണ് ഒന്ന് തുറന്ന് പറയാൻ എന്താണ് നമുക്ക് പലർക്കും മടിയാണ്. പക്ഷെ എന്താകണം, നമ്മളെന്താകണം, നമ്മൾ എന്തൊരു കാര്യം, നമ്മളെ ജീവിതത്തിൽ എന്തൊരു കാര്യം, എന്തൊരു കാര്യം ചർച്ച ചെയ്യുകയാണ് അല്ലെങ്കിൽ എന്തൊരു കാര്യം തീരുമാനമെടുക്കുകയാണ് എന്താകണം, നമ്മുടെ മുതിർന്നവരോട്, അതായത് നമ്മുടെ ഉമ്മയോടും ഉപ്പയോടും കാക്കമാരോടൊക്കെ, ചിലപ്പോൾ അവർക്ക് എന്താക്കും, നമ്മളെക്കാട് കൂടുതൽ അതിലെന്തുണ്ടാവും, ഒരു അറിവുണ്ടാവും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അവരെ എന്താക്കുന്നത്, അവരോട് ചോദിക്കണം എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ അത് ചിലപ്പോൾ എന്തെങ്കിലും ചിലപ്പം ചില ആൾക്കാർ കാണാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പറയുക, ചിലപ്പോൾ ബിസിനസ്സിൽ എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടാവും അല്ലേ. അതായത് ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഉമ്മനോടും ഉപ്പനോടൊക്കെ ഒന്ന് അന്വേഷിച്ച് ഇതിൻ്റെയൊക്കെ ഒരു പോസിബിലിറ്റീസ് എന്താണ്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരോടൊക്കെ അന്വേഷിക്കണം. എന്നാലേ എന്താവുള്ളൂ അതിൽ അതിൻ്റേതായിട്ടുള്ളൊരു ഗുണങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് അമീർ സാഹിബ് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ എന്തൊരു കാര്യം എന്താക്കണം ഈ ചർച്ച ചെയ്തിട്ട് ഇതാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഉമേറ തൃശ്ശൂർ വള്ളാറക്കാട് ജോയിൻ ചെയ്തിട്ടുണ്ട്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ ഓക്കെ സൽമാൻ ഓരാടം പാലം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും രണ്ട് ആഘോഷങ്ങൾ എന്ന് പഠിച്ചത് സുന്നികൾ നബിദിനത്തെ പെരുന്നാളാക്കുന്നേക്കാൾ ആഘോഷിക്കാനുള്ള സമയമായി അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന്. ആ അതെ, അതായത് റബിയുല്ലാവൽ അല്ലേ, റബിയുല്ലാവലൊക്കെ അടുത്ത് കഴിഞ്ഞാൽ സത്യത്തിൽ വിശ്വാസികൾക്ക് അള്ളാഹു അല്ലെങ്കിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഒക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ള രണ്ട് ആഘോഷങ്ങളാണ്, ഒന്ന് ബലിപെരുന്നാളും ഒന്ന് ചെറിയ പെരുന്നാളും അല്ലേ. പക്ഷേ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ റബിയുല്ലാവൽ മാസത്തിൽ വളരെയധികം ഒരു വളരെയധികം ആവേശത്തോടെയും ആഘോഷത്തോടുകൂടിയെങ്കിലും, കാരണം പെരുന്നാളിനേക്കാളി കൂടുതൽ, ഇപ്പം ഞാനൊക്കെ എൻ്റെ നാട്ടിലൊക്കെ പള്ളിയിലൊക്കെ നോക്കുമ്പോൾ പെരുന്നാളിന് പോലും അത്ര ലൈറ്റും കാര്യങ്ങളൊന്നും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ എന്താ നിബിദിനത്തിന് വേണ്ടിയിട്ട് ഇത്രക്കും ആ ഭയങ്കര ആഘോഷങ്ങളും ഭയങ്കര റാലി, അതായത് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടാണ് ആ റാലി നടത്തുന്നത് അല്ലേ. അതായത് ദിവസം രാവിലെ ചിലപ്പോൾ ഒരു ഓഫീസിലേക്കൊക്കെ അർജൻറ്റായിട്ട് പോകേണ്ട ഒരാളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഓഫീസ് ചിലപ്പോൾ റോട്ടിൽ നിന്ന് അടുക്കൂടെയൊക്കെ ആയിരിക്കും എന്ത് പോവുക, വഴി തടസ്സപ്പെടുത്തിയിട്ടാണ് അല്ലേ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമക്കൊക്കെ തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ് എന്ത്, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിച്ചു കൊണ്ട് എന്താക്കരുത് ഒരു കാര്യം ചെയ്യരുത് എന്നുള്ളത് അല്ലേ. അപ്പോൾ എന്താക്കുക, നമ്മൾ അവരും ആ ഒരു തെറ്റിലേക്ക് പോകരുത്. അതിന് അള്ളാഹു എന്താക്കട്ടെ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാട്ടെ. ഉമ്മ കുൽസു ചിറമംഗലമാണ് അത് ഈ ഒരു ഈത്ത് നമുക്ക് എഴുതിയിട്ടുള്ളത്. പിന്നെ ധാരാളം പേര് നമ്മളെ ചോദ്യത്തിന് ഉത്തരമായിട്ട് വന്നിട്ടുണ്ട്, ഇൻഷാല്ലാ ആ ഒരു ഉത്തരം നമുക്ക് പറയാം. അതിനു മുമ്പ് നമുക്കൊരു ഫസ്റ്റത്തെ ഒരു പ്രോഗ്രാമിലേക്ക് പോകാം അല്ലേ. ആരാണ്, അദീബാണ്? അദീന്. ഓക്കെ, അദീന് എന്താ പ്രോഗ്രാം? എന്താ
1: കഥ?
0: കഥ മാഷാല്ലാ. ആ അപ്പൊ ഇൻഷാല്ലാ അദീന്റെ ഒരു കഥ.
1: പണ്ടുണ്ടൊരു ഇത് ശരിക്കുള്ള ഒരു കഥയാണ്. അപ്പോൾ ഒരു ഒരാളുണ്ടായിരുന്നു, അയാൾക്ക് ഒരു കടം ഒരാൾക്ക് കൊടുക്കാണ്ടായിരുന്നു. അയാൾ ഒരു 1000 ദിനാർ ഒരാൾ ചോദിച്ചിരുന്നു. അപ്പോൾ അയാൾ എന്ത് ഒരു എന്ത് കരയിൽ നിങ്ങൾ നിന്നാൽ മതി, ഞാൻ കടലിൻ്റെ തീരത്ത് നിങ്ങൾ നിന്നാൽ മതി, ഞാൻ അങ്ങോട്ട് വരാം. അപ്പോൾ നിശ്ചിത സമയത്ത് ഇയാൾക്ക് എത്താൻ പറ്റില്ല. ഇയാൾ പോവേണ്ട ഒരു വണ്ടി ഉണ്ടായിരുന്നു, അത് ഒരു കുതിരയോ എന്തോ അയാൾക്ക് നഷ്ടപ്പെട്ടു, അത് അയാൾക്ക് പറ്റിയില്ല. അപ്പോൾ ആ സാഹചര്യത്തെ അയാൾക്ക് ചെയ്യാൻ പറ്റിയത് അയാൾ അള്ളാഹുവിനോട് ആകാശത്തിലേക്ക് കൈവച്ച് പ്രാർത്ഥിച്ചു, അള്ളാഹുവെ നിനക്കറിയാമല്ലോ എനിക്ക് കടം കൊടുക്കാനുള്ളതും, അയാളുടെ സമയം അയാൾ എന്നെ കാത്തിരിക്കുകയാണെന്നും എനിക്ക് കൊടുക്കേണ്ട ബാധ്യത ഇന്നാണെന്ന് നിനക്കറിയാമല്ലോ, അള്ളാഹുവേ നീ എങ്ങനെയെങ്കിലും ഈ പൈസ ഈ 1000 ദിനാർ അയാളുടെ കയ്യിലേക്ക് തന്നെ തിരിച്ച് ഏൽപ്പിക്കണം. അപ്പോൾ അവർ അദ്ദേഹം അടുത്തുള്ളൊരു മരത്തിൽ നിന്നും ഒരു കഷ്ണം മുറിച്ചെടുത്തു, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആ 1000 ദിനാർ വെച്ച് ബിസ്മില്ല എന്ന് പറഞ്ഞ അയാൾ കടലിലേക്ക് വെച്ചു. ആ നേരെ അപ്പോഴത്തെ അദ്ദേഹത്തിനെ കാത്തിരിക്കുന്ന അയാൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അയാൾ എന്താ വരാത്തെ, എന്തെങ്കിലും സാഹചര്യം ഉണ്ടാവും, അതുകൊണ്ട് മാത്രം ഇക്കാര്യം അയാൾ വരാത്തെ. കാത്തിരിക്കുമ്പോൾ ഒരു

0: മാഷാ അല്ലാ,
1: മാഷാല്ലാ.
0: ബറക്കല്ല. വളരെ നല്ലൊരു കഥ അല്ലേ. ഈ ഒരു കഥയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് നമ്മുടെ അള്ളാഹുവിനെ പങ്കു ചേർക്കാണ്ട് ജീവിക്കുക, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യമൊന്നുമല്ലേ, അതായത് വേറെ ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോഴത്തെ കബറുകളൊക്കെ മക്ബറകളൊക്കെ പൊന്തുന്നത് അല്ലേ, എന്തൊരു ഗെറ്റപ്പിൽ ഓരോ, അതായത് പള്ളികൾ
1: പൂവിട്ട്
0: ആ പള്ളികളെയും കാട്ടി അടിപൊളിയായിട്ടാണ് എന്താക്കുന്നത് മക്ബറകൾ, അതായത് പള്ളിന് മുമ്പിലൊക്കെ ഉണ്ടാവുന്ന ഉള്ളിൽ വരെ കബറുകൾ എന്താവുകയാണ്, വളരെ വലിയ
1: കബറിന്റെ മുകളിൽ പള്ളി
0: ആ പള്ളി കെട്ടുന്നവരുണ്ട്. അതുപോലെ തന്നെ കബർ വലിയ രീതിയിൽ കെട്ടിപ്പടുത്ത് അതെന്താക്കുന്നുണ്ട്, അതിനൊരു ആരാധന കേന്ദ്രമാക്കി അള്ളാഹുവിൽ അല്ലേ. അതായത് ഷിർക്ക് എന്ന് പറയുന്നത് എന്താണ്, അള്ളാഹു ഏറ്റവും വെറുക്കപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ആ അപ്പം ഇൻഷാല്ല നമുക്ക് വളരെ നല്ലൊരു കഥയാണ് കേട്ടത്. അതുപോലെ തന്നെ നമ്മുടെ ആ ചോദ്യത്തിന് ഉത്തരങ്ങൾ നിരവധി വന്നിട്ടുണ്ട് അല്ലേ. നമ്മളെ ചോദ്യം എന്തെങ്കിലും, ഖുർആൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നാണ്, ഉത്തരം വായിക്കപ്പെടുന്നതെന്നാണ്. പലരും ഉത്തരം അയച്ചിട്ടുണ്ട്. ആദ്യം ഉത്തരം അയച്ചിട്ടുള്ളത് അമീർ ടി എടത്തനാട്ടുകാരാണ് വായിക്കപ്പെടുന്നത് അയച്ചത്. പിന്നെ ആയിഷ അങ്ങാടിപ്പുറം വായന എന്നയച്ചിട്ടുണ്ട്. പിന്നെ താഹിറ ടി കെ കാസർഗോഡ് വായിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഇസ്മായിൽ ബി ഇഹിജാസ് ബിൻ ഇസ്മായിൽ ഉമ്മക്കുൽസു ചിറമംഗലം പാരായണ ഗ്രന്ഥം എന്നയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജമീല വി പി കാളികാവ്, ആരിഫ കാക്കയങ്ങാട്, റഫീഖ് മുഹമ്മദ് റഫീഖ് ടൈലർ മാംഗ്ലൂർ, നഫീസ പി എ താമരശ്ശേരി, അബ്ദുൽ ലത്തീഫ്, പിന്നെ വേറെ ആരാണ്, ഓക്കെ ഇബ്രാഹിം അൽനൂർ ടെക്സ് ഉള്ളാൾ, അതുപോലെ തന്നെ മുഹമ്മദ് കരുവാരക്കുണ്ട്, ഫൗസിയ അമ്മാമു കാരുണ്യം കൊല്ലം കൊയിലാണ്ടി, സലീമ ഒതുക്കുങ്ങൽ ഒക്കെ എന്താണ്, അതുപോലെ തന്നെ ആയിഷ കരിമ്പിൽ, ഇത്രയും തന്നെ ആൾക്കാർ എന്താക്കിയിട്ടുണ്ട്, ശരിയുത്തരങ്ങൾ അയച്ചിട്ടുണ്ട്. മാഷാല്ലാ. ഇൻഷാല്ലാ നമുക്ക് മിഷാലിന്റെ ഒരു പ്രോഗ്രാമിലേക്ക് പോകാനുണ്ട്. എന്താണ് മിഷാലിന്റെ ഫസ്റ്റത്തെ ഒരു പ്രോഗ്രാം? കഥ തന്നെയാണ്. അതിനു മുമ്പേ അതാ ഉമ്മുക്കുൽസു ചിറമംഗലൊക്കെ അതാ കേട്ട കഥയാണ് വീണ്ടും മോൻ പറഞ്ഞു തന്നു. മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്ക് അല്ലേ. അതായത് അതിൻ്റെ കഥയെ കുറിച്ചിട്ടാണ് എന്താക്കിയിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ജമീല വി കെ പൂനൂർ, മോൻ്റെ കഥ സൂപ്പറായി, അള്ളാഹുവിനെ ഓർക്കുക, അതാണ് മോൻ്റെ കഥയുടെ ഉള്ളടക്കം. അലഹമ്ദുലില്ലാ അല്ലേ. അള്ളാഹുവിനെ എപ്പോഴും എന്താക്കണം, നമ്മൾ സൂക്ഷിക്കുകയും അള്ളാഹുവിനെ എപ്പോഴും ഓർക്കുകയും വേണം. അതാണെന്ത് ഈ ഒരു കഥയുടെ ഉള്ളടക്കമായിട്ട് വരുന്നത്. സാജിദ കാലിക്കറ്റ് ഈ ഒരു സമയത്ത് നമ്മളോട് സലാം പറഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഹിജാസ് ബിൻ ഇസ്മായിൽ, മാഷാല്ലാ നല്ല കഥ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അഹമ്മദ് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, അസ്സലാമു അലൈക്കും, മാഷാല്ലാ കൊച്ചുകൂട്ടുകാർക്കൊപ്പം ഈവനിങ് ലൈവിൽ ചേരാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. മോൻ പറഞ്ഞ കാര്യങ്ങൾ നാം എന്ത് കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക, അതായത് നമ്മൾ എന്തൊരു കാര്യം ചെയ്യാൻ എന്താക്കണം, അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് എന്താക്കണം ചെയ്യണം ഏതൊരു നല്ല കാര്യങ്ങളും അല്ലേ. ഇൻഷാല്ലാ നമുക്ക് മിഷാലിൻ്റെ ഒരു പ്രോഗ്രാമിലേക്ക് പോകാം. എന്തായാലും പ്രോഗ്രാം ഒരു കഥയെന്ന് തുടങ്ങാം.
1: ഒരു ചോദ്യം
0: ചോദിക്കാം, ചോദ്യം വന്നിട്ടില്ല, നമുക്ക് മിഷാലിൻ്റെ ചോദ്യത്തിൽ തന്നെ തുടങ്ങാം. എന്താ ചോദ്യം?
1: ഉദാഹരണം എന്താ ചോദ്യം? ഇതാണ് അദ്ദേഹം, ഞാൻ ചോദ്യം ഇങ്ങനെ വരാം. ഈ ഞാനിപ്പം റമദാൻ ഒരു നോമ്പ് വിട്ടിൻ്റെ, അപ്പം ഞാൻ ഷവ്വാലാണല്ലോ, റമദാൻ കഴിഞ്ഞ ഷവ്വാല ആറ് നോമ്പ്, അതിൽ എൻ്റെ റമദാൻ്റെ ഒരു നോമ്പ് പോയി. അപ്പം ഞാൻ റമദാൻ്റെ ഒരു നോമ്പും ഷവ്വാലിൻ്റെ ഒരു നോമ്പും ഒറ്റ നിയത്തിൽ ഒരു ദിവസം എടുത്ത്, അപ്പം അതിൽ ഏത് നോമ്പിൻ്റെ കൂലിയാണ്, ഏത് നോമ്പാണ് ആയിട്ടാണ് അത് കൂട്ടുക?
0: അതായത് നമ്മള് റമദാനിൽ ഒരു നോമ്പ് നഷ്ടപ്പെട്ടു പോയി, അപ്പൊ എന്താണ് ആ ഒരു നോമ്പ് എന്തായി, ഷവ്വാലിനെടുത്തു. അപ്പൊ ഷവ്വാലിന്റെ നോമ്പ് കൂടി നെയ്യത്ത് വെച്ചിട്ടാണ് എടുത്തത്. അപ്പൊ രണ്ടു നോമ്പ് ഒരുമിച്ചാണ് എടുത്തത്. അപ്പൊ ഏത് നോമ്പിന്റെ നെയ്യത്താണ്, ഏത് നോമ്പാണ് സ്വീകരിക്കുക എന്നല്ലേ. ഓക്കെ മാഷാല്ലാ. അപ്പോ ഈ ഒരു ചോദ്യത്തിന് ഇൻഷാല്ലാ നമ്മളെ ശ്രോതാക്കള് ഉത്തരം പറയും. അതുപോലെ തന്നെ ഷംനാദ് ഖാൻ ഈ ഒരു സമയത്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് പറയുന്ന നമ്മുടെ ഇവിടെ ചേർന്നിട്ടുണ്ട്. നമുക്കെന്താ ഒരു കഥയിലേക്ക് പോവാലേ. ഓക്കെ
1: എല്ലാ കഥയും പണ്ട് പണ്ട് തന്നെ തുടങ്ങി മാറ്റി പിടിച്ച ഈ അടുത്ത് ഞാന് സ്റ്റോറി ബുക്ക് പഠിച്ച കഥയാണ്. ഒരു രാജാവ് ഉണ്ടായിരുന്നു പണ്ട്, ബോം ബോം ബോം എന്ന് പറഞ്ഞ ഒരു രാജാവായിരുന്നു. രാജാവിന് ഒരു അത്യാഗ്രഹം, എന്ത്, ഞാനാണ് ദൈവത്തിന്റെ മുകളില്, ദൈവമാണ് ഞാന്, ജനങ്ങളോട് പറയിപ്പിക്കുന്നത് ദൈവത്തിന്റെ മുകളിലാണ് ഞാൻ, ഈ ബോംബോം രാജാവാണ് ദൈവം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയിപ്പിച്ചു നാട്ടുകാരോട്. അതിൽ മുടി വെട്ടാൻ വന്ന ശുണകൻ ശുണകൻ പറഞ്ഞു, രാജാവേ അല്ല, നിങ്ങളല്ല ദൈവം, ദൈവങ്ങൾ വേറെ ദൈവങ്ങളാണ്, നിങ്ങൾ മനുഷ്യനൊരിക്കലും ദൈവമാവില്ല, മനുഷ്യന് ആകെ കൊടുത്ത കഴിവ് എന്ന് പറഞ്ഞാൽ

0: അള്ള കൊടുത്ത കൈവ ഉണ്ടാവുള്ളു, അതിൻ്റെ മുകളിലൊരു കൈവും മനുഷ്യന്മാർക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവിന് ദേഷ്യം വിട്ട്, ദേഷ്യപ്പെട്ട് രാജാവ്. അപ്പം രാജാവ് പറഞ്ഞു, അവനൊരു പണിഷ്മെൻറ്റ് കൊടുക്കണം, ഏതാണേലും ഒരു ശിക്ഷ കൊടുക്കാം. ഈ ശിക്ഷയിൽ ജയിച്ചാൽ അവന് ഞാൻ വിചാരിക്കുക എന്ത്, ഞാനല്ല ദൈവം, അള്ളാണ് ദൈവം എന്ന് ഞാൻ വിചാരിക്കുക എന്ന് പറഞ്ഞു. അപ്പം കൊടുത്ത ഒരു ടാസ്ക് മീൻസ് മൂപ്പരെ കയ്യിലുള്ള ഒരു രത്നമോതിരം, രാജാവിൻ്റെ കയ്യിലുള്ള ഒരു രത്നമോതിരം ഒരു പേപ്പറിൽ കെട്ടിയിട്ടാണ് കടലിലേക്ക് വലിച്ചിരുന്നു ഭടന്മാരോട്. അപ്പം ശുണകനോട് പറഞ്ഞു, ഈ മോതിരം 2 ദിവസത്തിൻ്റെ ഉള്ളിൽ നീ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരണം, എന്നാൽ മാത്രമാണ് ഞാൻ വിശ്വസിക്കുക എന്ത്, അള്ളയാണ് ദൈവം എന്നുള്ളത്. അല്ലെങ്കിൽ നീ പറയണം എന്ത്, ഞാനാണ് ദൈവം, ഞാനാണ് ഇവിടുത്തെ എല്ലാതും നിയന്ത്രിക്കണമെന്ന് നീ എന്നോട് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ശുണകൻ പറഞ്ഞ് ഓക്കെ ആണ്. ശുണകൻ എന്നിട്ട് അപ്പം ആ മോതിരം വലിച്ചറിഞ്ഞില്ല, അപ്പം എന്നെ കടലിലേക്ക് വലിച്ചറിഞ്ഞു. അപ്പോൾ അതും ഒരു മത്സ്യം കഴിച്ച്, ഒരു മത്സ്യബന്ധകൻ ഒന്ന് ആ മത്സ്യത്തെ പിടിച്ച് എന്നിട്ട് ഷോപ്പ് കൊണ്ടുപോയി. എന്നിട്ട് ശുണകൻ ഇങ്ങനെ ഇത് ആ കാര്യം പറഞ്ഞ് രാജകൊട്ടാരത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയെന്ന്, ഇറങ്ങി ആ മീൻ കടയിൽ പോയപ്പം അന്ന് കച്ചവടമൊന്നുമില്ല. അപ്പോൾ ശുണകൻ വിചാരിച്ച ഒരു വലിയ മീനെ വാങ്ങാന്ന്, അയാൾക്കൊരു സഹായമാവല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ മീനിനെ വാങ്ങി ഭാര്യേൻ്റെ കൈ കൊടുത്തിട്ട് ശുണകൻ കുളിക്കാൻ പോയി. കുളിച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ ഭാര്യ മീൻ വെട്ടിക്കൊണ്ട് നിൽക്കുമ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു രക്തമോതിരം കിട്ടി, കാരണം ആ മീന് വീങ്ങിയിട്ടാണ്. അപ്പോൾ അൽഹംദുലില്ല എന്നാണ് അള്ളാഹ് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ കിട്ടിയത് ഇത് ആ രക്തമോതിരം. എന്നിട്ട് 2 ദിവസത്തിൻ്റെ ഉള്ളിലാന്നാ പറഞ്ഞത്. പക്ഷേ അവന് പിറ്റേന്ന് തന്നെ ശുണകനും കൊണ്ടേ കൊടുത്ത് ആ മോതിരം. അപ്പോൾ രാജാവ് ഞെട്ടിപ്പോയി, ഇതിപ്പോൾ എവിടെ നിന്ന് കിട്ടിയത്, രാജാവ് വിചാരിച്ച് ഇതിപ്പോൾ ഇവന് എവിടെ നിന്ന് കിട്ടിയത്, ഞാൻ കടലിലോട്ട് വലിച്ചെറിഞ്ഞല്ലോ, പിന്നെ എവിടെ നിന്ന് അവന് കിട്ടിയത്, അങ്ങനെ വിചാരിച്ച് വിചാരിച്ച് ഓവർ തിങ്ക് ചെയ്ത്. അപ്പോൾ ലാസ്റ്റ് ശുണകൻ ചോദിച്ച്, രാജാവെ ഉറപ്പിച്ചില്ലേ അള്ളാണ് ദൈവം, നിങ്ങൾ അല്ല ദൈവം, അള്ളാ മനുഷ്യന്മാരെ സൃഷ്ടിച്ചത് ദൈവത്തിനല്ല, അള്ളാഹിൻ്റെ പ്രജകളായിട്ടാണെന്ന്, അല്ലാണ്ട് ഒരിക്കലും അള്ളാഹിൻ്റെ ഇത്രങ്ങളെത്തൂല, അള്ളാഹ്ക്ക് കൊടുത്ത കഴിവാണ്, അള്ളാഹ് കൊടുത്ത കഴിവുള്ള മനുഷ്യന് അതിൻ്റെ മുകളിൽ ഉണ്ടാവില്ല. അപ്പോൾ രാജാവ് ശുണകൻ്റെ ഈ ചോദ്യം കേട്ടിട്ട് ഞെട്ടിപ്പോയി, ഒരു മൈൻഡ് തന്നെ മാറിപ്പോയി ഫുള്ള്. പിന്നെ ആ രാജാവ് സത്യവിശ്വാസത്തിലേക്ക് വന്ന്. അങ്ങനെയാണ് കഥ. അത്യാഗ്രഹം പാടില്ല,
1: അത്യാഗ്രഹം പാടില്ല. ഓക്കെ, മാഷാ അല്ലാ. അതായത് ഫിറാവുവിൻ്റെ മൂസാനബീൻ്റെ ഒരു ചരിത്രം അല്ലേ. ഫിറാവുവിനെ ഫിറാവുവിനോട് പോയി പറഞ്ഞതും ഫിറാവുവിനെ മൂസാനബീനോട് പറഞ്ഞ ഈ ഒരു വടിയെ നീ പാമ്പാക്ക് എന്ന് പറഞ്ഞതും ഒക്കെ അല്ലേ. പക്ഷെ എന്താണ് ചെറിയൊരു വ്യത്യാസം വെച്ചാൽ ഫിറാവുവിനെ എന്തായിട്ടില്ല, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ആ പക്ഷെ ഈ ഒരു കഥയിൽ എന്തായിട്ടുണ്ട്, ഈ ഒരു രാജാവ് സത്യവിശ്വാസമായിട്ടുണ്ട്. ഓക്കെ, മാഷാ അല്ലാ, വളരെ നല്ലൊരു കഥയാണ് അല്ലേ. അതായത് നമ്മൾ എന്താക്കരുത്, അത്യാഗ്രഹം അല്ലേ, നമുക്ക് എന്ത് കിട്ടിയാലും അല്ലേ ഒരു, അതായത് അള്ളാഹു ആണ് നമ്മളെ സൃഷ്ടിച്ചത്, ഈ ലോകം, ഈ ലോകം അല്ലേ, ഈ ലോകം പ്രപഞ്ചം മൊത്തം സൃഷ്ടിച്ചത് എന്താണ്, അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. അതേ അള്ളാഹുവിൻ്റെ മേലെ ഞാനാണ് അള്ളാഹു എന്ന് പറഞ്ഞ് അഹങ്കരിക്കാൻ എന്തല്ല, ആർക്കും എന്തില്ല, ഒരു പടപ്പുകൾക്കും അവകാശമില്ല അല്ലേ. അതായത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ എന്താക്കേണ്ടത്, ചെയ്യേണ്ടത്. ഇൻഷാല്ലാ നമുക്ക് നേരത്തെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ വീണ്ടും ഇങ്ങനെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അഹമ്മദ് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, മാഷാ അല്ലാ, കഥ എന്തിനും ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ വിജയം വരിക്കാം, വറക്കല്ലാഹു ഫീക്കും. ആ അതെ അതെ, എന്തിനും ഉറച്ച വിശ്വാസം ഉണ്ടല്ലേ. അതായത് ആ ബാർബറിന്, അതായത് മുടിവെട്ടുന്ന ആളല്ലേ, ആ അദ്ദേഹത്തിന് എന്തുണ്ട്, അദ്ദേഹത്തിന് ഉറപ്പാണ് എന്ത്, അള്ളാഹു ആണ് എന്ത് ദൈവം എന്നുള്ളത് അദ്ദേഹത്തിന് ഉറപ്പാണ്. അതുകൊണ്ടാണ് എന്താക്കിയത്, അദ്ദേഹം അത്രക്കും ഒരു രാജാവിൻ്റെ മുമ്പിലൊക്കെ പോയിട്ട് പറയണമെങ്കിൽ ഒരു ആ ഒരു ധൈര്യമാണ്, അതായത് അത്രക്കും ധൈര്യം, അദ്ദേഹത്തിന്റെ വിശ്വാസം അത്രക്കും ദൃഢമായതുകൊണ്ടാണ് എന്ത് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ തോന്നിയത്. അതുപോലെ തന്നെ ജമീല വി കെ പൂനൂർ, മിഷാൽ മോഹൻ്റെ സംസാരവും കഥയും വളരെ നന്നായിട്ടുണ്ട് അൽഹംദുലില്ല. ആ ഓക്കെ, മിഷാലിൻ്റെ സംസാരത്തെ കുറിച്ചാണ്, അതെ ഒരു അടിപൊളി സംസാരമാണെന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ മാഷാ അല്ലാ, അതുപോലെ തന്നെ നമുക്ക് ഉത്തരം പറഞ്ഞിട്ട് വരാൻ തോന്നുന്നുണ്ട് അല്ലേ. നമ്മളെ ചോദ്യം ചെയ്യണോ,
0: റമദാനിൽ നോമ്പ് നഷ്ടപ്പെട്ട രണ്ട് നോമ്പും ഒരു നിയത്തിലെടുത്ത്, രണ്ട് നോമ്പും നിയത്ത് വെച്ചിട്ട് ഒരു ദിവസം എടുത്ത ഏത് നോമ്പാണ് കൂട്ടുക എന്നുള്ളത്.
1: ഓക്കെ മാഷാ അല്ലാ, അപ്പോൾ എന്താണ് അതിൻ്റെ ഉത്തരം,
0: റമദാൻ എന്നാണ്. കാരണം എന്താ, റമദാൻ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള നോമ്പ് നോൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചൊവ്വാൽ 6 നോമ്പ് വേറെ തന്നെ എടുക്കണം, റമദാനിലെ 6 നോമ്പ് വേറെ തന്നെ എടുക്കണം. അതിപ്പോൾ ഇനി റമദാനിൽ നഷ്ടപ്പെട്ട നേരെ പോയി റമദാൻ്റെ പോട്ടെ, ഇനി അടുത്ത ചൊവ്വാൽ കഴിഞ്ഞിട്ട് എടുക്കുക, അത് സുഖമാണ്, അത് പോട്ടെ. അപ്പോൾ ചൊവ്വാൽ അത് എടുക്കാം എന്നാൽ കൂടിയിട്ടല്ലോ, വിചാരിച്ചാൽ അത് കൂട്ടില്ല, റമദാൻ്റെ ഇതായിട്ടേ കൂട്ടുള്ളൂ. ഫസ്റ്റ് റമദാൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നോമ്പുകളായിട്ട് വരുന്നുള്ളൂ.
1: ഓക്കെ, അപ്പോൾ പലരും എന്തായിട്ടുണ്ട്, ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. ഫസ്റ്റ് ശരി ഉത്തരം അയച്ചിട്ടുള്ളത് ഹിജാസ് ബിൻ ഇസ്മായിലാണ്, റമദാൻ എന്ന് അയച്ചിട്ടുള്ളത്. പിന്നെ റൈഹാന ബാനു തോട്ടശ്ശേരി ആരാ, ഫർളു നോമ്പ് തന്നെയാണ് കിട്ടുക. കൂട്ടുകാന്നോ കിട്ടുകാന്നോ ഓക്കെ. പിന്നെ റമദാനിലെ നോമ്പാണ് പരിഗണിക്കാന്ന് താഹിറ ടീക്ക കാസർഗോഡ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതായത് സലീമ ഒതുക്കുങ്ങൽ ഫർള് ഫർളാണ് കിട്ടുക, അതായത് റമദാൻ നോമ്പാണ് കിട്ടുക. ഫൗസിയ അമ്മാമു ഫൗസിയ മമ്മു കാരുണ്യം കൊല്ലം കൊയിലാണ്ടി റമദാനിലെ നോമ്പ് എന്ന് അറിയിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ എന്താ പരിപാടിയുള്ള നമുക്കിന്ന്? ഇനി അതിൻ്റെ എന്താ പരിപാടി, അല്ല വിശാലിൻ്റെ എന്താ പ്രോഗ്രാം ഉള്ളത്? അതുപോലെ തന്നെ ഉത്തരം അയച്ചിരിക്കുന്നു. ഓക്കെ,
0: നമുക്ക് സാധാരണ ശ്രോതാക്കളാണല്ലോ ക്വസ്റ്റ്യൻ ചോദിക്കില്ല, നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് തന്നെ കിട്ടില്ല. ഇന്നിപ്പോ ഒരു ആക്റ്റീവ് ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട്.
1: ഓക്കെ, ശ്രോതാക്കളെ ചോദ്യങ്ങൾ കുറയുന്നുണ്ട് എന്നാണ് വിശാല് പറയുന്നത്. അപ്പോ ഇനി ചോദ്യങ്ങളുടെ പെരുമയായിരിക്കും എന്നാണ് കമന്റ് ബോക്സിൽ എനിക്ക് തോന്നുന്നത്. ഫീഡ്ബാക്ക് സെക്ഷനിൽ ശ്രോതാക്കൾ ഇനി ചോദ്യങ്ങൾ കൊണ്ട് നിങ്ങളെ കൊടുക്കും. അതുപോലെ തന്നെ ആയിഷ അങ്ങാടിപ്പുറം വിശാലിന്റെ കഥയെ കുറിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക്കും, ഈ കഥ കേട്ടപ്പോൾ സൂറത്തുൽ മുഅ്മിനൂൻ അതിലെ ആയത്ത് 8 ആണ് ഓർമ്മ വരുന്നത്, അതായത് സൂറത്തുൽ മുഅ്മിനൂനിലെ 8-ാമത്തെ ആയത്താണ് ഓർമ്മ വരുന്നത് അല്ലേ. അതുപോലെ തന്നെ ഓക്കെ, നഫീസ കാടാമ്പുഴ നമ്മോട് ഈ ഒരു സമയത്ത് ചേർന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ മിഷാലിന്റെ എന്താണ് ഇനി അടുത്തൊരു
0: പ്രവേശിക്കുമ്പോഴും പ്രവേശിക്കാത്തപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ
1: ചെയ്യാം. ഓക്കെ, ഒരു ഉപദേശം അല്ലേ.
0: അജിലാണെങ്കിലും മുംബൈയിലാണെങ്കിലും ചെയ്യാം, ഇഹ്റാമിൽ പ്രവേശിച്ചാൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്നുള്ളത്, ഒന്ന് ശരീരത്തിൽ നിന്ന് രോമം അടിക്കൽ പാടില്ല, കക്ഷമാണെങ്കിലും എല്ലായിടത്താണെങ്കിലും രോമം അടിക്കൽ പറ്റില്ല, നഖം മുറിക്കൽ അതൊക്കെ നഖം മുറിക്കൽ പറ്റില്ല, പുരുഷന്മാർ തല മറയ്ക്കാൻ പറ്റില്ല, ഇതൊക്കെ തലമറക്കൽ പോട്ടെ, ബാക്കി രോമം അടിക്കുക നഖം മുറിക്കുക ഒക്കെ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ചെയ്യണം. ഇപ്പോൾ അറിയാണ്ട് ചെയ്താൽ കുഴപ്പമില്ല പോട്ടെ, അറിഞ്ഞുകൊണ്ട് ചെയ്ത ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്താൽ മതി. 3 ദിവസം നോമ്പെടുക്കുക, അത് കഴിയില്ലെങ്കിൽ 6 പേർക്ക് പാവപ്പെട്ട 6 പേർക്ക് ഭക്ഷണം കൊടുക്കുക, 1 ദിവസം ഫുള്ള് രാവിലെ ഉച്ച രാത്രി അങ്ങനെ കൊടുക്കുക. അതും കഴിയില്ലെങ്കിൽ ഒരാടിന് ബലി നൽകുക.
1: ഓക്കെ,
0: അറിഞ്ഞുകൊണ്ട് ചെയ്താൽ കേട്ടോ, അറിയാണ്ട് ചെയ്താൽ കുഴപ്പമില്ല.
1: ഓക്കെ,
0: ഇഹ്റാമിൽ അല്ലെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇഹ്റാമിൽ പ്രവേശിച്ചാൽ അവിടുത്തെ ചെടിയോ മരങ്ങളോ നശിപ്പിക്കാൻ പാടില്ല. കുറ്റകൃത്യങ്ങളിൽ മീൻസ് ഒരു ഞാൻ അധികം ഇവനും ഞങ്ങൾ രണ്ടാളും വേറെ നാട്ടുകാരാണ്, ഇവന് ഉമ്രക്കൊന്ന് ഞാൻ ഉബനും ഞാനും ഉമ്രക്കൊന്ന് ഞങ്ങൾ രണ്ടാളും അറിയാത്തോല, ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടി കൂടി അങ്ങനത്തെ ഒക്കെ അത് പറ്റില്ല. ഇതുപോലെ വാക്ക് തർക്കത്തിൽ നിന്നാണ് എല്ലാ അടിയും ഉണ്ടാവല്, അപ്പോൾ വാക്ക് തർക്കം പറ്റില്ല, എല്ലാവരും ഒരു നല്ലേക്ക് നിൽക്കുക. മീൻസ് അടി ഉണ്ടാക്കാനോ വാക്ക് തർക്കത്തിനോ ഇപ്പം ഞാൻ ഫസ്റ്റ് വരും ഇവൻ ഫസ്റ്റ് വരും അങ്ങനെയൊന്നും ഉണ്ടാക്കരുത്. രണ്ടാമത്തത് ഈ മൂന്ന് കാര്യങ്ങളും.
1: മാഷാല്ലാ, നമ്മളെ ഹജ്ജിൻ്റെയും ഉംറയുടെയും കുറിച്ചിട്ടുള്ള ഒരു ഒരു ഉപദേശം, അതായത് ഇഹ്റാമിൽ പ്രവേശിച്ചാലും അല്ലെങ്കിൽ അല്ലാത്തപ്പോഴുമുള്ള ഒരു കാര്യമാണ് മിഷാല് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ഹജ്ജിനൊക്കെ പറയുമ്പോൾ നമുക്കൊരു പാട്ട് അല്ലേ, അതായത് നമ്മളെ ഈണം യൂട്യൂബ് ചാനലിലൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മളെ ഹജ്ജിൻ്റെ കാലത്ത് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടൊക്കെ നമുക്ക് ഓർമ്മ വരുന്നുണ്ട് അല്ലേ. ഇൻഷാല്ലാ അതിൻ്റെ ഒരു 4 വരി അതിൻ്റെ ഒരു കുറച്ച് ഇൻഷാല്ലാ പാടാം.

0: നല്ലൊരു പാട്ടാണല്ലേ കേട്ടത് നമ്മള്. പറഞ്ഞാണ്ടല്ലോ പാട്ടുകാരനാ, പണ്ടത്തെ പാട്ടുകാരൻ.
1: സാധാരണ നമ്മളെ റേഡിയോയിലൊക്കെ സ്റ്റുഡൻസാ പാടല്, സാർ
0: ചെറുപ്പം മുതലേ അല്ലെ, ചെറിയ കുട്ടിയാവുമ്പോ തന്നെ മുപ്പേ ഫേവറേറ്റ് സോങ് ഒക്കെ ഉണ്ട്.
2: അത് അടിപൊളിയാണ്. കഴിഞ്ഞ ഒരു ഈവനിങ് ലൈവില് പാടിയതാണ്. ഞാന് സലാം സാറ് അതുപോലെ തന്നെ വേറൊരു ആളും കൂടി ഉള്ള അപ്പൊ നമ്മള് പാടിയതാണ്.
0: ഓക്കെ, അപ്പൊ ഏതായാലും ജമീല വി കെ പൂണി പറഞ്ഞിട്ടില്ലേ, പാട്ട് സൂപ്പറായി, മക്കത്ത് എത്തിപ്പോയി, എല്ലാവർക്കും അവിടെ എത്താൻ നമുക്ക് ദുആ ചെയ്യാം എന്നുള്ളതാണ്.
2: അതെ, നമ്മളൊരു ഹജ്ജിന്റെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ച കൂടി. അതെ, അതായത് നമ്മളെ മിഷാല് ഹജ്ജിന്റെ ഇഹ്റാമിൽ പ്രവേശിച്ചതിനുള്ള ഒരു ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിനുള്ള നിബന്ധനകളും, അതായത് ഇൻ കേസ് ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതങ്ങനെ തെറ്റിച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് പ്രായശ്ചിത്തം, അതായത് അതിന് ബദൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ടല്ലേ നമ്മളെ ഈണം യൂട്യൂബ് ചാനലിൽ വന്നിട്ടുള്ളൊരു പാട്ട് കൂടിയാണ് എന്ത് ഈ ഒരു പാട്ട്.
0: പിന്നെ എന്താ ഉമ്മുകുൽസും ചിറമംഗലം പറഞ്ഞിട്ടുള്ള പാട്ട് പൊളിച്ചു, നല്ല വോയിസ്, ആങ്കർ മോനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഒരു ചോദ്യമുണ്ട്. നഫീസ പി എ താമരശ്ശേരി,
2: നഫീസ പി എ താമരശ്ശേരി. അതെ, ഓക്കെ, അത് മിഷാല് ചോദിച്ചു, ഇന്നത്തെ ശ്രോതാക്കൾക്ക് എന്താ ഒരു ഉഷാറില്ലേ, ചോദ്യങ്ങൾ വരുന്നില്ല.
0: ചോദ്യങ്ങൾ
2: വരാത്ത കണ്ടപ്പോ എന്താണ് ശ്രോതാ മിഷാല് ചോദിച്ചതാണ് എന്ത് ഇന്ന് ചോദ്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. അപ്പോ എന്തായാലും വിശാല എന്നോടുള്ള ചോദ്യമാണെന്ന് തോന്നുന്നുണ്ട്, ഒന്ന് നോക്കാം, നമുക്ക് പറയാമോ നോക്കാം. ഒരു കുസൃതി ചോദ്യമാണ്, കായ്ക്കും പൂക്കും കാക്കക്കിരിക്കാൻ ഇടമില്ല, അതായത് കായ്ക്കും പൂക്കും കാക്കക്കിരിക്കാൻ ഇടമില്ല,
0: എന്തായിരിക്കും
2: എന്തായിരിക്കും അത്?
0: ഉത്തരം
2: വരുമെന്ന് നോക്കാം അല്ലെ, നമുക്ക് ഏതായാലും നമ്മളെ ശ്രോതാക്കള് ഉഷാറാണ്. അപ്പൊ ഇൻഷാല്ല നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഷെഡ്യൂളിലേക്ക് ഒന്ന് നീങ്ങി നമുക്ക് നമ്മളെ പാഠക്കുറിപ്പ് അല്ലേ,
0: പാഠക്കുറിപ്പ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ നിറഞ്ഞ കൂട്ടുകാരെ, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാളുകളുടെ കബറിനരികിലൂടെ നടന്നുപോയപ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഇവർ രണ്ടുപേരും ഇപ്പോൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ തെറ്റുകൾ ചെയ്തിട്ടൊന്നുമല്ല ശിക്ഷ അനുഭവിക്കുന്നത്, എന്നാൽ അത് വലിയ കാര്യം തന്നെ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് അവരുടെ വിഷയമെന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതിൽ ഒരാൾ മൂത്രമൊഴിച്ചാൽ പൂർണ്ണമായും ശുദ്ധീകരിക്കാത്തവനും മറ്റേയാൾ ഏഷണിയുമായി നടക്കുന്നവനുമായിരുന്നു എന്നതാണ്. ഇതൊരു ഹദീസാണ് പറയപ്പെട്ടിട്ടുള്ളത്. പറയാൻ പോകുന്ന വിഷയം ഏഷണി എന്നതാണ്. നാവിനാലുണ്ടാകുന്ന വളരെ ഗൗരവമേറിയ ഒരു പാപമാണ് ഏഷണി എന്ന് നമ്മൾ തിരിച്ചറിയുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യദുഖുലുൽ ജന്നത നമ്മാമുൻ, ഏഷണിക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ആളുകളെ തമ്മിൽ തെറ്റിക്കണമെന്ന ഉദ്ദേശത്തോടെ നടത്തുന്ന സംസാരമാണ് ഏഷണി. നമ്മുടെ കൂട്ടുകാർക്കിടയിൽ നമ്മൾ കാണുന്ന രണ്ട് കൂട്ടുകാർ അവർ തെറ്റിപ്പിരിയണം എന്നൊരു ഉദ്ദേശത്തോടുകൂടെ നമ്മൾ അവരെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തത് പറഞ്ഞുകൊടുത്ത് അവരുടെ ഇടയിലുള്ള ഐക്യത്തെ, ആ ബന്ധത്തെ തകർക്കാനുള്ള വർത്തമാനങ്ങളാണ് ഏഷണിയെന്ന് നമ്മൾ തിരിച്ചറിയുക. ഐക്യം തകർക്കാനും അപരന് ലഭിക്കുന്ന, മറ്റുള്ള ആളുകൾക്ക് ലഭിക്കുന്ന നന്മകൾ മുടക്കാനും ചില ആളുകൾ കൊണ്ടുപിടിക്കുന്ന ഒരു തിന്മയാണ് ഏഷണി എന്നത്. അള്ളാഹുവിനെ ഭയപ്പെടാത്ത ആളുകൾക്ക് മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഏർപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാർക്കിടയിൽ സ്വാഭാവികമായും ഇത് സംഭവിച്ചേക്കാം എന്ന മട്ടിൽ നമ്മളിതിനെ നിസാരമായി കാണുന്നതിന് പകരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം ഗൗരവത്തോടെ ഉണർത്തിയ ഒരു തിന്മയാണെന്ന് മനസ്സിലാക്കി അത് നമ്മൾ മറ്റുള്ളവരോട് ചെയ്യരുത് എന്നും നമ്മൾ സ്വയം ചെയ്യാതിരിക്കാനുമുള്ളൊരു ഒരു പണിയാണ്, ഒരു ശ്രദ്ധയാണ് നമ്മൾ കാണിക്കേണ്ടത് എന്നാണ് ഈ വിഷയത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഏഷണിക്കാരന് കബറിൽ വെച്ച് തന്നെ ശിക്ഷ ആരംഭിക്കുന്നു എന്ന് പ്രവാചകന്റെ ആ തുടക്കത്തിലുള്ള സംഭവത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാവുകയാണ്. ഏഷണിക്കാരൻ ഒരാളുടെ അടുത്ത് പോയി മറ്റൊരാളുടെ നന്മകളെ മറച്ചു വെച്ച് തിന്മകളെ പെരിപ്പിച്ച് പറയുകയും അതേസമയം ഒരു ഗുണകാംക്ഷയുടെ സ്ഥാനം അഭിനയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അവനങ്ങനെ ഉള്ള ആളുകളാണ്, അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് പറയുന്ന വ്യക്തിയുടെ മുമ്പിൽ ഗുണകാംക്ഷയുള്ള നല്ലവനായി നല്ല പിള്ള ചമഞ്ഞ് മറ്റുള്ള ആളെ കുറ്റം പറഞ്ഞ് ഇതേ വ്യക്തിയുടെ അടുക്കിലേക്ക് രണ്ടാമത് ചെന്ന് അയാളെടുത്ത് ഈ വ്യക്തിയെപ്പറ്റി, ആദ്യത്തെ വ്യക്തിയെപ്പറ്റി കുറ്റം പറഞ്ഞ് നല്ല പിള്ള ചമഞ്ഞ് പോരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് വലിയ വലിയ ഫിത്തനയാണ്, വലിയൊരു കുഴപ്പമാണ്, ഇവിടെ ഒരു പ്രയാസം അവനവിടെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമോ അവർ പരസ്പരം അകൽന്നു പോകുന്നു എന്നതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ വളരെ കൃത്യമായി ഈ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ഈ അധ്യാപനം, ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കുക എന്നാണ്. ഒരു വിശ്വാസി സ്വീകരിക്കുന്ന നിലപാട് ഖുർആൻ കൃത്യമായി ഉണർത്തുന്നുണ്ട്. അതും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. വലാത്തുത്തിയ കുല്ലഹല്ലാഫി മഹീൻ, അധികമായി സത്യം ചെയ്യുന്നവനും നീചനുമായിട്ടുള്ള യാതൊരാളെയും നീ അനുസരിച്ചു പോകരുത്. ഹമ്മാസിൻ മഷാഇംബിനമീം, കുത്തുവാക്ക് പറയുന്നവനും ഏഷണിയുമായി നടക്കുന്നവനുമായ വ്യക്തി. ആ വ്യക്തിയുടെ മറ്റൊരു സ്വഭാവം, വൃത്തികെട്ട സ്വഭാവം, മന്നാ ഇല്ലിൽ ഖൈരി മുഅ്തദിൻ അസീം ഉതുല്ലിൻ ബഅദ ദാലിക സനീം എന്ന് ഖുർആൻ പറയുകയാണ്. നന്മക്ക് തടസ്സം നിൽക്കുന്നവനും അതിക്രമിയും മഹാപാപിയുമായ ക്രൂരനും അതിനു പുറമെ ദുഷ്കീർത്തി നേടിയവനുമായ വ്യക്തിയാണ് സൂറത്തുൽ ഖലമിൽ ഈ സ്വഭാവം വെച്ച് പുലർത്തുന്ന ആളെ പറ്റി ഖുറാനിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ വാക്കുകളാണ്. അവിടെ ആ ഹമ്മാസിം മഷാഇം ബിനമീം എന്ന് പറഞ്ഞു, ആളുകൾക്കിടയിലുള്ളതിനെ ഏഷണിയുമായി നടക്കുന്ന വ്യക്തി, ആളുകൾക്കിടയിലുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പരത്തി ഏഷണിയുമായി നടക്കുന്ന വ്യക്തി എന്നത് വളരെയധികം ഗൗരവമുള്ള വിഷയമായിട്ടാണ് ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മൾ ഈ കാര്യം ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ ഒരു ഇങ്ങനെയുള്ള മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ പരിശ്രമിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ ഒരു അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. പാഠഗ്രൂപ്പിലൂടെ നല്ലൊരു പാഠാണ്,
2: നല്ലൊരു പാഠാണ്
0: ഏഷണി. അതായത് പലപ്പോഴും നമ്മള് ഏഷണി പരദൂഷണം ഹൈബത്തും നമീമത്തും പറഞ്ഞെടുക്കും. ഇപ്പൊ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ, കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു കൂടി ചേർന്നിട്ട് ഒരു ട്രെൻഡായി മാറിക്കണം.
2: അതായത് ഇപ്പൊ ഞാൻ കുത്തിട്ട് ഇപ്പൊ മിശാലിനെ കുറിച്ച് ഷമീം സാറോട് ഇങ്ങനെ പറയാ, ഓൻ അങ്ങനെയാണ് ഓൻ ഇങ്ങനെയാണ്, എന്നിട്ട് ഓന്റെ അടുത്ത് പോയിട്ട് ഷമീം സാറെ കുറിച്ച് പറയാ, ഷമീം സാർ എങ്ങനെയാണ്
1: പറയുന്നത്.
2: ആ എന്നിട്ട് അവര് തമ്മിൽ നല്ലൊരു ബോണ്ടാക്കി. ഇപ്പൊ ഞാനും ഷമീം സാറൊക്കെ തമ്മിൽ നല്ലൊരു ബന്ധത്തിൽ പോണേക്കി, അതെന്താവും അത് അവിടെ പൊളിയും.
0: ബന്ധം വരെ, കുടുംബ ബന്ധം വരെ
2: മുറിക്കാൻ പറ്റിയൊരു ഇപ്പത്തെ, പ്രത്യേകിച്ച് ഇപ്പത്തെ ഒരു കാലഘട്ടത്തില് എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും കിട്ടിയാലും കുടുംബ ബന്ധം, പല കുടുംബങ്ങളും
0: സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക, ഓരോരു ക്ലിക്ക് വെക്കാല്
2: ലൈവ് ഇടുക,
0: ഇതൊക്കെയാണ് ഇപ്പത്തെ കാലം.
1: പിന്നെ അവിടെ നടക്കുന്ന പ്രശ്നം ഇവിടെ പോയി പറയാ.
0: ഏതായാലും നമ്മള് മുമ്പ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ഉത്തരം
2: ശരി ഉത്തരം ആരെ അയക്കോ നോക്കാം. വന്നിട്ടുണ്ട്, പക്ഷേ ഉത്തരത്തെ ശരി ഉത്തരത്തില് ഇങ്ങനെ എടുത്തില്ല.
0: അതില് അബ്ദുൽഹമീദ് പറയുന്നത്, മാഷാ അല്ലാ താങ്കളുടെ സ്വരം സൂപ്പർ, അതായത് നേരത്തെ പാട്ട് പാടിയത് ഇത്ര നന്നായി പാടും, അള്ളാഹുവിന്റെ കാരുണ്യവും കനിഞ്ഞു കിട്ടിയ ഈ ശബ്ദം എന്നും നിലനിർത്താൻ തൗഫീക്ക് ചെയ്യട്ടെ, കൂടുതൽ പാടാനും എഴുതാനും നാഥൻ അനുഗ്രഹിക്കട്ടെ. ഉമ്മുകുൽസും ചിറമംഗലം പറഞ്ഞത് പാട്ടിൽ ലയിച്ചു പോയി. പാട്ടാണ് ഇന്നത്തെ ഈവനിന്റെ പാട്ടാണ്, മിസബ് സാറിന്റെ പാട്ടാണ്. അതുപോലെ തന്നെ ഷംനാദ് ഖാൻ, മാഷാ അല്ലാ ഇന്നത്തെ ആങ്കർ സൂപ്പർ ആണല്ലോ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ അബ്ദുൽ ഹമീദ് സി കായൂർ പറയുന്നത്, മാഷാ അല്ലാ പാഠക്കുറിപ്പിൽ നല്ല ചിന്തകളാണ് നമുക്ക് കിട്ടിയത്. രണ്ട് കാര്യമാണ് നാം ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ് എന്നാണ് ഈ ഒരു പാഠക്കുറിപ്പിലൂടെ നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നതെന്നാണ്. അതായത് രണ്ട് കാര്യങ്ങളാണ് ഈ പാഠക്കുറിപ്പിൽ പറഞ്ഞത്, ഗൈബത്തിനും നമീമത്തിനും പറ്റിയിട്ടാണ് പറഞ്ഞത്. ഏതായാലും നമുക്കേ അതിന്റെ ഉത്തരം പറയണോ?
2: ഉത്തരം പറയുന്നതിന് നമുക്ക് അടുത്തൊരു പ്രോഗ്രാമിൽ
0: പോകാം.
2: നമുക്ക്
0: അപ്പൊ
2: ആരാണ് അവതരിപ്പിക്കുന്നത്? ചർച്ച, ഒരു ചർച്ചയിലേക്കാണ്. ഓക്കെ, ഈവനിങ് ലൈവിൽ അടുത്തതായി ഒരു ചർച്ച. ഓക്കെ, എന്തിനെ കുറിച്ചിട്ടുള്ള ചർച്ചയാണ്?
1: വൈകുന്നേരം മണം കിട്ടി, അപ്പൊ ഇനി എന്ത് ചെയ്യണം, എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലപ്പോ എന്റെ കാര്യങ്ങളാണ്.
2: ഓക്കെ, നമുക്ക് വഴിയിൽ നിന്നൊരു പണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം അല്ലേ, പണം എന്റെ ആണോ അല്ലെങ്കിൽ
1: ഫസ്റ്റ് തന്നെ പണത്തിനെ കുറിച്ച് വൈകുന്നേരം കിട്ടിയാല് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് സ്വന്താക്കണത് ശരിയാണോ തെറ്റാണോ അതൊക്കെ ആലോചിക്കുക ആദ്യം. ശരി മീൻസ് ഞാൻ അതിന്റെ സാധനം ഇപ്പം അതിന്റെ ആണ് നിങ്ങക്ക് അറിയില്ല, ഓന് വഴിയിലൂടെ നടന്നു പോകുമ്പോ അവിടെ ഇട്ട് ഞാൻ കണ്ടിടുന്നത്, പക്ഷെ ഞാൻ ആരോ ഓനോട് പറ ആ ഇട്ടോനോട് പറയണ്ട നേരെ അത് ഞാനെടുത്ത് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ ചിലവാക്കി, ഹറാമാണ് ആ പൈസ. അതിനോട് ഇനിയിപ്പോൾ എന്ത് കഴിച്ചാലും എന്ത് കുടിച്ചാലും ഒക്കെ ഹറാമാണ്. നമ്മളെ ബോഡിയൊക്കെ തന്നെ ഫുള്ള് ആ പൈസനോട് എഴുതുന്നതിനൊക്കെ ബോഡിയൊക്കെ തന്നെ ഫുള്ള് ഹറാമാണ്. രണ്ട്, ഉടമയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുക. അതിപ്പം ചെറിയ കുട്ടികൾക്ക് ആണെങ്കിൽ നടക്കൂല, ക്ലാസ്സിലൊക്കെ പൈസ കിട്ടുകയാണെങ്കിൽ നമ്മൾ ചോദിക്കുക, അല്ല ടീച്ചർമാരെടുത്ത് കൊണ്ടുപോയി കൊടുക്കുക, മുതിർന്നവരെടുത്ത് കൊണ്ടുപോയി കൊടുക്കുക, സാറേ ഇങ്ങനത്തെ ഒരു പൈസ ക്ലാസ്സിൽ നിന്ന് കിട്ടിയത്, അല്ലെങ്കിൽ ഒരു എട്ടാം ക്ലാസ് ഒമ്പത് പത്ത് ആ ഒരു സ്റ്റുഡൻസിൽ പഠിക്കുന്നവരാണെങ്കിൽ ആ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നവരാണെങ്കിൽ ക്ലാസ്സിന് ചോദിക്കുക ഒരു 200 രൂപ കാണാണ്ടതിന് തെളിവുമായി വന്നാൽ കയ്യിൽ തരാന്ന്. അല്ല ടീച്ചർമാരെ കയ്യിലുണ്ടാവും, അവിടെ നിന്ന് വാങ്ങുന്നവര. മൂന്നാമത്തെ ഇതാ ഞാൻ പറഞ്ഞല്ലോ, എന്ത് സാധനം കിട്ടിയാലും സ്കൂളിൽ നിന്നാണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും ഒക്കെ മുതിർന്നവരെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ സാറന്മാരെ അങ്ങനെ ഏൽപ്പിക്കുക. പൈസയാണെങ്കിലും എന്താണെങ്കിലും എന്ത് സാധനം, പൈസ എന്നൊന്നും പൈസ എന്ന് തന്നെ പറയില്ല, നമ്മളതല്ലാത്തൊരു സാധനം ഈ എവിടെ നിന്ന് കിട്ടിയാലും സാറന്മാരെയോ അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട ആൾക്കാരെ എടുത്ത് അത് കൊടുക്കുക.
2: ഓക്കെ, ഇപ്പൊ പല കുട്ടികളും ഇല്ലേ, ഒരു പെൻസിൽ ആണെങ്കിൽ പോലും നമ്മളതല്ലാത്ത കിട്ടി കഴിഞ്ഞാൽ ഒരു പെൻസിലല്ലേ, ഒരു പെന്നല്ലേ, അല്ലെങ്കിൽ റബ്ബർ അല്ലേ എന്ന് പറഞ്ഞിട്ട്
0: മനസ്സിലാക്കേണ്ടത്. ഇപ്പോ രക്ഷിതാക്കളും അതുപോലെ തന്നെ ടീച്ചർമാരും ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഒരു പെൻസിൽ എടുക്കുകയാണെങ്കിൽ, ഒരു കുട്ടി പെൻസിൽ എടുക്കുകയാണെങ്കിൽ അത് അവിടെ തന്നെ പറയണം ആ പെൻസിൽ എടുക്കാൻ പറ്റില്ല. ചോദിച്ചിട്ടാണെങ്കിൽ ഓക്കെ, പ്രശ്നമല്ല. ആ പെൻസിൽ മേന്ന് തുടങ്ങിയാൽ ഓൻ വലുതാകുമ്പോ അതിന്
2: വലിയ
4: ഒരു കഥ ഉണ്ടല്ലോ, എന്ത് ഒരു കുട്ടി എന്ത് പണ്ട് ചെറിയ കുട്ടിയായ പോലൊരു പെൻസിൽ വേണമെന്ന് വീട്ടിൽ. അപ്പൊ ആ പെൻസിൽ വേണമെന്ന് പറഞ്ഞ വേണ്ട പറഞ്ഞ് ഒരു പെൻസിൽ ഇട്ടി. അപ്പൊ പറഞ്ഞ് ആ കുഴപ്പമില്ല
1: പോട്ടെ.
4: അടുത്ത ദിവസം പറഞ്ഞു, അടുത്ത ദിവസം വന്ന് ഒരു ബോക്സും ഉണ്ട്. അപ്പൊ അവനെ പറഞ്ഞ് ആ ഇന്ന അങ്ങനെ കൊണ്ടരുത് പറഞ്ഞു. ഒരു വെറുതെ ഒരു സില്ലി കേസായി വിട്ടത്. അങ്ങനെ അങ്ങനെ വലുതായി വലുത് ഇങ്ങനെ കട്ടെടുത്ത് കട്ടെടുത്ത് ലാസ്റ്റൊരു വലിയൊരു പൈസ തന്നെ, ഒരു വലിയ സംഖ്യ പൈസ തന്നെ കട്ടെടുത്തു. എന്നിട്ട് ഓനത് എടുത്താണ്ട് എന്ത് പറഞ്ഞ് അന്ന് പോലീസ് വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞ് നിങ്ങളെ കുട്ടി അറസ്റ്റിലാണ് പറഞ്ഞ്. അപ്പോൾ ഓ നേരെ പോയി കടിച്ചത് ഓൻ്റെ അമ്മേനെ മേത്തേക്ക് കടിച്ച് പറഞ്ഞു. ഈയൊരു ഇത്രയും പൈസ ഞാൻ എടുക്കാനുള്ള ഒറ്റ കാരണം ഞാനന്നൊരു പെൻസിൽ എടുത്തോണ്ടോ.
1: അത് ഞാൻ ശ്രദ്ധിക്കായിട്ടാണ് ശ്രദ്ധിച്ചിട്ടെങ്കിൽ അങ്ങനെ ആവില്ലേന്ന് നിങ്ങൾ പറയണം. എന്ത് ഇത് നല്ലതല്ല മോനെ, അത് അത് എവിടുന്ന കിട്ടിയത് അവിടെ കൊണ്ടേക്ക, അല്ലെങ്കിൽ സാറന്മാരെ അടുത്ത് കൊടുക്കാന്ന് പറയണം. നിങ്ങൾ കാരണമാണ് ഇന്ന് ഇപ്പൊ ഞാൻ അറസ്റ്റിൽ പെട്ട്.
0: വീട്ടിലേക്ക് എന്ത് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് കുട്ടികൾ വരുമ്പോ എന്ത് കൊടുന്നാലും,
2: അതായത് കുട്ടിയുടേതല്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ മക്കളുടേതല്ലാത്ത ഒരു സാധനം കൊണ്ടുവന്നാൽ
0: അതിനെന്താക്കാണെങ്കിൽ
2: പോലും, അതായത് അതിൽ നിന്നാണ് എന്താക്കുന്നത് വലിയ വലിയ കാര്യങ്ങളിലൊക്കെ, അതായത് സ്വന്തം വീട്ടിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീട്ടിന്നൊക്കെ തന്നെ പേഴ്സ് കട്ടെടുക്കുക, പണം കട്ട് മോഷ്ടിക്കുക. ഇപ്പത്തെ കൊറേ അതെ ന്യൂസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്, നിരന്തരം നമ്മളെന്താണ് കാണുന്നതും കേൾക്കുന്നതുമാണ്. അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്കും
1: ഈ വയ്യിൽ നിന്ന് കിട്ടുന്നതിന് അത് തന്നെ ഉള്ളു. ഇനി അടുത്തത് അതിന്റെ ടോപ്പിക്കാണ്.
4: ഇന്നൊരു ചർച്ചയൊരു ഇത് പറയണേ, ആരെങ്കിലും സഹായം ചോദിച്ചാൽ
1: ചെയ്യേണ്ട കാര്യങ്ങൾ,
4: ചെയ്യേണ്ട കാര്യങ്ങളായി ഞാൻ പറയാണ്. കഴിയുന്ന രീതിയിൽ സഹായിക്കാൻ ശ്രമിക്കുക. മീൻസ് നമുക്ക് എങ്ങനെയും കഴിയേ, മീൻസ് കഴിയുന്ന രീതിയിൽ. ഇപ്പൊ ഒരാൾ പറയാണ്, ആടാ എനിക്ക് ഇന്നലത്തെ ഒരു പെൻസിലുണ്ട്, ആ പെൻസിൽ ഇരുന്ന് തരുമോ, എനിക്ക് കാലല്ല വേനക്കുണ്ട്, ഈ ഒന്ന് കൊണ്ടുവന്ന് തരും. നമുക്ക് കഴിയുന്ന സാഹചര്യമാണെങ്കിൽ അത് കൊണ്ടുവന്ന് ഉറപ്പിക്കുക.
1: ഹോസ്റ്റലിലുള്ളവർക്കൊക്കെ മെയിൻ ആയിട്ട് കഴിയുന്ന ഒരു കാര്യമാണ് ഈ ഹെൽപ്പിംഗ് എന്നൊക്കെ ഉള്ളത്. ഇപ്പൊ ഒരുത്തര് ഒരു
0: ഇതിൽ മനസ്സിലാക്കേണ്ടതേ, ഇപ്പോ ഈ സ്വതക്ക എന്ന് പറഞ്ഞാല് സ്വതക്ക കൊടുക്കുക പറഞ്ഞാല് ഇപ്പോ പൈസ ഉള്ളവർക്ക് മാത്രം എന്ന മൈൻഡ് വരും. അത് മനസ്സിലാക്കേണ്ടത് ഇപ്പോ നമ്മളെ ഫ്രണ്ട്സ് ആകുമ്പോ സ്കൂൾ പഠിക്കുമ്പോ ഇപ്പൊ ഒരാള് പെൻസിൽ
4: കൊടുത്തിട്ടുണ്ടാവില്ല,
0: പെൻസിൽ കൊടുത്തിട്ടുണ്ടാവില്ല, അപ്പൊ മറ്റുള്ളവന് ഒരു പെൻസിൽ കൊടുക്കുക, അത് പിടിച്ചു എഴുതിക്കോ, അത് ഒരു സ്വതക്ക ഒരു കൂട്ടത്തിലാണ്. പൈസ മാത്രം കൊടുക്കുമ്പോ സ്വതക്ക എന്നുള്ളതല്ല, എത്രത്തോളം ഒരു പുഞ്ചിരിയുടെ സ്വതക്കാണ് പറഞ്ഞല്ലോ. അപ്പോ ഈ ഒരു പെൻസിൽ കൊടുത്താൽ അവന് പെൻസിൽ സഹായിച്ച അവൻ എത്രത്തോളം അത് ഇതുണ്ടോ അതിന്റെ കൂലിയൊക്കെ നമുക്ക് കിട്ടും. ഒരു ചെറിയ പെൻസിൽ കൊടുത്തവരെ നമുക്ക്
4: ആൾക്കാരൊക്കെ ഉണ്ട് ഭയങ്കര സ്നേഹമുള്ളവര് പെൻസിൽ സ്വന്തം പെൻസിലുള്ള മുറിച്ച നോക്കുന്നു.
2: അതായത് അങ്ങനെയുള്ള കുട്ടികളും ഉണ്ട്. അതായത്
0: തന്റെ സഹോദരനെ സഹായിക്കുക എന്നുള്ളത്
4: നല്ലൊരു കടമ.
2: എന്റെ കൂട്ടുകാരനെ കഷ്ടപ്പെട്ടിരിക്കുമ്പോ എന്താക്കാണ് അവനെ സഹായിക്കുക.
0: അത് അല്ലേ അദീസ് അറിയില്ലേ, ഔനി അഹി, അതായത് തന്റെ സഹോദരനെ എത്രത്തോളം സഹായിക്കുന്നുണ്ടോ അത്രത്തോളം പടച്ചവൻ നമ്മളെ സഹായിക്കും, അവനെ സഹായിക്കും എത്രത്തോളം. അവന് ഇപ്പോ റോഡ് മുറിച്ച് കടക്കാൻ എന്താ സഹായിക്കുക, അതുപോലെ തന്നെ ഈ പെൻസില് അവനക്ക് എഴുതാൻ പെൻസിൽ കൊടുക്കുക, അങ്ങനെ മറ്റുള്ള കാര്യങ്ങളിലെല്ലാം സഹായിക്കുന്നുണ്ടോ പടച്ചവൻ നമുക്ക് സഹായം തരും. അതാണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്.
1: ഫ്രണ്ട്സിനെ മാത്രം സഹായിച്ചാ പോരാ,
2: അതെ
1: ടീച്ചേഴ്സ് മുതിർന്നവരൊക്കെ ആണെങ്കിലും ഒക്കെ
2: സഹായിക്കണം, സഹായിക്കണം.
4: ഞാൻ അടുത്തൊരു പോയിന്റാണ്, സഹായിക്കാൻ കഴിയില്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം തേടുക.
2: ചിലപ്പോ നമ്മളെ കൊണ്ട് സഹായിക്കാൻ കഴിയണ്ടാവില്ല, അതായത് നമ്മളെ കൊണ്ട്, അതായത് നമ്മൾ കുട്ടികളായിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മളെ കൊണ്ട് എന്താക്കാൻ പറ്റണ്ടാവില്ല, മറ്റൊരാൾക്ക് ചിലപ്പോൾ ഒരാൾക്ക് ഇന്നൊരു സഹായം ചെയ്ത് കൊടുക്കാൻ പറ്റണ്ടാവില്ല. പക്ഷെ എന്താക്കാൻ പറ്റും, നമുക്ക് അതിനു വേണ്ടി ഒരാളെ വിളിച്ചു കൊടുക്കാൻ പറ്റും അല്ലേ. അതായത് ആ സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പുള്ള ഒരാൾ എന്താക്കാൻ പറ്റും, നമുക്ക് അതിനു വേണ്ടി ഏർപ്പാടാക്കി കൊടുക്കാൻ പറ്റും. ഇൻഷാല്ലാ നമുക്ക് നേരത്തെ നമ്മൾ ആ ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരം, ശരി ഉത്തരം ഇതുവരെ ആരും അയച്ചിട്ടില്ല. എന്നാലും രണ്ടു ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്, രണ്ടു മൂന്നാല് ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളെ ചോദ്യം എന്തായിരുന്നു, കായ്ക്കും പൂക്കും കാക്കക്ക് ഇരിക്കാൻ ഇടമില്ല. അതായത് കായ്ക്കും ചെയ്യും പൂക്കും ചെയ്യും എന്താക്കും, പക്ഷെ കാക്കക്ക് ഇരിക്കാൻ ഇടമില്ല, കാക്കക്ക് ഇരിക്കാനുള്ള സ്ഥലം ഇല്ല. ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നെല്ല് ആണ് ഉത്തരം. നെല്ല് നെല്ല്
0: കായ്ക്കും പൂക്കും,
2: പക്ഷെ എന്താക്കല കാക്കക്ക് ഇരിക്കാൻ പറ്റില്ല. നെല്ലില് അരി അതിന്റെ ഒരു ഇത്. ഓക്കെ, അപ്പൊ അതിന് ഉത്തരങ്ങളായിട്ട് വന്നിട്ടുള്ളത് സൽമാ ഫറൂഖ് വാഴ എന്ന് പറഞ്ഞിട്ടുണ്ട്. വാഴ
0: ഇലകളായിരിക്കും. പിന്നെ
2: പുളിമരം,
0: പുളിമരത്തുമ്പോലൊക്കെ
2: അല്ലോ.
0: എന്തായാലും അതിന് ഉത്തരം നെല്ല് എന്നാണ്,
2: നെല്ല് എന്നാണ്. അതുപോലെ തന്നെ സൽമാ ഫറൂഖ് മാഷാല്ലാ മക്കള് പൊളിയാണ്. അതായത് ഇന്നത്തെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, സാധാരണ കുട്ടികൾ പാട്ടും കഥയും ഒക്കെ മാത്രമായിട്ടാണ് വരരുത്. പക്ഷെ ഇന്നത്തെ എന്താണ്, ഇന്നത്തെ മിശാലും അതിനും എന്താണ് ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് വളരെ വെറൈറ്റി ഒരു ചർച്ചകളൊക്കെയാണ് എന്താക്കിയിട്ടുള്ളത്, കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെ. അതായത് പ്രത്യേക അതൊരു സ്പെഷ്യൽ
0: എടുത്തു പറയേണ്ടതാണ് നമ്മുടെ മിസ് സാറിന്റെ പാട്ട്.
2: പിന്നെ അതുപോലെ തന്നെ അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ മാഷാല്ലാ ഇന്നത്തെ ഈവനിങ് ടാസ്ക് കലക്കി എല്ലാവർക്കും ദീർഘായുസിനും ആഫിയത്തിനും കൂടുതൽ പ്രവർത്തിക്കുന്നതിനുമുള്ള കരുത്തും നാഥൻ അനുഗ്രഹിക്കട്ടെ. ചുട്ടയിലെ ശീലം ചുടല വരെ എന്നാണ് നമ്മുടെ മക്കൾക്ക്, അതെ, അതായത് ഒരു പണ്ടുള്ള ഒരു ചൊല്ലാണ് എന്ത്, ചുട്ടയിലെ ശീലം ചുടല വരെ. അതായത് ചെറുപ്പത്തിൽ എന്ത് ചെയ്തോ, ചെറുപ്പത്തിൽ എന്ത് ശീലിപ്പിച്ചോ, ആ ശീലമായിരിക്കും എന്താ ഉണ്ടാവുക. അവൻ എത്ര പ്രായമായാലും ഇനിയിപ്പോ 10-40 വയസ്സായാലും എന്തുണ്ടാവും, ആ ഒരു ശീലം, ആ ഒരു ചെറുപ്പത്തിലുള്ള ഒരു ശീലം എന്തുണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും. ഇൻഷാല്ലാ നമ്മുടെ മക്കളുടെ എല്ലാ പരിപാടികളും സൂപ്പറായിരുന്നു. ഇൻഷാല്ലാ നമ്മളെ ഇന്നത്തെ ഒരു അതുപോലെ തന്നെ ജമീല വി കെ പൂനൂര് അറിയിച്ചിട്ടുണ്ട് മക്കളുടെ എല്ലാ പരിപാടികളും സൂപ്പറായിരുന്നു അൽഹംദുലില്ലാ. പിന്നെ അതുപോലെ തന്നെ
0: അപ്പോ നമ്മള് ഇന്നത്തെ ഇതില് നമ്മള് ഫസ്റ്റത്തെ ഇതില്
2: സാരോപദേശത്തില് കേട്ടു,
0: അതിനുശേഷം
2: ചർച്ചകള്, അതായത് തന്നെ മിഷാലിന്റെ കഥ, അതിന്റെ കഥ,
0: നമ്മള് മിസ് സാറിന്റെ പാട്ടും ഉണ്ടായിരുന്നു. ഇനി വലുതാണ് ചേർക്കാണ്ടോ,
4: കുറച്ചുകൂടി എന്ത് സഹ വിനോദ വിനോദത്തെ വിനോദത്തോടെയും കരുണയോടും പെരുമാറുക. ഒരു
2: വിനയവും
0: അതായത് ഒരു പണ്ഡിതനെ ഉസ്താദിനെ സാറിനെ കാണുമ്പോ നമുക്ക് അറിവ് പഠിപ്പിച്ചു തരുന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥി എന്ന നിലക്ക് നമുക്ക് ഒരു അദബ് അല്ലെ ഒരു ഇൽമ് പഠിപ്പിച്ചു, ഒരു അക്ഷരം പഠിപ്പിച്ചാല് അവനെന്താ ഉസ്താദാണ് അല്ലേ. ഉമ്മ നമ്മളെ ഉസ്താദാണ്, നമ്മളെ ടീച്ചറാണ്. ഒരു അലിഫ് ഒരു എ എന്ന അക്ഷരം പഠിപ്പിച്ചാല് ആ എന്ന അക്ഷരം പഠിപ്പിച്ചാല് അവനും ഉസ്താദാണ്. അപ്പൊ ആ ഉസ്താദിനെ ബഹുമാനിക്കുക, തവാദോടുകൂടി വിനയത്തോടുകൂടി. ഇപ്പോ പല ഷെയ്ഖുമാരും നമുക്ക് ഷെയ്ഖുമാരും കാണാം, അവിടെ ഷെയ്ഖുമാര് അവിടെ ഉസ്താദുമാരെ കണ്ടാലുണ്ടല്ലോ, ആ വഴിയിൽ നിന്ന് മാറി നിൽക്കും, ആ വഴിയിൽ നിന്ന് പെട്ടെന്ന് മാറി നിൽക്കും. ഞാന് പലപ്പോഴും ഇപ്പോ ജാമിയ ഹിന്ദ് പഠിക്കുമ്പോ പലപ്പോഴും അവിടുത്തെ ഉസ്താദുമാരെ കാണലുണ്ട്. പല ഉസ്താദുമാരും ഇങ്ങനെ സ്റ്റെപ്പ് കയറി വരുമ്പോ വേറെ ഉസ്താദ് സ്റ്റെപ്പ് ഇറങ്ങി വരികയാണെങ്കിൽ ആ ഉസ്താദ് മാറിക്കും. സീനിയർ ഉസ്താദാണെങ്കിൽ അവിടുന്ന് ഇങ്ങനെ മാറിക്കും.
2: ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് ഞാൻ ജാമിയ ഹിന്ദിൽ വന്ന സമയത്ത് ഒരു ഉസ്താദ് നടന്നു പോകുമ്പോ ഉസ്താദിനെ, അതായത് ഉസ്താദിന്റെ മുമ്പ് കൂടെ വേറെ സൈഡിൽ കൂടെ നടന്നു പോവാൻ കുട്ടികൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല. പക്ഷെ അതെന്താണ്, അതൊരു വിനയാണ്. പക്ഷെ ചില കുട്ടികൾ എന്തുണ്ട്, ഉസ്താനെ കണ്ട അല്ലെങ്കിൽ ഒരു ടീച്ചറെ കണ്ട അധ്യാപന കണ്ടെന്ന് വരിക മൈൻഡും കൂടി ചെയ്യില്ല. പഠിപ്പിച്ച ടീച്ചറാന്നുള്ളത് അള്ളാ പഠിച്ചോനെ ആ ടീച്ചർ, ഞാൻ ഇതിലൂടെ പോട്ടെ എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് എന്ത് പലരും
0: ഉണ്ടാവാറുള്ളത്.
2: പിന്നെ അതുപോലെ തന്നെ അബ്ദുൽ ഹമീദ് സി കെ അഴിയൂര് പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ കാലത്തെ കാക്ക നെല്ലിന്റെ മുകളിൽ ഇരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മുടെ ഇന്നത്തെ ഒരു ഈവനിങ് ലൈവ് വളരെയധികം കഥകളും ചർച്ചകളും പാട്ടുകളും ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇൻഷാല്ല ഇന്നത്തെ ഒരു ഈവനിങ് ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളോടൊപ്പം ഇന്ന് ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്ന് ഇന്നത്തെ ഈവനിങ് ലൈവിൽ പങ്കെടുത്തിട്ടുള്ളത് ഞാൻ മിസ് അബ് കാരപ്പറമ്പ്,
0: ഞാൻ ഷമീം ചുങ്കത്തറ,
1: ഞാൻ അദീബിൻ ഖാലിദ്.
2: ഇൻഷാല്ല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ഇടലായി എങ്കും കുതുകുലറങ്കാൽ എതിരിട.
1: പീസ് റേഡിയോ സ്വരം, ഇസ്ലാമിൻ്റെ സുന്ദരമായ ആദർശ ശബ്ദം മനോഹരമായ വരികളിലൂടെ ശ്രോതാക്കളിൽ എത്തിക്കുന്ന സ്വരത്തിൽ ഇന്ന് അഖിലാണ്ടനാഥൻ അള്ളാഹു എന്ന് തുടങ്ങുന്ന ഗാനമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. ഗാനം ആലപിക്കുന്നത് സാഹിൽ സലഫി കൊല്ലം.

0: ജസാക്കല്ലാഹു ഖൈറ. നിങ്ങൾ കേട്ടത് സ്വരം. അഖിലാണ്ടനാഥൻ അല്ലാഹു എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇന്ന് സ്വരത്തിലൂടെ ശ്രോതാക്കൾ കേട്ടത്. ഗാനം ആലപിച്ചത് സാഹിൽ സലഫി, കൊല്ലം.
1: പീസ് റേഡിയോയിൽ ഇനി ഓർമ്മ. ഒരു പുരുഷായുസ് മുഴുവൻ സമൂഹ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുകയും ദഅ്‌വ മേഖലയിൽ ഒട്ടേറെ സംഭാവനകൾ അർപ്പിക്കുകയും ചെയ്ത മർഹൂം കെ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ നിന്നും ഐക്യസംഘം വാർഷിക യോഗങ്ങൾ. അവതരിപ്പിക്കുന്നത്
2: മുബാറക് ബിൻ ഉമർ, അദ്ദേഹത്തോടൊപ്പം ജാബിർ ചാലിയം.
3: പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം.
4: ഐക്യസംഘം, ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നായകനായ കെ എം മൗലവിക്ക് വെളിച്ചം ലഭിച്ച വഴിയെക്കുറിച്ചാണ്. വക്കം മൗലവിയുമായുള്ള സമ്പർക്കമാണ് ഇതിന് കാരണം. ഇത് കേട്ടുകേൾവിയല്ല, എന്റെ ഗുരുനാഥനിൽ നിന്നും നേരിട്ടുള്ള അറിവാണ്. 1922 അഴീക്കോട് നിഷ്പക്ഷ സംഘം എന്ന പേരിൽ ഒരു സംഘടന നിലവിൽ വന്നു. കെ എം മൗലവി, കെ എം സീതി സാഹിബ്, അദ്ദേഹത്തിൻ്റെ പിതാവ് കോട്ടപ്പുറത്ത് സീതി മുഹമ്മദ് സാഹിബ്, മണപ്പാട് കുഞ്ഞുമുഹമ്മദ് ഹാജി, പുത്തൻവീട്ടിൽ കെ എം കുഞ്ഞുമുഹമ്മദ് സാഹിബ് തുടങ്ങിയ മഹത് വ്യക്തികൾ ഈ സംഘത്തിൻ്റെ എല്ലാമെല്ലാമായിരുന്നു. മുസ്ലിങ്ങൾക്കിടയിലുള്ള കക്ഷിവഴക്കുകളും ചേരിപ്പോരുകളും കുടുംബ ഭിന്നതകളും പറഞ്ഞൊതുക്കി ഐക്യമുണ്ടാക്കുക എന്ന സദ്ഗുണസമ്പന്നമായ ഉദ്ദേശ്യത്തോടെയാണ് നിഷ്പക്ഷ സംഘം നിലവിൽ വരുന്നത്. ഇത് സഫലമാവുകയും ചെയ്തു. പ്രവർത്തനം പുറത്തേക്ക് വ്യാപിപ്പിക്കണമെന്ന് അഭിപ്രായമുണ്ടായപ്പോൾ വിശാലമായ കാഴ്ചപ്പാടിൽ പേര് മാറ്റി കേരള മുസ്ലിം ഐക്യസംഘം എന്നായി. വക്കം മൗലവിയുടെ ബുദ്ധിയും ദീർഘദൃഷ്ടിയും ഇതിൽ പ്രവർത്തിച്ചു. സംഘത്തിൻ്റെ ആദർശപ്രഖ്യാപനവും തുടർന്നുള്ള പ്രവർത്തനങ്ങളും ഇത് വിളിച്ചോതുന്നു. 1923 ഐക്യസംഘത്തിൻ്റെ പ്രഥമ വാർഷിക സമ്മേളനം നടന്നു. മഹാനായ വക്കം മൗലവിയാണ് സമ്മേളനത്തിൽ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ചത്. ഈ സമ്മേളനത്തിൽ അംഗീകരിച്ച പ്രമേയം കേരളത്തിൻ്റെ മതസാംസ്കാരിക രംഗത്ത് ഒരു വഴിത്തിരിവായിത്തീർന്നു. കേരള മുസ്ലിങ്ങളിൽ പൂണ്ടു പിടിച്ചു കിടക്കുന്ന ഷിർക്കിൻ്റെ രൂപങ്ങൾ ഉൾക്കൊള്ളുന്നതും സമുദായത്തിൻ്റെ സാൻമാർഗികവും സാംസ്കാരികവുമായ അവസ്ഥയെ നശിപ്പിക്കുന്നതും ഏകദൈവിശ്വാസത്തിന് ഹാനി സംഭവിപ്പിച്ചതുമായ ചന്ദനക്കുടം, ഉറൂസ്, കുടികുത്ത് തുടങ്ങിയ ഖബർപൂജയുടെ കോലങ്ങൾ വർജിക്കണമെന്ന് മുസ്ലിങ്ങളോട് അപേക്ഷിക്കുന്നതായിരുന്നു പ്രമേയം. ഈ അനാചാരങ്ങൾ ജീവിതോപാധിയായി സ്വീകരിച്ച പൗരോഹിത്യം ഇതോടെ സംഘത്തിനെതിരായി. വളരെ നേരത്തെ തന്നെ അന്ധവിശ്വാസബന്ധിതമായ ദുർവൃത്തികളെ നാവുകൊണ്ടും തൂലിക കൊണ്ടും എതിർത്തുകൊണ്ടിരുന്ന വക്കം മൗലവിയുടെ അധ്യക്ഷതയിൽ തന്നെ ഈ പ്രമേയം അംഗീകരിച്ചതിൽ നിന്നും ഇസ്ലാഹി ചിന്തയുടെ സംഘടിത പ്രവർത്തനങ്ങൾക്ക് രൂപഭാവം നൽകിയ ബുദ്ധികേന്ദ്രം ഏതെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. പൗരോഹിത്യം വക്കം മൗലവിയെയും ഐക്യസംഘത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഇതും പിഴച്ച പാർട്ടിയാണെന്ന് പ്രഖ്യാപിച്ചു. അതിനാൽ മുസ്ലിങ്ങളാരും ഇതിൽ കുടുങ്ങിപ്പോകരുതെന്ന് അവർ പ്രചാരവേല നടത്തി. പക്ഷേ അള്ളാഹുവിന്റെ ഔദാര്യത്താലും അനുഗ്രഹത്താലും സംഘം മുന്നോട്ട് ഗമിക്കുകയായിരുന്നു. 1924 ഐക്യസംഘത്തിന്റെ രണ്ടാം വാർഷികം ആലുവയിൽ ചേർന്നു. വേലൂർ ബാഖിയാത്ത് സ്വാലിഹാത്ത് എന്ന സുപ്രസിദ്ധ അറബി കോളേജിന്റെ പ്രിൻസിപ്പാൾ മൗലാന അബ്ദുൽ ജബ്ബാർ ഹസറത്തിന്റെ അധ്യക്ഷതയിലായിരുന്നു അത്. ആ യോഗത്തിൽ വെച്ചാണ് മഹത്തായ മറ്റൊരു കർമ്മസേനക്ക് തുടക്കം കുറിച്ചത്. കേരളത്തിന്റെ നാനാദിക്കുകളിൽ നിന്നും ക്ഷണിച്ചു വരുത്തിയ പണ്ഡിതന്മാരെ ചേർത്തുകൊണ്ട് കേരള ജമിയത്തുലമ എന്ന പണ്ഡിത സംഘടനയ്ക്ക് രൂപം നൽകി. ഐക്യസംഘവും ഉലമാസംഘവും യോജിച്ചു നീങ്ങി. എന്നാൽ അപകടം മണത്തറിഞ്ഞ മുസ്ലിയാക്കന്മാർ ഇതിനെതിരിലും നീങ്ങി. അടുത്ത വർഷം തന്നെ കുറെ മുസ്ലിയാക്കൾ ജമിയത്തുലമയിൽ നിന്നും പിരിഞ്ഞുപോയി. ഈ കൂട്ടമാണ് പിന്നീട് സമസ്ത കേരള ജമിയത്തുലമ എന്ന പുതിയ സംഘടന രൂപീകരിച്ചത്. സമുദായത്തിൽ നടമാടുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അംഗീകാരങ്ങളും പിന്തുണയും നൽകി. അത് പരിപോഷിപ്പിക്കുവാൻ കാലാകാലങ്ങളിൽ ന്യായങ്ങളും തെളിവുകളും മെനഞ്ഞുണ്ടാക്കി. സമസ്ത അന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചു. ഇന്നും അത് തുടരുന്നു പുതിയ വഴിത്താരകളിലൂടെ. മദ്രസകൾ, കോളേജുകൾ, പത്രങ്ങൾ, ഖുറാൻ പരിഭാഷകൾ, ഗ്രന്ഥങ്ങൾ, സെമിനാറുകളും സിമ്പോസിയങ്ങളും മഹാസമ്മേളനങ്ങളും ധനസമ്പാദന ശ്രമങ്ങളും വിദേശയാത്രകളും, അങ്ങനെ എല്ലാമെല്ലാം ഷിർക്കിന്റെയും വിദഗ്ധുകളുടെയും നിലനിൽപ്പിനു വേണ്ടിയുള്ള അധ്വാനമാകുന്നു. കേരള മുസ്ലിങ്ങളുടെ വിശ്വാസ കർമ്മരംഗത്ത് നവോത്ഥാനം ലക്ഷ്യമാക്കി ആദ്യമായി രൂപീകൃതമായ സംഘടനയെ പിളർത്തിയത് ഈ മുസ്ലിയാക്കൾ തന്നെയായിരുന്നു. പൗരോഹിത്യത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി. എന്നിട്ടവർ തന്നെ മുസ്ലിം ഐക്യത്തെക്കുറിച്ച് വാദവരാതെ പറഞ്ഞും കൈകഴച്ചാലും എഴുതിയും ജീവിക്കുന്നു. ഐക്യസംഘം അതിന്റെ മൂന്നാം വാർഷികം 1925 കോഴിക്കോട് വെച്ച് നടത്തി. ഖാൻ ബഹദൂർ ഷംനാട് സാഹിബായിരുന്നു അധ്യക്ഷൻ. സമ്മേളനം വിജയപ്രദമാക്കാൻ കോഴിക്കോട് പൗരപ്രമുഖനായ ഖാൻ ബഹദൂർ പി എം ആറ്റക്കോയത്തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു സ്വീകരണ സംഘം രൂപീകരിച്ചു. അതോടെ പിഴച്ച സംഘം മുസ്ലിം സമുദായത്തെ നശിപ്പിക്കാൻ മലബാറിലേക്ക് ചേക്കേറിയിരിക്കുന്നു എന്ന പ്രചാരണ വേലയും തുടങ്ങി. ചില പണ്ഡിതന്മാരെ സംഘം വിരോധികൾ കൊണ്ടുവന്നു. ഐക്യസംഘവുമായി ചർച്ച നടത്തി. മാത്രമല്ല അന്നത്തെ തലയെടുപ്പുള്ള മുസ്ലിയാക്കളെ യോഗത്തിൽ ക്ഷണിച്ചു വരുത്തി. മുഹമ്മദ് ഷറൂൽ സാഹിബ് എതിരാളികൾ ഉന്നയിച്ച ഓരോ വാദത്തെക്കുറിച്ചും യോഗത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചു. എല്ലാത്തിനും സംഘത്തിന്റെ ഔദ്യോഗിക പ്രതിനിധിയായ ഇ കെ മൗലവി സാഹിബ് യുക്തവും വ്യക്തവുമായ മറുപടി നൽകി. മുസ്ലിയാക്കളുടെ തലവനും പിൽക്കാലത്ത് എന്റെ ഗുരുനാഥനുമായിരുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഐക്യസംഘം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സത്യസംഘമാണെന്നും പ്രഖ്യാപിക്കുകയും ലോകാവസാനം വരെ ഇത് നിലനിർത്തണേ എന്ന് അള്ളാഹുവിനോട് പരസ്യ പ്രാർത്ഥനയും നടത്തി. എന്നാൽ നിർഭാഗ്യം, പാങ്ങിൽ മുസ്ലിയാരുടെ പ്രാർത്ഥന അദ്ദേഹത്തിന് ഫലം ചെയ്തില്ല. ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കള്ളഫത്തുവകൾ തയ്യാറാക്കുന്ന യഥാർത്ഥ മുസ്ലിയാരായി തന്നെ അദ്ദേഹം തുടർന്നു. കുറേ കാലത്തിന് ശേഷം അദ്ദേഹം എന്റെ ഗുരുനാഥനായി. ഞാൻ അദ്ദേഹത്തിന്റെ അരുമശിഷ്യനും എഴുത്തുകാരനുമായി. എത്രയെത്ര കള്ളഫത്തുവകൾ ഈ വിരൽത്തുമ്പുകളിലൂടെ പാങ്ങിന്റെ വാചകങ്ങളിലൂടെ തയ്യാറാക്കപ്പെട്ടു. പലരും പൊതിയും കിഴിയും നൽകി അത് കൊണ്ടുപോകുന്നത് വേദനയോടെ ഞാൻ കണ്ടു. അള്ളാഹുവേ, ഞാൻ നിരപരാധിയാകുന്നു. ഞാൻ അതിന് പ്രേരിപ്പിച്ചിട്ടില്ല. എന്റെ മനസ്സതിൽ തൃപ്തമായിരുന്നില്ല. അനുസരണബോധമുള്ള ഒരു ശിഷ്യനായി നിർബന്ധിതനായി ഞാൻ അതിന് കീഴ്പ്പെടുകയായിരുന്നു. എന്റെ അനിഷ്ടം കഴിവിനൊത്ത് ഞാൻ ഉസ്താദിനോട് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ അള്ളാഹുവേ, എനിക്ക് നീ പുറത്തു തരികയും എന്നെ പാപമുക്തനാക്കുകയും ചെയ്യണമേ.
5: 1926 സംഘത്തിന്റെ 4 വാർഷികം തലശ്ശേരിയിലാണ് ചേർന്നത്. ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തുവെന്ന് പിന്നീട് സുപ്രസിദ്ധ ഖുർആൻ വ്യാഖ്യാതാവായി തീർന്ന മാർ മഡ്യൂക്ക് പിക്താൾ അവർകളായിരുന്നു അധ്യക്ഷൻ. എ കെ മായൻകുട്ടി സാഹിബ്, ബി പോക്കർ സാഹിബ് അടക്കം പല പൗരപ്രധാനികളും ആ യോഗത്തിൽ ഭാഗവാക്കായി. പ്രമുഖനായ ഹാജി അബ്ദുൽ സത്താർ ഹാജി ഇസ്ഹാഖ് സേട്ടുവിന്റെ തലശ്ശേരിയിലും മാഹിയിലുമുള്ള ബംഗ്ലാവുകൾ വാർഷിക യോഗത്തിന്റെ ഉപയോഗത്തിനായി വിട്ടുകൊടുത്തുകൊണ്ട് അദ്ദേഹം സഹായിച്ചു. മുസ്ലിയാക്കളുടെ അപശബ്ദങ്ങൾ അവിടെയും എത്താതിരുന്നില്ല. പക്ഷേ ഒരു ഫലവും അവർക്ക് ലഭിച്ചില്ല. 5 വാർഷികം 1927 കണ്ണൂരിൽ വെച്ച് നടന്നു. പ്രസിദ്ധ പണ്ഡിതനും വർത്തക പ്രധാനിയുമായിരുന്ന മുഹമ്മദ് അലി ഖസൂരി ആ സമ്മേളനത്തിൽ അധ്യക്ഷനായി. ഖസൂരി കുടുംബമാണ് കോഴിക്കോടുള്ള പ്രസിദ്ധമായ JDT ഇസ്ലാം അനാഥശാലയുടെ സ്ഥാപകൻ. മലബാർ ലഹളക്കാലത്ത് അനാഥരായിത്തീർന്ന മുസ്ലിങ്ങളെ സംരക്ഷിച്ചു വളർത്താൻ ആ മഹാന്മാർ സ്വദേശമായ പഞ്ചാബിൽ നിന്നും മലബാറിൽ വന്നു. മാപ്പിളമാർക്ക് ആ കുടുംബം ഒട്ടേറെ സേവനങ്ങൾ അർപ്പിച്ചിട്ടുണ്ട്. JDT ഇന്നും ജീവിക്കുന്ന സേവനരംഗമായി തുടരുന്നു. 1928 അടുത്ത വാർഷികം തിരൂരിൽ നടന്നു. മദിരാശി സംസ്ഥാനത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പറായിരുന്ന ഡോക്ടർ അബ്ദുൽ ഹഖ് ആയിരുന്നു ആ അധ്യക്ഷപദം അലങ്കരിച്ചത്. യോഗം അലങ്കോലപ്പെടുത്താൻ മുസ്ലിയാക്കൾ ജനങ്ങളെ ഇളക്കിവിട്ടു. ഇതിൽപ്പെട്ട ചില പോക്കിരികൾ സംഘം പ്രവർത്തകരെ പല ഉപദ്രവങ്ങളും ഏൽപ്പിച്ചു. പക്ഷേ യോഗം വിജയകരമായി പര്യവസനിച്ചു. അസഭ്യവർഷം കൊണ്ടും മറ്റും സംഘം ഭാരവാഹികളെയും പ്രവർത്തകരെയും ഉപദ്രവിച്ചവരുടെ നേതാക്കൾ തന്നെ പിന്നീട് യോഗസ്ഥലത്തെത്തി അധ്യക്ഷനോടും ഭാരവാഹികളോടും മാപ്പപേക്ഷിച്ചു. ആ യോഗത്തിൽ KM സീതി സാഹിബ് മുഖ്യ പ്രസംഗകനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ സഹോദരന്മാർ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയൊരവസരത്തിൽ ഇവർ തന്നെ ഞങ്ങളെ അന്വേഷിച്ചു വരികയും കൂട്ടിക്കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എന്നാൽ മറ്റൊരവസരത്തിന് കാത്തുനിൽക്കേണ്ടി വന്നില്ല. അന്നുതന്നെ കുഴപ്പക്കാർ പരസ്യമായി പശ്ചാത്തപിച്ചു. മുസ്ലിയാക്കൾ അവിടെയും പരാജിതരായി.
0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഓർമ്മ സമാപിക്കുന്നു.
2: ഐക്യസംഘം വാർഷിക യോഗങ്ങൾ എന്ന ശീർഷകവുമായി പീസ് റേഡിയോ ശ്രോതാക്കളോടൊപ്പം ചേർന്നത് ബഹുമാന്യനായ മുബാറക് ബിൻ ഒമർ, അദ്ദേഹത്തോടൊപ്പം ജാബിർ ചാലിയം.
6: നമ്മളിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാം. ഇതുവരെ നമ്മൾ ഓരോ നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിലുടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈയൊരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.
7: أعوذ بالله من الشيطان الرجيم.

നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഇന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻറ്റ്സുകൾ നിർവഹിക്കണം. അപ്പം അതിലേക്കൊക്കെ

0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചിരുന്നത് അലർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഈ അലർജി എന്ന് പറയുന്ന അവസ്ഥ നമ്മൾ ചികിത്സിച്ചിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കിയാലേ അലർജിയെ ചികിത്സിക്കേണ്ട പ്രാധാന്യം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ അലർജി എന്ന അവസ്ഥ കൂടിക്കൂടി വന്ന് ശരീരത്തിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മൂക്കിലുണ്ടാക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് പോളിപ്പ് അല്ലെങ്കിൽ ദശ എന്ന് പറയുന്നത്. മൂക്കിലെ ദശ പലപ്പോഴും പല ആളുകളെയും ബുദ്ധിമുട്ടിക്കാറുണ്ട്. പൊതുവേ മൂക്കടപ്പാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം. മൂക്കിലെ ദശയിലെ പ്രധാനപ്പെട്ട ലക്ഷണം, രണ്ട് മൂക്കിലും പ്രത്യേകിച്ച് ദശയുണ്ടെങ്കിൽ മൂക്ക് അടഞ്ഞ് എപ്പോഴും കിടക്കുന്നൊരവസ്ഥയാണ് ഉണ്ടാകുക. അത് അദ്ദേഹം

അദ്ദേഹത്തിൻ്റെ ഉറക്കത്തെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതശൈലികളൊക്കെ ബാധിക്കുന്നൊരവസ്ഥയാണ്. ചിലപ്പോഴൊക്കെ ഈ മൂക്കിലെ ദശ വളരെ വലുതാവുകയും മൂക്കിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും കാണാറുണ്ട്. അതുപോലെ മൂക്കിലെ ദശ വളർന്ന് വലുതായി മൂക്കിൻ്റെ സ്മെല്ല്, നമുക്ക് അനുഭവിക്കുന്ന ആ മണം അറിയാനുള്ള ആ കഴിവ് ചിലപ്പോൾ നഷ്ടപ്പെടാറുണ്ട്. അതുപോലെ കൂർക്കം വലി, വായ തുറന്ന് ഉറങ്ങുക, ഇത്തരം ലക്ഷണങ്ങളാണ് മൂക്കിലെ ദശയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാറുള്ളത്. പ്രത്യേകിച്ച് ഇത് അലർജിയുമായി ബന്ധപ്പെട്ട ദശയാവുമ്പോഴാണ് ഇത്തരം ലക്ഷണങ്ങൾ. മറ്റ് ദശകൾ, അതായത് കുട്ടികളിലുണ്ടാവുന്ന ദശകളൊക്കെ വ്യത്യസ്ത രീതികളാണ് ഉണ്ടാവാറുള്ളത്. എന്നിരുന്നാലും ഈ മൂക്കിലെ ദശ ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ രണ്ട് തരം മാർഗങ്ങളാണ്. ഒന്ന്, നമുക്ക് ഡോക്ടറെടുത്ത് നേരിട്ട് ചെന്ന് മൂക്കിൽ ടോർച്ച് അടിച്ച് അല്ലെങ്കിൽ ലൈറ്റ് വെച്ചിട്ട് ലൈറ്റിൻ്റെ സഹായത്തോടു കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൂക്കിൽ ദശയുണ്ടോ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള ചികിത്സ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് എന്താണോ കാരണം, അലർജിയാണ് കാരണം എന്നുണ്ടെങ്കിൽ അതിനെ ചികിത്സിച്ചാൽ ആ മൂക്കിലെ ദശ കൃത്യമായി മാറ്റാവുന്നതാണ്. അതുപോലെ ഈ മൂക്കിലെ ദശയിൽ കണ്ടുപിടിക്കാനുള്ള മറ്റൊരു മാർഗ്ഗമാണ് എൻഡോസ്കോപ്പി, മൂക്കിൽ ക്യാമറ വെച്ച് നോക്കുന്ന ഒരു രീതി. ഈ ക്യാമറ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മൂക്കിലെ ദശ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും അത് എവിടേക്ക് ഭാഗത്തേക്ക് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഇനി മൂക്കിൻ്റെ ദശയുടെ ചികിത്സ എപ്പോഴും ഓപ്പറേഷനാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ പലപ്പോഴും ആളുകൾക്കിടയിലുണ്ട്. ഈ മൂക്കിലെ ദശയുടെ ചികിത്സ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മരുന്നുകൊണ്ടാണ് ആദ്യം ഇതിനെ ചികിത്സിക്കുന്നത്. മരുന്നുകൊണ്ടുള്ള ചികിത്സയിൽ വ്യത്യസ്തമായ രീതിയിലുള്ള ദശ ചുരുക്കാനുള്ള മരുന്നുകൾ കൊടുക്കും. ഗുളിക രൂപത്തിൽ തുടക്കത്തിൽ കൊടുത്തതിന് ശേഷം നമ്മൾ സ്പ്രേ പോലുള്ള മരുന്നുകൾ ഈ വ്യക്തിയുടെ അലർജി നിയന്ത്രിക്കാൻ വേണ്ടി കൂടെ കൊടുക്കുന്നതാണ്. അങ്ങനെ ദശ കൺട്രോളായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദശയുടെ വളർച്ച ചുരുങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തിയുടെ ഭാവി ജീവിതത്തിൽ ദശ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ സ്പ്രേ തുടർച്ചയായിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ സീസൺ വരുമ്പോൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യാനുള്ളത്. ചില ഘട്ടങ്ങളിൽ ദശ സ്പ്രേ അടിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഈ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാലും ചുരുങ്ങിപ്പോവാറില്ല. അതുപോലെ ഈ രോഗിയുടെ ലക്ഷണങ്ങൾ, മൂക്കടപ്പ്, ഇത്തരം ലക്ഷണങ്ങൾ വീണ്ടും നിലനിൽക്കുന്ന രീതി കാണാറുണ്ട്. ആ സമയങ്ങളിൽ നമ്മൾ ഓപ്പറേഷനാണ് രോഗിയോട് അഡ്വൈസ് ചെയ്യാറുള്ളത്. ഓപ്പറേഷൻ നമ്മൾ സാധാരണഗതിയിൽ മൂക്കിലൂടെ എൻഡോസ്കോപ്പ് ഉപയോഗിച്ച് ചെയ്യുന്നൊരു ഓപ്പറേഷനാണ്. ഇത് പുറമേ പാടുകളോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ക്യാമറ വെച്ച് എൻഡോസ്കോപ്പ് വെച്ചിട്ട് ചെയ്യുന്ന ഈ ഓപ്പറേഷൻ പ്രത്യേകിച്ച് റെസ്റ്റോ മറ്റ് കാര്യങ്ങളൊന്നും വേണ്ട. ഈ ഓപ്പറേഷൻ കഴിഞ്ഞാലും ഈ രോഗി എന്ത് ചെയ്യണം, ഈ സ്പ്രേ പോലുള്ള മരുന്നുകൾ അലർജി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇല്ലെങ്കിൽ ഈ ദശ അലർജി കൺട്രോൾ ആവാത്തത് കാരണം വീണ്ടും രണ്ടാമത് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ മൂക്കിലെ ദശയുമായി ബന്ധപ്പെട്ട ചികിത്സയിൽ പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. Peace Radio. Tune to reality.

0: പീസ് റേഡിയോ ഇൻസൈറ്റ്, നിലനിർത്തേണ്ട അമലുകൾ, അവതരിപ്പിക്കുന്നത് ഷംജാസ് കെ അബ്ബാസ്.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ يرفع إبراهيم القواعد من البيت وإسماعيل

ഏറെ സ്നേഹം നിറഞ്ഞ ബീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, ഇൻസൈറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. റമദാൻ അവസാനിച്ച് ശവ്വാലിൻ്റെ ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ. അടുത്തൊരു റമദാനിലേക്ക് ഇനിയും നീണ്ട 11 മാസങ്ങളുണ്ട്. ഓരോ റമദാൻ അവസാനിക്കുമ്പോഴും 1000 സങ്കടങ്ങൾ നമ്മുടെ മനസ്സിലെല്ലാം ഉണ്ട്. റമദാനിലേക്ക് അടുക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സ് എത്രത്തോളം നനുത്തു വരുന്നു എന്നത്, എത്രത്തോളം തണുത്തു വരുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്, അനുഭവിച്ചതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം റമദാനിൻ്റെ അനുഭൂതി എന്നുള്ളത്, റമദാനുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ച ഊർജ്ജം എന്നുള്ളത് ഇനിയും 11 മാസം നിലനിർത്തേണ്ടതാണ്. എന്നാൽ പലപ്പോഴും കണ്ടുവരുന്നൊരു സാഹചര്യം റമദാൻ അവസാനിക്കുന്നതോടുകൂടി പഴയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്ന ആളുകളെക്കുറിച്ചാണ്. പലപ്പോഴും കാര്യങ്ങളെ നിലനിർത്തുക എന്നത്, കൺസിസ്റ്റൻ്റായി കാര്യങ്ങളെ നോക്കിക്കാണുക എന്നത് ആളുകളിൽ നിന്നും അന്യം നിന്നു പോകുന്നു എന്ന് എല്ലാ വിഷയത്തിലും നമ്മൾ കാണുന്നു. അത് ദീനീയായ ഒരു വിഷയത്തിൽ മാത്രമല്ല, ലോകത്ത് നമ്മൾ ഇടപെടുന്ന വ്യത്യസ്തമായ വ്യവഹാരങ്ങളിലെല്ലാം ഈ കൺസിസ്റ്റൻസി നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മുടെ ബന്ധങ്ങളിൽ സ്നേഹം കുറഞ്ഞു പോകുന്നു. വിവാഹത്തിൻ്റെ സമയത്ത് സാധാരണ പറയാറുള്ളത്, ഒരു വിവാഹം കഴിഞ്ഞ നവദമ്പതികൾ 6 മാസം സംസാരിക്കുന്ന സംസാരം പിന്നീട് അവർ 6 കൊല്ലം സംസാരിക്കാറില്ല എന്നാണ്. നമുക്ക് പലപ്പോഴും രസകരമായി തോന്നിയേക്കാം അത്തരം സംസാരങ്ങൾ. എന്നാൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കൺസിസ്റ്റൻ്റായി നിലനിർത്തൽ അല്ലെങ്കിൽ കാര്യഗൗരവത്തോടുകൂടി ഒരു വിഷയത്തെ നിലനിർത്തുക എന്നത് പലപ്പോഴും ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് പുതിയ കുട്ടികളിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു സീസണലായിട്ടുള്ള ബന്ധങ്ങളിലേക്ക്, സീസണലായ ആരാധനകളിലേക്ക്, സീസണലായ ആഘോഷങ്ങളിലേക്ക്, സീസണലായ ജോലികളിലേക്ക്, സീസണലായ പ്രവർത്തനങ്ങളിലേക്കെല്ലാം നമ്മുടെ കുട്ടികൾ മാറുന്നത്. ഏതെങ്കിലും ഒരു സീസണിൽ അവർ ആക്റ്റീവാകുന്നു, പിന്നീട് അവർ അതിൽ നിന്നും മാറി നിൽക്കുന്നു. ഈ ഒരു സ്വഭാവം യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നതല്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൺസിസ്റ്റൻ്റ് ആവുക, നിലനിർത്തുക എന്നത് അതീവ ഗൗരവത്തിൽ അള്ളാഹു പഠിപ്പിച്ചതാണ്. ഇസ്ലാമിക ആരാധനകളെ മുഴുവൻ പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി മനസ്സിലാക്കാൻ സാധിക്കും. നോമ്പിനെ പരിശോധിക്കുമ്പോൾ നിരന്തര നോമ്പെടുക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. തിങ്കളും വ്യാഴവും അയ്യാമുൽ ബിഹ് അതടക്കമുള്ള നോമ്പുകൾ എടുത്തുകൊണ്ട് അത് നിലനിർത്താനാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. റമദാൻ മാസം ഓരോ വർഷത്തിലും കടന്നു വന്നുകൊണ്ടേ ഇരിക്കുകയാണ്, അതോടുകൂടി ആ കൺസിസ്റ്റൻസി നിലനിൽക്കുകയാണ്. നമസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു നമസ്കാരം കഴിഞ്ഞാൽ അടുത്ത നമസ്കാരത്തേക്കുള്ള കാത്തിരിപ്പാണ് യഥാർത്ഥത്തിൽ അതിനിടയിലുള്ള ഇടവേള. അതുകൊണ്ട് തന്നെ നമ്മളെ കൺസിസ്റ്റൻ്റ് ആക്കിക്കൊണ്ടാണ് നമസ്കാരവും മുന്നോട്ട് പോകുന്നത്. സക്കാത്ത് എന്നത് നമ്മുടെ സാമ്പത്തികമായ കൺസിസ്റ്റൻസിയെ പഠിപ്പിക്കുന്നതാണ്. കൃത്യമായ കണക്കുകൾ, വരവ് ചെലവുകൾ മുസ്ലിമിന് ആവശ്യമാണ്. സാധാരണ ഏതെങ്കിലും ഒരു മനുഷ്യനെ പോലെ തങ്ങളുടെ ചെലവിനെക്കുറിച്ചോ വരവിനെക്കുറിച്ചോ യാതൊരു ധാരണയും ഇല്ലാതെ എങ്ങനെയെങ്കിലും ജീവിച്ച് മുന്നോട്ട് പോവുക എന്നത് രീതി മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇത്തരത്തിൽ കൺസിസ്റ്റൻ്റായ വളരെ ബോധപൂർവമായ ചെയ്തികളാണ് അള്ളാഹു കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹഫിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്,

لا يغادر صغيرة ولا كبيرة إلا أحصاها. ചെറുതും വലുതുമായ എല്ലാതും നമ്മുടെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ ചെറിയ പാപങ്ങളെ സൂക്ഷിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ലോകത്തിൻ്റെ ഏറ്റവും നല്ല അധ്യാപന രീതിയിലൂടെയാണ് പഠിപ്പിക്കുന്നത്. സഹാബാക്കളെല്ലാം ഒരുമിച്ച് കൂടുന്ന താഴ്വരയിൽ വിറക് കൊള്ളികൾ കൂട്ടിയിടുന്ന സമയത്ത് ഒരുപാട് വിറക് കൊള്ളികൾ എല്ലാവരും കൂട്ടിയപ്പോൾ ചെറിയ ചെറിയ ചുള്ളിക്കമ്പുകൾ കൊണ്ട് ഒരുമിച്ച് കൂട്ടിയ ആ ഒരു വിറകിൻ്റെ കൂമ്പാരം എന്ന് പറയുന്നത് വലിയ രീതിയിലൊരു അഗ്നി സൃഷ്ടിക്കാൻ കാരണമാവുന്ന ഒരു വലിയ കൂമ്പാരമായപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ചെറിയ പാപങ്ങളെ സൂക്ഷിക്കണമെന്നത്. കാരണം അത് ചെറുതും ചെറുതാണ് എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുമ്പോഴും അത് പതിയെ പതിയെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുമെന്നുള്ളതാണ്. സഹോദരങ്ങളെ, നിലനിർത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കർമ്മങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ഓരോ കർമ്മങ്ങൾ അവസാനിപ്പിക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മു സ്വാലിഹാത്ത് എന്നതാണത്. എല്ലാ കർമ്മങ്ങളും ഭംഗിയായി പൂർത്തീകരിക്കുന്ന അള്ളാഹുവിന് സർവസ്തുതിയുമെന്നാണ്. റമദാൻ നമ്മൾ ഭംഗിയായി പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നാൽ ആ പൂർത്തീകരണത്തിനൊരു തുടർച്ചയുണ്ട്. ഒരിക്കലും റമദാൻ എന്നുള്ളത് റമദാനോടുകൂടി അവസാനിപ്പിക്കേണ്ടതല്ല. പലപ്പോഴും ഒരു കൗല് പറയാറുണ്ട്, നിങ്ങൾ റമദാനികളാവരുത്, നിങ്ങൾ റബ്ബാനികളാവണമെന്ന്. റമദാനിൻ്റെ റബ്ബിൻ്റെ വക്താക്കളായി നിങ്ങൾ മാറുമെന്നുള്ളത്. റമദാനിൽ മാത്രം സീസണലായി നിർത്തുന്ന കുറേ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടാവാം. റമദാനോടുകൂടി ഉപേക്ഷിച്ച കുറേ തിന്മകൾ റമദാൻ കഴിഞ്ഞ് ശവ്വാലിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി പുനരാരംഭിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മളേറെ ഗൗരവത്തിൽ ചിന്തിക്കണം. ഓരോ റമദാനുകൾ കടന്നു വന്നിട്ടും നമുക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ നമ്മളേറെ പേടിയോടുകൂടി നോക്കിക്കാണണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മൾ നിരന്തരം കേട്ടതാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞതും നമ്മൾ അറിഞ്ഞതാണ്. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ റമദാൻ ജീവിതത്തിൽ കടന്നു പോയിട്ടും ഒരാൾക്ക് പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ എന്ന് പറയുന്ന ആ ഒരു ദുർഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി ഏറെ സൂക്ഷ്മത നമുക്ക് ആവശ്യമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് രണ്ട് മനുഷ്യർ വന്ന് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. രണ്ട് മനുഷ്യർ ഇസ്ലാം സ്വീകരിച്ച് അവർ തിരിച്ചു പോകുന്നു. ഒരു വർഷത്തിന് ശേഷം, ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഒരു വ്യക്തി മരണപ്പെട്ടു. ഒരു വർഷങ്ങൾക്ക് ശേഷമാണ് അടുത്ത വ്യക്തി മരണപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്ന ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, സ്വർഗ്ഗത്തിലേക്കുള്ള പ്രവേശനത്തിൽ ഒരു വർഷം അധികം ജീവിച്ച ആളാണ് ആദ്യമായി പ്രവേശിച്ചത് എന്നും പിന്നീടാണ് രണ്ടാമത്തെയാളെ ക്ഷണിച്ചത് എന്നും. രണ്ടാമത്തെയാൾ അഥവാ വേഗത്തിൽ മരിച്ചയാൾ യഥാർത്ഥത്തിൽ ഒരു ഷഹീദായിരുന്നു, അദ്ദേഹം യുദ്ധത്തിൽ മരണപ്പെട്ടതായിരുന്നു. പക്ഷേ യുദ്ധത്തിൽ മരണപ്പെട്ട വ്യക്തിയേക്കാൾ അയാൾക്ക് എന്ത് പ്രാധാന്യമാണ് ലഭിച്ചത് എന്ന് ചോദിക്കപ്പെട്ടപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഒരു റമദാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അധികം ലഭിച്ചു എന്നാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇത് കേൾക്കുന്ന, ഈ ഇൻസൈറ്റിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തർക്കും റമദാൻ ഒന്നധികം ലഭിച്ചിട്ടുണ്ട്. ആ റമദാനിൽ നമ്മൾ കൃത്യമായും അതിൻ്റെ ഉദ്ദേശം നിറവേറ്റിയോ എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സഹോദരങ്ങളെ, റമദാനിൽ നമ്മൾ നേടിയെടുത്തത് തഖ്വ തന്നെയാണ്. തഖ്വ എന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ അറബി ഭാഷയുടെ വിവക്ഷയിലേക്കോ അതിൻ്റെ മതപരമായ വിശദീകരണത്തിലേക്കോ ഒന്നും പോയില്ലെങ്കിലും ഏറെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റമദാനിൽ നമുക്ക് ലഭിച്ചൊരു ഇമ്മ്യൂണിറ്റിയുണ്ട്. നമ്മുടെ ചുറ്റുപാട് നിന്നും നമുക്ക് ലഭിച്ച ഒരു സ്വസ്ഥതയുണ്ട്, ഒരു സ്വകാര്യതയുണ്ട്, ഒരു സംരക്ഷണമുണ്ട്. പള്ളിയിലേക്ക് റമദാനിൽ പോകുന്ന ഒരാളോടും ആരും ചോദിക്കാറില്ല, നിങ്ങൾ എന്താണ് ഇപ്പോൾ പെട്ടെന്നൊന്ന് പള്ളിയിലേക്ക് വന്നത്. റമദാനിൽ ഒരു തിന്മ നിർത്തുമ്പോൾ ആരും ചോദിക്കാറില്ല, എന്തേ ഇപ്പോൾ പെട്ടെന്ന് ഒരു തിന്മ നിർത്തിയത്. മറിച്ച് റമദാൻ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും അനുകൂലമായി നമുക്ക് സാക്ഷിയായിട്ടുണ്ട്. മാത്രമല്ല, തിന്മകളുടെ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടപ്പോൾ, നരകത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടപ്പോൾ സ്വർഗീയ കവാടങ്ങളാണ് തുറക്കപ്പെട്ടത്. പിശാജ് ചങ്ങലക്കിടക്കപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു അനുഭൂതിയാണ് റമദാൻ നൽകിയത്. സഹോദരങ്ങളെ, റമദാനിൽ നേടിയെടുത്ത തഖ്വ എന്നത് അതൊരു ഭക്തിയാണ്, അതൊരു സൂക്ഷ്മതയാണ്, അതൊരു ജാഗ്രതയാണ്, അതൊരു കരുതലാണ്, അതൊരു കാവലാണ്, അതൊരു ഭയമാണ്. ആ തഖ്വയെ അതുപോലെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ റമദാനിന് ശേഷവും തഖ്വയുടെ കാര്യത്തിൽ നമുക്കൊരു ശ്രദ്ധയുണ്ടാവണമെന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവശ്യമുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, അധികം ആളുകളെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? സഹാബാക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അള്ളാഹുവോടുള്ള ഭയഭക്തിയും സൽ സ്വഭാവവും അത്രയെന്നാണ്. സഹോദരങ്ങളെ, തഖ്വ എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഗൗരവകരമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തഖ്വ എന്നുള്ളത് നേടിയെടുത്ത മനുഷ്യരെന്ന നിലക്ക് അത് നഷ്ടപ്പെടാതെ ആ ഒരു ടച്ചിൽ തന്നെ മുന്നോട്ട് പോകുക എന്നത് ഏറെ ഗൗരവകരമാണ്. രണ്ടാമത്തേത്, നോമ്പിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യമായി അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചത്, ലിതുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, ലിതുക്കബ്ബിറുല്ലാഹ, ലിതുക്കബ്ബിറുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ തുക്കബ്ബിർ ചെയ്യുക, അള്ളാഹുവിനെ വലിയവനാക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ വലിയവനാക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് അള്ളാഹു അക്ബർ എന്ന വിളികൾ കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല. പലപ്പോഴും ബാങ്കുകളുടെയും അള്ളാഹു അക്ബർ ധ്വനികളുടെയും തക്ബീറുകളുടെയും എല്ലാം അകമ്പടിയോടുകൂടി തന്നെ മുസ്ലിം ജീവിക്കുമ്പോൾ അവൻ അള്ളാഹുവിനെ അവൻ്റെ ജീവിതത്തിൽ വലിയവനാക്കിയിട്ടുണ്ടോ എന്നൊരു ചിന്ത നമ്മുടെ എല്ലാ മനസ്സിലുണ്ടാവണം. ഒരു ഹജ്ജ് കഴിഞ്ഞ് വരുന്ന ഹാജിയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ജനിച്ച കുഞ്ഞിനെ പോലെ പരിശുദ്ധമായിരിക്കും അവനെന്നാണ്. എന്നാൽ അങ്ങനെ ഒരു പരിശുദ്ധി അവർക്ക് ലഭിക്കാനുള്ള കാരണം എന്തായിരുന്നു? യഥാർത്ഥത്തിൽ അവർ അള്ളാഹു അക്ബർ
അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറയുന്നതോടുകൂടി അവർ പറഞ്ഞു വെക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ സകല മേഖലയിലും ഞാൻ അള്ളാഹുവിനെ ഏറ്റവും വലിയവനാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് അള്ളാഹു വലിയവനാണ് എന്നതിനപ്പുറത്തേക്ക് അള്ളാഹു എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തീരുമാനങ്ങളിലും എൻ്റെ എല്ലാ ചെയ്തികളിലും എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എൻ്റെ എല്ലാ നിലപാടുകളിലും എൻ്റെ രഹസ്യവും പരസ്യവുമായ ഞാൻ ചെയ്തു പോയതും ചെയ്യാനിരിക്കുന്നതുമായ എല്ലാ മേഖലകളിലും ഞാൻ അള്ളാഹുവിനെ ഏറ്റവും വലിയവനായി മുന്നിൽ വെക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയൊരു ലിതുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാകും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് റമദാനിൽ നിന്ന് നമ്മൾ നേടിയെടുക്കേണ്ട അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നത് അള്ളാഹുവിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദുവായി വെക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ ഏത് ചെയ്യുമ്പോഴും ഇതെൻ്റെ റബ്ബിന് തൃപ്തിയുള്ളതാണോ, ഇത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതാണോ, ഇത് അള്ളാഹു സ്വീകരിക്കുന്നതാണോ, ഈ ഒരു ചിന്തയോടുകൂടി വേണം നമ്മൾ ആ വിഷയങ്ങളെയെല്ലാം നോക്കിക്കാണാൻ. മൂന്നാമത്തേത് സ്വീകരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന തന്നെയാണ്. സഹോദരങ്ങളെ, പ്രാർത്ഥന എന്നത് പലപ്പോഴും നമ്മൾ മറ്റൊരാളോട് ഡിമാൻഡ് വെക്കുന്ന ഒരു കാര്യമായി മാത്രം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്നത്, ആ അർത്ഥന എന്നത് അത് കേവലം ഒരു ഡിമാൻഡ് വെക്കൽ മാത്രമല്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കാൻ റബ്ബ് കേൾക്കാൻ തയ്യാറാണെന്ന് നമുക്കറിയാം. എന്നാൽ അതിനപ്പുറത്തേക്ക് പ്രാർത്ഥനയ്ക്ക് മറ്റൊരു ആംഗിൾ കൂടിയുണ്ട്. അതെന്താണ്? പ്രാർത്ഥന എന്നത് സ്വീകരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന കൂടി ഉണ്ടാവണം എന്നുള്ളതാണ്. സഹാബാക്കളുടെ ജീവിതത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്ന എല്ലാത്തിലും അവർ ഭയപ്പെട്ടിരുന്നത് ഇത് എൻ്റെ റബ്ബ് സ്വീകരിക്കുമോ എന്നുള്ളതായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ തന്നെ രോമാഞ്ചം ഉൾക്കൊള്ളുന്ന, രോമാഞ്ചം വരുന്ന രീതിയിലുള്ള വലിയ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു ചരിത്രമുണ്ട്. ഹുദൈഫത്തുൽ യമാൻ എന്ന് പറയുന്ന സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരനായ ആ വ്യക്തിയോട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ മുനാഫിക്കുകളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് വ്യത്യസ്തമായ രീതിയിൽ മുനാഫിക്കുകളെ തിരിച്ചറിയാനുള്ള വഹയി ലഭിച്ചതിന് അടിസ്ഥാനത്തിലാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു കൊടുക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, ഹുദൈഫ ഞാൻ ആ ലിസ്റ്റിലുണ്ടോ? അങ്ങനെ അവർ പേടിക്കാനുള്ള കാരണം അവർ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടും പട്ടിണി കിടന്നിട്ടും യുദ്ധത്തിന് സാക്ഷിയായിട്ടും ഷഹീദാവുന്നത് കണ്ടിട്ടും അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി എല്ലാം വിട്ടെറിഞ്ഞു പോയിട്ടും ഹിജറകൾ ചെയ്തിട്ടും തൻ്റെ സമ്പത്ത് മുഴുവൻ ദീനിന് വേണ്ടി ദാനം ചെയ്തിട്ടും അവരെല്ലാം പേടിച്ചിരുന്ന യഥാർത്ഥത്തിൽ അള്ളാഹു സ്വീകരിക്കുമോ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ആശ്വസിച്ചിരിക്കേണ്ടവരല്ല. മറിച്ചൊരു മുസ്ലിം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി കാമിച്ചുകൊണ്ട് ജീവിക്കുന്നവനായിരിക്കണം. അതുകൊണ്ട് അള്ളാഹുവിനോട് സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ കഥ പഠിപ്പിച്ചു കൊടുക്കുന്ന സ്ഥലത്ത് ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു വർത്തമാനമുണ്ട്. കഅബ എന്ന അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ അടിത്തറ ഉയർത്തിക്കൊണ്ടതിന് ശേഷം ഇബ്രാഹിം അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമും മില്ലത്ത് ഇബ്രാഹിമിൻ്റെ പരമ്പരയായിക്കൊണ്ട് പഠിപ്പിക്കുന്നതാണ് റബ്ബന തഖബ്ബൽ മിന്ന എന്ന പ്രാർത്ഥന. അതുകൊണ്ട് നിരന്തരം അള്ളാഹുവിനോട് സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. നാലാമത്തേത്, ഏറ്റവും അവസാനത്തേത്, കർമ്മങ്ങൾ നിലനിർത്തുക എന്നത് ഒരു ഉത്തരവാദിത്തമായി നമ്മൾ ഏറ്റെടുക്കണം എന്നുള്ളതാണ്. ഖുർആൻ പാരായണം റമദാനിൽ സ്റ്റാർട്ട് ചെയ്തത് നമ്മളൊരിക്കലും എൻഡ് ചെയ്യാതെ അത് തുടർത്താൻ നമുക്ക് സാധിക്കണം. അത് എത്ര തുച്ഛമാണെങ്കിലും അത് തുടർത്താൻ നമുക്ക് സാധിക്കണം. റമദാനിൽ ആരംഭിച്ച പുതിയ നന്മകളുണ്ട്. ചെറിയ വിത്ര നമസ്കാരം മുതൽ നമ്മൾ ചെയ്ത പുതിയ പുതിയ നന്മകളുണ്ട്. ഒറ്റയ്ക്കിരുന്നുള്ള പ്രാർത്ഥനകളിൽ ഏറ്റവും ഗൗരവമുള്ളതാണ്. പലപ്പോഴും റമദാനിൽ പള്ളിയിൽ നടക്കാവുന്ന സാന്നിധ്യം പിന്നീട് കാണാതിരിക്കുന്നത് പ്രാർത്ഥനയുടെ ആഴവും ഓളവും അവർ ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. റമദാനിൽ മാത്രമല്ല നമ്മുടെ റബ്ബുള്ളത്, അതുകൊണ്ട് പള്ളികളിലേക്ക് നമ്മളെത്തണം. ഒറ്റയ്ക്കിരുന്നുള്ള പ്രാർത്ഥനകൾ നമുക്ക് നടത്താൻ സാധിക്കണം. അത്തരത്തിൽ റമദാൻ നേടിയെടുത്ത കർമ്മങ്ങൾ നമുക്ക് തുടർത്താൻ സാധിക്കണം. പരിശുദ്ധ ഖുർആൻ മനുഷ്യൻ്റെ അസ്വസ്ഥമായ സ്വഭാവത്തെക്കുറിച്ചും അതിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചും പറഞ്ഞ ശേഷം പറഞ്ഞ ഒരു വർത്തമാനം ഏറെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ വായിക്കേണ്ടതാണ്. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ ഇദാ മസ്സഹു ശർറു ജസൂഅ.

0: അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദാഇമൂൻ, അസ്വസ്ഥമായ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞ്, നന്മകൾ ലഭിക്കുമ്പോൾ അനുഗ്രഹങ്ങളെ മറച്ചു വെക്കുന്ന മനുഷ്യനെക്കുറിച്ച് പറഞ്ഞ്, തിന്മകൾ ലഭിക്കുമ്പോൾ അസ്വസ്ഥനാവുന്ന ഏറെ ആവലാതിപ്പെടുന്ന മനുഷ്യനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞത് ഇല്ലൽ മുസല്ലീൻ, എന്നാൽ നമസ്കരിക്കുന്നവർ അങ്ങനെയല്ല എന്നാണ്. റമദാനിൽ നമ്മൾ ശീലിച്ച നമസ്കാരത്തിൻ്റെ ആകെത്തുക യഥാർത്ഥത്തിൽ ആ ഒരു അസ്വസ്ഥമാവുന്ന മനസ്സിൽ നിന്നും ശാന്തമായ മനസ്സ് നേടിയെടുക്കുക എന്നുള്ളതാണ്. അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദാഇമൂൻ, ആ സ്വലാത്തിൽ അവർ ദാഇമുകളായിരിക്കും എന്നുള്ളതാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം റമദാൻ അവശേഷിപ്പിക്കേണ്ടത്. അത്തരത്തിൽ റമദാനിനെ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഷവ്വാൽ അവസാനിക്കുമ്പോൾ ഷവ്വാലിലെ നോമ്പുകൾ ഏറ്റെടുത്തുകൊണ്ട് ഇനിയുള്ള കർമ്മങ്ങളെല്ലാം കർമ്മനിരതമായി ഏറെ ഉത്സാഹത്തോടു കൂടി ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കേണ്ടതുണ്ട്. അടുത്ത റമദാനിൽ നമ്മൾ ആരൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് ഓരോ റമദാനുകളും നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ റമദാനാണ് എന്ന ചിന്തയോടു കൂടി വേണം നമുക്ക് ആ ഒരു റമദാനെ നോക്കിക്കാണാൻ എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. കൺസിസ്റ്റൻസി എന്നത് പുതിയ കാലത്ത് ഏറെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മതം തന്നെ പഠിപ്പിക്കുന്നത് കൺസിസ്റ്റൻ്റായ ആരാധനകളും കൺസിസ്റ്റൻ്റായ ചെയ്തികളും കൺസിസ്റ്റൻ്റായ പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് എന്നത് ഏറെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അള്ളാഹുവിൻ്റെ മതം എത്ര ആധികാരികമായി എത്ര സുവ്യക്തമായാണ് അത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നത് നമ്മളെ ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. അള്ളാഹു കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് നിലനിർത്തുന്ന കർമ്മങ്ങൾ കൊണ്ട് ജീവിതത്തെ മുഖരിതമാക്കാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. റബ്ബന തഖബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്, അവതരണം ഷംജാസ് കെ അബ്ബാസ്, വിഷയം നിലനിർത്തേണ്ട അമലുകൾ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
4: നമുക്ക് വളരെ സങ്കടകരമായി വഴി കാണിക്കേണ്ട അധ്യാപകർ വഴിതെറ്റിക്കുന്ന രൂപത്തിൽ കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത ശ്രദ്ധിക്കേണ്ടായി. രണ്ട് അധ്യാപികമാർ MDMA ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലാവുന്ന സാഹചര്യം, സ്കൂളുകളിലും മറ്റുമൊക്കെ ഭംഗിയായി കൊണ്ടു നടക്കേണ്ട ആളുകൾ ഒറ്റപ്പെട്ട സംഭവമായിട്ട് തള്ളിക്കളയേണ്ട സാഹചര്യത്തിൽ കൂടെ അല്ല പോകുന്നത്. കുട്ടികൾ മാത്രമല്ല എല്ലാവരെയും ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ അതിൻ്റെ സ്ഥാപന മേധാവി പറയുന്നുണ്ട്, വളരെ സങ്കടത്തോടുകൂടി പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ അവർ സുംബൻ്റെ ആളായിരുന്നു, ഞങ്ങളൊക്കെ സ്റ്റെപ്പ് എടുത്ത് ഡാൻസും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്ന ആളാണ്, സുംബ ഡാൻസ് കളിച്ച പഞ്ചായത്തിൻ്റെ പ്രൊജക്റ്റോ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രൊജക്റ്റ് മുന്നിൽ വെച്ചപ്പോൾ സ്കൂൾ ഒന്നടങ്കം അവർക്ക് കീഴിൽ തുള്ളിച്ചാടി നടന്നിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു സങ്കടത്തോടുകൂടി പറയുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സാറിന് അധ്യാപകരും ബാക്കിയൊക്കെ ആണെങ്കിലും പല ടൈപ്പുകളുള്ള ആളുകളുണ്ടെങ്കിലും ഇപ്പോൾ കുറച്ചൊക്കെ മുതിർന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അതിൻ്റെ അച്ചടക്കം കാര്യങ്ങളൊക്കെ നോക്കും. ഏറ്റവും പുതിയതായി ജോയിൻ ചെയ്ത ആളുകൾ കുട്ടികളൊപ്പം ബാക്കിയും കൂടി കണ്ട് പിന്നെ എല്ലാ ഇതിനും വേണ്ടാത്തതിനും കാര്യങ്ങൾക്കൊക്കെ കൂടെ നിൽക്കുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ കേരളത്തിലെ ഉള്ള നിയമമാണ് നമ്മൾ ഭംഗിയായി എല്ലാ യൂണിവേഴ്സിറ്റികളും പാലിക്കുന്നതാണ്. ക്യാമ്പസുകളിൽ DJകൾ പാടില്ല, അമിതമായി പണക്കൊഴുപ്പിൻ്റെ പ്രോഗ്രാമുകൾ പാടില്ല. അത് മന്ത്രിനെ ഇരുത്തിയും കൊണ്ട് തന്നെ യൂണിയൻ ചെയർമാന് വലിച്ചു കീറി വളരെ കുട്ടികളെ കയ്യടി കിട്ടുകയായിരിക്കും. പക്ഷേ അവിടെയൊക്കെയുള്ള അപകടങ്ങൾ ചിലര സംഗതികളല്ലല്ലോ. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ആരും തിരുത്താൻ പോലും മുന്നോട്ട് വന്നില്ല എന്നുണ്ട്. നമ്മൾ ഈ വഴിതെറ്റിക്കുന്ന അധ്യാപകർ ഉണ്ടാകുമ്പോൾ എന്താണ് ഈ ഒരു സമൂഹത്തിന് നമുക്ക് നൽകാനുള്ള സന്ദേശം?
5: ഇതൊക്കെ നമ്മളെ വളരെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ ആദ്യം ആ പിന്നെ യൂണിയൻ ചെയർമാന് അത് ഇത് ചീന്തി എറിഞ്ഞു എന്ന് പറഞ്ഞല്ലോ. പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം, മന്ത്രി ഇരിക്കുന്ന ഒരു സ്റ്റേജിലാണ് ചെയ്തത്. അത് ശരിക്കും വസ്തുനിഷ്ഠമായിട്ട് ആ സർക്കുലറിലുള്ള കാര്യങ്ങൾ അതിൽ വിദ്യാർത്ഥി സമൂഹത്തിന് ദോഷകരമാണ് എന്ന് വസ്തുനിഷ്ഠമായി തെളിയിക്കുന്ന ഒരു സംഗതി ഏതൊക്കെയാണ് അതെങ്ങുണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കാമല്ലോ. അത് ശരിക്കും പറയാൻ ആ പറഞ്ഞ ആളും ആ കീറിയ ആളും അതിന് കൈയടിച്ച കുട്ടികളും ഒക്കെ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ ആ അതിനുശേഷം മന്ത്രി അതിനെക്കുറിച്ച് എന്ത് പരാമർശം നടത്തി എന്ന് എൻ്റെ വിവരം എൻ്റെ അടുത്തില്ല. മീഡിയയിൽ എവിടെയും മന്ത്രി അതിനെക്കുറിച്ച് പ്രതികരിച്ചത് കണ്ടിട്ടില്ല. ഏതായിരുന്നാലും മന്ത്രിയും അതിനോട് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ആ വിഷയത്തെ പഠന വിധേയമാക്കിക്കൊണ്ട് എന്താണ് വിദ്യാർത്ഥികളാ, അതായത് DJ പാർട്ടി ഈ പിന്നെ കുട്ടികൾക്കിടയിൽ ലഹരി വ്യാപനത്തിന്, അതുപോലെ തന്നെ കുട്ടികൾ തമ്മിലുള്ള ശത്രുതക്ക്, അവരുടെ ആരോഗ്യപരമായ പ്രശ്നത്തിന്, അവരുടെ പഠന സംബന്ധമായ വിഷയത്തിന് ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ കാല അനുഭവങ്ങളാണ്.
4: ഇപ്പോൾ വെറ്റിനറി യൂണിവേഴ്സിറ്റി സിദ്ധാർത്ഥം വരിക്കുന്നത് ഇതുപോലെ പ്രോഗ്രാമിൻ്റെ ബാക്കിയാണ്
5: നമ്മളെ പിന്നെ ഷഹബാസ് മരണപ്പെട്ടത് ഒരു DJ പാർട്ടിയിൽ ഉണ്ടായ പ്രശ്നത്തിൻ്റെ തുടക്കമാണ്. ഇങ്ങനെ ആവർത്തിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒരുപാട് ആളുകൾ, ജനപ്രതിനിധികൾ, മന്ത്രിമാർ, മേയർമാരടക്കം വന്നിട്ട് ഇത് നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഈ തൂഫാനും പരിപാടിയൊക്കെ ഗംഭീരമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഈ ഇതിലേക്കൊക്കെ കുട്ടികളെ കൊണ്ടുപോകുന്ന ഇത്തരം സാഹചര്യങ്ങളെ കൂടി ഇല്ലാതെയാക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ട ബാധ്യതപ്പെട്ട ഒരു മന്ത്രി ഇരിക്കുന്ന ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് അതിനോട് കാര്യമായ പ്രതികരണം ഉണ്ടായില്ല എന്നതും നമ്മുടെ നാട് ഇപ്പോഴും കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് ഒന്ന്. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇത് രണ്ട് അധ്യാപികമാരാണിതിൽ ഈ ലഹരി കേസിൽ എന്താണ് അതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. പേരാമ്പ്രയിലാണ് സംഭവം. അതായത് പിന്നെ രണ്ട് അധ്യാപകരാണ് പിടിയിലായിട്ടുള്ളത്, അധ്യാപികമാർ. അതായത് ബി ആർ സിയിലെ താൽക്കാലിക അധ്യാപകരാണ് അവർ. ഒന്നതൊരു കാവ്യ എന്നുള്ള പേരും മറ്റൊന്ന് കീർത്തന എന്നുള്ള പേരിലുള്ളതാണ്. അതായത് ഇവർ നിരന്തരം ബംഗളൂരിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒരു വിഷയം നേരത്തെ ഉണ്ട്. പിന്നെ ഇത് വരെ പുറത്തെത്താനുള്ളൊരു കാരണം എന്താ വെച്ചാൽ ഒരു സഫ്വാൻ എന്ന് പറഞ്ഞൊരു യുവാവ്, ആ യുവാവിനെ ലഹരി കേസിൽ പിടിച്ചു. പിടിച്ചപ്പോൾ അവൻ്റെ ഫോണ് സ്വാഭാവികമായിട്ടും പരിശോധിച്ചു. അപ്പോൾ ഫോണ് പരിശോധിച്ചപ്പോൾ ആ ഫോണിൽ നിന്ന് ലക്ഷങ്ങളുടെ ഇടപാട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കീർത്തി എന്ന് പറയുന്ന കീർത്തന എന്ന് പറയുന്ന പിന്നെ ടീച്ചറുമായിട്ട് നടത്തിയിട്ടുണ്ട്, അധ്യാപികയായിട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഈ ടീച്ചർ ഈ ഫ്രെയിമിലേക്ക് വരുന്നത്. അങ്ങനെ അത് അന്വേഷിച്ചപ്പോഴാണ് ഇവരുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇവൻ്റെ അടുത്ത് നിന്ന് ആരൊക്കെയാണോ ലഹരി സാധനങ്ങൾ വാങ്ങുന്നത്, ആ വാങ്ങുന്ന ആളുകൾ കാശ് അയക്കുന്നത് എവിടേക്കാണ്, ഈ ടീച്ചർക്കാണ്. അപ്പോൾ പിന്നെ ടീച്ചറാണ് ഇവന് കാശ് കൊടുക്കുന്നത് എന്നിട്ട്. അപ്പോൾ അതെന്താ വെച്ചാൽ ടീച്ചർമാർക്ക് അധ്യാപകന്മാർക്കൊക്കെ എന്തുണ്ട്, ഒരു പ്രിവിലേജ് ഉണ്ട് ഇവിടെ. അവർ കുഴപ്പമൊന്നും ചെയ്യില്ല, പ്രശ്നക്കാരൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കാശ് അയക്കുമ്പോൾ അവർ തെറ്റിദ്ധരിക്കില്ലല്ലോ. എന്നിട്ട് ഇവർക്കുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കമ്മീഷനാണ്, ഇത്ര കാശ് വന്നാൽ ഇത്ര കാശ് അവർക്ക് എടുക്കുക, ബാക്കി ഇയാൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട്. വളരെ ദൂരത്തുള്ള ജീവിതമാണ് അവർ എന്ത് ചെയ്തിട്ട് നയിച്ചിട്ടുള്ളത്. അവരുടെ കൂടെയുള്ളതാണ് ഈ പിന്നെ കാവ്യ എന്ന് പറയുന്ന ഒരു പിന്നെ ടീച്ചർ. പിന്നെ വേറെ ഒരു മൂന്നാമത്തെ അധ്യാപിക കൂടെ ഉണ്ട്, പക്ഷേ അവരിപ്പോൾ കുറ്റക്കാരല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ, ഒന്ന്, അധ്യാപക സമൂഹത്തിനെ ഇത് വെച്ചുകൊണ്ട് മൊത്തത്തിൽ എന്ത് ചെയ്യരുത് സമൂഹം ഇങ്ങനെ കാണാൻ പാടില്ല. വളരെ തീർത്തും ഒറ്റപ്പെട്ട കേസ്, ഒറ്റപ്പെട്ട കേസ് എന്ന് പറഞ്ഞാൽ അധ്യാപകർക്കിടയിൽ നിന്ന് ഒറ്റപ്പെട്ടതാണ്. കാരണം അധ്യാപകരുടെ ഇടയിൽ ഇത് വളരെ വളരെ റയറായിട്ട് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗിക്കുന്ന ആളുകളൊക്കെ അപൂർവം ഉണ്ടായേക്കാം, അതിന് ആക്ഷൻ എടുത്തിട്ടുണ്ടാവും, പക്ഷെ അതൊരു വ്യാപകമല്ല. അപ്പോൾ ഇത് ഒന്നിനൊക്കെ പറയാനുള്ള, അധ്യാപക സമൂഹത്തെ മൊത്തത്തിൽ ഇത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യരുത്, ആ രീതിയിൽ കാണരുത്. ഒന്നതാണ് ഇത് സൂചിപ്പിക്കാനുള്ളത്.
4: പക്ഷെ ഒരു ഇതുണ്ട്, ഇപ്പൊ ഈ സിഗരറ്റ് അടിക്കുന്ന അധ്യാപകർ ബാക്കി ആൾക്കൊക്കെ ചെറിയൊരു പിന്നത് നല്ലതാണ്.
5: അതെ, ആരെങ്കിലും ആ പക്കത്ത് രഹസ്യമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ജാഗ്രതക്ക് നല്ലതാണ് അതൊക്കെ. പിന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞൊരു സംഗതി, ഈ പിന്നെ പിടിക്കപ്പെട്ട പിന്നെ കായികാധ്യാപികയാണ്. കായികാധ്യാപികയാണ്. അപ്പൊ കായികാധ്യാപിക സൂംബ ഡാൻസിന് നേതൃത്വം കൊടുത്തിരുന്നു, അതിൽ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അതിലൊന്ന് ഒരു കാര്യം കൂടി കൂടുതലുണ്ട്, അവരെ കുറിച്ച് മുദ്രാവാക്യം വിളിച്ചിരുന്ന ആൾക്കാർ പറഞ്ഞൊരു കാര്യം, അവർ സൂംബ കളിക്കുന്നതിനിടയിൽ അവരുടെ പിന്നെ പാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് എന്തോ സിഗരറ്റോ സാധനങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അന്ന് തന്നെ ചാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു, തെറിച്ചിട്ടുണ്ട് എന്നുള്ള പ്രശ്നം പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മളന്നേ പറഞ്ഞതാണ് എന്ത്, ഇത്തരം സംഗതികൾ സ്കൂളുകളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ലഹരി ഇല്ലാതെയൊക്കെയല്ലേ ചെയ്യുക. അത് പിന്നെ ഡി ജെ പാർട്ടിയിലേക്കും പരിപാടിയിലേക്കൊക്കെയാണ് കുട്ടികളെ എത്തിക്കുക. കാരണം കുട്ടികൾ ഇത് കാണാൻ വേണ്ടി ട്രെയിനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനം ഇൻ്റർനെറ്റിൽ കയറിയിട്ട് യൂട്യൂബ് കയറിയിട്ട് ഇതുപോലുള്ള സാധനങ്ങൾ വെസ്റ്റേൺ കൺട്രിയിലൊക്കെ നടക്കുന്നുണ്ട്. അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് അത് തന്നെയാണ് എന്ത് ചെയ്യുക, അതിൻ്റെ അൽഗോരിതം അനുസരിച്ച് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അത്തരം സംഗതികൾ കുട്ടികളെ ഇങ്ങനത്തെ ഒരു ലോകത്തിലേക്ക് എന്ത് ചെയ്യും, എത്തിക്കും. അത് നമ്മുടെ പൊതുവിദ്യാലയത്തിൽ നിന്ന് അതിന് റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ആയിട്ട് അത് മാറാൻ പാടില്ല എന്നാണ് പറഞ്ഞ്. പക്ഷെ അന്ന് നമ്മൾ ഒറ്റപ്പെടുത്തി എന്ത് ചെയ്തു, എല്ലാവരും ആക്രമിച്ചു. ഭയങ്കര മോശക്കാരനായിട്ടും ആറാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്ത ആളായിട്ടൊക്കെ എന്ത് ചെയ്തു, ചിത്രീകരിച്ചു. അപ്പോൾ അത്തരം ആളുകളോട് ഇനിയെങ്കിലും ആ കല്ലെറിഞ്ഞ ആളുകൾ ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോഴെങ്കിലും എന്നുള്ളത് ഇത് തിരിച്ചറിയണം. അന്നേ നമ്മൾ പറഞ്ഞതാണ് ഇത്, ഇതിനു വേണ്ടി നടക്കുന്ന ആളുകൾ അത് സദുദ്ദേശപരമായിട്ടല്ല, പല എല്ലാവരും അടക്കി പറയല്ലേ ഞാൻ, പക്ഷേ ഇതിലുണ്ട്. അപ്പോൾ ഈ അധ്യാപക കായിക അധ്യാപകരുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ. പിന്നെ മറ്റൊരു വിഷയം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഇതിലിപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് ഇതിൻ്റെ വരെ സഹപ്രവർത്തകരായിട്ടുള്ള മറ്റു അധ്യാപകരുണ്ടല്ലോ, അവർക്കിതൊന്നും മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് നമ്മൾ അത്ഭുതത്തോടു കൂടി കാണേണ്ട കാര്യമാണ്. അതിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, പണ്ടല്ല ഇപ്പോഴും ഉണ്ട്, അധ്യാപകർക്കിടയിലൊക്കെ ഭയങ്കരമായൊരു ബന്ധം, ഒരു പിന്നെ അടുപ്പുണ്ടാവും. അവർ സ്വാഭാവികമായിട്ട് അവർ വീട്ടിലത്തെ കാര്യങ്ങളും മറ്റു വിഷയങ്ങളും ഒക്കെ ചർച്ച ചെയ്യും, അതിൻ്റോടൊപ്പം ചേർന്ന് നോക്കും, പ്രയാസമുള്ളവരെ അവർ കൂട്ടിപ്പിടിക്കും. അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും അധ്യാപക സമൂഹം മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതിൽ നിന്ന് അധ്യാപക സമൂഹത്തിൻ്റെ ഒരു ലെയറെങ്കിലും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്ത്, വേറെ പല ഓഫീസുകളിലൊക്കെ ആളുകൾ പറയുന്നിട്ടുണ്ട്, അവിടെ ഞാൻ എൻ്റെ ജോലി ചെയ്യും, ഞാൻ തിരിച്ചു പോരും, ആരവിടെ വർക്ക് ചെയ്യണതെന്ന് നമുക്കറിയില്ല എന്ന് പറയാറുണ്ട്. ഇത് പിന്നെ അങ്ങനെയുള്ള, പിന്നെ പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ ബി ആർ സിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അധ്യാപകർ തന്നെ നേരിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന പിന്നെ പീരിയഡ് അടിസ്ഥാനത്തിൽ പിന്നെ പോണ അല്ല, ആ ഒരു ഭാഗത്തിൽ നമ്മൾ പ്രത്യേകം കാണാം. ഏതായിരുന്നാലും അധ്യാപകർക്കിടയിലുള്ള അങ്ങനത്തെ ആത്മബന്ധങ്ങൾ കുറഞ്ഞു പോകുന്നു എന്നതിൻ്റെ ഒരു ലക്ഷണം കൂടി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ രണ്ട് പേരുടെയും പിന്നെ രണ്ട് ആളുകളുടെയും ഒരു ഒരു ചുറ്റുപാടുണ്ടല്ലോ, അത് നമ്മൾ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കുന്നത് ഒരു ഡൈവേഴ്സാണ്. അവർ രണ്ടുപേരും പിന്നെ ഒറ്റക്ക് ജീവിക്കുന്ന ഒറ്റക്കാരനല്ല, ആ രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ്
4: ഇവര്. സ്ഥാപന മേധാവി പറയുന്നുണ്ട് അവർ അതിൻ്റെ ഒക്കെ ഒരു അസോസിയേഷനും ബാക്കി അതിൻ്റെ ഒക്കെ ഒരു കൂട്ടായ്മയുടെ ഭാഗമൊക്കെ ആയിട്ടാണ് ഇങ്ങനെ നടക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെന്നൊരു സാധനം പറയുന്നുണ്ട്.
5: അപ്പോൾ ഒരു ഫാമിലി സെറ്റപ്പിൽ നിൽക്കാതെ പുരുഷന്മാരായിരുന്നാലും സ്ത്രീകളായിരുന്നു ഒറ്റപ്പെട്ട് നടക്കുമ്പോൾ അതിൻ്റേതായ തിക്തഫലം എന്ത് ചെയ്യും, ഉണ്ടാകും എന്നതുകൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഏതായിരുന്നാലും ഇവരെ കരാറടിസ്ഥാനത്തിലാണ് അത്ര ഇവരെ നിയമിച്ചിരുന്നത്. അപ്പോൾ അത് ഒരു വർഷം പിന്നെ അവരുടെ ജീവിതത്തിൽ ഒക്കെ തൃപ്തികരമാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പുറുക്കി കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒറ്റപ്പെട്ട കേസുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനോട് പിന്നെ ഇതിനെ സ്മെല് ചെയ്യുന്ന വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് അവഗണിച്ചുകൊണ്ട് വീണ്ടും അവർക്ക് നിയമനം കൊടുത്തു എന്നിടത്തൊരു ജാഗ്രത കുറവ് എന്ത് ചെയ്തിട്ടുണ്ട്, ഉത്തരവാദപ്പെട്ട ആളുകളിൽ സംഭവിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഇനിയെങ്കിലും ഇത്തരം വിഷയങ്ങൾ ഇല്ലാതിരിക്കുക, ഇത് അവസാനത്തതാകട്ടെ എന്ന് നമുക്ക് പറയാനുള്ളത്.
6: ഇതിൽ നമ്മൾ മുമ്പ് പിന്നെ ചർച്ച ചെയ്ത ഒരു സംഗതിയാണ് ജെൻഡർ പൊളിറ്റിക്സ് ചർച്ച ചെയ്തല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി ഇതിങ്ങനെ പറയുമ്പോൾ ആളുകൾ പറയാണ്ട്, ശരിക്കും എന്ന് വെച്ചാൽ ഈ പിന്നെ ഈ ഗേ അതുപോലെ ലെസ്ബിയൻ പോലെയുള്ള സിസ്റ്റം, ആ സിസ്റ്റത്തെ ശക്തമായി എതിർത്തുകൊണ്ടാണ് എൻ ജി ഒസ് കടന്നു വരിക. അപ്പോൾ ഇതിനെക്കുറിച്ച് ശക്തമായി എതിർക്കുമ്പോൾ തന്നെ അവരുടെ ഹിഡൻ അജണ്ട എന്ന് പറഞ്ഞാൽ ഇത് സമൂഹത്തിൽ വ്യാപകമാക്കൽ, എതിർത്തുകൊണ്ട് പ്രചരിപ്പിക്കുക എന്നുള്ള ഒരു ശൈലിയാണ് അവർ ആ സമയത്ത് സ്വീകരിച്ചതെന്നുള്ളതാണ് പഠനങ്ങൾ പറയണേ. എന്നതുപോലെ ശരിക്കും ഇപ്പം വേറൊരാൾ പിടിച്ചിട്ടുണ്ട് കേരളത്തിൽ തന്നെ, അതായത് സംസ്ഥാന പ്രസിഡന്റ് ആൻറ്റി ഡ്രഗ്സിൻ്റെ പ്രവർത്തകനായിട്ട് സംസ്ഥാന പ്രസിഡന്റാണ് ഒരു യുവാവിനെ. ഇതിൽ അയാളുടെ പിന്നെ റൂം പരിശോധിച്ചു എന്നുള്ള MDMA ധാരാളമായിട്ട് പിടിക്കുകയും അങ്ങനെ അയാൾ അറസ്റ്റ് ചെയ്തു. അപ്പം അയാളെന്ന് വെച്ചാൽ ശക്തമായി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്നിരുന്ന ആളാണ്.
5: ആ തൊപ്പിൻ്റെ വിഷയം വന്നപ്പോഴേ UAE എന്നൊരു യൂട്യൂബർ അതേപോലെ പിടിച്ചില്ലേ, അത് ആ യൂട്യൂബർ സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കിയിട്ടുള്ളത് ലഹരിക്കെതിരിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ പിന്നെ അറിയപ്പെടുന്ന സെലിബ്രിറ്റികളൊക്കെ ലഹരി ഉപയോഗിക്കുന്നതൊക്കെ സ്വകാര്യമായിട്ട് ഷൂട്ട് ചെയ്യുക, അവരുടെ പിന്നെ രഹസ്യങ്ങൾ എടുക്കുക, എന്നിട്ട് അതിട്ടിട്ട് ഇവർ ആ ലഹരി ഉപയോഗിച്ചു പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പ്രാവശ്യം ഇയാൾ പിന്നെ റൂമിൽ ഇവൻ ലഹരി ഉപയോഗിച്ചു. ഇവൻ ലഹരി ഉപയോഗിച്ചപ്പോൾ അറിയാതെ ക്യാമറ ഓൺ ആയിരുന്നു, അത് ലൈവ് പോയി, അങ്ങനെ പിടിച്ച് അവിടെ ഗവൺമെൻറ് പൂട്ടി.
6: എന്നതുപോലെ ഈ സ്കൂളിൽ നേരത്തെ പിടിച്ച ഈ കീർത്തന അതേപോലെ കാവ്യ പോലെയുള്ള ഇവരും ശരിക്കും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമായി മുന്നിലുണ്ട്. ഇപ്പോൾ നമ്മളതിൽ ഇപ്പോൾ സൂംബ ഡാൻസും അതുപോലെ യോഗയും പഠിപ്പിക്കുന്നുണ്ട് കീർത്തന. അപ്പോൾ നേരത്തെ സൂംബയുമായി ബന്ധപ്പെട്ട് ഭാഷർക്ക് കൂടുതൽ വേട്ടാടപ്പെട്ട ഒരു വ്യക്തി കൂടിയാണല്ലോ. അപ്പോൾ ഏതായിരുന്നാലും അതിനെ ശക്തമായിട്ട് നമ്മൾ എതിർത്ത് സംസാരിക്കുമ്പോഴും ഈ സമൂഹം ഒന്നടങ്കം, ഇതിൽ എന്താണ് പ്രശ്നം എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ നമ്മൾ സ്കൂളിലെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചറിൽ നിന്ന് MDMA, അതും സൂംബ പഠിപ്പിക്കുന്ന ടീച്ചറിൽ നിന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായിരുന്നാലും പിന്നെ ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട മറ്റൊരു പാഠം എന്നുണ്ടെങ്കിൽ ഈ കുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ധാരാളം ആളുകൾ ഉണ്ട് പുറത്ത്. ഇപ്പോൾ ഈ തൂഫാൻ എന്ന് പറയുന്ന നമ്മൾ പിന്നെ നാർക്കോട്ടിക് ഹണ്ട്, അതിപ്പോൾ ഗവൺമെൻറ് നടപ്പിലാക്കിയതിനെ പ്രശംസിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ഒരു ഇപ്പോൾ സ്കൂളിലൊക്കെ നമ്മൾ സ്കൂളിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോഴൊരു മൊത്തത്തിലൊരു ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് തോന്നുന്നുണ്ട്. ഒരു അപരിചിതരൊന്നും കാണാത്തൊരവസ്ഥയുണ്ട്. അതേപോലെ തന്നെ അങ്ങനെ നമുക്കൊരു ഒരു സുരക്ഷാ വലയം തീർക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. കാരണം എല്ലാവരുടെ ഇടയിലും മനസ്സിലും പേടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവായ ഒരു സംഗതിയായിട്ട് നമ്മൾ കാണണം. അപ്പോൾ ഇതിൽ പിന്നെ അതേപോലെ ഇപ്പോൾ ഇവരെ വഴിതെറ്റി എക്സ്കർഷനും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഈ ടൂർ ഓപ്പറേറ്റർമാരെ നമ്മൾ കൃത്യമായി ഒരു കൈകാര്യം ചെയ്യേണ്ട ഒരു വിഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഇവർ പിന്നെ യാത്ര ചെയ്യുന്നു, യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ സ്ഥലങ്ങളാണ് ആദ്യം പറയുക, നല്ല പിന്നെ അട്രാക്റ്റീവ് റൂമുകൾ ലക്ഷറി റൂമുകളാണ് കുട്ടികളുടെ മുന്നിൽ കാണിക്കുക. എന്നാൽ അവിടെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികൾ വിചാരിക്കുന്ന വിധമുള്ള റൂമുകൾ കാണില്ല. അപ്പോൾ അതിന് ആ കുട്ടികളെ സോപ്പിടാൻ വേണ്ടി പലപ്പോഴും ഇവർ മുന്നിൽ കൊണ്ടുവെക്കുന്നത് ഏതെങ്കിലും ഡി ജെ റൂമുകളുണ്ടാവും, ഹാളുകളുണ്ടാവും, അതിലേക്ക് കൊണ്ടുപോയിട്ട് ആ പാട്ടിട്ട് കൊടുത്ത് കുട്ടികൾ ഡാൻസ് ആടി തിമർത്തതിന് ശേഷം പിന്നീട് കുട്ടികൾ വന്നുകൊണ്ട് ഈ ആവശ്യങ്ങൾ മറ്റുള്ള ആവശ്യങ്ങളൊന്നും ഇവരോട് പറയില്ല. അതോടൊപ്പം തന്നെ ഒരു പക്ഷേ ഇത്തരം സമീപനങ്ങളുണ്ടോ എന്ന് സംശയിക്കുന്ന വിധം രണ്ട് മൂന്ന് അനുഭവങ്ങളൊക്കെ പലരും പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഇതേപോലെ ഈ കൂടുതൽ ശബ്ദം ഉണ്ടാക്കുന്ന കുട്ടികളെ ഒന്ന് സൈഡാക്കാൻ വേണ്ടി അവർക്ക് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് കൊടുക്കുന്നൊരു ശൈലിയൊക്കെ പലപ്പോഴും സ്വീകരിക്കാറുണ്ട് എന്ന് ഈ ഇതിലെ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ പറയാറുണ്ട്. ഏതായിരുന്നാലും ശരിക്ക് സമൂഹം, രക്ഷിതാക്കൾ, അധ്യാപകർ ജാഗ്രത പുലർത്തണം തന്നെയാണ്. ഇതിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കുകയും കുട്ടികളെ ആ മാർഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് അധ്യാപകർ. അവരെ കൂടി ഈ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നതോടുകൂടി സമൂഹത്തിൽ പിന്നെ ആരോ ചോദിക്കാൻ ആരുണ്ട് എന്നുള്ള ഒരു ഒരു ചോദ്യം അവിടെ മുന്നിൽ ഉണ്ടാകും. യഥാർത്ഥത്തിൽ ഈ ഒരു അപകടത്തെ അതിൽ മുന്നിൽ കണ്ടുകൊണ്ട് ഈ പിടിക്കപ്പെട്ട ആളുകൾക്ക് മാതൃകാപരമായ ശിക്ഷ, ശരിക്കും പറഞ്ഞാൽ അവരെ ഈ ഇതിൽ നിന്ന് പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞു, ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞു. ശരിക്കും അവർ പി എസ് സി കിട്ടി വന്നവരല്ല,
4: ഡെയിലി
6: വേജിനാണ്. ഏത് സമയത്ത് അവരെ പിടിച്ചുവിടാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ല, ഇനി ഒരിക്കലും ഇത്തരം ജോലികളിലേക്ക് പ്രവേശിക്കാത്ത വിധം അതേപോലെ ശക്തമായ ഒരു പിന്നെ നടപടി സ്വീകരിച്ചുകൊണ്ട് ശിക്ഷ നൽകിക്കൊണ്ട് തന്നെ ആളുകൾക്ക് മാതൃകയാക്കിയാൽ കുറച്ചുകൂടി നമുക്കതിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റും.
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
1: പീസ് റേഡിയോ റിയാദുസ് സ്വാലിഹീൻ. അമ്പിൻ മുലകൾ ശരിപ്പെടുത്തുന്നത് പോലെ സ്വഫ് ശരിപ്പെടുത്തി. വിഷയം അവതരിപ്പിക്കുന്നു അസ്റഫ് സൽഫി വാണിയമ്പലം.
7: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ ولا عدوان الا على الظالمين واصلي واسلم على نبينا رحمه للعالمين وعلى اله وصحبه اجمعين اما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ നമസ്കാരത്തിലെ സഫുകൾ ശരിപ്പെടുത്തുന്നതിൻ്റെ ശ്രേഷ്ഠതയെ വിവരിക്കുന്ന 194-ാമത്തെ അധ്യായത്തിൽ നിന്നുള്ള 1089-ാമത്തെ ഹദീസ്, വഅനി നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുമാ ഖാല സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ലതുസവ്വുന്ന സുഫൂഫകും ഔ ലയുഖാലിഫന്ന അല്ലാഹു ബൈന വുജൂഹികും. മുത്തഫഖുൻ അലൈഹി. വഫി റിവായത്തിൻ ലിമുസ്ലിമിൻ أن رسول الله صلى الله عليه وسلم كان يصوي صفوفنا حتى كأنما يصوي بها القداح حتى رأى أن قد عقلنا عنه ثم خرج يوما فقام حتى كاد يكبر فرأى رجلا باديا صدره من الصف فقال عباد الله لا تصوّن صفوفكم أو ليخالفن الله بين وجوهكم.
8: സഹോദരങ്ങളെ, നാം നിർവഹിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണല്ലോ നമസ്കാരം. ആ നമസ്കാരത്തിൻ്റെ പൂർണ്ണതയിൽപ്പെട്ട, ആ നമസ്കാരം നേരെയാവാൻ അത്യാവശ്യമായി നാം ശ്രദ്ധിക്കേണ്ടതായ, വളരെ ഗൗരവത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായ കാര്യമാണ് സ്വഫ് ശരിപ്പെടുത്തുക എന്നത്. ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല സന്ദർഭങ്ങളിലായി പല രൂപത്തിൽ അതിൻ്റെ പ്രാധാന്യവും ഗൗരവവും ഉണർത്തുന്നതായ നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതാണ് നാം ഇവിടെ ശ്രവിച്ചതായ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുമ, മഹാനായ സ്വഹാബിയാണ്. അദ്ദേഹത്തിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിൻ്റെ ദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? യഖൂലു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ല തുസവ്വുന്ന സുഫൂഫക്കും, നിങ്ങൾ നിങ്ങളുടെ ലൈനുകൾ, അണികൾ, സൊഫുകൾ, നിരകൾ നിങ്ങൾ ശരിയാക്കുക തന്നെ ചെയ്യണം. ഔ ലയുഖാലിഫന്നല്ലാഹു ബൈന വുജൂഹിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നിങ്ങളുടെ മുഖങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കും, വേർതിരിവുണ്ടാക്കുമെന്ന്. ഇമാം മുസ്ലിം റഹിമഹുല്ലയുടെ റിപ്പോർട്ടിൽ ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കും. അന്ന റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുസവ്വി സുഫൂഫന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ സൊഫുകൾ ശരിപ്പെടുത്തുകയായിരുന്നു. ഹത്ത കഅന്നമ യുസവ്വി ബിഹൽ ഖിദാഹ ഹത്ത റആ അന്ന ഖദ് അഖൽനാഹു. എത്രത്തോളം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ശരിപ്പെടുത്തുന്നത് അമ്പുകൾ അല്ലെങ്കിൽ അമ്പിൻ തണ്ടുകൾ നേരെയാക്കുന്നത് പോലെ അതീവ ശ്രദ്ധയോടുകൂടിയാണ് ഞങ്ങളുടെ സൊഫുകൾ ശരിപ്പെടുത്തുന്നത്, നേരെയാക്കുന്നത്. ഹച്ചാറ അന്ന കഥ അകൽന അൻഹു, എത്രത്തോളമെന്ന് വെച്ചാൽ ഞങ്ങളീ നിർദ്ദേശം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്നത് വരെ. നമുക്ക് സ്വഹാബികൾക്ക് ഞങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അറിയുന്നത് വരെ. ഫഖാമ ഹത്ത ഒരിക്കൽ സുമ്മ ഖറജ യൗമൻ, പിന്നെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെട്ടു. ഫഖാമ ഹത്ത കാദ യുകബ്ബിറു തക്ബീറത്തുൽ ഇഹ്റാം, നമസ്കാരം തുടങ്ങാറായിട്ടുണ്ട്. ഫറാ റജുലൻ, അപ്പോൾ ഒരാളെ കണ്ടു. ബാദിയൻ സദ്റുഹു മിന സ്വഫ്, അയാൾ സ്വഫിൽ നിന്ന് ഒരൽപ്പം മുന്നിലേക്ക്, അയാളുടെ നെഞ്ചിൻ്റെ ഭാഗം മുന്നിലേക്ക് നിൽക്കുന്നതായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുകയാണ്. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇബാദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമകളെ, ല തുസവ്വുന്ന സുഫൂഫക്കും, നിങ്ങൾ നിങ്ങളുടെ സ്വഫുകൾ ശരിപ്പെടുത്തുക തന്നെ ചെയ്യണം. ഔല യുഖാലിഫൻ അള്ളാഹു ബൈന വുജൂഹിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മുഖങ്ങൾക്കിടയിൽ ഭിന്നിപ്പിക്കും, മുഖങ്ങൾ തമ്മിൽ ഭിന്നിപ്പിക്കും. മറ്റൊരു രൂപത്തിൽ കുലൂബിക്കും എന്നതും കാണാം, നിങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ ഭിന്നിക്കും എന്നത്. സഹോദരങ്ങളെ, ഇവിടെ സ്വഫ് നേരെയാക്കുക എന്നത് സുന്നത്ത് മാത്രമല്ല, അത് വളരെ ശക്തമായി ഊന്നിപ്പറഞ്ഞ മുഅക്കദായിട്ടുള്ള ഒരു കാര്യമാണ്, ശക്തമായി ഊന്നിപ്പറഞ്ഞ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ സ്വഫും പരിശോധിച്ച് ശരിയാക്കുമായിരുന്നു എന്നത് ഇതിൽ നിന്ന് കാണാൻ സാധിക്കും. നമസ്കാരത്തിന് തക്ബീർ കെട്ടാൻ വേണ്ടി നിന്ന ആയിട്ടുണ്ട്, തക്ബീർ കെട്ടാൻ ഇഖാമത്ത് വിളിച്ചു, ആ ഒരു സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ സ്വഫിൽ നിന്ന് മുന്തി നിൽക്കുന്നതായിക്കൊണ്ട് കാണുന്നു. ആ സമയത്ത് അത് ശരിപ്പെടുത്താൻ വേണ്ടി ഉണർത്തുകയാണ്. അമ്പുകൾ നേരെയാക്കുന്നത് പോലെ എന്നൊരു ഉപമ കൂടി പറഞ്ഞു. അമ്പ് വളഞ്ഞാൽ ലക്ഷ്യം തെറ്റുന്നത് പോലെ സ്വഫ് വളഞ്ഞാൽ ജമാഅത്തിൻ്റെ ഭംഗിയും ഐക്യവും നഷ്ടപ്പെടുകയും അതിൻ്റെ ആ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഒരു ജമാഅത്ത് നമസ്കാരത്തിൻ്റെ പൂർണ്ണതയുടെ രൂപം അത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. മുഖങ്ങൾ ഭിന്നിപ്പിക്കുമെന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണർത്തിയിട്ടുണ്ട്, യഥാർത്ഥ അർത്ഥത്തിലാണ് എന്നുള്ളതും. അതല്ല, പരസ്പരം വിശ്വാസികൾ തമ്മിലുള്ള ആ ഒരു മനസ്സ് അകന്നു പോകാനൊക്കെ അത് കാരണമാകും എന്ന് ഉണർത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. പരസ്പര വിദ്വേഷത്തിനും മനസ്സുകൾ അകന്നു പോകാനൊക്കെ അത് കാരണമാകുമെന്നാണ്. അപ്പോൾ നമസ്കാരത്തിൽ എല്ലാവരും തോളോട് തോൾ ചേർന്ന് ഒരേ വരിയിൽ നിൽക്കണമെന്നാണ്. അനാവശ്യമായ വിടവുകൾ ഉണ്ടാവാൻ പാടില്ല. സ്വഫിൻ്റെ നേരും ക്രമവും അത് മുസ്ലിമീങ്ങളുടെ ഐക്യത്തിൻ്റെ പ്രതീകമാണ് എന്നതും നമ്മളവിടെ മനസ്സിലാക്കണം. പുറമെയുള്ള ക്രമം അത് ഹൃദയങ്ങളുടെ ഐക്യത്തിനും കൂടി സഹായകമാണ് എന്നതും നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല സഹോദരങ്ങളെ, ഇസ്ലാം ദീനുൻ നിളാമി വൽ ഹിമ്മത്തിൽ ആലിയ, അങ്ങേയറ്റത്തെ വ്യവസ്ഥയുടെ, കൃത്യമായ എല്ലാ കാര്യങ്ങൾക്കും ഓരോ നിയമങ്ങളും വ്യവസ്ഥകളും നിർണയിച്ചിട്ടുള്ള ഉന്നതമായൊരു ലക്ഷ്യം മുന്നിൽ കാണുന്ന ദീർഘവീക്ഷണമുള്ള, അതേപോലെ തന്നെ ഓരോരോ വിഷയങ്ങളിലും അതിൻ്റേതായ നിർദ്ദേശങ്ങൾ നൽകപ്പെട്ടതായ, പഠിപ്പിക്കപ്പെട്ടതായ ഒരവസ്ഥയിലാണ് ഇസ്ലാമിൻ്റെ കാര്യങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നിച്ചു നിൽക്കാൻ വേണ്ടി പറയപ്പെട്ട മുസ്ലിമീങ്ങളുടെ ഐക്യത്തിൻ്റെ, അവരെ ജമാഅത്തിന് വേണ്ടി മസ്ജിദുകളിൽ ഹാളറാകുന്ന സന്ദർഭത്തിൽ അവിടെ എപ്രകാരമാണ് നിൽക്കേണ്ടത് എന്നത് പോലും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഗൗരവത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇഅ്തിദാലുൽ ഖായിമീന ബിഹാഫി സ്വലാത്തി അലാ സംതിൻ വാഹിദിൻ, ഒരേപോലെ ഒരേ രൂപത്തിൽ നമസ്കാരത്തിൽ നിൽക്കേണ്ടതാണ്, നേരെയായി നിൽക്കേണ്ടതാണ്. അതുകൊണ്ട് ഉദ്ദേശിച്ചത് വിടവുകളില്ലാതെ, സ്വഫുകളിൽ വിടവുകളില്ലാതെ. നിങ്ങളങ്ങനെ സ്വഫുകൾ ശരിപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ മുഖങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാകും എന്നത് കാരണം അത് ശക്തമായ ഒരു താക്കീതായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിഷയത്തിൽ അപ്രകാരം നമ്മളെ ഉണർത്തിയിട്ടുണ്ടെങ്കിൽ ആ ഹദീസിൻ്റെ ലാഹിറിൽ തന്നെയും നമ്മളതിനെ മനസ്സിലാക്കുക.
7: മനുഷ്യർ വിശ്വാസികൾ തമ്മിലുള്ള ശത്രുതയും പകയും വിദ്വേഷവും ഉണ്ടാകാനും ഹൃദയങ്ങൾ ഭിന്നിക്കാനൊക്കെ അത് കാരണമാകും. അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പോലും ചേർന്ന് തോളോട് തോള് ചേർന്ന് കാലോട് കാല് ചേർത്ത് വെച്ചുകൊണ്ട് നിൽക്കാൻ തയ്യാറായിട്ടില്ല എങ്കിൽ, അതിന് മനസ്സ് വരുന്നില്ല എങ്കിൽ, അവിടെ നിന്നിറങ്ങിയാൽ പിന്നെ മുസ്ലിമീങ്ങളുടെ ഐക്യം എങ്ങനെയായിരിക്കും? അപ്പം അതുകൊണ്ട് ആ രൂപത്തിലല്ല, മറിച്ച് പുറമേക്ക് കാണുമ്പോഴും അതുപോലെ തന്നെ ഉള്ളിലും എല്ലാം വിശ്വാസികളുടെ ഐക്യവും സാഹോദര്യവും ഭിന്നിച്ച് നിൽക്കുന്ന രൂപത്തിലല്ല. ഹൃദയങ്ങൾ ഒന്നിക്കുന്ന പോലെ നമസ്കാരവേളകളിൽ പഠിപ്പിക്കപ്പെട്ടത് അപ്രകാരമാണ്. അപ്പോൾ ആ ഒരു താക്കീത് എന്നുള്ള നിലക്ക് തന്നെ നമ്മളതിനെ എടുക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളോട് എതിര് പ്രവർത്തിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, ഷെയ്ത്താൻ ആ രൂപത്തിൽ വസ്വാസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. ഈ താക്കീതുകളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിൽ അങ്ങനെ താക്കീതുകൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇമാമിന് മുമ്പ് തല ഉയർത്തുന്നവരെക്കുറിച്ച് പറയുന്നിടത്ത് അയ്യജാലല്ലാഹു റഅ്സഹു റഅ്സഹിമാർ, ഔയജാലല്ലാഹു സൂറത്തുഹു സൂറത്തഹിമാർ, അങ്ങനെയുള്ള ആളുകളുടെ രൂപത്തെ കഴുതയുടെ രൂപമാക്കി മാറ്റുന്ന, അല്ലെങ്കിൽ അവരുടെ തലകളെ കഴുതയുടെ തലയാക്കി മാറ്റുന്നതിന് അവർ ഭയപ്പെടുന്നില്ലയോ എന്ന് ഇമാമിന് മുമ്പായിക്കൊണ്ട് തല ഉയർത്തുന്നവരെ, സുജൂദിൽ നിന്ന് തല ഉയർത്തുക, ഇമാമിനെ മുൻകടക്കുന്ന വിഷയത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്രകാരം തന്നെ നല്ല രൂപത്തിലാണ് നമസ്കാരത്തിന് വേണ്ടി നിൽക്കേണ്ടത്. ഇസ്തിഖാമത്തോടുകൂടി, ഇഅ്തിദാലോടുകൂടി, നേരായ രൂപത്തിൽ ളാഹിറിലും ബാത്തിനിലുമൊക്കെ പ്രത്യക്ഷമായും പരോക്ഷമായും വിശ്വാസികളുടെ ഐക്യവും അവരുടെ ആ ഒരു സാഹോദര്യവും സ്നേഹവും എല്ലാം അതിൽ പ്രകടമാകുന്നുണ്ട് എന്നാണ്. ഷെയ്ത്താൻ യാതൊരു നിലക്കും അവർക്കിടയിൽ ഭിന്നതയുണ്ടാക്കാനോ അവരെ തെറ്റിക്കാനോ അവർക്കിടയിൽ ഫസാദ് ഉണ്ടാക്കാനോ അവരുടെ നമസ്കാരങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കാനോ സാധിക്കാത്ത വിധത്തിൽ അവർ ചേർന്ന് നിൽക്കുന്നു എന്നത് സുന്നത്തിനെ പ്രാവർത്തികമാക്കുക എന്ന അർത്ഥത്തിലും മുസ്ലിമീങ്ങളുടെ സാഹോദര്യം, ഐക്യം, അതെല്ലാം അവിടെ വിളിച്ചോതുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് മസ്ജിദുകളിൽ, അതേപോലെ തന്നെ മറ്റു സന്ദർഭങ്ങളിൽ എവിടെയായിരുന്നാലും ജമാഅത്തായി നമസ്കാരം നിർവഹിക്കുമ്പോൾ ഓരോ ആളുകൾ ശ്രദ്ധിക്കേണ്ടതായ വിഷയമായി ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ വിഷയം പ്രത്യേകം ഗൗരവത്തോടുകൂടി തന്നെ നാം അതിനെ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നത് ഈ ഹദീസുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ വിഷയകമായി വന്ന എല്ലാ ഹദീസുകളും നമ്മോട് പഠിപ്പിക്കുന്ന കാര്യം ഇപ്രകാരം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമകളെ എന്ന് പറഞ്ഞ് ശക്തമായി ലതുസവ്വുന്ന, ആ ഒരു വാക്കിൽ തന്നെ ലതുസവ്വുന്ന, നിങ്ങൾ ശരിപ്പെടുത്തുക തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് ആദ്യം പറഞ്ഞ ആ ലാമും അതും തഅക്കീദിനു വേണ്ടിയാണ്. അവസാനം പറഞ്ഞ നൂനു, ആ നൂനു സഖീല, അതും എന്തിനു വേണ്ടിയാണ്? ശക്തിപ്പെടുത്തി പറയാൻ വേണ്ടിയാണത്, നിങ്ങൾ സൊഫുകൾ ശരിപ്പെടുത്തുക തന്നെ ചെയ്യണം എന്നത്. അപ്പോൾ സഹോദരങ്ങളെ, അമ്പുകൾ, അമ്പിൻ്റെ മുനകൾ ശരിപ്പെടുത്തുന്ന പോലെ അമ്പ് ചെയ്യുമ്പോൾ അത് ലക്ഷ്യം തെറ്റിപ്പോകാതിരിക്കാൻ, ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ അതെല്ലാം കൃത്യമായിരിക്കണം. അതേപോലെ തന്നെ നമസ്കാരത്തിനും അതിൻ്റേതായ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളും പഠിപ്പിക്കപ്പെട്ട വിഷയങ്ങളിൽ ഈ സൊഫിൻ്റെ വിഷയം, അത് വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ കാണേണ്ടുന്ന ഒരു വിഷയമായിട്ടാണ് ഇവിടെ ഉണർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ ജമാഅത്ത് നമസ്കാരവേളകളിലും സൊഫുകൾ ശരിപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തുമാറാവട്ടെ. മനസ്സുകൾ, വിശ്വാസികളുടെ മനസ്സുകൾ ഐക്യത്തിലും സ്നേഹത്തിലും ഒരുമയിലും നിൽക്കാൻ, അത് ഇബാദത്തുകളുടെ ആരാധനകളുടെ സന്ദർഭങ്ങളിലും അതല്ലാത്ത മറ്റു സന്ദർഭങ്ങളിലെല്ലാം വിശ്വാസികൾ പരസ്പര സഹോദരങ്ങളായി സ്നേഹത്തിലും ഐക്യത്തിലും ചേർന്ന് നിൽക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിം ഉമ്മത്തിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് റിയാദു സ്വാലിഹീൻ. അമ്പിൻ മുനകൾ ശരിപ്പെടുത്തുന്നത് പോലെ സഫ് ശരിപ്പെടുത്തി. വിഷയം അവതരിപ്പിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
9: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയനിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയനിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയനിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി, സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി എന്നിവർ.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം,
2: നമ്മുടെ നാട്ടിൽ നിന്ന് നോമ്പെടുത്ത സഹോദരൻ സൗദിയിൽ നിന്ന് പെരുന്നാൾ എടുക്കുന്നു, അത് കാരണം അദ്ദേഹത്തിന് 28 നോമ്പേ കിട്ടുന്നുള്ളൂ, ബാക്കി ഒരു നോമ്പ് നോറ്റു വീട്ടേണ്ടതുണ്ടോ എന്നാണ്.
3: തീർച്ചയായും പെരുന്നാളും നോമ്പുമൊക്കെ അവനവൻ നിൽക്കുന്ന നാട്ടിൽ എങ്ങനെയാണോ അതേ രൂപത്തിലാണ് നിർവഹിക്കേണ്ടത്. അപ്പോൾ 28 കഴിഞ്ഞ് അവൻ 29-ാമത്തെ ദിവസം നാട്ടിൽ പെരുന്നാളാണ് എങ്കിൽ നാട്ടിൽ പെരുന്നാൾ കഴിക്കണം. അവനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലായതുകൊണ്ട് അവൻ പെരുന്നാളാണ് ആഘോഷിക്കേണ്ടത്. ഇല്ല, എൻ്റെ നോമ്പ് കഴിഞ്ഞിട്ടില്ല, എനിക്കൊരു ദിവസം കൂടി നോമ്പെടുക്കാനുണ്ട്, ഞാൻ നാളെ പെരുന്നാൾ കഴിച്ചോളാം എന്നൊരിക്കലും ഒരാൾക്ക് പറയാൻ പറ്റില്ല. കാരണം പെരുന്നാൾ നോമ്പ് എന്നൊക്കെ പറയുന്നത് സാമൂഹികമായ ഇബാദത്തുകളാണ്, സമൂഹത്തോടൊപ്പമാണ് അത് ആചരിക്കേണ്ടത്. അപ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം 29 നോമ്പ് കിട്ടിയിട്ടില്ല. ഒരു മാസം എന്ന് പറയുന്നത് 29-30 ഒരിക്കലും 28 അറബി മാസം ഒരിക്കലും 31 ആകില്ല. ഒന്നുകിൽ 29 അല്ലെങ്കിൽ 30. 29 ഇയാളെ സംബന്ധിച്ചിടത്തോളം കിട്ടുകയാണെങ്കിൽ അത് തന്നെ മതിയാകും. 28 കിട്ടുന്നുള്ളൂ എങ്കിൽ അവൻ പിന്നീട് ഒരു ദിവസം നോമ്പെടുത്ത് തീർക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം 28 അവസാനിക്കുകയില്ല. ഇത് നേരെ തിരിച്ചുമുണ്ടാകാം. ഇപ്പോൾ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ അവിടെ നേരത്തെ നോമ്പ് തുടങ്ങി, നാട്ടിലെത്തി ഇവിടെ 30 അയാൾക്ക് 31. കാരണം ഒരു ദിവസം മുമ്പ് നോമ്പ് തുടങ്ങിയിട്ടുണ്ടല്ലോ. അയാൾ, എൻ്റെ നോമ്പ് കഴിഞ്ഞു, കാരണം മാസം 30 30 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 31 എന്ന് പറയുന്നത് അറബി മാസത്തിലില്ലല്ലോ. ശരിയാണ്, 31 എന്ന് പറയുന്നത് അറബി മാസത്തിലില്ല, അതുകൊണ്ട് തന്നെ 31-ാമത്തെ ദിവസം നാട്ടിൽ 30 നോമ്പ് ആചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് പെരുന്നാൾ കഴിക്കാൻ പാടില്ല. അയാൾ അവരോടൊപ്പം നോമ്പെടുക്കണം, അവരോടൊപ്പം നോമ്പെടുക്കുക തന്നെ ചെയ്യണം. കാരണം നോമ്പ് ആളുകൾ നോമ്പെടുക്കുന്ന ദിവസങ്ങളിലാണ്, പെരുന്നാൾ ആളുകൾ പെരുന്നാൾ കഴിക്കുന്ന, അഥവാ അവനവൻ എവിടെയാണോ ഉള്ളത് ആ നാട്ടുകാർ പെരുന്നാൾ കഴിക്കുന്ന ദിവസത്തിലെ നോമ്പ് പെരുന്നാൾ കഴിക്കാൻ പാടുള്ളൂ. അവൻ നോമ്പെടുത്തുകൊണ്ട് തന്നെ ഈ നാട്ടുകാരോടൊപ്പം നിൽക്കണം. കാരണം ഈ നാട്ടിൽ ഇന്ന് റമദാൻ തന്നെയാണ്, 31 കയറിയിട്ടുണ്ടെങ്കിലും റമദാൻ തന്നെയാണ്. ഇതാണ് ഇസ്ലാമികമായി ആ വിഷയത്തിൽ ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് എല്ലാ ഫത്വകളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. വല്ലാഹു അലം.
2: ഭർത്താവ് മരിച്ച സ്ത്രീക്ക് അവരുടെ ചിലവ് നടത്താൻ മകനുണ്ട്, അവർ സക്കാത്തിൻ്റെ അവകാശിയാണോ എന്നാണ്.
4: സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിധവകളെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഇസ്ലാം എണ്ണിയിട്ടില്ല. 8 വിഭാഗക്കാരായിക്കൊണ്ട് എണ്ണിയവരുടെ കൂട്ടത്തിൽ, അഥവാ സദഖാത്തിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിടത്ത് പ്രത്യേകമായി കൊണ്ട് കാണാൻ സാധിക്കുന്നത്, അത് 8 വിഭാഗം ആളുകൾക്ക് വേണ്ടി പ്രത്യേകം സംവരണം ചെയ്തതായിട്ടാണ്. ആ 8 വിഭാഗത്തിൽ, ഈ വിധവ 8 വിഭാഗത്തിലേതെങ്കിലും ഒരു വിഭാഗത്തിൽ വിധവയായ കുടുംബക്കാരി ഉൾപ്പെടുമെങ്കിൽ അവൾക്ക് സക്കാത്തു നൽകാമെന്നതൊഴിച്ചാൽ വിധവ എന്ന പേരിൽ ഒരു നിലക്കും തന്നെ സഹോദരിക്ക് സക്കാത്ത് ലഭിക്കുവാൻ അർഹതയില്ല എന്നുതന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അവിടെ 1-ാമത്തെ വിഭാഗമായി കൊണ്ട് പറഞ്ഞത് ഫക്കീറാണ്, ദരിദ്രന്മാരാണ്. ദരിദ്രന്മാർ എന്ന വർഗത്തിൽ ഈ സഹോദരി ഉൾപ്പെടുമെങ്കിൽ ആ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് സക്കാത്ത് നൽകുന്നതിൽ, അതായത് അവൾക്ക് സക്കാത്ത് കൊടുക്കുന്നതിൽ വിരോധമില്ല. അതുപോലെ തന്നെ മിസ്കീന്മാർ, ഇന്നമ സദഖാത്തു, തീർച്ചയായും സദഖകൾ അത് ഇവർക്കു മാത്രമാണ്. അവിടെ ഇന്നമ എന്ന് പറഞ്ഞ് ഹസർ അഥവാ അവർക്കു മാത്രമായി പരിമിതപ്പെടുത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ് വന്നത് എന്നതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിലാണ് നമ്മൾ കാണേണ്ടത്. സൂറത്തു തൗബയിലെ 60-ാമത്തെ ആയത്തിലാണ് പ്രസ്തുത വിഷയം അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്, ഇന്നമ സദഖാത്തു ലിൽ ഫുഖറായി വൽ മസാകീനി വൽ ആമിലീന അലൈഹ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫിർ റിഖാബി വൽ ഗാരിമീന ഫീ സബീലില്ലാഹി വബ്നി സബീൽ ഫരീദത്തൻ മിനല്ലാഹി വല്ലാഹു ഗഫൂറുൻ വല്ലാഹു അലീമുൻ ഹക്കീം. സദഖകൾ നൽകേണ്ടത് ഫുഖറാക്കൾക്കാണ്, ദരിദ്രന്മാർക്കാണ്.

0: കൊടുത്താവുന്നതാണ്. വബ്നു സബീൽ, അതുപോലെ തന്നെ ഇബ്നു സബീൽ വഴിയാത്രക്കാരനും സക്കാത്തിൻ്റെ ഓഹരിയിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഈ എട്ട് വിഭാഗം ആളുകളിൽ ഏത് വിഭാഗത്തിലെങ്കിലും ഈ വിധവ ഉൾപ്പെടുന്നു എങ്കിൽ അവർക്ക് ആ രൂപത്തിൽ സക്കാത്തു നൽകാം എന്നതൊഴിച്ചു കഴിഞ്ഞാൽ മറ്റൊരർത്ഥത്തിലും വിധവ എന്നുള്ള നിലക്ക് സക്കാത്തിന് അർഹയല്ല എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
1: ചെറിയ മക്കളുടെ വികൃതി കാരണം ലക്ഷണം കെട്ട എന്ന് ശാപവാക്ക് പറയുന്ന കുട്ടികളുടെ ഉമ്മയോടും വല്യമ്മയോടും എന്താണ് പറയേണ്ടത് എന്നാണ്
2: ഇവിടെ ചോദിക്കപ്പെട്ടിട്ടുള്ളത്. ചെറിയ കുട്ടികളെ സംബന്ധിച്ച് കുരുത്തം കെട്ടവൻ, ലക്ഷണം കെട്ടവൻ എന്നൊക്കെ വീട്ടിലുള്ളവർ പറയുന്നത് അത് ശാപവാക്കല്ലേ എന്നാണ്. അപ്പോൾ അങ്ങനെ പറയുന്നവരോടത് പറയുമ്പോൾ, ഞങ്ങളുടെ സ്വന്തം മക്കളാണ് അതല്ലെങ്കിൽ പേരക്കുട്ടികളാണ്, ഞങ്ങൾ അവരെ ശപിക്കുകയില്ല എന്ന മറുപടി പറയുന്നു, എന്താണ് പറയാനുള്ളത് എന്നാണ്. നമുക്ക് പറയാനുള്ളത്, നമ്മുടെ മനസ്സിൽ അങ്ങനെ ഇല്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള വാക്കുകൾ വളരെ വലിയ അപകടം ചെയ്യുന്നതാണ്. മാത്രമല്ല ആ പറയുന്നതും അള്ളാഹു പ്രാർത്ഥനക്കുത്തരം നൽകുന്നതുമായ ഒരു സമയം അത് ഒത്തുവന്നാൽ, ഒരു പക്ഷേ ഇവർ ഈ പറഞ്ഞ പേരിലുള്ള ആശയം പോലെയുള്ള ഒരു കാര്യം മക്കളുടെ ജീവിതത്തിലുണ്ടായേക്കാം, അവർ കുരുത്തം കെട്ടവരോ ലക്ഷണം കെട്ടവരോ ആയി മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എപ്പോഴും നല്ല വാക്കുകൾ മാത്രമേ പറയാൻ പാടുള്ളൂ. അത് മനസ്സിലുള്ളതാണെങ്കിലും ശരി, ഇല്ലാത്തതാണെങ്കിലും ശരി, നല്ല വാക്കുകളെ പറയാൻ പാടുള്ളൂ. മൻകാന യുഖ്മിനു ബില്ലാഹി വൽയൗമിലാഖിരി ഫലിയഖുൽ ഖൈറാ ഔലിയസ്മുത്. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവർ നല്ലത് മാത്രമേ പറയാവൂ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. വഖൂലു ലിന്നാസി ഹുസ്ന, ജനങ്ങളോട് നല്ലത് മാത്രമേ പറയാൻ പാടുള്ളൂ. മോശമായ വാക്കുകളോ പേരുകളോ ശാപവാക്കുകളോ പറയാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് കുരുത്തം കെട്ടവർ, ലക്ഷണം കെട്ടവർ തുടങ്ങി വീടുകളിൽ മക്കളെ പല പേരുകളിലും മോശമായ രൂപത്തിൽ വിളിക്കുന്നത് എല്ലാവരും ഒഴിവാക്കേണ്ടതാണ്. അവരിൽ നിന്ന് ഏതെങ്കിലും നിലക്കുള്ള പ്രയാസങ്ങൾ കണ്ടാൽ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും നല്ല ഉപദേശങ്ങൾ അവർക്ക് നൽകുകയും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി അവരുടെ നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുമാണ് വേണ്ടത് എന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല മുസ്ലിം ഉമ്മത്തിന് ദിശാബോധം നൽകുമാറാവട്ടെ.
1: ജനാബത്തുകാരിയായിരിക്കെ ആർത്തവമുണ്ടായാൽ കുളിക്കേണ്ടത് എങ്ങനെയാണ് എന്നാണ്.
3: വേണ്ട, ആവശ്യമില്ല. രണ്ടിനും കൂടെ, ജനാബത്തിനും അതേപോലെ ഹൈദിനും കൂടെ ഒരു പ്രാവശ്യം കുളിച്ചാൽ മതിയാകും. പക്ഷേ രണ്ടിനും ഉള്ള കുളിയാണ് എന്നൊരു നിയ്യത്ത് ഉണ്ടായാൽ മതി. ഇപ്പോൾ ഒരു കുളി നിർബന്ധമാവുന്ന അവസ്ഥകൾ ഒന്നിലധികം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെല്ലാം പകരമായി ഒരൊറ്റ കുളി മതിയാവുന്നതാണ്. ഉദാഹരണമായി, ഒരാൾ ഭാര്യയുമായി പല പ്രാവശ്യം സമ്പർക്കത്തിലേർപ്പെട്ടു എന്ന് വിചാരിക്കുക, അഥവാ ഒരേ സമയത്ത് വലിയ ദൈർഘ്യമില്ലാത്ത രൂപത്തിൽ, ഒരു നമസ്കാരത്തിൻ്റെ സമയം കടന്നു വരാത്ത രൂപത്തിൽ അയാൾ ഒന്നിലധികം പ്രാവശ്യം തൻ്റെ ഭാര്യയെ പ്രാപിച്ചു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും കുളിക്കേണ്ടതുണ്ടോ? ഇല്ല, മറിച്ച് ഒന്നിലധികം പ്രാവശ്യം കുളി നിർബന്ധമായി എന്നിരുന്നാലും അവസാനമായി കുളിച്ചാൽ മതിയാവുന്നതാണ്. അതേപോലെ തന്നെ ആർത്തവവും ജനാബത്തും ഉള്ള, ജനാബത്തുകാരിയായി പിന്നീടാണ് ആർത്തവം ഉണ്ടായിക്കഴിഞ്ഞ് എങ്കിൽ രണ്ടിനും പകരമായി കുളിച്ചാൽ മതി. ഇനി അതേപോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ആർത്തവം ആദ്യം ജനാബത്തുണ്ടായിരുന്നു, പിന്നീട് ആർത്തവമുണ്ടായി, ജനാബത്തിന് വേണ്ടി കുളിച്ചാൽ പിന്നീട് ഹൈലിനു വേണ്ടിയുള്ള കുളി പിന്നീട് രണ്ടാമോ നടത്തണം. രണ്ടും ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നാണ് സൂചിപ്പിച്ചത്.
1: മരിച്ചുപോയ ഉപ്പ ഉമ്മയുടെയോ മറ്റോ ഫോട്ടോകൾ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ പ്രൊഫൈൽ പിക്ചറാക്കി വെക്കുന്നതിൻ്റെ വിധി എന്താണ് എന്നാണ്.
3: ഫോട്ടോ ഇസ്ലാമികമാണോ അല്ലയോ എന്നതൊക്കെ ആധുനിക പണ്ഡിതന്മാർക്കിടയിൽ വലിയ ചർച്ചയുള്ള വിഷയമാണ്. ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, അനുവദനീയമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ പോലും അതിന് ചില ഉപാധികൾ, ചില കൈദുകൾ വച്ചിരിക്കുന്നു. ആവശ്യമില്ലാത്ത രൂപത്തിൽ ഫോട്ടോ എടുക്കുക, ഫോട്ടോ തിന്മയ്ക്കു വേണ്ടി ദുരുപയോഗം ചെയ്യുക, നിഷിദ്ധമായ കാര്യത്തിന് വേണ്ടി ഫോട്ടോ എടുക്കുക, ഇതെല്ലാം പരിപൂർണമായും ഒഴിവാക്കേണ്ടതാണ്. മുൻകാലത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ മനുഷ്യൻ ശിർക്കിലേക്ക് കൂപ്പുകൂത്തിയത് ഇത്തരം വ്യക്തികളുടെ രൂപങ്ങളുണ്ടാക്കി ക്രമേണ അവയെ ആരാധിക്കലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിൻ്റെ തൊട്ട് മുമ്പ്

0: ജൂത ക്രൈസ്തവർ ചെയ്ത വലിയൊരു അപരാധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇദാ കാന ഫീഹിം റജുലു സ്വാലിഹു ഔ അബ്ദു സ്വാലിഹു, അവരിൽ ഒരു സദൂർദ്ധനായ വ്യക്തി ജീവിച്ചിരിക്കുണ്ടായിരുന്നുവെങ്കിൽ, ഒരു നല്ല മനുഷ്യൻ ജീവിക്കുകയും ശേഷം അയാൾ മരണപ്പെടുകയും ചെയ്താൽ, ആ മനുഷ്യൻ്റെ രൂപം പ്രതിമ ഉണ്ടാക്കുകയും അത് അവരുടെ പള്ളിയിൽ സ്ഥാപിക്കുകയും ചെയ്യുമായിരുന്നു. ഉലായിക ശിറാറുൽ ഖൽഖ് ഇൻദല്ലാ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നീചന്മാരാണ് അവർ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അപ്പോൾ മരണപ്പെട്ടു പോയൊരു വ്യക്തി, ആ വ്യക്തിയുടെ ഫോട്ടോ എന്തിനാണ് നമ്മൾ കഴുത്തിൽ കെട്ടിത്തൂക്കുന്നത്? എന്തിനാണ് ചുമരിൽ ബന്ധിക്കുന്നത്? എന്തിനാണ് നമ്മുടെ മൊബൈലിൽ ഒരു പ്രൊഫൈലായി ഒരു സ്റ്റാറ്റസായി വെക്കുന്നത്? അതൊക്കെ നന്മയേക്കാൾ കൂടുതൽ തിന്മയായിരിക്കും എന്ന് മനസ്സിലാക്കുക. അത്തരം കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് ചെയ്യേണ്ടത്. എന്തെങ്കിലും പരിചയപ്പെടുത്തുവാൻ വേണ്ടി, ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി അത്യാവശ്യമായി ഒരു ഫോട്ടോ വേണ്ടി വന്നാൽ, ആ ആവശ്യത്തിന് വേണ്ടി എവിടെയാണോ ഫോട്ടോ ഉള്ളത്, ഏത് ഫോൾഡറിലാണോ ഉള്ളത് എങ്കിൽ അത് എടുക്കുക എന്നല്ലാതെ, ഇപ്പോഴും കാണുന്ന രൂപത്തിൽ ഇത്തരം ഫോട്ടോകൾ സ്റ്റാറ്റസായും, അത് മനുഷ്യ ജീവനുള്ളവരുടെ ആകട്ടെ മരണപ്പെട്ടവരുടെ ആകട്ടെ ഒക്കെ ആ രൂപത്തിലാണ് ചെയ്യേണ്ടത്. ഒരു പക്ഷേ വാട്സാപ്പുകളിലുമൊക്കെ ഒരു വ്യക്തി അയാളുടെ നമ്പറിന് പുറമെ അയാളുടെ പ്രൊഫൈൽ ആയി വെക്കുന്നത് ഉപകാരപ്പെടുവാനും സാധ്യതയുണ്ട് എന്ന് കൂട്ടത്തിൽ മനസ്സിലാക്കണം. അതായത് വാട്സപ്പിലൂടെ സന്ദേശങ്ങൾ അയക്കുമ്പോൾ, വോയിസ് അയക്കുമ്പോൾ ഇതാരാണ് അയച്ചത് എന്ന് കൃത്യമായി അറിയുവാൻ ഒരു പക്ഷേ അത്തരം ഫോട്ടോകൾ ഉപകാരപ്പെടുകയും ചെയ്യാറുണ്ട്. അപ്പോൾ എന്തൊരു കാര്യത്തിന് വേണ്ടിയാണോ താൻ ഫോട്ടോ വെച്ചത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവയുടെ മതവിധി ഉള്ളത് എന്നതും നമ്മൾ മനസ്സിലാക്കുക.
1: നമ്മൾ കഴിക്കുന്ന പല സ്വീറ്റ്സുകളിലും പന്നിയുടെ നെയ്യ് ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയുന്നു. അപ്പോൾ ആ മധുര പലഹാരങ്ങൾ ഭക്ഷിക്കുവാൻ പറ്റുമോ എന്നാണ്.
0: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅ മാ യുരീബുക ഇലാ മാ ലാ യുരീബു, സംശയമുള്ളത് ഒഴിവാക്കുക, എന്നൊരു സംശയമില്ലാത്തത് എടുക്കുക എന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം ഹറാമാണ് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പരിപൂർണമായി അത് ഒഴിവാക്കുകയും ചെയ്യണം. പന്നി നെയ്യ് അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ ഒരു ഭക്ഷണ സാധനത്തിൽ ഉണ്ട് എങ്കിൽ അത് അതിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിൽക്കുകയാണ് വേണ്ടത്. കാരണം പന്നി മാംസം ഹറാമാണ് ഒരു മുസ്ലിമിന്. പലപ്പോഴും അത്തരം വസ്തുക്കളിൽ പന്നി നെയ്യ് ഉണ്ടോ എന്ന് തിരിച്ചറിയാവുന്ന കോഡുകളുണ്ട്. ഉദാഹരണമായി ഈ 100, ഈ 110, ഈ 120, 140, 141, 153, 210, 213, 214, 216, ഇങ്ങനെ പോകുന്നു ധാരാളം നമ്പറുകൾ. ഇതൊക്കെ പന്നി നെയ്യും അല്ലെങ്കിൽ പന്നിയുടെ എന്തെങ്കിലും അംശങ്ങളും കലർന്നതാണ് എന്നതാണ് ഈ കോഡുകൾ അറിയിക്കുന്നത്. ഇവ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നാം ഒരിക്കലും ഉപയോഗിച്ചുകൂടാ. സംശയമുള്ളത് ഒഴിവാക്കിയും സംശയമില്ലാത്ത ഹലാലായ ധാരാളം വസ്തുക്കളുണ്ട്, അതാണ് സ്വീകരിക്കേണ്ടത്. സംശയമുള്ളത് ഒഴിവാക്കി സംശയമില്ലാത്തിലേക്ക് വരികയാണ് നമ്മൾ ചെയ്യേണ്ടത്.
1: മദ്ഖലി മദ്ഹബ് എന്താണ് എന്നാണ്.
2: ഫലസ്തീനിലെ ഇപ്പോൾ ജൂതന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശീയ ഹത്യ, അത് തുടങ്ങിയതിന് ശേഷം പ്രത്യേകിച്ചും കേരളത്തിലും മറ്റുമൊക്കെ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് മദ്ഖലിയത്ത്, ജാമിയത്ത് എന്നൊക്കെ പേരുകൾ. യഥാർത്ഥത്തിൽ എന്താണ് ഈ മദ്ഖലിയത്ത്, അതല്ലെങ്കിൽ എന്താണ് ജാമിയത്ത്? മുഹമ്മദുൽ അമാനുൽ ജാമി റഹിമഹുള്ള, അതുപോലെ തന്നെ റബിഉബ്നു ഹാദി അൽ മദ്ഖലി പോലെയുള്ള മഹാന്മാരായ സലഫി ലോകത്ത് അറിയപ്പെട്ട പണ്ഡിതന്മാരിലേക്ക് ചേർത്തുകൊണ്ടാണ് ജാമിയത്ത്, മദ്ഖലിയത്ത് എന്നൊക്കെ ചില ആളുകൾ പറയാറുള്ളത്. അവരത് പ്രയോഗിക്കാറുള്ളത് ഒരു ആക്ഷേപത്തിൻ്റെ സ്വരത്തിലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഹമ്മദുൽ അമാനുൽ ജാമിയും അതുപോലെ തന്നെ റബിഉബ്നു ഹാദി അൽ മദ്ഖലിയുമൊക്കെ ഇസ്ലാമിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ വലുതാണ്. പ്രത്യേകിച്ചും തൗഹീദി ആദർശ രംഗത്ത് അവർ ചെയ്ത സേവനങ്ങൾ അവിസ്മരണീയമാണ് എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. എന്നാൽ ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞ 70 കൊല്ലമായി പടർന്നു പിടിച്ച് ഇസ്ലാമിനെ തന്നെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും അപകടകരമായ ഒരു ക്യാൻസർ രോഗമാണ് ഇഖ്വാനിയത്ത് എന്ന ചിന്താധാര. ഒരു കാലഘട്ടത്തിൽ മൗദൂദിയുടെ പിഴച്ച ഹാക്കിമീയത്ത് വാദത്തിൽ നിന്ന് തുടങ്ങി പിന്നീട് സയ്യിദ് കുത്തുബിനെപ്പോലെയുള്ള ആളുകൾ ഏറ്റെടുത്ത് അതിന് വെള്ളവും വളവും നൽകി അറബ് ലോകത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ട ഒരു വലിയ ദുരന്തമാണ് ഇഖ്വാനിയത്ത്. ഈ ഇഖ്വാനിയത്തിൻ്റെ അന്തർധാരകളെയും അതിൻ്റെ അപകടങ്ങളെയും അറബ് ലോകത്ത് ഏറ്റവും ശക്തമായ നിലക്ക് എതിർക്കുകയും അറബികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത രണ്ട് മഹാപണ്ഡിതന്മാരാണ് മുഹമ്മദ് അമാനുൽ ജാമിയും അതുപോലെ തന്നെ റബീഉ ബിൻ ഹാദി അൽ മദ്ഖലിയും. ഈ രണ്ടു പേരെക്കുറിച്ചും അറബ് ലോകത്തുള്ള സലഫി ഉലമാക്കൾ അവരുടെ തസ്കിയത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ധാരാളം ഫത്വകളും മറ്റുമൊക്കെ നൽകിയത് കാണാൻ കഴിയും. ഇഖ്വാനികളായ ആളുകൾ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, അവർ ഖവാരിജുകളുടെ പിന്തലമുറക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റുധാരണകളുമെല്ലാം അഴിച്ചുവിട്ട സമയത്ത് അതിനുള്ള മറുപടി എന്നോണം തന്നെ മഹാനായ ഇബ്നു ബാസ് റഹിമഹുള്ളയെപ്പോലെയുള്ള സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഇബ്രാഹിം ആലുഷെയ്ഖിനെപ്പോലെയുള്ള അതുപോലെ തന്നെ മുഹദ്ദിസുകളുടെ കൂട്ടത്തിൽ ആധുനിക ലോകത്ത് അറിയപ്പെട്ട മഹാനായ നാസറുദ്ദീൻ അൽബാനി റഹിമഹുള്ളയെപ്പോലെയുള്ള എന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുതിർന്ന പണ്ഡിതന്മാരടക്കമുള്ള ആളുകൾ മദ്ഖലിയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നതിനെയും ജാമിയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നതിനെയൊക്കെ എതിർക്കുന്നത് കാണാൻ കഴിയുമെന്ന് മാത്രമല്ല, അവരൊക്കെ സലഫികളാണ്, അഖീദ കൊണ്ട് അവർ സലഫി അഖീദയിൽ തന്നെയാണുള്ളത് എന്ന് ഉറപ്പിച്ചു പറയുന്നതും കാണാൻ സാധിക്കും. ഇഖ്വാനിയത്ത് തലക്ക് പിടിച്ച അബുല്ലഅല മൗദൂദിയുടെ പിഴച്ച ഹാക്കിമീയത്ത് വാദം പേറിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന് തന്നെ സേവനം ചെയ്തുകൊണ്ടിരുന്ന ഈ മഹാരഥന്മാർക്കെതിരിൽ ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് എന്നതുകൊണ്ടുതന്നെ അത്തരം വാദക്കാരെ സൂക്ഷിക്കുകയും അവരുടെ ഷെറുകളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ വേണ്ടി ശ്രമിക്കുകയുമാണ് വേണ്ടത്. മനുഷ്യരെന്നുള്ള നിലക്ക് സ്വാഭാവികമാണ് മുഹമ്മദ് അമാനുൽ ജാമി റഹിമഹുള്ളയാണെങ്കിലും റബീഉ ബിൻ ഹാദി മദ്ഖലി റഹിമഹുള്ളയാണെങ്കിലുമൊക്കെ അവർക്കും അബദ്ധങ്ങൾ സംഭവിക്കാം. ആ അബദ്ധങ്ങളിൽ അവരെ ആരെയും നമ്മൾ ന്യായീകരിക്കുന്നുമില്ല. മഹാനായ ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ടു പറഞ്ഞു, ഈ ഖബറിൻ്റെ സാഹിബല്ലാത്ത മുഴുവൻ ആളുകളിലും കൊള്ളാവുന്നതും തള്ളാവുന്നതുമുണ്ടാകും. ആ അർത്ഥത്തിൽ അവരിലും അബദ്ധങ്ങളുണ്ടെങ്കിൽ ആ അബദ്ധങ്ങൾ നമ്മൾ ന്യായീകരിക്കേണ്ടതില്ല, അള്ളാഹു അവർക്ക് പൊറുത്തു കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നല്ലാതെ ഇത്തരം ദീനിന് വേണ്ടി മഹാസേവനങ്ങൾ ചെയ്ത ആളുകൾ ഇസ്ലാമിക ലോകത്ത് തീവ്രവാദം പടർന്നു പന്തലിക്കുന്നതിനെതിരിൽ ശക്തമായി നിലപാടുകൾ കൈക്കൊണ്ട പണ്ഡിതന്മാർ ആ ആളുകളെ ആക്ഷേപസ്വരത്തിൽ ഉന്നയിക്കുക എന്ന് പറയുന്നത് അത് വലിയ തെറ്റും പാപവും അതോടൊപ്പം തന്നെ വ്യക്തിഹത്യയും അതോടൊപ്പം വ്യക്തിയോട് ചെയ്യുന്ന തെറ്റ് എന്നുള്ള നിലക്കുതന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ തൗബ ലഭിക്കണമെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകമായി ഇസ്തിഗ്ഫാറു നടത്തുകയും അവരോട് പാപമോചനം അവരുടെ അടുക്കൽ ചെന്ന് തേടുകയുമൊക്കെ വേണ്ടതുണ്ട് എന്ന കാര്യം കൂടി നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മദ്ഖലിയത്ത് എന്നോ ജാമിയത്ത് എന്നോ പ്രസ്ഥാനങ്ങളോ ചിന്താധാരകളോ ഇസ്ലാമിലില്ല. അത് ഇവിടെയുള്ള പിഴച്ച കക്ഷികളായ ഇഖ്വാനുൽ മുസ്ലിമൂൻ്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ പടഞ്ഞുണ്ടാക്കുന്ന വാദം മാത്രമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
1: ഫോൺ പേ, ജിപേ പോലുള്ള ആപ്പിൽ ഡിജിറ്റൽ സ്വർണം വാങ്ങൽ അനുവദനീയമാണോ എന്നാണ്.
2: ഡിജിറ്റൽ ഗോൾഡ് കച്ചവടം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് സാധാരണഗതിയിൽ സ്വർണ്ണ കച്ചവടത്തിൻ്റെ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വർണമെന്നത് നാണയ വ്യവസ്ഥയുടെ അടിസ്ഥാനമായി കൊണ്ടാണ് പരിഗണിക്കാറുള്ളത്. സ്വർണ്ണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നാണയമായി കൊണ്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ആഭരണമായിട്ടും സ്വർണം ഉപയോഗിച്ചിട്ടുണ്ട്. സ്വർണമെന്ന് പറയുമ്പോൾ അതിൽ ആഭരണവും നാണയവുമെല്ലാം ഒരേപോലെയാണ് ഉൾപ്പെടുന്നത്. അതിനാൽ തന്നെ സ്വർണവും വെള്ളിയുമൊക്കെ കച്ചവടം നടത്തുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ കാര്യമൊന്ന്, സ്വർണവും സ്വർണവുമാണ് കച്ചവടം നടത്തുന്നത് എങ്കിൽ രണ്ടു നിബന്ധനകളാണുള്ളത്. വെള്ളിയും വെള്ളിയും തമ്മിലാണ് കച്ചവടം നടത്തുന്നത് എങ്കിലും രണ്ടു നിബന്ധനകളുണ്ട്. ഒന്നാമത്തത് യദംബി യദാകണം, രണ്ടാമത്തത് മിസിലം ബി മിസിലാകണം. യദംബി യദി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റൊക്കം പണം കൊടുത്ത് റൊക്കം സ്വർണം വാങ്ങുന്ന രീതി, അല്ലെങ്കിൽ റൊക്കം പണം കൊടുത്ത് റൊക്കം വെള്ളി വാങ്ങുന്ന രീതിയാണ് ഉണ്ടാകേണ്ടത്. മിസിലം ബി മിസിൽ എന്ന് പറഞ്ഞാൽ എത്ര സ്വർണമാണോ കൊടുത്തത് അത്ര സ്വർണം തന്നെ തിരിച്ചു ലഭിക്കണം, എത്ര വെള്ളിയാണോ കൊടുത്തത് അത്ര വെള്ളി തന്നെ തിരിച്ചു വാങ്ങണം. ഈ രൂപത്തിൽ രണ്ടു നിബന്ധനകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് സ്വർണവും വെള്ളിയും കച്ചവടം നടത്തുമ്പോൾ ആ കച്ചവടം ഹലാലാകുന്നത്. യദംബിയത് എന്ന് പറയുന്ന രീതി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അഥവാ റൊക്കം പണം കൊടുക്കുന്നതിന് പകരം സ്വർണം വാങ്ങി പണം പിന്നീട് കൊടുക്കുകയോ പണം നൽകി സ്വർണം പിന്നീട് വാങ്ങുകയോ ഒക്കെ ചെയ്യുന്ന രീതിയാണ് ഉള്ളത് എങ്കിൽ കാലതാമസത്തിലുള്ള പലിശ അഥവാ റിബൻ നസീഅ അവിടെ കടന്നു വരുന്നതാണ്. കൊടുത്തതിനേക്കാൾ കൂടുതൽ വാങ്ങുകയോ നൽകിയതിനേക്കാൾ കുറവ് തിരിച്ചു വാങ്ങുകയോ ഒക്കെ ചെയ്താൽ അവിടെ റിബൽ ഫതിൽ ഏറ്റവ്യത്യാസത്തിലെ പലിശയും കടന്നു വരും. അതുകൊണ്ട് തന്നെ ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഡിജിറ്റലായിക്കൊണ്ടാണ് ഗോൾഡ് വാങ്ങുന്നത് എങ്കിൽ, നേരത്തെ പറഞ്ഞ ഹുക്കുമുകളുടെ കൂട്ടത്തിൽ നിന്നും കറൻസി കൊണ്ട് സ്വർണം വാങ്ങുന്ന ഹുക്കുമാണ് അവിടെയുള്ളത്. അവിടെ നമ്മുടെ കയ്യിൽ എത്ര കാശുണ്ടോ ആ കാശിനുള്ള സ്വർണം നമുക്ക് വാങ്ങാവുന്നതാണ്. ആ വാങ്ങുന്ന സമയത്ത് ആ സ്വർണം പരിപൂർണമായി നമുക്ക് ലഭിച്ചിരിക്കണം. മാത്രവുമല്ല, ആവശ്യമുള്ള സമയത്ത് ഡിജിറ്റൽ രൂപത്തിൽ നിന്നും സ്വർണം നമുക്ക് വിശ്വാസയോഗ്യമായ രൂപത്തിലുള്ള ഏജൻസി വഴി തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങാനും വിൽക്കാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യത്തോടുകൂടി ലഭിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ അത്തരം കച്ചവടങ്ങൾ ഹലാലാണെന്ന് പറയാം. ഡിജിറ്റലായി വാങ്ങിവെച്ചു എന്നാൽ അത് മെറ്റീരിയലായി കൈകളിലേക്ക് ലഭിക്കുന്ന സാഹചര്യം ഇല്ല എങ്കിൽ, അത് ഡിജിറ്റലായി തന്നെ വിൽക്കേണ്ട അവസ്ഥകളൊക്കെയാണുള്ളത് എങ്കിൽ അത്തരം കച്ചവടങ്ങൾ അനുവദനീയമാവുകയില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
3: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയനിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി, സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി എന്നിവർ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
6: കൊച്ചിൻ പോർട്ടിൽ 12 ഒഴിവ്, കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിൽ റെഗുലർ തസ്തികയിൽ 12 ഒഴിവുകളുണ്ട്. വിശദ വിവരങ്ങൾക്ക് www.cochinport.gov.in.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
6: നവോദയ അപേക്ഷ 31 വരെ. ജവഹർ നവോദയ വിദ്യാലയങ്ങളിലെ അടുത്ത വർഷത്തെ 6-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള നടപടികൾ ആരംഭിച്ചു. അപേക്ഷകൾ ഈ മാസം 31 വരെ നൽകാം. നവംബർ 28 ജെ എൻ വി എസ് ടി എന്ന പ്രവേശന പരീക്ഷ. ഫലം അടുത്ത വർഷം മാർച്ചിൽ പ്രഖ്യാപിക്കും. അപേക്ഷിക്കുന്ന ജില്ലയിലെ സ്ഥിരതാമസക്കാർ ആകണമെന്ന വ്യവസ്ഥ ഇക്കുറി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള അയൽ ജില്ലക്കാർക്കും അപേക്ഷിക്കാം. ഈ അധ്യയന വർഷം 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്കാണ് അർഹത. നേരത്തെ JNVST എഴുതിയവർ ആയിരിക്കരുത്. പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോതി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
8: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ. പ്രേമം പിടിക്കപ്പെട്ടാൽ എന്ന വിഷയത്തിലുള്ള ബഹുമാനനായ ഹാരിസ് ഇബ്നു സലീം നിർവഹിച്ച സംസാരം നമുക്ക് കേൾക്കാം.
9: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അഫയറുകൾ, അവിഹിതങ്ങൾ. നമ്മളൊക്കെ വിചാരിക്കുന്നതിനപ്പുറത്താണ് കോളേജുകളിലും അതേപോലെ തന്നെ ക്യാമ്പസുകളിലൊക്കെയുള്ള ഇത്തരം ബന്ധങ്ങൾ. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ രക്ഷിതാക്കളോട് ചില കാര്യങ്ങൾ പറയാനാണ് ഈ ഒരു മുഖപുരയിൽ ഇത് തുടങ്ങിയത്. നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് വേണ്ടി ഒരു വിവാഹത്തിന് ഒരുങ്ങുമ്പോഴായിരിക്കും നിങ്ങളുടെ മകൾക്ക് അത്തരത്തിലുള്ളൊരു ബന്ധമുള്ളത് നിങ്ങളറിയുക. നിങ്ങളെന്തു ചെയ്യണം? പൊതുവെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഭയപ്പെട്ട ഒരു കാര്യമാണ് ഇങ്ങനൊരു അഫെയർ ഉണ്ടാവുക എന്നത്. അപ്പോൾ അത് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു പേടി ഉണ്ടാകുമല്ലോ. അപ്പോൾ അവിടെ ഒരു പൊട്ടിത്തെറിക്കാണ് സാധ്യത. ഒരുപക്ഷെ അടിക്കാം, വളരെ മോശമായി പെരുമാറാം. എല്ലാം സംഭവിക്കാവുന്നൊരവസ്ഥയാണ്. മറ്റൊരു കാരണം, വൈകാരികമാകാനുള്ള കാരണം, ഒരു വിവാഹം മുന്നിൽ നിൽക്കുകയാണല്ലോ, അപ്പോൾ ആ നല്ലൊരു അന്വേഷണം നഷ്ടപ്പെട്ടു പോവും, അവരോട് എന്ത് മറുപടി പറയും. ഇത് രക്ഷിതാക്കളുടെ ഒരു പ്രശ്നമാണ്. ഒന്ന്, തൻ്റെ മകളെക്കുറിച്ച് തങ്ങൾ ഒരിക്കലും വിചാരിക്കാത്തൊരു സംഭവം നടന്നു എന്നതിൻ്റെ മാനസികമായ വൈകാരികത. രണ്ടാമത്തത്, ഒരു അന്വേഷണമായി വന്ന ആളുകളോട് എന്ത് മറുപടി പറയുമെന്നതിൻ്റെ വിഷമം. ഇത്തരമൊരു സന്ദർഭത്തിൽ ഇത് കൈകാര്യം ചെയ്യുന്നിടത്തോട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങളുടെ മോൾ ഈ സമയത്ത് നിങ്ങളോട് പറഞ്ഞു എന്നത് അവളുടെ ഒരു നന്മയാണ്. ഒരുപക്ഷേ അവൾക്ക് വേണമെങ്കിൽ ഒന്നും പറയാതെ നിങ്ങൾ കാണാൻ പോകുന്ന ആളെ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു വിവാഹം നടത്തിക്കാം. നിങ്ങൾക്ക് ലക്ഷങ്ങളാണ് ചിലവാകുക, പക്ഷെ മുന്നോട്ട് പോയാൽ ഒരിക്കലും അവൾക്ക് അവനോട് പൊരുത്തപ്പെടാൻ പറ്റില്ല. അവളവിടെ നിന്ന് ഇറങ്ങിപ്പോരും. ഈ വിഷയം ആ ഭർത്താവ് അറിയും. നാടൊട്ടുക്കും നിങ്ങൾക്ക് ചീത്തപ്പേര് വരും. ഈ ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവൾക്ക് പറയാം, പക്ഷെ അവൾ നേരത്തെ പറഞ്ഞു എന്നുള്ളത് അവൾ നിങ്ങളെ സഹായിച്ചതാണ്. എൻ്റെ വാപ്പക്കും ഉമ്മക്കും വെറുതെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. മാത്രമല്ല, ഇത്രയും വർഷങ്ങളായിട്ട് നിങ്ങൾ കണ്ടുപിടിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ പറഞ്ഞു എന്നത് നിങ്ങളൊരു പോസിറ്റീവായിട്ട് എടുക്കുക, കാരണം അത് നിങ്ങൾക്കൊരു അവസരമാണ്. ആ സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പരമാവധി നമ്മൾക്ക് അവളെ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ സഹായകമാകണം. പിന്നീട് രണ്ടാമത് രക്ഷിതാക്കൾ ചെയ്യുന്ന കാര്യം, ഇത്തരം വൈകാരികമായ പൊട്ടിത്തെറികൾക്ക് ശേഷം രണ്ടാമത് ചെയ്യുന്ന കാര്യം, ആ പയ്യനെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. ആ പയ്യനെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. നമ്മുടെ മകളെ വഴിതെറ്റിക്കാൻ ശ്രമിച്ച ഒരാളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നത് എന്തിനാണ്? എന്തിനാണ് വഴിതെറ്റിക്കുന്നത്? എന്തിനാണ് അയാളെ പറ്റി അന്വേഷിക്കുന്നത്? അന്വേഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൂചന എന്താണ്? അയാൾക്ക് വിവാഹം കഴിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ അവൾക്ക് പ്രതീക്ഷയായി, വിവാഹം കഴിച്ച് കൊടുക്കാൻ സമ്മതമാണ് എന്നതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ വ്യംഗ്യമായി പറയുന്ന ഒരു കാര്യം. അന്വേഷിക്കാൻ തുടങ്ങുന്നതോടുകൂടെ തന്നെ നിങ്ങൾ പ്രായോഗികമായി പറഞ്ഞൊരു കാര്യം, അവനെ നല്ലവനാണെങ്കിൽ നിനക്ക് വിവാഹം കഴിക്കാമെന്നാണ്. ശരിയാണോ അത്? ശരിയാണോ അത്? അവിഹിതമായി നമ്മുടെ പെൺകുട്ടിയെ വശീകരിക്കാൻ ശ്രമിച്ച ഒരുത്തനെ കല്യാണം കഴിച്ചു കൊടുക്കുക എന്നുള്ളത് സാധ്യമായൊരു കാര്യമാണോ? ഒരു രക്ഷിതാവ് പറയുന്നു, ഇപ്പോൾ വന്ന അന്വേഷണം എന്താണ്? നല്ലൊരു ഉദ്യോഗസ്ഥനാണ്, ജോലിയുള്ള ആളാണ്, മാന്യമായ കുടുംബമാണ്, നല്ല വരുമാനമുള്ളവരാണ്. എന്നാൽ അവളുടെ അഫെയർ ആയിട്ടുള്ള പയ്യൻ, അവൻ ഇത്രയൊന്നും ക്വാളിഫൈഡ് അല്ല, ഇത്രയൊന്നും ജീവിത സൗകര്യങ്ങളില്ല. അപ്പോൾ സത്യത്തിൽ എന്താണ് അവിടുത്തെ പ്രശ്നം? വിവാഹം കഴിച്ചു കൊടുക്കാനുള്ള തടസ്സം അഫെയർ എന്നതോ പ്രേമമെന്നതോ അവിഹിതമെന്നതോ അല്ല, മറിച്ച് എന്താ തടസ്സം? ഇവിടെ തടസ്സമായി നിൽക്കുന്നത് അയാൾ എന്ത് ചെയ്യാണ്, യഥാർത്ഥത്തിൽ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ള ആളും, ഒരു വിചാരിച്ചവളെ സംരക്ഷിക്കാൻ മാത്രമുള്ള ജോലിയൊന്നുമില്ലാത്ത ആളാണ് എന്നതാണ് ഇവിടെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള പ്രശ്നം. അപ്പോൾ പെൺകുട്ടി ചോദിക്കുന്നത്, ഇപ്പോൾ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു വന്ന ആള് എൻ്റെ അഫെയറും, എൻ്റെ അഫെയറായി വന്ന ആള് എന്നെ വിവാഹം അന്വേഷിക്കുന്നവനുമാണെങ്കിൽ വാപ്പ സമ്മതിക്കുമെന്നല്ലേ അതിനർത്ഥം? ചോദ്യം വളരെ പ്രസക്തമാണ്. അതായത്, വിവാഹം അന്വേഷിച്ചു വന്ന ഈ കക്ഷി ഇപ്പോൾ യോഗ്യനാണ്, മറ്റവൻ അയോഗ്യനാണ്. അപ്പോൾ ഈ യോഗ്യനായിരുന്നു എന്നെ സ്നേഹിച്ചിരുന്നത് എങ്കിൽ നിങ്ങൾ സ്നേഹമോ പ്രേമമോ പരിഗണിക്കാതെ എനിക്ക് വിവാഹം കഴിച്ചു തരുമല്ലോ. അങ്ങനെയെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട യോഗ്യതകളെക്കാളുമേറെ എനിക്കിഷ്ടപ്പെട്ടു എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം വെച്ചുകൊണ്ട് വിവാഹം ചെയ്തു തരാൻ നിങ്ങൾക്കെന്താണ് തടസ്സം? പാപ്പക്കുമ്മക്കും മറുപടിയില്ലാത്ത ചോദ്യമാണത്. നിങ്ങൾക്കു തടസ്സം അവൾ ഒരു അവിഹിത ബന്ധമുണ്ടാക്കി എന്നതാണ്. ഈ അവിഹിതമായി ബന്ധപ്പെടാൻ ശ്രമിച്ച ഈ വ്യക്തി ഇനിയും അവിഹിത ജീവിതങ്ങൾക്ക് സാധ്യതകളുണ്ട്. നമ്മുടെ പെൺകുട്ടിക്ക് സുരക്ഷിതമായി ഏൽപ്പിക്കാൻ പറ്റിയ ഒരാളല്ലെന്ന് ഈ ബന്ധത്തിലൂടെ അയാൾ തെളിയിച്ചിരിക്കുന്നു. അതാണ് പ്രശ്നം. അപ്പോൾ വെറുതെ അന്വേഷിക്കാൻ പോകരുത്. ഇതിൻ്റെ ഒരു അവിഹിതമായ ബന്ധം അഫെയർ എന്നതിൻ്റെ ദുരന്തങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. രണ്ടാമത്തൊരു കാര്യം, ധൃതി പിടിക്കരുത്. ഒരു അഫെയർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്നു തന്നെ ഒരു കൗൺസിലിംഗ് നടത്തി, കുടുംബങ്ങളൊക്കെ വിളിച്ചു ചേർത്തി ഒരു ചർച്ച നടത്തി, ഭീഷണിപ്പെടുത്തി അവളെ മനസ്സു മാറ്റാമെന്ന് വിചാരിക്കുന്നത് വെറുതെയാണ്. ദീർഘകാലമായി ഉണ്ടായ ഒരു ബന്ധം, അത് മനസ്സിൽ നിന്ന് പോവാനും സമയം ആവശ്യമാണ്. ഇന്ന് പിടിക്കപ്പെട്ടതിൻ്റെ പിറ്റേന്ന് കൗൺസിലറെടുത്ത് കൊണ്ടുവന്ന് കൗൺസിലിംഗ് നടന്ന് അവൾ ഒഴിവായോ എന്ന് ചോദിക്കുന്നത് വിഡ്ഢിതമാണ്. ആ ഒരു ദിവസം കൊണ്ട് ഒഴിവാകില്ല, സമയം കൊടുക്കണം. ബന്ധപ്പെടാനുള്ള അവസരങ്ങളൊക്കെ വിച്ഛേദിപ്പിച്ച് എന്ത് വേണം, നല്ല കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി എന്ത് ചെയ്യണം, അതിനെ പിന്തിരിപ്പിക്കണം. കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്ന് ചീത്ത അറിയലല്ല, വളരെ സ്നേഹത്തോടുകൂടെ ചോദിച്ചറിഞ്ഞ് അവളെ ബോധ്യപ്പെടുത്താൻ കഴിയണം. സമയം കൊടുക്കാൻ രക്ഷാക്കന്മാർ തയ്യാറാവുക എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം. വേറൊന്ന്, കഴിയുന്നത്ര നിങ്ങളല്ലാത്തവരെ ഈ വിഷയം അറിയാൻ ഇടവരുത്താതിരിക്കുക. നിങ്ങളുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ മാതാപിതാക്കളോ ഇവരൊന്നും നിങ്ങളിത് അറിയിക്കരുത്. നിങ്ങൾ തന്നെ അത് സെറ്റിൽ ചെയ്യുക, അല്ലെങ്കിൽ അതിന് വൈദഗ്ധ്യമുള്ള ആളുകളുടെ സഹായം തേടുക. ആ എത്ര ആളുകൾ അറിയിക്കുന്നുവോ, അറിയിക്കും തോറും ഈ കുട്ടിക്ക് പ്രശ്നമാണ്, ഇവിടെ ഭാവിക്ക് പ്രശ്നമാണ്, അത് അവളെ മാനസികമായി തളർത്തും. അതുകൊണ്ട് തന്നെ പരമാവധി നിങ്ങളിൽ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇത്തരം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ നമ്മുടെ കുട്ടികളുടെ മനസ്സ് മാറും. അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന ശരിയായ വിവാഹത്തിലേക്ക് അവർ വരും. പ്രതീക്ഷയോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ നമുക്കതിനെ കാത്തിരിക്കാൻ പറ്റണം.
8: നമ്മൾ കേട്ടത് നേർരേഖ, പ്രേമം പിടിക്കപ്പെട്ടാൽ എന്ന വിഷയത്തിൽ ബഹുമാനായ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ്.
6: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ വിജ്ഞാനത്തിൻ്റെ വിഹായസിലെത്തി എന്ന് പെരുമ നടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വ പ്രഭാഷണങ്ങൾ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
4: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ ലുഖ്മാൻ അലി ഇസ്ലാമിയുടെ ഉപദേശങ്ങൾ ഭാഗം 8 അവതരിപ്പിക്കുന്നു ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ ലുഖ്മാൻ അലൈഹി ഇസ്ലാം തൻ്റെ മകന് നൽകിയ ഉപദേശങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല 31 അധ്യായം സൂറത്തു ലുഖ്മാനിൻ്റെ 19 അദ്ദേഹം മകന് നൽകുന്ന ഒരു ഉപദേശത്തെക്കുറിച്ച് പറയുന്നത്, വഖ്സിദ് ഫീ മഷ്യിക വഖ്ദുൽ മിൻ സൗതിക. രണ്ടുപദേശങ്ങളാണിവിടെ. ഒന്ന്, വഖ്സിദ് ഫീ മഷ്യിക, നീ നിന്റെ നടത്തത്തിൽ മിതത്വം പാലിക്കുക. ഒരു കരുതലോടെ മിതത്വം പാലിച്ച് നീ നടക്കുക. അപ്പോൾ നടത്തത്തിൽ പാലിക്കേണ്ടുന്ന ഒരു മര്യാദയെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ മകന് ഉപദേശമായിക്കൊണ്ട് നൽകുന്നത്. ഇതിനെ വിശദീകരിച്ച് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ല പറയുന്നു, ഇംഷി മഷിയൻ മുഖത്തസിദൻ ലൈസ ബിൽ ബത്തീഇൽ മുത്തസബ്ബിത്തി വലാ ബിസ്സരീഇൽ മുഫ്രിത്തി. മോനെ, നീ വളരെ വേഗതയിൽ അല്ലെങ്കിൽ വളരെ പതുക്കെ നീ നടക്കരുത്. അപ്പം ഇതിൻ്റെ ഇടയിൽ ഒരു മിതമായ വേഗതയിൽ, വളരെ വേഗത്തിലല്ല വളരെ പതുക്കെയുമല്ല, ഒരു മിതമായ വേഗതയിൽ നീ നടക്കണം. ബൽ അദ്ലൻ വസത്തൻ ബൈന ബൈന, ഒരു മധ്യമ വേഗതയിൽ വളരെ കരുതലോടുകൂടി മിതത്വം പാലിച്ച് മോനെ നീ നടക്കണം. അതുപോലെ അദ്ദേഹം അടുത്ത ഉപദേശമായി നൽകുന്നു, വഗ്ളു മിൻ സൗതിക, നിന്റെ ശബ്ദത്തിൽ നിന്ന് അല്പമൊന്ന് താഴ്ത്തുകയും ചെയ്യുക. വഗ്ളു എന്ന് പറഞ്ഞാൽ നീ താഴ്ത്തുക, നീ കുറക്കുക. മിൻ സൗതിക്, നിന്റെ ശബ്ദത്തിൽ നിന്ന്, അഥവാ നിന്റെ ശബ്ദത്തിൽ നിന്ന് അല്പം കുറക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഉച്ചത്തിൽ, ശ്രോതാവിൻ്റെ ഹിതം നോക്കാതെ ഉച്ചത്തിൽ ശബ്ദമിടുക, അങ്ങനെ നീ ചെയ്യരുത് എന്നാണ് അദ്ദേഹം മകനോട് പറയുന്നത്. അപ്പോൾ നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് അവർക്കൊരിക്കലും വെറുപ്പുണ്ടാകുന്ന രൂപത്തിൽ സംസാരിക്കാൻ പാടില്ല. അവർക്ക് പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ സംസാരിക്കുവാൻ പാടുള്ളതല്ല. ഇതിന് വിശദീകരിച്ച് ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നു, ലാ തുബാലിഗ് ഫിൽ കലാം വലാ തർഫ സൗതക ഫീമാ ലാ ഫായിദത്ത ഫീഹി. ഒരു ഉപകാരവുമില്ലാത്ത ഒന്നിൽ നീ ശബ്ദമുയർത്തരുത്, നിന്റെ സംസാരത്തിൽ നീ അതിരി കടക്കരുത്. എന്നതിൻ്റെ കാരണമായിട്ട് അദ്ദേഹം പറയുന്നത്, ഇന്ന അങ്കറൽ അസ്വാതി ല സൗത്തുൽ ഹമീർ, ശബ്ദങ്ങളിൽ ഏറ്റവും മോശമായ ശബ്ദം അത് കഴുതയുടെ ശബ്ദമാകുന്നു എന്നുള്ളതാണ്. അക്ബഹുൽ അസ്വാത്ത്, ശബ്ദങ്ങളിൽ ഏറ്റവും മോശമായ ശബ്ദം അത് കഴുതയുടേതാണ് എന്ന് അദ്ദേഹം മകന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, വളരെ ഉച്ചത്തിൽ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ സംസാരിക്കുവാൻ പാടുള്ളതല്ല. ശ്രോതാവിനെ കൂടി സംസാരത്തിൽ പരിഗണിക്കേണ്ടതുണ്ട് എന്നർത്ഥം. ഇന്ന അങ്കറൽ അസ്വാത്തിൽ സൗത്തുൽ ഹമീർ എന്ന് പറഞ്ഞതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത്, ഗായത്തു മൻ റഫ സൗതഹു അന്നഹു യുഷബ്ബഹു ബിൽ ഹമീരി ഫി ഉലുവിഹി വറഫ്ഇഹി. ശബ്ദം ഉയർത്തുന്നവൻ്റെ പരമാവധി അവസ്ഥ, അഥവാ അവൻ എത്തിച്ചേരുന്നത്, അവൻ്റെ ശബ്ദത്തിൻ്റെ ഉച്ചതയിലും ഉയർച്ചയിലും കഴുതകളോട് ഉപമിക്കപ്പെടുന്നു എന്നുള്ളതാണ്. വമഹാദ ഹുവ ബഗീലുൻ ഇലല്ലാഹി തആല, അല്ലാഹുവിൻ്റെ അടുക്കൽ അതാകട്ടെ കോപമുള്ളതുമാണ്. അഥവാ ഈ ഒരു കാര്യത്തിൽ അഥവാ ശബ്ദമുയർത്തുന്നതിൽ, കഴുതകളോടുള്ള ഈ ഉപമിക്കൽ അത് ഹറാമാണെന്നതിനെയും അതിനെ പരമാവധി നിന്ദിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുമാണ് ഇത് നമ്മളെ അറിയിക്കുന്നത്. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ സൗമ്യതയും മിതത്വവും പാലിക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യമാണ് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഓരോ ഉപദേശത്തിൻ്റെയും താൽപ്പര്യം യാതൊരു വ്യാഖ്യാനമോ വിവരണമോ കൂടാതെ തന്നെ യഥാർത്ഥത്തിൽ വ്യക്തമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, മനുഷ്യൻ അള്ളാഹുവുമായി ഇടപെടേണ്ടത് എങ്ങനെയാണ് എന്നും ജനങ്ങളുമായുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണമെന്നും ലുഖ്മാൻ അലൈഹിസ്സലാം മകനെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, വിശ്വാസപരമായും കർമ്മപരമായും സ്വഭാവ സംബന്ധമായുമുള്ള പല തത്വോപദേശങ്ങളുടെയും സമാഹാരമാണ് ഓരോന്നും. ഓരോ വ്യക്തിയും നിത്യം ഓർമ്മിച്ചിരിക്കേണ്ടുന്ന ഉപദേശങ്ങളായതുകൊണ്ട് തന്നെയാണ് അള്ളാഹു ഖുർആനിൽ അത് ഉദ്ധരിച്ചതും. അതുകൊണ്ട് അത് മാതൃകയാക്കി ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഖുർആൻ പാഠങ്ങൾ, ലുഖ്മാൻ അലൈഹിസ്സലാമിയുടെ ഉപദേശങ്ങൾ ഭാഗം 8. വിഷയം അവതരിപ്പിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തൂർ.
2: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം, മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം, ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
3: Peace Radio. Tune to reality.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്ത മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കിവെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നെന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. ഉറക്കത്തിൽ പെട്ടെന്ന് ഞെട്ടിയുണർന്നാൽ. പ്രാർത്ഥന പഠിപ്പിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നാം ഉറങ്ങുന്ന സമയത്ത്, രാത്രിയിൽ ഉറങ്ങുമ്പോൾ എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ നമ്മൾ ഭയപ്പെട്ടാൽ അല്ലെങ്കിൽ വിഭ്രാന്തിയിലായി കഴിഞ്ഞാലുണ്ടാവുന്ന ആ ഒരു സമയത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്:
5: أعوذ بكلمات الله التامة من غضبه وعقابه وشر عباده ومن همزات الشياطين وأن يحضرون.
4: ഇതാണ് പ്രാർത്ഥന. ഒന്നുകൂടി ആവർത്തിക്കാം. أعوذ بكلمات الله التامة من غضبه وعقابه وشر عباده ومن همزات الشياطين വഅയ്യഹ്ലുറൂൻ. പ്രാർത്ഥനയുടെ അർത്ഥം: അള്ളാഹുവിൻ്റെ പരിപൂർണ വചനങ്ങൾ കൊണ്ട് അവൻ്റെ കോപത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും അവൻ്റെ ദാസന്മാരുടെ കെടുതിയിൽ നിന്നും പിശാചുക്കളുടെ കുത്തുകളിൽ നിന്നും പിശാചുക്കൾ സന്നിഹിതരാകുന്നതിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം:
5: അഊദു ബികലിമാത്തില്ലാഹി തമ്മതി من غضبه وعقابه وشر عباده ومن همزات الشياطين وأن يحضرون. أعوذ بكلمات الله التامة من غضبه أعوذ بكلمات الله التامة من غضبه وعقابه
4: عينان كسر ചെയ്യപ്പെട്ട عين وعقابه.
5: أعوذ بكلمات الله التامة من غضبه وعقابه وشر عباده ومن همزات الشياطين وأن يحضرون. أعوذ بكلمات الله التامة من غضبه وعقابه وشر عباده ومن همزات الشياطين وأن يحضرون. ومن همزات الشياطين وأن يحضرون. أعوذ بكلمات الله التامة من غضبه وعقابه وشر عباده ومن همزات الشياطين وأن يحضرون.
4: ഈ പ്രാർത്ഥന മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കണം. രാത്രി ഉറക്കത്തിലൊക്കെ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാനുള്ളൊരു പ്രാർത്ഥനയാണിത്. അതുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം. ഉറക്കത്തിൽ പെട്ടെന്ന് ഞെട്ടി ഉണർന്നാൽ. പ്രാർത്ഥന പഠിപ്പിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
2: Peace Radio. Tuned to reality.
6: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: കോഫി എസ്റ്റേറ്റ് മാനേജ്മെന്റ് പ്രോഗ്രാം അപേക്ഷ 31 വരെ പരിഗണിക്കും. കോഫി ബോർഡിന്റെ കീഴിൽ കർണാടകയിലെ ചിക്മംഗ്ലൂരുവിലുള്ള സെൻട്രൽ കോഫി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 2 വർഷ ഡിപ്ലോമ ഇൻ കോഫി എസ്റ്റേറ്റ് മാനേജ്മെന്റ് പ്രവേശനത്തിന് 31 വരെ തപാലിൽ അപേക്ഷ സ്വീകരിക്കും. കാപ്പിക്കൃഷി, ഗുണനിർണയം, വിപണനം എന്നു തുടങ്ങി കോഫി എസ്റ്റേറ്റ് നടത്തിപ്പിന്റെ എല്ലാ മേഖലകളിലെയും ശാസ്ത്രീയ പരിശീലനവും ഫീൽഡ് പ്രവർത്തനവും പ്രോഗ്രാമിന്റെ ഭാഗമായി ഉണ്ടായിരിക്കും. +2 ജയിച്ചിരിക്കണം. പ്രായം 18 മുതൽ 35 വരെ. പട്ടികവിഭാഗം 40 വരെ. കോഴ്സസ് ഫീ 25,000 രൂപ, 2 ഗഡുക്കളായി അടയ്ക്കാം. 10,000 രൂപയും പ്രതിമാസ സ്റ്റൈപ്പൻ ലഭിക്കും. സൗജന്യ താമസ സൗകര്യവും എല്ലാവർക്കുമുണ്ട്. ആകെ 10 സീറ്റ്. കാപ്പിക്കൃഷി പ്രദേശങ്ങളിലുള്ളവർക്ക് മുൻഗണന. സെലക്ഷന്റെ ഭാഗമായി പരീക്ഷയും ഇന്റർവ്യൂവും ഉണ്ടായിരിക്കും. കോഫി എസ്റ്റേറ്റ് മാനേജ്മെന്റ് അപേക്ഷ 31 വരെ പരിഗണിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് coffeebot.gov.in.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഡിപ്പാർട്ട്മെന്റുകളിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ സ്റ്റേഷൻ ഓഫീസർ ട്രെയിനി തുടങ്ങി നിരവധി ഒഴിവുകളുടെ വിജ്ഞാപനമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്, പൊതുഭരണ വകുപ്പിൽ അസിസ്റ്റന്റ്, വിവിധ വകുപ്പുകളിൽ ക്ലർക്ക്, ടൈപ്പിസ്റ്റ് തുടങ്ങിയവ. സംവരണ സമുദായങ്ങൾക്കുള്ള NCA നിയമനം, കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ സ്റ്റാറ്റിസ്റ്റിക്സ്, പോലീസ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ, പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വനിതാ പോലീസ് ഡ്രൈവർ തുടങ്ങിയവ ഉണ്ട്. 34 തസ്തികകളാണ് PSC വിജ്ഞാപനം ഉണ്ടായിരിക്കുന്നത്. അവസാന തീയതി August 5.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ലക്കും ഫിൽ ഖൽബി ആലാഫുൽ മആ.
0: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രം അറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ജനങ്ങളെ കേൾക്കാനിറങ്ങിയ ജമാഅത്തെ ഇസ്ലാമി ഭാഗം രണ്ട്. മൂസ സലാഹി കാരയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: ജനങ്ങളെ കേൾക്കാനിറങ്ങിയ ജമാഅത്തെ ഇസ്ലാമി ഭാഗം രണ്ട്. എഴുത്ത് മൂസ സലാഹി കാര. അമീർ വീണ്ടും എഴുതുന്നു: ജമാഅത്തിന്റെ ആശയ ലോകത്തു നിന്ന് തങ്ങൾക്കാവശ്യമുള്ളതൊന്നും കിട്ടാതെ വന്നപ്പോൾ സന്ദർഭത്തിൽ നിന്ന് പലതും അടർത്തിയെടുത്ത് പുകമറ സൃഷ്ടിക്കുകയാണ് ജമാഅത്ത് വിമർശകർ ചെയ്തത്. അതുകൊണ്ടുതന്നെ തറയും താരാപഥവും തമ്മിലുള്ള അന്തരം പോലെ ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധാനം ചെയ്യുന്ന ആദർശാത്മക ലോകവും വിമർശകർ പടച്ചുവിട്ട ഭാവനാലോകവും രണ്ടറ്റത്ത് നിൽക്കുന്നു. പേജ് 7. മൗദൂദിയൻ ആശയത്തിന്റെ അപകടത്തെ മറച്ചുവെക്കാൻ അമീർ വാചക കസർത്ത് നടത്തുകയാണവിടെ. ആർക്കും പരിചയമില്ലാത്തതും പുതിയതുമായ ദർശനമാണ് മൗദൂദി അവതരിപ്പിച്ചതെന്ന് ആദ്യത്തിൽ പറഞ്ഞത് ഇടയിൽ വെച്ച് വിഴുങ്ങിക്കളയുകയാണോ? ആരാധനയെ അനുസരണം, അടിമത്തം എന്നീ അർത്ഥങ്ങളിലേക്കൊതുക്കാൻ ഖുറാനിലെ സൂറത്തുൽ ഫാത്തിഹയെ ദുരുപയോഗം ചെയ്ത ജമാഅത്തുകാരുടെ ആശയ അടിത്തറ തന്നെ തകരാറ് പറ്റിയതാകയാൽ അതിൽ നിന്നെന്തെങ്കിലും മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടുതന്നെ മതരാഷ്ട്രവാദികൾ, മതേതര വിരുദ്ധർ, ജനാധിപത്യ വിരോധികൾ, തീവ്രവാദാശയങ്ങളുടെ പ്രചാരകർ എന്നിങ്ങനെ മുദ്രചാർത്തി ജമാഅത്തെ ഇസ്ലാമിയെ ദൂരെ മാറ്റി നിർത്താനാണ് പലരും ശ്രമിച്ചത്. മേൽപ്പറഞ്ഞ നിഷേധാത്മക പ്രവണതകളുടെ നേരിയൊരംശം പോലും ആശയപരമായോ പ്രയോഗതലത്തിലോ ഈ പ്രസ്ഥാനത്തിൽ കണ്ടെത്തുക സാധ്യമല്ല. പേജ് 5. മതേതരത്വത്തിനും ജനാധിപത്യത്തിനുമെതിരെ ഒരു വാക്കും ഉരിയാടാത്ത പാവങ്ങളാണ് തങ്ങളെന്ന് പറയുന്നത് കേട്ട് IPH ഇറക്കിയ ചില പുസ്തകങ്ങൾ അമ്പരക്കുന്നുണ്ടാകും. ഒരേ പാതയിലൂടെ നടന്നു നീങ്ങിയിരുന്ന മൗദൂദി, ഹസനുൽ ബന്ന, ഖുമൈനി, അലി ശരിയത്തി, സയ്യിദ് ഖുതുബ് തുടങ്ങിയവരിൽ ആരുടെയെങ്കിലും നിലപാടിനോട് എതിരാകാൻ ജമാഅത്തെ ഇസ്ലാമി

0: ഇതിനകം തയ്യാറായിട്ടുണ്ടോ? ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളെ വിപ്ലവശൈലിയിൽ ഇവർ എഴുതിവിട്ടത് മൂലം മുസ്ലിം സമൂഹത്തിനേറ്റ മുറിവ് ഇന്നും ഉണങ്ങിയിട്ടില്ല. തങ്ങളുടെ പുസ്തകങ്ങളിൽ പതിയിരിക്കുന്ന പിഴവുകളെ പൊന്നുപോലെ ജമാഅത്തുകാർ സംരക്ഷിച്ചു പോരുന്നു. ഭരണകൂടത്തിന് തലവേദന മാത്രമായിരുന്ന സിമിയും NDFഉം കാലത്തിനുമേൽ യുവതയുടെ വിപ്ലവമുദ്ര എന്ന തലക്കെട്ടോടുകൂടിയുള്ള സോളിഡാരിറ്റിയും SDPIയുമൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ തട്ടകത്തിൽ തന്നെയാണല്ലോ തടിച്ചു തുടിച്ചിട്ടുള്ളത്. പ്രവാചകന്മാരും അനുയായികളും നിലനിർത്തിയ ആദർശാധിഷ്ഠിത ജീവിതത്തെ അമീർ അയവിറക്കുന്നതുകൂടി വായിക്കാം. ജീവിതവും ജീവനും അപകടപ്പെടുത്തി വിമോചന പോരാട്ടങ്ങൾ നയിച്ച പ്രവാചകന്മാരുടെയും അനുയായികളുടെയും കഥ പറയുന്നുണ്ട് ഖുർആൻ. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ അത്തരമൊരു ദീനിനെയാണ് പ്രതിനിധാനം ചെയ്തത്. പേജ് 6. വാളുകൊണ്ട് രണ്ടായി പിളർത്തപ്പെട്ടവരും രക്തമൊലിക്കുമാറ് ശാരീരിക മർദ്ദനങ്ങളേറ്റവരും അന്യായമായി കൊല്ലപ്പെട്ടവരും പ്രവാചകന്മാരിലുണ്ട്. ഏറ്റവും വലിയ അക്രമമായ ഷിർക്കിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കാനും ഏക ആരാധ്യനല്ലാഹു മാത്രമെന്ന സന്ദേശം അവരിൽ ഊട്ടിയുറപ്പിക്കാനുമാണ് അഹോരാത്രം പ്രയത്നിച്ചത് അവർ. ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാലും അത്തരമൊരു പ്രബോധനത്തിന് വേദിയൊരുക്കാൻ ജമാഅത്തെ ഇസ്ലാമി ധൈര്യപ്പെടുമോ? ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ അർത്ഥത്തെ അനുസരിക്കപ്പെടേണ്ടവൻ അല്ലാഹു മാത്രം എന്നാക്കി മാറ്റിയവർക്ക് പ്രവാചകന്മാരുടെ പാരമ്പര്യം അവകാശപ്പെടാൻ എന്തർഹതയാണുള്ളത്? പുതിയ കാൽവെപ്പിൻ്റെ ലക്ഷ്യം കൂടി അമീർ പറയുന്നു. കേരളം പോലെ മഴവിൽ ചാരുതയുള്ള ജനാധിപത്യ സമൂഹത്തിൽ സമൂഹത്തെ തിരുത്തി കൂടുതൽ വർണ്ണാഭമാക്കാനും സ്വയം നവീകരിക്കാനും ജമാഅത്തെ ഇസ്ലാമി നിങ്ങളെ കേൾക്കുന്നു, നിങ്ങളെ കേൾക്കുന്ന പ്രസ്ഥാനമാണിത്. പേജ് 7. അഹ്ലുസുന്നയുടെ ശരിയായ പ്രബോധനത്തെയും പ്രാമാണിക തീരുമാനങ്ങളെയും സമൂഹത്തിൻ്റെ രാഷ്ട്രീയ ബോധത്തെയും പ്രതിക്കൂട്ടിൽ നിർത്തി ചോദ്യം ചെയ്തിരുന്ന ജമാഅത്തുകാർക്കിപ്പോൾ വെളിച്ചം വെച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ അടയാളമായി ഇതിനെ കണക്കാക്കാം. ഇലക്ഷനിൽ മത്സരിക്കലും വോട്ട് ചെയ്യലും കോടതിയെ സമീപിക്കലുമൊന്നും അവർക്കിപ്പോൾ ശിർക്കല്ലാതായി മാറി. ഇനി സ്വയം നവീകരണം എന്നത് എല്ലാ അർത്ഥത്തിലും തെളിഞ്ഞു കാണേണ്ടത് പരലോകം ഭാസ്വരമായിത്തീരാനുള്ള മതനിലപാടുകളിലാണ്. അതിലൊരിക്കലും അമാന്തിച്ചുകൂടാ. എങ്കിൽ മാത്രമേ സത്യസന്ധമായി ജനങ്ങളെ കേൾക്കുന്ന പ്രബോധന പ്രസ്ഥാനമായി മാറുകയുള്ളൂ. അല്ലാഹു പറയുന്നു, നന്മയിലേക്ക് ക്ഷണിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്നൊരു സമുദായം നിങ്ങളിൽ നിന്നുണ്ടായിരിക്കട്ടെ അവരത്രേ വിജയികൾ. അധ്യായം 3 വചനം 104.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ.
2: പീസ് റേഡിയോയിൽ അടുത്തതായി സ്മൃതിപഥം. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മുല്ലാ. പ്രബോധനത്തിൻ്റെ അടിസ്ഥാനം ഭാഗം 2. അവതരണം മൂസ സലാഹി കാര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമ. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, കഴിഞ്ഞ സംസാരത്തിൽ ഷെയ്ഖുലിസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ലാ പ്രബോധന രംഗത്ത് സ്വീകരിച്ചിട്ടുള്ള അടിസ്ഥാനങ്ങൾ, അവയിൽ ഏറെ പ്രാധാന്യമുള്ള ഏതാനും കാര്യങ്ങളെയാണ് സൂചിപ്പിച്ചത്. നമുക്ക് പ്രബോധന ജീവിതത്തിൽ ഗുണകരമാകുന്ന, ഉപകാരപ്രദമാകുന്ന ഉസൂലുകളാണ്, അടിസ്ഥാനങ്ങളാണ് ഇമാം തൻ്റെ ദഅവത്തിനു വേണ്ടി സ്വീകരിച്ചിട്ടുള്ളത്. ഇസ്ലാമിൽ നിന്നുകൊണ്ട് തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിക്കുക, ഷിർക്കിൽ നിന്ന് ആളുകളെ തടയുക, ഇതെല്ലാം വളരെ പ്രാധാന്യത്തോടുകൂടി ഇമാം കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ദഅവത്തിൻ്റെ ഉസൂലുകളായി മുൻഗാമികളൊക്കെ സ്വീകരിച്ചു പോന്ന ആ കാര്യങ്ങൾ അറിയപ്പെടുന്നു. അതോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇമാം അന്ധമായ അനുകരണത്തിൻ്റെ ആളായിരുന്നില്ല. ഒരു മുഖല്ലിദ് ആര് എന്ത് പറഞ്ഞാലും അതൊക്കെ ഇസ്ലാമാണ് എന്ന ധാരണയിൽ കാഴ്ചപ്പാടിൽ ജീവിച്ച ഒരു പണ്ഡിതനല്ല. അദ്ദേഹം മുഖല്ലിദായിരുന്നു. എന്തിൻ്റെ? ലിൽ കിതാബി വസ്സുന്ന, ഖുർആനിനെയും അതിൻ്റെ വിശദീകരണമായിട്ടുള്ള സുന്നത്തിനെയും അനുകരിച്ച് പിൻപറ്റി ജീവിക്കുന്ന ആളായിരുന്നു. അന്ധമായ അനുകരണം ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ശത്രുക്കൾ അവിടുന്നിനോട് പറഞ്ഞത് തന്നെ ഞങ്ങളുടെ പൂർവികർ നിലകൊണ്ട മാർഗത്തിലാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്, അതാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഞങ്ങളുടെ ആബാവുകളും അജ്ദാദുകളും പൂർവികരായിട്ടുള്ള പിതാക്കന്മാർ കാരണവന്മാർ അവരെന്താണോ പറഞ്ഞത് അതിൽ നിന്ന് ഞങ്ങൾ മാറുന്നില്ല. ഈയൊരു വാശി അവർക്കുണ്ടായിരുന്നു. അവർക്ക് എന്ത് തെറ്റുപറ്റിയിട്ടുണ്ടോ അതൊരു പ്രശ്നമേ അല്ല, ആ മാർഗത്തിലാണ് ഞങ്ങൾ ഉള്ളത്, അതിലാണ് ഞങ്ങൾ ജീവിക്കുക. ഇത് ആ കാലഘട്ടത്തിലേ ഉള്ള ഒരു പ്രശ്നമാണ്. പിന്നീടിങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഇത്തരം അപകടകരമായ ചിന്തകളുണ്ടായി. 4 മദ്ഹബിൻ്റെ ഇമാമുകൾ, 4 മദ്ഹബുകൾ, ഇമാം അബൂ ഹനീഫ റഹിമഉല്ലാ, ഇമാം മാലിക് റഹിമഉല്ലാ, ഇമാം അഷാഫിഈ റഹിമഉല്ലാ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഉല്ലാ. ഈ 4 പണ്ഡിതന്മാരെയും അന്ധമായി അനുകരിക്കുന്ന ഓരോ വിഭാഗങ്ങൾ വളർന്നു വന്നു. മറ്റൊരു ഭാഗത്ത് അവരുടെ ഗ്രന്ഥങ്ങളെ അവലംബിച്ച് നോക്കി അവർ പറഞ്ഞ അഭിപ്രായങ്ങളെ ശ്രദ്ധയോടെ വായിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ദീനിനെ മനസ്സിലാക്കിപ്പോരുന്ന പണ്ഡിതന്മാരും ഉണ്ടായി. ഷെയ്ഖുലിസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഉല്ലാ ഖുർആനും സുന്നത്തും അനുസരിച്ച് അത് പഠിപ്പിച്ചത് പ്രകാരം ദഅവത്തുമായി മുന്നോട്ടു പോയ പണ്ഡിതനാണ്. ഒരു പണ്ഡിതന്റെ പേരിൽ നിന്നുകൊണ്ട് ആ പണ്ഡിതൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും ശരിയാണ് എന്ന ധാരണയിൽ ഇമാം നിലനിന്നിട്ടില്ല. അത് ഒരു വിശ്വാസിക്ക്, ഒരു പ്രബോധകന് പറ്റിയ കാര്യമല്ല. ഖുർആനും സുന്നത്തും പണ്ഡിതന്മാർ പഠിപ്പിച്ചതുപോലെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കുക, അതിനാണ് പൂർവികരുടെ പാത, അതിൽ നിന്നുകൊണ്ട് ജീവിക്കണം എന്ന് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടത്. ഇമാമിൻ്റെ കാര്യം പറയുന്നിടത്ത് തന്നെ പൂർവികരായിട്ടുള്ള ആളുകളെ പിൻപറ്റി ഖുർആനും സുന്നത്തും മനസ്സിലാക്കി. അതുപോലെ തന്നെ അയ്മത്തുൽ അർബ, അവർ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, 4 പണ്ഡിതന്മാർ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ആ 4 പണ്ഡിതന്മാർ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണോ ആ കാര്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുക, പ്രവർത്തിക്കുക, അതാണ് ഒരു പ്രബോധകന്റെ, ഒരു വിശ്വാസിയുടെ ബാധ്യത. അന്ധമായ അനുകരണം നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമാണ്. അത് ഇല്ലാത്തവരെ ആക്ഷേപിക്കുന്നു, കളിയാക്കുന്നു, അവരെ ഒറ്റപ്പെടുത്തുന്നു, ബഹിഷ്കരിക്കപ്പെടുന്നു. എന്തിൻ്റെ പേരില? കണ്ണടച്ച് ആര് പറയുന്നതും വിശ്വസിച്ച് ആചരിച്ച് പോകാൻ തയ്യാറാകുന്നില്ല എന്നതിൻ്റെ പേരിൽ. മതരംഗത്തുള്ള ചൂഷണങ്ങൾ, ആത്മീയ കച്ചവടങ്ങൾ, മതത്തെ തന്നെ അതിൻ്റെ പ്രമാണങ്ങളെ സമൂഹമധ്യത്തിൽ വിൽക്കപ്പെടുന്ന അവസ്ഥ, നിസാരമായി കാണപ്പെടുന്ന അവസ്ഥ, ഇതൊക്കെ ഉണ്ടായതെങ്ങനെ? അന്ധമായ അനുകരണത്തിലേക്കാണ് ആളുകളെ പുരോഹിതന്മാർ വലിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇമാമിൻ്റെ കാലഘട്ടത്തിലും അത്തരം ആളുകളുണ്ടായിരുന്നു. അവർ ജനങ്ങളെ ആ വഴിയിലേക്ക് ക്ഷണിച്ചിരുന്നു. അവിടെയാണ് ഷെയ്ഖുലിസ്ലാം കൃത്യമായി ഇടപെട്ട് ഖുർആനും സുന്നത്തും അനുസരിച്ച് അത് പിൻപറ്റി ജീവിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി പണിയെടുത്തത്. ഖുർആനും സുന്നത്തും പിൻപറ്റി പോകുമ്പോൾ അതനുസരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങളെ, ഉപദേശങ്ങളെ, അവർ പറഞ്ഞിട്ടുള്ള വിധികളെ നമുക്ക് നോക്കാം, അതിന് പ്രശ്നമില്ല. പക്ഷേ തെളിവ് ആരുടെ ഭാഗത്താണ് ഉള്ളത്, അവിടെയായിരിക്കണം നാം നിലനിൽക്കേണ്ടത്. അപ്പോൾ പ്രബോധനത്തിൻ്റെ ഒരു അടിസ്ഥാന കാര്യമായി നമുക്കതിനെ കാണാൻ സാധിക്കും. ഇനി മറ്റൊരു വിഷയം, ഇമാം പറയുന്നത് നഖലിന് എതിരായ അഥവാ മതകാര്യങ്ങൾക്ക് എതിരായ ഒന്നും ഇമാം കൊണ്ടുവന്നിട്ടില്ല എന്നാണ്. അതുപോലെ തന്നെ അഖിലുകൊണ്ട്, ബുദ്ധി കൊണ്ട് തെളിവുകളെ എതിർക്കുന്ന, നിഷേധിക്കുന്ന അവസ്ഥയും ഉണ്ടായിട്ടില്ല. രണ്ടു പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, പ്രമാണങ്ങൾക്ക് എതിരായ, ദീനിന് എതിരായ കാര്യങ്ങളെ കൊണ്ടുവരിക. രണ്ട്, ദീനിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളെ ബുദ്ധിക്ക് പറ്റുന്നില്ല, സമൂഹത്തോട് പറയാൻ പറ്റിയതല്ല, അത് എൻ്റെ തലക്ക് പിടിക്കുന്നില്ല, ഇങ്ങനെ പറഞ്ഞ് നിഷേധിക്കുന്ന, തള്ളിക്കളയുന്ന പ്രവണതയും സ്വഭാവവും ഇമാമിൻ്റെ പ്രബോധനത്തിലുണ്ടായിട്ടില്ല. വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മുഅ്തസിലിയാക്കളായിട്ടുള്ള, ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോയ ഒരു ടീമാണ്, അവരാണ് ശരിക്ക് പ്രമാണങ്ങളെക്കാളും അഖലിനെ മുന്തിക്കുക, തെളിവുകളെക്കാളും ബുദ്ധിയെ മുന്തിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് ആളുകളെ വലിച്ചു കൊണ്ടുപോകാൻ വന്നത് ഇത്തരം ആളുകളാണ്. ആ വിഷവിത്ത് പലയിടത്തും പാകപ്പെട്ടു, ചിലയിടങ്ങളിലൊക്കെ അത് ചെറിയ രൂപത്തിൽ മുളച്ചു പൊന്തി വന്നു. അതിൻ്റെ അപകടങ്ങൾ സമൂഹത്തിലുണ്ട്. പ്രബോധനം വഴിമാറ്റപ്പെട്ടു, പ്രമാണങ്ങളിൽ ഉള്ളത് പറയപ്പെടാത്ത അവസ്ഥയുണ്ടായി. ഓരോരുത്തർക്കും അവരുടെ മനസ്സിൽ തോന്നുന്ന ആശയങ്ങളും അനുഭവങ്ങളും പിന്നെ കാര്യങ്ങളുമൊക്കെയായി ദഅവത്ത് പോകുക, ശിർക്കിനെതിരെ ആഞ്ഞടിക്കുന്ന, തൗഹീദിൻ്റെ വിളംബരത്തിനു വേണ്ടി, പ്രഖ്യാപനത്തിനു വേണ്ടി ശബ്ദിക്കുന്ന അവസ്ഥ ഇല്ലാതെ വന്നു. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു? നഖല് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടത് മാറ്റിവെക്കുകയും അതിൽ ഇല്ലാത്തത് പറയപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ ബുദ്ധി കൊണ്ട് പ്രമാണങ്ങളെ തള്ളപ്പെടുന്ന, നിഷേധിക്കപ്പെടുന്ന അവസ്ഥയും ഉണ്ടായി. ഈ അപകടത്തെയാണ് ഷെയ്ഖുലിസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉള്ള മനസ്സെ തിരിച്ചറിഞ്ഞത്. നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾ, സക്കാത്ത് അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കാത്ത ആളുകൾ, ഇവരോടൊക്കെ ശക്തമായ നിലക്ക് തന്നെയാണ് ഇമാം പോരാടിയത്. അവർക്കൊന്നൊരു ഇളവ്, ഒരു വഴി തുറന്നു കൊടുത്തിരിക്കുകയല്ല, ശക്തമായ പോരാട്ടമാണ് നടത്തി. ഇതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുഅൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം കുറച്ചാളുകൾ ഇനി സക്കാത്തൊന്നും തരൂല, മുഹമ്മദ് മരിച്ചല്ലോ, ഞങ്ങൾ മുഹമ്മദിനാണ് കൊടുത്തിരുന്നത്, ഇനി അതിൻ്റെ ആവശ്യമില്ല എന്ന രൂപത്തിലൊക്കെ എതിരഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. കപടന്മാരായിട്ടുള്ള ആളുകൾ, ദീന് ഒഴിവാക്കിപ്പോയവരായ ആളുകൾ. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുഅൻഹു ശക്തമായ നിലക്ക് തന്നെ അത്തരം ആളുകൾക്ക് മുമ്പിൽ നിന്നു. ഇതേ ഒരു നിൽപ്പാണ് മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ലാ സ്വീകരിച്ചത്. അയവ് കൊടുത്തില്ല, ശക്തമായ നിലക്ക് തന്നെ അവരോട് പെരുമാറി. അതുപോലെ തന്നെ ഇമാം ദഅവത്തിൻ്റെ ഭാഗമായി ഒരാളെയും അന്യായമായി അവൻ കാഫിറാണ് എന്ന് പറഞ്ഞു നടക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. അത് ഇമാമിൻ്റെ പേരിൽ വലിയ രൂപത്തിൽ തെറ്റിദ്ധാരണ പരത്തപ്പെട്ട ഒരു വിഷയമാണ്. എന്നാൽ ദീന് വിട്ടുപോയ, ദീനിനെതിരായി, ദീനിനെ ചീത്ത പറഞ്ഞ് നടക്കുന്ന ആളുകൾ, അവരെങ്ങനെയുള്ളവരാണ്? ഇസ്ലാമിനെക്കുറിച്ച് അറിഞ്ഞവരാണ്, ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കിയവരാണ്, എന്നിട്ടും അവർ ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നടക്കുന്നു. അവർ കുഫറിലാണ്, സത്യനിഷേധത്തിലാണ് എന്ന നിലക്കാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ലാ പറഞ്ഞിട്ടുള്ളത്. അല്ലാത്ത രൂപത്തിൽ മുത്തലഖായി നിരുപാധികം സർവരെയും കാഫിറാക്കുന്ന പ്രവണത, സ്വഭാവം ഇമാമിനുണ്ടായിരുന്നു എന്ന രൂപത്തിലുള്ള കള്ളപ്രചരണങ്ങൾ, അത് ഇമാമിൻ്റെ ദഅവത്തിനെ, പ്രബോധനത്തെ തളർത്താൻ വേണ്ടിയായിരുന്നു. പക്ഷേ ഇമാമ് ദഅവത്തിന്റെ അടിസ്ഥാനമായി സ്വീകരിച്ച കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ കാര്യവും അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു. മറ്റൊരു കാര്യം നോക്കൂ നിങ്ങൾ, ഇമാമ് തന്റെ കീഴിലുള്ളവർക്ക് നമസ്കാരം നിർബന്ധമാക്കി, സക്കാത്ത് അവർ കൊടുക്കണം, അതുപോലെ ഫറളായിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ അവർ ചെയ്യണം, പലിശ പാടില്ല, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല, മുൻകറാത്തുകളായ കാര്യങ്ങൾ സ്വീകരിക്കപ്പെടാൻ പാടില്ല, ഇങ്ങനെ കൃത്യമായ ഒരു നിയമം മുന്നിൽ വെച്ചുകൊണ്ടാണ്, ആർക്കും ഉപകരിക്കാവുന്ന രീതിയിൽ മുന്നിൽ വെച്ചുകൊണ്ടാണ് തൻ്റെ പ്രബോധന മാർഗങ്ങളെ കാര്യങ്ങളെ ഇമാം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. പലപ്പോഴും ഈ അലസതയും മടിയുമൊക്കെ കൂടുതലായി ബാധിക്കുക കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കീഴിലുള്ളവർക്കാണ്. അവരൊക്കെ ചെയ്തോട്ടെ, വേണ്ടവർ ചെയ്തോട്ടെ എന്ന മനോഭാവത്തിലേക്ക് ആളുകളെ എത്തിക്കപ്പെടുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. ഷെയ്ഖുലിസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിൽ തൻ്റെ കീഴിലുള്ള ആളുകൾ കൃത്യമായി നിസ്കാരം നിലനിർത്തുന്ന, സക്കാത്ത് കൊടുക്കുന്ന, നല്ല കാര്യങ്ങളിൽ ഇടപെടുന്ന, ചീത്ത കാര്യങ്ങളെ തടയുന്ന ഒരു രീതി, അതാണ് ഞങ്ങൾക്കിടയിൽ ഉണ്ടാകേണ്ടത് എന്ന് പ്രത്യേകം മനസ്സിലാക്കി ഇടപെട്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇമാം തൻ്റെ പ്രബോധനത്തിന് സ്വീകരിച്ചിട്ടുള്ള ഒട്ടേറെ അടിസ്ഥാനങ്ങൾ, ഉസൂലുകൾ, അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ പല നിലക്കുള്ള പ്രശ്നങ്ങളെ നാം അഭിമുഖീകരിക്കുന്നു, കാണേണ്ടി വരുന്നു, കേൾക്കേണ്ടി വരുന്നു. അവിടെയെല്ലാം നമുക്കുണ്ടാകേണ്ട ആശ്വാസം ഒരു മഖ്റജ്, ഒരു പോം വഴി അള്ളാഹു എനിക്ക് പ്രദാനം ചെയ്യും എന്നതാണ്. ലോകത്ത് ഇൽമിനോളം, അറിവിനോളം വലിയ ഒരു നഷ്ടം വേറെയില്ല. ആ അറിവ് ലഭിച്ചാലോ, അത് അത്രയും മഹത്വമുള്ള പുണ്യമുള്ള കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ ആ അറിവിനെ സ്വീകരിച്ച് ഇമാം നിലനിർത്തിയതായ ദഅവത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ ശ്രദ്ധിച്ച് ആ കാര്യങ്ങളെ മുൻനിർത്തി നമ്മുടെ പ്രബോധന മേഖലയെ ശക്തിപ്പെടുത്താൻ നാം പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം അറിവുകളെ, ഇത്തരം സന്ദേശങ്ങളെ നമ്മുടെ ജീവിതത്തിന് പ്രകാശം നൽകുന്ന, വെളിച്ചം നൽകുന്ന കാര്യങ്ങളായി നമുക്ക് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ സ്മൃതിപദം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ പ്രബോധനത്തിൻ്റെ അടിസ്ഥാനമാണ് ഇന്നത്തെ സ്മൃതിപദം പ്രോഗ്രാമിലൂടെ വിശദീകരിച്ചു നൽകിയത്. അവതരണം മൂസ സലാഹിക്കാര.
4: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൗൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
5: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ നുറുമുകൾ, ഭക്ഷണവും ആരോഗ്യവും. എഴുത്ത് ഡോക്ടർ സലീല കെ കോട്ടക്കൽ. ആരോഗ്യകരമായ എണ്ണകൾ, പാചകത്തിന് വെളിച്ചെണ്ണ, ഒലിവ് ഓയിൽ, തവിടെണ്ണ എന്നിവ മിതമായ അളവിൽ മാത്രം ഉപയോഗിക്കുക. പാനീയങ്ങൾ, ഭക്ഷണത്തോടൊപ്പം മധുരമുള്ള സോഡകളോ കൃത്രിമ ജ്യൂസുകളോ ഒഴിവാക്കി സാധാരണ വെള്ളം, തിളപ്പിച്ചാറ്റിയ വെള്ളം, ഉപ്പില്ലാത്ത സംഭാരം എന്നിവ കുടിക്കുക. ഇടനേരത്ത് വിശക്കുന്നുണ്ടെങ്കിൽ ബേക്കറി പലഹാരങ്ങൾക്ക് പകരം അധികം മധുരമില്ലാത്ത പഴവർഗ്ഗങ്ങൾ, നട്സ് എന്നിവ മിതമായ അളവിൽ കഴിക്കാം. ജലപാനത്തിന്റെ പ്രാധാന്യം. ഭക്ഷണത്തോളം തന്നെ പ്രാധാന്യമുള്ളതാണ് ശരീരത്തിൽ ജലാംശം നിലനിർത്തുക എന്നത്. ദിവസം കുറഞ്ഞത് 8 മുതൽ 10 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. വെള്ളം കുടിക്കുന്നത് ദഹനപ്രക്രിയ സുഗമമാക്കുന്നതിനും ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും ചർമ്മത്തിന്റെ ഭംഗി നിലനിർത്താനും സഹായിക്കുന്നു. എന്നാൽ ഭക്ഷണത്തിനിടയിൽ അമിതമായി വെള്ളം കുടിക്കുന്നത് ദഹനരസങ്ങളുടെ വീര്യം കുറയ്ക്കും. ഭക്ഷണത്തിന് 15 മിനിറ്റ് മുമ്പ് വെള്ളം കുടിക്കുന്നത് ഭക്ഷണം അമിതമായി കഴിക്കുന്നത് തടയാനും സഹായിക്കും. ഒഴിവാക്കേണ്ട ഹാനികരമായ ശീലങ്ങൾ. നല്ല ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനൊപ്പം ദോഷകരമായവ ഉപേക്ഷിക്കുകയും വേണം. ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും, കൃത്രിമ നിറങ്ങളും രുചിക്കൂട്ടാൻ കെമിക്കലുകളും ചേർത്ത ഫാസ്റ്റ് ഫുഡുകൾ പൊണ്ണത്തടിയിലേക്കും ഹൃദ്രോഗത്തിലേക്കും നയിച്ചേക്കും. അമിത മധുരവും ഉപ്പും, പഞ്ചസാരയുടെ അമിത ഉപയോഗം പ്രമേഹത്തിന് കാരണമാകും. ഉപ്പ് കൂടുന്നത് രക്തസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ വർദ്ധിപ്പിക്കും. ബേക്കറി പലഹാരങ്ങളും കാർബണേറ്റഡ് പാനീയങ്ങളും, എണ്ണയിൽ വറുത്ത പലഹാരങ്ങളും സോഡ അടങ്ങിയ പാനീയങ്ങളും ഫാറ്റി ലിവർ വരുന്നതിനും മറ്റു ആന്തരിക അവയവങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നതിനും കാരണമാകും. ഭക്ഷണ ശുചിത്വവും സംഭരണവും. നല്ല ഭക്ഷണം പോലും വൃത്തിഹീനമായ സാഹചര്യത്തിൽ വിഷമായി മാറിയേക്കാം. പാകം ചെയ്യുന്നതിന് മുമ്പും കഴിക്കുന്നതിന് മുമ്പും കൈകൾ നന്നായി കഴുകുക. പച്ചക്കറികളിലും പഴങ്ങളിലും അടങ്ങിയിരിക്കുന്ന കീടനാശിനികൾ കളയാൻ അവ വിനാഗിരിയോ ഉപ്പോ ചേർത്ത വെള്ളത്തിൽ കുറച്ചുനേരം മുക്കിവെച്ച ശേഷം കഴുകുക. ഫ്രിഡ്ജിൽ വെച്ച് പഴകിയ ഭക്ഷണം വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കുന്നത് ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമാകാം. അതിനാൽ പുതുതായി പാകം ചെയ്ത ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ഭക്ഷണമര്യാദകൾ ഇസ്ലാമിൽ. ഭക്ഷണ ശുചിത്വത്തെയും മര്യാദകളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രമുഖമായ ചില ഹദീസുകൾ, പ്രവാചക വചനങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈകഴുകൽ. ഭക്ഷണത്തിന്റെ ബർക്കത്ത് അനുഗ്രഹമെന്നത് അതിന് മുമ്പും ശേഷവും വുദു ചെയ്യലാണ്. സുനൻ അബൂദാവൂദ്. കൈയും വായയും വൃത്തിയാക്കൽ ഇതിലൂടെ നടക്കുന്നു. ഭക്ഷണത്തിലേക്ക് ഊതുന്നത് വിലക്കി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു നിവേദനം: ഭക്ഷണത്തിലോ പാനീയത്തിലോ ശ്വാസം വിടുന്നതോ ഊതുന്നതോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു. സുനൻ അബൂദാവൂദ്. പാത്രങ്ങൾ മൂടിവെക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: നിങ്ങൾ പാത്രങ്ങൾ മൂടിവെക്കുക, തോൽപാത്രങ്ങളുടെ വായ കെട്ടിവെക്കുക, കാരണം വർഷത്തിൽ ഒരു രാത്രിയുണ്ട്, അതിൽ പകർച്ചവ്യാധികൾ ഇറങ്ങിവരും. മൂടിവെക്കാത്ത പാത്രങ്ങളിലോ കെട്ടാത്ത പാനീയങ്ങളിലോ അത് ചെന്ന് വീഴാതിരിക്കില്ല. സുഹൈഹ് മുസ്ലിം. വലത് കൈകൊണ്ടും മുന്നിൽ നിന്ന് കഴിക്കൽ. ഉമർ ബിൻ അബീസലമാ റളിയല്ലാഹു പറയുന്നു: ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എന്റെ കൈ പാത്രത്തിൽ നാലുപാടും പരതിക്കൊണ്ടിരുന്നു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: കുട്ടി, നീ അള്ളാഹുവിൻ്റെ നാമം ബിസ്മി ചൊല്ലുക, നിന്റെ വലതുകൈകൊണ്ട് കഴിക്കുക, നിന്റെ അടുത്തുള്ള ഭാഗത്ത് നിന്ന് കഴിക്കുക. സ്വഹീഹുൽ ബുഖാരി. മിതത്വം പാലിക്കൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: മനുഷ്യൻ തൻ്റെ വയറിനേക്കാൾ മോശമായ ഒരു പാത്രവും നിറച്ചിട്ടില്ല. മനുഷ്യന് അവൻ്റെ നട്ടെല്ല് നിവർത്തി നിർത്താൻ ഏതാനും ലോലമായ ഭക്ഷണങ്ങൾ മതിയാകും. ഇനി അത്രയും നിർബന്ധമാണെങ്കിൽ മൂന്നിലൊന്ന് ഭക്ഷണത്തിനും മൂന്നിലൊന്ന് വെള്ളത്തിനും മൂന്നിലൊന്ന് ശ്വാസോച്ഛാസത്തിനും വേണ്ടിയായി മാറ്റിവെക്കട്ടെ. സുനനുത്തർമതി. ഉപസംഹാരം. ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ ശരിയായ ഭക്ഷണ ബോധവൽക്കരണം അത്യന്താപേക്ഷിതമാണ്. നാവ് ആവശ്യപ്പെടുന്ന രുചിക്കപ്പുറം ശരീരം ആവശ്യപ്പെടുന്ന പോഷകങ്ങൾക്ക് മുൻഗണന നൽകാൻ നമ്മൾ പഠിക്കണം. ഭക്ഷണം തന്നെയാകട്ടെ നമ്മുടെ മരുന്ന് എന്ന ഹിപ്പോക്രാറ്റസിന്റെ വചനം ഓർമ്മിച്ചുകൊണ്ട് നല്ല ഭക്ഷണശീലങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ഇസ്ലാം അനുശാസിക്കുന്ന ഭക്ഷണമര്യാദകൾ നമുക്ക് പിന്തുടരാം.
1: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. ഉറക്കിൽ നിന്ന് ഉണർന്നാൽ പ്രാർത്ഥന പഠിപ്പിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ സാധാരണയായി രാവിലെ ഉറക്കിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വ ഇലൈഹി നുഷൂർ എന്ന പ്രാർത്ഥന പതിവായി ചൊല്ലാറുണ്ട്. എന്നാൽ ഈ ഒരു സന്ദർഭത്തിൽ ചൊല്ലേണ്ട വ്യത്യസ്ത മറ്റു പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫി ജസദി വറദ്ദ അലയ്യ റൂഹി വ അദിനലി ബിദിക്രിഹി. അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫി ജസദി വറദ്ദ അലയ്യ റൂഹി വ അദിനലി ബിദിക്രിഹി. ഇതാണ് പ്രാർത്ഥന. പ്രാർത്ഥനയുടെ അർത്ഥം, എൻ്റെ ശരീരത്തിൽ സൗഖ്യമേകുകയും എൻ്റെ റൂഹ് എന്നിൽ തിരിച്ചേകുകയും ദിക്കറുകൾ ചൊല്ലുവാൻ എന്നെ അനുവദിക്കുകയും ചെയ്ത അള്ളാഹുവിന് മാത്രമാകുന്നു സർവസ്തുതികളും എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. നമ്മൾ സാധാരണ ചൊല്ലുന്ന ആ പ്രാർത്ഥന അതുപോലെ തന്നെയുള്ള മറ്റൊരു പ്രാർത്ഥനയാണ്. പഠിക്കാൻ വളരെ എളുപ്പമായ ഒരു പ്രാർത്ഥന തന്നെയാണിത്. പ്രാർത്ഥന ആവർത്തിക്കാം. അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫി ജസദി വറദ്ദ അലയ്യ റൂഹി വ അദിനലി ബിദിക്രിഹി. അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫി ജസദി അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫി ജസദി അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫി ജസദി അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫി ജസദി വറദ്ദ അലയ്യ റൂഹി വറദ്ദ അലയ്യ റൂഹി വറദ്ദ അലയ്യ റൂഹി വ അദിനലി വ അദിനലി ബിദിക്രിഹി വ അദിനലി ബിദിക്രിഹി വ അദിനലി ബിദിക്രിഹി വറദ്ദ അലയ്യ റൂഹി വ അദിനലി ബിദിക്രിഹി വറദ്ദ അലയ്യ റൂഹി വ അദിനലി ബിദിക്രിഹി അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫി ജസദി വറദ്ദ അലയ്യ റൂഹി വറദ്ദ അലയ്യ റൂഹി വ അദിനലി ബിദിക്രിഹി വ അദിനലി ബിദിക്രിഹി അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫി ജസദി വറദ്ദ അലയ്യ റൂഹി വ അദിനലി ബിദിക്രിഹി. ഈ പ്രാർത്ഥന നാം കൃത്യമായി മനഃപ്പാഠമാക്കണം. അത് പ്രാവർത്തികമാക്കാനും ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം. ഉറക്കിൽ നിന്ന് ഉണർന്നാൽ പ്രാർത്ഥന പഠിപ്പിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: പീസ് റേഡിയോ. Tune to reality.
4: പീസ് റേഡിയോ കർമ്മസരണി പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മോടൊപ്പം ചേരുന്നത് ഹംസ മദീനി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബി സ്ദനാ ഇൽമാ. ബഹുമാന്യ സുഹൃത്തുക്കളെ, കർമ്മസരണിയിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചിട്ടുള്ള കുറേ നിയമങ്ങൾ പറയുന്ന ഹദീസുകളാണ്. ബുലൂഗുൽ മറാം അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള കർമ്മശാസ്ത്ര പഠനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ നമ്മൾ നിൽക്കുന്നത് പാത്രങ്ങളെ സംബന്ധിച്ചാണ്. ഇസ്ലാം എത്രമാത്രം ഒരു മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ മെറ്റീരിയലുകൾ അടക്കം എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം, ഇന്നത് ഉപയോഗിക്കാൻ പാടുണ്ടോ, ഇന്നത് ഉപയോഗിക്കാൻ പാടില്ലേ തുടങ്ങിയ കാര്യങ്ങൾ വരെ, അത് ചിലത് നജസായത് കൊണ്ട് തന്നെയാണ്, മറ്റു ചിലത് മറ്റുള്ള കാരണങ്ങൾ കൊണ്ടാണ്, എന്തു തന്നെയായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും പറ്റാത്തതുമായ കാര്യങ്ങളെപ്പറ്റിയാണ് പാത്രങ്ങളുടെ കൂട്ടത്തിലുള്ളത്. ഈ ശുദ്ധീകരണത്തെ സംബന്ധിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പണ്ഡിതന്മാർ പ്രവാചകന്റെ വചനങ്ങളായി എടുത്തുകൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ രണ്ട് ലോഹങ്ങളെപ്പറ്റി, നമുക്ക് പാത്രങ്ങളായി ഉപയോഗിക്കാൻ പാടില്ലാത്ത രണ്ട് ലോഹങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി അറബികൾ ധാരാളമായി ഉപയോഗിച്ചിരുന്ന ഒന്നാണ് തോൽപാത്രങ്ങൾ. വെള്ളം കൊണ്ടുപോകാനും ശേഖരിച്ചു വെക്കാനും അതേപോലെ തന്നെ വെണ്ണ, കറികൾ തുടങ്ങിയവയൊക്കെ എടുത്തു വെക്കാനുമൊക്കെയായി അവർ ഉപയോഗിച്ചിരുന്ന ഒന്നാണ് തോൽപാത്രങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോലുകൾ ഉപയോഗിക്കുന്നിടത്ത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, ഏത് തരം തോലുകളാണ് പാത്രങ്ങളാക്കാനും മറ്റ് വസ്തുക്കളാക്കാനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മൊത്തത്തിലുള്ള ഒരു ഹദീസായി തോലുകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പഠിപ്പിക്കുന്നത്, ഇദാ ദുബിഖൽ ഇഹാബു ഫഖദ് തഹുർ. ഒരു തോൽ അത് ഊറക്കിട്ട് കഴിഞ്ഞാൽ അത് ശുദ്ധിയായി കഴിഞ്ഞു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതേപോലെ തന്നെ അബൂദാവൂദ്, തിർമദി, നസായി, ഇബ്നു മാജ തുടങ്ങിയ പണ്ഡിതന്മാരും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ അതിലെ ഹദീസിൻ്റെ വാചകം അയ്യുമാ ഇഹാബിൻ, ഏത് തോലായാലും അത് ഊറക്കിട്ട് കഴിഞ്ഞാൽ എന്നാണ് ഉള്ളത്. അവയെല്ലാം ശുദ്ധമാകും എന്നാണ് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ സലമത്ത് ബിനുൽ മുഹബ്ബിഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ദിബാഹു ജുലൂദിൽ മൈത്തത്തി തുഹൂറുഹ. ഒരു ചത്ത ജീവിയുടെ തോലിൻ്റെ ശുദ്ധീകരണം, അത് ദിബാഹ് നടത്തിയാൽ അഥവാ ഊറക്കിടുക എന്ന പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എങ്കിൽ ആ പ്രവർത്തനം തന്നെയാണ് അത് ശുദ്ധീകരിക്കൽ എന്ന് ഇമാം ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും. മൈമൂന റളിയല്ലാഹു അൻഹയുടെ റിപ്പോർട്ടിൽ ഒരു സംഭവമാണ് പറയുന്നത്, മറ്റ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഷാത്തിൻ യജുറൂനഹ, ഒരു ആടിനെ ആളുകൾ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്, ചത്ത ഒരു ആടിനെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് വലിച്ചു കൊണ്ടുപോവുകയാണ്. കാല, ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അഹത്തു മിഹാബഹ, നിങ്ങൾക്കതിൻ്റെ തോലെടുത്തൂടെ എന്ന് പറഞ്ഞപ്പോൾ അവർ ആശ്ചര്യത്തോടുകൂടി പറയുകയാണ്, ഇന്നഹ മൈത്തത്തുൻ, അല്ല റസൂലെ ഇത് ചത്തതാണ് അതുകൊണ്ടാണ് എടുക്കാത്തത്. ഫഖാൽ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുതഹിറുഹൽ മാഉ വൽ ഖറദ്, വെള്ളവും ഖറദും ഉപയോഗിച്ചാൽ അത് ശുദ്ധമാകും. ഖറദ് എന്നത് തോൽ ഉറക്കിടാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന ഒരു പ്രത്യേകതരം ചെടിയാണ്. ഇന്ന് നമ്മൾ ഉപ്പും അതേപോലെ തന്നെ ചില രാസവസ്തുക്കളുമൊക്കെയാണ് തോല് ഉറക്കിടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിന് പകരമായി അവർ ഉപയോഗിച്ചിരുന്ന അക്കാലഘട്ടത്തിലുള്ള ഒരു സോപ്പിൻ്റെ ഇതിനൊക്കെ ഉപയോഗത്തിൽ നിൽക്കുന്ന ഒരു വസ്തുവായിരുന്നു ഈ കറള് എന്ന് പറയുന്ന ഒരു ചെടി. ഇത് രണ്ടും ഉപയോഗിച്ചാൽ അത് ശുദ്ധിയായി കിട്ടും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി എന്നതാണ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ആകെ ഒരു ആശയം എന്ന് പറയുന്നത്, ഒന്നാമത് ഇതിവിടെ ചർച്ച ചെയ്യാൻ തന്നെ കാരണം, ഉളവെടുക്കാനാകട്ടെ കുളിക്കാനാകട്ടെ കുടിക്കാനാകട്ടെ ശുദ്ധമായ വെള്ളമായിരിക്കണമല്ലോ മുസ്ലിം ഉപയോഗിക്കേണ്ടത്. അത് എടുത്തു വെക്കുന്ന പാത്രങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു തോലിൻ്റെ വിഷയം നമ്മുടെ ഇടയിൽ ചർച്ചയാകുന്നത് തന്നെ. ഒന്നാമത്തെ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്ന തോൽ എന്ന് പറഞ്ഞിട്ടില്ല, ഏത് തോലും ഊറക്കിട്ടാൽ അത് ശുദ്ധിയാകും എന്നാണ്. അഥവാ ഇനി നമ്മുടെ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ നജസാണ് എങ്കിലും അത് ശുദ്ധിയായി മാറും. ഇപ്പോൾ ഒരു ജീവി, നായയാകട്ടെ അതേപോലെ തന്നെ പന്നിയാകട്ടെ മറ്റേതെങ്കിലും ജീവിയാകട്ടെ, അത് ശുദ്ധിയാകും എന്ന അയ്യുമാ ഇഹാബിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതാണ് വരിക. ഏതായാലും പന്നിയെ സംബന്ധിച്ചിടത്തോളം തോലില്ലാത്തതുകൊണ്ട്, ഒരു ഊറക്കിടാൻ പറ്റിയ തോൽ അതിനില്ലാത്തതുകൊണ്ട് തന്നെ അതോടെ നമുക്കൊരു ചർച്ചയല്ല. ഇപ്പോൾ നായയാകട്ടെ അതേപോലെ തന്നെ മറ്റ് ജീവികളാകട്ടെ ഇതേതായാലും എല്ലാം ശുദ്ധിയാകും എന്നാണ് ഹദീസുകളിൽ നിന്ന്, ഈ ഒരു പദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. എന്നാൽ അങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ എന്നത് ഈ ഹദീസിനെയും മറ്റ് ഹദീസുകളെയും കൂട്ടിച്ചേർത്ത് വെച്ച് ഭാഷാപരമായിട്ടും അതേപോലെ തന്നെ നമ്മുടെ മുൻഗാമികളുടെ വിശദീകരണ പ്രകാരം എങ്ങനെയാണ് പണ്ഡിതന്മാർ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു രണ്ടാമത്തെ ഹദീസിൻ്റെ വാചകമാണ് എങ്കിൽ, ദിബാഉ ജുലൂദിൽ മൈതത്തി തുഹൂറുഹ, ശവത്തിൻ്റെ തോൽ ഊറക്കിടൽ അതിൻ്റെ ശുദ്ധീകരണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒന്നാമത്തത് ഏത് തരം ജീവിയാണെങ്കിലും അറുത്താൽ നമുക്ക് കഴിക്കാൻ പറ്റിയതാകട്ടെ അറുക്കാതെ നമുക്ക് കഴിക്കാൻ പറ്റിയതാകട്ടെ, ഈ പറയുന്ന ജീവികളുടേതൊക്കെ, അപ്പോൾ അറുത്ത ഒരു ജീവിയുടേതാണെങ്കിൽ അവിടെ സംശയമല്ല, ആ അറുക്കുന്നതോടുകൂടി ആ തോല് ശുദ്ധിയായി കഴിഞ്ഞു. നമ്മൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു ജീവി, ആടാകട്ടെ മാടുകളാകട്ടെ ഒട്ടകമാകട്ടെ, ഇതിനൊക്കെ നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടി അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അതിനെ ബലിയർപ്പിക്കാൻ വേണ്ടി അഖീഖയായിട്ടോ അല്ലെങ്കിൽ ഉലുഹിയത്തായിട്ടോ ഹദിയായിട്ടോ ഒക്കെ നമ്മൾ അറുത്ത് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ ജീവിയുടെ എല്ലാം ശുദ്ധിയായി കഴിഞ്ഞു. നമുക്ക് ആ ജീവിയുടെ ശരീരത്തിലുള്ള മാംസമാകട്ടെ അതിൻ്റെ എല്ലുകളാകട്ടെ അതിൻ്റെ തോലാകട്ടെ അതൊക്കെയാണല്ലോ നമുക്ക് കഴിക്കൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ, ഈ പറയുന്നതെല്ലാം ശുദ്ധിയായി കഴിഞ്ഞു. തോലാണ് എങ്കിൽ നമുക്ക് മറ്റു ഉപയോഗങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതാണ്, നമുക്ക് അനുവദിക്കപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് ഇതെല്ലാം ശുദ്ധിയാണ് എന്നതിൽ സംശയമൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു സംശയം വരുന്നത്, ഈ ജീവികളൊക്കെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവയുടേത് നമുക്ക് തോലുപയോഗിക്കാൻ പറ്റും, മാംസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അവയുടെ തോല് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അത് ഊറക്കിടുന്നതോടുകൂടി അറുത്ത ജീവിയുടേതുപോലെ തന്നെ ആകുമോ ഇല്ലേ എന്നതാണ് ഇവിടെ ഒരു ചർച്ച. ആദ്യത്തെ ഹദീസിൻ്റെ ഒരു ആശയത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് അറുത്താൽ തിന്നാൻ പറ്റിയ ജീവിയായാലും അറുത്താൽ തിന്നാൻ പറ്റാത്ത നായ അതേപോലെ തന്നെ മറ്റുള്ള ജീവികൾ ഇവയുടേതും ശുദ്ധിയാകും എന്ന രൂപത്തിലുള്ള ഒരു പരാമർശമാണ് ഹദീസിലുള്ളത് എന്നതാണ്. അപ്പോൾ ഇവിടെ പണ്ഡിതന്മാർക്കിടയിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ, മൂന്ന് അഭിപ്രായങ്ങളാണ് പ്രധാനമായും നമുക്ക് ഈ രംഗത്ത് കാണാൻ കഴിയുന്നത്. ഒന്നാമത്തെ അഭിപ്രായം, ഹദീസിൻ്റെ വാചകങ്ങളിൽ നിന്ന് നേർക്കുനേരെ കാണുന്നത് പോലെ തന്നെ ഏതൊരു തോലാകട്ടെ, നമ്മൾ അത് അറുത്ത ജീവിയാകട്ടെ അറുക്കാത്ത ജീവിയാകട്ടെ ചത്തുപോയതാകട്ടെ, ഇനി അറുത്താൽ നമുക്ക് ഭക്ഷിക്കാവുന്ന ജീവി അത് ചത്തതാകട്ടെ അറുത്താലും ഭക്ഷിക്കാൻ പറ്റാത്ത ജീവി ചത്തതാകട്ടെ, ഇതെല്ലാം ഒരേപോലെ തന്നെയാണ്, അതിൻ്റെയൊക്കെ തോല് എടുത്തു നോക്കിയിട്ടുണ്ട് എങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അത് ശുദ്ധി ഉള്ള വസ്തു തന്നെയാണ് എന്ന ഒരഭിപ്രായമാണ് ഒന്നാമത്തെ ഹദീസിൽ നിന്ന് ചില പണ്ഡിതന്മാർ മനസ്സിലാക്കി ഹദീസിൻ്റെ നേർക്ക് നേരെയുള്ള ആശയത്തിൽ നിന്ന് മനസ്സിലാക്കി. ഇപ്പോൾ ഉദാഹരണമായിട്ട് പാമ്പിൻ്റെ തോല്, ഇപ്പോൾ പാമ്പിൻ്റെ തോല് കൊണ്ട് ഉപയോഗിക്കുന്ന പേഴ്സുകൾ, അതേപോലെ തന്നെ സ്ത്രീകളൊക്കെ ഉപയോഗിക്കുന്ന ചില ബാഗുകൾ, ചെറിയ ഹാൻഡ് ബാഗുകൾ, അതേപോലെ തന്നെ വേറെയും ചില വസ്തുക്കളൊക്കെ പാമ്പിൻ്റെയൊക്കെ തോല് കൊണ്ട് തുന്നിയതാണ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതെല്ലാം ഒരു മനുഷ്യന് ഉപയോഗിക്കാൻ, അത് നനഞ്ഞാലും പറ്റും നനഞ്ഞിട്ടില്ലെങ്കിലും പറ്റും, എല്ലാം ഉപയോഗിക്കാം എന്ന രൂപത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു അഭിപ്രായമാണ് ലാഹിരി മദ്ഹബുകാർ എടുത്തത്. അബൂദാവൂദ് ലാഹിരി, അതേപോലെ തന്നെ ഇമാം ഇബ്നു ഹസം തുടങ്ങിയ പണ്ഡിതന്മാരുടെയൊക്കെ ഒരു നിലപാട് ഈ ഒരു രൂപമാണ്. ഇതെല്ലാം എടുക്കാൻ പറ്റും, ഇതെല്ലാം ശുദ്ധിയാകും എന്ന അഭിപ്രായമാണ്. രണ്ടാമത്തെ ഒരഭിപ്രായം, എല്ലാ തോലുകളും ഊറക്കിട്ടു എന്നതുകൊണ്ട് ശുദ്ധിയാവില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ, അറുത്താൽ നമുക്ക് ഭക്ഷിക്കാവുന്ന ജീവികളുടെ തോലുകൾ വരെ ചത്തുപോയാൽ അത് ഊറക്കിട്ടാൽ ശുദ്ധിയാവില്ല. അപ്പോൾ ആടിൻ്റെ ചത്ത ഒരാട്, അതിൻ്റെത് ഊറക്കിട്ടാൽ ശുദ്ധിയാവില്ല എന്ന അഭിപ്രായമാണ് അവർക്കുള്ളത്. കാരണം ഒരു ഹദീസിനെയാണ് അവർ തെളിവാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് ഒരു മാസം മുമ്പ് എഴുതിയ ഒരു കത്തിൽ, ആ കത്തിലെ ഒരു പരാമർശം, അല്ലാ തൻതഫിഉ മിനൽ മൈതതി ബി ഇഹാബിൻ വലാ അസബ്, നിങ്ങൾ ഒരു ചത്ത ജീവിയുടെ തോലാകട്ടെ അസബാകട്ടെ ഒന്നുകൊണ്ടും ഉപയോഗപ്പെടുത്താൻ പറ്റില്ല, ഒന്നും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ട്. പക്ഷേ ഹദീസ് ദുർബലമാണ്. ഈ ദുർബലമായ ഹദീസിനെയാണ് അവർ തെളിവാക്കിയത്. എന്നാൽ അത് പറയുമ്പോൾ തന്നെ അവരൊരു കാര്യം കൂടി പറഞ്ഞു, ഇത്തരത്തിലുള്ള ജീവികളുടെ, അഥവാ ഒരു ചത്ത ജീവിയുടെ തോൽ ഉപയോഗിക്കാം, ഊറക്കിട്ടാൽ ഉപയോഗിക്കാം, ഉണങ്ങിയ കാര്യങ്ങൾക്ക്, അഥവാ വെള്ളം പോലെ, ഭക്ഷണം പോലെ, അതേപോലെ വെണ്ണ നെയ്യ് പോലുള്ള കാര്യങ്ങൾ എടുത്തു വെക്കാൻ പറ്റില്ല. ആട് പോലുള്ള ജീവികളായിരിക്കണം, അഥവാ അറുത്താൽ തിന്നാൻ പറ്റിയ ജീവികൾ ചത്തതായിരിക്കണം. അത് ഊറക്കിട്ടാൽ പൂർണ്ണമായും തൊഹൂറാവില്ല, അശുദ്ധി തന്നെയാണ്. എന്നാൽ ഉണങ്ങിയ രൂപത്തിലുള്ള വസ്തു ഉണങ്ങിയ രൂപത്തിൽ ഉപയോഗിക്കുന്ന ഉപയോഗങ്ങൾക്ക് അനുവദനീയമാണ്. ഇപ്പോൾ ഉദാഹരണം, ഒരു പേഴ്സ് അത് നമ്മൾ നനക്കാറില്ലല്ലോ പേഴ്സ്, അതുകൊണ്ട് ആ പേഴ്സ് നമുക്ക് ഉപയോഗിക്കാം പൈസ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഒരു സ്വർണം സൂക്ഷിക്കുന്ന ഒരു പാത്രം, അതേപോലെ തന്നെ മുത്തുകൾ സൂക്ഷിക്കുന്ന പാത്രം, സ്ത്രീകൾ അവരുടെ ആഭരണം സൂക്ഷിക്കുന്ന അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താം. വേണമെങ്കിൽ ഉണങ്ങിയ ധാന്യങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താം. ഇങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നല്ലാതെ വെള്ളം നനയുന്ന രൂപത്തിലുള്ള ഒരു ഉപയോഗത്തിന് പറ്റില്ല എന്നതാണ്. കാരണം അത് അശുദ്ധമാണ്. അശുദ്ധമായത് നനയുന്നതോടുകൂടി ആ അശുദ്ധി ഈ വസ്തുക്കളിലേക്ക് നീങ്ങും. എന്നാൽ നനയാത്ത രൂപത്തിൽ അത് ഉപയോഗിക്കുകയാണെങ്കിലോ അതിൻ്റെ അശുദ്ധി മറ്റൊന്നിലേക്കും പകരില്ല എന്നതുകൊണ്ട് ഉപയോഗിക്കുകയും ചെയ്യാം എന്ന അഭിപ്രായമാണ് രണ്ടാമത്തെ ഒരു അഭിപ്രായമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. മൂന്നാമത്തെ ഒരു അഭിപ്രായം, ജീവികളെ രണ്ടായി വേർതിരിക്കുക. ഒന്ന്, ബിസ്മി ചൊല്ലി അറുത്താൽ നമുക്ക് ഭക്ഷിക്കാവുന്ന ജീവികൾ. രണ്ട്, അറുത്താലും നമുക്ക് ഭക്ഷിക്കാൻ പറ്റാത്ത ജീവികൾ. ഇങ്ങനെ രണ്ടായിട്ട് വേർതിരിക്കാം. നമുക്ക് ബിസ്മി ചൊല്ലി അറുത്താൽ ഭക്ഷിക്കാവുന്ന ജീവികളാണെങ്കിൽ അവയുടെ തോലും എല്ലും തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് അനുവദിക്കപ്പെട്ടതാണ്. അതെല്ലാം ശുദ്ധിയുള്ളതാണ്, ഊറക്കിട്ടാൽ ശുദ്ധിയാക്കാവുന്നത്. അഥവാ ബിസ്മി ചൊല്ലി അറുത്ത ജീവികളുടേതായാലും ശുദ്ധമാണ്, അറുക്കുന്നതോടുകൂടി തന്നെ ശുദ്ധമായി. അത്തരം ജീവികൾ ചത്തുപോയാൽ ആ ജീവികളുടെ തോല് ഊറക്കിട്ടാൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ അറുത്താൽ തിന്നാൻ പറ്റാത്ത ഒരു ജീവിയാണെങ്കിൽ അതിൻ്റേത് നമ്മളിനി അറുത്തെടുത്തതായാലും ശരി, ചത്ത് എടുത്തതായാലും ശരി, അതൊരിക്കലും ശുദ്ധിയാവുകയില്ല എന്ന അഭിപ്രായം. ഏതാണ്ട് ഈ ഒരു അഭിപ്രായമാണ് ഏറ്റവും ശരിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു ആട് ചത്തുപോയി, ആ ചത്ത ആടിൻ്റെ തോൽ എടുത്ത് ഊറക്കിടുകയാണ് എങ്കിൽ അത് നമുക്ക് പല ആവശ്യങ്ങൾക്കും, വെള്ളം നിറച്ചു വെക്കാനും അതേപോലെ തന്നെ വെണ്ണ നിറച്ചു വെക്കാനും തുടങ്ങി മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. കാരണം അത് അറുത്താൽ തിന്നാൻ പറ്റിയ ജീവിയാണല്ലോ, അത് ചത്തുപോയതല്ലേ. എന്നാൽ ഒരു അറുത്താൽ തിന്നാൻ പറ്റാത്ത ഒരു ചെന്നായ, അതിൻ്റെ തോല് നമുക്ക് കൊന്നെടുത്തതാണെങ്കിലും ശരി, അത് സ്വയം ചത്ത് എടുത്തതാണെങ്കിലും ശരി, അത് നമുക്കൊരിക്കലും ഊറക്കിട്ടു എന്നതുകൊണ്ട് ശുദ്ധിയാവില്ല. എന്നാൽ ഇവരും നേരത്തെ പറഞ്ഞ ആളുകൾ പറഞ്ഞതുപോലെ ഈ വസ്തുക്കളെ നമുക്ക് ഉണങ്ങിക്കൊണ്ടുള്ള ഉപയോഗങ്ങൾക്ക് ആകാവുന്നതാണ്, അല്ലാത്ത ഉപയോഗങ്ങൾക്ക് പറ്റുകയില്ല എന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പ്രധാനമായുമുള്ള ഒരു ചർച്ച പണ്ഡിതന്മാർക്കിടയിൽ, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അഭിപ്രായം വന്നു? ഹദീസിൻ്റെ വാചകങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, അയ്യുമാ ഇഹാബിൻ ദുബിഹ ഫഖദ് തഹുറ എന്നാണല്ലോ. ഏത് തോൽ ഊറക്കിട്ടാലും അത് ശുദ്ധിയാകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ ഇത് അറുത്താൽ തിന്നാവുന്ന ജീവികളാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ, അല്ലാത്ത ജീവികളാണെങ്കിൽ പറ്റില്ല എന്ന് പറയാനുള്ള തെളിവെന്താണ്? ഇത് സ്വാഭാവികമായിട്ടുമുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ നമ്മൾ നോക്കേണ്ടുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു സാഹചര്യം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അഥവാ ഇതിന് സമാനമായ മറ്റു മസ്അലകൾ നമ്മൾ എടുത്തു നോക്കുക. ആ മസ്അലകളിൽ എങ്ങനെയാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ നിലപാടും, ആ മസ്അലകൾ എങ്ങനെയാണ് പണ്ഡിതന്മാർ മനസ്സിലാക്കിയത് എന്നുകൂടി എടുത്തു നോക്കണം. അവിടെയാണ് ഇതിനോട് സാമ്യമുള്ള ഒരു പ്രയോഗം നമുക്ക് കാണാൻ കഴിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിൽ ഒരു സ്ഥലത്ത് കുറേ ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുന്നത് കണ്ടു. എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ നടുക്കൊരു മനുഷ്യൻ ഇരിക്കുന്നു. എല്ലാവരും കൂടി അയാൾക്ക് വീശിക്കൊടുത്തും അയാൾക്ക് ഒരു ആശ്വാസം നൽകിക്കൊണ്ടും ഇരിക്കുകയാണ്. ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തുകയാണ് നടത്തും. എന്ത് പറ്റിപ്പോയി? അയാൾ യാത്രക്കാരനാണ്, നോമ്പെടുത്ത് ക്ഷീണിച്ച് ആകെ പരവശനായി ബോധമറ്റ് കിടക്കുകയാണ്, വീണ് കിടക്കുകയാണ്. അയാളെ ഉഷാറാക്കി വെള്ളം കുടഞ്ഞിട്ടും വീശിക്കൊടുത്തിട്ടുമൊക്കെ എല്ലാവരും കൂടി പരിചരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിനൽ ബിർരി സിയാമു ഫി സഫർ, യാത്രയിൽ നോമ്പ് ഒരു പുണ്യമൊന്നുമല്ല, യാത്രയിൽ നോമ്പ് പുണ്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ ഹദീസിൻ്റെ വാചകം യാത്രയിൽ നോമ്പ് പുണ്യമല്ല എന്നത് എല്ലാ യാത്രയെയും ബാധിക്കുന്ന, ഒരു യാത്രയിലും പുണ്യമല്ല എന്നുള്ള ഒരു പ്രയോഗമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്, പൊതുവാണ്. എന്നാൽ ഇങ്ങനെ ഒരു പ്രയോഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത് ഒരു പ്രത്യേക കാര്യത്തിന്, ഒരു പ്രത്യേക കാരണത്തിലാണ്. അതെന്താണ് ആ കാരണം? ആ കാരണം, ഒരു മനുഷ്യൻ നോമ്പെടുത്ത് ആകെ പരവശനായി തലചുറ്റി വീണ് കിടക്കുന്ന ഒരവസ്ഥ, ഇതുപോലുള്ള ഒരവസ്ഥ എത്തുന്ന രൂപത്തിലുള്ള യാത്രയാണെങ്കിൽ ആ യാത്രയിൽ നോമ്പ് പുണ്യമല്ല. അല്ല, ഇന്നത്തെ നല്ല സൗകര്യങ്ങളും നല്ല ആശ്വാസവുമുള്ള യാത്രകൾ, ഇന്നത്തെ വിമാനയാത്രയാകട്ടെ, അതേപോലെ തന്നെ മറ്റുള്ള സ്വന്തം നല്ല AC കാറുകളിലും മറ്റുമൊക്കെയുള്ള യാത്രയാകട്ടെ, ഈ യാത്രയിലും നോമ്പ് പുണ്യമല്ല എന്ന് പറയുന്നത് പറ്റുമോ? ഇവിടെയാണ് നമ്മൾ ഈ മസ്അലകൾ തമ്മിലുള്ള ഒരു താരതമ്യം നോക്കേണ്ടുന്നത്. അപ്പോൾ നമ്മളൊരിക്കലും ഈ ഒരു മനുഷ്യൻ്റെ വിഷയത്തിൽ മാത്രം ഈ ഹദീസ് ബാധകമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മറിച്ച് ഇതുപോലെ എത്ര മനുഷ്യർക്ക് എത്ര ആളുകൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ടോ ആ പ്രയാസം സൃഷ്ടിക്കുന്ന എല്ലാ യാത്രകളും. നോമ്പ് പുണ്യമല്ല, ആ നോമ്പ് എടുക്കാൻ പാടില്ല എന്നാണ് ഹദീസിൻ്റെ സാരം. ഇയാളുടെ മാത്രം പ്രത്യേകതയല്ല. ഇതേപോലെ തന്നെ ആടിൻ്റെ മാത്രം ഒരു നിയമമല്ല, മറിച്ച് ആടിൻ്റെ പ്രത്യേകത അറുത്താൽ തിന്നാൻ പറ്റുമെന്നുള്ളതാണ്. ഇതേപോലെ അറുത്താൽ തിന്നാൻ പറ്റിയ ഏത് ജീവികളുണ്ടോ ആ ജീവികൾക്കൊക്കെ ഹദീസിൽ പറഞ്ഞ് നോമ്പെടുത്താൽ പ്രയാസകരമാകുന്ന ഏതൊക്കെ യാത്രകളുണ്ടോ ആ യാത്രകൾക്കൊക്കെ ആ നിയമം ബാധകമാണ് എന്നതുപോലെ തന്നെ അറുത്താൽ തിന്നാൻ പറ്റിയ ഏതൊക്കെ ജീവികളുണ്ടോ ആ ജീവികളൊക്കെ ചത്താൽ ഈ നിയമം ബാധകമാണ് എന്ന രൂപത്തിലാണ് കർമ്മശാസ്ത്ര നിദാനശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ഈ ഹദീസിന് വിശദീകരണം നൽകിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഏത് ജീവിയാണെങ്കിലും അതിന് നമുക്ക് ബിസ്മി ചൊല്ലി അറുത്താൽ തിന്നാൻ പറ്റുമോ, ആ ജീവിയുടെ ചത്ത തോല് അതെടുത്തുകൊണ്ട് ഊറക്കിട്ടാൽ നമുക്ക് ശുദ്ധിയായിക്കൊണ്ട് ഉപയോഗിക്കാം, അത് ഉണങ്ങിയതും പറ്റും അല്ലാത്ത ആവശ്യങ്ങൾക്കും പറ്റും. എന്നാൽ നമുക്ക് അറുത്താൽ തിന്നാൻ പറ്റാത്ത, മാംസം തിന്നാൻ പറ്റാത്ത ഏത് ജീവിയുണ്ടോ അതിൻ്റേത് അറുത്തെടുത്താലും അല്ലാതെ എടുത്താലും അത് ഉപയോഗത്തിന് പറ്റില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അലം.
4: ബാറക്കല്ലാഹു ഫീക്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ കർമ്മസരണി. നമ്മോടൊപ്പം ചേർന്നത് ഹംസ മദീനി.
0: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പീസ് റേഡിയോ ജനക്ഷേമം. ജനോപകാരപ്രദമായ സാങ്കേതിക വിജ്ഞാനത്തെ ലളിതമായി ശ്രോതാക്കൾക്ക് പകർന്നു നൽകുന്ന ജനക്ഷേമത്തിൽ ഇന്ന് വാഹനങ്ങളുടെ AC ആരോഗ്യകരമായി എങ്ങനെ ഉപയോഗിക്കാം, ഈ വിഷയമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് യൂസഫ് പി മുസ്തഫ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി മുഹമ്മദ് അലി നെടുവഞ്ചേരി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ജനക്ഷേമം പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിത്യജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന ജനക്ഷേമം പ്രോഗ്രാമിൽ ഇന്ന് AC ബന്ധപ്പെട്ട നമ്മുടെ സംശയങ്ങളും അതിൻ്റെ ഉപയോഗ രീതിയും ഉൾക്കൊള്ളുന്ന ഒരു ചർച്ചയിലേക്കാണ് നാം നീങ്ങുന്നത്. നമ്മോടൊപ്പം ചേരുന്നത് കാർ ഡീലർഷിപ്പ് സർവീസ് മാനേജർ കൂടിയായി ജോലി ചെയ്യുന്ന പട്ടാമ്പി സ്വദേശി യൂനസ് പി മുസ്തഫയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പഴയ കാലത്തൊന്നും നമുക്ക് കാറിലെ AC അത്ര വ്യാപകമായിരുന്നില്ല. എന്നാൽ ഇന്ന് ഇറങ്ങുന്ന എല്ലാ കാറുകളിലും വളരെ അല്ലെങ്കിൽ ഒരു നിർബന്ധപൂർവം ആളുകൾ സെലക്ട് ചെയ്യുന്ന ഒന്നാണ് AC, അല്ലെങ്കിൽ എല്ലാ വാഹനങ്ങളിലും AC ഉണ്ട്. എന്താണ് ഈ ഒരു കാർ AC ആവശ്യകത എന്നാണ് നമുക്ക് ആദ്യം ശ്രോതാക്കളോട് സംവദിക്കാനുള്ളത്.
2: അതെ, തീർച്ചയായും കാർ AC എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക നമ്മളെ തണുപ്പാണ്, യാത്രയിലെ തണുപ്പ്. അതായത് നമ്മളൊരു വാഹനത്തിൽ, നമ്മൾ പഴയ കാലത്തും യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു, അന്ന് AC അത്ര വ്യാപകമായ സമയമല്ല. അന്ന് ഗ്ലാസ്സുകളൊക്കെ താഴ്ത്തിയിട്ട് നമ്മളൊരു യാത്ര, ഇവിടുന്ന് ഒരു ലക്ഷ്യം വെച്ചൊരു യാത്ര പോവും. ആ യാത്രയിൽ അത്ര കംഫർട്ട് ഫീൽ ചെയ്യണമെന്നില്ല. പക്ഷേ അന്ന് ചില മോഡലുകളിൽ എന്തുണ്ട്, നമുക്ക് കാർ AC എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു.
1: അന്നൊക്കെ കാറിന്റെ ബാക്കിൽ തന്നെ AC എന്നൊക്കെ എഴുതി വെക്കും, സ്റ്റിക്കർ വരെ ഇടുന്ന ഒരു കാലഘട്ടമായിരുന്നു.
2: AC അതൊരു ഫീച്ചർ. നമ്മൾ ഇത് ഇപ്പം AC എന്നുള്ളത് ഒരു നോർമൽ ഫീച്ചർ, കാറിൻ്റെ ഒരു ഫീച്ചറായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഒരു 4 പേരൊക്കെ ഇരുന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ കയറിയാൽ തന്നെ നമുക്ക് ഒരു അൺകംഫർട്ടായിട്ട് ഫീൽ ചെയ്യും. അപ്പം ആ കംഫർട്ട് നമ്മൾ തിരിച്ചു കൊണ്ടുവരിക, അതുപോലെ നമ്മളെ ഈ വാഹനത്തിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ശരിക്കും പറഞ്ഞാൽ കാർ AC. അതിൽ HVAC എന്നാണ് ആ സിസ്റ്റത്തിന് ശരിക്കും പറയുന്നത്, അഥവാ ഹീറ്റിംഗ് വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. അതാണ് ഈ HVAC സിസ്റ്റം. അതാ ഈ കാർ AC എന്നുള്ളതുകൊണ്ട് ആ സിസ്റ്റത്തിന് പറയുന്ന പേരതാണ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഹ്യൂമിഡിറ്റി നമ്മൾ മാനേജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതറിയാൻ പറ്റും. ഹ്യൂമിഡിറ്റി 4 പേരിരുന്ന് ഗ്ലാസ്

0: ഗ്ലാസ് പൊക്കിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടി വേർക്കാനാണ് തുടങ്ങുക ആദ്യം. പക്ഷേ നമുക്ക് ടെമ്പറേച്ചർ ഫീൽ ചെയ്യണമെന്നില്ല. ആ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ഇത് മാനേജ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് കാർ എ സി. അതിൽ വരുന്നത്
1: ഇതിൽ നമ്മൾ പൊതുവേ ഒരു എ സി, ഇപ്പം നമ്മളൊരു യാത്ര തുടങ്ങുക, അപ്പോൾ യാത്രയിൽ നമ്മളൊരു കാർ എ സി നമ്മൾ ഓൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിനെ നമ്മൾ പരിപാലിക്കേണ്ടത്, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ?
0: നമ്മൾ കാർ എ സി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, എ സി ഓൺ ആക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കാർ എവിടെയാണ് പാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതെന്നുള്ളതാണ് അതിൻ്റെ പ്രധാനം. അഥവാ കാറ് നമ്മൾ പാർക്ക് ചെയ്തിട്ടുള്ളത് നമ്മളൊരു ഹോട്ട് ഏരിയയിലാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഡോറ് തുറക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു എയറിൻ്റെ ഒരു ഫീലിംഗ്, ഒരു ഹോട്ട് എയർ ആവും, അതുപോലെ ഒരു അതിനുള്ളിലുള്ള മെറ്റീരിയലിൻ്റെ ഒക്കെ ഒരു സ്മെല്ലും കൂടെ ആ എയറിലുണ്ടാവും. അതൊരു കംഫർട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ സാധാരണ ആദ്യം ചെയ്യുക, ഇപ്പോൾ ഒരു ഹോട്ട് കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സുകളൊക്കെ താഴ്ത്തി അതിനുള്ളിലുള്ള പഴയ എയർ ഒഴിവാക്കിയതിന് ശേഷം ഫ്രഷ് എയർ നമ്മളതിൽ ഗ്ലാസ് താഴ്ത്തിയിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എയർ കാറിനകത്തേക്ക് കയറും. ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്ത് കാർ എ സി ഓൺ, എ സി എന്നുള്ള ബട്ടൺ ഉണ്ടാവുമല്ലോ, നമ്മൾ എ സി ഓൺ ചെയ്യേണ്ടത്. ഈ എ സി ഓൺ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ഒരു കൂളിങ്ങിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നോർമലി കാർ എ സിയിൽ കുറച്ച് മോഡുകളൊക്കെ കാണാം.
1: മോഡുകളുടെ ഒരു ഉപയോഗം ശരിക്ക് പല ആളുകളും ഒരു എന്താണോ അതിൽ കിടക്കുന്നത് അതിലങ്ങനെ പോകുന്ന ഒരവസ്ഥ പലപ്പോഴും കാണാറില്ല. അപ്പോൾ മോഡുകൾ ശരിക്ക് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരിക്കും അത്.
0: നമ്മൾ നോർമലി നമ്മൾ കാർ എ സി ഒരു ഹോട്ട് കണ്ടീഷനിലാണ് നമ്മൾ വാഹനത്തിൽ കയറുന്നതെന്നുണ്ടെങ്കിൽ ഫേസ് മോഡാണ് നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുക. അഥവാ നമ്മൾ മുഖത്തേക്ക് എയർ വരുന്ന ഒരു ഫീലിംഗ് നമുക്കതിൽ ആ മോഡിലിട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് അതെന്താ വെച്ചാൽ നമ്മളൊരു ഒരു ഹോട്ട് കണ്ടീഷൻ, ഒരു ഉഷ്ണകാലത്ത് നമ്മൾ ചൂട് നല്ല പുറത്തുനിന്ന് നമ്മൾ വീടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുക, കുറച്ച് വെള്ളമെടുത്ത് മുഖം കഴുകി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമുക്കൊരു തണുത്ത ഫീലിംഗ് കിട്ടും. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ എ സിയുടെ ഒരു എഫക്റ്റ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫേസ് മോഡിലേക്ക് എ സി ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു തണുപ്പ് പെട്ടെന്ന് ഫീൽ ചെയ്യും, ബോഡി ഒന്ന് ഫുള്ളായിട്ട് തണുത്ത ഫീലിംഗ് കിട്ടും. അത് യാത്രക്കാരൻ്റെ കംഫർട്ടിനനുസരിച്ചിട്ടാണ് അത് എ സി നമുക്ക് ഫേസ് മോഡ് വരുന്നുണ്ട്, പിന്നെ താഴെ കാലിനടിയിലേക്ക് എയർ തണുത്ത എയർ കാലിനടിയിലേക്ക് വരും. അതേപോലെ തന്നെ നമുക്ക് ഫേസിലേക്കും കാലിലേക്കും ഒരുമിച്ചാക്കാനുള്ള ഒരേ സമയം രണ്ട് ഭാഗത്തേക്കും എയർ വരാനുള്ള ഓപ്ഷൻ അതിലുണ്ട്. അപ്പം നമ്മൾ യാത്ര തുടങ്ങുന്ന സമയത്ത് ഫേസ് മോഡിലിട്ടിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങുക. അതും അതിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കാണാം. ഇപ്പോൾ ഒരു മാനുവൽ എ സി ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു നോബ് അതിലുണ്ടാവും, അതിൽ ബ്ലൂ കളറായിട്ടുള്ള നോബ് അതിലാവും നോർമലി ഡിഫോൾട്ടായിട്ട് അതിലെ കിടക്കുന്നുണ്ടാവും. പിന്നെ ഒരു വൈറ്റ് വരും, പിന്നെ റെഡ് വരും. നമ്മൾ നോർമലി ഈ ബ്ലൂ കണ്ടീഷനിലേക്ക് ആ നോബ് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ തണുപ്പാണ് നമുക്ക് കിട്ടുക.
1: ഇപ്പം നമ്മളെ യാത്രയിൽ പൊതുവെ ഇപ്പം നിങ്ങളെ മോഡുകൾ പറഞ്ഞു, അതിൽ മോഡിൽ നമ്മൾ ഈ കാലിലേക്ക് മാത്രം കാണുന്നൊരു മോഡ് കാണാം. അപ്പോൾ അതിപ്പോൾ നമ്മളിപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഇത്, ആ ഒരു സമയത്ത് നമ്മൾ കാറിൽ
0: കാലിലേക്ക് മാത്രമായിട്ടുള്ള മോഡ്, നമുക്കതിൽ രണ്ട് തരത്തിലും ഉപയോഗിക്കാൻ കഴിയും. അതിൽ തണുപ്പും നമുക്ക് കൊണ്ടുവരാം, അതുപോലെ ഈ മോഡിനെ നമ്മൾ ഹീറ്റ് മോഡ് എന്നുള്ള ഒരു മോഡ് വരുന്നുണ്ട്. നമ്മൾ ആ റെഡ് കളറിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ, ആ നോബ് തിരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എഞ്ചിൻ്റെ കൂളിംഗ്, എഞ്ചിൻ്റെ കൂളൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ കൂളൻ ടെമ്പറേച്ചർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഹീറ്റ് നമുക്കുള്ളിലേക്ക് കിട്ടാനുള്ള സംവിധാനമുണ്ട്. നോർമലി നമ്മളിവിടുത്തെ കണ്ടീഷനിലൊന്നും ഹീറ്റ് മോഡ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലഡാക്കിലേക്കോ അല്ലെങ്കിൽ ഹിമാചലിലേക്കൊക്കെ യാത്ര ചെയ്യാണ്, അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമുക്ക് ഈ കാർ ഈ മോഡ് ഇതിലേക്ക് ഹീറ്റ് മോഡിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫേസിലേക്ക് ഹീറ്റ് മോഡ് എപ്പോഴും ഒരു കൺവീനിയൻസ്, കംഫർട്ട് ഫീൽ ചെയ്യില്ല. കാരണം ചൂട് കാറ്റ് മുഖത്തേക്ക് വരുമ്പോൾ നമ്മൾ എപ്പോഴും മുഖം മാറ്റാനേ ശ്രമിക്കുള്ളൂ. അപ്പോൾ ഏറ്റവും ബെറ്റർ തണുത്തിരിക്കുന്ന അവസ്ഥയിൽ കാലിലേക്ക് ഹീറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിലേക്ക് ആ ഹീറ്റ് വരുന്നൊരു ഫീലിംഗ് കിട്ടും. അപ്പോൾ അങ്ങനത്തെ സമയങ്ങളിലൊക്കെയാണ് നമ്മളത് യൂസ് ചെയ്യുക. അതുപോലെ തണുപ്പ് കാലിലേക്ക് കൂടുതലായിട്ട് കിട്ടുന്നുണ്ടെങ്കിലും നമ്മൾ ആ മോഡ് യൂസ് ചെയ്യാവുന്നതാണ്.
1: കാരണം ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ വരെ നമ്മൾ ശരിക്കും എന്ത് ചെയ്യും, പുതപ്പിടുന്ന ആളുകൾ പലരും എന്ത് ചെയ്യാണ്, കാലാണ് പുതയ്ക്കുക. കാല് പുതച്ചാൽ തന്നെ ശരീരം മൊത്തം പുതച്ചൊരു ഫീലിംഗ് ആണ്. എന്നാൽ കാലിൽ നിന്ന് ആ പുതപ്പ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തണുപ്പാണെങ്കിൽ നല്ല തണുപ്പ് ശരീരത്തിലേക്ക് അടിക്കും. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അതേ ഇപ്പോൾ ഈ ചൂടുള്ള സമയത്ത് പെട്ടെന്ന് ആ ഒരു ഹീറ്റ് നമ്മളെ ശരീരത്തിലേക്ക് എഫക്റ്റ് ചെയ്യാനും നമുക്കത് കാലിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഹീറ്റർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ശരീരം ഒന്ന് ഓക്കെ,
0: കുറച്ചും കൂടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങൾ നല്ല നിലക്കാണ്
1: നമ്മുടെ മുഖവും അതുപോലെ കാലൊക്കെ. ഓക്കെ, പിന്നെ മറ്റൊന്ന്, ഇപ്പം നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു മഴ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ വരുന്നൊരു പ്രയാസമാണ്, എല്ലാവർക്കും ഉള്ളൊരു പ്രയാസമാണ്. പല ആളുകളും പണ്ടൊക്കെ മറ്റേ മുണ്ടെടുത്തിക്കാണ്ട് ഗ്ലാസ് തുടക്കുന്നൊരു ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ AC സംവിധാനങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കൂടി വന്നൊരു ഒരു അവസ്ഥയിലെത്തിയപ്പോൾ AC ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ ആ ഫോഗ് കളയുന്നത് കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ഒരു ഒരു ഉപയോഗ രീതികൾ എങ്ങനെയൊക്കെയാണ്?
0: ഇപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞു, നമ്മൾ രണ്ട് തരത്തിൽ ഈ ഫോഗ് നമുക്ക് വരാറുണ്ട്. ഒന്ന്, നമ്മളിപ്പം വണ്ടി യാത്ര തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് മഴയിലാണ് വണ്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ആ നിർത്തിയിട്ടുള്ള സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഗ്ലാസ്സുകൾ മൊത്തത്തിൽ ഒരു ഫോഗ് ഫീൽ ചെയ്യും. ആ സാധാരണ പെട്ടെന്ന് യാത്ര ആ ഡ്രൈവർക്ക് എന്താന്ന് വെച്ചാൽ ആ ഇത് എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ള സംഭവം, കാരണം ഇതെല്ലാം എടുത്ത് ക്ലീൻ ആക്കുക എന്നുള്ളത് ഒരു പ്രായോഗികമായിട്ടുള്ള സംഭവമല്ല, അത് എങ്ങനെ വന്നു.
1: പിന്നെ അതുമല്ല, മൊത്തത്തിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലേറെ ഒരു ഫോഗ് ഫീൽ ചെയ്യും. പിന്നെ വണ്ടി എടുത്ത് അല്ലെങ്കിൽ ആ ഒരു AC തണുപ്പാകുന്നവരെ ഭയങ്കര മൂടലായിരിക്കും.
0: അതെന്താന്ന് വെച്ചാല് ഈ മഴ പെയ്ത് കഴിയുന്ന സമയത്ത്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാബിൻ്റെ അകത്ത് അഥവാ വാഹനത്തിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചറും നമ്മൾ പുറത്തുള്ള ടെമ്പറേച്ചറും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അഥവാ മഴ പെയ്യുമ്പോൾ പുറത്താവും ടെമ്പറേച്ചർ കുറവുണ്ടാവും, ക്യാബിൻ്റെ അകത്ത് ടെമ്പറേച്ചർ കൂടുതലാവും. പിന്നെ ആ ടെമ്പറേച്ചർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്ലാസിനെ അപേക്ഷിച്ച് ഈ വിൻഷീൽഡ് ഗ്ലാസ്സിൽ വരുന്ന സമയത്ത് ആ ഏറ്റവും താഴ്ന്ന ഭാഗത്ത് അവിടുന്ന് ഇങ്ങനെ പൊങ്ങി വരുന്ന ഏരിയയിൽ ആ ഭാഗത്ത് പുറത്ത് ടെമ്പറേച്ചർ കുറവും അകത്ത് ടെമ്പറേച്ചർ കൂടുതലും. അപ്പോൾ ഈ ഈ ഹീറ്റ് എന്താ വെച്ചാൽ കോൾഡ് കണ്ടക്ട് ചെയ്യാന്ന് പറയാം, ആ ഗ്ലാസ്സിലൂടെ കോൾഡ് ഇങ്ങോട്ട് കണ്ടക്ട് ചെയ്യും. അപ്പം അകത്ത് എന്ത് ചെയ്യും, ഫോഗായിട്ട് ഫോം ചെയ്ത് വരും. ആ ഫോഗിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിൻഷീൽഡ് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മോഡ് ഈ
1: മുകളിലോട്ട്
0: ഡാഷ്ബോർഡിലേക്ക് എന്ത് ചെയ്യും, ഡാഷ്ബോർഡിലേക്കും വിൻഡോ സൈഡ് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള വരുന്നുണ്ട്, വിൻഡോയിലേക്കും അതുപോലെ ഡാഷ്ബോർഡിലേക്കും ആ മോഡ് വരും. അതിൽ തണുത്ത എയർ അതിലേക്ക് ഗ്ലാസ്സിലേക്ക് അടിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അവിടെ ടെമ്പറേച്ചർ കുറയാൻ തുടങ്ങും. അപ്പോൾ ടെമ്പറേച്ചർ മാനേജ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ആ ഗ്ലാസ്സിന് ഫോഗ് അങ്ങനെ നീങ്ങിപ്പോകുന്നത് കാണാൻ പറ്റും. ഇതിൽ സാധാരണ ഒരു അബദ്ധം എന്താ സംഭവിക്കാറ് വെച്ചാൽ നമുക്ക് ഫോഗ് എന്ന് പറയുമ്പോൾ അതിനെ കളയാനുള്ള സംഭവം ഹീറ്റാണ് നമ്മളെ മൈൻഡിൽ പെട്ടെന്ന് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഹീറ്റ് മോഡിലേക്ക്
1: ശരിക്കും
0: ഫുള്ളായിട്ട് ഫോഗായി ഒരു വിഷനും കാണാത്ത രൂപം, പുറത്തേക്ക് ഒന്നും കാഴ്ച ഇല്ലാത്തൊരു രൂപത്തിലേക്ക് അത് മാറും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഭവം, നമ്മൾ AC നമ്മൾ ആ ബ്ലൂ മോഡൽ തന്നെയാണ്, മാനുവൽ ആണെന്നുണ്ടെങ്കിൽ ആ ബ്ലൂ മോഡൽ തന്നെയാണ് അതിന്റെ നോബ്.
1: അതിൽ
0: നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട്, അതിൽ രണ്ട് മോഡുകൾ കാണാൻ പറ്റും. നമ്മൾ കാറിന് അകത്തേക്ക് എയർ വരുന്നതായിട്ടൊരു സിമ്പിള് കാണാം, അതിന് അപ്പുറത്ത് നമ്മൾ റീസർക്കുലേറ്റിംഗ് മോഡ് എന്ന് പറഞ്ഞിട്ട് കാറിന് അകത്തുള്ള എയർ അപ്പം ഈ മോഡിലേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഫ്രഷ് എയർ മോഡ് അഥവാ പുറത്തുള്ള എയർ അകത്തേക്ക് എടുത്ത് അത് തണുപ്പിക്കുന്ന രൂപം, അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കാരണം കുറച്ചും കൂടെ AC ഈ ഫംഗ്ഷൻ എളുപ്പമാവാൻ പുറത്ത് തണുത്ത എയർ ഉണ്ടാവാം, അത് അകത്തേക്ക് എടുക്കുമ്പോൾ അത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോഗ് കളയാൻ പറ്റും.
1: ശരിക്കും ഇപ്പോൾ ഈ ഓട്ടോമാറ്റിക് AC ഉള്ള അല്ലെങ്കിൽ ഓട്ടോ AC ഉള്ളതിലൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഇടുമ്പോൾ ഓട്ടോമാറ്റിക് എയർ എടുക്കുന്നുണ്ട്. എന്നാൽ മാനുവൽ ഒരു AC ഉള്ള
0: മാനുവൽ AC ഉള്ള കാറിൽ നമുക്ക് ഇത് ഈ രണ്ട് മോഡുകളും ഷട്ടറുകളാണ്. അതെന്താ വെച്ചാൽ ഇതിന്റെ ഡാഷ്ബോർഡിനകത്ത് എയർ പാസ് ചെയ്യുന്ന ഒരു സംവിധാനത്തെ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് ഹീറ്റ് എയർ പാസ് ചെയ്യുക, മീൻസ് പുറത്തേക്കുള്ള പുറത്തുനിന്നുള്ള എയർ കംപ്ലീറ്റ് ആയിട്ട് അകത്തേക്ക് എടുത്ത് അത് ക്ലീൻ ചെയ്ത് കണ്ടീഷൻ ചെയ്ത് പുറത്തേക്ക് ഒഴിവാക്കുന്ന രൂപം, അതേപോലെ നമ്മൾ കാറിനകത്തുള്ള എയർ സർക്കുലേറ്റ് ചെയ്ത് അതിനെ തണുപ്പിച്ച് അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന രൂപം. നോർമലി കുറച്ച് തണുപ്പ് കൂടുതലാവുക ഈ കാറിനകത്തുള്ള റീസർക്കുലേറ്റിംഗ് മോഡ് എന്നുള്ള ഉപയോഗിക്കും, കുറച്ചും കൂടി AC കൂളിംഗ് കൂടിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പുറമേ നിന്നുള്ള ആ ഒരു മോഡാകുമ്പോൾ നമുക്ക് കൂളിംഗ് കുറച്ചും കൂടെ അതിനെ
1: താരതമ്യം കുറവാണ്.
0: അപ്പം ഈ മഴയുടെ സമയത്ത് ഈ കാര്യമാണ് നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എയർ എപ്പോഴും ഫ്രഷ് എയർ മോഡിലേക്കാണ് നമ്മൾ അത് യൂസ്
1: ചെയ്യുന്നത്.
0: ഇത് മാനുവലി യൂസ് ചെയ്യുന്ന മാനുവൽ AC കളിലൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കണം. അതിൽ
1: പ്രോസസ് കഴിഞ്ഞാൽ അഥവാ നമ്മളെ ഗ്ലാസ് ക്ലീൻ ആയി കഴിഞ്ഞാൽ
0: അത് തിരിച്ചു മാറ്റി വിൻഷീൽഡ് മോഡ് മാറ്റി കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളെ കൺവീനിയന്റ്. അപ്പോൾ ഓട്ടോമാറ്റിക് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വരും, അപ്പോൾ വീണ്ടും നമ്മളത് തിരിച്ചു കൊടുക്കണം. ഈ ഒരു ഫംഗ്ഷനാണ് നമ്മൾ ഓട്ടോമാറ്റിക് AC അത് ആ കാറിനെ അത് നിർവഹിച്ചോളും ഈ പ്രോസസ്സുകളൊക്കെ. നമ്മൾ അതിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക, ഇത്ര ടെമ്പറേച്ചറാണ്, വിൻഡ്ഷീൽഡ് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടണാണ് അതിലുണ്ടാവുക. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ആവശ്യമുള്ള സമയത്ത് പ്രോസസ്സ് നടന്നോളും. മോഡുകൾ ആ രൂപത്തിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും.
1: മാനുവലാകുമ്പോഴാണ് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇത് എന്ത് ചെയ്യും, സാധാരണ കുറച്ച് ഇങ്ങനെ ഓടുമ്പോൾ പിന്നെയും ഷോക്ക് വരും, പിന്നെ ഇട്ട് കൊടുക്കേണ്ട ഒരവസ്ഥ. അപ്പൊ ഞാനൊരു ഒരു ഒരു സംശയം, നമ്മൾ ശരിക്കും പൊതുവെ ആളുകളെ മഴക്കാലത്ത് എങ്കിലും ഒരു എ സി ഇടാതെ ഓടിക്കാനാണ് ശ്രദ്ധിക്കുക. ചൂടുകാലത്ത് എന്തായാലും ഇത് എ സി ഇടണം. അപ്പൊ മഴക്കാലത്ത് എ സി ഇടാതെ ഓടുമ്പോൾ ഈ ഫോഗ് കാരണം മഴത്തും എ സി ഇടേണ്ട ഒരവസ്ഥയാണ്. അപ്പൊ ഇതിൽ ശരിക്കും നമുക്ക് ഇടക്കിടക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യാതെ എങ്ങനെ കറക്റ്റ് ആ ഒരു ഇതിലേക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ? എപ്പോഴും ഒരു ഗ്ലാസ് ക്ലീൻ ആയിക്കാണ് നിൽക്കണേ?
0: ഗ്ലാസ് അതാണ് നമ്മൾ ഓട്ടോമാറ്റിക് എ സി എന്നുള്ളൊരു സംവിധാനം അതിലാണ് വരുന്നത്. നമ്മൾ വിൻഡ്ഷീൽഡ് മോഡിലേക്ക് അതിന് ബട്ടൺ മാത്രമേ പ്രസ് ചെയ്യേണ്ടുള്ളൂ. നമ്മൾ ഓട്ടോമാറ്റിക് എ സിയിൽ നമ്മൾ ടെമ്പറേച്ചർ ആണ് സെറ്റ് ചെയ്യുക. അഥവാ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ എറണാകുളത്തേക്ക് യാത്ര പോവാം, നല്ല ചൂടുള്ളൊരു കണ്ടീഷനിലാണ് നമ്മളെ യാത്ര എന്നുണ്ടെങ്കിൽ നമ്മൾ തീരുമാനിക്കുക, നമുക്ക് ഇപ്പോൾ എനിക്ക് 24 ഡിഗ്രി സെൽഷ്യസ് കൂളിംഗ് മതി, അല്ലെങ്കിൽ ചില ആളുകൾ ഇപ്പോൾ 22 വെക്കും, അല്ലെങ്കിൽ 20 നല്ല തണുത്ത് യാത്ര ചെയ്യേണ്ട ആളുകളുണ്ടാവും. അഥവാ അവർക്ക് ആ ഓരോ ആളുകളെ കൺവീനിയൻ്റ് അനുസരിച്ചിട്ടാണ് ടെമ്പറേച്ചർ വെക്കുന്നത്. അത് വൺസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എ സിയിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ മോഡുകൾ നമ്മളിത് മാറ്റേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കായി തണുപ്പുള്ള സമയത്ത് ഫേസിലേക്കും ഹീറ്റ് ആവേണ്ട സമയത്ത് കാലിലേക്ക് ഓട്ടോമാറ്റിക് അത് മോഡ് ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അതിൻ്റെ ബ്ലോവർ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ 1, 2, 3, 4 എന്നിട്ട് മാനുവലി കാണാൻ പറ്റും. അതിങ്ങനെ നമ്മൾ വീട്ടിലെ ഫാനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ സ്പീഡ് അതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് എത്രത്തോളം തണുപ്പ് നമുക്ക് കൂടുതലായിട്ട് കിട്ടണോ അതിനനുസരിച്ചിട്ട് ആ ഫാനിൻ്റെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം.
1: മറ്റൊന്നിപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു യാത്രയിൽ തന്നെ ഇപ്പോൾ പൊതുവെ പുലർച്ചെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു മഴ തോർന്ന സമയത്ത് പുറത്തൊന്നിച്ച് ഗ്ലാസ് മൂടി കെട്ടുന്ന ഒരു ഒരു അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് എങ്ങനെ അതിനെ മാനേജ് ചെയ്യാൻ നമുക്ക് ശരിക്കും?
0: നമ്മൾ സാധാരണയായിട്ട് പുറത്ത് ഒരു ഹ്യൂമിഡിറ്റി കൂടിയൊരു സമയം, ഹ്യൂമിഡിറ്റി കൂടിയൊരു സമയത്താണ് സാധാരണ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പുറത്ത് നമ്മൾ നല്ല ഹോട്ട് ഫീലിംഗ് ആണ് വരിക, നല്ല ചൂടുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുക. ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി വിയർക്കും. അപ്പം ഈ ഹ്യൂമിഡിറ്റി കൂടി പുറത്ത് ഹ്യൂമിഡിറ്റി കൂടിയ കണ്ടീഷനും ടെമ്പറേച്ചർ നോർമലി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. പക്ഷെ കാറിനകത്ത് എന്ത് ചെയ്യും, താരതമ്യേന പുറത്തേക്കാളും ടെമ്പറേച്ചർ കുറവാകും. ഈ ടെമ്പറേച്ചർ കുറവാകുന്ന സമയത്ത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ വിൻഡ്ഷീൽഡ് ഗ്ലാസ് അതുപോലെ ഡോർ ഗ്ലാസ്സുകളൊക്കെ ഈ ഗ്ലാസ്സിലൂടെ എന്ത് ചെയ്യും, കോൾഡ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ടെമ്പറേച്ചർ നമ്മൾ കാറിനകത്ത് കുറവായതുകൊണ്ട് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഗ്ലാസ്സുകളിൽ ഔട്ട്സൈഡാണ് എന്ത് ചെയ്യുക, ഈ ഫോഗ് രൂപപ്പെടുക. അത് മാനേജ് ചെയ്യാൻ നമുക്ക് ചെയ്യാനുള്ള കാര്യം, നേരെ നമ്മൾ എ സി ഓൺ ചെയ്തതിന് ശേഷം നമ്മളെ മോഡ് എയർ നമ്മളെ മോഡ് എന്ത് ചെയ്യുക, നമ്മൾ ഫ്രഷ് എയർ മോഡിലേക്ക് തന്നെ അത് മാറ്റണം. ടെമ്പറേച്ചർ റേസ് ചെയ്ത് കൊടുക്കണം നമ്മൾ. അഥവാ മാനുവൽ എ സിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബ്ലൂ കളറിൽ നിന്ന് നമ്മൾ റെഡ് കളറിലേക്ക് നീക്കി കൊടുക്കുക. അപ്പോൾ എന്ത് ചോദിച്ചാൽ ടെമ്പറേച്ചർ ഇവിടെ കൂടും. അങ്ങനെ രണ്ട് ഔട്ട്സൈഡ് ടെമ്പറേച്ചറും ക്യാബിൻ്റെ എയർ ടെമ്പറേച്ചറും കൂടെ മാനേജ് ചെയ്ത് വരുമ്പോൾ ആ ഫോഗ് അതിൽ പോകും. പക്ഷെ ചില സമയങ്ങളിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ ഫോഗ് ചിലപ്പോൾ ആ സമയം കൊണ്ട് പോകണമെന്നില്ല. അപ്പോൾ നമ്മൾ വിൻഡ്ഷീൽഡ് വൈപ്പർ യൂസ് ചെയ്യേണ്ടി വരും.
1: ഈ വൈപ്പർ അടിച്ചാലും അപ്പൊ അതങ്ങനെ അവിടെ നിൽക്കുന്നുണ്ടാവും. എന്തായാലും ഒന്ന് ഹീറ്റ് ഇട്ട് കൊടുത്ത് കണ്ട്,
0: ഹീറ്റാണ് പുറമേ നമ്മൾ ഫോഗ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹീറ്റ് വിൻഡ്ഷീൽഡ് മോഡിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ അതിൽ ചില സമയത്ത് നമ്മൾ ഇത് രണ്ടും നല്ല ഫോഗ് ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഹ്യൂമിഡ് കണ്ടീഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡോർ ഗ്ലാസ് ഒന്ന് താഴ്ത്തി കൊടുത്ത് മാനേജ് ചെയ്യേണ്ടി വരും. തീരെ ഫ്രഷ് എയർ ഒന്ന് അകത്തേക്ക് എടുത്തിട്ട് അത് മാനേജ് ചെയ്യേണ്ടി വരും. ഇത് പുറത്തെ ഫോഗ് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് അതിൽ പുറത്ത്
1: ഫോഗ്. ലിക്വിഡ് കാര്യങ്ങൾ
0: അതിൽ നമ്മളെപ്പോഴും, പ്രത്യേകിച്ച് മഴക്കാലത്താവുമ്പം നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് വൈപ്പർ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൈറ്റ് ഫിലിം അതിൽ വരും. അത് ഓയിൽ ഫിലിമാണത് ശരിക്കും. നമ്മൾ ഇപ്പോൾ മുമ്പിൽ പോകുന്ന വാഹനങ്ങളിൽ നിന്നുള്ള ഓയിൽ കണ്ടൻ്റ് ഒക്കെ വിൻഡ്ഷീൽഡ്, അപ്പോൾ അത് ഡസ്റ്റ് ഗ്ലാസ്സിലൊക്കെ ഡസ്റ്റ് ഉണ്ടാവും, അതിൽ വന്ന് ഈ ഫിലിമായിട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഒരിക്കലും നമുക്ക് വെള്ളം കൊണ്ട് അത് ക്ലീൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വൈപ്പർ വാഷർ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് യൂസ്
1: നമ്മളെ മുന്നത്തെ വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുകയും ഓയിൽ കണ്ടന്റും നമ്മൾ അതിലേക്ക് ചെറിയ ഡോട്ട് ഡോട്ട് ആയിട്ട് വന്നിട്ടുണ്ടാവും. നമ്മൾ ഈ വൈപ്പർ അടിക്കുമ്പോ ഇതെന്ത് ചെയ്യും, ഇത് നേരെ കണ്ട് പരന്ന് നല്ല
0: നോർമലി നമ്മളൊരു ഗ്ലാസ്സിൽ ഓയിൽ ഒഴിക്കുന്നതിനേക്കാൾ, ഓയിൽ ഒഴിച്ച ഒരു കണ്ടീഷൻ ക്ലീൻ ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. ഡസ്റ്റ് ആയതിനു ശേഷം അതിൽ ഓയിൽ വരുമ്പോൾ അത് കുറച്ചും കൂടെ ഡിഫിക്കൽട്ടാ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ. അപ്പോൾ എന്ന് വെച്ചാൽ വിൻഡ്ഷീൽഡ് അത് വൈപ്പർ വാഷർ ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഗ്ലാസ് കറക്റ്റായിട്ട് ക്ലീനിങ് ആവും, നമുക്ക് നല്ല വിഷം കിട്ടിയിട്ട് യാത്ര തുടരുകയും ചെയ്യാം.
1: യാത്രയിൽ നല്ല
0: രണ്ട് തരത്തിൽ
1: നമ്മളെ വൈപ്പറിന്റെ വെള്ളത്തിൽ
0: ഫ്ലൂയിഡ്
1: ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഈസിയായി ക്ലീൻ ചെയ്യാൻ പറ്റും അല്ലേ. മറ്റൊന്ന് നമുക്ക് പൊതുവേ ആളുകൾക്കുള്ള ഒരു ഇതാണ് ഫ്യൂൽ എഫിഷ്യൻസി. എ സി ഉപയോഗിക്കുമ്പോൾ ഭയങ്കര മൈലേജ് ഷോർട്ട്, അല്ലെങ്കിൽ ഒരു ഫ്യൂൽ എഫിഷ്യൻസിയിലുള്ള ഒരു ഡിഫറെൻ്റ് ആളുകൾക്ക് എന്താണ് അതിൽ നിങ്ങളൊരു അഭിപ്രായം?
0: ഫ്യൂൽ എഫിഷ്യൻസി എ സി ഓൺ ചെയ്ത് ഉപയോഗിക്കുമ്പോഴും അതുപോലെ നമ്മൾ നോർമലി എ സി വിത്തൗട്ട് എ സിയിൽ എ സി ഓൺ ആക്കാതെ വണ്ടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും രണ്ടും രണ്ട് തന്നെ ആവും. ഫ്യൂൽ എഫിഷ്യൻസി ബാധിക്കുന്നുള്ളത് തന്നെയാണ്, കാരണം എഞ്ചിൻ്റെ ഒരു പവർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത്
1: ചെയ്യുന്നത്,
0: എ സി വർക്ക് ചെയ്യുന്നത്. അത് നമുക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കേറ്റത്തിൽ വണ്ടി കൊണ്ടുപോയിട്ട് നമ്മൾ കേറ്റത്തിൽ ഇങ്ങനെ നിർത്തി നമ്മൾ വെഹിക്കിൾ മൂവ് ചെയ്യാണ്. ആ മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പുള്ളിങ് കുറവായിട്ട് ഫീൽ ചെയ്യണേ ജസ്റ്റ് എ സി ഓഫ് ചെയ്ത് കൊടുത്താൽ മതി, ഒന്നങ്ങട് പവർ നമുക്കൊരു എക്സ്ട്രാ പവർ കിട്ടിയ ഒരു ഫീലിംഗ് വരും. അതും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ വാഹനം ഇപ്പൊ നമ്മളിങ്ങനെ ഒരു 100 സ്പീഡിൽ പോകും, അല്ലെങ്കിൽ 120 ഒരു 120 സ്പീഡിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ്. അപ്പൊ കാറിൽ നമ്മൾ എ സി ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അതൊരു 100 മെല്ലെ നമ്മളപ്പോൾ കൊടുത്തിരുന്ന ആക്സിലറേഷൻ അതേ സ്പീഡിൽ എന്ത് ചെയ്യും, ഒരു 100 ഒരു 20% ഇങ്ങനെ കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ പവർ അത് ഉപയോഗിക്കുന്നുണ്ട് തന്നെ. എക്സ്ട്രാ ലോഡ് എ സി കൊടുക്കുന്ന സമയത്ത് അതിന് എക്സ്ട്രാ ലോഡ് എഞ്ചിൻ എടുക്കുന്നുണ്ട്. എന്തായാലും 10% ഒക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം മൈലേജ് കുറയുന്നതായിട്ട്, ഫ്യൂൽ എഫിഷ്യൻസി കുറയുന്നുള്ള തന്നെയാണ്.
1: അപ്പൊ ഈ ഗ്ലാസ് താഴ്ത്തിയിട്ട് പല ആളുകളും ഗ്ലാസ് താഴ്ത്തിയിട്ട് അല്ലെങ്കിൽ ചില ഇപ്പൊ നമ്മളൊക്കെ ഈ എന്താ പറയാ ട്രാഫിക്കിലൊക്കെ നിൽക്കുമ്പോ കാണാം ഗ്ലാസ് ഒക്കെ പൊക്കി ഉള്ളിൽ വയർത്ത് ഇങ്ങനെ നിക്കണ്, അതിലേറെ നല്ലത് എ സി ഇട്ട് പോവുകയല്ലേ.
0: കാരണം
1: നിങ്ങൾ പറഞ്ഞ മാതിരി ഒരു 10% ഒക്കെ തന്നെ ഒരു അഡീഷണൽ ഫ്യൂൽ എടുക്കുള്ളൂ.
0: കാരണം ഇപ്പൊ എ സി എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. കാരണം ഒരാളെ കംഫർട്ട്, നമ്മളൊരു യാത്ര ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് പെരിന്തൽമണ്ണെന്ന് എറണാകുളത്തേക്ക് യാത്ര ചെയ്യാം, നമ്മൾ ഈ തുടങ്ങിയ ഈ കണ്ടീഷനിൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന ആ ഒരു കണ്ടീഷനിൽ എറണാകുളത്ത് എത്തിക്കാൻ നമ്മളിപ്പോൾ മറ്റു മാർഗങ്ങളുണ്ടല്ലോ, ബസ് ട്രെയിനൊക്കെ നമ്മൾ എ സി ഒന്നും ഇല്ലാത്ത ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അതിലൊക്കെ പോകുമ്പോഴുള്ള ഒരു വ്യത്യാസം, നമ്മൾ കാറിൽ എ സി ഇട്ട് നമ്മളിപ്പോൾ എറണാകുളത്ത് പോയിട്ട് ഇറങ്ങുന്ന സമയത്തുള്ള ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എ സി അത് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. നോർമലി എ സി ഇട്ട് ഇപ്പോൾ ഗ്ലാസ് താത്തിയോണ്ട് അതിൽ പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഇല്ല. കാരണം ബെനിഫിറ്റിലേക്കാൾ കൂടുതൽ നമുക്കൊരു കംഫേർട്ട് കുറയും. ഒന്ന് ഇപ്പോൾ
1: ഒരു മൂത്ത് കടിച്ചിട്ടും അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള പൊടിപടലങ്ങളൊക്കെ നമ്മളതായിട്ട് നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് നഷ്ടപ്പെടും. ശരി,
0: പിന്നെ അതിലെന്താ വെച്ചാൽ പെട്ടെന്ന് ഗ്ലാസ് താഴ്ത്തുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ക്യാബിൻ്റെ അകത്ത് നല്ല തണുത്ത എയറാണ് ഉണ്ടാവുക, പെട്ടെന്ന് ചൂടുള്ള കാറ്റുള്ളിലേക്ക് കയറും. അപ്പോൾ എ സിക്ക് ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എ സി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളതിൽ എയറിനെ കണ്ടീഷനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനെ ടെമ്പറേച്ചർ കുറച്ച് നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചറിലേക്ക് അത് എ സി വർക്ക് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ അതിൽ പെട്ടെന്നുള്ള എയറ് ഹോട്ട് എയർ വരുമ്പോൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഒരു എ സി സിസ്റ്റത്തിൽ ഒരു എക്സ്ട്രാ വർക്ക് അതിന് വരുന്നുണ്ട്. അപ്പോൾ അത് നോർമലി ഗ്ലാസ് തുറക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ലോങ് യാത്രയിൽ ശ്രദ്ധിക്കേണ്ട, നമ്മളിപ്പോൾ ഇവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ നിന്ന് പുറപ്പെട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഫ്രഷ് എയർ മോട്ടിലേക്ക് മാറ്റിയാൽ മതി, ഇതേ ഫംഗ്ഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എ സിയുടെ ഫുൾ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടും ചെയ്യും, എന്നാൽ ഫ്രഷ് എയർ മോഡ്. കാരണം ഇപ്പോൾ ഈ തുറക്കുന്നതിൽ തന്നെ കാരണം ചില ആളുകൾക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു കംഫർട്ട് കുറവ് ഫീൽ ചെയ്യും, പ്രത്യേകിച്ച് ഒരു 4 യാത്ര ചെയ്യുകയാണ്. അത് റീസർക്കുലേറ്റിംഗ് മോഡിലാണ് ഇട്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ തലവേദന പോലത്തെ ഒരു ഫീലിംഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. ആ സമയത്ത് നമ്മൾ ഫ്രഷ് എയർ മോഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ഒരു കംഫർട്ടായിട്ട്.
1: എവിടുന്നാണോ നമ്മൾ മിക്കവാറും ഒരു ദൂരയാത്ര എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഓഫീസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു മാരേജ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കുമാണ് നമ്മൾ പൊതുവേ യാത്രകൾ ചെയ്യുന്നത്. അപ്പോൾ ആ യാത്രകളിൽ ഇനിയിപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസാണെങ്കിൽ തന്നെ നമുക്ക് അവിടെ ചെന്നാൽ ഇവിടെ നമ്മൾ ഏതൊരു ഫ്രഷ് മൈൻഡിൽ അല്ലെങ്കിൽ ഫ്രഷ്നെസ്സിൽ നമ്മൾ ഇറങ്ങിയോ അതേ ഫ്രഷ്നെസ്സിൽ ആ ഒരു ലൊക്കേഷനിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു ഉപയോഗം. ഈ ഒരു എപ്പിസോഡ് നമ്മുടെ ഈ ഒരു സമയപരിധിയിൽ നമ്മളിവിടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായും ഇതിൻ്റെ തുടർ എപ്പിസോഡുകളിലേക്ക് നമുക്ക് കാതോർക്കാം. പീസ് റേഡിയോ ജനക്ഷേമം പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം ചേർന്നത് യൂനസ് പി മുസ്തഫയാണ്. അദ്ദേഹം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഫോർ വീലർ സെഗ്മെൻറ്റിൽ സർവീസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്.
2: ജസാകുമുല്ലാഹു ഖൈറ. നിങ്ങൾ കേട്ടത് ജനക്ഷേമം. വാഹനങ്ങളുടെ എ സി ആരോഗ്യകരമായി ഉപയോഗിക്കാൻ. ഈ വിഷയത്തിൽ ശ്രോതാക്കളോട് സംസാരിച്ചത് യൂനുസ് പി മുസ്തഫ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി മുഹമ്മദ് അലി നെടുവഞ്ചേരി.
3: Peace Radio. Tune to reality.

0: പിസ്രഡിയോ യുഗചരിതം പരസ്യ പ്രബോധനം ഭാഗം ഒന്ന്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിൻ്റെ തിരുതൂതർ രചന ഹുസൈൻ സലഫി, അവതരിപ്പിക്കുന്നത് സിദ്ദീഖ് സലാഹി നിലമ്പൂർ.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, യുഗചരിതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത് പരസ്യ പ്രബോധനം എന്നുള്ള പ്രവാചക ചരിത്രത്തിൻ്റെ പുതിയൊരു അധ്യായമാണ്. രഹസ്യമായ പ്രബോധനത്തിൽ നിന്നു മാറി പരസ്യമായ പ്രബോധനം നടത്താനായി അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു. സൂറത്തു ഷുആറയിലാണ് ആ കൽപ്പന നമുക്ക് കാണാൻ സാധിക്കുക. ഈ അധ്യായത്തിൽ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും മറ്റു ചില നബിമാരുടെയും പ്രബോധനവും പരീക്ഷണങ്ങളും അള്ളാഹു വിവരിക്കുന്നുണ്ട്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം അല്പം വിശദമായി തന്നെ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ആരുടെയും തുണയില്ലാതെ ക്രൂരനും അക്രമിയുമായ ഫിർഔന്റെ നാട്ടിൽ പ്രബോധനം ആരംഭിച്ച പ്രബോധനം നാട്ടിൽ വ്യാപകമായപ്പോൾ ഫിർഔനും സംഘവും മൂസായെ എതിർത്ത, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ശക്തമായ വെല്ലുവിളി ഉയർത്തിയ ഫറോവയെ അള്ളാഹു പരാജയപ്പെടുത്തിയ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ റസൂൽ ആണെന്ന് ഫറോവയുടെ അണികളിൽ ചിലർക്ക് മനസ്സിലായപ്പോൾ അവർ മൂസായിൽ വിശ്വസിക്കാൻ ധൈര്യം കാണിച്ച, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിശ്വസിച്ചു എന്ന കാരണത്താൽ ഫിർഔൻ വധഭീഷണി മുഴക്കി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചപ്പോഴും അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച വിശ്വാസികൾ അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം നാടുവിടേണ്ടി വന്ന, തങ്ങളെ പിടികൂടാനായി എല്ലാവിധ സജ്ജീകരണങ്ങളുമായി പുറപ്പെട്ട ഫിർഔനെയും സൈന്യത്തെയും പറ്റിയുള്ള, ഫിർഔനും കൂട്ടരും വിശ്വാസികളെ പിടിക്കാൻ അടുത്തെത്തിയപ്പോൾ അള്ളാഹുവിൽ നിന്നും ലഭിച്ച സഹായത്തെ വിവരിക്കുന്ന, അവസാനം വിശ്വാസികൾക്ക് വിജയവും അവിശ്വാസികൾക്ക് പരാജയവും ലഭിച്ച വിശദമായ ചരിത്രമാണ് ഇവിടെ അള്ളാഹു വിവരിക്കുന്നത്. പ്രവാചകന്മാരെ കളവാക്കിയ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ, ആദ് സമുദായത്തിൻ്റെ, സമൂദുകാരുടെ, ഇബ്രാഹിം നബിയുടെ, ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ, ഐക്യത്തിൻ്റെ ആൾക്കാരുടെയെല്ലാം പര്യവസാനം എന്തായിരുന്നു എന്നും ഈ അധ്യായത്തിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് നബിക്കും വിശ്വാസികൾക്കും പ്രബോധന വീതിയിൽ നേരിടേണ്ടി വന്നേക്കാവുന്ന പ്രതിസന്ധികളെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് നൽകുന്നതിനും മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ധീരചരിത്രങ്ങളെ മാതൃകയാക്കുവാനും ധൈര്യം പകരാനുമായിരിക്കാം പരസ്യ പ്രബോധനത്തിന് കൽപ്പിക്കുന്നതിനു മുമ്പായി ഈ ചരിത്രങ്ങൾ വിവരിക്കുന്നത്. പരസ്യ പ്രബോധനത്തിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുന്നത് ഇപ്രകാരമാണ്: വഅൻദിർ അശീറതകൽ അഖറബീൻ. സൂറത്തു ശുആറ വചനം 214. നിന്റെ അടുത്ത ബന്ധുക്കൾക്ക് നീ താക്കീത് നൽകുക. പ്രബോധനം പരസ്യപ്പെടുത്താൻ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, നിന്റെ അടുത്ത ബന്ധുക്കൾക്ക് നീ താക്കീത് നൽകുക എന്ന വചനം ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫായിൽ കയറി. എന്നിട്ട് അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ഓ ബനു ഫിഹർ, ഓ ബനു അദി, അങ്ങനെ അവിടേക്ക് പുറപ്പെടാൻ കഴിയാത്തവൻ തന്റെ ഒരു ദൂതനെ ആ വിളി എന്താണെന്ന് നോക്കുവാൻ അയച്ചു. അങ്ങനെ അബൂലഹബും ഖുറൈശും വന്നു. എന്നിട്ട് നബി ചോദിച്ചു, ഈ താഴ്വരയിൽ ഒരു കുതിരപ്പട നിങ്ങളെ ആക്രമിക്കാൻ ഉദ്ദേശിച്ച് നിൽക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താകും? അവർ പറഞ്ഞു, അതെ, ഞങ്ങൾക്ക് നിന്റെ മേൽ സത്യമല്ലാതെ പരിചയമില്ലല്ലോ. അപ്പോൾ നബി പറഞ്ഞു, തീർച്ചയായും ശക്തമായ ശിക്ഷ വരുന്നതിന് മുമ്പ് നിങ്ങൾക്കുള്ള ഒരു താക്കീതുകാരനാകുന്നു ഞാൻ. അപ്പോൾ അബൂലഹബ് പറഞ്ഞു, നിനക്ക് നാശം, ഇന്നത്തെ ദിവസം അല്ലാത്തതിലും നിനക്ക് നാശം, ഇതിനായിരുന്നോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്? അപ്പോൾ അബൂലഹബിന്റെ ഇരുകൈകളും നശിച്ചിരിക്കുന്നു, അവൻ നാശമടയുകയും ചെയ്തിരിക്കുന്നു, അവന്റെ ധനമോ അവൻ സമ്പാദിച്ചു വെച്ചതോ അവന് ഉപകാരപ്പെടില്ല എന്ന സൂക്തങ്ങൾ ഇറങ്ങി. പരസ്യ പ്രബോധനത്തിനായി കൽപ്പന വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൊഫാക്കുന്നിൽ കയറി എല്ലാവരെയും അവിടേക്ക് വിളിച്ചു ചേർത്തു. 40 പേർ ഒരുമിച്ചു കൂടി എന്നും 50 പേരായിരുന്നു എന്നെല്ലാം കാണാവുന്നതാണ്. നബിയുടെ വിളികേട്ടവർ അവിടേക്ക് എത്തി. എത്താൻ കഴിയാത്തവർ അവിടേക്ക് ദൂതനെ പറഞ്ഞുവിട്ടു. നബിയുടെ പിതൃവ്യന്മാരായ അബ്ബാസ്, ഹംസ, അബൂതാലിബ്, അബൂലഹബ് തുടങ്ങിയവരും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. എല്ലാവരും എത്തിയതിനു ശേഷം അവരോട് ചോദിച്ചു, ഈ താഴ്വരയിൽ നിങ്ങളെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സൈന്യത്തെ സംബന്ധിച്ച് നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ? അവർ പറഞ്ഞു, തീർച്ചയായും, കാരണം നിന്നിൽ നിന്ന് സത്യമേ ഞങ്ങൾക്ക് പരിചയമുള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാനിരിക്കുന്ന ശിക്ഷയെപ്പറ്റി അവർക്ക് മുന്നറിയിപ്പ് നൽകി. അതവർക്ക് അംഗീകരിക്കാൻ സാധിച്ചില്ല. അവർ കോപാകുലരായി ചീത്ത വിളിച്ചു. പിതൃവ്യൻ അബൂലഹബ് ആയിരുന്നു നബിയെ ആദ്യമായി ചീത്ത വിളിച്ചത്. അതിന്റെ കാരണത്താൽ അവനെ ശപിച്ചുകൊണ്ട് അള്ളാഹു ആയത്തിറക്കി. അബൂലഹബിന് മോശമായ പര്യവസാനം ലഭിക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം വിശദമാക്കുന്നത്. മാത്രമല്ല, അബൂലഹബിനെ ശപിച്ചുകൊണ്ട് ഇറക്കപ്പെട്ട ഈ സൂക്തങ്ങളെപ്പറ്റി ചിന്തിച്ചു മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് കടന്നുവന്നവർ പോലും ഉണ്ടായിട്ടുണ്ട് എന്നതും ചരിത്രപ്രസിദ്ധമാണ്. അബൂലഹബ് നശിക്കട്ടെ എന്നും അവൻ നശിച്ചിരിക്കുന്നു എന്നും അവനും അവന്റെ ഭാര്യയായ ഉമ്മു ജമീലും നരകത്തിൽ കത്തിക്കപ്പെടുന്നതാണ് എന്നും അള്ളാഹു അറിയിച്ചല്ലോ. ഇവർ രണ്ടുപേരും ഇസ്ലാം സ്വീകരിച്ചില്ലല്ലോ. ഇസ്ലാം സ്വീകരിച്ചിരുന്നെങ്കിൽ ഖുർആനിൽ വൈരുദ്ധ്യം ഉണ്ടാകുമായിരുന്നില്ലേ? പക്ഷേ അത് സംഭവിച്ചില്ല. ഖുർആൻ വ്യക്തമാക്കിയ യാതൊന്നിലും യാതൊരു പിഴവും കണ്ടെത്താൻ സാധിക്കില്ല എന്നതിന് ഈ സംഭവത്തിന്റെ വെളിച്ചത്തിൽ പഠനത്തിന് വിധേയമാക്കിയവർ ഇസ്ലാമിലേക്ക് വരാൻ കാരണമായിട്ടുണ്ട്. ഇൻഷാല്ലാ ഈ ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് യുഗചരിതം സ്നേഹത്തിന്റെ തിരുത്തൂതർ ഭാഗം ഒന്ന്, രചന ഹുസൈൻ സലഫി, പരസ്യപ്രബോധനം ഭാഗം ഒന്ന്, ശബ്ദം നൽകിയത് സിദ്ദീഖ് സലാഹി നിലമ്പൂർ.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ ചുവരെഴുത്ത്, സുഫീൻ യുദ്ധത്തിന്റെ വിഷയത്തിൽ ശരിയായ നിലപാട് അവതരിപ്പിക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി ഹഖ്ഖ ഹംദിഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി വബഅദ്. ബഹുമാന്യരായ ശ്രോതാക്കളെ, ഇന്നത്തെ നമ്മുടെ ഈ പംക്തിയിൽ സുഫീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ഏതാനും ചരിത്രങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് സുഫീനിൽ ഒരു യുദ്ധമുണ്ടായി? പ്രസ്തുത യുദ്ധത്തിൽ ആരാണ് ശരിയുടെ പക്ഷം? സുഫീൻ ഒരു സ്ഥലപ്പേരാണ്. ടൈഗ്രീസ് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന, ഇന്ന് അതിൻ്റെ സ്ഥാനം ഏറെക്കുറെ സൂരിയയിലായിരിക്കും. പണ്ടത് ഇറാഖിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. ഇസ്ലാമിൻ്റെ ബഹുമാന്യ ഖലീഫ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും മഹാനായ സഹാബി മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും ഇടയിൽ നടന്ന ഒരു സംഭവം. അവരിരുവരും ഇജ്തിഹാദിന്, ഗവേഷണത്തിന് യോഗ്യരായ പ്രമുഖരും പണ്ഡിതരുമാണ്. ഗവേഷണത്തിൽ ശരി ഭവിക്കും, തെറ്റു പിണഞ്ഞേക്കും. ഗവേഷണത്തിനർഹർ, അവർക്ക് ശരിയാണ് ഭവിച്ചത് എങ്കിൽ അവർക്ക് രണ്ട് കൂലിയും, തെറ്റ് പിണഞ്ഞവർക്ക് ഒരു കൂലിയുമാണുള്ളത്. മഹനീയരായ ഈ സഹാബികളുടെ വിഷയത്തിൽ ഈ ഒരു പ്രശ്നം മനസ്സിലാക്കുന്നതിൻ്റെ ആദ്യ പാഠവും പ്രധാന പാഠവും അതിൽ ഈ ഒരു ഭാഗമാണ്. എന്നാൽ സഹാബികളുടേത് വിഷയം ഗവേഷണാത്മകമാണ് എങ്കിൽ കപടന്മാരും തൽപരകക്ഷികളും പിന്നിൽ നിന്ന് പലവിധ ഭൗതിക ലാഭങ്ങളും ലാക്കാക്കി ലക്ഷ്യമാക്കി പണിയെടുത്തിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുബുദ്ധിയും കുൽസിത ശ്രമങ്ങളും കേവല ഭൗതിക നേട്ടങ്ങളും താൽപ്പര്യങ്ങളുമാണ്. അത് ഈ ചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ വേറിട്ട് തന്നെ മനസ്സിലാക്കണം. കാരണം മഹനീയരായ ഈ സഹാബികളെ ഇവിധം കൊണ്ടെത്തിച്ചതിൽ പ്രസ്തുത താൽപ്പര്യക്കാർക്ക് വലിയ ഒരു പങ്കുണ്ട് എന്നത് അനിഷേധ്യമായ വസ്തുതയാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിനെ വധിച്ച ഖാദകർ മദീന വിട്ടു. മദീനയിൽ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിൽ ഇരിക്കവേ മദീന നിവാസികൾ അലിയാരുടെ അടുക്കൽ വരികയാണ്. അലിയാരുടെ പുത്രൻ മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ അശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ ഗ്രന്ഥമായ ഫളായിലുസ് സ്വഹാബയിൽ സഹിഹായ സനദോടുകൂടി ഇക്കാര്യം രേഖപ്പെടുത്തുന്നുണ്ട്. ആളുകൾ വന്ന് അലിയാരുടെ കഥകുമുട്ടി ഉസ്മാൻ റളിയല്ലാഹു തആലന് വധിക്കപ്പെട്ടു എന്ന കാര്യം പറഞ്ഞ അവർ പറഞ്ഞു, ലാബുദ്ദ ലിന്നാസി മിൻ ഖലീഫത്തിൻ വലാ നഅലമു അഹദൻ അഹഖ ബിഹാ മിൻ. ജനങ്ങൾക്കൊരു ഖലീഫ അനിവാര്യമാണ്. ഖിലാഫത്തിന് യോഗ്യനായി താങ്കളെയല്ലാതെ ഒരാളെയും ഞങ്ങൾ അറിയില്ല, അറിയുന്നില്ല. ഇതാണ് ആളുകളുടെ പക്ഷം. അലി റളിയല്ലാഹു തആല അൻഹു അവരോട് പ്രതികരിച്ചത്, ലാ തുരീദൂനി ഫഇന്നി ലകും വസീർ ഖൈറു ലകും മിന്നി അമീറുൻ. നിങ്ങളൊരിക്കലും ഒരു ഖലീഫയായി ഭരണാധികാരിയായി എന്നെ ലക്ഷ്യമാക്കരുത്, ഉദ്ദേശിക്കരുത്. ഞാൻ നിങ്ങൾക്കൊരു സഹായിയാണ്. അങ്ങനെ ഒരു സഹായിയാവുക, വസീറാവുക എന്നതാണ് ഞാൻ നിങ്ങൾക്കൊരു ഖലീഫയാകുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത്. ഖലീഫ മറ്റൊരാളാകട്ടെ, ആ ഖലീഫയുടെ ഒരു വസീറായി. വസീർ എന്ന് പറഞ്ഞാൽ മന്ത്രി, സഹായി എന്നൊക്കെ ഉദ്ദേശം. ഞാൻ അതാവാം, അതാണ് ഉത്തമം എന്നാണ് അലി റളിയല്ലാഹു തആല അൻഹു അന്ന് ആ ആളുകളോട് പ്രതികരിച്ചത്. പക്ഷെ ആളുകൾ സമ്മതിച്ചില്ല. ലാ വല്ലാഹ് ലാ നഅലമു അഹദൻ അഹഖ ബിഹാ മിൻക, അല്ലാഹുവാണ് സത്യം, ഖിലാഫത്തിന് നിങ്ങളെക്കാൾ യോഗ്യരായി മറ്റൊരാളെ ഞങ്ങൾക്കറിയില്ല എന്ന് ആളുകൾ പറഞ്ഞ് ഷടിച്ചപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു അവരോട് പറഞ്ഞു, ഫൈൻ അബൈതും അലയ്യ ഫൈൻ ബൈഅതി ലാ തകൂനു സിർറ വലാകിൻ അഖ്റുജു ഇലൽ മസ്ജിദി ഫമൻ ഷാഅ യുബൈഅനി ബൈഅനി. ഞാൻ ഖലീഫയാകണം, എനിക്ക് ബൈഅത്ത് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ, അതിൽ നിങ്ങൾ ഷടിക്കുകയാണ് എങ്കിൽ, ബൈഅത്ത് ഒരിക്കലും അത് രഹസ്യമായിട്ടില്ല. അലിയാർ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല വീട്ടിലാണ്. രഹസ്യമായിട്ടല്ല, പ്രത്യുത ഞാൻ പള്ളിയിലേക്ക് പുറപ്പെട്ടു വരാം, എന്നിട്ട് ഉദ്ദേശിക്കുന്നവർ അവർ എനിക്ക് ബൈഅത്ത് ചെയ്യട്ടെ എന്ന് അലി റളിയല്ലാഹു തആല പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പള്ളിയിലേക്ക് പുറപ്പെട്ടു. ജനങ്ങളെല്ലാവരും അദ്ദേഹത്തിന് ഖലീഫയായിട്ട് ബൈഅത്ത് ചെയ്യുകയുണ്ടായി. ഇതാണ് ഇമാം അഹമ്മദ് രേഖപ്പെടുത്തിയ പ്രസ്തുത ചരിത്രം. മുഹാജിറുകളും അൻസാരികളുമെല്ലാം അലി റളിയല്ലാഹു തആല അൻഹുവിനെ മദീനയിൽ വച്ച് ബൈഅത്ത് ചെയ്തു എന്നുള്ളത് ചരിത്രമാണ്. അദ്ദേഹത്തോടൊപ്പം സിഫീനിൽ യുദ്ധം ചെയ്യാൻ വിസമ്മതിച്ച ചില സഹാബികളുണ്ടായിരുന്നു. സഅദ് ബിൻ അബി വഖാസ്, അബ്ദുല്ലാഹി ബിൻ ഉമർ, മുഹമ്മദ് ബിൻ മസ്ലമ തുടങ്ങി ഉസാമ ഇബ്നു സൈദ് തുടങ്ങിയ സഹാബികൾ, അവർ അദ്ദേഹത്തോടൊപ്പം യുദ്ധത്തിന് വിസമ്മതിച്ചിട്ടുണ്ടെങ്കിൽ കൂടി, പക്ഷെ അദ്ദേഹത്തെ ഖലീഫയായി ബൈഅത്ത് ചെയ്യുന്നതിൽ അവർക്കാർക്കും വിസമ്മതമുണ്ടായിരുന്നില്ല. അവരെല്ലാവരും അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്തു എന്നതാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. മനസ്സിലാക്കുന്നത്. കാരണം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ടതിൽ പിന്നെ ഖിലാഫത്തിന് യോഗ്യനായി അദ്ദേഹമല്ലാതെ മറ്റൊരാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നത് ചരിത്ര യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം സിറിയയിലാണ്, മദീനയിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അലി റളിയല്ലാഹു തആല അൻഹു ബൈഅത്ത് ചെയ്യുവാൻ വിസമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പിതൃ സഹോദര പുത്രനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഘാതകർ പിടികൂടപ്പെടണമെന്നും അവർ വധിക്കപ്പെടണമെന്നും അദ്ദേഹം ഉത്കടമായി ഇച്ഛിക്കുകയും അത് കർശനമായി അദ്ദേഹം വാദിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അതുവരേക്കും അലി റളിയല്ലാഹു തആല അൻഹു ബൈഅത്ത് ചെയ്യുവാൻ അദ്ദേഹം വിസമ്മതം പ്രകടിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം, അലി റളിയല്ലാഹു തആല അൻഹു അധികാരമേറ്റതിൽ അസൂയയുണ്ടായതുകൊണ്ടോ താനാണ് അധികാരത്തിന് അലിയിനേക്കാൾ യോഗ്യനെന്ന ഭാഷ്യമുള്ളതുകൊണ്ടോ അല്ല മുആവിയ റളിയല്ലാഹു തആല അൻഹു അലിയിനെ ബൈഅത്ത് ചെയ്യുവാൻ വിസമ്മതിച്ചത്. അബൂ മുസ്ലിമുൽ ഖവലാനി മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ പ്രവേശിപ്പിച്ച് അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അൻത തുനാസിഉ അലിയൻ അ അൻത മിസ്ലഹു, അധികാരത്തിനു വേണ്ടി അലിയിനോട് കിടമത്സരം നടത്തുകയാണോ നിങ്ങൾ, നിങ്ങൾ അലിയിനെ പോലെ ഖലീഫയാണോ എന്ന ചോദ്യത്തിന് മുആവിയ റളിയല്ലാഹുവിൻ്റെ മറുപടി, ലാ വല്ലാഹ് ഇന്നീ ലാ അലമു അന്ന അലിയൻ അഫ്ളു വ അഹഖു ബിൽ അംർ, അല്ലാഹുവാണ് സത്യം, ഒരിക്കലും അധികാരത്തിൽ അലിയിനോട് കിടമത്സരം ഇല്ല, കാരണം എനിക്കറിയാം അലിയാണ് അഫ്ദൽ ശ്രേഷ്ഠൻ. വ അഹഖു ബിൽ അംർ, അധികാരത്തിന് ഭരണത്തിന് ഖിലാഫത്തിന് ഏറ്റവും യോഗ്യൻ, ഇത് എനിക്കറിയാം, അലിയാണ് ഖിലാഫത്തിന് ഏറ്റവും യോഗ്യനെന്നും അദ്ദേഹമാണ് ഏറ്റവും ശ്രേഷ്ഠനെന്നും എനിക്കറിയാം. പക്ഷെ എൻ്റെ പ്രശ്നം എന്താ? എൻ്റെ പ്രശ്നം വലാക്കിൻ അലസ്തും താലമൂന അന്ന ഉസ്മാൻ ഖുത്തുല മദ്ലൂമൻ, നിങ്ങൾക്കറിയില്ലേ ഉസ്മാൻ മദ്ലൂമായിട്ടാണ്, മർദ്ദിതനായിട്ടാണ് വധിക്കപ്പെട്ടതെന്ന്. വ അന ഇബ്നു അമ്മിഹി, ഞാൻ ഉസ്മാന്റെ പിതൃ സഹോദര പുത്രനാണെന്ന് നിങ്ങൾക്കറിയില്ലേ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇബ്നു ഹർബാണ്. മുആവിയയോ? മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ ഇബ്നു ഹർബാണ്. അപ്പോൾ ഹർബിൻ്റെ മക്കളാണ് അബൂ സുഫിയാനും അഫ്ഫാനും. അഫ്ഫാൻ്റെ മകൻ ഉസ്മാൻ, അബൂ സുഫിയാൻ്റെ മകൻ മുആവിയ. അപ്പോൾ അവർ തമ്മിലുള്ള ആ ബന്ധം, എൻ്റെ പിതൃ സഹോദര പുത്രനാണ് ഉസ്മാൻ എന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ. അങ്ങനെയുള്ള ഉസ്മാൻ വധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, അതും മർദ്ദിതനായി വധിക്കപ്പെട്ടവനാണ് എങ്കിൽ, മർദ്ദിതനായി കൊണ്ടാണ് വധിക്കപ്പെട്ടതെങ്കിൽ, മർദ്ദകരായ ഘാതകരെ പിടികൂടി ശിക്ഷിക്കപ്പെടണം എന്ന് ആവശ്യപ്പെടാൻ അർഹനാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു. ആ ഘാതകരെ പിടികൂടണം എന്ന വാശി അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം ഒരിക്കലും ആക്ഷേപാർഹനല്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് വലാക്കിൻ അലസ്തും താലമുൻ അന്ന ഉസ്മാൻ ഖുത്തില മദ്ലൂമൻ, അലി ഖിലാഫത്തിന് യോഗ്യനാണ്, അലി റളിയല്ലാഹു തആല അൻഹു ഏറ്റവും ശ്രേഷ്ഠനാണ് എന്നത് എനിക്കറിയാം എന്ന് അദ്ദേഹം ആണയിട്ട് പറയണം. ലാ വല്ലാ ഇന്നീല ആലം, അള്ളാഹുവാണ് സത്യം, എനിക്കറിയാം എന്ന് പറയണം. പക്ഷെ അതോടൊപ്പം ഉസ്മാൻ മർദ്ദിതനായി വധിക്കപ്പെട്ടത് നിങ്ങൾക്കറിയില്ലേ, ആ ഉസ്മാന്റെ പിതൃ സഹോദര പുത്രനാണ് ഞാൻ എന്നതും നിങ്ങൾക്കറിയില്ലേ. വ അന അത്ലുബു ബിദമിഹി, ഉസ്മാന്റെ രക്തത്തിന് പകരം ചോദിക്കണം എന്നതാണ് എൻ്റെ ആവശ്യം. അങ്ങനെ മുആവിയ റളിയല്ലാഹു തആല അൻഹു ആളുകളോട് പറഞ്ഞു, ഫഅതു അലിയൻ ഫഖൂലു ലഹു ഫലിയദ്ഫഉ ഇലയ്യ ഖതലത ഉസ്മാൻ, നിങ്ങൾ അലിയാരുടെ അടുക്കൽ ചെല്ലുക, എന്നിട്ട് അലിയാരോട് പറയുക ഉസ്മാന്റെ ഘാതകരെ അലിയാർ എന്നെ ഏൽപ്പിക്കട്ടെ, എനിക്ക് എത്തിക്കട്ടെ. ഉസല്ലിമുലഹുൽ ഉമൂർ, അപ്പോൾ ഞാൻ അലിയാർക്ക് അലിയിന് കാര്യങ്ങൾ ഏൽപ്പിക്കാം, സമ്മതിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലിയെ ഖലീഫയായിട്ട് ഞാൻ സമ്മതിക്കാം, ബൈഅത്ത് ചെയ്യാമെന്ന് താല്പര്യം. ഫഅതൗ അലിയൻ, മുആവിയ റളിയല്ലാഹു തആലന്റെ ഈ ഭാഷ്യം, ഈ വിഷയം, ആളുകൾ അലിയാരുടെ അടുക്കൽ ചെന്നിട്ട് ഫകല്ലമുഹ് അവർ സംസാരിച്ചു. ഫ അബ അലൈഹിം, അലി റളിയല്ലാഹു തആലഹു ഈ ആളുകൾ മുആവിയയുടെ ആവശ്യമെന്ന് പറഞ്ഞപ്പോൾ അതിൽ വിസമ്മതം പ്രകടിപ്പിച്ചു. വലം യദ്ഫ അൽ ഖതല, അലി റളിയല്ലാഹു തആലഹു ഉസ്മാന്റെ ഘാതകരെ മുആവിയയ്ക്ക് ഏൽപ്പിക്കുകയുണ്ടായില്ല. സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ചരിത്ര സംഭവമാണിത്. അലി റളിയല്ലാഹു തആലഹു മുആവിയ ആവശ്യപ്പെട്ട ഉസ്മാന്റെ ഘാതകരെ മുആവിയയ്ക്ക് ഏൽപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ആ ഘാതകർ അലിയാരുടെ വീട്ടിൽ ഒരു റൂമിൽ അലിയാർ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ് എന്നല്ല, അങ്ങനെ ഒരു വിഭാഗമല്ല അവർ. ഈ ഘാതകരെക്കുറിച്ച് നമ്മൾ മുൻ പംക്തിയിൽ പറഞ്ഞു, അവർ വിരലിലെണ്ണാവുന്ന ആളുകളല്ല, ചുരുങ്ങിയത് അവരുടെ എണ്ണം 2000. ചരിത്ര റിപ്പോർട്ടുകൾ, അവർ ഈജിപ്തിൽ നിന്ന് 2000, ഇറാഖിൽ നിന്ന് 2000, അതേപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നുമായിട്ട് 2000. ഇങ്ങനെ ചില ചരിത്രകാരന്മാർ പറഞ്ഞു ഉസ്മാൻ റളിയല്ലാഹുവിനെ വധിച്ചതിൽ പങ്കാളികൾ 6000 പേരാണ്. ചില ചരിത്രകാരന്മാർ പറഞ്ഞു 2000 പേരാണ്. 2000 പേരെന്ന് പറഞ്ഞവർ ഉദ്ദേശിക്കുന്നത് ചില നിർണിത നാടുകളെ ഉദ്ദേശിച്ചാണ്. പക്ഷെ അവരുടെ എണ്ണം 2000 അല്ല, ചുരുങ്ങിയത് 2000, പക്ഷെ അവർ 6000 പേർ വരെയുണ്ട്. അങ്ങനെയുള്ള ഒരു ആൾക്കൂട്ടത്തെ എങ്ങനെയാണ് അലി റളിയല്ലാഹു തആല അൻഹു മുആവിയ റളിയല്ലാഹുവിനെ ഏൽപ്പിക്കുക? അത് അസാധ്യമായ ഒരു കേസാണ്. മാത്രമല്ല, അവർ ഉസ്മാൻ റളിയല്ലാഹു തആലനെ വധിച്ചിട്ട് അവരെ എല്ലാവരും മദീനയിൽ തങ്ങിയിട്ടില്ല, പിന്നെയോ അവർ മദീനയിൽ നിന്ന് വിടവാങ്ങുകയാണ് ചെയ്തത്. അവർ ഇറാഖിലേക്ക്, കൂഫയിലേക്ക് ചേക്കേറുകയാണ് ചെയ്തത്. ആ ദുഷ്ടന്മാർ, അവർ വിവിധ സ്ഥലങ്ങളിൽ ചിതറുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്കൂട്ടത്തെ അലി റളിയല്ലാഹു തആലന് മുആവിയയ്ക്ക് അദ്ദേഹത്തിന് ആവശ്യം മാനിച്ച് ഏൽപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ, അലി റളിയല്ലാഹു തആലന്ഹു ഒരിക്കലും ഒരു തെറ്റല്ല ചെയ്തത്. അലി റളിയല്ലാഹു തആലന്ഹുവിൽ നിന്ന് ഒരു വീഴ്ചയല്ല പറ്റിയത്. പിന്നെ അലി റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അന്ന് അത് അസാധ്യമായ ഒരു സംഗതിയായിരുന്നു. പക്ഷെ മുആവിയ റളിയല്ലാഹു തആലന്ഹു ആവശ്യപ്പെട്ടതിൽ അദ്ദേഹം ആക്ഷേപാർഹനാണോ കുറ്റക്കാരനാണോ? അല്ല, കാരണം അദ്ദേഹത്തിന്റെ പിതൃ സഹോദര പുത്രനാണ് വളരെ ദാരുണമായിട്ട് വിശുദ്ധ മദീനയിൽ വധിക്കപ്പെട്ടത്. മുആവിയ റളിയല്ലാഹു തആല ഇങ്ങനെ വികാരഭരിതനായി തന്റെ ആവശ്യം ആവർത്തിച്ച് ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ മുആവിയ റളിയല്ലാഹു തആലനും അതിൽ നിരപരാധിയാണ്. എന്തുകൊണ്ട് ഹാജിമാരുടെ വേഷമിട്ട് വന്ന് വലിയൊരാൾക്കൂട്ടം വിശുദ്ധ മദീനയിൽ വളഞ്ഞു നിന്ന് 40 ദിവസം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ ഉപരോധിച്ച്, കുടിവെള്ളം പോലും അദ്ദേഹത്തിന് നിഷേധിച്ച്, മസ്ജിദ് നബവിയിൽ ഇറങ്ങിയുള്ള ഒരു നമസ്കാരം പോലും അദ്ദേഹത്തിന് നിഷേധിച്ച്, വിശുദ്ധ മദീനയിൽ മസ്ജിദ് നബവിയിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മിമ്പറിൽ നിന്ന് അദ്ദേഹത്തെ തള്ളിയിട്ട്, അദ്ദേഹത്തെ ദ്രോഹിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ വരെ അവർ സഹായമെത്തിക്കുവാൻ ഉസ്മാന്റെ അടുക്കലേക്ക് വന്നപ്പോൾ അവരെ വരെ ദ്രോഹിച്ച ഒരു വിഭാഗം അവരാണ് ഉസ്മാൻ റളിയല്ലാഹുവിനെ വധിച്ചത്. അങ്ങനെയുള്ള ഒരു വിഭാഗത്തെ പെട്ടെന്ന് പിടികൂടി ശിക്ഷിക്കണം, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവരോട് കണക്ക് ചോദിക്കണം എന്ന് മുആവിയ റളിയല്ലാഹു തആല അൻഹു ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ ആവശ്യത്തിൽ ഉറച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹവും ആക്ഷേപാർഹനല്ല. ഈ ഒരു ഭാഗം ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഒരിക്കലും ഇതൊരു അധികാര വടംവലിയല്ല. മുആവിയ റളിയല്ലാഹു തആല ഞാനാണ് ഖലീഫ, അലിയല്ല എന്ന് പറഞ്ഞത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നില്ല. അലി റളിയല്ലാഹു തആല അൻഹു ഖലീഫയല്ല, ഞാനാണ് ഖലീഫ എന്ന ഒരാവശ്യം മുആവിയ റളിയല്ലാഹു തആല അൻഹു ഉന്നയിച്ചതും നമ്മൾ വായിക്കുന്നില്ല. പ്രത്യുത ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു സംഭവമുണ്ട് തഹ്കീമുമായി ബന്ധപ്പെട്ട്, അഥവാ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഇടയിൽ നടന്ന ഒരു ഉടമ്പടി. ആ ഉടമ്പടിയിൽ എങ്ങനെയാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു മുമ്പിൽ അലിയാരെ എഴുതിയത്? ഹദ മആഹദ അലൈഹി അലിയുൻ അമീറുൽ മുഅ്മിനീൻ മുആവിയത ഇബ്നു അബീ സുഫിയാൻ. മുആവിയത്ത് ബിൻ അബി സുഫിയാനുമായി പിന്നെ അമീറുൽ മുഅ്മിനീൻ അലി എഴുതുന്ന ഉടമ്പടി എന്നാണ്. അപ്പോൾ മുആവിയ റളിയല്ലാഹു തന്നെ പറയുന്നുണ്ട്, ലാ തക്തുബ് അമീറുൽ മുഅ്മിനീൻ ലോ ബായഅതു കാല അന്നക അമീറുൽ മുഅ്മിനീൻ മാ ഖാതൽതു വലാക്കിൻ ഇസ്മി വലാക്കിൻ ഇസ്മക വ ഇസ്മി ഫഖത്ത്. എന്താ പറഞ്ഞത്? അമീറുൽ മുഅ്മിനീൻ അലിയും മുആവിയ ഇബ്നു അബി സുഫിയാനും തമ്മിൽ നടത്തുന്ന ഉടമ്പടി എന്നാണ് എഴുതിയത്. അപ്പോൾ പറയാണ്, അമീറുൽ മുഅ്മിനീൻ എന്ന് നിങ്ങൾ എഴുതല്ലേ, അമീറുൽ മുഅ്മിനീൻ ആണ് താങ്കൾ എന്ന നിലക്ക് താങ്കൾക്ക് ഞാൻ ബൈഅത്ത് ചെയ്തിരുന്നുവെങ്കിൽ താങ്കളോട് ഞാൻ യുദ്ധം ചെയ്യുമായിരുന്നില്ല. വലാക്കിൻ ഇസ്മക വ ഇസ്മി ഫഖത്ത്, നിങ്ങളുടെ പേര് അലി ഇബ്നു അബി താലിബ്, എൻ്റെ പേര് മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ, ഇത് രണ്ട് പേരും മാത്രം മതി എന്നാണ്. അപ്പോൾ അലി റളിയല്ലാഹു തആലന് ഉടമ്പടി എഴുതുന്ന ആളോട് പറയാണ്, ഉക്തുബ് ഇസ്മഹു ഖബ്ല ഇസ്മി, അല്ല അസ്തഗ്ഫിറുല്ലാ, മുആവിയ റളിയല്ലാഹു തആലഹു ഉടമ്പടി എഴുതുന്ന ആളോട് പറയാണ്, ഉക്തുബ് ഇസ്മഹു ഖബ്ല ഇസ്മി ലിഫദ്രിഹി വസാബിഖതിഹി ഫിൽ ഇസ്ലാം, അലിയാരുടെ പേര് എൻ്റെ പേരുടെ മുമ്പ് എഴുതുക. മുആവിയ റളിയല്ലാഹു പറയാണ് എഴുത്തുകാരനോട്, അലിയുടെ പേര് എൻ്റെ പേരിന് മുമ്പ് എഴുതുക, കാരണം അലിയേക്കാണ് ശ്രേഷ്ഠത കൂടുതൽ, ഇസ്ലാമിലേക്ക് മുൻകടന്നത് എന്നേക്കാൾ മുൻകടന്നെത്തിയത് അലി ഇബ്നു അബി താലിബാണ്, അതുകൊണ്ട് എൻ്റെ പേര് എഴുതുന്നതിന് മുമ്പ് അലിയുടെ പേര് എഴുതുക എന്ന് മുആവിയ റളിയല്ലാഹു തആലന് പറയണ്ടേ. ഇവിടെ ഞാൻ ഈ പറഞ്ഞത് ഈ സംഭവം പറഞ്ഞത് എന്തിനാ? ഈ സംഭവം പറഞ്ഞത് ഒരിക്കലും മുആവിയ റളിയല്ലാഹു തആലന് ഞാൻ ഖലീഫയാണെന്ന് വാദിച്ചുകൊണ്ടോ ആവശ്യപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ അത് സ്ഥിരീകരിച്ചു കൊണ്ടോ അല്ല അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആലാനുവിനോട് സംസാരിച്ചിട്ടുള്ളത്, അദ്ദേഹം ചരിത്രത്തിൽ പെരുമാറിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വിഷയം മുആവിയ റളിയല്ലാഹു തആലാനു അലി റളിയല്ലാഹു തആലാനുവിന് ബൈഅത്ത് ചെയ്യാൻ വിസമ്മതിച്ചു. മുആവിയ റളിയല്ലാഹുവിൻ്റെ ആവശ്യം ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആലാനു മർദ്ദിതനായി വധിക്കപ്പെട്ടു. ഉസ്മാനാകട്ടെ തൻ്റെ പിതൃ സഹോദര പുത്രനാണ്, അതുകൊണ്ട് അക്രമികളോട് ഉസ്മാനെ വധിച്ചവരോട് കണക്ക് ചോദിക്കേണ്ട അവരിൽ പ്രതിക്രിയ നടപ്പിലാക്കേണ്ടതിൻ്റെ യോഗ്യത തനിക്കാണ്, അതുകൊണ്ട് അവരെ ശിക്ഷക്ക് വിധേയരാക്കിയിട്ട് ആകാം ബൈഅത്ത്. അലി റളിയല്ലാഹു തആലനുള്ള അനുസരണ പ്രതിജ്ഞ ഇതാണ് മുആവിയ റളിയല്ലാഹു തആലന്റെ പക്ഷം. മുആവിയ റളിയല്ലാഹു തആലനു സിറിയയിലാണ്. അലി റളിയല്ലാഹു തആലനു അദ്ദേഹം കൂഫയിലെത്തിയിട്ടുണ്ട്. ജമൽ യുദ്ധം നടന്നതിൽ പിന്നെ അലി റളിയല്ലാഹു തആലനു കൂഫയിൽ തങ്ങുകയാണ് ഉണ്ടായത്, ശേഷിക്കുകയാണ് ഉണ്ടായത്. തനിക്ക് ബൈഅത്ത് ചെയ്യാതെ ഷാമിൽ സിറിയയിൽ സിറിയക്കാരോടൊപ്പം മുആവിയ റളിയല്ലാഹു തആലനു ശേഷിക്കുകയാണ്. അലി റളിയല്ലാഹു തആലനു ആകട്ടെ അനുസരണ പ്രതിജ്ഞ ചെയ്യപ്പെട്ട ഭൂരിപക്ഷം ആളുകളാൽ അനുസരണ പ്രതിജ്ഞ ചെയ്യപ്പെട്ട ബൈഅത്ത് ചെയ്യപ്പെട്ട സിറിയക്കാർ മാത്രമാണ് ഒഴിവ്. മുആവിയ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ഇറാഖിലുള്ളവരും ഹിജാസിലുള്ളവരും അലി റളിയല്ലാഹു തആലനു ഏറെക്കുറെ ബൈഅത്ത് ചെയ്തു കഴിഞ്ഞു. ഒരു വിഭാഗം ബൈഅത്ത് ചെയ്യാതെ വിസമ്മതിച്ച് വിട്ടു നിൽക്കുകയാണ്. അപ്പോൾ അലി റളിയല്ലാഹു തആലനു ഈ വിഘടിച്ചു നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ തൻ്റെ കീഴിൽ കൊണ്ടുവരേണ്ടത് അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ്. മാത്രമല്ല അത് ഒരു രാഷ്ട്രീയ സുസ്ഥിരതക്കും സുഭദ്രതക്കും അനിവാര്യവുമാണ് അലി റളിയല്ലാഹു തആലൻ്റെ ഈ രാഷ്ട്രീയ സമീപനം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സൈന്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഭൂരിപക്ഷ മുസ്ലിമീങ്ങളുള്ളത്. വിഘടിച്ചു നിൽക്കുന്നവരെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് ഖലീഫയുടെ ബാധ്യതയാണ്. അതിനുള്ള ശ്രമങ്ങൾ അലി റളിയല്ലാഹു തആലന് നടത്തി. അതുകൊണ്ട് തന്നെ സിഫീനിൽ ഏറ്റുമുട്ടിയപ്പോൾ അലി റളിയല്ലാഹു തആലന്റെ പക്ഷത്തായിരുന്നു ആൾബലം കൂടുതൽ, കാരണം കൂടുതൽ ആളുകളും അദ്ദേഹത്തോടൊപ്പമായിരുന്നു. വിഘടിച്ചു നിൽക്കുന്നവർ സിറിയക്കാരാണ്, മുആവിയ റളിയല്ലാഹു തആലന്റെ നേതൃത്വത്തിൽ അവർ ഇവരെ അപേക്ഷിച്ച് കുറവുമായിരുന്നു. പക്ഷെ സിറിയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ക്ഷമാലുക്കളും കൂടുതൽ വിവേകത്തിൽ പെരുമാറുന്നവരുമായിരുന്നു. അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു മുആവിയ റളിയല്ലാഹു തആലനു സിറിയക്കാരോട് നടത്തിയ ഒരു പ്രഭാഷണം നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കാം. ഇന്ന അലിയൻ നഹദ ഇലൈക്കും ഫി അഹ്ലിൽ ഇറാഖ് ഫമർ റഇ, അലി ഇറാഖുകാരോടൊപ്പം നിങ്ങളുടെ നേരെ വരികയാണ്, എന്താണ് നിങ്ങളുടെ നിലപാട്, അഭിപ്രായം? ഇത് കേട്ടപ്പോൾ ജനങ്ങൾ, ചരിത്രത്തിൽ കാണാം, ഫദറബ അന്നാസ് ബി അദ്ഖാനിഹിം അലാ സുദൂരിഹിം, മുആവിയറിന്റെ പ്രസംഗം കേട്ടപ്പോൾ ജനങ്ങൾ നമ്രശിരസ്കരായി നിന്നു എന്നാണ്. ഫഖാമ ദുൽ ഖില അൽ ഹംയരി, സിറിയക്കാരിൽ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് ദുൽ ഖില ഹംയരി. ഒറിജിനൽ അസൽ അയാൾ യമനിയാണ്, പക്ഷേ അദ്ദേഹം സിറിയയിൽ മുആവിയ റളിയല്ലാഹു തആലന്റെ കൂടെയാണ്. അയാൾ പറഞ്ഞു, അലൈക റഅയ് വഅലൈന അൽഫിആൽ, അഭിപ്രായം പറയേണ്ടത് മുആവിയ നിങ്ങളാണ്, ഞങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പ്രാവർത്തികമാക്കേണ്ടവരാണ്, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങളത് ചെയ്യും എന്നർത്ഥത്തിൽ. ജനങ്ങൾ മൗനികളായി നിലകൊള്ളുകയുണ്ടായത്. ഇവിടെ നോക്കൂ, നിങ്ങൾ മുആവിയ റളിയല്ലാഹു തആലന് കീഴ്പ്പെടുന്ന, അദ്ദേഹം പറഞ്ഞാൽ അതിന് ആജ്ഞാനുവർത്തികളാകുന്ന ഒരു വിഭാഗമാണ് സിറിയക്കാർ. എന്നാൽ അലി റളിയല്ലാഹു തആലന്റെ കൂടെയാണ് ഞാൻ പറഞ്ഞു, കൂടുതൽ ആളുകൾ ഇറാഖുകാർ അദ്ദേഹത്തോടൊപ്പാണ്. പക്ഷെ അവരെക്കുറിച്ച് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ, അലി റളിയല്ലാഹു തആലനും ഇറാഖുകാരോട് പ്രസംഗിച്ചു, മുആവിയ നിങ്ങളുടെ നേരെ സിറിയക്കാരുമായിട്ട് വരികയാണ്, എന്താണ് നിങ്ങളുടെ നിലപാട്? ഇത് അലി റളിയല്ലാഹു തആലയുടെ പ്രസംഗമാണ്. ആരോട്? ഇറാഖുകാരോട്. ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു, സിറിയക്കാർ മുആവിയയോട് പ്രതികരിച്ചതുപോലെയല്ല ഇറാഖുകാർ അലിയാരോട് പ്രതികരിച്ചത്. വളരെ ശബ്ദമയമായി, ഒച്ചയും ബഹളവുമായി ഇറാഖുകാർ പ്രതികരിക്കുകയാണ് ചെയ്തത്. ശബ്ദകോലാഹലമുണ്ടാക്കി, ഇന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം, ഇന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം, ഇന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഓരോ ടീമും ഓരോരുത്തർ അഭിപ്രായം പറഞ്ഞു. മുആവിയ റളിയല്ലാഹു തആല അലി റളിയല്ലാഹു തആലാനുവിന് അവരുടെ സംസാരം ഒന്നും ഗ്രഹിക്കാനായില്ല എന്നുള്ളതാണ്. മിമ്പറിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിയപ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ഇസ്തിർജാ നടത്തിക്കൊണ്ടാണ് അലി റളിയല്ലാഹു തആലനു ഇറങ്ങുകയുണ്ടായത് എന്ന് ചരിത്രത്തിൽ കാണാം. എന്ന് പറഞ്ഞാൽ സിറിയക്കാർ അവധാനതയിൽ മുആവിയ റളിയല്ലാഹു തആലനു പറഞ്ഞത് കേട്ട് അദ്ദേഹത്തിന് ആജ്ഞാനുവർത്തികളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം. അലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം

100,000 ആളുകൾ അലിയാരുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു. മുആവിയ റളിയല്ലാഹു തആലനോടൊപ്പം 70,000 ആളുകൾ സിറിയക്കാർ ഉണ്ടായിരുന്നു എന്നുള്ളതും നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. രണ്ട് ടീം വിഭാഗവും സിഫീനിൽ വെച്ച് ഏറ്റുമുട്ടി. അമ്മാർ ബിനു യാസിർ റളിയല്ലാഹു തആലനുഹും അലിയാരുടെ കൂടെയുണ്ടായിരുന്ന സൈന്യത്തിലായിരുന്നു. അമ്മാർ ബിനു യാസിറിനെ ഇവിടെ പ്രത്യേകം സ്മരിച്ചത്, അമ്മാർ റളിയല്ലാഹുവിൻ്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വചനമുണ്ട്, യാ അമ്മാറു തഖ്തുലുകൽ ഫിയത്തുൽ ബാഗിയ, അക്രമികളായ ഒരു വിഭാഗം താങ്കളെ വധിക്കും, അതിരുവിട്ട ഒരു വിഭാഗം താങ്കളെ വധിക്കും അമ്മാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ജീവിച്ച നാളിൽ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്മാറിനെ കുറിച്ച്, അമ്മാറിൻ്റെ ഭാവിയിൽ സംഭവിക്കാനുള്ളൊരു കാര്യം പറഞ്ഞത് അള്ളാഹുവിൽ നിന്നുള്ള വഹയ് പ്രകാരമാണ്. ഹിജ്റയുടെ 4-ൽ വിശുദ്ധ മദീനയിൽ നടന്ന ഖന്ദഖ് യുദ്ധത്തിൽ, കിടങ്ങ് യുദ്ധത്തിൽ കിടങ്ങ് കീറവെയാണ് അമ്മാറിൻ്റെ പുറത്ത് തട്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വൈഹ അമ്മാർ എന്ന് അമ്മാർ റളിയല്ലാഹു തആലനെ പ്രശംസിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട്, തഖ്തുലു കൽഫിഅത്തുൽ ബാഗിയ, നിങ്ങളെ ബാഗിയത്തായ ഒരു വിഭാഗം വധിക്കും എന്ന് പറഞ്ഞത്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ബാഗിയത്ത് എന്ന് പറഞ്ഞ്, കാഫിറത്ത് എന്നല്ല പറഞ്ഞത്, അവിശ്വാസികൾ എന്നല്ല പറഞ്ഞത്. പിന്നെയോ, രണ്ട് ടീമുകൾ മുസ്ലിമീങ്ങൾപ്പെട്ടവർ ഏറ്റുമുട്ടുമ്പോൾ അതിൽ ഒരു പക്ഷത്തായിരിക്കും ശരി, മറ്റൊരു പക്ഷം ശരിയുടെ പക്ഷമാവില്ല, അവർക്കായിരിക്കും തെറ്റ്. അപ്പം അങ്ങനെയുള്ള ഒരു വിഭാഗത്തിൻ്റെ കയ്യാൽ നിങ്ങൾ വധിക്കപ്പെടും എന്നാണ് അമ്മാർ റളിയല്ലാഹു തആല എന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഈ തിരുമുഴികയെ മുഖവിലക്കെടുത്ത് ഇസ്ലാമിക ലോകത്തെ പ്രാമാണികർ പറഞ്ഞത്, അലി റളിയല്ലാഹു തആലന്റെയും മുആവിയ റളിയല്ലാഹുവിൻ്റെയും ഇടയിലുണ്ടായ ഈ പ്രശ്നത്തിൽ ശരിയുടെ പക്ഷം അലിയാരുടെ പക്ഷമായിരുന്നു, തെറ്റുപിണഞ്ഞത് മുആവിയ റളിയല്ലാഹു തആലനും കൂടെയുള്ളവർക്കുമായിരുന്നു. മറ്റു പല കാരണങ്ങളും ഈ ഒരു അഭിപ്രായ പ്രകടനത്തിന് പ്രാമാണികരായ പണ്ഡിതന്മാർക്ക് തെളിവുകളായിട്ട് ഉണ്ട്. സിഫീൻ യുദ്ധത്തിൻ്റെ വിശദഭാഗങ്ങൾ വിശദീകരിക്കപ്പെടേണ്ട ഒരു സമയമോ അവസരമോ അല്ല ഇത്. പക്ഷേ നമ്മൾ മഹനീയരായ സഹാബികൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങളെ പഠനവിധേയമാക്കുമ്പോൾ ആ മഹത്തുക്കളുടെ ഗാംഭീര്യവും അവർക്കുള്ള മഹത്വവും ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് ഇടിഞ്ഞു പോകാത്ത വിധം, മനസ്സിൽ വരാത്ത വിധം ഇത്തരം വിഷയങ്ങളെ സമീപിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. തെറ്റിദ്ധാരണകൾ അവരെക്കുറിച്ച് പറയപ്പെട്ട് ദൂരീകരിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവരോടുള്ള ആദരവും ബഹുമാനവും നിലനിർത്തി ഈ ചരിത്രം എങ്ങനെ നമ്മൾ മനസ്സിലാക്കണം, പ്രാമാണികരായ പണ്ഡിതന്മാർ എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കി തന്നിട്ടുള്ളത്, ഇതാണ് നമ്മുടെ വിഷയം. അലി റളിയല്ലാഹു തആലനു, മുആവിയ റളിയല്ലാഹു തആലനു, അവർക്കൊക്കെ ഇസ്ലാമിന് വേണ്ടി വലിയ സേവനങ്ങളും അവരുടെയൊക്കെ ഇസ്ലാമിന് വേണ്ടിയിട്ടുള്ളതായ ത്യാഗ ശ്രമങ്ങളും ധാരാളമാണ്. വീഴ്ചകൾ പലതും അവരിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിലും അവരുടെ നന്മയുടെ സാഗരത്തിൽ ഈ വീഴ്ചകളെല്ലാം വളരെ കുറവാണ്. വീഴ്ചകളെ, തെറ്റുകളെ കഴുകിക്കളയാൻ മാത്രമല്ല അവർക്ക് നന്മകളുള്ളത്, അവർക്കതിനേക്കാൾ കൂടുതൽ നന്മകളുള്ള മഹത്തുക്കളാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹയ് എഴുത്തുകാരനാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബത്തിൽ ഒരു മെമ്പറാണ്. മാത്രമല്ല മുആവിയ റളിയല്ലാഹു തആലന്റെ മഹത്വം അറിയിക്കുന്ന തിരുമൊഴികളും ചരിത്ര സംഭവങ്ങളും ധാരാളം നമുക്ക് വായിക്കുവാൻ സാധിക്കും. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആലനു ആകട്ടെ, റജുലു യുഹിബ്ബുഹുല്ലാഹു വ റസൂലു.

0: അള്ളാഹും അള്ളാഹുവിൻ റസൂലും ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് അള്ളാഹുൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞത്. വറജുലു യുഹിബ്ബുല്ലാഹ വറസൂലഹു, അള്ളാഹുവേയും അള്ളാഹുവിൻ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച കുട്ടിയാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. മൂസയും ഹാറൂനും അലൈഹിമസ്സലാം എങ്ങനെയായിരുന്നു അവരുടെ ബന്ധം? അതേപോലെയുള്ള ഒരു ബന്ധം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളും അലിയും തമ്മിലുണ്ടായിരുന്നു എന്നത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. അമാ തറന്ന അൻ തക്കൂന മിന്നി ബിമൻസിലത്തി ഹാറൂൻ മിം മൂസ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാരോട് തന്നെ പറഞ്ഞത് നമ്മൾ ചരിത്രത്തിൽ ആ വിഷയത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം മഹത്തുക്കളായ സഹാബികളാണ് ഇവിടെ ഈ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന സഹാബികൾ. അപ്പം അവരെക്കുറിച്ചുള്ളതായ സ്ഥാനങ്ങൾ, അവർക്കുള്ള മഹത്വങ്ങൾ, അതൊരിക്കലും ഇത്തരം ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഇടിഞ്ഞു പോകാൻ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പ്രതിപാദനങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സിഫീൻ യുദ്ധം ഹിജ്റാബ്ദം 37 അരങ്ങേറി. അത് നാളുകൾ മാസങ്ങൾ നീണ്ട ഒരു ചരിത്ര സംഭവമാണ്. ശരിയുടെ പക്ഷം ആരുടേത് എന്നതിൽ ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുള്ള പറഞ്ഞത്, ذهب جمهور اهل السنه الى تصويب من قاتل مع علي اهل السنه والجماعهന്റെ പണ്ഡിതരിൽ ഭൂരിഭാഗവും അലിയാരുടെ കൂടെ യുദ്ധം ചെയ്തവരുടെ പക്ഷമാണ് ശരി എന്ന വീക്ഷണമാണ്. وقد ثبت ان من قاتل عليا كانوا بغاتا, അലിയാരോട് യുദ്ധം ചെയ്തവർ അവരായിരുന്നു അതിക്രമകാരികൾ എന്നത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇബ്നു ഹജർ റഹിമഹുള്ള പറയുന്നു, വമാ ഹാദ തസ്വീബ് ഫഹു മുത്തഫിഖൂൻ അലാ അന്നഹു ലാ യുസമ്മു വാഹിദു മിൻ ഹാഉലൈ ബൽ യഖൂലൂൻ ഇജ്തഹദു ഫഅഖ്തഉ. ആരുടെ പക്ഷമാണ് ശരി എന്ന് തീരുമാനം പറയുമ്പോൾ അലിയാരുടെ പക്ഷമാണ് ശരി, മുആവിയ റളിയല്ലാഹു തആലന്റെ പക്ഷം ആ വിഷയത്തിൽ ശരിയുടെ പക്ഷമല്ല, അവരുടെ അടുക്കലാണ് തെറ്റുപിണഞ്ഞത്. ഈ ഒരു വീക്ഷണം പറയുന്നതോടൊപ്പം അഹ്ലു സുന്നത്തിന്റെ ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഫഹും മുത്തഫിഖൂൻ അലാ അന്നഹു ലാ യുദമ്മു വാഹിദു മിൻഹ ഉലായി, രണ്ടു കൂട്ടരിലും ഒരു വിഭാഗവും ആക്ഷേപിക്കപ്പെടാവതല്ല എന്നതിൽ ഏകാഭിപ്രായക്കാരാണ്. ബൽ യഖൂലൂൻ, പിന്നെ എന്താണ് രണ്ടു കൂട്ടരെക്കുറിച്ചും അഹ്ലു സുന്നത്ത് വൽ ജമാഅ പറയുന്നത്? ഇജ്തഹദു ഫഅഖ്തഉ, ഗവേഷണം നടത്തി, ആ ഗവേഷണത്തിൽ അവർക്ക് പിഴവ് പറ്റി. ഇബ്നു ഹജർ റഹിമഹുള്ള ഫതഹുൽ ബാരിയിൽ ഈ വിഷയത്തിൽ രേഖപ്പെടുത്തിയതാണിത്. അദ്ദേഹം പറയുന്നുണ്ട്, ഇത്തഫഖ അഹ്ലു സുന്നത്തി അലാ വുജൂബി മൻ ഇത്താനി അലാ അഹദി മിന സ്വഹാബ ബിസബബി മാ വഖഅ മിൻഹും വലൗ ഉരിഫൽ മുഹിഖു മിൻഹും ലിഅന്നഹും ലം യുഖാതിലു ഇല്ലാ അൻ ഇജ്തിഹാദ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഏകോപിച്ചൊരു വിഷയമുണ്ട്. അതെന്താണ്? സഹാബികൾക്കിടയിലുണ്ടായ സംഭവിച്ച യുദ്ധങ്ങൾ കാരണത്താൽ ഒരു സഹാബിയും ആക്ഷേപിക്കപ്പെടാൻ പാടുള്ളതല്ല, അവരെ കുത്തി പറയാനോ കുറ്റം പറയാനോ പാടുള്ളതല്ല, അത് നിർബന്ധമാണ്. സഹാബികൾക്കിടയിൽ യുദ്ധമുണ്ടായ വിഷയത്തിൽ ആരുടെ പക്ഷമാണ് ശരി എന്നുള്ളത് അറിയപ്പെട്ടാലും പാടുള്ളതല്ല എന്നാണ്. ഒരാളെയും ആക്ഷേപിക്കാൻ പാടുള്ളതല്ല. ശരി അലിയാരുടെ പക്ഷമാണെന്നുള്ളത് അറിയപ്പെട്ടാലും അതിൻ്റെ പേരിൽ മുആവിയയുടെ പക്ഷത്തെ ആക്ഷേപിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. ഇതാണ് ഇബ്നു ഹജർ റഹിമഹുള്ള പറയുന്നത്. അതിൽ അഹ്ലു സുന്നത്ത് ഏകാഭിപ്രായക്കാരാണ്. കാരണം എന്താ? ലിഅന്നഹും ലം യുഖാതിലു ഇല്ലാ അൻ ഇജ്തിഹാദ്. യുദ്ധം അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവർക്കിടയിലുണ്ടായ ഗവേഷണം അത് കാരണത്താലാണ്. ഇത് ഇബ്നു ഹജറിനെ ഉദ്ധരിച്ചിവിടെ ഉണർത്തിയത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ നിലപാടിൽ, വീക്ഷണത്തിൽ ഇത്തരം യുദ്ധവിഷയങ്ങളോട്, സഹാബികൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങളോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്ന് നാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് സമീപനങ്ങൾ ഇവ്വിധം സ്വീകരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ഇൻഷാ അല്ലാ, സുഫീൻ യുദ്ധം അതുമായി ബന്ധപ്പെട്ട് അറിയേണ്ട അനിവാര്യമായ ഏതാനും കാര്യങ്ങളാണ് ഇവിടെ ഉണർത്തിയത്. ഇനി ഈ സുഫീൻ യുദ്ധത്തെ തുടർന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ ചില സംഭവങ്ങൾ ഉടലെടുത്തു. അലിയാരുടെ പക്ഷമുണ്ടായിരുന്ന ആളുകളിൽ വിശിഷ്യ ഇറാഖുകാരിൽ അരക്ഷിതാവസ്ഥ മേൽവിലാസമായ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ആ വിഭാഗത്താൽ പിന്നീടുണ്ടായ ചില സംഭവ വികാസങ്ങൾ തഹ്കീം എന്ന പേരിൽ ഒരു പ്രധാന ചരിത്രം, അതിൽ ഏറെ തെറ്റിദ്ധാരണയ്ക്ക് വിധേയമായിട്ടുള്ളതായ ഒരു സംഭവം, എന്താണ് അതിലെ വസ്തുതകൾ ഇൻഷാല്ലാ നമുക്ക് തുടർന്ന് പിന്നീട് മനസ്സിലാക്കാം. സത്യം സത്യമായി മനസ്സിലാക്കുവാൻ അത് പിൻപറ്റുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും ഉദവിയേകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി ത്വയ്യിബീന ത്വാഹിരീൻ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ചുവരെഴുത്ത് സുഫീൻ യുദ്ധത്തിന്റെ വിഷയത്തിൽ ശരിയായ നിലപാട്. പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. ഇസ്ലാമിൽ ശകുനപ്പിഴയോ വിഷയം അവതരിപ്പിക്കുന്നു ബാസിൽ കുന്നപ്പള്ളി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സമുദായത്തിൽ ഏറ്റവും കൂടുതൽ സ്വഹാബാക്കളെ ഉണർത്തിയിരുന്ന ഒരു കാര്യമാണ് മതവിശ്വാസങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുക എന്നുള്ളത്. ജീവിതത്തിലേക്ക് ഒരു തരത്തിലും അന്ധവിശ്വാസം കടന്നു വരാതിരിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ കാലത്തും അതിൻ്റേതായ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തുമായിരുന്നു. അത്തരത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയ ഒരു ഹദീസ് നമുക്കിപ്രകാരം കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, പകർച്ചവ്യാധി എന്നുള്ള ഒരു കാര്യം തന്നെ ഇല്ല എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. എന്താണ് ഈ പറഞ്ഞതിനർത്ഥം? അന്നത്തെ ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു അന്ധവിശ്വാസമായിരുന്നു രോഗം എന്നത് അതിന് സ്വയം പകർച്ചയുണ്ടാക്കാൻ സാധിക്കും. ഒരാൾക്ക് രോഗം ബാധിച്ചാൽ ബാക്കി എല്ലാ ആളുകളിലേക്കും അത് സ്വയം പടർന്ന് എല്ലാ ആളുകളും രോഗിയാകുന്ന അവസ്ഥ ഉണ്ടാകും എന്ന് അന്നത്തെ ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകൾ വിശ്വസിച്ച് പോന്നിരുന്നു എന്നാണ്. ആ സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അദ്വ, നിങ്ങളീ വിശ്വസിക്കുന്ന ഇപ്രകാരമുള്ള വിശ്വാസം അത് ശരിയല്ല. രോഗം അത് കൊണ്ടുവരുന്നത് അതല്ലാഹു സുബ്ഹാനഹു തആലയാണ് രോഗം നൽകുന്നവനും ആ രോഗം അതിന് ശിഫാ ഇന നൽകുന്നവനും അല്ലാഹുവാണ്. അല്ലാഹു ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ മാത്രമേ ആളുകൾക്ക് രോഗപകർച്ച ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഒരു ഹദീസിൽ, ഈ ഒരു ഹദീസിനെ തുടർന്ന് വരുന്ന ചില റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒട്ടകങ്ങൾക്കിതാ, ഒന്നിന് രോഗം ബാധിച്ചാൽ ബാക്കിയുള്ള ഒട്ടകങ്ങൾക്ക് രോഗം ബാധിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ച ചോദ്യം, എങ്കിലാ ഒന്നാമത്തെ ഒട്ടകത്തിന് രോഗം ബാധിച്ചത് അതെങ്ങനെയാണ് എന്ന ചോദ്യം ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ രോഗം കൊണ്ടുവരുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു തആലയാണ്, അതിനെ തിരിച്ച് എടുക്കുന്നതും അല്ലാഹുവാണ്. മറ്റുള്ള ആളുകളിലേക്ക് ആ രോഗം തിരിച്ചെടുക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. മറ്റുള്ള ആളുകളിലേക്കത് പകർന്ന് പിടിക്കണമെങ്കിൽ അതും അല്ലാഹു സുബ്ഹാനഹു തആല വിചാരിക്കണം. അല്ലാഹു കരുതുന്ന ആളുകളിലേക്ക് മാത്രമേ അതിൻ്റെ പകർച്ചയുണ്ടാവുകയുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അതുപോലെ തന്നെയാണ് വല സഫറ, സഫർ മാസത്തിനെ പ്രത്യേകമായി ആ മാസം ശകുനത്തിൻ്റെ മാസമായിക്കൊണ്ട് അന്ന് ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകൾ കണ്ടിരുന്നു. എന്തെങ്കിലും ഒരു സുപ്രധാനമായ ഏറ്റവും നല്ല ഒരു കാര്യം ആ മാസത്തിൽ തുടങ്ങുക എന്നുള്ളത് അതിനവർ പ്രയാസം കണ്ടിരുന്നു. ആ ദിവസത്തിൽ തുടങ്ങേണ്ട വല്ല കാര്യങ്ങളും സഫർ മാസമായാൽ അവർ മാറ്റിവെച്ചിരുന്നു. ഒരു യാത്ര തുടങ്ങുക, വിവാഹം നടത്തുക, കച്ചവടം ആരംഭിക്കുക, ഇങ്ങനെ തുടങ്ങി ധാരാളം നല്ല കാര്യങ്ങളെല്ലാം ആ മാസത്തിൽ തുടങ്ങാൻ അവർ മടിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ പ്രത്യേകമായൊരു മാസത്തിന് ഒരു ശകുനം എന്നുള്ളതില്ല. എല്ലാ മാസവും മാസമെന്നുള്ളത് അള്ളാഹുവിങ്കിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് എല്ലാ മാസവും നല്ല മാസങ്ങളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ശകുനം നോക്കുക എന്നുള്ളത്. ചില പക്ഷികളുടെയും ചില മൃഗങ്ങളുടെയും ചില ശബ്ദങ്ങളും അങ്ങനെ മറ്റു ചില കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് തങ്ങളുടെ ഭാവിയിൽ വരാനിരിക്കുന്ന ചില കാര്യങ്ങളെ മുൻകൂട്ടി തീരുമാനിക്കുന്ന ചില വിഷയങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. ആ സംഭവങ്ങൾ തങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിൽ ഒരു പക്ഷിയെ കൂട്ടിൽ വളർത്തിക്കൊണ്ട് യാത്ര പുറപ്പെടുമ്പോൾ അതിനെ പറത്തിവിടുകയും അത് ഇടതുവശത്തേക്ക് പറന്നുപോയാൽ യാത്ര അശുഭകരമാണെന്നും ആ യാത്ര മുടങ്ങും, പ്രയാസങ്ങളുണ്ടാകും, അതുകൊണ്ട് യാത്ര മാറ്റിവെക്കണം എന്നുള്ള തരത്തിൽ ചില ചിന്തകൾ അവർക്കുണ്ടായിരുന്നു. മാത്രമല്ല അത് വലതുവശത്തേക്കാണെങ്കിൽ യാത്ര പ്രയാസമില്ലാതെ ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് യാത്ര പൂർത്തീകരിക്കാനാകും എന്നെല്ലാം അവർ വിശ്വസിച്ചിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിശ്വാസത്തെ പാടെ എതിർത്തു കളഞ്ഞു. വലാ തുയറത, അത്തരത്തിൽ ശകുനം നോക്കുക എന്നുള്ള കാര്യം അതില്ല തന്നെ, ഇസ്ലാം അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് വലാ ഹാമത, കൂമൻ എന്ന ജീവിയുമായി ബന്ധപ്പെട്ട ചില അന്ധവിശ്വാസങ്ങൾ അന്ന് കാലഘട്ടത്തിലുണ്ടായിരുന്നു. കൂമൻ ഒരു വീട്ടിൽ വന്നിരുന്നു കൊണ്ട് ശബ്ദമുണ്ടാക്കിയാൽ ആ വീട്ടിലൊരു മരണം നടക്കും എന്നുള്ള തരത്തിൽ ചില അന്ധവിശ്വാസങ്ങൾ അന്ന് കാലഘട്ടത്തിലുണ്ടായിരുന്നു. ആ വിശ്വാസത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിലൂടെ എതിർക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ, ആ ജാഹിലിയ കാലത്തിൽ ഉണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങൾ വീണ്ടും നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇന്ന് പലപ്പോഴും പല ആളുകൾക്കും ഒരു കറുത്ത പൂച്ച മുന്നിലൂടെ ചാടിയാൽ യാത്രയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകും, രണ്ട് മൈനകളെ കാണുമ്പോൾ അത് ഒറ്റ മൈനയായാൽ അത് വല്ലാത്ത പ്രയാസം, പുൽച്ചാടികളെ കാണുമ്പോൾ വല്ലാത്ത സന്തോഷം എന്നുള്ള തരത്തിലെല്ലാം ചില അന്ധവിശ്വാസങ്ങൾ ചെറിയ തോതിലെങ്കിലും ചില ആളുകളുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അതൊക്കെ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലങ്ങൾക്ക് മുമ്പേ നമ്മെ പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ ഒരിക്കലും നമ്മുടെ വിശ്വാസങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. തീർത്തും അന്ധവിശ്വാസം എന്ന നിലക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയ കാര്യങ്ങളിൽ ഈ വിഷയങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈയൊരു വിശ്വാസം കേവലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു വിഷയമല്ല. അതിനു മുമ്പുള്ള പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള ചില വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മൂസാനബി അലഹിസ്സലാമയുടെ കാലഘട്ടത്തിൽ അവർ പ്രബോധനം ചെയ്തിരുന്ന സന്ദർഭത്തിൽ ആ സമൂഹം പറയുന്ന ചില വാക്കുകൾ സൂറത്തു അൽ അഅറാഫിൻ്റെ 131-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഇതാ ഒരു നല്ല കാര്യം അവരിലേക്ക് വന്നെത്തിയാൽ അവർ പറയുകയുണ്ടായി, ഇതെല്ലാം അനുഭവിക്കാനുള്ള അർഹത ഞങ്ങൾക്കുണ്ട്, ഇത് ഞങ്ങളുടെ ക്വാളിറ്റി കാരണം, ഞങ്ങൾ നല്ലവരായത് കാരണം ഞങ്ങൾക്കിതാ അള്ളാഹു നൽകിയതാണ് എന്നുള്ള തരത്തിൽ അവർ പറഞ്ഞിരുന്നു എന്നാണ്. എന്നാൽ വ ഇൻ തുസിബുഹും സയ്യഅതുൻ, ഒരു മോശപ്പെട്ട കാര്യം അവരിലേക്ക് വന്നെത്തിയാൽ അവർ ആ നന്മകൾ അവരിലേക്ക് വന്നെത്തിയതുപോലെയല്ല അവർ അതിനെ സ്വീകരിച്ചിരുന്നത്. അവർ പറയും, ഇത് ഞങ്ങൾക്ക് ഭവിക്കാനുള്ള കാരണം അത് മൂസയാണ്, മൂസയുടെ കൂടെയുള്ള കൂട്ടാളികളാണ്, അവർ കാരണം ഞങ്ങൾക്ക് ശകുനം ബാധിച്ചതാണ് എന്ന് അവർ പറയുമായിരുന്നു എന്നാണ്. അതുപോലെ തന്നെ സൂറത്ത് യാസീനിൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന രണ്ട് നബിമാർ അവർ ഒരു നാട്ടിലൂടെ പോകുന്ന സന്ദർഭത്തിൽ ആ നാട്ടിൽ ദഅവത്ത് നടത്തിയപ്പോൾ അവിടെയുണ്ടായിരുന്ന ആളുകൾ പറയുകയുണ്ടായി എന്നാണ്, നിങ്ങൾ കാരണമിതാ ഞങ്ങൾക്ക് ശകുനം ബാധിച്ചിരിക്കുന്നു, ഞങ്ങൾക്കിതാ മോശപ്പെട്ട ദിവസങ്ങൾ വന്നെത്തിയിരിക്കുന്നു, നിങ്ങളാണതിന് കാരണം, നിങ്ങൾ ഇതിൽ നിന്ന് വിരമിക്കാത്ത പക്ഷം, ഞങ്ങളോട് ഈ ചെയ്യുന്ന ദഅവത്ത് അത് നിർത്താത്ത പക്ഷം ഞങ്ങളിതാ നിങ്ങളെ എറിഞ്ഞോടിക്കുക തന്നെ ചെയ്യും, ഞങ്ങളിൽ നിന്ന് വേദനിപ്പിക്കുന്ന ശിക്ഷ നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് തന്നെ അവർ പറഞ്ഞിരുന്നു എന്നാണ്. ആ സമയം ആ നബിമാർ അവർക്ക് തിരിച്ച് മറുപടി നൽകുന്നുണ്ട്, ഖാലു ത്വാഇറുക്കും മഅകും, ശരിയാണ് നിങ്ങളുടെ കൂടെ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്, പക്ഷേ അതൊന്നും ഞങ്ങൾ കാരണമല്ല, അതെല്ലാം നിങ്ങൾ കാരണം തന്നെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ അന്നാട്ടിലെ ആ ചരിത്രം സൂറത്തു യാസീനിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ശകുനവിശ്വാസം എന്നുള്ളത് കാലങ്ങൾക്ക് മുമ്പേ പഴക്കമുണ്ടെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ യഥാർത്ഥ വശം, യഥാർത്ഥ വിശ്വാസം എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. കൃത്യമായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അത്തുയ്യറത്തു ശിർക്കുൻ, ശകുനം നോക്കുക എന്നുള്ളത് ശിർക്കാകുന്നു. തലാഥൻ, അത് മൂന്ന് തവണ ആവർത്തിച്ചു പറഞ്ഞു എന്നാണ്. എന്നിട്ടതിനുള്ള പരിഹാരമെന്നോണം, എന്താണ് അതിനുള്ള മറുപടി, അതെങ്ങനെ നമ്മിൽ നിന്ന് എടുത്തുപോകാൻ സാധിക്കും? പ്രവാചകൻ പറഞ്ഞു, വമാ മിന്ന ഇല്ലാ വലാഖിന്നല്ലാഹു യുദ്ഹിബുഹു ബിത്തവക്കുൽ. അത് നമ്മളിൽ ആളുകളിൽ വളരെ കുറച്ചല്ലാതെ ആളുകളിൽ ഇല്ലാത്തതില്ല. മിക്ക ആളുകളിലും ആ ശകുനം നോക്കുക എന്ന കാര്യം ഉണ്ടായിട്ടുണ്ട്. വലാഖിന്നല്ലാഹു യുദ്ഹിബുഹു ബിത്തവക്കുൽ, അതിനെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് എറിഞ്ഞുടക്കാൻ, തവക്കുൽ ഭരമേൽപ്പിക്കുക എന്ന ആ ആരാധനയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൽ നന്നായി തവക്കലുള്ള ആളുകളായി മാറാൻ നാം ഏവരും പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിൽ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് തിരുനബിയോടൊപ്പം. പീസ് റേഡിയോയിൽ തുടർന്ന് കേൾക്കുക ഹിഫ്ദുൽ ഖുർആൻ സൂറ അൽ ഹിജ്ർ 5-6 വചനങ്ങൾ പാരായണം ചെയ്യുന്നു സക്കീർ മൗലവി എടത്തനാട്ടുകര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ ഹംദൻ കസീറൻ തൊയ്യബൻ മുബാറക്കൻ ഫീ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്ർ 1-4 വരെയുള്ള ആയത്തുകളാണ് നാം ഇതുവരെ മനഃപ്പാഠമാക്കിയത്. ഇന്ന് നമുക്ക് 5-ാമത്തെ ആയത്തും അതുപോലെ 6-ാമത്തെ 2 ചെറിയ ആയത്തുകളാണ് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ആയത്തുകളൊന്ന് പാരായണം ചെയ്ത് പുതിയ ഭാഗത്തോട്ട് നമുക്ക് പ്രവേശിക്കാം.

وقالوا يا أيها الذي نزل عليه الذكر.

0: അൽഹംദുലില്ലാ, റബ്ബിൻ്റെ അത്യപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിലെ 5-6 ആയത്തുകളാണ് നമ്മൾ മനഃപാഠമാക്കിയത്. എപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ, നമുക്കറിയാവുന്നത് പോലെ ഒരു ഹർഫിന് 10 പ്രതിഫലമാണ്. ഓരോ ഹർഫുകളും അതിൻ്റെ പ്രതിഫലേച്ഛയോടുകൂടി അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് നമ്മൾ പാരായണം ചെയ്യുന്നു, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. തക്കതായ പ്രതിഫലം നൽകി റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആവർത്തിച്ച് കേൾക്കുക, വീണ്ടും വീണ്ടും പാരായണം ചെയ്യുക. വ ആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ശ്രോതാക്കൾ ഇതുവരെ കാത്തോർത്തത് ഹിഫ്ദുൽ ഖുർആൻ സൂറ അൽ ഹിജ്ർ 5-6 വചനങ്ങൾ പാരായണം നിർവഹിച്ചത് സക്കീർ മൗലവി ഇടത്തനാട്ടുകര.
2: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ജനങ്ങളെ കേൾക്കാനിറങ്ങിയ ജമാഅത്തെ ഇസ്ലാമി, ഭാഗം 2. മൂസ സലാഹി കാരയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: ജനങ്ങളെ കേൾക്കാനിറങ്ങിയ ജമാഅത്തെ ഇസ്ലാമി, ഭാഗം 2. എഴുത്ത് മൂസ സലാഹി കാര. അമീർ വീണ്ടും എഴുതുന്നു: ജമാഅത്തിന്റെ ആശയ ലോകത്തുനിന്ന് തങ്ങൾക്കാവശ്യമുള്ളതൊന്നും കിട്ടാതെ വന്നപ്പോൾ സന്ദർഭത്തിൽ നിന്ന് പലതും അടർത്തിയെടുത്ത് പുകമറ സൃഷ്ടിക്കുകയാണ് ജമാഅത്ത് വിമർശകർ ചെയ്തത്. അതുകൊണ്ടുതന്നെ തറയും താരാപഥവും തമ്മിലുള്ള അന്തരം പോലെ ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധാനം ചെയ്യുന്ന ആദർശാത്മക ലോകവും വിമർശകർ പടച്ചുവിട്ട ഭാവനാലോകവും രണ്ടറ്റത്ത് നിൽക്കുന്നു. പേജ് 7. മൗദൂദിയൻ ആശയത്തിന്റെ അപകടത്തെ മറച്ചുവെക്കാൻ അമീർ വാചക കസർത്ത് നടത്തുകയാണിവിടെ. ആർക്കും പരിചയമില്ലാത്തതും പുതിയതുമായ ദർശനമാണ് മൗദൂദി അവതരിപ്പിച്ചതെന്ന് ആദ്യത്തിൽ പറഞ്ഞത് ഇടയിൽ വെച്ച് വിഴുങ്ങിക്കളയുകയാണോ? ആരാധനയെ അനുസരണം, അടിമത്തം എന്നീ അർത്ഥങ്ങളിലേക്കൊതുക്കാൻ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയെ ദുരുപയോഗം ചെയ്ത ജമാഅത്തുകാരുടെ ആശയ അടിത്തറ തന്നെ തകരാറ് പറ്റിയതാകയാൽ അതിൽ നിന്നെന്തെങ്കിലും മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടുതന്നെ മതരാഷ്ട്രവാദികൾ, മതേതര വിരുദ്ധർ, ജനാധിപത്യ വിരോധികൾ, തീവ്രവാദാശയങ്ങളുടെ പ്രചാരകർ എന്നിങ്ങനെ മുദ്രചാർത്തി ജമാഅത്തെ ഇസ്ലാമിയെ ദൂരമാറ്റി നിർത്താനാണ് പലരും ശ്രമിച്ചത്. മേൽപ്പറഞ്ഞ നിഷേധാത്മക പ്രവണതകളുടെ നേരിയൊരംശം പോലും ആശയപരമായോ പ്രയോഗതലത്തിലോ ഈ പ്രസ്ഥാനത്തിൽ കണ്ടെത്തുക സാധ്യമല്ല. പേജ് 5. മതേതരത്വത്തിനും ജനാധിപത്യത്തിനുമെതിരെ ഒരു വാക്കും ഉരിയാടാത്ത പാവങ്ങളാണ് തങ്ങളെന്ന് പറയുന്നത് കേട്ട് IPH ഇറക്കിയ ചില പുസ്തകങ്ങൾ അമ്പരക്കുന്നുണ്ടാകും. ഒരേ പാതയിലൂടെ നടന്നു നീങ്ങിയിരുന്ന മൗദൂദി, ഹസനുൽ ബന്ന, ഖുമൈനി, അലി ശരിയത്തി, സയ്യിദ് ഖുതുബ് തുടങ്ങിയവരിൽ ആരുടെയെങ്കിലും നിലപാടിനോട് എതിരാകാൻ ജമാഅത്തെ ഇസ്ലാമി ഇതിനകം തയ്യാറായിട്ടുണ്ടോ? ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളെ വിപ്ലവ ശൈലിയിൽ ഇവർ എഴുതിവിട്ടത് മൂലം മുസ്ലിം സമൂഹത്തിനേറ്റ മുറിവ് ഇന്നും ഉണങ്ങിയിട്ടില്ല. തങ്ങളുടെ പുസ്തകങ്ങളിൽ പതിയിരിക്കുന്ന പിഴവുകളെ പൊന്നുപോലെ ജമാഅത്തുകാർ സംരക്ഷിച്ചു പോരുന്നു. ഭരണകൂടത്തിന് തലവേദന മാത്രമായിരുന്ന സിമിയും എൻ ഡി എഫും കാലത്തിനുമേൽ യുവതയുടെ വിപ്ലവമുദ്ര എന്ന തലക്കെട്ടോടുകൂടിയുള്ള സോളിഡാരിറ്റിയും എസ് ഡി പി ഐയുമൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ തട്ടകത്തിൽ തന്നെയാണല്ലോ തടിച്ചു തുടിച്ചിട്ടുള്ളത്. പ്രവാചകന്മാരും അനുയായികളും നിലനിർത്തിയ ആദർശാധിഷ്ഠിത ജീവിതത്തെ അമീർ അയവിറക്കുന്നതുകൂടി വായിക്കാം. ജീവിതവും ജീവനും അപകടപ്പെടുത്തി വിമോചന പോരാട്ടങ്ങൾ നയിച്ച പ്രവാചകന്മാരുടെയും അനുയായികളുടെയും കഥ പറയുന്നുണ്ട് ഖുർആൻ. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ അത്തരമൊരു ദീനിനെയാണ് പ്രതിനിധാനം ചെയ്തത്. പേജ് 6. വാളുകൊണ്ട് രണ്ടായി പിളർത്തപ്പെട്ടവരും രക്തമൊലിക്കുമാറ് ശാരീരിക മർദ്ദനങ്ങളേറ്റവരും അന്യായമായി കൊല്ലപ്പെട്ടവരും പ്രവാചകന്മാരിലുണ്ട്. ഏറ്റവും വലിയ അക്രമമായ ഷിർക്കിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കാനും ഏക ആരാധ്യനല്ലാഹു മാത്രമെന്ന സന്ദേശം അവരിൽ ഊട്ടിയുറപ്പിക്കാനുമാണ് അഹോരാത്രം പ്രയത്നിച്ചത് അവർ. ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാലും അത്തരമൊരു പ്രബോധനത്തിന് വേദിയൊരുക്കാൻ ജമാഅത്തെ ഇസ്ലാമി ധൈര്യപ്പെടുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥത്തെ അനുസരിക്കപ്പെടേണ്ടവൻ അല്ലാഹു മാത്രം എന്നാക്കി മാറ്റിയവർക്ക് പ്രവാചകന്മാരുടെ പാരമ്പര്യം അവകാശപ്പെടാൻ എന്തർഹതയാണുള്ളത്? പുതിയ കാൽവെപ്പിന്റെ ലക്ഷ്യം കൂടി അമീർ പറയുന്നു. കേരളം പോലെ മഴവിൽ ചാരുതയുള്ള ജനാധിപത്യ സമൂഹത്തിൽ സമൂഹത്തെ തിരുത്തി കൂടുതൽ വർണ്ണാഭമാക്കാനും സ്വയം നവീകരിക്കാനും ജമാഅത്തെ ഇസ്ലാമി നിങ്ങളെ കേൾക്കുന്നു, നിങ്ങളെ കേൾക്കുന്ന പ്രസ്ഥാനമാണിത്. പേജ് 7. അഹ്ലുസുന്നയുടെ ശരിയായ പ്രബോധനത്തെയും പ്രാമാണിക തീരുമാനങ്ങളെയും സമൂഹത്തിൻ്റെ രാഷ്ട്രീയ ബോധത്തെയും പ്രതിക്കൂട്ടിൽ നിർത്തി ചോദ്യം ചെയ്തിരുന്ന ജമാഅത്തുകാർക്കിപ്പോൾ വെളിച്ചം വെച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ അടയാളമായി ഇതിനെ കണക്കാക്കാം. ഇലക്ഷനിൽ മത്സരിക്കലും വോട്ട് ചെയ്യലും കോടതിയെ സമീപിക്കലുമൊന്നും അവർക്കിപ്പോൾ ശിർക്കല്ലാതായി മാറി. ഇനി സ്വയം നവീകരണം എന്നത് എല്ലാ അർത്ഥത്തിലും തെളിഞ്ഞു കാണേണ്ടത് പരലോകം ഭാസ്വരമായിത്തീരാനുള്ള മതനിലപാടുകളിലാണ്. അതിലൊരിക്കലും അമാന്തിച്ചുകൂടാ. എങ്കിൽ മാത്രമേ സത്യസന്ധമായി ജനങ്ങളെ കേൾക്കുന്ന പ്രബോധന പ്രസ്ഥാനമായി മാറുകയുള്ളൂ. അല്ലാഹു പറയുന്നു, നന്മയിലേക്ക് ക്ഷണിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്നൊരു സമുദായം നിങ്ങളിൽ നിന്നുണ്ടായിരിക്കട്ടെ അവരത്രേ വിജയികൾ. അധ്യായം 3, വചനം 104.
4: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ.
5: പീസ് റേഡിയോയിൽ അടുത്തതായി നാം കേൾക്കാൻ പോകുന്നത് ഹൃദയവസന്തം. സൂറത്തുന്നിസാഇന്റെ 63 മുതൽ 65 വരെയുള്ള വചനങ്ങൾ അവതരിപ്പിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: മാ ഫീ ഖുലൂബിഹിം ഫഅഅരിദ് അൻഹും വഅൽഹും വഖുല്ലഹും ഫീ അൻഫുസിഹിം ഖൗലം ബലീഗ. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നിസായിലെ 63-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. ഉലായിക്ക അക്കൂട്ടർ, അല്ലദീന, യാതൊരുവരാണ്, യഅലമുല്ലാഹു, അല്ലാഹു അറിയുന്നു, മാഫി ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലുള്ളത്, ഫഅഅരിദ്, അതിനാൽ നീ തിരിഞ്ഞു കളയുക, അവഗണിക്കുക, അൻഹും, അവരെപ്പറ്റി, വഅൽഹും, അവർക്ക് സതുപദേശവും ചെയ്യുക, വഖുല്ലഹും, അവരോട് പറയുകയും ചെയ്യുക, ഫീ അൻഫുസിഹിം, അവരുടെ സ്വന്തങ്ങളിൽ, ഖൗലൻ, വാക്ക്, ബലീഗ, മനസ്സിൽ തട്ടുന്ന, സാരവത്തായ അല്ലെങ്കിൽ അർത്ഥവത്തായ. ഇതാണ് 63-ാമത്തെ വചനം. അവരുടെ ഹൃദയങ്ങളിലുള്ളത് എന്താണെന്ന് അള്ളാഹുവിന് അറിയാവുന്നവരത്രേ അക്കൂട്ടർ. ആകയാൽ അവരെ വിട്ടുതിരിഞ്ഞു കളയുക, അവർക്ക് സതുപദേശം നൽകുകയും ചെയ്യുക, അവരുടെ സ്വന്തങ്ങളിൽ തട്ടുന്ന വാക്ക് അവരോട് പറയുകയും ചെയ്യുക. യഥാർത്ഥത്തിൽ ഈ ആളുകളെക്കുറിച്ച് അള്ളാഹു അവന് നന്നായി അറിയാമെന്ന് വ്യക്തമാക്കുകയാണ്. അവരുടെ മനസ്സിലുള്ളത് അള്ളാഹുവിന് കൃത്യമായി അറിയാം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ആ ആളുകളെക്കുറിച്ച് വ്യക്തമാക്കുകയാണ് ഈ വചനത്തിലൂടെ ചെയ്യുന്നത്. അത്തരം ആളുകൾ, അവരുടെ കാര്യത്തിൽ എന്ത് നിലപാടായിരിക്കണം താങ്കൾ സ്വീകരിക്കുന്നത് എന്ന കാര്യം കൂടി അള്ളാഹു വ്യക്തമാക്കുന്നു. ആ വചനവുമായി ബന്ധപ്പെട്ട് കാണാം, ഉലായിക്കല്ലദീന യഅലമുല്ലാഹു മാ ഫീ ഖുലൂബിഹിം. ഉലായിക്കല്ലദീന, അക്കൂട്ടർ, യഅലമുല്ലാഹു, അള്ളാഹു അറിയുന്നു, മാ യുളമിറൂന ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ അവർ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന കാര്യം, മിനൻ നിഫാഖി, കാപട്യത്തിൽ നിന്ന്, വൽ ഖസ്ദിർ റദീഇ, വളരെ മോശമായ ഉദ്ദേശ്യം, ഫത്തുറുക്കുഹും, അയ്യുഹർ റസൂൽ, പ്രവാചകരെ അവരെ താങ്കൾ ഉപേക്ഷിക്കുക, വിട്ടേക്കുക, വഅഅരിദ് അൻഹും, അവരെ അവഗണിക്കുക, വബയ്യൻ ലഹും ഹുക്മല്ലാഹി മുറഗിബൻ വമുറഹിബൻ, അള്ളാഹുവിൻ്റെ വിധിയെക്കുറിച്ച് താങ്കൾ അവർക്ക് വ്യക്തമാക്കി കൊടുക്കുക, അവർക്ക് ആഗ്രഹം ജനിപ്പിക്കുന്ന രൂപത്തിലും അവരെ ഭയപ്പെടുത്തുന്ന രൂപത്തിലും, വഖുല്ലഹും ഖൗലൻ ബാലിഗൻ ബുലൂഗൻ ശദീദ, അവർക്ക് അവരുടെ മനസ്സുകളിൽ തട്ടുന്ന തരത്തിലുള്ള സംസാരം താങ്കൾ സംസാരിക്കുകയും ചെയ്യുക. ഇതാണ് അള്ളാഹു പ്രവാചകനോട് ആ ആളുകളെക്കുറിച്ച് പറയുന്ന കാര്യം. ഉലായിക്കല്ലദീന യഅലമുല്ലാഹു മാ ഫീ ഖുലൂബിഹിം ഐ മിനൻ നിഫാഖി വൽ ഖസ്ദി സയ്യിഇ, അവരുടെ കാപട്യത്തെക്കുറിച്ചും അവരുടെ ദുരുദ്ദേശത്തെക്കുറിച്ചും അള്ളാഹുവിനറിയാം. അതുകൊണ്ട് ഫഅഅരിദ് അൻഹും ഐ ലാ തബാല ബിഹിം വലാ തുഖാബിലുഹും അലാ മാ ഫഅലൂഹു വഖ്തറഫൂഹു, അവരുടെ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ താങ്കൾ അവരെ പരിഗണിക്കേണ്ടതില്ല, അവരെ വിട്ടേക്കുക. വഅഇദുഹും ഐ ബയ്യിൻ ലഹും ഹുക്മല്ലാഹി തആല, അല്ലാഹുവിൻ്റെ ഹുക്മിനെക്കുറിച്ച് അവർക്ക് താങ്കൾ വ്യക്തമാക്കി കൊടുക്കുക. മഅ തർഗീബി ഫിൽ ഇൻഖിയാദിലില്ലാ, അതിന് കീഴ്പ്പെടാൻ അവരെ പ്രേരിപ്പിക്കുന്ന രൂപത്തിൽ, അവർക്ക് ആഗ്രഹമുണ്ടാകുന്ന രൂപത്തിൽ, വത്തർഹീബി മിൻ തർക്കിഹി, അത് ഉപേക്ഷിക്കുന്നതിൽ അവർക്ക് ഭയമുണ്ടാകുന്ന രൂപത്തിനും അവരെ താങ്കൾ ഉപദേശിക്കുക, അവർക്ക് വ്യക്തമാക്കി കൊടുക്കുക. വഖുല്ലഹും ഫി അംഫുസിം ഖൗലൻ ബലീഗ ഐ ഉൻസുഹും, താങ്കൾ അവരെ ഉപദേശിക്കുക, സിർറൻ ബൈനക വബൈനഹും, താങ്കളും അവരും മാത്രം അറിയുന്ന രൂപത്തിൽ, ഫഇന്നഹു അൻജഹു ലിഹുസൂലിൽ മഖ്സൂദി, അതാണ് കൂടുതൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കുക. വബാലിഗ ഫി സജ്രിഹിം വഖംഇഹിം അമ്മാ കാനു അലൈഹി, അതേപോലെ തന്നെ അവർക്ക് ആ വിഷയം കൈയൊഴിക്കാൻ, അവരുടെ നിലപാട് നിന്ന് പിന്മാറാൻ പ്രേരിപ്പിക്കുമാറ് താങ്കൾ അവരെ ഉപദേശിക്കുക. വഹാദ ദലീലുൻ അലാ അന്ന മുഖത്തരിഫൽ മഅസി വഇൻ അഅറള അൻഹു ഫഇന്നഹു യൻസഹു സിർറൻ വയുബാലിഗു ഫീ വഅളിഹി ബിമാ യദുന്നു ഹുസൂല മഖ്സൂദി ബിഹി. ഈ മോശമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ, തെറ്റായ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളുകളോട് സ്വകാര്യമായ ഗുണകാംക്ഷയോടുള്ള ഉപദേശമാണ് അവർക്ക് ഗുണം ചെയ്യുക എന്ന് ഈ ആയത്ത് അറിയിക്കുന്നു എന്നുകൂടി മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നു. അതാണ് ഉലാഇകല്ലദീന യഅലമുല്ലാഹു മാ ഫീ ഖുലൂബിഹിം ഫഅഅ്രിദ് അൻഹും വഅലുഹും വഖുല്ലഹും ഫീ അൻഫുസിഹിം ഖൗലൻ ബലീഗാ ഹാദ ദർബ് മിനൽ നാസി ഹുമുൽ മുനാഫിഖൂൻ. ഇവിടെ അക്കൂട്ടർ എന്നുള്ള വിശേഷിപ്പിച്ചത് കപടവിശ്വാസികളെക്കുറിച്ചാണ്. വല്ലാഹു യഅലമു മാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിലുള്ള കാര്യം അള്ളാഹുവിനറിയാം. വസ യജസീഹിം അലാ ദാലിക്, അതിനനുസരിച്ച് അവൻ അവർക്ക് പ്രതിഫലം നൽകും. ഫ ഇന്നഹു ലാ തഖ്ഫ അലൈഹി ഖാഫിയ, ഒരു കാര്യം അള്ളാഹുവിന് മറഞ്ഞതായിട്ടില്ല. ഫക്തഫി ബിഹി യാ മുഹമ്മദ് ഫീഹിം ഫ ഇന്നല്ലാഹ ആലിമുൻ ബി ലവാഹിരിഹിം വ ബവാത്തിനിഹിം, അവരുടെ കാര്യത്തിൽ അവരുടെ ആന്തരികവും ബാഹ്യവുമായ അവസ്ഥകൾ അള്ളാഹുവിന് നന്നായിട്ടറിയാം. വലിഹാദ ഖാല ലഹു ഫഅഅ്രിദ് അൻഹും, നബിയെ നിങ്ങൾ അവരെ വിട്ടേക്കുക. ഐ ലാ തുഅന്നിഫുഹും അലാ മാ ഫീ ഖുലൂബിഹിം, താങ്കൾ അവരോട് പരുഷമായി പെരുമാറേണ്ടതില്ല. വഅ്ലുഹും ഐ വൻഹഹും അലാ മാ ഫീ ഖുലൂബിഹിം മിനൻ നിഫാഖി വസറായിരി ശരി, അവരുടെ ആ തെറ്റായ കാര്യം താങ്കൾ വിലക്കുകയും ചെയ്യുക. വഖുല്ലഹും ഫീ അൻഫുസിഹിം ഖൗലൻ ബലീഗ ഐ വൻസഹും فيما بينك وبينهم بكلام بليغ رادع لهم. അതേപോലെ തന്നെ വളരെ സ്വകാര്യമായി അവരെ താങ്കൾ ഉപദേശിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു പ്രവാചകനോട് ഉപദേശിക്കുകയാണ് ഈ ആയത്തിലൂടെ ചെയ്യുന്നത്. തുടർന്ന് 64-ാമത്തെ വചനത്തിൽ
1: وما ارسلنا من رسول الا ليطاع باذن الله وَلَوْ أَنَّهُمْ إِذْ ظَلَمُوا أَنفُسَهُمْ جَاءُوكَ فَاسْتَغْفَرُوا اللَّهَ وَاسْتَغْفَرَ لَهُمُ الرَّسُولُ لَوَجَدُوا اللَّهَ تَوَّابًا رَّحِيمًا. وَمَا أَرْسَلْنَا
0: نَام أَيَتْتِلَّا مِنْ رَسُولٍ أُرِ رَسُولِنَيُمْ ഇല്ലാ ലിയുത്താ, അദ്ദേഹം അനുസരിക്കപ്പെടുവാൻ വേണ്ടിയല്ലാതെ. ബി ഇദ്നില്ല, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം, ഉത്തരവ് പ്രകാരം. വലൌ അന്നഹും, അവർ ആയിരുന്നെങ്കിൽ, ഇല്ലമൂ, അവർ അക്രമം ചെയ്തപ്പോൾ, അംഫുസഹും തങ്ങളോട്, തങ്ങളുടെ സ്വന്തങ്ങളോട്, ജാഊക നിന്റെ അടുക്കൽ വന്നു എങ്കിൽ, ഫസ്തഗ്ഫറു, എന്നിട്ട് അവർ പാപമോചനം തേടുകയും ചെയ്തു അല്ലാഹ അള്ളാഹുവിനോട്. വസ്തഗ്ഫറ ലഹും, അവർക്ക് വേണ്ടി പാപമോചനം തേടുകയും ചെയ്തു അർ റസൂലു റസൂൽ, ലവജദു അവർ കണ്ടെത്തുക തന്നെ ചെയ്തിരിക്കുന്നു അല്ലാഹ അല്ലാഹുവിനെ, തൗവാബൻ വളരെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനായി, റഹീമ കരുണാനിധിയായി. ഒരു റസൂലിനെയും അല്ലാഹുവിൻ്റെ ഉത്തരവ് പ്രകാരം അനുസരിക്കപ്പെടുവാൻ വേണ്ടിയല്ലാതെ നാം അയച്ചിട്ടില്ല. അവർ തങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചപ്പോൾ, അവർ നിന്റെ അടുക്കൽ വന്നിരുന്നെങ്കിൽ, എന്നിട്ട് അവർ അള്ളാഹുവിനോട് പാപമോചനം തേടുകയും അവർക്ക് വേണ്ടി റസൂലും പാപമോചനം തേടുകയും ചെയ്തിരുന്നെങ്കിൽ, അള്ളാഹുവിനെ വളരെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനായും കരുണാനിധിയായും അവർ കണ്ടെത്തുക തന്നെ ചെയ്യുമായിരുന്നു. ഇതാണ് 64-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. ഇവിടെ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന സമയത്ത് പ്രവാചകനോട് അക്രമം ചെയ്ത ആളുകളെക്കുറിച്ച്, അതായത് പ്രവാചകൻ്റെ അടുക്കൽ വന്നുകൊണ്ട് വിധി തേടുന്നതിന് പകരം ദുർമൂർത്തികളെ സമീപിച്ചുകൊണ്ട് വിധി തേടിയ ആളുകൾ, അവരുടെ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. തുടക്കത്തിൽ അല്ലാഹു പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. വമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ലിയുത്താഅ ബിഇദ്നില്ലാ, അല്ലാഹുവിൻ്റെ അനുമതിയോടുകൂടി അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ ഒരു ദൂതനെയും നാം അയച്ചിട്ടില്ല. വമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ലി അജലി അൻ യുത്താഅ ഫീമാ യഅ്മുറു ബിഹി ബിമശീഅത്തില്ലാഹി വതഖ്ദീരിഹി, അല്ലാഹു ഒരു പ്രവാചകൻ അയക്കുമ്പോൾ അല്ലാ പറഞ്ഞയച്ച ആ അധ്യാപനങ്ങളെ, ആ വഹയിനെ പിന്തുടരാൻ, അത് സ്വീകരിക്കാൻ ആ അയക്കപ്പെട്ട ആളുകൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഏതൊരു കൗമിലേക്കാണോ അയക്കപ്പെട്ടത് അവർ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വലൗ അന്നഹും ഹൈന ളലമു അൻഫുസഹും ബിർത്തികാബിൽ മഅസി ജാഊക, അവർ ആ ആളുകൾ സ്വന്തത്തോട് അക്രമം ചെയ്തിട്ട് താങ്കളുടെ അടുക്കൽ വന്നാൽ, അയ്യുഹർ റസൂൽ, ഹേ പ്രവാചകരെ, ഫി ഹയാത്തിക്ക താങ്കളുടെ ജീവിതകാലത്ത് മുഖിറീന ബിമാ ഇർത്തകബൂഹു നാദിമീന തായിബീന മുഖിറീന ബിമാ ഇർത്തകബൂഹു നാദിമീന തായിബീന തങ്ങൾ ചെയ്ത ആ തെറ്റിൽ ഖേദിച്ചു മടങ്ങിയവരായ നിലയിൽ പശ്ചാത്തപിച്ചവരായ നിലയിൽ വ ത്വലബുൽ മഗ്ഫിറത്ത മിനല്ലാ അവർ അള്ളാഹുവിനോട് പാപമോചനം തേടുന്ന അവസ്ഥയിൽ വ ത്വലബുത്ത അൽ മഗ്ഫിറത്ത ലഹും താങ്കൾ അവർക്ക് വേണ്ടി പാപമോചനം തേടുന്നുവെങ്കിൽ ലവജദുല്ലാഹ തവ്വാബൻ അലൈഹിം റഹീമൻ ബിഹിം അള്ളാഹുവിനെ അവർക്ക് അവരുടെ കരുണ കാണിക്കുന്നവനും പശ്ചാത്താപം സ്വീകരിക്കുന്നവനുമായും കാണാം. ഇത് പലപ്പോഴും തെറ്റായ ആളുകൾ വ്യാഖ്യാനിക്കാറുണ്ട്. അഥവാ ഒരാളൊരു പാപം ചെയ്താൽ, ഒരു തെറ്റ് ചെയ്താൽ ആദ്യം റസൂലിനോട് പാപമോചനം തേടണം, എന്നിട്ടാണ് അള്ളാഹുവോട് പാപമോചനം തേടേണ്ടത് എന്ന് തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ പ്രവാചകനോട് ചെയ്ത ഏതെങ്കിലും അപരാധത്തിൻ്റെ കാര്യത്തിൽ സ്വാഭാവികമായും പ്രവാചകനോട് പൊരുത്തപ്പെടിയിക്കണം. അതുമാത്രമല്ല, നബിയെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് പുറത്തു തരണമെന്നല്ല, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്, ഇസ്തിഗ്ഫാർ ചെയ്യണമെന്ന്, അള്ളാഹുവിനോട് ഞങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയണം എന്നതല്ലാതെ അവിടുത്തെ വഫാത്തിന് ശേഷം തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ പ്രവാചകന്റെ ഖബറിങ്കൽ ചെന്ന് പ്രാർത്ഥിക്കണമെന്ന് തെറ്റായി വ്യാഖ്യാനിക്കുന്ന, ദുർവ്യാഖ്യാനിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. എന്നു മാത്രമല്ല, ഈ ആയത്തിലെ ചില പദങ്ങൾ പോലും വലൗ അന്നഹും ഇള്ളലമു അംഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറലഹുമുർ റസൂലു സ്വന്തത്തോട് അക്രമം വർദ്ധിക്കുകയും ജാഊക എന്നിട്ടവർ താങ്കടുക്കൽ വരുന്നു, ഫസ്തഗ്ഫറുല്ലാഹ അള്ളാഹുവിനോട് അവർ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നു, വസ്തഗ്ഫറലഹുമുർ റസൂല റസൂലിനോടും അവർ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നു എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ റസൂൽ അവർക്ക് വേണ്ടി, അള്ളാഹുവേ അവർക്ക് നീ പുറത്തു കൊടുക്കണേന്ന് പറയുക എന്നതിന് പകരം റസൂലിനോട് അവർ ഇസ്തിഗ്ഫാറിനെ ചോദിച്ചാലെന്ന് ആയത്തിനെ പോലും ദുർവ്യാഖ്യാനിക്കാറുണ്ട്. പദങ്ങളിൽ പോലും തിരുമലി നടത്തുന്ന പുരോഹിതന്മാരുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ ഇത്തരത്തിൽ കൈക്രിയകൾ നടത്തുന്ന ആളുകൾ അത് വേദക്കാരാണെന്ന് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, ഫവൈലുൻ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാ നാശം. സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതിയുണ്ടാക്കുകയും എന്നിട്ട് ഇത് അള്ളാഹുവിങ്കിൽ നിന്നാണെന്ന് പറയുകയും ചെയ്യുന്ന ആളുകൾക്ക് നാശം. ഫവൈലുൻ ലഹും മിമ്മാ കത്തബത് ഐദീഹിം വവൈലുൻ ലഹും മിമ്മാ യക്സിബൂൻ അവർ സ്വന്തം കൈകൾ കൊണ്ട് എഴുതിയത് കൊണ്ട് അവർക്ക് നാശം, അവർ ആ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ അവർക്ക് നാശം എന്ന് അള്ളാഹു സൂറത്തുൽ ബഖറയിൽ ആവർത്തിച്ച് പറഞ്ഞ് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഇവിടെ പ്രവാചകൻ, ഏതൊരു പ്രവാചകനാകട്ടെ, വമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ലിയുത്താഅ ബിഇദ്നില്ലാ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ ഒരു ദൂതനെയും നാം അയച്ചിട്ടില്ല. പിന്നെ സ്വന്തത്തോട് അക്രമം ചെയ്ത ആളുകൾ, വലൗ അന്നഹും ഇദ്ലമു അംഫുസഹും ജാഊക എന്നിട്ടവർ താങ്കടുക്കൽ വരുന്നു, എന്നിട്ട് ഫസ്തഗ്ഫറുല്ലാഹ അള്ളാഹുവിനോടവർ ഇസ്തിഗ്ഫാറിന് ചോദിക്കുന്നു, അള്ളാഹുവെ ഞങ്ങൾക്ക് നീ പുറത്തു വരണേന്ന് പ്രാർത്ഥിക്കുന്നു. വസ്തഗ്ഫർ ലഹും റസൂലു റസൂലും അവർക്ക് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു. എങ്കിൽ ലവജദുല്ലാഹ തവ്വാബുർ റഹീമ അള്ളാഹുവിനെ അങ്ങേയറ്റം പൊറുക്കുന്നവനായി, പശ്ചാത്താപം സ്വീകരിക്കുന്നവനായി, കരുണ ചെയ്യുന്നവനായിട്ട് അവർക്ക് കാണാമായിരുന്നു. അതാണ് ആ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. തുടർന്ന് 65-ാമത്തായത്ത്, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ഷജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. نبيه എന്നാൽ നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം, ഇല്ല അവർ വിശ്വസിക്കുകയില്ല. അവർക്കിടയിൽ ഭിന്നതയുണ്ടായ കാര്യത്തിൽ അവർ നിന്നെ വിധികർത്താവാക്കുന്നതുവരേക്കും, പിന്നെ അതിനു പുറമെ നീ തീരുമാനിച്ചതിനെക്കുറിച്ച് അവരുടെ മനസ്സിൽ ഒരു വിഷമവും അവർക്ക് അനുഭവപ്പെടാതിരിക്കുകയും ഒരു കീഴൊതുക്കം അവർ ഒതുങ്ങുകയും ചെയ്യുന്നവരേക്കും. ഇതാണ് 65-ാമത്തെ വചനം. അഥവാ ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ഷജറ ബൈനഹും സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖദൈത വയുസല്ലിമൂ തസ്ലീമാ. എന്നാൽ ഇല്ല, കണ്ടോ, നിഷേധിക്കുകയാണ്. വറബ്ബിക, രണ്ടാമത്തെ കാര്യം അവിടെ ശക്തിപ്പെടുത്തി ഉറപ്പിച്ച് പറയുന്ന രൂപമാണ്, നിന്റെ റബ്ബ് തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂൻ, അവർ വിശ്വാസികളാവുകയില്ല തന്നെ. ഏതുവരെ? ഹത്താ യുഹക്കിമൂക ഫീമാ ഷജറ ബൈനഹും, അവർക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ടായിരിക്കുന്ന വിഷയത്തിൽ താങ്കളെ അവർ വിധികർത്താവായി നിശ്ചയിക്കാത്ത കാലത്തോളം, തീരുമാനിക്കാത്ത കാലത്തോളം. അതുമാത്രമല്ല, സുമ്മ പിന്നെ ലാ യജിദു ഫീ അൻഫുസിഹിം, അവരുടെ മനസ്സുകളിൽ അവർ കണ്ടെത്തുകയും ഇല്ല, അവർക്കുണ്ടാകാൻ പാടില്ല. സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ, ഒരു വിഷമവും. മിമ്മാ ഖദൈത, നബിയെ നിങ്ങൾ വിധിച്ച കാര്യത്തിൽ. വയുസല്ലിമു തസ്ലീമ, സമ്പൂർണമായ ഒരു കീഴൊതുങ്ങൽ അവർ ഒതുങ്ങുകയും വേണം. വളരെ ശ്രദ്ധേയമായ കാര്യമാണ് അള്ളാഹു ഈ വചനത്തിൽ ഇവിടെ നമ്മൾ അറിയിക്കുന്ന കാര്യം. പലപ്പോഴും ഖുർആനിൽ പറഞ്ഞ കാര്യത്തെ സ്വീകരിക്കുകയും ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യത്തെ നിരാകരിക്കുകയും ചെയ്യുന്ന ആളുകളെ കാണാൻ സാധിക്കും. അത് ഖുർആനിൽ പറഞ്ഞിട്ടില്ലല്ലോ, ഹദീസിലല്ലേ വന്നിട്ടുള്ളൂ, ഹദീസിൽ അങ്ങനെ പലതും ഉണ്ടാകും, അത് സ്വഹീഹുണ്ട് ദഈഫുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആളുകൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുന്ന പ്രവാചക വചനങ്ങളെക്കുറിച്ച്, അതിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ച് ആളുകൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുന്ന ചില സംസാരങ്ങൾ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഈ ആയത്ത് കടുത്ത താക്കീതാണ് അത്തരം ആളുകൾക്ക് നൽകുന്നത്. നിന്റെ റബ്ബാണ് സത്യം, ഇല്ല, നിന്റെ റബ്ബാണ് സത്യം, അവർ വിശ്വാസികളാവുകയില്ല. ഏതുവരെ? അവർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടായ കാര്യത്തിൽ താങ്കളെ അവർ വിധികർത്താവായി സ്വീകരിക്കാത്ത കാലത്തോളം. അതുമാത്രമല്ല, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞൊരു കാര്യം അത് അറിഞ്ഞിട്ട്, അത് സ്വഹീഹാണെന്ന് സ്ഥിരപ്പെട്ട് മനസ്സിലായിട്ട്, അത് പ്രമാണത്തിലുള്ളതാണെന്ന് അറിഞ്ഞിട്ടും എനിക്കത് സ്വീകാര്യമല്ല, എൻ്റെ ബുദ്ധിക്കത് യോജിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവഗണിക്കുന്നവരെ കാണാം. എങ്കിൽ അവർക്ക് വിശ്വാസികളാകാൻ സാധിക്കുകയില്ല. അവസാനം എന്താ പറഞ്ഞത്? പിന്നെ അവരുടെ മനസ്സിൽ ഒരു ഹറജും ഒരു വിഷമവും ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ വിധിക്ക്, അവിടുത്തെ അധ്യാപനത്തിന് സമ്പൂർണമായൊരു കീഴ്പ്പെടൽ അവർ കീഴ്പ്പെടുകയും ചെയ്യണം. എന്നാൽ മാത്രമേ അവർക്ക് യഥാർത്ഥ വിശ്വാസികളാകാൻ സാധിക്കൂ എന്നാണ് അള്ളാഹുവിൻ്റെ ഈ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. അതീവ പ്രാധാന്യമുള്ള, ഗൗരവമുള്ള ഒരു വചനമായിട്ട് തന്നെ ഈ വചനത്തെ സത്യവിശ്വാസികൾ മനസ്സിലാക്കണമെന്നാണ് ഈ കൂട്ടത്തിൽ പ്രത്യേകം നമ്മൾ ഓർക്കേണ്ട കാര്യം. ധാരാളം ഹദീസുകൾ പ്രവാചകന്റെ അധ്യാപനങ്ങളെ സ്വീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ വിളിച്ചറിയിക്കുന്ന ധാരാളം ഹദീസുകൾ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് തഫ്സീറുകൾ കാണാൻ സാധിക്കും. തീർച്ചയായും പലപ്പോഴും നമ്മൾ കേൾക്കുന്ന വചനങ്ങളാണ് പലതും. ഒരു സന്ദർഭത്തിൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രവാചകരെ, എന്നെ കഴിഞ്ഞാൽ, എൻ്റെ സ്വദേഹത്തെ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം താങ്കളാകുന്നു എന്ന്. പക്ഷേ പ്രവാചകൻ ഉമറുൽ ഫാറൂഖിനെ തിരുത്തുകയാണ്, താങ്കളുടെ ദേഹത്തേക്കാൾ താങ്കൾ എന്നെയാണ് ഇഷ്ടപ്പെടേണ്ടത്, എങ്കിലേ താങ്കൾക്ക് വിശ്വാസിയാകാൻ സാധിക്കൂ. ഉമർ ഫാറൂഖിൻ്റെ ആ കാര്യത്തെ, ആ വചനത്തെ പ്രവാചകൻ തിരുത്തുകയാണ് ചെയ്യുന്നത്. ധാരാളം സംഭവങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തേക്കാൾ, സ്വന്തം മാതാപിതാക്കളേക്കാൾ ഞാൻ പ്രിയങ്കരനായി മാറുന്നതുവരെ നിങ്ങൾക്ക് വിശ്വാസികളാകാൻ സാധിക്കുകയില്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. അപ്പോൾ പ്രവാചക അധ്യാപനങ്ങളെ അതിനെ ഗൗരവത്തോടുകൂടി പ്രാധാന്യപൂർവ്വം സ്വീകരിക്കേണ്ടവരാണ് സത്യവിശ്വാസികളെന്ന് ധാരാളം ഹദീസുകളിലൂടെ പ്രവാചകൻ തിരുമേനി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഖേദകരമായ കാര്യം, ഹദീസുകൾക്ക് അത്രയൊന്നും വില കൽപ്പിക്കാത്ത, പ്രാധാന്യം കൽപ്പിക്കാത്ത ആളുകളെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള വളരെ മോശമായ അവസ്ഥയിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖുർആനും അതിൻ്റെ വിശദീകരണമായ ഹദീസും അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് അത് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. മാഷാ അല്ലാ. നമ്മളിപ്പോൾ കേട്ടത് ഹൃദയവസന്തം, സൂറത്തു നിസാഇന്റെ 63 മുതൽ 65 വരെയുള്ള ആയത്തുകളുടെ വിശദീകരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
3: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തുറാദിലെ 1 മുതൽ 11 വരെയുള്ള ആയത്തുകളുടെ പാരായണമായിരുന്നു നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഷീദ് സൂഫി.
1: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ, പോസിറ്റീവ് എനർജി. ഈ വിഷയത്തിൽ മുഹമ്മദനായ ഹാരിസ് ഇബ്നു സലീം നിർവഹിച്ച സംസാരമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ തലങ്ങളിലും എല്ലാ വ്യക്തികളിലും നമ്മുടെ സമീപനങ്ങളെ ചെറുതായിട്ടൊന്ന് മാറ്റിയാൽ വളരെ ഗുണകരമായ ധാരാളം കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും ചെയ്യാൻ കഴിയും. ഒരുപക്ഷെ ആ ഒരു മാറ്റത്തെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി, നമ്മൾ മറ്റുള്ളവർക്ക് എപ്പോഴും സമീപനങ്ങളിൽ എപ്പോഴും എന്താണ് ഒരു ക്രിയാത്മകമായ അനുകൂലമായ ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത് ഒന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ഒരു മനസ്സ് നമ്മളങ്ങനെ ഒരു കരുതിക്കൂട്ടി ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ഒരു

0: സ്വഭാവമനുസരിച്ചും മനസ്സനുസരിച്ചും സംഭവിക്കാവുന്നത് നെഗറ്റീവ് എനർജിയാണ്. അതായത് ഒരു കാര്യം നമ്മളോട് ഒരാൾ പറയുമ്പോൾ, ഇപ്പോൾ നല്ലൊരു ഭക്ഷണം ഭാര്യ പാചകം ചെയ്ത് കൊണ്ടുവന്നാൽ, എന്തായിരുന്നാലും ആ പാചകത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും ആ മെനു തീരുമാനിക്കുന്നിടത്തുമെല്ലാം അത് കഴിക്കുന്നവരുടെ ഒരു ഇഷ്ടത്തെ അവരാഗ്രഹിക്കുന്നുണ്ടായിരിക്കും. എന്ത് കൊടുക്കും ഭർത്താവിന്, എന്ത് കൊടുക്കും മക്കൾക്ക്, എന്ത് കൊടുക്കും ഉമ്മാക്ക് എന്ന ആലോചനയിൽ നിന്നും അവർ സെലക്ട് ചെയ്തതാണ് ഇന്ന് ഇന്നൊരു കറിയാവാം, ഇന്ന് ഇന്നൊരു ഉപ്പേരിയാവാം എന്നവർ തീരുമാനിക്കുന്നതാണ്. അപ്പം അതത്രയും താല്പര്യത്തോടുകൂടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ മനുഷ്യനെന്ന നിലക്ക് ആ പാചകത്തിന് തകരാറുകൾ സംഭവിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ആഗ്രഹത്തോടെ ചെന്നിരിക്കുമ്പോൾ അതിൽ കുറച്ച് ഉപ്പ് അധികമായാൽ, എരിവ് അധികമായാൽ, അല്ലെങ്കിൽ രുചിക്ക് ഒരു വ്യത്യാസം വന്നാൽ അതാണ് പറയാൻ നമ്മൾ ഇഷ്ടപ്പെടുക. നമ്മൾ പറഞ്ഞു പോകുന്നതാണത്. പക്ഷേ അവരുടെ അധ്വാനങ്ങളെയും ആഗ്രഹങ്ങളെയും പ്രതീക്ഷകളെയും തെറ്റിക്കുന്നതാണ് ആ ഒരു അവലോകനം. അങ്ങനെ നമുക്ക് മിണ്ടാതിരിക്കാം, നമ്മളതിനെ പ്രശംസിക്കണം എന്നില്ല, നമുക്ക് മിണ്ടാതിരിക്കുകയും ചെയ്യാൻ ഏറ്റവും മിനിമം. എന്നാൽ ഒരു പ്രോത്സാഹനത്തിൻ്റെ വാക്ക് പറയുമ്പോൾ അത് ഏറ്റവും അധികം സന്തോഷമുണ്ടാക്കും. അപ്പം അതിന് ഉപയോഗിച്ച വസ്തു, അത് നമുക്കിഷ്ടമുള്ളൊരു സാധനമാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഇത് എന്ന് പറയാം. പാചകത്തെക്കുറിച്ച് നമുക്ക് മൗനം ദീക്ഷിക്കാൻ വേണമെങ്കിൽ അത് അവരിൽ എന്തുമാത്രം ആ ഒരു പ്രവർത്തനത്തിന് പ്രോത്സാഹനമുണ്ടാക്കും. ഒന്ന്, ആ ജോലി ചെയ്യുവാനുള്ള താല്പര്യം അവർ വർദ്ധിപ്പിക്കുന്നു. രണ്ടാമത്തത്, നമ്മളുമായുള്ള ബന്ധത്തെയും ഇഷ്ടത്തെയും അത് വർദ്ധിപ്പിക്കുന്നു. ധാരാളം ഗുണങ്ങൾ, നമ്മുടെ നല്ലൊരു പെരുമാറ്റം അവർ സന്തോഷമുണ്ടാക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതിൽ. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥി ഒരു കാര്യം ചെയ്തു വരുമ്പോൾ അവനെ പ്രശംസിക്കാൻ, ജീവിതത്തിലെ ഏതു രംഗത്തും മറ്റുള്ളവരുടെ ഒരു പോസിറ്റീവായ നിലക്ക്, അനുകൂലമായ നിലക്ക് എടുപെടുവാനുള്ളൊരു മനസ്സ് നമുക്ക് വേണം. മക്കളുടെ കാര്യത്തിലാണെങ്കിലും ആരുടെ കാര്യത്തിലാണെങ്കിലും, വിവാഹ ദാമ്പത്യങ്ങൾ പരാജയപ്പെട്ട ഒരു സുഹൃത്ത്, ഏറ്റവും അടുത്ത ദിവസം ഏറ്റവും അവസാനമായി കണ്ട ഒരു സുഹൃത്ത്, അദ്ദേഹം പറഞ്ഞ്, ഞാനും എൻ്റെ വൈഫും തമ്മിൽ യോജിക്കാതിരിക്കാൻ കാരണം അവൾ നന്നായി സംസാരിക്കുന്നൊരു പ്രകൃതിയാണ്, എൻ്റേത് അത്ര സംസാരിക്കാത്തൊരു പ്രകൃതിയാണ് ആണ് അദ്ദേഹം പറഞ്ഞ കാര്യം. ഞാൻ പറഞ്ഞു, ശരി, വ്യത്യസ്തമായ പ്രകൃതികൾ തന്നെയാണ് എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും, എല്ലാ ഭാര്യ ഭർത്താക്കളും അങ്ങനെ തന്നെയാണ്. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാമല്ലോ, അവർ സംസാരിക്കുന്നൊരു പ്രകൃതിയാണ്, നിങ്ങൾ സംസാരിക്കാത്ത പ്രകൃതിയാണ്. ശരി, അവരുടെ സംസാരം കേൾക്കുന്ന ഒരു പ്രകൃതിയിലേക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ട് എത്തിക്കൂടാ? സംസാരിക്കാത്ത ഒരാൾ കേൾവിക്കാരനാണ്, നല്ലൊരു കേൾവിക്കാരനാണ്. പറയുന്നതെല്ലാം കേൾക്കുക. അവൾ 100 വാക്ക് പറയുമ്പോൾ നിങ്ങളൊരു വാക്ക് പറയാം, അതെ ശരി, അതങ്ങനെ തന്നെയാണ് എന്ന് പറയാൻ എന്താ പ്രശ്നം? നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അവളുടെ ഇഷ്ടം വർദ്ധിക്കും, നിങ്ങളോട് പറയുമ്പോൾ അവൾക്ക് ഇഷ്ടം വർദ്ധിക്കും. എല്ലാം കേൾക്കാൻ. അതുകൊണ്ട് എന്താണ് സംസാരം നടക്കാത്തത്? സംസാരിച്ച് തുടങ്ങുന്നവനെ നിരാശപ്പെടുത്തുന്ന നെഗറ്റീവ് എനർജിയാണ് എപ്പോഴും നമ്മൾ തിരിച്ചു കൊടുക്കുക. അതങ്ങനെയല്ല, നീ പറഞ്ഞത് ശരിയല്ല എന്ന ഇടയ്ക്കിടയ്ക്ക് ഓരോ വാക്ക് പറയുമ്പോൾ ഈ പറയുന്ന ആൾക്ക് എന്ത് ആശ്വാസം ഉണ്ടാവുക? പിന്നെ എന്തിനാണ് പറയുന്നത്? പറയുന്നത് എന്തിനാണ്? നമുക്കൊരു വിവരം തരാനോ ഒരു ഒന്നും വേണ്ടിയല്ല, നമ്മളോട് പറയുന്നതിലുള്ള ഒരു മാനസിക സംതൃപ്തിയും സമാധാനവും ലഭിക്കാനാണ്. അതിനവരെ പറയാൻ അനുവദിക്കല്ലേ വേണ്ടത്? എല്ലായിടത്തും അനുകൂലമായൊരവസ്ഥയിൽ എന്ത് ചെയ്യണം? വർത്തിക്കാൻ കഴിയണം. ഇതോടൊപ്പം ഇത്തരം പോസിറ്റീവ് ഒരു എനർജി, നമുക്ക് അനുകൂലമായ ഒരു പ്രോത്സാഹനം വരുമ്പോൾ അതിനെ സ്വീകരിക്കാനുള്ള മനസ്സും കൂടെ വേണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഭക്ഷണത്തെ പ്രശംസിച്ച് പറയുമ്പോഴേ, അല്ലെങ്കിൽ അത് വെറുതെ നിങ്ങൾ പറയാണ്, എന്നെ കളിയാക്കാണ് എന്ന് പറയുന്നതിനുപരി അതിനെ സ്വീകരിക്കുവാനുള്ളൊരു മനസ്സ് കാണിക്കണം. അതും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ എല്ലാറ്റിനെയും പ്രോത്സാഹിപ്പിച്ചും പ്രോത്സാഹനങ്ങളെ സ്വീകരിച്ചും മുന്നോട്ട് പോകാൻ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും നമുക്ക് സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ സ്വഭാവങ്ങൾ മറ്റുള്ളവർക്ക് ഏറ്റവും ഹൃദ്യമായിത്തീരും, ഏറ്റവും സന്തോഷകരമായിത്തീരും, ഏറ്റവും ആനന്ദകരമായിത്തീരും. ഒരുപക്ഷെ ചില മനസ്സുകളിലൂടെ ഇപ്പോൾ തോന്നുന്നുണ്ടായിരിക്കാം, അങ്ങനെ ഒരു പോസിറ്റീവായി പറയാവുന്ന എന്തെങ്കിലും കണ്ടില്ലെങ്കിലോ. ഒരു ഹദീസ് ഓർമ്മ വരിക, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതാണ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തൊരു ഹദീസാണ്. ഒരാൾ പറയാണ്, ലാ അതസദ്ദഖ നബി സദഖ, ഞാൻ ഇന്നൊരു സദഖ കൊടുക്കുന്നതാണ്. അങ്ങനെ ഫഖറജ ബി സദഖത്തിഹി ഫവലഅഹാ ഫീ യദി സാരിക്, അങ്ങനെ അദ്ദേഹം പോയി ആ സദഖ കൊടുത്തത് ആർക്കാണ്? ഒരു മോഷ്ടാവിനാണ്, ഒരു കള്ളനാണ്. അപ്പം നീ ഇത് ഫസ്ബഹു യതഹദ്ദസൂൻ, നേരം വെളുത്തപ്പോൾ ആൾക്കാർ പറയാൻ തുടങ്ങി, തുസുദ്ദിഖ അലാ സാരിഖ്, ഇന്ന് ഒരു മോഷ്ടാവിന് സ്വതക്ക നൽകപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ സ്വതക്ക നൽകിയതിനെ കുറിച്ചല്ല, ആ സ്വതക്ക നൽകിയ ആ ഒരു നല്ല പ്രവർത്തനത്തെ ഒരു നന്മ കാണാൻ അല്ല ആളുകൾക്ക് പറ്റുന്നത്. ആളുകൾ എന്താ പറയണത്? ഒരു കള്ളൻ ഇന്നൊരു സദക്ക നൽകപ്പെട്ടു എന്നാണ്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു മലക്കൽ ഹംദ് ലാ തസദ്ദഖ നബി സദക്ക, അല്ലാഹു നിനക്ക് സ്തുതി എന്ന് പറഞ്ഞ പറഞ്ഞു ഇന്നും ഞാനൊരു സദക്ക കൊടുക്കും പിറ്റേന്നും. അങ്ങനെ അതുമായി പുറപ്പെട്ടു, ഫി യദൈ സാനിയ, അതൊരു വേശ്യക്കാണ് കൊടുത്തു. അപ്പോൾ നേരം കൊടുത്തപ്പോൾ ആൾക്കാരെന്ത് പറയാൻ തുടങ്ങി, തുസുദ്ദിഖ ലൈല അല സാനിയ, ഒരു വ്യഭിചാരിണിക്ക് ഒരു വേശ്യക്കാണ് ഇന്ന് സദക്ക നൽകപ്പെട്ടത്. അപ്പോഴും അദ്ദേഹം പറഞ്ഞു അല്ലാഹു മലക്കൽ ഹംദ് അല സാനിയ, വീണ്ടും അദ്ദേഹം പറഞ്ഞു ഇന്നും ഞാൻ സദക്ക കൊടുക്കും. അത് പോയത് ആരുടെ കയ്യിലാണ്? ഫി യദൈ ഗനിയാണ്, ഒരു സമ്പന്നൻ്റെ കയ്യിലാണ്. അപ്പോൾ പിറ്റേത് അവർ പറഞ്ഞു ഒരു സമ്പന്നൻ ഇന്നൊരു സദക്ക കൊടുക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു നെഗറ്റീവല്ലേ? സദക്ക കൊടുത്തത് ഒരു കള്ളനായിപ്പോയി, അല്ലെങ്കിൽ ഒരു വ്യഭിചാരിക്കായിപ്പോയി, അല്ലെങ്കിൽ ഒരു സമ്പന്നനായിപ്പോയി. എന്നാൽ അദ്ദേഹത്തോട് അദ്ദേഹം അതൊക്കെ അള്ളാഹുവിന് സ്തുതി പറഞ്ഞ് സന്തോഷത്തോടുകൂടെ അദ്ദേഹം ഒരു നല്ല പ്രവർത്തനമായിട്ട് അദ്ദേഹം മനസ്സിലാക്കി. ഒരു വിഷമം അദ്ദേഹത്തിനുണ്ടായില്ല. അദ്ദേഹത്തോട് പിന്നീട് പറയപ്പെട്ടു, അമ്മ സ്വതക്കത്തുക്ക അലാ സാരിക്കൻ, നമ്മൾ പറഞ്ഞ ഏതൊരു കാര്യത്തിലും ഒരു പോസിറ്റീവ് ഉണ്ട് എന്നാണ്. നീ ഒരു മോഷ്ടാവിന് സദക്ക കൊടുത്തത് ഫലഅല്ലഹു അൻ യസ്തഇഫ അൻ സരിക്കത്തി, എന്ത് ചെയ്യും? ആ കിട്ടിയ അന്ന് അവൻ മോഷ്ടിച്ചിട്ടുണ്ടാവില്ല. കാരണം ഇന്നെന്തിനാണ് മോഷ്ടിക്കുന്നത്? ഇന്ന് എൻ്റെ അടുത്ത് പണമുണ്ടല്ലോ. ഒരു മോഷണത്തിന് അയാളെ തടയാൻ അത് ഉപകരിച്ചു. അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? കള്ളന് കൊടുത്ത സദക്ക ഒരു നല്ല മനുഷ്യന് കൊടുത്തൂടായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. കള്ളന് കൊടുത്തപ്പോൾ അയാൾ ഒരു ദിവസത്തെ മോഷണം മാറ്റിവെച്ചു. അമ്മ സാനിയ ഫലഅല്ലഹ അൻ തസ്തഇഫ അൻ സിനാഹ, വേശ്യ ഒരു ദിവസം വ്യഭിചാരം വേണ്ടെന്ന് വെക്കാം. എന്നാൽ വീണ്ടും നമ്മുടെ മനസ്സ് ഒരു ധനികന് കൊടുത്തതിൽ എന്താണ് ഒരു പോസിറ്റീവ് ഉള്ളത്? അമ്മൽ ഗനി ഫലഅല്ലഹു യഅതബിറു ഫയുൻഫിഖു മിമ്മ ആതാഹു അല്ലാഹ്, ഒരു സദക്ക കിട്ടുമ്പോൾ എനിക്കും കൂടി ആൾക്കാർ സദക്ക തീരുന്നു. ആൾക്കാർ എന്തൊരു വിശാലമായിട്ടാണ് ദാനധർമ്മം നിർവഹിക്കുന്നത്, ഞാൻ ഇത്രയൊക്കെ പണമുണ്ടായിട്ടും കൊടുക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് അയാളൊരു ധർമ്മിഷ്ഠനാവാം. ഏതൊരു പ്രവർത്തനത്തിലും ഏതൊരു കാര്യത്തിലും ഒരു പോസിറ്റീവ് കാണാൻ നമുക്ക് കഴിയുമെന്നല്ലേ ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്? അതുകൊണ്ട് നാം അങ്ങനെ ആയിത്തീരുക. എല്ലാറ്റിനോടും അനുകൂലം പറയുന്ന, എല്ലാറ്റിനെയും പ്രോത്സാഹിപ്പിക്കുന്ന, നന്മകൾക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു നല്ല വ്യക്തിയാകുമ്പോൾ നമ്മുടെ സ്വഭാവം തന്നെ മറ്റുള്ളവർക്ക് മധുരവും ഹൃദ്യവുമായി അനുഭവപ്പെടുന്ന ഒരു പുതിയ അവസ്ഥ സൃഷ്ടിക്കാൻ പറ്റും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
1: പീസ് റേഡിയോയിൽ നാം കേട്ടത് നേർരേഖ, പോസിറ്റീവ് എനർജി. ഈ ഒരു വിഷയത്തിലുള്ള വളരെ കൃത്യമായ ചില ഉപദേശനിർദ്ദേശങ്ങളാണ് നേർരേഖയിൽ നാം കേട്ടത്. സംസാരിച്ചത് പീസ് റേഡിയോ സിഇഒ ഹാരിസ് ബിൻ സലീം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുറാനിൽ സൂറത്തു ഹുമസ എന്നൊരു അധ്യായമുണ്ട്. കുത്തിപ്പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതിന്റെ പരിഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, ഹുമസയും ലുമസയും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിടത്ത് കണ്ണുകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളും ചുണ്ടുകൾ കൊണ്ടുള്ള പരിഹാസത്തിന്റെ ആംഗ്യങ്ങളും മൗനങ്ങളും തലയാട്ടലുകളും തോണ്ടലുകളും ചൂണ്ടലുകളും ഒക്കെ ഇതിൽ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ നാശമാണെങ്കിൽ, ഒരു പ്രഭാതം രാവിലേക്ക് എത്തും മുമ്പ്, ഒരു രാവ് പ്രഭാതത്തിലേക്ക് എത്തും മുമ്പ് ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ചില മൗനങ്ങൾ മതി, ചിലരോടുള്ള ചില വർത്തമാനങ്ങൾ മതി വേറെ ചിലരെ നൊമ്പരപ്പെടുത്താൻ. ശാരീരിക പരിമിതികളിൽ വീട്ടിൽ വിശ്രമിക്കുന്ന മകളോ മരുമകളോ, മകനോ മരുമകനോ, ഉമ്മയോ വാപ്പയോ ആരോ ആകട്ടെ, അവരവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ അവിടെയുള്ള മൊത്തം പണികളെക്കുറിച്ച് ഇങ്ങനെ അസ്വസ്ഥമായി പറയുന്നത് മാത്രം മതിയാകും എണീറ്റ് വരാൻ കഴിയാത്ത രോഗിണിയായ ആ പെണ്ണിന്റെ മനസ്സിനെ നോവിക്കാൻ. നമ്മൾ ശ്രദ്ധിക്കണം, വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപെടുമ്പോൾ വളരെ വലിയ സൂക്ഷ്മത വേണം. ആളുകൾക്ക് ആശ്വാസം കിട്ടുക എന്നതാണ് വീടകത്ത് ആദ്യം ഉണ്ടാകേണ്ടത്. ഒരുപാട് ഭക്ഷണവും ഒരുപാട് ജോലികളും തീരുക എന്നതല്ല ആദ്യത്തേത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്നിടത്ത് വലിയ ആശ്വാസം എല്ലാവർക്കും ലഭിക്കാനുണ്ട്.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു ഇൻസൈറ്റ്, ഇണയോട് ഇണങ്ങാൻ മനോഹര നിർദ്ദേശങ്ങളുമായി ഇസ്ലാം. സ്റ്റുഡിയോയിൽ നമുക്കൊപ്പം ചേരുന്നത് പീസ് റേഡിയോ ഡയറക്ടർ കെ താജുദ്ദീൻ സലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരു ഓഫീസ് റൂമിൽ ഒരു ചർച്ച നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു ഡിസ്കഷൻ നടത്തുകയാണെങ്കിൽ, നമുക്ക് ടൂർ പോകാം എന്ന് പറയുമ്പോൾ, ഭാര്യയെയും കൂടി കൂട്ടാം എന്ന് പറയുമ്പോൾ, എന്നാൽ പിന്നെ എന്തിനാ ടൂർ പോകണു എന്നാണ് പറയുക. തിരിച്ച് ഭാര്യമാരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഭാര്യാഭർത്തൃ ബന്ധം പൊതുവെ ട്രോളിന് വിധേയമാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പലപ്പോഴും റീലുകളും ഒക്കെ ധാരാളം ഭാര്യമാരെ ട്രോളിയും ഭർത്താക്കന്മാരെ ട്രോളിയും ഒക്കെ വരുന്നത് നമ്മൾ കാണാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം, ഒരു പട്ടി ഇങ്ങനെ കുരക്കുകയാണ്. ആ പട്ടി കുരക്കുന്ന വീഡിയോ ഒക്കെ ഒരാളിട്ട ടൈറ്റിൽ, വീട്ടിൽ വൈകി എത്തുമ്പോൾ വീട്ടിൽ സ്ഥിരം കേൾക്കുന്നത് എന്നാണ് മനസ്സിലായത്. ഇതിൻ്റെ കമൻ്റ് കൂടി പരിശോധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലാകുന്നത്, ആളുകൾ എങ്ങനെയാണ് വൈവാഹിക ജീവിതത്തെ എടുക്കുന്നത് എന്നുള്ള കാര്യം. ലൈംഗിക ജീവിതത്തോട് മൂന്ന് കാഴ്ചപ്പാടുകൾ ലോകത്തുണ്ട്. ഒന്ന്, ലൈംഗികത ഒരു പാപമാണെന്നും ആത്മീയതയ്ക്കു വേണ്ടി ലൈംഗികതയെ പൂർണ്ണമായി മാറ്റിവെക്കണമെന്നും ഒരു സന്യാസിയായി സൂഫിയായി ജീവിക്കണമെന്നൊക്കെ എല്ലാ മതത്തിലും ഉണ്ട്. അതാത് മതങ്ങളുടെ അടിസ്ഥാന ഭാഗമല്ലെങ്കിലും മതത്തിൻ്റെ പേരിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുണ്ട്, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ സൂഫികളുണ്ട്, അതേപോലെ തന്നെ സന്യാസിമാർ ഹൈന്ദവ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതൊരു വലിയ മെസ്സേജായി എടുക്കുന്ന ആളുകളുണ്ട് ലോകത്ത്, ന്യൂനപക്ഷമാണെങ്കിലും. രണ്ട്, ലൈംഗികത നിർവഹിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് കരാറുകളോ താലിമാലകളോ മഹറോ നിക്കാഹോ ഒന്നും ആവശ്യമില്ലെന്നും, അതൊരു പ്രകൃതി പ്രതിഭാസമാണെന്നും ഒരു പ്രാപഞ്ചിക യാഥാർത്ഥ്യമാണെന്നും, അതുകൊണ്ട് ആർക്കും എങ്ങനെയും ആകാമെന്നും ഒക്കെ വിശ്വസിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പാറി നടക്കുന്ന പറവകളൊന്നും വേളി കഴിക്കാറില്ല. പക്ഷികളും പട്ടികളും മൃഗങ്ങളും പ്രാണികളൊന്നും നിക്കാഹും കല്യാണമൊന്നും നടത്തിയിട്ടല്ല അവരുടെ ലൈംഗികത നിർവഹിക്കൽ. അത് പറ്റണവർ പറ്റണവരൊപ്പം പറ്റുന്ന സമയത്ത് നിർവഹിക്കുക. ഇതിന് കുറച്ചും കൂടി ഒരു പ്രചാരണം കിട്ടുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മൂന്ന്, വിവാഹമെന്നത് അത് പുരുഷൻ്റെയും സ്ത്രീയുടെയും അടിസ്ഥാന ആവശ്യമാണെന്നും, അത് കൃത്യമായ ഒരു ഉത്തരവാദിത്വത്തിൻ്റെയും ചിട്ടവട്ടങ്ങളുടെയും പരിസരത്ത് നിന്നുകൊണ്ട് നിർവഹിക്കേണ്ടതാണെന്നുമുള്ള ഒരു വലിയ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ വലിയൊരു മെസ്സേജാണ്. ഇസ്ലാമും മതസമൂഹങ്ങളും പൊതുവെ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് ഇതാണ്. യഥാർത്ഥത്തിൽ നമ്മളിന്ന് പരിശോധിക്കുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ സമീപനങ്ങളെയാണ് പരിശോധിക്കുന്നത്. അതിലെ ഏറ്റവും ഒന്നാമത്തെ കാര്യം, അതൊരു ശക്തമായ കരാറാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വകൈഫത ഉഖുദൂനഹു വഖദ് അഫ്ലാ ബഅലുക്കും ഇലാ ബഅലിൻ വഅഖദ്ന മിൻകും മീസാഖൻ ഖലീല. വിശുദ്ധ ഖുർആൻ അതിൻ്റെ നാലാമത്തെ അധ്യായത്തിലെ 21-ാമത്തെ വചനത്തിൽ പറഞ്ഞു, നിങ്ങൾ അവരിൽ നിന്നൊരു ശക്തമായ കരാറാണ് എടുക്കുന്നത്. പിതാവിൻ്റെ കയ്യിൽ വരനിങ്ങനെ കൈവച്ച്, ഇസ്ലാമിലെ നിക്കാഹ് അങ്ങനെയാണ്, വരനിങ്ങനെ കൈവച്ച് എൻ്റെ മകൾ ഇന്നവളെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു, ഇന്ന മഹറിന് പകരമായി ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഒരു പുരുഷൻ ഞാനത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കേവലം ഒരു വാചകമല്ല, അതൊരു ശക്തമായ കരാറാണ് എന്നാണ്. മാത്രമല്ല, ഇസ്ലാം വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് മനുഷ്യന് പ്രണയിക്കാൻ വേണ്ടിയാണ്. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. വിശുദ്ധ ഖുർആന്റെ പ്രയോഗമാണ്, നിങ്ങളെ ഒരാണും ഒരു പെണ്ണുമായി അങ്ങനെ സൃഷ്ടിച്ചത്, ഇണകളായി സൃഷ്ടിച്ചത് അള്ളാഹുവിൻ്റെ എന്താ പറയുക, അത്ഭുതങ്ങളിൽപ്പെട്ടതാണ്, ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. എന്തിനാണ് മവദ്ദത്തിന് വറഹ്മ, കാരുണ്യത്തിനും പ്രണയത്തിനും വേണ്ടിയാണ് എന്നാണ്. ഖുർആൻ മനുഷ്യനെ കളിമണ്ണിൽ നിന്നുണ്ടാക്കിയതാണ് മഹാത്ഭുതമായി പറയുന്ന മറ്റൊരു കാര്യം. ഈ ആയത്തിൻ്റെ മുമ്പ് വെറും മണ്ണിൽ നിന്ന് നിങ്ങളെ മനുഷ്യരാക്കി പടച്ചല്ലേ എന്നുള്ളതാണ് അത്ഭുതമായിട്ട് പറഞ്ഞത്. രാപ്പകലിൻ്റെ മാറ്റമാണ് മറ്റൊന്ന് പറഞ്ഞത്, സൂര്യൻ്റെ സഞ്ചാരമാണ് മറ്റൊന്ന് പറഞ്ഞത്. അതുപോലെയാണ് വിവാഹം എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അപ്പം അതത്രയും മഹത്തരമാണ്. അതെന്തിനാണ്? പ്രണയിക്കാൻ വേണ്ടിയാണ്, തമ്മിൽ തല്ലി അടിച്ച് തീരാൻ വേണ്ടിയല്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറയുന്നൊരു അടിസ്ഥാനമുണ്ട്. പലപ്പോഴും വൈവാഹിക ജീവിതങ്ങളുടെ ഒരു പ്രശ്നം രണ്ടുപേരുടെയും ചില സംതൃപ്തി പ്രശ്നങ്ങളാണ്. രണ്ട് സാഹചര്യത്തിലെ രണ്ട് മനുഷ്യർ ഒരു സ്പേസിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ ചില ബോധ്യങ്ങളും തിരിച്ചറിവുകളും ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതിലൊരു ബോധ്യം എന്താണ്? വലക്കും ഫിഹാ മാ തഷ്തഹി അൻഫുസുക്കും വലക്കും ഫിഹാ മാ തദ്ദഊൻ. എല്ലാ നിലക്കുമുള്ള സമ്പൂർണതകളും സൗകര്യങ്ങളും സർവ്വതും ലഭിക്ക സ്വർഗത്തിൽ മാത്രമാണ്. സമ്പൂർണതകളുടെ ലോകം സ്വർഗം മാത്രമാണ്. ഭൂമിക്ക്, മനുഷ്യൻ ജീവിക്കുന്ന ഇടങ്ങൾക്ക് പരിമിതിയുണ്ട്. ചില എല്ലാവർക്കും ഈ പരിമിതിയുണ്ട്. പക്ഷേ ആളുകൾ, ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ പ്രണയം ശക്തമാകുമ്പോൾ ബാക്കി പരിമിതികളെ അവർ കാണാതെ പോകുന്നു, അല്ലെങ്കിൽ മറക്കുന്നു, അല്ലെങ്കിൽ ക്ഷമിക്കുന്നു. അപ്പം അങ്ങനെ രണ്ട് പേർക്ക് ഒത്തുപോകാനുള്ള ഒരു വലിയ പ്രതലം ഇസ്ലാം ഒരുക്കുകയാണ്. അതെന്താണ്? നിങ്ങളിവിടെ ശരിക്ക് ജീവിക്കുക. യഥാർത്ഥ ജീവിതം ഇവിടെയല്ല, ഒരു ജീവിതം വരാനുണ്ട്. അവിടെ സമ്പൂർണത കിട്ടും, ഇവിടെ ചില പരിമിതികളുണ്ടാകും എന്ന ഓർമ്മപ്പെടുത്തലും ബോധ്യപ്പെടുത്തലും വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ഇസ്ലാം പുരുഷനെയും സ്ത്രീയെയും ഒന്നിച്ചു നിർത്താനെടുക്കുന്ന ഏറ്റവും ശക്തമായൊരു വഴി എന്ന് പറയുന്നത് അവരുടെ രണ്ടുപേരുടെയും ബാധ്യതകളെ പരസ്പരം ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അല്ലേ, നീ ഭക്ഷണം കഴിച്ചാൽ നിൻ്റെ ഭാര്യയെയും ഭക്ഷണം കഴിപ്പിക്കണം, നീ വസ്ത്രം ധരിച്ചാൽ നിൻ്റെ ഭാര്യയെയും വസ്ത്രം ധരിപ്പിക്കണം. അപ്പോൾ ഹോട്ടലിൽ പോയി നല്ലൊരു ഭക്ഷണം കഴിക്കുമ്പോൾ, ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ, ഒരു മുസ്ലിം പുരുഷൻ്റെ ഉള്ളിൽ പടച്ചറബ് നിക്ഷേപിക്കുന്നൊരു വലിയ ചിന്തയാണിത്. നീ ഇവിടെ അങ്ങനെ ചൈനീസ് ഫുഡും തായ് ഫുഡൊക്കെ അടിച്ച് ഏമ്പക്കെട്ട് അല്ലേ നീ രാത്രി വൈകി വീട്ടിൽ ചെല്ലുക. വീട്ടിൽ മക്കൾ വളരെ ചെറിയ ഭക്ഷണത്തിലും പരിമിതിയിലും ആവും, അതൊരിക്കലും ഉണ്ടായിക്കൂടാ. നീ കഴിച്ചത് അവരെയും നീ കഴിപ്പിക്കണം. അപ്പം ഒരു വലിയ ഇടപെടലാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ഇവിടെ നടത്തുന്നത്. മാത്രമല്ല, ഹുന്ന ലിബാസുൽ ലഹും വാനതുൽ ലിബാസുൽ ലഹുന്ന, നിങ്ങളെങ്ങനെയാണ്? നിങ്ങൾ ഒരു വസ്ത്രത്തെ പോലെയാണ്. നിൻ്റെ വസ്ത്രം നിൻ്റെ ശരീരത്തിൻ്റെ ന്യൂനതകളെ മറക്കും പോലെ നിൻ്റെ ഭാര്യ നിൻ്റെ ശരീര നിൻ്റെ ജീവിതത്തിൻ്റെ ന്യൂനതകൾ മറക്കണം. നിൻ്റെ ഭർത്താവ് നിൻ്റെ പ്രതിസന്ധികളെ പ്രശ്നങ്ങളെ പരിഹരിച്ചു തരുന്ന ഒരാളാകണം എന്ന വലിയൊരു സന്ദേശം യഥാർത്ഥത്തിൽ ഇസ്ലാം ഇവിടെ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൂർണ്ണമായ ചെലവ്, സ്ത്രീയുടെ സംരക്ഷണത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വവും അതിൻ്റെ പണവും കംപ്ലീറ്റ് പുരുഷൻ്റെ മേലാണ് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. സ്ത്രീക്കൊരിക്കലും സമ്പാദിച്ച് ജീവിതം കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം ഇല്ല. സ്ത്രീക്ക് സമ്പാദിക്കണമെന്ന് ഇസ്ലാം മുടക്കമൊന്നും പറഞ്ഞിട്ടില്ല. ആ സമ്പാദ്യം പുരുഷന് തൊടാൻ പാടില്ല. പുരുഷൻ ഭാര്യയുടെ പെർമിഷൻ ഇല്ലാതെ ആ ക്യാഷ് എടുക്കാൻ പാടില്ല. അവളുടെ അനുവാദം ഇല്ലെങ്കിൽ അത് മോഷണത്തിന് തുല്യമാണ്. അങ്ങനെ തന്നെയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ കുറച്ച് അടക്കമുണ്ട്, അപ്പോൾ ഞാനിങ്ങനെ രണ്ട് ലോഡ് അടക്ക, രണ്ട് കിൻഡൽ അടക്ക വിറ്റു, അതിൻ്റെ പൈസ എത്രയാണെന്നാണ് ചുരുട്ടിയിട്ട് കയ്യിലാണ് കൊടുക്കണം. അതിൽ നിന്ന് ഭാര്യ തന്നാൽ വാങ്ങണം. അവളുടെ ഭക്ഷണം, അവളുടെ വസ്ത്രം, അവളുടെ മരുന്നും ഒക്കെ പുരുഷൻ്റെ ഉത്തരവാദിത്തമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതേസമയത്ത് സ്ത്രീയോട് പറഞ്ഞു, ലോ കുൻതു ആമിറൻ അഹദൻ അയ്യസ്ചുദ ലി അഹദിൻ ലാ അമർതുൽ മർആ അൻ തസ്ജുദ ലി സൗജിഹ. എന്താ, ഞാൻ ആരോടെങ്കിലും സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ, അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ, ഞാൻ സ്ത്രീയോട് അവളുടെ ഭർത്താവിന് വേണ്ടി സുജൂദ് ചെയ്യാനാണ് പറയാം. എന്നാൽ അവിടെ ശക്തമായ ഒരു അനുസരണം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു അനുസരണം പഠിപ്പിക്കുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഇസ്ലാം സ്ത്രീയുടെ കാര്യത്തിൽ പുരുഷനോട് പറയുന്നൊരു കാര്യം, നീ അവളിൽ ചില കാര്യങ്ങളൊക്കെ വെറുക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ അവളിലുണ്ട് അല്ലേ. നിനക്ക് കുറേ കാര്യങ്ങൾ അവളിൽ വെറുക്കാനുണ്ടെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള ധാരാളം കാര്യങ്ങൾ അവളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് ആ ഒരർത്ഥത്തിൽ തന്നെ ഇതിനെ എടുക്കണമെന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എത്രയോ ആയിരക്കണക്കിന് ബന്ധങ്ങൾ നിലനിൽക്കുന്നത് ഈ ഒറ്റ ഡയലോഗുമേയാണ്, ഈ വാചകത്തുമേയാണ്. ലൈഫ്രുഖ് മുഅ്മിനുൻ മുഅ്മിനത്തൻ ഇൻ കരിഹ മിൻഹ ഖുൽഖൻ റളിയ മിൻഹ ആഖറു. പുരുഷൻ സ്ത്രീയെ ദ്രോഹിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്, അവളെ ജീവിതത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി മാറ്റിപ്പാർപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അവളിൽ നിനക്ക് എന്തെങ്കിലും വിഷയത്തിൽ അതൃപ്തി ഉണ്ടെങ്കിൽ നിനക്ക് തൃപ്തിയുള്ള ധാരാളം കാര്യങ്ങളുണ്ടല്ലോ എന്നാണ്. മാത്രമല്ല, പുരുഷനോട് ഒന്നുകൂടി ഇസ്ലാം പറയുന്നുണ്ട്, വാഷറൂഹു നബിൽ മാറൂഫ്, അവരോട് നീ മാന്യമായി പെരുമാറണം. പുരുഷനൊരു സ്വാഭാവികമായ പ്രകൃതിപരമായ ആരോഗ്യ സംബന്ധമായ കരുത്തും ഒക്കെ ഉള്ളതുകൊണ്ട് സ്ത്രീക്ക് മേൽ അവൻ അധീശത്വം വാഴുന്നതിനെ ഇസ്ലാം ശക്തമായി വിലക്കണം. മാത്രമല്ല, പ്രവാചകനത് ജീവിച്ച് കാണിച്ചു കൊടുത്തു, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിക്കും, നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആൾ, സമൂഹത്തിലെ ഏറ്റവും നല്ല ആൾ എന്ന് ഇസ്ലാം പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, പ്രവാചകനത് അക്ഷരാർത്ഥത്തിൽ കാണിച്ചു കൊടുത്തു. പ്രവാചകൻ ഭാര്യമാരെ, പ്രവാചകൻ എന്ന ഭരണാധികാരിയാണ്, സർവസൈന്യാധിപനാണ്, മധ്യസ്ഥനാണ്, എല്ലാമാണ് പ്രവാചകൻ. അവരുടെ എല്ലാ അർത്ഥത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. പക്ഷെ അതൊന്നും പറഞ്ഞു ഒഴിഞ്ഞു നിന്നിട്ടില്ല. പ്രവാചകൻ വെള്ളം കോരിക്കൊടുത്തു, വിറക് വെട്ടിക്കൊടുത്തു, എല്ലാ അർത്ഥത്തിലും വീട്ടിലെ കാര്യങ്ങളിലടക്കം സഹകരിച്ചുകൊണ്ടും ഇടപെട്ടുകൊണ്ടും തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള ഒക്കെ പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും. അഖാമത് മഈ ഉമ്മു സാലിഹ് തലാസീന സന, എൻ്റെ കൂടെ 30 വർഷം ഉമ്മു സാലിഹ് നിന്നു, സാലിഹിൻ്റെ ഉമ്മ എൻ്റെ കൂടെ നിന്നു. ഫമാ അഖ്തലഫ്തു അന വഹിയ ഫി കലിമ, ഞാനും അവരും തമ്മിൽ ഒരു വാക്കിൽ പോലും ഭിന്നത ഉണ്ടായിട്ടില്ല. അഥവാ പുരുഷനും സ്ത്രീയും ഇമാം അഹമ്മദും റഹിമഹുള്ളയും അദ്ദേഹത്തിൻ്റെ ഭാര്യ രണ്ടുപേരും ഇസ്ലാം നിർദ്ദേശിച്ച തത്വങ്ങൾ പാലിച്ച ആളുകളായതുകൊണ്ട് ഒരു വാക്കിൽ പോലും അവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നാണ്. എന്തുകൊണ്ടാണ്? ഖുർആൻ പറഞ്ഞു, ഫമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്. ഒരാൾ പുറത്തു കൊടുക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ അവന് കൂലിയുണ്ട്. ഇപ്പോൾ ഭാര്യ പറയണതൊന്ന് വിട്ടുകൊടുക്കണം, വിട്ടുകൊടുത്ത കൂലിയുണ്ട് എന്നുള്ള വലിയൊരു തത്വം ഇസ്ലാം അവിടെ പഠിപ്പിക്കണം. വലിയ അഫു വല്ല എസ്ഫഹു അലാ തുഹിബുനാ ഗഫർ അല്ലാഹു ലക്കും, നിങ്ങൾ മാപ്പ് കൊടുക്കൂ, വിട്ടുവീഴ്ച ചെയ്യൂ, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ ശക്തമായി ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി എന്ന നിലക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പ്രശ്നമുള്ള കുടുംബങ്ങളിലെ പ്രശ്നം പരിഹരിക്കാനുള്ള മെത്തേഡും പഠിപ്പിച്ചിട്ടുണ്ട്. അത്രയും വ്യക്തമായി ഒരു ദമ്പതിമാരെങ്ങനെ ഇഷ്യൂ ആയാൽ ആ ഇഷ്യൂ എങ്ങനെ പരിഹരിക്കണം എന്നുള്ളതിൻ്റെ ക്രൈറ്റീരിയ, അതിൻ്റെ ക്രമം അടക്കം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാൻ ശ്രമിച്ചത്, ഇസ്ലാമിലെ കുടുംബ സംവിധാനം എന്നുള്ളത് ഒരു മനോഹരമായ സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ ഭാര്യയുടെ സൗന്ദര്യമോ ഭർത്താവിൻ്റെ ആരോഗ്യമോ ഭാര്യയുടെ രോഗമോ ഭർത്താവിൻ്റെ ദാരിദ്ര്യമോ ഒന്നും വിഷയമല്ല. അതിൻ്റെ ഒക്കെ അപ്പുറത്ത് ഹൃദയങ്ങളെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സന്തോഷകരമായ ഒരു യാത്രയാണ്. ഉള്ളതും ഇല്ലാത്തതുമൊക്കെ സഹിച്ചും അറിഞ്ഞും കൊണ്ടും കൊടുത്തും നടത്തുന്ന ഒരു മനോഹരമായ യാത്രയാണ്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ എല്ലാ നന്മകളെയും പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക, പഠിച്ച കാര്യങ്ങൾ പകർത്തുക, അത് സമൂഹത്തിലേക്ക് എത്തിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നാം ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്, ഇണയോടിണങ്ങാൻ മനോഹര നിർദ്ദേശങ്ങളുമായി ഇസ്ലാം. സ്റ്റുഡിയോയിൽ ഇതുവരെ നമുക്കൊപ്പം ഉണ്ടായിരുന്നത് പീസ് റേഡിയോ ഡയറക്ടർ കെ താജുദ്ദീൻ സലാഹി. Peace Radio. Tune to reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മാഇൻ. അമ്മാ ബഅദ്, മോർണിംഗ് ഷോ അവസാനിച്ചു. ഇനി നമ്മൾ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ റേഡിയോ വൈബ്സിൽ നിങ്ങളോടൊപ്പം ചേരുന്നത് ഞാൻ മുസ്തഫ അൻസാരി എപ്പിക്കാട്,
1: ഞാൻ സഫീർ അലിക്കമി അഴീക്കൽ.
0: ഇൻഷാല്ലാ, പതിവ് പോലെ നമ്മൾ ഒരു പ്രോഗ്രാമിലേക്ക് പോകുന്നത് ഇൻസൈറ്റിലേക്കാണ്. ആത്മഹത്യ എന്തു പറയുന്നു എന്ന വിഷയത്തിൽ മുനവർ ഫൈറൂസിൻ്റെ സംസാരത്തിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, റബ്ബിഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു മനുഷ്യൻ സ്വയം തന്നെ അവൻ്റെ ജീവൻ ഹനിക്കുന്നതിനാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. ആത്മഹത്യ വൻ പാപമായിട്ടാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ആത്മഹത്യ തെറ്റാണ് എന്ന് വിശുദ്ധ ഖുർആനിലും പ്രവാചക അധ്യാപനങ്ങളിലും കൃത്യമായിക്കൊണ്ട് പരാമർശിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ വന്ന പ്രമാണവചനങ്ങളും ആത്മഹത്യക്കുള്ള പരിഹാരമെന്ത് എന്നുള്ള വിഷയവുമാണ് ഇൻഷാ അല്ലാ വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ആരും തന്നെ മരണത്തെ കൊതിക്കുവാൻ പാടില്ല. നിങ്ങൾക്ക് എന്ത് അപകടം വന്നാലും എന്ത് രോഗം വന്നാലും എന്ത് പരീക്ഷണത്തിൻ്റെ തീച്ചൂളയിലൂടെ നിങ്ങൾ കഴിയേണ്ടി വരുന്ന സാഹചര്യമുണ്ടായാലും ഏത് വലിയ പ്രയാസങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിലും മരണത്തെ നിങ്ങൾ കൊതിക്കരുത് എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം ഒരു മനുഷ്യൻ നല്ല വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായി അയാൾക്ക് ഇനിയും നന്മകൾ വർദ്ധിപ്പിക്കുവാനുള്ള അവസരമുണ്ട് ജീവിക്കുകയാണെങ്കിൽ. ഒരു ദുഷിച്ച വ്യക്തിയാണെങ്കിൽ ആ തിന്മകളിൽ നിന്നെല്ലാം അള്ളാഹുവിങ്കലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുവാൻ ഇനിയും അവസരമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇനി ചില രോഗികൾ മാരകമായ ക്യാൻസർ പോലെയുള്ള പ്രയാസകരമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന രോഗികൾ, അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട് നട്ടലിന് ക്ഷതം സംഭവിച്ച് കൈകാലുകൾ തളർന്ന് ഒരു പ്രതീക്ഷയുമില്ലാതെ ജീവിക്കുന്ന രോഗികളൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള രോഗികൾ എന്ന് പറഞ്ഞാൽ ഒരു നല്ല ജീവിതത്തിലേക്ക് ഇനിയൊന്നും മടക്കമില്ല എന്ന് കരുതുന്ന, പ്രതീക്ഷകൾ അറ്റുപോയ ചില രോഗികളുണ്ടാകും. അവർ ഈ ലോകത്ത് ജീവിച്ചാൽ ഞാൻ മറ്റുള്ളവർക്ക് ഭാരമാകുമോ എന്ന് വരെ സ്വയം കരുതി നിരാശരായി കഴിയുന്ന രോഗികളുണ്ടാകും. അങ്ങനെയുള്ള രോഗികൾ പോലും, അല്ലെങ്കിൽ മരണം മുമ്പിൽ കണ്ട് കിടക്കുക എന്നൊക്കെ നമ്മൾ പറയല്ലോ, മരണശയ്യയിൽ കിടക്കുക എന്നൊക്കെ പറയല്ലോ, അങ്ങനെയുള്ള രോഗികൾ പോലും മരണത്തെ ആഗ്രഹിക്കരുത്. അള്ളാഹുവേ എന്നെ ഒന്ന് മരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കരുത്. ആത്മഹത്യ ചെയ്യാൻ പാടില്ലെന്ന് മാത്രമല്ല, മറ്റൊരാളോട് ഡോക്ടറോട് എന്നെ ഒന്ന് നിങ്ങൾ കൊന്നു തരുമോ എന്ന് ചോദിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിനോട് പോലും അള്ളാഹുവേ എൻ്റെ ഈ രോഗം മൂർച്ഛിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ ഒന്ന് മരിപ്പിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കരുത്. മറിച്ച് അള്ളാഹുവേ എനിക്ക് ജീവിതമാണ് ഉത്തമമെങ്കിൽ എന്നെ ജീവിപ്പിക്കുകയും എനിക്ക് മരണമാണ് ഉത്തമമെങ്കിൽ എന്നെ മരിപ്പിക്കുകയും ചെയ്യണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിക്കുന്നുണ്ട്. ഇനി ഒരു മനുഷ്യൻ ഒരു ആയുധമെടുത്തുകൊണ്ട് സ്വന്തം ശരീരത്തിൽ മുറിവാക്കാൻ പോലും അവന് പാടില്ല. അകാരണമായി സ്വന്തം ശരീരത്തിൽ ബ്ലേഡ് കൊണ്ട് മുറിക്കാനോ ശരീരത്തിന് പരിക്കേൽപ്പിക്കുവാനോ പാടില്ല. നീ സ്വന്തം ശരീരത്തിൻ്റെ നേരെ പോലും ആയുധം ചൂണ്ടിക്കൊണ്ട് നിൽക്കാൻ പോലും പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആത്മഹത്യയിലേക്കുള്ള എല്ലാ രൂപത്തിലുമുള്ള കവാടങ്ങൾ ഇസ്ലാം അടക്കുന്നു എന്നാണ്. വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയിലെ 195-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വലാ തുൽക്കൂ ബിഐദീകും ഇലത്തഹ്ലുക, നിങ്ങൾ നിങ്ങളുടെ കൈകളെ നാശത്തിൽ തള്ളിയിടരുത് എന്നാണ്. ഇപ്പം ലഹരി ഉപയോഗിക്കൽ ഇസ്ലാമിക വീക്ഷണപ്രകാരം എന്തുകൊണ്ടാണ് ഹറാമാകുന്നത്, എന്തുകൊണ്ടാണ് നിഷിദ്ധമാകുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന്, ആ ലഹരി ഉപയോഗം മനുഷ്യൻ്റെ സമ്പത്തിനെ നശിപ്പിക്കുന്നതാണ്, അവൻ്റെ സമയത്തെ കൊല്ലുന്നതാണ്, അവൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്, അവൻ്റെ അഭിമാനത്തെ തകർക്കുന്നതാണ്, അവൻ്റെ ദീനിനെ തകർക്കുന്നതാണ്, അതുപോലെ അവൻ്റെ ആരോഗ്യത്തെ തകർക്കുന്നതാണ് എന്നുള്ളതാണ്. ഘട്ടം ഘട്ടമായി ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത് പോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ ലഹരിയുടെ ഉപയോഗം കൊണ്ട് മനുഷ്യൻ അപകടത്തിൽപ്പെടുന്നത്. അപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ, സിഗരറ്റ് പോലെ, കഞ്ചാവ് പോലെ, ഏത് മയക്കുമരുന്നാണെങ്കിലും കള്ളാണെങ്കിലും എല്ലാം നിഷിദ്ധമാണ് ഇസ്ലാമിൽ. എന്തുകൊണ്ടാണത്? അതിലൊരു കാരണം, അത് മനുഷ്യൻ്റെ ശരീരത്തെ നശിപ്പിക്കുന്നതാണ് എന്നതാണ്. അപ്പോൾ സ്വന്തം ശരീരത്തിൽ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള പാനീയം കുടിക്കാനോ അത്തരം പൊടികൾ ഉപയോഗിക്കാനോ ഒന്നും പാടില്ലെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം ഒരു മനുഷ്യൻ്റെ ജീവൻ അഥവാ സ്വന്തം ജീവൻ, അത് നമ്മുടെ ജീവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് നിശ്ചയിച്ച ജീവനാണത്, അള്ളാഹു നമുക്ക് നൽകിയതാണത്, അത് നമുക്ക് തന്നെ എടുക്കാനുള്ള അവകാശം ഇസ്ലാം നൽകുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല 4-ാം അധ്യായം സൂറത്തുൻ നിസാഇന്റെ 29-ാമത്തെ ആയത്തിൽ പറയുന്നു, വലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയരുത്. സ്വയം കൊല്ലുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യരുത്. ഇന്നല്ലാഹ കാന ബികും റഹീമ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് ഏറെ കാരുണ്യമുള്ളവനാണ്. ഇനി ഒരാൾ ആത്മഹത്യ ചെയ്താൽ എന്താണ് അതിനുള്ള ശിക്ഷ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ചറജ മിൻ ജബലിൻ ഫഖത നഫ്സഹു ഫഹുവ ഫീ നാരി ജഹന്നമ യതറദ്ദ ഫീഹി ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദ. ആരെങ്കിലും പർവ്വതത്തിന് മുകളിൽ കയറി ചാടി ആത്മഹത്യ ചെയ്താൽ നരകത്തിൽ അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും, അവനതിൽ നിത്യവാസിയായിരിക്കും. അതുപോലെ ആരെങ്കിലും വിഷം തീണ്ടിക്കൊണ്ട് അല്ലെങ്കിൽ വിഷം കഴിച്ചുകൊണ്ട് മരണപ്പെട്ടാൽ അഥവാ ആത്മഹത്യ ചെയ്താൽ ആ നരകത്തിൽ അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ആരെങ്കിലും ഇരുമ്പിൻ്റെ ആയുധം ഉപയോഗിച്ച് ശരീരത്തിൽ കുത്തിയിറക്കുകയോ മറ്റോ ചെയ്തുകൊണ്ട് കൊല്ലപ്പെടുകയാണെങ്കിൽ, മരണപ്പെടുകയാണെങ്കിൽ നരകത്തിൽ അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമെന്നാണ് സുഹീഹുൽ ബുഖാരിയിലെ 5788-ാമത്തെ ഹദീസിൽ ആ കാര്യം നമുക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല, യുദ്ധത്തിൻ്റെ വേളയിൽ ഒരു മനുഷ്യൻ പരിക്ക് പറ്റി സഹിക്കാൻ കഴിയാതെ വാള് നിലത്ത് കുത്തിവെച്ച് അതിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു, ആ മനുഷ്യൻ നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം മാത്രമേ ഉള്ളൂ എന്നല്ല അവൻ വിശ്വസിക്കുന്നത്, മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. പലരും വിചാരിച്ചത് ആത്മഹത്യ എന്ന് പറയുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് എന്നാണ്. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന, നിരാശരായ ആത്മഹത്യ ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആത്മഹത്യയോടുകൂടി യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. ഈ ലോകത്തുള്ള പ്രശ്നങ്ങളേക്കാൾ വലിയ പ്രശ്നം പരലോകത്തവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. ഇനിയും മാത്രവുമല്ല, ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ പലപ്പോഴും കുടുംബത്തെയും മറ്റും ചതിക്കുകയാണ് ചെയ്യുന്നത്. കോടിക്കണക്കിന് രൂപ കടം വരുത്തി വെക്കുകയും എന്നിട്ട് ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ, ആലോചിച്ച് നോക്കുക, ആ കുടുംബം പിന്നീട് അനുഭവിക്കുന്ന പ്രയാസം എത്രയായിരിക്കും. ആ കുടുംബത്തിൽ പോലീസുകാർ വന്ന് കയറുന്നു, അതുപോലെ തന്നെ കടക്കാർ വന്ന് കയറുന്ന അവസ്ഥയുണ്ടാകുന്നു. അതുപോലെ തന്നെ തൻ്റെ അച്ഛൻ അല്ലെങ്കിൽ തൻ്റെ ഉപ്പ അല്ലെങ്കിൽ തൻ്റെ ഉമ്മ ഇവരൊക്കെ ആത്മഹത്യ ചെയ്തു എന്നറിയുന്ന മക്കൾ എത്രമാത്രം വലിയ നിരാശയിൽ കഴിയുന്ന ഒരവസ്ഥയുണ്ടായിരിക്കും. ആളുകൾക്കിടയിൽ അഭിമാനത്തോടുകൂടി പുറത്തിറങ്ങാൻ പറ്റാത്ത രൂപത്തിൽ തങ്ങളുടെ മക്കളെ അപമാനിതരാക്കിക്കൊണ്ട് ജനങ്ങളുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത സാഹചര്യം മക്കൾക്ക് വരുത്തി വച്ചുകൊണ്ടാണ് അവർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നത്. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ ധൈര്യസമേതം അഭിമുഖീകരിച്ച് ആ പ്രശ്നങ്ങളുടെ പരിഹാരം തേടേണ്ടതിന് പകരം എല്ലാ അർത്ഥത്തിലും പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ്, ഈ ലോകത്തെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒളിച്ചോടി. എന്നാൽ അതിനേക്കാൾ വലിയ പ്രയാസകരമായ ഒരവസ്ഥയിലേക്ക് അവർ എത്തിപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു ചെറിയ കുഴിയിൽ നിന്ന് ഒരു വലിയ ഗർത്തത്തിലേക്ക് ചാടുന്നത് പോലെ ഒരു ചെറിയ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ആത്മഹത്യയിലേക്ക് ആളുകൾ അഭയം പ്രാപിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇസ്ലാം കൃത്യമായി മനുഷ്യജീവന ജീവിതത്തിന് ലക്ഷ്യമുണ്ട് എന്ന് പറയുന്നു. ഏത് പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ശേഷം ഒരു നല്ല ഒരു വസന്തകാലം വരാനുണ്ടെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. രാവിന് ശേഷം പകൽ വരുന്നത് പോലെ, ചൂടുകാലത്തിന് ശേഷം ഒരു തണുപ്പ് കാലം വരുന്നത് പോലെ പ്രയാസങ്ങളുടെ കൂടെ എളുപ്പമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇന്ന മഅൽ ഉസ്രി യുസ്രാ, തീർച്ചയായും പ്രയാസത്തിൻ്റെ കൂടെ എളുപ്പമുണ്ട് എന്നാണ്. പ്രത്യക്ഷത്തിൽ നമുക്കൊരു കാര്യം മോശമായി തോന്നിയാലും അതിന് നമ്മളറിയാത്ത ഒരുപാട് ഗുണങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ച് തിരിച്ചറിയുന്നു. അള്ളാഹു തീരുമാനിച്ച കാര്യങ്ങളെ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ സങ്കടപ്പെട്ട് കഴിയേണ്ടവനല്ല. അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. എൻ്റെ ഈ പ്രയാസങ്ങളെ റബ്ബ് പരിഹരിക്കും, എന്നെ എൻ്റെ റബ്ബ് സഹായിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടാകുന്നു. വിശ്വസിക്കുക മാത്രമേ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. നിരീശ്വരവാദിയായ ഒരു മനുഷ്യൻ്റെ കോടിക്കണക്കിന് രൂപ ബിസിനസ്സിൽ നശിച്ചുപോയാൽ അയാൾ നിരാശനായി കഴിയും. വിശ്വസിക്ക്, അവിടെയും പ്രതീക്ഷയുണ്ട്. അള്ളാഹുവിൻ്റെ തീരുമാനമാണെന്ന് അവൻ ആശ്വസിക്കും. തൻ്റെ കുട്ടി മരണപ്പെടുകയാണെങ്കിൽ ഇത് അള്ളാഹുവിൻ്റെ വിധിയാണ്, ഇതിൽ ഞാനറിയാത്തൊരു ഗുണമുണ്ട്, ഏതൊരു മനുഷ്യനും മരിച്ചു പോകേണ്ടവൻ തന്നെയാണല്ലോ. ഇൻഷാ അല്ലാ, അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ എനിക്കെൻ്റെ ഈ കുട്ടിയെ സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന പ്രതീക്ഷ വിശ്വസിക്കുന്നുണ്ട്. മാരകമായ രോഗം അനുഭവിക്കുന്ന, വേദന സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലും അവൻ മനസ്സിലാക്കും, ഞാൻ ഈ വേദനയുടെ പ്രയാസങ്ങൾ സഹിക്കുകയാണെങ്കിൽ, ഈ രോഗത്തിൻ്റെ വേദനകൾ സഹിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ പാപം പുറക്കപ്പെടാനും എൻ്റെ പദവി ഉയർത്താനും ഇത് കാരണമായി തീരും. അതുകൊണ്ട് ഈ രോഗം ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണെന്ന് അവൻ കരുതും. അവൻ ആത്മഹത്യയിലേക്ക് പോവുകയില്ല. അതുപോലെ തന്നെ പലപ്പോഴും മതത്തിൻ്റെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് പലർക്കും ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്. അതായത് തൻ്റെ അഭിമാനത്തെ പണയപ്പെടുത്തി അമിതമായ രൂപത്തിൽ കടം വാങ്ങി ബാങ്കിൽ നിന്ന് ലോണെടുത്ത് അതുപോലെ തന്നെ അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെട്ടൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായി അവർ ചെയ്യുന്ന തിന്മകൾ പിടിക്കപ്പെടുമ്പോൾ, കടക്കെണിയിലും മറ്റും അവർ അകപ്പെടുമ്പോൾ അവർക്ക് ആത്മഹത്യയിൽ അഭയം തേടേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകും. എന്നാൽ കൃത്യമായി മതത്തിൻ്റെ അധ്യാപനങ്ങളനുസരിച്ച് ജീവിക്കുന്ന, തൻ്റെ ചെലവ് മനസ്സിലാക്കി മാന്യമായ രൂപത്തിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് അത്തരത്തിലുള്ള പ്രതിസന്ധികൾ അതിജയിക്കുവാൻ കഴിയും. അള്ളാഹുവിൻ്റെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ടവൻ ജീവിക്കും. എല്ലാം റബ്ബിൻ്റെ തീരുമാനമാണ്. അതുകൊണ്ടുതന്നെ അവൻ്റെ കൽപ്പനകൾ ഞാൻ നെഞ്ചേറ്റണമെന്നവൻ തീരുമാനിക്കും. പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലുമൊക്കെ ഈ ലോകത്തുള്ള പ്രതിസന്ധി മാത്രമാണിത്. ഈ ലോകമെന്ന് പറഞ്ഞാൽ പരീക്ഷണത്തിൻ്റെ ലോകമാണ്. എനിക്ക് ഞാനൊരു സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ വന്നത് എന്നവൻ ചിന്തിക്കും. അപ്പോൾ അവൻ ആത്മഹത്യയിൽ നിന്ന് വേറിട്ട് നിൽക്കും. പല ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നലുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ പോലും ഇല്ല, ഞാനത് ചെയ്യില്ല, കാരണം ഇത് മഹാശിക്ഷയ്ക്ക് കാരണമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞതിൽ നിന്ന് അവൻ പിറകോട്ട് പോകും. അപ്പോൾ കൃത്യമായ ദൈവവിശ്വാസവും പരലോകബോധവുമുള്ള ആളുകൾക്കാണ് ഇത്തരം തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ കഴിയുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലൈ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: മാഷാല്ലാ, ആത്മഹത്യ എന്ത് പറയുന്നു എന്ന വിഷയത്തിലാണ് മുനവർ ഫൈറൂസ് സംസാരിച്ചത്. ഇൻസൈറ്റാണ് നാം ഇപ്പോൾ കേട്ടത്.
1: അടുത്തതായി നമ്മൾ എപ്പിസോഡിയിൽ സ്വരം അതിലേക്ക് പ്രവേശിക്കുകയാണ്. ഷെരീഫ് വാളാംകുളം പാടിയ അക്സയിലെ മുറ്റത്ത് എന്ന മനോഹരമായ ഗാനമാണ് നമ്മൾ കേൾക്കുന്നത്.

0: റേഡിയോ വൈബ്സിൽ നമ്മൾ സാധാരണയായിട്ട് ഓരോ ദിവസവും പിന്നെ വ്യത്യസ്തമായ എന്നാൽ നമുക്ക് ഒരു പക്ഷേ നമ്മൾ അശ്രദ്ധരായി പോകുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് പറയാൻ കഴിയും. കാരണം ഈ മോർണിംഗ് ഷോ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ അധികം റേഡിയോയുമായിട്ടൊരു ബന്ധം ചിലപ്പോൾ നമുക്ക് ഉണ്ടാകാത്തൊരവസ്ഥയുണ്ട്. എന്നാൽ ഈ ഒരു സമയത്തെ വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന ആളുകളുമുണ്ട്. ഏതായിരുന്നാലും റേഡിയോ വൈബ്സിൻ്റെ സമയത്ത് നമുക്ക് ഒട്ടനവധി പ്രോഗ്രാമുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തു വെക്കാൻ സാധ്യമാകുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നാം കേട്ടത് സ്വരമാണ്. അക്കസയിലെ മുറ്റത്ത് എന്ന് തുടങ്ങുന്ന ഈ ഒരു സ്വരം ആലപിച്ചിട്ടുള്ളത് ഷെരീഫ് വാളംകുളമാണ്.
1: റേഡിയോ വൈബ്സിൽ ഇനി നമ്മൾ പോകുന്നത് ആരോഗ്യ വിചാരത്തിലേക്കാണ്. വിശ്വാസി അവൻ്റെ ഈമാൻ മുറുകെ പിടിക്കുന്നതോടൊപ്പം തന്നെ അവൻ്റെ ആരോഗ്യവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരോഗ്യമുള്ള വിശ്വാസിയാണ് ആരോഗ്യമില്ലാത്ത വിശ്വാസിയേക്കാൾ ഉത്തമൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ആരോഗ്യ വിചാരത്തിൽ ചെവിയും ആരോഗ്യ പ്രശ്നങ്ങളും എന്ന വിഷയത്തിലാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മുടെ പങ്കുചേരുന്നത് ഡോക്ടർ ആദിൽ മുഹമ്മദ്. അദ്ദേഹം ENT സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ സൗദി അറേബ്യയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ PCD പ്രതിനിധിയായി നസറുല്ലാ സലാഹിയും ഉണ്ട്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതമാകുന്നു. ഇന്നത്തെ പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിൽ നമ്മളോടൊപ്പമുള്ള അതിഥി ആലപ്പുഴ ഹരിപ്പാടിലെ കെയർക്രാഫ്റ്റ് ഹോസ്പിറ്റലിലെ ENT സർജൻ ബഹുമാനനായ ഡോക്ടർ ആദിൽ മുഹമ്മദ് സാറാണ്. അദ്ദേഹത്തെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് വിനയപുരസരം സ്വാഗതമാകുന്നു. സർ, പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ENT കൺസൾട്ടൻറ്റ് അഥവാ ENT സർജൻ, ഈയൊരു ഭാഗം പ്രത്യേകിച്ച് മറ്റുള്ള ഏരിയകളിൽ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ അല്ലെങ്കിൽ പരിചയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഒന്നുകൂടെ ശ്രദ്ധയോടുകൂടെ പരിചരിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഉടലിൻ്റെ മുകളിലുള്ള ഭാഗം എന്ന് പറയുന്നത്. ശരിക്കും ചെവി, മൂക്ക്, തൊണ്ട നന്നായി പരിചരിക്കുകയും അതോടൊപ്പം ശ്രദ്ധിക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ കൂടുതൽ പരിക്കുകൾ വരാവുന്ന അല്ലെങ്കിൽ കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാകാവുന്ന ഒരു ഏരിയ കൂടിയാണ്. അപ്പം എന്തായാലും ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പേ സാറെ ഒന്ന് ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് സ്വയം പരിചയപ്പെടുത്താം.
3: എൻ്റെ പേര് ആദിൽ മുഹമ്മദ്. ഞാൻ ആലപ്പുഴയിലാണ് ഇപ്പം താമസിക്കുന്നത്. എൻ്റെ MBBSഉം PG MS ENTയും ഞാൻ ഡൽഹി എയിംസിൽ നിന്നാണ് പൂർത്തിയാക്കിയത്. അതിനുശേഷം എയിംസ് ഡൽഹിയിലും ഭോപ്പാലിലൊക്കെ ആയിട്ട് സീനിയർ റെസിഡൻ്റായി വർക്ക് ചെയ്തു. ഇടയിലൂടെ റോയൽ കോളേജ് ഓഫ് സർജൻ ലണ്ടനിലുള്ള അവിടുത്തെ എക്സാം ക്ലിയർ ചെയ്തു. ഇപ്പം ഫാമിലി കാരണങ്ങളൊക്കെ കൊണ്ട് ആലപ്പുഴയിൽ തൽക്കാലം ജോലി നോക്കുകയാണ്. ഹരിപ്പാടാണ് വർക്ക് ചെയ്യുന്നത്. താമസം,
2: കുടുംബം,
3: വൈഫ്, രണ്ട് മക്കള്, വാപ്പാ ഉമ്മ, വാപ്പുമ്മ വീട്ടിലുള്ളത്.
2: വൈഫ് ആലപ്പുഴയാണ് ഇപ്പൊ താമസിക്കുന്നത് എന്ന് പറഞ്ഞാല് ശരിക്ക് ആലപ്പുഴക്കാരനല്ല.
3: ശരിക്കിനും ഞങ്ങൾ നേരത്തെ കൊല്ലത്തായിരുന്നു. വാപ്പാടെ സ്ഥലം ആലപ്പുഴ ജില്ല, കൊല്ലം ജില്ലയുടെ ബോർഡറായിട്ട് ഓച്ചിറ ചൂനാട് എന്ന് പറയുന്ന ഇരിപ്പിക്കുളം, അവിടെയാണ് വാപ്പാടെ സ്ഥലം. ഞങ്ങൾ താമസമൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചതൊക്കെ കൊല്ലത്തായിരുന്നു. പിന്നെ ഇപ്പം വൈഫ് ആലപ്പുഴയിൽ മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണ്. അവിടെ PG കഴിഞ്ഞ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം തൽക്കാലത്തേക്ക് ആലപ്പുഴ
2: താമസം. ഏതായാലും നമ്മൾ നേരെ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ ഈ ENT വിഭാഗം പൊതുവെ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുകയും എന്നാൽ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു ഏരിയയാണ് സത്യം പറഞ്ഞാൽ. കാരണം പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് വരുമ്പോൾ വരാം. എന്തൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഈ ENT വിഭാഗത്തിൽ ഉണ്ടാകാവുന്ന പൊതുവെ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
3: ENT എന്ന് പറയുമ്പോൾ ഇയർ, നോസ്, ത്രോട്ട്. കണ്ണുൾപ്പെടത്തില്ല. അപ്പം ഇയർ, നോസ്, ത്രോട്ട് എന്ന് പറയുന്നത് ഒരു സെൻസറി ഓർഗൻ, അതായത് നമ്മുടെ സെൻസേഷനകത്തേക്ക് പോകുന്ന ഒന്ന് കേൾവി, ഒന്ന് മണം, അല്ലെ ടേസ്റ്റ്, അങ്ങനെയുള്ള, പിന്നെ നമ്മുടെ സൗണ്ട് ബോക്സ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള മെയിനായിട്ടുള്ള കുറച്ച് ആണ് ഈ ചുരുങ്ങിയ ഒരു ഏരിയയിലുള്ളിൽ ഉള്ളത്. ചെവി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളായിട്ടാണ് കൂടുതലും പേഷ്യൻസ് വരുന്നത്. അതുകൂടാതെ മൂക്കിൻ്റെ പ്രശ്നങ്ങളും തൊണ്ടയുടെ പ്രശ്നങ്ങൾ, സൗണ്ട് പ്രശ്നങ്ങൾ, പിന്നെ നമ്മുടെ നാട്ടിൽ കൂടുതൽ മൈഗ്രെയിൻ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ്, ബാലൻസ് സംബന്ധമായുള്ള, ഇയർ ബാലൻസ് സംബന്ധമായ രോഗങ്ങൾ.
2: അപ്പം സർ, ഈ ചെവിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ മിക്കവാറും ചെറിയ കുട്ടികൾക്ക് കൂടുതലും നമ്മൾ അവിടുന്നാണ് ഒരു പരിരക്ഷ എന്നുള്ള നിലക്ക് ശ്രദ്ധിക്കുമ്പോൾ കുട്ടികളുടെ ചില സമയത്ത് വല്ലാണ്ട് കരയുക, ചെവി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കരയുന്നൊരവസ്ഥ, ഇതിനൊക്കെ ശരിക്കും നീരുദോഷം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും എന്താണ് ശരിക്കും അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവാറുള്ളത്?
3: കുട്ടികൾക്ക് പനി വരുന്ന സമയത്താണ് കൂടുതലായിട്ട് ചെവി വേദന കാണപ്പെടുന്നത്. ചെവി വേദന കുട്ടികളിൽ കാണുന്നതിൻ്റെ ഏറ്റവും രണ്ട് മെയിൻ കാരണം, ഒന്ന് ഈ പനി സംബന്ധമായി ഉണ്ടാകുന്നതും പിന്നൊന്ന് ഇയർ വാക്സ് സംബന്ധമായിട്ടുണ്ടാകുന്നത്. ചെവിയിൽ ചെപ്പി അടയുക അല്ലെങ്കിൽ വാക്സ് അടഞ്ഞിട്ടുണ്ടാവുന്ന വേദന ഒരു കാരണമാണ്. ഇപ്പം എല്ലാ ചെവി വേദന അതല്ല, പനി സംബന്ധമായിട്ടും ഉണ്ടാവും. അതായത് നമ്മുടെ ചെവിയും മൂക്കും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബുണ്ട്, യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയും. അപ്പോൾ അത് അതിന് ചുറ്റും പനി വരുന്ന സമയത്ത് മൂക്കിലോ തൊണ്ടയിലോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പം ചെവിയുടെ ഉള്ളിൽ ഈ ട്യൂബ് അടയുകയും അതല്ലെങ്കിൽ ഉള്ളിൽ ചെവിയുടെ ഉള്ളിൽ നീർക്കെട്ടുണ്ട്, ഫ്ലൂയിഡ് കളക്ട് വരാം. അപ്പോൾ അവിടെ പനി വരുന്ന ഇൻഫ്ലമേഷൻ കൂടിയിട്ട്, അതായത് ചെവിക്ക് മൂന്ന് വശമാണുള്ളത്, പുറമേ ഉള്ള ഒരു കനാൽ ചെവിയുടെ നമ്മുടെ സൗണ്ട് അകത്തേക്ക് പോകുന്നൊരു വഴി, പിന്നെ ചെവിയുടെ പാട, അതിനുശേഷം എല്ലുകൾ, പിന്നെയാണ് ചെവിയുടെ കേൾക്കുന്ന മെഷീൻ കോക്ലിയ എന്ന് പറയുന്ന മെഷീൻ വരുന്നത്. അവിടെ ഇയർ ബാലൻസിൻ്റെ മെഷീനും കെഎൽഡിയുടെ മെഷീനും അടുത്ത് ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എല്ലുകൾ നിൽക്കുന്ന പാടയ്ക്കും അതിൻ്റെ ഉള്ളിലുള്ള വശത്തിൻ്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്, അതിനാണ് മിഡിൽ ഇയർ അല്ലെങ്കിൽ മധ്യഭാഗം എന്ന് പറയുന്നത്. അപ്പം അവിടെ ഫ്ലൂയിഡ് അല്ലെങ്കിൽ കളക്ഷൻ ഉണ്ടാവും ഇൻഫെക്ഷൻ കാരണവും, അതെല്ലാം ഈ ട്യൂബ് ബ്ലോക്ക് ആവുന്നത് കാരണമൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടാണ് പൊതുവെ കുട്ടികൾക്ക് പനി സംബന്ധമായി ഉണ്ടാവുന്ന വേദനകളും കാര്യങ്ങളും ഉണ്ടാവുന്നത്.
2: അതിനുള്ള പരിഹാരം ശരിക്ക്
3: അത് പനിയെ ചികിത്സിക്കുക എന്നുള്ളതാണ് അതിന് മെയിൻ ആയിട്ട്.
2: സ്വാഭാവികമായിട്ടും അത്
3: സ്വാഭാവികമായിട്ട് മാറും. പിന്നെ അതിനൊന്ന് പെട്ടെന്ന് മാറാനായിട്ട് ചെറിയ രീതിയിലുള്ള മൂക്കിലെ തുള്ളിമരുന്നും, പൊതുവേ എല്ലാവരും ചെവി വേദന വരുമ്പം ചെവിയിൽ തുള്ളിമരുന്നിനാണ് വരിക. പക്ഷേ എല്ലാ ചെവി വേദനയ്ക്കും നമ്മൾ തുള്ളിമരുന്ന് ചെവിയിൽ കൊടുക്കണമെന്നില്ല. ചെറിയൊരു വേദന കുറയാനുള്ള തുള്ളിമരുന്നുകൾ ഉണ്ട്, എന്നാൽ പോലും നമ്മൾ ഇങ്ങനെയുള്ള ചെവി വേദന നമ്മള് മൂക്കിലൂടെ തുള്ളി മരുന്ന് കൊടുക്കുകയും സിറപ്പ് കൊടുക്കുകയൊക്കെയാണ്.
2: ശരിക്കും ചെവിയും മൂക്കും
3: ചെവിയും മൂക്കും അത് കണക്റ്റഡ് ആണ്. യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയുന്ന ഒരു ട്യൂബ് ഉണ്ട്, മൂക്കിന്റെ ഏറ്റവും പിൻവശം തൊണ്ടയുടെ ഏറ്റവും മുൾവശവും ചേരുന്ന ഒരു ഏരിയ ഉണ്ട്, നേസോഫാരിങ്സ് എന്ന് പറയും. അപ്പൊ അവിടെ ഈ ഒരു ട്യൂബ് ഓപ്പൺ ആവുന്ന ഏരിയ ആണ്, അത് ചെവിയുടെ ഉൾവശത്തേക്ക് ഉള്ള എയർ സർക്കുലേഷൻ അതുവഴിയാണ് നടക്കുന്നത്. ഇപ്പം ഈ ഫ്ലൈറ്റിൽ യാത്രയൊക്കെ ചെയ്ത ആൾക്കാർക്ക് അറിയാം, നമ്മളൊരു ഒരു അല്ലെങ്കിൽ ഒരു പൊങ്ങുന്ന സമയത്തോ അതല്ലെങ്കിൽ നമ്മൾ ഹിൽ സ്റ്റേഷൻ കയറുക, അപ്പം ആ ഒരു പ്രഷർ ഡിഫറൻസ് വരുമ്പം ഈ മൂക്കടച്ച് പിടിച്ച് വായിലൂടെ ശ്വാസമൊക്കെ നിറച്ച് നമ്മൾ ഇങ്ങനെ വായിലെയർ നിറയ്ക്കാനൊക്കെ പറയും, അല്ലെങ്കിൽ ഫ്ലൈറ്റിലാണെങ്കിൽ നമ്മൾ മുട്ടായി ചവയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു പ്രഷർ ഡിഫറൻസ് മെയിൻറ്റെയിൻ ആകുമ്പോൾ ചെവി ആ കൊട്ടി അടച്ച അവസ്ഥയൊക്കെ ഒന്ന്
2: മാറ്റിയിട്ടുണ്ടോ? അതുകൊണ്ടാണ് ആ ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് പലരോളും ചെയ്യുന്നത് വേദന ഉണ്ടാവാനുള്ള കാരണം ആ ഒരു
3: വേദനയുള്ള കാരണം അവിടെ നീർക്കെട്ട് പനി വരുന്ന സമയത്ത് അവിടെയൊക്കെ ഇൻഫ്ലുവൻസ്
2: ഈ ഫ്ലൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ
3: അതുണ്ടാവും. അവിടെ ആ പ്രഷർ ഡിഫറൻസ് കൂടി അവിടെ ഉള്ള പ്രഷർ വേരിയേഷൻ വരുമ്പം അവിടെ പ്രഷർ കൂടുമ്പോഴാണ് പൊതുവെ വേദന വരുന്നത്.
2: അത് സ്വാഭാവികമായിട്ടും പിന്നെ നമ്മൾ ഇറങ്ങുന്ന സമയത്തേക്ക് അത് മാറും.
3: അത് മാറാറുണ്ട്. ഇനി ചെവിയിൽ എന്തെങ്കിലും ഈ ഇത് യാത്ര സംബന്ധമായ ചെലി ഈ നീർക്കെട്ട് പോലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറച്ച് ദിവസത്തേക്ക് അടച്ചിലും വേദനയും സാധ്യത. അപ്പോൾ നമ്മൾ മരുന്ന് കൊടുത്ത് അതിനൊരു
2: ശരിക്കും സ്വാഭാവികമായിട്ടും ഇപ്പം ചെവിക്ക് ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ ചെവിയിൽ ഉണ്ടാകാവുന്ന പരിക്കുകൾ എന്തൊക്കെയായിട്ടാണ് നമുക്ക്?
3: ചെവിയില് പൊതുവേ നമ്മളെ കേരളത്തിലെ പോപ്പുലേഷനിൽ വളരെയധികം കാണാത്തത് എന്നാൽ വളരെ കോമൺ ആണ്, ഉണ്ട് ഇല്ലാന്നല്ല. പക്ഷെ ഇന്നത്തെ ഒരു സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഒക്കെ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയൊക്കെ മാറിയത് കൊണ്ടാകാം. പക്ഷെ നോർത്ത് ഞാൻ പഠിച്ചതും കൂടുതൽ പ്രാക്ടീസ് ചെയ്തതും ഡൽഹി ഭോപ്പാൽ ഏരിയയിലാണ്. അപ്പം അവിടെയൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇതാണ് ചെവിയിൽ നിന്ന് പഴുപ്പ് വരിക, അങ്ങനെയുള്ള സംഭവമാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുക. കേരളത്തിൽ അത്രയും കോമൺ അല്ല, എന്നാലും ഉണ്ട്. അപ്പോൾ ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നതിനൊക്കെ കുറേ കാരണങ്ങളുണ്ട്.

0: പനി ഇങ്ങനെ പെർസിസ്റ്റന്റ് കണ്ടിന്യൂസ് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ ചെവിയിൽ ഇൻഫെക്ഷൻ സ്ഥിരമായി നിൽക്കുകയും അതുപോലെ തന്നെ ഉള്ളിൽ ബാക്ടീരിയ കോളനൈസ് ചെയ്യുകയും അവിടെ നിന്ന് പഴുപ്പ് ഇങ്ങനെ സ്ഥിരമായി. അപ്പോൾ അത് ആദ്യം തന്നെ ചികിത്സിച്ച് കഴിഞ്ഞാൽ അത് അപ്പോഴത്തന്നെ അങ്ങ് പൊതുവെ കേരളത്തിൽ അതുകൊണ്ടാണ് കുറേയൊക്കെ വ്യത്യാസം വരുന്നത്. പിന്നെ മൂക്ക് സംബന്ധമായുള്ള രോഗങ്ങൾ, ഇപ്പം കുട്ടിക്കാലത്തുള്ള അഡിനോയിഡ് അങ്ങനെയൊക്കെയുള്ള മൂക്കിലെ ദശ എന്നൊക്കെ പറയുന്നത്, അതൊക്കെ നേരത്തെ കണ്ട് നമ്മൾ നാട്ടിൽ ചികിത്സ എടുക്കുന്നത് കൊണ്ടായിരിക്കണം കൂടുതലും ചെവിയുടെ പ്രശ്നങ്ങളും പൊതുവെ കുറവാണ്
1: കേരളത്തിൽ.
0: കുട്ടികളിൽ പനി വരുമ്പോൾ ഈ നീർക്കെട്ട് ഉണ്ടാവുകയും ഉള്ളിലെ പഴുപ്പ് പാടയിൽ പൊട്ടി പുറത്തേക്ക് വരികയും അത് കണ്ടിന്യൂസ് ആയിട്ട് അതിനെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അതങ്ങനെ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുമ്പം ഈ നമ്മളല്ലോ പാട തന്നെത്താനെ അടഞ്ഞു പോകുന്നു, അത് അടഞ്ഞു പോവാതെ അത് സ്ഥിരമായിട്ട് ആ ഒരു പ്രഷർ റിലീസിംഗ് മെക്കാനിസം ആയിട്ട് അത് ഓപ്പൺ ആയിരിക്കുന്നത് പോലാണ് അതിൻ്റെ കാണപ്പെടുന്നത്. പിന്നെ ഇത് കൂടാതെ മറ്റൊരു ഇതാണ് എല്ല് ദ്രവിക്കുന്ന അസുഖമുണ്ട് ചെവിയുടെ, അപ്പം അതിനകത്തും പഴുപ്പ് വരാറുണ്ട്.
1: ചെവിക്കുള്ളിലെ
0: ചെവിയിലെ അതായത് നമ്മുടെ കേൾവി ചെവിക്ക് മൂന്ന് വിഷമാണുള്ളത്. ഏറ്റവും പുറമെയുള്ള എക്സ്റ്റേണൽ ഇയർ അല്ലെങ്കിൽ ഏറ്റവും പുറമെയുള്ള വിഷം, അവിടുന്ന് സൗണ്ട് നമ്മുടെ പാടയിലെത്തുന്നു. പാടയിൽ മൂന്ന് എല്ലുകളുണ്ട്, മലയ സിംഗർ സ്റ്റെപ്പ് മൂന്ന് ചെറിയ ചെറിയ എല്ലുകളുണ്ട്. ആ മൂന്നാമത്തെ എല്ലാണ് അത് ഉള്ളിലെ മെഷീനിലേക്ക് ഇത് സൗണ്ട് കൊടുക്കുന്നത്. അപ്പൊ ഈ മൂന്ന് എല്ലുകളും പിന്നെ അതിന് ചുറ്റിനുള്ള എല്ലുകളൊക്കെ ദ്രവിക്കുന്ന അസുഖമുണ്ട്.
1: അങ്ങനെ
0: ഉണ്ടായാലും പഴുപ്പ് വരാം. ഇതൊന്നും അല്ലാതെ ഈ കനാലിലുള്ള ഇൻഫെക്ഷനിലും പഴുപ്പ് വരാറുണ്ട്. അതല്ലാതെ ഫംഗൽ ഇൻഫെക്ഷൻ ചില കേസുകളിൽ.
1: ഇപ്പൊ ഈ ചെപ്പിയുടെ കാര്യം പറഞ്ഞല്ലോ, അതായത് ഈ വാക്സ്, വാക്സ് നിറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ചില ആളുകൾക്ക് ഇതൊരു ഒരു ഒരു പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഒന്നുകിൽ ഒരു കമ്പെടുത്തിട്ട് അല്ലെങ്കിൽ ബഡ്സ് എടുത്തിട്ട് അത് തോണ്ടി വൃത്തിയാക്കാനുള്ളൊരു അതിനെ പുറത്തെടുത്തേക്കാനുള്ളൊരു സംവിധാനം ചെയ്യും. അപ്പോഴുണ്ടാകുന്ന ഒരു ഒന്നുകിൽ ഇൻഫെക്ഷനോ അതല്ലെങ്കിൽ പരിക്കുകളോ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
0: അതെ, ചെവിയുടെ തൊലി എന്ന് പറഞ്ഞാൽ വളരെ നേർന്നതാണ്. അപ്പോൾ അവിടെ കുറേ ഹെയർ, അതായത് ചെവിയുടെ വഴി ഞാൻ പറഞ്ഞല്ലോ പാട വരെയുള്ള വശം, അതാണ് എക്സ്റ്റേണൽ ഇയർ. അതിൻ്റെ ഏറ്റവും പുറമെയുള്ള വശത്താണ് ഹെയർ ഫോളിക്കിൾസ് ഉണ്ട്, ഈ രോമ ഉപങ്ങൾ. അതുപോലെ തന്നെ അവിടെ ഒരു മോഡിഫൈഡ് നമ്മുടെ വിയർപ്പ് ഗ്രന്ഥികൾ എന്ന് പറയുന്ന പോലെ ഗ്രന്ഥികളും ഉണ്ട്. അപ്പം അതിൽ നിന്നുള്ള സെക്രീഷൻ, പിന്നെ നമ്മുടെ എല്ലാ ദിവസവും തൊലിയിൽ നിന്ന് ചെറിയ അംശം പൊഴിഞ്ഞു പൊഴിഞ്ഞ് പോകുന്നുണ്ട്, നമ്മൾ കാണുന്നില്ല എന്നുള്ളൂ. അതുപോലെ അവിടുന്നും അങ്ങനെ പൊഴിഞ്ഞു പോകാറുണ്ട്. ചില ആളുകൾക്ക് ഈ ചെപ്പ് ഉണ്ടാകുന്നതിൻ്റെ റേറ്റ് സ്പീഡ് കൂടുതലായിരിക്കും. അപ്പോൾ അവർക്ക് അതിങ്ങനെ അടിഞ്ഞു കൂടുകയും അത് പുറം തള്ളപ്പെടാതെ അവിടെ അക്യുമുലേറ്റ് ചെയ്യും, അത് അവിടെ കെട്ടി നിൽക്കുകയും ചെയ്യും.
1: സ്വാഭാവികമായിട്ട് പുറന്തള്ളും,
0: മിക്ക ആൾക്കാർക്കും പുറന്തള്ളപ്പെടും, തന്നെത്താനെ പോകും. ഒരു ചെറിയ അംശമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ പച്ചക്ക് ഇടുമ്പോഴേക്കും വരാറുണ്ട്. പക്ഷെ പൊതുവെ പ്രശ്നം പറ്റുന്നതെന്ന് വെച്ചാൽ ഇത് ചെവി ചെപ്പി കെട്ടുക അല്ലെങ്കിൽ അത് അടിഞ്ഞു കൂടുന്ന കഴിയുമ്പം നമ്മൾ അവിടെ നന്നായിട്ട് ബഡ്സിട്ട് അമക്കുക. ചിലർ ചൊറിച്ചിൽ കാരണം നല്ല ബഡ്സ് അമക്കുകയോ ചെവി തോണ്ടിയിട്ട് നല്ലപോലെ സ്ക്രാച്ച് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇൻഫെക്ഷനിലേക്ക് പോകും.
1: പാട പൊട്ടുന്നതിലേക്ക്,
0: പാട കുറച്ചും കൂടി ഉള്ളിലേക്കാണ്. അത് ഉണ്ടാകാം. ഇപ്പോൾ ഒരാൾ ചെവിയിൽ ബഡ്സിട്ട സമയത്ത് വേറൊരാൾ വന്ന് തട്ടുക, കുട്ടികൾ വന്ന് അടിക്കുക, അങ്ങനെയൊക്കെ സംഭവിച്ച് കുറേ കുട്ടികൾ ആൾക്കാർ വരാറുണ്ട്. അപ്പം അത് അല്ലാതെ പൊതുവേ ചെവി തോണ്ടി ഇട്ടത് കൊണ്ട് അങ്ങനെ പഴ പൊട്ടി കാണലില്ല, ഉണ്ട് ഇല്ല എന്നല്ല, എന്നാൽ പോലും അത് കുറവാണ്. കൂടുതലായിട്ടും പാട ഇയർ കനാൽ ഇൻഫെക്ഷനാണ് ഈ ബഡ്സിട്ടത് കൊണ്ടോ അതല്ലെങ്കിൽ ചെവി തോണ്ടി ഇട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പം അതിന് നമ്മൾ പറയാ കുറച്ചംശമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ബഡ്സിൽ
1: പോരും.
0: കൂടുതലുള്ള ആൾക്കാർ ഒരിക്കലും ബഡ്സിടരുത്. അതായത് ചെവി വാക്സ് കെട്ടുന്ന അല്ലെങ്കിൽ ചെപ്പി കെട്ടുന്ന അസുഖങ്ങളുള്ള ആൾക്കാർ ബഡ്സിട്ട് കഴിഞ്ഞാൽ അതിനെ തള്ളി ഉള്ളിലേക്ക് നീക്കും.
1: അപ്പം
0: ഏറ്റവും പുറമെയുള്ള വശത്താണല്ലോ ഈ വാക്സ് ഉണ്ടാകുന്നത്, അത് എവിടുന്ന് വാക്സ് എടുക്കാനും നമുക്ക് എളുപ്പമാണ്. ഇതിൻ്റെ ഉള്ളിലേക്കുള്ള പാടയോടടുത്തോട്ടുള്ള വശത്തേക്ക് വാക്സ് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുക അത് ബഡ്സിട്ടത് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് തള്ളി നീക്കിയതായിരിക്കും. അത് പിന്നെ ഒരിക്കലും അത് പുറം തള്ളപ്പെടില്ല. ഓക്കെ, അപ്പോൾ കാരണം അവിടെ അങ്ങോട്ട് പുറം തള്ളാനുള്ളൊരു മെക്കാനിസം ഇല്ല, ചെവിയുടെ ഷെയ്പ്പ് അങ്ങനത്തെ ഒരു രീതിയിലാണ് ഘടന. അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്യിക്കുക തന്നെ വേണം. പിന്നെ ചില ആൾക്കാർക്ക് അടയുന്ന അസുഖമുള്ള ആൾക്കാർക്ക് ആറ് മാസം മിനിമം അല്ലെങ്കിൽ മൂന്ന് മാസം ആറ് മാസത്തിലൊക്കെ ഒന്ന് ചെവി ക്ലീൻ ചെയ്യിക്കേണ്ട ആവശ്യം വരാറുണ്ട്.
1: അത് ഈ ക്ലീൻ ചെയ്യിക്കുക എന്ന് പറയുമ്പം അത് തോണ്ടിയെടുക്കുകയാണോ അതോ അതെല്ലാം മരുന്ന്?
0: അത് കട്ടിയായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ അലിയിക്കാനുള്ള മരുന്ന് കൊടുക്കും, എന്നിട്ട് അതിന് ശേഷം നമ്മളത് ക്ലീൻ ചെയ്യും. അതിന് കുറേ മെത്തേഡ് ഉണ്ട്, സക്ഷൻ വെച്ച് വലിച്ചെടുക്കാറുണ്ട്, വെള്ളം ചീറ്റിച്ച് ചെയ്യാറുണ്ട്.
1: അപ്പം ഈ പാട പൊട്ടലുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞല്ലോ. അല്ല, ഒന്നാമത് ഈ പഴുപ്പ് വന്നിട്ട് അകത്തുനിന്ന് പഴുപ്പ് വന്നിട്ട് പൊട്ടുകയോ അതല്ലെങ്കിൽ ഇപ്പം നമ്മൾ ബഡ്സോ മറ്റോ ഇട്ടിട്ട് പൊട്ടുകയോ ചെയ്യുകയാണെങ്കിൽ അതിന് വല്ല പ്രതിവിധികളുണ്ടോ, അതല്ലെങ്കിൽ അത് ചികിത്സയിൽ എന്തെങ്കിലും?
0: അതായത് പാട പൊട്ടുന്നതിന് മെയിനായിട്ട് രണ്ട് കാരണം, ഒന്ന് ട്രോമാറ്റിക്, അതായത് എന്തെങ്കിലും കൊണ്ട് എന്തെങ്കിലും ഒരു സാധനം കുത്തിക്കയറിയത് കൊണ്ട് പൊട്ടുക, അതല്ലെങ്കിൽ ഒരു ചികിടത്തടി കിട്ടുകയോ അല്ലെങ്കിൽ ഒരു സ്ലാപ്പ് അങ്ങനെയുള്ള ഇഞ്ചുറി, എന്തെങ്കിലും ഒരു അപകടത്തിൽ പെട്ടത് കൊണ്ടൊക്കെ പൊട്ടലുണ്ടാവാം. ടൈറ്റായിട്ടൊരു

0: ചെവിക്കല്ലിന് അടി കിട്ടുക എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഒരു അടി കിട്ടുന്ന സമയത്ത് ഉണ്ടാവുന്ന പൊട്ടലുകളുണ്ട്, അത് മറ്റേ പൊട്ടലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ പൊതുവെ അങ്ങനെ മരുന്നുകളൊന്നും ആവശ്യം വരാറില്ല. മരുന്നുകൾ എന്ന് പറഞ്ഞാൽ ചെവി തുള്ളി മരുന്നും കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല. ചെവി ക്ലീൻ ആണോ നോക്കും, ഓക്കെ ആണെന്ന് കണ്ടാൽ പൊതുവെ നമ്മൾ ഇൻഫെക്ഷൻ തോന്നുകയാണെങ്കിൽ മാത്രം ഡ്രോപ്പുകളും കാര്യങ്ങളും കൊടുക്കും. മെയിനായിട്ട് പറയാം, വെള്ളം കയറാതെ സൂക്ഷിക്കണമെന്നാണ് അതിന് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. ചെവിയിൽ വെള്ളം
1: സ്വാഭാവികമായിട്ട്
0: തനത്താനെ കൂടിക്കോളും,
1: പാട
0: അതിന്റെ മുകളിലുള്ള പാട പയ്യെ പയ്യെ അത് മൈഗ്രേറ്റ് ചെയ്ത് വന്ന് അത് തനത്താനെ കൂടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ നമ്മൾ ഇപ്പം ഒരാൾ ചെവി പാട പൊട്ടിയിട്ട് നമ്മുടെ അടുത്ത് വന്നാൽ ഒരിക്കലും നാളെ സർജറി ചെയ്യണം നമ്മൾ പറയത്തില്ല. അത് നമ്മൾ 6 മാസത്തോളം വെയിറ്റ് ചെയ്യും. പൊതുവെ ഇനി മറ്റൊരു ഗ്രൂപ്പ് വരുന്നതാണ് ഈ ചെവിയിൽ ഹോൾ, പാടയ്ക്ക് ഹോൾ എന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇൻഫെക്ഷൻ ആദ്യം ഉണ്ടായി, ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും. അത് നമ്മൾ പിന്നെയും പിന്നെയും ഇൻഫെക്ഷൻ വരുമ്പോൾ ആ ചെവിയിലെ ഒരു എന്താ പറയുന്നത്, ഈ ഇൻഫെക്ഷൻ പുറത്തേക്ക് പോകാനായിട്ട് ഒരു വഴിയായിട്ട് ചെവി അതിനെ മാറ്റിയെടുക്കും. അപ്പൊ ആ ഹോള് സ്ഥിരമായിട്ട് അവിടെ നിൽക്കും. അതിനെയാണ് സ്ഥിരമായിട്ട് ചെവിയിൽ പഴുപ്പ് വരുന്ന ആൾക്കാർക്കാണ് ഈ ഹോൾ അടയാതിരിക്കുക.
1: ഓക്കെ,
0: അതിന്റെ അതായത് ഒരു എപ്പിത്തീലിയൽ, അതായത് അതിന്റെ തൊലി മുന്നോട്ടേക്കുള്ള സഞ്ചാരം അവിടെ നിർത്തും, എന്നിട്ട് അതിനെ ഒരു ഹോളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും.
1: അപ്പൊ അങ്ങനെയുള്ള പഴുപ്പിനെ പുറത്തേക്ക്
0: തള്ളാനായിട്ട്, അത് റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻ വരുന്ന കേസുകളിലാണ് അതങ്ങനെ ഹോളായിട്ട് മാറുക. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ പറയും ഓപ്പറേഷൻ ചെയ്ത് അടയ്ക്കാം. അത് അതായത് വളരെ കുഞ്ഞതൊക്കെ ആണെങ്കിൽ കുറച്ച് നാൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്താലൊക്കെ തന്നെ തന്നെ അടയാറുണ്ട്. പിന്നെ ചില
1: കൂടുതലുള്ളവരുടെ
0: പ്രായം, അതായത് എന്റെ പെർഫറേഷൻ ഹോളിന്റെ സൈസിനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുക. അത് കുഞ്ഞതൊക്കെയാണ് ചിലപ്പോൾ തന്നെത്താൻ അടയാറുണ്ട്. പിന്നെ അടുത്ത സ്റ്റെപ്പ് ചെറുതില്ലെങ്കിൽ ചിലത് മരുന്ന് വെച്ചിട്ട് നമ്മൾ അതിന്റെ ചെറിയ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലൊന്നും പോകാതെ തന്നെ ചെറിയ മരുന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ അടയുന്നതായി കാണാറുണ്ട്. അങ്ങനെ അടയ്ക്കാറുണ്ട്. പിന്നെ മറ്റൊന്നാണ് ഓപ്പറേഷൻ ചെയ്ത് അടയ്ക്കാനുള്ളത്. ചെറുത്ത് കുറച്ച് വലുതാണെങ്കിൽ ഇങ്ങനെ കൂടാനുള്ള ഒരു ടെൻഡൻസി കുറവായിരിക്കും. അപ്പം നമ്മളത് ഓപ്പറേഷൻ ചെയ്ത് അടയ്ക്കാറുണ്ട്.
1: പാട മാറ്റി വെക്കുന്ന സംവിധാനമുണ്ടോ?
0: മാറ്റി വെക്കുക എന്ന് പറയുമ്പം ശരിക്കും മാറ്റി വെക്കലല്ല, ശരിക്കും അതൊരു ഒരു നമ്മൾ ഈ കുറേ ടെക്നിക്കുണ്ട് പാടയുടെ ഓപ്പറേഷൻ. കുറേ ടെക്നിക്കുണ്ട്. ഒന്ന്, നമ്മൾ ഈ ടയറിന്റെ പഞ്ചർ അടയ്ക്കുന്ന പോലെ ഒരു മറ്റൊരു സാധനം വെച്ച് ഈ ഹോളിനെ അടയ്ക്കുക, എന്നിട്ട് ആ അതിനെ ശരീരം ഏറ്റെടുക്കും. അപ്പോൾ അത് പുതിയ പാടയായി മാറും. മനസ്സിലായില്ല? അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചെവിയുടെ ഏറ്റവും മുന്നിലുള്ള ഈ ട്രാഗസ് എന്ന് പറയും, ഇവിടുത്തെ ഒരു വശമുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും എടുക്കാം, അതല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇവിടെ ഒരു ചെറിയ മുറിവ് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്നൊരു ഫേഷ്യ, അതായത് ഒരു ടിഷ്യൂ എടുത്തിട്ട്, ആ ടിഷ്യൂ എടുത്ത് നമ്മൾ പുതിയ പാടയ്ക്കുള്ള മെറ്റീരിയലായിട്ട് വെച്ച് അതിനെ അവിടെ ഏറ്റെടുപ്പിക്കണം. അതാണ്
1: സ്വാഭാവികമായിട്ടും ശരീരത്തിലേക്ക് അത് ചേരും.
0: ആ അത് ചേരും. അത് ഇൻഫെക്ഷൻ ആവാതെ സക്സസ് ആയിട്ടുള്ള സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാട ഉണ്ടായി, മീൻസ് ഏറ്റെടുക്കുക എന്നുള്ളതാണ്, ശരീരത്തിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കുക എന്നുള്ളത്. പിന്നെ ചില അസുഖങ്ങളിൽ പാട മൊത്തത്തിൽ മാറ്റാറുണ്ട്. മാറ്റി വെക്കുക എന്ന് പറയുമ്പം മറ്റേ മുട്ടുമാറ്റി ആർട്ടിഫിഷ്യൽ സാധനമല്ല, അത് അങ്ങനെയുള്ള സ്റ്റഡീസൊക്കെ നടക്കുന്നേ ഉള്ളൂ. അതായത് കേൾവിക്ക് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പാടയും എല്ല് പിന്നെ മെഷീൻ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചെറിയൊരു ഒരു എമൗണ്ട് ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ എമൗണ്ട് കേൾവിക്കുറവ് വരെ ഉണ്ടാവാറുണ്ട്.
1: ഇപ്പോൾ ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുക എന്നുള്ളതൊരു ശരിക്കൊരു അസ്വസ്ഥത ഉള്ള കാര്യം തന്നെയാണ് എപ്പോഴും. അതിൽ പുറത്തുനിന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ബഡ്സ് അങ്ങനെയുള്ള എന്തെങ്കിലും കാരണങ്ങളാലോ, അതല്ലെങ്കിൽ മുങ്ങിക്കുളിയുടെ സമയത്ത് നമ്മൾ അകത്തേക്ക് വെള്ളം ആയിക്കഴിഞ്ഞാൽ, ഇനി കുളിക്കുന്ന സമയത്തൊക്കെ വെള്ളമായി കഴിഞ്ഞാൽ മിക്കവാറും ആളുകൾ വീണ്ടും വെള്ളം ഒഴിച്ചാണ്ട് തിരിച്ചെടുക്കും. അപ്പോൾ അതൊരു പ്രതിവിധി ആയിട്ടാണ് പല ആളുകളും കാണാറുള്ളത്. എന്നാലും അതൊരു ഇൻഫെക്ഷനെ അതൊരു പിന്നെ ബാധിക്കാറുണ്ടോ, ഇൻഫെക്ഷൻ അതൊരു പ്രയാസമാണോ എന്നുള്ളതൊന്ന് പിന്നെ പറഞ്ഞാൽ കൊള്ളാം.
0: മുങ്ങിക്കുളിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ വെള്ളം ചെവിയുടെ ഉള്ളിലേക്ക് പോകുന്നതാണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം ചെവിയുടെ പാടയ്ക്ക് ഞാൻ പറഞ്ഞു, പൊട്ടലുണ്ടെന്നുണ്ടെങ്കിൽ ചെവിയുടെ ഉള്ളിലേക്ക് വെള്ളം പോയാൽ പിന്നെ അത് ഇൻഫെക്ഷൻ ആവും. അപ്പം പാടയ്ക്ക് പൊട്ടലുള്ള ആൾക്കാർക്ക്
1: തീരെ പറ്റൂല,
0: ഒട്ടും മുങ്ങിക്കുളിക്കാനേ പാടില്ല.
1: പാടില്ല.
0: പിന്നൊന്ന്, സാധാരണ ഒരാൾ മുങ്ങിക്കുളിച്ചു കഴിഞ്ഞാൽ ചെവിയുടെ ഉള്ളിലേ പോകുന്ന വെള്ളം അഴുക്ക മോശം വെള്ളമാണ്. പിന്നെ ചെവി വൃത്തിയാൻ വേണ്ടി ബഡ്സും കൂടെ ഉപയോഗിച്ചു. അപ്പം അവിടെ ആ ഒരു സ്കിൻ എന്നുള്ളൊരു ബാരിയർ ബ്രീച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ബഡ്സ് ഇട്ട് തോണ്ടുക അല്ലെങ്കിൽ അങ്ങനെ ഒരു മുറിവ് ഉണ്ടാക്കുമ്പോൾ അതിലൂടെ ആ ബാക്ടീരിയ ഉള്ളിലേക്ക് പോകാനും ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഉപയോഗിക്കുന്ന ബഡ്സിനകത്ത് അണുക്കൾ ഉണ്ടാവാം. അപ്പം അതും ഒരു ഇൻഫെക്ഷന് കാരണമാണ്. ഇതൊന്നും ഇല്ലാതെ വെള്ളം ചെവിയിൽ കയറി കഴിഞ്ഞാൽ തന്നെ ഈ മുങ്ങിക്കുളിക്കുമ്പോൾ മെയിനായിട്ട് സംഭവിക്കാതാണ് പൂപ്പലിൻ്റെ ഇൻഫെക്ഷൻ
1: കുളിക്കുമ്പോൾ കയറാതിരിക്കാനുള്ള സംവിധാനം അല്ലെങ്കിൽ
0: അത് ഇപ്പൊ ഈ നീന്താനൊക്കെ പോകുന്ന ആൾക്കാരല്ലേ, പ്രൊഫഷണൽ നീന്താൻ പോകുന്ന ആൾക്കാർ. അപ്പൊ നമ്മള് പല ഒളിമ്പിക്സിന്റെ വേദികളും കാണാൻ പറ്റും, അതായത് ഒളിമ്പിക്സോ അതല്ലെങ്കിൽ മറ്റ് സ്പോർട്സിലൊക്കെ ഇവര് ഈ നീന്തൽ മത്സരം കഴിഞ്ഞ് വന്നിട്ട് ചെവിയില് തുള്ളിമരുന്ന് ഒഴിക്കുന്ന കാണാം.
1: അപ്പൊ
0: അങ്ങനെ അതിന് തുള്ളിമരുന്നുകളുണ്ട്. അപ്പം അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടുള്ള അത്ലറ്റ്സ് ഒക്കെ,
1: അതുപോലെ തന്നെ ഈ വെള്ളം
0: കയറാതിരിക്കാനുള്ള ഇയർ പ്ലഗ്സ് ഉണ്ട്.
1: അപ്പം
0: ഇയർ പ്ലഗ്സ് വെച്ചിട്ടാണ് ഈവൻ വലിയ എന്താ പറയുന്നത് നീന്താൻ പോകുന്ന ആൾക്കാർക്ക്, വലിയ ആൾക്കാരായാലും കുട്ടികളായാലും നമ്മൾ പറയാ പോയി ഇയർബഡ്സ് ഇയർ പ്ലഗ്സ് വെച്ചിട്ടാണ് ഉപയോഗിക്ക ഇത് എന്താ നീന്താൻ പോകേണ്ടതെന്ന്. അല്ലെങ്കിൽ
1: നീന്തല് അതുപോലെ തന്നെ മുങ്ങിയിട്ട് സാധനം എടുക്കുന്ന
0: മണൽ വാരാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് കൂടാതെ തന്നെ ഈ പാടയ്ക്ക് പൊട്ടലുള്ള ആൾക്കാർക്ക് ദൈനംദിന മീൻസ് ഡെയിലി കുളിക്കുന്ന സമയത്ത് ചെവിയിൽ വെള്ളം പോകാനുള്ള സാധ്യത. അപ്പൊ അതിന് നമ്മൾ പറയാം, ഒന്നെങ്കിൽ ഇയർ പ്ലഗ് യൂസ് ചെയ്യാൻ പറയും, അതല്ലെങ്കിൽ കോട്ടൺ ഒരു ബോൾ പോലെ ആക്കിയിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയോ വാസലിനോ ഒന്ന് പുരട്ടിയിട്ട് വെക്കാൻ പറയും. കാരണം കോട്ടൺ കുറച്ച് വെള്ളം വലിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അതിനൊന്ന് വാട്ടർ റിപ്ലന്റ് ആക്കാൻ വേണ്ടി വാസലീനോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് പുരട്ടിയിട്ട് ചെവിയിൽ വെക്കാൻ പറയും. അത് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാനാണ് പറയുക, സ്ഥിരമായിട്ട് ഒരേ കോട്ടൺ ഉപയോഗിക്കാതെ നല്ല കോട്ടൺ മാറ്റി മാറ്റി മാറ്റി ഉപയോഗിക്കാനാണ് പൊതുവെ നമ്മൾ അഡ്വൈസ് ചെയ്യാറ്.
1: ഓക്കെ, ഏതായാലും ചെവിയുമായി ബന്ധപ്പെട്ട് ഇ എൻ ടി വിഭാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ ചെവി എന്നുള്ളത്. ആ ചെവിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അതോടൊപ്പം തന്നെ കരുതിയിരിക്കേണ്ടതുമായ ഒരുപാട് വിഷയങ്ങൾ, ചെവിയുമായി ബാധിക്കുന്ന രോഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അൽഹംദുലില്ല ഇന്നത്തെ ആരോഗ്യ വിചാരം പ്രോഗ്രാമിൽ നമ്മൾ ചർച്ചക്കെടുത്തു. ഇതിൻ്റെ തുടർച്ചയെന്നോണം ബാക്കി ഭാഗം ഇൻഷാല്ലാ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. ഇപ്പോൾ ഈയൊരു എപ്പിസോഡിൻ്റെ സമയം ഇവിടെ സമാപിക്കുകയാണ്. വീണ്ടും നമുക്ക് ആദിൽ സാറുമായിട്ട് വരാം. അതുവരെ നമുക്കൊരു ബ്രേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും അസ്സലാം.
2: മാഷാല്ലാ, ആരോഗ്യ വിചാരത്തിൽ നല്ലൊരു വിഷയമാണ് നമ്മൾ ഇന്ന് കേട്ട് കഴിഞ്ഞത്. സാധാരണ നമുക്ക് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലുള്ള അല്ലെങ്കിൽ നമ്മുടെ അറിവിലുള്ള പല ആളുകളുടെയും പല പ്രശ്നങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ കൃത്യമായൊരു പരിഹാരങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചില ആൾ ഡോക്ടറത്തേക്ക് പോകാൻ പറയും, മറ്റു ചിലർ മറ്റു ഡോക്ടർമാരുടെ പേര് പറയും, അങ്ങനെ ചില ഡോക്ടർമാരുടെ അടുത്തേക്ക് പോയി അങ്ങനെ ഒരു പക്ഷേ വേണ്ട രൂപത്തിലൊരു പരിഹാരങ്ങൾ ലഭിക്കാത്ത അവസ്ഥകൾ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ആദ്യം നമ്മുടെ പ്രശ്നത്തെക്കുറിച്ച് അറിയാനും അതിനുള്ള പ്രതിവിധികൾ എങ്ങനെയാണ് നാം സ്വീകരിക്കേണ്ടത് എന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഇത്തരം ഉപകാരപ്പെടുന്ന സംസാരങ്ങളാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ ചെവിയും ആരോഗ്യ പ്രശ്നങ്ങളും എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഡോക്ടർ ആദിൽ മുഹമ്മദും കൂടെ പീസ് റേഡിയോ പ്രതിനിധി നസറുല്ലാ സുലാഹിയും സംസാരിച്ചത്.
3: ജീവിതത്തിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നമ്മൾ അനുഷ്ഠിക്കാനുള്ള പ്രാർത്ഥനകളും ദിക്കറുകളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. 23 വർഷത്തെ ജീവിത കാലഘട്ടം കൊണ്ട് നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭത്തിലും നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചൊല്ലണം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ആ പ്രാർത്ഥനകൾ ജീവിതത്തിൽ തുടർന്ന് കൊണ്ടുപോകുമ്പോഴാണ് വിശ്വാസി അവൻ എപ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്നവനായി മാറുന്നത്. ജീവിതത്തിൽ നമുക്ക് പഠിക്കാനും പുതിയ പ്രാർത്ഥനകൾ പഠിക്കാനും പഠിച്ച പ്രാർത്ഥനകൾ ഒന്ന് ഓർമ്മ പുതുക്കാനും വേണ്ടിയുള്ള പ്രോഗ്രാമാണ് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. ഇന്നത്തെ പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനത്തിൽ പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ എന്ന വിഷയത്തിലെ പ്രാർത്ഥനയാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മോടൊപ്പം അമീർ ഒറ്റപ്പാല പങ്കുചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, പ്രാർത്ഥനാ പഠനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളായ നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ള 5 നേരത്തെ നമസ്കാരം, അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് പുറപ്പെടുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കേണ്ട വളരെ അർത്ഥവ്യാപ്തിയുള്ള, ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിൽ നമുക്ക് വേണ്ട ഒരു പ്രാർത്ഥനയാണ് പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്കുവിളി കേട്ട് പള്ളിയിലേക്ക് പുറപ്പെട്ടപ്പോൾ ഇപ്രകാരം ചൊല്ലിയതായി ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. ആ പ്രാർത്ഥനയുടെ വചനങ്ങൾ ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫീ ലിസാനി നൂറ വജഅൽ ഫീ സംഈ നൂറ وَجَعَلْ فِي بَصَرِي نُورًا وَجَعَلْ مِنْ خَلْفِي نُورًا وَمِنْ أَمَامِي نُورًا وَجَعَلْ مِنْ فَوْقِي نُورًا وَمِنْ تَحْتِي نُورًا اللَّهُمَّ أَعْطِنِي نُورًا. പ്രാർത്ഥനയുടെ ഓരോ പദങ്ങളും ശ്രദ്ധിച്ച് ഉച്ചരിക്കേണ്ടതുണ്ട്. അള്ളാഹുമ്മ ജഅൽ, അവിടെ ഐനിൻ്റെ ഉച്ചാരണം, അതുപോലെ തന്നെ ഫി ഖൽബി നൂറ, ഖാഫിൻ്റെ ഉച്ചാരണമൊക്കെ നന്നായി ശ്രദ്ധിക്കുക. വഫി ലിസാനി നൂറ, വജഅൽ ഫി സംഇ നൂറ, അതേപ്രകാരം തന്നെ അവിടെയും ഐനിൻ്റെയും തുടർന്ന് വരുന്ന രണ്ട് ഐനുകൾ ആ പദത്തിലുണ്ട്, അത് ശ്രദ്ധിക്കുക. വജഅൽ ഫി ബസ്വരി നൂറ, അവിടെ സ്വാദിൻ്റെ ഉച്ചാരണം, വജഅൽ ഫി ബസ്വരി നൂറ, വജഅൽ മിൻ ഖൽഫി നൂറ, ഖ എന്നുള്ള അക്ഷരം. ومن امامي نورا واجعل من فوقي نورا ومن تحتي نورا اللهم اعطني نورا. അവിടെയും ഐനിന്റെയും ത്വായിന്റെയും ഉച്ചാരണം നന്നായി ശ്രദ്ധിക്കുക. അല്ലാഹുവേ, നീ എൻ്റെ ഹൃദയത്തിലും നാവിലും കേൾവിയിലും കാഴ്ചയിലും പിന്നെ മുന്നിലും മുകളിലും താഴെയും പ്രകാശമാക്കണേ, നീ എനിക്ക് വെളിച്ചമേകണേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ പൊരുൾ. അതിൻ്റെ അർത്ഥം ഓരോ പദങ്ങളും ആവർത്തിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥന മുന്നോട്ട് പോകുന്നത്. അഥവാ അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ, വെളിച്ചമേകണേ എൻ്റെ ഹൃദയത്തിൽ, വഫീ ലിസാനി നൂറ, അതുപോലെ തന്നെ എൻ്റെ നാവിൽ നീ വെളിച്ചമേകണേ എന്നുള്ള ആ പ്രാർത്ഥന പദങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും, വജഅൽ ഫീ സംഇ നൂറ, അതുപോലെ തന്നെ കേൾവിയിൽ, അങ്ങനെ അത് ആവർത്തിച്ചുകൊണ്ട് പ്രാർത്ഥന കേൾക്കുകയും അത് പഠിക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ സന്ദർഭങ്ങളിലും നമ്മുടെ ഹൃദയത്തിലും നാവിലും കേൾവിയിലും കാഴ്ചയിലും മുന്നിലും പിന്നിലും അതുപോലെ തന്നെ മുകളിലും താഴെയുമൊക്കെ ആയിക്കൊണ്ട് അള്ളാഹുവേ എനിക്ക് നീ പ്രകാശം നൽകണേ എന്നുള്ള അർത്ഥം വരുന്ന ഈ ഒരു പ്രാർത്ഥന ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പള്ളിയിലേക്ക് പുറപ്പെടുന്ന അവസരങ്ങളിൽ ഇത് ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വ അലാ ആലിഹി വ സഹ്ബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: മാഷാല്ലാ, നമ്മളിപ്പോൾ കേട്ടത് പ്രാർത്ഥനാ പഠനം. അല്ലാഹുവിൻ്റെ ഭവനമായ പള്ളികളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് അമീർ ഒറ്റപ്പാലത്തിൻ്റെ ശബ്ദത്തിലൂടെ നമ്മൾ കേട്ടത്. പ്രാർത്ഥനാ പഠനം കേവലം കേട്ടുപോകാനുള്ള ഒരു പ്രോഗ്രാമല്ല, മറിച്ച് നമ്മുടെ ആങ്കറിൻ്റെ കൂടെ ചൊല്ലി നമ്മൾ പഠിക്കാൻ, ആ ചൊല്ലി പഠിച്ചൊരു ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ് നമ്മൾ പ്രാർത്ഥനാ പഠനം കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ആ നിലക്ക് വളരെ മനോഹരമായ ഒരു എപ്പിസോഡാണ് ഇന്ന് പ്രാർത്ഥനാ പഠനത്തിലൂടെ കഴിഞ്ഞു പോയത്. അമീർ ഒറ്റപ്പാലമാണ് നമ്മളിപ്പോൾ പങ്കുചേർന്നത്.
2: റേഡിയോ വൈബ്സിൻ്റെ യാത്ര തുടരുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഏറെ കേൾക്കാൻ, കേട്ടിരിക്കാൻ, കാതോർക്കാൻ ഇമ്പമാർന്ന ഒരു പ്രോഗ്രാമാണ് പൂമരത്തണലിൽ കുട്ടികളുമായി ഇന്ന് സംസാരിക്കുന്നത്. സുബീർ സലഫിയാണ്. അള്ളാഹുവിനോട് സംസാരിക്കാം എന്ന ഒരു വിഷയത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് പൂമരത്തണലിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയ ശ്രോതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പൂമരത്തണലിൽ നിന്ന നമ്മുടെ സ്വന്തം ഈ പരിപാടിയിൽ കഴിഞ്ഞ ആഴ്ചകളിലായി നമ്മൾ പല വിഷയങ്ങളെക്കുറിച്ചും കഥകളായി, ചരിത്രങ്ങളായി, ഇസ്ലാമിക മൂല്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുകയുണ്ടായി. ഒരുപാട് കുട്ടികൾ പലപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്ന ഒരു ചിന്തയാണ്, നമ്മൾ കാണാത്ത, നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത അള്ളാഹുവിനെ കാണുവാനും അള്ളാഹുവിനെ കേൾക്കുവാനും സാധിക്കുക എന്നത് വല്ലാത്തൊരാഗ്രഹമായിരിക്കും നമുക്ക്. എന്നാൽ നമുക്ക് പറയാനുള്ളതെല്ലാം കേൾക്കാൻ അള്ളാഹു ഒരുക്കമാണ്. നമ്മുടെ എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും സംസാരിക്കാനും, നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കാനും അള്ളാഹു നമുക്ക് അവസരം നൽകിയിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ സംസാരം കേട്ടതായി നമ്മൾ ഖുർആനിലൂടെ വായിക്കുകയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അമ്പിയാക്കന്മാർ അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ വഹിയിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർക്ക് മാത്രമല്ല, നമുക്കും അള്ളാഹു അവസരം തരുന്നു അള്ളാഹുവോട് സംസാരിക്കാൻ, മുനാജാത്ത് നടത്താൻ. അതിനുവേണ്ടിയുള്ള ഒരുക്കമാണ് നമസ്കാരം. ഓരോ പള്ളി മിനാരങ്ങളിൽ നിന്നും മഞ്ഞുനേരം ബാങ്കുളി ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അതിലെന്താ വിളിച്ചു പറയുന്നത്? ഹയ്യാലസ്സലാത്ത്, നമസ്കാരത്തിലേക്ക് വരൂ. പിന്നീട് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹയ്യാലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ. നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ. സുബഹി ബാങ്കിൽ പറയുന്നൊരു വാക്കും കൂടെ നമ്മൾ എപ്പോഴും പരിചയമുള്ളതാണല്ലോ, അസ്സലാത്തു ഖൈറും മിനൻ നൗം. നൗമിനേക്കാൾ ഉത്തമമാണ് സ്വലാ. ഒരു രണ്ടു മണിക്കൂർ നമ്മൾ സ്വസ്ഥമായി ഒന്ന് ഉറങ്ങുമ്പോൾ എന്തൊരു ആശ്വാസമാണ് നമുക്ക്. അതിനേക്കാൾ ആശ്വാസമായി അള്ളാഹു തആല നമ്മളോട് പറയുന്നു നമ്മുടെ നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കൊക്കെ ഭയങ്കര ആനന്ദമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ടിരുന്നു അവിടുത്തെ സുഗന്ധമാണെങ്കിലും, ഭാര്യമാരോടൊത്തുള്ള അവിടുത്തെ കളിച്ചിരികളാണെങ്കിലും പ്രവാചകനത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പ്രവാചകൻ പറഞ്ഞു, എനിക്ക് വളരെ ഖുർറത്തു ഐനുൽ ലീ ഫി സ്വലാ, നിസ്കാരത്തിൽ ഒരു കൺകുളിർമയും ആസ്വാദനവുമാണ് എനിക്ക് നമസ്കാരത്തിൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നമസ്കാരത്തിൽ നമുക്കൊരു സുഖവും ആനന്ദവും രസവും കിട്ടാറുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, യാ ബിലാൽ അരിഹ്നാ ബിസ്സലാ, ബിലാലേ വരൂ, നമുക്ക് നമസ്കരിക്കാം. നമസ്കാരത്തിലൂടെ നമുക്ക് ആശ്വാസം കണ്ടെത്താം. നമ്മുടെ മുൻഗാമികളായിരുന്ന ആളുകളൊക്കെ അവർക്ക് നമസ്കരിക്കുന്നത് ഇഷ്ടമായിരുന്നു. നമസ്കാരത്തിനു വേണ്ടി കാത്തിരിക്കുന്ന സമയം പോലും നമസ്കാരത്തിലാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമസ്കാരം കഴിഞ്ഞ ഉടനെയുള്ള പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ടെന്നാണ് പറഞ്ഞത്. നമസ്കാര ശേഷം ഇരുന്ന് ചൊല്ലുന്ന ദിക്റുകൾ കൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടുന്ന പറഞ്ഞത്. കടലിലെ നുരയും പതയോളം പാപം ചെയ്തവനാണെങ്കിൽ പോലും പൊറുത്തു കൊടുക്കുന്നു പറഞ്ഞു. അപ്പം നമസ്കാരത്തിന് എത്ര പ്രത്യേകത ഉണ്ട് നോക്കി. നമ്മെ ഒരാൾ നമ്മുടെ ബാഗിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ അലമാരയിൽ ഒരാൾ ആയിരക്കണക്കിന് രൂപയുടെ നോട്ടുകൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നു. അയാളെ കാണാൻ നമ്മൾ ആരാന്നറിയുന്നില്ല. അയാൾ ആരാണെന്ന് പോലും അറിയില്ല. നമ്മുടെ ബന്ധത്തിലോ, നമ്മുടെ സുഹൃത് വലയത്തിലോ, നമ്മുടെ ഏതെങ്കിലും ഒരു വകുപ്പിൽപ്പെട്ട ആളാന്ന് പോലും നമുക്കറിയില്ല, നമ്മൾ കണ്ടിട്ടില്ല. ആ ക്യാഷ് കൊണ്ടുവന്ന് വെച്ച വ്യക്തിനെക്കുറിച്ച് നമ്മൾ എത്ര സ്ഥലങ്ങളിൽ അന്വേഷിക്കും, എവിടെയെല്ലാം പോകും അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കാൻ, അറിയാൻ. പക്ഷേ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ നമസ്കാരത്തിൻ്റെ വിഷയമൊന്ന് പഠിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലും പുറത്തും ഒരുക്കി വച്ച ഒരാളുണ്ടെങ്കിൽ ആ ആളാരാണെന്ന് കണ്ടെത്താനുള്ള ഒരു വഴി, ആ ആളോട് സംസാരിക്കാനുള്ള വഴിയാണ് നമസ്കാരം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകൾ കെട്ടിയിട്ട് നമ്മൾ അല്ലാഹുവോട് പറയുന്നത് അല്ലാഹുമ്മ ബാഇദ് ബൈനീ വബൈന ഖതായായ കമാ ബഅത്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ് എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന ഉണ്ടല്ലോ, പ്രാരംഭ പ്രാർത്ഥന. അല്ലാഹുവേ, നീ എൻ്റെ പാപങ്ങളെ എന്നിൽ നിന്നും ദൂരത്തേക്ക് മാറ്റണേ. നമ്മൾ സംസാരം തുടങ്ങുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ ഫാത്തിഹയിലൂടെ പ്രശംസിച്ചുകൊണ്ട് പറയാണ്. ഖുർആനിലെ സൂറത്തുകൾ ഓതാൻ പറഞ്ഞു നമ്മളോട്. അതുമാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിലും റുക്കുഅയിലും വരുന്ന പ്രാർത്ഥനകളും ഒക്കെ ഒന്ന് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. സുജൂദിന് ശേഷം നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താ പ്രാർത്ഥിക്കുക?

നീ വളരെ ഒന്നും പറയുന്ന വാക്കാണത്. അള്ളാഹുവേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹിനോട് നമ്മൾ ചോദിക്കുകയാണ് നമസ്കാരത്തിലൂടെ, അള്ളാഹുവേ എനിക്ക് പൊറുത്തു തരണേ, എന്നോട് കരുണ കാണിക്കണേ, എനിക്ക് സന്മാർഗം കാണിച്ചു തരണേ, എനിക്ക് റിസ്ക് ഉണ്ടാക്കിത്തരണേ, എനിക്ക് സുഖങ്ങളും ആഫിയത്തും നൽകണേ, അള്ളാഹുവോട് നമ്മൾ സംസാരിക്കല്ലേ. അത്തഹിയാത്തിൽ ഇന്നിട്ട് എന്താ നമ്മൾ പറയുന്നത് അല്ലേ? അല്ലാഹുമ്മ

وأنت المؤخر لا إله إلا أنت. അള്ളാഹുവേ, എനിക്ക് എൻ്റെ കഴിഞ്ഞതും എൻ്റെ മുന്നിൽ പോയതും പിന്നിൽ വരാനിരിക്കുന്നതുമായ എൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ പാപങ്ങളും എനിക്ക് പുറത്തു തരണേന്ന് നമ്മൾ അള്ളാഹുവോട് സംസാരിക്കാനുള്ള ചാൻസാണിത്. അത് മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ സമയം കണ്ടെത്തി ചിന്തകളോടെ നമ്മളത് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മളെ പറ്റിയിട്ട് ഖുർആൻ പറഞ്ഞത് നിസ്കരിച്ചിട്ട് നാശമുണ്ടെന്ന് പറഞ്ഞില്ലേ?

ഏതാണ് സൂറത്ത്? കൂട്ടുകാരെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളെന്നും പഠിച്ചിട്ടുള്ള സൂറത്തുൽ മാഊൻ. ചില ആളുകൾക്ക് നമസ്കരിക്കുന്നവരാണ് അവർക്ക് നാശമുണ്ട്. നമസ്കാരത്തിൽ ശ്രദ്ധല്ലാത്തവരാണ്, ശ്രദ്ധിക്കാത്തവരും അതിൻ്റെ കാര്യം പരിഗണിക്കാത്തവരുമാണ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന പള്ളിയിൽ ഒരാൾ കയറി വന്നു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തെ പള്ളിയിൽ പ്രവാചകരും അനുയായികളൊക്കെ നമസ്കാരം കഴിഞ്ഞിരിക്കുക, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസാണ്. അപ്പോൾ പള്ളിയിൽ നമസ്കാരമൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഒരാൾ അങ്ങോട്ട് കയറി വന്നു. വന്ന ആളുടെ പേര് വ്യക്തമല്ല. കയറി വന്ന് അദ്ദേഹം വന്ന് നമസ്കരിച്ചു. നമസ്കാരമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം പ്രവാചകനെ കണ്ടപ്പോൾ നബിനോട് വന്ന് സലാമൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നമസ്കാരം കണ്ടിട്ട് നബിക്കൊരു കാര്യം മനസ്സിലായി. അത് നബി അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു. പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇർജ ഫസല്ലി ഫഇന്നക ലം തുസല്ലി. നീ മടങ്ങിപ്പോകണം, നിസ്കരിച്ച സ്ഥലത്തേക്ക് പോയിട്ട് വീണ്ടും നീ മടക്കി നമസ്കരിക്കണം. ഫഇന്നക ലം തുസല്ലി, കാരണം നീ നിസ്കരിച്ചിട്ടില്ല. ശരിക്ക് നമസ്കരിക്കുന്നത് കണ്ടിട്ടാണാ പറയണത്. അദ്ദേഹം മടങ്ങിച്ചെന്നു, അവിടെ ചെന്ന് വീണ്ടും നമസ്കരിച്ചു. പ്രവാചകന്റെ അടുത്ത് വീണ്ടും വന്നു. പ്രവാചകർ വീണ്ടും പറഞ്ഞു, ഇർജ ഫസല്ലി ഫഇന്നക ലം തുസല്ലി. താങ്കൾ പോകണം, എന്നിട്ട് മടക്കി നമസ്കരിക്കണം, താങ്കൾ നിസ്കരിച്ചിട്ടില്ല. മൂന്ന് പ്രാവശ്യം ഇതേ സംഭവം ആവർത്തിച്ചു വന്നു. കുട്ടികളൊക്കെ ശ്രദ്ധിക്കണം ഈ സംഭവം കേട്ടോ. ഇതുണ്ടായ അനുഭവമായ ഹദീസിലാണ് വന്നിരിക്കുന്നത്. മൂന്ന് പ്രാവശ്യം കഴിഞ്ഞിട്ട് അദ്ദേഹം വന്നിട്ട് പ്രവാചകരോട് വന്ന് കേണപേക്ഷിക്കുകയാണ്. വല്ലദീ ബഅസക ബിൽ ഹഖ്, പ്രവാചകരെ താങ്കളെ സത്യവുമായി നിയോഗിച്ചയച്ചതാണല്ലോ. അല്ലാഹുവാണ് സത്യം, ഞാനൊരു കാര്യം പറയട്ടെ. ഉഹ്സനു ഗൈറ, ഇതിനേക്കാൾ നന്നായി നമസ്കരിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല നബിയെ. എങ്ങനെയാണ്? ഫഅല്ലിംനീ, എനിക്കൊന്ന് പഠിപ്പിച്ചു തരൂ നബിയെ. എനിക്കൊന്ന് നിസ്കാരം പഠിപ്പിച്ചു. എങ്ങനെയാണ് പിന്നെ ഞാൻ നിസ്കരിക്കേണ്ടത്? ഞാൻ ഇപ്പോൾ രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്തല്ലോ നബി. ഇതിനേക്കാളൊക്കെ നന്നായിട്ട് എങ്ങനെയാണ് ഞാൻ നിസ്കരിക്കേണ്ടത്? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതായത് എനിക്ക് പഠിപ്പിച്ചു തരുമെന്നല്ലേ പറഞ്ഞത്? അറിയാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ അത് പറയാമല്ലോ, ചോദിക്കാമല്ലോ. അദ്ദേഹം ചോദിച്ചു, എനിക്കൊന്ന് പറഞ്ഞു തരും പിന്നെ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്. അപ്പം അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, തക്ബീറോടുകൂടെ നീ നമസ്കാരത്തിൽ പ്രവേശിക്കാം. എന്നിട്ട് ഫാത്തിഹ ഓതിയിട്ട് നീ അറിയാവുന്ന സൂറത്തുകൾ മാ തയസ്സറ മഅക മിനൽ ഖുർആനി, ഖുർആനിലുള്ള നിനക്കറിയാവുന്ന സൗകര്യമുള്ള സൂറത്തുകൾ നീ ഓതുക. അത് കഴിഞ്ഞിട്ട് നീ റുക്കുഇലേക്ക് പോകുക. റുക്കുഇൽ ചെന്നാൽ ഹത്താ തത്മഇന്ന റാകിഅ, ശരിക്ക് റുക്കുഉ പൂർത്തിയാക്കി ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അടക്കത്തോടെ തുമഇനീനത്തോടെ ശാന്തതയോടെ റുക്കുഉ ചെയ്യുക. പ്രാർത്ഥനകൾ മൂന്ന് പ്രാവശ്യം പറഞ്ഞ പ്രാർത്ഥന അങ്ങനെ ചെയ്യുക. ദിക്റുകൾ ചൊല്ലുക. സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കുക. അടക്കത്തിൽ ഒതുക്കത്തിൽ നിൽക്കുക. പിന്നെ ഇഅ്തദല അല്ലേ, ഇഅ്തദിൽ ഖായിമ, പിന്നീട് ഇഅ്തിദാലിലേക്ക് വരിക. അവിടെ നിന്നുള്ള പ്രാർത്ഥനകൾ ശരിക്ക് ചൊല്ലുക, അടങ്ങി നിൽക്കുക. ثُمَّسْجُدْ حَتَّى تَطْمَئِنَّ سَاجِدًا, പിന്നെ നീ സുജൂദിൽ അടക്കത്തോടെ ഒതുക്കത്തോടെ നിന്ന് സുജൂദ് ചെയ്യുക. ഏഴ് അവയവങ്ങൾ സുജൂദിൽ പതിക്കണം. അല്ലാഹുവോട് സംസാരിക്കാൻ, അല്ലാഹുവോട് നമുക്ക് ഏറ്റവും നന്നായി ക്ലോസായി വളരെ സ്വകാര്യമായി സംസാരിക്കാൻ പറ്റും സുജൂദ്. അവിടെ വെച്ചുകൊണ്ട് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലേ? അങ്ങനെ സുജൂദ് ചെയ്യുമ്പോഴും ഹത്താ തത്മഇന്ന, അടക്കത്തോടെ ഒതുക്കത്തോടെ ചലനങ്ങൾ ശ്രദ്ധിച്ച് അള്ളാഹുവിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. സുമ്മ ജലിസ്, പിന്നീട് സുജൂദിൻ്റെ ശേഷം ഒരു ഇരുത്തം ഇരിക്കാനുണ്ടല്ലോ, ആ ഇരുത്തം ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. അതിൽ പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങളൊക്കെ നേരെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തോട് ഇതൊക്കെ
ഒക്കെ പഠിപ്പിച്ചിട്ട് ലാസ്റ്റ് പറഞ്ഞു കൊടുത്തു, ഞാനിപ്പീ പറഞ്ഞതുപോലെ സാവകാശത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുക എന്നത്. വദാലിക ഫീ കുല്ലി സ്വലാത്തിക്, നിന്റെ എല്ലാ നിസ്കാരത്തിലും നീ ഇങ്ങനെ ചെയ്യണം മോനെ. നമ്മളൊക്കെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നുണ്ടാവും, വീട്ടിൽ നിസ്കരിക്കുന്നവരുണ്ടാവും, സ്കൂളിലൊക്കെ പോകുമ്പോൾ സ്കൂളിൽ നിന്ന് വരെ അവിടുത്തെ തൊട്ടടുത്ത പള്ളികളിലൊക്കെ പോയി നമസ്കരിക്കുന്ന കുറേ കുട്ടികളെ കാണാൻ സാധിക്കും നമുക്ക്. അപ്പം തന്നെ നമുക്ക് വേറെയും ചില ആൾക്കാർ ഹൗസിൻ്റെ അടുത്തും ടോയ്ലറ്റിലും അതുപോലെ പള്ളീൻ്റെ ഉള്ളിലൊക്കെ കയറി ബഹളം വെക്കുകയും സംസാരിക്കുകയും കളിക്കുകയും തമാശയ്ക്ക് വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരെയും കാണാൻ സാധിക്കും. അവർക്ക് നിസ്കാരത്തിൻ്റെ ഗൗരവം അറിയില്ല, എന്താണ് നിസ്കാരം എന്നവർ മനസ്സിലാക്കിയിട്ടില്ല. പെൺകുട്ടികളാണെങ്കിലും ശരി, അവരൊക്കെ വീട്ടിലും ഉമ്മയോ ഉപ്പയോ ഒക്കെ ഇങ്ങനെ നിർബന്ധിച്ചും പറഞ്ഞും ഒരുപാട് തവണ ഉപദേശിച്ചാലൊക്കെ ഒന്ന് നമസ്കരിക്കുന്നുള്ളൂ. അതേസമയത്ത് ആരും പറയാതെ ഉമ്മാൻ്റെ കൂടെ പോയി നമസ്കരിക്കുന്ന എത്രയോ പെൺകുട്ടികളുമുണ്ട്. അള്ളാഹു നമ്മളെ നല്ല നമസ്കാരക്കാരാക്കി മാറ്റിത്തരട്ടെ. നമ്മൾ പ്രാർത്ഥിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്താണെന്നറിയോ? റബ്ബി ജഅൽനി

0: അല്ലാഹുവേ റബ്ബേ, ഇജ്അൽനി മുഖീമസ്സലാത്ത്, എന്നെ നമസ്കാരം നിലനിർത്തുന്നവനാക്കി മാറ്റണം. കൃത്യസമയത്ത് നല്ലപോലെ അതിൻ്റെ നിയമങ്ങൾ പാലിച്ച് നമസ്കരിക്കുന്ന ഒരാളാക്കി എന്നെ മാറ്റണം. എന്നെ മാത്രമല്ല എൻ്റെ കുട്ടികളെയും വദുരീയത്തി, എൻ്റെ സന്താനങ്ങളെയും അങ്ങനെ ആക്കി മാറ്റണം, എൻ്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ലുഖ്മാനുൽ ഹക്കീം തൻ്റെ പ്രിയപ്പെട്ട മോനോട് കുറേ ഉപദേശം കൊടുത്തല്ലോ. ആദ്യം ഷിർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞു, നന്മകൾ ചെയ്യണം, തിന്മകൾ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് മോനെ, യാ ബുനയ്യ ഖിമിസ്സലാത്ത്, പുന്നുമോനെ നീ നമസ്കാരം കൃത്യമായി നിലനിർത്തണേ. നമസ്കാരം ഭയങ്കര വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നമസ്കാരം എത്ര പ്രാധാന്യമുണ്ട് എന്നത് ഈ പറഞ്ഞ സംഭവങ്ങളും ആ ഹദീസൊക്കെ വെച്ചപ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമ്മുടെ ഉമ്മയോ ഉപ്പയോ ഒന്നും നമ്മളോട് അങ്ങനെ ഒരു കൽപ്പന പറയാതെ തന്നെ ബാങ്ക് കേൾക്കുമ്പോൾ അത് നമസ്കരിക്കാനുള്ളതാണ്, അത് എന്നെ വിളിക്കുകയാണ്, നമസ്കാരത്തിലേക്കും വിജയത്തിലേക്കുമുള്ള വിളിയാണ് എന്നൊക്കെ മനസ്സിലാക്കി നമ്മളതിൽ പങ്കെടുക്കാനും, നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂട്ടുകാരെ കൂടെ ചില മടിയന്മാരായ താല്പര്യമില്ലാത്ത ആളുകളൊക്കെ ഉണ്ട്, അവരൊക്കെ ഒന്ന് കൂട്ടിഘടിപ്പിച്ച് അവരെയും കൂടെ കൊണ്ടുപോയി നമ്മൾ ഒരാളെ ഒരു നല്ല കാര്യത്തിന് ക്ഷണിക്കുകയാണെങ്കിൽ അതിനും നമുക്ക് പ്രതിഫലമുണ്ട് എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ അവനോടുകൂടെ പള്ളിയിലേക്കൊക്കെ വിളിച്ചു വരുത്തി നേരെ ഒതുവൊക്കെ ചെയ്ത് നമസ്കാരത്തിൽ പങ്കെടുപ്പിക്കാൻ കൂടെ നമ്മൾ ശ്രമിച്ചാൽ നമുക്കും അള്ളാഹുവോടുള്ള നമ്മുടെ സംസാരം നമ്മുടെ നമസ്കാരമാണ് എന്ന് മനസ്സിലാക്കാനും നമ്മുടെ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നമസ്കാര ശേഷത്തിലുള്ള അവസരത്തിലൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും വേണമെന്ന് കൂടെ സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമുക്കൊക്കെ അള്ളാഹു നൽകിയിട്ടുള്ള കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നമ്മുടെ നമസ്കാരം കൊണ്ട് സാധിക്കണം എന്നുകൂടെ നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പൂമരത്തണർ എന്ന നമ്മുടെ ഇത്തരത്തിലുള്ള ഈ പ്രോഗ്രാമുകൾ നമ്മുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്യണമെന്ന് കൂടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാഅല്ലാ, കുട്ടികളോട് ഏറ്റവും മനോഹരമായി ഇടപഴകുന്ന രൂപത്തിൽ തന്നെയായിരുന്നു ഇന്നത്തെ പൂമരത്തണലിൽ സുബൈർ സലഫി പട്ടാമ്പിയുടെ സംസാരം. അള്ളാഹുവോട് സംസാരിക്കാം എന്ന വിഷയത്തിൽ നമ്മുടെ നാഥനായ, നമ്മെ പടച്ച, നമ്മെ പരിപാലിക്കുന്ന അള്ളാഹു, ആ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കാൻ അള്ളാഹുവോട് നമ്മൾ സംസാരിക്കാൻ, അള്ളാഹുവോടുള്ള സംസാരം അത് ഏത് പ്രകാരമാണ് എന്നതാണ് ഇന്നത്തെ പൂമരത്തണലിൽ നമ്മൾ കേട്ടത്. നമ്മുടെ കുഞ്ഞു മക്കൾക്കുള്ള പ്രോഗ്രാം വളരെ മനോഹരമായി എടുത്തു നൽകിയ സുബൈർ സലഫിക്ക് അള്ളാഹു ദീർഘായുസ്സ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: റേഡിയോ വൈബ്സിൽ നമുക്ക് വ്യത്യസ്തമായ പ്രോഗ്രാമുകളാണ് ഈ ഒരു സമയത്ത് കാണുവാനും കേൾക്കുവാനുമുള്ളത്. ഏതായിരുന്നാലും ഇനി ഇൻഷാല്ലാ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വായന എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ വിജ്ഞാനത്തിൻ്റെ ഒരു വലിയ ഒരു മേഖല തന്നെയാണ്. എന്നാൽ വായന ഒരു പക്ഷേ എല്ലാ സമയങ്ങളും നമുക്ക് അത് സാധ്യമാകണമെന്നില്ല. എന്നാൽ അത്തരം ചില വായനകളെ കേൾവിയിലൂടെ നമുക്ക് പകർന്നു നൽകുന്ന ഒരു പ്രോഗ്രാമാണ് നുറുങ്ങുകൾ. അദൃശ്യനായ അംഗരക്ഷകൻ എന്ന ടി ചാണ്ടിയുടെ രചനയ്ക്ക് മൻസൂർ മണ്ണാർക്കാട് ശബ്ദം നൽകിയ ഒരു ശബ്ദമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നുറുങ്ങുകളിലേക്ക്.
1: അദൃശ്യനായ അംഗരക്ഷകൻ. ദൈവം നമ്മുടെ വഴികാട്ടി മാത്രമല്ല അദൃശ്യനായ അംഗരക്ഷകൻ കൂടിയാണെന്ന് ഒരു ഭക്തൻ പറഞ്ഞിരിക്കുന്നത് എത്രയോ വാസ്തവമാണെന്ന് നമ്മുടെ ജീവിതാനുഭവങ്ങളിലേക്ക് തിരിഞ്ഞുനോക്കിയാൽ ബോധ്യമാകും. ദൗർഭാഗ്യകരമായ അനുഭവങ്ങളുടെ കൂരമ്പുകൾ നമ്മുടെ നേരെ പാഞ്ഞുവരുമ്പോൾ അവ നമ്മിൽ തറച്ചുകയറാതെ അവിടുത്തെ കരങ്ങളാകുന്ന പരിച കൊണ്ട് തടഞ്ഞു നിർത്തുന്നു. ഇക്കാര്യം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവർക്ക് അറിയാവുന്ന വസ്തുതയാണ്. നാം ഭൂമുഖത്ത് ഇന്ന് അവശേഷിക്കുന്നത് ദൈവത്തിൻ്റെ കരുതലും കാവലും കൊണ്ടാണെന്ന് വകവെച്ചു കൊടുക്കുന്നവർ വിരളമായിരിക്കാം. ദൈവം തൻ്റെ മക്കളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നുവെന്നുള്ളത് നിഷേധിക്കുന്നവർ കണ്ടേക്കാമെങ്കിലും അതൊരു ശാശ്വത സത്യമാണ്. എന്തുകൊണ്ടാണ് പലർക്കും രോഗങ്ങളും ദുഃഖങ്ങളും പലതരത്തിലുള്ള ദുസ്സഹമായ അഗ്നിപരീക്ഷണങ്ങളും ഉണ്ടാകുന്നത്? ഇങ്ങനെയുള്ള കഷ്ടതകളും വേദനകളും ഒഴിവാക്കണമെന്നാണ് മനുഷ്യൻ സ്വാഭാവികമായി ആഗ്രഹിക്കുക. എന്നാൽ ദൈവം നമ്മുടെ അനുഭവ വിപര്യയങ്ങളെ ഒഴിവാക്കുകയല്ല, അവ നമ്മെ നശിപ്പിക്കാതെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ലിയനാർഡ് ഗ്രിഫിത്ത് ഒരു ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിരിക്കുന്ന സംഭവകഥ ശ്രദ്ധേയമാണ്. ഒരു ദിവസം ഗൈൽസും മിണ്ടാപ്രാണിയായ കൂട്ടുകാരനും ഒരു കാട്ടിൽ കൂടി നടന്നു പോകുകയായിരുന്നു. പെട്ടെന്നൊരു പട്ടിയുടെ കൂര കേട്ടു. ഭയപരവശയായ മാൻ ഓട്ടം തുടങ്ങി. ഗൈൽസും അതിൻ്റെ കൂടെയോടി. അവരൊരു നായാട്ടുകാരൻ്റെ മുമ്പിലാണ് ചെന്നുപെട്ടത്. അയാൾ വില്ലിൻ്റെ ഞാണിൽ അമ്പെടുത്തു വയ്ക്കുകയായിരുന്നു. പെട്ടെന്ന് നായാട്ടുകാരൻ മാനിനെ ഉന്നം നോക്കി അമ്പെയ്തു വിട്ടു. ഗൈൽസ് തൽക്ഷണം കൈനീട്ടി. മാനിൻ്റെ ദേഹത്തു തറയ്ക്കാതിരിക്കാൻ അദ്ദേഹത്തിൻ്റെ ഉള്ളം കൈയിൽ തന്നെ അമ്പു തറച്ചു മുറിവേറ്റു. അദ്ദേഹത്തിൻ്റെ കൈയിൽ നിന്നു തെറ്റിയ അമ്പ് മാനിൻ്റെ പള്ളയ്ക്ക് ചെന്നുകൊണ്ടു. പക്ഷേ മാനിൻ്റെ ദേഹത്ത് ഒരു ചെറിയ പോറൽ മാത്രമേ ഉണ്ടായുള്ളൂ. ഗൈൽസിൻ്റെ കൈയിൽ തട്ടി അമ്പിൻ്റെ ആയം കുറഞ്ഞതുകൊണ്ടാണ് മാനിൻ്റെ ദേഹത്ത് ചെന്ന് തറയ്ക്കാതിരുന്നത്. കഷ്ടാനുഭവങ്ങളുടെ മാരകമായ അസ്ത്രങ്ങളെ ദൈവം എപ്പോഴും തടഞ്ഞു നിർത്തിക്കൊണ്ടാണിരിക്കുന്നത്. അതുകൊണ്ട് ചില പോറലുകൾ മാത്രമേ നമുക്ക് ഏൽക്കുന്നുള്ളൂ. നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുവാൻ നോക്കുന്നവരെ നമുക്ക് ഭയപ്പെടേണ്ടതില്ല. മറിച്ച് ആത്മാവിനെ നശിപ്പിക്കുന്നവരെ ഭയപ്പെടണം. പുറമെ ചില പോറലുകൾ മാത്രം ഏറ്റ് നാം വേദനിക്കുമ്പോൾ നമ്മെ രക്ഷിക്കുവാൻ കൈനീട്ടുന്ന ദൈവം അതിലേറെ വേദനിക്കുന്നുണ്ടെന്ന സത്യം നാം വിസ്മരിക്കരുത്. താൽക്കാലികമായി നമുക്കുണ്ടാകുന്ന കഷ്ടാനുഭവങ്ങൾ നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കാതിരിക്കാൻ അവയുടെ മാരകമായ ദുഷ്ഫലങ്ങളിൽ നിന്ന് ദൈവം നമ്മെ സംരക്ഷിക്കുന്നു.
0: മാഷാല്ലാ, നുറുങ്ങുകളിൽ നാം ഇപ്പോൾ കേട്ടത് മൻസൂർ മണ്ണാർക്കാടിൻ്റെ ശബ്ദത്തിൽ ടി ചാണ്ടി രചിച്ച അദൃശ്യനായ അംഗരക്ഷകൻ എന്ന രചനയുടെ ശബ്ദാവിഷ്കാരമായിരുന്നു.
2: പീസ് റേഡിയോ വൈബ്സ് അതിൻ്റെ പ്രയാണം തുടരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് പഠിക്കൽ വിശ്വാസിക്ക് നിർബന്ധ ബാധ്യതയാണ്. തൗഹീദിൻ്റെ മൂന്നിനങ്ങൾ റുബൂബിയത്തും ഉലൂഹിയത്തും അസ്മാഉ സിഫാത്തുമാണ്. അതിൽ ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വഴിപിഴച്ചു പോയതും അസ്മാഉ സിഫാത്തിൻ്റെ വിഷയത്തിലാണ്. ആ അസ്മാഉ സിഫാത്തിൽ വിശ്വാസിക്ക് സലഫുകളുടെ മാതൃക അനുസരിച്ചുള്ള യഥാർത്ഥ അറിവ് പകർന്നു നൽകുന്ന പ്രോഗ്രാമാണ് പീസ് റേഡിയോ അസ്മാഉൽ ഹുസന. പീസ് റേഡിയോ വൈബ്സിൽ ഇനി നമ്മൾ പോകുന്നത് അസ്മാഉൽ ഹുസനയിലേക്കാണ്. ഇന്നത്തെ അസ്മാഉൽ ഹുസനയിൽ അൽ ജമീൽ എന്ന അള്ളാഹുവിൻ്റെ നാമം നമുക്ക് വിശദീകരിച്ച് നൽകുന്നത് ബഹുമാനനായ ഷമീർ മദീനി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനാ മുഹമ്മദിൻ وعلى آله وأصحابه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം ഉള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്ന് ആമുഖമായി ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിച്ച് നന്ദിയുള്ള യഥാർത്ഥ ഭക്തന്മാരായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ആരാധനകളും ദിക്ര ദുആകളുമൊക്കെ ഒഴിച്ചുകൂടാനാകാത്ത ശക്തമായ ബന്ധം നിലനിർത്തുന്ന കാര്യങ്ങളാണ്. ആ ആരാധനകൾ നമുക്ക് ഭക്തിയോടെ, ശ്രദ്ധയോടെ, സൂക്ഷ്മതയോടെ നിർവഹിക്കാൻ സാധിക്കണമെങ്കിൽ നാം ഒരുവിടുന്ന ദിക്ര ദുആകൾ മനസ്സിൽ തട്ടി ആത്മാർത്ഥവും സത്യസന്ധവുമായി പുറത്തു വരണമെങ്കിൽ തീർച്ചയായും നാം ആരുടെ മുന്നിലാണോ ആരാധനകൾ അർപ്പിക്കുന്നത്, ആരെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്തുകൊണ്ടാണോ അദ്കാറുകൾ, ദിക്ര ദുആകൾ നമ്മൾ ഉരുവിടുന്നത്, അവനെ നന്നായി അറിയേണ്ടതുണ്ട്. ആ പടച്ചറബിനെ അറിയാനുള്ള ഏറ്റവും ശരിയായ കുറ്റമറ്റ മാർഗമാണ് അള്ളാഹു പറഞ്ഞു തന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അവൻ്റെ വിശേഷണങ്ങളും അവൻ്റെ ഏറ്റവും അത്യുത്തമങ്ങളായ നാമങ്ങളും, അൽ അസ്മാ ഉൽ ഹുസ്ന അറിയുക എന്നത്. ആ ഒരു പഠന പരിശ്രമത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ എല്ലാ നന്മകളും നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 78-ാമത്തെ നാമമായി നമ്മൾ പഠിക്കാനെടുക്കുന്നത് അൽ ജമീൽ എന്ന നാമമാണ്. ജമീൽ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളവൻ, സൗന്ദര്യം ഉള്ളവൻ, അല്ലെങ്കിൽ സൗന്ദര്യം നൽകുന്നവൻ. ഈ രണ്ട് രീതിയിലും അതിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭംഗിയുള്ളവനാണ്, സൗന്ദര്യമുള്ളവനാണ്, അവനാണ് ഭംഗി നൽകുന്നത്, സൗന്ദര്യം നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഭംഗിയെ വിലയിരുത്തുമ്പോൾ, സൗന്ദര്യത്തെ മനസ്സിലാക്കുമ്പോൾ പണ്ഡിതന്മാർ വിശദീകരിച്ചത് 4 തലത്തിലുണ്ട് അള്ളാഹുവിൻ്റെ ജമാൽ, സൗന്ദര്യം. ഒന്ന്, ജമാലുദ്ദാത്ത്, അള്ളാഹുവിൻ്റെ അസ്തിത്വം, അള്ളാഹുവിൻ്റെ സത്ത തന്നെ ഏറ്റവും മനോഹരമാണ്, സൗന്ദര്യമുള്ളതാണ്, ഭംഗിയുള്ളതാണ്. പരലോകത്ത് സ്വർഗം ലഭിച്ച വിശ്വാസികൾ പോലും ആ സ്വർഗത്തെ നിസ്സാരമായി തോന്നുന്ന, അല്ലെങ്കിൽ സ്വർഗത്തേക്കാൾ വലിയതായി കാണുന്ന ഒരു അനുഗ്രഹം പടച്ചറബിന് നേരിട്ട് കാണുക എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പടച്ചറബിനെ നേരിട്ട് കാണുവാനുള്ള ആ മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊന്ന്, ജമാലു സിഫാത്ത്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെല്ലാം മനോഹരമാണ്, അങ്ങേയറ്റം ഭംഗിയുള്ളതാണ്. അതേപോലെ 3-ാമത്തെ ഒന്ന്, ജമാലുൽ അഫ്ആൽ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മനോഹരമാണ്, സൗന്ദര്യം നിറഞ്ഞതാണ്, ഭംഗിയുള്ളതാണ്. അള്ളാഹുവിൻ്റെ പ്രവൃത്തികളെ അതിൻ്റേതായ രീതിയിൽ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്താൽ അതിൻ്റെ പൂർണ്ണതയും മഹത്വവും സൗന്ദര്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 4-ാമത്തേത്, ജമാലുൽ അഫ്ആൽ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ. ഓരോ നാമവും അത് ഉൾക്കൊള്ളുന്ന അർത്ഥവും ആശയവും താല്പര്യവുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ആ നാമങ്ങളുടെ ഓരോന്നിൻ്റെയും മനോഹാരിത, അതിൻ്റെ സൗന്ദര്യം, ഭംഗി നമുക്ക് അനുഭവിക്കാൻ, ആസ്വദിക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ 4 രീതിയിൽ, ദാത്തും സിഫത്തും അഫ്ആലും അസ്മാവും, അതിലെല്ലാം അള്ളാഹുവിൻ്റെ ജമാൽ, ഭംഗി നമുക്ക് ദർശിക്കാൻ കഴിയുന്നതാണ്. അള്ളാഹുവിൻ്റെ ദാത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഹദീസുകളിൽ വന്ന ഒരു പരാമർശം, അള്ളാഹുവിനെ ഈ ദുനിയാവിൽ വച്ച് കാണാൻ സാധിക്കുമോ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത് നൂറുൻ അന്നാറാ, പ്രകാശമാണ്, എങ്ങനെ കാണാൻ കഴിയും ഇവിടെ വച്ച്. ഹിജാബുഹു നൂർ, അള്ളാഹുവിൻ്റെ മറ എന്ന് പറയുന്നത് ഒരു പ്രകാശമാണ്. ലൗ കശഫഹു, ആ പ്രകാശമാകുന്ന മറയങ്ങ് നീക്കിക്കഴിഞ്ഞാൽ ല അഹ്റഖ സുബഹാതു വജ്ഹിഹി മൻ തഹ ഇലൈഹി ബസറുഹു മിൻ ഖൽഖി, അള്ളാഹുവിൻ്റെ നോട്ടം, അള്ളാഹുവിൻ്റെ ദൃഷ്ടി സൃഷ്ടികളിൽ എവിടെയെല്ലാം ചെന്നെത്തുന്നുവോ അവിടെയെല്ലാം നിഷ്പ്രഭമായി പോകുന്ന കരിച്ചു കളയുന്നതായിരിക്കും സംഭവിക്കുക. അപ്പോൾ അത്രമാത്രം നമുക്ക് കോലപ്പെടുത്താൻ കഴിയാത്ത സൗന്ദര്യത്തിൻ്റെയും ഒളിയുടെയും തെളിമയുടെയും ഒരവസ്ഥയാണ് അള്ളാഹുവിൻ്റെ ദാത്തുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും അള്ളാഹു ജമീലാണ്, ഭംഗിയുള്ളവനാണ്. അതിൽ നിന്ന് ആ നാമം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, യുഹിബ്ബുൽ ജമാൽ, ഭംഗിയെ സൗന്ദര്യത്തെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അള്ളാഹു ഇഷ്ടപ്പെടുന്ന സൗന്ദര്യം എന്നത് നമ്മുടെ സങ്കല്പത്തിനനുസരിച്ച് നാം കണ്ടെത്തുന്ന സൗന്ദര്യമല്ല. ചില ആളുകൾ പറയും, വസ്ത്രം എന്തുകൊണ്ട് ഇങ്ങനെ ധരിക്കുന്നു, അതാണ് ഭംഗി, അതാണ് സൗന്ദര്യം. സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ അവർക്ക് തോന്നിയതുപോലെയുള്ള വസ്ത്രധാരണ രീതി സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന രീതികളെ അത് ഭംഗിയല്ല, സൗന്ദര്യത്തിന് നിരക്കാത്തതാണ് എന്ന് പറയുന്ന ഒരു തെറ്റായ കൺസെപ്റ്റ്, അത് തിരുത്തേണ്ടതാണ്. പുരുഷന്മാരുടെ താടി രോമങ്ങൾ നീണ്ടു നിൽക്കണം, മീശ വെട്ടി ഒതുക്കണം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്. അത് സൗന്ദര്യത്തിന് നിരക്കാത്തതാണ് എന്ന് കരുതി പാശ്ചാത്യൻ ലോകത്തേക്ക് നോക്കി പുതിയ പുതിയ രീതികൾ സ്വീകരിച്ച് ക്ലീൻ ഷേവുമായി നടക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ വളരെ നേർത്ത രീതിയിൽ ഉമിക്കരി വാരി വിതറിയതുപോലെയുള്ള താടി രോമങ്ങളുള്ള ആളുകൾ സൗന്ദര്യത്തിൻ്റെ പേരിൽ അതിനെയൊക്കെ കാണാൻ ശ്രമിക്കുമ്പോൾ ഇസ്ലാമികമായത് ശരിയല്ല. ഇസ്ലാമിൻ്റെ സൗന്ദര്യവും ഭംഗിയും അഭംഗിയും വിരൂപതയുമൊക്കെ നാം തീരുമാനിക്കേണ്ടത്, അതിൻ്റെ മാനദണ്ഡം അള്ളാഹുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു തന്ന പഠിപ്പിച്ച മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച എല്ലാ സംഗതികളിലും ഭംഗിയുണ്ട്, അവൻ്റെ നിയമങ്ങളിലും നിർദ്ദേശങ്ങളിലും ഒക്കെ സൗന്ദര്യമുണ്ട്, അത് നാം തിരിച്ചറിയണം. അന്ന കുല്ല അംരിഹി തആല ഹസനുൻ ജമീൽ, അള്ളാഹുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അള്ളാഹുവിൻ്റെ സർവ കൽപ്പനകളും വിധിവിലക്കുകളും മനോഹരമാണ്, സൗന്ദര്യം നിറഞ്ഞതാണ്. വലഹുൽ അസ്മാ ഉൽ ഹുസ്ന, അള്ളാഹുവിനാണ് ഏറ്റവും നല്ല അത്യുത്തമങ്ങളായ നാമങ്ങളുള്ളത്, ഏറ്റവും പെർഫെക്റ്റായ, ഏറ്റവും സൗന്ദര്യമുള്ള, ബ്യൂട്ടിഫുൾ നെയിംസ്, മനോഹരമായ നാമങ്ങൾ അള്ളാഹുവിൻ്റെതാണ്. അതേപോലെ വസിഫാത്തു അൽ ജമാൽ വൽ കമാൽ, പൂർണ്ണതയുടെയും സൗന്ദര്യത്തിൻ്റെയും വിശേഷണങ്ങളാണ് അള്ളാഹുവിൻ്റേത്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലേക്ക് നോക്കിയാൽ സൗന്ദര്യത്തിൻ്റെ വിവിധ രൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷി മൃഗാദികളെ പരിശോധിച്ചാൽ, ചെടികളെയും പൂക്കളെയും നമ്മൾ നിരീക്ഷിച്ചാൽ അതിലൊക്കെ വിസ്മയകരമായ, നമ്മുടെ കൺകുളിർമ നൽകുന്ന, അത്ഭുതപ്പെടുത്തുന്ന പല സൗന്ദര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. ആരാണ് അവക്കൊക്കെ ഈ സൗന്ദര്യവും ഭംഗിയും നൽകിയത്? അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. ജമീൽ എന്ന് പറഞ്ഞാൽ മുജ്മിൽ എന്ന അർത്ഥം കൂടിയുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഫഈൽ എന്ന് പറഞ്ഞാൽ മുഫ്ഇൽ എന്ന ഒരർത്ഥമുണ്ട്. ഫഈൽ പാറ്റേണിൽ വരുന്ന ആ പദങ്ങൾക്ക് മുഫ്ഇൽ അഥവാ സൗന്ദര്യമുള്ളവൻ എന്ന് മാത്രമല്ല, സൗന്ദര്യം നൽകുന്നവൻ എന്നൊരർത്ഥം കൂടിയുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ഈ പ്രപഞ്ചത്തിൽ നാം കാണുന്ന തരത്തിലുള്ള വിസ്മയകരമായ, കൗതുകകരമായ പല ഭംഗിയും നിറവും ഒക്കെ സംവിധാനിച്ചത്. അങ്ങനെയുള്ള പടച്ചിറബിനെ കാണൽ സ്വർഗത്തേക്കാൾ വലിയ നേട്ടമായി, അനുഗ്രഹമായി വിശ്വാസികൾ അനുഭവിക്കുകയും ചെയ്യുമെന്നത് ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. പടച്ചിറബിനെ കാണുമ്പോൾ അതുവരെയും അനുഭവിച്ച എല്ലാ സുഖങ്ങളും മറന്നുപോകും. സ്വർഗത്തെ കാണുമ്പോൾ ദുനിയാവിൽ അനുഭവിച്ച എല്ലാ വേദനകളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും മറന്നുപോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയ ഹദീസുകൾ കാണാം. ജനിച്ചതു മുതൽ മരിച്ചതുവരെയും, ജനനം മുതൽ മരണം വരെയും പ്രയാസങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും മാത്രം പേറി നടന്നൊരു മനുഷ്യൻ, അയാളെ പരലോകത്തല്ലാഹു കൊണ്ടുവന്നിട്ട് സ്വർഗത്തിൽ ഒന്ന് കടത്തി ഉടനെ പുറത്തു കൊണ്ടുവന്നിട്ട് ചോദിക്കും, ഹൽ മർറബി കഷിദ്ദത്തുൻ കത്തു, നിന്റെ ജീവിതത്തിൽ വല്ല ബുദ്ധിമുട്ടുകളും കടന്നുപോയിട്ടുണ്ടോ? ബുദ്ധിമുട്ടുകളേ ഉണ്ടായിട്ടുള്ളൂ, അങ്ങനെയുള്ളൊരു മനുഷ്യനോടാണ് ചോദ്യം. പക്ഷേ സ്വർഗം ഒന്ന് അനുഭവിച്ച് അതിൻ്റെ അകത്തൊന്ന് കടന്ന് പുറത്തു വരുമ്പോഴേക്കും അതുവരെയും അനുഭവിച്ച എല്ലാ സങ്കടങ്ങളും വേദനകളും പ്രയാസങ്ങളും മറന്നു പോകുമാറ് നമുക്ക് കോലപ്പെടുത്താൻ കഴിയാത്ത സങ്കല്പങ്ങൾക്ക് അതീതമായതാണ് സ്വർഗമെങ്കിൽ ആ സ്വർഗത്തേക്കാൾ വലിയ അനുഭൂതിയാണ് അള്ളാഹുവിനെ കാണുക എന്നത്. സ്വർഗത്തിൽ കടന്ന് പുറത്തു വന്ന മനുഷ്യനോട് ചോദിക്കുമ്പോൾ അയാൾ പറയും, വല്ലാഹി മാ മർറബി ശിദ്ദത്തുൻ ഖത്തു, പടച്ചറബ്ബേ നീ തന്നെയാണ് സത്യം, എൻ്റെ ജീവിതത്തിൽ ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ അങ്ങനെയുള്ള സ്വർഗം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നന്മകൾ അധികരിപ്പിക്കാൻ, സത്യവിശ്വാസം പഠിച്ചറിഞ്ഞ് കുറ്റമറ്റ ആശയാദർശങ്ങൾ സ്വീകരിക്കാൻ, തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ, താൽക്കാലികമായ സുഖങ്ങളും ആസ്വാദനങ്ങളും അതിലൂടെ കിട്ടുമെങ്കിലും അനശ്വരമായ ഒരിക്കലും കോലപ്പെടുത്താൻ സാധിക്കാത്ത അവർണ്ണനീയമായ ആ സുഖവും സന്തോഷവും നഷ്ടപ്പെടുത്താൻ ഈ താൽക്കാലികമായ നൈമിഷിക ആസ്വാദനം എനിക്ക് വേണ്ട എന്ന് വെക്കാൻ നമുക്ക് സാധിക്കണം. വൃത്തിയും ഭംഗിയും ഒക്കെ ദീനിൻ്റെ ഭാഗം കൂടിയാണ്, ഇസ്ലാം പഠിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തഹൂറു ശത്തുറുൽ ഈമാൻ, വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ്. ആന്തരികമായ വൃത്തിയും ബാഹ്യമായ വിശുദ്ധിയും ഒക്കെ വിശ്വാസികൾക്ക് വേണം. ഒരാൾ നല്ല വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കുന്നു, മാന്യമായ വേഷവിധാനം, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചെരുപ്പും അദ്ദേഹത്തിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ വാഹനങ്ങളും ഒക്കെ വൃത്തിയിലും മാന്യതയിലുമാകണം എന്ന് ഒരാൾ ആഗ്രഹിച്ചാൽ അത് ഇസ്ലാം വിലക്കിയ ഏതെങ്കിലും തെറ്റുകളിൽ പെട്ടുപോകുമോ എന്ന് സംശയം ചോദിച്ച സ്വഹാബത്തിനോട്, അത് അഹങ്കാരത്തിൻ്റെ കിബറിൻ്റെ ഭാഗമാകുമോ എന്ന് സംശയിച്ച അനുചരന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അൽ കിബറു ബത്തറുൽ ഹഖി വഗംതുന്നാസ്, സത്യത്തെ അവമതിക്കലും നിസ്സാരവൽക്കരിക്കലും മറ്റുള്ളവരെ ചെറുതായി കാണലുമാണ് അഹങ്കാരം, കിബർ എന്ന് പറയുന്നത്. പറയുന്ന കാര്യം സത്യമാണെങ്കിൽ ന്യായമാണെങ്കിൽ ആര് പറഞ്ഞാലും അത് സ്വീകരിക്കാൻ സാധിക്കണം. താൻ ശരി ബാക്കിയുള്ളവരെല്ലാവരും മോശക്കാർ എന്ന രീതിയിൽ ആളുകളെ ഇകഴ്ത്തുന്ന, ആളുകളെ ചെറുതായി കാണുന്ന രീതി അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. അതല്ലാതെ മാന്യമായി വസ്ത്രം ധരിക്കുന്നതോ മാന്യമായ രീതിയിൽ വൃത്തിയോടുകൂടി നടക്കുന്നതോ ഒന്നും അഹങ്കാരത്തിൻ്റേതല്ല, അഹങ്കാരത്തിൻ്റെ വിലക്കപ്പെട്ട തിന്മയുടെ ഭാഗമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയ ഹദീസ് കാണാം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ജമീൽ, ഭംഗിയുള്ളവനാണ് എന്ന് നാം അറിയുമ്പോൾ നമ്മുടെയും വാക്കുകളും പ്രവൃത്തികളും പെരുമാറ്റങ്ങളുമൊക്കെ ഭംഗിയുള്ള സൗന്ദര്യം നിറഞ്ഞത് ആക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി പോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട പ്രവാചകനുമായി അല്പസമയം ചെലവിട്ട ഒരാൾക്കും ആ പ്രവാചകനോട് വെറുപ്പോ അകൽച്ചയോ വിദ്വേഷമോ തോന്നാറില്ല. ഇനിയും ആ പ്രവാചകനൊന്ന് കാണണം, ആ സദസ്സിലൊന്ന് പോകണം, അവിടത്തോടൊപ്പം സമയം ചെലവഴിക്കണം എന്നേ തോന്നുകയുള്ളൂ. ഒരാൾ കൈകൊടുത്ത് സലാം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് കൈ വിടിയിക്കാറുണ്ടായിരുന്നില്ല, അയാളുടെ കൈ അയാൾ വിടുന്നത് വരെ. ഇങ്ങനെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും സൗന്ദര്യം പ്രതിഫലിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ ആ നാമത്തോട് കൂറ് പുലർത്തിയ വിശ്വാസിയാണ് എന്ന് നമുക്ക് ആശ്വസിക്കുവാൻ സാധിക്കും. ഇസ്ലാമിൻ്റെ എല്ലാ അധ്യാപനങ്ങളും സിബഗത്തല്ലാഹി വമൻ സിബഗത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ വർണ്ണമാണ്, അള്ളാഹു നൽകിയ ചായമാണ്. വമൻ അഹ്സനു മിനല്ലാഹി സിബഗത്തൻ, അള്ളാഹുവിനേക്കാൾ നന്നായി വർണ്ണം നൽകുന്നവൻ ആരുണ്ട് എന്നാണ് സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു ചോദിച്ചത്. അതുകൊണ്ട് അള്ളാഹു നൽകിയ ആ വർണ്ണം വാരിപ്പുണരാൻ നമുക്ക് സാധിക്കണം. ഇബാദത്തുകളിൽ, അധികാരങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ, സ്വഭാവങ്ങളിൽ എല്ലാം ഇസ്ലാം വരച്ചു കാണിച്ച ആ സൗന്ദര്യം നിറഞ്ഞ വർണ്ണം നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കണം. ആ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ, ആ നന്മയും സൗന്ദര്യവുമൊക്കെ വാരിപ്പുണരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഅന ബിമ അല്ലംതന റബ്ബി സിദ്ന ഇൽമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: മാഷാഅല്ലാ, അസ്മാഉൽ ഹുസനയാണ് നമ്മളിപ്പോൾ കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അൽ ജമീൽ എന്ന നാമത്തിൻ്റെ യഥാർത്ഥ വിവക്ഷയാണ് നമ്മൾ ലജ്നത്തുൽ ബുസൂൽ ഇസ്ലാമിയുടെ സംസ്ഥാന ചെയർമാനായ ഷമീർ മദീനിയുടെ ശബ്ദത്തിലൂടെ നമ്മൾ കേട്ടത്.
0: റേഡിയോ വൈബ്സിൻ്റെ വളരെ സുപ്രധാനമായ പ്രോഗ്രാമുകളുടെ കൂട്ടത്തിൽ നമുക്ക് കേൾക്കാൻ ഇമ്പമാർന്ന മറ്റൊരു പ്രോഗ്രാമിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. കഥ പറയാം പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുസ്സലാം വീട്ടിയാണ്. ഓരോ കഥകളും ജീവിതത്തിൽ നിന്നും ചരിത്രങ്ങളിൽ നിന്നും ഒപ്പിയെടുത്ത യാഥാർത്ഥ്യങ്ങളുടെ ചില ചിത്രങ്ങളായിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ കഥ പറയലൂടെ കേൾക്കാം ഉമർ റളിയല്ലാഹുവിൻ്റെ ആദ്യകാലം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ മഹാനായ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള കഥകളാണ്, ചരിത്രമാണ് നമ്മളിങ്ങനെ കേട്ട് കഴിഞ്ഞിരുന്നത് അല്ലേ. നമ്മളിന്ന് രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെക്കുറിച്ചുള്ള കഥയാണ് കേൾക്കാൻ പോകുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആദ്യകാലത്തെക്കുറിച്ചുള്ള കഥയൊന്ന് കേട്ടാലോ. ഉമർ റളിയല്ലാഹു അൻഹു കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക? നീതിമാനായ ഒരു ഭരണാധികാരി അല്ലെ, അങ്ങനത്തെ ഒരു ഭരണാധികാരിയുടെ കഥ കേൾക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? ഖലീഫ ഉമർ റളിയല്ലാഹുവിൻ്റെ ജീവിതം നീതിയുടെയും കാരുണ്യത്തിൻ്റെയും മനോഹരമായ കഥയാണ്. നമുക്കത് കേട്ടു തുടങ്ങാം അല്ലേ. നോക്കൂ, AD 582 മക്കയിലായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനം. ഖുറൈശ് ഗോത്രത്തിൻ്റെ ഉപശാഖയായ അദിയ ഗോത്രത്തിലെ പ്രധാന വ്യക്തിയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവായ ഖത്താബ്. അറബികൾക്കിടയിൽ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അത് പരിഹരിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവായ ഖത്താബായിരുന്നു. ബനു മഹസൂം ഗോത്രക്കാരിയായിരുന്ന ഹൻതമയാണ് അദ്ദേഹത്തിൻ്റെ മാതാവ്.

0: തീവ താൽപര്യം കാണിച്ചിരുന്നു. തെറ്റുകൾ തിരുത്തുന്നവരോട് നന്ദിയുള്ളവനും പ്രശംസ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ആളുമായിരുന്നു. കൂട്ടുകാരെ, ഗുണദോഷിക്കുന്നത് നിങ്ങൾക്കിഷ്ടമാണോ? മറ്റുള്ളവർ നമ്മുടെ തെറ്റുകളിങ്ങനെ സൂചിപ്പിക്കുമ്പോൾ അപ്പം എന്തായിരിക്കും നമ്മുടെയൊക്കെ ഒരു മാനസിക പ്രതികരണം? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതുതന്നെയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കണ്ടത്. അദ്ദേഹത്തെ ആരെങ്കിലും ഉപദേശിക്കുന്നത് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ പ്രശംസിക്കുമ്പോൾ, വെറുതെ ഇങ്ങനെ മധു പറയുമ്പോൾ അദ്ദേഹത്തിന് അത്ര ഇഷ്ടമില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. യുവാവായ സമയത്ത് കച്ചവടം തുടങ്ങി ഉമർ റളിയല്ലാഹു അൻഹു. സിറിയ, യമൻ, പേർഷ്യ, ഇറാഖ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് കച്ചവടത്തിനായിട്ടൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. ഉപ്പയെപ്പോലെ തന്നെ ഖുറൈശി ഗോത്രത്തിൻ്റെ പ്രതിനിധിയും മധ്യസ്ഥനും ഒക്കെയായിരുന്നു അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ ഗോത്രം ഖുറൈശി ഗോത്രമായിരുന്നു, അറിയാലോ അല്ലേ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ പറഞ്ഞേല് ഉമർ റളിയല്ലാഹുവിൻ്റെ കഥയിൽ ഒന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയുടെ പേര് നമുക്ക് ഓർമ്മയിലുണ്ടാവണം. ഉമർ റളിയല്ലാഹുവിൻ്റെ ഉപ്പയുടെ പേര്, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഗോത്രത്തിൻ്റെ പേര്, ഇത് ആ അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെക്കുറിച്ച് പഠിക്കുന്ന ഈ ഭാഗത്ത് നമുക്ക് ആ പേരുകളൊക്കെ ഓർമ്മയിലുണ്ടാവണം. അപ്പോൾ ശേഷമുള്ള എപ്പിസോഡിലൂടെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നെക്സ്റ്റ് ഓരോ സംഭവങ്ങളെയൊക്കെ നമുക്ക് പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കഥ പറയാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത കഥ പറയാൻ പരിപാടിയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൻ്റെ വിവിധ വശങ്ങളിലേക്കൊക്കെ നമുക്ക് പോകണം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: കഥകൾ കേൾക്കാൻ എന്നും എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ ആ കഥകൾ നടന്ന സംഭവങ്ങളാകുമ്പോൾ, അതും ഇസ്ലാമിക ലോകത്തെ സംഭവങ്ങളാകുമ്പോൾ അതിന് മാധുര്യമേറും. അത്തരത്തിൽ വളരെ മനോഹരമായ ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നുള്ളൊരു ശകലമാണ് ഇന്നത്തെ കഥ പറയാം എപ്പിസോഡിലൂടെ നമ്മൾ ശ്രവിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആദ്യകാലം എന്ന വിഷയത്തിൽ അബ്ദുസലാം വീട്ടിയുടെ ശബ്ദത്തിലാണ് ഇന്നത്തെ കഥ പറയാം നമ്മൾ ശ്രവിച്ചത്. അടുത്തതായി പിസിഡിയോ വൈബ്സിൽ ജനക്ഷേമത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇസ്ലാമിക ജീവിതത്തിനപ്പുറത്ത് ഭൗതിക ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മുടെ കരിയറിൽ, നമ്മുടെ ജോലിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ജനക്ഷേമം പ്രോഗ്രാമിൽ കേൾക്കാറുള്ളത്. ഇന്നത്തെ ജനക്ഷേമം പ്രോഗ്രാമിൽ ഗ്രാമസേവകനിൽ നിന്ന് ലഭ്യമാകുന്ന സേവനങ്ങൾ എന്നതാണ് നമ്മൾ കേൾക്കുന്നത്. എന്തൊക്കെ സേവനങ്ങളാണ് ഗ്രാമസേവകനിൽ നമുക്ക് ലഭിക്കുന്നത് എന്നാണ് ഇന്നത്തെ ജനക്ഷേമം പ്രോഗ്രാമിൽ നമ്മോടൊപ്പം പങ്കാളികളാകുന്നത്. മുഹമ്മദ് ബൈജു, ഒപ്പം ഇബിനു അലി ഇടത്തനാട്ടുകാരാണ്.
2: പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ഒരുപാട് ഉദ്യോഗസ്ഥന്മാരും അതേപോലെ വകുപ്പുകളുമുണ്ട്. എന്നാൽ പല ഓഫീസുകളിൽ നിന്നും പല ഉദ്യോഗസ്ഥരിൽ നിന്നും യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട സേവനങ്ങൾ എന്താണ് എന്നതിലുള്ള അറിവില്ലായ്മ കൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ലഭിക്കാതെ പോകുന്നു, സമൂഹത്തിന് ലഭിക്കാതെ പോകുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗ്രാമസേവകനിൽ നിന്ന് ലഭ്യമാകുന്ന സേവനങ്ങളെ കുറിച്ചാണ്. നമ്മുടെ അതിഥി പാണ്ടിക്കാട് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ മുഹമ്മദ് ബൈജു ആണ്. ലൈഫ് ഭവന പദ്ധതിയെക്കുറിച്ച് രണ്ട് എപ്പിസോഡുകൾ മുമ്പ് അദ്ദേഹവുമായി നമ്മൾ റെക്കോർഡ് ചെയ്തിരുന്നു, ശ്രോതാക്കൾ ഓർമ്മിക്കുമെന്ന് വിചാരിക്കുന്നു. ബൈജു, യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് ഒരു വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിൽ നിന്ന് സമൂഹത്തിന് ലഭിക്കുന്ന സേവനങ്ങൾ?
3: സാധാരണഗതിയിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ തലത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പലപ്പോഴും ആളുകളിൽ നിന്ന് നികുതി പിരിച്ചെടുക്കുന്ന ഒരു സംവിധാനമാണ് ഉള്ളതെങ്കിൽ, നികുതി പിരിച്ചെടുത്ത് റവന്യൂ എടുക്കുന്ന ഒരു സംവിധാനമാണെങ്കിൽ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ യഥാർത്ഥത്തിൽ ഗ്രാമപഞ്ചായത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ചെയ്യുന്നത് ഫണ്ട് റിലീസ് ചെയ്ത് ജനങ്ങൾക്ക് സേവന പ്രവർത്തനങ്ങൾ നൽകുക എന്നുള്ളതാണ് പ്രധാനമായും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഉത്തരവുകളും നമുക്കുള്ള ജോലിയും പ്രധാനമായിട്ടും അതാണ്. അത് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന ഭവന പദ്ധതിയുണ്ട്. അതുപോലെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ മുഖാന്തരമാണ് നടപ്പിലാക്കുന്നത്. അതുപോലെ വാർദ്ധക്യകാല പെൻഷൻ അന്വേഷിച്ച് അവർക്ക് പിന്നെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ പെൻഷൻ അനുവദിക്കുന്ന പദ്ധതി വിയോ ആണ്. അതുപോലെ BPL സർട്ടിഫിക്കറ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് വിയോമാരാണ്. ഓരോ ഗ്രാമപഞ്ചായത്തിൻ്റെയും നിർവ്വഹണ ഉദ്യോഗസ്ഥൻ എന്നുള്ള തരത്തിൽ നിർവ്വഹണ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന അതാത് പദ്ധതിയുടെ പ്രൊജക്റ്റുകളുടെ നിർവ്വഹണം നടത്തേണ്ടത് വിയോമാരാണ്. സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ

0: പദ്ധതികൾ, ഭവന പദ്ധതികൾ സംബന്ധിച്ചിട്ടുള്ള, അതുപോലെ ശുചിത്വ മിഷൻ സംബന്ധിച്ചിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കേണ്ടത് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ വിഒമാരാണ്.
1: BPL സർട്ടിഫിക്കറ്റിൽ തുടങ്ങാം. കാരണം ഒരുപാട് ആളുകൾ ചർച്ച ചെയ്യുന്നതും ചില്ലറ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവമാണത്.
0: തീർച്ചയായും.
1: എന്താണ് BPL സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ വിഇഒയുടെ റോള്?
0: പല ആളുകൾക്കും ഇപ്പോഴും സംശയമാണ്, എൻ്റെ കാർഡ് ചുവപ്പാണ് മഞ്ഞയാണ്, അതുകൊണ്ട് എനിക്ക് BPL സർട്ടിഫിക്കറ്റ് തരണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ BPL കാർഡ് എന്നുള്ളത്, കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് സിവിൽ സപ്ലൈസ് വകുപ്പാണ്, സംസ്ഥാന സർക്കാരിൻ്റെ സിവിൽ സപ്ലൈസ് വകുപ്പാണ്. റേഷൻ അരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംവിധാനത്തിനാണ് വിവിധ ഘട്ടത്തിലുള്ള കാർഡുകൾ നൽകുന്നത്. അതിന് പുറമേ ഒരു BPL സർട്ടിഫിക്കറ്റ് ഉണ്ട്, BPL ലിസ്റ്റ് ഉണ്ട് പഞ്ചായത്തിൽ എന്നുള്ളത് പല ആളുകൾക്കും, പാവപ്പെട്ട ആളുകൾക്കും അറിയില്ല. തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യം അത്തരം ആളുകൾക്കുള്ള ഒരു കണ്ണു തുറപ്പിക്കലാവും. ഓരോ വാർഡ് തലത്തിലും, പഞ്ചായത്തിലെ ഓരോ വാർഡ് തലത്തിലുള്ള BPL ലിസ്റ്റ് നമ്മുടെ സൈറ്റുകളിൽ ലഭ്യമാണ്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ BPL ലിസ്റ്റിലുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ആ BPL ലിസ്റ്റിലെ ഇത്ര ക്രമനമ്പറിൽ ഉൾപ്പെട്ട ആളാണ്, അതുകൊണ്ട് എനിക്ക് ഇന്ന ആവശ്യത്തിന് BPL സർട്ടിഫിക്കറ്റ് അനുവദിച്ച് തരണമെന്ന അപേക്ഷ നൽകുന്ന മുറക്ക് അതിൽ അന്വേഷണം നടത്തി, പിന്നെ അതിൽ പെട്ടിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്യേണ്ടത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരാണ്. തീർച്ചയായിട്ടും ഒരുപാട് ഉപകാരങ്ങളുള്ള ഒരുപാട് പുതിയ വീടുകൾക്ക് വൈദ്യുതീകരണം, അതുപോലെ വിവിധ ഹോസ്പിറ്റലുകളിൽ പലതരത്തിലുള്ള മാരക രോഗങ്ങൾ ബാധിച്ച് പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്ക് ഫ്രീ ആയി ചികിത്സ ലഭിക്കുന്ന അത്തരത്തിലുള്ള ഒരുപാട് ഉപകാരങ്ങൾ യഥാർത്ഥത്തിൽ BPL സർട്ടിഫിക്കറ്റ് കൊണ്ടുണ്ട്. എന്നാൽ ഇത്തരം ഒരു BPL സർട്ടിഫിക്കറ്റ് BPL ലിസ്റ്റിൽ ഉണ്ടായിട്ട് പോലും താൻ അതിലാണോ എന്ന്, ഉണ്ടോ എന്ന് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. തീർച്ചയായും അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
1: അത് BPL ലിസ്റ്റ് എന്നൊരു ലിസ്റ്റുണ്ട്, അതിലുണ്ടോ ഇല്ലെന്ന് ആദ്യം അറിയണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി BPL സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിക്കാം. ആ സർട്ടിഫിക്കറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഏത് ആവശ്യത്തിനാണോ അത് കൊടുക്കുന്നത് അതിൻ്റെ ഇളവുകൾ ലഭ്യമാക്കാൻ സാധിക്കും എന്നാണ് താങ്കൾ പറഞ്ഞത്. അതേപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ചില വീട് പദ്ധതികളൊക്കെ ഗ്രാമസേവകൻ വഴിയാണ് നടത്താറുള്ളത്. ഏതാണ് സ്കീം?
0: ഓരോ ഘട്ടങ്ങളിലും ഓരോ കേന്ദ്ര സർക്കാരിൻ്റെ ഓരോ സമയങ്ങളിൽ അവരെ കൊണ്ടുവരുന്ന, സർക്കാർ കൊണ്ടുവരുന്ന വിവിധ പദ്ധതികൾ. ഇതിനു മുമ്പ് ഇന്ദിര ആവാസ് യോജനയായിരുന്നു. അത് ഏകദേശം ഒരുപാട് വർഷം ഒരുപാട് വീടുകൾ ഒരുപാട് ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് നൽകാൻ പിന്നെ വിഒ മുഖാന്തരം സാധിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിൽ ഇന്ദിര ആവാസ് യോജന എന്ന പദ്ധതിക്ക് പകരം പുതിയ പദ്ധതിയാണ് ഉള്ളത്, പ്രധാനമന്ത്രി ആവാസ് യോജന. അതിൽ അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തുകയും സർവേ പ്രകാരം, നേരത്തെ ഉണ്ടായിരുന്ന 2011 സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് പ്രകാരം സെലക്റ്റീവായിട്ടുള്ള ആളുകളെ കേന്ദ്ര സർക്കാർ നമുക്ക് നൽകുകയും അവരുടെ പരിശോധന നടത്തി എലിജിബിളായ, അർഹരായിട്ടുള്ള ആളുകൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം വീട് വെക്കുന്നതിനുള്ള ധനസഹായം നൽകാൻ നമുക്ക് സാധിക്കും.
1: അതിൻ്റെ എത്ര എമൗണ്ട് കാര്യങ്ങളൊക്കെ ലഭ്യമാണ് ഇപ്പോഴും?
0: നിലവിൽ എല്ലാ പദ്ധതിക്കും 400,000 രൂപയാണ് യൂണിറ്റ് കോസ്റ്റ്. പുറമെ നേരത്തെ സൂചിപ്പിച്ച പോലെ, മുമ്പത്തെ എപ്പിസോഡുകൾ സൂചിപ്പിച്ച പോലെ, ലൈഫ് ഭവന പദ്ധതി പ്രകാരം ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കേന്ദ്ര തൊഴിലുറപ്പ് പ്രകാരം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ 90 ദിവസത്തെ അധിക തൊഴിൽ നൽകുന്നതിനും ഇത് ലക്ഷ്യമിടുന്നുണ്ട്. ഒപ്പം പിന്നെ ഇവർക്ക് ഗ്യാസ് കണക്ഷന് ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം PMAY സെക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ഫ്രീ ആയി ഗ്യാസ് കണക്ഷൻ നൽകുന്നതിന്, അതുപോലെ വൈദ്യുതി നൽകുന്നതിന്, അത്തരത്തിൽ അവരെ സമ്പൂർണമായും എല്ലാ സ്കീമുകളിലും അല്ലെ എല്ലാ തരത്തിലും അവരെ സമ്പൂർണമായും ഒരു പിന്നെ ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു നല്ല പദ്ധതി തന്നെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന.
1: വാർദ്ധക്യകാല പെൻഷനുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും വിഇഒയുടെ ചുമതലയിൽപ്പെട്ടതാണ്. എങ്ങനെയൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടി?
0: തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിക്ക്, അതായത് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് നൽകപ്പെടുന്ന അപേക്ഷ, മിനിമം മാനദണ്ഡം എന്നുള്ളത് 60 വയസ്സ് തികഞ്ഞ. പിന്നീട് മാനദണ്ഡങ്ങൾ പല ഘട്ടങ്ങളിലും മാറി മാറി വരാറുണ്ട്. ഒരു ഘട്ടത്തിൽ 300,000 രൂപ വരുമാന പരിധി എന്ന് വന്നിരുന്നു. പിന്നീട് അത് 100,000 രൂപയാക്കിയിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് 4 ചക്ര വാഹനമുള്ള ആളുകളും 1000 സ്ക്വയർ ഫീറ്റ് മേലെ വീടിൻ്റെ വലുപ്പമുള്ള ആളുകളൊന്നും ഇതിന് അർഹരല്ല എന്നുള്ളതാണ്. കാരണം ഒരുപാട് ആളുകൾ ക്ഷേമ പെൻഷനുകളിലൂടെ പിന്നെ അനർഹരായിട്ടുള്ള ആളുകൾ കൂടുതൽ ഫണ്ട് തുക പെൻഷൻ വഴി കൈപ്പറ്റുന്നു എന്ന് അത് സർക്കാരിൻ്റെ ബാധ്യതയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം ഓരോ കാലഘട്ടത്തിൽ ഇറക്കുന്ന ഉത്തരവിനനുസരിച്ച് അതിന് കൃത്യമായ രീതിയിൽ ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തി പരിശോധിച്ച് അർഹരാണെങ്കിൽ അർഹനാണ് എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് അതിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് പിന്നെ ഈ അപേക്ഷകൾ നമ്മുടെ അന്വേഷണ റിപ്പോർട്ട് അടക്കം വെക്കുകയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അന്വേഷിച്ച് പരിശോധിച്ച് അത് ബോർഡിലേക്ക് റെക്കമെൻഡ് ചെയ്തിട്ട് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ ക്ഷേമ പെൻഷൻ അവർക്ക് ഒരു ഗുണഭോക്താവിന് അനുവദിക്കപ്പെടുന്നത്.
1: ഗ്രാമപഞ്ചായത്തുമായി അടുത്ത് ഇടപഴകി ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ, അതേപോലെ പഞ്ചായത്തിൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥൻ കൂടിയാണ്. വീട് റിപ്പയർ, അതേപോലെ ശുചിത്വ പ്രൊജക്റ്റ്, മാലിന്യ പ്രൊജക്റ്റുകൾ തുടങ്ങി വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിഇഒക്ക് നിർവഹിക്കാനുണ്ട്. ഒരു വിശദീകരണം ആവശ്യമുണ്ട്.
0: വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാർ യഥാർത്ഥത്തിൽ ഗ്രാമവികസന വകുപ്പിലെ ജീവനക്കാരാണ്. ബ്ലോക്ക് തലത്തിലാണ് അവരുടെ മറ്റു കാര്യങ്ങളെങ്കിലും നിർവഹണ ഉദ്യോഗസ്ഥർ എന്ന നിലയ്ക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലേക്ക് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വിട്ടുകിട്ടിയ ഉദ്യോഗസ്ഥർ കൂടിയാണ് വിഒമാർ. അപ്പോൾ ഒരേ സമയം 2 തരം റോള് അവർക്ക് നിർവഹിക്കേണ്ടതുണ്ട്. ഗ്രാമവികസന വകുപ്പിലെ ജീവനക്കാർ എന്നുള്ള രീതിയിൽ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വകുപ്പ് മുഖാന്തരം ചെയ്യേണ്ട പദ്ധതികളും, അതാണ് ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെ പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന അല്ലെങ്കിൽ ഇന്ദിരാ ആവാസ് യോജന തുടങ്ങിയ പദ്ധതികൾ, അതുപോലെ തൊഴിലുറപ്പ് പദ്ധതികളുടെ വെരിഫിക്കേഷൻ പരിശോധന നടത്തേണ്ടത് വിഒമാരാണ്. ഒപ്പം നിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന ഒരു ചുമതല കൂടി വിഒമാർക്കുണ്ട്. പലപ്പോഴും 1 കോടി ഒരു കോടി മുതൽ 2 കോടി രൂപ വരെ ചിലവഴിക്കേണ്ട പിന്നെ ഏകാംഗ ഉദ്യോഗസ്ഥരാണ് വിഒമാർ. പലപ്പോഴും എഗ്രിമെൻ്റ് വെക്കുന്നത് വിഒ ആണ്, അന്വേഷണം നടത്തുന്നത് വിഒ ആണ്, ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തുന്നത് വിഒ ആണ്, അവർക്ക് പിന്നെ ട്രഷറിയിൽ പോയിട്ട് ഫണ്ട് നൽകുന്നതിന് വേണ്ട ബില്ല് സമർപ്പിക്കുന്നത് വിഒ ആണ്. ഫണ്ട് സമർപ്പിച്ചതിന് ശേഷം അതിലെന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് ട്രഷറിയിൽ പോയിട്ട് പരിശോധിച്ച് ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടത് വിഒ ആണ്. ഓഡിറ്റർമാർക്ക് മുമ്പിൽ ഈ ബില്ലുകൾ മുഴുവനും ചെലവഴിച്ച തുകകൾ മുഴുവനും അതിൻ്റെ കണക്കുകൾ അവതരിപ്പിക്കേണ്ടത് വിഒ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഫീസിൽ കൃത്യമായ രീതിയിൽ ഇരിക്കാൻ പോലും പലപ്പോഴും സാധിക്കാതെ ജനങ്ങൾക്കിടയിൽ ജനങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് യഥാർത്ഥത്തിൽ വിഒ. പലപ്പോഴും ജനങ്ങൾക്കിടയിൽ, പാവപ്പെട്ട ആളുകൾക്കിടയിൽ ഇടപഴകി ജീവിക്കുന്ന ഒരു വിഒ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ച പോലെ തീർച്ചയായിട്ടും ഇതൊരു വലിയ ഒരു മാനേജ്മെൻ്റ് കൂടിയാണ് ശരിക്കും നമ്മൾ പഠിക്കുന്നത്. കാരണം ഒരേ സമയം ഗ്രാമപഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, ബ്ലോക്ക് പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, ബ്ലോക്ക് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ, ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ, ഇവർ ഒപ്പം പാവപ്പെട്ട പൊതുജനങ്ങൾ, ഇവരോടെല്ലാം ഒരേ സമയം ലിങ്ക് ചെയ്ത് മിംഗിൾ ചെയ്ത് അവരുടെ ഒക്കെ ഇടയിൽ തീർച്ചയായും ഓരോരുത്തർക്കിടയിലും കൃത്യമായ രീതിയിൽ നല്ലൊരു മാനേജ്മെൻ്റ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഈ ജോലിയിൽ പലപ്പോഴും പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ.
1: സാധാരണ ഒരു ഓഫീസിൽ ഫീൽഡിന് വേറെ സ്റ്റാഫുണ്ടാവും, അക്കൗണ്ട്സിന് വേറെ സ്റ്റാഫുണ്ടാവും, ക്ലറിക്കൽ വർക്കിന് വേറെ സ്റ്റാഫുണ്ടാവും. ഇവിടെ വിഇഒ ഒരു വൺ മാൻ ഷോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
0: തീർച്ചയായും
1: ഈ മാലിന്യ പ്രൊജക്റ്റ്, അതേപോലെ ശുചിത്വ പ്രൊജക്റ്റ്, വീട് റിപ്പയർ, അതിനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സർവീസുകളാണ്, ഡ്യൂട്ടിയാണ് വിഇഒ ചെയ്തു വരാറുള്ളത്?
0: ഓരോ പഞ്ചായത്തുകളിലും വാർഷിക പദ്ധതികളിലൂടെ നടപ്പിലാക്കുന്ന ഓരോ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പിനും വാർഷിക പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് സംസ്ഥാന സർക്കാർ അനുവദിച്ച് നൽകാറുണ്ട്. ഇത് പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിന്നെ അതുപോലെ വർക്കിംഗ് ഗ്രൂപ്പുകൾ രൂപീകരിച്ച് വർക്കിംഗ് ഗ്രൂപ്പുകളിലൂടെ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ള പദ്ധതികൾ വന്നിട്ടുള്ള പദ്ധതികൾ അത് നിർവഹണം നടത്തുക. അതിൽ വീട് റിപ്പയർ, അതുപോലെ ODF ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ, സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി എല്ലാ ആളുകൾക്കും കക്കൂസ് നൽകുക എന്ന പദ്ധതിയുടെ നിർവഹണ ചുമതല വിഒമാർക്കായിരുന്നു. അപ്പൊ അത് നടപ്പിലാക്കിയത് വിയോമാരാണ്. അതുപോലെ ഓരോ പഞ്ചായത്തിലും നടപ്പിലാക്കുന്ന വിവിധ മാലിന്യ പ്രൊജക്റ്റുകൾ, ഹരിത കേരള മിഷന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്ന പിന്നെ ഹരിത കർമ്മസേന രൂപീകരിച്ച് മാലിന്യ വിമുക്ത കേരളം, മാലിന്യ വിമുക്ത പഞ്ചായത്ത്, ഇത്തരത്തിലുള്ള പദ്ധതികളുടെ ഒക്കെ മേൽനോട്ടവും ആ പദ്ധതിയുടെ നിർവഹണവും നടത്തുന്നത് വിയോമാരാണ്. അപ്പോൾ പഞ്ചായത്തുകളിലെ കക്കൂസില്ലാത്തവർക്ക് കക്കൂസ് നൽകുക, അതുപോലെ കിണറുകളെ ശുചിത്വ കിണറുകളാക്കി മാറ്റുക, പിന്നെ പ്ലാസ്റ്റിക് രഹിത പഞ്ചായത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്റിക്കുകളെ കയറ്റി അയക്കുന്നതിനും അതുപോലെ അത് റെഡ്യൂസ് ചെയ്യുന്നതിനും, റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ തുടങ്ങിയ പ്ലാസ്റ്റിക് രഹിത സംസ്ഥാനമാക്കുന്നതിനുള്ള ഇത്തരം പദ്ധതികളുടെയൊക്കെ മേൽനോട്ടവും ചുമതലയും വഹിക്കുന്നത് പലപ്പോഴും വിയോമാരാണ്.
1: 10 മണി മുതൽ 5 മണി വരെ അവസാനിക്കുന്ന ഒരു ജോലിയല്ല, രാപ്പകൽ നീളുന്ന ഒരു ജോലിയാണ് ഗ്രാമസേവകൻ്റെത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വിഇയുടെ ഒരു പ്രധാന റോളാണ് ലൈഫ് ഭവന പദ്ധതി. പീസ് റേഡിയോ 2 എപ്പിസോഡുകളിലായി വിശദമായി അതിനെക്കുറിച്ച് നമ്മുടെ ഫാക്കൽറ്റി മുഹമ്മദ് ബൈജുവുമായി ചർച്ച ചെയ്തിരുന്നു. എങ്കിലും ലൈഫ് ഭവന പദ്ധതിയെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് ഒരു വിശദീകരണം.
0: ലൈഫ് ഭവന പദ്ധതി വീടില്ലാത്തവർക്ക് വീട് നൽകുന്ന, അർഹരായ എല്ലാവർക്കും വീട് നൽകുന്ന പദ്ധതിയാണ്. 4 ലക്ഷം രൂപയാണ് അതിൻ്റെ തുക. 400 സ്ക്വയർ ഫീറ്റാണ് വീട് വലിക്കുന്നതിന് അനുമതി നൽകിയിട്ടുള്ളത്. വീട് പരിപൂർണമായും നിർമ്മിക്കുന്നതിനുള്ള മുഴുവൻ തുകയും നൽകുക എന്നതാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തുള്ള വീടില്ലാത്ത, സ്വന്തമായി ഭൂമിയുള്ള എല്ലാവർക്കും വീട് നൽകുക എന്ന അതിൻ്റെ 2ാം ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വളരെ സ്തുത്യർഹമായ രീതിയിൽ പദ്ധതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ അടുത്ത ഘട്ടം എന്നുള്ളത് വീടും സ്ഥലവുമില്ലാത്ത ആളുകൾക്ക് ഫ്ളാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിച്ച് നൽകുക എന്നുള്ളതാണ്. അത് അതിൻ്റെ പ്ലാനിംഗ് കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു, സ്ഥലമെടുപ്പും നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അവസാന ഘട്ടം എന്നുള്ളത് ജീർണിച്ച വീടുകളിൽ താമസിക്കുന്ന, ചോർന്നൊലിക്കുന്ന വീടുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് വീട് വാസയോഗ്യമാക്കുന്നതിനുള്ള സംവിധാനമാണ്. അത് 2020 നടപ്പിലാക്കും. അതിൻ്റെ 1ാം ഘട്ടത്തിൽ നേരത്തെ വിട്ടുപോയത് പല പദ്ധതികൾ പ്രകാരം വീടിന് എഗ്രിമെൻ്റ് വെക്കുകയും പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്ത ആളുകൾക്ക്, ഒരു സ്വപ്നവുമില്ലാതെ പ്രയാസപ്പെടുന്നിരുന്ന ആളുകൾക്ക് വീട് പരിപൂർണമായും പൂർത്തിയാക്കുന്നതിനുള്ള ഫണ്ട് അനുവദിക്കുക എന്ന ഒരു സിസ്റ്റം ഇതുവരെ മറ്റു പദ്ധതികളിലൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൂടി ലൈഫ് മിഷൻ എന്ന ഭവന പദ്ധതിയെ, ലൈഫ് ഭവന പദ്ധതിയെ മറ്റു പദ്ധതികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. തീർച്ചയായിട്ടും ലൈഫ് എന്നുള്ളത്, ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ഫിനാൻഷ്യൽ എംപവർമെൻ്റ് എന്നുള്ളത് ലൈഫാണ് നമ്മുടെ ഓരോരുത്തരുടെയും, പ്രത്യേകിച്ച് പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ.
1: ഗ്രാമസേവകൻ്റെ അഥവാ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ ജോലി എന്നത് ഒരു കേവലം ജോലിയല്ല, പേരിൽ അറിയുന്നത് പോലെ തന്നെ ഒരു സേവനമാണ്. മറ്റു ഓഫീസുകളിൽ പല ജോലികൾക്കും പലരുണ്ടെങ്കിലും ഗ്രാമസേവകൻ ആ ജോലികളെല്ലാം സ്വയം തന്നെ ചെയ്യണം. കോടിക്കണക്കിന് രൂപകളുടെ വിനിമയമായി ബന്ധപ്പെട്ട വളരെ പേടിപ്പെടുത്തുന്നവർക്ക് കൂടി ഇവർ ചെയ്യേണ്ടതുണ്ട്. ഗ്രാമസേവകനിൽ നിന്ന് ലഭ്യമാകുന്ന PMAY, വാർദ്ധക്യകാല പെൻഷൻ, BPL സർട്ടിഫിക്കറ്റ് തുടങ്ങി ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ എന്ന നിലയിൽ ഗ്രാമപഞ്ചായത്തുകളുടെ വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചുരുക്കി നമ്മൾ ഈ എപ്പിസോഡിൽ വിശദീകരിക്കുകയുണ്ടായി. മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ മുഹമ്മദ് ബൈജുവാണ് നമ്മുടെ കൂടെയുള്ളത്. കേവലം ഒരു ജോലി എന്നതിലുപരിയായി ഒരു പാഷനായി ജോലിയെ കാണുന്ന വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരിൽ ഒരാളാണ് ബൈജു. ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ 2 എപ്പിസോഡ് ചെയ്തിരുന്നു, അത് ശ്രോതാക്കൾ ഓർമ്മിക്കുന്നുണ്ടാവും എന്ന് കരുതുന്നു. പീസ് റേഡിയോയുടെ ജനക്ഷേമ പരിപാടിയിൽ പങ്കെടുത്ത് അതിന് സമയം കണ്ടെത്തിയതിന് ബൈജുവിന് നന്ദി അറിയിക്കുന്നു. കൂടുതൽ ഉയരങ്ങളിലേക്ക് ഔദ്യോഗികമായി ഉയരാനും കൂടുതൽ സേവനങ്ങൾ നൽകാനും അദ്ദേഹത്തിന് ആവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു.
2: മാഷാല്ലാ, വളരെയേറെ ഉപകാരപ്പെടുന്ന പ്രോഗ്രാമിലാണ് നാം ഇതുവരെ കേട്ടത്. ജനക്ഷേമം പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേർന്നത് മുഹമ്മദ് ബൈജുവും ഇബ്നു അലി എടത്തനാട്ടുകരയുമാണ്. ഗ്രാമ സേവകനിൽ നിന്ന് ലഭ്യമാകുന്ന സേവനങ്ങൾ എന്ന വിഷയത്തിലാണ് സംസാരം കേട്ടത്.
3: Peace Radio. Tune to reality.

0: ആശുപത്രി വരാന്തകളിൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിൽ, വഴിയോരങ്ങളിൽ, അങ്ങനെ പലയിടത്തായി വീൽചെയറിൽ ഉരുളുന്ന ചില മനുഷ്യരെ നാം കാണും. ആ കുഞ്ഞു ചക്രങ്ങൾ കല്ലിൽ കയറി കട്ടയിൽ കയറി അതെങ്ങനെ പതിയെ ഉരുളുകയാണെങ്കിലും അതിലിരിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് പറക്കുകയാണ്. എത്രയോ ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും അയാൾ പറക്കുകയാണ്. ആരോഗ്യ ദൃഢഗാത്രനായി ഓടിച്ചാടി നടക്കുന്ന നാം അയാളെ കാണുമ്പോൾ എന്താണ് ചിന്തിക്കാറുള്ളത്? വാട്ടർ ബെഡിൽ ദീർഘമായ വർഷങ്ങൾ മരണം കാത്ത് മൂത്രമണക്കുന്ന റൂമുകളിൽ കഴിയുന്നവരുണ്ട്. അവരെന്തെങ്കിലും നമ്മെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? കണ്ണിൻ്റെ വെളിച്ചമണഞ്ഞുപോയ മുന്നിലെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത, സ്റ്റിക്കുകളിൽ തപ്പി മുന്നോട്ട് നടക്കുന്ന മനുഷ്യരെ നാം കാണാറുണ്ട്. അവരുടെ സ്റ്റിക്കിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ് അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരുമൊക്കെ ഉണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മില്ലെന്നുണ്ടാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിൻ്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: ഇൻഷാല്ല പീസ് റേഡിയോ വൈബ്സ് ഇനി പോകുന്നത് റേഡിയോയുടെ ഏറ്റവും ഐക്കണിക്കായ പ്രോഗ്രാമുകളിൽ ഒന്നായ സ്നേഹക്കൂടിലേക്കാണ്. ഹൃദയത്തിൻ്റെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, അതൊക്കെ നമുക്ക് വലിയ ആശ്വാസം ലഭിക്കുന്ന, കുടുംബജീവിതത്തിൽ വ്യക്തിജീവിതത്തിൽ ഉള്ള പ്രശ്നങ്ങൾക്ക് വലിയ സമാധാനം നമുക്ക് നൽകുന്ന സ്നേഹക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം പീസ് റേഡിയോ CEO ബഹുമാനനായ ഹാരിസ് ബിൻ സലീമും ഒപ്പം താജുദ്ദീൻ സലാഹിയുമാണ് പങ്കുചേരുന്നത്. പ്രണയപ്പക കാരണങ്ങളും പരിഹാരവും എന്ന വിഷയത്തിലാണ് ഇന്നത്തെ സ്നേഹക്കൂട് നമ്മോടൊപ്പം ചർച്ച ചെയ്യുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. സ്നേഹക്കൂടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ആദരണീയനായ ഹാരിസ് ബിൻ സലീം അവർകളോടൊപ്പം മറ്റൊരു എപ്പിസോഡിൽ കൂടി നമുക്കെല്ലാവർക്കും പങ്കെടുക്കാനുള്ള സാഹചര്യം വന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഓരോ ദിവസത്തെയും വാർത്താ പ്രഭാതങ്ങളിൽ നാം കേൾക്കുന്നത് ഞെട്ടുന്ന നിരവധി കാര്യങ്ങളാണ്. കഴിഞ്ഞ ആഴ്ചയെ നമ്മൾ ചർച്ച ചെയ്തത് അത്തരം ചില വിഷയങ്ങളായിരുന്നു. വീണ്ടും ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ചയിലെ ഇൻട്രോയിൽ നമ്മൾ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മളെ ഞെട്ടിക്കുന്ന മറ്റു ചില വാർത്തകൾക്ക് നാം സാക്ഷിയാകേണ്ടി വന്നിരിക്കുകയാണ്. ജീവിതത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ അനുരാഗത്തിലാവുകയും അസ്ഥിയെ ബാധിച്ച പ്രണയത്തിലാവുകയും പിന്നീട് ഒരാൾ വഴിപിരിയുകയും ചെയ്തപ്പോൾ അതിൻ്റെ വൈരാഗ്യം തീർക്കാൻ ആ കുട്ടിയെ കഴുത്തറുത്ത് കൊന്ന, ഒരു കോഴിയുടെ കഴുത്തറുക്കും പോലെ അത്ര ലാഘവത്തോടെ കഴുത്തറുത്ത് കൊന്ന് ശാന്തനായി തൻ്റെ ജോലിസ്ഥലത്ത് പോയി ജോലി ചെയ്ത ഒരു ചെറുപ്പക്കാരനെക്കുറിച്ച് നാം ഒരു വാർത്ത കേൾക്കുകയുണ്ടായി. അനുബന്ധമായി കുറേയധികം വാർത്തകൾ കൊലകളെക്കുറിച്ചുള്ള റിപ്പോർട്ടിംഗാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. സ്നേഹക്കൂട് ഈ ആഴ്ച ചർച്ച ചെയ്യുന്നത് പ്രണയങ്ങൾ, ഇത്തരം അവിഹിതങ്ങൾ, ഇതുപോലത്തെ അന്ത്യങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ കാരണങ്ങളും അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന കുടുംബ സംവിധാനത്തിൻ്റെ സാധ്യതകളുമാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ഹാരിസ് മൗലവി, ഇത് ചർച്ച ചെയ്യുന്നുണ്ട് മീഡിയകളൊക്കെ, പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, നേരത്തെ ഉണ്ടായിട്ടുണ്ട്, അപ്പോഴൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മർമ്മങ്ങളിലേക്ക് പലപ്പോഴും ചർച്ച എത്തുന്നില്ല. ഇതിലൊരു പ്രധാന കാരണമായി തോന്നുന്നത് പുതിയ കാലത്ത് സ്വതന്ത്രവാദത്തിൻ്റെ ആളുകൾ, അവർ കുട്ടികൾക്ക് കൊടുത്തൊരു ഫ്രെയിം ഉണ്ടല്ലോ, അത് എത്രത്തോളം ഇതിനെ ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്തരം ഒരു ചിന്തയിലേക്ക്, ഇത്തരം വഴികളിലേക്ക് പുതിയ തലമുറ പോകാൻ എത്രത്തോളം കാരണമായിട്ടുണ്ട്.
2: അത് അതന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു സംഗതി. അടുത്ത കാലത്ത് നമ്മുടെ പൊതുവേ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പാരമ്പര്യം അനുസരിച്ചിട്ട് ഏത് മതസ്ഥരാണെങ്കിലും ചില ധാർമ്മികമായ മൂല്യങ്ങളിലൂടെയാണ് അതിൽ നിന്ന് അപ്പുറത്തേക്ക് പോകാൻ സമൂഹത്തെ അനുവദിച്ചിരുന്നില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ എല്ലാവരും കൂടെ പ്രതികരിച്ച് മീഡിയകൾ അത് ഏറ്റെടുത്ത് പരിഹരിച്ച് മുന്നോട്ട് പോയിരുന്നു. പക്ഷെ അതിലിടക്കാണ് നമ്മൾ കേൾക്കുന്നത് എന്താ വെച്ചാൽ ആളുകൾക്ക് എന്താണ് എന്തിനും സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടണം, മതങ്ങളോ അല്ലെങ്കിൽ പുരോഹിതന്മാരോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റൂല. ഒരു വ്യക്തിൻ്റെ സ്വാതന്ത്ര്യം, മൈ ബോഡി മൈ ചോയ്സ് എന്നുള്ള എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം, ഞാൻ തീരുമാനിച്ചോളൂ. സത്യത്തിൽ ഇതിന് ഭയങ്കര പ്രൊമോഷനാണ് എന്ത് ചെയ്തത് ലഭിച്ചത്. ശരിക്കും എനിക്ക് കുട്ടികളൊക്കെ എന്ത് ചെയ്തു, സംഘടനാ തലങ്ങളിൽ തന്നെ ഏറ്റെടുത്തിട്ട് ക്യാമ്പസുകളിൽ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ വരുന്നൊരവസ്ഥ. പക്ഷെ എന്താറിയോ, സത്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ അത് വളരെ അപകടകരമായ ഒരു പോക്കാണെന്നുള്ളതിൻ്റെ ആ പ്രത്യാഘാതം യഥാർത്ഥത്തിൽ ഇത്ര പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടി വന്നിട്ടു.
1: തീർച്ചയായും,
2: കാരണം നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കേൾക്കുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ ഒരു സിനിമയുടെ തിരക്കഥ പോലും വെല്ലുന്ന സംഗതിക്കാണ് എന്ത് ചെയ്യണത് ആളുകൾ. ശരിക്കും നമ്മൾ യാഥാർത്ഥ്യങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക്. ഇപ്പം നമ്മളിപ്പോൾ ഈ കേൾക്കുന്ന ഇപ്പം ഈ പറഞ്ഞ ഈ പ്രേമ നൈരാശ്യത്തിലുണ്ടായ ഈ കൊലപാതകവും അതേപോലെ തന്നെ നരബലിയും ഒക്കെ നമുക്കും അങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ബുദ്ധികളിൽ നമ്മുടെ മനസ്സുകളിൽ ഇമാജിൻ ചെയ്യാൻ പോലും കഴിയാത്തതാണ് സംഭവിച്ചു. അപ്പോൾ ആസ്വദിക്കാം, എനിക്ക് ആസ്വദിക്കാം, അതിനെനിക്കൊന്നും തടസ്സമല്ല എന്നൊരനുവാദം സമൂഹത്തിന് കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ വളരെ വലിയൊരു ചിന്ത ശരിക്കും നമ്മൾ രക്ഷിതാക്കളിൽ ഉണ്ടാവേണ്ടതുണ്ട്. കാരണം എല്ലാവരും ചോദിക്കുന്നതാണ് രണ്ട് പേര് ഇഷ്ടപ്പെട്ടു പ്രണയിച്ചു എന്തപ്പോൾ അതിന് പ്രശ്നം, അതിനൊക്കെ ഇപ്പോൾ ഇത്ര ഒരു തടസ്സം നിൽക്കേണ്ടു. അവർക്ക് അവിടെ രക്ഷിതാക്കൾക്കൊക്കെ യോജിക്കാൻ പറ്റണമെങ്കിൽ അവർ വിവാഹിതരായിക്കോട്ടെ അല്ലെങ്കിൽ പിരിഞ്ഞോട്ടെ. ഇതിൻ്റെ അപകടം എന്താ അറിയൂ, ഈ പ്രണയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അത് ഒരു വിവാഹമായി പരിണമിക്കണം, അതല്ലെങ്കിൽ അത് വേർപിരിയണം. ഇത് രണ്ടിലൊന്നും സംഭവിക്കുന്ന ഉറപ്പാണല്ലോ, ഇത് രണ്ടല്ലാത്ത വേറൊരു ഭാവി ഇല്ലല്ലോ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പ്രണയമെങ്ങാനും അവസാനിക്കുക എന്നത് എപ്പോഴാ സംഭവിക്കുക, രണ്ടിലൊരാൾ പിൻവാങ്ങുമ്പോഴാണല്ലോ സംഭവിക്കുക. അപ്പൊ അത് പിൻവാങ്ങുന്നത് മിക്കവാറും പെൺകുട്ടികളായിരിക്കും. അതിൻ്റെ കാരണം എൻ്റെ ജീവിതം സുരക്ഷിതമല്ല എന്ന് ഇവർ രണ്ടുപേരും കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവൾക്ക് ഇവനെ മനസ്സിലാവും. അപ്പൊ മനസ്സിലാവും ഇവന്റെ കൂടെ എന്തായിരുന്നാലും ഒരു ലൈഫ് എനിക്ക് സേഫ് അല്ല എന്ന് മനസ്സിലാവും. അത് മനസ്സിലാകുമ്പോൾ എന്ത് ചെയ്യും, ഇവള് ക്രമേണ പിൻവാങ്ങും. അത് ചിലപ്പോൾ ഒരു പാരൻസ് അവളെ ബോധവൽക്കരിച്ച സ്വന്തം അനുഭവങ്ങളാകാം, ചിലപ്പോൾ അവൾ ലഹരി കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ പല ചാറ്റിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫോൺ വീഡിയോസ് കാണും. അത് ഒരു വ്യക്തിയുമായി അടുത്തിടപഴകുമ്പോൾ ചിലത് കാണും. അപ്പോൾ ഇവരെന്ത് തീരുമാനിക്കും, എൻ്റെ ജീവിതം ഇയാളെ കയ്യിൽ സേഫ് അല്ല. അത് തീരുമാനിക്കുന്നതോടുകൂടെ എന്താ അറിയോ, ഇവൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും അങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്ന ആള്, സ്നേഹത്തിൻ്റെ വലിയ ലോക ഉദാഹരണമായിട്ട് പറയുന്ന ആള് എന്താ ചെയ്യാറോ, പിന്നെ അവരുടെ ഏറ്റവും വലിയ ശത്രുവായിരിക്കും
0: മാറും.
2: അപ്പം നമ്മുടെ കുട്ടികളെ ഒരാൾ പ്രേമിച്ചാൽ ആ പ്രേമം ഒരു പ്രേമനൈരാശ്യത്തിൻ്റെ കൊലപാതകത്തിലേക്ക് എത്തും, അതിൻ്റെ ഒരു ചാൻസ് എന്തുകൊണ്ട് രക്ഷിതാക്കൾ കാണില്ല, അവിടെ എല്ലാ പ്രേമങ്ങൾക്കും
3: വിരാമമാണ്.
2: ഇനി എന്താണ് ഇപ്പോൾ നമ്മളെ പ്രതീക്ഷ, ഏതെങ്കിലും ഒരു പ്രേമം അതെന്ത് ചെയ്യും, ഒരു യാദൃച്ഛികമായി അതെന്ത് ചെയ്യാം, ഒരു വിവാഹത്തിലേക്ക് എത്തുക എന്നുള്ളതല്ലേ അടുത്തത്. വിവാഹത്തിലേക്ക് എത്താൻ എന്താണ്ട അവസ്ഥ, ഈ തിരിച്ചറി വിവാഹം കഴിഞ്ഞാണ്ടാവും. ഞമ്മള് പ്രേമത്തിൽ തിരിച്ചറിവാണല്ലോ പെൺകുട്ടി, ആണിന് പ്രശ്നമല്ല, അതുകൊണ്ട് പെൺകുട്ടിക്കുള്ള സുരക്ഷിതത്വം പ്രശ്നമാണ്, അതിനോട് പിൻവാങ്ങണത്. ആണുങ്ങൾ പിൻവാങ്ങിയിട്ട് ഒരു ആണിനെ കുത്തിക്കൊന്ന കഥ നമ്മൾ ഈ ചരിത്രങ്ങളൊന്നും വായിച്ചില്ല, പ്രേമനൈരാശ്യ അവിടെ ഉണ്ടാവണല്ലേ. ഇപ്പൊ പെണ്ണ പിൻവാങ്ങ, ഇത് വിവാഹം കഴിഞ്ഞിട്ട് തിരിച്ചറിയാണെങ്കിലോ എന്താ ചെയ്യുക. അപ്പോൾ വിവാഹം കഴിഞ്ഞാലും ഈ വ്യക്തികളെ കുറിച്ച് മനസ്സിലാകുമ്പോൾ എന്ത് ചെയ്യും, ഇത് ഈ മനസ്സിലാവാതെ പോകണമെന്ന് വെച്ചാൽ പ്രേമം ഒരു വിശ്വാസ്യത സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രേമിക്കുന്നവന്റെ ബൈക്കിൽ കയറാനും അവരോട് ടൂർ പോകാനും അവരോട് പാതിരക്ക് വയനാട് ചുരം കയറാനൊക്കെ തയ്യാറാണ് ആ വിശ്വാസം. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും അവന്റെ പല കാര്യങ്ങളും ഇവൾക്ക് മനസ്സിലാകാതെ പോകുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ അത് പുറത്തു വരുമല്ലോ, പുറത്തു വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ. അതുകൊണ്ട് വലിയ സന്ദേശമാണ് നൽകുന്നത്, എൻ്റെ മകളൊരു പ്രേമത്തിൽപ്പെട്ട് ആ പ്രേമം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് വരുമ്പോൾ അവളുടെ ജീവൻ ഏറ്റവും, അത് ഈ കൊലപാതകങ്ങളൊക്കെ എന്നാൽ അതിദാരുണമാണ്.
3: അത്
2: നമ്മൾ മനസ്സിലാക്കും, ട്രെയിനിൻ്റെ മുന്നൊക്കെ തള്ളിയിട്ടാണ് ഇപ്പോൾ ലാസ്റ്റ് ഒന്ന് കണ്ടത്. ഇപ്പൊ ഇത് കാണുന്നത് എന്താണ്, ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത്,
3: ആസിഡ് ഒഴിക്കുക മുഖത്ത്,
2: അതായത് ഭീകരമായ കൊലപാതകങ്ങളാ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴും ഈ ചർച്ചകളിലൊന്നും ഇപ്പൊ നമ്മൾ സ്നേഹക്കൂട് ചർച്ച ചെയ്യുന്ന പോലെ ഈ പ്രേമം എന്നുള്ളത് ഒരു തെറ്റാണെന്നോ അല്ലെങ്കിൽ പ്രേമത്തിന് ഇങ്ങനത്തെ ഒരു ചാൻസ് ഉണ്ടെന്നോ ചർച്ചയിൽ വരുന്നില്ല,
3: ചർച്ച ധൈര്യമില്ല,
2: അധൈര്യമില്ല. കാരണം എന്താന്ന് വിചാരിച്ചാൽ ഇനിയിപ്പോ ഒരു അടുത്തൊരു കുറച്ചും കൂടി ഒരു സാവകാശം കൊടുത്താൽ അധിക വിവാഹങ്ങളും എന്തായിരിക്കും, പ്രേമവിവാഹങ്ങളായിരിക്കും. അപ്പൊ അവരൊക്കെ ഈ പ്രേമത്തെ സപ്പോർട്ട് ചെയ്യുക ചെയ്യുക. ഇപ്പൊ കോളേജുകളിലും ക്യാമ്പസുകളിലും ഒക്കെ എന്താണ് കുട്ടികളുടെ പ്രേമത്തെ അനുകൂലിക്കുന്ന ആളുകളെ പരിശോധിച്ചാൽ അവിടെയൊക്കെ വിവാഹങ്ങൾ പ്രേമവിവാഹങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായും അവരടുത്ത തലമുറയെ അതിനുവേണ്ടി പ്രേരിപ്പിക്കും. അപ്പോൾ വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.
3: ചുരുക്കത്തിൽ സ്വതന്ത്രവാദത്തിന്റെ ഒരു ഉപോൽപന്നമായി ഇത് വരുന്നു.
2: തീർച്ചയായും
3: സ്വതന്ത്രവാദത്തിന്റെ ആളുകൾ, പ്രത്യേകിച്ച് നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോ ചില പൊളിറ്റിക്കൽ പാർട്ടികളുടെ സ്റ്റുഡൻസ് ഓർഗനൈസേഷനുകൾ ഞങ്ങളെ തുറച്ചു നോക്കരുത്, ഇത് ഞങ്ങളുടെ ശരീരമാണ്, ഞങ്ങളുടെ ചോയ്സാണ് പോലെയുള്ള വാക്കുകൾ എഴുതി വെച്ച് ഒരു തിയറി ഉണ്ടാക്കി കുട്ടികൾ ഈ പ്രായത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് തണലൊരുക്കി അവരെ ഈ ചതികളിലേക്ക് കൊണ്ടുപോയി തന്നെ നമ്മൾ പറയണം.
2: അതെ, തീർച്ചയായും. പിന്നെ ഈ ആസ്വാദനങ്ങളിൽ പെട്ടെന്ന് തലമുറ ആകർഷിക്കുമല്ലോ, ആസ്വദിക്കാനുള്ള ഒരു കാര്യം. ഈ ആസ്വാദനങ്ങൾക്കൊക്കെ ഉള്ള അപകടം എന്താ വെച്ചാൽ ആസ്വാദനങ്ങളിൽ സേഫ്റ്റി ശ്രദ്ധിക്കൂല. കാരണം സേഫ്റ്റി, നമ്മുടെ സുരക്ഷ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്കൊരു ആസ്വാദനം സാധ്യമല്ല, ഇങ്ങനത്തെ ആസ്വാദനം.
3: അപ്പൊ
2: നമ്മൾ ഏറ്റവും ലാസ്റ്റ് കേട്ടല്ലോ ഡോക്ടർ, നാല് പേര് കൂടിയിട്ട് വാഹനം ഓടിക്കാൻ ഏത് ഫേസ്ബുക്ക് ലൈവ് ഇട്ടിട്ട് പാട്ട്, ഈ ടൂറിനൊക്കെ പോണ പാട്ടുണ്ടല്ലോ, ബസ് പോലും ഇങ്ങനെ തരിച്ചു പോണ ആ പാട്ടിട്ട് ഇവർ BMW കാർ ഡ്രൈവ് ചെയ്യാണ്. അപ്പം ആ ലൈവിൽ പറയണത് എന്താ അറിയോ, അടുത്ത പാട്ട് നമ്മൾ ഇടുമ്പോൾ എന്തു ചെയ്യും, നമ്മുടെ വണ്ടി 300 300 കിലോമീറ്റർ. നമ്മളിവിടെ മാക്സിമം 80 പോകാൻ നമുക്ക് കഴിയില്ല, ആ വണ്ടിയാണ് 300. എന്താ സംഭവിച്ചത്, ആണ്ട് പോയി ഇടിച്ച് 4
3: സ്പോട്ടില്,
2: ഒന്ന് ഡോക്ടറാണ് ഒന്ന് എഞ്ചിനീയർ, 4 അങ്ങേരത്തെ ഹൈ എഡ്യൂക്കേറ്റഡ് ആണ്. ആരോടും കാര്യമില്ല, മദ്യപിക്കുന്നവൻ മദ്യത്തിലും ആസ്വാദനം കാണുന്നു, പക്ഷേ അവൻ്റെ സേഫ്റ്റി മറക്കുന്നു. എന്തിലും എന്താണ്, ഈ ആസ്വാദനങ്ങളുടെ വാതിലുകൾ തുറക്കുമ്പോൾ നമ്മുടെ സമൂഹങ്ങളും വ്യക്തികളും സുരക്ഷ തകരുന്നു. ആ സുരക്ഷയാണ് ഇവിടെ തകർന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ പെൺകുട്ടികളുടെ സുരക്ഷ, അതാണ് പ്രേമം തകർത്തത്. ഏ, നമ്മുടെ നാടിലെ ജീവന്റെ സുരക്ഷ, അതാണ് ലഹരി തകർത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വളരെ തിരിച്ചറിഞ്ഞ് ഇതൊക്കെ പറഞ്ഞവർ തന്നെ മടി കൂടാതെ
3: തിരിച്ചു പറയണം,
2: തിരിച്ചു പറയണം. മീഡിയകൾ എന്ത് ചെയ്യണം, അത് പറയാൻ സമയം
3: കാണണം.
2: ഏതെങ്കിലും സംഭവങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രതിയെ കണ്ടെത്തി ആ പ്രതിയുടെ കൂടെ നടക്കുന്നതിന് പകരം ഇതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ, നാളെ ഈ സംഭവം കേട്ട ഒരു രക്ഷിതാവ് എന്താ മോളോട് പറയാ, മോളെ ക്യാമ്പ് പഠിക്കാനൊക്കെ പോയിക്കോ, ഒറ്റ പയ്യന്മാരെ അവസ്ഥ നമുക്കറിയില്ല, ഒരാളെ കൂടിയും കൂടി പോകരുത് എന്നല്ലേ, അതല്ലേ ഇതിത്തെ മെസ്സേജ്. ആ മെസ്സേജ് എന്താണ് പറയാത്തത്? ഇപ്പൊ നിങ്ങൾക്കൊരു മകളുണ്ടെങ്കിൽ ഈ സംഭവം പത്രത്തിൽ വായിച്ചാൽ മോളെ വിളിച്ചെന്താ പറയാ, ഏ നമ്മള് ഇതാണ് ഇതിന്റെ പരിണിതി, ക്ലാസ്സിൽ പഠിക്കുന്ന 17 നീ 17 ഒരുത്തനെ പ്രേമിച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല, പക്ഷെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് നീ അവനോട് പറയുന്ന ദിവസം ഒരു പക്ഷേ നിന്റെ ജീവിതത്തിന്റെ അവസാനം, അതുകൊണ്ട് ഈ പരിപാടിക്ക് പോണ്ട എന്നല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്. അതിവിടെ മുഴങ്ങി കേൾക്കണില്ലല്ലോ നമ്മൾ.
3: ഇതിന്റെ അനുബന്ധമായി വരേണ്ട മറ്റൊരു തിയറിയാണ്, അപ്പൊ ആസ്വാദനം എന്ന് പറയുന്നത് പൊതുവെ അതിലേക്ക് എത്തുന്നത് ജീവിതം ഒന്നേ ഉള്ളൂ, അത് അടിച്ചു പൊളിക്കണം എന്നാണ് പുതിയ തലമുറക്ക് കൊടുത്ത മറ്റൊരു മെസ്സേജ്. ആകെ ഒന്നേ ഉള്ളൂ, ഇത് എവിടേക്ക് കാത്തു നിൽക്കാനാണ്, ഇതിനൊരു നിശ്ചിത സമയം കഴിയുമ്പോൾ അത് എന്തായാലും തീരും, പിന്നെ ജീവിതമല്ല. ഇതും സ്വതന്ത്രവാദത്തിന്റെ ആളുകൾ നമ്മളെ പുതിയ തലമുറയുടെ മസ്തിഷ്കത്തിൽ എത്തിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് പലപ്പോഴും നിങ്ങൾ പറയുന്ന പോലത്തെ ഈ വാഹനം കൊണ്ടുള്ള ക്രൈസുകളും ഒക്കെ പലപ്പോഴും വരുന്നത്. ആ ഒരു ഭാഗം കൂടി നമ്മൾ ഈ ചർച്ചയിൽ അഡ്രസ് ചെയ്യേണ്ടതല്ലേ?
2: തീർച്ചയായും. അപ്പോ പിന്നെ നമ്മളിപ്പോ എന്താ വെച്ചാൽ, എന്തൊരു സംഗതി പറയുമ്പോഴും അതിനെന്ത് ചെയ്യാണ് ഒരു അതിൻ്റെ ഒരു ഗുണത്തെക്കുറിച്ച് അതിന് അത് ചെയ്യാനുള്ള ഒരു ആശയപരമായ ഒരു ധൈര്യം കൊടുക്കാതെ ഒരാളെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ലഹരി കൊടുക്കുമ്പോൾ എന്താ സുഹൃത്തിനോട് പറയണത്, ഒന്ന് കഴിച്ചു നോക്ക്, നീ ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിക്കാത്ത ഒരു മാനസിക സുഖം നിനക്ക് കിട്ടും, ഒരു ടെൻഷനും നമ്മൾ അറിയില്ല എന്ന് പറയുമ്പോൾ കഴിക്കണം. അതേപോലെ പുതിയ യുവതലമുറക്ക് കൊടുക്കുന്ന ആസ്വാദനത്തിലുള്ള തിന്മയുടെ ഒരു അടിത്തറയാണെന്ത്, ജീവിതം ഒന്നേ ഉള്ളൂ അടിച്ചു പൊളിക്കുക. സത്യത്തിൽ അതിനെ നമ്മളൊന്ന് ബുദ്ധിപരമായിട്ട് വിശകലനം ചെയ്ത് നോക്കിയാൽ എന്താ നമുക്ക് ഉത്തരം കിട്ടുക, ഏ ജീവിതം ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് ഈ പാട്ട് വിട്ടിട്ട് 300 പോയിട്ടാണ് ഇടിച്ചിട്ട് തരച്ചോടെ തകർന്ന എന്ത് ചെയ്യാണ്, ആ 70 ജീവിതം എന്ത് ചെയ്യാണ്, 7 കൊണ്ട് അവസാനിക്കും. അതല്ലേ അതിന്റെ വസ്തു, ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് ഇവരോട് പറയണോണ്ട് ഇപ്പൊ തന്നെ തീർത്തോന്ന്, വൈകുന്നേരം ആകുമ്പോ തന്നെ തീർത്തോന്നാണ് അതിന്റെ മെസ്സേജ്. അതിലെന്ത് ബുദ്ധിയുള്ളത്, ഏ നമ്മൾ സത്യത്തിൽ എന്താന്ന് വിചാരിച്ചാൽ, ഒരു ജീവിതത്തെ ഏറ്റവും സുരക്ഷിതമായി എൻജോയ് ചെയ്യാനാണ് എന്ത് നമുക്ക് മത നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ എല്ലാ നിയമങ്ങളുടെ പിന്നിലുള്ള ലക്ഷ്യവും അതാണ്, എന്ത് ചെയ്യാം, സുരക്ഷിതമായി ജീവിക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്തൊക്കെ അനുഭവിക്കാനും ആസ്വദിക്കാനും ഉണ്ട് ഇവിടെ, അതിന് നമ്മൾ ഉണ്ടാവണ്ടേ, ആ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം, അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളോട് നോ പറഞ്ഞിട്ടുണ്ടോ ആ സംഗതികളിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴേ നമ്മുടെ ജീവിതം സേഫ് ആവും, അപ്പോഴേ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഇതൊക്കെ മരിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് സഹിക്കാം, ഈ ബേക്കിൽ നിന്നൊക്കെ വീണ എത്ര എത്ര പയ്യന്മാരാണ് സ്പൈനൽ കോഡ് മുറിഞ്ഞ് വീൽ ചെയറിലായി, ഈ കോമയിലായി, എങ്ങനെയൊക്കെ കിടക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഇപ്പൊ ഈ ആശയത്തിൽ പോയതാണല്ലോ, ഏ ജീവിതം ഒന്നല്ലേ ഉള്ളു അടിച്ചു, ആ ജീവിതത്തിന്റെ കഥപ്പം എന്താണ്, മറ്റുള്ളവർക്ക് ഭാരമായി കിടക്കുകയാണ് ചെയ്യണത്. അപ്പൊ നമ്മൾ എന്താണെന്ന് വിചാരിച്ചാൽ, ഇത് ശരി, ഇപ്പോൾ ഈ ആസ്വാദനങ്ങൾ എന്ന് പറയുമ്പോൾ സത്യത്തിൽ അതെന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ദാമ്പത്യം, ഭാര്യ ഭർത്താവ്, അതിലൊരു ആസ്വാദനമല്ലേ. ഏയ് നമ്മൾ യാത്ര പോകുന്നു, നമ്മൾ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നു, പിന്നെ നമുക്ക് ആ മക്കളുണ്ടാകുന്നു, ആ മക്കളെ നമ്മൾ നല്ലൊക്കെ വളർത്തുന്നു, നമ്മൾ നല്ലൊരു വിദ്യാഭ്യാസം നേടി നല്ലൊരു പോസ്റ്റിലിരിക്കുന്നു, നമുക്ക് നല്ല വരുമാനം കിട്ടുന്നു, നാം നല്ല വാഹനങ്ങൾ ഉപയോഗിക്കുന്നു, നമ്മൾ ഏറ്റവും ഡീസൻ്റ് ഡ്രസ്സ് ധരിക്കുന്നു, ആളുകൾ നമ്മളെ ആദരിക്കുന്നു, ഇതിലൊന്നും ഒരു ആസ്വാദനമില്ല. ഞാൻ ആസ്വാദനങ്ങൾ എന്ന് പറയുന്നതിന് പൈശാചികമായ മനുഷ്യൻ്റെ ജീവൻ നശിപ്പിക്കുന്ന, സമൂഹത്തിൻ്റെ ഭദ്രത തകർക്കുന്ന, നാട് മുഴുവനും കുട്ടിച്ചോറാകുന്ന കാര്യങ്ങളെയാണ് ആസ്വാദനം എന്ന് പറയുന്നത്. വേറൊരുമൊക്കെ ആസ്വാദനങ്ങളില്ലേ? നമ്മളീ പറയുന്ന സംഗതികളൊക്കെ ആസ്വാദനങ്ങളില്ലേ? അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ മനുഷ്യൻ്റെ ജീവൻ അനുകൂലവും അവൻ്റെ സമാധാനവും സന്തോഷമൊക്കെ നിലനിർത്തുന്ന ഒരു സുരക്ഷിതമായിട്ടുള്ള ആസ്വാദനങ്ങളെയും അനുഭവങ്ങളെയും കുറിച്ചാണ് നമ്മൾ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്.
3: ഈ തിയറികളെ പൊതുവെ വിജയിക്കണതിൻ്റെ ഒരു കാരണം, ഇപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ഇത് എൻ്റെ ശരീരമാണ്, എൻ്റെ ചോയ്സാണ്, നിങ്ങൾ തുറച്ചു നോക്കണ്ട, എൻ്റെ ആവശ്യങ്ങൾ എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ഓരോരുത്തർക്കും അവരുടെ തോന്നൽ പോലെ ചെയ്യാം. അതേപോലെ തന്നെ രണ്ടാമത്തൊന്ന്, ഇത് ആകെ കുറച്ച് സമയമുള്ളൂ, ഇത് വെറുതെ ഇങ്ങനെ മൂലക്കിരുന്ന ശരിയാവില്ല എന്ന ഈ തിയറികൾ പൊതുവെ വിജയിക്കുന്നതിൻ്റെ പിന്നിൽ ഒന്ന് ഇവരുടെ പ്രായമാണ്. ആ പ്രായത്തിലെ അവരുടെ ലൈംഗിക ആവശ്യങ്ങൾ, ഒരു എതിർ സെക്സിനോടുള്ള താല്പര്യം. രണ്ടാമത്തൊരു സംഗതി എന്ന് പറയുന്നത്, പ്രണയത്തിൽ ഒരു സേഫ്റ്റി ഉണ്ട്, ഒരു എന്താ പറയാ, പിന്നെ അറേഞ്ച്ഡ് മാരേജ് പോലെയല്ല,
2: അപരിചിതനെ പോയി
3: പിടിക്കേണ്ടതില്ല. ഇതൊരു കുട്ടികൾ ഭയങ്കര ഒരു പോയിന്റായി മനസ്സിൽ കൊണ്ടെടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെങ്ങനെയാണത് ഒന്ന് വ്യക്തത വരുത്തേണ്ടത്?
2: അതായത് ഈ പ്രേമത്തിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, പ്രേമം എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുവോ അത് മാക്സിമത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഏ അത് നമ്മൾ ചെറിയൊരു പരിചയം ഉണ്ടാവും, പക്ഷെ ആ പരിചയങ്ങളിൽ നിന്ന് എപ്പോഴാണോ അത് ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു ആൺ പെൺ ബന്ധങ്ങളിലേക്ക് എപ്പോഴാണോ അത് വഴിമാറുന്നത്, എന്ന് പറഞ്ഞാൽ അനൗപചാരികമായൊരു വിവാഹം നടക്കുന്നത് എപ്പോഴാണോ, അതോടുകൂടെ അവിടെ ഹൃദയങ്ങൾ അടുത്തു. ഈ ഹൃദയങ്ങൾ അടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒന്നിച്ചു ചേരാനുള്ള ആഗ്രഹത്തിന് മുന്നിൽ അവർക്ക് ജീവൻ പോലും പ്രശ്നമല്ല, ജീവൻ പോലും പ്രശ്നമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താന്ന് വിചാരിച്ചാൽ, നമ്മൾ ഇതിലേക്ക് കടന്നതിനു ശേഷം പിന്നെ പിൻവാങ്ങുക എന്നൊരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് ഏത് തരത്തിലുള്ള ആളുകളെയും ഏത് തരത്തിലുള്ള അവസ്ഥകളിലും ഇവരെന്ത് ചെയ്യും, ഇവരെ കൂടെ നിൽക്കും. അവസാനം ജീവൻ അപകടപ്പെടുമ്പോൾ, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് അവരെന്ത് ചെയ്യുക, ഈ തിരിച്ചറിവ് അവർക്കുണ്ടാവുക. അതാണ് ഇപ്പോൾ ഇതിൽ സംഭവിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു അഫെയർ മാരേജ് ആകുമ്പോൾ രണ്ട് മൂന്നാല് കൊല്ലക്കൊപ്പം നടന്ന് എന്ത് ചെയ്യുക, നമ്മൾ ജീവിക്കണം, പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ് വിവാഹത്തിലേക്ക് പോണത്. മറ്റത് അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലോ ഇന്ന് കാണുന്നു, ഇഷ്ടപ്പെടുന്നു, അപ്പോൾ തന്നെ ഒന്നാവും. അപ്പോൾ ഇതിലേറെ സുരക്ഷിതത്വം ആദ്യം പരിചയപ്പെട്ടാലേ. അപ്പോൾ അത് പറയാനാണ് ഞാൻ നേരത്തെ കാര്യം ഇതിലേക്ക് ചേർത്ത് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മളിതിൻ്റെ മാക്സിമത്തിൽ പ്രേമം തുടങ്ങിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പരിചയപ്പെടുക എന്നുള്ളൊന്നും നടക്കണില്ല. അവിടെ പരിചയപ്പെടൽ ഉണ്ടാവണില്ല. അത് എന്താളാണെങ്കിലും എന്ത് ചെയ്യും, അയാളെ കൂടെ ജീവിക്കാൻ തീരുമാനിക്കും. അപ്പോൾ ഇവർ പറയുമ്പോൾ നമ്മളെന്താ തോന്നുക, ആ അങ്ങനെ ഫോണിൽ ഇടയ്ക്ക് ഒരു പരിചയം വന്ന്, അങ്ങനെ ഏതെങ്കിലും പ്രേമം അവസാനിച്ചിട്ടുണ്ടോ? ഏത് നമ്മൾ പരിചയപ്പെടുമ്പോൾ നമുക്കിത് ഭാവിയിൽ എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റിയൊരു ഭാര്യയാക്കാനോ ഭർത്താവാക്കാനോ പറ്റൂലാന്ന് തോന്നിയിട്ട് പ്രേമം അവസാനിപ്പിക്കുന്നുണ്ടോ? പ്രേമം എന്ത് ചെയ്യാണ്, സ്വാഭാവികമായി വിവാഹത്തിന് നിർബന്ധമാവുകയാണ്. അപ്പോൾ അറേഞ്ച്ഡ് മാരേജിൽ നമ്മൾ വിവാഹം അന്വേഷിച്ചതിന് ശേഷം എന്ത് ചെയ്യാണ്, ഒന്ന് അവൻ എന്തോ ഒരു കഞ്ചാവൊക്കെ ഉള്ളൊരു പയ്യനാന്ന് തോന്നുന്നുണ്ട്, ഒരു വിവരം കിട്ടി, ഏ എന്നാ എനിക്ക് വേണ്ടാറേ. അല്ല, ഞാൻ അവൻ്റെ വിദ്യാഭ്യാസം ചോദിച്ചു നോക്കുമ്പോൾ അവന് ഡിഗ്രി ഒന്നും ഇല്ല എന്നല്ല പറയണത്, എന്നാ വേണ്ട എനിക്ക്, അല്ലെങ്കിൽ എന്നെക്കാളും എന്തുണ്ട് അയാൾക്ക് 15 വയസ്സ് അധികമാണ്, വേ എന്നാ എനിക്ക് വേണ്ട, അവിടെയൊക്കെ പെണ്ണുങ്ങൾ വേണ്ട വേണ്ട. എന്നാൽ പ്രേമത്തിൽ ഒരിക്കൽ പോലും എന്ത് ചെയ്യൂല, അവനെനിക്ക് വേണ്ട എന്ന് പറയില്ല.
3: കഞ്ചാവാണ്, അത് മാറിക്കോളും.
2: അതെ അതെ, അതാ പറയുള്ളൂ, എന്ത് പറഞ്ഞാലും അത് ശരിയാവുന്ന, അവന് ജീവിക്കാൻ നിവർത്തില്ലാത്ത ഒരാളാണ്, അവനൊരു പണിക്കും പോകാത്ത ആളാണ് എന്നൊക്കെ, അതൊക്കെ ഞാൻ മാറ്റുന്ന പറയും. അപ്പൊ അതിനർത്ഥം എന്താ വെച്ചാൽ, ഒരു അറേഞ്ച്ഡ് മാരേജിൽ നമുക്ക് അന്വേഷിച്ച് നമുക്ക് വളരെ കൃത്യത വരുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളെ പറ്റുമെങ്കിൽ സ്വീകരിക്കാം, പറ്റില്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം. അതുകൊണ്ട് എത്രയോ വിവാഹങ്ങൾ അന്വേഷിച്ചു മുടങ്ങുന്നു, 8-10 വിവാഹങ്ങൾ, എന്നാൽ പ്രേമം ഒറ്റൊന്നുള്ളൂ. ഒരു പ്രേമം തുടങ്ങുന്നു, അത് വിവാഹത്തിൽ അവസാനം. അറേഞ്ച്ഡ് മാരേജിലോ അനേകം അന്വേഷണങ്ങളിൽ ഒന്ന് മാത്രമേ വിവാഹം ആകണുള്ളൂ.
3: അതോടൊപ്പം ശരിക്ക് ആരിസ്മോലി പറഞ്ഞ ആദ്യത്തെ പോയിന്റ്, അതൊരു പ്രസക്തമാണ്. അതായത് ഇവർ തമ്മിൽ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു പ്രകൃതിപരമായ പ്രക്രിയകളിലേക്ക് കടക്കുന്നതോടുകൂടെ രണ്ടാളുടെയും ജീവിതത്തിന്റെ ചുറ്റുപാടുകൾ പരിചയപ്പെടാൻ മറക്കണുണ്ട്. മറക്കണുണ്ട് എന്ന് മാത്രമല്ല ഒളിക്കണുണ്ട്. ഇപ്പോ എക്സ് എന്ന് പറഞ്ഞ ആള് വൈ എന്ന് പറഞ്ഞ ആളുമായിട്ട് പ്രണയത്തിലാവുമ്പോ ഈ തേനെ പാലെ ചക്കരയെന്നാ വിളിക്കുക. പിന്നെ ഈ കല്യാണത്തിൽ കടക്കുമ്പോ പിന്നെ തേനൊരു കുപ്പി, പാല് രണ്ടു കുപ്പി, ശർക്കര 4 കിലോ എന്നുള്ളടത്തേക്കാണ് എത്തുക. അപ്പം യഥാർത്ഥ വ്യക്തിത്വം ഒളിച്ചു വെക്കുക എന്നുള്ളൊരു സംഭവം നടക്കണില്ലേ?
2: അതെ, തീർച്ചയായും. ഇപ്പോ നമ്മള് സാധാരണഗതിയിൽ എന്താ വെച്ചാൽ, ഇപ്പോ ഒരു ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നതും ഒരു ഫ്രണ്ട് എന്ന് പറയുന്നതും തമ്മിൽ ഭയങ്കരമായ വ്യത്യാസങ്ങളില്ലേ? ഇപ്പൊ പ്രേമം ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ? നേരെ മറിച്ച് വിവാഹം അതല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഫ്രണ്ട്ഷിപ്പിന് പറ്റുന്ന ഒരാളെ നമുക്ക് ഭർത്താവാകാൻ പറ്റും എന്നുള്ള താരതമ്യം എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതൊരിക്കലും ശരിയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ, പലപ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ തന്നെയാണ് വിവാഹം എന്ന് കാമുകി കാമുകന്മാർ തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പ് വിവാഹത്തിലേക്ക് പരിണമിക്കുമ്പോൾ വിവാഹ ജീവിതത്തിൽ അവർക്ക് പ്രണയത്തിന്റെ ആസ്വാദനങ്ങളോ അനുഭവങ്ങളോ പെരുമാറ്റ രീതികളോ കാണാതെ വരുമ്പോൾ അവർ നിരാശരാകുന്നു, വിവാഹം വേർപിരിയുന്നു, അവർ തമ്മിൽ പ്രശ്നമാകുന്നു. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ പ്രണയ വിവാഹങ്ങളും എന്ന് പറഞ്ഞാൽ ഒരു കുടുംബ ജീവിതത്തിനും വിവാഹ ജീവിതത്തിനും ഏറ്റവും മാരകമായ പരിക്കുകൾ ഉണ്ടാക്കുന്നതാണ് യഥാർത്ഥത്തിൽ പ്രണയവിവാഹം. സംശയങ്ങൾ ജനിപ്പിക്കും, നമുക്ക് തികച്ചും എതിരായ ആളെ കല്യാണം കഴിക്കാൻ നിർബന്ധിതമാകുന്ന അവസ്ഥ വരും. അതേപോലെ തന്നെ നമ്മുടെ ആദർശങ്ങളെ ആശയങ്ങളെ നമ്മൾ നിരാകരിക്കേണ്ടി വരും. നമ്മൾക്ക് ഒരു നല്ല ഇണയെ തിരഞ്ഞെടുക്കുവാനുള്ള ചോയ്സ് നഷ്ടപ്പെട്ടു പോകും. ഈ ധാരാളക്കണക്കിന് പ്രശ്നങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാവുന്നത്. ചിലപ്പോൾ ഒരാൾക്ക് ഒരു സമയത്ത് 3-4 പെൺകുട്ടികൾ കാമുകിമാരായി ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിലൊന്ന് വിവാഹത്തിലേക്ക് പോകുമ്പോൾ അവർ വിവാഹിതരായി ജീവിക്കുകയും ബാക്കി 3 ആളും വീണ്ടും അവരുടെ പ്രണയം തുടരുകയും ചെയ്യും. അങ്ങനെ എത്രയെത്ര ദുരന്തങ്ങൾ നമ്മൾ മുന്നിൽ കാണുന്നു. ഇതൊക്കെ എന്താ വെച്ചാൽ ന്യായീകരിക്കുക, അവനവനെ എത്തിപ്പെട്ട ഒരു ദുരന്തത്തിൽ മുന്നോട്ട് പോവാൻ വേണ്ടിയുള്ള ഒരു ദുർന്യായം പറയാന്ന് മാത്രം.
3: പിന്നെ ശരിക്കും 18, 20, 22 വയസ്സിലുള്ള ഒരു കുട്ടി തനിക്കൊരു എണയെ തിരഞ്ഞെടുക്കുമ്പോ അവരുടെ കാഴ്ചപ്പാടിലെ, അന്നത്തെ കാഴ്ചപ്പാടിന്റെ പരിമിതിയിലെ, പ്രായത്തിന്റെ പരിമിതിയിലെ ഒരു അന്വേഷണം മാത്രമാണല്ലോ നടക്കുന്നത്. മറ്റേത് കുടുംബങ്ങളും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഈയൊരു ആളുടെ ശരിയും തെറ്റും യോജിപ്പും വിയോജിപ്പും പരിശോധിക്കപ്പെടുന്നുണ്ടല്ലോ.
2: പിന്നെ വേറെയല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ പ്രണയിക്കുന്ന ആളുകള് പുരുഷന്മാർ പലപ്പോഴും അവരെ കുറിച്ച് ഇവർക്ക് പിന്നെ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അവർ മറച്ചു വെക്കും. അവരെ വീടിന്റെ അവസ്ഥ, അവരുടെ വീട്ടിലുള്ള സാഹചര്യങ്ങള്, അവരുടെ സാമ്പത്തിക സ്ഥിതി എല്ലാം മറച്ചു വെക്കും.
3: പ്രായം,
2: എന്നിട്ട് എന്ത് ചെയ്യും, എല്ലാം ഇവർക്ക് എന്ത് ചെയ്യും, വേറെ എന്തെങ്കിലും പറഞ്ഞ് അഡ്രസ് ഉണ്ടായിക്കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോകുന്ന എത്രയോ പ്രേമങ്ങളുണ്ട്. അവസാനം ഇവരെന്ത് ചെയ്യും, ആ വീട്ടിൽ ചെല്ലുമ്പോഴാണ് അറിയുക. ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ഈ പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ അവർക്ക് പറയാൻ കഴിയൂല. അപ്പൊ എന്താ വെച്ചാൽ അറിയുന്നുണ്ട് പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് എന്താണ്, ചില പെൺകുട്ടികളോട് നമ്മൾ അവന്റെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ കഴിയൂല. അപ്പൊ അത് എന്താണ്, ആ വിഷയങ്ങളിലേക്കൊന്നും അവർ പോകുന്നില്ല. ഇവനോടുള്ള ഫ്രണ്ട്ഷിപ്പിലുള്ള ആ ഒരു പിന്നെ ലഹരിയിൽ നിൽക്കുന്നു എന്നല്ലാതെ അവിടെ ഒന്നും അവനവന്റെ ബുദ്ധിയോ തന്റെ ഇടമോ ഒന്നും വർക്ക് ചെയ്യണ്ടല്ലോ.
3: ഇനി നമുക്ക് ഇതിന്റെ മറ്റൊരു കാരണത്തിലേക്ക് വരികയാണെങ്കിൽ, ഒരു സെലിബ്രിറ്റികൾ, സിനിമ, ഇതിലൊക്കെ ഇതാണ് അവിടെയൊക്കെ ഉള്ള ഒരു വിവാഹത്തിന്റെ മെത്തേഡ് ഇതാണ്. അപ്പൊ അതിനെ അനുകരിക്കുന്നതിന്റെ ഭാഗമായി കുട്ടികൾ ഇതിലേക്ക് പോകുന്നു.
2: അതെ അതെ അതെ. എന്താണെന്നറിയോ, ഇതിപ്പോ എന്താന്ന് വിചാരിച്ചാല് നമ്മൾ യഥാർത്ഥത്തിൽ ജീവിതത്തെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ബലി കൊടുക്കുന്നത്. ഈ സെലിബ്രിറ്റികൾക്കൊക്കെ സംഭവിക്കുന്നത് നമുക്കറിയാലോ, എത്ര നല്ല ജീവിത സാഹചര്യങ്ങളും കുടുംബ പശ്ചാത്തലങ്ങളുള്ള ആളുകളാണ്. അവർക്ക് വിജയിക്കാത്തത് കുടുംബജീവിതം മാത്രമാണല്ലോ. എത്രമാത്രം വിവാഹമോചനങ്ങൾ, എന്തെല്ലാം ദുരന്തങ്ങൾ, അതിൽ ജനിക്കുന്ന മക്കളുടെ അനാഥത്വങ്ങൾ, സമൂഹത്തിൽ നമ്മൾ കേൾക്കുന്ന അവരെക്കുറിച്ചുള്ള ബാഡായിട്ടുള്ള മോശമായിട്ടുള്ള ഇമേജുകൾ എന്തൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എന്താ പറയുക, ഈ ലോകത്ത് നമുക്ക് ഏറ്റവും അനുഭവിക്കാനുള്ള ഒരു ആസ്വാദനത്തിന് ലോകമാണ് ദാമ്പത്യം. ആ ദാമ്പത്യത്തെയാണ് എന്ത് ചെയ്യണത്. അപ്പം ആ നശിച്ച തകർന്നു കിടക്കുന്ന ആ രൂപങ്ങളെ അനുകരിക്കുമ്പോൾ അവരിലൂടെ എന്ത് ചെയ്യണം, ഈ സമൂഹത്തിൽ വളരെ വലിയൊരു വിഭാഗം ആളുകൾ ഇത്തരം കുടുംബജീവിതത്തിൻ്റെ നല്ലൊരവസ്ഥ നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളതാണ് നമ്മൾ അതിൽ വായിക്കേണ്ട കാര്യം.
3: അപ്പം നമ്മൾ സ്വതന്ത്രവാദം, അതേപോലെ തന്നെ ആഘോഷിക്കാനുള്ള ത്വര, സെലിബ്രിറ്റികളുടെ സിനിമ ഫീൽഡിലുള്ള ആളുകളുടെ മോഡലുകൾ അനുകരിക്കൽ പോലത്തെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി മറ്റൊന്ന്, പലപ്പോഴും ഈ ഒരു പ്രായത്തിലെത്തുമ്പോൾ സംസാരിക്കാനും സങ്കടങ്ങൾ പങ്കുവെക്കാനും ഒക്കെ വീടിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടാതെ വരുമ്പോൾ വളർത്തലിൻ്റെയും വളർച്ചയുടെയും പശ്ചാത്തലങ്ങൾ പലപ്പോഴും ഇങ്ങനെ ഒരു കാമക്കണ്ണോടുകൂടെ നോക്കുന്ന ആളുകളുടെ കെണിയിൽ പോയി കുട്ടികൾ ചാടാൻ പലപ്പോഴും കാരണമല്ലേ?
2: അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ നമ്മുടെ കുട്ടികൾ ബുദ്ധിയുള്ളവരായി സംസ്കാരമുള്ളവരായി നല്ല ശാരീരികമായ നല്ല ഒരു ആരോഗ്യമുള്ളവരായി വളരണമെങ്കിൽ അവർ നല്ലൊരു ഗൃഹാന്തരീക്ഷത്തിൽ വളരേണ്ടത് അത് വളരെ പ്രധാനം. നമ്മൾ ഈ ക്രിമിനലുകളായിട്ട് പോകുന്ന കുട്ടികൾ, ലഹരിക്കടിമയാകുന്നവർ, പ്രേമത്തിലേക്ക് പോകുന്നവർ, ഇതിനൊക്കെ പല പല കാരണങ്ങളുണ്ട്. പക്ഷെ ജീവിത പശ്ചാത്തലം ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം, യാതൊരു സംശയവും കാര്യത്തില്ല. പിന്നെ മാതാപിതാക്കൾ തമ്മിൽ നടക്കുന്ന ഫൈറ്റുകൾ ഇന്ന് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് കണ്ടു നിൽക്കാനും അത് അംഗീകരിക്കാനും ഒരിക്കലും പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥകൾ അതുണ്ടാവുമ്പോണ്ടാവണമെന്ന് വെച്ചാലും ഈ കുട്ടിക്ക് ആവശ്യമായ ഒരു സ്നേഹമോ പരിഗണനയോ ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ അവരുടെ സാന്നിധ്യമോ തലോടലുകളോ ഒന്നും ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. ശരിക്കും കുട്ടികൾ എന്ത് ചെയ്യണം, ആ വാപ്പൻ്റെയും ഉമ്മൻ്റെയും നല്ല സ്നേഹത്തിൽ വളരണം. ഇപ്പം എന്താ വെച്ചാൽ വാപ്പയും ഉമ്മയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, ജോലിയുള്ള ആളുകൾ, നാട്ടിലില്ലാത്ത ആളുകൾ, വാപ്പുണ്ടെങ്കിൽ ഉമ്മല്ല, ഉമ്മ ഉണ്ടെങ്കിൽ വാപ്പല്ല, എന്തൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പം നമ്മൾ എന്താ വെച്ചാൽ എപ്പോഴും നമ്മളൊരു കുടുംബ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കും. സ്വലാഹുൽ ഉമ്മ ബി സ്വലാഹുൽ ഉസ്ര എന്നാണ്, ഒരു നല്ല കുടുംബം. വജഅൽനാലിൽ മുത്തഖീന ഇമാമ എന്നാണ് റബ്ബന ഹബ്ലന മിൻ അസ്വാജിന. അതിൽ നാസിർ സയ്യിദ് റഹ്മുള്ളാഹി പറയുന്നത് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഒരു കുടുംബം നന്നാവുമെന്ന് മാത്രമല്ല ലോകം നന്നാകാനേ നമ്മൾ പ്രാർത്ഥിക്കും.
3: ആ പ്രാർത്ഥനയുടെ
2: ഉള്ളടക്കം കാരണം വജഅൽ ഇവിടുത്തെ സൂക്ഷ്മത പാലിച്ച് ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്കെല്ലാം മുന്നിൽ നടക്കുന്നവരാക്കണം എൻ്റെ മക്കളെ എന്നാണ്. അപ്പോൾ നമ്മുടെ സ്വപ്നം നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ അവർ സംസ്കാരമുള്ളവരാകുക എന്ന് മാത്രമല്ല, സംസ്കാരമുള്ള ഒരു നാടിൻ്റെ നേതൃത്വം വരാൻ ഏറ്റെടുക്കാൻ മാത്രം കഴിവുള്ളവരാവണം എൻ്റെ മക്കളെന്ന് അത് കാണാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഗ്രഹിക്കണമെന്നാണ്. അപ്പോൾ സത്യം എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു നല്ല ഗൃഹാന്തരീക്ഷം അത് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെ നല്ല സുഹൃത്തുക്കൾ, നല്ല കലാലയങ്ങൾക്കൊക്കെ നല്ല പങ്കുണ്ട്. എന്നുവെച്ചാൽ അവിടെ ആണ് ഒരു കുട്ടി എന്ത് ചെയ്യുക, സ്വാഭാവികമായിട്ട് സ്വഭാവങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, അവൻ്റെ പെരുമാറ്റങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അവരപ്പം ഇടപെട്ടിട്ട് ടീച്ചേഴ്സ് എന്ത് ചെയ്യുക, അവിടെ സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവനെ ഗൈഡ് ചെയ്ത് അതെന്തിനും. ഇപ്പോൾ അവൻ്റെ ഉയർന്നു പോകാൻ പറ്റിയ ആളാണെങ്കിൽ നിനക്ക് ഇന്ന രൂപത്തിലൊക്കെ നിനക്ക് ഉയർന്നു പോകാൻ, നിനക്ക് IAS കിട്ടും, നിനക്ക് മെഡിക്കൽ എൻട്രൻസ് കിട്ടും എന്നൊക്കെ പറയണത് ആരാണ്, അധ്യാപകരല്ലേ. ഇതേപോലെ തന്നെ എന്താണ് നല്ലൊരു സംസ്കാരത്തിലേക്ക്, നല്ല സ്വഭാവങ്ങൾ കാണുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് അതിനുള്ള പ്രോത്സാഹനങ്ങൾ നൽകി അങ്ങനെ അവർ നല്ല നിലക്ക് കൊണ്ടുവരുന്ന ഒരു നല്ല സ്കൂളിൻ്റെ അന്തരീക്ഷം, പഠനാന്തരീക്ഷം, നല്ലൊരു വീടിൻ്റെ അന്തരീക്ഷം, സുഹൃത്തുക്കൾ എന്നുള്ള നല്ല ഒരു നല്ല സുഹൃവലയങ്ങൾ, ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ സ്വാഭാവികമായൊരു നല്ലവരായി വളരും. അതൊക്കെ നിരാകരിക്കപ്പെട്ട സ്നേഹം നിരാകരിക്കപ്പെട്ട പിന്നെ മാതാപിതാക്കളെ കാണാൻ പറ്റാത്ത അവസ്ഥകളുണ്ടായിരിക്കാം. എല്ലാ സമയത്തും അവർ അനാവശ്യമായി പീഡിപ്പിക്കുക, അവർക്ക് കഴിയാത്ത ജോലികൾ അവർക്ക് കൊടുക്കുക, അവരെ എപ്പോഴും എന്ത് ചെയ്യുകയാണ് വളരെ ക്രൂരമായി മാനസികമായി ശാരീരികമായി പീഡിപ്പിച്ചു കൊണ്ടിരിക്കുക, മിനിമം അവരുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ പോലും നിർവഹിച്ചു കൊടുക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ കുട്ടികൾ എന്ത് ചെയ്യും, നമുക്ക് നഷ്ടപ്പെട്ടു പോകും, അവർ വഴിതെറ്റിപ്പോകും, അത് സ്വാഭാവികമാണ്.
3: ഈ ടോർച്ചറിങ് ഉണ്ടല്ലോ, കണ്ടിന്യൂസ് ആയി പഠിക്കാൻ പറയാം, കണ്ടിന്യൂസ് ആയി ജോലി ചെയ്യുക. ഏഴാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി വന്ന് പറഞ്ഞൊരു വിഷയം, നീ ഒരു വീട്ടിക്ക് പോകാനുള്ളതാണ് കെട്ടിച്ച്, അതുകൊണ്ട് ഇപ്പൊ തന്നെ നീ പണി പഠിക്കണം എന്നാണ്, ക്ലാസ് 7 ആയിട്ടുള്ളൂ. ആ ടൈപ്പ് കൈകാര്യം ചെയ്യലുകൾ പലപ്പോഴും കുട്ടികൾക്ക് വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ.
2: പാരന്റിങ് വളരെ പ്രധാനം തന്നെയാണ്. ഇപ്പൊ നിങ്ങളൊക്കെ മുമ്പ് നമ്മളൊരു പറഞ്ഞാണ് നമ്മളിപ്പോ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർക്ക് എന്ത് ചെയ്യും, എല്ലാ വെക്കേഷനിലും ട്രെയിനിങ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ കുട്ടികൾ എത്ര സമയം ഇരിക്കണത്? നമ്മുടെ ചിലപ്പോൾ ഒരു 10 മണി മുതൽ 4 മണി വരെ ഇരിക്കുന്നു, ബാക്കി 4 മണി മുതൽ അടുത്ത 10 മണി വരെ ആരെടുത്ത കുട്ടി
3: പാരൻസിന്റെ അടുത്താണ്
2: അല്ലേ. അപ്പോ നമ്മൾ കേവലം അക്ഷരങ്ങൾ മാത്രമേ പഠിപ്പിക്കണം, അവരെന്തൊക്കെ പഠിപ്പിക്കണം, ഉറങ്ങാൻ പഠിപ്പിക്കണം, ഉണരാൻ പഠിപ്പിക്കണം, ഫോണ് നോക്കണം, അവർ പഠിപ്പിക്കണം, എല്ലാം പഠിപ്പിക്കണ്ടേ അവരാണ്. എല്ലാം പലപ്പോഴും അധ്യാപകന്മാർ ഉസ്താദുമാരെ ഏൽപ്പിക്കലാണ്. കഴിഞ്ഞ PTA ഒരു ഉമ്മ പറഞ്ഞു, 8:30 എല്ലാവരുടെ ഫോണും ഞാൻ വെക്കുന്ന ട്രെയിൽ
3: കൊടുക്കണം,
2: 8:30 കഴിഞ്ഞാൽ ഫോൺ വെക്കും. അപ്പോൾ 8:30 മുതൽ രാവിലെ 4 മണി വരെ നമ്മൾ ഉറങ്ങിയിട്ട് കുട്ടി ഫോൺ ഉപയോഗിച്ചാൽ ആ ഫോൺ ഉപയോഗം റോങ്ങാന്ന് ഉറപ്പല്ലേ. അപ്പോൾ ഇവരിപ്പൊന്നും ഉപയോഗിച്ചിട്ടല്ല, പക്ഷെ ആ ഉപയോഗിച്ച ശീലം വരാതിരിക്കാൻ നേരത്തെ വാങ്ങി വെക്കുക. അപ്പോൾ പാരൻസിന്റെ ശ്രദ്ധ തന്നെയാണ് ഏറ്റവും പ്രധാനം. അവർ കൂടെ ഉണ്ടാവും,
3: പ്ലാൻ വേണം ഈ ഉമ്മകളുടെ പോലെ.
2: തീർച്ചയായും വേണം. നമ്മൾ പറയും ഇപ്പോൾ മൊബൈൽ കൊടുക്കുകയാണെങ്കിലും എന്ത് ചെയ്യണം, ഒരു മൊബൈൽ വാങ്ങിക്കൊടുക്കുമ്പോൾ നമ്മളെന്താ പറയുക, നിനക്ക് എല്ലാവരും A+ ഉണ്ടെങ്കിൽ ഞാൻ മൊബൈൽ വാങ്ങിത്തരാമെന്നാണ്, മനസ്സിലെ? അതല്ലല്ലോ പറയണത്. A+ ഉണ്ടെങ്കിൽ മൊബൈൽ വാങ്ങിക്കൊടുത്തോളൂ. പക്ഷേ മൊബൈൽ വാങ്ങാൻ പോകുമ്പോൾ പറയേണ്ടത് എന്താണ്, ഈ മൊബൈലിൽ സിം ഇട്ട് നീ സ്വന്തം ഉപയോഗിക്കുമ്പോൾ, ഇതുവരെ നീ ഉമ്മൻ്റെ മൊബൈൽ ഉപയോഗിച്ച് അവിടെ നീ അതിൽ എന്തുപയോഗിക്കുമെന്ന് എനിക്കറിയാൻ പറ്റും. അതേപോലെ തന്നെ ഈ മൊബൈൽ എനിക്കോ ഞാൻ നിർദ്ദേശിക്കുന്നവർക്കോ പരിശോധിക്കാൻ അവകാശം, പരിശോധിക്കാൻ പറ്റാത്ത വിധം എന്ന് നീ ലോക്കിടുന്നുവോ അന്ന് മൊബൈൽ
3: നിൻ്റേതല്ലാതെ.
2: രണ്ടാമത്തത്, ഏതെങ്കിലും ഇപ്പോൾ ഒരു മൊബൈൽ ഉപയോഗിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ന്യായമുണ്ട്, നിനക്ക് പഠിക്കാനുണ്ട്, ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അവനെ അനുവദിക്കും. പിന്നെ ഞാനത് മോശമായി ഒന്നും ഉപയോഗിക്കില്ല എന്നാണ് നീ പറയണത്. അപ്പോൾ മോശമായി ഉപയോഗിക്കുന്നത് എപ്പോൾ കണ്ടുവോ അന്ന് നിൻ്റെ മൊബൈൽ
3: നിനക്ക്
2: നഷ്ടം. പിന്നെന്താ മൊബൈൽ കൊടുക്കണേന് ഒരു പ്രശ്നമല്ല. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ പാരൻറ്റിങ് ആണ്, സ്നേഹത്തോടെ പറയാൻ. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന് 100 ഭാഷയിൽ നമുക്ക് പറയാൻ പറ്റും, 100 ഭാഷയിൽ നമുക്ക് പറയാൻ പറ്റും, മനസ്സിലെ? പക്ഷേ അതിൽ ഏറ്റവും സ്നേഹമുള്ള ഭാഷ ഉപയോഗിക്കുക എന്നുള്ളത് പാരൻസ് ശീലിക്കേണ്ട ഒരു കാര്യം, മനസ്സിലേ? സ്കൂളിലേക്ക് പോകാൻ കുളിച്ച് മാറ്റി ഒരുങ്ങാൻ വേണ്ടി രാവിലെ പറയുന്ന ഉമ്മ എങ്ങനെയൊക്കെ പറയാൻ പറ്റും? എങ്ങനെ പറയാൻ പറ്റും? എന്താ ഇവിടെ ഇങ്ങനെ രാവിലെ വന്നാൽ കടന്നുറങ്ങുക, വെറുതെ എങ്ങനെ അങ്ങോട്ട് നടക്കുക, സ്കൂളിൽ പോകണ്ടേ, എത്ര സമയമായി എന്ന് ചോദിക്കുന്നതിന് പകരം, മോനെ വാ, 8:30 ആയി, അനക്ക് 8:30

0: നേരം വൈകി 10 മിനിറ്റാവുമ്പോൾ എല്ലാം കച്ചറയായി. ഇനി കുറേ ചീത്ത പറഞ്ഞ് വീട്ടിൽ നിന്ന് അയക്കുമ്പോൾ ഒരു അരമണിക്കൂർ ചീത്ത, വീട്ടിലേക്ക് കയറി വരുമ്പോൾ അരമണിക്കൂർ,
1: ഉറങ്ങാൻ വിടുമ്പോൾ
0: ഉറങ്ങാൻ വിടുമ്പോൾ അരമണിക്കൂർ. ഇത്തരം അവസ്ഥകളിൽ നിന്നൊക്കെ ഈ മനസ്സിന് ഓരോ വിഷമങ്ങൾ വന്ന് കുട്ടികൾ എന്ത് ചെയ്യാണ്, വീട് അവർക്ക് വെറുക്കുന്നു, ഉമ്മ അവർക്ക് വെറുക്കുന്നു, മനസ്സിലെ. അപ്പോഴൊക്കെയാണ് അവരെന്ത് ചെയ്യണത്, പുറം ലോകത്ത് അവർക്ക് കമ്പനികൾ ഉണ്ടാകുന്നു, കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നു, ആസ്വാദനത്തിന് അവസരങ്ങൾ ഉണ്ടാകുന്നു, വീട്ടിലെത്താതിരിക്കാൻ ശ്രമിക്കുന്നു, ഒക്കെ അങ്ങനെ ഉണ്ടാവുന്നു. നല്ലൊരു പാരന്റിങ്, അത് വളരെ പ്രധാനം തന്നെയാണ്
1: പരിഹാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്.
0: തീർച്ചയായും
1: ഏതാനും മിനിറ്റുകളാണ് നമുക്ക് ബാക്കി. അപ്പം ഇത് കാണുമ്പോൾ ഇപ്പം ഈ ഇത്തരം കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, ആസിഡ് ഒഴിച്ച സംഭവങ്ങൾ, അതേപോലെ തന്നെ വളരെ മനസ്സിന് കൊള്ളുന്ന ചില ഉപദേശങ്ങളൊക്കെ കാണുമ്പോൾ, കേൾക്കുമ്പോൾ, പ്രണയത്തിലൊക്കെ ആകപ്പെട്ട കുട്ടികൾ അവർ ചിന്തിക്കണ, അവർ പറയണൊരു കാര്യമാണ് എന്ത്, പക്ഷെ പറ്റണില്ല എനിക്ക് ഒഴിവാകാൻ, ഒഴിവാകണമെന്നുണ്ട് പക്ഷെ പറ്റണില്ല, വീണ്ടും അതിലേക്ക് തന്നെ റീകണക്ട് ചെയ്യപ്പെടുകയാണ്. അവരോട് നമുക്ക് എന്താ പറയാനുള്ളത്?
0: എന്തായാലും നമുക്ക് എപ്പോഴും പറയാനുള്ളത് തുടങ്ങരുതേ എന്നുള്ളത് തന്നെയാണ്. തുടങ്ങിക്കഴിഞ്ഞാൽ അതെന്താണ്, അത് ഇത് പലപ്പോഴും ഇസ്ലാം എന്ത് ചെയ്യുന്നത്, നോക്കരുത്, കാണരുത്, ഒറ്റക്കാകരുത്, സ്വകാര്യ സംസാരിക്കരുത് എന്നൊക്കെ പറയണത് എന്താ വെച്ചാൽ, ഇത് എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ ഒരു അവിഹിതത്തിൽ അവസാനിക്കുള്ളൂ എന്നുള്ളത് കൊണ്ടാണല്ലോ ഇതിലേക്ക് നിരും. അപ്പം ഇപ്പം എത്തി, നിങ്ങൾ പറഞ്ഞ പോലെ എത്തി, എത്തിയാൽ നമ്മളത് ഇവരിൽ വർക്ക് ചെയ്യുന്ന ഈ ഒരു സംഗതി ഉണ്ടല്ലോ, ഈ പ്രേമം എന്നത് എങ്ങനെയാണ് ഇവരിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുത്താൽ ഇന്നിൽ അതാണ് സംഭവിക്കുന്നത് അവർ തിരിച്ചറിയും. അത് അതുമാത്രം നമ്മളിപ്പോൾ ഇതിൽ കാണുന്നൊരു പ്രതീക്ഷ. അതായത് നിനക്ക് ഇവനോട് തോന്നുന്നൊരു ഇഷ്ടമുണ്ടല്ലോ, അത് ഇവൻ എന്തെങ്കിലും ആയിട്ടല്ല, ഇവൻ്റെ സൗന്ദര്യം കൊണ്ടോ ഇവൻ്റെ സ്വഭാവം കൊണ്ടോ ഒന്നുമല്ല, ഏത് ആണിനെ അവൻ എൻ്റെതാണ്, എനിക്ക് അവൻ ഇഷ്ടമാണെന്ന് നീ വിചാരിച്ചോ, അതോടുകൂടെ അവനുമായിട്ട് അതുണ്ടാവും. ഇനി നമുക്ക് ഇഷ്ടം പോലെ ഉദാഹരണമുണ്ട്, 25-30 വയസ്സ് അധികമുള്ളവരെ പറ്റി മക്കളുള്ളവരെ വിചാരിക്കണം, ആരെ നമ്മൾ സങ്കല്പിച്ചാലും അത് നമുക്ക് എന്ത് ചെയ്യും, അയാളെ തന്നെ കിട്ടണമെന്ന് നമുക്ക് തോന്നും. 2-3 മക്കളുള്ള ആളുകളെ കല്യാണം കഴിക്കണം എന്ന് ആവശ്യപ്പെടുന്ന 18-17 വയസ്സുള്ള പെൺകുട്ടികളെ നമ്മൾ കാണുന്നു. അപ്പം അതെന്താ വെച്ചാൽ ആണ് പെണ്ണ് എന്നുള്ള ഓപ്പോസിറ്റ് സെക്സ് തമ്മിലുള്ള അട്രാക്ഷൻ മാത്രമാണ്. അത് നീ ഒരു 3 മാസം എന്ത് ചെയ്യാണ്, ഫോണും ചാറ്റിംഗ് ഒന്നും ഇല്ലാതെ ഇരുന്നാൽ അതങ്ങനെയാണ് പോവും എന്ന് പറയുമ്പോൾ പലർക്കും മനസ്സിൽ,
1: പിന്നെ തലച്ചോറുന്ന സാധനം,
0: പിന്നെ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ശരിക്കും ബോധ്യപ്പെട്ടാലേ. പുതിയ പെൺകുട്ടികൾക്ക് എന്താ വെച്ചാൽ അവരുടെ ഭാവിയെക്കുറിച്ച് നല്ല ആശങ്കകളാണ്. അതുകൊണ്ട് ഈ പ്രേമത്തിലൂടെ പോയി കഴിഞ്ഞാൽ താൻ ഒറ്റപ്പെട്ടു പോകും, തനിക്കെല്ലാം നഷ്ടപ്പെടും, തൻ്റെ ഒരു ജീവിതം വെച്ചാണ് ഈ കളിയെന്ന് മനസ്സിലായാൽ ഒരുവിധം പെൺകുട്ടികളൊക്കെ എന്ത് ചെയ്യും,
1: പിന്മാറും. ഏറ്റവും അവസാനം ഇങ്ങനത്തെ ഒരു കെണിയിൽ അകപ്പെട്ട മക്കളുടെ പാരൻസിനോട് നമ്മൾ എന്ത് പറയണം?
0: നമ്മളെന്തറിയോ, ഫോഴ്സ് ഉപയോഗിച്ചിട്ട് നീ എൻ്റെ മകളായിരിക്കില്ല, നീ എൻ്റെ മകനായിരിക്കില്ല എന്ന അവസാനത്തെ വാക്കുകൾ നമ്മൾ ആദ്യം പറയരുത്.
1: യെസ്,
0: നമ്മൾ മനസ്സിലാക്കണം. അതായത് പ്രേമിക്കുന്നവർക്കറിയാം അതെത്രമാത്രം അവർ അവിടെ പ്രേമം ആഴമേറിയതാണ്, അവർക്ക് വെറുപ്പിലെ എന്ത് പ്രയാസമുണ്ട്. വാപ്പാക്കും മക്ക് ഈസി ആയിട്ട് പറയാനും അതാണ് ഒഴിവാക്കിക്കളാന്ന് പറയാൻ പറ്റും, കാരണം അവർക്ക് ഈ പ്രേമത്തിൻ്റെ അനുഭവമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം, എന്നിട്ട് വേണം നമ്മളതിലിടപെടാൻ. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പരിഹാരം ഉണ്ടാക്കി ആ കുട്ടിക്ക് സേഫായ ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്നത് വരെ നമ്മൾ കൂടെ നിൽക്കണം.
1: യെസ്, രോഗമാണത്.
0: അതെ അതെ, കൂടെ നിൽക്കണം, എങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോകും.
1: വിശുദ്ധ ഖുർആനും പറഞ്ഞത് ഫൈത്മാഉല്ലദീ ഫീ ഖൽബിഹി മറദ്, ഹൃദയത്തിൽ രോഗമുള്ളവൻ അവനെ അവളെ ആഗ്രഹിക്കും എന്നാണ്. സ്വാഭാവികമായും പ്രണയത്തിലും സംഭവിക്കുന്നത് അതാണ്. അതുകൊണ്ട് രക്ഷിതാക്കൾ വികാര വിക്ഷോഭങ്ങൾക്ക് നിൽക്കുന്നതിന് പകരം ഈ നിങ്ങൾ പരിഹരിച്ചിട്ടായില്ലെങ്കിൽ അത് അവരെ ബോധ്യപ്പെടുത്താവുന്ന കൗൺസിലേഴ്സുണ്ട്, അവരിലേക്ക് കാര്യങ്ങൾ എത്തിച്ച് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക. നമ്മുടെ വീടും പരിസരവും ഇത്തരം വാർത്തകളിലെ ഫോട്ടോകളിലെ സാന്നിധ്യങ്ങളാവാതിരിക്കാൻ പ്രാർത്ഥനാപൂർവ്വം ജാഗ്രതാപൂർവ്വം നീങ്ങേണ്ട പുതിയ കാലത്താണ് നാം ജീവിക്കുന്നത്. നിങ്ങളുടെ ആഡിങ്ങുകളും അതേപോലെ തന്നെ നിങ്ങൾക്ക് പങ്കുവെക്കാനുള്ള കാര്യങ്ങളും സംശയങ്ങളൊക്കെ പീസ് റേഡിയോ സ്നേഹക്കൂട്ടിലേക്ക് അയക്കുക. നമുക്ക് കൂടുതൽ ചർച്ചകളാകാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: മാഷാല്ലാ, വളരെ കാലികമായ നമ്മളേറെ വേദനയോടെ നോക്കിക്കാണുന്ന കേൾക്കുന്ന ഒരു വാർത്തകളുടെ അല്ലെങ്കിൽ അത്തരം വിശേഷങ്ങളുടെ ഒരു വേദനയേറിയ ഒരു വിഷയമാണ് ഇന്ന് നാം കേട്ടത്, പ്രണയപ്പക. കാരണങ്ങളും പരിഹാരവും എന്ന ഒരു വിഷയം.

0: സാഹചര്യത്തിലാണ് സ്നേഹക്കൂടിൽ താജുദ്ദീൻ സലാഹിയും ഹാരിസ ബിൻ സലീമും നമ്മോട് സംസാരിച്ചത്.
1: പിസ്റേഡിയോ വൈബ്സ് തുടരുകയാണ്. അടുത്തതായി നമ്മൾ കേൾക്കുന്നത് അൽ ഉസൂൽ, ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ അസലുകളിൽ അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടുള്ള ആഴത്തിലുള്ള പഠനമാണ് അൽ ഉസൂൽ പ്രോഗ്രാമിൽ നമുക്ക് ലഭ്യമാകുന്നത്. ഇസ്ലാമിക വിജ്ഞാനങ്ങൾ കേവല വായനക്കപ്പുറത്ത് അതിൻ്റെ ആഴത്തിലിറങ്ങിക്കൊണ്ടുള്ള പഠനമാണ് നമുക്ക് ഈ എപ്പിസോഡിലൂടെ ലഭ്യമാകുന്നത്. ഇന്ന് കണ്ണീറിൻ്റെ ഹദീസ് ഖുർആനിന് എതിരോ എന്ന വിഷയത്തിൽ ബഹുമാനനായ ഉസ്താദ് അബ്ദുൽ മാലിക് സലഫിയുടെ അവതരണമാണ് നമ്മൾ കേൾക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി അൽഫായിസീൻ നബിയല്ലാഹ് അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം വിശദീകരിച്ചുകൊണ്ടിരുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ, സ്വഹീഹായി വന്നിട്ടുള്ള ഹദീസുകളിൽ ഒരിക്കലും വിശുദ്ധ ഖുർആനിന് എതിരായിട്ടുള്ള പരാമർശങ്ങൾ കാണാൻ സാധ്യമല്ല, അങ്ങനെ ഉണ്ടാവുകയില്ല എന്നതിൻ്റെ തെളിവുകളായിരുന്നു. അങ്ങനെ ഉണ്ട് എന്ന് വിമർശകന്മാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുടെ വസ്തുത എന്താണ് എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നാം മനസ്സിലാക്കി. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ അതുപോലെ തന്നെ വിമർശകന്മാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യവുമായി കൊണ്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വിശദീകരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, അഹ്ലു സുന്ന വൽ ജമാഅ എന്നു പറയുന്ന ഇസ്ലാമിൻ്റെ തനതായ ആദർശം തനിമയോടുകൂടി ഉൾക്കൊള്ളുന്ന ഒരു സംഘം ആളുകൾ, അവരുടെ വിശ്വാസവും അവരുടെ ആചാരങ്ങളും അവരുടെ പ്രവർത്തനങ്ങളുമെല്ലാം വിശുദ്ധ ഖുർആനിനോടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളോടും അനുഗുണമാണ്, അതിനോട് യോജിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അഹ്ലു സുന്ന വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾക്ക്, വിശ്വാസ കാര്യങ്ങൾക്ക് പ്രമാണങ്ങളുടെ പിൻഫലമുണ്ടായിരിക്കും, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പിൻഫലമുണ്ടായിരിക്കും. എന്നാൽ അഹ്ലു സുന്നയിൽ നിന്ന് തെറ്റിപ്പോയിട്ടുള്ള പിഴച്ച കക്ഷികളായ ആളുകൾ പറയുന്ന പല വാദങ്ങൾക്കും ഖുർആനിനും സുന്നത്തിനും എതിരായിരിക്കും പലപ്പോഴും അതിന് തെളിവുണ്ടാവുകയുമില്ല. അതിൽപ്പെട്ട ഒരു കാര്യമാണ്, മനുഷ്യൻ്റെ കണ്ണുകൾക്ക് മറ്റൊരു ചില മനുഷ്യന്മാർക്ക് ചില ഉപദ്രവങ്ങൾ വരുത്തുവാൻ സാധിക്കും എന്നുള്ള ഒരു യാഥാർത്ഥ്യം, അഥവാ കണ്ണേറ് എന്നു പറയുന്ന യാഥാർത്ഥ്യമുണ്ട്. ഇത് വിശുദ്ധ ഖുർആൻ കൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്, പ്രായോഗികമായിക്കൊണ്ടും സ്ഥിരപ്പെട്ട സംഗതിയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബുഖാരി മുസ്ലിം അടക്കമുള്ള ഒരുപാട് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന കണ്ണേറുമായിക്കൊണ്ട് ബന്ധപ്പെട്ട ഹദീസുകൾ ഒരുപാടുണ്ട്. ആ ഹദീസുകൾ ഉദ്ധരിക്കുന്ന വേളയിൽ അത് വിശ്വസിക്കുന്ന ആളുകളോട് എതിരാളികൾ പറയാറുള്ള ഒരു കാര്യം, ഈ ഹദീസുകൾ മുഴുവനും വിശുദ്ധ ഖുർആനിന് എതിരാണ് എന്നുള്ളതാണ്. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള പല ആയത്തുകൾക്കുമെതിരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാൾക്ക് നന്മ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, തിന്മ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അതിനൊരുപാട് മാർഗങ്ങൾ ഇവിടെയുണ്ട്. കണ്ണേറ് അതിലെവിടെയും പറഞ്ഞതായിക്കൊണ്ട് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ പല ആയത്തുകൾക്കും ഈ കണ്ണേറിൻ്റെ ഹദീസുകളെതിരാണ്, അതുകൊണ്ട് കണ്ണേർ അന്ധവിശ്വാസമാണ്, അത് വിശ്വസിക്കാൻ പാടില്ല, അത്തരത്തിലുള്ള ഹദീസുകൾ ഖുർആൻ വിരുദ്ധമായതുകൊണ്ട് തന്നെ അത് സ്വീകരിക്കേണ്ടതില്ല എന്നൊക്കെയാണ് ചില ആളുകൾ കേരളത്തിലും കേരളത്തിന് പുറത്തും ലോകത്തുടനീളം പണ്ടുകാലം മുതൽക്ക് തന്നെ പറഞ്ഞു വന്നിട്ടുള്ള കാര്യം. സഹോദരന്മാരെ, എന്താണ് ഈ വിഷയത്തിൽ സത്യം? കണ്ണേർ ഒരു യാഥാർത്ഥ്യമാണ്, അത് വിശുദ്ധ ഖുർആൻ കൊണ്ടും പ്രവാചകന്റെ ഹദീസുകൾ കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആൻ കൊണ്ട് കണ്ണേർ സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ വിശുദ്ധ ഖുർആനിൽ കണ്ണേറിനെതിരായിക്കൊണ്ട് ആയത്തുണ്ടാവുകയില്ല എന്ന് ഉറപ്പാണല്ലോ. കാരണം വിശുദ്ധ ഖുർആനിൽ ഒരിക്കലും വൈരുദ്ധ്യമുണ്ടാവുകയില്ല. അഫല തദബ്ബറൂന ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈറില്ലാഹി ലവജദു ഫീ ഇഖ്തിലാഫൻ കസീറ. നിങ്ങൾ എന്താണ് ഖുർആനെ കുറിച്ച് ചിന്തിക്കാത്തത്? അള്ളാഹുവിൻ്റെ പക്കൽ നിന്നല്ലായിരുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താമായിരുന്നു. ഒരിക്കലും വൈരുദ്ധ്യമില്ല. അതുകൊണ്ട് ഖുർആനിൽ കണ്ണേർ ഉണ്ട് എന്ന് ആയത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇല്ല എന്നുള്ളതിന് ആയത്തുണ്ടാവുകയില്ല. അതാണ് ഖുർആന്റെ രീതി. കണ്ണേർ ഉണ്ട് എന്നുള്ളതിന് വിശുദ്ധ ഖുർആനിൽ നിന്ന് രണ്ട് ആയത്തുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇത് എൻ്റെ വകയായി പറയുകയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുടെ വകയായി പറയുകയല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്മാർക്ക് സന്മാർഗമാക്കിക്കൊണ്ട് ഇറക്കിയിട്ടുള്ള വിശുദ്ധ ഖുർആനിൽ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖലം, സൂറത്തുൽ ഖലമിൻ്റെ 51-ാമത്തെ ആയത്ത്. ഞാൻ ആയത്ത് ഒന്ന് പാരായണം ചെയ്യാം. അഅ്ദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. وَإِنْ يَكَادُ الَّذِينَ كَفَرُوا لَيُزْلِقُونَكَ بِأَبْصَارِهِمْ لَمَّا سَمِعُوا الذِّكْرَ وَيَقُولُونَ إِنَّهُ لَمَجْنُونٌ وَإِنْ يَكَادُ الَّذِينَ كَفَرُوا لَيُزْلِقُونَكَ بِأَبْصَارِهِمْ لَمَّا سَمِعُوا الذِّكْرَ وَيَقُولُونَ إِنَّهُ لَمَجْنُونٌ. എന്താണ് ആയത്തിന്റെ അർത്ഥം? അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, സത്യനിഷേധികൾ ഈ ഉത്ബോധനം കേൾക്കുമ്പോൾ അവരുടെ കണ്ണുകൾ കൊണ്ട് നോക്കിയിട്ട് നീ ഇടറി വീഴുമാറാക്കുക തന്നെ ചെയ്യും. തീർച്ചയായും ഇവൻ ഒരു ഭ്രാന്തൻ തന്നെയാണ് എന്നവർ പറയും. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ പറയുന്നത്? സത്യനിഷേധികൾ ഈ ഉത്ബോധനം കേൾക്കുമ്പോൾ അവരുടെ കണ്ണുകൾ കൊണ്ട് നോക്കിയിട്ട് നീ ഇടറി വീഴുമാറാകുക തന്നെ ചെയ്യും. തീർച്ചയായും ഇവനൊരു ഭ്രാന്തൻ തന്നെയാണ് എന്നവർ പറയും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരുടെ കണ്ണുകൾ കൊണ്ട് നോക്കി വീഴ്ത്താൻ വേണ്ടി അവർ ശ്രമിച്ചിരുന്നു എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഇതിലെവിടെയാണ് കണ്ണേറുള്ളത് എന്നതാണ് ചോദ്യമെങ്കിൽ, മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരെല്ലാത്തവരും നൽകിയിട്ടുള്ള തഫ്സീർ, ലിയുംഫിദൂനകബി അബ്സാരിഹിം ഐ ലിയുഈനൂനകബി അബ്സാരിഹിം, അവർ അവരുടെ കണ്ണുകൾ കൊണ്ട് നിനക്ക് കണ്ണേർ തട്ടിക്കാൻ വേണ്ടി ശ്രമിക്കും എന്നതാണ് ഈ ആയത്ത്. ഈ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, അഹ്ലുസുന്നയുടെ മുഫസ്സിറായിട്ടുള്ള ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വാചകമെടുത്തതിന് ശേഷം അദ്ദേഹം പറയുകയാണ്, യഹ്സദൂനക ലിബുഗ്ലിഹിം ഇയ്യാക ലൗല വഖായതുല്ലാഹി ലക് വഹിമായതുഹു ഇയ്യാക മിൻഹും. അല്ലാഹുവിൻ്റെ സംരക്ഷണവും അല്ലാഹുവിൻ്റെ കാവലും നിനക്കില്ലായിരുന്നുവെങ്കിൽ അവർ അസൂയമൂത്ത് അവരുടെ കണ്ണേറുകൊണ്ട് നിന്നെ അവർ മറിച്ചിടുമാറായിരുന്നു. എന്നതിനു ശേഷം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, وفي هذه الايه دليل ഈ ആയത്തിൽ നമുക്ക് തെളിവുണ്ട്. على ان العين اصابتها وتاثيرها على ان العين നിശ്ചയമായി കൊണ്ടും കണ്ണീർ, اصابتها وتاثيرها حق, അതിൻ്റെ ഇസാബത്തും അഥവാ കണ്ണീർ ബാധിക്കുക എന്നുള്ളതും അതിൻ്റെ സ്വാധീനവും ഹഖാണ്. ബിഅംരില്ലാഹി തആല അസ്സ വജൽ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം കണ്ണേർ എന്നുള്ളത് അതിൻ്റെ ഇസാബത്തും തഅ്സീറുമൊക്കെ ഹക്കാകുന്നു, കണ്ണേർ യാഥാർത്ഥ്യമാകുന്നു എന്ന് ഈ ആയത്തിൽ തെളിവുണ്ട്. കമാ വറദത്ത് ബിദാലിക്കൽ ഹാദീസുൽ മർവിയത്തു മിൻ തുറുഖിൻ മുതഅദ്ദിദത്തിൻ കസീറ, ഒരുപാട് വർദ്ധിച്ച തോതിലുള്ള ഹദീസുകൾ നമുക്ക് റിവായത്ത് ചെയ്ത് കിട്ടി സാബിത്തായ സ്ഥിരപ്പെട്ടതുപോലെ തന്നെ അതിൽപ്പെട്ട ചില ഹദീസുകൾ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി കൊടുക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അൻ അനസിൻ, അബ്ബാസ് റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഖാല ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ റുഖിയത ഇല്ലാ മിൻ ഐനിൻ, കണ്ണേറിൽ നിന്നും അതുപോലെ തന്നെ ഹുമത്തിൻ ഔ ദമിൻ ലാ യുർഖ എന്ന് പറയുന്ന ഹദീസിൽ കണ്ണേറിൽ നിന്നുള്ള റുഖിയ സംബന്ധിച്ച് മന്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വേറെയും ഒരുപാട് ഹദീസുകൾ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അതിൻ്റെ ശേഷം പറയുന്നു, വൽ ഐനു ഹഖുൻ, കണ്ണേർ യാഥാർത്ഥ്യമാകുന്നു. ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരുപാട് ഹദീസുകൾ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്തിട്ടുണ്ട്. മാത്രവുമല്ല ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൽ ഐനു ഹഖുൻ വലൗ കാന ശൈഉൻ സാബഖൽ ഖദർ സബഖത്തൽ ഐൻ, വല്ല സംഗതിയും ഖദറിന് മറികടക്കുമായിരുന്നെങ്കിൽ അത് കണ്ണേറാകുമായിരുന്നു, കണ്ണേറ് സത്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഉദ്ധരിക്കുന്നു. ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു. ഉഈദുക്കുമ ബി കലിമാത്തില്ലാഹി തമ്മതി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ, നിങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാ പിശാചുക്കളിൽ നിന്നും വിഷജന്തുക്കളിൽ നിന്നും അതുപോലെയുള്ള ദുഷിച്ച കണ്ണേറുകളിൽ നിന്നും കണ്ണുകളിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. ഇതെല്ലാം ഈ സൂറത്തുൽ ഖലമിലെ 51-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി കൊടുക്കുകയാണ്. ഒരുപാട് ഹദീസുകൾ അദ്ദേഹം കൊടുക്കുന്നു. മാത്രമല്ല കണ്ണേർ ഹക്കാണ്, യാഥാർത്ഥ്യമാണ് എന്നതിന് ഈ ആയത്താണ് ഇബ്നു കസീർ തെളിവായിക്കൊണ്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ കൊണ്ട് കണ്ണേർ യാഥാർത്ഥ്യമില്ല എന്ന് പറയാൻ വിശുദ്ധ ഖുർആനിൽ തെളിവില്ല എന്ന് മാത്രമല്ല, ഖുർആനിൽ തെളിവുള്ളത് കണ്ണേറുണ്ട്, അള്ളാഹുവിൻ്റെ വിധിപ്രകാരം അത് ബാധിക്കും, അള്ളാഹുവിനോട് അതിൽ നിന്ന് കാവലിന് ചോദിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മക്കൾക്ക് വേണ്ടി കാവൽ ചോദിച്ചിട്ടുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മക്കൾക്ക് വേണ്ടി കാവൽ ചോദിച്ച അതേ പ്രാർത്ഥനയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ ഹസൻ ഹുസൈൻ റളിയല്ലാഹുമാക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഒരായത്ത്. ഇനി രണ്ടാമത്തെ ആയത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫിലെ 67-ാമത്തെ ആയത്താണ്. സൂറത്ത് യൂസുഫിലെ 67-ാമത്തെ ആയത്ത്, ആയത്ത് ഞാൻ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وقال يا بني لا تدخلوا من باب واحد وادخلوا من ابواب متفرقه وما اغني عنكم من الله من شيء ان الحكم الا لله عليه توكلت وعليه فليتوكل المتوكلون وقال يا بني لا تدخلوا من باب واحد وادخلوا من ابواب متفرقه. മഹാന യഅഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. നിങ്ങൾ യൂസുഫിൻ്റെ അടുക്കിലേക്ക് മിസറിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മക്കളെ നിങ്ങൾ ഒരേ വാതിലിലൂടെ പ്രവേശിക്കാതെ വ്യത്യസ്ത വാതിലുകളിലൂടെയാണ് നിങ്ങൾ പ്രവേശിക്കേണ്ടത്. അള്ളാഹുവിങ്കിൽ നിന്നുണ്ടാകുന്ന യാതൊന്നും നിങ്ങളും തടുക്കാൻ എനിക്കാവില്ല. വിധി കർത്തൃത്വം അള്ളാഹുവിന് മാത്രമാകുന്നു. അവൻ്റെ മേൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ്റെ മേൽ തന്നെയാണ് ഭരമേൽപ്പിക്കുന്നവർ ഭരമേൽപ്പിക്കേണ്ടത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുകയാണ്. ഈ ആയത്തിൻ്റെ വിശദീകരണം മഹാന ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അതുപോലെയുള്ള മറ്റു സഹാബിമാർ ഇവരിൽ നിന്നൊക്കെ ഉദ്ധരിക്കുന്ന സംഭവം തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, യഖൂലു തആല ഇഖ്ബാറൻ അൻ യഅഖൂബ അലൈഹി സലാം ഇന്നഹു അമറ ബനീഹി ലമ്മ ജഹസഹും മഅഖീഹിം ബിൻ യാമീന ഇലാ മിസ്ർ അല്ലാ ഇദ്ഖുലു കുല്ലുഹും, നിങ്ങൾ എല്ലാവരും കൂടി ഒരു വാതിലൂടെ പ്രവേശിക്കരുത്. വലിയ ദുഖുലു മിൻ അബ്വാബി മുത്തഫരിഖ, വേറെ വേറെ വാതിലൂടെ പ്രവേശിക്കണമെന്ന് യഅഖൂബ് നബി തൻ്റെ മക്കൾക്ക് ഉപദേശം കൊടുക്കുകയാണ്. ഫ ഇന്നഹു, അതെന്തിനാണ്? കമാ ഖാല ഇബ്നു അബ്ബാസിൻ വ മുഹമ്മദ് ഇബ്നു കഅബ് വ മുജാഹിദും വ ളഹാക് വ ഖത്താദ വ സുദ്ദി, ഇമാം സുദ്ദിയും ഇമാം ഖത്താദയും ളഹാക്കും മുജാഹിദും മുഹമ്മദ് ഇബ്നു കഅബും ഇബ്നു അബ്ബാസും ഇവരൊക്കെ തന്നെയും ഈ ആയത്തിന് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്, ഇന്നഹു ഖശി അലൈഹിമുൽ ഐൻ, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മക്കൾക്കുമേൽ കണ്ണേറിന് ഭയപ്പെട്ടു. വദാലിക്ക, അതെന്തുകൊണ്ടാണ്? അന്നഹും കാനു ദവി ജമാലിം വഹയത്തിൻ ഹസന, നല്ല ഭംഗിയുള്ളവരും അതുപോലെ തന്നെ നല്ല സുമുഖന്മാരും ആകാര സൗഷ്ഠവുമുള്ളവരും വമന്തരിവ് ബഹായിൻ, അവർക്ക് നല്ല ശാരീരിക ഭംഗി അവർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതുകൊണ്ട് ഫഹശിയ അലൈഹിം അയ്യുസീബഹും നാസു ബിഉയൂനിഹിം, ജനങ്ങൾ അവരുടെ കണ്ണ് ഇവരുടെ മേൽ തട്ടുമെന്ന് അവർ അദ്ദേഹം ഭയപ്പെട്ടു. കാരണം ഫഇന്നൽ ഹഖ ഫഇന്നൽ ഐന ഹഖുൻ, കണ്ണേർ എന്നുള്ളത് സത്യമാകുന്നു. അപ്പോൾ ഈ ആയത്തിലും ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള മുഫസ്സിരീങ്ങളായ ആളുകൾ, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി മാത്രമല്ല ഇമാം ഖുർത്തുബി ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കണ്ണേറുമായി കൊണ്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഉദ്ധരിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും. ഇപ്പോൾ ചുരുക്കത്തിൽ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കൊണ്ട് തന്നെ കണ്ണേർ യാഥാർത്ഥ്യമാണ്, അതൊരിക്കലും വിശുദ്ധ ഖുർആനിനെതിരല്ല, അങ്ങനെ പറയുന്ന ആളുകളുടെ വാദം ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനു പുറമെ ഖുർആനിന് പുറമെ ഒരുപാട് ഹദീസുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണത്. അതുകൊണ്ട് ഈ ഹദീസുകളൊന്നും തന്നെ ഖുർആനിനെതിരാണ് എന്ന് ആർക്കും പറയാൻ കഴിയില്ല. കാരണം ഖുർആൻ കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ട കാര്യമാകുന്നു കണ്ണേർ എന്നുള്ളത്. അത് ആധുനികതയുടെ പേരിലോ നമുക്കതിൻ്റെ കാരണങ്ങൾ മനസ്സിലാകുന്നില്ല, എങ്ങനെയാണത് സംഭവിക്കുന്നതെന്നൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് മാത്രം പ്രമാണങ്ങളിൽ വന്നതിനെ നമ്മൾ നിഷേധിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കും. പ്രവാചകൻ വഹീൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന പ്രവാചകനാണ്, ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഈ വിഷയം നമ്മൾ ശരിക്ക് ഗ്രഹിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: മാഷാഅല്ലാ. അൽ ഉസൂലിൽ നാം കേട്ടത് കണ്ണേറിൻ്റെ ഹദീസ് ഖുർആനിനെതിരോ എന്ന വിഷയത്തിൽ വളരെ വിജ്ഞാനപ്രദമായ അബ്ദുൽ മാലിക് സലഫിയുടെ സംസാരമായിരുന്നു. ഇൻഷാല്ലാ റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും റേഡിയോയുടെ കൂടെയുള്ള യാത്ര നമുക്ക് തുടരാം. ഇന്നത്തെ റേഡിയോ വൈബ്സിൽ നിങ്ങളോടൊപ്പം ചേർന്നത് സഫീർ ഹൽ ഹിക്കമിയുടെ കൂടെ ഞാൻ മുസ്തഫ അൻസാരി.

0: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ ആരോഗ്യവിചാരം.
1: Peace Radio. Tune to reality.

0: അടുത്ത നമ്മുടെ ഒരു പ്രോഗ്രാം
1: മധുരം ഖുർആൻ. ഇന്ന് നമ്മൾ കേൾക്കുന്നത് അധ്യായം 38 സൂറത്തു സ്വാദ്, 45 മുതൽ 66 വരെയുള്ള വചനങ്ങൾ.
2: أعوذ بالله من الشيطان الرجيم. واذكر

0: മാഷാഅല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആനിൻ്റെ മധുരകരമായ പാരായണങ്ങൾ വ്യത്യസ്ത കാര്യങ്ങളിൽ നിന്ന് കേൾപ്പിക്കുക എന്ന ഒരു പ്രോഗ്രാമാണ് മധുരം ഖുർആനിലൂടെ പീസ് റേഡിയോ ലോകത്തിന് സംപ്രേഷണം ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കേട്ട പാരായണം അബ്ദുല്ലാഹ് ബിൻ അലി ബസ്ഫറിൻ്റെ ഖിറാഅത്താണ്. വിശുദ്ധ ഖുർആനിൻ്റെ 38-ാം അധ്യായം സൂറത്തു സ്വാദിൻ്റെ 45 മുതൽ 66 വരെയുള്ള വചനങ്ങളാണ് അദ്ദേഹം പാരായണം ചെയ്തത്.
1: പീസ് റേഡിയോ അസ്മാഉൽ ഹുസ്ന, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. അവതരിപ്പിക്കുന്നത് അബ്ദുൽ റൌഫ് അൽ ഹിക്മി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെക്കുറിച്ച് നമ്മൾ വിശാലമായി പഠിച്ചു വരികയാണ്. അതിൽ 5-6 നാമങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഏറ്റവും അവസാനമായി പഠിച്ചത് അർറഹ്മാൻ അർറഹീം എന്ന അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്ത് ഉൾക്കൊള്ളുന്ന ആ നാമങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. വിശ്വാസികൾക്ക് പ്രത്യേകമായ റഹ്മത്ത് ലഭിക്കും, അതുപോലെ തന്നെ ദുനിയാവിൽ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കും. ഇങ്ങനെ അർറഹ്മാൻ അർറഹീം എന്ന രണ്ട് നാമങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ പഠിച്ചു. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന രണ്ട് നാമങ്ങളുടെ ആശയ തലങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അൽ ഹയ്യു അൽ ഖയ്യൂം ഈ രണ്ട് നാമങ്ങളും ചേർത്ത് പറയാൻ കാരണം പ്രമാണങ്ങളിൽ വിശുദ്ധ ഖുർആനിലും തിരുവചനത്തിലും അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് ചേർത്ത് പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്തിലൊരു വചനമുണ്ടല്ലേ, നമ്മളെല്ലാ നിസ്കാരത്തിന് ശേഷവും രാത്രി കിടന്നുറങ്ങുന്ന സമയത്തും ഒക്കെ പാരായണം ചെയ്യുന്ന ഒരു ആയത്ത് ഉണ്ടല്ലേ, ആ ആയത്ത് ഏതാ? എല്ലാവർക്കും അറിയാലേ, ആ മാഷാല്ലാ, ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി എങ്ങനെയാ തുടങ്ങുന്നത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. കണ്ടോ, അവിടെ പറഞ്ഞപ്പോഴും അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന് പറഞ്ഞു. ഇനി സൂറത്തു ആലു ഇമ്രാനിൻ്റെ ഒന്നാമത്തെ ആയത്ത് എന്താ? സൂറത്തു ആലു ഇമ്രാനിൻ്റെ ഒന്നാമത്തെ ആയത്ത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തന്നെയാണ്. അവിടെയും അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന് ചേർത്ത് പറഞ്ഞു. ഇനി മൂന്നാമത് സൂറത്തു ത്വാഹയിലെ 111-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട് വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം എന്ന്. വിശുദ്ധ ഖുർആനിൽ മൂന്ന് സ്ഥലങ്ങളിലാണ് ചേർത്തു പറഞ്ഞത് അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന് മൂന്ന് സ്ഥലങ്ങളിൽ ചേർത്തു പറഞ്ഞു. മൂന്ന് പ്രാവശ്യമാണ് അൽ ഖയ്യൂം എന്ന് വന്നത്. ആ മൂന്നും ഹയ്യി എന്നതിനോട് ചേർത്താണ് വന്നിട്ടുള്ളത്. എന്നാൽ അൽ ഹയ്യി എന്ന് 5 പ്രാവശ്യമാണ് അള്ളാഹുവിൻ്റെ നാമമായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. അൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാർത്ഥം എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. അപ്പോൾ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്ന് പറയുമ്പോൾ, ജീവിച്ചിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനും ജീവിച്ചിരിക്കുന്നുണ്ട്, ജിന്നുകളും ജീവിച്ചിരിക്കുന്നുണ്ട്, ജീവജാലങ്ങളും ജീവിച്ചിരിക്കുന്നുണ്ട്, അങ്ങനെ എല്ലാം ജീവിച്ചിരിക്കുന്നുണ്ടല്ലേ. പക്ഷേ ഈ സൃഷ്ടികളുടെ വ്യത്യാസം എന്താ? സൃഷ്ടികൾ ഒരു സമയത്ത് ജനിച്ചതാണ് അല്ലെങ്കിൽ ഉണ്ടായതാണ്. അപ്പോൾ ആ ഉണ്ടായതിന് മുമ്പൊരു കാലമുണ്ട്. അതിപ്പോൾ മുഹമ്മദ് എന്ന ഒരു കുട്ടി ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പ് മുഹമ്മദ് ഇല്ല ഈ ലോകത്ത്. ഈ പറയുന്ന ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഞാനില്ലല്ലോ. 10-28 വർഷങ്ങൾക്ക് മുമ്പ് ഞാനില്ല. അപ്പോൾ എനിക്കൊരു ഇല്ലായ്മയുണ്ട്. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഇല്ലായ്മയില്ല. അതുപോലെ തന്നെ അൽ ഹയ്യു എന്ന് പറയുമ്പോൾ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്നാണ്. മരണമില്ല അവന്, മരണമില്ല. പക്ഷെ മനുഷ്യൻ എന്തു ചെയ്യും? മരിക്കും. എല്ലാ സൃഷ്ടിജാലങ്ങളും മരിക്കും അല്ലേ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാം മരിക്കും, എല്ലാം മരിക്കും, എല്ലാം നശിക്കും. അപ്പോൾ നാശമില്ലാത്തവനാണ് അള്ളാഹു. ബാക്കി എല്ലാ സൃഷ്ടികളും പടപ്പുകളും എന്താണ്? നാശമുള്ളതാണ്. ഇതുപോലെ തന്നെ മനുഷ്യരൊക്കെ, നമ്മളൊക്കെ ഉറങ്ങൂല്ലേ, നമ്മൾ ഉറങ്ങും, നമ്മൾ ചെറുതായിട്ടൊന്നും മയങ്ങും, അല്ലെങ്കിൽ ചില അശ്രദ്ധകളുണ്ടാവും അല്ലേ. എത്ര എത്ര ആക്സിഡൻറ്റുകളാണ് അശ്രദ്ധ മൂലം സംഭവിച്ചിട്ടുള്ളത്. അല്ലേ, നമുക്ക് പത്രം വായിക്കുമ്പോൾ നമ്മളറിയും അല്ലേ, ചില ടി വികളിലൂടെ പിന്നെ വാർത്തകൾ വായിക്കുമ്പോൾ വാർത്തകൾ കേൾക്കുമ്പോൾ ഒക്കെ നമ്മളറിയല്ലേ, ഒന്ന് മയങ്ങിപ്പോയതാണ് അപ്പോഴത്തേക്ക് ആക്സിഡൻ്റായി എന്നൊക്കെ പറയും. അള്ളാഹു നമ്മളെ അത്തരം ആക്സിഡൻറ്റുകളിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ. എന്നാൽ മനുഷ്യനും മറ്റു സൃഷ്ടികളുമൊക്കെ ഉറങ്ങുകയും മയങ്ങുകയും ന്യൂനതകൾ വരികയും ഒക്കെ ചെയ്യുമെങ്കിൽ അസുഖം ബാധിക്കും, അങ്ങനെ മരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ന്യൂനതകളുണ്ട്. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അൽ ഹയ്യു എന്ന് പറഞ്ഞാൽ ഒരു ന്യൂനതയുമില്ലാത്ത, ഉറക്കമില്ലാത്ത, മയക്കമില്ലാത്ത, ലാത്ത ഖുദുഹു സീനത്തും വലാ നൗം, ഒരു ഉറക്കമോ മയക്കമോ ബാധിക്കാത്ത, അതുപോലെ തന്നെ ന്യൂനതകളിൽ നിന്ന് മുക്തമായ, ഒരു ഇല്ലായ്മയിൽ നിന്ന് ഉടലെടുക്കാത്ത, ഒരു മരണമില്ലാത്ത, ആദ്യവും അന്ത്യവുമില്ലാത്ത, സർവ പൂർണമായ ജീവിതം ഉള്ള അൽ ഹയ്, അതാണ് അൽ ഹയ്യ് എന്നതിൻ്റെ അർത്ഥം. എന്നൊന്നും ജീവിച്ചിരിക്കുന്നവൻ, തുടക്കമില്ല, ഒടുക്കമില്ല, അതുപോലെ തന്നെ ന്യൂനതകളില്ല. ഇങ്ങനെ തുടക്കമോ ഒടുക്കമോ ന്യൂനതയോ മരണമോ രോഗമോ ഒന്നുമില്ലാത്ത ജീവിതം, പൂർണമായ ജീവിതമുള്ളവൻ, അതാണ് അൽ ഹയ്യു എന്നതുകൊണ്ടുള്ള അർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഈ നാമം പഠിക്കുമ്പോൾ എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ ആളുകൾ എന്ത് ചെയ്യുന്നു, മരിച്ചുപോയവരെയും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവരൊന്നും യഥാർത്ഥ ആരാധ്യനല്ല എന്ന് മനസ്സിലാക്കി. നമ്മുടെ തൗഹീദിനെ, നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ അൽ ഹയ്യു എന്ന നാമം പഠിക്കുന്നതിലൂടെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അൽ ഹയ്യു എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, മരണമില്ലാത്തവൻ, ആദ്യമില്ലാത്തവൻ, അന്ത്യമില്ലാത്തവൻ, രോഗങ്ങളില്ലാത്തവൻ, ന്യൂനതകളില്ലാത്തവൻ, ഇങ്ങനെ അൽ ഹയ്യു എന്ന നാമത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവനെ മാത്രമാണ്, അങ്ങനെയുള്ളവനെ മാത്രമാണ് നമുക്ക് വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത് എന്നതും നമ്മൾ മനസ്സിലാക്കുക. അൽ ഹയ്യു എന്ന നാമം ഒന്നുകൂടെ ആഴത്തിൽ നമ്മൾ പഠിക്കാൻ സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒറ്റക്കായിക്കൊണ്ട് രണ്ടു പ്രാവശ്യമാണ് അൽ ഹയ്യു എന്ന നാമം വന്നത്. ഹുൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാ ഹുവ ഫദ്ഊഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ഹുൽ ഹയ്യു, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഒരു ഇലാഹില്ല എന്ന് അള്ളാഹുവിൻ്റെ അൽ ഹയ്യു എന്ന നാമത്തെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഫദ്ഊഹു മുഖ്ലിസീന ലഹുദ്ദീൻ, അവനോട് പ്രാർത്ഥിക്കുക, അവനോട് നിഷ്കളങ്കമായിക്കൊണ്ട് നിഷ്കപടമായിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് അല്ലാഹു പറഞ്ഞു. അതുപോലെ തന്നെ വത്തവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, ജീവിച്ചിരിക്കുന്ന മരണമില്ലാത്തവനിലേക്ക് നിങ്ങൾ തവക്കുൽ ചെയ്യൂ എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരിച്ചവരൊന്നും തവക്കുൽ ചെയ്യാൻ അർഹരല്ല എന്നതും ഈ ആയത്തിലൂടെ നമ്മൾ പഠിക്കുന്നു. അവരോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധ്യമല്ല, അത് അവർക്ക് അവകാശപ്പെട്ടതല്ല, മറിച്ച് എന്നെന്നും ജീവിച്ചിരിക്കുന്ന, ന്യൂനതകളില്ലാത്ത, പോരായ്മകളില്ലാത്ത, ആദ്യമോ അന്ത്യമോ ഇല്ലാത്ത ആ അൽ ഹയ്യായ അള്ളാഹുവിനെ മാത്രമാണ് നമ്മൾ ആരാധിക്കേണ്ടത്, അവനിൽ മാത്രമാണ് നമ്മൾ തവക്കുൽ ചെയ്യേണ്ടത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക. കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് അസ്മാ ഉൽ ഹുസ്ന, അവതരിപ്പിച്ചത് അബ്ദുൽ റൌഫ് അൽ ഹിക്കമി. വിഷയം എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. نور على مر الزمان
3: تألقا وأضاء للدنيا طريقا മുമ്പത്തേതിനേക്കാൾ നമ്മൾ ഇപ്പോൾ വേണമെങ്കിൽ വായിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മൾ വാട്സപ്പ് തുറന്നാൽ, ഫേസ്ബുക്ക് തുറന്നാൽ, നമ്മൾ ഇത്രയാണ് വായിക്കുന്നത്. ടെക്സ്റ്റുകളായി വരുന്നത് എല്ലാം നമ്മൾ വായിക്കണം ചെയ്യും. പക്ഷേ മുമ്പ് കാലങ്ങളിലൊക്കെ നമ്മൾ പുസ്തകങ്ങൾ ആയിരുന്നു വായിച്ചിരുന്നത്. ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അറിവ് വർദ്ധിക്കുന്ന പോലെ ശരിക്കും അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ അന്നത്തേതിനേക്കാളും പേജുകൾ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വായിച്ചിട്ടും നമുക്ക് അറിവ് വർദ്ധിക്കുന്ന പോലെ തോന്നുന്നില്ല. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഒരു മൂല്യാധിഷ്ഠിത വായനയല്ല നമ്മൾ നടത്തുന്നത് എന്നുള്ളതാണ്. കാരണം നമുക്ക് എന്താണ് വായിക്കുന്നത്, എന്തിനാണ് വായിക്കുന്നത് എന്നൊന്നും അറിയാതെ വെറുതെ കുറേ വായിക്കുന്നു. നേരമറിച്ച് പുസ്തകങ്ങൾ വായിക്കുമ്പോഴോ നമുക്ക് ആഗ്രഹമുള്ള അറിയേണ്ട പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത്, ലേഖനങ്ങൾ തിരഞ്ഞെടുത്താണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ അറിവ് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നു, നമ്മൾ അറിയേണ്ടത് അറിയുന്നു, അതിന് വർധനവുണ്ടാകുന്നുണ്ട്.
4: ഇപ്പോൾ വെറുതെ കുറേ സമയം നഷ്ടപ്പെട്ടു പോകുന്നു, അറിവിൻ്റെ പ്രയോജനങ്ങൾ ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ശരിയായൊരു വായന ഇല്ലാത്തതിൻ്റെ ഒരു പ്രധാന പ്രശ്നം. രണ്ടാമത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ വായിക്കുന്നതെല്ലാം, ഇന്ന് നമ്മൾ വായിക്കുന്നതെല്ലാം ഏതെങ്കിലും തലത്തിൽ നമുക്ക് ചില പ്രേരണകളോ പ്രചോദനങ്ങളോ അറിവോ നൽകുന്നുണ്ടായിരിക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സമഗ്രമായി ഒന്നിച്ച് സ്പർശിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ മതപരമായിട്ടുള്ള, ദീനീപരമായിട്ടുള്ള ജീവിത കാഴ്ചപ്പാടുകളെക്കുറിച്ച് അറിയുമ്പോഴാണ്. നമ്മുടെ എല്ലാം, നമ്മുടെ ബിസിനസ്, നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ മാനസികാവസ്ഥ, നമ്മുടെ കുടുംബം, എല്ലാറ്റിനും നമുക്ക് നന്മകൾ വർദ്ധിച്ച് കിട്ടുവാൻ ഇത്തരം വായനകൾ സഹായകമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിലുള്ള വായനകളെക്കുറിച്ചാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടതെന്നാണ്. പക്ഷെ എന്തുകൊണ്ട് നമുക്കിത് സാധ്യമാകുന്നില്ല? വായിക്കാനുള്ള പുസ്തകങ്ങൾ നമ്മുടെ വീട്ടിലെത്തുന്നുണ്ട്, ഇപ്പോൾ നേർപ്പത്തിൽ നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്, വളരെ കുറഞ്ഞ പേജുകളേ ഉള്ളൂ. ഓരോ പേജുകളും എത്രയോ മണിക്കൂറുകൾ ഇരുന്ന് തയ്യാറാക്കിയിട്ടുള്ള ലേഖനങ്ങളാണ്, ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വെളിച്ചം നൽകുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്താണ്, സമയം നിശ്ചയിക്കാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല. നിങ്ങൾ ഖുർആൻ ഓതാറുണ്ടോ? ഉണ്ടെന്നാണ് നിങ്ങളുടെ മറുപടിയെങ്കിൽ എപ്പോൾ എന്ന ചോദ്യത്തിനൊരു മറുപടിയുണ്ട്. അതുണ്ടെങ്കിലും നിങ്ങൾ ഓതാറുണ്ട് എന്ന് മറുപടി പറയാൻ കഴിയുള്ളൂ, സുബ്ഹി നമസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും, അതല്ലെങ്കിൽ ഇഷ നമസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ പള്ളിയിൽ ജമാഅത്ത് കാത്തിരിക്കുമ്പോഴായിരിക്കും. ഒരു സമയം നമുക്ക് പറയാൻ കഴിയണം. എന്ന പോലെ തന്നെ ഇത്തരത്തിലുള്ള നേർപഥം പോലുള്ള ഇതിൻ്റെ വായനക്ക്, നല്ല ഇസ്ലാമിക ബുക്കുകൾ വായിക്കുന്നതിന് ഒരു സമയം നമ്മൾ കണ്ടെത്തും. ചൊവ്വാഴ്ച രാത്രി ഇതിൻ്റെ വായനയാവട്ടെ, അല്ലെങ്കിൽ ബുധനാഴ്ച രാവിലെ ഇത് വായിക്കാനാവട്ടെ, അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ സുബ്ഹി കഴിഞ്ഞൊരു മണിക്കൂർ ഈ വായനക്കാവട്ടെ എന്ന് തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് വായന മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ പ്രചാരണ മാസത്തിൽ അതിൻ്റെ വരിക്കാരാകുന്നതോടൊപ്പം അതിൻ്റെ ആദ്യ ലക്കം മുതൽ തന്നെ ഞാൻ വായന ആരംഭിക്കുമെന്ന ഒരു ദൃഢമായ തീരുമാനത്തോടു കൂടെ ആവട്ടെ എങ്കിൽ അതിൻ്റെ പുരോഗതികൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാനാകും. അള്ളാഹു സഹായിക്കട്ടെ.
0: ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഉംറ കർബ നിർവഹിക്കുന്നതിന് വേണ്ടി പോകാൻ കഴിഞ്ഞു. അപ്പം ആ സന്ദർഭത്തിൽ ഉണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്യാനാണ് ഈ സമയം ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ മക്കയിൽ നിന്ന്, ഞങ്ങളുടെ റൂമിൽ നിന്ന് അജിയാദ്, സദ് അജിയാദിലാണ് മക്കത്ത് ഞങ്ങളുടെ റൂമുണ്ടായിരുന്നത്, ഹോട്ടലുണ്ടായിരുന്നത്. അപ്പോൾ സദ് അജിയാദ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാലസ്, ഈ കൊട്ടാരം, അവിടെ ഒരു കൊട്ടാരം വരുന്നുണ്ടല്ലോ, ആ പാലസിനോട് തൊട്ടടുത്താണ് ഈ സദ് അജിയാദ് ഉള്ളത്. അവിടെ ഒരു ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. അപ്പം ഞങ്ങൾ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങൾ ത്വായിഫിലേക്ക് പുറപ്പെടുന്നത്. ത്വായിഫ് എന്ന് പറഞ്ഞാൽ വളരെ ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്.
5: അതെ അതെ.
0: പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ വഴിയുള്ള കുടുംബക്കാരൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ത്വായിഫ്. ത്വായിഫ് മാത്രമല്ല മറ്റ് പല സ്ഥലങ്ങളും നമ്മൾ മക്കയിൽ ചെല്ലുമ്പോൾ നമ്മൾ സിയാറ ചെയ്യും, സന്ദർശിക്കും. അത് എന്താണ്, പ്രത്യേകം പുണ്യം പ്രതീക്ഷിച്ചോ മറ്റോ അല്ല,
5: ചരിത്രപ്രധാനമായ
0: സ്ഥലങ്ങൾ അവിടെ ചെല്ലുമ്പോൾ സന്ദർശിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ജീവിത പാഠങ്ങൾ പകരുത്തുക എന്ന ഒരു ഉദ്ദേശത്തിലൂടെ.
5: മാത്രമല്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മണ്ണും മനസ്സും ഒക്കെ അത് വല്ലാത്തൊരു അനുഭൂതി നൽകുന്ന ഒരു കാര്യമാണ്. നമ്മൾ അവിടെ ആദ്യമായിട്ട് ഇറങ്ങുമ്പോഴും അതിൻ്റെ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴും, പിന്നെ എനിക്കൊരു ഓർമ്മ വരുന്ന ഒരു അനുഭവം ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. അതായത്, ഒരാൾ ജോലി ആവശ്യാർത്ഥം അവിടേക്ക് പോയി. അവിടെ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പോൺസർ ചെയ്തു, അദ്ദേഹത്തെ വല്ലാതെ പ്രയാസപ്പെടുത്തി. എന്തിനേറെയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് കൊടുത്തില്ല. അങ്ങനെ ഒരിക്കൽ അയാൾ ചെന്നിട്ട്, നീ എൻ്റെ പാസ്പോർട്ട് കൊണ്ടാ, ഞാൻ പോവാണ്, എനിക്കിവിടെ നിൽക്കണ്ട, ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോൾ ശാരീരികമായി മർദ്ദിച്ചു എന്നാണ്. അപ്പോൾ അദ്ദേഹം അതിൽ വേദനിച്ചിട്ട് അദ്ദേഹം പുറത്തിറങ്ങി കരഞ്ഞിട്ട് പറയണത്, എനിക്കൊരു സങ്കടമില്ല, ഇങ്ങനത്തെ മനുഷ്യന്മാരല്ലേ എൻ്റെ പ്രവാചകൻ നന്നാക്കി തീർത്തത് എന്ന്.
0: അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു മണ്ണാണ്.
5: അതെ.
0: അപ്പോൾ ഞങ്ങൾ മക്കയിൽ നിന്ന് പുറപ്പെടുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഉംറ ഒരു ഉംറ കൂടി ആഗ്രഹത്തോടുകൂടി പുറപ്പെടുന്നവരുണ്ട്. കാരണം
5: അതിന്റെ പരിധിയാണ് ത്വായിഫ്.
0: അവിടെ ത്വായിഫ് എന്ന് മടങ്ങി വരുമ്പോൾ കർണ മനാസിൽ നമുക്ക് കിട്ടും. കർണ മനാസിൽ മീക്കാത്ത
5: കിട്ടും.
0: അപ്പോൾ ഹജ്മാരുടെ ഒക്കെ ഒരു മീക്കാത്താണ് കർണ മനാസിൽ. വളരെ വലിയൊരു പള്ളിയുള്ള സ്ഥലമാണ്, വളരെ കാണേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴാണ് കർണ മനാസിൽ കിട്ടുക. അപ്പോൾ ആ ഒരു ഒരുക്കത്തോടു കൂടി മക്കയിൽ നിന്ന് പുറപ്പെടുന്നവരുണ്ട് ത്വായിഫില്. ത്വായിഫ് ഞങ്ങൾ ചെല്ലുമ്പോൾ പൊതുവെ ഒരു തണുത്ത പ്രദേശമാണ്, തണുപ്പുള്ള ഒരു പ്രദേശമാണ്, അല്ല ചുരം കയറിയിട്ട് വേണം, മുകളിലുള്ള പ്രദേശമാണ് ത്വായിഫ്, ചുരം കയറിയിട്ട് വേണം പോകാൻ. അപ്പൊ നമ്മള് മക്കയിൽ തന്നെ ഒരു തണുപ്പ്, മക്കയിൽ മദീനയിലൊക്കെ ഒരു തണുപ്പുള്ള
5: സമയമാണ്.
0: അപ്പൊ സ്വാഭാവികമായും ത്വായിഫിലെത്തുമ്പോൾ ഒന്നുകൂടി തണുപ്പാകും. ത്വായിഫ് എന്ന് പറയുമ്പോൾ അവിടുത്തെ പഴങ്ങളും ഈത്തപ്പഴങ്ങൾ മറ്റു ഫ്രൂട്ട്സുകൾ ഒക്കെ ധാരാളം സുലഭമായ ഒരു നാട് കൂടിയാണ് ത്വായിഫ്. ത്വായിഫിലേക്ക് പോകുന്ന വഴി ബസ്സിൽ വെച്ച് നമ്മൾ ഹാജിമാർക്ക്, തമിരീങ്ങൾക്ക് ത്വായിഫിന്റെ ചരിത്രം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലായനം ചെയ്ത മണ്ണാണ് ത്വായിഫ്. കാരണം അദ്ദേഹത്തിന്റെ ഉമ്മ വഴിയുള്ള കുടുംബക്കാർ അവിടെയുണ്ട് എന്ന പ്രതീക്ഷയോടുകൂടിയാണ് പോകുന്നത്.
5: സഹായം കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് പ്രവാചകൻ പ്രതീക്ഷയോടുകൂടി ചെന്ന ഒരു സ്ഥലമാണ്.
0: പക്ഷേ സഹായം കിട്ടിയില്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടത്തുകാര് കുട്ടികളുടെ കൈകളിൽ ചരൽക്കല്ലുകൾ കൊടുത്ത് എറിഞ്ഞോടിക്കുകയാണ് ചെയ്തത്. അത് ഒരു ചരിത്രമാണ്, ദീർഘമായ ചരിത്രം. ഞാനിവിടെ ഒരു അനുഭവം ഷെയർ ചെയ്യുന്നത്, നമ്മൾ ത്വായിഫിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു പള്ളി, നമ്മൾ പള്ളിയിൽ നമ്മൾ പ്രവേശിക്കും, മസ്ജിദ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ലൈബ്രറി മക്തബത്തു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അങ്ങനെ വിശാലമായ അദ്ദേഹത്തിൻ്റെ വീട്, അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലം, അങ്ങനെയുള്ള ഒരു ഒരു നല്ല ഒരു അനുഭൂതി നൽകുന്ന ഒരു സ്ഥലമാണ് അവിടെ. ത്വായിഫിലെത്തുമ്പോൾ നമ്മൾ ആദ്യം ചെല്ലുന്നത് അങ്ങനെ വിശാലമായ പള്ളിയാണ്. അപ്പോൾ അവിടെ നമ്മൾ പ്രവേശിച്ചു, പ്രവേശിച്ച് രണ്ടരക്കാലത്ത് തഹിയത്ത് നമസ്കാരമൊക്കെ നിർവഹിച്ചു. ആ പള്ളിയുടെ ഭംഗിയും അതേപോലെ തന്നെ ആ ത്വായിഫിലെ ചരിത്രവും, ആ പള്ളിക്ക് ആ പേര് നൽകപ്പെടാനുള്ള അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യ പുത്രൻ്റെ പേര് നൽകാനുള്ള കാരണവും മറ്റുമൊക്കെ നമ്മൾ മൊയ്ത്തമരിയങ്ങൾക്ക്, ഹാജിമാർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നതിനിടക്ക് ഒരു തൂണിൻ്റെ അരികിൽ ചാരിയിരിക്കുന്ന ഒരു ഷെയ്ഖുണ്ട്, ഒരു അറബിയുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഞങ്ങൾ ചെന്ന് സലാം പറഞ്ഞു. നമുക്ക് അവരെ നാട്ടുകാരെ കാണുമ്പോൾ നമുക്കൊരു കുളിർമയാണ്. അപ്പം അവർ അദ്ദേഹം എഴുന്നേറ്റ് നമ്മൾ സലാം മടക്കി, പിന്നെ മൂപ്പരൊരു ഉപദേശം തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഇത് ത്വായിഫാണ്, അങ്ങകലെ മക്കയാണ്, അവിടെയാണ് ഏറ്റവും പുണ്യമാക്കപ്പെട്ട പ്രദേശം.
5: അതെ,
0: ഒരു വഖത്ത് നമസ്കാരത്തിന് ലക്ഷം പ്രതിഫലമുള്ള സ്ഥലം
5: അവിടെയാണ്
0: മക്കയാണ്. ഇതാരായി പറയണത്? ആ നാട്ടുകാരനാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളാണ്, ഇതെന്റെ നാടാണ്, ഇതെന്റെ പള്ളിയാണ്. ഓരോരുത്തർക്കും അവരവരുടെ നാടും അവരവരുടെ പള്ളിയും ഏറ്റവും പ്രിയപ്പെട്ടതാകാം. എന്നിട്ടും ഞാൻ നിങ്ങളോട് ഇത് പറയാൻ കാരണം എന്താണ്? ഈ പള്ളിയേക്കാൾ, ഈ സ്ഥലത്തേക്കാൾ നിങ്ങൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടതും പുണ്യം പ്രതീക്ഷിക്കേണ്ടതും മക്കയിലാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാനുള്ള കാരണം എന്താണ്? നിങ്ങളെപ്പോലെ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിടമുണ്ട് അവിടെ. അപ്പൊ അവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ദുആ ചെയ്യുകയും പുണ്യം പ്രതീക്ഷിച്ച് വരികയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ കാര്യമില്ല. നേരെ മറിച്ച് നിങ്ങൾ അവിടെയാണ്, മക്കത്താണ് നിങ്ങൾക്ക് ഏറ്റവും പ്രതിഫലാർഹമായ പ്രദേശം എന്ന് ആ നാട്ടുകാരൻ നമ്മളോട് പറയാം. നമ്മുടെ കൂട്ടത്തില് അങ്ങനെ ഒരുപാട് ആളുകള്, ആ ഒരു നിലക്കൊക്കെ ചിന്തിക്കുന്ന ആളുകള് ഒരുപക്ഷെ നമ്മുടെ ഗ്രൂപ്പിലുണ്ടാകും. അവർക്കൊക്കെ വലിയൊരു അനുഭവമായി അത്. അന്നാട്ടുകാരനായ ഒരാളാണ് പറയുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന് പ്രാധാന്യമുണ്ട്,
5: തീർച്ചയായും.
0: ത്വായിഫ് എന്ന മണ്ണിന് ചരിത്രമുണ്ട്, ചരിത്രപരമായ പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. ആ ചരിത്ര പ്രദേശം സന്ദർശിക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് കിട്ടുന്ന മാനസിക അനുഭൂതിയുണ്ട്. അതിലൂടെ പ്രവാചക ശ്രേഷ്ഠൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങളിലേക്കുള്ള ആഴുന്ന ആ ഒരു ആഴത്തിലുള്ള ഇറക്കം അവന്റെ മാനസികമായി നടക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ പലരും ഇവിടെ വന്ന് കാണിക്കുന്ന ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ വിഷമം തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് എന്ന് ആ വ്യക്തി പറഞ്ഞത് ഞങ്ങൾ ഓർക്കുകയാണ്.
5: അത് മാത്രമല്ല, അത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഒരു ഒരു വാരിച്ചൊരു ഉത്തരവാദിത്തമാണ് അല്ലേ. നമ്മുടെ ഈ ആ ഒരു മണ്ണിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഒന്ന് സ്വാഭാവികമായിട്ടും എന്തെന്നില്ലാത്തൊരു ആനന്ദം ഏതൊരു വ്യക്തിയെയും പിടികൂടും. കഅബ കാണുമ്പോൾ, ഹറമ് കാണുമ്പോൾ, പിന്നെ ആ ഒരു മഹബത്തിനോ നിന്നുകൊണ്ട് എന്തൊക്കെ അബദ്ധങ്ങളിലേക്കാണ് ചെന്ന് ചാടുക അല്ലേ. അപ്പോൾ തായിഫിലേക്ക് പോയി, അപ്പം അവിടെ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു യാത്ര കൊണ്ട് എന്തൊക്കെ പുണ്യങ്ങൾ കിട്ടുമെന്നുള്ള, സാധാരണ ഒരു ബിദഅത്ത് ചെയ്യുന്ന ആളും ഇതേപോലത്തെ ഇത്തര തെറ്റുകളിൽ അകപ്പെടുന്ന ആളുകളും വേണമെന്ന് വിചാരിച്ചിട്ടല്ല തെറ്റ് ചെയ്യുന്നത്, ഒരു നന്മ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊന്ന് നന്മ കാണിച്ചുവോ അത് മാത്രമേ നന്മയായിട്ടുള്ളൂ. അന്ന് എന്താണോ നന്മ അതേ ഇന്നും നന്മയാകാൻ പാടുള്ളൂ. പക്ഷേ ആളുകളത് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അവർ സഹാബത്തിൻ്റെ ഖബറ് കാണുമ്പോൾ, ചരിത്രപ്രധാനമായ സ്ഥലങ്ങൾ കാണുമ്പോൾ അവിടുന്ന് മണ്ണ് കൊണ്ടുവരുന്നു അല്ലേ. ഇപ്പോൾ പിന്നെ ചില പ്രസംഗങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്, ചില കുന്നുകളൊക്കെ അപ്രത്യക്ഷമായത് ഇത്തരത്തിലുള്ള ഇവിടുന്ന് പോകുന്ന ആളുകൾ അവിടുന്ന് മണ്ണ് വാരിയിട്ടും അവിടുത്തെ ചരൽക്കല്ലൊക്കെ പാക്കറ്റായി കൊണ്ടുവന്നിട്ടൊക്കെയാണ് എന്നതൊക്കെ ചില സംസാരങ്ങളിൽ കേൾക്കാറുണ്ട്. അപ്പോൾ പിന്നെ നമ്മളുടെ നാടുകളിൽ നിന്നൊക്കെ പോകുന്ന ഇത്തരത്തിലുള്ള ആളുകളുടെ അജ്ഞത, അത് പുണ്യത്തിനു പകരം അവർ പാപവുമായിട്ടാണ് തിരിച്ചു വരുന്നത് എന്നുള്ള ഒരു വലിയൊരു ദുരന്തം ആലോചിക്കുമ്പോൾ നമുക്കൊക്കെ വല്ലാത്ത വേദന തോന്നാറുണ്ട്. ഇപ്പോൾ ബദരീങ്ങളുടെ ആ ഒരു പിന്നെ ബഖിയുൽ അർഖദും ജന്നത്തുൽ ബഖിയൊക്കെ കാണുന്ന സമയത്ത് അവിടെ അതിൻ്റെ മതിലിൻ്റെ ഇപ്പോൾ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു അല്ലേ. നമ്മളൊരു വിസിറ്റേഴ്സിന്
0: ബഖിയുടെ അകത്ത് പ്രവേശിക്കാം, പക്ഷേ ബദർ ശുഹദാക്കളും മറ്റുമൊക്കെ മറമാടപ്പെട്ട് കിടക്കുന്ന സ്ഥലത്തേക്ക്
5: പ്രവേശിക്കാം. അതിൻ്റെ മതിലിൻ്റെ പുറത്ത് നിന്നിട്ട് അവർ കാണിക്കുന്ന കരച്ചിലുകളും സങ്കടങ്ങളൊക്കെ പല ആളുകളും വീഡിയോകളിലൂടെയൊക്കെ കാണിച്ചു തരാറുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ആലോചിക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് ആളുകൾ നിന്ന് പറയേണ്ടുന്നൊരു സംഗതിയാണ്, ജനങ്ങളെ എവിടെയല്ല പുണ്യമുള്ളത്, പുണ്യം എവിടെയുള്ളത്, മക്കത്താണുള്ളത് എന്ന് ആ മനുഷ്യൻ ഒറ്റ ആളാണെങ്കിൽ ഒരു സംഘം ആളുകൾ നിന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു ജനങ്ങൾക്കിടയിലത് വിലപ്പോകുമോ എന്നുള്ളത് അറിയാത്തൊരു സാഹചര്യമുണ്ട്. എന്തായിരുന്നാലും നമുക്ക് ഇന്ന് കിട്ടിയത് ഒരു വല്ലാത്ത ഒരു ഒരു ഒരു അനുഭവം തന്നെയാണ്. അതായത് ഒരു പുണ്യയാത്ര, അതായത് പ്രവാചകൻ നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ള ഒരു യാത്രയാണല്ലോ ഇത്. പുണ്യങ്ങളിൽപ്പെട്ട് നിങ്ങൾ പിന്നെ സിയാറത്ത് ടൂറ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സിയാറത്ത് പിന്നെ സന്ദർശനം എന്ന് പറഞ്ഞിട്ട് മൂന്ന് പള്ളികളിലേക്ക് അനുവദിച്ചിട്ടുള്ളൂ. ആ ഒരു പള്ളിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട്
0: പ്രതീക്ഷിച്ചിട്ടുള്ള
5: അതെ അതെ അങ്ങനെയുള്ള ഒരുപാട് അനർത്ഥങ്ങളിൽ നമ്മുടെ സഹോദരങ്ങൾ ചെന്ന് ചാടുന്നുണ്ട്. അപ്പം അത് അവരെ ബോധ്യപ്പെടുത്തുന്നതിന് പകരം ആളുകൾ എന്ത് ചെയ്യുന്നു, അവരെ കൊണ്ട് സാമ്പത്തിക ലാഭം നേടുന്ന ഒരു കരളരിക്കുന്ന കാഴ്ചയും അതിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മുടെ ശ്രോതാക്കളുടെ പിന്നെ ശ്രദ്ധയിലേക്ക് ഉൾപ്പെടുത്തുകയാണ്.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് മധുരം ഖുർആൻ.
1: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ബിദ്അത്തുകളുടെ ഗൗരവം, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് അനൂസ് മഞ്ചേരി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ, അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹലുൽ ഉഖദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോയുടെ ശ്രോതാക്കളെ, എല്ലാ സമയത്തും കേൾക്കുന്ന ഒരു ആയത്താണ് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ലിസ്ലാമ ദീന. സൂറത്തുൽ മാഇദയിലെ മൂന്നാമത്തെ ആയത്ത്. ഇസ്ലാം എന്താണ്? അത് പൂർണ്ണമാണ്. അല്ലാഹു നൽകിയിട്ടുള്ള ഈ ഒരു ദീൻ എന്താണ്? അത് പൂർണ്ണവും അന്യൂനവുമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയമില്ല. അതിലേക്ക് ഇനി പുതുതായിട്ട് ആളുകൾ ഒന്നും കൂട്ടിച്ചേർക്കാനോ ഒഴിവാക്കാനോ പാടില്ല എന്നുള്ളത് ഒരു വസ്തുതയായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പാതയുണ്ട്. ആ പാത ആണ് ഏറ്റവും വലിയ നേർവഴി എന്ന് പറയുന്നത്. വിജയത്തിലേക്കുള്ള വഴി പ്രവാചകൻ കാണിച്ചു തന്ന ഏക വഴിയാണ്. അതിൽ നിന്ന് ഭിന്നമായി ഉണ്ടാകുന്ന മറ്റു മാർഗങ്ങൾ നമ്മെ പിഴവിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്കോ എത്തിക്കുന്നു എന്നുള്ളതാണ്. വഅന്നഹാദാ സിറാത്തി മുസ്തഖീം ലേ ഫത്തബിഊഹു വലാ തത്തബിഉ സുബൽ. അതാണ് ചൊവ്വായ മാർഗം. സൂറത്തുൽ അൻആമിലെ 153-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയാണ് മുസ്തഖീമായിട്ടുള്ള ചൊവ്വായ മാർഗമാണ് എന്ത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത പിൻപറ്റുക എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ കൽപ്പിച്ചവ നമ്മൾ എന്താക്കണം? സ്വീകരിക്കണം. വിലക്കിയ കാര്യങ്ങൾ വർജിക്കുകയും വേണം. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു ഫത്തഖുല്ലാഹ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. സൂറത്തുൽ ഹശ്റിൽ അല്ലാഹ് പറയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ കൊണ്ടുവന്ന എന്താക്കണം? നമ്മളത് നമ്മൾ സ്വീകരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ എന്ത് വിലക്കിയോ നമ്മൾ അതിൽ നിന്ന് എന്താക്കണം? പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കണം. ഭിന്നത ഉണ്ടാവുന്ന സമയത്ത്, ദീനിൽ ഭിന്നത ഉണ്ടാവുന്ന സമയത്ത് എന്താക്കണം? നമ്മളെപ്പോഴും അതിൽ സുന്നത്തിനെ മുറുകെ പിടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽ വലിയ ഭിന്നതകൾ ഉണ്ടാകുമെന്നും അപ്പോൾ നബിയുടെയും സച്ചരിതരായിട്ടുള്ള ഖലീഫമാരുടെയും ചര്യയാണ് പിന്തുടരേണ്ടതെന്നും ഹദീസുകൾ വ്യക്തമാക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇന്നഹു മൈ യഈശ് മിൻകും ബഅദി ഫസയറാ ഇഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഉർ റാഷിദി. എനിക്ക് ശേഷം ജീവിക്കുന്നവർക്ക് വലിയ ഭിന്നതകൾ കാണേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്റെ സുന്നത്തും നേർവഴിയിലായ സച്ചരിതരായ ഖലീഫമാരുടെ സുന്നത്തും മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ബിദഅത്തുകൾ പ്രധാനമായിട്ടും രണ്ട് തരം കാണാൻ പറ്റും. വിശ്വാസപരമായിട്ടുള്ള ബിദഅത്തുകളുണ്ട്, ഇവ മനുഷ്യനെ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന കാര്യങ്ങളാണ്. ഖവാരിജുകൾ സ്വഹാബത്തിനെ, അതായത് അലിയെ, മുആവിയെ, ആയിഷ റളിയല്ലാഹു അൻഹയെ, ഇവരൊക്കെ ആക്ഷേപിച്ച ആളുകളാണ്. ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എന്റെ അനുചരന്മാരെ എന്താക്കരുത്, ചീത്ത പറയരുത് അല്ലെ. മറ്റൊന്ന് ഖദിരിയാക്കളാണ്. കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് അല്ലാഹു എല്ലാതും അറിയുന്നു, അവൻ അറിയുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഖദിരിയാക്കൾ. ഇന്നല്ലാഹ ബിക്കുല്ലി ഷൈഇൻ അലീം, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിയുന്നവനാണ് അല്ലേ. തീർച്ചയായും അല്ലാഹു എല്ലാ കാര്യത്തെപ്പറ്റി അറിവുള്ളവനാണ്. ഇതൊക്കെ പുതുതായിട്ട് വന്ന കക്ഷികളാണ്. മറ്റൊന്ന് ഷിയാക്കളാണ്, അമിത ഭക്തരാണ് ഇവർ. ലോകത്തെ നിയന്ത്രിക്കാൻ അല്ലാഹു റസൂലിനെയും റസൂൽ അലിയെയും ഏൽപ്പിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഷിയാക്കൾ. മറ്റൊന്ന്, രണ്ടാമത്തെ വിഷയം എന്നാണ് കർമ്മപരമായിട്ടുള്ള ബിദഅത്തുകളാണ്. നമ്മളെ ഉദാഹരണം നമ്മൾ നോക്കുന്ന സമയത്ത് റബീഉൽ അവ്വല് 12-ലെ നബി ദിനാഘോഷം, റബീഉൽ ആഖിറിലെ ജീലാനി അനുസ്മരണ, റജബ് 27, ഷഅബാൻ 15-ലെ ബറാഅത്തുരാവ്, റമദാൻ 17-ലെ ബദ്രീങ്ങളുടെ ആണ്ട്, മുഹറം ആഘോഷങ്ങൾ, ദീനിന്റെ പേരിൽ ചൊല്ലുന്ന മാലകൾ, മൗലൂദുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണ്? ഇതൊക്കെ ബിദഅത്താണ്, കർമ്മപരമായിട്ടുള്ള ബിദഅത്തുകളാണ്. ഒരു ബിദഅത്തിന്റെ സമയത്ത് ഒരു മുസ്ലിമിന്റെ നിലപാട് എന്തായിരിക്കും?

0: പഠിക്കണം, നമ്മൾ എന്താക്കണം, എപ്പോഴും പഠിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സദസ്സുകളിലേക്ക് വിളിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് നിലപാടെടുക്കണം, ഒരിക്കലും പോകാൻ പാടില്ല അല്ലെ. ബിദഅത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നതും അത്തരം സദസ്സുകളിൽ പങ്കെടുക്കുന്നതും സുന്നത്തിന് വിരുദ്ധമാണ് എന്നുള്ളതാണ് അല്ലെ. ബദറിങ്ങളുടെയോ അതുപോലെ തന്നെ ഔലിയാക്കന്മാരുടെ പേരിൽ അറുത്ത മാംസം ഭക്ഷിക്കാൻ പാടുണ്ടോ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള അവസ്ഥകളും അവസരങ്ങളും സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നത് അല്ലാഹു അല്ലാത്തവരുടെ പ്രീതിക്ക് വേണ്ടി അറക്കപ്പെട്ടത് എന്താണ്, കഴിക്കാൻ പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നബിദിനൊക്കെ വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ചോറ് ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടുണ്ടോന്നു. ദീനിലോ സുന്നത്തിലോ ഇല്ലാത്തൊരു ആഘോഷത്തിന്റെ ഭാഗമായി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് എന്താക്കരുത്, ആ ആചാരത്തെ പിന്താങ്ങാൻ നമ്മൾ ഒരിക്കലും പാടില്ല എന്നുള്ളതാണ് നമ്മുടെ നിലപാടിൽ മനസ്സിലാക്കേണ്ടത്. ബിദഅത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിലപാടിൽ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് ബിദഅത്തുകൾ എല്ലാ നരകത്തിലാണ്. വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസതിൻ ബിദഅ വകുല്ല ബിദഅത്തിൽ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. കാര്യങ്ങളിൽ ഏറ്റവും തിന്മയേറിയത് ദീനിൽ പുതുതായി ഉണ്ടാക്കപ്പെട്ടവയാണ്. പുതുതായി ഉണ്ടാക്കപ്പെട്ടവയെല്ലാം ബിദഅത്താകുന്നു, എല്ലാ ബിദഅത്തുകളും വഴികേടാകുന്നു, എല്ലാ വഴികേടുകളും നരകത്തിലാകുന്നു. അപ്പൊ കാര്യങ്ങൾ പ്രമാണങ്ങളിലേക്ക് മടക്കുക എന്നുള്ളതാണ്. തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമ കിതാബല്ലാഹി വസുന്നത നബിയിഹി. ഞാൻ നിങ്ങളിൽ രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചു പോകുന്നു, അവ നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപിഴപ്പുകയില്ല. അള്ളാഹുവിന്റെ കിതാബും അവന്റെ പ്രവാചകന്റെ സുന്നത്തുമാണ്. അപ്പൊ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരം നമ്മൾ എന്താക്കേണ്ടതുണ്ട്, കണ്ടെത്തേണ്ടതുണ്ട്. പുത്തൻ ആചാരങ്ങൾ എപ്പോഴും തള്ളപ്പെടേണ്ടതുണ്ട്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ ദീനിൽ അതിലില്ലാത്ത ഒന്നിനെ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്നുള്ളതാണ്. പലപ്പോഴും ദീനിൽ പുതുതായി കാര്യങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ആളുകൾ പറയാറുള്ളത് നല്ലതല്ലേ എന്നുള്ള വാദമാണ്. മാലയും മൗലൂദും ചൊല്ലുന്ന സമയത്ത് ഇതൊക്കെ നല്ല കാര്യമല്ലേ, അല്ലെങ്കിൽ ദിക്റുകളല്ലേ എന്ന് ചിലർ എന്താക്കാറുണ്ട്, വാദിക്കാറുണ്ട്. ഈ സമയത്ത് മനസ്സിലാക്കേണ്ടത് എന്നാൽ നമ്മുടെ ഇബാദത്തുകളും പ്രാർത്ഥനകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത് റസൂല് പഠിപ്പിച്ച രൂപത്തിലേ ചെയ്യാൻ പാടുള്ളൂ, അതിനപ്പുറത്തേക്ക് ചെയ്യുന്നത് എന്താണ്, അത് ബിദഅത്താണ്. അതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റും. ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ സംഭവം, അതായത് ഒരാൾ ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ അരികിലിരുന്ന് തുമ്മിയ സമയത്ത് അൽഹംദുലില്ലാ വസ്സലാമു അലാ റസൂലില്ല എന്ന് പറയാം, അള്ളാഹുവിന്റെ സ്തുതി പ്രവാചകന് രക്ഷയുണ്ടാകട്ടെ എന്ന് പറയാം. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഞാനും പറഞ്ഞു അൽഹംദുലില്ലാ വസ്സലാമു അലാ റസൂലില്ല എന്ന്. പക്ഷെ ഇങ്ങനെയല്ല പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചത്, തുമ്മി അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥയിലും അള്ളാഹുവിനാണ് സ്തുതി എന്ന് പറയാനാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത്. ഇവിടെ ഇബ്നു ഉമർ സ്വലാത്ത് വിരോധിയല്ല, മറിച്ച് തുമ്മുന്ന സമയത്ത് ചൊല്ലേണ്ട സുന്നത്തായിട്ടുള്ള രൂപം പഠിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബിദഅത്തുകൾ വർദ്ധിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു സമയത്ത് സുന്നത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ വേണ്ടി നമ്മൾ എന്താക്കാൻ ശ്രദ്ധിക്കണം. ദീനിൽ പുതുതായി എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായാലും അത് ബിദഅത്താണ്, അത് തള്ളപ്പെടേണ്ടതാണ് എന്നുള്ളത് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു വിഷയമാണ്. ഹദീസുകൾ, വ്യക്തമായിട്ടുള്ള ഹദീസുകളുണ്ട്, ആയത്തുകളുണ്ട്. അള്ളാഹുന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ഹജ്ജത്തുൽ വിദാഇന്റെ പ്രസംഗത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചൊരു കാര്യമാണ്, എന്ത്, ദീന് ഇന്നേ ദിവസം പൂർത്തിയാക്കിയിട്ടുണ്ട്, പിന്നീട് അതിലേക്ക് എന്താക്കാൻ പാടില്ല, ആരും അതിലേക്ക് വെള്ളം ചേർക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ വിശ്വാസം തഹക്കീക്കാക്കേണ്ട ഒരു വിഷയമാണ്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്, നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബിദഅത്തുകൾ എന്താണ്, എപ്പോഴും ഗൗരവമാണ്. അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ഈമാനിനെ തന്നെ നിഷ്ഫലമാക്കുന്ന ഒരു വിഷയമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനതാല എല്ലാ ബിദഅത്തുകളിൽ നിന്നും എല്ലാ പുത്തൻ ആചാരങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി رب العالمين السلام عليكم ورحمة الله وبركاته
1: ما شاء الله പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ബിദഅത്തുകളുടെ ഗൗരവം ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അനൂസ് മഞ്ചേരി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഭരണത്തിൽ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, സി ജെ പിയും ജൻസി കുട്ടികളും ഒക്കെ കൂടിച്ചേർന്ന് നടത്തിയ പ്രോജലമായ സമരത്തിൻ്റെ അന്ത്യം എന്നുള്ള രൂപത്തിൽ രാജിവെച്ച് ഭരണത്തിൽ നിന്ന് പുറത്തു പോയ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ നീറ്റാക്കുന്ന പാറ്റകൾ എന്ന വിഷയം ആദ്യമായി ചർച്ച ചെയ്യുന്നത്. രാജ്യത്ത് ഒരുപാട് മത്സര പരീക്ഷകൾ, 200-ൽ പരം പ്രാവശ്യം അറിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചകളും, കപ്പുറത്ത് അറിഞ്ഞ വിവരങ്ങളാണ് വളരെ കൂടുതൽ എണ്ണം ക്വസ്റ്റ്യൻ പേപ്പർ ചോരുകയും അതിനനുസരിച്ച് ആവർത്തിച്ച് ഈ നീറ്റ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളമൊക്കെ വർഷങ്ങളെടുത്ത് പ്രിപ്പയർ ചെയ്ത് വരുന്ന കുട്ടികളുടെ മുമ്പിൽ ക്വസ്റ്റ്യൻ ചോർന്നു, ഒന്നും കൂടി പരീക്ഷ എഴുതണമെന്നൊക്കെ വളരെ ലാഘവത്തോടു കൂടി ഭരണകർത്താക്കൾ അറിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരണം ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുകയും ചെയ്ത പശ്ചാത്തലമാണ്. ഈ പരീക്ഷാ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുകയും അത് ഹിന്ദി ഭാഷയോടുള്ള അതിനോടുള്ള സ്നേഹമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസ് ഭാഷ രൂപാന്തരപ്പെട്ട് മറ്റു ഭാഷകളിലേക്കൊക്കെ മാറ്റി പോകുമ്പോഴൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് ചോർച്ചകൾ സംഭവിക്കുന്നുണ്ട് എന്ന് പല ആവർത്തി ഇതിൻ്റെ എക്സ്പേർട്ടുകളൊക്കെ ആവർത്തിച്ച് പറഞ്ഞതാണ്. നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റിയുടെ ഡെപ്യൂട്ടേഷൻ വന്ന ഉദ്യോഗസ്ഥർ മുതൽ താഴെക്കടങ്ങളിൽ ജോലി ചെയ്യുന്ന, പാർട്ടികൾ നിശ്ചയിക്കുന്ന ആളുകളടക്കമുള്ള ആളുകൾ ഈ വലിയൊരു സംവിധാനത്തെ വളരെ മോശമായി മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അതിനെതിരെയുള്ള പ്രതികരണമാണ് പോയ വാരം നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ബഹുമാനായ ടി കെ അഷ്റഫ് സംസാരിക്കുന്നത്.
3: അല്ല, ഇതിൽ ഇതൊരു വിശാലമായൊരു കടലാണ് ഈ വിഷയം. ഇതിന് ഒരുപാട് തലങ്ങളുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നത് പ്രധാനമായിട്ട് പിന്നെ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് സന്ദേശങ്ങൾ ഈ വിഷയത്തിലുണ്ട്. ഈ പാമ്പ് കടിച്ച ഒരാളെ ആശുപത്രിയിൽ കൊണ്ടുപോയൊരു കഥയുണ്ട്. അത് പാമ്പ് കടിച്ചു എന്ന് കേട്ടപ്പോൾ 4 പാട്ടിനും ആളുകൾ ഓടി വന്നു. അങ്ങനെ അന്നൊക്കെ ജീപ്പാണല്ലോ മുമ്പ്, ജീപ്പ് കൊണ്ടുവന്ന് നിർത്തി എല്ലാവരും കയറി വണ്ടി സ്പീഡിൽ വിട്ടു. ഹോസ്പിറ്റലിലേക്ക് എത്താൻ സമയത്ത് നോക്കുമ്പോൾ പാമ്പ് കടിച്ചവനെ കാണാല്ല, അല്ല പാമ്പ് കടിച്ചവനൊക്കെ കയറ്റിയിട്ടില്ല.
2: നാട്ടുകാരൊക്കെ എത്തി ആശുപത്രി,
3: എല്ലാവരും വണ്ടി എടുത്തു അങ്ങോട്ട് വിട്ടു. വിട്ടു നോക്കുമ്പോൾ ഹോസ്പിറ്റലിൽ പാമ്പ് പാരെ കടിച്ചു എന്ന് ചോദിച്ചു നോക്കുമ്പോൾ പാമ്പ് കടിച്ചവനെ എടുത്തിട്ടില്ല, ഓനാടെ റോട്ടിൽ കിടക്കാണ്. അതെന്താണെന്ന് വെച്ചാൽ ജനങ്ങളെ പ്രശ്നം വെച്ച് മറ്റുള്ളവർ അവരുടെ കാര്യം നേടുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ അവസാനമാണിത്. അതായത് ഇവിടെ നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ജനക്ഷേമത്തിന് വേണ്ടിയാകണം യഥാർത്ഥത്തിൽ ഭരണം. ഇവിടെ ഭരണത്തിന് വേണ്ടിയാണ് ജനക്ഷേമം. വിഷയം മനസ്സിലായോ? അത് മാറണം. അതായത് ഭരണം നിലനിർത്താൻ വേണ്ടിയും ഭരണം ലഭിക്കാൻ വേണ്ടിയും ചെയ്യുന്ന ഏത് പ്രവർത്തനം ജനം തീവില വിശ്വസിക്കൂല. ജനങ്ങളെ വളരെ ആത്മാർത്ഥമായിട്ട് കറക്റ്റായിട്ട് അവരുടെ ഇഷ്യൂസിനെ വളരെ നിഷ്കളങ്കമായി അഡ്രസ്സ് ചെയ്യുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുള്ളൂ. അത് കുറച്ച് കാലമായിട്ട് നമ്മുടെ ഭരണപക്ഷമാകട്ടെ പ്രതിപക്ഷങ്ങളാകട്ടെ അവരെന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ ചെയ്യുന്നതിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം അവരുടെ ഭരണം, അവരുടെ സ്വാധീനം, അത് കിട്ടാനുള്ള ചില തന്ത്രങ്ങളായിട്ടും അടവുകളായിട്ടും ഒക്കെയാണ് ഈ വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യണത്, സെലക്ട് ചെയ്യണത്, പ്രകടനപത്രികയിൽ ഉൾപ്പെടുത്തുന്നതും ഉൾപ്പെടുത്താതിരിക്കുന്നതും, അതുപോലെ തന്നെ പ്രതിപക്ഷം കാര്യങ്ങൾ ഉന്നയിക്കുന്നതും ഒക്കെ. അപ്പോൾ ഇത് ജനങ്ങൾക്ക് കുറേ കാലമായിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ വായിക്കുമ്പോൾ അതൊക്കെ അവരവരുടെ ആവശ്യത്തിന് വേണ്ടിയാണ്, ഇത് നമ്മുടെ ആവശ്യത്തിനല്ല, നമ്മുടെ വിഷയത്തിന് അഡ്രസ്സ് ചെയ്യല്ല എന്നത് അവർക്ക് മനസ്സിലാവും. അദ്ദേഹം പറഞ്ഞെന്ത്, പാമ്പ് കടിച്ചവന് ആ പാമ്പ് കടിച്ചവനല്ല പ്രശ്നം, അവനാരും ശ്രദ്ധിക്കണില്ല. അതുപോലെ ജനങ്ങളെ യഥാർത്ഥ ഇഷ്യൂസിനെ വിൽക്കുക ആർക്കും പ്രശ്നമല്ല, അവർക്ക് ഈ ഇഷ്യൂ പിന്നെ കൈകാര്യം ചെയ്തത് ഞങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഭരണത്തിൽ അവർക്ക് തുടരുക,
2: ആശുപത്രി
3: ഈ ഇഷ്യൂവിനെ ഞങ്ങളാണ് ടാക്കിൾ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തിനടുത്ത് അവരെ അങ്ങനെ ആ ഇഷ്യൂവിനെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കാര്യം നേടുന്നു എന്നുള്ളതാണ്. ഇപ്പം ഈ നീറ്റിൻ്റെ വിഷയത്തിൽ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയും അനുബന്ധമായ വിഷയങ്ങളൊക്കെ ഒരുപാട് ആളുകൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കി കൊടുത്താണല്ലോ. ഒരുപാട് മാഫിയകൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പിന്നെ അത് സംവിധാനം, അതേപോലെ തന്നെ അതിൻ്റെ ഇടയിലുള്ള ഇടക്കണ്ണികൾ, ഇപ്പോൾ നേരത്തെ നസീഫ് പറഞ്ഞ വിഷയങ്ങൾ, അതുപോലെ ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾക്ക് ഇതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറേ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ ഈ കോച്ചിങ് സെൻ്ററുകളുടെ ഒരു മാഫിയായിട്ട് വളരുന്ന ഒരവസ്ഥ, അതിൽ എത്ര ഒരു വർഷത്തിന് 500,000 രൂപ അല്ലേ ഒരു കുട്ടിക്ക് ചെലവ് വരുന്നുണ്ട്. ഈ കഴിഞ്ഞ പിന്നെ വർഷങ്ങളിൽ എത്രയോ ക്യാഷാണ് എന്താ അതിനൊക്കെ കൂടി ഒരുപാട് സംഗതികളിലുണ്ട്.
2: ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് തന്നെ ഈ രംഗത്തൊക്കെ ഭയങ്കര 5,000 കോടി 6,000 കോടിക്കൊക്കെ സ്ഥാപനം ഓരോരുത്തർ വാങ്ങിക്കണം എന്നൊക്കെ ചെയ്യുന്നത് കോച്ചിങ് സെന്റർ.
3: അപ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞതിന് ചുരുക്കത്തിലുള്ളൂ, ഇത് ജനങ്ങളുടെ പ്രശ്നത്തെ ഇവിടെ ആരും കൈകാര്യം ചെയ്യണില്ല എന്നുള്ളൊരു ഫീലിംഗ് കുറച്ച് കാലമായിട്ട് സമൂഹത്തിനുണ്ട്. അപ്പം ഇത് നേരിട്ടൊരു വിഷയത്തെ എന്ത് ചെയ്തു, പിന്നെ കൈകാര്യം ചെയ്തു, അതിനെ ശ്രദ്ധിച്ചു. അപ്പോൾ ഇത് സംഭവം വരുന്നത് പിന്നെ ഈ പിന്നെ എക്സിൽ ഒരു പോസ്റ്റ് വെച്ചതാണല്ലോ, അതായത് പിന്നെ സുപ്രീം കോടതിയിലെ ജഡ്ജി എന്ത് ചെയ്തു, ഒരു പരാമർശം നടത്തി. അപ്പോൾ ആ പിന്നെ യുവാക്കളൊക്കെ പാറ്റകളാണെന്നുള്ള ആ ഒരു, അപ്പം എന്നാൽ പാറ്റകളൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടിയാലോ എന്നൊരു ചോദ്യം മാത്രം അവിടെ ഇട്ടു. അതിന് ഫോളോവേഴ്സ് വർദ്ധിച്ചു. അതാണ് പിന്നെ ഓഫ്ലൈനിക്ക് വന്നതൊരു വിഷയമായിട്ട് കത്തിപ്പടർന്നത്. അതായത് രാവിലെ നമ്മൾ സാധാരണ അടുപ്പിലുണ്ടല്ലോ ഒരു പിന്നെ തീ പൂട്ടുന്ന സ്ത്രീകൾ പിന്നെ ആളുകളൊക്കെ പിന്നെ ഓലക്കൊടി വെച്ച് ചെറിയൊരു കനലുണ്ടാവുള്ളൂ, അത് ഊതി ഊതി ഊതി അതിങ്ങനെ പിടിച്ച് പിന്നെ ചെറിയ ചുള്ളി വെച്ച് പിന്നെ വലിയ വറകണം കൊണ്ടു വെച്ചിട്ട് പിന്നെ വലിയൊരു അഗ്നിവോളമായി മാറി അതേപോലെ എന്തായി എന്നിട്ട് മുന്നോട്ട് വരുന്നൊരവസ്ഥയുണ്ട്. എന്നാലും ഇതിൽ ഒരുപാട് സന്ദേശം എന്ന് ഞാൻ പറഞ്ഞത് ഒന്ന് തന്നെയാണ്, ഇനി ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നവർക്ക് മാത്രമേ എന്താവുള്ളൂ നിലനിൽപ്പുള്ളൂ. അത് ഇവരെ അഡ്രസ്സ് ചെയ്തു, അത് ഇവർക്കും ഒരു സന്ദേശം ഉണ്ടായി. ഈ CJP എന്ന് പറയുന്ന സംവിധാനം തന്നെ അതിൻ്റെ പിന്നിൽ അവർക്ക് ഒരു അജണ്ട ഉണ്ട് എന്ന് സമൂഹത്തിന് തോന്നി, അന്ന് അവരെയും കൈവിടും, ആ ടീമിനെയും കൈവിടും. ഇത് കറക്റ്റ് വിഷയത്തെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, എന്ത് ചെയ്യണം ജനങ്ങൾക്ക് മനസ്സിലാണ്. അത് ആ ഒരു മെസ്സേജ് ഇതിൽ വളരെ ക്ലിയറാണ്. അത് ഭരണകൂടത്തിനും ക്ലിയറാണ്, പ്രതിപക്ഷത്തിനും ക്ലിയറാണ്, ഇനി ഇത് നടത്തുന്ന ആളുകൾക്കും ക്ലിയറാണ്, എല്ലാവർക്കും ക്ലിയറാണ്. മറ്റൊന്നെന്താ വെച്ചാൽ നമ്മളിതിൽ നമുക്ക് ആർക്കും അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തൊരു സമാന്തര ലോകം ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, അത് നമുക്ക് എല്ലാവർക്കും അതിൽ ഇതുണ്ട്. ഇപ്പോൾ പിന്നെ പ്രധാനമന്ത്രി പിന്നെ ഈ വിഷയം വന്നപ്പോൾ രാത്രിക്ക് രാത്രി പോസ്റ്റ് ഇട്ടു, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ വന്നു, മന്ത്രിമാരുടെ ഇൻസ്റ്റാഗ്രാമിൽ സജീവമാകാൻ വേണ്ടി പറഞ്ഞു. കാരണം അവർക്ക് ഇപ്പോൾ ഒരു 20-22 വയസ്സുള്ള കുട്ടികളാണല്ലോ ഇപ്പോൾ ഇതിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഇവർ ഭരണത്തിൽ വന്നിട്ട് ഇത്രയും 10 വർഷം കഴിഞ്ഞില്ലേ അല്ലേ, അതിന് മുമ്പുണ്ട്. അപ്പോൾ ഈ ഒരു കാലയളവിൽ ഇപ്പോൾ ഇവരൊക്കെ ചെറിയ കുട്ടികളായിരിക്കുമല്ലോ. അപ്പം എങ്ങനെയാണ് ഇവർ ഈ വർഗീയ വിദ്വേഷം ഉണ്ടാക്കി ഇവിടേക്ക് കടന്നു വന്നു എന്നുള്ള ആ ഒരു നാൾ വഴിക്ക് സാക്ഷ്യം വഹിക്കാത്ത തലമുറയാണിത്. ഇവർ എവിടെയല്ല ഈ പിന്നെ പൊതുമീഡിയയിലും ഇവരുടെ ഇതിലൊന്നും അല്ല ഉള്ളത്, ഇവർ ഈ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ അവിടേക്ക് എന്ത് ചെയ്തിട്ടില്ല, ഇവർ ആരും ശ്രദ്ധ എത്തിയിട്ടില്ല, അത് ആരും എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് കണ്ണ് തുറന്നിട്ട് വലിയ സമൂഹം നമ്മളിതുവരെ പറഞ്ഞു എന്ന് കേൾക്കാത്തവരുണ്ടല്ലോ എന്നുള്ള തിരിച്ചറിവ് വന്നിട്ടുള്ളത്. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും ഇവിടെ സജീവമാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിത് പറഞ്ഞ് വെച്ച് പറയുന്നത് എന്താ വെച്ചാൽ വെറും ഒരു മോഡിയും അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഭരണകൂടത്തിൻ്റെ മാത്രമല്ല ഈ ഇരിക്കുന്ന നമുക്ക് 3 വരെ സന്ദേശം ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. ഇവിടുത്തെ മറ്റു പ്രതിപക്ഷത്തിനുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്, അതേപോലത്തെ മതസംഘടനകൾക്കുണ്ട്, രക്ഷിതാക്കൾക്കുണ്ട്, കുടുംബങ്ങൾക്കുണ്ട്, എല്ലാവർക്കും ഒരു വേട്ട ആവശ്യം നല്ലതാണ്. അതായത് അവനവൻ്റെ വീട്ടിൽ വളരുന്ന കുട്ടികൾ അവനവൻ്റെ ഒരു കാഴ്ചപ്പാടിലും വിശ്വാസത്തിലും അല്ലെങ്കിൽ സംസ്കാരത്തിലും ആണോ പോകുന്നത്, അതോ വേറെ ഏതോ ലൈനിലാണോ എന്നുള്ളതെന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട് ശരിക്ക് ചിന്തിക്കേണ്ടതാണ്. അത് ആരതാണ് പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളത് വേറെ വിഷയം. എന്തായിരുന്നാലും ഒരു പാരലൽ വേൾഡിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ആ നിലക്ക് അവരുള്ള സോഷ്യൽ മീഡിയ അവരുള്ള പ്ലാറ്റ്ഫോമിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതിൽ ഒരു സന്ദേശം ഇതിൽ വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ ഈ വിഭജന രാഷ്ട്രീയം യൂട്ടേൺ എടുത്തു എന്നുള്ളത് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇനി അത് വല്ലാതെ പിന്നെ നേരത്തെ പോലെ എന്ത് ചെയ്യില്ല, ഇവിടെ ചിലവാകാൻ സാധ്യത വളരെ കുറവ്. ഇനി ഒരു വിഷയാധിഷ്ഠിത രാഷ്ട്രീയം മാത്രമേ എന്ത് ചെയ്യുള്ളൂ നമ്മുടെ രാജ്യത്ത് ചിലവാവുകയുള്ളൂ എന്നൊരു കാഴ്ചപ്പാട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഉറപ്പാണ്, ഭരണം എടിച്ചിറങ്ങിയിട്ടുണ്ട്. ഇത് പിന്നെ റോട്ടിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ നമുക്ക് യാത്രക്കാർക്കൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ കടന്നുറങ്ങാം. ഡ്രൈവർ ഇങ്ങനെ വിടുമ്പോൾ ഒരു
2: സമാധാനം,
3: ഇനിയിപ്പോൾ യാത്രക്കാരൊക്കെ ഒന്ന് എന്ത് ചെയ്യണം, കമ്പിമൊക്കെ പിടിച്ച് കാരണം വണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്,
2: ഇടച്ചിറങ്ങിക്കണം,
3: അത് കുലുങ്ങിക്കണം. ഇതുവരെ ഞങ്ങൾ കുലുങ്ങൂല എന്നുള്ള നിലക്കാണ് പോയിരുന്നത്. അപ്പോൾ കുലുങ്ങി സാധനം കുലുങ്ങി. ഇപ്പം എന്താണ്, റോട്ടിലല്ല, വണ്ടി അടിച്ചിട്ടാണ്. അത് സാധാരണ റോഡിൻ്റെ സൈഡിൽ കുറച്ച് വിസ്താരമൊക്കെ ഉള്ളിടത്ത് കൂടി എന്ത് ചെയ്യും, അവിടെ പോകുമ്പോൾ രക്ഷപ്പെടും. പക്ഷേ കുറച്ച് അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ ഗട്ടർ ഉണ്ടാവും, അതുപോലെ തന്നെ വലിയ പിന്നെ പോസ്റ്റ് ഉണ്ടാവും, മുതലുണ്ടാവും, പലതുണ്ടാവും. എയിം അടിച്ചിട്ടാ നിൽക്കുക പറയാൻ പറ്റില്ല. ഏതായാലും ഒരു പ്രക്ഷോഭം കത്തിച്ച് നിർത്തി പിന്നെ ഈ ക്ഷേത്രക്കുള്ള ഈ പിന്നെ E20 എത്തനോളിൻ്റെ പ്രശ്നം, ഇതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് നിന്നതാണ്. എന്നിട്ട് അവസാനം എന്ത് ചെയ്യുക, ഈ കുട്ടികളാണ് കൈകാര്യം ചെയ്യുക, അങ്ങനെയാണ് വിഷയം അവസാനിപ്പിക്കാന്നാണ് വിചാരിച്ചിരുന്നത്.
2: പക്ഷേ
3: ആ അത് നടന്നില്ല. കാര്യങ്ങൾ എന്ത് ചെയ്തു, പിടുത്തം വിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല, ഇളക്കം തട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ കോടതിക്കും ഇതൊരു വലിയ സന്ദേശമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കോടതിക്ക് സന്ദേശം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കോടതിൻ്റെ പരാമർശം കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടായി വന്നത്, ഒരു കൂട്ടായ്മ ഉണ്ടായി വന്നത്. പിന്നെ രണ്ടാമത് കോടതിൻ്റെ മുമ്പേക്ക് ഈ കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നം ഒരു അഭിഭാഷകൻ അവതരിപ്പിച്ചപ്പോൾ, ഒരു പൊതു താല്പര്യ ഹർജി കൊണ്ടുവന്നപ്പോൾ അതിലേക്ക് നോക്കിയതല്ല. അത് പറഞ്ഞെന്താ വെച്ചാൽ ആ പരാമർശം നമ്മുടെ മുമ്പിലുണ്ട്, എന്തിനും സമയമല്ല എന്നാണ്. നിങ്ങളെ സമയം കളയണ്ട, ഞങ്ങളെ സമയം കളയണ്ട. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ട് നിങ്ങളൊന്നും കാണണമെന്ന് പറഞ്ഞപ്പോൾ വീഡിയോ കാണാനൊന്നും ഞങ്ങൾക്ക് സമയമല്ല. അതൊരു ഭയങ്കര ഈ കുട്ടികൾക്ക് ഭയങ്കരമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കോടതിക്കും തന്നെ പരാമർശങ്ങൾ ശ്രദ്ധിച്ചു വേണം ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് യുവതലമുറയെ മനസ്സിലാക്കിയിട്ട് വേണം എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ ഒരു വിഷയത്തിൽ എമ്പാടും കാര്യങ്ങളുണ്ട്. പിന്നെ മാത്രമല്ല ഈ സർക്കാരിനോട് അത് എതിർപ്പാകാം, അത് ജനാധിപത്യത്തിൽ പിന്നെ പരിഗണിക്കപ്പെടുന്ന വിഷയമാണ്, അനുവദിക്കപ്പെടുന്ന വിഷയമാണ്. പക്ഷെ സർക്കാരിനോടുള്ള എതിർപ്പ് കോടതികളോടുകൂടി ഉണ്ടാകുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടായി വരരുത് എന്നുള്ള ജാഗ്രത ആർക്കാണ് ഉണ്ടാകേണ്ടത്? കോടതിക്കാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ ഇത് സർക്കാരിൻ്റെ താല്പര്യങ്ങളോടൊപ്പം കോടതി നിൽക്കുന്നു, ഞങ്ങളുടെ കൺസേൺ തീരെ പരിഗണിക്കുന്നില്ല എന്ന ഒരു മനോഭാവം പുതിയ തലമുറക്കുണ്ടാകുമ്പോൾ അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോട് പുതിയ തലമുറക്കുന്നുണ്ടാക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും.
2: പറയാനുള്ള പറഞ്ഞിട്ട് പിന്നെ വിശദീകരിച്ചിട്ട്
3: കാര്യമില്ല. അപ്പം നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത് എന്താണ്, ഈ നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതിനോട് ഈ പുതിയ ജനറേഷന് ഒരു പുച്ഛമായ മനോഭാവം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്നതിന് തുല്യമാണത്. അപ്പോൾ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. പിന്നെ ഈ ഗോദി മീഡിയ പിന്നെ ശരിക്കും ഇത് തുറന്നു കാട്ടി,
2: അതിന് സന്ദേശം,
3: അത് ഭയങ്കര സന്ദേശം, അതിനെ തുറന്നു കാട്ടി. മാത്രമല്ല മറ്റു മീഡിയകൾക്ക് ഭയമുക്തമാവുകയും ചെയ്തു. ഏറ്റവും വലിയ ദൃശ്യം ആ ഗോദി മീഡിയന്റെ ആളുകൾ വന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അവരെങ്ങനെ കൂക്കി ആർത്ത് പറഞ്ഞേക്കണ വിഷയമുണ്ടല്ലോ, അത് വല്ലാത്തൊരു കാഴ്ചയാണ്. അപ്പൊ അത് ശരിക്കും മെസ്സേജ് കൺവേ ചെയ്യപ്പെട്ടു. പിന്നെ ഈ ഭയത്തോടുകൂടി കാര്യങ്ങൾ പറഞ്ഞിരുന്ന ആളുകൾക്കൊക്കെ, മീഡിയകൾക്കൊക്കെ എന്ത് ചെയ്തു,
2: ഗോദി നില അർത്ഥറിയാത്ത ആൾക്കാർക്ക്
3: ഭരണകൂടത്തിന്റെ മടിയിൽ ഇരിക്കുന്ന മീഡിയ എന്നുള്ള ആ ഒരു
2: രൂപം ഭംഗിയുള്ള വാക്കാണ്.
3: അതെ അതെ അതെ. പിന്നെ ഏതായിരുന്നാലും ഇപ്പൊ ഈ CJP ഈ പേരെന്താണ് EJP പരിവർത്തിക്കപ്പെടുന്നുണ്ട്, ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോ നമ്മൾ ഇരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് E20 പിന്നെ എന്നുള്ള അതെ അതെ ജനതാ പാർട്ടി EJP. അപ്പോൾ അത് പിന്നെ ഈ പിന്നെ എത്തനോൾ കലർന്ന പെട്രോള് അല്ലാത്ത പെട്രോൾ, ശുദ്ധമായ പെട്രോൾ ഞങ്ങളുടെ അവകാശമാണ് എന്ന് അത് ഇതേ ഇത് വന്നിരിക്കുക. എങ്ങനെ വെച്ചാൽ പിന്നെ ഈ എല്ലാ പാർട്ടികളും ഒന്ന് ഒരുമിച്ച് കൂടിയാലോ എന്ന് ഈ അഭിജിത്ത് പിന്നെ ഉണ്ടല്ലോ
2: അദ്ദേഹം
3: അമേരിക്കൻ ചോദിച്ചു, അതിൻ്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ടാണ് ഇവരെന്ത് ചെയ്തിട്ടുള്ളത്, പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവർ പറയുന്നത് വെച്ചാൽ എല്ലാ ബൈക്ക് കാർ ഉടമകളും ഒത്തുകൂടിയാൽ എങ്ങനെയിരിക്കും ഈ ചോദ്യം, അതേ പാറ്റേണിലുള്ള ചോദ്യം അതിൻ്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് അതേ പാറ്റേണിൽ കൊടുത്തിരിക്കുകയാണ്. എന്ത് ഈ കാറും ബൈക്കും ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ഒത്തുകൂടിയാൽ എങ്ങനെയുണ്ടായിരിക്കും? അതിനിപ്പോൾ നമ്മൾ ഇരിക്കുന്ന സമയത്ത് തന്നെ പിന്നെ അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പിന്നെ
2: സബ്സ്ക്രൈബേഴ്സ്. എനിക്ക്
3: ഇപ്പൊ നിതിൻ ഗഡ്കരിയാണ് അടുത്ത വിഷയം എന്നാ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മകന് എത്ര 12,000 crore അത്ര
2: ഇപ്രാവശ്യം
3: പിന്നെ ഉണ്ടായ അദ്ദേഹത്തിന്റെ കമ്പനീന്റെ വരുമാനം എന്ന് പറയുന്നത്, അതിന്റെ ശതമാനം, അതിന്റെ വർദ്ധനവ് അങ്ങനെ ആലോചിച്ച് നോക്കി എത്രയാണെന്നുള്ളത്. അപ്പോ ഇത് ജനങ്ങളുടെ ക്ഷേമത്തിനല്ല, പിന്നെ ഭരണകൂടത്തിൻ്റെയും അതിൻ്റെ ആളുകളുടെയും കുടുംബത്തിൻ്റെയും ക്ഷേമത്തിനാണെന്നുള്ള ജനങ്ങൾക്ക് വസ്തുനിഷ്ഠമായി മനസ്സിലായിട്ടുണ്ട്, അതുമായി കൈവെക്കാൻ
2: തുടങ്ങിയിട്ടുണ്ട്.
3: അവർക്ക് കൃത്യമായ സന്ദേശമുണ്ട്.
2: അതിൽ ഈ പറഞ്ഞ അതായത് നാട്ടുകാരെ വണ്ടിയൊക്കെ കേടുവന്നാലും കുഴപ്പമില്ല, നമ്മളെ കച്ചവടം ബാക്കിയും അത് മറ്റും വാങ്ങിയായി പോകണമെന്നുള്ളതൊക്കെ ഈ ചോറുന്നു ആർക്കും ഒന്ന് തിരിയല്ലോ. ബാക്കിയുള്ള ആൾക്കാർ വർക്ക്ഷോപ്പിലും ബാക്കിയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് TV സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്. നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ.
4: നീർപഥം വാരിക നീരിൻ്റെ

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി ഓർമ്മ. ഒരു പുരുഷായുസ് മുഴുവൻ സമൂഹ സംസ്കരണത്തിൻ്റെയും സാമുദായിക നന്മയുടെയും മാർഗത്തിൽ ജീവിതം ചെലവഴിച്ച മർഹൂം ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന കൃതിയിൽ നിന്ന് മലബാർ ലഹള എന്ന ഭാഗം ഓർമ്മ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം മുബാറക് ബിൻ ഉമർ ജാബിർ ടി കെ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മാഈൻ. അമ്മാ ബാദ്. പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം.
4: മലബാർ ലഹള. മലബാർ കലാപത്തിൻ്റെ തലസ്ഥാനമായിരുന്നല്ലോ തിരൂരങ്ങാടി. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഇന്ത്യയെ സംബന്ധിക്കുന്ന രേഖകളിൽ തിരൂരങ്ങാടിയുടെ സ്ഥാനം ചെറുതല്ല. ചരിത്രകാരന്മാരുടെ തൂലികത്തുമ്പിലും ഈ പേര് തൂങ്ങിക്കിടക്കുന്നു. 1921 എന്ന പേരിൽ ഒരു ചലച്ചിത്രം തന്നെ പുറത്തിറങ്ങിയതായി കേട്ടു. കലാപ സംബന്ധമായി അനേകം ലേഖനങ്ങളും പ്രബന്ധങ്ങളും ഗ്രന്ഥങ്ങളും വിരചിതമായി. ഇനിയും അത് തീർന്നിട്ടില്ല. ചരിത്രം അയവിറക്കുന്ന കാലം വരെ അത് തീരുകയുമില്ല. കലാപകാലത്ത് ഞാൻ കാര്യവിവരമെത്തിയിട്ടില്ലാത്ത ഒരു കൊച്ചുബാലനായിരുന്നു. പിന്നീട് ക്രമേണ പലതും അറിഞ്ഞു, വായിച്ചും പഠിച്ചും കേട്ടും മനസ്സിലാക്കി. വിദ്യാഭ്യാസവും ലോകവിവരവുമില്ലാതെ അന്ധമായ മതബോധത്തിൻ്റെയും സാമുദായിക വികാരത്തിലും മാത്രം അമർന്നു കിടന്നിരുന്ന പാവപ്പെട്ട മാപ്പിള മുസ്ലിങ്ങൾ, ഓത്തുപുരകളിലൂടെ ലഭിക്കുന്ന പരിമിതമായ ഖുറാൻ പാരായണശീലം മാത്രമായിരുന്നു അവരുടെ മതവിദ്യാഭ്യാസം. മാതൃഭാഷ പോലും എഴുതാനും വായിക്കാനും അറിയില്ല. ഇസ്ലാമിൻ്റെ മൗലിക പ്രധാനമായ ഷഹാദത്ത് കലിമയുടെ അർത്ഥം പോലും നിശ്ചയമില്ലാത്ത ജനത. നേർച്ചപ്പാട്ടുകളും മാലമൗലിദുകളും റാത്തീബുകളുമാണ് അവർക്കറിയുന്ന മതം. അവർ നയിക്കപ്പെട്ടിരുന്നത് തങ്ങന്മാരിലൂടെയും മുസ്ലിയാക്കണിലൂടെയുമായിരുന്നു. അവർ നിർധനരായ കുടിയാന്മാരും കർഷക തൊഴിലാളികളും കൂലിവേലക്കാരുമായിരുന്നു. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ദീനും ദുനിയാവും നഷ്ടപ്പെട്ടുപോയ ഒരു സമുദായം. അനീതിയും അധാർമികതയും തീണ്ടാത്ത ശുദ്ധമനസ്കർ. ജന്മി മുതലാളിമാരുടെ ചൂഷണങ്ങൾക്കും പീഡനങ്ങൾക്കും ഇരയായി ജീവിച്ചിരുന്ന വർഗം. പരാതിയും അവർഷവും ഉണ്ടായിരുന്നു, പക്ഷെ സംഘടിക്കാൻ അറിയില്ലായിരുന്നു. അതിനുള്ള സാഹചര്യവും ഉണ്ടായില്ല. ഒരു പ്രദേശത്ത് എന്തു നടക്കുന്നുവെന്ന് മറ്റൊരിടത്തറിയാൻ ആഴ്ചകൾ തന്നെ വേണ്ടിവരുന്ന കാലമായിരുന്നു അത്. ജനങ്ങളെ നയിച്ചിരുന്ന പണ്ഡിതന്മാർ യഥാർത്ഥ മതം അവരെ പഠിപ്പിച്ചതുമില്ല.
3: അന്നത്തെ ജന്മി മുതലാളിമാർ മഹാഭൂരിപക്ഷവും നമ്പൂതിരികളും നായന്മാരുമായിരുന്നു. ഭൂമി ദൈവദത്തമായ അവകാശമായി കരുതി അടക്കിവാണ സുഖലോലുഭന്മാർ. അധ്വാനമെന്തെന്നറിയാതെ അധ്വാനിക്കുന്നവരെ ചൂഷണം ചെയ്തും അടിച്ചമർത്തിയും വാണരുളിയ അവർക്ക് നാട്ടുരാജാക്കന്മാരുടെയും ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെയും താങ്ങും തണലും വേണ്ടുവോളം ലഭിച്ചിരുന്നു. എം പി നാരായണ മേനോൻ എന്ന അങ്ങാടിപ്പുറത്തുകാരനായ ഒരു ഹിന്ദു വക്കീലാണ് മാപ്പിളമാരിൽ വർഗബോധവും സംഘടനാശീലവും വളർത്തിയെടുത്തത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മലബാർ ഓർഗനൈസിംഗ് സെക്രട്ടറിയും ഏറനാട് കോൺഗ്രസ് സെക്രട്ടറിയുമായിരുന്നു ശ്രീ മേനോൻ. ചെറുപ്പം മുതലേ മുസ്ലിങ്ങളുമായി സൗഹൃദത്തിലായിരുന്നു. കോൺഗ്രസിൽ അദ്ദേഹത്തിന് ലഭിച്ച സ്ഥാനം ഉപയോഗിച്ച് പാവപ്പെട്ട ഹിന്ദു മുസ്ലിം കുടിയാന്മാരെയും കർഷക തൊഴിലാളികളെയും അദ്ദേഹം സംഘടിപ്പിച്ചു. മലബാറിലെ മുസ്ലിങ്ങളെ രാഷ്ട്രീയമായി കുറച്ചെങ്കിലും ഉണർത്തുന്നതിൽ മേനോൻ വഹിച്ച പങ്ക് നിസ്തുലമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മമിത്രങ്ങളായിരുന്ന തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാരും അഥവാ കെ മൗലവി, കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരും ഈ പ്രവർത്തനങ്ങളിൽ ശ്രീ മേനോൻ്റെ പ്രധാന സഹകാരികളായിരുന്നു. മാപ്പിള മുസ്ലിങ്ങളുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന സുഹൃത് ബന്ധം സ്വസമുദായത്തിലും കുടുംബത്തിലും അദ്ദേഹത്തെ അന്യനാക്കി. മാപ്പിള മേനോൻ എന്ന് ആക്ഷേപിക്കപ്പെട്ടു. ചുരുക്കി പറയാം, ജന്മി മുതലാളിത്തത്തിനെതിരായ സമരം കലാപമായി പടർന്നു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും പോലീസും സമരക്കാരെ അമർച്ച ചെയ്യാൻ ജന്മി മുതലാളിമാരുടെ സഹായികളായപ്പോൾ വിവരമില്ലാത്ത ജനങ്ങൾ ബ്രിട്ടീഷ് പട്ടാളത്തോടു പോലും സമരം ചെയ്യാൻ തയ്യാറായി. സംഘടിപ്പിച്ചവർക്കും നേതൃത്വം നൽകിയവർക്കും ഒതുക്കാൻ കഴിയാത്തവണ്ണം ജനം അനിയന്ത്രിതമായി. അപ്പോൾ നേതൃത്വം വികാരജീവികളായ മറ്റു ചിലരുടെ കൈകളിൽ ചെന്നു വീണു. സദുദ്ദേശവും ശുദ്ധമനസ്കതയുമാണ് ആ നേതാക്കൾക്ക് ഉണ്ടായിരുന്നതെങ്കിലും വിചാരങ്ങളെക്കാളുപരി വികാരമാണ് അവരെ അധീനപ്പെടുത്തിയത്. ആ കൂട്ടത്തിലെ പ്രധാനികളായിരുന്നു ആലി മുസ്ലിയാരും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും. അന്നത്തെ ഖിലാഫത്ത് കോൺഗ്രസ് നേതാക്കൾ ബുദ്ധിശൂന്യവും അപകടവുമായ നടപടികളിൽ നിന്നും മാപ്പിളമാരെ പിന്തിരിപ്പിക്കാൻ കിണഞ്ഞു ശ്രമിച്ചു. ഏറനാട് വള്ളുവനാട് താലൂക്കുകളിൽ 5000 കോപ്പികൾ വിതരണം ചെയ്യപ്പെട്ട ഒരു പ്രസ്താവന ഇപ്രകാരം ജനങ്ങളെ ഉപദേശിച്ചു: മാന്യമഹാജനങ്ങളെ, ഇന്ത്യക്കാരുടെ രാഷ്ട്രീയമായ ഉയർത്തെഴുന്നേൽപ്പും കോൺഗ്രസ് ഖിലാഫത്ത് ആദർശ പ്രചാരണ വിജയവും ഭരണാധിവർഗത്തെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയും അലി സഹോദരന്മാരും മറ്റു ഹിന്ദു മുസ്ലിം ദേശീയ നേതാക്കളും സഹനസമരത്തിനും നിസ്സഹകരണ പ്രസ്ഥാനത്തിനുമാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മാപ്പിള നാട്ടിൽ സുദൃഢമായി വേരുറച്ചു വരുന്ന ഹിന്ദു മുസ്ലിം ഐക്യം വെള്ളക്കാരുടെ പരിഭ്രമത്തെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 21 തിരൂരങ്ങാടിയിൽ നടന്ന കലാപവിവരം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. മാപ്പിള നാട്ടിൽ മർദ്ദനങ്ങളും അറസ്റ്റുകളും നടക്കാനുള്ള സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ട്. ബഹുജനങ്ങളോട് ഞങ്ങൾ ഖേദത്തോടും ഭയാശങ്കയോടും കൂടി ഒരു കാര്യം ഉണർത്തുന്നു: പോലീസും പട്ടാളക്കാരും എന്ത് അക്രമം പ്രവർത്തിച്ചാലും നിങ്ങൾ സഹനസമരത്തിൽ ഉറച്ചു നിൽക്കണം. യാതൊരു തരത്തിലുള്ള അക്രമത്തിനും പകരം ചോദിക്കരുതെന്നും മുതിരരുത്. അങ്ങനെ ചെയ്താൽ ഇപ്പോൾ നമുക്ക് തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത പല നാശനഷ്ടങ്ങളും രക്തച്ചൊരിച്ചിലിനും ഹേതുവാകുന്നതാണ്. അതിനാൽ എല്ലാവരും സഹനമാർഗവും സഹകരണ ത്യാഗാശയവും പ്രകടിപ്പിക്കണം. എല്ലാവരും സമാധാന മാർഗത്തിൽ ചരിക്കണമെന്നും ഞങ്ങൾ ഇതിനാൽ അപേക്ഷിക്കുന്നു. 1921 ആഗസ്റ്റ് 22 KP കേശവമേനോൻ, യു ഗോപാലമേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, MP നാരായണമേനോൻ, ഇ മൊയ്തു മൗലവി, പെരുമ്പടത്ത് മൊയ്തീൻകോയ, ഇത്രയും നേതാക്കളാണ് ഈ പ്രസ്താവനയിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം.
0: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഓർമ്മ മലബാർ ലഹള. അവതരിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി ജാബിർ ടി കെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ മുഖമൊഴി, അനീതിക്കെതിരെ നിലകൊള്ളുക. രചന നിർവഹിച്ചത് ഉസ്മാൻ പാലക്കാഴി. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
1: അനീതിക്കെതിരെ നിലകൊള്ളുക. അക്രമവും അനീതിയുമില്ലാത്ത ഭൗതിക ലോകമെന്നത് അസാധ്യമാണ്. കാരണം മനുഷ്യൻ തിന്മകളിലേക്ക് കൂടുതൽ ചായ്വ് കാണിക്കുന്ന പ്രകൃതമുള്ളവനാണ്. മനുഷ്യരുള്ള കാലത്തോളം തിന്മകളുമുണ്ടാകും, അക്രമവും അനീതിയുമുണ്ടാകും. പ്രവാചകന്മാരൊഴിച്ച് ആരും പാപമുക്തരല്ല. എന്നാൽ ചിന്താശേഷിയുള്ള മനുഷ്യന് തെറ്റിൽ നിന്നകന്ന് നിൽക്കാനും തെറ്റ് ചെയ്യാനും കഴിയും. തെറ്റാണെന്ന് ബോധ്യമുള്ള കാര്യം ചെയ്യാതിരിക്കുക എന്നത് മൂല്യബോധത്തിൻ്റെ അടയാളമാണ്. അക്രമവും അനീതിയും കൊടികുത്തി വാഴുമ്പോൾ അതിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്നതിന് പകരം അതിനെതിരെ ശബ്ദിക്കാനാണ് ശ്രമിക്കേണ്ടത്. സാധാരണക്കാരൻ ചെയ്യുന്ന അനീതിയും അക്രമവും വാഗ്ദാന ലംഘനവും ഒരു ഭരണാധികാരിയോ ന്യായാധിപനോ ചെയ്യുന്ന അക്രമവും അനീതിയും വാഗ്ദാന ലംഘനവും ഒരുപോലെയല്ല. അങ്ങനെയല്ല സമൂഹത്തെ ബാധിക്കുക. ഭരണാധികാരിയുടെയും ന്യായാധിപന്റെയും അനീതി ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കും. സമൂഹത്തിൽ അരക്ഷിതാവസ്ഥയുണ്ടാക്കും. ജനങ്ങളിലാകമാനം ഭീതി പരത്തും. നിലനിൽപ്പിനെക്കുറിച്ച് ആശങ്കയുണ്ടാക്കും. ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? കേന്ദ്ര സർക്കാരും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും പക്ഷപാതപരവും വർഗീയവുമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുസ്ലിം പള്ളികൾക്ക് താഴെ ക്ഷേത്രാവശിഷ്ടങ്ങളോ വിഗ്രഹങ്ങളോ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ആസൂത്രിതമായി പരിശ്രമിക്കുന്നു. കോടതികൾ അതിനെല്ലാം കൊടിപിടിക്കുന്നു. മുസ്ലിമായ ഒരു വ്യക്തി എന്തെങ്കിലും തെറ്റു ചെയ്താൽ അയാളുടെ കുടുംബത്തെ മുഴുവൻ തെരുവിലിറക്കി വീട് തകർത്ത് കളയുന്നു. ഭരണാധികാരികളുടെ അഴിമതി, സ്വജനപക്ഷപാതിത്വം, വ്യാജ ഏറ്റുമുട്ടൽ, കൊലപാതകങ്ങൾ, ഭരണത്തെ എതിർക്കുന്നവരെ രാജ്യദ്രോഹികളായി മുദ്രകുത്തി ജയിലിലടക്കൽ, പട്ടിണി പാവങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുകയും കോർപ്പറേറ്റുകളെ വാരിപ്പുണരുകയും ചെയ്യൽ, ഇങ്ങനെ ഒട്ടനേകം കലാപരിപാടികൾ നമ്മുടെ രാജ്യത്ത് നിർബാധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തുവരുന്നതിനേക്കാൾ വലിയ വാർത്തകൾ ഇരുമ്പു മറക്കകത്ത് ഉണ്ട് എന്നതാണ് നേര്. അന്യായം അഥവാ അക്രമം എന്നത് അർത്ഥമാക്കുന്നത് ഒന്നിനെ അതിൻ്റേതല്ലാത്ത സ്ഥാനത്ത് പ്രതിഷ്ഠിക്കലാണ്, മാറ്റിസ്ഥാപിക്കലാണ്, ദുരുപയോഗം ചെയ്യലാണ്, പരിധി ലംഘിക്കലാണ്. ശരിയായ പാതയിൽ നിന്നുള്ള വ്യതിയാനമായിട്ടാണ് സത്യമെന്തെന്നറിഞ്ഞിട്ടും കളവു പറയലാണ്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സമ്പത്തുകൊണ്ടോ സ്വാധീനം കൊണ്ടോ അധികാരം കൊണ്ടോ ആരെയും ഉപദ്രവിക്കാനോ ആരോടെങ്കിലും അനീതി കാണിക്കാനോ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അക്രമികളെ സഹായിക്കാൻ ഇഹലോകത്ത് പലരും ഉണ്ടാകും, എന്നാൽ പരലോകത്താരും ഉണ്ടാകില്ല. അക്രമകാരികൾക്ക് യാതൊരു സഹായിയുമില്ല. അധ്യായം 22 വചനം 71. ഈ ബോധ്യമാണ് ഉമർ ബിൻ ഖത്താബിനെ പോലുള്ള ഭരണാധികാരികളെ ലോകം കണ്ട ഏറ്റവും നീതിമാന്മാരായ ഭരണാധികാരികളാക്കി മാറ്റിയത്.
0: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ മുഖമൊഴി, അനീതിക്കെതിരെ നിലകൊള്ളുക. ഈ വിഷയത്തിൽ രചന നിർവഹിച്ചത് ഉസ്മാൻ പാലക്കാഴി. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കളെ, ഇനി മധുരം ഖുർആൻ പരിപാടിയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
1: ഹൃദ്യമായ ഖുർആൻ പാരായണം ശ്രവിക്കാനായി നമ്മുടെ ശ്രോതാക്കൾ ഈയൊരു സ്ലോട്ടിനായിട്ട് പതിവായി കാത്തിരിക്കാറുണ്ട്.
0: തീർച്ചയായും ലോകത്തിലെ പ്രശസ്ത കാര്യങ്ങളുടെ വ്യത്യസ്തങ്ങളായ ഖുർആൻ പാരായണങ്ങളാണ് മധുരം ഖുർആനിലൂടെ നമ്മൾ ശ്രോതാക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്.
1: ഇന്ന് സൂറത്തു ത്വാഹയിലെ 98 മുതൽ 114 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾക്കായി നാം പ്രക്ഷേപണം ചെയ്യുന്നത്.
0: പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് മൻസൂർ അൽസൽമി.
2: أعوذ بالله من الشيطان الرجيم

0: ജസാക്കും അല്ലാഹു ഖൈറ. മധുരം ഖുർആനാണ് ഇതുവരെ നമ്മൾ കേട്ടത്.
1: ഏറെ ഹൃദ്യമായ വിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വാഹയിൽ നിന്നും 98 മുതൽ 114 വരെയുള്ള വചനങ്ങളായിരുന്നു.
0: പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മൻസൂർ അൽ സൽമി.
2: ഇമാം നവവി റഹ്മഹുല്ലയുടെ റിയാലുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് സ്ത്രീ പുരുഷന്മാരുടെ സ്വഫുകൾ വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ വഅസ്സല്ലി വഅസല്ലിമു അലാ നബിയ്യിനാ റഹ്മത്തൻ ലിൽആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദു സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ 194-ാമത്തെ അധ്യായം ബാബു ഫദ്ലി സ്വഫിൽ ഔവൽ, ഒന്നാമത്തെ സ്വഫിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന സ്വഫുകൾ പൂർത്തീകരിച്ചു നിൽക്കണമെന്നും ശരിപ്പെടുത്തണമെന്നും ചേർന്നു നിൽക്കണമെന്നുമെല്ലാം ഉണർത്തുന്നതായ ഹദീസുകൾ കൊണ്ടുവന്നതായ അധ്യായത്തിൽ നിന്നുള്ള 1084-ാമത്തെ ഹദീസ്. വഅൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറു സുഫൂഫിർ റിജാലി അവ്വലുഹാ വശർറുഹാ ആഖിറുഹാ വഖൈറു സുഫൂഫിൻ നിസാഇ ആഖിറുഹാ വശർറുഹാ അവ്വലുഹാ. റവാഹു മുസ്ലിം. അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അള്ളാഹുവിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു സുഫൂഫിർ റിജാൽ, പുരുഷന്മാരുടെ ആണുങ്ങളുടെ സ്വഫുകൾ, നമസ്കാരത്തിലെ സ്വഫ് നിൽക്കുന്നത് അതിൽ ഖൈറായത്, നല്ലതായ, ഏറ്റവും നന്മയേറിയത് അവ്വലുഹ, ആ സ്വഫുകളിൽ ഒന്നാമത്തെ സ്വഫിനാണ്. വശർറുഹ, എന്നാൽ താരതമ്യേന പ്രതിഫലം കുറവാകുന്ന ആ ഒരു സ്വഫ്, അത് ആഖിറുഹ, അവസാനത്തെ സ്വഫാണ്. അപ്രകാരം തന്നെ വഖൈറു സുഫൂഫിൻ നിസാഇ, സ്ത്രീകൾ പെണ്ണുങ്ങൾ അവരുടെ നമസ്കാരത്തിന് വേണ്ടി സ്വഫ് നിൽക്കുന്നതിൽ പുരുഷന്മാർക്ക് പിന്നിലായിക്കൊണ്ട് നമസ്കരിക്കുമ്പോൾ അവരിലെ ഖൈറായ സ്വഫ് അവസാനത്തെ സ്വഫാണ്. വശർറുഹ, എന്നാൽ പുരുഷന്മാരോട് അടുത്തു നിൽക്കുന്നതായ ആദ്യത്തെ സ്വഫ് ആണ് താരതമ്യേന പ്രതിഫലം കുറവാകുന്നത്. റവാഹു മുസ്ലിം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സഹോദരങ്ങളെ, വദാലിക അന്ന സുഫൂഫൻ നിസായി തക്കൂനു ഖൽഫ റിജാൽ, സ്ത്രീകളുടെ സ്വഫുകൾ ജമാഅത്തായി സ്ത്രീ പുരുഷന്മാരെല്ലാവരും ഒന്നിച്ച് നമസ്കരിക്കുന്ന സമയത്ത് സ്ത്രീകളുടെ സ്വഫുകൾ അവരുടെ അണികൾ തക്കൂനു ഖൽഫ റിജാൽ, പുരുഷന്മാരുടെ സ്വഫുകൾക്ക് പിന്നിലായിരിക്കും, ബാക്കിലായിരിക്കും. അങ്ങനെയാണ് വേണ്ടത്. ഹാ വഹാദാഹു വസുന്ന, ഇതാണ് സുന്നത്ത്. ഫൈദാക്കാന അവ്വലു ഹാ ഫഹു ഖരീബു മിൻ റിജാൽ, ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങളും മറ്റുമൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ മാത്രമല്ല, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവർ നമസ്കരിച്ചിരുന്നത് പുരുഷന്മാർക്കു പിന്നിൽ സ്ത്രീകൾ സ്വഫായി നിന്നുകൊണ്ട് ആ രൂപത്തിലായിരുന്നു. മൈക്കും മറ്റു കാര്യങ്ങളും ഒന്നുമില്ലാത്ത കാലഘട്ടം, ഇമാമിൻ്റെ ഖിറാഅത്ത് കേൾക്കേണ്ടതുണ്ട്, മറ്റു പല കാര്യങ്ങളും. ഏതായിരുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പുരുഷന്മാരോട് അടുത്തു നിൽക്കുന്നതായ സ്ത്രീകളുടെ ആദ്യത്തെ സ്വഫാണ്. അതിൽ ഷർറഹ എന്ന് പറഞ്ഞാൽ മോശമായത് എന്നർത്ഥത്തിലല്ല, ഖൈറും ഷെറും താരതമ്യേന ഫള് ശ്രേഷ്ഠത കൂടുതലുള്ളതും കുറവുള്ളതും. അപ്പോൾ ആഖിറുഹ ബഈദുന്നനി റിജാലി ഫയക്കൂനു ഖൈറഹ, പുരുഷന്മാരിൽ നിന്ന് കൂടുതൽ അകന്നു നിൽക്കുമ്പോൾ ഏറ്റവും ബാക്കിലുള്ള സ്വഫാണ് അതിൽ ഖൈറായത്. എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ സന്ദർഭത്തിലും തഖദ്ദമു ഫഹു അഫ്ളൽ, ഏറ്റവും മുന്നിലുള്ള സ്വഫാണ് അവർക്ക് ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന്. നോക്കൂ സഹോദരങ്ങളെ, ഇസ്ലാം ഫളായിലുകളിലേക്ക്, ശ്രേഷ്ഠതകളിലേക്ക് ക്ഷണിക്കുകയാണ്, വിളിക്കുകയാണ് അതിനെ പിന്തുടരാൻ. കുറവുകളുള്ളതിലേക്ക്, പ്രതിഫലം താരതമ്യേന കുറവ് ലഭിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുവാനും പ്രതിഫലം കൂടുതൽ ലഭിക്കുന്ന കാര്യത്തിൽ പരിശ്രമിക്കുവാനും മുന്നിട്ടിറങ്ങുവാനും അത് സ്വീകരിക്കുവാനും വിശ്വാസികൾ തയ്യാറാവേണ്ടതുണ്ട്. റിജാലം വനിസാഅ, പുരുഷന്മാരും സ്ത്രീകളുമെല്ലാം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാനും അള്ളാഹുവിന് വഴിപ്പെടുവാനും ഷറഇയായ നിബന്ധനകളും കാരണങ്ങളുമെല്ലാം പാലിച്ചുകൊണ്ട് ആ നന്മകളിൽ മുന്നേറാൻ ഓരോ വിശ്വാസികളും വിശ്വാസിനികളും താൽപ്പര്യം കാണിക്കുകയും ധൃതിപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. ഫമൻ അമിലൽ ഖൈറ വൽ അമല സ്വാലിഹ വൽ തസമ ദവാബിതഹു. ഏതൊരാൾ ഖൈറായ കാര്യങ്ങൾ ചെയ്യുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, അതിൻ്റെ പ്രതിഫലം പൂർണ്ണമായി അവർക്ക് ലഭിക്കണമെങ്കിൽ അതിന് പറയപ്പെട്ടതായ നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. ഫഇന്നഹു അഫ്ളു മിമ്മൻ അമിലഹു, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായി ചെയ്യുന്ന അമലുകൾ. ആ ദവാബിത്തുകൾ, ആ നിബന്ധനകൾ പാലിച്ചിട്ടില്ല എങ്കിൽ അത്ര പ്രതിഫലം അവർക്ക് ലഭിക്കുകയില്ല. സാധ്യമാകുന്ന ആളും അത് പാലിച്ചുകൊണ്ട് തന്നെയാണത് നിർവഹിക്കുവാൻ ശ്രമിക്കേണ്ടത്. ഇവിടെ നാം മനസ്സിലാക്കുന്ന ഈ ഹദീസ് വ്യക്തമാക്കി തരുന്നത് യുവദ്ദിഹു അന്ന നിസാ ലഹുന്ന അഹ്കാമുൻ ഖാസ, സ്ത്രീകൾക്ക് പ്രത്യേകമായ വിധികളുണ്ട്. മസ്ജിദുകളിൽ അവർ നമസ്കാരങ്ങൾ നിർവഹിക്കുമ്പോൾ അവർക്കായി പറയപ്പെട്ടതായ കാര്യങ്ങൾ അതിൽ പ്രത്യേകം അവർ ശ്രദ്ധിക്കണം. മിൻ ഹൈസു സുത്തറവൽ ബുഅദ് അൻ മവാതിനി ശുബഹാത്ത്, ആളുകളെ ശുബഹാത്തുകളിലേക്ക് കൊണ്ടുപോകുന്നതായ അവസരങ്ങളിൽ, സന്ദർഭങ്ങളിൽ അതിൽ നിന്ന് ദൂരെയാകുവാനും മറ സ്വീകരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുരുഷന്മാരുടെ സൊഫുകൾക്കടുത്തായി അവർ നിൽക്കുമ്പോൾ അത് അതിലേറ്റവും ഖൈറായതും ഷെറായതിനെക്കുറിച്ചുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. അന്നഫദല മവാഖിഫിർ റിജാൽ അയ്യക്കൂനു ഫി സുഫൂഫിൽ ഊല, പുരുഷന്മാർ നിൽക്കേണ്ടത്, നിൽക്കുവാൻ ഏറ്റവും കൂടുതൽ അവർ ധൃതിപ്പെടേണ്ടത് ആദ്യ സൊഫുകളിലാണ്. വയുസാരിഉ ഇല സ്വദാറത്തി ഫി ത്വആത്ത്, അള്ളാഹുവിന് വഴിപ്പെടുന്നതായ ഇബാദത്തുകളിലും ആരാധനാക്രമങ്ങളിലും പുണ്യകർമ്മങ്ങളിലുമെല്ലാം അവർ മുന്നിൽ നിൽക്കേണ്ടവരാണ്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ നമസ്കാരത്തിലാണെങ്കിൽ ഇമാമിന്, പ്രത്യേകിച്ച് നമസ്കാരങ്ങളിൽ ഒന്നാമത്തെ സൊഫ് ഖൽഫൽ ഇമാം, ഇമാമിന് പുറകിലായിക്കൊണ്ട് നിൽക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും ഖൈർ. വഹാദിഹിൽ ഹാലു ഫി കുല്ലിൽ ഉമുർ, ഇത് തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും. വഫി കുല്ലി സ്വലവാത്ത്, എല്ലാ നമസ്കാരങ്ങളിലും. അപ്പോൾ അവിടെ ഖൈറിയത്ത് കൂടുതലായി കിട്ടുന്നത് സ്ത്രീകൾ ഹാജറാകുന്ന സമയത്ത് പ്രത്യേകിച്ച് നമസ്കാരങ്ങളിൽ ഒന്നാമത്തെ സൊഫ് തന്നെ സ്ത്രീകളിൽ നിന്ന് വിദൂരമായ ഇമാമിനോട് അടുത്ത് നിൽക്കുന്നതായ ആ ഒരു സൊഫ്, അതിന് ഏറ്റവും ശ്രേഷ്ഠത ആ നിലക്ക് നോക്കുമ്പോഴും അത് ഏറെയാണുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. വശറു സുഫു ഫിർ റിജാലി ആഖിറുഹ, പുരുഷന്മാരുടെ സൊഫുകളിൽ ഷറായിട്ടുള്ളത് അത് അവസാനത്തേതാണ്, അവസാനത്തെ സൊഫാണ്. കാരണം ലി തഅഖുരിഹിം അനി തഅത്ത്, ആ സൽക്കർമ്മങ്ങളിൽ അവർ വൈകി പിന്തി വന്നതുകൊണ്ടാണ് അവർക്കത് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് സ്ത്രീകളോട് അടുത്ത് നിൽക്കുന്നതായ അവസാനത്തെ സൊഫ് അവർക്ക് ഷറായി ലഭിക്കുന്നത്. വായല അക്സിമിന റിജാൽ, അതേപോലെ തന്നെ അതിനേറെ വിപരീതമാണ് പുരുഷന്മാർക്കുള്ളതിൽ നിന്ന് നേരെ വിപരീതമാണ് സ്ത്രീകളുടെ വിഷയം. ഫഖദ് അമറല്ലാഹു നിസാ ബിൽ ഇഹ്തിജാബി വസ്സുത്ര, സ്ത്രീകളോട് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചത് മറ സ്വീകരിക്കുവാൻ, അനിൽ അയുനി കണ്ണുകളിൽ നിന്ന്. വലിദാലിക അഖ്ബറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത് അന്ന ഖൈറ സുഫു ഫിൻ നിസാഇ, സ്ത്രീകളിൽ അവരുടെ സൊഫുകളിൽ ഖൈറായത്. വ ഔലാഹ ബിൽ അഫ്ളിയ, ശ്രേഷ്ഠമായതിൽ ഏറ്റവും ഉത്തമമായത് വഹു ആഖിറു സുഫൂഫ്, സ്ത്രീകളുടെ സൊഫുകളിൽ അവസാന സൊഫുകളാണ്. കാരണം ലിബുഅദിഹ അൻ സുഫൂഫി റിജാലി വൽ ഫിത്ന, ഫിത്നകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നുമൊക്കെ അകന്നു നിൽക്കുന്നു, ദൂരെയായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവസാന സൊഫുകളാണ് അവർക്ക് ഖൈറായിട്ടുള്ളത്. ഷർറുഹ അവലുഹ, പുരുഷന്മാരോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതായ സൊഫുകൾ അത്. വതഅറുദിഹ അക്സറ ലിൽ ഫിത്ന, ഫിത്നക്ക് കൂടുതലും കാരണമാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അപ്രകാരം ഖൈറിൻ്റെയും ഷർറിൻ്റെയും, നന്മകൾ കൂടുതൽ ലഭിക്കുന്നതിൻ്റെയും പുണ്യം കൂടുതൽ കിട്ടുന്നതിൻ്റെയും കുറവ് ലഭിക്കുന്നതിൻ്റെയൊക്കെ കാരണമായി പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ പുരുഷന്മാരും സ്ത്രീകളുമെല്ലാം മസ്ജിദിൽ ഹാദിറായി ജമാഅത്തായി

എന്നതാണ്. അതല്ലാതെ തിന്മയായത് മോശമായത് എന്ന അർത്ഥത്തിലല്ല. വഅബഅദുഹ മിൻ മസ്ലൂബി ശറഉ, ശറഉ തേടിക്കൊണ്ടിരിക്കുന്നത് അപ്രകാരമാണ്. അതിൻ്റെ ഖൈറും അതിന് വിപരീതമാണ്, കൂടുതൽ നന്മകൾ നേടിയെടുക്കുക, അതിന് ശ്രേഷ്ഠത ലഭിക്കുന്നത് എന്നതാണ്. സഹോദരങ്ങളെ, ഇബാദത്തുകൾ റബ്ബിന് വഴിപ്പെടുന്നതായ കാര്യങ്ങളൊക്കെ മുർത്തബിത്വൻ ബി അദാഇഹ ബി ദവാബിത്തി ശറഇയ, ശറഈ ശറഇൽ പഠിപ്പിക്കപ്പെട്ടതായ, ശറഇ നിർദ്ദേശിക്കുന്നതായ മതനിയമങ്ങളുടെ കൂടെ, മതനിയമങ്ങളോടൊപ്പമുള്ളതായ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നിർവഹിക്കുമ്പോഴാണ് അതിന് പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, ഈ ഹദീസിൽ ഹസ്വുർ റിജാലി അലൽ മുസാറഅത്തി ഇല ത്വആത് വസ്സുഫൂഫിൽ ഊലാ ഫി സ്വലവാത്ത്, നമസ്കാരങ്ങളിൽ ആദ്യ സഫുകളിലേക്ക് റബ്ബിന് വഴിപ്പെടുവാൻ വേണ്ടി ധൃതിപ്പെട്ടു പോവണം പുരുഷന്മാർ എന്നതിനെ പ്രേരിപ്പിക്കുന്നുണ്ട്. വഹുവ മഹല്ലുൽ അഫ്ളിയത്തിലഹും, അവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലങ്ങളിൽ അവർ വന്നെത്തണം എന്നുള്ളതുകൊണ്ട്. അതേപോലെ തന്നെ സ്ത്രീകളോടും അവർ സഫുകളിൽ നിൽക്കേണ്ടത് ഏറെ പിന്നിലായിക്കൊണ്ടാണ് പുരുഷന്മാരോടൊപ്പം നിൽക്കുന്നതായ സന്ദർഭങ്ങളിൽ. അതുപോലെ തന്നെ ആളുകളുടെ നോട്ടത്തിൽ നിന്നുള്ള മറ സ്വീകരിക്കുവാൻ അവർക്ക് സാധിക്കണം. അതേപോലെ തന്നെ അവരുടെ അഫ്ളിയത്ത് അപ്രകാരമാണ്. മാത്രമല്ല സഹോദരങ്ങളെ, ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് ബയാനു തർത്തീബി സുഫൂഫിർ റിജാലി വന്നസാ ഫിൽ ഫളി വസ്സവാബ്, പ്രതിഫലത്തിലും ശ്രേഷ്ഠതയിലും പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സഫുകളുടെ തർത്തീബ് ഓർഡർ എങ്ങനെയാണ് എന്നത് പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ശറഉ വളരെയധികം ശ്രദ്ധിക്കുന്ന, കെയറ് ചെയ്യുന്നതായ, പരിഗണിക്കുന്നതായ ഒരു കാര്യം, ഫിത്നയുണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം ദൂരെയാവണം എന്നത് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളോട് പുരുഷന്മാരുടെ നോട്ടത്തിൽ നിന്ന് ദൂരെയാകുന്ന നിലക്ക് അവരോട് നിൽക്കുവാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ളത് എന്നതാണ്. മാത്രമല്ല, സ്ത്രീകളെക്കാളേറെ പുരുഷന്മാർക്കുള്ള ശ്രേഷ്ഠത റിജാലു ഖവ്വാമൂന അലാ നിസ എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്രകാരം തന്നെ പള്ളിയിൽ വെച്ച് നിർബന്ധമായി നിർവഹിക്കേണ്ടുന്നതായ ഇബാദത്തുകൾ പുരുഷന്മാർക്ക് അതവർ നിർവഹിക്കുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠത, അതിൻ്റെ പ്രാധാന്യം ആ സ്ഥലങ്ങൾക്ക് അവിടെ മുന്നിട്ട് നിൽക്കാൻ വേണ്ടി അവർ ശ്രദ്ധിക്കണം. നമസ്കാരത്തിനുള്ള സൊഫുകൾ പോലെ യുദ്ധത്തിനുള്ള സൊഫുകളും ഒക്കെ അപ്രകാരം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല ആ ഒരു നൽകിയതായ ശ്രേഷ്ഠത അത് നമ്മൾ പരിശ്രമിക്കാൻ, അതിൽ മുന്നേറാൻ, നമുക്കതിൽ താൽപ്പര്യമുണ്ടാകുവാൻ നമ്മൾ ആ പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ ഹദീസിൽ നിന്ന് ധാരാളം പാഠങ്ങൾ, പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നത് നാം മനസ്സിലാക്കുക. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല അദ്ദേഹം പറയുന്നു ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട്, അന്ന റിജാല മശ്റൂഉൻ ലഹും അൻ യുബാദിറു വ യുസാറഉ ഇല സഫിൽ അവ്വൽ, ആദ്യത്തെ സഫിലേക്ക് ധൃതിപ്പെട്ട് കൊണ്ട് മുന്നേറുക എന്നുള്ളത് ശറഈ പുരുഷന്മാരോട് കൽപ്പിച്ചതാണ്. മടിയും അലസതയും കാരണത്താൽ വൈകിപ്പോകുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സ്ത്രീകൾ, അമ്മൻ നിസാഉ ഫമശ്റൂഉ ലഹുന്ന അൽബുഅദു അനി റിജാലി വഅനിൽ ഫിത്ന, ഫിത്നയിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും ദൂരെയാവണം എന്നതും പ്രത്യേകം അവർ ശ്രദ്ധിക്കേണ്ടുന്നതായ കാര്യമാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയോട് ഈ വിഷയകമായി ചില ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടു. അന്നിസാഉ യതറാസൂന കറിജാൽ, പുരുഷന്മാർ നിൽക്കുന്നത് പോലെ ഒട്ടിച്ചേർന്ന് നിൽക്കുകയാണോ സ്ത്രീകൾ ചെയ്യേണ്ടത്? ഷെയ്ഖ് പറയുന്നതിന് അം കറിജാൽ യതറാസൂന ഫിസഫി കറിജാൽ, ചേർന്ന് നിൽക്കുക തന്നെ വേണം വേണ്ടത് പുരുഷന്മാരെ പോലെ. അൽ മുസാല അൽ മുലാസക്ക, അതെ ഒട്ടിച്ചേർന്ന് നിൽക്കുക എന്നുള്ള രൂപത്തിലാണോ എന്ന് ചോദ്യകർത്താവ് വീണ്ടും ചോദിക്കുമ്പോൾ ഷെയ്ഖ് പറയുന്നത് ബില്ല ഖദാം ലാക്കിൻ മിൻ ഗൈരി, അതാ ഉപദ്രവം ഉണ്ടാകാതെ കാലുകൾ ചേർത്ത് വെക്കണം. ബഅദുന്നാസ് ഇദാ ലാസക യുദി ബിൽ ഹക്ക, ചില ആൾക്കാർ കാലുകൾ വെക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന രൂപത്തിൽ ചെയ്യുന്നു. അങ്ങനെ ഒരിക്കലും ഒരാൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന രൂപത്തിൽ കാല് വെക്കാൻ പാടില്ല. ചേർത്ത് വെക്കുക, കാല് ടച്ചായി നിൽക്കുക എന്നുള്ളതാണ്. ഇവിടെ ഹൽവറദ അന്നൽ മുലാസഖ ബിമഅന അൽ മുവാസാത്ത്, ഒരേപോലെ വെക്കുക എന്നതാണോ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഷെയ്ഖ് പറയുന്നത് ഹാദ മിൻ ഫിഅലി സ്വഹാബ, ഇത് സ്വഹാബത്ത് പ്രവർത്തിച്ചത് ഇപ്രകാരമായിരുന്നു. കാന അഹദുനാ യൽസഖു ഖദമഹു ബി ഖദമി സ്വാഹിബിഹി വ കഅബഹു ബി കഅബി സ്വാഹിബിഹി തഹ്ഖീഖൽ ലിസദ്ദിൽ ഖലൽ, ഗ്യാപ്പ് ഫില്ല് ചെയ്യുക, വിടവുകൾ നികത്തുക എന്നത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഞങ്ങളിൽ ഒരാളുടെ കാല് കാലിനോട് ചേർത്ത് വെക്കും എന്ന്. സദ്ദുൽ ഖലൽ, സദ്ദുൽ ഖലൽ, സദ്ദുൽ ഫുറജ്, ഗ്യാപ്പുകൾ വിടവുകൾ നികത്തുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച ഒരു കാര്യമാണ്. സ്ത്രീ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും അപ്രകാരമാണ് ആ വിഷയം ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്ന കാര്യങ്ങളെ ഗൗരവത്തോടുകൂടി പരിഗണിച്ചുകൊണ്ട് അത് പ്രാവർത്തികമാക്കാൻ, ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ്
വഅലാ ആലിഹി വസ്

0: അലൈഹി വസല്ലം.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സ്വാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് സ്ത്രീ പുരുഷന്മാരുടെ സ്വഫുകളുടെ പ്രത്യേകതകൾ വിശദീകരിക്കുന്ന ഹദീസാണ് വിശദീകരിക്കപ്പെട്ടത്. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വളരെ കിവിടം പറദീസ മൊത്തം എന്ന് തുടങ്ങുന്ന
0: വി ടി അബ്ദുസ്സലാം രചിച്ച ഗാനം, അതിൻ്റെ ഈണം നൽകിയത് കെ വി അബൂട്ടി മാഷാണ്. ആലാപനം പ്രണവ് മഞ്ചേരി. ഈയൊരു ഗാനം ശരിക്കും സ്വരം എന്ന് പറയുന്ന നമ്മുടെ പ്രോഗ്രാമിൽ ആശയങ്ങൾ കൈമാറുന്ന, വലിയ ആഴത്തുള്ള ആശയങ്ങൾ ചെറിയ ചെറിയ വരികളിലൂടെ കൈമാറുന്നതാണ് ശരിക്കും ഗാനങ്ങൾ എന്ന് പറയുന്നത്. അത്തരം ഗാനങ്ങളുടെ ഒരു ശേഖരം തന്നെ മാഷാല്ലാ അൽഹംദുലില്ലാ നമുക്ക് ഉണ്ട്. സ്വരം എന്നുള്ള പ്രോഗ്രാമും അതേപോലെ തന്നെ ഈണം ചാനൽ, നമ്മൾ ജമീലിലൊക്കെ ഓഡിയോസിൽ ഗാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻഷാല്ല ഇപ്പം നമ്മൾ ഈ ലൈവിൽ നമ്മുടെ സ്വരം പുതിയ ഒരു ഗാനത്തിലേക്ക്, പാപികൾക്ക് ഇവിടം പറുദീസം മൊത്തം എന്ന ഗാനത്തിലേക്ക് പ്രവേശിക്കും.

0: പാപികൾക്കിവിടം പറദീസമൊത്തം എന്ന ഗാനമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്.
1: പക്ഷെ അതാ സ്വരം നേരത്തെ നിങ്ങൾ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഞാൻ അങ്ങനെ ആലോചിച്ചതേ. നമുക്കറിയാം, ഇപ്പോൾ ഒരു പ്രഭാഷകൻ വന്നിട്ട് 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ പ്രഭാഷണം നടത്തുന്നതിലേറെ ചില ആളുകളുടെ മനസ്സിൽ ആഴത്തിലിറങ്ങാം ഇത്തരം വരികളടങ്ങിയ ഒരു പാട്ട് കേട്ടാൽ മതിയാവും.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ കഥ പറയാം. ആദ്യമായി അബിസീനിയയിലേക്ക് പുറപ്പെട്ട കുടുംബം. അവതരിപ്പിക്കുന്നത് അബ്ദുസ്സലാം വീട്ടി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള കൂട്ടുകാരെ, ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറിച്ചാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത് അല്ലേ? എത്ര മനോഹരമാണ് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ചരിത്രങ്ങൾ. ഇപ്പം മൂന്നാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ചരിത്രങ്ങൾ കഥ പറയാൻ പരിപാടിയിൽ നമ്മൾ കേൾക്കുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും കഥ പറയാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നോക്കൂ, ഉസ്മാൻ റളിയല്ലാഹുവിന് ഒരുപാട് മർദ്ദനങ്ങൾ കിട്ടിയിരുന്നു. അങ്ങനെ അവസാനം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഹിജ്റ പോകാൻ നബി അനുവാദം കൊടുക്കുകയാണ്. അനുവാദം ചോദിച്ചു വന്നു, നബി കൊടുത്തു. അങ്ങനെ മുസ്ലിങ്ങൾ അബിസിനിയിലേക്കാണ് ആദ്യത്തെ ഹിജ്റ പോകുന്നത്. ആദ്യമായി അബിസിനിയിലേക്ക് പുറപ്പെട്ട കുടുംബം ഉസ്മാൻ റളിയല്ലാഹുവും ഭാര്യ റുഖയ്യയുമായിരുന്നു എന്ന് ചരിത്രം. 11 പുരുഷന്മാരും 3 സ്ത്രീകളുമാണ് ആ സമയത്തുണ്ടായിരുന്നത്. ഉസ്മാൻ റളിയല്ലാഹുവിനും കുടുംബത്തിനും വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹു അവർക്ക് സൗഖ്യം നൽകട്ടെ. ഇബ്രാഹിം, ലൂത്ത് എന്നിവർക്ക് ശേഷം ആദ്യമായി കുടുംബസമേതം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ പോകുന്ന വ്യക്തിയായിരുന്നു ഉസ്മാൻ. അതുകൊണ്ടാണ് നബി അങ്ങനെ പ്രാർത്ഥിച്ചത് അല്ലേ? ആ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ചരിത്രങ്ങളൊക്കെ നമ്മളിങ്ങനെ കേട്ട് മുന്നോട്ട് പോകുമ്പോൾ നന്മയുടെ കാര്യത്തിൽ ഉസ്മാൻ റളിയല്ലാഹുവിനു മുന്നേറിയിരുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. വലിയ ദാനശീലനായിരുന്നു. എത്ര വലിയ പണമുണ്ടായിരുന്നു അദ്ദേഹത്തിന്! ഈ പണത്തിൽ അധികവും ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചു. നല്ല പണമുള്ളതുകൊണ്ട് തന്നെ സ്വഭാവം മോശമായിട്ടുണ്ടോ? ഇല്ല, നല്ല സ്വഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. എല്ലാവരെയും ആകർഷിപ്പിക്കുന്ന പെരുമാറ്റം. തൻ്റെ സ്വഭാവം കൊണ്ട് ഒരാളെയും വേദനിപ്പിക്കൂല എന്ന് അദ്ദേഹത്തിന് എപ്പോഴൊരു ഉറപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വഭാവഗുണം കൊണ്ട് ഒരുപാട് ആളുകൾക്ക് പ്രയോജനം കിട്ടിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനുമായി ആഴത്തിൽ ബന്ധം പുലർത്തിയൊരു വ്യക്തിയായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു. ഖുർആൻ മുഴുവനും അദ്ദേഹം മനഃപാഠമാക്കി. ഖുർആനിലെ ഒരു പേജെങ്കിലും മറിക്കാതെ പോകുന്ന ദിവസം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് തനിക്ക് ഏറെ വെറുപ്പുള്ളത് എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. ആലോചിച്ച് നോക്കുന്നു കൂട്ടുകാരെ, ഖുർആൻ ഓതാത്തൊരു ദിവസം, ഖുർആന്റെ പേജ് മറിക്കാത്തൊരു ദിവസം ഉണ്ടാവുന്നത് അത്രയും വെറുപ്പുള്ളൊരു ദിവസമായിരിക്കും എന്ന് അദ്ദേഹം വിചാരിച്ചത്. അതുകൊണ്ട് എല്ലാ ദിവസവും ഖുർആൻ അദ്ദേഹം ഓതാറുണ്ടായിരുന്നു എന്നല്ലേ നമുക്ക് കിട്ടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുത്തുകാരിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നല്ലോ ഉസ്മാൻ റളിയല്ലാഹുവിനു. വിശക്കുന്നവന് ഭക്ഷണം നൽകുന്നതും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതും അദ്ദേഹം ഏറെ ഇഷ്ടപ്പെട്ടു. എല്ലാ വെള്ളിയാഴ്ചകളിലും അദ്ദേഹം അടിമകളെ മോചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹുവിനു ഖബറിൻ്റെ അരികിൽ കൂടെ ഇങ്ങനെ നടന്നുപോയാൽ അദ്ദേഹം താടി രോമങ്ങൾ നനയുമാറി കരയുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തോട് ആരോ ചോദിച്ചു, നിങ്ങൾ നരകത്തെ ഓർത്ത് കരയാതെ ഖബർ കണ്ടിട്ടാണോ ഇങ്ങനെ കരയുന്നത്? അപ്പോ ഉസ്മാൻ റളിയല്ലാഹു പറയാണ്, പരലോകത്തിലെ ഒന്നാമത്തെ ഇടം ഖബറാകുന്നു. ഒരാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതവന് വളരെ എളുപ്പമാകും. അതിൽ നിന്ന് രക്ഷപ്പെടാത്തവന് ബാക്കിയുള്ളതെല്ലാം പ്രയാസകരമായിരിക്കും. എന്നിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനം പറഞ്ഞു. ഖബറിനേക്കാൾ ഭീകരമായതും മോശമായതുമായ ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല എന്ന്. കൂട്ടുകാരെ, തൻ്റെ ജീവിതകാലം മുഴുവൻ രാവും പകലും വ്യത്യാസമില്ലാതെ നന്മകളിൽ മുന്നേറാൻ ശ്രമിച്ച ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനു പോലും ഖബറിനെയും പരലോകത്തെയും ഓർത്ത് കരയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നാം നമ്മുടെ പരലോക വിജയത്തിന് വേണ്ടി ഇത്രയധികം ശ്രദ്ധിക്കണം അല്ലേ? അപ്പോൾ നമുക്കും ഈ കഥയിൽ നിന്നും ചരിത്രത്തിൽ നിന്നും പ്രചോദനമുണ്ടാവട്ടെ, നന്മയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കഥ പറയാം. ആദ്യമായി അബിസീനിയയിലേക്ക് പുറപ്പെട്ട കുടുംബം. കഥ അവതരിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അബ്ദുസ്സലാം വീട്ടി.
4: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ്. ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
5: പീസ് റേഡിയോ.

0: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നത് മധുരം ഖുർആൻ. സൂറത്ത് യൂസഫിലെ 77 മുതൽ 95 വരെയുള്ള വചനങ്ങളുമായി പാരായണം നിർവഹിക്കുന്നത് അബ്ദുള്ള അൽ ജൊഹനി.
2: أعوذ بالله من الشيطان الرجيم.

0: ഇൻഷാ നമ്മൾ നേരെ തിരുമൊഴികളിലേക്ക്
1: പോവുകയാണ്.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: തിരുമൊഴികളിൽ റബ്ബ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈമാൻ ലഭിക്കൂ എന്ന വിഷയത്തിൽ കെ വി മുഹമ്മദ് അലി നമ്മോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ അംബിയാ അയ്യുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ഖസ്സമ ബൈനകും അഖ്ലാഖകും കമാ ഖസ്സമ ബൈനകും അർസാഖകും وإن الله تعالى يعطي المال من أحب ومن لا يحب ولا يعطي الإيمان إلا من يحب. പ്രിയ ശ്രോതാക്കളെ, സിൽസിലത്തു സ്വഹീഹയിലും സ്വഹീഹ് തർഗീബിലുമൊക്കെ നമുക്ക് വായിക്കാനാകുന്ന ഒരു ഹദീസാണ് കേൾപ്പിച്ചത്. അദബുൽ മുഫ്രദിലും നമുക്കിത് കാണാം. ഹദീസ് നിവേദനം ചെയ്യുന്നത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. അബു അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് ബിൻ ഗാഫിൽ അൽ ഹുദലി എന്നാണ് മുഴുവൻ പേര്. ഹിജർ 32 അദ്ദേഹം മരണപ്പെടുന്നത്. ആദ്യകാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് വന്ന മഹാനായ വ്യക്തിത്വമാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. സമൂഹത്തിലെ മഹാപണ്ഡിതൻ എന്ന പരനാമം അദ്ദേഹത്തിനുണ്ട്. മദീനയിലേക്ക് ഹിജ്റ വന്നതിന് ശേഷം അദ്ദേഹവും മാതാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നബിയുടെ വീട്ടിൽ അവിടുത്തെ സേവകനായി അതേപോലെ വീട്ടിലെ അംഗങ്ങളെപ്പോലെ തന്നെ ജീവിച്ചു എന്നതാണ് നാം വായിക്കുന്നത്. അബീസീനിയയിലേക്കും പിന്നീട് മദീനയിലേക്കും ഹിജ്റ വന്നതുകൊണ്ട് രണ്ടു പ്രാവശ്യം രണ്ട് ഹിജ്റ ലഭിച്ച അപൂർവ സ്വഹാബികളിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് എന്നും നമുക്ക് കാണാം. മതവിഷയങ്ങളിൽ വലിയ ധീരനായിരുന്നു അദ്ദേഹം എന്നതും ചരിത്രമാണ്. 840 or 848 ഹദീസുകളാണ് അദ്ദേഹം നിവേദനം ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാനാവുക. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു നിവേദനം ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞതാണെന്നും ചില അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും നമ്മെ അദ്ദേഹം അറിയിക്കുന്നത് ഇങ്ങനെയാണ്, ഇന്നല്ലാഹ ഖസ്സമ ബൈനക്കും അഖ്ലാഖക്കും കമ ഖസ്സമ ബൈനക്കും അർസാഖക്കും. നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ സ്വഭാവത്തെ നിങ്ങളുടെ സംസ്കാരത്തെ കണക്കാക്കിയിട്ടുണ്ട്, നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ റിസ്ക് കണക്കാക്കിയതുപോലെ. ഖസ്സമ എന്ന് പറഞ്ഞാൽ ഖദ്ദറ ബിമഖ്ദാരി മുഅയ്യിന എന്നാണ്, നിർണിതമായ തോതനുസരിച്ച് കണക്കാക്കിയിട്ടുണ്ട്, വീതം വെച്ചിട്ടുണ്ട് എന്നർത്ഥം. നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ അഖ്ലാഖിനെ എന്നാണ്. ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു ഖസ്സമ ബൈനക്കും അഖ്ലാഖക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ അഖ്ലാഖിനെ നിങ്ങളുടെ സ്വഭാവങ്ങളെ അല്ലാഹു കണക്കാക്കിയിട്ടുണ്ട്. ഇവിടെ അഖ്ലാഖ് എന്നതുകൊണ്ട് അതിൻ്റെ തഫ്സീറുകളിൽ കാണുന്നത് അഅമാലക്കും എന്നും വഅഹ്‌വാലക്കും എന്നൊക്കെ, നിങ്ങളുടെ അമലുകൾ, ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളും അവൻ്റെ സ്വഭാവവും സംസ്കാരവുമാണല്ലോ, ആ നിലക്കാണ് ഇവിടെ അഖ്ലാഖ് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് കാണാം. അപ്പോൾ നിങ്ങളുടെ അമലുകൾ, നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു കൃത്യമായി കണക്കാക്കിയിട്ടുണ്ട്. കമ ഖസ്സമ ബൈനക്കും അർസാഖക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ റിസ്ക് അവൻ കണക്കാക്കിയതുപോലെ. പലപ്പോഴും റിസ്ക് പലർക്കും ലഭിക്കുന്നത് പല രൂപത്തിലാവും, പല തോതനുസരിച്ചാവും. അത് തന്നെ ചിലർക്ക് ഹലാലായ രൂപത്തിൽ ലഭിക്കുന്നു, ചിലർ ഹറാമായ രൂപത്തിൽ സമ്പാദിക്കുന്നു. അപ്രകാരം തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കിടയിലും നിങ്ങൾക്കിടയിലുള്ള പ്രവർത്തനങ്ങളിലും നല്ലതും കെട്ടതുമുണ്ട്, ചെറിയ പ്രതിഫലമുള്ളതും വലിയ പ്രതിഫലമുള്ളതുമുണ്ട്. ആ രൂപത്തിൽ അള്ളാഹു നേരത്തെ തന്നെ കണക്കാക്കിയിട്ടുണ്ട്. വ ഇന്നല്ലാഹു തആല തുടർന്ന് നമ്മെ അറിയിക്കുന്നു, വ ഇന്നല്ലാഹു തആല, തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല, യുഅത്തുൽ മാല, സമ്പത്ത് അള്ളാഹു നൽകുന്നത്, മൻ അഹബ്ബ വ മൻ ലാ യുഹിബ്, അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്നവനും ഇഷ്ടപ്പെടാത്തവനും ഭൗതികമായ നേട്ടം നൽകുന്നു, സാമ്പത്തിക ശേഷി നൽകുന്നു. എന്നാൽ വല യുഅത്തുൽ ഈമാൻ ഇല്ലാ മൻ യുഹിബ്, എന്നാൽ അവൻ ഈമാൻ നൽകുന്നത് അവൻ ഇഷ്ടപ്പെടുന്നവന് മാത്രമാണ്, യഥാർത്ഥ വിശ്വാസം നൽകുന്നത്. ചില റിപ്പോർട്ടുകളിൽ വല യുഅത്തി ദീന ഇല്ലാ മൻ യുഹിബ്, അവൻ ഇഷ്ടപ്പെടുന്നവനല്ലാതെ അള്ളാഹു മതബോധം ദീൻ നൽകുന്നില്ല എന്നാണ് വന്നിട്ടുള്ളത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ ഓരോരുത്തർക്കും അവരുടെ ജീവിതമാർഗം പങ്ക് വെച്ചു കൊടുക്കുന്നുണ്ട്, അവരുടെ റിസ്ക്. അതാണ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് സുഖറുഫിൽ വന്നിട്ടുണ്ടല്ലോ, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ, നാം അവർക്ക് അവരുടെ ഐഹിക ജീവിതത്തിൽ ജീവിതമാർഗങ്ങൾ പങ്കുവെച്ച് അത് കണക്കാക്കി വീതിച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഇഷ്ടപ്പെടുന്നവനും ഇഷ്ടപ്പെടാത്തവനും, അതായത് അവനെ ഉൾക്കൊള്ളുന്നവനും അവനെ ഉൾക്കൊള്ളാത്തവനും, അള്ളാഹുവിനെ അംഗീകരിക്കുന്നവനും അംഗീകരിക്കാത്തവനും അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടുന്നവനും ഇല്ലാത്തവനും ഒക്കെ അള്ളാഹു ദുനിയാവ് കൊടുക്കുന്നുണ്ട് എന്നതാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. എന്നാൽ ആദ്യ ഭാഗത്ത് പറഞ്ഞത് അള്ളാഹു ഇവിടെ നിങ്ങളുടെ റിസ്ക് നിങ്ങൾക്ക് ഭാഗിച്ചു നൽകിയതുപോലെ നിങ്ങളുടെ അമലുകൾ നിങ്ങളുടെ സ്വഭാവങ്ങളും അള്ളാഹു ഇവിടെ കണക്കാക്കിയിട്ടുണ്ട് എന്നതാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞു. ഒന്ന് പറഞ്ഞത് നിങ്ങളുടെ സംസ്കാരവും അമലുകളൊക്കെ റഹ്മാനായ റബ്ബ് ഇവിടെ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്, ആ തീരുമാനപ്രകാരമാണ് നടക്കുക. കാരണം ആകാശഭൂമിയിലേക്ക് സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഖലായിക്കുകളുടെ ഓരോ സൃഷ്ടികളുടെയും മിഖ്ദാർ അവരുടെ തോത് അവർക്ക് എത്ര എന്നത് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ്. ആ തഖ്ദീറിലേക്ക് അള്ളാഹുവിൻ്റെ ആ തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള അധ്വാനം മാത്രമാണ് മനുഷ്യന്മാർ നൽകുന്നത്, അത് മനുഷ്യന്മാർ ചെയ്യുന്നത്. അപ്രകാരം തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് അഖ്ലാഖ് റബ്ബ് അതായത് സംസ്കാരവും സ്വഭാവവും പ്രവർത്തനങ്ങളും അത് ഏതൊക്കെയാണ് എന്നത് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചിലരുടെ അമലുകൾ അത് ഉയർന്നു നിൽക്കും, ചിലരുടെ അമലുകൾ അല്ലെങ്കിൽ ചിലരുടെ അഖ്ലാഖുകൾ സ്വഭാവ സംസ്കാരങ്ങൾ ജീവിത രീതി അത് താഴ്ന്നിരിക്കും. അതേപോലെ തന്നെയാണ് റിസ്ക്കിൻ്റെ കാര്യവും. റിസ്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റക്കുറച്ച് ഓരോരുത്തർക്ക് വേണ്ട രൂപത്തിൽ തന്നെ അള്ളാഹു അത് നൽകിയിട്ടുണ്ട് എന്നത് അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത നിഷേധികളായ ആളുകൾ ധിക്കാരികളായ ആളുകൾ അവർക്കൊക്കെ തന്നെ അള്ളാഹു അത് നൽകുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അക്കാര്യവും സൂചിപ്പിച്ചിട്ടുണ്ട്. സൂറത്ത് ഇസ്രായേൽ നമുക്കറിയാം, കുല്ലനു മിദ്ദുഹ ഉല ഇവഹ ഉലായി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, മിൻ ആതാ റബ്ബിക് വമാ കാന ആതാ റബ്ബിക മഹ്ദൂറ എന്ന വചനം പ്രസിദ്ധമാണല്ലോ. അള്ളാഹു പറയുന്നു നാം എല്ലാവരെയും സഹായിക്കുന്നതാണ്, ഇവനും ഇക്കൂട്ടർക്കും അക്കൂട്ടർക്കുമൊക്കെ അള്ളാഹു സഹായം നൽകുന്നു, അവൻ്റെ ആ സഹായം ഒരിക്കലും തടഞ്ഞു വെക്കപ്പെടുന്നതല്ല എന്നത്. എന്നാൽ ഇവിടെ അവസാനം പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹു ഈമാൻ നൽകുന്നത്, അള്ളാഹു അവൻ്റെ യഥാർത്ഥത്തിലുള്ള ദീൻ നൽകുന്നത്, വിശ്വാസബോധം നൽകുന്നത് അവൻ ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്. അള്ളാഹു അത് പ്രത്യേകമാക്കി അവർക്ക് നൽകുന്ന സത്യസന്ധരായ സൽവൃത്തരായ വിശ്വാസികൾക്കാണ്. യഥാർത്ഥ രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കാണ് ആ വിശ്വാസം, ആ യഥാർത്ഥ ഈമാൻ, ദീനിനെക്കുറിച്ചുള്ള അവബോധം അവൻ നൽകുക എന്നതാണ്. അപ്പോൾ അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവന് ഈമാൻ നൽകും, അവന് ദീനി മതപരമായ ഉയർച്ച നൽകും, നല്ല സംസ്കാരം നൽകും എന്നതുകൂടി അള്ളാഹുവിൻ്റെ റസൂൽ പ്രത്യേകമായി ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇവിടെ പറയുന്നു. ഏതൊരു കാര്യവും അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട്, ഒരാളുടെ സ്വഭാവം സംസ്കാരം, അതിൽ ധൈര്യം ഭീരുത്വം ദാനശീലം പിശുക്ക് അതൊക്കെ കണക്കാക്കിയിട്ടുണ്ട്. അവന് റിസ്ക് അതേപോലെ തന്നെ അവനിവിടെ ലഭിക്കുന്ന അവൻ്റെ വരുമാനം സ്രോതസ്സുകൾ മഹേഷത്ത് അതെല്ലാം കണക്കാക്കിയിട്ടുണ്ട് എന്നതാണ് റഹ്മാൻ അറബ് കണക്കാക്കിയതിനെക്കുറിച്ചാണ് ഇവിടെ സൂചന. മറ്റൊന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവ് നൽകാൻ അള്ളാഹുവിന് ഇഷ്ടവും അനിഷ്ടവും പരിഗണിക്കുന്നതല്ല, ഇഷ്ടമുള്ളവനും ഇല്ലാത്തവനും ധിക്കാരിക്കുമൊക്കെ നൽകുന്നുവെങ്കിൽ യഥാർത്ഥ ഈമാൻ വിശ്വാസം അല്ലെങ്കിൽ ദീൻ അവൻ നൽകുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണ് എന്ന സന്ദേശമാണ് നൽകുന്നത്. അപ്പോൾ റബ്ബ് ഇഷ്ടപ്പെടുന്നവർക്കേ ഈമാൻ ലഭിക്കൂ എന്ന സന്ദേശം അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടെ പ്രത്യേകം പറയുമ്പോൾ ആ ഇഷ്ടം ലഭിക്കുന്നവരുൾപ്പെടാൻ, അതിനുവേണ്ടി അധ്വാനിക്കാൻ, അതിനുവേണ്ടി ശ്രമിക്കാൻ ഓരോരുത്തരും മുന്നോട്ട് വരേണ്ടതുണ്ട്. ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും നമുക്കാകേണ്ടതുണ്ട് എന്നതിലേക്കാണ് വലിയൊരു സന്ദേശം. അതോടൊപ്പം തന്നെ അള്ളാഹു നൽകിയതിൽ തൃപ്തിയുള്ളവനായി മുന്നോട്ട് പോകാനുമാകണം എന്ന സന്ദേശവും അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇവിടെ നൽകുന്നു. അക്കാര്യം കൂടുതൽ നാം ഉൾക്കൊള്ളുക, കൂടുതൽ പഠിച്ച് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
4: റബ്ബ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈമാൻ ലഭിക്കൂ എന്ന വിഷയത്തിലാണ് നമ്മൾ ഇന്നത്തെ തിരുമൊഴികൾ കേട്ടത്. എന്നത്തെയും പോലെ കെ വി മുഹമ്മദ് അലിയാണ് ഇന്നും നമ്മോടൊപ്പം തിരുമൊഴികളിൽ പങ്കുചേർന്നിട്ടുള്ളത്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അന്നൂർ കോഴ്സ് അറിയിപ്പ്. അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിലെ പഠിതാവായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ അന്നൂർ എൻ്റെ ഫോണിൽ കിട്ടുന്നില്ല. കുറെ ശ്രോതാക്കൾ ഇത്തരം ഫീഡ്ബാക്കുകൾ അയക്കുന്നുണ്ട്. ചിലർ പാസ്വേഡ് മറന്നു, മറ്റു ചിലർക്ക് യൂസർ നെയിം അറിയില്ല, കുറെ ശ്രോതാക്കൾ റിവൈൻഡ് ഓപ്ഷനും മെറ്റീരിയൽ വിൻഡോയും കണ്ടിട്ടേയില്ല. പീസ് റേഡിയോ കുടുംബാംഗങ്ങളുടെ ഇത്തരം നൊമ്പരങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഇനി മുതൽ എല്ലാ മാസവും ഒന്നാം ഞായറാഴ്ച ഇന്ത്യൻ സമയം രാവിലെ 7 മണി മുതൽ രാത്രി 12 മണി വരെ പീസ് റേഡിയോ ടെക്നിക്കൽ വിങ്ങിന്റെ വെർച്വൽ ഹെൽപ്പ് ഡെസ്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമോതുന്നു. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴിയോ 9544795099 എന്ന നമ്പറിലോ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ സാങ്കേതിക പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ അടിയന്തര പരിഹാരം നിർദ്ദേശിക്കുന്നതാണ്.
7: വിശുദ്ധ ഖുർആനിന്റെ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ചരിത്രത്തിൽ നിന്ന് പാഠമുൾക്കൊള്ളുക. സൂറത്തു അൽ ഇംറാൻ 137-ാമത്തെ ആയത്തിന്റെ 2-ാം ഭാഗം വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു.
8: അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹൃദയ വസന്തത്തിൽ സൂറത്തു ആലു ഇംറാനിൽ നിന്നുള്ള 137-ാമത്തെ ആയത്തിൻ്റെ അർത്ഥവും വിശദീകരണവുമാണ് നാം മനസ്സിലാക്കുന്നത്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഖദ് ഖലത് മിൻ ഖബ്ലികും സുനനു ഫസീറു ഫിൽ അർളി ഫൻദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ. ഖദ് ഖലത് മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുണ്ട്. സുനനുൻ, ചരിത്രം, നടപടിക്രമങ്ങൾ, ഉദാഹരണങ്ങൾ. ഫസീറു ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുക. ഫൻദുറു, എന്നിട്ട് നിങ്ങൾ നോക്കുക. കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, നിഷേധികളായ കളവാക്കിയ ആളുകളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന്. ഖദ് ഖലത് മിൻ ഖബ്ലികും സുനനുൻ, നിങ്ങൾക്ക് മുമ്പ് സമുദായങ്ങൾ പലരും നശിപ്പിക്കപ്പെട്ട ചരിത്രമാണ് കഴിഞ്ഞുപോയിട്ടുള്ളത്. സുന്നത്തുൻ എന്നുള്ളതിൻ്റെ ജമാണ് സുനന്. വഹിയ സീറ വത്വരീഖ അല്ലത്തി യകൂനു അലൈഹൽ ഫർദു വൽ ജമാ, ഒറ്റപ്പെട്ടതും അതുപോലെ തന്നെ സംഘമായിട്ടുമുള്ള പലതിനെയും അതിൻ്റെയൊക്കെ ചരിത്രം, അതിൻ്റെ വഴി മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. വസുനനുല്ലാഹി തആല ഫി ഖൽഖിഹി ഖാനൂനുഹു അൽ മാദി ഫിൽ ഖൽഖ്, സൃഷ്ടികളിൽ മുമ്പ് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ, അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾ കഴിഞ്ഞുപോയതിനെ സംബന്ധിച്ച്. സുന്നത്ത്, സുനന് എന്നതൊക്കെ വിശുദ്ധ ഖുർആനിൽ ഏറെ പ്രയോഗിച്ച ഒന്നാണ്. യുരീദുല്ലാഹു ലിയുബയ്യിന ലക്കും വയഹ്ദിയക്കും സുനന അല്ലദീന മിൻ ഖബ്ലിക്കും വയതൂബ അലൈക്കും അല്ലാഹു അലീമുൻ ഹക്കീം. സൂറത്തു നിസായിലെ 26-ാമത്തെ ആയത്ത് അവിടെ സുനനുൻ എന്ന് പ്രയോഗിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ ഈ പ്രയോഗങ്ങൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വിവരിച്ചു തരുവാനും നിങ്ങളുടെ മുൻഗാമികളുടെ നല്ല നടപടികൾ നിങ്ങൾക്ക് കാട്ടിത്തരുവാനും വേണ്ടി നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കാനും അള്ളാഹു ഉദ്ദേശിക്കുന്നു. അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു. അപ്പോൾ അതാണ് സുനനല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളുടെ ചരിത്രം, അവരുടെ നടപടിക്രമങ്ങൾ, അവരിലുണ്ടായ കാര്യങ്ങൾ. അതേപോലെ ഹദീസിൽ കാണാം, ലതത്തബിഅന്ന സുനന മൻ കാന ഖബ്ലകും ശിബറം ബിശിബിരിൻ വദിറാഅം ബിദിറാഇൻ, നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും നിങ്ങളുടെ മുൻഗാമികളുടെ വഴി, അവരുടെ മാർഗം. അപ്പോൾ സുന്നത്ത്, സുനന് എന്നുള്ളതിന് ചരിത്രം, മാർഗം, നടപടിക്രമം തുടങ്ങിയ അർത്ഥങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. സുന്നത്ത് അല്ലാഹുവല്ലതി ഖദ് ഖലത് മിൻ ഖബ്ൽ വലൻ തജിദ ലി സുന്നത്തില്ലാഹി തബ്ദീല. സൂറത്ത് ഫത്ഹിലെ 23-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തി, സുന്നത്ത് അല്ലാഹുവല്ലതി ഖദ് ഖലത് മിൻ ഖബ്ൽ, മുമ്പ് മുതലേ കഴിഞ്ഞു പോന്നിട്ടുള്ള അള്ളാഹുവിൻ്റെ നടപടിക്രമമാണത്. വലൻ തജിദ ലി സുന്നത്തില്ലാഹി തബ്ദീല, അള്ളാഹുവിൻ്റെ ആ ഒരു നടപടിക്രമത്തിന് യാതൊരു ഭേദഗതിയും മാറ്റവും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധ്യമല്ല എന്ന്. ഇപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല മുൻകഴിഞ്ഞ സമുദായങ്ങളിൽ സംഭവിച്ചതായ കാര്യങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നടപടിക്രമം എപ്രകാരമായിരുന്നു, എന്തായിരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും പഠിക്കുവാനും വേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ ഈ സൂറത്തു ആലു ഇംറാനിലെ 137-ാമത്തെ ആ വചനത്തിലൂടെയും അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയത്. നിഷേധികളായ ആളുകളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും അള്ളാഹുവിൻ്റെ ദീനിനെയും നിഷേധിക്കുന്ന, പ്രവാചകന്മാരെ കളവാക്കുന്ന ആളുകളെ നശിപ്പിച്ച, പരാജയപ്പെടുത്തുന്ന ചരിത്രമേറെ വിശുദ്ധ ഖുർആനിലും ചരിത്രത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അർത്ഥത്തിലുള്ള ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് ഏറെ കാണാൻ സാധിക്കും. സൂറത്തുൽ ഇസ്രായിലെ 17-ാമത്തെ ആയത്ത്, ഈ ഒരു ആയത്ത് നമ്മൾ പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ഉൾക്കൊള്ളേണ്ട ചില കാര്യങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല എത്രയോ സമുദായങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട്. വൈദ അറദ്ന അന്നുഹുലിക ഖറിയത്തൻ അമർന മുത്രഫീഹ ഫഫസഖു ഫീഹ ഫഹഖ അലൈഹിൽ ഖൗലു ഫദമ്മർനാഹ തദ്മീറ. സൂറത്തുൽ ഇസ്രായിലെ 16-ാമത്തെ വചനം. അതേപോലെ തന്നെ 17-ാമത്തെ വചനം, വകം അഹ്ലക്കന മിനൽ ഖുറൂനി മിൻ ബഅദി നൂഹ് വകഫ ബിറബ്ബിക ബിദുനൂബി ഇബാദിഹി ഖബീറൻ ബസീറ. എത്രയെത്ര സമുദായങ്ങളെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയ്ക്ക് ശേഷം നാം നശിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നത്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിക്കാനുദ്ദേശിച്ച ആളുകൾ സുഖലോലുപരായി ഇവിടെ കഴിഞ്ഞുപോയ വളരെ തിന്മയിൽ കഴിഞ്ഞുകൂടിയ ആളുകളായിരുന്നു. അവർ അപ്രകാരം ചെയ്യുമ്പോഴൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല അവരെ നശിപ്പിച്ചിട്ടുള്ളത്. വലിയ തെമ്മാടികളും തോന്നിവാസികളുമായി ജീവിക്കുന്ന ജനതകൾ, പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞവർ അവരുടെ കൂട്ടത്തിലുണ്ട്, പ്രവാചകന്മാരെ കളവാക്കിയവരുണ്ട്. പല നിലക്കും വിശ്വാസികൾക്ക് പീഡനങ്ങളും പ്രയാസങ്ങളും ഉപദ്രവങ്ങളും നടത്തിയവരൊക്കെ അവരിലുണ്ട്. അവരെയൊക്കെ തന്നെയും അള്ളാഹു സുബ്ഹാനഹു വതാല വലിയ ശക്തിയുള്ളവരും അതുപോലെ തന്നെ സ്വാധീനമുള്ളവരായിരുന്നിട്ടും അവരെയൊക്കെ തന്നെ നാം നശിപ്പിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ ഉണർത്തുകയാണ്. വക്കം അഹ്ലക്കന മിനൽ ഖുറൂനി മിൻ ബഅദി നൂഹ്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയ്ക്ക് ശേഷം എത്രയോ ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വതാല നശിപ്പിച്ചിട്ടുണ്ട്. താക്കീദാണത്. യഖൂലു തആല മുൻദിറൻ കുഫ്ഫാറ ഖുറൈഷ്, ഖുറൈശികളെ സത്യനിഷേധികൾക്കുള്ള ഒരു താക്കീതായിക്കൊണ്ട് അവർ കളവാക്കുമ്പോൾ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കിയിട്ടുണ്ടവർ അവരോട് ബി അന്നഹു ഖദ് അഹ്ലക ഉമമം മിനൽ മുകദ്ദിബീന ലിർറുസുൽ മിൻ ബഅദി നൂഹ്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ശേഷം ഒരുപാട് സമുദായങ്ങളെ കളവാക്കിയവരെ നശിപ്പിച്ച ചരിത്രം ഉണർത്തുകയാണ്. വദല്ല ഹാദ അല അന്നൽ ഖുറൂന അല്ലതി കാനത് ബൈന ആദം വനൂഹ് അലൽ ഇസ്ലാം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആദൻ നബിയുടെയും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇടക്കുള്ളതായ ആ ഒരു തലമുറകൾ അവർ ഇസ്ലാമിലായിരുന്നു എന്ന്. കാന ബൈന ആദം വനൂഹ് അഷറത്തു ഖുറൂനിൻ കുല്ലുഹും അലൽ ഇസ്ലാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ആ ഒരു പത്ത് നൂറ്റാണ്ട് അത് ഇസ്ലാമിലായിരുന്നു. എന്നാൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയാണ് ആദ്യമായി അവിടെ നശിപ്പിക്കപ്പെട്ടത് എന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ സഹോദരങ്ങളെ, ഈ ആയത്തിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഓരോ ആയത്തിലെ ഓരോ വാക്കുകളും കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖദ് ഖലത് മിൻ ഖബലിക്കും. ഖദ് എന്നത് മാദിയായ അതല്ലെങ്കിൽ ഭൂതകാലക്രിയ, പാസ്റ്റ് ടെൻസ്, അതിൻ്റെ മുമ്പിലാണ് വരുന്നത് എങ്കിൽ തീർച്ചയായും എന്നുള്ള അർത്ഥമായിരിക്കും ഉണ്ടാവുക കൂടുതലായും. മുദാരിയായ പ്രസൻറ്റ് ഫ്യൂച്ചർ, ഭാവി വർത്തമാനകാലക്രിയയുടെ മുന്നിലാണ് ഖദ് എന്നുള്ളത് വരുന്നതെങ്കിൽ അതിന് ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ എന്നുള്ള അർത്ഥമാണുണ്ടായിരിക്കുക. അപ്പോൾ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നത്, ഖദ് ഖലത് എന്നുള്ളത് ജുംല മുഹഖഖ, അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി. ഇദാ ദഖലത് അലൽ ഫിഅലിൽ മാദി തുഫീദു അത്തഹഖീഖ്, അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി, ഉറപ്പിക്കാൻ വേണ്ടി ആ ഒരു പ്രയോജനമാണ് അതിന് ലഭിക്കുക എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഖദ് ഖലത്, ഖദ് മദത് മുൻകഴിഞ്ഞു പോയിട്ടുണ്ട്. മിൻ ഖബലിക്കും സുനനുൻ, നിങ്ങൾക്ക് മുമ്പ് പല നടപടിക്രമങ്ങളും പല ഉദാഹരണങ്ങളും. അൽ ഖിത്താബു ലിഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്. സുനനുൻ എന്നുള്ളത് സുന്നത്തിൻ്റെ ജം ആണ്, അത് ത്വരീഖത്താണ്. വൽ മുറാദു ബിഹാ സുനനുല്ലാഹി അസ്സ വജൽ, അത് മാർഗം, വഴി കഴിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നടപടിക്രമം, ഫിൽ മുക്കദ്ദിബീന, കളവാക്കിയ ആളുകളിൽ, ഹൈസു യഅഖുദുഹും വയുദമ്മിറുഹും, അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ പിടികൂടിയിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. സൂറത്ത് മുഹമ്മദിൽ കാണാം, അഫലം യസീറു ഫിൽ അർളി فينظروا كيف كان عاقبة الذين من قبلهم دمر الله عليهم وللكافرين أمثالها. അവർ ഭൂമിയിൽ സഞ്ചരിക്കുന്നില്ലേ, അവരെ നോക്കുന്നില്ലേ എന്നിട്ട് എങ്ങനെയായിരുന്നു അവർക്ക് മുമ്പ് കഴിഞ്ഞുപോയവരുടെ പര്യവസാനം? ദമ്മറ അള്ളാഹു അലൈഹിം, അള്ളാഹു അവരെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്, തരിപ്പണമാക്കിയിട്ടുണ്ട്. വലിൽ കാഫിരീൻ അംസാലുഹ, സത്യനിഷേധികളായ ആളുകൾക്ക് അങ്ങനെയായിരിക്കും. ദമ്മറ അള്ളാഹു അലൈഹിം അഹ്ലക്കഹും അബാദഹും, അള്ളാഹു അവരെ നശിപ്പിച്ചു എന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സത്യനിഷേധികളായ ആളുകൾ ഈ ഉമ്മത്തിൽ നിന്നുള്ളവരായി ആണെങ്കിലും ശരി, അവരെ അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിക്കും, പരാജയപ്പെടുത്തും എന്നതാ. ഇത് അള്ളാഹുവിൻ്റെ ഒരു ചര്യയാണ്, അള്ളാഹുവിൻ്റെ മാർഗമാണ്. ത്വരീഖുല്ലാഹി തആല ഫിൽ മുകദ്ദിബീന ലിർറുസുൽ, ദൂതന്മാരെ കളവാക്കുന്ന ആളുകളിൽ അള്ളാഹു സ്വീകരിക്കുന്ന ഒരു മാർഗം അതാണ്. ഹൈസു തകൂനു ആഖിബതഹുമുൽ ഹലാക് വദ്ദമാർ, അവരുടെ പര്യവസാനം, അവരുടെ അവസാനം നാശമായിരിക്കും, നഷ്ടമായിരിക്കും അവർക്ക് സംഭവിക്കുക എന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഫസീറു ഫിൽ അർദ്, സഹോദരങ്ങളെ ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിക്കുക എന്ന്. അസൈർ അൽമഷി, നടക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഫസീറു ഒരു കൽപ്പനക്രിയയാണ്, അപ്പോൾ നിങ്ങൾ സഞ്ചരിക്കുക. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറയുന്നു, അൽ മുറാദു ബിഹി ഹുന, ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് സീറുൽ ഖുലൂബി വസീറുൽ അഖ്ദാം, കാലുകൊണ്ട് നടക്കുക, സഞ്ചരിക്കുക, ഹൃദയം കൊണ്ട് സഞ്ചരിക്കുക. അമ്മ സിയറുൽ ഖുലൂബി ഫഹുവ ബി തഫ്കീർ, ഹൃദയം കൊണ്ട് സഞ്ചരിക്കുക പോവുക എന്ന് പറയുമ്പോൾ അത് ആലോചനയാണ്, ചിന്തിക്കുകയാണ്. അയ്യ തഫക്കറൽ ഇൻസാൻ ഫിൽ ഉമമി സാബിഖ അലൈഹി സമനൻ, മുമ്പ് കഴിഞ്ഞുപോയ കാലങ്ങളിൽ സമുദായങ്ങളിൽ ആ മനുഷ്യർക്ക് സംഭവിച്ചതിനെ സംബന്ധിച്ച് മനുഷ്യൻ ചിന്തിക്കട്ടെ, ആലോചിക്കട്ടെ. ഒക്കതാലിക്കയായ യതഫക്കറു ഫിൽ ഉമമി സാബിഖ അലൈഹി മക്കാനൻ, ആ സ്ഥലങ്ങൾ അതിനെക്കുറിച്ചും ചിന്തിക്കട്ടെ. പല സമുദായങ്ങളും ജീവിച്ച് കഴിഞ്ഞുപോയവരായ തലമുറകളിലെ നാടുകളിൽ ജീവിച്ച ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് അവർ ആലോചിക്കട്ടെ എന്നുള്ളതാണ്. സൂറത്തുൽ ഹജ്ജിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഫകഅയ്യിം മിൻ ഖറിയത്തിൻ അഹ്ലക്നാഹാ വഹിയ ളാലിമ, എത്രയെത്ര നാടുകളെ നാം നശിപ്പിച്ചു, വകഅയ്യിം മിൻ ഖറിയത്തിൻ അംലൈതു ലഹാ വഹിയ ളാലിമ സുമ അഖദ്തുഹാ വഇലയ്യൽ മസീർ, ഫകഅയ്യിം മിൻ ഖറിയത്തിൻ അഹ്ലക്നാഹാ വഹിയ ളാലിമ ഫഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ. ഇങ്ങനെ പല രൂപത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല മുൻകഴിഞ്ഞ എത്രയെത്ര സമുദായങ്ങളെയാണ് നാം നശിപ്പിച്ചിട്ടുള്ളത് എന്ന കാര്യം ഉണർത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇതിൽ നിന്നൊക്കെ വിശ്വാസികൾക്ക് പാഠം ഉൾക്കൊള്ളാനുണ്ട്. വിശുദ്ധ ഖുർആൻ വെറുതെയല്ല ചരിത്രങ്ങൾ ഉണർത്തിയത്. വിശുദ്ധ ഖുർആൻ ചരിത്രങ്ങൾ ഉണർത്തിയിട്ടുള്ളത് ആ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും ചിന്തിക്കുവാനും വേണ്ടിയാണ്. ഫകഅയ്യിം മിൻ ഖറിയത്തിൻ, എത്രയെത്ര നാടുകളെയാണ് അഹ്ലക്നാഹ, അവയെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വഹിയ ളാലിമ, അവർ അക്രമം ചെയ്തു കളഞ്ഞു. ഫഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹ, അങ്ങനെ അവരുടെ മേൽപ്പുരകളോടെ അവർ വീണടിഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണാൻ. വബിഇരിൻ മുഅത്തലത്തിൻ വഖശരിൻ മസീദ്, ഉപയോഗശൂന്യമായി തീർന്ന എത്ര എത്ര കിണറുകൾ, പടുത്തുയർത്തിയ എത്ര കോട്ടകൾ. അള്ളാഹുവിനെയും റസൂലിനെയും കളവാക്കിയ നിഷേധിച്ച ജനതകളെ അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ച കാര്യമാണ്. എന്നിട്ടാണ് പറയുന്നത്, അഫലം യസീറു ഫിൽ അർദ്, അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ. ഫതകൂന ലഹും ഖുലൂബു യഅഖിലൂന ബിഹ, എങ്കിൽ ചിന്തിച്ചു മനസ്സിലാക്കാവുന്ന ഹൃദയങ്ങളോ, ഔ ആദാനു യസ്മഊന ബിഹ, കേട്ട് മനസ്സിലാക്കാവുന്ന കാതുകളോ അവർക്കുണ്ടാകുമായിരുന്നു. ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ, യഥാർത്ഥത്തിൽ അവരുടെ കണ്ണുകളെയല്ല അന്ധത ബാധിക്കുന്നത്. വലാക്കിൻ തഅമൽ ഖുലൂബു ലത്തീ ഫി സുദൂർ, ഹൃദയങ്ങളിലുള്ള അവരുടെ നെഞ്ചകത്തുള്ള ഹൃദയങ്ങൾക്കാണ്, കൽബുകൾക്കാണ് അന്ധത ബാധിക്കുന്നത്. ഇതിൽ നിന്നൊന്നും ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്ത, ഒന്നും കണ്ട് മനസ്സിലാക്കാത്ത, കേട്ട് മനസ്സിലാക്കാത്ത, ചരിത്രത്തിൽ നിന്ന് യാതൊരു അറിവും ഉൾക്കൊള്ളാത്ത, ഒരു ഇബ്റത്തും ഗുണപാഠവും മനസ്സിലാക്കാത്ത എത്ര എത്ര ആൾക്കാരുണ്ട്. സഹോദരങ്ങളെ, എത്ര നാടുകളെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ചത്. വഅസ്ഹാബു മദിയൻ വകുദ്ദിബ മൂസ വഅംലൈതു ലിൽ കാഫിരീന സുമ അഖദഹും ഫകൈഫ കാന നകീർ, മദിയൻ നിവാസികൾ നിഷേധിച്ചിട്ടുണ്ട്. മഹാനായ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ജനതയാണ് മദിയൻ. മദിയനിലുണ്ടായിരുന്ന ആ ഒരു ജനത അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചവരായിരുന്നു അവർ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിശ്വസിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവിശ്വാസികൾക്ക് ഞാൻ സമയം നീട്ടിയിട്ട് കൊടുക്കുകയാണ്, പിന്നെ അവരെ പിടികൂടുന്നതാണ്. ഇങ്ങനെ പല രൂപത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല സമുദായങ്ങളെ നശിപ്പിച്ച കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. വകഅയ്യിം മിൻ ഖറിയത്തിൻ അംലൈതു ലഹാ വഹിയ ളാലിമ, എത്രയോ നാടുകൾ അവിടുത്തുകാർ അക്രമികളായിരിക്കെ തന്നെ നാം സമയം നീട്ടിയിട്ട് കൊടുത്തു. സുമ്മ അഖദ്തുഹ വഇലയ്യൽ മസീർ, പിന്നെ ഞാൻ പിടികൂടിയിട്ടുണ്ട്. എല്ലാവരെയും നമ്മുടെ അടുക്കലേക്കാണ് അവരുടെ മടക്കം എന്നുള്ളത്. അപ്പോൾ സഹോദരങ്ങളെ, ചിന്തിക്കുവാനും ആലോചിക്കുവാനും ഈ സമുദായങ്ങൾ നശിപ്പിക്കപ്പെട്ടതിൽ വിശ്വാസികൾക്ക് പാഠമുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല സൂറത്തുൽ അൻആമിലെ 10-11 വചനങ്ങൾ ഇതേ ആശയം തന്നെയാണ് നമ്മെ ഉണർത്തുന്നത്. വലഖദുസ്തുഹ്സിഅ ബിറുസുലിൻ മിൻ ഖബലിക ഫഹാഖ ബില്ലദീന സഖിറു മിൻഹും മാ കാനു ബിഹി യസ്തഹ്സിഊൻ, നിനക്ക് മുമ്പ് പല ദൂതന്മാരെയും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്, എന്നിട്ട് അവരെ കളിയാക്കുന്നവർക്ക് അവർ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നത് എന്തോ അത് വന്ന് സംഭവിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. എന്നിട്ട് തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഖുൽ സീറു ഫിൽ അർദി സുമ്മ അൻദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, നബിയെ നിങ്ങൾ പറയുക, സീറു ഫിൽ അർദി, ഭൂമിയിൽ സഞ്ചരിക്കൂ നിങ്ങൾ, എന്നിട്ട് എങ്ങനെയായിരുന്നു സത്യനിഷേധികളായ ആളുകളുടെ അവരുടെ പര്യവസാനം എങ്ങനെയുണ്ടായിരുന്നു എന്ന് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വതആല, വഇന്നകും ലതമുറൂന അലൈഹിം മുസ്ബിഹീന വബില്ലൈൽ, നിങ്ങൾ പ്രഭാതത്തിലും രാത്രിയിലുമൊക്കെ തന്നെയും നിങ്ങൾ അവരുടെ അടുക്കലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, ചിന്തിക്കുന്നില്ലേ നിങ്ങൾ. അവ മനുഷ്യൻ അവൻ്റെ കാലുകൾ കൊണ്ടും അവൻ്റെ ഹൃദയം കൊണ്ടും സഞ്ചരിക്കണം. അമ്മ സൈറുഹു ബി ഖൽബിഹി ഫഹുവ യതഫക്കറ ഫി ആഖിബത്തി മൻ മദാ സമനൻ, മുൻകഴിഞ്ഞ കാലങ്ങളിൽ നശിപ്പിക്കപ്പെട്ടവരുടെ പര്യവസാനത്തെക്കുറിച്ച് ചിന്തിക്കണം. വഫി ആഖിബത്തിമൻ മദാ മക്കാനൻ പല നാടുകളെയും നശിപ്പിക്കപ്പെട്ടതിനെക്കുറിച്ച് അവർ ചിന്തിക്കണം. ഫമസലൻ ദിയാർ സമൂദ് മൗജൂദ് അൽ ആൻ. ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹമഹുല്ല അദ്ദേഹം പറയുന്നു, സമൂദ് ഗോത്രത്തെ നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ അവിടെ ഇപ്പോഴും നമുക്കത് ഉദാഹരണമായി കാണാം. യുഫക്കറുൽ ഇൻസാൻ ഫിഹ, മനുഷ്യനതിൽ ചിന്തിക്കണം. സമനൻ നൗ മക്കാനൻ, ആ കാലത്തെ സംബന്ധിച്ചും ആ സ്ഥലങ്ങളെ സംബന്ധിച്ചും. ഫയന്തുറു കൈഫക്കാൻ ആഖിബത്തും, എങ്ങനെയായിരുന്നു എന്ന് ആലോചിക്കണം അവരുടെ പര്യവസാനം. വസൈറു ബിൽ ഖദമി ഖദി യകൂനു അഷദ്ദു വഖഅ മിന സൈരി ബിൽ ഖൽബി, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ പ്രയാസകരമായിരിക്കും നമ്മൾ അവിടെ പോയി കാണുക എന്നുള്ളത്. യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടാൻ വേണ്ടി, യാഥാർത്ഥ്യങ്ങൾ കണ്ട് മനസ്സിലാക്കുവാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സത്യനിഷേധികളെ നശിപ്പിച്ചതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്നത് ഈ ആയത്തിൻ്റെ തേട്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം.
7: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. സൂറത്തു ആലി ഇമ്രാനിലെ 137-ാമത്തെ വചനത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ നാം കേട്ടത്. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.